0: നമ്മൾ പ്രവേശിക്കുന്നത്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സാധാരണ ഒരു ദൃശ്യം എപ്പിസോഡിന് വിരുദ്ധമായി, വ്യത്യസ്തമായി, വളരെ സവിശേഷതകൾ നിറഞ്ഞ ഒരു ദൃശ്യം പ്രോഗ്രാമിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് നസറുല്ലാ സുലാഹിയാണ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: സുലാഹി, സാധാരണ ദൃശ്യത്തിലിരിക്കുമ്പോൾ ഒരാൾ പിന്നെ പോയ യാത്ര ചെയ്ത ആൾ മറ്റൊരാൾ ആങ്കർ ആയിരിക്കും. ഇവിടെ നമ്മൾ രണ്ടുപേരും പരസ്പരം ഓർമ്മകൾ പങ്കുവെക്കുകയാണ്.
1: അതിൻ്റെ ഒരു വ്യത്യസ്തത മിക്കവാറും ഇതിൽ ഉണ്ടാവും തീർച്ചയായിട്ടും.
0: ഓ, പ്രിയ ശ്രോതാക്കളെ, നമ്മൾ മുമ്പ് ഒരു തവണ നസറുല്ലാ സലഹിയുടെ കൂടെ ഒരു ബീഹാറിലേക്കുള്ള യാത്രയുടെ ഓർമ്മകൾ പങ്കുവെക്കുന്ന ദൃശ്യം എപ്പിസോഡ് നമ്മൾ ചെയ്തിരുന്നു. അത് കേട്ട ശ്രോതാക്കൾക്ക് ഓർമ്മയുണ്ടാവും. ആ ഒരു എപ്പിസോഡിൻ്റെ പിന്നെ സംസാരത്തിനിടയിലാണ് നമ്മൾ മറ്റൊരു ബീഹാർ യാത്രയെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത്.
1: അതെ, പോകണമെന്ന് പരസ്പരം ചർച്ച ധാരണ ഉണ്ടാവുന്നത്.
0: യെസ്. അങ്ങനെ കഴിഞ്ഞ നമ്മുടെ ആ ധാരണ പ്രകാരം അതിനുവേണ്ടി ശ്രമിക്കുകയും നമ്മൾ മാത്രമായി അവശേഷിക്കുകയും ചെയ്തൊരു ഘട്ടം ഉണ്ടായിരുന്നു അല്ലേ? യാത്രക്ക് നമ്മൾ മാത്രമാണ്,
1: രണ്ടുപേരും മാത്രമായി.
0: അപ്പം ആ സമയത്ത് നമ്മൾ പോവുക തന്നെ ചെയ്യുന്നുള്ളൊരു തീരുമാനം എടുത്തു.
1: അതെ,
0: അങ്ങനെയാണ് നമ്മുടെ യാത്രയിലേക്ക് ആര് വരുന്നത്?
1: നിസാർ
0: ദേവാലയം മുസ്തഫ മാഷും കൂടി വന്ന് നിസാർ ദേവാലയം ബഷീർ മാഷും കൂടി, അങ്ങനെ നാല് പേരടങ്ങുന്ന ഒരു യാത്ര ബീഹാറിലേക്ക് ഈ കഴിഞ്ഞ ഏപ്രിൽ 20 നമ്മൾ യാത്ര തുടങ്ങി. അപ്പം യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി. എനിക്ക് തോന്നുന്നു അതിനെ നമുക്ക് ട്രെയിൻ എത്രയോ മുമ്പേ ബുക്ക് ചെയ്യേണ്ട, 2 മാസം മുമ്പേ ബുക്ക് ചെയ്ത് തുടങ്ങേണ്ട ഒരു സംഗതി. പെട്ടെന്ന് നോക്കി ട്രെയിൻ കിട്ടുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. സുലൈയാണ് അതിൻ്റെ പൂർണ്ണമായും ടിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിച്ച്.
1: അതെ, അതിൽ നമ്മൾ സാധാരണ യാത്ര മിക്കവാറും നമ്മൾ സ്കൂൾ വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മളൊരു പിന്നെ പ്ലാൻ ചെയ്യും. അപ്പോൾ അതനുസരിച്ച് തന്നെ ഒരു ഏപ്രിലിന് മുമ്പേ, മാർച്ച് ലാസ്റ്റൊക്കെ നമ്മൾ ടിക്കറ്റ് പ്ലാൻ ചെയ്യും, ടിക്കറ്റ് പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യും. ഏത് വണ്ടിയാണ് നല്ലത്, ഏതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, ഏത് സ്ഥലത്തൂടെയേക്കും എത്തേണ്ടത്, ഇങ്ങനെ കുറച്ചുകൂടെ ടൈം വേസ്റ്റ് ആവാത്ത രൂപത്തിൽ നമ്മൾ ചർച്ച ആ ഒരു പ്ലാൻ പോകാറുണ്ടാവാറുള്ളത്. പക്ഷേ ഇത് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഏകദേശം എനിക്ക് തോന്നുന്നു മാർച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഈ ഒരു പ്ലാൻ തുടങ്ങുമ്പോൾ തന്നെ. അപ്പോഴേ പിന്നെ ഏപ്രിൽ 3 ഒക്കെയാണ് ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പെട്ടെന്ന് 2 ഗ്യാപ്പിലൊക്കെയാണ് ടിക്കറ്റ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കറങ്ങിപ്പോയാലേ ടിക്കറ്റ് ആവുള്ളൂ, കൺഫേം ആവുള്ളൂ. എന്നാൽ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത സമയത്ത് വെയിറ്റ് ലിസ്റ്റാണ്, കൺഫേം ആയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ പ്രയാസവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കറങ്ങേണ്ടി വരും എന്ന് നമ്മളാദ്യം മനസ്സുകൊണ്ട് ഉറച്ചു. പക്ഷേ അത് നമുക്ക് എങ്ങനെ ആസ്വാദികരമാക്കാമെന്ന് ആണ് പിന്നീടൊരു പ്ലാൻ ഉണ്ടായത്. അങ്ങനെയാണ് ഞാൻ ആദ്യം പിന്നെ നമ്മൾ സാധാരണ ബീഹാറിലേക്ക് പോകുമ്പോൾ ഡയറക്റ്റ് പിന്നെ ഒന്നുകിൽ കട്ടിഹാർ വണ്ടി കിട്ടുമോ നോക്കും. കട്ടിഹാർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് അവിടെ എത്തി, ബീഹാറിലെത്തി. അതല്ല എങ്കിൽ നമ്മളിങ്ങനെ ഡൽഹി വഴി പോകാൻ പറ്റുന്ന, പക്ഷേ ഡൽഹി നമ്മളെ പ്ലാനില്ലല്ലോ.
0: ഇല്ല.
1: അങ്ങനെയാണ് പിന്നെ ഓരോ ടിക്കറ്റ് പരതുക എന്നുള്ളതൊരു ഒരു ഒരു ക്രൈസിസായി മാറിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ഇതിനൊരു നമുക്കൊരു ഭയങ്കര താല്പര്യമായിരുന്നത്. അങ്ങനെ ഓരോ വണ്ടിയും ഓരോന്നോരോന്നും നോക്കി നോക്കി വന്നപ്പോഴാണ് പിന്നെ ബീഹാറിലുള്ള ഒരാളെ ഞാൻ കണ്ടുമുട്ടുന്നത്. നമ്മളെ പള്ളിയിലേക്ക് യാദൃശ്ചിയായിട്ട് അയാൾ വരുന്നു. അങ്ങനെ ബീഹാറിലല്ല, ജാർഖണ്ഡിലുള്ള. അപ്പോൾ അദ്ദേഹമാണ് എന്നോട് ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരാകുകയാണെങ്കിൽ ടിക്കറ്റ് എന്തായാലും അതിൽ കിട്ടൂല, വെയിറ്റിംഗ് ലിസ്റ്റ് എടുത്താലും പിന്നെ കൺഫേം ആവില്ല, ഈ RAC ആണെങ്കിൽ പോലും കൺഫേം ആവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? പുള്ളി വിളിച്ചപ്പോൾ പുള്ളിയാണ് നമുക്ക് ജാർഖണ്ഡ് വഴി കറങ്ങി നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക്
0: ചാൻസ് ഉണ്ട്
1: എന്ന് പറഞ്ഞു. അങ്ങനെയാണ്
0: ആലപ്പുഴ ടാറ്റ
1: ആ വണ്ടി നമുക്ക് പുള്ളി തന്നെയാണ് എന്ത് ചെയ്യണം നമുക്ക് സജഷൻ ചെയ്തത്.
0: അങ്ങനെ ഏതായിരുന്നാലും നമ്മൾ ആ യാത്രയെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുമ്പോൾ രസകരമായ ഒരുപാട് അനുഭവങ്ങളുള്ള വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു.
1: അതിൽ വേറെ രസമുണ്ട്. നമ്മൾ 3 പ്ലാൻ ചെയ്ത് വന്നത്. അവസാനം നമ്മൾ 2 ആദ്യം തുടങ്ങി, പിന്നെ ഉള്ളത് ബഷീർ മാസ്റ്റർ ഞാൻ ഏതായാലും ഉണ്ടാവും എന്ന് പറഞ്ഞു. നമ്മൾ ഏതായാലും ടിക്കറ്റ് പ്ലാൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നിസാർ അതിലേക്ക് കയറി.
0: അതെ അതെ.
1: അപ്പം എന്തായാലും മുമ്പേ നമ്മൾ സൂചിപ്പിച്ചിരുന്നു പോകണം എന്നൊക്കെ, പക്ഷേ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷ ഉണ്ടായില്ല,
0: ഉറപ്പില്ലായിരുന്നു.
1: 3 നമുക്ക് എന്തായാലും യാത്ര ആസ്വാദികരമാകും, 3 യാത്രയ്ക്ക് വേണമല്ലോ. ആ ഒരു സന്തോഷത്തിൽ നമ്മൾ 3 ടിക്കറ്റ് ചെയ്തു. പിന്നെയാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഞാനുണ്ടെന്ന് പറഞ്ഞു.
0: നിസാർ കൂടി
1: സെപ്പറേറ്റ് അവന് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു.
0: സമയത്തല്ല നിസാറിന് എടുത്ത
1: ടിക്കറ്റ് എടുത്തിരിക്കുക.
0: പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അവന് കിട്ടോ കിട്ടൂലേ?
1: അതെ അതെ, അവൻ്റെ ഒരുപാട് ബാക്കിലായിരുന്നു. കാരണം ഇത് നിമിഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ടിക്കറ്റ് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്, ബേറ്റിംഗിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്.
0: അല്ല, നമ്മൾ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, നമ്മുടെ മുസ്തഫ
1: മാഷ്,
0: മേലാറ്റൂര്.
1: മുസ്തഫ മാഷ് നമ്മളെ പിസ് റേഡിയോ ആങ്കറാണ്, ഒപ്പം പുള്ളി നമ്മുടെ കൂടെ പോരണം താല്പര്യം കാണിച്ച ആളുമാണ്.
0: പക്ഷേ വരാൻ കഴിഞ്ഞില്ല,
1: വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് മുമ്പേ ചർച്ച ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഞാൻ ഉണ്ടാകേണ്ടതൊക്കെ. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ അടുത്ത പോക്കിന് പറയണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ നമുക്ക് യാത്ര ടിക്കറ്റ് ഏതായാലും കിട്ടി. യാത്ര ചെയ്യുന്ന അന്ന് വരെ നിസാറിൻ്റെ ടിക്കറ്റിൽ നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ
0: ആർ എ സി ആയിരുന്നു.
1: തലേ ദിവസം വരെ നമ്മൾ നിസാറിൻ്റെ പേരിൽ ചെറിയ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. അവസാനം നമ്മൾ പോകുമ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, ഏതായാലും നമ്മൾ രാവിലെ ഇവിടുന്ന് പോവുക, പാലക്കാട് നിന്നാണ് നമുക്ക് ടിക്കറ്റ് ഉള്ളത്, പാലക്കാട് ടു ടാറ്റാനഗർ. അപ്പം നമ്മൾ മൂന്നാളതും ഏകദേശം കൺഫേം ആണ്. അപ്പം നിസാറിനോട് നമ്മൾ ടാറ്റ പറയേണ്ടി വരും എന്നൊരു പിന്നെ വിഷയം വരെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അൽഹംദുലില്ല അത് പിന്നെ കൺഫേം ആയി. പാലക്കാട്ടിൽ നിന്ന് ടാറ്റാനഗർ, ആലപ്പുഴ ടാറ്റാനഗർ എക്സ്പ്രസ്സിൽ നമ്മൾ രാവിലെ 10:20 ആണ് പാലക്കാട് എത്തുന്നത്. പക്ഷെ നമ്മൾ 10 മണിക്കും പാലക്കാട്
0: എത്തിയിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ, നമ്മൾ ബസ് കുറച്ചൊരു സ്ലോ ആയി. ഞാൻ പറഞ്ഞു പറഞ്ഞ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, വണ്ടി പോവോ പോവില്ലേന്ന്.
1: അതെ, ഇവിടുന്ന് പാലക്കാട് വണ്ടിയാണ് നമുക്ക് കുലുക്കല്ലൂർ വാടാനംകുറിശ്ശി വാടാനംകുറിശ്ശിന്ന് നമ്മൾ പാലക്കാട് ബസ് കയറിയാണ് പോകുന്നത്, KSRTC. പക്ഷേ അവസാനത്തെ ഒരു നിമിഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയാൽ നമുക്ക് പോകാം എന്നിടത്തേക്ക് എത്തിയിരുന്നു. കാരണം നമ്മളങ്ങ് ഓടി കയറിയിരിക്കാം,
0: ലഗേജും. പിന്നെ അതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ യാത്രയിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു അവിടെ കാണേണ്ട കുറെ ആളുകൾ. ഒന്ന് നമ്മുടെ റഹ്മത്തുള്ള,
1: അതെ അതെ അതെ,
0: അതിൽ അതുമായി ബന്ധപ്പെട്ട നമ്മൾ എപ്പിസോഡുകളിലൂടെ വരും. പിന്നൊന്ന് നമ്മുടെ സുഹൈൽ അക്തർ, പിന്നൊന്ന് നമ്മുടെ ഭഗൽപൂരിലുള്ള നമ്മുടെ ദുൽഫുഖാർ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ നമുക്ക് വഴിയെ കാണാം, പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതിനേക്കാൾ മനോഹരമായ ഒരുപാട് ആളുകളെ കാണാനും കണ്ടുമുട്ടാനും നമുക്ക് കഴിഞ്ഞു.
1: അതെ, യാത്രയിൽ അങ്ങനെ തന്നെയാണ്, യാത്രയൊക്കെ യാദൃശ്ചിയായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ മിക്കവാറും പ്ലാൻ ചെയ്യുന്ന യാത്രകളൊക്കെ നമ്മൾ പരസ്പരം പങ്കുവെക്കുമ്പോൾ തന്നെ നമ്മളാര് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ അതാ പറയാ, ഇന്നന്നെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊന്നും വിചാരിക്കരുത്. നമ്മളെങ്ങനെയാണോ ഉള്ള സൗകര്യത്തിനനുസരിച്ച് നീങ്ങുന്നത്, നമ്മളെപ്പോഴും ബഡ്ജറ്റ് പ്ലാൻ ആയിരിക്കും, ബഡ്ജറ്റായിരിക്കും, നമ്മളൊരു ബഡ്ജറ്റിന് ഒതുങ്ങുന്നതായിരിക്കുമല്ലോ നമ്മൾ യാത്ര. അതാണ് നമ്മൾ ആദ്യം പറയാറുള്ളത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞു ചെയ്തിരുന്നു ചുരുങ്ങിയ ചിലവിൽ. അതല്ലാതെ ഇപ്പോൾ ഒരു പാക്കേജിൻ്റെ കൂടെ പോയാൽ മതിയല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ലാ നമുക്ക് അതിലെ വിഷയങ്ങളൊക്കെ പറയാം, അടുത്ത എപ്പിസോഡുകളിലൊക്കെ പറയാം. എന്തായാലും നമ്മൾ
0: പാലക്കാട് 10:20 നമ്മൾ വണ്ടി കിട്ടി
1: പാലക്കാട് നിന്ന് കിട്ടി. പിന്നീട് സംഭവിച്ചതെന്ന് വെച്ചാൽ മണിക്കൂറുകളോളം
0: വണ്ടി പിടിച്ചിട്ടു കോയമ്പത്തൂർ. പക്ഷേ പിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളില്ല,
1: ഇല്ല
0: നമുക്ക് ഇന്ന സ്ഥലത്ത് തന്നെ എത്ര പിടിച്ചിട്ടാലും നമ്മളത് അറിഞ്ഞിട്ടില്ല. പിന്നെ യാത്രയുടെ ആ ഒരു സുഖം, നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ തുടക്കം, ഇനി എന്താ ഓരോ നിമിഷങ്ങളും എന്തെന്നുള്ള ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്.
1: ബഷീർ മാസ്റ്റർ എന്റെ കൂടെ നിസാറും
0: ഞാനും ബീഹാറിലേക്ക് ആദ്യത്തെ യാത്രയാണ്.
1: ആദ്യ യാത്രയാണ്, മറ്റുള്ള യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ബീഹാർ എന്നുള്ള ആ ഒരു സംഭവത്തിലേക്കുള്ള ആദ്യ യാത്രയായിരുന്നു നിങ്ങളുടെ. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നം തീരാനുഭവിച്ചിട്ടുണ്ടാവില്ല. പിന്നെ അൽഹംദുലില്ലാ ഈ യാത്രയിൽ സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ ആളുകൾ ഉണ്ടാകുമ്പോൾ അത് വലിയൊരു ഒരു ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞൊരു വൈബാണ്.
0: അതെ അതെ, അന്ന് നമ്മൾ അങ്ങനെ യാത്ര കഴിഞ്ഞ് അന്ന് April 20 നമ്മൾ പോകുന്നത്, 10:20 അല്ലേ,
1: 22 നമ്മൾ
0: ടാറ്റാനഗർ. അതിൻ്റെ ഇടക്ക് നമ്മൾ ആ വാഹനത്തിൻ്റെ ആ 1-2 ദിവസത്തെ ആ യാത്രയിൽ കുറേ ആളുകൾ, ഒരു ഒരു ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ജീവിതം പോലെ തന്നെയാണ്.
1: അതെ അതെ
0: അതെ, ഇടയ്ക്ക് വെച്ച് കയറുന്ന ആളുകൾ, ഇടയ്ക്ക് വെച്ച് സ്റ്റേഷനിൽ ഇറങ്ങി പോകുന്ന ആളുകൾ, ജീവിതം ശരിക്കും അല്ലേ.
1: നമ്മൾ യാത്ര AC ടിക്കറ്റിലേക്ക് പ്ലാൻ ചെയ്യാൻ തന്നെ കാരണം അതിലെ തിരക്കും മറ്റേ സെക്കൻഡ് ക്ലാസ്സിലെ തിരക്കും ആളുകളുടെ മര്യാദ ഇല്ലായ്മയും, പ്രത്യേകിച്ച് തെക്കോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന എന്താ പറയുക, അവിടുത്തെ അവരുടേതായിട്ടുള്ള സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് അവരൊന്നിച്ച് കയറുന്നു, അവർ പാൻ കഴിക്കുന്നു അവിടെ തന്നെ, അത് തുപ്പി വൃത്തിയാടാക്കുന്നു, ഇതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ സെക്കൻഡ് ക്ലാസ് ഒഴിവാക്കി
0: കയറിയത്
1: AC 3-tier AC ബുക്ക് ചെയ്തത്. പക്ഷെ അതീ പറഞ്ഞ പോലെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അല്ലേ അതിനേക്കാളും കുറച്ച് തിരക്കും കാര്യമൊക്കെ ആയിരുന്നു തോന്നുന്നു. AC ആണെങ്കിലും
0: പക്ഷേ അത്ര പിന്നെ തമ്മിൽ ഭേദം തൊമ്മ എന്ന് പറയാല്ലേ,
1: എ സി ആണെന്നുള്ള,
0: പക്ഷേ എ സി ആണെന്നുള്ള ഒരു പ്രത്യേകത ഉണ്ടെങ്കിലും തിരക്കുകൾക്ക് ആളുകൾ
1: അവിടെ നമുക്ക് ഇനി പ്ലാൻ ചെയ്യുന്ന ആളുകളോട് നിർബന്ധമായിട്ടും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംഭവമുണ്ട്. സംഭവം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റ് വരെയുള്ള ആളുകൾക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയേണ്ടത്. അതായത് കൺഫേം ആയിട്ടുള്ള ആളുകൾക്കും ആർ എ സി യാത്രക്കാർക്കും മാത്രമേ സെക്കൻഡ് ക്ലാസ് സ്ലീപ്പറിൽ പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു നിയമം വന്നിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ എന്നാലും തെക്കോട്ടുള്ള യാത്ര, ഡൽഹി ആവട്ടെ, ഇങ്ങോട്ട് ബീഹാറാവട്ടെ, അവ എന്തെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ ക്ലാസ് ഒഴിവാക്കുക, മറിച്ച് എ സി 3 ടയർ എങ്കിലും ബുക്ക് ചെയ്യുക എന്നുള്ള ചെറിയൊരു അഡ്വൈസ് നമുക്ക് അവിടെ വെക്കാം.
0: യെസ്, അതായാലും നമ്മുടെ പിന്നെ അത്രയൊന്നും വിരസമല്ലാത്തൊരു യാത്രയായിട്ട് ആ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ April 22 ടാറ്റാ നഗറിൽ.
1: ടാറ്റാ നഗർ എന്ന പേര് കിട്ടാൻ തന്നെ കാരണം മറ്റേ ടാറ്റ സ്റ്റീൽ കമ്പനിയുടെ വലിയ അവരുടെ
0: രത്തൻ
1: പ്ലാന്റേഷൻ, അതെ, അവരുടെ വലിയ പ്ലാന്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായതുകൊണ്ടാണ് അവിടുത്തെ ടാറ്റാ നഗർ എന്ന പേരിട്ടാണ്. ശരിക്ക് ജംഷഡ്പൂരാണ്, ജംഷഡ്പൂർ ആണ് സ്ഥലം.
0: അവിടെ ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ടാറ്റാ നഗറിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ വണ്ടിയൊക്കെ ഏകദേശം നമ്മുടെ ലഗേജൊക്കെ എടുത്ത് കാലി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി എന്നുള്ളൊരിതുണ്ടല്ലോ. ഇറങ്ങിക്കഴിഞ്ഞ് എല്ലാ സ്റ്റേഷനിലും ഉള്ളത് പോലെ തന്നെ ഉത്തരേന്ത്യയിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ചും കാണുന്ന കാഴ്ചകൾ തന്നെ നമ്മളത് ഫോട്ടോ എടുത്തിരുന്നു. നേരെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു ബാലൻ എവിടെയോ ഉറക്കത്തിലാണ്, ഗാഢമായ നിദ്രയിലാണ്, ശരീരമാകെ പിന്നെ ചള്ളി പിടിച്ച്. എന്നാൽ ബാല്യം എത്രമേൽ നോവുള്ള ഒരു ബാല്യ മുഖമായി നമുക്കവിടെ കണ്ടു. അങ്ങനെ കുറെ ചിത്രങ്ങൾ നമ്മൾ എടുത്ത സമയത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നമ്മുടെ ലക്ഷ്യം ജംഷഡ്പൂരിലേക്കുള്ള
1: ബസ്
0: യാത്രയാണ്. ബസ് സ്റ്റാൻഡിലേക്കുള്ള ഒരു ഓട്ടോയിൽ പോകുന്നു.
1: നമ്മൾ അവിടുന്ന് ടാറ്റയിൽ നിന്ന് നമ്മൾ പിന്നെ ധൻബാദിലേക്ക് അന്ന് വൈകുന്നേരം 3:30 നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നു. നമ്മൾ
0: ആദ്യം
1: അവിടുന്ന് ആദ്യമേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ധൻബാദ് നിന്ന് നമ്മൾ ഭഗൽപൂരിലേക്കുള്ള സാഹിബ്ഗഞ്ചിലേക്കുള്ള വണ്ടി കിട്ടുമോ എന്നുള്ള സംശയത്തിലാണ് പിന്നെ നമ്മൾ അത് ക്യാൻസൽ ചെയ്തു. ആ ടിക്കറ്റ് നമ്മൾ ഒഴിവാക്കി, ക്യാൻസൽ ചെയ്തല്ല ആ യാത്ര നമ്മളവിടെ ഒഴിവാക്കി. എന്നിട്ട് നമ്മൾ ടാറ്റയിൽ നിന്ന് നേരെ ബസ് സ്റ്റാൻഡിൽ പോയി. ജംഷഡ്പൂർ ബസ് സ്റ്റാൻഡിലേക്ക്
0: പിന്നെ ഓട്ടോറിക്ഷയിലുണ്ട് നമ്മൾ ലഗേജ് ഒക്കെ പാടെ കൊണ്ടൊരു പോക്ക്.
1: അതെ, ഓട്ടോയിൽ 4 ആളുടെ ലഗേജും ഇനിയാളുണ്ടെങ്കിൽ ഇനി കയറിക്കൊള്ളിയാനുള്ള രൂപത്തിലാണ് ഓട്ടോക്കാരനുണ്ടാവുക. അവിടെ നമുക്ക് വേറൊരു അനുഭവം ഉണ്ടായി. പിന്നെ നമ്മൾ വണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ടാക്സിക്കാരായിട്ടുള്ള ആളുകൾ, അവർ എന്തായാലും നമ്മൾ ബാർഗെയിൻ ചെയ്ത് അങ്ങോട്ട് വരുമല്ലോ, നമ്മളടുത്തേക്ക് വരുമല്ലോ, പോകണമെങ്കിൽ പോകാം, ഓട്ടോ പോകണമെങ്കിൽ പോകാമെന്നുള്ള രൂപത്തിൽ, അതായത് മലയാളികളാവട്ടെ അല്ലാത്തവട്ടെ ഓട്ടോക്കാരതിന് നിൽക്കുകയുള്ളൂ, ടാക്സിക്കാരതിന് നിൽക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഏകദേശം ബസ്സിന് പോകണോ അതോ ടാക്സി കാറെടുത്ത് പോകണോ എന്നുള്ളൊരു ചിന്ത നമ്മളടുത്തുണ്ടായി. അപ്പോഴാണ് കൂട്ടത്തിലൊരു മനുഷ്യൻ നമ്മളടുത്ത് വന്നിട്ട് പറഞ്ഞ്, ഡ്രൈവറാണ് പുള്ളി, നിങ്ങളെന്ത് ചെയ്യണ്ട, ടാക്സി എടുത്ത് പോകണ്ട. അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട
0: യാത്രയോടുകൂടി.
1: അതെ അതെ അതെ, നിങ്ങൾ പുറത്തുനിന്നുള്ള കേരളത്തിൽ നിന്നുള്ള ആളുകളായതുകൊണ്ട് ജാർഖണ്ഡിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വത നിരകളിലൂടെയുള്ള റോഡാണ്. അപ്പം എവിടെയെങ്കിലും വെച്ച് നിങ്ങളൊരു കൊള്ള ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ടാക്സി എടുത്ത് പോകണ്ട, നിങ്ങൾക്ക് ബസ് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെയാണ്
0: നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത്.
1: അതെ, ടാക്സി ഒഴിവാക്കി, പൂർണ്ണമായും ടാക്സി ഒഴിവാക്കി. പിന്നീട്
0: ബസ് സ്റ്റാൻഡിലെത്തി, തീക്ഷ്ണമായ ചൂടും അവിടെ
1: സ്റ്റാൻഡിലെ ചൂട് തന്നെ, രാവിലെ 10 മണി 7 മണി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചൂടാണ്.
0: ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് നമ്മൾ പിന്നെ ചെയ്തത് പിന്നെ ആ ബസ് അല്ലേ, ബസ് AC ബസ് അപ്പൊ അവിടെ നിന്ന് ഒരു കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി നമ്മൾ കഴിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു നല്ല രുചി, അത്രയും നമ്മൾ വത്തക്ക വാങ്ങിയത്
1: പൈനാപ്പിൾ. അത് തെക്കോട്ട് പോകും തോറും നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് വിട്ട് നമ്മൾ തെക്കോട്ട് അങ്ങോട്ട് പോകും തോറും ഫ്രഷ് സാധനം കിട്ടും, കുറച്ച് വില കുറവ് കിട്ടും. ഇപ്പോൾ ഒരു ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ ആണെങ്കിൽ നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ അതിന് നല്ല വില കൊടുക്കണം. പക്ഷെ നമുക്ക് വളരെ കുറഞ്ഞ വിലക്കാണ് ഒരു നല്ല തണിമത്തനും കാര്യങ്ങൾ കിട്ടി. അത് കഴിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്, ബസ് കയറി. ബസ്സിന് ഈ പറഞ്ഞ പോലെ ടിക്കറ്റോ കാര്യങ്ങളൊന്നും അങ്ങനെയുള്ള ടിക്കറ്റ് അല്ല, വിളിച്ചു കയറ്റാണ്.
0: വിളിച്ചു കയറ്റും, പിന്നെ പേര് വാങ്ങി ഇന്ന സീറ്റും നമ്മൾ പറഞ്ഞിടും അല്ലേ.
1: പറഞ്ഞു കുഴപ്പമില്ലാത്തൊരു യാത്രയായിരുന്നു ബസ്,
0: വലിയ കുഴപ്പമില്ല. പക്ഷെ ആ ഒരു യാത്രയിൽ ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ 4 മണിക്കൂറോളം നമ്മൾ
1: എത്തിയില്ലേ
0: എവിടെ, ധൻബാദിലെത്താൻ.
1: അതെ അതെ അതെ,
0: ആ 4 മണിക്കൂർ ശരിക്കും പൂർണ്ണമായിട്ടും പുറം കാഴ്ചകൾ കണ്ടുകൊണ്ട്
1: ഗ്രാമക്കാഴ്ചകൾ. അവിടുത്തെ യാത്ര നമ്മൾ മുമ്പേ ഒരു എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബസ് യാത്രകളൊക്കെ
0: നേരത്തെ പറഞ്ഞ പോലെ മലയോര മേഖലകളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും വളഞ്ഞും പുളഞ്ഞും വിവിധ പ്രദേശങ്ങളിലൂടെ ബസ് ട്രെയിനിനേക്കാൾ അപ്പുറത്തേക്ക് കുറച്ചുകൂടി അടുത്തറിയാൻ പറ്റുന്ന ഒന്നാണ് എനിക്കൊണ്ട് ബസ് യാത്ര അത്ര സ്ഥലങ്ങളിലൂടെ.
1: അതെ അതെ അതെ,
0: അതിൽ പിന്നെ പരന്നു കിടക്കുന്ന വയലുകൾ, വയലുകൾക്കിടയിലുള്ള ചെറിയ കുളങ്ങൾ, അവിടെയുള്ള കുഞ്ഞു ഗ്രാമങ്ങൾ, വിവിധ വിവിധ ജാതികളുടെ വേർതിരിവുകൾ കാണുന്ന ഇടങ്ങൾ, അവരുടെ ആരാധനാലയങ്ങൾ, അതിമനോഹരമായ മരങ്ങൾ. ഞാൻ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു, ചില മരങ്ങളൊക്കെ ഭയങ്കര രസമുള്ള മരങ്ങളാണ്. പിന്നെ നമുക്ക് പുതുമ കാഴ്ചയും അവിടെയുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിന്റെ ഭാഗവുമായ കുറേ കാഴ്ചകൾ അവിടെ ഉണ്ടാവും. ആളുകളുടെ പിന്നെ ഓരോരുത്തരും ഇങ്ങനെ ഓരോ സൈഡിൽ ഇരിക്കുന്നത്, പിന്നെ കാലികളുടെ ആ ഒരു സഞ്ചാരങ്ങൾ. അങ്ങനെ ആ യാത്ര വളഞ്ഞും പുളഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും നഗരങ്ങളും നാടുകളും കടന്ന് നമ്മൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ധൻബാദിലെത്തി.
1: ധൻബാദിലെത്തുമ്പോഴേക്കും നമ്മൾ വേറെ സ്റ്റേറ്റ് കയറിയിട്ടുണ്ട്,
0: ആ
1: വെസ്റ്റ് ബംഗാളിന്റെ,
0: ആ അതിന്റെ ഇടക്ക്. ശരിയാ,
1: വെസ്റ്റ് ബംഗാളിൽ നമ്മൾ കയറിയിട്ടുണ്ട്. പിന്നെ സിലൂർ,
0: ആ ആ
1: അവിടെ കയറി തിരിച്ച് വീണ്ടും നമ്മൾ ജാർഖണ്ഡിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങണം. ജാർഖണ്ഡിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നീട് ഈ പറഞ്ഞ പോലെ വയൽ കൃഷിയിടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒന്നും കാണാത്ത അത്ര വലിയ കൃഷിയിടങ്ങൾ, വിശാലമായ കിലോമീറ്ററുകളോളം ഹെക്ടർ കണക്കിന്.
0: അതെ അതെ.
1: പക്ഷേ അവിടെയൊക്കെ ആളുകളുടെ കാര്യങ്ങളിൽ അവരുടെ ഒരു വികാസമോ കാര്യങ്ങളോ ഇല്ലെങ്കിലും റോഡ് പോലുള്ള സംഭവങ്ങൾ, യാത്രാ മാധ്യമങ്ങളൊക്കെ ഭയങ്കര സംവിധാനങ്ങളാണ്. ഗ്രാമങ്ങളിലൂടെ പോയി നമ്മൾ പിന്നെ എത്തുന്നത് ധൻബാദിലാണ്.
0: ധൻബാദിൽ നമ്മൾ എത്തുമ്പോൾ എത്ര ഉണ്ടാവും?
1: ഏകദേശം 3 മണി.
0: ആ പിന്നെ നമുക്ക് ധൻബാദിൽ നിന്ന് പിന്നെ നമുക്കുള്ളത്
1: ഭഗൽപൂർ വണ്ടിയാണ്.
0: ഭഗൽപൂർ
1: രാത്രി 10:20.
0: സാഹിബ്ഗഞ്ച്
1: ഈ ധൻബാദ് ഭഗൽപൂർ വണ്ടി.
0: അവിടെ നമ്മൾ ധൻബാദിൽ പോയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ തൽക്കാലം കുറച്ച് സമയത്തേക്ക് വെക്കാം. നമുക്ക് ഒന്ന് ചെറിയൊരു പർച്ചേസിങ്ങിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അവിടെ
1: ഡോർമെട്രി
0: അന്വേഷിച്ചു, കിട്ടിയില്ല.
1: കിട്ടിയില്ല എന്നല്ല, ഒരു നമ്മളെ കണ്ടിട്ടാന്ന് തോന്നുന്നു.
0: അവിടെ ഒരു മുഖത്തേക്കും നോക്കുന്നു, അവിടെ ഉണ്ടോ
1: അവിടെ കിട്ടിയില്ല. അപ്പം നമ്മൾ പുറത്ത് അവരുടെ തന്നെ റെയിൽവേ ആയിട്ട് തന്നെ ഈ പിന്നെ RMS ഭാഗത്താണ് ഈ ഇത് സൂക്ഷിക്കുന്നത്. നമ്മളെ
0: ക്ലോക്ക് റൂം
1: ഉള്ളത്, ക്ലോക്ക് റൂമിൻ്റെ
0: ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് നടന്നു. അപ്പോൾ ശരിക്കും അവിടെ നിന്ന് കുറച്ച് ആദ്യമായി നമ്മൾ ചായ, നല്ല രസകരമായൊരു ചായ കുടിച്ചില്ലേ കുറേ സമയത്തിന് ശേഷം? ആ മൺപാത്രത്തിലുള്ള ചായ
1: കുറച്ച്
0: പിന്നെ അവിടെ നിന്ന് കുറച്ച് നമ്മൾ ഒരു പിന്നെ ശരിക്കും ആലു പോലെ, ഇതുപോലെ ഒരു മണ്ണുരുട്ടി വെക്കണ പോലെ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തൊരു പേരുണ്ടായിരുന്നു നമുക്ക്, നമ്മൾ പലപ്പോഴും ചോദിച്ചിരുന്നു.
1: കിട്ടുന്നില്ല,
0: നല്ല
1: അരിയുണ്ട പോലത്തെ,
0: അരിയുണ്ട പോലത്തെ ഒരു
1: ആലു, ആലു കൂട്ടി അതുപോലെ തന്നെ അതിൽ രണ്ട് മൂന്നാല് മിക്സർ സാധനങ്ങൾ, ജാട്ടോ കൂട്ടിയിട്ടുള്ള സാധനമാണ് അതിൽ സംഭവം. അവര് ആസ്വദിച്ച് കഴിക്കണാണ്. എനിക്ക് അത്ര
0: കൗതുകൊണ്ട് നമ്മളൊന്ന് നോക്കി,
1: അവരെല്ലാവരും കൗതുകത്തോട് കഴിക്കുമ്പോ നമുക്ക് കഴിച്ചു നോക്കാനുണ്ട്. കൽക്കരിയിലാണ് വേവിക്കണത്, ചുട്ടെടുക്കണം കൽക്കരിയില്,
0: ചുട്ടെടുക്കണം
1: ഈ തന്തൂരി ആക്കുന്ന രൂപത്തിൽ ചെയ്യണത്.
0: അതായത് തിങ്ങി നിറഞ്ഞ റെയിൽവേ സ്റ്റേഷന്റെ പരിസരവും അവിടുത്തെ ഇതൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നുണ്ട്.
1: യെസ്, അതെ.
0: ആ പള്ളിയിലെത്തുമ്പോൾ പിന്നെ ആദ്യം ഞാൻ വിചാരിച്ച നമ്മൾ പള്ളിയിലെത്തുമ്പം പാവപ്പെട്ട ഒരു സ്ഥലമാണ്, അവിടെ അത്രേ ഉണ്ടാവുള്ളൂ പള്ളിയാണ്. ഒട്ടും പിന്നെ വികസനം വന്നിട്ടില്ലാത്ത പൊട്ടി പൊളിയാനായി, എന്നാൽ കുറേശ്ശെ അങ്ങനെ ചെറിയൊരു രൂപത്തിൽ സൗകര്യം ചെയ്ത ഒരു പറയ. പക്ഷെ പള്ളിന്റെ അപ്പുറത്ത്
1: ജാറം,
0: അത് പിന്നെയാണ്
1: നോർത്ത് ഇന്ത്യയില്. പിന്നെ നമ്മൾ കണ്ടല്ലോ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ ഒരു പള്ളി ഉണ്ടോ, ആ പള്ളിയുടെ അടുത്ത് ഒരു ജാറുണ്ടാവും. ഇതിനിടക്ക് ഞാൻ പറയാം, ലക്നൌല് നമ്മൾ പോയ സമയത്ത് ലക്നൌ റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ്റെ ഒത്ത നടുക്ക്, അതായത് സ്റ്റേഷനിലേക്ക് കയറി വരുന്ന സമയത്ത് രണ്ട് പാളത്തിനടക്ക്, രണ്ട് റെയിൽവേ ട്രാക്കിൻ്റെ ഇടയിൽ ഇതേപോലെ ഒരു ജാറുണ്ട്. അത് നോർത്ത് ഇന്ത്യൻ സംസ്കാരത്തിൽ, മുസ്ലിം ഇസ്ലാം സംസ്കാരത്തിൽ അവർ കൊണ്ടുവന്നൊരു സാധനമാണത്. എല്ലാ പള്ളിയുടെ കൂട്ടത്തിലും
0: ജാറുണ്ട്,
1: ഒരു ജാറ്.
0: തൽക്കാലം പ്രിയ ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ബീഹാർ യാത്ര, ആ യാത്രയുടെ ആദ്യ എപ്പിസോഡിന് ശേഷം അടുത്തത് തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദൃശ്യം. അങ്ങനെ ആ യാത്രയുടെ തുടക്കം ഇങ്ങനെ. നമ്മോടൊപ്പം ചേർന്നത് നസ്രുള്ള സ്വലാഹി, കൂടെ VT അബ്ദുസ്സലാം.
3: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിന്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവെ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوവേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إنك الله مدي أون اللاد آرادين إلا أون إلنان بھرميل پيكنو أون مهتا يسمها سنتين دناتنان.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله. പ്രിയമുള്ളവരെ, ഹൃദയം ശുദ്ധമാകുമ്പോൾ ജീവിതത്തിലെ ഭാരങ്ങൾ സ്വയം നമുക്ക് ലഘുവായിത്തീരും. കാരണം ശുദ്ധമായ ഹൃദയം അള്ളാഹുവിൻ്റെ സഹായം ആകർഷിക്കുന്നതാണ്. പരീക്ഷണങ്ങൾ നമ്മെ ശുദ്ധമായ ഹൃദയത്തെ പരീക്ഷണങ്ങൾക്ക് അതിജയിക്കാനാവില്ല. അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പിക്കാനാണ് എന്ന ബോധം വേദനകളെയും സഹനീയമാക്കും. കഴിയട്ടെ, പുലരട്ടെ നമുക്കായി ഓരോ ദിനവും നന്മകളിലൂടെ.

ഈ മനോഹരമായ പ്രഭാതത്തിൽ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം നേരുന്നു. ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ വി ടി അബ്ദുൽ സലാം. ഇൻഷാല്ലാ കൂടെ സെബിയിൽ പന്നിക്കോട് ചേരും ഇൻഷാല്ലാ. ഇന്ന് 2026 ജൂൺ 29 തിങ്കൾ. ഹിജർ വർഷം 1448, മുഹറം 13, കൊല്ലവർഷം 1201, മിഥുനം 15.

0: പല പ്രദേശങ്ങളിലും മഴയുടെ സാധ്യതകളും മഴ ശക്തമായി പെയ്യാനുള്ള സാധ്യതകളൊക്കെ പറഞ്ഞ വാർത്തകൾ കാണുന്നുണ്ട്. ഓറഞ്ച് അലർട്ടുള്ള ജില്ലകൾ പലതും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതായിരുന്നാലും വളരെ ക്ലൗഡി ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇന്നത്തെ പ്രഭാതമുള്ളതെങ്കിലും നമുക്ക് പീസ് റേഡിയോയുടെ കേൾവി കൊണ്ട് ഏറ്റവും ശുഭകരമായ പ്രകാശപൂരിതമായ കേൾവിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഇൻഷാല്ല. സെവിൽ സാറേ, അപ്പോൾ ഞാൻ തുടങ്ങി വെച്ചു. അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ വന്നു ചേരുമെന്ന് പറഞ്ഞു. ആ സമയമാകുമ്പോഴേക്കും താങ്കൾ എത്തി ഇൻഷാല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ വന്നിട്ടുള്ള പതിവ് പോലെ നമ്മളെ കാത്ത് അല്ലെങ്കിൽ റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാതോർത്തിരിക്കുന്ന നമ്മുടെ സ്ഥിരം ശ്രോതാക്കളുണ്ട്, വിരുന്നുകാരായിട്ടുള്ള ആളുകളുണ്ട്, പലരും ഉണ്ടാവുന്നു. അപ്പോൾ അവരിലേക്കൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, ഷാജിദ വി ടി വല്ലപ്പുഴ, മൈമൂന ചിക്കിലോട്, അനീസ ചക്കരക്കൽ, സുഹറ കൽപ്പറ്റ, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, ലൈല പടിയൂർ, ബഷീർ എം കെ പോത്താങ്കണ്ടം, സജന കാവനൂർ, മുനീർ ചെമ്നാട്, ഫത്തിമ പി വി രാമനാട്ടുകര,
1: അതുപോലെ സഹദ് സാജിദ് എടത്തനാട്ടുകര, റജ്ന ബി ഷബീർ തൃശ്ശൂർ, എല്ലാവരും സലാം പറഞ്ഞെത്തിയിട്ടുണ്ട്.
0: അപ്പോൾ എല്ലാവർക്കും വാലൈക്കും സലാം വറഹമത്തുല്ലാഹി വബറകാത്തുഹു. പിന്നെ അബ്ദുൽ കരീം തുമിനാട്, തുമിനാട് പറഞ്ഞ സ്ഥലം കേട്ടണോ?
1: അല്ല, ആദ്യമായിട്ട് കേൾക്കാണ്.
0: തമിഴ്നാട് കേട്ടിട്ടുണ്ട്, തുമിനാട് കേട്ടില്ല. അബ്ദുൽ കരീം പറയട്ടെ തുമിനാട് എവിടെയാന്നുള്ളത് കേട്ടോ. പിന്നെ ഷബീബ ചെർപ്പുളശ്ശേരി, ഹഫ്സ വെള്ളില, അബു വി എ, റഷീദ നെയ്വേലി, ഹുസൈൻ ക, അതുപോലെ ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, സീനത്ത് പാലക്കാട്, മൈമൂന അലി എസ് എ ആലുവ,
1: അതുപോലെ സൗദ മുട്ടം, നജ ഫാത്തിമ ടി കെ അരൂർ, ഹസീന നജ്മോൻ ആലപ്പുഴ, അതുപോലെ ജമീല വി പി കാളികാവ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. തുടക്കത്തിൽ വളരെ നല്ലൊരു സന്ദേശത്തോടെ കേൾക്കാൻ കഴിഞ്ഞതിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ലൈവിലേക്ക്, അതിൻ്റെ ഷെഡ്യൂളിലേക്ക് നമുക്ക് പോകണം. സലാം പറഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും ഇനി സലാം പറഞ്ഞ് വായിക്കാത്ത ആളുകളുണ്ടാവും, അവർക്കൊക്കെ ഒന്നിച്ച് നമ്മൾ സലാം അടക്കും. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഒരുപാട് പേര് ഇപ്പോഴും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
0: യെസ്,
1: അതായത് നമുക്ക് ഷെഡ്യൂളിലേക്ക് പോകാൻ തോന്നുന്നുണ്ടല്ലേ.
0: നമ്മൾ മോർണിംഗ് ലൈവിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 5 മിനിറ്റാണ്. ഇതേ കൃത്യസമയമാണ് നമ്മളിന്ന് പാലിക്കുന്നത്, മധുരം ഖുർആൻ.
1: അതെ,
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: മാഷാ എല്ലാ ദിവസവും മധുരം ഖുറാന്, നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, ആ സമയത്ത് നമ്മളതൊന്നിങ്ങനെ കേട്ട് വിശുദ്ധ ഖുർആനിൻ്റെ കേൾവിയേക്കാൾ നമുക്ക് മനോഹരമായിട്ടുള്ള മറ്റെന്താണുള്ളത് എന്ന് അത് കേട്ട് പരിശീലിച്ച് അല്ലെങ്കിൽ കാതുകൾക്ക് അതിനോട് അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഒരു ഒരു വേറെ തന്നെയായിരിക്കും നമുക്കതിനെക്കുറിച്ച് പറയേണ്ടത്. ഇന്ന് ഖലീഫ സുനീജി, അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്, സൂറത്ത് സുമറിലെ 10-ാമത്തെ വചനം. ക്ഷമാശീലർക്ക് അതിരില്ലാത്ത പ്രതിഫലത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതും വിശ്വസിച്ചിട്ടുള്ള കുല്യാ ഇബാദി അല്ലദീന ആമനു എന്നാണ്, വിശ്വാസികളായ അടിമകളെ എന്ന് പറഞ്ഞിട്ട് വിശ്വാസികളെ ഉണർത്തിക്കൊണ്ടാണ്. എന്നിട്ടതിൻ്റെ അവസാനം ഇന്നമ യുവഫ സ്വാബിറൂൻ അജർഹും ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത പ്രതിഫലം നേടാൻ കാരണമാകുന്ന സഹനശീലം, ആ ക്ഷമയെ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുവാനും ഇഹലോകത്ത് വെച്ച് നന്മ പ്രവർത്തിക്കുന്നവർക്ക് നന്മയുണ്ട്, അള്ളാഹുവിൻ്റെ ഭൂമിയാകട്ടെ വിശാലമായതാകുന്നു എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് ചിന്തനീയമായ അർത്ഥങ്ങൾ ആശയങ്ങളുള്ള സൂറത്ത് സുമറിലെ 10-ാമത്തെ വചനമാണ് മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടത്, ഖലീഫ സുനീജി.
1: ഖലീഫ സുനീജിയെ നമ്മളൊരുപാട് മോർണിംഗ് ലൈവില് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം UAE ഷാർജയിലാണ് ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മളൊരുപാട് തവണ നമ്മൾ ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടാവും, ഏകദേശം എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്.
0: അതെ അതെ.
1: അതുപോലെ ഇപ്പം ഒരു അക്കാദമിക് യോഗ്യത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഖുർആൻ തജ്വീദ് വിഷയങ്ങളിലൊക്കെ നല്ല ഉയർന്ന പഠനവും അതുപോലെ ഒരുപാട് സനദുകൾ ഖിറാഅത്തുകളിൽ നേടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സേവനങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശസ്തമായ UAE പ്രശസ്ത മസ്ജിദുകളിലൊക്കെ ഇമാമായും ഖാരിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ, ഖുർആൻ പാരായണ മത്സരങ്ങളിൽ ജഡ്ജായും മുഖ്യ പാരായകനായൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് അക്കാദമികൾ, ഒരു പരിശീലന സംവിധാനം അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. ഖലീഫ തുനേജിയുടെ ഇങ്ങനെ ഖുർആൻ പാരായണം ഏറ്റവും ശ്രദ്ധിക്കപ്പെടാൻ കാരണം എന്താ പറയുക, വളരെ സൗമ്യമായിട്ട് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു പാരായണമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്നതും അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നതുമായൊരു പാരായണമാണ് ഖലീഫ തുനേജിയുടെ എന്നുള്ളത്. അതുപോലെ തന്നെ പാരായണ നിയമങ്ങൾ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ മക്കാമുകളുടെ ഉപയോഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ വളരെ കൃത്യതയാർന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
0: യെസ്. ഉമൈബ കല്ലടിക്കോട്, ബഷീർ ഒക്കെ മൂവാറ്റുപുഴ, ഇംതിയാസ് തിരുവമ്പാടി, ബഷീർ ഒക്കെ സഫിയ കെ തിരുരങ്ങാടി, റസിയ ചെങ്ങാനി, ഇമ്രാൻ NV കുമരനല്ലൂർ, സബീന തത്തമംഗലം, NK അഷ്റഫ് പത്തപിരിയം, സാജിദ കാലിക്കറ്റ്, ഹൗസിയ മമ്മു, കാരുണ്യം കൊല്ലം കൊയിലാണ്ടി, അൻവർ NT മുട്ടിൽ വയനാട്, എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. എല്ലാവർക്കും ശാന്തസുന്ദരമായൊരു സുപ്രഭാതം ആശംസിക്കുന്നു. ഹൃദയവിശുദ്ധിയോടും പ്രാർത്ഥനാനിർഭരമായൊരു മനസ്സോടും ഈ ഒരു സമൂഹത്തിൽ നമുക്കിങ്ങനെ ജീവിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് അൻവർ NT മുട്ടിൽ അയച്ച മെസ്സേജ്.
1: അതുപോലെ തന്നെ ഒരുപാട് പേര് വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. സെറീന ചമൽ താമരശ്ശേരി, നൌഷ്യ നരിപ്പറമ്പ്, അതുപോലെ ഹനീൻ അൻസാരി തൃപ്പനച്ചി, ഉമ്മുസലമ കരുവാരക്കുണ്ട്.
0: പിന്നെ സിബിൽ സാറേ, നമുക്കൊരു ചോദ്യം ചോദിച്ചാലോ? ചോദ്യം ഇതാണ്, ഇപ്പം നമ്മളെടുത്ത് വന്ന് കുറച്ച് പ്രത്യേകിച്ചും മുതിർന്ന ആളുകളാണെങ്കിൽ ഒന്നുകൂടിയും ഒരാളൊരു ഉപദേശം തേടുകയാണെങ്കിൽ, ജീവിതവുമായി ബന്ധപ്പെട്ടൊരു ഉപദേശമാണ്, നമുക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കണ്ടാവുക?
1: അതെ,
0: അത് കുറഞ്ഞ വരികളിലൂടെ, ഭയങ്കര വിശദീകരിച്ച് പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ ഒരു കുറഞ്ഞ വരികളിലൂടെ ഒരാൾക്ക് കൊടുക്കാവുന്ന ഒരു തത്വം, ഒരു ഉപദേശം എന്ന് പറയുമ്പോൾ ഒരു ഒരു വലിയൊരു ഗുണപാഠമുള്ളൊരു കാര്യം നമ്മുടെ ലൈഫിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് എന്തായിരിക്കും കൊടുക്കണ്ടാവുക?
1: അതെ,
0: ഇതാണ് ശ്രോതാക്കൾ പ്രതികരിക്കേണ്ടത്.
1: അത് ഏത് വിഷയവുമായി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാവാം,
0: ലൈഫ് റിലേറ്റ് ചെയ്തിട്ടുള്ള,
1: ചില ആളുകളെ മതവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞേക്കാം, ചില ആളുകൾ കുടുംബവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞേക്കാം, ചില ആളുകൾ ജോലിയുമായിട്ട്, അങ്ങനെ ഏതാണോ അവർക്ക് ഏറ്റവും ഒരാൾ വന്ന് ചോദിച്ചാൽ
0: നമുക്ക് പറഞ്ഞു കൊടുക്കാൻ, നമ്മളുള്ളിൽ എനിക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ തോന്നിയ എൻ്റെ ലൈഫിലൂടെ എനിക്ക് കിട്ടിയൊരു പാഠം ഇന്നതാണ്, അത് അങ്ങനെ അതുണ്ടാവുമല്ലോ നമുക്ക്. അങ്ങനെ നമ്മൾ പഠിച്ചൊരു പാഠം ആ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് എന്തായിരിക്കാം, ചിലപ്പോൾ പെട്ടെന്ന് ചിലർക്ക് ഓർമ്മ കിട്ടും, പക്ഷെ വേറെ ആൾ പറയുമ്പോൾ കണക്ട് ചെയ്ത് വേറെ ഓർമ്മ വന്നേക്കാം. അതുകൊണ്ട് ആരാണ് അയക്കണമെന്നുള്ളത് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടിക്കണമെന്നുണ്ടല്ലോ. എന്നാലും ആരെങ്കിലും ഒരാൾക്ക് പെട്ടെന്ന് തോന്നുന്നുണ്ടാവും, അവർ പറയുമ്പോൾ അതിനായിട്ട് കണക്ട് ചെയ്ത് ബാക്കിയുള്ളവർക്ക് കിട്ടുമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദാ എൻ കെ മഷ്റഫ് പത്തപ്രിയം ഇന്നലെ ബസ്സിൻ്റെ പിറകിൽ കണ്ടൊരു സന്ദേശമാണ്. ആ പിറകിൽ കണ്ട സന്ദേശം എന്നാണ്, ക്ഷമ അല്പം കയ്പുള്ളതാണെങ്കിലും അതിൻ്റെ ഫലം ഏറെ മധുരമുള്ളതായിരിക്കും. അത് രസകരമായില്ലേ. ഏ അഷ്റഫ് ഖാ, ഏത് ഭാഗത്താണ് പത്തപ്രിയം ഭാഗത്ത് പോകുന്ന ബസ്സിൻ്റെ പിറകിലാണോ? ഓക്കെ, അങ്ങനെ ചില ആളുകൾ വാഹനത്തിൻ്റെ പിറകിൽ ഒക്കെ അങ്ങനെ ഇത്ര വാക്കുകൾ എഴുതി വെക്കൂലേ. പക്ഷെ ചില ആളുകൾ ഒരു ഗുണമില്ലാത്ത എന്തൊക്കെയോ എഴുതി വെക്കുന്നുണ്ടാവും.
1: അതെ, എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, എല്ലാവരെയും
0: ചിരിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും എഴുതി വെക്കും, ഒരു ഗുണമില്ലാത്ത പറയും. എന്നാൽ ഇതുപോലെ നല്ല ഗുണകരമായ കാര്യങ്ങളെയും നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഓക്കെ, അതുപോലെ അതുപോലെ ബാക്കിയുള്ളവർക്കും ചിലപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം അല്ലേ.
1: അതെ, ഇപ്പം എല്ലാവർക്കും ഖുറാനുമായി അടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ എന്ന് ജംഷീർ മുട്ടില് ഒരു പ്രാർത്ഥനയുമായി നമ്മുടെ മധുരം ഖുറാനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ മെസ്സേജ് വന്നിട്ടുണ്ട് നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടുള്ള. റുഷ്ദ കാളികാവ്, ഏത് കാര്യത്തിലും ക്ഷമിക്കാൻ പഠിക്കുക, അതാണ്
0: അതാണ് അവർ പറഞ്ഞത് അല്ലേ.
1: അതെ. അതുപോലെ നസീറ മമ്പാട് പറഞ്ഞിട്ടുള്ളത്, ആരെയും അന്ധമായി വിശ്വസിക്കരുത്.
0: ആരെയും അന്ധമായി വിശ്വസിക്കരുത്.
1: അൻവർ എൻ്റെ മുട്ടിൽ വയനാട് പറഞ്ഞിട്ടുള്ള, ആദ്യം സ്വയം നന്നാവുക, മറ്റുള്ളവർക്ക് മാതൃകയാവുക.
0: യെസ്. കെ വി കബീർ പാലക്കാട് പറഞ്ഞെന്താന്നോ, ഒന്ന് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കാനെങ്കിലും ശ്രമിക്കുക എന്നുള്ളത്.
1: അതെ അതെ, അതായത് ക്ഷമ വിജയത്തിൻ്റെ താക്കോലാണ്, അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണെന്നൊക്കെ ക്ഷമയുടെ ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ,
1: ഷെരീഫ പാലക്കാട് പറഞ്ഞിട്ടുള്ളത്, ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യും എന്നുള്ളതാണ്.
0: ആണോ?
1: ആ,
0: അതായത് ദീർഘിച്ച പെട്ടെന്ന് ആട്ടിൻ ആട്ടിൻ സൂപ്പ് പറയുമ്പോൾ കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഗുണം കിട്ടും എന്നുള്ളതുകൊണ്ടായിരിക്കും അല്ലേ. പിന്നെ
1: ക്ഷമ സത്യസന്ധത എന്ന് പറഞ്ഞ ആളുകളുണ്ട്. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ ആത്മാർത്ഥമായി കടമകൾ നിർവഹിക്കുക, റബ്ബിൻ്റെ പ്രതിഫലം അനന്തമാണ് എന്നാണ് സഫ്ന മുഹമ്മദ് പാണക്കാട് പറഞ്ഞിട്ടുള്ളത്.
0: ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആദ്യമായി പീസ് റേഡിയോ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ളത് എന്നാണ് ഒരാളെ കാണുമ്പോൾ ആദ്യമായിട്ട്. അത് പറഞ്ഞത് ആരാന്നോ, അതാ എൻ്റെ മുന്നിന്നത് പോയല്ലോ, റസിയ ചങ്ങാനി. ഓക്കെ ഓക്കെ, അപ്പൊ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ ആത്മാർത്ഥമായിട്ട് കടമ നിർവഹിക്കുക, അങ്ങനെ ആവുമ്പോൾ എന്താന്നോ നമുക്ക് നിരാശ ഉണ്ടാവില്ല.
1: അതെ,
0: കാരണം പ്രതിഫലം അല്ലാ കൊടുക്കുന്നു പറഞ്ഞത് അല്ല കൊടുക്കുന്നേയും.
1: അതെ
0: അല്ലേ, അത് ഉറപ്പാണ്. പക്ഷെ ആൾക്കാർ കൊടുക്കുന്നു പറഞ്ഞ് തിരിച്ച് കിട്ടിക്കൊണ്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പ്രതീക്ഷ ഉണ്ടാവുമ്പം നിരാശ വരും. അപ്പോൾ അത് നല്ലൊരു തത്വമാണ്, ഒരു പോയിന്റാണ്. അതല്ല ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണ്, അതുപോലെ സ്വപ്ന മുഹമ്മദ് പറഞ്ഞ കാര്യം കുറച്ചുകൂടി എനിക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തോന്നി. നഫീസ പി എ താമരശ്ശേരി പറഞ്ഞ എന്താണോ, എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ എൻ്റെ സംശയങ്ങളെല്ലാം അല്ലിജാബയിൽ ചോദിക്കാറുണ്ട്, എനിക്ക് ഉത്തരവും കിട്ടാറുണ്ട്, നിങ്ങളുടെ സംശയം എന്തെങ്കിലും അതിൽ ചോദിച്ചോളി എന്ന് പറയും. അടിപൊളി,
1: അവർക്ക് നല്ലൊരു മെസ്സേജ്, എന്ത് സംശയം ഉണ്ടെങ്കിലും അല്ലിജാബയിൽ ചോദിച്ചാൽ മതി.
0: യെസ്.
1: അതുപോലെ എത്ര വലിയ പ്രയാസം പ്രതിസന്ധി അസുഖം വന്നാലും റബ്ബിൽ തവക്കൽ ചെയ്ത് ക്ഷമിക്കണം എന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൂ എന്ന് ജമീല വി പി കാളിക്കാവ് പറഞ്ഞിട്ടുണ്ട്.
0: യെസ്. ഇതൊക്കെ ഇങ്ങനെ കേട്ടുക്കുമ്പോൾ ഇപ്പം കയറി വന്ന ആരൊക്കെ ഉണ്ടാവും, എന്തപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ.
1: അതെ,
0: അവ അവരോട് കൂടി പറയണം, നിങ്ങൾക്കൊന്ന് കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും, നിങ്ങളിങ്ങനെ കളി ഇങ്ങനെ മാറി നിന്ന് കാണണ്ട, കൂടെ കളിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ നേടിയെടുത്ത നമ്മുടെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഉപദേശം എന്താണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം.
1: വളരെ കുറഞ്ഞ വാക്കുകളിൽ അവർക്ക് കൊടുക്കാവുന്ന ഒരൊറ്റ സന്ദേശം.
0: ജമീല വി കെ പൂനൂർ പറഞ്ഞു, കണ്ടോ സുബി സാറേ, 11 മക്കളടങ്ങിയ സുന്നി കുടുംബത്തിലുള്ളതാണ് ഞാൻ, അതിൽ നിന്ന് ഞാൻ മാത്രമാണ് സലഫി കുടുംബത്തിലേക്ക് വന്നത്, അതിനാൽ സന്തോഷിക്കുന്നത് കോമൺ ആയിട്ട് പറഞ്ഞതാണ്. മാഷാല്ലാ, അതൊരു വല്ലാത്തൊരു ഇതാണ്. കാരണം നമ്മൾ പലപ്പോഴും പണ്ടത്തെ കാലത്തൊക്കെയാണെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയില്ല, കൂടുതൽ ഒറ്റപ്പെടുത്തലുകളും തൗഹീദിൻ്റെ പേരിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. പക്ഷേ സത്യത്തിൽ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാൻ അങ്ങനെ നമുക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മമ്മി
1: തൗഫീഖ്, റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ മറ്റുള്ളവരെ കേൾക്കാൻ ശ്രമിക്കുക എന്ന് സജ്ന കാവനൂർ പറഞ്ഞിട്ടുണ്ട്. ജാസ്മിൻ ഐക്കെ പുള്ളിപ്പാടം പറഞ്ഞിട്ടുള്ള, എല്ലാവർക്കും നന്മ ചെയ്യുക എന്നുള്ളതാണ്.
0: സൽസ്വഭാവം സത്യവിശ്വാസത്തിന്റെ പൂർണ്ണതയാണ്. അത് സ്വർഗത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയുമാണ്. അമീർട്ടി അടുത്തനായിട്ട്.
1: അതെ, മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഷാജിദ വീട്ടി വല്ലപ്പയെ പറഞ്ഞിട്ടുള്ളത്.
0: യെസ്, അതാണ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ
1: ഏറ്റവും നല്ല സന്ദേശം. ഉമ്മുക്കുൽസു ചിറമംഗലം പറഞ്ഞിട്ടുള്ളത് തിന്മയെ നന്മ കൊണ്ട് ഉപദേശിക്കുക എന്നുള്ളതാണ്.
0: സൽമ ഫറൂഖ് പറഞ്ഞെന്താണോ, നിനക്കാരെയും സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നത് നീ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ സഹായമാണ്. മക്കളോട് എപ്പോഴും പറയേണ്ടത്, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയിക്കോളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരവും മനസ്സും മലിനമാവാതെ സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ. നല്ല പോയിന്റാണ് അല്ലേ?
1: ഒരു സീനത്ത് പാലക്കാട് പറഞ്ഞിട്ടുള്ളത് ഏതൊരു സമയത്തും റബ്ബിനെ മറക്കാതിരിക്കുക, ഒരിക്കലും പരാജയപ്പെടില്ല എന്നുള്ളതാണ് അവർ കൊടുക്കുന്ന സന്ദേശം.
0: നിങ്ങളുടെ മെസ്സേജുകൾ നിങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കൂ, നമുക്കിത് തുടരാം. നമ്മുടെ സമയം, അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകേണ്ട സമയമുണ്ട്. അടുത്തൊരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഒരു ടെക്സ്റ്റായിട്ട് വായിക്കാനുള്ള നമ്മുടെ പീസ് ടൈമിന്റെ വാചകമാണ് ഒന്ന് വായിച്ചതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് പുലരിവട്ടത്തിലേക്കാണ്.
1: അതെ അതെ, പീസ് ടൈമിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഫീഡ്ബാക്കുകളാണ് വായിക്കാറുള്ളത്. അപ്പോൾ ഒരു ഫീഡ്ബാക്ക് വന്നിട്ടുള്ളത്, അറിവും ആത്മീയതയും സമാധാനവും ഒരുമിച്ച് നൽകുന്ന അപൂർവ മാധ്യമമാണ് പീസ് റേഡിയോ. ഓരോ പരിപാടിയും ജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ പ്രചോദനം നൽകുന്നു. പ്രഭാത അധികാരികളിലൂടെ ആരംഭിക്കുന്ന ദിവസം എത്ര മനോഹരമാണെന്ന് പീസ് റേഡിയോ കേൾക്കുന്നവർക്ക് മാത്രമേ അറിയൂ. അള്ളാഹുവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദിവസം തുടങ്ങാൻ സഹായിക്കുന്ന മികച്ച കൂട്ടുകാരൻ.
0: യെസ്, ഇന്നത്തെ പീസ് ടൈമിലെ വാക്കുകളാണ്. നമ്മൾ പലപ്പോഴും ഒരു പരിഭവമായി പറയാറുണ്ടായിരുന്നു, ആരാണ് അത് പീസ് ടൈം അയച്ചത് എന്ന് അവിടെ കൊടുക്കണമെന്ന് പലരും, നമ്മളും അത് അഭിപ്രായത്തോട് യോജിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കൊടുത്ത് കണ്ടില്ല. ഇതിൻ്റെ പ്രൊഡക്ഷനുമായി ഇതിൻ്റെ ഷെഡ്യൂൾ ചെയ്യുന്ന ആളുകൂടെ നമുക്ക് വീണ്ടും അത് പറയാം ഇൻഷാല്ലാ. അപ്പോൾ ഇതുപോലെ പീസ് ടൈമിലേക്കായിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് ഇനിയും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർ കൂടിയാണ് പീസ് ടൈമിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ രൂപത്തിൽ അറിയിച്ചാൽ നമുക്കത് വായിക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ അതിൻ്റെ തുടക്കത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഇനി ഏറ്റവും മർമ്മപ്രധാനമായ പ്രോഗ്രാം പുലരിവട്ടം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: എന്നത്തെയും പോലെ ഇന്നും പുലരിവട്ടത്തിൽ ബഹുമാനായ ഹാരിസ് ബിൻസലി, പീസ് റേഡിയോ CEO, ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇന്നത്തെ വിഷയം എന്താണെന്നാണ് എല്ലാവരും കാതോർക്കുന്നുണ്ടാവുക. ഇന്നത്തെ വിഷയം, പറയുന്നതിന് പ്രയോജനമുണ്ടാവണം എന്നുള്ളതാണ്. നമുക്ക് പുലരിവട്ടത്തിലേക്ക് കടക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. ചിലപ്പോൾ ചില സഹോദരിമാർ പറയും, ഞാൻ എൻ്റെ മക്കളോട് എന്തെങ്കിലും പറഞ്ഞാൽ അതവർക്ക് ഇഷ്ടാവില്ല, ഞാൻ എൻ്റെ ഭർത്താവിനോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഇഷ്ടാവില്ല, ഞാൻ എന്ത് പറഞ്ഞാലും അവർക്ക് ദേഷ്യമാണ്, ഞാൻ പറഞ്ഞാൽ അവർ അത് അംഗീകരിക്കില്ല എന്നൊക്കെ പറയും. എന്താ, എന്തുകൊണ്ട് നമ്മൾ പറയുന്നതൊക്കെ അവർക്കിഷ്ടാവാത്ത എന്താണ്? ഇത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് പിന്നെ സംസാരങ്ങൾ പല രീതിയിലുണ്ട്. ഒരു രീതി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെന്താണ് നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മറ്റൊരാളോട് നമ്മൾ പറയുക. അത് പറയുന്നത് നമ്മളെന്ത് ചെയ്യും, നമ്മൾ സാധാരണ പറയും ഷെയർ ചെയ്യുക എന്ന് പറയും. നമ്മളെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഒരാളോട് എങ്ങനെ പറയാം? ഇതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല, ഞാനിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഞാൻ എന്തൊക്കെ പെടങ്ങാറ ബുദ്ധിമുട്ട്, അത് നമ്മൾ ഷെയറിംഗ് എന്ന് പറയില്ല. നമുക്കത് പറയുന്നതിനോടൊരു ആശ്വാസം കിട്ടൂല, കേൾക്കുന്നവനും ഒരു സമാധാനം കിട്ടൂല. അപ്പോൾ അതെന്താ അറിയാം, അത് നമ്മൾ സ്മൂത്തായി എന്താണ് വളരെ ഒരു കുടുംബപരമായി സൗഹാർദ്ദപരമായി സംസാരിക്കുമ്പോൾ നമ്മുടെ ഭർത്താവിനോടായാലും മക്കളോടായാലും ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. അവരത് കേട്ടിരിക്കും, അവർ നമ്മളെ സമാധാനിപ്പിക്കും. അപ്പോൾ അത് അങ്ങനെ സംസാരിക്കുമ്പോൾ അത് ആർക്കും ഒരു എതിർപ്പുണ്ടാവില്ല. നമ്മുടെ സങ്കടങ്ങൾ കേൾക്കും, നമ്മുടെ സഹതാപം തോന്നും, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ അവർ കൂട്ടായ ശ്രമങ്ങൾ നടത്തും. ഇനി അതിലെ മറ്റൊരു സംസാരം ഉപദേശമാണ്. ഉപദേശം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഉപദേശം എന്ന് പറഞ്ഞാൽ അത് ഇതിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഉപദേശമാണെങ്കിൽ ഒന്ന് യുക്തിപരമായിരിക്കണം. യുക്തിപരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഉപദേശം അവർ ഉൾക്കൊള്ളത്തക്ക വിധത്തിൽ വളരെ ബുദ്ധിപൂർവമായിക്കൊണ്ടും സന്ദർഭവും സമയവും സാഹചര്യവുമൊക്കെ പരിഗണിച്ചിട്ടായിരിക്കണം നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്ത സമയത്ത് അതിനെ തിരുത്തുന്ന സമയത്ത് നമ്മൾ ഉപദേശിച്ചാൽ അത് അവർക്ക് തോന്നില്ല. നമ്മൾ നല്ലൊരു സാഹചര്യം സന്ദർഭത്തിലും പറയുമ്പോൾ മാത്രമേ അത് സ്വീകരിക്കുള്ളൂ. പിന്നെ മൗഇദത്തുൽ ഹസന ഒരു നല്ല ഉപദേശമായിരിക്കണം. അതായത് ഈ സ്നേഹത്തോടുകൂടെ പറയണം, നല്ല വാക്കുകൾ ഉപയോഗിച്ച് വളരെ ഗുണകാംക്ഷയോടുകൂടെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് പറയണത് എന്ന് അവർക്ക് തോന്നത്തക്ക വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അവർക്കൊരു കുറ്റപ്പെടുത്തലായി, വിമർശനമായി, അവഹേളിക്കലായി, അപഹസിക്കലായി, പരസ്യമായി അവരെ ശാസിക്കലായി മനസ്സിലാകാത്ത രൂപത്തിൽ വളരെ യുക്തിപരമായും ബുദ്ധിപരമായും വളരെ സ്നേഹത്തോടുകൂടെയും നമ്മൾ പറയുമ്പോഴേ അതിൻ്റെ ഉപദേശമെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് നമ്മുടെ ഷെയറിങ് വിഷമങ്ങൾ പറയാം, അതിനൊരു രൂപമുണ്ട്. അതേപോലെ ഉപദേശം, അതിന് വേറെ രൂപമുണ്ട്. പിന്നെ മറ്റൊന്നാണ് എന്തെങ്കിലും നമ്മൾ ഒരാളെ ശാസിക്കുക, ചീത്ത പറയുക, കുറ്റപ്പെടുത്തുക എന്നുള്ളത്. അതൊരു പ്രയോജനമില്ലാത്തൊരു പ്രവർത്തനമാണത്, മനസ്സിലെ. നമ്മളത് പറയുമ്പോൾ അവരതൊന്നും കേൾക്കൂല. ഭർത്താവ് കയറി വരുമ്പോൾ ഭാര്യ തൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹത്തിന് വിളിച്ചിട്ട് നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ അറിയില്ല, ഞാൻ എന്തൊരു കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നത്, രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഇതുവരെ ഒന്നും ഇരുന്നിട്ടില്ല, വിശ്രമിച്ചില്ല. ഇതൊന്നും എന്താന്ന് വിചാരിച്ചാൽ ഒരാളോട് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അയാളെ കുറ്റപ്പെടുത്തി അയാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുമ്പോഴും നമ്മൾ പറയുന്നതൊന്നും അയാൾ എന്ത് ചെയ്യുന്നില്ല, യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നില്ല. അപ്പം നമ്മൾ ശാസിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഏറ്റവും മിനിമം നമ്മളൊരു കാര്യം വരുമ്പോൾ നമ്മുടെ മുഖത്ത് വരുന്ന ഒരു വിഷമമുണ്ടല്ലോ, അതിനോടുള്ളൊരു പ്രതിഷേധം ഉണ്ടല്ലോ, അത് അതിൻ്റെ അത്ര ഫലം ആ സമയത്ത് വരുന്നൊരു വാക്കിനില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുക. നമ്മളെ മുഖത്ത് വിറ്റുന്നൊരു മുഖഭാവത്തിൻ്റെ വ്യത്യാസത്തിന് പോലും വലിയ ശാസന, ചിലപ്പോൾ ഒരു മൗനത്തിനുണ്ട് വലിയ ശാസന. നമ്മളൊന്നും മിണ്ടാതിരിക്കുക, മനസ്സിലെ. ഒരു നമ്മുടെ കുട്ടികൾ തമ്മിൽ ഒരു വഴക്കടിക്കുമ്പോൾ നമ്മളൊന്ന് നോക്കി, ഒന്ന് ഗൗരവമായിട്ട് നോക്കി നമ്മൾ തിരിച്ചു വന്നു, ഒന്നും മിണ്ടിയില്ല. അതൊക്കെ അവരെ വല്ലാതെ അവർക്ക് ഷോക്ക് ഉണ്ടാവും. നമ്മൾ വെറുതെ നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ വാക്കുകളെയും സംസാരങ്ങളെയും നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കാം. ഏറ്റവും പ്രധാനമായി നമ്മൾ പറയുന്നത് എന്തിനാണോ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. വിഷമം പറയുമ്പോൾ നമ്മുടെ വിഷമം തീരുന്നുണ്ടോ, എങ്കിലത് വിഷമം പറച്ചിലാണ്. നമ്മുടെ ഒരാളെ ശാസിക്കുമ്പോൾ അത് അയാളിൽ മാറ്റമുണ്ടാക്കുന്നുണ്ടോ, എങ്കിലത് ശാസനയാണ്. നമ്മൾ ഉപദേശിക്കുമ്പോൾ ഒരാളിൽ മാറ്റമുണ്ടാകുന്നുണ്ടോ, എങ്കിലത് അയാൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടോ, ഉപദേശമാണ്. ഇതൊന്നുമില്ലാത്ത സംസാരങ്ങൾ മുഴുവൻ നമുക്ക് ദോഷവും നമുക്ക് കുറ്റവുമായി തീരുകയേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ നമ്മൾ നന്നാക്കിയാൽ ഊലു കൗലും സദീദ യൂസ് ലിഹുലഹും അമ്മാനക്കും, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാവും, നമ്മുടെ പാപങ്ങൾ പോർക്കും. അപ്പോൾ നല്ല സംസാരങ്ങൾ സംസാരിക്കാനും സംസാരങ്ങൾ പ്രയോജനപ്രദമാക്കാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.

0: മാഷാല്ലാ, വളരെ നല്ലൊരു എന്നത്തെയും പോലെ സംസാരമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്.
1: പുലരിവട്ടം ശരിക്കും പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു വെട്ടം ഹൃദയത്തിൽ എവിടെയോ കൊളുത്തി വെച്ച് ഓരോ ദിവസവും നമ്മളിൽ നിന്ന് നമ്മൾക്ക് തന്നിട്ടാണ് ഓരോ ദിവസത്തെ പുലരിവട്ടം കടന്നു പോകുന്നത് എന്ന് ഇന്നത്തെ ഒരു പറഞ്ഞ ഓരോ കാര്യങ്ങളിലും എത്ര എങ്ങനെയാണ് നമ്മൾ സമൂഹത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ നാട്ടിൽ ബാക്കിയുള്ളവരുമായിട്ട് ഇടപഴക്കത്തിലൊക്കെ നമ്മുടെ സമീപനത്തെ വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ് മാഷാല്ലാ. ജസാക്ക് അല്ലാഹ് ഫി. ഓക്കെ, അപ്പോൾ മുഹമ്മദ് അസ്ലം കോർഫുഖാൻ ഷാർജയിൽ നിന്നും നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. ക്ഷമ കടലോളം ക്ഷമിച്ചോ, ഒന്നും വെറുതെയാവില്ല എന്നാണ് ഖൈറുന്നിസ അഷ്റഫ് പടിഞ്ഞാറത്തറ. ഈ

0: ജംഷീർ മുട്ടൽ പറഞ്ഞിട്ടുള്ളത്.
1: ഫസീല മുണ്ടക്കൽ പറഞ്ഞൊരു കാര്യം, സലഫി കുടുംബത്തിൽ നിന്ന് സുന്നി കുടുംബത്തിലേക്ക് വരേണ്ടി വന്നു. പക്ഷേ എൻ്റെ ആദർശം ഞാൻ മുറുകെ പിടിച്ചു. പീസ് റേഡിയോ എന്നെ വളരെയധികം അതിനെ സഹായിച്ചു. അൽഹംദുലില്ലാ.
0: അതെ,
1: മാഷാല്ലാ.
0: അതുപോലെ ജമീല വി കെ പൂനൂർ പറഞ്ഞിട്ടുള്ളത്, പുലരിവട്ടം സൂപ്പറായി. അൽഹംദുലില്ല. ഇന്നലെ ഞങ്ങളുടെ വിസ്ഡം ഡേ ഉണ്ടായിരുന്നു. അതിൽ ഹാരിസ് മൗലവിയുടെ കുറച്ച് വാക്കുകളുണ്ടായിരുന്നു. മൗലവിക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും ചൊരിയട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി.
1: അസ്മാബി പെരിന്തൽമണ്ണയും പറയുന്നത്, ഡൗട്ട് ചോദിക്കാറുണ്ട്, കുറേ സമയം കേൾക്കണ്ടേ? കേൾക്കേണ്ട ജീവിത ഉപദേശമാണ് പലതും. കേൾക്കാനുള്ള ചെവി കൊടുക്കും. സമയം എത്ര പോയാലും പീസ് റേഡിയോ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ട്. ഇൻസ്റ്റാൾ ചെയ്യാനും ദീൻ മുറുകെ പിടിച്ചാൽ പരീക്ഷണത്തെ നേരിടാൻ കഴിയും എന്നാണ് ഒരാൾ വരുമ്പോൾ ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് എന്നാണ് അസ്മാബി പെരിന്തൽമണ്ണ പറഞ്ഞിട്ടുള്ളത്.
0: അതെ.
1: പിന്നെ ജംഷീർ മുട്ടിൽ, ജംഷീർ ഇവിടെ ഉണ്ട് അല്ലേ. ജംഷീർ പറഞ്ഞെന്താന്നോ, ജീവിതത്തിൽ എല്ലാവരെയും പരിഗണിക്കാൻ ശ്രമിക്കാം അല്ലേ. അവഗണന ആരും ആഗ്രഹിക്കുന്നില്ല. പരിഗണനയാണ് നമ്മുടെ ബന്ധങ്ങളിലേക്ക് കൂടുതൽ നമ്മളെ ചേർത്ത് വെക്കുന്നത്.
0: നമ്മുടെ നേരത്തെ ചോദിച്ച ആശയവുമായിട്ട് ബന്ധപ്പെട്ട്, ഉപദേശവുമായിട്ട് ബന്ധപ്പെട്ട് അബ്ദുൽ ഹമീദ് സേക്ക് അയ്യോര് പറഞ്ഞിട്ടുള്ളത്, ഞാൻ മക്കളോട് പറയാറുള്ളത് ധർമ്മത്തെയും സത്യത്തെയും മുറുകെ പിടിക്കുക, കൂടെ തൗഹീദിൽ ഉറച്ച് ജീവിക്കുക എന്നാണ്. രണ്ട് തോണിയിൽ കാൽ വെച്ചുള്ള യാത്ര ഒരിക്കലും അത്ര നല്ലതല്ല. നല്ലത് മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കണം. ക്ഷമ കൈവിടാതെ സൂക്ഷിക്കുക. നാഥൻ അനുഗ്രഹിക്കട്ടെ.
1: യെസ്. അപ്പോൾ നമ്മുടെ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ അത് അവസാനിച്ചിട്ടില്ല. മോർണിംഗ് ലൈവിൻ്റെ അവസാനം വരെയും നല്ല അതുപോലെയുള്ള തോട്ട്സുകൾ, ചിന്തകൾ നമുക്ക് വരുന്നതാവണം. അവിടെ നിന്ന് വായിച്ചിട്ട് നമ്മൾ തോന്നിയതിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്ന്, നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ പഠിച്ചൊരു പാഠമുണ്ടാവും. അല്ലാതെ ഇപ്പം നമുക്ക് കിട്ടും വേറെ എവിടെയൊക്കെ നോക്കിയിട്ട് ജീവിത ഗുണപാഠം തന്നെ, അത് നമ്മൾ എഴുതിയിരുന്നില്ല അപ്പുറത്തേക്ക്.
0: അത് നമ്മള് നമ്മളെ വിജയത്തിലേക്ക് എത്തിച്ച ഒരു പ്രധാന പോയിന്റ് അതിൽ ഉണ്ടാവുന്നുള്ളതാണ്.
1: നമ്മളെ മക്കൾക്ക്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആത്മാർത്ഥമായിട്ടുള്ള ജീവിത ഒരു പാഠം, അതാണ് നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യം. ഇടക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്തിലേക്ക് പോകുന്നു?
0: ലൈവ് ക്വിസിലേക്കാണ്
1: നമ്മൾ പ്രവേശിക്കുന്നത്. എന്താണ്, എല്ലാവരും റെഡിയാണല്ലോ? ഇപ്പം ഫോണൊക്കെ അവിടെ ഇവിടെയും വെച്ച് കേൾക്കുന്ന ആളുകളൊക്കെ ഒന്ന് കൈ പിടിച്ച് കേൾക്കാൻ തയ്യാറായിക്കോളൂ.
0: അതെ അതെ,
1: വേഗം കയ്യിലെടുത്തോളൂ.
0: സമയത്ത് തന്നെ ലൈവ് ക്വിസ് നടക്കണം എന്നുള്ളതുകൊണ്ടാണ്.
1: അതെ അതെ അതെ,
0: എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു.
1: എന്നാലും കുറച്ച് സമയം നമുക്ക് കുറച്ച് പോയിട്ടുണ്ട് അല്ലേ, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ. എന്നാലും ഇപ്പം തന്നെ ലൈവ് ക്വിസിലേക്ക് പോകണം, അല്ലെങ്കിൽ മെസ്സേജുകൾ വരും. ക്വിസ് ഗിസ് ഗിസ് പറഞ്ഞിട്ട് മെസ്സേജിങ്ങനെ വരും.
0: അതെ അതെ, നിർദ്ദേശങ്ങൾ എല്ലാ ദിവസവും പറയുന്നതാണ്. പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷൻ ലൈവ് ക്വിസ് എന്ന് സെലക്ട് ചെയ്യണം. നിങ്ങൾ പേര് ടൈപ്പ് ചെയ്യുന്ന സ്ഥലത്ത് നെയിം എന്നുള്ളടത്ത് പേര് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സ്ഥലവും കൂടി ഉൾപ്പെടുത്താൻ നിങ്ങൾ പ്രത്യേകം ചെയ്യുക, ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. ഏതായാലും നമുക്ക് മൂന്ന് തവണ ചോദ്യം വായിച്ചിട്ട് തുടങ്ങാം അല്ലേ?
1: യെസ്, ചോദ്യത്തിലേക്ക് പോവാം. ഇപ്പോൾ അടുക്കളയിലൊരു എന്താ പറയുക, നിലവിലുള്ള പ്രവർത്തനമൊക്കെ നിർത്തി എല്ലാവരും ഇങ്ങനെ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ കാണുകയാണ്. അപ്പോൾ ചോദ്യം കേട്ടോളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം ഇസ്ലാം ഉപേക്ഷിച്ചവർക്കെതിരെ നടന്ന യുദ്ധം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ റിദ്ദ യുദ്ധങ്ങൾ, ബി ഖന്ദഖ് യുദ്ധം, സി ജമൽ യുദ്ധം, ഡി സുഫീൻ യുദ്ധം.
0: ഒരിക്കൽ കൂടി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം ഇസ്ലാം ഉപേക്ഷിച്ചവർക്കെതിരെ നടന്ന യുദ്ധം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ റിദ്ദ യുദ്ധങ്ങൾ, ഓപ്ഷൻ ബി ഖന്ദഖ് യുദ്ധം, ഓപ്ഷൻ സി ജമൽ യുദ്ധം, ഓപ്ഷൻ ഡി സുഫീൻ യുദ്ധം.
1: ഒരിക്കൽ കൂടി വായിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം ഇസ്ലാം ഉപേക്ഷിച്ചവർക്കെതിരെ നടന്ന യുദ്ധം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ റിദ്ദ യുദ്ധങ്ങൾ, ബി ഖന്ദഖ് യുദ്ധം, സി ജമൽ യുദ്ധം, ഡി സുഫീൻ യുദ്ധം.
0: ഒരുപാട് പേര് ഉത്തരം അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ഉത്തരങ്ങളും വന്നിട്ടുണ്ട്. എ ബി സി ഡി
1: അല്ല, നമ്മളെ സ്ക്രീനിൽ ഇവിടെ വരുന്നുണ്ടോ നമ്മുടെ ഇതിൽ? ഇല്ലല്ലോ,
0: വരുന്നുണ്ട്.
1: ഉണ്ടോ? അത് മാറി വരുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രാം സെലക്ട് ചെയ്ത് മാറിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങോട്ട് ചില ആൾക്കാർക്ക് വളരെ കുറവാണ് പൊതുവേ ഉണ്ടാവാറുള്ളത്.
0: ഫീഡ്ബാക്കിൽ വന്നിട്ടുണ്ടാവും അല്ലേ.
1: ഓക്കെ, അപ്പോൾ

0: ഇന്നത്തെ ക്വിസും അതിൻ്റെ സമയവും ഇവിടെ ഉത്തരം അയക്കേണ്ട വിജയിൽ പെടേണ്ട സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ആഷിഫ് ഇബിന് മുസ്തഫയുടെ ഒരു മെസ്സേജ് കണ്ടു. സുബിൽ സാറേ, എന്താ പറഞ്ഞോ? രാവിലെ ഹാരിസ് ബിൻ സലീം സാറിൻ്റെ പ്രോഗ്രാം, അതെനിക്ക് വളരെ ഇഷ്ടമായി. എങ്ങനെയാണ് ഉപദേശം നൽകേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. മാഷാല്ലാ. ആഷിഫ് സ്ഥിരമായിട്ടുള്ളൊരു ശ്രോതാവാണോ അല്ലേ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ആ സംശയം ഇടുമ്പോഴാണ് വേഗം നമ്മൾ പ്രൊവോക്ക് ചെയ്തെങ്കിലാണ് പ്രതികരിക്കുള്ളൂ. അപ്പോൾ ആഷിഫ് മെസ്സേജ് അയക്കുക. ആഷിഫ് എവിടെയാണെന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. മുസ്തഫയുടെ മകനാണെന്നുള്ളത് കണ്ടു, പക്ഷേ എവിടുന്നാണ് എന്തെന്നുള്ളതൊന്ന് പറയണം ആഷിഫേ.
1: അതുപോലെ മറിയം ഹസീന ബിൻത് അബ്ദുള്ള ഞാൻ കറക്കി കുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. മാഹിർ പറവീസ് വടകര പറഞ്ഞിട്ടുള്ളത് ബീപ്പ് സൗണ്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഈവനിങ് ലൈവിലെ ശ്രോതാവാണ്.
0: ചില ആൾക്കാർക്ക് അങ്ങനെയാണ് അല്ലേ, ഇതിങ്ങനെ സ്ഥിരമായി കേട്ട് നിന്ന് ബീപ്പ് സൗണ്ട് ടെക്നിക്കൽ വിങ്ങിൽ എന്ന് അല്ലേ ഇവിടും സാധാരണ ഉണ്ടാവാറുണ്ട്, എന്തോന്ന് അറിയില്ല.
1: സീനത്ത് പാലക്കാട് ചോദ്യം കുഴക്കിന്ന് പറഞ്ഞിട്ടുണ്ട്.
0: യെസ്, സലീമ ഒതുക്കുങ്ങൽ അയച്ച് നേരത്തെ അയച്ചൊരു മെസ്സേജാണ്. ദുനിയാവിലെ പരീക്ഷണങ്ങൾ മനസ്സിലാക്കി പിശാചിൻ്റെ കെണിയിൽപ്പെടാതെ ശ്രദ്ധിക്കുക എന്നതാണ് അവർ. പിന്നെ സജ്ജന കാവനൂരിൻ്റെ മെസ്സേജ്. പീസ് റേഡിയോ എൻ്റെ ഉമ്മാൻ്റെ ഫോണിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തത് മുതൽ ഉമ്മ സ്ഥിരം ശ്രോതാവാണ്. ഉമ്മാക്ക് ഫീഡ്ബാക്ക് അയക്കാൻ അറിയില്ല, അതിൽ ഉമ്മാക്ക് വലിയ വിഷമമുണ്ട്. ഉമ്മ നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്, നിങ്ങളോട് വിവരം പറയാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മാഷാല്ലാ, സന്തോഷം. അപ്പോൾ അങ്ങനെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ഉമ്മ കേൾക്കില്ല, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഉമ്മ സ്ഥിരമായിട്ട്, പക്ഷെ ഉമ്മക്ക് ഫീഡ്ബാക്ക് അയക്കാനൊന്നും നോക്കില്ല.
1: ടെക്നിക്കലി അങ്ങനെ അറിയുന്നുണ്ടാവില്ല.
0: ഓക്കെ,
1: ഫോൺ ഇങ്ങനെ എപ്പോഴും
0: കേട്ടുകൊണ്ടിരിക്കും.
1: അതുപോലെ സക്കീന ഉദിരംബോയിൽ പറഞ്ഞിട്ടുള്ളത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഇന്നത്തെ ക്വിസ് വളരെ എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അതെങ്ങനെ പറയാൻ, എനിക്ക് ചാൻസ് എന്താണോ, അവരെനിക്ക് തോന്നുന്നത് ഒരു സൊലാഹിയയാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് അറിയാം. ബോധൽ റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ചരിത്രപരമായ കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ എളുപ്പമായും. നേരത്തെ ആരോ പറഞ്ഞില്ലേ ഇന്നെന്തോ കൺഫ്യൂഷനായി കറക്കി കുത്തി
1: കറക്കി കുത്തി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നേരത്തെ ആശയങ്ങളിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നസീമ കാരിപ്പറമ്പ് പറഞ്ഞിട്ടുള്ളത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്, അതുപോലെ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ച ഒരാൾക്കും ഒരു നന്മയും ചെയ്യരുത്. അതുപോലെ സമീറ പുറക്കാട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് വരുന്ന പരീക്ഷണത്തിന്റെ ആദ്യത്തിൽ ക്ഷമിക്കുക എന്നുള്ളതാണ്. അതുപോലെ സലീമ ഒതുക്കുങ്ങല് ദുനിയാവിലെ പരീക്ഷണങ്ങൾ മനസ്സിലാക്കി പിശാചിന്റെ കെണിയിൽ പെടാതെ
0: ആരെയും കണ്ണടച്ച് അത് വായിച്ചില്ലേ
1: വായിച്ചു.
0: ഓക്കെ, പതിവ് പോലെ മനസ്സിന് സമാധാനവും സന്തോഷം നൽകുന്ന വാക്കുകൾ, ഒപ്പം ജീവിതത്തിൽ പാലിക്കേണ്ട പല അറിവുകളും നൽകിക്കൊണ്ട് ഇന്നും പുലരിവട്ടം എനിക്ക് കേൾക്കാൻ പറ്റി അൽഹംദുലില്ലാ എന്നാണ് മുഹമ്മദ് അസ്ലം കോർഫ് ഖാൻ ഷാർജയിൽ നിന്നും. അപ്പോൾ റജിന ബി സബീർ തൃശ്ശൂരിൽ നിന്ന്, മാഷാല്ലാ, നല്ല ഉപദേശമാണ്. അള്ളാഹു പീസ് റേഡിയോ കുടുംബത്തിനും ഹാരിസ് മോലിക്കും ഒക്കെ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ആമീൻ. പിന്നെ ചില ആളുകൾക്ക് സൗണ്ട് കുറവാന്ന് പറയുന്നുണ്ട്, അത് അവരുടെ പ്രശ്നമായിരിക്കും, ബാക്കിയുള്ളവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി നേരത്തെ അയച്ച മെസ്സേജുകളിലൊക്കെ പലതും വിട്ടുപോയിട്ടുണ്ടെന്നെങ്കിൽ വായിക്കേണ്ടതാണ് എന്ന് തോന്നുന്ന മെസ്സേജുകളാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് വീണ്ടും റീപോസ്റ്റ് ചെയ്യാവുന്നതാണ്.
1: അതുപോലെ സെറീന ചമൽ താമരശ്ശേരി പറഞ്ഞിട്ടുള്ളത് അസ്സലാമു അലൈക്കും, മക്കളെ മദ്രസയിൽ പറഞ്ഞയക്കുന്ന തിരക്കിലായിരുന്നു, ക്വിസിൻ്റെ ചോദ്യം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഞാൻ ഇനിയിപ്പോൾ ഇവൻറ്റിൽ ചോദ്യം നമുക്ക് പറയാം, പക്ഷേ ക്വിസിൽ പങ്കെടുക്കണമെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ ക്വിസിലേക്ക് പങ്കെടുക്കാം, അതങ്ങനെ പോട്ടെ.
1: അതെ.
0: അപ്പോൾ
1: അതുപോലെ സുഹറ കൽപ്പറ്റ, അസ്സലാമു അലൈക്കും, ഇന്നത്തെ ചോദ്യം വളരെ എളുപ്പമാണ് എങ്കിലും കറക്കി കുത്തിയാണ് ആൻസർ ചെയ്തത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
0: അപ്പം നമ്മൾ ക്വിസൊക്കെ കഴിഞ്ഞു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന മനോഹരമായ സന്ദേശത്തിൻ്റെ ആ ഘട്ടത്തിലേക്കാണ്. വൺ മിനിറ്റ് ടോക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നിങ്ങൾ മറ്റുള്ളവരെ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കാറുണ്ടോ? അത് സദഖയാണ് എന്ന് പ്രവാചകൻ പറയുന്നു. പുഞ്ചിരി ഒരു മനുഷ്യനിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവേശന കവാടം കൂടിയാണ്. നമ്മൾ ഒരാളോട് ചിരിക്കുന്നതോടുകൂടെ നമ്മുടെ പരിചയത്തിലേക്കുള്ള കവാടമായി. ഗാഢമായ ബന്ധത്തിന് മനുഷ്യരെ കാണുമ്പോൾ പുഞ്ചിരിക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് അഭിമുഖീകരിച്ചിരുന്നത്. സലാം പറയുകയും അസ്തദാനം ചെയ്യുകയും അവരാവശ്യപ്പെടുമ്പോൾ കൈവിട്ടു കൊടുക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുകയും ചിരിച്ചുകൊണ്ട് തന്നെ പിരിയുകയും ചെയ്യുക എന്നത് പ്രവാചകന്റെ ഏറ്റവും നല്ല ഗുണങ്ങളിൽപ്പെട്ടതായിരുന്നു. ജാതിയും മതവും വർഗവും നോക്കാതെ മനുഷ്യരോട് പുഞ്ചിരിക്കാൻ കഴിയുക എന്നത് മഹാസൗഭാഗ്യമാണ്, നല്ലൊരു ക്വാളിറ്റി കൂടിയാണ്. നിലനിർത്തുക, വിജയം നേടുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ശബ്ദം കേട്ടാൽ അറിയാം ആരാണ് എന്നുള്ളത്. ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിൽ പുഞ്ചിരി ബന്ധങ്ങളുടെ പടിവാതിൽ എന്ന വിഷയവുമായിട്ട് മുജാഹിദ് ബാലുശ്ശേരിയാണ് നമ്മോടുകൂടെ ചേർന്നിട്ടുള്ളത്. 1905 ദിവസങ്ങളായി നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വൺ മിനിറ്റ് ടോക്ക്. അപ്പോൾ ഒരുപാട് ആളുകളത് ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. ഒരുപാട് വിഷയങ്ങൾ ഒരു മിനിറ്റ് ആളുകൾക്ക് ഒരു ദിവസം ചിലവഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അറിവുകൾ അതിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് വൺ മിനിറ്റ് ടോക്ക്. അപ്പോൾ അതെല്ലാവരും ഷെയർ ചെയ്യണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും നമ്മൾ ഫീഡ്ബാക്കിലേക്ക് പോകാൻ തോന്നുന്നുണ്ടല്ലേ. ഫീഡ്ബാക്കിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. സുലേഹ തിരുവാലി പറഞ്ഞിട്ടുള്ളത് കുറച്ചായിട്ട് വളരെ കുഴക്കുന്ന ചോദ്യങ്ങളാണ്, എന്നാലും പുതിയ അറിവ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റിസാന റബ്ബിൽ തവക്കുലാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഫിയ കെ തിരുവരങ്ങാടി പറഞ്ഞിട്ടുള്ളത് അസ്സലാമു അലൈക്കും, ഒരു മിനിറ്റ് കൊണ്ട് ഒരു വലിയ സന്തോഷകരമായ ഒരു അറിവാണ് കിട്ടിയത്. അൽഹംദുലില്ല, പുഞ്ചിരിക്കുക എന്നും സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് വൺ മിനിറ്റ് ടോക്കിനെ പറ്റിയിട്ട്. അതുപോലെ ലൈല ആമയൂര് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തിട്ടുണ്ട്. വലൈക്കും സ്ലാം വറഹമത്തുള്ളാഹി വബറകാതുഹു.
0: സഫിയക്കെ തിരുവരങ്ങാടി അയച്ച മെസ്സേജ് വായിച്ചോ?
1: വായിച്ചു. ഓക്കെ.
0: യെസ്, അതുപോലെ സൗണ്ട് ഉണ്ടല്ലോ, നേരത്തെ കുറവാണെന്ന് പറഞ്ഞ ആൾക്കാർ അവിടെ പ്രശ്നമായിരിക്കാം, അതുകൊണ്ടായിരുന്നു.
1: അതെ,
0: കുഴക്കുന്ന ചോദ്യങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ നേരത്തെ ക്വിസുമായി ബന്ധപ്പെട്ടുള്ളത്,
1: അതെ,
0: പക്ഷേ അത് ഉത്തരം പറയുമ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്യൂഷനൊക്കെ തീരും. പിന്നെ മാഷാല്ലാ, എനിക്ക് സന്തോഷം ഈ പി ആർ ഫാമിലിയിൽ ചേരുമ്പോഴാണ്. മറിയം ഹസീന ബിൻസ് അബ്ദുള്ളയുടെ മെസ്സേജാണ് നമ്മൾ കണ്ടത്.
1: അതുപോലെ
0: നേരത്തെ നമ്മൾ പിന്നെ ഇടയ്ക്ക് വെച്ച് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോയ സമയത്ത് ആ സമയത്ത് അയച്ച ഒരുപാട് മെസ്സേജുകൾ ഉണ്ടായിരുന്നു. ആ മെസ്സേജുകൾ പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂളിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നിച്ച് നമുക്ക് വായിക്കാൻ കഴിയില്ല, അങ്ങനെ പോയതിന്. സമീറ റിയാഡ്, വീട്ടമ്മമാരുടെ കണ്ണ് തുറപ്പിച്ചതായിരുന്നു, പുലരിവട്ടവുമായി ബന്ധപ്പെട്ടതാണ് ആ മെസ്സേജ് വായിച്ചിട്ടുള്ളത്. അപ്പോൾ വീട്ടമ്മമാർക്ക് കാര്യമായിട്ട് മക്കളുമാരും ഒക്കെയുള്ള ആ ഒരു ഉപദേശത്തിൻ്റെതാകുമ്പോൾ എല്ലാ വീട്ടമ്മമാർ മാത്രമല്ല എല്ലാവർക്കും അനുചിതമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയായിരുന്നു പുലരിവട്ടത്തിലൂടെ നമ്മൾ ലഭിച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിനി അടുത്തൊരു ഷെഡ്യൂളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ക്യൂസ് കഴിഞ്ഞു, വൺ മിനിറ്റ് ടോക്ക് കഴിഞ്ഞു,
1: ഇനി നമുക്ക്
0: ഒരു കഥ പറയാം.
1: അതെ
0: അല്ലേ, കഥ ഇതാണ്. ഒരു ദിവസം ഈ ചെടികൾ വിൽക്കുന്ന ഒരാള് ഒരു വീടുകളുള്ള സ്ഥലത്തേക്ക് ചെടികൾ വിൽക്കാൻ വേണ്ടിയിട്ട് വന്നു. അയാളിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്, മറ്റൊരിടത്തും കിട്ടാത്ത ചെടികളാണിത്, വേറൊരു സ്ഥലത്ത് ഇതുപോലത്തെ ചെടികളും കിട്ടൂല, മാത്രമല്ല എവിടെയും അങ്ങനെ നിങ്ങൾ കാണാത്ത തരത്തിലുള്ള മനോഹരമായ പൂക്കളുണ്ടാകുന്ന ചെടികളാണ്. അപ്പോൾ ആ ചെടികളുടെ വിശേഷണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നു. അപ്പോൾ ഇത് കേട്ട് അയൽവാസികളായ രണ്ടാളുകൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ രണ്ടുപേരും അങ്ങനെയാണെങ്കിൽ കൊള്ളാലോ, ചെടി വാങ്ങാൻ വേണ്ടിയിട്ട് രണ്ടുപേരും തീരുമാനിച്ചു. പിന്നെ അങ്ങനെ ഒരാൾ വാങ്ങിയിൽ അയൽവാസികളായ ഒരാൾ ചെറിയ ചെറുപ്പക്കാരനായ ഒരാളാണ്, മറ്റേ ആൾക്കാണെങ്കിൽ നല്ല പ്രായമുണ്ട്. രണ്ടുപേരും അങ്ങനെ വാങ്ങി. ഇപ്പം അപൂർവ ചെടികളായിട്ടുള്ളതിനെ വാങ്ങി അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, അതിനെ കുഴിച്ചിട്ടു. അങ്ങനെ ഈ പെട്ടെന്ന് ഇതിൽ പൂക്കൾ ഉണ്ടാവാനും അത് വിടരാനുള്ള മരുന്നിനെ കുറിച്ചൊക്കെയാണ് വിൽപ്പനക്കാരൻ ആ കൂട്ടത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ വഴി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അതിൽപ്പെട്ട അതിൻ്റെ മരുന്ന് എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു കൊടുത്തപ്പം അതിന് താല്പര്യമുള്ള ആൾ അതിനെക്കുറിച്ചൊക്കെ കേട്ടുപോയി. അങ്ങനെ ചെറുപ്പക്കാരനായ ഒരാൾ, അയാൾക്ക് താല്പര്യം ചെയ്യാൻ പെട്ടെന്ന് ഇതിൽ പൂക്കൾ ഉണ്ടാവണം.
1: അപ്പം
0: അയാൾ അതിനുള്ള പറഞ്ഞു കൊടുത്ത മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അയാൾ അത് പ്രയോഗിച്ചു. അയാളുടെ മുറ്റത്തെ വീട്ടിലെ പൂക്കളൊക്കെ ചെടികളൊക്കെ നല്ല പൂവുണ്ടായി, നല്ല സുഗന്ധമുണ്ടായി,
1: വളരെ പെട്ടെന്ന് തന്നെ
0: വളരെ മനോഹരമായി. അപ്പം വൃദ്ധനായിട്ടുള്ള അയാൾ ആ തൊട്ടപ്പുറത്ത് വീട്ടിൽ തന്നെയാണ്, അവിടെയും ചെടികളുണ്ട്. പക്ഷെ ആ ചെടികൾ എന്താന്ന് ചോദിക്കുന്നത്, പൂക്കളായിട്ടില്ല, ഇലകൾ പോലും ഉണ്ടായി വരുന്നില്ല, മാസങ്ങൾ പിന്നെയും പലതും കഴിഞ്ഞിട്ടുണ്ട്, അപ്പോഴേക്ക് ഇപ്പുറത്ത് പൂവാടിയായി മാറിയിട്ടുണ്ട്. അയാളുടെ അങ്ങനെ നിൽക്കുകയാണ് അവിടെ. അങ്ങനെ ആ ഇടക്കാണ് ഒരു ദിവസം നല്ലൊരു കാറ്റും മഴയൊക്കെ വന്നു, അതിശക്തമായ കാറ്റും മഴയും വന്നു. ഓ, പിറ്റേ ദിവസം നേരം വെളുത്ത് നോക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ അവിടെ ചെടി പോലും ഇല്ല, ഒക്കെ ഒലിച്ചു പോയിന്, പൂവില്ല, ചെടിയില്ല, കുത്തിയൊലിച്ച വെള്ളത്തിൽ മുഴുവൻ നശിച്ചു പോയി. ഉടനെ തന്നെ ചെറുപ്പക്കാരൻ വേഗം അയൽവാസി ഒന്നിച്ചു വാങ്ങി അയാൾ വീട്ടിൽ ചു നോക്കുമ്പോൾ അവിടെ ചെടികളൊക്കെ ഏകദേശം മാസങ്ങൾ കഴിഞ്ഞാൽ അതൊക്കെ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, നിൽക്കുന്നുണ്ട്, പൂവായിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ നല്ല കാണ്ടത്തിൽ ബലം വെച്ച് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് മഴ പെയ്തു പോയിട്ടും എൻ്റെ ചെടികളെല്ലാം ഒലിച്ചുപോയി, നിങ്ങളത് എന്തിങ്ങനെ നിൽക്കാൻ കാരണം എന്ന് ചോദിച്ചു. അത് ചോദിച്ചപ്പോൾ വൃദ്ധൻ പറഞ്ഞു, നീ കിട്ടിയ പാടെ പൂക്കളുണ്ടാവാനുള്ള മരുന്ന് പ്രയോഗിച്ചു, ഞാൻ ആ സമയം അത്രയും വേരുണ്ടാവാനുള്ള
1: പണി,
0: വേരുറക്കാനുള്ള പണിയാണ് ഞാൻ എടുത്തിരുന്നത് എന്ന് വൃദ്ധനായ മനുഷ്യൻ പറയുകയും ചെയ്തു. ഇതാണ് കഥ.
1: ഒരുപാട് ഗുണപാഠങ്ങൾ, ഒരുപാട് വിവിധതരാശയങ്ങളുമായി ചേർത്ത് വെക്കാവുന്ന ഭാഗയിലുണ്ട്. ഇപ്പോൾ പലരും എന്താ പറയുക, ഒരു റിസൾട്ട് വരുന്ന, ഇപ്പോൾ എൻട്രൻസുകളുടെയൊക്കെ റിസൾട്ട് വരുന്ന സമയമാണല്ലോ, ഈ റിസൾട്ടിൽ പലപ്പോഴും പല ആളുകളും റിസൾട്ട് എന്താണെന്നാണ് നോക്കുക, അതിൻ്റെ ഇടയിലുള്ള ഹാർഡ് വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. ചില ആളുകൾക്ക് പെട്ടെന്ന് റിസൾട്ടാണ് വേണ്ടി വരിക, അതിനുള്ള പ്രവർത്തനം ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ പ്രവർത്തനം ചെയ്താൽ മാത്രമേ വേരുകൾ ഉണ്ടായാൽ, ശക്തമായ വേരുകൾ ഉണ്ടായാൽ
0: നിലനിൽപ്പുണ്ടാവുള്ളൂ. അല്ലാത്തതൊക്കെ താൽക്കാലികമായി ചില പളപ്പളപ്പുകളൊക്കെ ഉണ്ടായേക്കാം,
1: അതെ,
0: പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും.
1: അതെ അതെ. അപ്പം എനിക്കത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് കോളേജിലുള്ള സംഭവമാണ്. കോളേജിൽ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കുട്ടി വന്നിട്ട് ഒരു പരാതി പറഞ്ഞു. ആ കുട്ടി നല്ലോണം എഫേർട്ട് എടുക്കുന്ന കുട്ടിയാണ്, നല്ലോ പഠിക്കാനൊക്കെ നല്ല മിടുക്കനായിട്ടൊരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ആ കുട്ടി ഒരു ദിവസം വന്നിട്ട് പരാതി പറയുകയാണ്, എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയി, പക്ഷേ എന്നെപ്പോലെ തീരെ എഫേർട്ട് ഇടാത്ത ഒരാൾക്ക് മാർക്ക് കൂടുതൽ കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിട്ട എഫേർട്ട് എന്തുണ്ടാവും, നമ്മുടെ ജീവിതത്തിൻ്റെ പല ഭാഗത്തും നമ്മുടെ ആ വേരുകൾ നമ്മുടെ നിലനിൽപ്പിന് എവിടെയെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവണം, നമ്മളെ ഭാവിയിലോ ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. പരീക്ഷയിലെ മാർക്ക് റിസൾട്ട് എന്നുള്ളത് ചിലപ്പോൾ ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ഇപ്പം ഈ ചെറുപ്പക്കാരൻ ചെയ്ത പോലെ പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ മിമിക്കുകളോ അല്ലെങ്കിൽ ഓർമ്മശക്തിയൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു എക്സാം ഇതിൽ കിട്ടുക. പക്ഷേ നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മൾ ഇരുന്ന് പഠിച്ചത് എന്തുണ്ടാവും, നമ്മളെ മനസ്സിൽ ഒരു വേരായിട്ട് അവിടെ ഉണ്ടാവും. അതിന്ന് വീണ്ടും ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭാവിയിൽ നമ്മുടെ ജോലിയിലും മറ്റേത് എക്സാമിലൊക്കെ പരീക്ഷകളിലൊക്കെ സഹായിക്കുന്നതാണ് അന്ന് നമ്മൾ പറഞ്ഞെടുത്ത് അതേ ആശയമായിട്ട്.
0: അതെ,
1: എനിക്ക് പെട്ടെന്ന്
0: പറഞ്ഞു കൊടുക്കാൻ പറ്റും. അന്ന് ഇങ്ങനെ ഒരു കഥ കിട്ടണേ ഇത് പറഞ്ഞു കൊടുത്താൽ മതി.
1: അതെ അതെ.
0: ഓക്കെ. അപ്പോ റിസാന അയച്ചിട്ടുള്ള മെസ്സേജ്, ഞാനിപ്പോ പീസ് റേഡിയോ സ്ഥിരം ശ്രോതാവായിട്ടുണ്ട്, മഷാല്ലാ. റിസാന എവിടുന്നൊന്നും പറഞ്ഞില്ല. റംല പി സി ചിങ്ങപുരം അയച്ച മെസ്സേജ് വളരെ നല്ലതാണ്. എല്ലാവർക്കും അല്ലാഹു ക്ഷമിക്കാനുള്ള കഴിവ് നൽകട്ടെ, ആമീൻ. ഉസ്താദിനും അണിയറ പ്രവർത്തകർക്കും അല്ലാഹു ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ, ആമീൻ.
1: അതുപോലെ ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, ഈ കഥയിൽ പല ഗുണപാഠങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുഹൈബ വളപ്പെട്ടണം പറഞ്ഞിട്ടുള്ളത് നല്ല കഥ, മാഷാല്ലാ. വേഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ കാലം നിലനിൽക്കില്ല എന്നതാണ് ഗുണപാഠം എന്നുള്ളതോടി പറഞ്ഞിട്ടുണ്ട്.
0: യെസ്. ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു സന്ദേശം കിട്ടിയല്ലോ, അത് തന്നെ നമുക്ക് കൊടുക്കാനുള്ളത്. സൗണ്ട് വളരെ ക്ലിയറുമാണ് എന്ന് ജമീല വി പി കളിക്കാവ്. മാഷാല്ലാ, കഥ ഗംഭീരം, നല്ലൊരു പാഠമായിരുന്നു. പിന്നെ ഒരു ശ്രോതാവ് അയച്ചിട്ടുള്ളൊരു മെസ്സേജാണ്, ജീവിതത്തിലെ ഓരോ നിമിഷവും അർത്ഥവത്തായി ഉപയോഗപ്പെടുത്തുക, ജീവിത യാഥാർത്ഥ്യങ്ങളെ സംയമനത്തോടുകൂടി വിലയിരുത്തി ക്ഷമയോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ജാഗ്രതയോടെ, സൂക്ഷ്മതയോടെ, പ്രതീക്ഷയോടെ നന്മയിൽ ജീവിക്കുക. ഓരോ കാര്യവും സമയത്തിന് ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ നീട്ടിക്കൊണ്ടുപോവാതെ ചിട്ട പാലിക്കുക. ആരോഗ്യം, ഒഴിവു സമയം, ഈ രണ്ട് അനുഗ്രഹങ്ങളെ മറക്കാതെ പരമാവധി ഉപയോഗപ്പെടുത്തുക. കൂടെ അചഞ്ചലമായ പ്രാർത്ഥനകളും ഉണ്ടാവണമെന്ന് നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവിനെയാണ് അയച്ചത്. അവർ പേര് വായിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പേര് വായിക്കുന്നില്ല, പക്ഷെ നല്ല മെസ്സേജ് മാഷാല്ലാ.
1: അതെ അതെ. അതുപോലെ ഷംല ഷംസുദ്ദീൻ വയൽക്കര, ന്യൂജൻ ആവേശം, ഒന്നിനും നിലനിൽപ്പില്ല, എല്ലാം പെട്ടെന്ന് വേണം. വൃദ്ധൻ ജീവിതം എല്ലാം പഠിച്ചു മനസ്സിലാക്കി വന്നു, എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടു വിജയം വരിച്ചു. ഈ ചെറുപ്പക്കാരൻ വൃദ്ധൻ എന്നുള്ളത് അതിലൊരു കീ പോയിന്റ്.
0: അതായത്
1: അന്ന് ഒരുപാട് എന്താ പറയാ, ജീവിതം അനുഭവിച്ച് ജീവിതത്തിൽ നിന്ന് പഠിച്ചു വന്ന ആളാണ് വൃദ്ധൻ എന്ന് പറയുമ്പോൾ. ചെറുപ്പക്കാരനെ പെട്ടെന്ന്
0: എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആ സമയം കഴിഞ്ഞിട്ടേ നമ്മൾ അതിന് പ്രതീക്ഷിക്കുക, അതിന്റെ മുന്നെടുത്ത് ചാടരുത് എന്നുള്ളത് പൊതുവെ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് മനസ്സിലാവുമല്ലോ. മറ്റേ കുട്ടിക്ക് അതല്ല, കുട്ടിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം.
1: അതുപോലെ മാഷാല്ല നല്ല കഥ. ഇത് കേട്ടപ്പോൾ ഓർമ്മ വന്നത് ഇംതിയാസ് തിരുമ്പാടിയുടെ ഒരു
0: മെസ്സേജ് ആണല്ലേ. ഇംതിയാസിനോട് ആദ്യമൊന്നും കൃത്യമായിട്ട് മെസ്സേജ് പിന്നെ വിശദമായിട്ട് പിന്നെ അതിന്റെ സ്പേസ് ഒക്കെ ഇട്ട് കൃത്യമായിട്ട് അയക്കാൻ വേണ്ടിട്ട് പറയാം, നേരിട്ട് കാണുമ്പോ നമുക്ക് പറയാം.
1: മാഷാല്ല നല്ല കഥ. ഇത് കേട്ടപ്പോൾ ഓർമ്മ വന്നത് പീസ് റേഡിയോ കയ്യിൽ ഉണ്ടായിട്ട് കാര്യമില്ല, അത് കേൾക്കാൻ കഴിയണം, എങ്കിൽ മാത്രമേ ജീവിതത്തിന്റെ വേരുകൾ ആഴത്തിൽ ഇറങ്ങുകയുള്ളൂ എന്നുള്ളതാണ്.
0: ഓക്കെ, ഇപ്പൊ നമ്മുടെ ഭക്ഷണവും ജീവിതവും ഇങ്ങനെ തന്നെയാണ്, മക്കളെ വളർത്തുന്നത് പോലെ ഇങ്ങനെയാണ്. വേഗം വളരുന്നതിന് ശരീരത്തിന് ഉണ്ടാവേണ്ട ഭക്ഷണമാണ് കൊടുക്കുന്നത്, പെട്ടെന്ന് വളർന്നു കിട്ടണം.
1: അതെ അതെ.
0: ഇതൊക്കെ നല്ല നല്ല നഫീസ് അബിയ താമരശ്ശേരിയാണ് ആ മെസ്സേജ് അയച്ചത്.
1: കഥ സൂപ്പറാണെന്ന് ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ അയച്ചിട്ടുണ്ട്. പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നതല്ല, ക്ഷമ കൈക്കൊണ്ടാൽ കൂടുതൽ ശക്തിയിൽ വളർന്നു വരാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ക്ഷമയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആണ് ഫെബിൻ പറഞ്ഞിട്ടുള്ളത്.
0: ഓക്കെ ഓക്കെ. നമ്മൾ കഥയും നാദിർ ഐഡി മുഴിക്കലയച്ച വളരെ ഗുണപാഠമുള്ള കഥയാണ് ചിന്തിക്കുന്നവർക്ക് പ്രയോജനമുള്ള വാക്കുകൾ എന്ന കഥയുമായി ചേർത്ത് വായിച്ചിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് വീണ്ടും നമുക്കതിലേക്ക് വരാം, നിങ്ങളുടെ മെസ്സേജുകളിലേക്കൊക്കെ വരാം. ഷെഡ്യൂൾ നമ്മളെ അവിടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഷെഡ്യൂളിൽ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. എന്താണ് പ്രോഗ്രാം?
1: നമുക്ക് ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ ആണ് നമുക്കിനി കേൾക്കാനുള്ളത്. അധ്യായം 40 സൂറത്തുൽ മുഅ്മിനിലെ 65-66 വചനങ്ങളാണ് ഇന്ന് നമുക്ക് കേൾക്കാനുള്ളത്.

0: നമുക്ക് ഞാൻ പലപ്പോഴും നമ്മളിങ്ങനെ ശാന്തമായിട്ട് നമ്മൾ ഈ ബഹളങ്ങളൊന്നുമില്ലാതെ കേട്ട് നിൽക്കുന്നതും അത് അതിന് ഏറ്റവും ഇതുപോലത്തെ ഇപ്പോൾ സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ കേട്ടു, എത്ര മനോഹരമാണ് അതിങ്ങനെ കേട്ട്. വീണ്ടും ഇന്നലെ ഒരു ശ്രോതാ വായിച്ചിരുന്നു, കുറച്ചുകൂടിയൊക്കെ നീട്ടായിരുന്നു, മധുരം കുറാൻ കുറച്ച് നീട്ടായിരുന്നു, അല്ലെങ്കിൽ പിന്നെ സ്റ്റാറ്റസ് വീഡിയോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാറ്റസ് വീഡിയോ ഒക്കെ അതായത് അതിൻ്റെ ഒരു ടൈം സ്ലോട്ട് ഉണ്ടല്ലോ, അതിനകത്തല്ലേ വരുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ സൗകര്യമുണ്ട്, നമ്മുടെ മുമ്പിൽ യൂട്യൂബിലും ബാക്കിയുള്ളിടത്തൊക്കെ അങ്ങനത്തെ പ്രോഗ്രാമുകൾ ഉണ്ടാവുമല്ലോ, റേഡിയോ മറ്റേ നമ്മളെ ഖുർആൻ്റെ ഖിറാത്തുകളൊക്കെ. അപ്പം നമുക്കത് കേൾക്കാൻ തന്നെ കഴിയുക എന്നുള്ളത്, അതിന് സമയം ചെലവഴിക്കുക എന്നുള്ളത് അതിൽ വലിയൊരു തൗഫീഖാണ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇംതിയാസ് പറഞ്ഞത് യാത്രയിലാണ് സ്ഥലം എന്ന് പറയുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഏതായാലും മഷാല്ല, യാത്ര തന്നെയാണ്, ഫുള്ള് യാത്രയിലാണ്. ഇന്നലെ മിനിയാന്നൊക്കെ ഇംതിയാസ് യാത്രയിലാണ്, യാത്ര സഫലമാവട്ടെ.
1: അതുപോലെ റഷീദ് പറഞ്ഞിട്ടുള്ളത്, അവിചാരിതമായാണ് ഇന്ന് പുലരിവട്ടം കേട്ടത്, കുറേ നാളായി കേൾക്കാൻ ആഗ്രഹിച്ചത്. പീസ് റേഡിയോ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ.
0: ഇർഫാന ഷജീബ് പൂച്ചാക്കൽ, കഥ മനോഹരമായിരുന്നു, മക്കളെ ദുനിയാവിൻ്റെ ഒഴുക്കിൽ വളർത്താതെ ആഹ്റത്തിലേക്ക് പ്രയോജനം. നമുക്കൊരു കഥയുടെ അതിൻ്റെ ആശയത്തെ ഓരോരുത്തരും അതിനെ കാണുന്ന ആ ഒരു കോണ്ടെക്സ്റ്റ്, അപ്പൊ അതിനെ നമുക്ക് എല്ലാം ചേർത്ത് വെച്ച് കിട്ടുമല്ലോ.
1: അതെ അതെ.
0: അപ്പൊ അവര് അതിനെ കണക്ട് ചെയ്ത് എങ്ങനെയാണ്,
1: മക്കള്
0: ഒരു പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഇവിടുന്ന് ഇങ്ങനെ പെട്ടെന്ന് ഒലിച്ചു പോകുന്ന ഒരു സംഗതി അല്ലാതെ, വേരുറച്ച ദീന് കൊണ്ട് വേരുറച്ച മക്കളാവുക, പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അവർക്ക് കഴിയും.
1: അത് തന്നെ വിശദീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും. നാളെ നമ്മുടെ മക്കള് നമ്മൾ ഖബറിലായാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ വേരുകൾ അവരിൽ ഉണ്ടാവണം. അങ്ങനെ കഥയുമായിട്ട് നമുക്ക് ചേർത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും.
0: പിന്നെ മറിയം ഹസീന ബിൻത്ത് ഒരുപാട് പറയാനുണ്ട്, ടൈപ്പ് ചെയ്യുമ്പോൾ കുറക്കാണ്. അതുപോലെ നേരത്തെ ഹുസൈൻ വി എം എടുത്ത നാട്ടുകാരെ തന്നെയാണ്, കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ടാപ്പിങ്ങിലാണ്, നല്ല മഴയും വരുന്നുണ്ട്.
1: അതെ അതെ.
0: അപ്പോൾ നേരത്തെ പറഞ്ഞ വയസ്സ് അപ്പം വായിക്കാൻ വിട്ടുപോയതാണ്. അപ്പം ഈ ടാപ്പിങ്ങിൽ ഈ സമയത്തൊക്കെ എന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ ടാപ്പിങ്ങിൻ്റെ സമയം ഉണ്ടായിട്ട് എൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നിരുന്നു തോന്നുന്നുണ്ട്
1: അല്ലേ. അങ്ങനത്തെ കുറച്ച് തൊഴിലുകളുണ്ടാവും, ടാപ്പിംഗ്, അതുപോലെ തന്നെ ഈ തെങ്ങ് കയറുന്ന തൊഴിലാളികളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ അവരുടെ ഒരു പീക്ക് സമയം എന്ന് പറയുന്നത് ഇതാണ്. ഒരു സുബൈക്കേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 9 മണി 10 മണി എല്ലാവരും സ്കൂളിൽ പോകുന്ന സമയത്തോടുകൂടി അവരുടെ ഒരു ജോലി സമയം കഴിയുക എന്നുള്ളതാണ്. ഗുണപാഠമുള്ള ഇത്തരം കഥകൾ സന്തോഷവും പല നല്ല ചിന്തകളും നൽകുന്നു എന്ന് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, നാദിറ ഇടിമുഴിക്കലിൻ്റെ മെസ്സേജ് കണ്ടു. അതുപോലെ ഇന്നിപ്പോൾ ഇപ്പോൾ കുറേ ആളുകളുടെ മെസ്സേജുകളിലൂടെ പോകുന്നുണ്ട്, ചിലത് വായിക്കാതെ എല്ലാം നമുക്കിങ്ങനെ തുടർച്ചയായിട്ട് വായിച്ചു പോകാൻ കഴിയില്ല എന്നുള്ള ഒരു നമ്മളൊരു പരിമിതി ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഥയിൽ നല്ല ഗുണപാഠങ്ങളുണ്ട്, കഥകൾ ഒന്നിനൊന്ന് മെച്ചമാണ്, അല്ലാഹു അനുഗ്രഹിക്കണമെന്ന് റസിയ ചെങ്ങാനിയുടെ മെസ്സേജും കണ്ടു. ശരി സെബിൽ സാറേ, നമ്മളിനി നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകണം. ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് വീഡിയോ കേട്ട് കഴിഞ്ഞു, ഇനി നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ഏറ്റവും റബ്ബിൻ്റെ നാമഗുണവിശേഷങ്ങളിലൂടെ അള്ളാഹുലേക്ക് അടുക്കാൻ നമ്മൾ എപ്പോഴും കേൾക്കാൻ. അപ്പോൾ ഈ റേഡിയോ അങ്ങനെ ഒരു പ്രത്യേക പ്രോഗ്രാം തന്നെ ഉണ്ടല്ലോ.
1: അതെ.
0: അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഒരു പ്രോഗ്രാം സ്ലോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ പ്രോഗ്രാമിനെ പരിചയപ്പെടുകയും ആ പ്രോഗ്രാം ഒന്ന് കേൾക്കുകയും കൂടി ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ഈ അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിൽ. അതെപ്പോൾ ശരിക്ക് തിങ്കളാഴ്ച രാത്രി 9:30 ശനിയാഴ്ച രാത്രി 9 ലൈവ് ആയിട്ടുണ്ടാവും അല്ലേ?
1: അതെ.
0: മറ്റു സമയങ്ങൾ റിവൈൻഡിലും ഉണ്ടാവും.
1: സാധാരണ അസ്മാഉൽ ഹുസ്നയിൽ നമ്മോട് സംവദിക്കാറുള്ളത് അബ്ദുറഊഫ് അല്ലൈക്കമി തിരുവനന്തപുരമാണ്. അപ്പം അതുപോലെ ഇന്നും നമ്മുടെ കൂടെ ചേരുന്നത് അബ്ദുറഊഫ് അല്ലൈക്കമി തിരുവനന്തപുരമാണ്. അപ്പം നമ്മൾ അസ്മാഉൽ ഹുസ്നയിലേക്ക് കടക്കുകയാണ്. എല്ലാം സൃഷ്ടിക്കുന്നവൻ എന്ന നാമമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ പഠിക്കുക എന്നത് ഏറെ കരുണീയമായ പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള കാരണം കൂടിയാണ്. മാത്രമല്ല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും, സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രവാചകൻ പഠിപ്പിച്ചത് ഈ അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഹിഫദാക്കുകയും അതിൻ്റെ അർത്ഥവും തേട്ടവും അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗം ലഭിക്കും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയും ചെയ്ത ഈ മഹത്തായ പഠനത്തിലാണ് നാം ഉള്ളത് എന്നത് നമുക്ക് അൽഹംദുലില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ശ്രദ്ധിച്ച് ഈ വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിച്ച് അത് മുൻനിർത്തിക്കൊണ്ടുള്ള ജീവിതമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് എന്നത് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാ, അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പഠിക്കുന്നത് അൽ ഖല്ലാഖ് എന്ന നാമത്തെക്കുറിച്ചാണ്. അൽ ഖാലിഖ് എന്ന നാമത്തെക്കുറിച്ച് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അൽ ഖാലിഖ് എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കുന്നവൻ എന്നതാണ്. എന്നാൽ അൽ ഖല്ലാഖ് എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കുന്നവൻ എന്ന് തന്നെയാണ് അതിൻ്റെ മറ്റൊരർത്ഥമെങ്കിലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ വിശുദ്ധ ഖുർആനിൽ രണ്ട് സ്ഥലങ്ങളിലാണ് അള്ളാഹു ഈ ഖല്ലാഖ് എന്ന നാമം പഠിപ്പിക്കുന്നത്. സൂറത്തു ഹിജറിൻ്റെ 86-ാമത്തെ ആയത്തിലും അതുപോലെ തന്നെ സൂറത്തു യാസീനിലെ ആയത്തിലുമാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അൽ ഖല്ലാഖ് എന്ന് പഠിപ്പിക്കുന്നത്. അള്ളാഹു അൽ ഖല്ലാഖ് എന്ന് പറയുന്നതോടൊപ്പം ഈ രണ്ട് സ്ഥലങ്ങളിലും അള്ളാഹു പറഞ്ഞത് വഹുവൽ ഖല്ലാഖുൽ അലീം, സൂറത്തു യാസീനിൽ അങ്ങനെ പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം, അള്ളാഹു അൽ ഖല്ലാഖാണ് അൽ അലീമാണ് എന്ന് കൃത്യമായി ആ രണ്ട് നാമങ്ങൾ ചേർത്താണ് അള്ളാഹു പഠിപ്പിച്ചത്. അൽ ഖല്ലാഖ് എന്ന് പറയുന്നതോടൊപ്പം അൽ അലീം എന്ന നാമം കൂടി ചേർത്ത് പറയുന്നുണ്ട്. കാരണം ഈ ആയത്തുകൾ പ്രതിപാദിക്കുന്ന സാഹചര്യവും അതിൻ്റെ തൊട്ടുമുമ്പുള്ള ആയത്തുകളെല്ലാം പരിശോധിച്ചു നോക്കുമ്പോൾ ഒരേ വിഷയമാണ് പ്രതിപാദിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ. അതായത് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചു, ഇതിനുശേഷം നമ്മെ മരിപ്പിക്കും, അതിനുശേഷം വീണ്ടും നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇങ്ങനെ മരണവും മരണാനന്തര ജീവിതവും പരലോകവും പരലോകത്തെ സംഭവ വികാസങ്ങളും അവിടെ നടക്കുന്ന യാഥാർത്ഥ്യമായ കാര്യങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചില തെളിവുകളും സംഭവ്യമായ കാര്യങ്ങളെക്കുറിച്ചുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ മനുഷ്യരാകട്ടെ പലരും ആ വിഷയത്തിൽ നിഷേധികളായിക്കൊണ്ട് കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ഖല്ലാഖുൽ അലീം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയത്. സൂറത്തുൽ ഹിജ്റിലെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നോക്കാം. വമാ ഖലഖ്ന സമാവാതി വൽ അർദ വമാ ബൈനഹുമ ഇല്ലാ ബിൽ ഹഖ് ഇന്നസ് സാഅത ലആതിയതുൻ ഫസ്ഫഹിൽ സഫ്ഹ ഫസ്ഫഹിൽ സഫ്ഹൽ ജമീൽ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയണേ വമാ ഖലഖ്ന സമാവാതി വൽ അർദ വമാ ബൈനഹുമ ഇല്ലാ ബിൽ ഹഖ്. ആകാശഭൂമികളെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്, അത് സത്യമായി കൊണ്ടല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്നും വ ഇന്ന സാഅത ലആതിയതുൻ, അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവ്യം അതായത് അന്ത്യനാൾ സംഭവിക്കുക എന്നത് അത് തീർച്ചയായും സത്യമാണ്. ഈ ആകാശഭൂമികൾ എത്ര കണ്ട് നമ്മൾ സത്യമായി കണ്ട് മനസ്സിലാക്കുന്നുവോ അതുപോലെ സത്യമാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിൽ ആ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഈ അന്ത്യനാൾ സംഭവിപ്പിക്കുക എന്നത് സാധ്യമായ വിഷയമാണ് എന്നതും അതുകൊണ്ട് തന്നെ അത്തരം ജൽപ്പനങ്ങൾക്ക് പിന്നാലെ പോകുന്ന അതായത് ഇനിയൊരു അന്ത്യനാൾ ഇല്ല എന്നും അല്ലെങ്കിൽ മരിച്ചാൽ മണ്ണോട് ചേർന്നു പോകുമെന്നുമൊക്കെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ കുത്തുവാക്കുകൾ ഈ വിഷയത്തിൽ പറയുകയാണെങ്കിൽ ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ നിൽക്കുകയാണെങ്കിൽ നബിയെ താങ്കൾ ക്ഷമിക്കുക, ക്ഷമിച്ച് ക്ഷമ അവലംബിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നബിയോട് പറയാണ് ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം, നബിയെ താങ്കളുടെ റബ്ബ് എന്നത് അൽ ഖല്ലാഖാണ് അൽ അലീമാണ്. ആളുകളെക്കുറിച്ച് സൃഷ്ടികളെക്കുറിച്ച് എല്ലാത്തിനെക്കുറിച്ചും അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അവൻ ഖല്ലാഖാണ്. അവൻ നാളെ പാരത്രിക ലോകത്തും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഒരുക്ക സൃഷ്ടിച്ച അള്ളാഹുവിന്, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുന്ന അള്ളാഹുവിന് വീണ്ടും ഒരു പുനരുദ്ധാരണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവിടെ സൃഷ്ടിക്കാൻ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ എന്ത് തടസ്സമാണ് എന്ന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അൽ ഖല്ലാഖ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ നിപുണനായ സൃഷ്ടിപ്പും അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും സൃഷ്ടിപ്പ് എണ്ണത്തിലും വണ്ണത്തിലും വലിപ്പത്തിലും സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ മികവ് പുലർത്തിയവൻ എന്ന അർത്ഥത്തിലാണ് അൽ ഖല്ലാഖ് എന്ന നാമം നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം അള്ളാഹു ആ നാമത്തിനോട് ചേർത്ത് പറഞ്ഞതാണ് അൽ അലീം എന്നുള്ളത്. അള്ളാഹു സൃഷ്ടിക്കുന്നു, അതിൻ്റെ എണ്ണം വലിപ്പം അതിൻ്റെ എല്ലാ നിലക്കുമുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയുന്നവൻ അൽ അലീമായ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അവിടെ അൽ ഖല്ലാഖുൽ അലീം എന്ന് അള്ളാഹു സൂചിപ്പിച്ചത്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുന്ന അള്ളാഹുവിന് രണ്ടാമതൊരു പുനർസൃഷ്ടി നടത്താൻ അള്ളാഹുവിനെ കൊണ്ട് പ്രയാസമൊന്നുമില്ല എന്നതാണ് അള്ളാഹു നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. അത് തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അവലൈസല്ലദി ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. സൂറത്ത് യാസീൻ അള്ളാഹു വീണ്ടും അത് ഓർമ്മപ്പെടുത്തുകയാണ്. അതാ അള്ളാഹു ചോദിക്കുകയാണ്, അവലൈസല്ലദി ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ. അള്ളാഹു സുബ്ഹാനഹു തആല, അള്ളാഹു അതിൻ്റെ കണക്കാക്കിയ രൂപത്തിൽ, അള്ളാഹു സുബ്ഹാനഹു തആല കഴിവുറ്റ രൂപത്തിൽ, അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചവനല്ലേ? അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു തആല സംബന്ധിച്ചിടത്തോളം ഐ ഖുലുഖ മിസ്ലഹും, അതിനെ വീണ്ടും അതുപോലെയുള്ളതിനെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണല്ലോ അള്ളാഹു. പിന്നെ എന്താണ് ഇനി ഈ സൃഷ്ടിച്ച സൃഷ്ടികൾ വീണ്ടും പുനർസൃഷ്ടിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ളതല്ല. ബല വഹുവൽ ഖല്ലാഖുൽ അലീം. അറിയണം, എന്താ അള്ളാഹു ഖല്ലാഖാണ്. ഖല്ലാഖ് എന്ന് പറയുമ്പോൾ ഖാലിക്കിൻ്റെ ഏറ്റവും സൂപ്പർലേറ്റീവായ ഒരു രൂപത്തിലാണ് അതിനെ സീഅത്തു തഅജ്ജുബ് എന്നാണ് അറബിയിൽ പറയുക. സൂപ്പർലേറ്റീവ് വസിൻ ആയിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. ഖല്ലാഖാണ് അള്ളാഹു, ഖല്ലാഖാണ് ആ ഖല്ലാഖ്. അള്ളാഹു ഇങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിവുള്ള റബ്ബ് ഇനിയൊരു അന്ത്യനാളിന് ശേഷം ഒരു വിചാരണയും അതിനുവേണ്ടി എല്ലാ സൃഷ്ടികളെയും വീണ്ടും ജീവിപ്പിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആകാശഭൂമികളെ എടുത്തു പറയാനുള്ള കാരണം എന്തെന്നറിയോ? ആകാശഭൂമികൾ മനുഷ്യനേക്കാൾ എത്ര വലിയ സൃഷ്ടിയാണ്, എത്ര അത്ഭുതങ്ങൾ നിറഞ്ഞ സൃഷ്ടിയാണ്, എത്ര സംഭവ വികാസങ്ങളാണ് ആകാശഭൂമികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള വമ്പിച്ചതായ സൃഷ്ടിയെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ടെങ്കിൽ നിസാരന്മാരായ മനുഷ്യരെ, ജിന്നുകളെ, അല്ലെങ്കിൽ മറ്റു ഇതര ജീവികളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അള്ളാഹുവിന് എന്ത് തടസ്സമാണുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരായത്തിൽ അള്ളാഹു ചോദിക്കുകയാണ്, അഅൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമാ, നിങ്ങളാണോ ആകാശമാണോ ഏറ്റവും വലിയ സൃഷ്ടിപ്പ് എന്ന് സൃഷ്ടി എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നുണ്ട്. മനുഷ്യനാണോ ആകാശമാണോ വലിയ സൃഷ്ടി എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ആകാശത്തെ വീണ്ടും സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിയുമെന്ന് മറ്റൊരായത്തിൽ അള്ളാഹു ഖാദിറാണ്, അതിന് കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഖല്ലാഖാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ അതിൻ്റെ എത്ര വലിപ്പമാണെങ്കിലും എത്ര ഭാരമുള്ളതാണെങ്കിലും എത്ര വലിയ സൃഷ്ടിയാണെങ്കിലും ശരി, അള്ളാഹുവിന് സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. അതിൻ്റെ വലിപ്പമോ അതിൻ്റെ വണ്ണമോ അതിൻ്റെ നീളമോ അതിൻ്റെ വർണ്ണമോ ഒന്നും അള്ളാഹുവിന് പ്രശ്നമില്ല. അള്ളാഹു ഖല്ലാഖാണ്, സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. പുനഃസൃഷ്ടി നടത്താൻ അള്ളാഹുവിന് യാതൊരു നിലക്കുമുള്ള പ്രയാസവുമില്ല. അവന് എല്ലാത്തിനും കഴിവുറ്റവനാണ് എന്നാണ് അൽ ഖല്ലാഖ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ചരിത്രത്തിൽ ഉബയ്യ് ബിൻ ഖലഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജാഹിലിയത്തിലായിരുന്നു. അയാൾ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു, കൊടിയ ദുഷ്ടനായിരുന്നു. അങ്ങനെ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അയാൾ കുറച്ച് എല്ലെടുത്ത് അതിനെ പൊടിച്ച് അതിങ്ങനെ ഊതി പറത്തിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, മൈ യുഹയിൽ ഇലാമ വഹിയ റമീം, ഇങ്ങനെ പാറിപ്പറന്ന എറിയപ്പെട്ട ഈയൊരു എല്ലിനെ ഈ ആരാണ് ഇനി തിരിച്ച് ജീവിപ്പിക്കുക, ജീവനിടുക എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നത്, ഇങ്ങനെ പൊടിച്ച് പാറിയ ഈയൊരു എല്ലിനെ അള്ളാഹു ജീവിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ അള്ളാഹു ജീവിപ്പിക്കും. യബഅസുല്ലാഹ് ഹാദ, അള്ളാഹു ഇതിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. സുമ്മ യുമീതുക്ക്, നിന്നെ മരിപ്പിക്കുകയും, സുമ്മ യുഹീക്ക്, നിന്നെ ജീവിപ്പിക്കുകയും, സുമ്മ യുദ്ഖിലുക്കുന്നാർ, നിന്നെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്നാണ്. കാരണം ഈ മനുഷ്യൻ ഉബൈ ഇബ്നു ഖലഫ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ വന്ന് ഇനി മരണാനന്തരം ജീവിതമില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച മനുഷ്യനാണ്, അതിനെ കളിയാക്കിയ മനുഷ്യനാണ്. ഈ പാറിപ്പറന്ന എല്ലിൻ പൊടിയെ ഇനി ആര് തിരിച്ചു കൊണ്ടുവരും ജീവിപ്പിക്കും എന്ന് ചോദിച്ച് കളിയാക്കിക്കൊണ്ട് പ്രവാചകനോട് മറുപടി പറഞ്ഞപ്പോൾ തിരിച്ച് ഉബയ്യനോട് പറയുകയാണ്, നിന്നെ അള്ളാഹു മരിപ്പിക്കും, എന്നിട്ട് വീണ്ടും ജീവിപ്പിക്കും, എന്നിട്ട് നിന്നെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്ന് ആ മനുഷ്യനോട് പറയുകയാണ്. ഇത് പറയുമ്പോൾ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുകയാണ്, അവൻ ജാഹിലിയത്തിലായിക്കൊണ്ട് തന്നെ മരിക്കുകയുമാണ് ചെയ്തത്, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. ഉഹദ് യുദ്ധ രംഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളാൽ ആ മനുഷ്യൻ, പ്രവാചകന്റെ ഒരു ചെറിയൊരു പ്രഹനമേറ്റതോടുകൂടി ആ മനുഷ്യൻ മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ മനുഷ്യന്റെ പേരിലാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തിയത്, അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫതിൻ ഫഇദാഹും ഖസീമും മുബീൻ വളറബ ലന മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹീൽ ഇലാമ വഹിയ റമീം ഖുൽ യുഹീഹ അല്ലദീ അൻശഅഹ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്, ഇങ്ങനെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, അതിനെ ഒന്നാമത് സൃഷ്ടിച്ചതുപോലെ തന്നെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് സൂറത്തു യാസീനിലെ 77, 78, 79 ആയത്തുകളിലൂടെ അല്ലാഹു ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. സമാനമായ സംഭവം, അതായത് ഈ മനുഷ്യനുണ്ടല്ലോ ഉബൈ ഇബ്നു ഖലഫ് എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ചെയ്ത അതേ പ്രവൃത്തി, സമാനമായ സംഭവം ചെയ്ത മറ്റൊരു വ്യക്തിയെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അൽ ആസ് ഇബ്നു വാഇൽ എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യനും ഇതുപോലെ എല്ല് പൊടിച്ച് ആകാശത്തിലേക്ക് പാറ്റിയപ്പോൾ, എടുത്തെറിഞ്ഞ് കാറ്റിൽ പറത്തിയപ്പോൾ ഇതേ ചോദ്യമാണ് ചോദിച്ചത്, ഇതിനെ ആരിനി ഒരുമിപ്പിക്കും, ഇതിനെ ആരിനി ജീവിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പരലോക നിഷേധം നടത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സംഭവം, ഈ ആയത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. അവിടെയാണ് അല്ലാഹു അൽ ഖല്ലാഖ് എന്ന് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയം, ഈ മരണം കഴിഞ്ഞ് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ബഹുദൈവ വിശ്വാസികൾ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുമ്പോൾ അത് സംഭവ്യമാണ് എന്ന് അറിയിക്കുന്ന രണ്ടായത്തുകളാണ് നേരത്തെ സൂറത്തുൽ ഹിജ്റിൻ്റെ 86-ാമത്തെ ആയത്തും അതുപോലെ തന്നെ സൂറത്ത് യാസീനിലെ ആയത്തും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അപ്പോൾ അൽ ഖല്ലാഖ് എന്ന് പറയുമ്പോൾ താൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, ഉദ്ദേശിക്കുന്ന സമയത്ത്, ഉദ്ദേശിക്കുന്ന എണ്ണം, അതിൻ്റെ വണ്ണം, അതിൻ്റെ രൂപം, അതിൻ്റെ വർണ്ണം, ഇതെല്ലാം അനുസരിച്ചുകൊണ്ട് അല്ലാഹു സൃഷ്ടിക്കും, അത് വീണ്ടും സൃഷ്ടിക്കാൻ കഴിവുറ്റവനാണ് അല്ലാഹു എന്ന് വിശുദ്ധ ഖുർആനിലൂടെയും തിരുവചനങ്ങളിലൂടെയും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘടനയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കാൻ കുൻ എന്ന് പറഞ്ഞാൽ തന്നെ ഫയകൂനാണ്, അതുണ്ടാകും എന്നാണ്. ഒരു കവി പറഞ്ഞത്, കാഫിൻ്റെയും നൂനിൻ്റെയും ഇടയിലാണ് അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പ് എന്നത്, അതായത് കുൻ എന്ന് പറയുന്നതോടുകൂടി യക്കുൻ, അതാകുകയാണ് ചെയ്യുക എന്നാണ് അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞത്. എന്നാൽ അല്ലാഹു ആദ്യമായി സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ യുക്തിയും അവൻ്റെ ജ്ഞാനവും അവൻ്റെ ഹിക്മത്തും ഇതെല്ലാം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനെയും ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു എന്നാണ് ഒരു ഹദീസിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പ്രവാചകൻ പറയുന്നു, യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ എന്ന് വിളിച്ചുകൊണ്ട്, ഇന്നല്ലാഹ ഖലഖസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഫീ സിത്തതി അയ്യാമിൻ സുമ്മ സ്തവ അലൽ അർശ്. ആകാശഭൂമികളെ അതിലുള്ള സർവ്വചരാചരങ്ങളെയും 6 ദിവസങ്ങൾ കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘടനയും അതിൻ്റെ പിന്നെ രൂപവും, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടിപ്പിൻ്റെ ശൈലിയെക്കുറിച്ചും, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ദിവസവും എന്തൊക്കെയാണ് സൃഷ്ടിച്ചത് എന്നും പ്രവാചകൻ വിശദീകരിച്ചു തരികയാണ്. എന്നിട്ട് പറയാണ്, വഖലഖത്തുർബത യൗമ സബത്, മണ്ണിനെ സൃഷ്ടിച്ചത് ശനിയാഴ്ചയാകുന്നു. വൽ ജിബാല യൗമൽ അഹദ്, പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് അത് ഞായറാഴ്ചയാകുന്നു. വശ്ശജറയോമത്നൈൻ, ഈ വൃക്ഷങ്ങളെ സൃഷ്ടിച്ചത് തിങ്കളാഴ്ചയാകുന്നു. വശ്ശറയോമസുലസ, ഷറായ കാര്യങ്ങൾ, മോശപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ, അതിനെയെല്ലാം സൃഷ്ടിച്ചത് ചൊവ്വാഴ്ചയാകുന്നു. വന്നൂറയോമൽ അർബിആ, പ്രകാശത്തെ സൃഷ്ടിച്ചത് ബുധനാഴ്ചയാകുന്നു. വദ്ദവാബ് യോമൽ ഖമീസ്, ജീവജാലങ്ങളെ സൃഷ്ടിച്ചത് അത് വ്യാഴാഴ്ചയാകുന്നു. വ ആദമ യോമൽ ജുമഅ ഫി ആഖിരി സാഅതി മിൻ നഹാർ ബഅദൽ അസർ, വെള്ളിയാഴ്ച അസറിന് ശേഷമാണ് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് എന്നും വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. ഇങ്ങനെ അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്ത്, ഉദ്ദേശിക്കുന്നതിനെ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, ഉദ്ദേശിക്കുന്ന സമയത്ത് അല്ലാഹു സൃഷ്ടിക്കും. അവനാണ് ഖല്ലാഖ് എന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൃഷ്ടിയും ഏതെങ്കിലും ഒരു വസ്തു അത് നശിച്ചതിന് ശേഷം അതിനെ തിരിച്ചു വീണ്ടും പുനർജീവിപ്പിക്കാൻ അല്ലാഹുവിന് യാതൊരു തടസ്സവുമില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന് കുന്നെന്ന് പറഞ്ഞാൽ തന്നെ മതി, പക്ഷേ എന്നിട്ടും ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. ആറ് ദിവസത്തിൽ, ആറ് ദിവസവും ഓരോന്നും പല രൂപത്തിൽ, പലതിനെയും വ്യത്യസ്തമായ രൂപത്തിൽ അല്ലാഹു സൃഷ്ടിച്ചു. ലോകത്തുള്ള സർവ ചരാചരങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചു എന്നതാണ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇനി അല്ലാഹു അൽ ഖല്ലാഖ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അല്ലാഹു സൃഷ്ടിക്കുന്നവനാണ്. ആ സൃഷ്ടിപ്പിൽ നിന്ന് അല്ലാഹു ചിലതിനെ തിരഞ്ഞെടുക്കും. വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ, അല്ലാഹു സൃഷ്ടിക്കുകയും ആ സൃഷ്ടിപ്പിൽ നിന്ന് ചിലതിനെ അല്ലാഹു പ്രത്യേകമായി തിരഞ്ഞെടുക്കും. അല്ലാഹു ചില സ്ഥലങ്ങളെ തിരഞ്ഞെടുത്തു, ചില സമയങ്ങളെ തിരഞ്ഞെടുത്തു, ചില മാസങ്ങളെ തിരഞ്ഞെടുത്തു, ചില ആളുകളെ തിരഞ്ഞെടുത്തു. ഇനി സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ കഅബ സ്ഥിതി ചെയ്യുന്ന ഹറം പ്രദേശം അല്ലാഹു പ്രത്യേകമായി പുണ്യം കൽപ്പിക്കപ്പെട്ട, അല്ലാഹു പ്രത്യേകമായി പുണ്യം കൽപ്പിച്ച സ്ഥലങ്ങളാണ്. മദീന പള്ളി, അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസ്, ഇതിനൊക്കെ മറ്റു പള്ളികളെക്കാൾ പുണ്യമുള്ള പള്ളികളാണ്. അതുപോലെ തന്നെ മാസങ്ങളിൽ, നാലു മാസത്തെ അല്ലാഹു പവിത്രമാക്കി റമദാനിൽ പ്രത്യേകമായ ചില പുണ്യങ്ങൾ രേഖപ്പെടുത്തി, അതിൽ തന്നെയും ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. ഇങ്ങനെ അല്ലാഹുവിൻ്റെ ചില തിരഞ്ഞെടുപ്പുകൾ അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ നടത്തിയിട്ടുണ്ട്. മലക്കുകളിൽ വച്ച് ജിബ്രിൽ അലൈഹിസ്സലാം, സൃഷ്ടികളിൽ വെച്ച് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുത്തു. ഇനി അമ്പിയാക്കന്മാരിൽ അല്ലാഹു ഉലുല്ലസ്മിൽപ്പെട്ട പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു. ഇങ്ങനെ സ്ഥല, സമയ, മാസങ്ങൾ, അതുപോലെ തന്നെ ചില ദിവസങ്ങൾ, ചില രാത്രികൾ, ചില പകലുകൾ, ചില സൃഷ്ടിപ്പിനെ, ചിലതിനെ അല്ലാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തു. അത് അവൻ്റെ ഹിക്മത്താണ്. മാത്രമല്ല, സംഭവ്യമല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും സംഭവിപ്പിക്കാൻ കഴിവുറ്റവനാണ് അല്ലാഹു. ഖാലിഖാണ്, ഖല്ലാഖാണ് അല്ലാഹു. അതിൽ ചില ഉദാഹരണങ്ങൾ കൂടി പറയാം. ഹവ്വാ ബീവിയെ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? ആദം അലൈഹിസ്സലാമിൻ്റെ വാരിയെല്ലിൽ നിന്നാണ്. ആദം അലൈഹിസ്സലാം കിടന്നുറങ്ങുമ്പോൾ, അതിനുശേഷം ഉറങ്ങി എണീക്കുമ്പോഴേക്ക് ഹവ്വാ ബീവി തൻ്റെ ചാരത്തുണ്ട്. അപ്പോൾ ഹവ്വയെ സൃഷ്ടിച്ചത് ആദം അലൈഹിസ്സലാമിൻ്റെ മുതുകിൽ നിന്നാണ് എന്ന് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. തീർന്നില്ല, മറിയം ബീബിക്ക് കുട്ടിയുണ്ടായത് ഒരു പുരുഷ സ്പർശനം പോലും ഉണ്ടാകാതെയാണ്. മറിയം ബീബിക്ക് കുട്ടിയുണ്ടായത് ഒരു പുരുഷ സ്പർശനം പോലും ഉണ്ടാകാതെ അവർക്ക് കുട്ടിയുണ്ടാവുകയാണ്, ഈസാ അലൈഹിസ്സലാം എന്ന കുട്ടി. അതുപോലെ തന്നെ യഹ്യ എന്ന് പറയുന്ന അലൈഹിസ്സലാം മകന്, സക്കരിയ അലൈഹിസ്സലാമിന് യഹ്യ എന്ന് പറയുന്ന മകനെ ലഭിക്കുന്നത് വാർദ്ധക്യത്തിലാണ്. നിനക്ക് കുട്ടിയുണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത മലക്കുകൾ വന്ന് അറിയിക്കുമ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാം തിരിച്ചു ചോദിക്കുകയാണ്, ഖാല റബ്ബി അന്നാ യകൂനു ലി ഗുലാമുൻ വഖദ് ബലഗനിയൽ കിബറു വംറഅതി ആഖിർ. അല്ലാഹുവേ, എങ്ങനെയാണ് എനിക്കിനി കുട്ടിയുണ്ടാവുക? ഞാനാണെങ്കിൽ അങ്ങേയറ്റം വാർദ്ധക്യത്തിലാണ്, എൻ്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യത പിടിപെട്ടുകയും ചെയ്തു. ഇനി എങ്ങനെ ഞങ്ങൾക്ക് കുട്ടിയുണ്ടാകും? അതായത്, കുട്ടിയുണ്ടാകാൻ യാതൊരു നിരക്കുമുള്ള സാധ്യതയും ഇല്ലാത്ത സാഹചര്യത്തിൽ കുട്ടിയുണ്ടാകുമെന്ന് അല്ലാഹു കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അറിയിച്ചു കൊടുക്കുന്നു, സന്തോഷ വാർത്ത അറിയിക്കുന്നു. അപ്പോൾ അല്ലാഹു പറയാണ്, ഖാല കദാലിക അല്ലാഹു യഫ്അലു മാ യശാ, അല്ലാഹു അപ്രകാരമാണ് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ മറുപടി പറയുകയാണ്. അപ്പൊ ഇങ്ങനെ സംഭവ്യമല്ല എന്ന് നമ്മൾ കരുതുന്നതും അള്ളാഹുവിന് എളുപ്പമായ കാര്യമാണ്, നിസാരമായ കാര്യമാണ്. അതുകൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുന്ന അള്ളാഹുവിന് നാം മരിച്ചു കഴിഞ്ഞാൽ ഒരു പുനർജീവനം നൽകാൻ, ഉയർത്തെഴുന്നേൽപ്പ് നൽകാൻ അള്ളാഹുവിന് സാധ്യമാണ്, അത് എളുപ്പമായ കാര്യമാണ് എന്നാണ് അള്ളാഹു ഖല്ലാഖ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ അവനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത് അൽ ഖല്ലാഖ് എന്ന് പറയുമ്പോൾ അള്ളാഹു സൃഷ്ടിക്കുന്നവനാണ്. ആ സൃഷ്ടിപ്പ് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ്റെ യുക്തിക്കും ജ്ഞാനത്തിനും അനുസരിച്ച് കൊണ്ട് അവൻ എത്രയാണോ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത്, അതിൻ്റെ എണ്ണവും വലിപ്പവും വണ്ണവും അതിൻ്റെ എല്ലാം നിർണയിച്ചുകൊണ്ട് അള്ളാഹു സൃഷ്ടിക്കും. അത് അള്ളാഹുവിൻ്റെ കഴിവുറ്റതാണ്, അള്ളാഹുവിന് കഴിവുറ്റ കാര്യമാണ്. ഈ ഒരാൾ നശിച്ചു കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവൻ അൽ ഖല്ലാഖാണ്. അത് പരലോകവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ രണ്ടായത്തും വിശുദ്ധ ഖുർആനിൽ നമുക്ക് സൂചനയായിക്കൊണ്ട് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നും ആ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നാളെ വിചാരണ നടത്തുമെന്നും ആ വിചാരണയ്ക്കപ്പുറം ശേഷം സ്വർഗവും നരകവും വിധിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ആ സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകേണ്ടതെന്നും അതിനുവേണ്ട അധ്വാനങ്ങളാണ് ഈ ദുനിയാവിൽ നമ്മൾ എടുക്കേണ്ടതുമെന്നാണ് ഈ നാമം പഠിക്കുമ്പോൾ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ പഠിക്കുക, അതിനനുസരിച്ച് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. കുറച്ച് സുദീർഘമായൊരു ക്ലാസ്സാണ് അസ്മാഉൽ ഹുസ്ന. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു സ്ലോട്ടിൽ പീസ് റേഡിയോയിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ഒരുപാട്, ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാവും. അതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ പ്രോഗ്രാമുകൾ പരിചയപ്പെടുക എന്നുള്ളതാണ്. അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിന് ആണ് നമ്മൾ ഇന്ന് കേട്ടിട്ടുള്ളത്. അതിൽ അൽ ഖല്ലാഖ് എന്ന, എല്ലാം സൃഷ്ടിക്കുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങളിലെ ഒരു നാമത്തെ പറ്റിയിട്ടുള്ള ഒരു ഇൽമിയായ ചർച്ചകളാണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത്. അവതരിപ്പിച്ചത് അബ്ദുറൌഫ് അല്ലിക്കമി, തിരുവനന്തപുരമാണ്.
0: ഖല്ലാഖ് എന്ന അള്ളാഹുവിൻ്റെ പേരിനെ നല്ലൊരു വിശദീകരണം കിട്ടി, ആഴത്തിലുള്ള ഒരു വിശദീകരണമായിരുന്നു, നന്നായി പഠിക്കാൻ പറ്റിയെന്നതാണ്. ജംഷീർ മുട്ടിൽ അയച്ചിട്ടുള്ള മെസ്സേജ്. അതുതന്നെ, ഇരാറ്റുപേട്ട ആണ് സ്ഥലം, നിലവിൽ വേങ്ങരയിലാണ് താമസം. റിസാന, ഓക്കെ, നേരത്തെ നമ്മൾ ചോദിച്ചിരുന്ന സ്ഥലം എന്തുകൊണ്ട് എഴുതിയിട്ടില്ല എന്നുള്ളത് അല്ലേ. അതുപോലെ എന്താണ് തുമിനാട്,
1: തുമിനാട്.
0: പക്ഷെ എന്തോ മെസ്സേജ് അയച്ചിരുന്നു ഞാൻ, നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് ഞാൻ കാണുന്നില്ല, ഒരൊന്നുകൂടി മെസ്സേജ് അയച്ചാൽ നന്നാവും. നല്ലൊരു ഉപദേശമാണ് കേട്ടത്, വളരെ ചിന്തക്ക് വക നൽകുന്നുണ്ട്. പഠിക്കാനും മനസ്സിലാക്കാനും നാഥൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് അബ്ദുൽ ഹമീദ് സി കേഴിയൂർ ഇപ്പത്തെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. പിന്നെ അതുപോലെ
1: അസ്സലാമു അലൈക്കും, മാഷാല്ല, നല്ലൊരു ക്ലാസ്, സൃഷ്ടിപ്പിനെ കുറിച്ച് വിശദമായി പറഞ്ഞു. അൽഹംദുലില്ലാ, വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നിപ്പോകുന്നു. അള്ളാഹുവിനെ കുറിച്ച് എല്ലാവരും പഠിക്കുക. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരട്ടെ എന്നാണ് സഫിയക്ക് തിരുരങ്ങാടി പറഞ്ഞിട്ടുള്ളത്.
0: യെസ്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇന്നത്തെ ചരിത്രത്തിൽ നല്ല ഒരു ഉപദേശമാണ് കിട്ടിയത്. മൗലവിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് മുനീർ ചെമ്നാട് മെസ്സേജ് അയച്ചത് കണ്ടു. പിന്നെ അല്ലിജാബ വളരെ പ്രയോജനപ്രദമാണ് പീസ് റേഡിയോ എന്ന് സിദ്ദീഖ് അയച്ച മെസ്സേജ് നേരത്തെ ഉണ്ടായിരുന്നു, അത് ഈ സമയത്തൊന്ന് വായിക്കാൻ. പ്രിയമുള്ള ശ്രോതാക്കളെ, അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 18 മിനിറ്റ്. മോർണിംഗ് ലൈവ് ഷോയിലെ പ്രധാനപ്പെട്ട ഓരോ പ്രോഗ്രാമുകളും നമ്മളിങ്ങനെ കേട്ടുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക്, ഇപ്പോൾ ആരൊക്കെയാണ്, കുറേ ആൾക്കാർ ചിലപ്പം വിട്ടുപോയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു ബസ് യാത്ര പോലെയാണ് ചിലപ്പോൾ നമ്മൾ തോന്നുന്നത്. തുടങ്ങുന്ന അവസാനത്തെ സ്റ്റോപ്പ് വരെ ആളുകളുണ്ടാവും സീറ്റിൽ. ഇടയ്ക്ക് ആദ്യത്തെ സ്റ്റോപ്പിൽ നിന്ന് കയറിയിട്ട് 1-2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ആൾക്കാരുണ്ടാവും. ലാസ്റ്റ് മുതൽ കയറുന്ന ആൾക്കാരുണ്ടാവും.
1: അതെ അതെ.
0: അപ്പം ഇപ്പം ഈ ഒരു സ്റ്റോപ്പിൽ നിന്ന് തൊട്ട് മുമ്പത്തെ സ്റ്റോപ്പിൽ നിന്ന് ആരൊക്കെയാണ് കയറിയിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ ഒന്ന് ഒന്ന് ഒന്ന് പറയണം. അവർക്കൊക്കെ കൂടിയുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മൾ.
1: അതെ,
0: നമ്മൾ എന്താന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് ജീവിതാനുഭവം കൊണ്ട്.
1: അതെ, ഒരാൾ നിങ്ങളെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ളൊരു ഒരു ഉപദേശം, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ജീവിച്ച് അനുഭവിച്ചൊരു കാര്യത്തിൽ നിന്നൊരു ഉപദേശം നൽകാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എന്ത് ഉപദേശമാണ് നൽകുക എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം.
0: അപ്പൊ ജീവിതാനുഭവം കൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയിട്ടുള്ള കുറഞ്ഞ വാക്കുകളിലുള്ള ഒരു ഉപദേശം ഉണ്ടായിരുന്നു. ഒരുപാട് ആൻസർ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉപദേശങ്ങൾ കിട്ടുകയുണ്ടായി. ആ ആളുകളെ കൊണ്ടയക്കാനല്ല, മറിച്ച് പുതുതായി വരുന്ന ആളുകൾ ആരെങ്കിലും ഈ സ്റ്റോപ്പ് തൊട്ട് മുന്നത്തെ സ്റ്റോപ്പിൽ നിന്ന് കയറിയിട്ടുള്ള ആൾക്കാരാരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഇതിൽ പങ്കെടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മഷാല്ലാ ബറക്കല്ലാ ഫീരിക്കും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു എന്ന് മുകുൾ സൂചിറമംഗലം നേരത്തെ നടന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അയച്ചു.
1: നല്ല ക്ലാസ് ആയിരുന്നു. അതുപോലെ തന്നെ അൽഹംദുലില്ലാ മുമ്പ് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് അൽഹംദുലില്ലാ ജമീല നമ്മിനി പറഞ്ഞിട്ടുണ്ട്.
0: ഹെറുനിസ അഷ്റഫ് പടിഞ്ഞാറത്തറ അവരുടെ ടൈപ്പ് ചെയ്തിട്ടുള്ള പേര് ആഡ് ചെയ്തെടുത്തും ചില പ്രശ്നങ്ങളിൽ കാണുന്നുണ്ട്. അതൊന്നുകൂടെയും നേരത്തെ പറഞ്ഞ് റെഡിയാക്കിയതാണ്, പക്ഷെ അപ്പം വീണ്ടും ചില മിസ്റ്റേക്കുകൾ വന്ന് കാണുന്നുണ്ട് അല്ലേ. അത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്തോ എന്തൊക്കെ വന്ന് ഇതായിരിക്കാം, പക്ഷെ അതങ്ങനെ കിടക്കും. അത് നമ്മൾ പറയാൻ കാരണം വെച്ചാൽ അങ്ങനെ നമ്മൾ പേരിൻ്റെത് നമ്മൾ കറക്റ്റാണോ അല്ലോ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ അതിന് കിടക്കും. അടുത്ത പുതിയ റാങ്കർ വരുമ്പോൾ ചിലപ്പോൾ അത് കിട്ടൂല. അപ്പോൾ ഇതിലിപ്പോൾ വേറെ എന്തൊക്കെയായിട്ടാണ് നമ്മൾ വായിക്കാം?
1: അതെ അതെ, മാഷാല്ലാഹ്, ഖല്ലാഖ് എന്ന അള്ളാഹുവിൻ്റെ പേരിന് നല്ലൊരു വിശദീകരണം കിട്ടി, നല്ല ആയത്തിലുള്ള വിശദീകരണമായിരുന്നു എന്ന് ജംഷീർ മുട്ടിൽ നമ്മുടെ കൂടി മാഷാല്ലാഹ് പങ്കുവച്ചിട്ടുണ്ട്.
0: ഈ യാത്ര തുടങ്ങിയ ഫസ്റ്റ് സ്റ്റോപ്പിൽ തന്നെ സ്റ്റാൻഡിൽ നിന്ന് ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ കയറിയിട്ടുണ്ട് ഞാൻ.
1: ഇനി അവസാനമേ ഇറങ്ങുള്ളൂ എന്നാണ് ഇൻഷാല്ലാ.
0: ഓക്കെ, അപ്പോൾ ഓരോ പ്രോഗ്രാമുകളിലൂടെയും നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കിനി നിങ്ങളുടെ മെസ്സേജുകൾ, നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് എൻ്റെ ഞാൻ അയച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു, പക്ഷെ അത് വായിച്ച് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് റീപോസ്റ്റ് ചെയ്യാൻ നമുക്കത് വായിക്കാവുന്നതാണ്. ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ നാമം അൽ ഖല്ലാഖ് എന്ന നാമത്തെക്കുറിച്ചുള്ള കാര്യമാണ് വളരെ വിശദമായിട്ട് നമ്മൾ തൊട്ടു മുമ്പ് കേട്ട് കഴിഞ്ഞിട്ടുള്ളത്.
1: അതെ, അതുപോലെ മറിയം സസീന ബിൻത് അബ്ദുള്ള പറഞ്ഞിട്ടുള്ളത്, യാത്ര കൂടി കിട്ടിയാലും മതി വരില്ല ഈ സംരംഭത്തിൽ ചേരുമ്പോൾ എന്നാണ്. നേരത്തെ പറഞ്ഞ നമ്മുടെ
0: ഉദാഹരണമായിട്ടാണോ ഞാൻ അതല്ല, പിന്നെ നേരത്തെ നമ്മൾ യാത്രയിലാണ് കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഇത് രണ്ടായി അറിയില്ല, ഞാൻ നേരത്തെ ഇംതിയാസ്തിരുമ്പാടി യാത്രയിലാണെന്ന് പറഞ്ഞു, ഫുൾ യാത്രയിലാണല്ലോ പറഞ്ഞു, യാത്രയിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ അതിലേക്ക് കണക്ട് ചെയ്താണോ, ഈ രണ്ടാണെങ്കിലും ഉചിതമാണല്ലേ.
1: അതുപോലെ ജാസ്മിൻ പർളി പറഞ്ഞിട്ടുള്ളത്, ലൈവ് പ്രോഗ്രാമിനെ ബസ്സുമായി കമ്പയർ ചെയ്തത് സൂപ്പർ ആയി എന്നാണ്. അപ്പോൾ എല്ലാവർക്കും ആ ബസ്സിന്റെ ഉപമയാണ് ഇഷ്ടപ്പെട്ടത്.
0: ഓക്കെ ഓക്കെ, പിന്നെ കിസിൻ്റെ ഉത്തരം പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. ശരി, അത് നന്നായി, സിഫി അടപ്പളാണ് ഓർമ്മിപ്പിച്ചത്, നന്നായി. ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മിച്ചു പോകുന്ന, അതാത് സമയങ്ങളിൽ ഓർമ്മ വരുന്നത് നല്ലതാണ്, ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. നമുക്ക് കിസിൻ്റെ ഉത്തരത്തിലേക്ക് പോവാം.
1: അതെ, നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം ഇസ്ലാം ഉപേക്ഷിച്ചവർക്കെതിരെ നടന്ന യുദ്ധം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതായിരുന്നു. ഓപ്ഷൻ എ റിദ്ദ യുദ്ധങ്ങൾ, ഓപ്ഷൻ ബി ഖന്ദഖ് യുദ്ധം, ഓപ്ഷൻ സി ജമൽ യുദ്ധം, ഓപ്ഷൻ ഡി സുഫീൻ യുദ്ധം. സാധാരണ ഈ ഒരു ചോദ്യം കേൾക്കുമ്പം എന്താ പറയുക, കുറച്ചൊരു അറിവുള്ള ഒരാൾക്കാർക്ക് എന്താ പറയുക എലിമിനേറ്റ് ചെയ്ത് ഓപ്ഷൻ കണ്ടുപിടിക്കാനുള്ളൊരു എന്താ പറയുക ഒരു മാർഗ്ഗയിലുണ്ട്. ഇപ്പോൾ ഖന്ദഖ് യുദ്ധം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷമാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഖന്ദഖ് യുദ്ധം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ നടക്കുന്ന യുദ്ധമാണ്. ജമൽ യുദ്ധം സുഫീൻ യുദ്ധമൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം അലി റള്ളാഹു അൻഹു അങ്ങനെ അവരൊക്കെ പങ്കെടുത്ത, ആയിഷ റള്ളാഹു അൻഹു ഒക്കെ പങ്കെടുത്ത യുദ്ധമാണ്. പിന്നെ അതിൽ ഇതുവരെ കേൾക്കാത്ത, കുറച്ച് അറിവുള്ള ആളുകൾക്ക് ഇതുവരെ കേൾക്കാത്തൊരു പേര് എന്നുള്ള രീതിയിൽ രിദ്ദ യുദ്ധങ്ങൾ വേണമെങ്കിൽ നേരത്തെ ആരോ ഒന്ന് ഫീഡ്ബാക്കിൽ അയച്ചിട്ടുണ്ടായിരുന്നു.
0: പിന്നെ പദവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ കിട്ടും. ഞാൻ അറബിക്കുളയിലെ പഠിച്ച ആളുകൾ റിദ്ദ മുർത്തദ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവർ മുർത്തദ്ദായവർ, അപ്പം അങ്ങനെ അങ്ങനെ കിട്ടും.
1: അതെ അതെ, അപ്പൊ ഏതായാലും ഉത്തരം റിദ്ദ യുദ്ധങ്ങൾ എന്നുള്ളതാണ്,
0: ഓപ്ഷൻ എ.
1: ഓപ്ഷൻ എ ആണ്.
0: അപ്പൊ ഓപ്ഷൻ എ വന്നവരാണ് നമ്മളതിൽ വിജയികളിൽ പെടുക. ഓക്കെ,
1: അപ്പൊ വിജയികൾ ആരൊക്കെയാണ് എന്നുള്ളത് വാലിഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. വിജയികളെപ്പോ വായിക്കണോ?
0: വിജയികളെ വായിക്കാല്ലേ,
1: വായിക്കാം. ഏതായാലും ഒന്നാം സ്ഥാനം മൊത്തം 13 പേരാണ് നമുക്കുള്ളത്. 13 പേരിൽ സബ്ന ശിഹാബ് കുന്നുകര വയൽക്കര, മുജീബ് റഹ്മാൻ കെ, നസീറ മമ്പാട്, ആസിയ കൊയിലാണ്ടി, നാഫില പാലക്കാട്, റാബിയ മീത്തൽ മാങ്ങാട്, സബൂറ ഐക്കോട്, സാജിദ ഷംസു കാസർകോട്, സാജിദ പി എസ് പറവന്നൂർ, ഷുഹൈബ എ സി അഴീക്കൽ കണ്ണൂർ, റഹ്മത്ത് ബി വി പൂക്കാട്ടിരി, സൽമ ഫറോക്ക്, ഹുസൈൻ തിരൂർ എന്നാണ് വിജയികളായ 13 പേർ. ഒരിക്കൽ കൂടി വായിക്കാറുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. സിസ്റ്റം തിരഞ്ഞെടുത്ത 13 പേർ: സബിന ഷിഹാബ് കുന്നുകര വയൽക്കര, മുജീബ് റഹ്മാൻ കെ, നസീറ മമ്പാട്, ആസിയ കൊയിലാണ്ടി, നാഫില പാലക്കാട്, റാബിയ മീത്തൽ മാങ്ങാട് കാസർഗോഡ്, സബൂറ അഴീക്കോട്, സാജിദ ഷംസു കാസർഗോഡ്, സാജിദ പി എസ് പറവന്നൂർ, ഷുഹൈബ എ സി അഴീക്കൽ കണ്ണൂർ, റഹ്മത്ത് ബി വി പൂക്കാട്ടിനി, സൽമ ഫറോക്ക്, ഹസ്സൻ തിരൂർ. ഇവരാണ് വിജയികളായ, സിസ്റ്റം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ. ഇവരെ കണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഫീഡ്ബാക്കിൽ വരട്ടെ.
0: വരട്ടെ വരട്ടെ വരട്ടെ, എന്റെ ഉത്തരം ശരിയായി എന്നിട്ട് സ്വയം വിജയികളായിട്ടുള്ള ആളുകൾ: ജാസ്മിനയ്ക്ക് പുള്ളിപ്പാടം, സീനത്ത് പാലക്കാട് കറക്കി കുത്തി വിജയിച്ച സന്തോഷത്തിലാണ്, സഫിയക്ക് തിരങ്ങാടി, കുറെ കാലത്തിന് ശേഷം ഇനി വിജയികൾ പെടുമോ ഇല്ലയെന്ന് അറിയില്ല, എന്നായിരുന്നു ഉത്തരം ശരിയായി എന്ന സന്തോഷം പറഞ്ഞിട്ടുണ്ട് സൗദാമുട്ടം, സഫിയ അടപ്പാൾ. ഇവരൊക്കെ ഉത്തരം ശരിയായ ആളുകളാണ്.
1: സഫിയ അടപ്പാൾ പറഞ്ഞിട്ടുള്ളത്, വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. മാഷാല്ലാ, ഞാൻ ഇന്നലെ വിജയിയായിരുന്നു അല്ലേ, എന്തല്ലില്ല എന്ന് പറഞ്ഞിട്ട്.
0: ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് വിജയമായാൽ മതി.
1: അതെ,
0: സാജിദ ഷംസു കാസർഗോഡ്, അൽഹംദുലില്ലാ. അത് നമ്മൾ വായിച്ചോ,
1: വിജയികളാണ്.
0: അപ്പൊ ഇവിടെ ഉണ്ടല്ലേ,
1: അതെ,
0: ആള് ഇവിടെ ഉണ്ട്. ഈ വിജയികളായ പ്രഖ്യാപിച്ച പേര് കേട്ട ആളുകളൊക്കെ ഒന്ന് വേഗം മൈക്ക് പോയിന്റ് മാറ്റി ബന്ധപ്പെടണം, സമ്മാനം വാങ്ങി കൊണ്ടുപോകണല്ലോ.
1: എന്റെ ഉത്തരം ശരിയാണ്, സിസ്റ്റം തെരഞ്ഞെടുത്തില്ല എന്ന് മുനീർ ചമ്മനാട്, അതുപോലെ സീനത്ത് സി ടി ചുള്ളിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. സീനത്ത് പാലക്കാട്

0: ഇനി പുതിയ വന്ന മെസ്സേജിൽ എൻ്റെ ഉത്തരം ആൻസർ ശരിയാണ്. ഇന്ന് സ്റ്റോപ്പിൽ നിന്ന് ഫസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് തന്നെ ഞാൻ കയറിയിട്ടുണ്ട്, ആൻസർ ശരിയായിട്ടുണ്ട്. അസ്മാബി പെരിന്തൽമണ്ണയാണ്, ഫസ്റ്റ് സ്റ്റോപ്പിൽ കയറിയപ്പോഴും യാത്രയിൽ തന്നെയാണല്ലോ. റെഹാന ബാനു തൊട്ടശ്ശേരിയാർ, ഉത്തരം ഒന്നുകൂടി പറയാമോ?
1: ചോദ്യ ഉത്തരം അല്ലേ. ചോദ്യം എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം ഇസ്ലാം ഉപേക്ഷിച്ചവർക്കെതിരെ നടന്ന യുദ്ധം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതായിരുന്നു. ഓപ്ഷൻസ് എ റിദ്ദ യുദ്ധങ്ങൾ, ബി ഖന്ദഖ് യുദ്ധം, സി ജമൽ യുദ്ധം, ഡി സുഫീൻ യുദ്ധം. അതിൽ ശരിയുത്തരമായിട്ട് വന്നിട്ടുള്ളത് റിദ്ദ യുദ്ധം, ഓപ്ഷൻ എ.
0: ഓപ്ഷൻ എ അത്രയാണെങ്കിലും നമ്മൾ ഉത്തരം പറയുമ്പോൾ മനസ്സിലാക്കേണ്ടല്ലോ, ഓപ്ഷൻ എ റിദ്ദ യുദ്ധങ്ങൾ എന്നുള്ളതാണ്. ബുഷറക്കെ മുറയൂർ, ഉത്തരം ശരിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സെഫിയ ഇടപ്പാൾ ഇടക്കിടക്ക് വിജയമാകുന്നുണ്ട്, കാരണം എന്താണെന്ന് അറിയുന്നില്ല. സന്തോഷം തന്നെയാണ് അത്, ഇപ്പം നമുക്കും അറിയില്ല എന്താ കാരണം എന്നുള്ളത്. ഇന്ന് വിജയമായിട്ടുണ്ട് അല്ലേ? ആ 14 തവണ വിജയമായി. ഇനി സിസ്റ്റത്തിന് പ്രത്യേകം ആ പേരൊന്ന് 14 തവണ തൽക്കാലം നിർത്താൻ വേണ്ടി പറയേണ്ടി വരും.
1: ഇന്ന് വിജയമായിട്ടില്ല, ഇന്നലെ വിജയമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ, ഞാൻ വിചാരിച്ചു ഇന്നും വിജയമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏതായിരുന്നാലും സന്തോഷം തന്നെയാണ്. എല്ലാവരും വിജയമാകുന്നതിൽ തന്നെയാണ് നമുക്ക് സന്തോഷം. സാജിദ കാലിക്കറ്റിന്റെ ഉത്തരം ശരിയായി, ഇന്നലെ വിജയമായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ സുലൈഖ തിരുവാലി, നസീമ കാരിപ്പറമ്പ്, തെരഞ്ഞെടുക്കപ്പെട്ടവർ ഉൾപ്പെട്ടിട്ടില്ല, ഉത്തരം ശരിയാണ് എന്ന്.
1: അതിലെ വേറൊരു ഫീഡ്ബാക്ക്, രസകരമായ ഫീഡ്ബാക്ക് വന്നിട്ടുള്ളത്
0: എന്താ,
1: അബ്ദുൽ ഹമീദ് സിക്കായി ഒരു പറഞ്ഞിട്ടുള്ളതാണ്, മാഷാല്ലാ പെൺപട കൊണ്ടുപോയി, എല്ലാവർക്കും ആശംസകൾ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വിജയികൾ നോക്കുമ്പോ ആകെ മുജീബ് റഹ്മാൻ മാത്രമാണ്
0: കൂട്ടത്തിലുള്ളത് അല്ലേ,
1: ബാക്കി 12 ആളുകളും
0: എണ്ണം കൂട്ടണം
1: ശ്രോതാക്കൾ.
0: പിന്നെ ഇപ്പൊ മെൻസിന്റെ എണ്ണം കൂട്ടിയേ മതിയാവൂ. വിജയിച്ചവരെ ഒന്നുകൂടി പറയാമോ? ജസ്റ്റ് ഒന്നുകൂടി പറയാം.
1: സിസ്റ്റം തിരഞ്ഞെടുക്കപ്പെട്ട വിജയികളായ 13 പേര്,
0: ബാക്കി വിജയിച്ചവർ ഒരുപാടുണ്ട് കേട്ടോ.
1: അതെ അതെ,
0: അത് സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിനെല്ലാം അവകാശം അവർക്ക് കൊടുത്തിട്ടുണ്ട്.
1: അതെ, സബിന ഷിഹാബ് കുന്നുകര വയൽക്കര, മുജീബ് റഹ്മാൻ കെ, നസീറ മമ്പാട്, ആസിയ കൊയിലാണ്ടി, നാഫില പാലക്കാട്, റാബിയ മീത്തൽ മാങ്ങാട് കാസർകോട്, സബൂറ അയ്യിക്കോട്, സാജിദ ഷംസു കാസർകോട്, സാജിദ പി എസ് പറവന്നൂർ, ഷുഹൈബ എ സി അഴീക്കൽ കണ്ണൂർ, റഹ്മത്ത് ബി വി പൂക്കാട്ടീരി, സൽമ ഫറോക്ക്, ഹസൻ തിരൂർ.
0: ഇപ്പോൾ തൊട്ട് മുന്നേ ഒന്നുകൂടി വിജയികളെ പറയാമോ, വിജയിച്ചവരുടെ ലിസ്റ്റ് പറയാമോ എന്ന് ചോദിച്ചത് നേരത്തെ റാബിയ മീത്തൽ മാങ്ങാടാണ്, അവരില്ലേ, അപ്പൊ അവർക്ക് വലിയ സന്തോഷമായി ഉണ്ടാവും. പക്ഷെ അതേപോലെ കാത്തിരുന്ന വേറൊരാളുണ്ടായിരുന്നു, ഹസീന നജ്മോൻ ആലപ്പുഴ, പക്ഷെ അവരുടെ പേര് കേട്ടിട്ടില്ല, അടുത്തയിൽ പ്രതീക്ഷിക്കാം.
1: ഹുസൈൻ തിരൂർ കൂടെ ഉണ്ട് മെൻസിൽ നിന്ന്, അമീർട്ടി അടുത്തനായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
0: യെസ്, ഓക്കെ. അപ്പൊ നമ്മളിനി തിരുമൊഴികളിലേക്കാണ് നമ്മളിനി പോകുന്നത്.
1: അതെ,
0: കാരണം നമ്മൾ ഇപ്പോൾ തിരുമൊഴി സാധാരണ മോർണിംഗ് ലൈവ് പണ്ടത്തെ സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ നേരത്തെ നമ്മൾ കേൾക്കുമായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളിങ്ങനെ പോകുന്ന ഓരോ പ്രോഗ്രാം കഴിഞ്ഞ് ഇനി അതിൻ്റെ അവസാന സമയത്തേക്ക് നമുക്ക് കുറച്ചുകൂടി കാമ്പുള്ള ആ തിരുമൊഴികളിലേക്ക് കാതോർക്കാം.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൻ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുനാ ഇദാ അസ്ബഹ്നാ അലാ ഫിത്റത്തിൽ ഇസ്ലാം വകലിമത്തിൽ ഇഖ്ലാസ് വസുന്നത്തി നബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമില്ലത്തി അബീനാ ഇബ്രാഹീം ഹനീഫൻ മുസ്ലിമൻ وما كان من المشركين واذا امسينا مثل ذلك برشداكله ابي بن كعب رضي الله عنه نيവേദനം ചെയ്യുന്ന ഹദീസാണ് വായിച്ചത്. ഉബൈ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു അൻസാരി സ്വഹാബിയാണ്. ഉബൈ ബിൻ കഅബ് ഹിജ്റ 30-നാണ് മദീനയിൽ അദ്ദേഹം മരണപ്പെട്ടത്. സ്വഹാബികളിൽ നന്നായി ഖുർആൻ പാരായണം ചെയ്തിരുന്ന, ശ്രുതമധുരമായി ഖുർആൻ പാരായണം ചെയ്തിരുന്ന മഹാപണ്ഡിതനായ വ്യക്തിത്വമായിരുന്നു ഉബയ്യ റളിയല്ലാഹു അൻഹു. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരനും കൂടിയായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എന്നതും പ്രത്യേകതയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ ക്രോഡീകരണത്തിൽ മുമ്പിൽ നിന്നിരുന്നത് അദ്ദേഹമായിരുന്നു എന്നതും നാം മനസ്സിലാക്കുന്നു. വളരെ നന്നായി അറബി ഭാഷ എഴുതിയിരുന്ന വ്യക്തിയും കൂടിയായിരുന്നു അദ്ദേഹം എന്ന് കാണാം. ഇവിടെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു

0: വസല്ലമയെ അറിയിക്കുന്നത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. ഇദ അസ്ബഹന, ഞങ്ങൾ പ്രഭാതത്തിലെത്തിയാൽ, പ്രഭാതമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിക്കും എന്ന് പറയുമ്പോൾ ഞങ്ങളെ പ്രേരിപ്പിക്കുമായിരുന്നു, ഞങ്ങളെ ഉപദേശിക്കുമായിരുന്നു ഓരോ ദിവസത്തിന്റെയും തുടക്കത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എന്നാണ് വിശദീകരണം. അപ്പൊ അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കും, അറിയുന്നവരോടത് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിക്കും, ഓർമ്മപ്പെടുത്തും. എന്താണ് ആ ദിക്ർ? ആ പ്രാർത്ഥന ഏതാണ്? അസ്ബഹന അലാ ഫിത്രത്തുൽ ഇസ്ലാം വ കലിമത്തുൽ ഇഖ്ലാസ് വ സുന്നത്തി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ മില്ലത്തി അബീന ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വ മാ കാന മിനൽ മുശ്രിക്കീൻ. നമുക്ക് പതിവാക്കുന്ന അല്ലെങ്കിൽ പതിവാക്കേണ്ടുന്ന പ്രഭാത കീർത്തനങ്ങളിൽ, അദ്ക്കാറുകളിൽ ഒന്നാണല്ലോ ഇത്. അസ്ബഹന അലാ ഫിത്രത്തുൽ ഇസ്ലാം, ഞങ്ങളിതാ പ്രഭാതത്തിലെത്തിയിരിക്കുന്നത് ദീനിന്റെ ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ്. യഥാർത്ഥ ദീൻ ഉൾക്കൊണ്ടുകൊണ്ടും മനസ്സിലാക്കിയും ആ ദീനിൽ പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്താൻ തീരുമാനിച്ചുകൊണ്ട് ഞങ്ങളിതാ പ്രഭാതത്തിലെത്തിയിരിക്കുന്നു എന്ന പ്രതിജ്ഞയാണ്. വക്കലിമത്തിൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ കലിമത്തുൽ ഇഖ്ലാസ്, കലിമത്തുൽ ഇഖ്ലാസ് ഉച്ചരിച്ചുകൊണ്ടും, കലിമത്തുൽ ഇഖ്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലാ എന്ന തൗഹീദിന്റെ വചനമാണ്. അത് കലിമത്തു തൗഹീദാണ്, കലിമത്തുൽ ഇഖ്ലാസാണ്. അപ്പോൾ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനെന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് ഞങ്ങളിതാ പ്രഭാതത്തിലെത്തിയിട്ടുള്ളത്. വ സുന്നത്തി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിന്തുടരുന്നവരായിക്കൊണ്ടും എന്നാണ് ചില റിപ്പോർട്ടുകളിൽ വദീനി നബിയിന മുഹമ്മദിൻ എന്ന് കാണാം. വസുന്നത്തി നബിയിന എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. മറ്റു റിപ്പോർട്ടിൽ വദീനി നബിയിന മുഹമ്മദിൻ എന്നാണ് വന്നിട്ടുള്ളത്. സുന്നത്തിന് പകരം അവിടെ ദീൻ എന്ന് പ്രയോഗിച്ച്, രണ്ടും ഒരേ അർത്ഥമാണ്. അപ്പോൾ പ്രവാചക ചര്യ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഏതൊക്കെ ദീനായി പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പ്രഭാതത്തിലെത്തിയിട്ടുള്ളത് ഞങ്ങൾ. വമില്ലത്തി അബീന ഇബ്രാഹീം, ഞങ്ങളുടെ പിതാവായ ഇബ്രാഹീമിൻ്റെ മാർഗം ഉൾക്കൊണ്ടുകൊണ്ടും, അപ്പോൾ ഇബ്രാഹിം ഇല്ലത്തിനെ അനുധാവനം ചെയ്തുകൊണ്ടും, കാമില്ലത്താണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടുള്ളതും അള്ളാഹു നബിയോട് സ്വീകരിക്കാനും പിൻപറ്റാനും പറഞ്ഞതാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. ആ മില്ലത്ത് അതായത് തൗഹീദിൻ്റെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിൻ്റെ വഴിയാണ് ആ മാർഗം തന്നെ. ഞങ്ങളും ആ പ്രവാചകനെ ഓർത്തുകൊണ്ടും ആ പ്രവാചകന്റെ മാർഗം പിന്തുടരുമെന്ന പ്രതിജ്ഞയും ഈ പ്രഭാതത്തിൽ ഞങ്ങളിതാ പുതുക്കുന്നു എന്നാണ് ഉദ്ദേശം. ആ പ്രവാചകനെക്കുറിച്ച് രണ്ട് വാക്കുകൂടി പറഞ്ഞത്, നമുക്കൊക്കെ അറിയാവുന്ന, നമ്മൾ സാധാരണ പറയാവുന്ന വാക്കുകൾ, ഹനീഫൻ മുസ്ലിമൻ. ഹനീഫ എന്ന നിലയിൽ യഥാർത്ഥ മുസ്ലിമായി, ഒരിക്കലും ശിർക്കിലേക്ക് ചായാതെ മുസ്തഖീമായ നേരായ മതത്തിലേക്ക് തന്നെ മുഖം തിരിച്ചുകൊണ്ട് പരിപൂർണമായി അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവനായ നിലയിൽ വമാക്കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവനിൽ പെട്ടവനായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രഭാതത്തിലും അസ്ബഹന അലാ ഫിത്രത്തുൽ ഇസ്ലാം വ കലിമത്തുൽ ഇഖ്ലാസ് വ സുന്നത്തി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ മില്ലത്തി അബീനാ ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാക്കാന മിനൽ മുശ്രിക്കീൻ എന്ന് ചൊല്ലാൻ റസൂൽ ഞങ്ങളെ പ്രേരിപ്പിച്ചിരുന്നു, ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. ചില റിപ്പോർട്ടുകളിൽ വന്നതുപോലെ അസ്ബഹന അലാ ഫിത്രത്തുൽ ഇസ്ലാം വ കലിമത്തുൽ ഇഖ്ലാസ് വ ദീനി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അലാ മില്ലത്തി അബീനാ ഇബ്രാഹിം ഹനീഫ മുസ്ലിമൻ വമാക്കാന മിനൽ മുശ്രിക്കീൻ. ആ രൂപത്തിലാണെങ്കിലും തെറ്റില്ല, ചെറിയ പദവ്യത്യാസത്തോടുകൂടിയാണ് ചില റിപ്പോർട്ടുകൾ. ഹദീസിന്റെ അവസാനം ഇങ്ങനെയാണ്, വ ഇദ അംസൈനാ മിസ്ല ദാലിക്, ഞങ്ങൾ വൈകുന്നേരമായാലും ഇങ്ങനെ ചൊല്ലിയിരുന്നു. ഇത് ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഞങ്ങളെ പ്രേരിപ്പിച്ചിരുന്നു. പ്രിയമുള്ളവരെ, വളരെ ശക്തമായ ചില സന്ദേശങ്ങളുണ്ടല്ലോ. ഒന്ന്, ഏത് സമയത്തും ദൈനംദിന ജീവിതത്തിൽ പ്രഭാത പ്രദോഷങ്ങളിലൊക്കെ അള്ളാഹുവിനെ ഓർക്കാൻ, അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കാൻ, കലിമത്തു തൗഹീദ് പ്രഖ്യാപിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിന്തുടരുമെന്ന് പ്രതിജ്ഞ ചെയ്യാൻ, ഈ ദീനിൽ നിന്ന് അകന്നുപോകില്ലെന്ന് തീരുമാനിക്കാൻ, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് അതിൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിക്കാൻ, ഇങ്ങനെയൊക്കെ ഓരോ ദിവസവും ഒരു മുസ്ലിം തൻ്റെ ഈമാനിനെ പുതുക്കുന്ന, തൻ്റെ പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടിരിക്കുന്ന, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനെതിരെ നിൽക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം എന്നതാണ് ഈ ഹദീസ് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, മാർഗം. അതോടൊപ്പം തന്നെ ഇബ്രാഹിം നബിയെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആ മാതൃക, അദ്ദേഹത്തിൻ്റെ തൗഹീദിൻ്റെ ചര്യ, ആ കാര്യം കൂടി ഓർത്തുകൊണ്ടാണ് അപ്പോൾ ഓരോരുത്തരും പ്രഭാതത്തിലാകുന്നതും പ്രദോഷത്തിൽ വൈകുന്നേരത്തിലാകുന്നതും. അപ്പോൾ ഇസ്ലാമിൻ്റെ ഫിത്രത്ത്, അതിൻ്റെ ശുദ്ധ പ്രകൃതി, അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ തൗഹീദ്, ആ ദീനിനെ വിശദമാക്കുന്ന അള്ളാഹുവിൻ റസൂലിൻ്റെ ചര്യ, അതൊക്കെ തന്നെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുമെന്ന് ഓരോ വിശ്വാസിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവനെക്കൊണ്ട് പറയിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു വിശ്വാസിക്ക് ഒരിക്കലും തന്നെ ദീനിൻ്റെ ഫിത്രത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാകില്ല. കലിമത്ത് തൗഹീദ് മാറ്റിവെക്കാനാകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ അവഗണിക്കാനാവില്ല. ഇബ്രാഹിം നബിയുടെ മാർഗത്തിനെതിരെ തിരിഞ്ഞു നിൽക്കാനുമാകില്ല എന്ന തിരിച്ചറിവുണ്ടാവുകയും ഈ പ്രതിജ്ഞ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും അതിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തോട് ചേർത്ത് പിടിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് റബ്ബിനെ മറക്കരുത്, മതത്തെ മറക്കരുത്, പ്രവാചക ചര്യയെ ഒഴിവാക്കരുത്. അങ്ങനെ യഥാർത്ഥ മുസ്ലിമായി പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടേയിരിക്കുക, ഈമാൻ പുതുക്കുക, ഈ പ്രതിജ്ഞ ജീവിതത്തിൽ പകർത്തുക. ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഈ പ്രതിജ്ഞ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓരോ പ്രഭാതത്തിലും ആവർത്തിക്കേണ്ട പ്രതിജ്ഞ എന്ന വിഷയത്തിലാണ് ഇന്നത്തെയും പോലെ തിരുമൊഴികൾ നമ്മൾ കേട്ടിട്ടുള്ളത്. കെ വി മുഹമ്മദ് അലി അവരാണ് നമ്മൾ അവതരിപ്പിച്ചത്. ഇന്നത്തെയും എല്ലാ ദിവസവും ഉണ്ടാവാറുള്ളത് പോലെ അല്ലേ?
2: യെസ്. അപ്പോൾ തിരുമൊഴികൾക്ക് ശേഷം നമ്മളിനി അടുത്ത ഷെഡ്യൂളിലേക്കൊക്കെ നമ്മളിങ്ങനെ പോകണം. അപ്പോഴേക്കും നിങ്ങളുടെ മെസ്സേജുകളിലേക്കൊന്നിങ്ങനെ കണ്ണോടിക്കുമ്പോൾ ഞാൻ എൻ്റെ സ്ക്രീനിൽ കണ്ടിട്ടുള്ളത് മൈമുന ചീക്ലൂടിൻ്റെ ഒരു മെസ്സേജാണ്. ബസ് പ്രിയദർശിനിയാണ്, എല്ലാവരും കയറിക്കോളിയും, പൈസ ഒന്നും കൊടുക്കണ്ട, യാത്ര അറിയും, ഫ്രീയാണ്. പിന്നെ സിസ്റ്റം ഞങ്ങളെ പറ്റിക്കുന്നുണ്ടോ എന്നൊരു സംശയമായിട്ട്. സിസ്റ്റം ഞങ്ങൾ നമ്മളെ പറ്റിക്കുകയാണ്. സിസ്റ്റത്തിന് അക്ഷരങ്ങളെയാണ് അറിയുള്ളൂ, വ്യക്തികളെ അറിയില്ല. പേരെന്ന അക്ഷരങ്ങളെ അറിയുള്ളൂ, വ്യക്തികളെ അറിയില്ലല്ലോ. പിന്നെ പിന്നെ അതിൽ പറ്റിപ്പിൻ്റെ കാര്യം നമുക്കറിയില്ല. ഇതിൽ ഈ കാര്യത്തിൽ സിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങളും ഞങ്ങൾ ലാംഗ്വേജൊക്കെ തുല്യരാണ്.
1: അതെ അതെ.
2: അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതെങ്ങനെ വരുന്നത് എന്നുള്ളത് പറഞ്ഞാൽ അയച്ച ആ സമയത്ത് അയച്ച ആളുകളുടെ മൊത്തം ലിസ്റ്റുകളിൽ നിന്നും പേര് വരുമ്പോൾ അതിൽ പിന്നെ ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഉണ്ട് അല്ലേ. ആ ബട്ടണിൽ നമ്മൾ 13 അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ പിന്നെ സിസ്റ്റാണ് ഇന്ന് സെലക്ട് ചെയ്ത് വരുന്നത്.
1: അതുപോലെ നമ്മുടെ തിരുമൊഴികളെ പറ്റിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, ജീവിതത്തിൽ എന്നും നിലനിർത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ഫെബിൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുമൊഴികൾ കേട്ടു അലഹമ്മദില്ല എന്നും പ്രഭാതത്തിൽ ചൊല്ലാറുള്ളത് തന്നെയാണ്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഇത് അത് വളരെ നല്ല അറിവ് തന്നെയാണ്. ഉസ്താദിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്.
2: നസീമ തവനൂർ ആൻസർ ഒന്നുകൂടി പറയാമോ എന്ന് ചോദിച്ചിരുന്നു. ആൻസർ ഓപ്ഷൻ എ, റിദ്ദ യുദ്ധങ്ങൾ എന്നതായിരുന്നു ആൻസർ.
1: അതെ. തിരുമൊഴിയിൽ പറഞ്ഞ പ്രാർത്ഥന
2: എന്റെ പക്കലുള്ള പുസ്തകത്തിൽ വന്നിട്ടുള്ളത് വ്യത്യസ്ത രൂപത്തിൽ അങ്ങോട്ട് കൊണ്ടുള്ളതൊക്കെ ഉണ്ടാവും. പിന്നെ ക്യൂസിന്റെ ഉത്തരം പറഞ്ഞു ഒമ്മ ഹംന അത്തോൾ. ഇപ്പോ ക്യൂസിന്റെ ഉത്തരം പറഞ്ഞു ലാസ്റ്റാന്ന് വിചാരിച്ചിട്ട് ചിലപ്പോ ചില ഈ സമയത്ത് ഉത്തരം പറഞ്ഞു. ഓപ്ഷൻ എ എന്നതായിരുന്നു ഉത്തരം. രിദ്ദ യുദ്ധങ്ങൾ എന്നതാണ് ഉത്തരം. മനസ്സിലായല്ലോ. ശരി.
1: മൈമുന ചീക്കലോട് പറഞ്ഞിട്ടുള്ളത് അറിവിൻ്റെ സാഗരമായ തിരുമൊഴിയും കേട്ടു. മാഷാല്ലാ. ഈമാൻ നാം എപ്പോഴും പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഇബ്രാഹിം ഇല്ലത്ത് നാം കൈവടിയരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
2: അബ്ദുൽ ഹമീദ് സി കെ അയച്ച മെസ്സേജ് വായിച്ചോ. അല്ലല്ലോ. എന്നത്തെയും പോലെ ഇന്നും നല്ലൊരു ഉപദേശമാണ് കെവിയിൽ നിന്ന് കിട്ടിയത്. വളരെ ലളിതമായ ശൈലിയിൽ പറഞ്ഞിരുന്ന ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും കൂടുതൽ അറിവും നാഥന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പി ആർ കുടുംബത്തിനും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ് അബ്ദുൽ ഹമീദ് സി കെ വഴിയോ. ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയാണ്. അമീൻ.
1: നമ്മളെതരം ഷെഡ്യൂളിൽ കുറച്ച് അപ്ഡേറ്റ്സ് പറയാനുണ്ട്.
2: യെസ്.
1: പേസ് റേഡിയോയുടെ പ്രത്യേകമായിട്ട് തയ്യാറാക്കപ്പെട്ട കുട്ടികൾക്കുള്ള സ്കൂൾ ബാഗ്, പെൻസില്, പൗച്ച്, നെയിം സ്ലിപ്പ്, കുടകൾ, ടീഷർട്ടുകൾ, തൊപ്പികളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 97 9506 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി 97 9506 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 500 അപ്ഡേറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ 500 മൊഡ്യൂൾ 16 34-ാമത്തെ ക്ലാസ് ഇൻഷാല്ലാ ഇന്ന് രാത്രി 10 ഉണ്ടാവും. മൊഡ്യൂൾ 16 നമ്മൾ April 13 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ജബ്ബാർ മദീനയുടെ നേതൃത്വത്തിൽ സൂറത്തുൽ ബക്ര 180 മുതൽ 187 വരെയുള്ള വചനങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. തഫ്സീർ നമ്മൾ പഠിക്കാൻ ഏറ്റവും നല്ലൊരു സിലബസ് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു രീതി എന്നുള്ളത് 500 കോഴ്സ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കോഴ്സ് കേൾക്കുക. ഇതുവരെ പങ്കെടുക്കാത്ത ആളുകൾക്ക് 500 മുൻകഴിഞ്ഞ മൊഡ്യൂളുകളൊക്കെ കേൾക്കാനും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സ് കേൾക്കാനൊക്കെ ഉള്ള അവസരമുണ്ട്. അപ്പം എല്ലാവരും കേൾക്കുക എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എന്നുള്ളത് 97 8 4 5 8 4 5 ഒരിക്കൽ കൂടി 9774785845.
2: സിവിൽ സാറേ, മഴ പെയ്യുമ്പോൾ വിശപ്പ് കൂടുമോ?
1: അറിയില്ല,
2: കൂടും തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നല്ല മഴ പെയ്യുമ്പം വിശപ്പ് കൂടാറുണ്ട്. അപ്പോൾ ചില ഹോട്ടലുകളിലൊക്കെ പെട്ടെന്ന് ഭക്ഷണം കഴിയും മഴയുള്ള സമയത്ത്. പ്രത്യേകിച്ചൊരു രാവിലത്തൊക്കെ സമയമാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നുന്നു, രാവിലെ 8-9 ഇടയിൽ. അതുപോലെ നല്ല മഴ പെയ്യുന്നുണ്ട് പല സ്ഥലത്തും തോന്നുന്നുണ്ട്. അപ്പോൾ ശ്രോതാക്കൾ ആരൊക്കെയോ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടോ?
1: അതെ അതെ.
2: അപ്പോൾ അവരെ ഒന്ന് തിരിച്ചു വിളിക്കണം. തിരിച്ചു വിളിക്കാൻ മനോഹരമായൊരു ഗാനം
1: അതെ
2: നമുക്ക് കൊടുക്കാം.
1: അപ്പോൾ തന്നെ മനസ്സിലേക്ക് വരും സ്വരം, അവസരത്തിലേക്ക് കടക്കാം.

0: മാഷാ, വളരെ അർത്ഥവത്തായ ഒരു ഗാനം.
1: നല്ലൊരു, ഇങ്ങനെ കേട്ടിരുന്ന് ഇങ്ങനെ പോവാം. അബ്ദുള്ള തിരൂർക്കാടൻ്റെ അതിമനോഹരമായ ശ്രവണമധുരമായ ശബ്ദം സ്വരത്തിലൂടെ നമ്മൾ കേട്ടു.
0: അതെ, ബാരക്കല്ലാഹു ഫിക്കും, സൂപ്പർ സ്വരം, അഭിനന്ദനങ്ങൾ എന്ന്.
1: ബഷേരി അബു തലശ്ശേരി അല്ലേ?
0: അതെ, ശരി. എൻ കെ എം അഷ്റഫ് പത്തപ്പിരിയും പറഞ്ഞിട്ടുള്ളത്, ഹോട്ടലിൽ ഭക്ഷണം കഴിയുമെന്ന് കരുതി ലൈവ് കംപ്ലീറ്റ് ചെയ്യാതെ പോയിരുന്നതാണ്.
1: അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേ എന്ന് എൻ കെ എം അഷ്റഫ് ഒക്കെ പറയണം. അതിൽ യാഥാർത്ഥ്യം ഉണ്ടോ ഇല്ലേ എന്നതിൽ. മഴ പെയ്യുമ്പോൾ നിങ്ങൾ പിന്നെ എന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾ പറയാം. വിജയിച്ച എല്ലാവർക്കും സമ്മാനം ഇല്ല, സന്തോഷം മാത്രം. അബു വി ആണ് മെസ്സേജ് അയച്ച്. അബുക്ക് വേറെ എന്തൊക്കെ വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ മഴ കൂടുമ്പോൾ വിശപ്പുണ്ടാവുന്നത് പറഞ്ഞത് ശരിയാണ്. ആ
0: ശരിയാണ്. അപ്പോൾ
1: ജമില വി കെ പൂനൂർ, ഇങ്ങനെ അതിശക്തമായ മഴ പെയ്യുന്ന കാലത്ത് പണ്ട് പട്ടിണി അല്ലേ, പട്ടിണിൻ്റെ കാലത്ത് അന്ന് ഈ താളും തവരയും ഒക്കെ എന്നെ വെച്ച് കഴിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഉണ്ടല്ലോ പണ്ടത്തെ കാലത്ത്.
0: അതെ അതെ,
1: ശരി.
0: അതുപോലെ നമ്മുടെ ഒരു സംശയം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ട്രേഡിങ്ങിനെ പറ്റിയിട്ട്. അത് അല്ലിജാബയിൽ കൈകാര്യം ചെയ്യും അല്ലേ?
1: ഓക്കെ ഓക്കെ, അല്ലിജാബയിലേക്കാണ് ക്വസ്റ്റ്യൻ. ഒന്ന് അതൊന്ന് റീപോസ്റ്റ് ചെയ്യാം അല്ലേ? അല്ലിജാബ എന്നുള്ള ഒരു പ്രോഗ്രാം ഓപ്ഷൻ മാറ്റിയാൽ മതിയല്ലോ.
0: അതെ,
1: അതിലേക്ക് അയക്കാവുന്നതാണ്. അത് ആരയച്ചത്?
0: മജ്സി.
1: മജ്സി ആണ് അല്ലേ?
0: സ്വരം സൂപ്പർ, പെട്ടെന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും നമ്മള് ലൈവിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്.
1: ഉമ്മു ഹംന തോളി പറഞ്ഞത് ആൻസർ അയക്കാറുണ്ട്, ഉത്തരം പ്രഖ്യാപിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയിലായിരിക്കും, അതുകൊണ്ടാന്നുള്ളതാണ് പറഞ്ഞത്.
0: അതെ,
1: ശരി. നമ്മള്
0: ഒരു ചോദ്യം
1: ഒരു ഉത്തരം,
0: അന്നത്തെ ഒരു ചോദ്യം ഒരു ഉത്തരത്തില്, റവാത്തിബ് സുന്നത്ത് നമസ്കാരം ഫർള് നമസ്കാരത്തിന് ശേഷം നമസ്കരിച്ചാൽ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് ഹംസ ഷാക്കിർ അല്ലിക്കമിയാണ്. നമുക്ക് ഒരു ചോദ്യം ഒരു ഉത്തരത്തിലേക്ക് കടക്കാം.
2: ഫർള് നിസ്കാരത്തിന് മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം വൈകി വന്ന് ജമാഅത്തിൽ പങ്കെടുത്ത കാരണത്താൽ ഫർള് നിസ്കാരത്തിന് ശേഷം നിസ്കരിക്കാമോ എന്നാണ് ചോദ്യം.
3: ഫർള് നിസ്കാരത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള റവാത്തിബ് സുന്നത്തുകൾ, അത് പ്രസ്തുത നിർബന്ധ നിസ്കാരത്തിന് മുമ്പുള്ളതാവട്ടെ ശേഷമുള്ളതാവട്ടെ, ഒരാൾക്ക് നിസ്കരിക്കാൻ സാധിക്കാതെ വന്നാൽ അത് കലാ വീട്ടൽ സുന്നത്തുണ്ട് എന്നതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞതിൽ ശരിയായ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന് ശേഷമുള്ള രണ്ട് റക്അത്ത് നിസ്കാരം നിസ്കരിക്കാൻ കഴിയാതെ വന്നപ്പോൾ അത് അസറിന് ശേഷം നിർവഹിച്ചതായ സംഭവം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കലാ വീട്ടിയത്, സൂര്യോദയത്തിനു ശേഷം കലാ വീട്ടിയത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഹദീസുകളെ മുമ്പിൽ വെച്ചുകൊണ്ട് ഫർള് നിസ്കാരത്തിനോടനുബന്ധിച്ചിട്ടുള്ള സുന്നത്തുകൾ, അത് പ്രസ്തുത നിസ്കാരത്തിൻ്റെ മുമ്പുള്ളതാവട്ടെ ശേഷമുള്ളതാവട്ടെ, അത് കലാ വീട്ടൽ അനുവദനീയമാണ് അല്ലെങ്കിൽ സുന്നത്താകുന്നു എന്ന് പണ്ഡിതന്മാർ ഇത് വിമുഖേന വിധി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. വല്ലാഹു അഅലമു ബിസ്സവാബ്.
0: മാഷാ, ഒരു ചോദ്യം ഒരു ഉത്തരം. നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉള്ള സംശയങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടുകയാണ്. നമുക്കത് ജീവിതത്തിൽ പുലർത്താൻ കൂടി സാധിക്കണം. അൽ ഇജാബ എന്ന പ്രോഗ്രാം ശ്രോതാക്കൾക്ക് അറിയുന്നുണ്ടാവും, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:30 അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും 7:30 മുതൽ 8:30 വരെ നിങ്ങൾക്ക് നേരിട്ട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ഏതായാലും നമ്മൾ ലൈവിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇനി കുറച്ച് ഫീഡ്ബാക്കുകളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. പുതിയൊരു അറിവ് കിട്ടിയെന്ന് ജംഷീർ മുട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സഫിയ കത്തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും. ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും കേട്ടു, അൽഹംദുലില്ലാ. രാവിലെ എണീറ്റ് കയ്യിൽ എടുക്കുമ്പോൾ സലാം, കയ്യിലെടുക്കുമ്പോൾ സലാം ചൊല്ലി റേഡിയോ തുറക്കാറാണ്. രാവിലെ 2 മണിക്കൂർ വളരെ വൈബ് തന്നെയാണ് അൽഹംദുലില്ലാ. എത്ര പ്രയാസമാണെങ്കിലും പ്രയാസം അപ്പോൾ റേഡിയോ കേൾക്കുമ്പോൾ തീരും. അൽഹംദുലില്ലാ, നമ്മളുടെ കുടുംബത്തിന് എന്നും സന്തോഷം സമാധാനം ഉണ്ടാകട്ടെ. പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് സഫിയ കത്തിരൂരങ്ങാടി മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: നമ്മൾ ഇന്നത്തെ വഴിവിളക്ക് നമുക്കൊന്ന് വായിച്ചാലോ?
0: അതെ,
1: നമ്മൾ വായിച്ചോ? അല്ലല്ലോ,
0: ഇല്ലല്ല.
1: ഈ ഖജനാവ് വിശാലമാണ് അല്ലേ? അതല്ലേ, ആരെങ്കിലും തൻ്റെ രക്ഷിതാവിനോട് ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ ചോദിക്കട്ടെ. കാരണം അവൻ ചോദിക്കുന്നത് സർവശക്തനും ഉന്നതനുമായ തൻ്റെ രക്ഷിതാവിനോടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസിലെ അതിൻ്റെ സാരമാണ്, അതിൻ്റെ വിവർത്തനമാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു മടിയില്ലാതെ, ഒരു പ്രതീക്ഷയും അസ്തമിക്കാതെ, പ്രതീക്ഷയോടുകൂടി ചോദിക്കാൻ പറ്റിയ ഏക ശക്തി അതെല്ലാറ്റിൻ്റെ ഉടമയാ പഠിച്ചവനാണ്. അതുകൊണ്ട് അള്ളാഹിനോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ ചോദിക്കട്ടെ. നമുക്ക് കുറച്ച് ചോദിക്കണ്ട, ഓലെന്താ വിചാരിക്കുക, മനുഷ്യന്മാരോട് ചോദിക്കുമ്പം എത്രയൊക്കെ ചോദിക്കണം, ഇങ്ങനെ ഓലിപ്പം എന്താ വിചാരിക്കുക.
0: അങ്ങനെയാണ്
1: ഇതൊന്ന് പഠിച്ചവനോട് ചോദിക്കുന്നിടത്ത് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. ചോദ്യം കൂടുന്നതിനനുസരിച്ച് ഗുണം കിട്ടിയേ ഉള്ളൂ. അപ്പം വിശാലമായ ഖജനാവുള്ള,
0: അൺലിമിറ്റഡ് ആണ്,
1: വിശാലമായ ഖജനാവുള്ള അള്ളാഹുവിൻ്റെ കൈകളിലേക്ക്, അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്താൻ മനസ്സ് വരിക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും ധന്യമായ കാര്യമാണ്. അതിനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ലൈവിലുമായി ബന്ധപ്പെട്ട കുറേ ആൾക്കാർ ഇപ്പോൾ ലാസ്റ്റ് മെസ്സേജ്.
0: സീനത്ത് പാലക്കാട് പറഞ്ഞിട്ടുള്ളത് എൻ്റെയും കൂടെ ഒരു സംശയമായിരുന്നു, അത് എൻ്റെയും കൂടെ ഒരു സംശയമായിരുന്നു അത്, അൽഹംദുലില്ലാഹ് അത് ക്ലിയറായി. ഇതാണ് അല്ലിജാബയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലിജാബയിൽ ഒരു പ്രോഗ്രാം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ സ്ലോട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതിലെന്തായാലും നമുക്കുള്ളൊരു സംശയം
1: ഉണ്ടാവും,
0: ആരെങ്കിലുമൊക്കെ ചോദിച്ചതായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്നുള്ളത് അല്ലിജാബ പ്രോഗ്രാം ശ്രവിക്കുക എന്നുള്ളതാണ്.
1: ഞാൻ ഏറ്റവും എപ്പോഴും കേട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ശാന്തമായ ഗാനം അൽഹംദുലില്ലാ ചൊല്ലി എന്ന് തുടങ്ങുന്ന നേരത്തെ ഗാനത്തെ കുറിച്ചാണ് ജമീല വി പി കാളിക്കാവ്. നല്ല ഗാനമെന്ന് ജംഷീർ മുട്ടിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റുഷ്ദ കാളിക്കാവ്, മഷാല്ല സ്വരം സൂപ്പർ, പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി.
0: അതെ,
1: അറിവ് പകർന്നും തമാശ പറഞ്ഞും കൂടെ കൂടിയ രണ്ട് മണിക്കൂർ നല്ലൊരു സന്തോഷം തന്നെയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ജമീല വി കെ പൂനൂർ, നമുക്കിങ്ങനെ നല്ലത് പറയാനും നല്ലത് കേൾക്കാനും പരസ്പരം ഈ രണ്ട് മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കനപ്പെട്ട ഒരു വിഭവമാക്കി മാറ്റാനൊക്കെ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകൾ നിരന്തരമായി നമുക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മുടെയൊക്കെ പ്രാർത്ഥന പരസ്പരം ഉണ്ടാവുക, ഇത് നിലനിൽക്കാനും ഇതിനുവേണ്ടി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും സഹായിക്കാനുള്ള സന്നദ്ധത നമുക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കാം.
0: കുറച്ച് മുമ്പ് വന്ന തിരുമൊഴികളുമായി ബന്ധപ്പെട്ട് ദിക്റുകളെല്ലാം ഒരുവിധം ചൊല്ലാൻ ശ്രമിക്കാറുണ്ട്, രാവിലെയും വൈകുന്നേരവും. ഉസ്താദിൻ്റെ ഹദീസ് കേട്ടപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ അർത്ഥമറിഞ്ഞ് ചൊല്ലാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്നാണ് നഫീസ പി എ താമരശ്ശേരി പറഞ്ഞിട്ടുള്ളത്. നാദിറ ഇടിമേക്കൽ പറഞ്ഞിട്ടുള്ളത് മഴ ശക്തിയായി പെയ്യുന്ന കാരണം സൗണ്ട് കുറവാണ്, തിരുമൊഴികൾ ചെവിയുടെ അടുത്ത് പിടിച്ചാണ് കേൾക്കുന്നത്. നല്ല വിഷയം.
1: ഇതുപോലെ ഭാഗത്ത് അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കും.
0: അതെ അതെ, ഇതുപോലെ എന്നും ഓരോ ഹദീസ് പറഞ്ഞു തരുന്ന മൗലവിക്ക് എല്ലാ ഹൈറും പ്രദാനം ചെയ്യട്ടെ, കൂടാതെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും.
1: എനിക്കും അങ്ങനെ തന്നെ സംശയം ഉണ്ടായിരുന്നു, അതും തീർന്നു കിട്ടി റെയ്ഹാന വാനത്തോട് ശരിയറ. അപ്പൊ പറഞ്ഞ പോലെ ഒരുപാട് ആളുകളുടെ സംശയങ്ങളെ ദൂരീകരിക്കാൻ നമുക്ക് ആ പ്രോഗ്രാമിലൂടെ കഴിയുന്നുണ്ട്. സ്വരം സൂപ്പർ ബാർക്കല്ലാ സഫിയുടെ പാൾ.
0: അസ്സലാമു അലൈക്കും, ഇന്നത്തെ തിരുമൊഴിയിൽ നല്ലൊരു മെസ്സേജാണ് കിട്ടിയത്. അള്ളാഹു മൗലവിക്ക് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ എന്ന് മുനീർ ചമ്മനാട് പറഞ്ഞിട്ടുണ്ട്.
1: പിന്നെ നമുക്കും നിങ്ങളോടൊക്കെ എല്ലാവരോടും പറയുള്ള നമുക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു ഇടമുണ്ടാവണം എന്നുകൂടി തന്നെയാണ് ഈ ഒരു നന്മയുടെ ഈ ഒരു സംവിധാനത്തിൻ്റെ പിന്നിൽ. നമുക്കൊക്കെ ഇനിയും ആരോഗ്യത്തോടെയും ആഫിയത്തോടു കൂടി ജീവിക്കാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കാം.
0: സ്വരം സൂപ്പറാണ് ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് സഫിയ എടപ്പാള്. ഇന്നത്തെ വഴിവിളക്ക് കണ്ടു, അത് സ്റ്റാറ്റസ് വെക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ നിങ്ങൾ അതിനെപ്പറ്റി പറയുകയും ചെയ്തു.
1: അൽഹംദുലില്ലാഹ്,
0: സഫിയക്ക് തിരുരങ്ങാടി മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നത്തെ ലൈവിൻ്റെ നമ്മൾ സ്റ്റോപ്പ് എത്താനായിട്ടുണ്ട്. ഏകദേശം എല്ലാവരും സീറ്റിൽ നിന്നൊക്കെ ഇങ്ങനെ എണീറ്റ്, പക്ഷേ സീറ്റിൽ എണീക്കണ്ട, അങ്ങനെ സമയം ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്നുള്ളൂ. റേഡിയോ വൈബ്സ് ഉണ്ട്.
0: അതെ അതെ,
1: ചില ആളുകൾ ഒന്ന് ബസ് ഒന്ന് ചിലപ്പോൾ ഒന്ന് നിർത്തി ചെറിയൊരു റെസ്റ്റ് ഇടും, ചായ കുടിക്കണം. ചായ കാണാൻ ഇറങ്ങുമല്ലോ ചില ആ സ്റ്റോപ്പിൽ, ആ ഇറങ്ങിയിട്ട് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് തിരിച്ച് കയറേണ്ട ആളുകൾക്ക് കയറാം.
0: അതെ,
1: കാരണം എന്താണ്, അതിബൃഹത്തായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കണ്ടന്റ് ഫുള്ളായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകളിലേക്കാണ് റേഡിയോ വൈബ്സ് പ്രവേശിക്കുന്നത്. അപ്പോൾ റേഡിയോ വൈബ്സിലേക്ക് നമ്മൾ പ്രവേശിക്കും ഇൻഷാല്ല. അപ്പോൾ അതിന് അറിയാത്ത ആളുകൾ, ചില ആളുകൾക്ക് 8 മണി കഴിഞ്ഞാൽ പിന്നെ പൂട്ടിയേക്കുന്ന ആൾക്കാർ, ഇന്നാൾ പിന്നോട് ആരോ പറഞ്ഞു 8 മണി വരെ ഉള്ളു ഈ പരിപാടി എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്.
0: ഈ ബസ്സിന് ഒരു സ്ഥലത്ത് സ്റ്റോപ്പില്ല, എണ്ണ അടിക്കാൻ പോലും നിർത്തില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ.
1: അതെ അതെ,
0: മഷാഅല്ലാഹ്. ബസ് നേരത്തെ പറഞ്ഞ പോലെ 24 മണിക്കൂർ ഇങ്ങനെ ബസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയിൽ ഒരുപാട് പേര് ചേരുന്നുണ്ട്. മുഴുവൻ സമയം കേട്ടുകൊണ്ടിരിക്കുന്ന അടുക്കളയിൽ ഇത് ഈ ബസ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും ഒരിക്കൽ കൂടി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്.
1: ചില ആൾ ബസ് ഇറങ്ങി ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്, എന്നാൽ ചില ആൾക്കാർ ബസ് തന്നെ ചായ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്ന ആൾക്കാർ അത് വേറെ ഉണ്ട്.
0: അതെ അതെ.
1: അപ്പോ അതിപ്പോ സെഫിയൊക്കെ തിരങ്ങാടി പോവാന്ന് പറഞ്ഞു, ചായ കുടിക്കാൻ പോവാണ്, സീറ്റ് എണീക്കുന്നില്ല, കേൾക്കണം ബാക്കി. നഫീസ പി എ താമരശ്ശേരി, മഷാല്ലാ. അപ്പോ നല്ലൊരു സന്ദേശത്തോടു കൂടി തുടങ്ങി നല്ലൊരു പ്രാർത്ഥനയോട് അവസാനിപ്പിക്കാനും കഴിഞ്ഞു. അൽഹംദുലില്ലാ, തീർച്ചയായിട്ടും ദുആ ഉണ്ടായിരിക്കും ഇൻഷാല്ലാ. അമീൻ. അത് തന്നെയാണ് നമുക്ക് നൽകുന്ന വലിയൊരു സന്തോഷം, അതൊക്കെ തന്നെയാണ്. എന്ന് സുബഹിസ്കാരം കഴിഞ്ഞ് പി ആർ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് റേഡിയോ തുറക്കാറുള്ളത്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും നന്മയിൽ മുന്നോട്ട് പോകാൻ തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അമീൻ. കേൾക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത കുളിർമയാണ് അല്ലേ, നമുക്ക് ആ ഒരു പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേ. സീനത്ത് പാലക്കാടിന്റെ മെസ്സേജാണ് നമ്മൾ നേരത്തെ വായിക്കേണ്ടത്.
0: റഹാന ബാനു തോട്ടശ്ശേരി പറഞ്ഞിട്ടുള്ളത്, ഇൻഷാല്ലാ ഞങ്ങൾ പ്രാർത്ഥിക്കാം, നിങ്ങൾ ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം.
1: ഓക്കെ, നമ്മളപ്പോ ഇന്നത്തെ ലൈവ് അവസാനിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സ് സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളുകളുണ്ടാവും. വൈബ്സിൽ ചില പ്രത്യേക ചില പ്രോഗ്രാമുകളുണ്ട്. അസ്മാഉലുസ്നയൊക്കെ നമ്മൾ വൈബ്സിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്.
0: അല്ലുസൂലൊക്കെ
1: നമുക്ക് പലപ്പോഴും അസ്മാഉലുസ്നയിലും അല്ലുസൂലിലും പെട്ട പല വിഷയങ്ങളും നമ്മളെ ക്യൂസിലേക്ക് കടന്നു വരാറുണ്ട്.
0: അപ്പൊ
1: അത് കേൾക്കുന്ന ആളുകൾക്ക് ചില എനിക്കൊണ്ട് 8 മണിവരെ കഴിഞ്ഞ് ബാക്കി ചില പ്രോഗ്രാമുകൾ നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്ത് തന്നെ കേൾക്കണം. പിന്നെ അതുപോലെ
0: കുട്ടികൾക്കുള്ള പ്രോഗ്രാമുകളുണ്ട്, പൂമരത്തണലിലെ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. അപ്പൊ ഏതായാലും എല്ലാവരും റേഡിയോ വൈബ്സിലൂടെ ഇങ്ങനെ ഇതിന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ച് പോകുക ഇൻഷാല്ലാ. ഇന്നത്തെ ലൈവ് നമ്മൾ ഏതായാലും സമയം അവസാനിച്ചിരിക്കുന്നു അല്ലേ.
1: യെസ്. മുനീർ ചെമ്നാടും ഫാത്തിമ മുഹമ്മദ് കൈപ്പമംഗലും നഫീസ പി എ താമരശ്ശേരി അവരൊക്കെ അവസാനമായിട്ട് നമ്മുടെ കൂടെ മെസ്സേജ് അയച്ചിട്ടുള്ളത് കാണുകയുണ്ടായി. പക്ഷെ ഇനി കൂടുതൽ വായിക്കാൻ സമയമില്ല. പ്രിയമുള്ളവരെ, ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ നമ്മളിവിടെ അവസാനിക്കുകയാണ്. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഇന്നത്തെ മോർണിംഗ് ലൈവിൽ ആങ്കറി ഡെസ്കിൽ ഉണ്ടായിരുന്നത് സബീൽ സാറിന്റെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം, ടെക്നിക്കൽ വിംഗിൽ നിന്നും ഇർഫാൻ കൊടിയത്തൂർ,
0: ഷുഹാദ് കൊടിയത്തൂർ.
1: അപ്പോൾ നമുക്ക് പിരിയാം ഇൻഷാല്ലാ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, മോർണിംഗ് ലൈവ് ഷോ അവസാനിച്ച് ഇപ്പോൾ ഇനി റേഡിയോ വൈബ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. റേഡിയോ വൈബ്സിൽ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ വീട്ടി അബ്ദുൽസലാം, കൂടെ നസ്രു. അപ്പോൾ പിന്നെ നസ്രു, ഫസ്റ്റത്തെ നമ്മൾ പ്രോഗ്രാം ഇൻസൈറ്റ് ആണല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹു അൻഹയെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അന്യ പുരുഷന്മാരോടൊപ്പം കണ്ടുവന്നു. ഒരു ചോദ്യം, അതിൻ്റെ വസ്തുത എന്താണ്? അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പല ആളുകളുണ്ട്, ശരിക്കും അതിൻ്റെ വസ്തുത എന്താണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഒന്നുകൂടിയും ക്ലാരിറ്റിയോടുകൂടി വിഷയത്തെ ഇൻസൈറ്റിലൂടെ നമുക്ക് പ്രതിപാദിച്ച് തരുന്നത് അജ്മൽ ഫൗസാനാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വഉസല്ലിം അലാ ഖാതമിൽ അംബിയാ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ അമ്മാ ബഅദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ ജീവിതം, പ്രവാചകന്റെ വിവാഹങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ, സവിശേഷതകൾ, ഇതൊക്കെയും ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമിക ലോകത്ത് വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തപ്പെട്ട് കൈമാറിപ്പോകുന്ന വസ്തുതകളായി നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഇങ്ങനെ വളരെ സുതാര്യമായി നിലനിൽക്കുന്ന ഈ വസ്തുതകൾ ഉണ്ടായിട്ടും ഇസ്ലാമിൻ്റെ വിമർശകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പ്രവാചക കുടുംബത്തെയും പ്രവാചക പത്നിമാരെയും സ്വഹാബിമാരെയും ഒക്കെ ജനമധ്യത്തിൽ അവരെ ഇകഴ്ത്തിക്കാണിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പല കാര്യങ്ങളും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കാറുണ്ട്. പല ഹദീസുകളെയും അവർ കൊണ്ടുവരികയും അതിനെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയും അതിന് അങ്ങനെയുള്ള അർത്ഥങ്ങൾ കൊടുക്കുകയും അതിന് താഴെ അവരുടെ താല്പര്യങ്ങൾ പൂർത്തീകരിക്കുന്ന രൂപത്തിലുള്ള അടിക്കുറിപ്പുകൾ എഴുതി പരിഹാസ രൂപേണ സമൂഹ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് വിമർശകർ ഉന്നയിക്കാറുള്ള നിരവധി ആരോപണങ്ങളിൽ ഒന്നിനെക്കുറിച്ചാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് വിമർശകർ ഉന്നയിക്കാറുള്ളത് ഇപ്രകാരമാണ്. അതായത്, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവിടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ വീട്ടിനുള്ളിൽ മറ്റൊരു പുരുഷനുണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദേഷ്യമുണ്ടാവുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവരണമാവുകയും ഇതാരാണെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ആയിഷ റളിയല്ലാഹു പറഞ്ഞു, ഇത് എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, നീ ഒന്ന് മനസ്സിലാക്കുക, ഒരു കുട്ടി പാൽ മാത്രം കുടിച്ച് ജീവിക്കുന്ന ഒരു പ്രായം, ആ പ്രായത്തിൽ മുല കുടിച്ചാൽ മാത്രമേ മുലകുടി ബന്ധം ഇസ്ലാമിൽ സ്ഥിരപ്പെടുകയുള്ളൂ എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. ഇമാം ബുഖാരി ഒക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് കൊണ്ടുവന്ന് വിമർശകനായ ഒരു മലിനമായ മനസ്സുള്ളൊരു മനുഷ്യൻ അതിന് താഴെ രേഖപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ എന്തായിരുന്നു അവിടെ സംഭവിച്ചു കൊണ്ടിരുന്നത് എന്ന് വായനക്കാർക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. വളരെ മോശമായി ചിന്തിച്ച് അയാൾ എഴുതുന്നതാണ്. ഈ വിമർശനത്തിൻ്റെ വസ്തുത എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി അടക്കമുള്ള ഇസ്ലാമിക ലോകത്തെ പ്രാമാണികരും പ്രഗത്ഭരുമായ ഹദീസ് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയ ഒരു ഹദീസ് തന്നെയാണിത്. ഇമാം മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഉദ്ധരിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ വഅന്ദഹ റജുലുൻ അവരുടെ അടുക്കൽ ഒരു പുരുഷനുണ്ടായിരുന്നു. ഫകഅന്നഹു തഗയ്യറ വജ്ഹു, അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കടന്നു വന്നപ്പോൾ റസൂല് ഈ ഇങ്ങനെ ഒരു പുരുഷനെ കണ്ടപ്പോൾ പ്രവാചകൻ്റെ മുഖം വിവരണമായി. കഅന്നഹു കരിഹ ദാലിക്, അത് പ്രവാചകൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്നഹു അഖി, പ്രവാചകൻ ഇതെൻ്റെ സഹോദരനാണ്, അഥവാ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഉന്നുർനമൻ ഇഹ്വാനു കുന്ന, ആരൊക്കെയാണ് നിങ്ങളുടെ സഹോദരങ്ങൾ, അഥവാ മുലകുടി ബന്ധം സ്ഥിരപ്പെടുന്ന രൂപത്തിൽ തന്നെയുള്ളതാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. ഫഇന്നമ റളാതു മിനൽ മജാ, ഒരു കുട്ടി പാൽ മാത്രം കുടിച്ച് ജീവിക്കുന്ന ആ ഒരു പ്രായം, തുടക്ക കാലഘട്ടം, ആ ശിശുവിൻ്റെ തുടക്ക കാലഘട്ടം, പാൽ മാത്രം, മുലപ്പാൽ മാത്രം കുടിച്ച് ജീവിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ മുല കുടിച്ചാൽ മാത്രമേ മുലകുടി ബന്ധം ഇസ്ലാമിൽ സ്ഥിരപ്പെടുകയുള്ളൂ, സഹോദരി ബന്ധം ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. ഇതിൻ്റെ പല റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലിഹി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ വിശദീകരിക്കുന്ന കാണാൻ കഴിയും. ദഖല അലൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്ദി റജുലുൻ, എൻ്റെ അടുക്കൽ ഒരു പുരുഷനുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അവിടേക്ക് കടന്നു വന്നു. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു എന്നുകൂടി റിപ്പോർട്ടിൽ കാണാൻ കഴിയും. യാ ആയിഷ മൻ ഹാദ, ആയിഷ ഇത് ആരാണ്? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി കൊടുത്തു, ഖുൽതു അഖീ മിനർ റദാ, ഇതെൻ്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് പ്രവാചകരെ. അപ്പോൾ നേരത്തെ ഹദീസിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ, നേരത്തെ റിപ്പോർട്ടിൽ കണ്ടതുപോലെ തന്നെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹയെ ആക്ഷേപിക്കാൻ വിമർശകർ കൊണ്ടുവരുന്നൊരു ഹദീസാണിത്. ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം അവർ നേരത്തെ എഴുതിയ വാചകങ്ങൾ നമ്മൾ പറഞ്ഞു. ഇത് വായിക്കുമ്പോൾ നബി കടന്നു ചെന്നപ്പോൾ അവിടെ എന്താണ് നടന്നുകൊണ്ടിരുന്നത് മനസ്സിലാക്കാൻ ആർക്കും പ്രയാസമില്ലല്ലോ എന്നൊക്കെയാണ് ചിലർ എഴുതിയത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കടന്നു വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു പുരുഷന് മുല കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അവർ ഇതുകൊണ്ട് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. ഏതായിരുന്നാലും എന്തിലും ലൈംഗികത മാത്രം കാണാൻ ശ്രമിക്കുകയും എവിടെയും മോശമായ ചിന്തകൾ മാത്രം വെച്ചു പുലർത്താൻ ശ്രമിക്കുന്ന അങ്ങനെയുള്ള മനസ്സുകളുടെ ഉടമകൾക്കാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇങ്ങനെ ഈ വ്യക്തമായ ഹദീസ് ഉദ്ധരിച്ചു കൊണ്ട് തന്നെ ഉന്നയിക്കാൻ കഴിയുന്നത്. സ്വതന്ത്ര ലൈംഗികതയുടെ വക്താക്കളും എന്തിലും ഈ ലൈംഗികമായ കാര്യങ്ങൾ മാത്രം തിരയുന്ന ആളുകളുമൊക്കെയാണ് ഇങ്ങനെയുള്ള ചില ബാലിശമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യുക്തിവാദികളും നിരീശ്വരവാദികളും അടങ്ങുന്ന ഇസ്ലാം വിമർശകർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെ അപഹസിക്കാൻ വേണ്ടി യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഉന്നയിക്കുന്ന ഒരു ആരോപണം മാത്രമാണിത്. വിമർശകരുടെ ആരോപണത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു പുരുഷന് മുല കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഇവരുടെ വിമർശനം. ഈ ഹദീസിൽ തന്നെ അതിനുള്ള മറുപടിയുണ്ട്. ഇതാരാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ സഹോദരനാണ് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ മുല കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഇതെൻ്റെ സഹോദരനാണെന്ന് പറയുക, എൻ്റെ മകനാണ്, എൻ്റെ മുലകുടി ബന്ധത്തിലെ മകനാണ് എന്നായിരുന്നില്ലേ ആയിഷ റളിയല്ലാഹു അൻഹ പറയേണ്ടിയിരുന്നത്? മാത്രമല്ല ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ ആ മനുഷ്യൻ അവിടെ ഇരിക്കുകയായിരുന്നു എന്ന്, അടുത്തിരിക്കുകയായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ വളരെ വ്യക്തമായി ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നു ഈ മനുഷ്യൻ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുലകുടി ബന്ധത്തിലുള്ള ഈ സഹോദരനായി എണ്ണപ്പെടുന്ന മനുഷ്യൻ ആരായിരുന്നു എന്ന വിഷയത്തിൽ, അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു എന്ന വിഷയത്തിൽ ചരിത്രത്തിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. വിഖ്യാത ഹദീസ് പണ്ഡിതനായിരുന്ന അലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഇബ്നു അബിൽ ഖ്വൈസ് എന്ന പേരുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായിരുന്നാലും മൂലകുടി ബന്ധത്തിലെ സ്വന്തം സഹോദരൻ തന്നെ സന്ദർശിക്കാൻ വന്നപ്പോൾ ആ ബന്ധം പരിഗണിക്കുകയും അയാളെ സ്വീകരിച്ച് വീട്ടിലിരുത്തുകയും ചെയ്യുക മാത്രമാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല അന്നത്തെ സാമൂഹിക സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂലകുടി ബന്ധങ്ങൾ വ്യാപകമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മൂലകുടി ബന്ധങ്ങൾക്ക് കൃത്യമായി അതിന് അംഗീകാരം നൽകുകയും അതിൻ്റെ അതിർവരമ്പുകൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല ചെറുപ്പകാലത്ത് ആരൊക്കെയാണ് ആരുടെയൊക്കെ ഏത് ഉമ്മയുടെയൊക്കെ മുല കുടിച്ചിട്ടുള്ളത് എന്ന് പലപ്പോഴും അന്നത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പമുണ്ടാകുന്ന ഒരു സംഗതി തന്നെയായിരുന്നു. ഒരു ഉമ്മയിൽ നിന്ന് ഒരുപക്ഷെ ഒരുപാട് കുട്ടികൾ മുല കുടിച്ചിട്ടുണ്ടാകും. അതൊക്കെയും വലുതാകുമ്പോൾ മുതിരുമ്പോൾ എല്ലാവർക്കും അത് അറിഞ്ഞുകൊള്ളണം എന്ന് തന്നെയില്ല. ഒരുപക്ഷെ പലപ്പോഴും മുതിർന്ന ആളുകൾ പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും തങ്ങൾ മുലകുടി ബന്ധത്തിലെ സഹോദരങ്ങളാണ് എന്ന് പല ആളുകളും അന്ന് മനസ്സിലാക്കുന്നത് തന്നെ. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ ഇങ്ങനെ പരസ്പരം അറിയാത്തത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. മുലകുടി ബന്ധത്തിലെ ഒരു സഹോദരനും സഹോദരിയും തമ്മിൽ വിവാഹം കഴിച്ച സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീട് അതറിയുന്ന മുതിർന്ന ആളുകൾ, ഒന്നുകിൽ ആ മുല കൊടുത്ത ഉമ്മയോ അല്ലെങ്കിൽ അതറിയാവുന്ന മറ്റു സ്ത്രീകളോ ഒക്കെ പറയുമ്പോഴായിരിക്കും ഈ പറഞ്ഞ ഈ സഹോദരിമാർ അത് സഹോദരനും സഹോദരിയും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷനുകൾ അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ ഒരു മുലകുടി ബന്ധത്തിലെ സഹോദരനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുമായിരുന്നില്ല എന്നത് ഒരു വലിയ പ്രശ്നമായി നമുക്ക് എടുത്ത് ഉന്നയിക്കാൻ കഴിയുന്ന ഒന്നല്ല. സ്വന്തം സഹോദരനല്ല, മുലകുടി ബന്ധത്തിലെ സഹോദരനാണ്. അത് അന്നത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പരസ്പരം അറിയുകയും അറിയാതിരിക്കുകയും ചെയ്യാം. അറിയാത്തതുകൊണ്ടുണ്ടായ വിവാഹം വരെ ഉണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും ചുരുക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വീട്ടിൽ വന്നപ്പോൾ, ഭാര്യയുടെ വീട്ടിൽ വന്നപ്പോൾ ഒരു അന്യപുരുഷനെ കണ്ടു. ആരാണെന്നറിയില്ല, അതുകൊണ്ട് ചോദിച്ചു. അതിന് സ്വാഭാവികമായിട്ടും ഒരു അന്യപുരുഷനാണ്, പ്രവാചകൻ അറിയില്ല സഹോദരനാണെന്ന്. അതുകൊണ്ട് തന്നെ ഒരു നീരസമുണ്ടായി. അത് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ വിവാഹബന്ധം നിഷിദ്ധമാകുന്ന അടക്കമുള്ള ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ, ഇസ്ലാമിക നിയമങ്ങളിൽ കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു നിയമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. വിവാഹബന്ധം നിഷിദ്ധമാകുന്ന അടക്കമുള്ള ഈ മുലകുടി ബന്ധം എന്നത് ഒരു കുട്ടി മുല കുടിക്കുന്ന പ്രായത്തിൽ മുല കുടിച്ചാൽ മാത്രമേ പാൽ മാത്രം കുടിച്ചുകൊണ്ട് വിശപ്പെടങ്ങുന്ന ആ പ്രായത്തിൽ മുല കുടിച്ചാൽ മാത്രമേ ഈ മുലകുടി ബന്ധം സ്ഥിരപ്പെടുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലം കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ആ നിയമം. അതുമാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലം വസല്ലമയുടെ വീട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അന്യ ഒരു മനുഷ്യന് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇടമായിരുന്നില്ല. ഈ മുസ്ലിങ്ങൾ സദാ മുസ്ലിങ്ങളുടെ സാന്നിധ്യമുള്ള മദീനയുടെ ഒരു കേന്ദ്രമായിരുന്ന മസ്ജിദുൻ നബവി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയുടെ പള്ളിയോട് ചേർന്നിട്ടാണ്, ആ ചുമരിനോട് ചേർന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വീടുകളൊക്കെയും. അവിടെ ഒരു അന്യ മനുഷ്യന് ഒരു അന്യ പുരുഷന് വളരെ എളുപ്പത്തിൽ ഒരിക്കലും ആ വീടുകളിലേക്ക് കയറി ചെല്ലാൻ കഴിയില്ല. കാരണം പ്രവാചകൻ്റെ വീടുകളായതുകൊണ്ട് തന്നെ സഹാബിമാരുടെ സദാ നിരീക്ഷണം അവിടെ ഉണ്ടാകും. അതുമാത്രമല്ല, മദീനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണസിരാ കേന്ദ്രവും അതുപോലെ തന്നെ പള്ളിയും മുസ്ലിങ്ങളുടെ വ്യവഹാരങ്ങളെല്ലാം അതിനെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മനുഷ്യന് എളുപ്പത്തിൽ കയറി ചെല്ലാൻ കഴിയുന്ന ഒരിടമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് ഒരിക്കലും ഒരു മനുഷ്യൻ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി അധികാരമില്ലാതെ അർഹതയില്ലാതെ കടന്നു ചെല്ലുകയില്ല എന്നത് അന്നത്തെ ഈ ഒരു സാമൂഹിക സാഹചര്യവും അന്നത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് ഇരിക്കുന്ന സ്ഥലവും ഒക്കെ പരിഗണിക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതുമാത്രമല്ല, ആയിഷ റളിയല്ലാഹു അൻഹ എന്ന വ്യക്തിത്വം ചരിത്രത്തിൽ വളരെ ശ്രദ്ധയുള്ള, പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ നല്ല ശ്രദ്ധയുള്ള മഹതിയായിരുന്നു എന്ന് മറ്റ് ഹദീസ് റിപ്പോർട്ടുകളിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കൽ ഒരു സമാനമായൊരു സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു വീട്ടിലേക്ക്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയുടെ സഹോദരൻ, മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നു. ഉപ്പയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ, അപ്പോൾ ഒരു പിതൃവ്യൻ എന്ന നിലക്ക് തന്നെ ഗണിക്കണം. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിന് വീട്ടിലേക്ക് പ്രവേശിക്കാൻ അനുവാദം കൊടുത്തില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ റളിയല്ലാഹു അൻഹ ഇതിനെക്കുറിച്ച് ചോദിച്ച് ഉറപ്പുവരുത്തി, പ്രവാചകരെ ഇങ്ങനൊരാൾ കാണാൻ വന്നിട്ടുണ്ട്, എൻ്റെ ഉപ്പയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ്, അഥവാ എൻ്റെ ഉപ്പയുടെ സഹോദരൻ എന്ന നിലക്ക് തന്നെ എനിക്ക് ഗണിക്കാൻ കഴിയുന്ന ആളാണ്, അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുമോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും മുലകുടി ബന്ധത്തിലെ സഹോദരന്മാർ എന്ന് പറയുന്നത് സഹോദരന്മാരായി തന്നെ ഗണിക്കേണ്ടതുണ്ട്, അവരൊരിക്കലും അന്യ പുരുഷന്മാരല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിക്കുന്നത് ആ ഹദീസിൽ അത് വളരെ ആശ്ചര്യകരമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അപ്പോൾ ഇതാ ഈ നിയമം പ്രവാചകൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങോട്ട് ചോദിക്കുന്നത്, പ്രവാചകരെ, എനിക്കും എന്നെ മുല കൊടുത്തത് സ്ത്രീകളല്ലേ, പുരുഷന്മാരല്ലല്ലോ. അപ്പം സ്ത്രീകളുമായുള്ള മുലകുടി ബന്ധം എൻ്റെ മുലകുടി ബന്ധത്തിലെ ഉമ്മയാകുന്നു സഹോദരിയാകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും, പുരുഷന്മാർക്ക് അവിടെ ഒരു റോളില്ലല്ലോ എന്നാണ്. അങ്ങനെ വരെ ആയിഷ റളിയല്ലാഹു അൻഹ അത്രമാത്രം സൂക്ഷ്മത ആ വിഷയത്തിൽ പുലർത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം സൂക്ഷ്മതയും ശ്രദ്ധയും ഉണ്ടായിരുന്ന മഹതിയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. അങ്ങനെയുള്ള ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഈ സ്വന്തം മുലകുടി ബന്ധത്തിലെ സഹോദരനെ വീട്ടിൽ സ്വീകരിക്കുകയും അവിടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവിടെ ഇരുത്തുകയും ചെയ്തത് എന്നത് നമ്മൾ മനസ്സിലാക്കണം എന്ന് ചുരുക്കം. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ വെറുതെ വിമർശിക്കാൻ വേണ്ടി എന്തിലും ലൈംഗികതയും അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മാത്രം കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, സ്വതന്ത്ര ലൈംഗികതയെ വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ചരിത്രത്തിൽ ഇത്തരം വളരെ സംശുദ്ധമായ ജീവിതം നയിച്ച ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ കരിവാരി തേക്കാൻ ഇങ്ങനെയുള്ള ദുരാരോപണങ്ങളുമായി അവർ വരുന്നത് സ്വാഭാവികമാണ്. അതും ഏറ്റവും ചുരുങ്ങിയത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഗർഭം ധരിക്കുകയോ പ്രസവിക്കുകയോ ചെയ്യാത്ത ആയിഷ റളിയല്ലാഹു അൻഹ മുല കൊടുക്കുന്നു എന്ന ഒരു ഒരു വളരെ ആശ്ചര്യകരമായ ഒരു പരിഹാസ്യമായ ഒരു ദുരാരോപണം കൂടിയാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ശരിയെ ശരിയായി മനസ്സിലാക്കാൻ, തെറ്റിനെ തെറ്റായി മനസ്സിലാക്കാനും, ശരിയായ വസ്തുതകൾ തിരിച്ചറിഞ്ഞ് പ്രവാചക ജീവിതത്തിലെയും അതുപോലെ തന്നെ പ്രവാചക പത്നിമാരുടെയും ജീവിതത്തിലെയും ഈ സുതാര്യമായ ഈ ഏടുകൾ അങ്ങനെ തന്നെ അതിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കാനും മാതൃകകൾ ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല അലിഹി വസഹ്ബിഹി അജ്മാഇൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, വളരെ കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ ഈ ഒരു വിഷയത്തെ പഠിക്കാനുതകുന്ന രൂപത്തിലുള്ള സംസാരമായിരുന്നു ഇപ്പോൾ ഇൻസൈറ്റിൽ നമ്മൾ കേട്ടത്. ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്യപുരുഷനൊപ്പം കണ്ടുവെന്നു, അതിൻ്റെ വസ്തുത എന്ത് എന്നായിരുന്നു ഇന്നത്തെ ഇൻസൈറ്റിലെ ചർച്ചാ വിഷയം. അജ്മൽ ഫൗസാനാണ് നമ്മോട് സംസാരിച്ചത്.
0: അപ്പോൾ ഇൻസൈറ്റ് കഴിഞ്ഞു, നമ്മൾ റേഡിയോ വൈബ്സിൽ ഇൻസൈറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പാട്ടിനാണ് നമ്മൾ കാതോർക്കാറുള്ളത്. ആ പാട്ട് തന്നെയാണ് ഇപ്പം സ്വരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മെഹബൂബെ മദീനത്തെ എന്ന് തുടങ്ങുന്ന ഒരു സോങ്, അബ്ദുള്ള തിരൂർക്കാടിൻ്റെ ശബ്ദത്തിൽ.

0: മാഷാല്ലാ, വളരെ ആനന്ദദായകമായ വരികളിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയെയും റസൂലിനെയും ഒക്കെ വർണ്ണിക്കുന്ന മെഹ്ബൂബെ മദീനത്തെ എന്ന വരിയിൽ തുടങ്ങുന്ന അബ്ദുള്ള തിരൂർക്കാടിൻ്റെ ഗാനമാണിപ്പോൾ നമ്മൾ കേട്ടത്.
1: നമ്മൾ നസറോ ചിലപ്പോൾ ചെറിയ ഈ കോവിഡിന് ശേഷമൊക്കെ നമ്മൾ പലപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഹൃദയാഘാതം വന്ന് മരണപ്പെട്ടു പോകുന്നത് നമ്മൾ പറയാറുണ്ട്. അപ്പം അത് ചിലപ്പോഴും പറഞ്ഞു വാക്സിൻ വെച്ചിട്ടാണ് അങ്ങനെ ഇങ്ങനെ ഒക്കെ പല ഇപ്പം നമുക്ക് അതിലൊന്നുമില്ല, പെട്ടെന്ന് ചെറുപ്പക്കാരിൽ ഇത് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായിരിക്കും അതിൻ്റെ കാരണം, അതിനുള്ള പ്രതിവിധി എന്തെന്നൊക്കെ നമ്മുടെ ഉള്ളിൽ വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ശരിക്ക് ആരോഗ്യ വിചാരം എന്നൊരു പ്രോഗ്രാമിൽ നമ്മളതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ ആരോഗ്യ വിചാരം പ്രോഗ്രാമാണ് ഇപ്പോൾ ഉള്ളത്.
0: അതെ, നമുക്ക് കൗമാരക്കാരിലെ ഹൃദയാഘാതം, കാരണങ്ങൾ, പ്രതിവിധികൾ ചർച്ച ആരംഭിക്കുകയാണ്. ആരോഗ്യ വിചാരത്തിലെ ഡോക്ടർ അജി വർഗീസ്, അദ്ദേഹത്തോടൊപ്പം ചേരുന്നത് ബഹുമാനായ അബ്ദുൾ ജബ്ബാർ വിളത്തൂർ.
2: പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോഴുള്ളത് ദമാം സ്റ്റുഡിയോയിലാണ്. നമ്മളിൽ പലരും കേട്ട രണ്ട് മരണങ്ങൾ, ഈ രണ്ട് മരണങ്ങളും നമ്മൾ പല ആളുകളും ചർച്ച ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം വാർത്തയായി വന്നതാണ്. പല രക്ഷിതാക്കളും അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നുണ്ട്. എന്താണ് ഇങ്ങനെ എങ്ങനെ എന്നുള്ള ഒരു സംശയമുണ്ട്. പല വ്യാജമായ വാർത്തകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇന്ന് ആ വിഷയമാണ് നമ്മൾ ആരോഗ്യ വിചാരം പങ്ക്തിയിൽ എടുക്കുന്നത്. ആ വിഷയം സംസാരിക്കാൻ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് ഡോക്ടർ അജി വർഗീസ് സാറാണ്. അദ്ദേഹം IMA ഓവർസീസ് വെൽഫെയർ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ്. പുറമേ നമ്മുടെ ബദറൽ റബിയ ഹോസ്പിറ്റലിലെ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹത്തെയും നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് മരണങ്ങൾ സംഭവിച്ചല്ലോ. അപ്പോൾ ആളുകൾ വളരെയധികം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് സത്യം അറിയായിരിക്കും. പക്ഷേ ഈ നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ അറിയേണ്ടത് ചില പോയിന്റുകളാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, കൗമാരക്കാരിൽ ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നവരുടെ എണ്ണം മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് കൂടുതലാണോ എന്നാണ്.
3: അപ്പം ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഒരു കാര്യം എനിക്ക് ശ്രോതാക്കളോടും അതുപോലെ ചോദിക്കുന്ന വ്യക്തിയോടും പറയാനുള്ളത്, നമ്മൾ രണ്ട് വിഷയങ്ങളാണിത്. ചെറുപ്പക്കാരിൽ ഇപ്പം നമ്മുടെ ജീവിതശൈലി കൊണ്ടും പിന്നെ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും എക്സസൈസ് ഇല്ലായ്മ കൊണ്ടും ചെറിയ പ്രായമുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരിൽ ഹൃദയാഘാതം ഉണ്ടാവുന്നുണ്ട്. അത് ഒരു വിഷയമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കൗമാരക്കാരിൽ കാർഡിയാക് അറസ്റ്റ് വരുന്നത് ഈ കാരണങ്ങളുമായിട്ട് ബന്ധമില്ല, അത് വേറെ ഒരു വിഷയമാണ്. അപ്പം കേൾക്കുന്നവർ അതുപോലെ ചോദിക്കുന്ന ആൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് മറ്റൊരു വിഷയമാണ്.
2: വളരെ നല്ലൊരു പോയിന്റാണ്. കാരണം ഇത് തെറ്റിദ്ധരിക്കപ്പെടും.
3: തീർച്ചയായും തീർച്ചയായും.
2: കൗമാരക്കാരിൽ ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നവരുടെ എണ്ണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണോ എന്നാണ്
3: നമ്മൾ പിന്നെ ഇതിൻ്റെ ഒരു ഉത്തരം പറയുമ്പോൾ, കൗമാരക്കാർ നമ്മുടെ ടീനേജ്, നമ്മൾ ചെറുപ്പക്കാരെ അല്ല ഉദ്ദേശിക്കുന്നത്, ടീനേജേഴ്സ്, കൗമാരക്കാർ
2: ബിലോ 18
3: അങ്ങനെ ആ ടീനേജ്. നമ്മുടെ ടീനേജിൽ എന്താണ് ഇത് സംഭവിക്കുന്നത്? പണ്ട് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നോ, അതിപ്പോഴാണോ ഇത് കൂടുതൽ എന്നാണല്ലോ ചോദിക്കുന്നതിൻ്റെ ഒരു പ്രസക്തി. അപ്പം ഇത് സാധാരണ നമ്മൾ കുട്ടികളെ എടുക്കുമ്പോൾ, കൗമാരക്കാരെ എടുക്കുമ്പോൾ 50,000 മുതൽ 100,000 വരെയുള്ള കുട്ടികളെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരാൾക്ക് ഇത് സംഭവിക്കാം. പക്ഷേ ഇത് നമ്മൾ കൂടുതലായിട്ട് ഇപ്പം അറിയുന്നത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഇപ്പോൾ പണ്ട് ഇത് സംഭവിക്കുന്നതാണ്, ഇപ്പോഴും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കൂടുതലല്ല.
2: നമ്മൾ സോഷ്യൽ മീഡിയ ഇത്ര വളരെയധികം വ്യാപിച്ചത് പിന്നെ വിപുലമായത് കൊണ്ടായിരിക്കും ആളുകൾ ഇത് കൂടുതലാണെന്നുള്ളൊരു ധാരണ
3: വളരെയധികം
2: പാനിക്കാവേണ്ട ഒരു കേസല്ല എന്നർത്ഥം അല്ലേ? എന്നാലും
3: അല്ല, ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം തന്നെയാണ്. പക്ഷേ
2: ഒരു 50,000-100,000 ഇടയിൽ ഒരു മരണമാണ്
3: ഇപ്പൊ ഒരു കുട്ടിക്ക് ഇത്
2: സംഭവിക്കാം. എന്നാൽ
3: അത്ര ചെറിയൊരു നമ്പറല്ല.
2: എന്നാലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്ന കാണുമ്പോഴേ കണ്ടമാനം ആള് കുട്ടികൾ
3: സംഭവിക്കുന്നുണ്ട്.
2: അത് അല്ല, ഈ ഇങ്ങനെ മരിക്കാൻ അല്ലെ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
3: ഈ കൗമാരക്കാര് ഈ കാർഡിയക് അറസ്റ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. അപ്പൊ ആദ്യത്തെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹാർട്ടിന്റെ മസിൽസിന് തിക്നെസ് ഉണ്ടാവുക, കട്ടി കൂടുക. അതൊരു 36% ആൾക്കാരിൽ ഇത് ഉണ്ടാവും.
2: ഒരു കാരണം.
3: രണ്ടാമത്തത്, നമ്മുടെ ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളുണ്ട്, അതിന് വരുന്ന അസുഖങ്ങൾ കൊണ്ടും നമുക്ക് ഇത് സംഭവിക്കാം. ഈ രണ്ട് കാരണങ്ങളുടെ ഹാർട്ടിന് ഒരു ബുദ്ധിമുട്ട് ഉള്ള കാറ്റഗറിയാണ് ഇത് രണ്ടും. പക്ഷെ അടുത്ത കാറ്റഗറിയാണ്
2: മൂന്നാമത്തെ
3: കാറ്റഗറി. ഈ ഇങ്ങനെ നമ്മൾ സഡൻ അരിത്മിക് ഡെത്ത് സിൻഡ്രോം എന്ന് പറയും ഈ വിഭാഗം. ഇതിനകത്ത് ഏകദേശം ഒരു 40% കുട്ടികൾക്ക് സംഭവിക്കുന്നത് ഇതാണ്. അത് പ്രത്യേകിച്ച് ഹാർട്ടിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
2: സഡൻ അരിത്മെറ്റിക്
3: അരിത്മിക് ഡെത്ത് സിൻഡ്രോം എന്ന് പറയും, SADS. നമുക്ക് ചുരുക്കത്തിൽ SADS എന്ന് പറയാം. അപ്പൊ ജനറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഇഷ്യൂസ് ഹാർട്ടിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ മരണം സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു കാരണം കൊണ്ട് മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരണപ്പെടുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോൾ ഹാർട്ടിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല.
2: അപ്പൊ
3: ഈ വിഭാഗത്തിലുള്ള കുട്ടികളാണ് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് മരിക്കുന്നത്. കാരണം മറ്റേ രണ്ട് കാരണങ്ങൾ നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം നമ്മൾ ഡോക്ടറെ കാണുമ്പോഴൊക്കെ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കും.
2: അത് ഈ ഇത് ഇപ്പുണ്ടാവുള്ള ഒരു റീസൺ ഇതല്ലല്ലോ. മൂന്നാമത്തെ പണ്ട് മുതലേ ഇങ്ങനെ
3: 50,000 മുതൽ 100,000 കുട്ടികളെ എടുത്തു കഴിഞ്ഞാല് അതിനകത്ത് ഒരു കുട്ടിക്ക് ഇത് സംഭവിക്കാം.
2: ഇത് ചെറുപ്പകാലത്ത് ഇങ്ങനെ എന്തെങ്കിലും രോഗലക്ഷണം ഉള്ളതായിട്ട് കാണിക്കോ?
3: ആ തീർച്ചയായും, ചെറുതായിട്ട് തലകറക്കം, പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ ക്ഷീണം, ചെറിയൊരു നെഞ്ചുവേദന, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ ഇടിപ്പ് കൂടുക, ഇങ്ങനെയുള്ള ചിലപ്പോൾ തലകറങ്ങി വീഴുക, ഇങ്ങനെയുള്ള പല കാരണങ്ങളും പല സമയത്തായിട്ട് കാണിക്കാം.
2: ഈ മൂന്നാമത്തേനോ മൂന്നാമത്തേനോ അല്ലെ? ആദ്യത്തേനോ ഒന്നും രണ്ടിനും ഒന്നും കാരണങ്ങൾ പ്രത്യേകിച്ച് കാണിക്കുവോ? അതെന്താണ്? എങ്ങനെയല്ല,
3: അത് നമ്മുടെ വേറൊരു ടോപ്പിക്കാണ്.
2: ഇതിപ്പോ ജനങ്ങൾക്ക് അറിയേണ്ടത് ഈ ഒരു
3: പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതിരിക്കുന്ന കുട്ടികൾ കൊഴഞ്ഞു വീഴുന്നു, മരിക്കുന്നു.
2: അത് അപ്പൊ പാനിക്കാവും
3: തീർച്ചയായിട്ടും.
2: അപ്പോ ഈ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിക്കുമോ എന്നാണ്, ഇത് സംഭവിക്കുന്നതിന് മുമ്പ്, അതായത് ഇങ്ങനെ പെട്ടെന്ന് പിന്നെ കുഴഞ്ഞു വീഴുന്നതിന് മുന്നേ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കുട്ടികൾക്ക്?
3: ഞാനിപ്പോ പറഞ്ഞില്ല, ഇപ്പം ഈ പറഞ്ഞ ചെറുപ്പകാലത്ത് എന്തൊക്കെ രോഗലക്ഷണങ്ങൾ കാണിക്കാമോ ആ രോഗലക്ഷണങ്ങൾ ചിലപ്പം ഇതിനു മുമ്പ് കാണിക്കാം. അതുപോലെ ചില ആൾക്കാർക്ക് കൺവെൻഷൻ അവസ്മാരം പോലെ വരാം.
2: ഈ
3: പറഞ്ഞ ലക്ഷണങ്ങളും അവസ്മാരം ഇതൊക്കെ ചിലപ്പം കാണിക്കാം, ചിലപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ മരണം സംഭവിക്കുന്നു.
2: ഈ രണ്ട് കേസിലും ഇതൊന്നും ഉണ്ടായിട്ടില്ല.
3: അതാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്ന്
2: ഡ്രസ് മാറ്റാൻ വേണ്ടി സ്കൂൾ റൂമിലേക്ക് പോയ ഒരു കുട്ടി അവിടുന്ന് വീഴുന്നു, ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോ. അപ്പൊ ഇത് രണ്ടും ലക്ഷണങ്ങളൊന്നും,
3: ഒരു ലക്ഷണം ഇല്ലാതെയും ഇതൊക്കെ സംഭവിക്കാം.
2: ഓക്കെ ഓക്കെ,
3: കളിക്കുമ്പോഴും സംഭവിക്കാം, റെസ്റ്റിലിരിക്കുന്ന സമയത്തും സംഭവിക്കാം.
2: ചില കേസിൽ ചിലപ്പോൾ ലക്ഷണം കാണിച്ചേക്കാം അല്ലെ?
3: കാണിച്ചേക്കാം.
2: ഇത് വെള്ളം നഷ്ടപ്പെട്ടിട്ട് ഈ അസുഖം വരുമോ?
3: വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഹാർട്ട് കൂടുതൽ ബീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ കൂടുതൽ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം.
2: എന്തൊക്കെയാണ് ഇതിന്റെ പ്രതിവിധികൾ ഡോക്ടറെ? അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പൊ ഇങ്ങനെ വന്ന അസുഖങ്ങൾക്ക്
3: വരാതിരിക്കാൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കുടുംബത്ത് 40 വയസ്സിൽ താഴെ ഉള്ള ആൾക്കാരിൽ ഹൃദ്രോഗം മൂലം ഇതേപോലെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ അത് വിദഗ്ധമായ രീതിയിൽ അവരെ പരിശോധിക്കേണ്ടുന്നതാണ്. അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത്, നമ്മളൊരു സ്ക്രീനിങ്, കുഞ്ഞുങ്ങളെ ഇതേപോലെ കളിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്പോർട്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അല്ലാതെ കുട്ടികൾക്ക് ഒരു സ്ക്രീനിങ് ഒരു അത്യാവശ്യമാണ്. പക്ഷെ നേരത്തെ ഒരു പിന്നെ നമുക്കൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ECG എടുക്കുക എന്നുള്ളൊരു കാര്യം വരുന്നില്ല. ECG ഇല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി, BP ഒക്കെ നോക്കി നമ്മൾ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ള രീതി മാറ്റിയിട്ട് ഫിറ്റ്നസിന് വരുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ECG എടുത്ത് നോക്കുക. ഈ ECG ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വിഭാഗം ഉണ്ടല്ലോ, SADS വരുന്ന, അതിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അതിന്റെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ECG കണ്ടുപിടിക്കാൻ
2: പറ്റും.
3: അപ്പൊ നിർബന്ധമായിട്ടും എന്ത് വേണം, ECG എടുക്കണം. ഒരു നമ്മുടെ ഈ കഴിഞ്ഞ ഈ ഒരു മാസത്തിനുള്ളിലാണല്ലോ ഇത് ഒക്കെ സംഭവിച്ചത്. അപ്പൊ ഈ ആൾക്കാരെ അവെയർ ആയിട്ടുണ്ട്, ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ ഇത്രയും വർഷം എടുത്ത ECG യെക്കാട്ടിലും കൂടുതൽ ഈ ഒരു മാസത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്.

0: എല്ലാവരും നിർബന്ധമായിട്ടും ഇത് എടുത്തിരിക്കേണ്ടുന്നതാണ്.
1: ഡോക്ടർ ഒരു പോയിന്റ് പറഞ്ഞല്ലോ, 40 വയസ്സിന് താഴെ ഉള്ള, 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് പിന്നെ ഇങ്ങനെ അറ്റാക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതുമായിട്ട് ബന്ധപ്പെടാം പെടുന്നില്ലേ?
0: അങ്ങനെയല്ല, അത് സാധാരണ സംഭവിക്കാവുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം 40 വയസ്സിൽ താഴെ എന്ന് പറഞ്ഞാൽ അത് ഏളിയാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ആ അപകടമുണ്ടായത്, ഫാമിലിയിലുള്ളവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്.
1: ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സ്കൂളിൽ കായിക പരിശീലനം ഇപ്പോൾ ഉണ്ടാവുമല്ലോ, സ്കൂളിൽ അധ്യാപകരുണ്ടാവും, അതിനുള്ള ആളുകൾക്ക് ഉണ്ടാവും, അവരെ അവർക്ക് പരിശീലനം നൽകാവുന്ന ഏതെങ്കിലും നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്?
0: തീർച്ചയായിട്ടും, കാരണം ഇത് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടാവുന്നത്. അപ്പം അത് നമുക്ക് ആ ആദ്യ നിമിഷങ്ങളിൽ നമ്മൾ അതിനെ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ആളെ രക്ഷപ്പെടുത്താൻ സാധിക്കും.
1: സമയം ഉണ്ടാവും അതിന്, മിനിമം എത്ര സമയത്ത്?
0: എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന്. അതുകൊണ്ട് CPR നമ്മൾ നിർബന്ധമായും എല്ലാ കുട്ടികളെയും പഠിപ്പിച്ചിരിക്കണം, അധ്യാപകരെയും പഠിപ്പിച്ചിരിക്കണം, കായിക അധ്യാപകരെയും പഠിപ്പിച്ചിരിക്കണം. അതുപോലെ
1: നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലെ?
0: തീർച്ചയായിട്ടും, കാരണം നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാ മനുഷ്യരും കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ, കാർഡിയക് മസാജ് കൊടുക്കാം, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മള് റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരാളിങ്ങനെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ അറിയാമെങ്കിൽ ആ ഒരു ജീവൻ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല,
1: പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.
0: വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കാരണം നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പോയി പോവുക എന്ന് പറയുന്നത് മോശമല്ലേ. അപ്പം ഇത് വളരെ ലളിതമായിട്ട് പഠിപ്പിക്കാം. അതുപോലെ തന്നെ അടുത്ത വേണ്ടുന്നത് AED നമ്മൾ ഡീഫിബ്രിലേറ്റർ ആണിത്. ഇത് എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ സ്കൂളിലും ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഇതേപോലെയുള്ള ഇവന്റ്സ് നടക്കുന്ന സമയത്ത് സ്പോർട്സ് റൂമിലോ ഫസ്റ്റ് എയ്ഡ് റൂമിലോ അല്ല വെക്കേണ്ടത്, അത് ആ സൈറ്റിൽ ഉണ്ടാവണം, ആ സ്ഥലത്ത് ഇതുണ്ടാവണം.
1: അവിടെ കപ്പൊക്കെ പ്രദർശിച്ച പോലെ തന്നെ അവിടെ,
0: അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ടീം സജ്ജമായിരിക്കണം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ.
1: എന്താണ് ഒന്നുകൂടി AED പറഞ്ഞാൽ?
0: AED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്ന് പറയും. നമുക്ക് കാർഡിയാക് മസാജ് കൊണ്ട് അല്ലെങ്കിൽ CPR കൊണ്ട് നമുക്ക് ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത
1: ഒരു
0: ഘട്ടം വരുമ്പോൾ അടുത്തത് നമ്മൾ ചെയ്യുന്നതാണ് ഈ AED, നമ്മൾ പിന്നെ ഡീഫിബ്രിലേഷൻ എന്ന് പറയും.
1: ഇവിടെ ശ്രോതാക്കളോടത്ത് ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. മറ്റൊരു അവസരത്തിൽ നമുക്ക് ഈ CPRനെ കുറിച്ചിട്ടും AED യെ കുറിച്ചിട്ടും നമുക്ക് സംസാരിക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ വളരെ ബ്രീഫായിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ പറയാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ഇന്നത്തെ കുട്ടികളുടെ ഭക്ഷണ രീതിയും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗവും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്നാണ്?
0: ഇത് വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ ഇത് മറ്റൊരു വിഷയമാണ്. ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യതകളിനകത്തേക്ക് വരും ഈ
1: കാരണങ്ങൾ. അതിപ്പോ കുട്ടികൾ ഇപ്പോ ഡിജിറ്റൽ നന്നായി ഈ ഉപകരണങ്ങൾ നന്നായി ഉപയോഗിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്കും വരൂലേ?
0: അല്ല, അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാലക്രമേണ വരുന്ന നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് വരുന്നതാണ്.
1: കുറേ കാലങ്ങൾക്ക്
0: ശേഷം നമ്മൾ എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ ജങ്ക് ഫുഡ് കഴിക്കുന്നത് കൊണ്ടും നമ്മുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്ന ഹാർട്ട് അറ്റാക്കാണത്. അത് ചെറുപ്പക്കാരിൽ ഹൃദ്രോഗങ്ങൾ വരുന്നതിന്റെ കാരണമാണ്. ഈ കൗമാരക്കാരിൽ കാർഡിയാക് അറസ്റ്റ് വരുന്നതിന് ഇതൊരു റീസൺ അല്ല.
1: പല രക്ഷിതാക്കളും പിന്നെ ചോദിക്കുന്നൊരു ചോദ്യം എന്താ അറിയോ, പഠനഭാരം കൂടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പരീക്ഷ പേടിച്ചതുകൊണ്ടോ ഈ കോമ്പറ്റീഷൻ, അനാവശ്യമായിട്ടുള്ള കോമ്പറ്റീഷൻ, സാരതമ്യ പഠനതൊക്കെ കുട്ടികൾക്കുള്ള മാനസിക സമ്മർദ്ദം കാരണം ഈ അസുഖം വരുമോ എന്നാണ് ചോദ്യം.
0: വരാം, ഇത് സംഭവിക്കാം. കാരണം നമുക്ക് വളരെയധികം ടെൻഷൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഈ ടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ രണ്ട് ഹോർമോൺ, അഡ്രിനാലിൻ അതുപോലെ കോർട്ടിസോൾ, ഈ ഹോർമോൺ നമ്മുടെ ശരീരത്ത് കൂടുകയും ഇതുമൂലം നമ്മുടെ BP കൂടാനും അതുപോലെ ഹാർട്ട് റേറ്റ് കൂടാനുമുള്ള സാധ്യതയുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്.
1: ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ അതിന്റെ മറ്റൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്, സ്കൂളുകളിലും സ്പോർട്സ് ഗ്രൗണ്ടുകളിലും AED പോലുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അത്
0: ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ജീവൻ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഇത് വലിയൊരു കാര്യമല്ല, വളരെ നിസ്സാരമായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരാളെ CPRഉം AED ചെയ്യാനും നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് സ്കൂളല്ല എല്ലാ ജനങ്ങളും ഇത് അറിഞ്ഞിരിക്കണം. AED ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയം നമ്മുടെ കയ്യിൽ AED ഉണ്ടാവില്ല.

0: ആയിക്കൊള്ളുന്നില്ല.
1: പക്ഷെ സി പി ആർ കൊടുക്കാൻ നമുക്ക് സാധിക്കും. നിർബന്ധമായിട്ട് എല്ലാ വ്യക്തികളും ഇത് പഠിച്ചിരിക്കണം.
0: അപ്പൊ ഇനി ഡോക്ടറോട് പറയാനുള്ളത്, ശ്രോതാക്കളോട് ഇതിന്റെ ഒരു ഇതിൽ ബേജാറാവാനില്ല എന്നും ഇതിന്റെ ഒരു ചുരുക്കം ഒന്ന് മൊത്തത്തിലൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും നമ്മുടെ ശ്രോതാക്കൾക്ക്.
1: അല്ല, എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ എത്രയോ കാലം ആയി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അത്രയും കാലത്തിനുള്ളിൽ ഞാൻ എടുത്ത ഇ സി ജിയെ കാട്ടിലും കൂടുതൽ ഞാൻ ഈ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു അവയർനെസ് നല്ലതാണ്, പക്ഷെ വളരെയധികം പേടിച്ചിട്ടാണ് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും വരുന്നത്. പേടിക്കണ്ട, പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെയുള്ള നല്ലൊരു ഫിറ്റ്നസ്, അത് വെറുതെ ഡോക്ടറെ കണ്ടിട്ട് എഴുതി മേടിച്ചാൽ പോരാ, അതുപോലെ കറക്റ്റായിട്ട് ഇ സി ജി ഒക്കെ എടുത്ത് എല്ലാ ടെസ്റ്റും ചെയ്ത് ആവശ്യമുള്ള ടെസ്റ്റൊക്കെ ചെയ്ത് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ എടുത്തിരിക്കണം. അപ്പം നമുക്ക് കുറേയധികം അപകടം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
0: അതിന്റെ പ്രായം ഒരു ഇത്ര വയസ്സ്, 5 വയസ്സ് അങ്ങനെ പ്രായം വല്ലതും ഉണ്ടോ?
1: ഇല്ല, നമ്മള് നേരത്തെ പറഞ്ഞ പോലെ കൗമാരക്കാരിലാണ് ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. അപ്പം ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളാണല്ലോ ഈ വിഗറസ് എക്സസൈസ് അല്ലെങ്കിൽ അതുപോലുള്ള ഗെയിംസിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പം അവർ നിർബന്ധമായിട്ടും ഒരു സ്ക്രീനിങ്ങിലൂടെ കടന്നു പോകണം. ഇ സി ജി നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. ഒരു ഡോക്ടർ നിർബന്ധമായിട്ട് കണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളകത്ത് ഏർപ്പെടുത്താൻ പാടുള്ളൂ സ്കൂൾ അധികൃതർ.
0: ഇപ്പോൾ ഡോക്ടർ നമ്മളോട് സംസാരിച്ച വിഷയം വളരെ വ്യക്തമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുക തന്നെ വേണം. കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊരു ശ്രദ്ധ വേണം. അത് പിന്നെ പഴയ പോലെ നമ്മളങ്ങനെ ഒഴിവാക്കി വിട്ടാൽ പോരാ. ഇപ്പോഴത്തെ ഭക്ഷണ രീതിയും അതൊക്കെ അത് ഡോക്ടർ ഇപ്പോൾ ഒരു ചെറിയ സൂചന ഇവിടെ തന്നു.
1: അത് നിർത്തനും ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. സാധാരണ കുറച്ച് ഇപ്പൊ ഈ ഒരു മാസമായിട്ട് കാണുന്നില്ല, അതിനു മുമ്പ് കുഞ്ഞുങ്ങൾ ഭയങ്കര ക്ഷീണമാണ്, പിന്നെ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ആദ്യം ഒരു ശകാരമാണ് പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് വരുന്നത്. ശരിക്കും ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണ്, നീ മൊബൈൽ നോക്കി ഇരുന്നിട്ടാണ്, നീ രാത്രി മുഴുവൻ സിനിമ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഉറങ്ങാതിരുന്നിട്ടാണ് എന്ന് പറഞ്ഞ് അവരോട് വഴക്കുണ്ടാക്കാതെ ഇത് ഒന്ന് കാര്യമായിട്ട് എടുക്കുക. ചിലപ്പോൾ ഇത് ആവാം, ആവാതിരിക്കാം. ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് അറിഞ്ഞിരിക്കുന്നല്ലേ ഏറ്റവും വലിയ ഭാഗ്യം.
0: വളരെയധികം സന്തോഷം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നതിൽ. താങ്കൾക്ക് പീസ് റേഡിയോ മാനേജ്മെന്റ് നന്ദി അറിയിക്കുകയാണ്. ഇനിയും മറ്റൊരവസരത്തിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.
1: അതുപോലെ തന്നെ ഇതുപോലൊരു നല്ലൊരു ടോപ്പിക് സംസാരിക്കാൻ എന്നെ വിളിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം.
0: താങ്ക് യു.
2: മഷാല്ല, ആരോഗ്യവിചാരം നമ്മൾ ഇതുവരെ കേട്ടത് കൗമാരക്കാരിലെ ഹൃദയാഘാതം, കാരണങ്ങളും പ്രതിവിധികളും എന്ന വിഷയത്തിൽ ഡോക്ടർ അജി വർഗീസ്, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ, ഇവരായിരുന്നു ആരോഗ്യവിചാരത്തിൽ നമ്മോട് സംവദിച്ചത്. ആരോഗ്യവിചാരത്തിന് ശേഷം ഇനി നമ്മൾ പ്രവേശിക്കുന്നത് പ്രാർത്ഥനാ പഠനത്തിലേക്കാണ്.
3: പ്രാർത്ഥനാ പഠനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിശ്വാസിയുടെ മുസ്ലിമിൻ്റെ നിത്യജീവിതത്തിൽ വരുന്ന ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനകൾ, ദുആകൾ പഠിപ്പിക്കപ്പെടുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു പ്രോഗ്രാമാണ് പ്രാർത്ഥനാ പഠനം. ഇപ്പോൾ നമുക്ക് മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 5-ാം ഭാഗമാണ് നമ്മളിപ്പോൾ കേൾക്കുക. സഫീർ അൽ ഹൈക്കമിയാണ് ഈ ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അല മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. ജനാസ നമസ്കാരത്തിൽ, മയ്യിത്ത് നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. പ്രാർത്ഥനയുടെ പകുതിയിലധികം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഅ് മദ്ഖലഹു വഗസ്ലഹു ബിൽമാഇ വസ്സൽജി വൽബറദ് വനഖ്ഹി മിനൽ ഖതായാ കമാ നഖൈത അസ്സൗബൽ അബ്യദ മിനൽ ദനസ്. ഇത്രയും ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാക്കി ഭാഗം, വഅബ്ദിൽ ഹുദാരൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി എന്നതാണ്. വഅബ്ദിൽഹു, അവിടെ ബാഇന് സുക്കൂനാണ്, അബ് അബ്ദിൽഹു, ലാമിനും സുക്കൂനാണ്, അബ്ദിലഹു എന്നല്ല, അബ്ദിൽഹു. ദാറൻ ദാറൻ, ഖൈറൻ മിൻ ദാരിഹി, ഖൈറൻ എന്നർത്ഥം ഖ തൊണ്ടയുടെ മുകൾ ഭാഗത്തുനിന്ന് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഖൈറം മിൻ ദാരിഹി. വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി അഹ്ലൻ. അപ്പോൾ വളരെ എളുപ്പമാണ് ഈ ഭാഗം പഠിക്കാൻ. അബ്ദിൽഹു എന്നത് മാത്രമാണ് പ്രത്യേകമായി പഠിക്കാനുള്ളത്. ദാറൻ എന്ന് പഠിച്ചാൽ ഖൈറൻ മിൻ ദാരിഹി, ദാറിനേക്കാൾ നല്ല ദാർ. അഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി എന്നാണ്. അതിൻ്റെ അർത്ഥം പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാകും. എന്താണ് അർത്ഥം? വഅബ്ദിൽഹു, അള്ളാഹു ഇദ്ദേഹം മരണപ്പെട്ടു, മരണപ്പെട്ട് കഴിഞ്ഞ് അദ്ദേഹത്തിന് പലതും നഷ്ടപ്പെട്ടിച്ചുണ്ട്. അങ്ങനെ അദ്ദേഹം ഇഹലോക ജീവിതം വെടിഞ്ഞ് പരലോക ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. റബ്ബേ വഅബ്ദിൽഹു, നീ അദ്ദേഹത്തിന് പകരമായി നൽകണമേ ദാറൻ, വീട്, ഖൈറൻ മിൻ ദാരിഹി, അദ്ദേഹത്തിൻ്റെ നിലവിലെ വീടിനേക്കാൾ, നിലവിൽ അദ്ദേഹം ജീവിച്ച വീടിനേക്കാൾ, താമസ സ്ഥലത്തേക്കാൾ നല്ല ഒരു താമസ സ്ഥലം, വീട്, അള്ളാഹുവെ നീ അദ്ദേഹത്തിന് പരലോകത്തൊരുക്കി കൊടുക്കണമേ. വഅഹ്ലൻ ഖൈറം മിൻ അഹ്ലിഹി, നിലവിൽ അദ്ദേഹത്തിന് കുടുംബക്കാരുണ്ട്, വീട്ടുകാരുണ്ട്. ഇതെല്ലാം ഒഴിവാക്കി അദ്ദേഹം പോകുന്നു. ഈ പോകുന്ന സ്ഥലത്ത് റഹ്മാനെ നീ അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള അഹ്ലുകാരേക്കാൾ, വീട്ടുകാരേക്കാൾ, ആ സ്വന്തക്കാരേക്കാൾ നല്ല സ്വന്തക്കാരെ നൽകിയണമേ എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പോൾ വളരെ നല്ല അർത്ഥമുള്ള ഒരു ഭാഗമാണിത്. അപ്പോൾ എളുപ്പമാണ്, അബ്ദിൽഹു എന്നത് മാത്രമാണ് ഇവിടെ പഠിക്കാനുള്ളത്. ദാറൻ ഖൈറം മിൻ ദാരിഹി, അഹ്ലൻ ഖൈറം മിൻ അഹ്ലിഹി എന്നാണ്. ഒരേ വാക്ക് തന്നെയാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ അള്ളാഹുവേ ഇദ്ദേഹത്തിന് നീ നിലവിൽ ഉള്ള വീടിനേക്കാൾ ഉത്തമമായ വീടും നിലവിലുള്ള വീട്ടുകാരേക്കാൾ ഉത്തമമായ വീട്ടുകാരെയും നീ പകരമായി നൽകണമേ എന്നാണ് പ്രാർത്ഥനയുടെ ഈ ഭാഗത്തിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, വഅബ്ദിൽഹു ദാറൻ ഖൈറം മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറം മിൻ അഹ്ലിഹി. ഒന്നുകൂടി ഞാൻ പറയാം, നിങ്ങൾ ഏറ്റു പറയണം. വഅബ്ദിൽഹു ദാറൻ ഖൈറം മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറം മിൻ അഹ്ലിഹി. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ. അപ്പോൾ പ്രാർത്ഥനാ പഠനം കേട്ട് കഴിഞ്ഞു. മൈത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനയുടെ ഭാഗം 5 സഫീർ അലി ഹിക്കമിയാണ് പ്രാർത്ഥനാ പഠനത്തിൽ നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് റേഡിയോ വൈബ്സിലെ ഒരു വൈബേറിയ മറ്റൊരു പ്രോഗ്രാം തന്നെയാണ് പൂമരത്തണലിൽ, കുട്ടികൾക്ക് ഏറ്റവും ഇമ്പമുള്ള പ്രോഗ്രാം.
3: ഈ ഒരു സമയത്ത് നമുക്ക് പൂമരത്തണലിൽ ആരംഭിക്കും മുൻപേ രക്ഷിതാക്കളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, പൂമരത്തണലിൽ നമ്മൾ വലിയവരും ഇത് ആസ്വദിച്ച് കേൾക്കാറുണ്ട്, പക്ഷേ നമ്മുടെ കുട്ടികൾ ഇത് കേൾക്കുന്നുണ്ട് എന്ന ആ ഒരു ചിന്ത, ഒരു ബോധപൂർവം നമ്മളതിൽ ഇടപെടണം എന്ന് കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് പൂമരത്തണലിൽ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പേ. ഇപ്പോൾ നമ്മൾ അംജദ് മദനിയാണ്, ഒരു അധ്യാപകനാണ്, അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഏറ്റവും ഒരു ഉറ്റ ചങ്ങാതിയാണ് അംജദ് മദനി. അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് വളരെ കൗതുകമാകുന്ന വിഷയങ്ങളിലൂടെ അദ്ദേഹം പോവാണ് നമ്മൾ പൂമരത്തണലിൽ കേൾക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം ഏറെ ഇഷ്ടപ്പെടുന്ന, നമ്മളെല്ലാവരും ഏറ്റവും നന്നായി സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ നമുക്കുണ്ട്. അവർ നമ്മെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നാം അവരെ തിരിച്ചും സ്നേഹിക്കുന്നത്. അങ്ങനെ നാം സ്നേഹിക്കുന്ന, നാം ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെക്കുറിച്ച് ആരെങ്കിലും മോശമായി അവരെ പറഞ്ഞാൽ നമുക്കത് സഹിക്കുമോ? നമുക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് നമ്മുടെ ഉമ്മ. നമ്മുടെ ഉമ്മയെക്കുറിച്ച് ഏതോ ഒരാൾ വന്ന് വളരെ മോശമായി പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം വേദനിക്കും? ആ സങ്കടം നമുക്ക് സഹിക്കാൻ കഴിയുമോ? നമുക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയില്ലേ, ആ ഉപ്പയെക്കുറിച്ച് ആരെങ്കിലും അനാവശ്യങ്ങൾ പറഞ്ഞാൽ, ഉപ്പയെ ചീത്ത വിളിക്കുന്നത് കേട്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. എന്തിനു പറയണം നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെക്കുറിച്ച് അല്ലെങ്കിൽ കൂട്ടുകാരികളെക്കുറിച്ച് സ്കൂളിലോ മദ്രസയിലോ ഒക്കെ പഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരും കൂട്ടുകാരികളുമൊക്കെയുണ്ട്. അവരെക്കുറിച്ചാണെങ്കിൽ പോലും നമുക്കത് സഹിക്കാൻ പറ്റില്ല അല്ലേ. ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മൾ പോയിട്ട് പറയും, അല്ല അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ പറയുന്നത് ശരിയല്ല, നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി സംസാരിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ ആരെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചീത്ത വിളിക്കുകയോ മോശമാക്കുകയോ ആക്രമിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുണ്ടാകേണ്ടത് ആരാണ്? ഒന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. രണ്ടാമതായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ആരെങ്കിലും വന്ന് അള്ളാഹുവെ ചീത്ത പറഞ്ഞാലോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് നബിയെ മോശമായി പറഞ്ഞാലോ? നമുക്ക് എത്ര വേദനയാകും! നമുക്ക് ആ സങ്കടം സഹിക്കാൻ ഒരിക്കലും കഴിയില്ലല്ലോ. എന്തുകൊണ്ടാണ് നമുക്ക് അള്ളാഹുവിനോട് ഇത്ര ഇഷ്ടം? അള്ളാഹുവിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല, എന്നിട്ട് പോലും നമുക്ക് അള്ളാഹുവിനെ അത്രയും ഇഷ്ടമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ആരും കണ്ടിട്ടില്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് എത്ര ഇഷ്ടമാണ്! അതിന് കാരണം അള്ളാഹു നമ്മെ ഇവിടെ സൃഷ്ടിച്ചു, നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ അവസരം തന്നു, നല്ല കുട്ടിയായി വളർത്തി നമ്മെ. ഇനി അള്ളാഹു നമ്മെ സ്വർഗത്തിലെത്തിക്കും. ആ സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവിനെ കണ്ട് അങ്ങേയറ്റത്തെ സന്തോഷത്തിൽ നമുക്ക് തുള്ളിച്ചാടണം സ്വർഗത്തിൽ. അതിന് അള്ളാഹു നമുക്ക് തൗഫീക്ക് തരും. അതാണ് അള്ളാഹുവിനോട് നമുക്കുള്ള ഇഷ്ടം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം എന്താണ്? സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നതാണ്. നരകത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ള എല്ലാ തിന്മകളും, ചെറിയ തിന്മകളും വലിയ ഗൗരവമുള്ള തിന്മകളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്താണെന്നറിയോ? നാം ഇപ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ചു വച്ചാൽ അതിനടുത്തേക്ക് ചെറിയ ചെറിയ പാറ്റകൾ പാറി വരുന്നത് നാം കാണാറുണ്ട്. അങ്ങനെ പാറി വന്ന് ആ മെഴുകുതിരിയിലെ തീയിൽ തട്ടി അവ കരിഞ്ഞുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നരകമെന്നു പറയുന്ന ആർക്കും സഹിക്കാൻ കഴിയാത്ത വേദനയുള്ള നരകത്തി തീയിൽ മനുഷ്യരിങ്ങനെ പോയി ചാടുകയാണ്. ആ ചാടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പിടിച്ച് നരകത്തിൽ ചാടല്ലേ എന്നു പറഞ്ഞ് പിന്നിലേക്ക് വലിച്ച് നിങ്ങളെ രക്ഷപ്പെടുത്തുകയാണ് ഞാൻ ചെയ്യുന്നത് ഇസ്ലാം പഠിപ്പിച്ചു തന്നതിലൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമ്മുടെ റസൂൽ. അതുകൊണ്ടല്ലേ നമ്മൾ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവേ എൻ്റെ പ്രവാചകന് നന്മ വരുത്തണേ, പുണ്യങ്ങൾ കൊടുക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മളേറെ സ്നേഹിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലുമൊക്കെ ചീത്ത പറയുമ്പോൾ, മോശമായി പറയുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്ന സമയത്ത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നിരുന്ന കട്ടിലിൽ മൂടിപ്പുതച്ച് കിടന്ന ധൈര്യശാലിയായ ഒരു സ്വഹാബിയുണ്ട്. നിങ്ങൾക്കറിയുമോ ആ സ്വഹാബിയുടെ പേര്? അള്ളാഹുവിൻ്റെ സിംഹം എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേരായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ളത്. അത്രയും ധൈര്യമായിരുന്നു. അതാണ് അലി റളിയല്ലാഹു അൻഹു. ആ അലി റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രയും ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകൾ കൊല്ലാൻ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ, നബിയെ ഞാൻ ആ കട്ടിലിൽ കിടന്നുകൊള്ളാം, നിങ്ങൾ രക്ഷപ്പെട്ടോളൂ എന്നു പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹു ധൈര്യത്തോടുകൂടെ ആ കട്ടിലിൽ കിടന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കു വേണ്ടി ജീവിച്ചു. വലിയ ഒരു കാര്യം ചെയ്തു. ഉഹ്ദ് യുദ്ധമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിൽ അമ്പ് തറച്ച് പടയങ്കിയുടെ ആണി തറച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേദനയാകാത്ത രൂപത്തിൽ അത് പറിച്ചെടുക്കാൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചെയ്തത് തൻ്റെ പല്ലുകൾ കൊണ്ട് കടിച്ച് പറിച്ചെടുക്കുകയായിരുന്നു. കടിച്ചു പറിച്ചെടുത്തു. കടിച്ച് പറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ശരീരത്തിൽ തറച്ച അമ്പുമാണിയുമെല്ലാം കിട്ടിയ കൂട്ടത്തിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ പല്ലും പറിഞ്ഞു പോന്നിരുന്നു എന്നാണ്. അപ്പോൾ എന്തിനാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അങ്ങനെ സഹിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടമായിരുന്നു അത്. ഉഹ്ദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടിയിട്ട് ആളുകൾ അമ്പ് ചെയ്യുമ്പോൾ, അമ്പെറിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് വരുന്ന അമ്പൊക്കെ സ്വന്തം ശരീരം മുന്നിൽ വെച്ച്, നബിയെ നിങ്ങൾക്കൊന്നും പറ്റാൻ ഞങ്ങൾ സമ്മതിക്കൂല, ഞങ്ങളുടെ ശരീരത്തിൽ തട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയുണ്ടായി സ്വഹാബത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, ഇന്ന് ഇതാ കുറേ ആളുകൾ വന്ന് മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ മോശക്കാരനാണ് എന്നും ചീത്ത ആളാണ് എന്നും കള്ളനാണ് എന്നും പറ്റിക്കുന്നയാളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ആളുകൾ പറയാണ്. ആ പറയുമ്പം നമുക്കെങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ പറ്റും? നാം നന്നായി പഠിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിസ്റ്ററി, ചരിത്രം നമ്മളെല്ലാവരും നന്നായി പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമായി പറയുന്ന ആൾക്കാരോട് നമുക്ക് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾക്കറിയോ എൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു കാഴ്ച കണ്ടിട്ടുണ്ട് എന്ന്. എന്താണത്? ഒരു യുദ്ധത്തിന് പോകുന്ന വേളയിൽ ഭക്ഷണമുണ്ടാക്കാൻ വേണ്ടി തീ കൂട്ടിയപ്പോൾ അവിടെ ഉറുമ്പുകളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടി വന്ന് പറഞ്ഞിട്ടുണ്ട്, ആരാണ് ഇവിടെ തീയിട്ടത്? ആ ഉറുമ്പുകൾ കരിഞ്ഞു പോവില്ലേ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൈന്യങ്ങളിൽപ്പെട്ടവരല്ലേ അത്? അതെത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റൂ എന്ന് പറഞ്ഞ് ഉറുമ്പുകൾക്ക് വേണ്ടി പോലും സംസാരിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അങ്ങനെ പറയരുതേ എന്ന് നമുക്ക് പറയാൻ കഴിയണം. അങ്ങനെ പഠിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര സ്നേഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികൾ ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, അവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച വലിയ സ്നേഹം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. സ്വന്തം തോളിലിരുത്തി മുട്ടുകുത്തി ആന കളിച്ച പ്രിയപ്പെട്ട ഒരു വല്ലുപ്പ അല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിൻ്റെ പ്രവാചകനാണ്, എന്നിട്ടാണ് മുട്ടുകുത്തി നടന്ന് തൻ്റെ തോളിൽ പ്രിയപ്പെട്ട പേരക്കുട്ടികളെ കയറ്റിവെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിക്കുന്നത്. ആ കുട്ടികൾ വല്ലാതെ സന്തോഷിച്ചു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിലിരുന്ന് വല്ലാതെ സന്തോഷിച്ചു. അപ്പോൾ കുഞ്ഞുമക്കളെ കളിപ്പിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ആ പേര് കേൾക്കുമ്പോൾ നാം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്നു. ബാങ്ക് കൊടുക്കുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ നമ്മൾ കേൾക്കാറില്ലേ? ഇല്ലേ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ? അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ അത് ഏറ്റുപറയുന്നു. അപ്പോഴും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുന്നു. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചതുപോലെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ നമസ്കരിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ഭക്ഷണം കഴിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ പുഞ്ചിരിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ഉപ്പയെ സ്നേഹിച്ചത്, ഉമ്മയെ സ്നേഹിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ഖുർആൻ ഓതിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ഉറങ്ങിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ബാത്റൂമിലേക്ക് പോയത്, ബാത്റൂമിൽ നിന്ന് വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പ്രാർത്ഥിച്ചത്, എങ്ങനെയാണോ പള്ളിയിലേക്ക് പോയത്, ഇങ്ങനെ ഓരോ കാര്യവും നാം ശരിക്ക് പഠിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി ഇഷ്ടപ്പെടുകയും വേണം. അങ്ങനെ ഇഷ്ടപ്പെട്ട് എല്ലാവരോടും പറയണം, എനിക്കെൻ്റെ നബിയെ ഇഷ്ടമാണ്, എൻ്റെ നബി നല്ല നബിയാണ് എന്ന് പറയണം, എൻ്റെ നബി ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയണം, എൻ്റെ നബിക്കു വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് പറയണം, എൻ്റെ നബി ജീവിച്ചതുപോലെ ഞാൻ ജീവിക്കുമെന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ ആര് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറയുകയും അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ എന്താണ് ആ കഥ എന്ന് അറിയുന്ന അത് പഠിച്ചിട്ടുള്ള ആളുകളോട്, ഉസ്താദുമാരോട്, അധ്യാപകരോട് ചോദിച്ച് പഠിച്ച് അത് പറയുന്ന ആളുകളോട് അല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ നബി ഏറ്റവും ഇഷ്ടപ്പെട്ട നബിയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഇന്നത്തെ കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുന്നവരോടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമാക്കി എഴുതുന്നവരോടുമൊക്കെ നമുക്ക് നല്ല അറിവ് നേടി അതിനെ എതിർക്കാൻ പ്രതിരോധിക്കാൻ കഴിയണം. അതിന് നമ്മളെല്ലാവരും നന്നായി പഠിക്കുക, ആഴത്തിൽ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം നമുക്ക് മനസ്സിലാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാണിച്ച എല്ലാ നല്ല കാര്യങ്ങളും നാം ജീവിതത്തിൽ പകർത്താനും പാലിക്കാനും ശ്രമിക്കുക. നമ്മളെ വഴിതെറ്റിക്കാൻ പല രൂപത്തിൽ ആളുകൾ വരുന്നുണ്ട്, ഷെയ്ത്വാൻ്റെ പണി ചെയ്യുന്നുണ്ട്. ഷെയ്ത്വാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരൊക്കെ നമ്മുടെ അടുക്കൽ വന്ന് നമ്മെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ചിലപ്പോൾ സംശയിപ്പിക്കും. ഖുർആൻ ഇങ്ങനെയല്ലേ, മുഹമ്മദ് നബി എന്ന് പറയുന്ന ആൾ ചീത്തയാളല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ മുന്നിൽ അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിനെയും ഖുർആനിനെയുമൊക്കെ മോശമായി സംസാരിക്കുമ്പോൾ ഇല്ല എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കണം. തുറന്നു പറയണം, എനിക്കെൻ്റെ നബിയെ ഇഷ്ടമാണ് എന്ന് പറയണം. അപ്പോഴാണ് നമ്മളൊക്കെ ശരിക്കുള്ള മുസ്ലിങ്ങളാവുകയുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ, ഖലീഫ മൂന്നാമത്തെ ഖലീഫയാണോ രണ്ടാമത്തെ ഖലീഫയാണോ? ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നാലാമത്തെ ഖലീഫ അലി റളിയല്ലാഹു അൻഹു. അതിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, നബിയെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാണ്, പിന്നെ നബിയെ നിങ്ങളേന്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞറിയോ, ഉമറേ നിനക്ക് ശരിക്കുള്ള വിശ്വാസിയാവണോ, ശരിക്കുള്ള മുഖ്മിനാവണോ, അങ്ങനെയാണെങ്കിൽ ആദ്യം എന്നെ ഇഷ്ടപ്പെടണം, എന്നിട്ട് നിന്നെ ഇഷ്ടപ്പെടാൻ പറ്റൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബിയെ എനിക്കേറ്റവും ഇഷ്ടം നിങ്ങളെ തന്നെയാണ് എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ വിശ്വാസം അത് കംപ്ലീറ്റായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ജീവിച്ചുവോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ ഇഷ്ടപ്പെട്ടുവോ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാം, അങ്ങനെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാം. അങ്ങനെ സ്നേഹിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് നബി ജീവിച്ചതുപോലെ ജീവിച്ച് ആളുകൾ എന്തു പറഞ്ഞാലും എൻ്റെ നബി എനിക്ക് ഏറെ പ്രിയപ്പെട്ട നബി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എഴുതാൻ കഴിയുന്നവർ എഴുതിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ, സ്വർഗം കിട്ടുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാഅല്ലാഹ്. പൂമരത്തണലിൽ കൂട്ടുകാരോടൊപ്പം അംജദ് മദനിയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ വൈബ്സിൽ ഇനി നുറുങ്ങുകൾ.
3: കുറഞ്ഞ വാക്കുകളിൽ വളരെ വലിയ വിഷയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിപാദ്യ വിഷയങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കേൾക്കാറുണ്ട് പല കാര്യങ്ങളിലും. എഴുത്തുകാരൻ ഇബ്നു അലി എടത്തനാട്ടുകരയാണ്.
4: അരോഗ ദൃഢഗാത്രയായ ഒരു ചെറുപ്പക്കാരി മുറ്റത്തു വന്ന് ഭിക്ഷയാചിച്ചു. വീടിന് മുന്നിൽ വെറ്റില മുറുക്കിയിരിക്കുന്ന എന്റെ അടുത്ത ബന്ധുവായ മുതിർന്ന സ്ത്രീക്ക് അതൊട്ടും പിടിച്ചില്ല. അവർ വീടിന്റെ പുറംതിണ്ണയുടെ മൂലയിലുള്ള ചൂലി ചൂണ്ടിക്കാണിച്ച് മുറ്റം മുഴുവൻ അടിച്ചു വൃത്തിയാക്കിയാൽ കൂലിയായി ക്യാഷ് തരാം എന്ന് പറഞ്ഞു. എന്നാൽ അവരെ പുച്ഛഭാവത്തിൽ നോക്കി അമർത്തിച്ച വിട്ടി ചെറുപ്പക്കാരി തിരിഞ്ഞു നടക്കുകയായിരുന്നു. അധ്വാനിക്കാതെ വിയർക്കാതെ പണം സംഘടിപ്പിച്ച് ജീവിക്കുക എന്നത് പലരുടെയും ദൗർബല്യമായി ഇന്ന് മാറിയിരിക്കുന്നു. സമ്പന്നരുടെ വീട്ടിൽ ഇടയ്ക്കിടെ പോയി കൊച്ചുവർത്തമാനം പറഞ്ഞ് ഒപ്പം മുതലാളിക്കിഷ്ടമില്ലാത്ത ആളെക്കുറിച്ച് രണ്ട് കുറ്റവും പറഞ്ഞ് രസിപ്പിച്ച് തിരിച്ചുപോകുമ്പോൾ കൈമടക്ക് വാങ്ങി പോക്കറ്റിലിടുന്ന ചില വിരുദ്ധന്മാരുണ്ട്. വേറെ ചിലരുണ്ട് വിദേശത്ത് നിന്ന് നാട്ടിലെത്തുന്ന പ്രവാസികളുടെ വീട്ടിൽ യഥാസമയമെത്തി വർത്തമാനം പറഞ്ഞ് സന്തോഷിപ്പിക്കും. ഒടുക്കം അഥവാ പണമൊന്നും കിട്ടിയില്ലെങ്കിൽ ഇത്ര രൂപ ഇന്ന ആവശ്യത്തിന് വേണമെന്ന് ചോദിച്ച് വാങ്ങുകയും ചെയ്യും. കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവരോട് തന്നെക്കുറിച്ച് മോശമായി പറഞ്ഞുകൊടുക്കുമെന്ന പേടിയുള്ളതുകൊണ്ട് പണം നൽകി തൃപ്തിപ്പെടുത്തി മടക്കിയയക്കുകയാണ് പ്രവാസികളുടെ പതിവ്. ഭാര്യയ്ക്കോ മക്കൾക്കോ ജോലിയുണ്ടെങ്കിൽ അവരുടെ ചെലവിൽ മാത്രം ജീവിക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. പ്രായം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഒരു പ്രയാസവുമില്ലാത്ത ഇവർ ജോലി ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും അസുഖം അഭിനയിക്കുകയാണ് പതിവ്. മതവേഷം കെട്ടിയ ദിക്കറുകളെ ഉപജീവനമാർഗമായി ഉപയോഗിച്ച് നടക്കുന്ന ചിലരുമുണ്ട്. ഏതെങ്കിലും സ്ഥാപനത്തിന്റെ പേരിലും പിരിവ് നടത്താൻ മടിക്കില്ല ഇവർ. മുമ്പ് ജോലി ചെയ്തിരുന്ന പ്രദേശങ്ങളിൽ ഇടവിട്ട് ചെന്ന് പ്രമുഖരെ കണ്ട് കാശൊപ്പിക്കുന്നവരാണ് മറ്റു ചിലർ. കൂട്ടുകാരിലും ബന്ധുക്കളിലും സാമ്പത്തിക സുസ്ഥിതിയുള്ളവരെ സമർത്ഥമായി ഉപയോഗിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. ഇടയ്ക്കിടെ കടം വാങ്ങി തിരികെ കൊടുക്കാതിരിക്കുക എന്നതാണ് പതിവ് ശൈലി. ചിലപ്പോൾ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ച് സംരംഭം തുടങ്ങാനെന്ന് പറഞ്ഞ് പണം കൈപ്പറ്റുകയും ചെയ്യും. വൈകാതെ തിരികെ കൊടുക്കാം എന്ന ഉറപ്പിൽ പണം കിട്ടാൻ പല സമ്മർദ്ദങ്ങളും പ്രയോഗിക്കും ഇവർ. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് അവരാ സംരംഭം പൊളിക്കും. ഇത്തരക്കാർ മേലനങ്ങി ജോലി ചെയ്യുന്നവനൊന്നും മിനക്കെട്ടില്ല. അവർ ബോസായിരിക്കും. തൻ്റേതായി അര ക്യാഷ് പോലും നഷ്ടപ്പെടാനില്ല എന്നതിനാൽ അവർക്ക് യാതൊരു വിഷമവും ഉണ്ടാവുകയുമില്ല. പൊളിഞ്ഞ് പാളീസായ അവസ്ഥയിൽ ആരും പണം തിരികെ ചോദിക്കില്ല. ചോദിച്ചാലും കിട്ടില്ല എന്നുറപ്പാണല്ലോ. അഥവാ ചോദിച്ചാലും എവിടെ നിന്ന് എടുത്തു തരും എന്നാവും മറുചോദ്യം. കൊല്ലങ്ങൾക്ക് മുമ്പ് അയൽ സംസ്ഥാനത്തുനിന്ന് ഗ്രാനൈറ്റ് വാങ്ങി വിൽക്കാൻ രജിസ്ട്രേഷന് വേണ്ടി രണ്ടുപേർ വന്നതോർക്കുകയാണ്. ഒരാൾ വശം പണമുണ്ട്, രണ്ടാമന് നീണ്ട നാവും ആളെ സംസാരിച്ച് വശത്താക്കാനുള്ള സവിശേഷ കഴിവും. ക്രാന്തദർശിയായ എന്റെ അന്നത്തെ ഓഫീസർ പറഞ്ഞു ആ സാമർത്ഥ്യക്കാരൻ മറ്റവനെ പറ്റിക്കുമെന്ന്. മാസങ്ങൾക്കുള്ളിൽ അപ്പറഞ്ഞത് ശരിയായി ഭവിച്ചു. ക്യാഷ് മുടക്കിയ പാവത്തിന് കുറെ നഷ്ടവും വരുത്തിവെച്ച് മറ്റയാൾ മുങ്ങി. വാങ്ങുന്ന കൈകളെപ്പോഴും താഴെയാണ്. അതെത്ര മേന്മയുള്ള കാര്യമൊന്നുമല്ല. അധ്വാനിച്ച് വിയർത്ത് സമ്പാദിച്ചതുകൊണ്ട് ജീവിക്കുന്നതിൻ്റെ സംതൃപ്തിയും മാന്യതയും മറ്റൊന്നിനും ലഭിക്കില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ച് ആഹരിക്കുന്നതിനേക്കാൾ ഉത്തമമായി ആരും ഭക്ഷണം കഴിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാം സ്വന്തം അധ്വാനത്തിലൂടെയാണ് ആഹരിച്ചിരുന്നത്. ബുഖാരി.
2: പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സിൽ നുറുങ്ങുകൾ ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. മനോഹരമായ മറ്റൊരു പഠനാർഹമായ സെഷനിലേക്ക് നമ്മൾ ഇനി പ്രവേശിക്കുന്നു. അസ്മാഉൽ ഹുസ്ന,
3: അസ്മാഉൽ ഹുസ്ന നമ്മൾ മുമ്പേ നമ്മൾ പറയാറുണ്ട്, ഓരോ വൈബ്സിൻ്റെ ഈ ഒരു സെക്ഷൻ എത്തുമ്പോഴേക്ക് തന്നെ നമുക്കറിയാം അസ്മാഉൽ ഹുസ്ന നമ്മൾ മറ്റൊരു പരിപാടി കേൾക്കുന്നത് പോലെ കേൾക്കേണ്ടതല്ല, കുറച്ചൊരു താല്പര്യപൂർവ്വം അതോടൊപ്പം തന്നെ ഒരു പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെയും ഇത് പഠിച്ചാൽ നമുക്കുണ്ടാകുന്ന മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതായത് ആത്മീയമായിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ് പ്രകാരമുള്ള പ്രോഗ്രാമുകളിൽ. അതിൽപ്പെട്ട ഒന്ന് പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്, ഗഹനമായ പഠനമാണ് അഥവാ പ്രാമാണികമായിരിക്കുന്ന ചർച്ചകളാണ്, സംസാരമാണ് ഇതിൽ നമ്മൾ കേൾക്കുക. തുടർച്ചയായിട്ട് ബഹുമാനനായ ഷമീർ മദീനിയാണ് നമ്മോടൊപ്പം അസ്മാഉൽ ഹുസ്ന പ്രോഗ്രാമിൽ ചേരാറുള്ളത്. ഇപ്പോൾ അസ്സമദ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള സംസാരമാണ്, അതിനെക്കുറിച്ചുള്ള വിവരണമാണ് അസ്മാഉൽ ഹുസ്നയിൽ നാം കേൾക്കുക.
5: بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهم الله سهودر ماري سهودر غلي അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി അത് സൂക്ഷിച്ച് പാലിച്ച് പടച്ചറബിനോട് തഖ്വയും നന്ദിയുമുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിനെ അറിയുക എന്നത് നാം കരസ്ഥമാക്കുന്ന വിജ്ഞാനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനമാണ്. കാരണം വേറെ ഏതൊരു വിജ്ഞാനമെടുത്തു നോക്കിയാലും അള്ളാഹുവുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഏതൊരു വിജ്ഞാനവും സൃഷ്ടികളുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങളാണ്. ഡോക്ടറായിരുന്നാലും എഞ്ചിനീയറായിരുന്നാലും മറ്റേത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നാലും ഒക്കെ അവർ കൈകാര്യം ചെയ്യുന്നതും പഠിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമൊക്കെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അള്ളാഹുവിനെ അറിയുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും അവൻ്റെ വചനങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള ഈ ചർച്ചയിൽ നാം കൈകാര്യം ചെയ്യുന്നത് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള വ്യത്യാസം പോലെ അത്യുത്കൃഷ്ടമായ വിജ്ഞാനത്തെ സംബന്ധിച്ചാണെന്നുള്ളൊരു ജാഗ്രതയും തിരിച്ചറിവും നമുക്കുണ്ടാകണം. അങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിശേഷണങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ പടച്ചറബ് നമ്മെ ഏറെ സ്നേഹിക്കും. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നല്ല ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടുമ്പോൾ ആത്മാർത്ഥമായി അവനെ സ്നേഹിക്കുവാനും അവൻ്റെ നിയമങ്ങൾ അംഗീകരിച്ച് അവന് കീഴ്പ്പെട്ട് അവൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം നയിക്കുവാനുമൊക്കെ നമുക്കതിന് പ്രാപ്തിയുണ്ടാക്കും. അള്ളാഹു ആ രൂപത്തിൽ ഒരു നാഫിയായ ഇൽമായി ഉപകരിക്കുന്ന ജ്ഞാനമായി നമ്മുടെ ഈ സംസാരവും കേൾവിയും ചർച്ചയുമെല്ലാം പരിഗണിക്കുമാറാകട്ടെ. 38-ാമത്തെ നാമമായി നമ്മൾ പഠിക്കാനെടുക്കുന്നത് അൽ അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ അത്യുത്തമങ്ങളായ നാമങ്ങളുടെ കൂട്ടത്തിൽ 38-ാമത്തെ നാമമായി നമ്മൾ ഇന്ന് ചർച്ചക്കെടുക്കുന്നത് അസ്വമദ് എന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമമാണ്. അസ്വമദ് എന്ന് പറഞ്ഞാൽ സർവരുടെയും ആശ്രയമായിട്ടുള്ളവനും ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനും അവനാണ് സ്വമദ്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആശ്രയിച്ചുകൊണ്ടാണ് ചെറിയ ചെറിയ ജീവികൾ മുതൽ വലിയ വലിയ ജീവജാലങ്ങളടക്കം സർവവും നിലനിൽക്കുന്നത്. الذي يصمد إليه الخلائق في حوائجهم ومسائلهم മനുഷ്യന്മാരുടെ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമൊക്കെ ഒരു അത്താണിയായി അവലംബമായി ആശ്രയമായി കാണുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന 112-ാം അധ്യായത്തിലെ 1-2 ആയത്തുകളിൽ അള്ളാഹു അവനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, പറയുക, കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവപ്പെട്ട ഒന്ന് അള്ളാഹു ഏകനാണ് എന്നതാണ്. അല്ലാഹു സ്വമദ്, അവനെല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനും അവനാകട്ടെ പരാശ്രയമുക്തനാണ്, ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തവനാണ്. ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും എല്ലാം അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അവലംബിക്കുന്നത് ആശ്രയിക്കുന്നത് അല്ലാഹുവിനെയാണ്. പരിശുദ്ധ ഖുർആൻ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ 15-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാ, യാ അയ്യുഹൻ നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാ, അല്ലയോ മനുഷ്യരെ, നിങ്ങളെല്ലാവരും പടച്ചവനിലേക്ക് ആവശ്യമുള്ളവരാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, നിങ്ങളുടെ രോഗം മാറാൻ, നിങ്ങൾക്ക് സന്താനങ്ങളില്ലെങ്കിൽ മക്കളെ കിട്ടാൻ, അതേപോലെ നിങ്ങളുടെ സാമ്പത്തിക പരാധീനതകളും പ്രയാസങ്ങളും നീങ്ങാൻ, ദാരിദ്ര്യമില്ലാതെയാക്കാൻ, വിശപ്പ് മാറാൻ, നിങ്ങളുടെ പട്ടിണി അകറ്റാൻ, നിങ്ങളുടെ എല്ലാ നിലക്കുമുള്ള ആശയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിച്ചു കിട്ടാൻ നിങ്ങൾക്ക് ആശ്രയിക്കാനുള്ളവൻ, അവലംബിക്കാനുള്ളവൻ അല്ലാഹുവാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അസ്വമദായ റബ്ബിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ, എല്ലാവരും ആശ്രയിക്കുന്ന ആ റബ്ബിനെയാണ് ഞാനും അവലംബിച്ച് ആശ്രയിച്ച് നിൽക്കുന്നത്, ആരെല്ലാം കൈയൊഴിച്ചാലും എനിക്ക് എല്ലാവരുടെയും ആശ്രയമായി വർത്തിക്കുന്ന, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത പടച്ചറബ് എന്നെ പിന്തുണക്കുവാനും സഹായിക്കുവാനും ഉണ്ടെങ്കിൽ, ഏത് പ്രതിസന്ധികളെയും അതിജയിക്കാൻ, ഏത് പ്രയാസങ്ങളിൽ നിന്നും കരകയറാൻ എനിക്ക് സാധിക്കുമെന്ന ഒരു ഉത്തമ ബോധ്യവും വിശ്വാസവും ഉണ്ടാകും. സൂറത്ത് അൻആമിലെ 63-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ, ഖുൽ മൻ യുനജ്ജീകും മിൻ ളുലുമാത്തിൽ ബർരി വൽ ബഹർ, ആരാണ് നിങ്ങളെ കടലിലെയും കരയിലെയും അന്ധകാരങ്ങളിൽ നിന്ന്, കടലിലെ കൂരാക്കൂരിരുട്ടിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ ആരുണ്ട് എന്ന് ചോദിച്ചാൽ, അവിടെയും അല്ലാഹു. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് ആശ്വാസം നൽകാൻ കഴിവുള്ള കെൽപ്പുള്ളവനാണ് അല്ലാഹു. അല്ലാഹുവിനെ എത്ര ആശ്രയിക്കുന്നുവോ, അവനോട് എത്ര കണ്ട ആത്മാർത്ഥമായി നാം ചോദിച്ചുകൊണ്ടിരിക്കുന്നുവോ, നിരന്തരമായി പടച്ചവനോട് നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുവോ, അത്ര കണ്ട പടച്ചറബ്ബിന് മനുഷ്യരോട് ഇഷ്ടമാണ്, ചോദിക്കുന്ന ആളുകളോട് ഇഷ്ടമാണ് എന്നാണ്. സൃഷ്ടികൾ അങ്ങനെയല്ലല്ലോ, മനുഷ്യന്മാരങ്ങനെയല്ലല്ലോ. നമ്മളൊരാളോട് ഒരു തവണ ഒരു സഹായം ചോദിച്ചു, അല്ല വായ്പയായിട്ട് ഒരു തവണ ചോദിച്ചു, അത് നമ്മൾ കൊടുത്തു, പിന്നെയും പലതവണ നമ്മളിങ്ങനെ ചോദിക്കാൻ നിന്നാൽ, വായ്പയായിട്ടും അല്ലാതെ സഹായമായിട്ടും ഒക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ, സ്വാഭാവികമായും തരുന്ന ആളാണെങ്കിൽ പോലും നമുക്ക് ചോദിക്കാനും ഒരു മടിയായിരിക്കും, തരുന്ന ആളെന്ന് തന്നെ ഇയാൾക്ക് തന്നെ ഉള്ളൂ പണി, ഇത് അയാളുടെ ഒരു തൊഴിലാണോ എന്ന രീതിയിൽ ഒരു അകൽച്ചയും വെറുപ്പുമൊക്കെ സ്വാഭാവികമാണ് മനുഷ്യന്മാരെ സംബന്ധിച്ച്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെയല്ല. മല്ലം യസ്അലില്ലാഹ യഗളബ് അലൈഹി, അല്ലാഹുവിനോട് ചോദിക്കാത്തവരോടാണ് പടച്ചറബ്ബിന് ഇഷ്ടക്കേട്, ദേഷ്യമുള്ളത്. അല്ലാഹുവിനെ ഏത് കാര്യങ്ങളിലും ആശ്രയിച്ച്, ഏത് കാര്യങ്ങളിലും അവലംബിച്ച്, നിരന്തരം അവനോട് ആവശ്യങ്ങളും സങ്കടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് അല്ലാഹുവിന് ഇഷ്ടമാണ് എന്നാണ്. ഖൈറ് തേടാൻ, ഷെറിൽ നിന്ന് രക്ഷ കിട്ടാൻ ഒക്കെ നമ്മൾ അല്ലാഹുവിനോടാണ് ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത്. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബി ഇൽമിക വ അസ്തഖ്ദിറുക ബി ഖുദ്റതിക വ അസ്അലുക മിൻ ഫളിക്കൽ അളീം, ഇസ്തിഖാറത്തിൻ്റെ ദുആയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. അല്ലാഹുവെ, ഞാൻ നിന്നോട് ഖൈറിനെ തേടുകയാണ്, നീയാണ് അറിയുന്നവൻ, നീയാണ് കഴിവുള്ളവൻ, എനിക്ക് കഴിവില്ല, എനിക്ക് അറിവില്ല, അതുകൊണ്ട് ഈ വിഷയത്തിൽ ഖൈറായതെന്തോ അത് നീ എനിക്ക് വിധിക്കണമേ, എളുപ്പമാക്കി തരണമേ, എനിക്ക് ദോഷകരമായ വല്ലതുമാണ് ഇത് എങ്കിൽ അതിനെ എന്നിൽ നിന്നും എന്നെ അതിൽ നിന്നും നീ അകറ്റിക്കളയണമേ. ഇങ്ങനെ ഏത് കാര്യത്തിലും അള്ളാഹുവിനെ ആശ്രയിക്കാൻ, ഒരു കാര്യം ഭാവിയിൽ വരാനിരിക്കുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്താണ് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും അപ്പുറത്തായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ, അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ഭാവിയിൽ വരാനിരിക്കുന്ന, നമ്മൾ ചെയ്യാനിരിക്കുന്ന ഒരു കച്ചവടത്തെ സംബന്ധിച്ചോ ഒരു ഇടപാടിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കായി നാം തിരഞ്ഞെടുക്കുന്ന ഒരു കോഴ്സിനെ സംബന്ധിച്ചോ നാം തുടങ്ങാനിരിക്കുന്ന ഒരു വ്യവസായത്തെ സംബന്ധിച്ചോ ബിസിനസ്സിനെ സംബന്ധിച്ചോ ഏതും എന്തും എല്ലാം അതിൻ്റെ ഭാവി അറിയുന്ന പടച്ചറബിനെ ആശ്രയിച്ചുകൊണ്ട് അവനോട് ഖൈറിനെ ചോദിക്കാൻ, ഷെറിൽ നിന്ന് രക്ഷ തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഖുർആനിലെ ഒരു ആയത്ത് ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങൾക്കിത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരുന്നു എന്ന് സ്വഹാബത്ത് പറയുമ്പോൾ ആ പ്രാർത്ഥനയുടെ മഹത്വവും ഈ പറഞ്ഞ ആശ്രയത്വത്തിൻ്റെ അർത്ഥവും നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. എല്ലാം അല്ലാഹുവിൻ്റെ കയ്യിലാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ ഒരു വിശ്വാസി പടച്ചറബിൽ തവക്കുലാക്കുന്ന, അള്ളാഹുവിനോട് മാത്രം സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അവനിൽ മാത്രം അവലംബവും അവനെ മാത്രം ആശ്രയവുമായി കാണുന്ന ഒരു വിശ്വാസി എന്തിന് നിരാശപ്പെടണം? ആരെ പേടിക്കണം? അള്ളാഹുവാണ് എല്ലാറ്റിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവൻ. എല്ലാം അവൻ്റെ നിയന്ത്രണത്തിലാണ്. എല്ലാറ്റിൻ്റെയും സാക്ഷാൽ ഉടമസ്ഥൻ അവനാണ് എന്നറിയുമ്പോൾ അതൊരു വിശ്വാസമായി നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുമ്പോൾ തീർച്ചയായും നിർഭയത്വവും അതേപോലെ നിരാശയില്ലാത്ത പേടിയില്ലാത്ത ഒരു ജീവിതവും നയിക്കാൻ വിശ്വാസിയെ അത് പ്രാപ്തമാക്കും. സൃഷ്ടികൾക്കാർക്കും അത്തരം ഒരു സവിശേഷതയില്ല. എത്ര വലിയ ധനാഢ്യനായ മനുഷ്യനാണെങ്കിലും എത്ര വലിയ രാജാവും ചക്രവർത്തിയായിരുന്നാലും പലരെയും അവർക്ക് ആശ്രയിക്കേണ്ടി വരും പല കാര്യങ്ങൾക്കും. എനിക്ക് നിങ്ങളുടെ ആരുടെയും ഒന്നും വേണ്ട എന്ന് വലിയ വർത്തമാനം പറയുന്ന ആളുകളുണ്ടാകും. ചിലപ്പോൾ അയാൾ ആ വർത്തമാനം പറയുമ്പോൾ ഇരിക്കുന്നത് ഏതൊക്കെയോ മനുഷ്യന്മാർ പടുത്തുയർത്തിയ വീട്ടിൽ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ടായിരിക്കും. അതേപോലെ അയാൾക്ക് പോലും അറിയാത്ത ഒട്ടേറെ ആളുകൾ അധ്വാനിച്ച, അവർ പണിയെടുത്ത് ചോര നീരാക്കി ഉണ്ടാക്കിയ വാഹനത്തിൽ കയറിയിരുന്നു കൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ അവർ കെട്ടിയുണ്ടാക്കിയ ഏതെങ്കിലും സൗകര്യത്തിലോ കസേരയിലോ ഒക്കെ ഇരുന്നു കൊണ്ടും ആ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടുമൊക്കെയായിരിക്കും. ധരിക്കുന്ന വസ്ത്രം, കഴിക്കുന്ന ഭക്ഷണം, അവർ താമസിക്കുന്ന പാർപ്പിടം എന്ന് തുടങ്ങി ഏത് മേഖലയിലേക്ക് നോക്കിയാലും ഒട്ടേറെ ആളുകളുടെ സഹായവും അവരെയൊക്കെ ആശ്രയിച്ച് അവരുടെ എല്ലാം ആനുകൂല്യങ്ങൾ പറ്റിയുമാണ് ഈ ലോകത്ത് മനുഷ്യന്മാരാരും ജീവിക്കുന്നത്. എന്നാൽ പടച്ചറബിനെ സംബന്ധിച്ചിടത്തോളം അവനാണ് മനുഷ്യരെ, മറ്റ് സൃഷ്ടികളെ എല്ലാവരെയും തീറ്റിപ്പോറ്റുന്നവൻ. ഹുവ യുത്ഇമു വലാ യുത്അം. അവൻ തീറ്റ നൽകുന്നു, അവനെ ആരും തീറ്റിപ്പോറ്റേണ്ടതില്ല. അവനാണ് എല്ലാവർക്കും ഉപജീവനം നൽകുന്നവൻ. അവനാണ് എല്ലാവർക്കും സംരക്ഷണം നൽകുന്നവൻ. അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിനാകട്ടെ ആരുടെയും ആശ്രയവും സഹായവും ആവശ്യമില്ല. അപ്പോൾ പടച്ചറബ് എല്ലാ അർത്ഥത്തിലും ആശ്രയം ആവശ്യമില്ലാത്ത പരാശ്രയമുക്തനാണ്, നിരാശ്രയനാണ്, ആശ്രയം വേണ്ടതില്ലാത്തവരാണ്. ആ അള്ളാഹുവിനെ എല്ലാവർക്കും ആവശ്യമുണ്ട്, ആശ്രയം ആവശ്യമുണ്ട്. അള്ളാഹു സ്വമദാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ആ ഒരു സമാധാനവും സ്വസ്ഥതയും അന്തസ്സും നമുക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. സമദാണെന്ന വിശ്വാസത്തിൽ തേടിയാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ എന്ന ഒരു വാദഗതി ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഒന്ന് മനസ്സിലെത്തേണ്ട ഒരു സംഗതിയാണ്. അള്ളാഹു അല്ലാത്ത ഒരാളോട് നമ്മൾ സഹായം തേടുന്നു, സങ്കടങ്ങൾ പറയുന്നു, പ്രാർത്ഥിക്കുന്നു, അവരുടെ മുന്നിൽ നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കുന്നു, അത് ശിർക്കാകണമെങ്കിൽ എന്ത് വേണമെന്ന് ചില മുസ്ലിയാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നാം വിളിച്ചു തേടുന്ന ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ശക്തി അവരാരായിരുന്നാലും അവർ അള്ളാഹുവിനെ പോലെ സ്വമദാണ്, ആരുടെ എല്ലാവരും ആശ്രയിക്കുന്ന, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത സ്വമദാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ, അഥവാ സ്വമദീയത്ത് അവരിൽ ആരോപിച്ചാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ എന്നതാണ്. അത് വളരെ അബദ്ധജടിലമായ ഗുരുതരമായ ഒരു പിശകാണ്, പിഴവാണ് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. കാരണം മക്കാ മുശ്രിക്കുകൾ പോലും അവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടിയത് ശിർക്കാണ് എന്ന് നമുക്കൊക്കെ അറിയുന്ന, അതുകൊണ്ടാണല്ലോ അവരെ മുശ്രിക്കുകൾ എന്ന് വിളിക്കുന്നത് തന്നെ. അവർക്ക് പോലും എന്ത് വിശ്വാസമില്ല? അള്ളാഹുവിനെ പോലെ
6: എല്ലാം അടക്കി ഭരിക്കുന്ന എല്ലാറ്റിൻ്റെയും സാക്ഷാൽ ഉടമസ്ഥരും ബാക്കി എല്ലാവരും അവരെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് എന്ന് അവർ വിളിച്ചു തേടുന്ന അവരുടെ ദേവന്മാരെ, ദേവികളെ സംബന്ധിച്ച് പോലും അവർക്ക് അങ്ങനൊരു വിശ്വാസമുണ്ടായിരുന്നില്ല എന്ന്. അതെവിടെ നിന്ന് മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ തൽബിയത്തിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ കാണാം. മക്കയിലെ അബൂജഹലും ഉത്തുബത്തും ഷൈബത്തും ഒക്കെ തവാഫ് ചെയ്ത് ഹജ്ജ് ചെയ്യുമ്പോൾ, ഉംറ ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞ തൽബിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൽബിയത്ത് പോലെ തന്നെ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞങ്ങളിതാ എത്തിയിരിക്കുന്നു, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നു, നിനക്ക് യാതൊരുവിധ പങ്കുകാരുമില്ല, നീയാണ് ഏറ്റവും വലിയവൻ, ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവർ പറയുന്നൊരു ചെറിയ വാൽക്കഷ്ണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എത്തുമ്പോൾ പറയും, നിർത്തു, മതി, നിങ്ങൾ ഇത്രയും പറഞ്ഞത് ശരിയാണ്. അവസാനം പറയുന്ന ആ ഭാഗം എന്താണ് അവർ പറഞ്ഞത്? ഇല്ലാ ശരീകൻ ഹുവലക്, നിനക്ക് ചില പങ്കുകാരുണ്ട്, ആ പങ്കുകാരുടെ പ്രത്യേകത തംലിക്കുഹു വമാ മലക്. ഇല്ലാ ശരീകൻ ഹുവലക് തംലിക്കുഹു വമാ മലക്, ഞങ്ങൾ നിന്നിലേക്ക് അടുക്കുവാൻ വേണ്ടി മധ്യവർത്തികളായി സ്വീകരിക്കുന്ന ഈ ദേവന്മാരും ദേവികളുമൊക്കെ അള്ളാഹുവെ നിന്നെപ്പോലെ സ്വതന്ത്ര കഴിവുള്ള ശക്തിയുള്ള ആളുകളാണെന്നല്ല, അവയെല്ലാം നിന്റേതാണ്, അവക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ അതിൻ്റെ എല്ലാം സാക്ഷാൽ ഉടമസ്ഥൻ നീയാണ്. എന്നിട്ടും ആ ഒരു വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചില്ല. അങ്ങനെ ഒരു പങ്കുകാരെ സങ്കല്പിച്ചുകൊണ്ട് അവരോട് സങ്കടങ്ങൾ പറഞ്ഞ്, അവരോട് ആവലാദികളും വേവലാദികളും ബോധിപ്പിച്ച്, അവരെ ആശ്രയിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടുക എന്നത്, അവരോട് തേടുക എന്നത് പാടില്ലാത്ത സംഗതിയാണ്. അപ്പോൾ അള്ളാഹുവിനെ പോലെ സ്വമതാണ് മറ്റുള്ളവർ എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്ക് വരികയുള്ളൂ എന്നത് അനുസരിച്ചാണെങ്കിൽ, അതാണ് ശരിയെങ്കിൽ, മക്കാ മുശരിക്കുകൾ പോലും അബൂജഹലും ഉത്തുബത്തും ഷൈബത്തും അടക്കം മുശരിക്കുകളുടെ, ബഹുദൈവാരാധകരുടെ നേതാക്കന്മാരായി നമ്മൾ മനസ്സിലാക്കുന്ന അവർ പോലും ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരും. ചുരുക്കത്തിൽ, അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ആശ്രയമായിട്ടുള്ളവനും അവനാകട്ടെ മറ്റാരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനുമാണ്. അങ്ങനെയുള്ള അള്ളാഹുവിനെ നാം റബ്ബായി സ്വീകരിക്കുമ്പോൾ നമുക്ക് നിർഭയത്വവും മനക്കരുത്തും സമാധാനവും ആത്മാഭിമാനവും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. റഹ്മാനായ റബ്ബ്, സ്വമദായ റബ്ബ് നമ്മുടെ എല്ലാവിധ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ സഹോദരങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
7: മാഷാല്ലാ, ഷമീർ മദീനിയുടെ സംസാരമാണ് അസ്മാഉൽ ഹുസ്നയിൽ ഇതുവരെ നമ്മൾ കേട്ടത്. അള്ളാഹുവിൻ്റെ നാമമായ സ്വമദുമായി ബന്ധപ്പെട്ട പഠനം നമ്മൾ കേട്ടുകഴിഞ്ഞു. പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സിൽ ഇനി കഥ പറയാം.
3: പ്രിയ പ്രേക്ഷകരെ, നമ്മൾ കഥ പറയാൻ പ്രോഗ്രാം എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒന്ന് രണ്ട് വ്യക്തികളുണ്ട്. അതിൽ ഏറ്റവും കുട്ടികൾക്ക്, കുട്ടികളോടൊപ്പം സഞ്ചരിക്കുന്ന ബഹുമാനായ അബ്ദുസ്സലാം വീട്ടി, അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. യുദ്ധഭൂമിയിൽ കണ്ടത് എന്ന ഈയൊരു വിഷയത്തിൽ കുട്ടികളോടൊപ്പം കഥ പറയാം പ്രോഗ്രാമിൽ വീട്ടി അബ്ദുസ്സലാം മാസ്റ്റർ ചേരുന്നു.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കുഞ്ഞുമക്കളെ, കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേരെന്താണോ? യുദ്ധഭൂമിയിൽ കണ്ടത് എന്നാണ്. യുദ്ധം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരുപാട് യുദ്ധങ്ങളുണ്ടല്ലേ ഇസ്ലാമിൽ. എന്നെ യുദ്ധങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? ബദർ യുദ്ധം, ഉഹ്ദ് യുദ്ധം, ഖന്ദഖ് യുദ്ധം. നമ്മളിപ്പോൾ അങ്ങനെ ഒരു യുദ്ധഭൂമിയിൽ നടന്നൊരു കാഴ്ചയാണ്. ആ കാഴ്ച കണ്ട് സ്വഹാബികൾക്ക്, ആരാണ് സ്വഹാബികൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള അനുചരന്മാർ, നബിയുടെ അനുയായികൾ അല്ലേ? അവർക്ക് ആ കാഴ്ച കണ്ട് വല്ലാത്ത സങ്കടമായി. ഒരു ഉമ്മക്ക് അവരുടെ ചെറിയ മകനെ യുദ്ധക്കളത്തിൽ നഷ്ടമായതാണ് സംഭവം. എന്നിട്ട് ആ ഉമ്മ കുഞ്ഞിനെങ്ങനെ തെരയാണ്, എല്ലായിടത്തും ചുറ്റുഭാഗത്തേക്ക് കണ്ണുകളിങ്ങനെ നോക്കി നാനാദിക്കിലേക്കും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ, എൻ്റെ കുട്ടി എവിടെയാണ്, എൻ്റെ മോനെവിടെയാണ് എന്നിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഉമ്മക്ക് ചില ശാരീരിക പ്രയാസങ്ങളൊക്കെ ഉണ്ട്, നടക്കാനൊന്നും വയ്യ അത്രക്കങ്ങ്. പക്ഷെ അതൊന്നും നോക്കാതെ ഉമ്മ ഓടുകയാണ് എൻ്റെ കുട്ടി എവിടെയെന്ന് നോക്കിയിട്ട്. ശരീരം തളർന്നിട്ടും തളരാത്ത മനസ്സുമായിട്ട് അവരോട്ടം തുടർന്നു.
8: ഈ രംഗമാണ് നമ്മുടെ സഹാബികളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരല്പസമയം കഴിഞ്ഞപ്പോ തിരച്ചിലിനൊടുവിൽ അവർക്ക് ആ കുഞ്ഞിനെ കിട്ടി. കണ്ണു നിറഞ്ഞ ആ ഉമ്മ കുഞ്ഞിനെ തുരുത്തുരാ ചുംബിക്കാൻ തുടങ്ങി. വാരിയെടുത്ത് ടണച്ചുപൂട്ടി ഉമ്മ വെക്കാണ്. എന്റെ മോനേന്ന് പറഞ്ഞിട്ട് അല്ലേ ഈ കാഴ്ചയാണ് സഹാബികൾ നോക്കി നിൽക്കുന്നത്. ഇത് നോക്കി നിൽക്കുന്ന സഹാബികളോടായിട്ട് കൂട്ടത്തിൽ നമ്മുടെ നബിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പ സഹാബികളോടൊരു കാര്യം ചോദിച്ചു, എന്റെ സഹാബികളെ, ആ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ആ ഉമ്മാക്ക് ആ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എന്തൊരു സ്നേഹമാണ് ആ ഉമ്മാക്ക് ആ കുഞ്ഞിനോട്. പിന്നെ എങ്ങനെ അങ്ങനെ സംഭവിക്കുക? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കണമെന്നോ? എന്നാൽ എന്റെ സഹാബികളെ, നിങ്ങൾ അറിയണം കേട്ടോ, ഈ ഉമ്മാക്ക് കുഞ്ഞിനോടുള്ള കാരുണ്യത്തേക്കാൾ സ്നേഹത്തേക്കാൾ എത്രയോ പതിന്മടങ്ങ് ഇരട്ടി അള്ളാഹുവിന് തൻ്റെ അടിമകളോട് കാരുണ്യമുണ്ട്, സ്നേഹമുണ്ട്. ആരല്ലാൻ്റെ അടിമകൾ? നമ്മൾ തന്നെ. അപ്പം നമ്മളെ അള്ളാഹ് എന്തൊരിഷ്ടാണ് എന്ന് ഈ സംഭവത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഉമ്മനേക്കാളും ഇഷ്ടാണ്, ആ ഉമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യത്തെക്കാളും കാരുണ്യമാണ് അള്ളാഹുവിന് നമ്മോട്. അപ്പം നമുക്ക് നമ്മുടെ അള്ളാഹുവിനെ നമ്മളും ഇഷ്ടപ്പെടണ്ടേ? അള്ളാഹുവിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കണ്ടേ? തീർച്ചയായും. അപ്പം നല്ല മക്കളായിട്ട് നമുക്ക് വളരാൻ കഴിയട്ടെ. കഥ പറയാൻ പരിപാടിയിൽ മറ്റൊരിക്കൽ നമുക്കപ്പോൾ വീണ്ടും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാ അല്ലാഹ്, കഥ പറയാം വളരെ ഇമ്പമാർന്ന അതോടൊപ്പം ചിന്തയാർന്ന പ്രോഗ്രാം. കുട്ടികൾക്ക് ഈയൊരു കഥ കേൾക്കുക എന്നതിനപ്പുറം നമ്മുടെ കുട്ടികൾ അതിൽ കേട്ട കാര്യങ്ങൾ എഴുതി വെക്കുകയോ അതോടൊപ്പം അത് അവർക്ക് അവതരിപ്പിക്കാനുള്ള അവസരം വരെ വൈകുന്നേരത്തെ ലൈവിൽ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ലൈവിൽ നമ്മൾ നൽകാറുണ്ട്. ഈയൊരു കഥയിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള കഥയിൽ കുട്ടിക്ക് അനുഭവപ്പെട്ടത് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയത് അവർ എഴുതി വെക്കട്ടെ. രക്ഷിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ പിതാവിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം അത് എഴുതി വെക്കട്ടെ. എന്നിട്ട് അവർ കുട്ടികളെ അവതരിപ്പിക്കട്ടെ അവരുടെ സ്കൂളുകളിലോ അതല്ലെങ്കിൽ മദ്രസകളിലോ അതുപോലെ തന്നെ റേഡിയോയിലോ ഒക്കെ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ അവർക്കുണ്ട്. എന്തായാലും കഥ പറയാൻ പ്രോഗ്രാം നമ്മൾ കേട്ടു. വി ടി അബ്ദുസ്സലാം മാസ്റ്ററായിരുന്നു നമ്മോടൊപ്പം ചേർന്നത്. യുദ്ധഭൂമിയിൽ കണ്ടത് എന്ന കഥ.
8: ശ്രൂ, നമ്മൾ ജനക്ഷേമം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഈ ജനക്ഷേമം വ്യത്യസ്ത വിഷയങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ റേഡിയോ വൈബ്സിലും നമ്മൾ വ്യത്യസ്ത വിഷയങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. ഇന്നിപ്പോൾ GST, MSME, അതുപോലെ ക്യാഷ്

0: സംസാരിച്ച ധാരാളം ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയിൽ അതുപോലെ തന്നെ അവസാനത്തെ ഒരു എപ്പിസോഡും കൂടിയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇപ്പോൾ എല്ലാ ആളുകളും പലപ്പോഴും ഒരു CA അല്ലെങ്കിൽ ഒരു ടാക്സ് റിട്ടേൺ പ്രിപ്പയേഴ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാറുള്ളത്. ഒരാൾക്ക് സ്വമേധയാ അത് ചെയ്യാൻ പറ്റുമോ എന്നാണ്?
1: നമുക്ക് സ്വമേധയാ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് വെബ്സൈറ്റ് ഉണ്ട്, www.incometax.gov.in. ആ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്തുകൊണ്ട്, നമ്മുടെ പാൻ കാർഡ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് സ്വമേധയാ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര്, പ്രത്യേകിച്ച് സാലറിയുടെ തൊട്ടുള്ള പ്രൊഫഷണൽസുകൾക്ക്, അവർക്ക് അവരുടെ ഈ ഓട്ടോമാറ്റിക്കലി TDS കട്ട് ചെയ്ത ഒരാളുടെ കേസ് ചെയ്യാൻ പറഞ്ഞു, അവർക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ ഫോംസ് ഫില്ലായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ചെക്ക് ചെയ്ത് ഫയൽ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ സാലറീഡ് മാത്രമുള്ള ആൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് എപ്പോഴും എക്സ്പേർട്ടായിട്ടുള്ള ഒരു കൺസൾട്ടൻ്റെയോ ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ സഹായത്തോടു കൂടി തന്നെ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. കാരണം ടാക്സിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചിലപ്പോൾ സാധാരണക്കാർ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണം എന്നില്ല, അത് എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൺസൾട്ടൻ്റിൻ്റെയോ ചാർട്ടേഡ് അക്കൗണ്ടൻ്റെയോ സഹായത്തോടു കൂടി ഫയൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ കറക്റ്റായിട്ട് വരികയും ഡിഫക്റ്റീവ് ആകാതിരിക്കുകയും ചെയ്യും. ഫീസ് കിട്ടാൻ വേണ്ടി പറയുന്ന കാര്യമില്ല, ചാർട്ടേഡ് അക്കൗണ്ട്സ് ഒബ്വിയസ്ലി ഫീസ് കൊടുക്കണം. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ റിട്ടേൺ ഡിഫക്റ്റീവ് ആയിരിക്കാൻ, ഭാവിയിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ട് വേറെ നോട്ടീസുകളോ വേറെ പ്രശ്നങ്ങളോ വരാതിരിക്കാൻ എപ്പോഴും നല്ലത്,
0: സേഫ് ആകാൻ നല്ലത് ഒരു ഇതുപോലെ കൺസൾട്ടൻസി ചെയ്തിട്ടാണല്ലേ. ഓക്കെ, അതുപോലെ നമ്മളെ അടുത്ത ഒരു ചോദ്യം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലാസ്റ്റ് ഫിനാൻസ് ബഡ്ജറ്റിൽ MSME അതിന് ഇൻകം ടാക്സ് നിയമത്തിൽ പ്രത്യേക ബെനിഫിറ്റ് ഉള്ളതായിട്ട് കണ്ടു, അതിനെ കുറിച്ച് എന്തോ പറയാൻ പറ്റും?
1: നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരാൾ MSME രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട്, ഒരുപാട് പേര് MSME രജിസ്ട്രേഷൻ എടുക്കുന്നു, ഉദ്യോഗാധാർ എന്ന് പറയുന്ന
0: രജിസ്ട്രേഷൻ.
1: MSME പറഞ്ഞാൽ മൈക്രോ സ്മോൾ മീഡിയം എന്ന രീതിയിൽ ഒരു ആക്ട് ഉണ്ട്, 2006 ഗവൺമെന്റ് പാസ്സാക്കിയ ഒരു ആക്ട്. ആ ആക്ട് പ്രകാരം ആ 250 കോടി രൂപ വരെ ടേൺ ഓവർ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ആ ആക്ടിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ചെറുകിട എല്ലാ ബിസിനസ്സുകാർക്കും എന്ത് ചെയ്യാൻ പറ്റും, MSME ആക്ടിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ, ഒരു ചെറുകിട ബിസിനസ്സുകാർ മിക്കപ്പോഴും ക്രെഡിറ്റ് സെയിൽ നടത്താറുണ്ട്, കടമായിട്ട് എന്ത് ചെയ്യും, സാധനം കൊടുക്കും. അപ്പോൾ ഈ പൈസ കിട്ടാൻ പലപ്പോഴും പലതും ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കാറുണ്ട്. അപ്പോൾ MSME രജിസ്ട്രേഷനുള്ള ആളെ സംബന്ധിച്ചോളം MSME പ്രത്യേകമായ റെഗുലേഷൻസും കൗൺസിലൊക്കെ ഉണ്ട്. ഇപ്പം 45 ദിവസത്തിനുള്ളിൽ ആ പൈസ കൊടുത്തോളണം എന്നാണ് MSME ആക്ട് പറയുന്നത്. ഒരാൾക്ക് ക്രെഡിറ്റ് ആയിട്ട് പൈസ കൊടുത്താൽ പൈസ തിരിച്ച് 45 ദിവസം കൊടുത്തോളണം, ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ MSME നമുക്ക് കേസിന് പോകാനും ഒക്കെ നിയമപരമായ വശങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഗവൺമെൻറ് MSME കുറെ പ്രൊമോട്ട് ചെയ്യുന്നത്, ചെറുകിട ബിസിനസ്സുകാരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഇൻകം ടാക്സിൽ കൊണ്ടുവന്ന നിയമം എന്താ പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രെഡിറ്റ് സെയിൽ നടത്തി, ഒരു MSME രജിസ്ട്രേഷനുള്ള ഒരാൾ നമ്മൾ ക്രെഡിറ്റ് സെയിൽ നടത്തി, ആ പൈസ കിട്ടിയില്ല എന്ന് വിചാരിക്കുക. കിട്ടിയില്ലെങ്കിൽ ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് ആരാണോ തരാത്ത ആൾ, ആ ആൾക്ക് ആ എത്ര എമൗണ്ട് ആണ് കൊടുക്കാനുള്ളത്, ഇപ്പോൾ 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല എങ്കിൽ ആ 1 ലക്ഷം രൂപയ്ക്കും അദ്ദേഹം ഇൻകം ടാക്സ് അടക്കേണ്ടി വരും, എക്സ്ട്രാ ഇൻകം ടാക്സ് അടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിയമം വെച്ചുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യും, കൃത്യമായിട്ട് പൈസ തരും. അപ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആവുന്ന സമയത്താണ്. അപ്പം 31 മാർച്ച് അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു MSME, നമ്മളൊരു MSME രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പൈസ 45 ദിവസം കൂടുതൽ ഡ്യൂ ഉണ്ടെങ്കിൽ എന്തായാലും അദ്ദേഹം തരും. തന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇൻകം ടാക്സ് അടക്കേണ്ടി വരും, അതിന് 30% ടാക്സ് പോകും ഏകദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യും, പൈസ തരും. അപ്പോൾ അതാണ് ഏറ്റവും പുതിയ ബെനിഫിറ്റ് ആയിട്ട് ഇപ്പോൾ MSME പ്രത്യേകമായിട്ട് ബെനിഫിറ്റ് ഇൻകം ടാക്സിൽ കൊണ്ടുവന്നത്.
0: അതുപോലെ പിന്നെ ഇന്ത്യ, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്യാഷ്ലെസ് എക്കോണമിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് നിയമത്തിൽ ഇങ്ങനെ ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശരി ശ്രദ്ധിക്കേണ്ടത്?
1: ഡീമോണിറ്റൈസേഷൻ വന്നത് തൊട്ട് ക്യാഷിന് എല്ലാവർക്കും പേടിയാണ്. സത്യം പറഞ്ഞു എപ്പോഴാണ് ക്യാഷ് നിരോധിക്കുക എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഒരുപാട് ഇൻകം ടാക്സിൽ ഒരുപാട് നിയമങ്ങളുണ്ട് ക്യാഷ് ട്രാൻസാക്ഷനെ ബന്ധപ്പെട്ട്. അത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണ മാത്രമല്ല, പാൻ കാർഡ് ഉള്ളവർ മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാവരും നിയമം പാലിക്കേണ്ട നിയമങ്ങൾ ഇൻകം ടാക്സിൽ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നിയമമാണ് 2 ലക്ഷം മുകളിൽ നിങ്ങൾക്ക് ക്യാഷായിട്ട് ഒരു ട്രാൻസാക്ഷൻ നടത്താൻ പാടില്ല.
0: 2 ലക്ഷം മുകളിൽ ക്യാഷ് ട്രാൻസാക്ഷൻ
1: പറ്റൂല. നമുക്ക് കയ്യിലുള്ള ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായി നിങ്ങൾക്ക് 2 ലക്ഷം മുകളിൽ ഒരു സെയിൽ നടത്തി, അതിൽ ക്യാഷായിട്ട് പൈസ മേടിക്കാൻ പറ്റൂല, അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിട്ട് മേടിക്കണം. അപ്പോൾ ഒരു ദിവസം ഒരു ട്രാൻസാക്ഷൻ 2 ലക്ഷം മുകളിൽ പാടില്ല. ഇനിയിപ്പോൾ ഒരു ഇവൻറ്റ് നടത്തി.

0: ഒരു കല്യാണം, മാരേജ് ഫംഗ്ഷൻസ് ഒരുപാട് പൈസ മുടക്കുന്ന ഒരു ഫംഗ്ഷൻ ആണല്ലോ ഇപ്പോഴത്തെ മാരേജ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഒരു ഇവന്റ്, ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റ് നമുക്ക് 2 ലക്ഷം രൂപ ക്യാഷ് കൊടുക്കാൻ പറ്റില്ല, കാരണം ഒരു ഇവന്റ് ആണ്. ആ ഇവന്റ് 2 ലക്ഷം നമ്മൾ ക്യാഷ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ എല്ലാ ട്രാൻസാക്ഷനും, ഒട്ടുമിക്ക ട്രാൻസാക്ഷൻ, എല്ലാ ട്രാൻസാക്ഷനും 2 ലക്ഷം എന്നുള്ള ലിമിറ്റ് ഇൻകം ടാക്സിൽ വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ 2 ലക്ഷം മുകളിലാണ് പൈസ കൊടുക്കുന്നതെങ്കിൽ ആ നിയമത്തിന് എതിരാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എമൗണ്ട് എത്രയാണോ നിങ്ങൾ പൈസ കൊടുക്കുന്നത് ആ എമൗണ്ട് തന്നെ പെനാൽറ്റി ആയിട്ട് നിങ്ങൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കണം എന്നാണ് നിയമം. അപ്പോൾ ഇങ്ങനെ പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യേണ്ടി വരും, ആ എത്ര എമൗണ്ട് ആണ് ക്യാഷ് ആയിട്ട് ചെയ്തത്, അപ്പോൾ 5 ലക്ഷം രൂപ ആണ് ക്യാഷ് ആയിട്ട് കൊടുത്തതെങ്കിൽ 5 ലക്ഷം രൂപ തന്നെ പെനാൽറ്റി ആയിട്ടും വരുന്നതാണ്.
1: അതുപോലെ ഈ ഫണ്ട് കളക്ഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ സംഭാവന പിരിവെടുക്കുന്നത്, അത് ശരിക്കും ഈ ടാക്സിൽ വരുന്നുണ്ടോ? ഇല്ലല്ലോ, അതൊക്കെ കഴിയും.
0: നിങ്ങൾ ചോദിച്ച ട്രസ്റ്റിന്റെ കേസിലാണ്,
1: ട്രസ്റ്റിന്റെ അതുപോലെ ഓരോ ഓർഗനൈസേഷൻ ഇങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ നമ്മളിപ്പോൾ ചാരിറ്റി ഫണ്ട് ആണെങ്കിലും അങ്ങനെയൊക്കെ പൈസ വാങ്ങുന്നുണ്ടല്ലോ, അതിലെങ്ങനെയാണ് അതിൻ്റെ?
0: ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രസ്റ്റ് അത് ഡൊണേഷൻ സ്വീകരിക്കാം, ട്രസ്റ്റിന് ഡൊണേഷൻ സ്വീകരിക്കാം, ആ ഡൊണേഷൻ നമുക്ക് ചെലവഴിക്കുകയും ചെയ്യാം. ഇൻകം ടാക്സ് നിയമത്തിൽ പറയുന്നത് ഒരു വർഷം 2.5 ലക്ഷം മുകളിലാണ് ഒരാൾക്ക് ഒരു ട്രസ്റ്റിന് വരുമാനം കിട്ടുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് വരുമാനം കിട്ടുന്നത് വിചാരിക്കുക. ആ 2 ലക്ഷം മുകളിൽ അത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും ട്രസ്റ്റ്. മാത്രമല്ല ഇൻകം ടാക്സ് ഒരു പ്രത്യേകമായിട്ടൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഇൻകം ടാക്സിൽ പ്രത്യേകമായിട്ടൊരു രജിസ്ട്രേഷൻ ഉണ്ട്, 12A(b) രജിസ്ട്രേഷൻ എന്ന് പറയും. ഈ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. 2 ലക്ഷം മുകളിൽ ഡൊണേഷൻ ലഭിക്കുന്ന എല്ലാ ട്രസ്റ്റുകളും എന്ത് ചെയ്യണം, ഈ രജിസ്ട്രേഷൻ എടുക്കണം. ഇത് ഇൻകം ടാക്സിൽ 12A(b) എന്നുള്ള രജിസ്ട്രേഷൻ ഉണ്ട്. ആ രജിസ്ട്രേഷൻ എടുത്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. പക്ഷെ അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ടാക്സ് വരില്ല. പക്ഷേ രണ്ട് കാര്യം ശ്രദ്ധിക്കണം, ഒന്ന് 12A(b) രജിസ്ട്രേഷൻ എടുക്കണം, രണ്ട് കൃത്യമായിട്ട് എല്ലാ വർഷവും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യും. മാത്രമല്ല അവരുടെ കണക്കിൽ ഓഡിറ്റ് ചെയ്യുകയും ചെയ്യണം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പൊ ഈ 3 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത പക്ഷെ അവരും നമുക്ക് ട്രസ്റ്റിന് കിട്ടുന്ന ഡൊണേഷന്റെ 35% ടാക്സ് വരുന്നതാണ്.
1: നമ്മളെ ഈ എപ്പിസോഡിന്റെ അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ തോന്നുന്നു. ഈ വ്യക്തികൾ തമ്മിലുള്ള പേഴ്സണൽ ലോൺ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് അവസാനമായിട്ട് നമുക്ക് എന്താ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം,
0: പേഴ്സണൽ ലോൺസ് ഇപ്പോൾ ഒരുപാട് പേര് വ്യക്തികളിൽ നിന്ന് ലോൺ മേടിക്കാറുണ്ട്, അങ്ങോട്ട് ഇങ്ങോട്ട് ലോൺ കൊടുക്കാറുണ്ട്, മേടിക്കാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്ന്, ലോൺ ക്യാഷായിട്ട് മേടിക്കാനോ റീപേ ചെയ്യാനോ പാടില്ല. അതിൻ്റെ ലിമിറ്റ് ഇൻകം ടാക്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത് 20,000 രൂപയാണ്. എന്നുവെച്ചാൽ 20,000 രൂപയോ അതിൽ താഴെയോ ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷായിട്ട് ലോൺ മേടിക്കാം, ക്യാഷായിട്ട് ലോൺ തിരിച്ചു കൊടുക്കാം. 20,000 മുകളിലാണ് ലോണെങ്കിൽ തീർച്ചയായിട്ടും ക്യാഷായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല. മാത്രമല്ല അതിന് മേടിച്ചു എന്ന് പറയാനും പറ്റില്ല എവിടെയും,
1: അത് തന്നില്ലെങ്കിൽ പിന്നെ അതിന്റെ പേര് കേസിന് പറ്റില്ല.
0: അപ്പൊ അതുകൊണ്ട് തന്നെ 20,000 മുകളിൽ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ അക്കൗണ്ട് ത്രൂ തന്നെ ആയിട്ട് ചെയ്യാം.
1: 20,000 താഴെയാണെങ്കിൽ നമുക്ക് കേസ്
0: കേസ് കൊടുക്കാൻ പറ്റും, പക്ഷെ കേസ് റെലവൻസ് പ്രൂഫ് ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോ നിങ്ങളുടെ റിലേറ്റീവ് ആണെങ്കിൽ പോലും ലോൺ മേടിക്കുവാണെങ്കിൽ ഒരു ലോൺ എഗ്രിമെന്റ് ചെയ്യുക, സ്റ്റാമ്പ് പേപ്പറിൽ പരസ്പരം ലോൺ എഗ്രിമെന്റ് ചെയ്തുകൊണ്ട് എപ്പോഴും ലോൺ ട്രാൻസാക്ഷൻസ് ചെയ്യാം. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഭാവിയിലാണെങ്കിലും ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിലാണ് പൈസ വരുന്നത്, അപ്പൊ പൈസ വരുമ്പോൾ ഇൻകം ടാക്സ് ചോദ്യം ചോദിക്കാം, എന്താണ് ഇതിന്റെ സോഴ്സ് എന്നുള്ളത്. അപ്പൊ ഇൻകം അല്ല, ലോൺ ആണ് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഡോക്യുമെന്റ് വേണം. ഒന്ന്, രണ്ട്, നാളെ ഈ ലോൺ തിരിച്ചതായിരുന്നാൽ നമുക്ക് അതെ കോടതിയിൽ നിന്ന് ലഭിക്കാൻ എവിഡൻസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ലോൺസ് ചെയ്യുന്നവർ രണ്ട് കാര്യം പ്രധാന ശ്രദ്ധിക്കുക, ഒന്ന്, അക്കൗണ്ട് ത്രൂ ആക്കുക, രണ്ട്, ലോൺ എഗ്രിമെന്റ് ചെയ്യുക.
1: തീർച്ചയായും പ്രിയമുള്ള ശ്രോതാക്കളെ, വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിലും സംസാരിച്ചത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഒരു പ്രൈമറി അവയർനെസ് എന്നുള്ള രൂപത്തിലുള്ള കുറേ വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ കടന്നു വന്നത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ കൂടെയുള്ളത്, ഈ ഒരു എപ്പിസോഡുകളിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് APTR & Company ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ മാനേജിംഗ് പാർട്ട്ണർ ആയിട്ടുള്ള CA അബ്ദുള്ള സാറാണ്. സാർക്ക് ഈ ഒരു എപ്പിസോഡിൽ പങ്കെടുത്തതിന് പീസ് റേഡിയോയുടെ പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും ഈ പരിപാടി ശ്രവിച്ചതിന് പീസ് റേഡിയോയുടെ ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയോടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പ്രിയ പ്രേക്ഷകരെ, കഴിഞ്ഞ ജനക്ഷേമം പ്രോഗ്രാമിൽ നമ്മൾ കണ്ടതുപോലെ കേട്ടതുപോലെ തന്നെ വളരെ കൗതുകവും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിലും അതിൻ്റെ തുടർച്ചയെന്നാണ് നമ്മൾ കേട്ടത്. GST, MSME, ക്യാഷ്ലെസ് എക്കോണമി, ഇതിൽ നാം എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന പ്രോഗ്രാമിൻ്റെ 4-ാം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നമ്മോടൊപ്പം CA അബ്ദുള്ള PA അലി, അദ്ദേഹത്തോടൊപ്പം VT അബ്ദുസ്സലാമാണ് ചേർന്നത്.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: يا من يرى ما في الضمير ويسمع انت المعد لكل
3: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളും ഒക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
4: കുടുംബങ്ങളിൽ കുളിർത്തന്നലായി സ്നേഹക്കൂട്. സ്നേഹക്കൂടിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. ദാമ്പത്യം, സമയത്തിനൊരു ബജറ്റ് എന്ന വിഷയത്തിൽ സ്നേഹക്കൂടിൽ പ്രൊഫസർ കെ പി സഹദ് സാറാണ് നമ്മുടെ കൂടെ.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, സമയ ക്രമീകരണം ദാമ്പത്യ ജീവിതത്തിൽ എന്ന ശീർഷകത്തിലാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സമയം എന്നുള്ളത് ഏറ്റവും അമൂല്യമായ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു സമ്പത്താണ്. സമയത്തെ ഏറ്റവും മൂല്യവത്തായി ചിലവഴിക്കാൻ സാധിക്കുന്ന ആളുകൾ വളരെ വിരളമാണ്. സാധാരണ പറയാറുണ്ട്, എവരിവൺ കംപ്ലെയിൻസ് അബൌട്ട് ടൈം. എല്ലാവരും സമയത്തെ സംബന്ധിച്ച് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈവൻ വെൻ ഐ ടോക്ക് അബൌട്ട് ടൈം, ടൈം ഈസ് ബിഫൂളിംഗ് മീ. സമയത്തെക്കുറിച്ച് ഞാൻ പരാതിപ്പെടുമ്പോഴും സമയം എന്നെ ബിഫൂൾ ചെയ്യുന്നു, അല്ലെങ്കിൽ വിഡ്ഢിയാക്കുന്നു. യഥാർത്ഥത്തിൽ ദാമ്പത്യ ജീവിതത്തിലെ നട്ടെല്ലാണ് ശരിയായിട്ടുള്ള സമയപാലനം. പല ദമ്പതിമാർക്കിടയിലും അസ്വാരസ്യങ്ങൾ പുകയാനുള്ള പ്രധാനപ്പെട്ട കാരണം തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തെ സമയബോധത്തോടുകൂടി വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ജീവിതം സംതൃപ്തദായകമാവണമെങ്കിൽ ഇണകൾക്കിടയിൽ നല്ല സമയബോധം ഉണ്ടാവേണ്ടതുണ്ട്. സമയമില്ല എന്ന പരാതി, സമയം ശരിയായി മാനേജ് ചെയ്യാൻ കഴിയാത്തവരുടെ ഉത്കണ്ഠയാണ്. എന്റെ സമയം മാന്യമായി കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിയണം എന്ന അനുകൂലമായ പോസിറ്റീവായിട്ടുള്ള ചിന്തയാണ് ആദ്യമായിട്ട് ഒരു വ്യക്തിക്കുണ്ടാവേണ്ടത്. കിട്ടിയ സമയത്തെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങൾ നിർവഹിക്കാനും ഭാഗിച്ചെടുക്കാൻ കുടുംബനാഥന് സാധിക്കേണ്ടതുണ്ട്. പ്രധാനമായി ദാമ്പത്യ വാഹനം മുന്നോട്ടു പോവണമെങ്കിൽ ഇണയും തുണയുമായി ജീവിക്കുന്ന ദമ്പതിമാർക്ക് ഒന്നിച്ചിരിക്കാൻ സമയം വേണ്ടതുണ്ട്. പല പ്രശ്നങ്ങളും ഒരു കൗൺസിലറുടെ മുമ്പിൽ എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നിച്ചിരിക്കാനും സംസാരിക്കാനും സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഭർത്താവ് വീട്ടിലെത്തിയാൽ അയാളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലാണ് ഏറിയ സമയവും ചിലവഴിക്കുന്നത്. ഭാര്യയും അതുപോലെ തന്നെ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയം പഠനത്തിന് വേണ്ടി ചിലവഴിക്കേണ്ട ഘട്ടത്തിൽ പഠനത്തിന് നീക്കിവെക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. കുട്ടികളെ ശരിയായിട്ട് രക്ഷാകർത്തൃത്വം നിർവഹിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല. ഭാര്യയും ഭർത്താവും സംതൃപ്തദായകമായ ജീവിതം നയിക്കാൻ അവർക്കും സാധിക്കുന്നില്ല. കാരണം സമയം മുന്തിയ പരിഗണന നൽകേണ്ടത് ഏത് വിഷയത്തിനാണ് എന്ന് ഒരു മുൻഗണനാ ക്രമം നിശ്ചയിക്കാൻ പലപ്പോഴും ദമ്പതിമാർ പരാജയപ്പെടുകയാണ്. ഇണകൾക്കിടയിൽ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കമ്മ്യൂണിക്കേഷനാണ്, ആശയവിനിമയമാണ്. എന്റെ കുടുംബത്തെ ഇസ്ലാമികമായ ഒരു സംസ്കാരത്തിൽ കൂടി ഞാൻ കൊണ്ടുപോകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, സമയബന്ധിതമായി ചെയ്തു തീർക്കേണ്ടതുണ്ട്, ഏറ്റവും മുന്തിയ പരിഗണന ഏത് വിഷയത്തിനാണ് കൊടുക്കേണ്ടത്, ഏറ്റവും അർജന്റായി ചെയ്യേണ്ടത് എന്താണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, അപ്രധാനമായിട്ടുള്ളത് എന്താണ്, ഇതൊക്കെ വർഗീകരിക്കാനും സമയബന്ധിതമായി തീരുമാനിക്കാനും ദമ്പതിമാർക്ക് സാധിക്കണം. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്, ആശയവിനിമയം എന്നുള്ളത് ശരിയായി നടക്കണമെങ്കിൽ അതിന് സമയം വേണം. ആ സമയം എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. അത് ഒരു സാധാരണ കർഷകനാണെങ്കിലും ഒരു സാധാരണ കുടുംബിനിയാണെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും എല്ലാവർക്കും ഒരൊറ്റ സമയം 24 മണിക്കൂറാണുള്ളത്. അപ്പോൾ ഒരു കുടുംബിനി മനസ്സിലാക്കേണ്ടത് വീട്ടിലുള്ള ഗൃഹജോലികൾ ചെയ്തു തീർക്കാൻ ഒരു സമയപട്ടിക വേണം. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കോലാഹലങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം എന്താണ്? കുടുംബിനിക്ക് ഒരു തർത്തീബില്ല എന്നുള്ളതാണ്. ഏത് കാര്യം എപ്പോൾ എങ്ങനെ തുടങ്ങണം, ഒന്നാമത് എന്ത് തുടങ്ങണം, രണ്ടെന്ത് തുടങ്ങണം, മൂന്നെന്ത് തുടങ്ങണം, അങ്ങനെയുള്ള ഒരു വർഗീകരണമല്ല. കുറേ ചെയ്യുന്നുണ്ട് ചില കുടുംബിനികളെങ്കിലും. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, രാത്രി ലേറ്റായിട്ട് ഉറങ്ങുന്നു, ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് കിലോമീറ്ററുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ ഇഫക്റ്റീവായിട്ട് കാര്യക്ഷമതയോടുകൂടി ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനാവശ്യമായിട്ടുള്ള ഒരു മുഷാവറ കൂടിയാലോചന നടക്കുന്നില്ല. ഇണകളുടെ പരസ്പര ഇഷ്ടങ്ങൾ അറിഞ്ഞ് പെരുമാറണമെങ്കിൽ സമയ ബജറ്റ് വേണം. നമുക്കറിയാലോ നമ്മുടെ രാജ്യത്തിന് ഒരു ബജറ്റുണ്ട്. ഇത്ര ദിവസങ്ങൾ കൊണ്ട്, 100 ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ 1 വർഷങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ട്. ഈ ഒരു പ്ലാനിംഗ് സമയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഉണ്ടാക്കിയാൽ മതി. എന്നാൽ ഇൻഷാ അല്ലാ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുന്നതാണ്. ഗൃഹസന്ദർശനം, അതിന് നമ്മൾ കുടുംബം സന്ദർശിക്കാൻ സമയക്രമീകരണം വേണം. എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങൾ എത്ര ആളാണ് ആകെയുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, നിങ്ങൾക്ക് ഉപജീവനം വിശാലമാവണമെങ്കിൽ, നിങ്ങളുടെ ആയുസ് വർദ്ധിക്കണമെങ്കിൽ നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം. അപ്പോൾ കുടുംബബന്ധം ചേർക്കണമെങ്കിൽ നമുക്ക് സമയം വേണം. അത്യാധുനികമായ ഒരുപാട് സൗകര്യങ്ങൾ, മൊബൈൽ ഫോണുണ്ട്, നല്ല വാഹനങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ടും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെപ്പോലും കുടുംബത്തെപ്പോലും സന്ദർശിക്കാൻ നമുക്ക് സമയം കിട്ടാതെ വരുന്നു. കാരണം നമുക്ക് പ്ലാനിംഗ് ഇല്ല. അതുകൊണ്ട് ഗൃഹ സന്ദർശനത്തിന് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. പ്രത്യേകിച്ച് ഇണയുടെ വീടും കുടുംബവും സന്ദർശിക്കാൻ സമയക്രമീകരണം വേണം. തിരിച്ചും വേണം, ഭർത്താവിൻ്റെ കുടുംബത്തെയും അംഗങ്ങളെയും ബന്ധുക്കളെയും സന്ദർശിക്കാനുള്ള സമയം കണ്ടെത്തുക. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതിന് നമ്മൾ സാധാരണ പറയുക മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടൈം എന്നാണ്. നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള സമയത്തെ എങ്ങനെ ക്രമീകരിക്കണം എന്നതിന് ദമ്പതിമാർക്കിടയിൽ ഒരു പ്ലാന് വേണം. പ്രധാനവും അപ്രധാനവും വളരെ അടിയന്തരവും അടിയന്തരവുമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതിനെ ഒരു പട്ടിക നിരത്തി വർഗീകരിക്കാൻ, ക്രമപ്പെടുത്താൻ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്നാൽ മതി. നമ്മുടെ ലക്ഷ്യപൂർത്തീകരണത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രയോറിറ്റി ടേബിൾ, മുൻഗണനാക്രമം ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് സ്നേഹത്തോടുകൂടി തയ്യാറാക്കണം. സമയത്തെ യഥാവിധം പ്രയോജനപ്പെടുത്തിയോ എന്ന ഒരു ഫീഡ്ബാക്ക്, അതായത് ഒരു മാസത്തെ ഒരു സമയപ്പട്ടിക ഉണ്ടാക്കിയതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ്, ടാർഗറ്റുകളാണ് നമുക്കുള്ളത്, അത് പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചോ എന്ന് ഒരു ഫീഡ്ബാക്ക്. സാധാരണ നമ്മൾ പ്രോഗ്രാമുകളൊക്കെ നടത്തുമ്പോൾ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ പരിപാടി വിജയിച്ചോ പരാജയപ്പെട്ടോ, എന്തൊക്കെയാണ് അതിൻ്റെ മൈനസ് പോയിൻ്റ്, ഇനി അടുത്തൊരു പ്രോഗ്രാം നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ തീരുമാനിക്കാറുണ്ട്. ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമയത്തിന് ഒരു ബജറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പോരായ്മകൾ പരിഹരിക്കാനുള്ള ഫീഡ്ബാക്ക് മെക്കാനിസം നമ്മൾ വർക്കൗട്ട് ചെയ്യണം. എങ്ങനെയാണ് നമ്മളുടെ സമയം നമ്മൾ ക്രമീകരിക്കേണ്ടത്? ഇത് സാധാരണ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പല കുടുംബിനികൾക്കും സമയത്തെ എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ളതറിയില്ല. അതിനുവേണ്ടി ചില നിർദ്ദേശങ്ങൾ ഞാൻ വെക്കുകയാണ്. എങ്ങനെയാണ് സമയത്തെ ക്രമീകരിക്കേണ്ടത്? കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ഒന്നാമതായിട്ട് എനിക്ക് ഉണർത്താനുള്ളത്, എഴുന്നേൽക്കുന്നതിനൊരു സമയം വേണം, എനിക്ക് കിടക്കാനും സമയം വേണം. പല രോഗങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ വന്നു ചേരുന്നത് നമ്മുടെ തെറ്റായ ശീലങ്ങൾ കൊണ്ടാണ്. വളരെ ലേറ്റ് ആയിട്ട് ബെഡിലേക്ക് പോകുന്നു, ലേറ്റായിട്ട് ഉണരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഷാ നമസ്കാരത്തിന് ശേഷം സംസാരിച്ചിരുന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, എഷാ നമസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി ഉറങ്ങണം എന്നാണ്. സാധാരണഗതിയിൽ ഒരു 9-9.5 മണിയാവുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു 3.5-4 മണിക്ക് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റും. അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ തഹജ്ജുദ് ഒരു 1.5 മണിക്കൂറോ 40 മിനിറ്റോ നിസ്കരിക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ പലപ്പോഴും പല കുടുംബങ്ങളിലും 12 മണിക്കും 12.5 മണിക്കും 1 മണിക്കൊക്കെയാണ് ഉറങ്ങാൻ പോകുന്നത്, എന്നിട്ട് അവർക്ക് സുബഹി നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് എഴുന്നേൽക്കാനുള്ള സമയവും ഉറങ്ങാനുള്ള സമയവും കൃത്യത വേണം. എൻ്റെ വീട്ടിൽ ഇത്ര സമയത്ത് ഉറങ്ങും, ഇത്ര സമയത്ത് എഴുന്നേൽക്കും, അതിനൊരു ചിട്ട വേണം. ആ ചിട്ടയോടുകൂടി നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെ പരിശീലിപ്പിക്കുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമതായി, ആരാധനാ കർമ്മം എന്നുള്ളത് നമ്മൾ നമ്മുടെ രക്ഷിതാവായ അള്ളാഹുമായി നടത്തുന്ന ആ ബന്ധത്തിൻ്റെ, സാക്ഷാത്കാരത്തിൻ്റെ, ബന്ധം നല്ല രൂപത്തിൽ പോവണം എന്നുള്ളതിൻ്റെ സാക്ഷാത്കാരമാണ് ആരാധനകൾ. ഈ ആരാധനകൾക്ക് വേണ്ടി സമയം നിശ്ചയിക്കുക എന്നുള്ളത് അത് ഏറ്റവും പ്രധാനമാണ്. കാരണം മരണപ്പെട്ട് ഖബറിൽ ചെല്ലുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല അമലു സ്വാലിഹാത്തിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ആദ്യമായി ചോദിക്കുന്ന നിസ്കാരത്തെക്കുറിച്ചാണ്. ആ നിസ്കാരം എന്നുള്ള സംഗതി അത് നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ? പരലോകത്ത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം തൗഹീദ് കഴിഞ്ഞാൽ രണ്ടാമത്തേത് നമസ്കാരമാണ്. അപ്പോൾ ആ നമസ്കാരത്തിനൊരു ക്രമം നമുക്കുണ്ടാവണം. വായന, ഉപകാരപ്രദമായിട്ടുള്ള അറിവ് സമ്പാദിക്കുക എന്നുള്ളത് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്ന ഒരു വിഷയമാവണം. കാരണം ഉപകാരപ്രദമായ അറിവ് വർദ്ധിക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിആ വ റിസ്ഖൻ തയ്യിബ വ അമലൻ മുതഖബ്ബല. വിശുദ്ധ ഖുർആനിൽ വന്ന പ്രാർത്ഥന, റബ്ബി സിദ്നി ഇൽമ, രക്ഷിതാവേ നാഥ നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു നൽകണമേ. ഈ ഒരു പ്രാർത്ഥനയോടുകൂടിയാവണം കുട്ടികളെ നമ്മൾ എഴുന്നേൽപ്പിച്ച് പരിശീലിപ്പിക്കേണ്ടത്. എല്ലാ ദിവസവും രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം ഈ പ്രാർത്ഥന ചൊല്ലാൻ ആ ഒരു തർബിയത്ത് നമ്മൾ കൊടുക്കണം. അതുപോലെ ഭക്ഷണം ഒരുക്കാൻ സമയം വേണം. ടിൻ ഫുഡ്, നമുക്കറിയാലോ റെഡിമെയ്ഡായിട്ടുള്ള ഫുഡ് സംവിധാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും പല രോഗങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളിൽ കൂടി നമ്മുടെ അടുത്തെത്തുന്നു. എന്നാൽ നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഒരുക്കാനുള്ള സമയം, അതിനൊരുപാട് സമയം വേണ്ടതില്ല, അതിന് എത്ര സമയം നീക്കിവെക്കണം, അത് ഭർത്താവും ഭാര്യയും ഒന്നിച്ച് ചെയ്യുന്ന തലത്തിലേക്ക് ഉയരേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും ഭാര്യയെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഒരാളായി മാറാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, നാലോ അഞ്ചോ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള ഒരു വീട്ടിൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായിരിക്കും. എന്നാൽ പലപ്പോഴും പല ഭർത്താക്കന്മാരും ഇത്തരം ഗൃഹജോലികളിൽ ഭാര്യമാരെ സഹായിക്കാറില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പം അത് പരിഹരിക്കപ്പെടണമെങ്കിൽ, ഭക്ഷണം നേരത്തെ ഒരുങ്ങണമെങ്കിൽ അതിനുള്ള ഒരു സമയം നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, പല വീടുകളിലും സമയത്തിന് ഭക്ഷണം കഴിക്കാറില്ല. എന്നിട്ട് പല ആളുകളും പല സമയത്താണ് ഭക്ഷണം വന്നിട്ട് കഴിക്കാറുള്ളത്. എന്നാൽ കൂട്ടത്തിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ ബർക്കത്തുണ്ട്. സൗദി അറേബ്യയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു സുപ്ര വിരിച്ചിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതിനൊരു ബർക്കത്തുണ്ട്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വിരോധിച്ചിട്ടില്ല. എന്നാൽ ബർക്കത്ത് ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. എന്നാൽ അതിന് കുറ്റം കണ്ടെത്തേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല. പിന്നെ അമിതമായിട്ട് ഭക്ഷണം വേസ്റ്റ് ആവുന്ന അവസ്ഥ ഉണ്ടാവില്ല, ആർക്കും മതിയാവാത്ത അവസ്ഥ ഉണ്ടാവില്ല. ഭാര്യയും മക്കളും ഭർത്താവും ഒന്നിച്ചിരുന്ന് ഒരു സുപ്രയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ. മറ്റൊന്ന്, പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സമയം, അത് ക്രമീകരിക്കപ്പെടണം. ചില വീടുകളിലെങ്കിലും പലർക്കും പല സമയമാണ്. ഇപ്പം ടോയ്ലറ്റ് പോവുകയാണെങ്കിൽ ചിലർക്ക് 5 മിനിറ്റ് മതി, ചിലർക്ക് 10 വേണം, ചിലർക്ക് 1 മണിക്കൂർ വേണം. ഈ രൂപത്തിൽ ഒരുപാട് സമയങ്ങൾ അനാവശ്യമായി ചിലവഴിക്കുന്ന ശീലങ്ങൾ കുട്ടികളിൽ ഉണ്ടെങ്കിൽ അതിൽ ഇടപെട്ട് ഏകദേശം എല്ലാവർക്കും വേണ്ട ഒരു സമയക്രമീകരണം നമ്മൾ നടത്തുകയാണെങ്കിൽ അതും ഭംഗിയായിട്ട് നടക്കും. അതുപോലെ ജോലി ചെയ്യാനുള്ള സമയം, വർക്ക് ഈസ് വർഷിപ്പ്. ജോലി എന്നുള്ളത് ഒരു ആരാധനയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ മുൻ പ്രവാചകന്മാരെല്ലാം തന്നെ ജോലി ചെയ്തവരാണ്. അവർ പ്രബോധനം നിർവഹിച്ചതോടൊപ്പം അവരൊക്കെ എന്തെങ്കിലും ഒരു കഴുത്തൊഴിൽ ചെയ്തവരായിരുന്നു. അതുകൊണ്ട് പ്രബോധനം നിർവഹിക്കുന്ന ആളുകൾ പോലും അതിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട്. നമ്മുടെ ജോലി എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. ആ ജോലി സമയം സൊറ പറഞ്ഞിരിക്കാതെ അത് ആത്മാർത്ഥമായി ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ബർക്കത്തുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒരു നല്ല നിയ്യത്തോടുകൂടിയാവണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകണം. ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ആ ഭർത്താവിന് വേണ്ടി ഭക്ഷണം ഒരുക്കുമ്പോൾ ഭാര്യ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ ഭർത്താവിനെ ഞാൻ ഒരുക്കുന്നതിൽ എനിക്ക് പ്രതിഫലമുണ്ട്, എൻ്റെ നാഥൻ അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകും. ഈ ചങ്ങാതി പിന്നെ ശപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാനെന്നും അടുക്കളയിൽ തന്നെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു പെണ്ണാണ് എന്നുള്ള നിലയിൽ ഭക്ഷണം ഉണ്ടാക്കാതെ, അള്ളാഹു എനിക്ക് നൽകിയ ഏറ്റവും വലിയ തൗഫീക്കാണ്, നന്മയാണ്, എൻ്റെ ഭർത്താവിന് പ്രിയപ്പെട്ട ഭർത്താവിന് ഉപജീവനം തേടാൻ വേണ്ടി പോകുമ്പോൾ അയാൾക്ക് ഭക്ഷണം ഒരുക്കുക എന്നുള്ളതൊരു സൽക്കർമ്മമാണ് എന്നുള്ള രീതിയിൽ പച്ചക്കറി നുറുക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഇസ്സത്തുണ്ട്, ഒരു മഹാത്മ്യമുണ്ട്. അതാണ് അവർ ചെയ്യേണ്ടത്. അതുപോലെ വിശ്രമിക്കാനുള്ള സമയം, ആസ്വദിക്കാനുള്ള സമയം, ആസ്വാദനങ്ങൾക്ക് സമയം വേണം, വിശ്രമിക്കാനുള്ള സമയം വേണം, യാത്ര ചെയ്യാൻ സമയം വേണം. യാത്ര എന്ന് പറഞ്ഞാൽ ജോലിക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, എന്നാൽ ടൂറ് പോകാൻ സമയം കണ്ടെത്തണം, പിക്നിക്കിന് പോകാൻ സമയം കണ്ടെത്തണം. വീട്ടിൽ നിന്ന് ഒരിക്കലും പുറത്തിറങ്ങാത്ത ആളുകൾ, ഒരിക്കൽ പോലും ട്രിപ്പ് കൊണ്ടുപോകാത്ത ഭർത്താക്കന്മാർ, ഭാര്യമാർ മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നു. അവിടെ ഒരു മാസത്തിൽ ഞാൻ എൻ്റെ ഭാര്യയെയും മക്കളെയുമായിട്ട് ഒന്ന് പുറത്തു പോവും, അതിൽ വലിയ നഷ്ടങ്ങളൊന്നുമില്ല. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായി നടക്കുന്നതാണ്. അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് സമയം വേണം. പല്ല് കേടുവന്ന് വേദന വന്ന് അവസാനമാവുമ്പോഴാണ് ഡെൻ്റൽ ക്ലിനിക്കിലേക്ക് നമ്മൾ ഓടുന്നത്. അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയുണ്ട്, ബ്രഷ് ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരവും എൻ്റെ സമുദായത്തിന് പ്രയാസകരമാവുകയില്ല എങ്കിൽ ഞാൻ ദന്തശുദ്ധീകരണം നിർബന്ധമാക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, പല്ല് തേക്കുക എന്നുള്ളത് ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ ജോലിയല്ല, അത് നമ്മളുടെ കുടുംബങ്ങളിൽ മക്കളെയും നമ്മൾ തന്നെയും ശീലിക്കേണ്ട പവിത്രമായിട്ടുള്ളൊരു സുന്നത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ച കാര്യമാണ് പല്ല് തേക്കുക എന്നുള്ളത്, മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത്. അതൊരു പ്രബലമായ സുന്നത്താണ്. അത് നമ്മൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യത കൂടിയാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷവും കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പും, കിടന്നിറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് പല്ല് തേക്കുക. ആ ഒരു ശീലം നമ്മൾക്കില്ല. പലപ്പോഴും ഈ മാലിന്യങ്ങൾ വായിൽ കെട്ടി നിന്ന് രാവിലെ പല്ല് തേച്ചിട്ട് കാര്യമല്ല. കാരണം അതൊക്കെ ചീഞ്ഞ് അവിടെ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ആരോഗ്യ സംരക്ഷണം എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിൻ്റെ അളവ് നമ്മൾ ശ്രദ്ധിക്കണം. വയറ് നിറച്ചു ഉണ്ണാൻ പാടില്ല, വയറ് നിറയ്ക്കരുത്. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. എന്നാൽ നമ്മൾക്ക് ലക്കു ലഗാനും ഇല്ലാതെ എല്ലാം കൂടി വാരി വലിച്ച് നമ്മൾ തിന്നുന്നു, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു, എന്നിട്ട് നമ്മൾ രോഗിയായി ജീവിക്കുന്നു. കിഡ്നി ഫെയിലിയേഴ്സ്, അതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, സ്ട്രോക്കുകൾ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കാനുള്ള കാരണം എന്താണ്? ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു നിയന്ത്രണവും വരുത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം. ചവച്ചരച്ച് കഴിക്കണം, ബിസ്മില്ല ചൊല്ലണം. വെള്ളം കുടിക്കുമ്പോൾ വലത് കൈകൊണ്ട് കുടിക്കണം, ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈകൊണ്ട് കഴിക്കണം. ഇതൊക്കെ നമ്മൾ ശീലിക്കേണ്ട സുന്നത്തുകളാണ്. അതിൽ അതിൻ്റേതായിട്ടുള്ള ബർക്കത്തുണ്ട്. എൻ്റെ ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ കുളിക്കുക എന്നുള്ളത്, പല്ല് തേക്കുക എന്നുള്ളത്, നഖം വെട്ടുക എന്നുള്ളത്, എൻ്റെ ശരീരത്തിലെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ വൃത്തിയാക്കുക എന്നുള്ളത്, അതൊക്കെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ എൻ്റെ അയൽവാസികളുമായിട്ടുള്ള ബന്ധം, അതിന് ഞാൻ സമയം കണ്ടെത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തരാവകാശം പോലും നിർണയിക്കപ്പെടുമോ എന്ന് പേടിച്ച ഒരു ബന്ധമാണ് അയൽവാസികളുമായിട്ടുള്ളത്. ആ പവിത്രമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ നമ്മുടെ സമയത്തിലൊരു ബജറ്റ് വേണം. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു രോഗികളെ സന്ദർശിക്കുന്നതിൻ്റെ പ്രാധാന്യം. രോഗികളെ സന്ദർശിക്കുന്നത് രാവിലെയാണെങ്കിൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. വൈകുന്നേരമാണ് നമ്മൾ ഒരു രോഗിയെ സന്ദർശിക്കുന്നതെങ്കിൽ പകൽ രാവിലെ വരെ 70,000 മലക്കുകൾ ഈ സന്ദർശിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വെറുതെ പിന്നെ പോയാൽ പോരാ, അവിടെ സന്ദർശനം നടത്തിയ ആ രോഗിക്ക് വേണ്ടിയിട്ട് അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹബിൽ ബസ് വശ്ഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാ അൻ ലാ യുഗാദിറു സഖ്മ എന്നുള്ള ഏറ്റവും സാരവത്തായ പ്രാർത്ഥന നിർവഹിക്കേണ്ടതുണ്ട്. അതൊരു സുന്നത്താണ്. അപ്പം അതിന് നമ്മൾ സമയം കണ്ടെത്തണം. ഒരാഴ്ചയിൽ ഞാൻ എത്ര രോഗികളെ സന്ദർശിക്കുന്നു? പ്രിയപ്പെട്ടവരെ, മനസ്സ് കലുഷിതമാവാനുള്ള കാരണം സ്വാർത്ഥത വർദ്ധിക്കുന്നതാണ്. സ്വാർത്ഥത വെടിഞ്ഞ് നന്മയ്ക്ക് വേണ്ടി, ജനസേവനത്തിന് വേണ്ടി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, ബന്ധങ്ങൾ നന്നാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലാഹു നമുക്ക് നൽകുന്നത് മാനസികാരോഗ്യമായിരിക്കും. അതുപോലെ കുടുംബ സന്ദർശനത്തിന് സമയം കണ്ടെത്തണം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ സമയം കണ്ടെത്തണം. ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ അനുഭവിക്കുന്നുണ്ട്. നീ മുഖേന ഒരാളുടെ പ്രയാസം നീക്കിക്കൊടുക്കുകയാണെങ്കിൽ ഒരു വലിയ നന്മയാണ് നീ ചെയ്യുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള ഒരു എംപതറ്റിക് അപ്രോച്ച്, സഹാനുഭൂതി നമുക്കുണ്ടാവണം, എന്നാലേ ആളുകൾ നമ്മളോട് പറയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സലാം വർദ്ധിപ്പിക്കുക, അഫ്ഷു സലാമ ബൈനക്കും, ജനങ്ങൾക്കിടയിൽ സലാം വർദ്ധിപ്പിക്കുക എന്നുള്ളത് സ്നേഹം വളർത്താനുള്ള ഒറ്റമൂലിയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സലാം പറയാൻ ഇന്ന് പലർക്കും മടിയാണ്. അത് ഗ്രൂപ്പ് നോക്കിയിട്ടല്ല, അറിഞ്ഞവർക്കും അറിയാത്തവർക്കും നിങ്ങൾ സലാം വർദ്ധിപ്പിക്കുക, സലാം പ്രചരിപ്പിക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു. അതുപോലെ സാമൂഹ്യ ബന്ധങ്ങൾക്ക്, നമ്മുടെ രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി, ആ പ്രതിസന്ധിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനും നന്മക്കും അഖണ്ഡതയ്ക്കും വേണ്ടി പോരാടാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. സാമൂഹ്യ ബന്ധങ്ങൾ വളർത്താൻ വേണ്ടി, അത് അന്യ സമുദായത്തിൽപ്പെട്ടുള്ള ആളുകൾക്ക് നമ്മെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകൾ നീക്കാൻ വേണ്ടി, അവരോട് സമ്പർക്കം പുലർത്താൻ വേണ്ടി, അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അതിനേക്കാൾ പ്രധാനപ്പെട്ട സംഗതിയാണ് ആദർശപ്രബോധനം. ആദർശപ്രബോധനം എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. മരണപ്പെട്ടതിന് ശേഷം നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഔദാര്യമായി നൽകിയിരിക്കുന്ന ആദർശത്തെ അറിവില്ലാത്ത ഒരുപാട് ആളുകൾ ഈ ആദർശത്തെ തെറ്റിദ്ധരിച്ചവരുണ്ട്. പലപ്പോഴും കമ്മ്യൂണിറ്റികൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ വർഗീയത പ്രചരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അറിവില്ലായ്മയാണ്. ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാം സമാധാനമാണ് എന്ന് സ്വന്തം ജീവിതത്തിൽ കൂടി, സ്വന്തം പ്രവർത്തനത്തിൽ കൂടി ആളുകൾക്ക് ബോധ്യപ്പെടുത്തേണ്ട ഏറ്റവും വലിയ ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് ആദർശ പ്രബോധനം, അതൊരു വാക്കാണെങ്കിൽ ആ ഒരു വാക്ക്, ഒരു മെസ്സേജെങ്കിൽ ഒരു മെസ്സേജ്, ഒരു ടെക്സ്റ്റെങ്കിൽ ഒരു ടെക്സ്റ്റ് അയക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. മറ്റൊന്ന്, നമ്മുടെ മാതാപിതാക്കളെ പരിചരിക്കുക. ഇന്ന് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? മാതാപിതാക്കളെ റെസ്ക്യൂ ഹോമുകളിലും ഓൾഡ് റെസ്ക്യൂ ഹോമുകളിലും കൊണ്ടുപോയാക്കുന്നു. എന്നാൽ വിശുദ്ധ ഖുർആന്റെ അധ്യാപനം തൗഹീദ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രാധാന്യം നൽകപ്പെട്ട വിഷയം എന്താണ് സഹോദരന്മാരെ? അത് മാതാപിതാക്കളെ പരിഗണിക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കളിൽപ്പെട്ട ഒരാളോ രണ്ടുപേരോ നിന്റെ അടുത്ത് വാർദ്ധക്യത്തിൽ എത്തിപ്പെട്ടാൽ വലാ തഖുൽ ലഹുമാ ഉഫിൻ വഹ്ഫിൽ ലഹുമാ ജനാഹദുല്ലി മിനർ റഹ്മ. വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്, നിങ്ങൾ അവരോട് ഛേ എന്ന് പോലും പറയരുത്, കാരുണ്യത്തിന്റെ ചിറക് നിങ്ങൾ അവർക്ക് വിരിച്ചു കൊടുക്കണം. നമ്മൾ കേട്ടല്ലോ, സൗദി അറേബ്യയിൽ പാരൻസിനെ കെയർ ചെയ്യുന്ന വിഷയത്തിൽ ജ്യേഷ്ഠനും അനിയനും തമ്മിൽ കേസ് ഉണ്ടായിട്ട് തർക്കിക്കുന്നത് മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന വിഷയത്തിലാണ്. എന്നാൽ നമ്മുടെ പല കുടുംബങ്ങളിലും അത് അനിയന്റെ ബാധ്യതയാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ ബാധ്യതയാണ് എന്നുള്ള രീതിയിലാണ് അതിനെ നോക്കിക്കാണുന്നത്. അല്ല, നമ്മെ ചെറുപ്പത്തിൽ എപ്രകാരമാണ് ത്യാഗത്തോടുകൂടി വഹിനൻ അലാ വഹിൻ, ക്ലേശത്തിൻ്റെ മുകളിൽ ക്ലേശം സഹിച്ചുകൊണ്ടാണ് മാതാപിതാക്കൾ നമ്മെ വളർത്തിയിരിക്കുന്നത്. ആ രൂപത്തിൽ പ്രായമാകുമ്പോൾ ബെല്ലും ബ്രേക്കും നഷ്ടപ്പെടുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് വളരെ മോശമായിട്ടുള്ള പ്രതികരണങ്ങളും സംസാരങ്ങളും പെരുമാറ്റങ്ങളും ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഏറ്റവും സ്നേഹത്തോടുകൂടി, ആർദ്രതയോടുകൂടി, കാരുണ്യത്തോടുകൂടി അവരോട് സംസാരിക്കാനും പെരുമാറാനും നല്ല ക്ഷമ ആവശ്യമാണ്, സഹിഷ്ണുത ആവശ്യമാണ്. അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു നന്മ. ആ നന്മ ചെയ്യാൻ നമ്മുടെ ഭാര്യയെ, നമ്മുടെ മക്കളെ നാം പ്രാപ്തരാക്കണം. അതിനാദ്യം നമ്മൾക്ക് ആ ഒരു മനസ്സ് വേണം, ആ ഒരു മനോഭാവം വേണം. നമ്മളെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഭാര്യയും മക്കളും മാതാപിതാക്കളോടുള്ള സ്നേഹം പഠിക്കുക. മറ്റൊന്ന്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യം നന്മയിൽ മുന്നേറാൻ വേണ്ടി, മതേതരത്വം നിലനിൽക്കാൻ വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതുപോലെ ദുർബലരായിട്ടുള്ള, അവശത അനുഭവിക്കുന്ന, അനാഥരായിട്ടുള്ള, ആരോരുമില്ലാത്തവരെ സഹായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് ഇൽമ് വർദ്ധിക്കാൻ, നല്ല ക്ലാസുകൾ കേൾക്കാൻ, പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങൾ ഒരുപാട് നന്മ നമ്മുടെ ലോകത്ത് ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് കേൾക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിന് മാറ്റമുണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാതായനമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പഠനം, QHLS സംവിധാനം പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. അതെന്താണ്? വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിക്കാനുള്ള സംവിധാനമാണ്. ആ സംവിധാനം ഇവിടെ നിലനിൽക്കണമെങ്കിൽ അതിൽ നമ്മൾ പങ്കാളികളാവേണ്ടതുണ്ട്. അത്തരം ക്ലാസുകൾ കേൾക്കാൻ, കുടുംബസമേതം പോവാൻ, അത് മനസ്സമാധാനം കിട്ടാനുള്ള ഒരു വഴി കൂടിയാണ്. മറ്റൊന്ന്, ഫോൺ അഡിക്ഷൻ. നമുക്കറിയാലോ, ആ ഫോൺ അഡിക്ഷൻ എന്നുള്ളത് അതൊരു ലഹരിയാണ്, അതൊരു രോഗമാണ്. പലപ്പോഴും നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും, ഉമ്മമാരും ഉപ്പമാരും ഫോണിൻ്റെ ലഹരിയിലാണ്. ഒരാൾ വീട്ടിൽ കയറി വരുന്ന സമയത്ത് അവരോട് സംസാരിക്കാൻ പോലും പലർക്കും സമയം കിട്ടുന്നില്ല, കാരണം അവർ ഫോണിലാണ്. സഹോദരങ്ങളെ, നാം ശ്രദ്ധിക്കേണ്ടത് ഫോൺ എന്നുള്ളത് ഒരു ലഹരിയാവരുത്. നേരെ മുമ്പിൽ നിൽക്കുന്ന, മുമ്പിൽ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രഥമമായ പരിഗണന നൽകിയിട്ട് അയാളെ മൈൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഫോണിൽ മറ്റൊരാൾ നമ്മോട് സംസാരിക്കുമ്പോൾ ഞാൻ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞ് നമുക്ക് ഫോൺ വെക്കാം. ഈ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുപോലെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് വേണ്ടി ഒരുങ്ങാൻ, വൈവാഹിക ബന്ധങ്ങൾ ഡൈവേഴ്സിലേക്ക്, വിവാഹമോചനത്തിലേക്ക് നീങ്ങുന്നു. എന്താ കാരണം? കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭർത്താവിന് നൽകിയിട്ടുള്ള പരിഗണനയും ശ്രദ്ധയും സ്നേഹവും കുറച്ചു കഴിയുമ്പോൾ അതൊക്കെ നിർത്തിവെക്കുകയാണ്. മക്കളൊക്കെ ഉണ്ടായതോടുകൂടി ആ സ്നേഹവും പങ്കാളിത്തവും ഒക്കെ നഷ്ടപ്പെട്ട് ഒരു മൂലയിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. ഇതിന് ബദൽ എൻ്റെ ഭർത്താവിന് വേണ്ടി ഒരുങ്ങുന്ന, എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്ന, എൻ്റെ ഭർത്താവിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു ഭാര്യയായി തീരാൻ, ഭർത്താവിന് സന്തോഷം നൽകാൻ, എല്ലാ അർത്ഥത്തിലും ഒരുങ്ങേണ്ടവളാണ് ഞാൻ എന്ന ബോധം പെണ്ണിന് വേണം. അതിന് പെണ്ണ് കുളിക്കണം, ഒരുങ്ങണം, സുഗന്ധം പൂശണം, നല്ല ഡ്രസ്സിടണം. ഭർത്താവിനെ മോഹിപ്പിക്കുന്ന രീതിയിലാണ് ബെഡ്റൂമിലേക്ക് കയറി ചെല്ലേണ്ടത്. അതിന് സമയം വേണം, അതിനുള്ള സമയം കണ്ടെത്തണം. എങ്കിൽ മാത്രമേ ദാമ്പത്യം എന്ന വാഹനം മുന്നോട്ട് പോവുള്ളൂ. അതുപോലെ തന്നെ കുടുംബത്തിൽ ചില തകരാറുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എല്ലാ കുടുംബത്തിലുമുണ്ട്. ആ പ്രതിസന്ധികൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാതെ കുടുംബ മീറ്റിംഗ് ഇടക്ക് മാസത്തിൽ ഒന്ന് നമ്മൾ വെച്ചിട്ട് അവിടെ വെച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും ഇരുന്ന് മക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും നമ്മൾക്ക് സാധിക്കുകയാണെങ്കിൽ അതിനും സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു വിനോദയാത്ര, അതും അനിവാര്യമാണ്, അതിനും സമയം വേണം. അതുപോലെ നമ്മുടെ അടുത്ത ബന്ധുക്കളുണ്ടാവും, അവരുടെ വിവാഹങ്ങൾ, അതുപോലെ മരണവീടുകൾ, ഇവിടെ പോവാൻ, അതിൽ സംബന്ധിക്കാൻ, എല്ലാറ്റിനും പ്രിയപ്പെട്ടവരെ സമയം ആവശ്യമുണ്ട്. സമയം എന്നുള്ളതിന് നമ്മളൊരു പട്ടിക തയ്യാറാക്കുകയാണെങ്കിൽ ഇതിനൊക്കെ നമുക്ക് സമയം കിട്ടും. എന്താണ് സമയം നമുക്ക് കിട്ടാത്തത്? നമ്മൾ സമയത്തെ ക്രമീകരിക്കുന്നില്ല, മുൻഗണനാക്രമം നിശ്ചയിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് എന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു പേപ്പറിൽ എഴുതുക. നാളെ എനിക്ക് ചെയ്തു തീർക്കേണ്ട 10 കാര്യങ്ങളുണ്ട്. അതിന് ഒരു മുൻഗണനാക്രമം നിശ്ചയിക്കുക. ആ 10 കാര്യങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ 10 കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർത്തോ എന്ന് പരിശോധിക്കുക. മിക്കവാറും 10-ൽ 4 മാത്രമേ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കി വരുന്ന 6 അടുത്ത ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന 6 ആദ്യം എഴുതിയിട്ട് 4 പിന്നെ ചേർക്കുക. അടുത്ത ദിവസം നോക്കുമ്പോൾ 5 പൂർത്തീകരിച്ചിട്ടുണ്ടാവും, 5 ബാലൻസ് ഉണ്ടാവും. അടുത്ത ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ 5 വീണ്ടും കൂട്ടുക. ഇങ്ങനെ 1-ോ 2-ോ ആഴ്ചക്കുള്ളിൽ എഴുതിയിട്ടുള്ള 10 കാര്യങ്ങളും പൂർത്തീകരിക്കുന്ന തലത്തിലേക്ക്, സമയക്രമീകരണത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടാവും. ഇതെല്ലാം തന്നെ ഒരു പരിശീലനത്തിൽ കൂടി, തയ്യാറെടുപ്പിൽ കൂടി നമുക്ക് സാധ്യമാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതൊക്കെ ഒരു കുടുംബത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ, നടക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണക്കം വേണം, സ്നേഹം വേണം. മനസ്സിലാക്കണം, നമ്മുടെ ഈ വാഹനം മുന്നോട്ട് പോകുന്നത് പോസിറ്റീവ് എനർജിയോടുകൂടിയാവണം. പോരായ്മകൾ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും, എല്ലാ വ്യക്തികളിലും ഉണ്ടാവും, എല്ലാ ഭാര്യമാരിലും ഉണ്ടാവും. എന്നാൽ നമ്മൾ കണ്ടെത്തേണ്ടത് നന്മയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മോട് പഠിപ്പിച്ചു, അവളിലുള്ള തിന്മയെ നീ അവഗണിക്കുക, അപ്പം നീ ശ്രദ്ധിക്കേണ്ടത് അവളുടെ നന്മയാണ്. ആ തിന്മ പോലും നിനക്കതിൽ ഒരുപാട് ഖൈർ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്നുള്ള രൂപത്തിൽ പെണ്ണിന് ഒരു വളവുണ്ട്. ആ വളവ് നിലനിൽക്കാൻ നിനക്ക് ഉപയോഗിക്കാം. അത് നീർത്താൻ നീ പോവരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അതുകൊണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിൻ്റെ വളവ് നീർത്താൻ പോവാതെ അവളിലുള്ള ബലഹീനതകളും ന്യൂനതകളും പരിമിതികളും ഉൾക്കൊണ്ടുകൊണ്ട് അത് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി സ്നേഹം കൊണ്ട് ചികിത്സിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പരിവർത്തനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും എന്നുള്ളതിനൊരു സംശയവുമില്ല. ഇന്ന് അറിവ് കിട്ടാത്ത പ്രശ്നമല്ല നമുക്കുള്ളത്. കിട്ടുന്ന അറിവ് സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊള്ളാനും പരിവർത്തനത്തിന് തയ്യാറാവാനും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ മാറ്റം ഇവിടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. സമയക്രമീകരണം കുടുംബജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയ മാറ്റത്തെ സംബന്ധിച്ചാണ് എൻ്റെ സംസാരത്തിൽ കൂടി എൻ്റെ ശ്രോതാക്കളെ ഞാൻ ബോധ്യപ്പെടുത്തിയത്. കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ശ്രദ്ധിക്കുകയും നമ്മുടെ കുടുംബം എന്നുള്ള ഈ ഒരു സംവിധാനം ഏറ്റവും കാര്യക്ഷമതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
6: മാഷാല്ലാ, സ്നേഹക്കൂടിൻ്റെ ഒരു മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡ് നമ്മൾ കേട്ട് കഴിഞ്ഞു. സ്നേഹക്കൂട് കഴിഞ്ഞ ഏകദേശം കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെയും കേട്ടവർക്കറിയാം, ഇതിൽ നമുക്ക് നമ്മൾ കേൾക്കുക എന്നതിനപ്പുറം മറ്റുള്ളവർക്ക് അഥവാ നമ്മളറിയുന്ന കുടുംബങ്ങളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യുന്നത് വളരെ ഗുണകരമാകുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ബോധപൂർവം നമ്മളറിയുന്ന ആളുകളിലേക്ക്, പ്രത്യേകിച്ച് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ദമ്പതികളിലേക്ക് ഇത് നമ്മൾ ബോധപൂർവം അയച്ചു കൊടുക്കണം. ഇതെന്നല്ല, ഇതിൻ്റെ ഈ സ്നേഹക്കൂടിൻ്റെ ഇത്തരം പ്രോഗ്രാമുകൾ അവർക്ക് കേൾക്കുന്നതിന് വേണ്ടി മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ, അവരോട് അറിയിച്ചുകൊണ്ട് തന്നെ അത് അയച്ചു കൊടുക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ ദാമ്പത്യം സമയത്തിനൊരു ബജറ്റ്, ഈ ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. കെ പി സഹദ് സാറായിരുന്നു നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
4: റേഡിയോ വൈബ്സിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ അൽ ഉസൂൽ, ബഹുമാനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് അൽ ഉസൂലിൽ ഹദീസ് ഒരു പഠനം, അതിൻ്റെ ഭാഗം 4 അൽ ഉസൂലിൽ നമ്മൾ പ്രവേശിക്കുന്നത്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പഠിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. സുന്നത്തിനെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം വിലയിരുത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അവിടുത്തെ സഹാബത്ത്, അതിനുശേഷമുള്ള താബിഴുകൾ, അതിനുശേഷം വന്നിട്ടുള്ള ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ, ഇവരെല്ലാം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അഥവാ ഹദീസുകൾ മതത്തിൻ്റെ അടിസ്ഥാന സ്രോതസ്സായി മനസ്സിലാക്കുകയും ആ രീതിയിൽ തന്നെ അതിനെ ഉൾക്കൊള്ളുകയും പ്രമാണമായി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ സംസാരിക്കുക എന്നുള്ളത് കൊണ്ടുതന്നെ എല്ലാ സ്വഹാബികളും, അതിൽ ശ്രേഷ്ഠതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 ഖുലഫാ ഉർറാഷിദുകൾ അടക്കമുള്ളവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പാലിക്കുകയും അത് എടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും അത് എടുക്കുകയും ചെയ്തവരാണ്. ഇന്ന് അത്തരത്തിലുള്ള ചില ഉദാഹരണങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ പ്രവാചകൻ്റെ സുന്നത്തുകൾ, പ്രവാചകൻ്റെ സ്വഹാബത്ത് സ്വീകരിച്ചതിൻ്റെ ചില മാതൃകകൾ, സ്വഹാബത്തിൽ നിന്നും അല്ലാത്തവരിൽ നിന്നുമുള്ള ചില ഉദാഹരണങ്ങൾ. ഇതിവിടെ പറയുന്നത് പ്രവാചകൻ്റെ സുന്നത്തുകൾ നമ്മൾ സ്വീകരിക്കണം എന്നതിൽ മുസ്ലിം ലോകത്ത് ഭിന്നാഭിപ്രായമില്ല എന്നുകൂടി സൂചിപ്പിക്കുവാനാണ്. കാരണം പ്രവാചകൻ്റെ തിരുനാവിലൂടെ മതം പഠിച്ചവരാണ് പ്രവാചകൻ്റെ സ്വഹാബത്ത്. ശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിന് സാക്ഷികളായ ആളുകളാണവർ. അവൻ്റെ ഖുർആനിലൂടെ സ്വഹാബികളെ അവൻ പുകഴ്ത്തി പറയുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ സ്വഹാബികളെ അള്ളാഹു പുകഴ്ത്തി പറയുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായി 4 ഖലീഫമാരെ എടുത്ത് നമുക്ക് തുടങ്ങാം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഖലീഫയാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിച്ചപ്പോൾ ജനങ്ങൾക്ക് ഇമാമത്തായി നമസ്കരിക്കുവാൻ വേണ്ടി പ്രവാചകൻ നിയോഗിച്ച ഒരു മഹത് വ്യക്തിത്വം കൂടിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഒരു വാചകം, ലസ്തു താരിക്കൻ ഷൈഅൻ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ബിഹി ഇല്ലാ അമിൽതു ബിഹി വഇന്നി അഖ്ഷ ഇൻ തറക്തു ഷൈഅൻ മിൻ അംരിഹി അന്നസീഖ. ലസ്തു താരിക്കൻ ഷൈഅൻ, ഞാൻ ഒരു കാര്യവും ഉപേക്ഷിക്കുന്നവനല്ല. എന്താണ് ആ കാര്യത്തിൻ്റെ പ്രത്യേകത? കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ബിഹി, പ്രവാചകൻ ആ കാര്യം പ്രവർത്തിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകൻ പ്രവർത്തിച്ച ഒരു കാര്യം, ദീനിയായി മതപരമായിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു കാര്യം ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഇല്ല അമിൽതു ബിഹി, ഞാൻ അതുകൊണ്ട് പ്രവർത്തിച്ചിട്ടല്ലാതെ. അഥവാ ഞാനത് പ്രവർത്തിച്ചിരിക്കും, പ്രവാചകൻ പ്രവർത്തിച്ചതാണോ എങ്കിൽ അത് ഞാനും പ്രവർത്തിക്കും. കാരണം വഇന്നി അഖ്ഷ, ഞാൻ ഭയപ്പെടുന്നു. ഇൻ തറത്തു ഷൈഅൻ മിൻ അംരിഹി, പ്രവാചകന്റെ എന്തെങ്കിലും ഒരു കൽപ്പന ഞാൻ ഒഴിവാക്കിക്കളഞ്ഞാൽ എന്റെ ഹൃദയം തെറ്റിക്കപ്പെടുമോ, ഞാൻ വഴിവിയപ്പിക്കപ്പെടുമോ എന്ന ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞതോ ചെയ്തതോ കൽപ്പിച്ചതോ ആയ ഒരു കാര്യവും, പ്രവാചകന്റെ ഒരു പ്രവർത്തനത്തെയും ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ, പ്രവാചകന്റെ എല്ലാ കൽപ്പനകളും പ്രവാചകന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുധാവനം ചെയ്യുകയും അതിനെ പിൻപറ്റുകയും ചെയ്തവരായിരുന്നു പ്രവാചകന്റെ സ്വഹാബത്ത്. അതിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകന്റെ സുന്നത്തുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയും, പ്രവാചകന്റെ സ്വഹാബത്ത് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിലേക്കുള്ള ഒരു സൂചകവും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് വരാം. എൻ്റെ കാലശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു എന്ന് പഠിപ്പിച്ച പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായിയായിരുന്നു ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹജറുൽ അസ്വദിൻ്റെ അടുക്കൽ വന്നു നിന്നു. എന്നിട്ട് ആളുകൾ കേൾക്കുന്ന ശബ്ദത്തിൽ അദ്ദേഹം ഉറക്കെ ഉച്ചരിക്കുകയാണ്, ഉറക്കെ പറയുകയാണ്, ഇന്നി ലഅലം അന്നക ഹജർ വലൗലം അറ ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബലക വലാ ഖബ്ബൽതുക ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന. ഹജറുൽ അസ്വദിന്റെ അഥവാ കഅബാലയത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ഹജറുൽ അസ്വദ് ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ അടുക്കൽ അതിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ പ്രഖ്യാപിക്കുന്നു, നീ ഒരു കല്ലാണ്, അതെനിക്കറിയാം, പക്ഷേ എൻ്റെ ഹബീബായ പ്രവാചകൻ ചുംബിക്കുന്നത് നിന്നെ ചുംബിക്കുന്ന ഞാൻ കാണുന്നു. അതുകൊണ്ട് പ്രവാചകൻ ചെയ്തത് എനിക്ക് ഉപേക്ഷ വരുത്താൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു. കാരണം പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ അർത്ഥം ഹജറുൽ അസ്വദ് ഒരു സാധാരണ കല്ലു മാത്രമാണ് എന്നല്ല, അത് പ്രവാചകൻ ചുംബിച്ചതിലൂടെ തന്നെ അതിന് പ്രത്യേകത നൽകപ്പെട്ടു. അതിന് പുറമെയും പ്രവാചകൻ ചുംബിക്കാൻ കാരണമായത് വേറെ ചില പ്രത്യേകതകൾ ഹജറുൽ അസ്വദിനുള്ളതാണ്. അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട കല്ലാണ് എന്നൊക്കെ ഹദീസുകൾ വ്യക്തമാണ്. ചില ആളുകൾ അതിനെ നിഷേധിക്കുന്നുണ്ടെങ്കിലും വിശ്വാസികൾക്കൊരിക്കലും അത്തരത്തിലുള്ള നിഷേധങ്ങൾ ഭൂഷണമല്ല, അതവരുടെ ഈമാനിനെ തകർത്ത് കളയും എന്ന് സാന്ദർഭികമായി നാം മനസ്സിലാക്കുക. അപ്പോൾ ഹജറുൽ അസ്വദിനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചുംബിച്ചത് പ്രവാചകൻ ചുംബിച്ചതുകൊണ്ട്. അപ്പോൾ പ്രവാചകൻ എന്തു ചെയ്താലും അതിനെ അനുധാവനം ചെയ്യുക എന്നത്, ആ പ്രവൃത്തിയെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് സ്വഹാബത്തിൻ്റെ ഒരു രീതിയായിരുന്നു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ സംഭവം നമുക്ക് ഇമാം അഹമ്മദിൻ്റെ മുസ്നദിൽ നമുക്ക് കാണാൻ കഴിയും. സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, റഅയ്തു ഉസ്മാൻ ഖാഇദൻ ഫിൽ മഖാഇദ് ഫദഅ ബിതആമിൻ മിമ്മ മസ്സതുഹു നാർ ഫഅകലഹു. ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു സ്ഥലത്ത് നിൽക്കുകയും അപ്പോൾ ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വേവിച്ച ഭക്ഷണം ആണ് കൊണ്ടുവന്നത്, അതദ്ദേഹം ഭക്ഷിച്ചു. ثم قام الى الصلاه فصلى, അവൻ നമസ്കാരത്തിലേക്ക് നിന്നു, എന്നിട്ട് അദ്ദേഹം നമസ്കരിച്ചു. അദ്ദേഹം നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വേണ്ടി നിന്ന മുസല്ലയിൽ, പള്ളിയുടെ ആ ഇമാമിൻ്റെ സ്ഥാനത്താണ്. നമസ്കാരാനന്തരം ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖഅദതു മഖഅദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅകൽതു തആമ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലൈതു സലാത റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിപ്പോൾ ഇരിക്കുന്നത് അത് റസൂലുള്ളാഹിൻ്റെ ഇരിപ്പിടമാണ്, പ്രവാചകൻ ഇരുന്നിടത്താണ് ഞാൻ ഇരിക്കുന്നത്, ഞാൻ ഇരുന്നിട്ടുള്ളത്. ഞാൻ കഴിച്ച ഭക്ഷണം അത് പ്രവാചകൻ കഴിച്ചതുപോലെയാണ്. ഞാനിപ്പോൾ നമസ്കരിച്ച നമസ്കാരം അത് പ്രവാചകൻ്റെ നമസ്കാരമാണ്. നോക്കൂ നിങ്ങൾ, എല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചെയ്തത് പോലെ ചെയ്യുക. പ്രവാചകൻ ചെയ്ത കാര്യങ്ങൾ ചെയ്യുക, ചെയ്ത കാര്യങ്ങൾ പ്രവാചകൻ ചെയ്തതുപോലെ ചെയ്യുക. ഈ രണ്ടു കാര്യത്തിലും സ്വഹാബത്തിന് എന്തെന്നില്ലാത്ത ഒരു ശുഷ്കാന്തിയും ഒരു ഔത്സുഖ്യവും ഒരു താൽപ്പര്യവും സ്വഹാബത്ത് പ്രകടിപ്പിച്ചിരുന്നു. അത് പ്രവാചകൻ്റെ സുന്നത്തുകളോടുള്ള, പ്രവാചകൻ്റെ കർമ്മങ്ങളോടുള്ള അനുധാവന മനോഭാവമാണ് അതിനവരെ പ്രേരിപ്പിച്ചത്. പ്രവാചക കർമ്മങ്ങളോടുള്ള അതിയായ സ്നേഹവും അത് പ്രവാചക സ്നേഹത്തിൻ്റെ അടയാളമായിക്കൊണ്ട് അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മഹാനെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, കുന്തു അറബാത്തിൽ ഖദമൈൻ അഹഖു ബിൽ മസ്ഹി മിൻ ളാഹിരിഹിമ ഹത്ത റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു ളാഹിറഹുമ. പാദരക്ഷയിൽ തടവുമ്പോൾ അതിൻ്റെ അടിഭാഗം തടവണം എന്നതാണ് എൻ്റെ അഭിപ്രായമുണ്ടായിരുന്നത്.

തടവുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അതോടുകൂടി എൻ്റെ അഭിപ്രായത്തിന് പിന്നീട് പ്രസക്തിയില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ എങ്ങനെയാണോ തടവിയത്, അതു ഞാൻ തടവും. നോക്കൂ, നിങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ്, ഈ നാല് ഖലീഫമാരും പ്രവാചകൻ എന്തു ചെയ്തോ അതിന് അനുധാവനം ചെയ്യുക, പ്രവാചകൻ എന്തു വിലക്കിയോ അതിൽ നിന്ന് മാറി നിൽക്കുക, പ്രവാചകൻ എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കൽപ്പന കൊടുത്തിട്ടുണ്ടെങ്കിൽ, ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇതിൽ ഈ സ്വഹാബത്തിൻ്റെ ശുഷ്കാന്തി നോക്കൂ നിങ്ങൾ. ഈ ഒരു മനോഭാവമാണ് സ്വഹാബത്തിന് സുന്നത്തിനോടുണ്ടായിരുന്നത്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിൻ്റെ ഒരു സംഭവം കൂടി നോക്കൂ നിങ്ങൾ. അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിൻ ഒരു ജനാസയിൽ പ്രവാചകൻ്റെ കൂടെ പങ്കെടുക്കുകയാണ്. അങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിന് പറഞ്ഞു, റഅയ്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസയിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. ഫഖുംന, അപ്പോൾ ഞങ്ങളെല്ലാവരും നിന്നു. വഖഅദ, കുറച്ച് കഴിഞ്ഞ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. ഫഖഅദന, അപ്പോൾ ഞങ്ങളും. ഒരു നിസ്സാരമായ കാര്യം, പ്രവാചകൻ എന്തു ചെയ്യുന്നു അത് ചെയ്യുക, എന്തു പറയുന്നു അതുപോലെ പറയുക. വല്ലാത്ത ഒരു അനുധാവനത്തിൻ്റെ മാതൃകയാണ് പ്രവാചകൻ്റെ സ്വഹാബത്ത് ലോകത്തിന് കാണിച്ചു കൊടുത്തത്. പ്രവാചകൻ്റെ വാക്കുകൾക്കും കൽപ്പനകൾക്കും എത്രമാത്രം വലിയ നിലയും വിലയുമാണ് സ്വഹാബത്ത് കൽപ്പിച്ചത് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചകളാണിതെല്ലാം. അപ്പോൾ പ്രവാചകൻ്റെ സുന്നത്തിനെ പിൻപറ്റുകയും പ്രവാചകൻ്റെ കർമ്മങ്ങൾ അനുധാവനം ചെയ്യുകയും ചെയ്യുന്നതിൽ സ്വഹാബത്ത് കാണിച്ച അതിയായ താൽപര്യം, ഇത് നാല് ഖലീഫമാരിൽ മാത്രം പരിമിതമല്ല. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. ജാഅത് ഇംറാഅത്തുൻ ഇലാ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, ഒരിക്കൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഒരു പെണ്ണ് വന്ന് പറഞ്ഞു, അംബഅത അന്നക തൻഹ അനിൽ വാസില, മുടി വെച്ചു പിടിപ്പിക്കുന്ന സ്ത്രീകളെ, കൃത്രിമ മുടി വെക്കുന്ന ആളുകളെ നിങ്ങൾ ശപിക്കുന്നുണ്ട്, അത് വിരോധിക്കുന്നുണ്ട് എന്നെനിക്ക് വിവരം കിട്ടി, അത് ശരിയാണോ? ഖാല നഅം, അദ്ദേഹം പറഞ്ഞു അതെ. ഫഖാലത്ത്, ആ പെണ്ണ് ചോദിച്ചു, അശയ്ഉൻ തജിദുഹു ഫീ കിതാബില്ലാ അം സമിഅതുഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വാക്കിന് നിങ്ങൾക്ക് ആധാരമായി അള്ളാഹുവിൻ്റെ ഖുർആനിലോ പ്രവാചകൻ്റെ സുന്നത്തിലോ അല്ലെങ്കിൽ പ്രവാചകനിൽ നിന്നോ നിങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടോ? ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, അജിദുഹു ഫീ കിതാബില്ലാ വ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ കിതാബിൽ ഞാനത് കണ്ടിട്ടുണ്ട്, പ്രവാചകൻ്റെ സുന്നത്തിലും ഞാനത് കണ്ടിട്ടുണ്ട്. ഈ പെണ്ണ് അത്ഭുതത്തോടുകൂടി ചോദിച്ചു, വല്ലാഹി ലഖദ് തസഫഹ്തു മാ ബൈന ദഫ്തൈ അൽ മുസ്ഹഫ് ഫമാ വജദ്തു ഫീഹി മിൻ അല്ലദി തഖൂൽ, പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം, മുസ്ഹഫിൻ്റെ ഇരു ചട്ടകൾക്കുമുള്ളതിൽ മുഴുവനും അത് മുഴുവനും ഞാൻ മറിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷേ അതിൽ ഒന്നുപോലും എവിടെയും ഒന്നും എനിക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ പറയുന്ന ആയത്തിന് അത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഖാൽ, അദ്ദേഹം പറഞ്ഞു, ഫഹൽ വജത്തി ഫീഹി വമാ ആതാകും റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഇങ്ങനൊരായത്തുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നത് നിങ്ങൾ സ്വീകരിക്കുക, നിങ്ങൾക്ക് വിലക്കിയതെന്തോ അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. ഈ ഒരായത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഖാലത്ത്, അവർ പറഞ്ഞു, ഞാൻ അതേ കണ്ടിട്ടുണ്ട്. എങ്കിൽ ഇന്നി സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാന നാസിമ വൽ വാശിറ വൽ വാസില വൽ വാശിമ ഇലാ മൻ ദ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിലുള്ള മുടി വെക്കുന്നവളെയും പച്ച കുത്തുന്നവളെയും അത് ആവശ്യപ്പെടുന്നവളെയും
ഇങ്ങനെയുള്ള

0: എല്ലാവരെയും ശപിക്കുന്നതായിക്കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അത് പാടില്ല എന്ന്. അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. ആ പ്രവാചകൻ കൊണ്ടുവന്നതെല്ലാം സ്വീകരിക്കണമെന്ന് ഖുർആനിലുമുണ്ട്. അപ്പോൾ ഖുർആനിലും നിന്നും തെളിവ് കിട്ടും നിനക്ക് പാടില്ല എന്ന്, ഹദീസിൽ നിന്നും നിനക്ക് തെളിവ് കിട്ടും. അപ്പോൾ പ്രവാചകൻ്റെ സഹാബത്ത് ഖുർആനിനെ പോലെ തന്നെ ഹദീസിൽ നിന്നും ഖുർആന്റെ അതേ തെളിവുകൾ അവർ സ്വീകരിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണത്. ഇതേ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹുവിനെ തന്നെ മറ്റൊരിക്കൽ പറഞ്ഞൊരു സംഭവം നോക്കൂ നിങ്ങൾ. അദ്ദേഹം പറഞ്ഞു, മൻ സറഹു അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ ഫൽയുഹാഫിൽ അലാ ഹൗലൈ സ്സലവാത്തിൽ ഖംസ് ഹൈസു യുനാദാ ബിഹിന്ന. അള്ളാഹുവിനെ പരലോകത്ത് സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ഈ അഞ്ചു നേരത്തെ നമസ്കാരവും എവിടെ നിന്നാണോ വിളിക്കപ്പെടുന്നത് അവിടെ പോയി അത് അനുഷ്ഠിക്കട്ടെ, അഥവാ പള്ളികളിൽ പോയി അഞ്ചു നേരം നമസ്കരിക്കട്ടെ. അള്ളാഹു അവന്റെ പ്രവാചകന് സന്മാർഗത്തിന്റെ ഹുദകൾ ശരിയത്താക്കി നൽകിയിട്ടുണ്ട്. നമസ്കാരം, അഞ്ചു നേരത്തെ നമസ്കാരം എന്നത് സുനൻ ഹുദയിൽപ്പെട്ടതാണ്. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും വീട്ടിൽ നിങ്ങൾ നമസ്കരിക്കുന്ന ഒരു പള്ളിയുണ്ട്. ഫലോ സല്ലൈത്തും ഫി ബുയൂത്തിക്കും, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലുള്ള പള്ളികൾ നമസ്കരിച്ചാൽ, വതറക്തും മസാജിദക്കും, നിങ്ങളുടെ പള്ളികളെ നിങ്ങൾ ഒഴിവാക്കുകയും നിങ്ങൾ വീടുകളിലുള്ള പള്ളികളിൽ നിങ്ങൾ നമസ്കരിക്കുകയും ചെയ്താൽ, ലതറക്തും സുന്നത്ത് നബിയ്യക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ നിങ്ങളുടെ പ്രവാചകന്റെ സുന്നത്തിന് നിങ്ങൾ ഒഴിവാക്കലായിരിക്കും അത്. വലോ തറക്തും സുന്നത്ത് നബിയ്യക്കും ലവലൽതും, പ്രവാചകന്റെ സുന്നത്തിന് നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾ വഴികേടിലായി തീരുക തന്നെ ചെയ്യും. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. സഹാബത്തടക്കമുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ എത്രമാത്രം വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് കണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ ചില നഖചിത്രങ്ങളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്കടുത്ത ക്ലാസുകളിൽ വിശദമായി പഠിക്കാം. അല്ലാഹു അവൻ്റെ മതം കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാഹ്, അൽ ഉസൂൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഇതിൻ്റെ തുടർച്ചയെന്നോണം മുൻഭാഗം നമ്മൾ കേട്ടതാണ്. രണ്ട് മൂന്ന് എപ്പിസോഡുകളിലായി ഈ ഹദീസിൻ്റെ വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ഹദീസ് വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ബഹുമാനായ അബ്ദുൽ മാലിക് സലഫി നമ്മളുമായി പങ്കുവച്ചത്. ഇപ്പോൾ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലും പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിസ്ഡം സ്പോട്ട്ലൈറ്റ്. കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലബ്ബൈക പാടുന്നു ജനകോടിയടങ്കലും ഉടയോന നടക്കുന്നു ലക്ഷം മീലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട്.

നടക്കുന്നു, ജനകൊടിയടങ്കലും ഉടയനും നടക്കുന്നു, ലക്ഷ്യം മീലാഹിന്റെ പുരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജബോധി നടക്കും, ഉള്ളു തുടിച്ചു കൊതിച്ച് വിളിച്ച് ജയിച്ചു മതിച്ചുടനോർത്തു രസിച്ച്.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുറാനിൽ സൂറത്ത് ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ മകനോ മരുമകനോ ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുകയെന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.

0: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇപ്പോൾ നാം പ്രവേശിക്കുന്നത്. സൂറത്തുൻ നഹ്ലിലെ 96-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 96-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: ما عندكم
1: ينفد
0: ما عندكم ينفد
1: ما عندكم ينفد
0: ما

0: فهم بأحسن
1: بأحسن ما كانوا يعملون.
0: بأحسن

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹലിൽ നിന്നും 96-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ. ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം. 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: മസഗോൺ ഡോക്കിൽ 495 അപ്രന്റീസ്. മുംബൈ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ 495 ട്രേഡ് അപ്രന്റീസ് ഒഴിവ്. ജൂലൈ 1 വരെ അപേക്ഷിക്കാം. ഗ്രൂപ്പ് എ, 10-ാം ക്ലാസ് പാസ്സായവർ. തസ്തിക, ഡ്രാഫ്റ്റ്സ്മാൻ, മെക്കാനിക്കൽ, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, പൈപ്പ് ഫിറ്റർ, സ്ട്രക്ചറൽ ഫിറ്റർ. യോഗ്യത, 50% മാർക്കോടെ 10-ാം ക്ലാസ് ജയം. ഉയർന്ന യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. 10-ാം ക്ലാസ് പരീക്ഷയിലെ മാർക്ക് അടിസ്ഥാനമാക്കി യോഗ്യത നിർണയിക്കും. പ്രായം 15 മുതൽ 19 കവിയാൻ പാടില്ല. പരിശീലനം 2 വർഷം. ഗ്രൂപ്പ് ബി, ITI പാസ്സായവർ. തസ്തിക, ഫിറ്റർ സ്ട്രക്ചറൽ, എക്സ് ITI ഫിറ്റർ, ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ, ഇലക്ട്രീഷ്യൻ, ICTSM, ഇലക്ട്രോണിക് മെക്കാനിക്, RC പെയിൻറ്റർ, പൈപ്പ് ഫിറ്റർ. യോഗ്യത, 50% മാർക്കോടെ ബന്ധപ്പെട്ട ട്രേഡിൽ ITI ജയം. പ്രായം 16 മുതൽ 21 കവിയാൻ പാടില്ല. പരിശീലനം 1 വർഷം. കൂടുതൽ വിവരങ്ങൾക്ക് www.mazagondoc.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചുപോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ മകനോ മരുമകനോ ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്താദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുക എന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ, അരങ്ങുവാഴുന്ന ക്രൂരതകൾ. നസീമ വാടാനപ്പള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസ്സമദ് കല്ലടിക്കോട് നമുക്കൊപ്പം ചേരുന്നു.
1: അരങ്ങുവാഴുന്ന ക്രൂരതകൾ, എഴുത്ത് നസീമ വാടാനപ്പള്ളി. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന ഓമനപ്പേര് കൊച്ചു കേരളത്തിന് കിട്ടിയത് പ്രകൃതി സൗന്ദര്യം കൊണ്ടു മാത്രമല്ല, വ്യത്യസ്ത മതക്കാർ സമാധാനത്തോടെ ഒത്തൊരുമയോടെ ജീവിക്കുന്ന ഇടമായതുകൊണ്ടുകൂടിയാണ്. എന്നാൽ ഇന്ന് കഥയാകെ മാറിയിരിക്കുന്നു. തെളിഞ്ഞ വെള്ളം കലങ്ങിയിരിക്കുന്നു. മനഃപൂർവം കലക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട്. വർഗീയ ചേരിതിരിവും ആൾക്കൂട്ട കൊലപാതകവും കാണാൻ ഉത്തരേന്ത്യയിലേക്ക് നോക്കേണ്ടതില്ല, സ്വന്തം നാട്ടിലേക്ക് നോക്കിയാൽ മതി എന്ന അവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി മാഫിയകൾ നിറഞ്ഞാടുകയാണ്. സ്കൂൾ കുട്ടികളും യുവാക്കളും യുവതികളുമൊക്കെ ലഹരിക്കു പിന്നാലെ പായുകയാണ്. വരും തലമുറയെ തന്നെ നശിപ്പിക്കാനുള്ള ലഹരി മാഫിയകളുടെ ശ്രമത്തെ അടിച്ചമർത്താൻ കേരളത്തിലെ പുതിയ സർക്കാർ തീവ്രശ്രമം തുടങ്ങിയതും ശ്ലാഘനീയമാണ്. അതിക്രൂരമായ കൊലപാതകങ്ങളും ആത്മഹത്യകളും പെരുകുകയാണ്. സമാധാനകാംക്ഷികളുടെ, മനുഷ്യത്വം മരവിക്കാത്തവരുടെ ഹൃദയം നടുങ്ങുന്ന ക്രൂരതയുടെ വാർത്തകളാണ് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല എന്ന പഴമൊഴിയിലെ മാതൃത്വത്തിന്റെ വിശ്വാസ്യത പോലും ഇന്ന് ചോദ്യചിഹ്നമായിരിക്കുന്നു. കഴിഞ്ഞ ഒന്നു രണ്ടു വർഷത്തിനുള്ളിൽ അമ്മയും കാമുകനും അമ്മയും രണ്ടാനച്ഛനും ചേർന്ന് നടത്തിയ ബാലകൊലപാതകങ്ങൾ എത്രയാണ്! നൈമിഷിക സുഖത്തിനായി സ്വന്തം വയറ്റിൽ ഉരുവം കൊണ്ട പിഞ്ചു കുഞ്ഞിനെ, നിഷ്കരണം കുന്നുതള്ളുന്ന മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ എങ്ങനെ മനുഷ്യഗണത്തിൽ ഉൾപ്പെടുത്തും? മാതൃത്വത്തിന്റെ വിശ്വാസ്യതയാണ് തകരുന്നത്. പൊതുവെ ഏതു ബന്ധത്തിലും ഇന്ന് വിശ്വാസ്യത ചോർന്നുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും മാതൃത്വത്തിലെ ഈ കളങ്കം ഏറെ ഭയാനകവും പൈശാചികവുമാണ്. അവിഹിത ബന്ധത്തിലൂടെ പിറന്ന കുഞ്ഞിനെ ആശുപത്രിയിലെ ശുചിമുറിയുടെ ജനലിലൂടെ പുറത്തേക്കിട്ടത് 19-കാരിയായ മാതാവാണ്. നെടുമങ്ങാട് നടന്ന 1.5 വയസ്സായ കുഞ്ഞിന്റെ കൊലപാതകവും ഏറെ ഞെട്ടലുണ്ടാക്കിയതാണ്. ഏതാനും ദിവസങ്ങൾക്കു മുമ്പ് നടന്ന സംഭവങ്ങളാണിവ. ഇതിനെ മൃഗീയത എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം ഒരു മൃഗവും സ്വന്തം കുഞ്ഞിനെ സംരക്ഷിക്കാനല്ലാതെ കൊല്ലാനൊരുങ്ങാറില്ല. പുഴയിലെ ഒഴുക്കിൽപ്പെട്ട കുട്ടിയാനയെ അതിന്റെ അമ്മ അതിസാഹസികമായി രക്ഷിച്ച് കരയിലെത്തിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞത് മനുഷ്യരായ ചില അമ്മമാരുടെ ക്രൂരതകൾ അന്നേരം ഓർമ്മയിൽ വന്നതുകൊണ്ടാണ്. പവിത്രമായ മാതൃത്വത്തിനും സ്ത്രീത്വത്തിനും ഇന്ന് ഏറെ വെല്ലുവിളി നേരിടേണ്ടി വരുന്നത് സ്ത്രീകളിൽ നിന്ന് തന്നെയാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ. കുറേ നിയമങ്ങളുണ്ടായതുകൊണ്ട് മാത്രം മനുഷ്യൻ നന്നാവുകയില്ല. നീതി നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കുന്ന ഭരണാധികാരികളും നീതിപീഠവും വേണം. പണത്തിന്റെയും അധികാരത്തിന്റെയും പിൻബലത്തിൽ ഏതു നിയമക്കുരുക്കിൽ നിന്നും രക്ഷപ്പെടാമെന്ന അവസ്ഥ മാറുക തന്നെ വേണം. മനുഷ്യൻ നന്നാവണമെങ്കിൽ അവൻ തന്റെ അസ്തിത്വത്തെ തിരിച്ചറിയണം. അപ്പോൾ സ്വാഭാവികമായും സൃഷ്ടിച്ചവനിലേക്ക് അവൻ മടങ്ങും. ഒന്നുമല്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും തന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവിനെ തിരിച്ചറിയുന്നതോടെ മനുഷ്യൻ മനുഷ്യനാകും. തെറ്റുകളിൽ നിന്നും അവൻ ബഹുദൂരം അകലും.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, അരങ്ങുവാഴുന്ന ക്രൂരതകൾ. നസീമ വാടാനപ്പള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സാങ്കേതിക ജ്ഞാനം ശ്രോതാക്കളിൽ ഊട്ടിയുറപ്പിക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഐ ടി ജാലകത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ഗൂഗിൾ അക്കൗണ്ട് സ്മാർട്ട് ഫോണുകളിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് സാലിഹ് ഇബ്രാഹിം നമ്മോട് വിശദീകരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബി അജ്മഈൻ അമ്മാബാദ്. ഐ ടി ജാലകത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലോട്ട് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗൂഗിൾ അക്കൗണ്ട്സ് സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കുന്ന വിധം, അഥവാ നിങ്ങളുടെ ഡാറ്റാസ്, കോണ്ടാക്ട്സ്, നമ്പറുകൾ, ഇവയെല്ലാം സുരക്ഷിതമായിട്ട് എങ്ങനെ നമുക്ക് എടുത്തു വെക്കാം, അതല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം ഒരു പുതിയൊരു ഫോൺ വാങ്ങിച്ച് അത് ഓൺ ചെയ്ത് വരുമ്പോൾ തന്നെ നെറ്റ് കണക്ട് ചെയ്യാനും, അതേപോലെ നെറ്റ് കണക്ട് ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു ഗൂഗിൾ അക്കൗണ്ടാണ് ആദ്യമായി നമ്മളോട് ഫോൺ ഓണായി വരുമ്പോൾ തന്നെ അതിൻ്റെ ബൂട്ടിംഗ് സമയത്ത് തന്നെ ചോദിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിലവിൽ നമ്മൾ ഈ പുതിയ ഫോൺ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന പഴയ ഫോണിലെ ഗൂഗിൾ അക്കൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പഴയ ഫോണിലെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അതുപോലെ യാതൊരുവിധ മാറ്റങ്ങളോ ഒന്നുമില്ലാതെ അതേ സ്ഥിതിയിൽ അതേ കോണ്ടാക്ട്സ് തിരിച്ചുപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗപ്പെടുത്താം. അപ്പോൾ പുതിയ ഒരു ഫോണ് ലോഗിൻ ആയി ബൂട്ടായി വരുമ്പോൾ തന്നെ ഈ ഗൂഗിൾ അക്കൗണ്ട് കൊടുത്താൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. നിങ്ങളുടെ നമ്പറുകൾ പോകുന്ന പ്രശ്നമോ നമ്പർ മിസ്സിങ്ങോ അങ്ങനത്തെ എല്ലാ ഇഷ്യൂസും നമുക്ക് ഒഴിവാക്കാനും സാധിക്കാം. അപ്പോൾ അതാണ് നിങ്ങളൊരു പുതിയ ഫോണെടുത്ത് ആദ്യം വരുന്ന ബൂട്ടായി വരുമ്പോൾ തന്നെ നിങ്ങളടുത്ത് ചോദിക്കുന്ന അക്കൗണ്ടാണ് ഗൂഗിൾ. മിക്കവാറും ഗൂഗിൾ അക്കൗണ്ടായിരിക്കും നിങ്ങളടുത്ത് ചോദിക്കും. ഓക്കെ, ഇതുപോലെ ഈ അക്കൗണ്ട് ത്രൂ നമുക്ക് വേറെ ഒരു ലാപ്ടോപ്പിലോ വേറെ ഒരു സിസ്റ്റത്തിലോ ഒക്കെ ലോഗിൻ ചെയ്യാനും ഇതിൽ നമ്മുടെ ഫോണിൽ യൂസ് ചെയ്തിരുന്ന മെയിലും ബാക്കി കാര്യങ്ങൾ അതുപോലെയുള്ള ഗൂഗിളിൻ്റെ വ്യത്യസ്ത സർവീസുകളൊന്നും നഷ്ടപ്പെടാതെ തന്നെ വേറെ ഒരു ലാപ്ടോപ്പിലോ വേറെ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കാനും നിങ്ങൾക്ക് ഈ അക്കൗണ്ടുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുവരെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഫോണിൻ്റെ അകത്ത് അതല്ലെങ്കിൽ ആ ഫോണിൽ ഉപയോഗിച്ച കൊടുത്ത ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അതിൻ്റെ പാസ്വേഡ് അടക്കം നമ്മൾ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ എവിടെയും കുറിച്ച് വയ്ക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് കോണ്ടാക്ട്സും അതുപോലെയുള്ള ഗൂഗിളിൻ്റെ വ്യത്യസ്ത സർവീസുകളും അതേപോലെ നമ്മൾ ഉപയോഗിച്ച അതേപോലെ ഇപ്പോൾ ഗൂഗിൾ കലണ്ടർ പോലെ ഒക്കെ നമ്മൾ കലണ്ടറിൽ സേവ് ചെയ്ത പല കാര്യങ്ങളും അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ ഗൂഗിൾ അക്കൗണ്ട് തന്നെ നമ്മൾ പുതിയ ഫോണിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് ഇവിടെ തിരിച്ച് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. സ്മാർട്ട് ഫോണിലെ ഡാറ്റാസ് നഷ്ടപ്പെടാതെ, പ്രത്യേകിച്ചും കോണ്ടാക്റ്റുകൾ നമുക്ക് പലപ്പോഴും പലർക്കും മിസ്സായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഞാൻ എൻ്റെ ഫോൺ മാറ്റി, നമ്പറുകൾ മൊത്തം പോയി, നീ വിളിച്ചത് കണ്ടില്ല, നിൻ്റെ ഫോൺ നമ്പർ ഞാൻ കാണുന്നില്ല, സേവ് ചെയ്തിട്ടില്ലായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്ന പല സുഹൃത്തുക്കളും കാണാൻ പറ്റും. അല്ലെങ്കിൽ ഫോൺ എൻ്റെത് കേടായി, ഇതിപ്പോൾ പുതിയ ഫോണാണ്, പുതിയ ഫോണിൽ നിൻ്റെ നമ്പറില്ല. അപ്പോൾ ഇത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം, ഒരു സൊല്യൂഷനാണ് നമ്മൾ വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന സംഗതിയാണ് യൂസ് ചെയ്തിരുന്ന പഴയ ഫോണിലെ ഗൂഗിൾ അക്കൗണ്ട് പുതിയ ഫോണിൽ കൊടുത്താൽ എല്ലാ ഡാറ്റാസും ഓട്ടോമാറ്റിക്കലി സിങ്കായിട്ട് നമുക്ക് ഇവിടെ കിട്ടും. അത് ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഗാലറിയിലുള്ള ഇമേജസും വീഡിയോസും ഒക്കെ കിട്ടുക. ബാക്കപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കിട്ടില്ല. എന്നാൽ കോണ്ടാക്ട് നമ്പർ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഈ അക്കൗണ്ട് കൊടുക്കുന്നതോട് കൂടിയിട്ട് ഇമ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതാണ് സ്മാർട്ട് ഫോണിലെ ഗൂഗിൾ അക്കൗണ്ട്സ് എന്നുള്ളൊരു സംഗതി. ഡാറ്റാസ് മിസ്സാവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ഈ അക്കൗണ്ടുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നിലധികം ഗൂഗിൾ അക്കൗണ്ട്സ് ഒരേ ഫോണിൽ ഉപയോഗിക്കാനുള്ള സൗകര്യം നമ്മുടെ ഫോണിൽ, അതിനുള്ള ഫീച്ചർ ഫെസിലിറ്റി നമ്മുടെ ഫോണിൽ അവൈലബിളാണ്. ആഡ് സെറ്റിങ്സിൽ പോയി അക്കൗണ്ട്സ് എന്നുള്ളടത്ത് പോയി, ഗൂഗിൾ എന്നുള്ളടത്ത് ഗൂഗിൾ അക്കൗണ്ട്സിൽ പോയി കഴിഞ്ഞാൽ ആഡ് അക്കൗണ്ട് കൊടുത്താൽ നമുക്ക് വേറൊരു അക്കൗണ്ട് വേണമെന്നാണ്. ഇപ്പോൾ നമ്മൾ ഒഫീഷ്യലി യൂസ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്കതും ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു സിംഗിൾ ക്ലിക്കിൽ മെയിലും അതുപോലുള്ള നമ്പറുകൾ സേവ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ആ അക്കൗണ്ടിലോട്ടൊക്കെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഫോണിലുണ്ട്. അതേപോലെ ഗൂഗിൾ ഡ്രൈവ്, ജിമെയിൽ ഇതുപോലെയുള്ള വ്യത്യസ്ത ഗൂഗിളിൻ്റെ സേവനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ ഇത് സഹായിക്കും. അപ്പം വ്യത്യസ്ത ഒരേ ഫോണിൽ തന്നെ വ്യത്യസ്ത ഗൂഗിൾ അക്കൗണ്ടുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മളൊരു ഫോണ് വേറൊരാൾക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ കടയിൽ വിൽക്കാൻ കൊടുക്കുകയോ നന്നാക്കാൻ കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ അതിൻ്റെ അകത്ത് യൂസ് ചെയ്ത ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യാൻ മറക്കരുത്. നന്നാക്കാനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ കുഴപ്പമില്ല, അതേപോലെ തന്നെ വെച്ച് പിന്നെ കൊടുത്താൽ മതി. അതല്ല നമ്മൾ വയ്ക്കാനോ വേറൊരാൾക്ക് കൈമാറേ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ അതിൽ യൂസ് ചെയ്ത ഗൂഗിൾ അക്കൗണ്ടുകളും നമ്മുടെ ഫാമിലി ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് ഈ ഗൂഗിൾ അക്കൗണ്ട് അടക്കം ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ വഴി അത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വേറൊരാൾക്ക് നമ്മുടെ ഫോണ് കൈമാറേണ്ടത്. ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനായി. ജസാകല്ലാ ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഐടി ജാലകം. ഗൂഗിൾ അക്കൗണ്ട് സ്മാർട്ട് ഫോണുകളിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് സാലിഹ് ഇബ്രാഹിം ഇന്ന് നമ്മോട് വിശദീകരിച്ചത്.
1: നിങ്ങളുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാര നിർദ്ദേശവുമായി പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി. സർക്കാർ, അർദ്ധ സർക്കാർ, എയ്ഡഡ് ബോർഡ് തുടങ്ങി ഏതു വകുപ്പിലും സർവീസ് സംബന്ധമായ നിരവധി സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. നിയമവും ചട്ടവും വ്യത്യസ്ത വീക്ഷണകോണുകളിൽ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടും ബന്ധപ്പെട്ട ഓഫീസുകളുടെ അനാസ്ഥ മൂലവും പ്രതിസന്ധി അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് സ്ഥാനക്കയറ്റത്തെയും മറ്റും വിപരീതമായി ബാധിക്കുകയും സാമ്പത്തിക നഷ്ടമടക്കമുണ്ടാകാറുമുണ്ട്. ഇതുകാരണം പിന്നീട് ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കും വരെ എത്തപ്പെട്ടവരുമുണ്ട്. ശരിയായ ഗൈഡൻസ് എവിടെ നിന്നറിയാത്ത ആളുകൾ വളരെ കൂടുതലാണ്. ജീവിതത്തിൻ്റെ നാനാ തുറകളെ അഭിസംബോധന ചെയ്യുന്ന പീസ് റേഡിയോ കുറച്ചുകാലമായി ഈ വിഷയത്തിൽ സക്രിയമായി ഇടപെട്ടു വരുന്നു. പീസ് റേഡിയോ സർവീസ് സഹായി വിവിധ മേഖലകളിലൂടെ 100-ലധികം എപ്പിസോഡുകൾ പൂർത്തീകരിച്ച് പുതിയൊരു വിധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ സർവീസ് സംബന്ധമായ പ്രശ്നങ്ങളും സംശയങ്ങളും നേരിട്ട്

വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേസ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: ഒരു ടീച്ചർ അവരുടെ കുട്ടികൾക്ക് EVS പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ ഈ പൂമ്പാറ്റയുടെ ജീവിതക്രമത്തെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് പുഴു ലാർവയായി അതിൻ്റെ എഗ് മുട്ടയായിട്ട് അവിടെ നിൽക്കുന്നു, പിന്നെ അത് കാറ്റർപില്ലറാവുന്നു, പിന്നെ അത് പ്യൂപ്പയായിട്ട് രൂപാന്തരപ്പെടുന്നു, പിന്നെ ബട്ടർഫ്ലൈ ആവുന്നു. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു റിയൽ മോഡല് ശരിക്കും അവർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരാദ്യം ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു, ഈ പ്യൂപ്പ അത് അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നൊരു രൂപം, അതിങ്ങനെ വന്നു. അവരിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരുപാട് സമയമെടുത്തിട്ടത് കണ്ടപ്പോൾ അതിങ്ങനെ വളരെ പ്രയാസപ്പെട്ട് അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് അതിങ്ങനെ വരികയാണല്ലോ. പ്യൂപ്പ പൂമ്പാറ്റയായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സമയത്ത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. കുട്ടികളിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരുന്ന അവസാനം ആ ഒരു പുറത്തേക്ക് വരുന്ന സ്ട്രഗിളൊക്കെ കുട്ടികൾ കണ്ട് അവസാനം അത് പുറത്തേക്ക് വന്നപ്പോൾ പൂമ്പാറ്റയായപ്പോൾ അതിമനോഹരമായൊരു പൂമ്പാറ്റ വർണ്ണങ്ങളുള്ള ആ ഒരു ശലഭം ഇങ്ങനെ പാറിപ്പോകുന്നവർ കണ്ടു. അത് കണ്ട ഉടനെ കുട്ടികൾ വീണ്ടും പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾക്ക് ഒന്നുകൂടി അതൊന്ന്
1: കാണണം,
0: ഒന്നുകൂടി കാണണം. നിർബന്ധം പിടിച്ചപ്പോൾ വീണ്ടും അതുപോലെ ഒന്നുകൂടി കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് ടീച്ചർ അതുപോലെ വീണ്ടും
1: റിപ്ലൈ ചെയ്തു,
0: അതുപോലെ തന്നെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പ്യൂപ്പയിൽ നിന്ന് അത് വീണ്ടും പൂമ്പാറ്റയിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നതിൽ ഇതേ നേരത്തേനേക്കാൾ കൂടുതൽ നിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്തു. ടീച്ചർ അത് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അതിന് ശേഷം ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോട്ടെ, ഇത് കണ്ടതിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ റൗണ്ട് ചെയ്തിരുന്ന് വട്ടത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അത് എത്ര സമയമായിട്ടും അതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നില്ല, കുറേ ഇങ്ങനെ പൗതി നിൽക്കുന്നു, കുറേ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ ഒരു ബ്ലേഡ് എടുത്തിട്ട് എന്ത് ചെയ്തു, ഒന്ന് പുറത്തേക്ക് നന്നായി വന്നോട്ടെ പറഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി കൊടുത്തു,
1: കയറി കൊടുത്തു,
0: ഒന്നിട്ട് കീറി കൊടുത്തു. കയറി കൊടുത്തതിൽ ഉടനെ തന്നെ പുറത്തേക്ക് ചാടി ചാടിയപ്പോൾ എന്താ പൂമ്പാറ്റല്ല, അതൊരു പുഴുവായിട്ട് തന്നെ
1: ചാടിയത്.
0: കാണാൻ അറപ്പുള്ളൊരു പുഴുവാണ്. ടീച്ചർ തിരിച്ചു വന്നപ്പോൾ എന്തായി ഇപ്പോൾ കണ്ടില്ലേ, ടീച്ചർ അത് കണ്ടില്ല, പൂമ്പാറ്റിയായില്ല, അത് പുഴുവായിട്ട് തന്നെ ഉള്ളത്. കുട്ടികൾക്കൊക്കെ ഒരു അറപ്പ് പോലെ തോന്നി. അപ്പോൾ അതെന്തേ സംഭവിച്ച, അപ്പോൾ കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞാൽ അതിനൊന്ന് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തേതാണ് അതങ്ങനെ ചെയ്തു കൊടുത്തതാണ്. ഈ ഒരു കഥ ശരിക്കും പാരന്റിന്റെ വിഷയത്തിൽ പലപ്പോഴും കുട്ടികൾ സ്ട്രഗിൾ ചെയ്ത് അവരുടെ കഴിവുകളും സ്കില്ലുകളൊക്കെ പുറത്തെടുക്കുന്നതിന് പകരം ചെറുപ്പത്തിലെ പാരൻസ് എന്ത് ചെയ്യും, ഈ ബ്ലേഡ് എടുത്ത് തോണ്ടിക്കൊടുക്കുന്ന പോലെ കുട്ടികളെങ്ങനെ സഹായിച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ അവസാനം കുട്ടികളൊരു പുഴുവായി, പൂമ്പാറ്റയാവേണ്ട കുട്ടികൾ പുഴുവായി പുറത്തേക്ക് വരും. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഓരോ കുട്ടിയും ജനിക്കുന്നത് ആ കുട്ടിയുടെ ജീവിതചക്രത്തിലേക്ക് വേണ്ട എല്ലാ കഴിവുകളും ആർജിച്ചെടുക്കാനുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് വേണ്ട സ്കില്ലുകളുമായിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ കുട്ടിയുടെ നെർച്ചറിങ്ങിന് വേണ്ട അന്തരീക്ഷം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
1: യെസ്,
0: അത് പാരൻസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്.
1: ഓവർ കെയർ വേണ്ട,
0: ഓവർ കെയർ വേണ്ട. ഓവർ കെയർ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ കുട്ടിക്ക് വളരാൻ അവസരമില്ല, കുട്ടിയുടെ സ്കില്ല് പുറത്തെടുക്കാൻ അവസരമില്ല. ഒരു ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് 330 ഗ്രാം തൂക്കമാണ് കുട്ടിയുടെ ബ്രെയിൻ ഉണ്ടാവുക. ആ 330 ഗ്രാം എന്നാലൊരു പിന്നെ അപ്പം ആ ആ കുട്ടിയുടെ പൂർണ്ണ വളർച്ച എത്തിയ ബ്രെയിൻ ആണ് 1440 ഗ്രാമാണ്. അതൊരു 12-18 വയസ്സിൻ്റെ ഇടയിലാണ് പൂർത്തിയാവുന്നത്. പക്ഷേ ഒരു കുട്ടിയുടെ ജനനത്തിലെ 6 വയസ്സ് 12 വയസ്സിനിടയിൽ ആദ്യത്തെ 2 വയസ്സിനിടയിൽ 75% ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കും. ഈ സമയത്ത് കുട്ടി വളരെയധികം വളരുന്ന സമയമാണ്. ശാരീരിക വളർച്ചയുടെ കൂടെ കുട്ടിയുടെ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സമയം കൂടിയാണ്. അപ്പം ആ സമയത്ത് കുട്ടിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റുള്ള മൃഗങ്ങളൊക്കെ ആണെങ്കിൽ 60% ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിട്ടാണ് ജനിക്കണേ.
1: അപ്പം
0: അതിന് പ്രത്യേകിച്ച് സ്കില്ലുകളുടെ ആവശ്യമല്ല, ഇൻവോൾവ് ആണ് സ്കിൽ. പക്ഷെ മനുഷ്യന്റെ കുട്ടിൻ്റെ സാഹചര്യത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം ഫലം. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പാരൻസ് അതിന് അവസരം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ശരീരവും

0: മനസ്സുമാണ് സ്കില്ല് വളരാൻ. കുട്ടിയുടെ ബുദ്ധിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഓന്റെ ബ്രെയിനും അതുപോലെ തന്നെ കുട്ടിയുടെ ശരീരവും ആയിരിക്കും. പക്ഷെ മനസ്സ് ഏറ്റവും പ്രധാനമാണ് സ്കിൽ ഡെവലപ്മെന്റിന്. അപ്പൊ അതിന് പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടാവണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.
1: ചില രക്ഷിതാക്കൾക്കെങ്കിലും ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയ രണ്ടാമത്തെ കുട്ടിയായിരിക്കും. അപ്പോൾ അവനെ ഈ അംഗൻവാടി കൊണ്ടാക്കലും അതിരിച്ചിങ്ങോട്ട് കൊണ്ടുവരലും അതുപോലെ തന്നെ സ്കൂളിൽ കൊണ്ടുവരലും അവിടെ നിന്ന് കൊണ്ട് തിരിച്ചു പോകുമ്പോൾ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കും, അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. തീർച്ചയായിട്ടും കുട്ടികൾ നോക്കും, കരയും. കരയുമ്പോഴേക്ക് വീണ്ടും അങ്ങോട്ട് ചെല്ലലും. ഈ ഒരു ഓവർ കെയർ കൊടുത്തിട്ട് വീണ്ടും കുട്ടികൾക്ക് കുട്ടിയുടേതായിട്ടുള്ള ഒരു താല്പര്യത്തിൽ വളരാൻ കഴിയാത്ത പിന്നെ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ.
0: അത് പറഞ്ഞപ്പോഴേ ഇപ്പോൾ പറഞ്ഞ ഇന്നലെ രാത്രി ഞാൻ ഒരു പുസ്തകം ഇങ്ങനെ വായിച്ച സമയത്തിൽ ചില ആൾക്കാർ കുട്ടികൾ ചെറുപ്പത്തിൽ ഫങ്ങൾ പറഞ്ഞ പോലെ ഫസ്റ്റ് കിട്ടിയ കുട്ടിയൊക്കെ ആയിരുന്നു. അപ്പം അതിൻ വീഴുമ്പോഴേക്ക് വീണിട്ട് കുട്ടിക്ക് ഇതെങ്ങനെയെന്ന് പ്രകടിപ്പിക്കാൻ പോലും സമയത്ത് അതിൻ്റെ മുന്നേ വാങ്ങും കുട്ടിക്ക് എന്തേ പറ്റിയതോ വെച്ചിട്ടെടുത്തിട്ട് പിന്നെ കുട്ടിക്ക് തന്നെ ആ ഒരു സാഹചര്യത്തെ എങ്ങനെ ഡീൽ ചെയ്യണം പോലും കുട്ടീനെ അനുവദിക്കാതെ പാരൻസ് അതൊക്കെ.
1: അതെ അതെ അതെ അതെ. ചെറിയ കുട്ടികളായിട്ട് നമ്മൾ കൂടുതൽ മിംഗിൾ ചെയ്യുമ്പോൾ നമുക്ക് ചില കുട്ടികളൊക്കെ അങ്ങനെ കാണാൻ പറ്റും. എന്തെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോഴേക്ക് ഉമ്മ തന്നെ വരണം.
0: അതെ,
1: ഒരു രക്ഷയും ഉണ്ടാവില്ല. ആയ ഉണ്ടാവും, ടീച്ചർ ഉണ്ടാവും, കൂട്ടത്തിൽ കുറേ അവൻ്റെ ചങ്ങാതിമാരുണ്ടാവും, ചങ്ങാതി എല്ലാവരും ഉണ്ടാവും. ഇവരൊന്നുമില്ല, ഉമ്മ തന്നെ വരണം. ഇതൊരു വാശിപ്പുറത്ത് കുട്ടികൾക്ക് എത്തിപ്പെടാനുള്ള കാരണം ഇതാണ്. നമ്മൾ കൊടുക്കേണ്ട പരിഗണന കൊടുക്കുന്നതോടൊപ്പം അവർ വളരാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടായി എന്ത് ചെയ്യണം, ഉണ്ടായി കൊടുക്കണം. കുറച്ചത് വീഴണം, തട്ടി തടയണം. അതുപോലെ തന്നെ ഒന്ന് അവർ നടക്കണം, മുട്ടുകുത്തി നടക്കണം. പണ്ടൊക്കെ എന്നാൽ മുട്ടുകുത്തി മണലിലൂടെയും മുറ്റത്തൂടെയും നമ്മളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ സാഹചര്യങ്ങൾ അവൻ്റെ മുട്ടുകുട്ടേണ്ട വണ്ടികളുണ്ട്, ഇപ്പോൾ നടക്കാനുള്ള അതിനായിട്ടുള്ള വാക്കറുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിലൂടെ കുട്ടിയൊക്കെ നിന്നും അവൻ്റെ ശാരീരികവും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മാനസികവുമായിട്ടുള്ള വളർച്ച പൂർത്തീകരിക്കപ്പെടുന്നതിന് ഇതൊക്കെ ചില തടസ്സങ്ങളാകും എന്നുള്ളതാണ്. ആ ഒരു പ്യൂപ്പയെ നമ്മൾ കീറിയിട്ടതുപോലെ
0: കീറിടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് കാരണം ക്ഷമ വേണം, നല്ല ക്ഷമ. കുട്ടി ഇത് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ക്ഷമ, അതിന് കാത്തിരിക്കാൻ നേരല്ല. അപ്പോഴൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് കുട്ടി എഴുതി തുടങ്ങി. കുട്ടി ഇപ്പം ഉദാഹരണത്തിൽ രണ്ട് മൂന്ന് വയസ്സിനിടയിൽ കുട്ടി ബട്ടൺസ്, ഡ്രസ്സിന്റെ ബട്ടൺസ് ഇടണം എന്നാണ്.
1: ഇട്ട്
0: കഴിഞ്ഞാൽ അതിന്റെ ബ്രെയിൻ കോർഡിനേഷൻ നടക്കും. അത് ഉണ്ടാവുമ്പോൾ കുട്ടിന്റെ എഴുത്ത് നന്നാവും. കാരണം ഈ കുട്ടിയെ കഴിയോണ്ട് കാലുകൊണ്ട് ഒന്നും സമ്മതിപ്പിക്കാതെ അവസാനം സ്കൂളിലേക്ക് ചേർത്തിട്ട് കുട്ടിക്ക് ഇത് ഓർഡർ ആവണില്ല.
1: പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഭക്ഷണം വാരി കൊടുക്കുന്ന രക്ഷിതാക്കൾ എപ്പോഴും.
0: അതെ,
1: പത്താം ക്ലാസ്സിൽ ഞാൻ വാരി കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യൂല, അവർ കഴിക്കൂല. അപ്പം എന്നിട്ടോ പരീക്ഷ ടൈമിലൊക്കെ രക്ഷിതാക്കളും ഇങ്ങോട്ട് അധ്യാപകരെ ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിക്കും അവൾ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണേ. അപ്പം സ്വാഭാവികമായിട്ടും ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും കുട്ടീനെ കഴിക്കുന്നാണല്ലോ. പക്ഷെ ആ കുട്ടി അതേപോലെ ടിഫിൻ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയിട്ട് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം രക്ഷിതാക്കൾ ടീച്ചേഴ്സിനെ വിളിച്ച് പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ കുട്ടിക്ക് എന്ത് ചെയ്യണം, ഈ ഭക്ഷണ പൊതി കൊണ്ടുപോയത് കഴിക്കാനാണ് എന്നുള്ള ബോധം അവനില്ല. അവൻ്റെ ബാഗിൽ ഈ സാധനം ഉണ്ട്, പക്ഷെ ടീച്ചർ എന്ത് ചെയ്യണം, അതെടുത്ത് തുറന്ന് കൊടുത്ത് നീക്കത് കഴിക്കാനാണ് ഉമ്മ കൊടുത്തയച്ചിട്ടുള്ളതെന്ന് ഓനെ ബോധ്യപ്പെടുത്തേണ്ട ഗതികേടുണ്ട്. അപ്പൊ അത്രത്തോളം എന്ത് വേണ്ട, പ്യൂപ്പ ആക്കിയിട്ട് തന്നെ നിർത്തേണ്ടതില്ല എന്നാണ്.
2: സർക്കാർ ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അൺഫണ്ടഡ് ഡെറ്റ് ആണ്. കാരണം അതിൽ നിന്നും പണം കൊടുക്കാൻ വേണ്ടി സർക്കാരിന് ബാധ്യതപ്പെടേണ്ടതില്ല.
3: എടുത്തു കൊടുത്താൽ മതി,
2: എടുത്തു കൊടുത്താൽ മതി, മാനേജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ അതും ഡെപ്പോസിറ്റ്, പിന്നെ ഒരു നിരവധി ഡെപ്പോസിറ്റ്, ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, പേഴ്സണൽ ഡെപ്പോസിറ്റ്.
4: പീസ് റേഡിയോ സർവീസ് സഹായി. സർക്കാർ ജീവനക്കാരും അധ്യാപകരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സർവീസ് സംബന്ധമായ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്ന പീസ് റേഡിയോ സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. പ്രമുഖ സർവീസ് കൺസൾട്ടന്റും IMG പരിശീലകനുമായ സൈനുദ്ദീൻ മാസ്റ്റർ പട്ടാമ്പി നേതൃത്വം നൽകുന്ന പീസ് റേഡിയോ സർവീസ് സഹായി.
2: പ്രൈവറ്റ് വ്യക്തികൾക്ക് ചലാൻ എവിടെ നിന്ന് കിട്ടും, ട്രഷറിയിൽ നിന്ന് കിട്ടും. സർക്കാർ ഓഫീസുകൾക്ക് ചലാൻ എവിടെ നിന്ന് കിട്ടും, ഗവൺമെന്റ് പ്രസ്സിൽ നിന്ന് കിട്ടും. ഓരോ ജില്ലകളിലും ഫോം സ്റ്റോർ എന്ന് പറയുന്നത് പ്രസിന്റെ നിയന്ത്രണത്തിലുള്ള
3: സ്ഥാപനം
2: ഓരോ ജില്ലയിലും ജില്ലാ ഫോം സ്റ്റോഴ്സ് എന്നുള്ള പേരിലാണ്.
4: എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണിക്ക് പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് സംവിധാനത്തിലും ഈ പരിപാടി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കുക പീസ് റേഡിയോ സർവീസ് സഹായി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
7: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
6: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
7: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
6: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
8: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന മറ്റൊരു വ്യത്യസ്തമായ പരിപാടിയിലേക്കാണ് ഇനി നമ്മൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് പ്രവേശിക്കുന്നത്. ജീവിത പാഠങ്ങൾ. നമ്മൾ പല മത്സരങ്ങളിലും പങ്കെടുക്കാറുണ്ട്, മത്സരത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാറുണ്ട്. എന്നാൽ സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരു മത്സരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അത്തരമൊരു ചിന്തയാണ് ഇന്നത്തെ ജീവിത പാഠങ്ങളിലൂടെ മുഹമ്മദ് ദാനിഷ് സുല്ലമി നമ്മളോട് പങ്കുവെക്കുന്നത്.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മ ബഅദ്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഒരുപാട് നന്മകൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളാണ്. പക്ഷേ പലപ്പോഴും ഒരു യാന്ത്രികമായ രീതിയിൽ എന്നോ ശീലിച്ച ചില ശീലങ്ങളുമായി കൊണ്ടങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. രാവിലെയാകുന്നു, നമ്മുടെ ദൈനംദിന ക്രമങ്ങളൊക്കെ ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ പഠനത്തിന് പോകുന്നു, തിരിച്ചു വരുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചർച്ചകളും ഏർപ്പെടുന്നു, അല്പം ഭക്ഷണം കഴിക്കുന്നു, വിശ്രമിക്കുന്നു, വീണ്ടും പിറ്റേ ദിവസം അതുപോലെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ രൂപത്തിലൊക്കെ ഒരു യാന്ത്രികമായി പോകുന്ന ജീവിതമാണ് പല ആളുകളിലും കാണാൻ സാധിക്കുന്നു. എന്നാൽ ചുരുക്കം ചിലർ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊണ്ട് ജീവിക്കുന്നവരുമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിച്ചു തന്ന ചില, നമ്മെ ഇടക്കിടക്ക് തട്ടി ഉണർത്തേണ്ട ചില ആയത്തുകളുണ്ട്. ബൽ തുഅസിറൂന അൽഹയാത ദുനിയ, പക്ഷെ നിങ്ങൾ പ്രാമുഖ്യം കൊടുക്കുന്നത് ഈ ദുനിയാവിലെ ജീവിതത്തിനാണ്. എന്നാൽ വൽ ആഖിറത്തു ഖൈറും വഅബ്ക, തീർച്ചയായിക്കൊണ്ടും ആഖിറമാകുന്നു എന്നെന്നും ബാക്കിയാകുന്നത്, അവശേഷിക്കുന്നത് അതുതന്നെയാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിച്ചു തരിക്കും. അങ്ങനെയാണ് എങ്കിൽ ആഖിറത്തിനു വേണ്ടി പണിയെടുക്കേണ്ടവരാണ് നമ്മളെന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. ആ ഒരു തിരിച്ചറിവിലൂടെ ആയിരിക്കണം നമ്മൾ നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും, ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം ഒരു ദിവസം അസ്തമിച്ചു പോകും. അവിടെ നമുക്ക് പിന്നീട് പ്രവർത്തിക്കാൻ അവസരമില്ലാത്ത രീതിയിൽ അതുവരെ പ്രവർത്തിച്ചതിനനുസരിച്ചുള്ളൊരു ജീവിതമാണ് പിന്നീട് അങ്ങോട്ടുണ്ടാവുക. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ട് എങ്കിൽ നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിന് വേണ്ടി മത്സരിക്കണമെന്നുള്ളതാണ്. സ്വർഗമെന്ന് പറയുമ്പോൾ നമ്മുടെ ഭാവനകളിൽ അത് കൊണ്ടുവരാൻ സാധ്യമല്ല. നമ്മൾ അതിനെ നിസ്സാരമായി കൊണ്ടും കാണരുത്. വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സൂറത്തു ആലു ഇമ്രാനിൻ്റെ 133-134 ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുകയാണ്. വസാരിഉ ഇലാ മഗ്ഫിറതി മിർ റബ്ബികും വജന്ന അർഹുഹ സമാവാത്തു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. റബ്ബ് പറയുകയാണ്, വസാരിഉ, നിങ്ങൾ ധൃതിപ്പെടണം, വേഗത്തിൽ പോകണം. എങ്ങോട്ട്? ഇലാ മഗ്ഫിറതി മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്, മഗ്ഫിറത്തിലേക്ക്. മാത്രമല്ല വജന്ന, സ്വർഗത്തിലേക്ക് മത്സരിക്കണം, സ്വർഗത്തിന് വേണ്ടി വേഗത്തിലാക്കണം കാര്യങ്ങളെല്ലാം. ഏത് സ്വർഗമാണ്? അർഹസമാവാത്തുവൽ അർ, അതിൻ്റെ വിശാലത എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളേക്കാൾ വിശാലമാണ് ആ സ്വർഗം. ആ സ്വർഗം ആർക്ക കിട്ടുക? അതുകൂടാതിൻ്റെ അവസാനം പറയുന്നു, ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ സ്വർഗം അത് ഫുൾ റിസർവ്ഡാ, റിസർവേഷൻ ഉള്ള സീറ്റുകൾ മാത്രമാണ് അവിടെ ഉള്ളത്. ആർക്കാണ്? ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകൾക്ക് വേണ്ടി മാത്രമായി ഒരുക്കി വെക്കപ്പെട്ടതാണ് സ്വർഗം. അതിന് വേറൊരർത്ഥം കൂടെയുണ്ട്. ആ സ്വർഗം നമുക്ക് കിട്ടണോ, നമ്മളൊക്കെ മുത്തഖിയായേ പറ്റൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ അറിയിക്കുകയാണ്. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അറിയിച്ചു തന്നു, മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, വലാ ഖത്റ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യൻ്റെ ഹൃദയം കൊണ്ടും ചിന്തിക്കാൻ കഴിയാത്ത എല്ലാവിധത്തിലുള്ള ആസ്വാദനങ്ങളും ഉല്ലാസങ്ങളും ആഹ്ലാദങ്ങളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതാല അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വൈദത്തിലിൽ മുത്തഖീൻ എന്നാണ് പറഞ്ഞത്, അത് മുത്തഖികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. സ്വർഗം മുത്തഖികൾക്കുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ മുത്തഖിയായേ പറ്റൂ. അപ്പോൾ ആരാണ് മുത്തഖി എന്ന് നമ്മൾ ഓരോരുത്തരും നോക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് എങ്കിൽ മുത്തഖികളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതി മഅയൂൻ, മുത്തഖികളായ ആളുകൾ സ്വർഗീയമായ അരുവികളിലുമായിരിക്കും, അതുപോലെ തന്നെ സ്വർഗീയമായ തോപ്പുകളിലായിരിക്കും. ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനു ഖബ്ല ദാലിക മുഹ്സിനീൻ. മുത്തഖികളുടെ സവിശേഷതയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ അറിയിച്ചു തരികയാണ്, ആഖിദീന മാ ആതാഹും റബ്ബുഹും, അവർക്ക് അവരുടെ രക്ഷിതാവ് കൊടുത്തതെന്താണോ അതിനെ കൃത്യമായി കൈനീട്ടി സ്വീകരിച്ചവരായിരിക്കും അവർ. മാത്രമല്ല ഇന്നഹും കാനു, അവരൊരു കൂട്ടരായിരുന്നു, ഖബ്ല ദാലിക മുഹ്സിനീൻ, ആ സ്വർഗത്തിലെ ഉന്നതമായ ആ അവസ്ഥകളിൽ എത്തുന്നതിന് മുമ്പുള്ള അവരുടെ ജീവിതത്തിൽ അവർ മുഹ്സിനീങ്ങളായിരുന്നു, മുഹ്സിനീങ്ങളായിരുന്നു. കാനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രിയിൽ കുറച്ച് സമയമേ ഉറങ്ങുകയുള്ളൂ, ജീവിതം കൂടുതൽ സമയം ഉറങ്ങിത്തീർക്കുന്ന ആളുകളല്ല. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, മറിച്ച് അവർ സുഹൂറിൻ്റെ രാത്രിയുടെ അവസാന സമയങ്ങളിൽ യസ്തഗ്ഫിറൂൻ, ലോകത്തിൻ്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതാലയോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളായിരിക്കും അവർ എന്നുള്ളതാണ്. വഫീ അംവാലിഹിം, അവരുടെ സമ്പത്തിലുണ്ട് ഹഖ്ഖുൻ ലിസ്സായിലി വൽ മഹ്റൂം, അവകാശമുണ്ട്. ആർക്ക്? ലിസ്സായിൽ, ചോദിച്ചു വരുന്നവന്, വൽ മഹ്റൂം, ചോദിക്കാൻ തടസ്സമുള്ളവൻ. ആരാണത്? അഭിമാനം കൊണ്ടോ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ ചോദിച്ചു വാങ്ങാൻ തടസ്സമുള്ള ആളുകൾ, എന്നാൽ അവർ ആവശ്യക്കാരുമാണ്. അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ മുഅ്മിനിൻ്റെ, മുത്തഖിയുടെ, ഒരു മുഹ്സിൻ്റെ സമ്പത്തിൽ അവകാശമുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വതാല അറിയിച്ചു തരികയാണ്. അഥവാ തഖ്‌വയുള്ളവരായിരിക്കണം നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ തഖ്‌വയുടെ അടയാളങ്ങളായിക്കൊണ്ട് റബ്ബ് പറയുന്നത് അവർ മുഹ്സിനീങ്ങളായിരുന്നു എന്നുള്ളതാണ്. മുഹ്സിൻ ആരാണ്? ആരാണ് മുഹ്സിൻ? ഇഹ്സാൻ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാണ് മുഹ്സിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ചോദിച്ചത് ആരാണ്? ഹദീസ് ജിബ്രീൽ എന്നറിയപ്പെടുന്ന ഒരൽപ്പം ദീർഘമായ ഹദീസിൽ മനുഷ്യവേഷത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് സ്വഹാബത്തിൻ്റെ മുന്നിൽ വെച്ച് സ്വഹാബത്ത് റസൂലിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് റസൂലിനോട് ചേർന്നിരുന്ന്, റസൂലിൻ്റെ മുട്ടിനോട് കാൽമുട്ട് ചേർന്ന് റസൂലിന് അഭിമുഖമായിരുന്നു കൊണ്ട് റസൂലിനോട് ചോദിക്കുന്ന ചില രംഗങ്ങളുണ്ട്. അവിടെ റസൂലിനോട് ചോദിക്കുന്നു, റസൂല് മറുപടി പറയുന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ റസൂലിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് എന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുക എന്നൊരു ലക്ഷ്യം കൂടെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം എന്താണെന്ന് എനിക്ക് നീ അറിയിച്ചു തരണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കാര്യങ്ങൾ ഓരോന്ന് എണ്ണി പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സദഖ്ത പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ് സത്യപ്പെടുത്തി കൊടുക്കുന്നു. പിന്നെ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാൻ എന്താണെന്ന് എനിക്ക് അറിയിച്ചു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ കാര്യങ്ങളും ആറ് കാര്യങ്ങൾ കൃത്യമായി എണ്ണി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം മൂന്നാമതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇഹ്സാൻ, അല്ലയോ മുഹമ്മദ് ഇഹ്സാൻ എന്താണെന്ന് എനിക്ക് നീ അറിയിച്ചു തരണം. എന്താണ് ഇഹ്സാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. അൽ ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ ഫഇൻ ലം തകൻ തറാഹു ഫഇന്നഹു യറാക. അൻ തഅബുദല്ലാഹ, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ നിന്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ നേർക്ക് കണ്ടുകൊണ്ടിരിക്കെ കാണുന്നുണ്ടെന്ന രൂപത്തിൽ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. ഫഇൻ ലം തകൻ തറാഹു, പക്ഷെ നീ കാണുന്നില്ലല്ലോ. അവിടെ നമ്മൾ അറിയേണ്ടത് നമ്മൾ അല്ലാഹുവിനെ കാണാത്തതുള്ളൂ. അല്ലാഹു നമ്മെ കാണുന്നുണ്ട്. ഫഇന്നഹു യറാക, അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്നത് നീ മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച് പഠിക്കുകയാണ്. എന്തിന്? സഹാബത്ത് ആ കാര്യങ്ങളെല്ലാം വീക്ഷിക്കുന്ന സഹാബത്തിന് കാര്യങ്ങൾ പഠിക്കാൻ. നമുക്കുള്ള പാഠം ഈ ഇഹ്സാൻ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളതാണ്. നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, പല രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യുന്നു, പക്ഷേ അവിടെയെല്ലാം നമ്മൾ ഇഹ്സാൻ ഉൾക്കൊണ്ട മുത്തഖിയായി മാറിയിട്ടുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. കാരണം എന്തേ? മുത്തഖിയായ ഒരാൾക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകുകയുള്ളൂ എന്നുള്ളതാണ്. എന്നിട്ട് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ സവിശേഷതകൾ വിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇമ്രാനിൻ്റെ 134-ാമത്തെ ആയത്തിൽ വീണ്ടും പറയുന്നു. അവർ എങ്ങനെയുള്ള ആളുകളായിരിക്കും ആ മുത്തഖികൾ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ വൽകാദിമീന ലഖൈദ് വൽആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലദീന യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുന്ന ആളുകളാണ്, റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന, സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകളാണ്. ഫിസ്സറാഇ വല്ലറാ, അവരുടെ സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ചെലവഴിക്കും. എന്താണോ ഉള്ളത് അതിനനുസരിച്ച് കൊടുക്കും. ഒരു രൂപയെ കൊടുക്കാനുള്ളൂ എങ്കിൽ അതെങ്കിലും കൊടുത്തിരിക്കും. എന്താണോ ഉള്ളത് അത് കൊടുക്കുക എന്നുള്ളതാണ്. നന്നായി സമ്പത്തുള്ള സമയത്ത് അതിനനുസരിച്ച് കൊടുക്കുക, ഇല്ലാത്ത സമയത്ത് അതിനനുസരിച്ചും കൊടുക്കുക. ഒരിക്കലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നിടത്ത് പിശുക്കുകയില്ല. മാത്രമല്ല വൽക്കാരിമിങ്ങിനല്ലോ ഗൈദ്, അവർ അവരുടെ ജീവിതത്തിൽ അവർ കോപത്തെ ഒതുക്കി നിർത്തുന്ന ആളുകളായിരിക്കും. പല രൂപത്തിൽ ദേഷ്യപ്പെടാനുള്ള സാഹചര്യം വരും. ദേഷ്യം ഇങ്ങനെ വന്ന് നമ്മുടെ നാവിൻ തുമ്പത്ത് വന്ന് നിൽക്കും. അവിടെ ദേഷ്യത്തെ ഒതുക്കണം. പറയാൻ പല വാക്കുകൾ നമുക്ക് വരും. അവിടെ പല്ല് കടിച്ചു പിടിച്ച് നിൽക്കണം. നിൽക്കുന്നവൻ ഇരിക്കണം, ഇരിക്കുന്നവൻ കിടക്കണം. പറ്റുമെങ്കിൽ ഒന്ന് പോയി ഒളിവ് ചെയ്തു വരണം. വല്ലാതെ ദേഷ്യം വരികയാണെങ്കിൽ സാഹചര്യം ഒന്ന് മാറ്റി ചിന്തിക്കണം. അതല്ലാതെ സാധാരണ ആളുകൾ ദേഷ്യം വരുമ്പോൾ ഇരിക്കുന്നിടത്തുനിന്ന് ചാടി എണീക്കും, കിടക്കുന്നവൻ ഇരിക്കും, ഇരിക്കുന്നിടത്തുനിന്ന് ചാടി എണീക്കും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് കലഹിച്ചു കൊണ്ടിരിക്കും. ഈ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ. അവിടെ ഓരോരുത്തരും കൃത്യമായിക്കൊണ്ട് മുത്തഖിയാവണമോ ദേഷ്യത്തെ കോപത്തെ ഒതുക്കി നിർത്തണം എന്നുള്ളത് തന്നെയാണ്. എന്നിട്ട് റബ്ബ് പറഞ്ഞു വല്ലാഫീന അനിന്നാസ്, മറ്റുള്ള ആളുകൾക്ക് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, തീർച്ചയായിക്കൊണ്ടും ഇഹ്സാൻ ഉൾക്കൊള്ളുന്ന ഈ മുഹ്സിനീകളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചത്, സ്വർഗത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചിരിക്കുകയാണ്. ആ ഒരു മത്സരം നമ്മുടെ ജീവിതത്തിൽ എവിടെയും നമ്മൾ കാത്തു സൂക്ഷിക്കണം, സ്വർഗത്തിനു വേണ്ടി മത്സരിക്കണം, ദാനധർമ്മം കൊടുക്കുന്നിടത്ത് മത്സരിക്കണം, നന്മകൾ ചെയ്യുന്നിടത്ത്, ദേവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നിടത്ത്, അള്ളാഹുവിനു വേണ്ടി ദിക്റുകൾ ചൊല്ലുന്നിടത്ത്, ഇബാദത്തുകൾ നിർവഹിക്കുന്നിടത്ത്, രാത്രി എണീറ്റ് നിസ്കരിക്കുന്നതിൽ, സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നതിൽ, അങ്ങനെ തുടങ്ങി ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ, എല്ലാ നന്മകളിലും നമ്മൾ മത്സരിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെ നന്മകളിൽ മത്സരിച്ച് മത്സരിച്ച് സ്വർഗത്തിൽ ഉന്നത പറദീസയായ ജന്നത്തുൽ ഫിർദൗസിലേക്ക് തന്നെ എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു അവൻ്റെ ഉന്നതമായ സ്വർഗത്തിലെ ഉന്നതമായ സാഹചര്യങ്ങളിൽ ഉന്നതന്മാരായ മഅന്നബിയീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ ആ നബിമാരുടെ കൂടെ, സുദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, ആ സ്വാലിഹീങ്ങളുടെ കൂടെ നമ്മളെ ഓരോരുത്തരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
8: ജസാകല്ലാഹു ഖൈറാ. ജീവിത പാഠങ്ങളുടെ ഈയൊരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതും അത് കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതും സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നമുക്കെല്ലാവർക്കും മത്സരിക്കാൻ ചില ചിന്തകൾ നൽകുകയായിരുന്നു ബഹുമാനനായ ദാനിഷ് സുല്ലമിയുടെ സംസാരത്തിലൂടെ. ജീവിതപാഠങ്ങളുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
10: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയ വസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
5: പീസ് റേഡിയോ. Tune to reality.
10: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോതി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
5: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: Peace Radio. Tune to reality.

0: വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണവുമായി മധുരം ഖുർആനിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ മാഇദയിലെ ഏതാനും വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം ആസ്വദിക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ.
1: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു ഡയലോഗ് ജിഹാദും കേരള രാഷ്ട്രീയവും. ഡയലോഗിൽ ബഹുമാനനായ സി പി സലീം സംസാരിക്കുന്നു.
2: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെക്കുറിച്ചുള്ള ചെറിയ ഒരു ആലോചനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, തുടക്കം മുതൽ ഒടുക്കം വരെ അറബിക്കടലിൻ്റെ തീരങ്ങളുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർക്ക് എന്നും ഭീഷണിയായിരുന്നു. ഒരിക്കൽ പോലും ഒതുങ്ങി നിന്ന ഒരു അവസ്ഥ ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നില്ല. രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ എന്ന പോലെ കേരളത്തിലും ബ്രിട്ടീഷുകാർക്കെതിരെ വലിയ പടയോട്ടം നടത്തിയ ടിപ്പു സുൽത്താൻ ഭഗവാൻ കിദ്വാനി വളരെ കൃത്യമായി പറഞ്ഞു, ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തിയ പ്രഥമ പുരുഷൻ. ഇന്ത്യൻ ഭരണഘടനയിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വന്നു. അപ്പം അത്രമാത്രം ദേശീയ സമരവുമായി ബന്ധപ്പെട്ട കാര്യം. ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ട സന്ദർഭത്തിൽ നമുക്കറിയുന്നത് പോലെ ബ്രിട്ടീഷ് കമാൻഡർ പറഞ്ഞത് ഇനി ഇന്ത്യ നമ്മുടേതാണ് എന്നതാണ്. ബ്രിട്ടീഷുകാർ അവരുടെ നായക്ക് ദേഷ്യം പിടിച്ച് ടിപ്പു എന്ന് പേരിട്ടതും നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ മുസ്ലിംകൾ എന്ന് പറയുമ്പോഴേക്കും വിരുദ്ധമായൊരു ചിന്താഗതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ ചരിത്രം വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. നമുക്കറിയാം കേരളത്തിൽ മണിക്കൂറുകളോളം ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഇളക്കിവിടുന്ന തരത്തിൽ അഥവാ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെതിരെ ഭീഷണിയായി നിൽക്കുന്ന, രാജ്യത്തെ കൊള്ളയടിക്കുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ അഖിലേന്ത്യാ തലത്തിലുള്ള നീക്കത്തോട് ചേർന്നുകൊണ്ട് കേരളത്തിൽ ജനങ്ങളെ ബോധവൽക്കരിച്ച് 4 മണിക്കൂർ സമയം വരെ ഒരൊറ്റ പ്രസംഗം ദീർഘമായി നടത്തിയ ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിച്ച കെ എം മൗലവി. ആ കെ എം മൗലവിയുടെ സംസാരം തങ്ങൾക്ക് ഭീഷണിയാണെന്ന് മനസ്സിലായ സന്ദർഭത്തിൽ അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നു. അറസ്റ്റിന് വഴങ്ങരുതെന്നാണ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മീറ്റിംഗ് തീരുമാനിക്കുന്നത്. മാധവൻ നായരുടെ വീട്ടിലാണ് അദ്ദേഹം ഒളിച്ച് താമസിക്കുന്നത്. കുറേ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം അവിടെ ഉണ്ട് എന്ന വിവരം കിട്ടിയപ്പോൾ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പിടികൂടാൻ വന്നപ്പോൾ മാധവൻ നായരുടെ വീട്ടുകാരും അയൽവാസികളും വിവരമറിഞ്ഞു ഓടി വന്ന ഹൈന്ദവ സഹോദരങ്ങൾ ഒന്നിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ശവത്തിൽ ചവിട്ടിയിട്ടല്ലാതെ കെ എം മൗലവിയെ അറസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല എന്നത്. ഇതാണ് കേരളത്തിൽ ഉണ്ടായിരുന്ന ഹിന്ദു മുസ്ലിം ഐക്യം. ആദർശപരമായ വ്യതിരിക്തത നിലനിർത്തിക്കൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുക എന്നത് ഖുർആനും ഹദീസും പഠിപ്പിച്ചതാണ്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് ബോധ്യമായ കാര്യമാണ്. അതേപോലെ തന്നെ കേരളത്തിൻ്റെ ഇന്ത്യ നമ്മുടെ ജനാധിപത്യ മതേതര സംവിധാനങ്ങളോട് ഒട്ടി നിന്നുകൊണ്ടാണ് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മുമ്പിൽ നമുക്ക് ഈ മൊയ്തു മൗലവിയെയും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെയും കാണുന്നുവെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ അവരെ മാറ്റി നിർത്താൻ സാധിക്കുമോ? അതേപോലെ തന്നെ സി ഡി സാഹിബിനെയും സി എച്ച് മുതൽ നെഹാ സാഹിബ് വരെയുള്ള നേതാക്കന്മാർ എന്തുകൊണ്ട് കേരളത്തിലുണ്ടായി, കേരളത്തിലെ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് പ്രബുദ്ധരായി, അഥവാ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെപ്പോലെയുള്ളൊരു രാജ്യത്ത് സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടും ജനങ്ങളെ പഠിപ്പിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു എന്നതാണ്. ഒട്ടേറെ ഭീഷണികൾ നമ്മുടെ മുമ്പിലേക്ക് വന്ന ദുരന്ത സന്ദർഭങ്ങളിൽ ഒന്നായിരുന്നു ബാബരി മസ്ജിദിൻ്റെ പതനം. ആ സന്ദർഭത്തിൽ രാജ്യം മൊത്തം കത്തുമ്പോൾ കേരളം ഒരു അപവാദമായി നിലനിന്നു. ആ സംഭവമുണ്ടായ ഉടനെ മുസ്ലിങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന ഉജ്ജ്വല പ്രമേയവുമായി കേരളത്തിലെ സലഫികൾ വമ്പിച്ചൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. ആ ക്യാമ്പയിൻ ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വ്യത്യസ്ത ജനവിഭാഗങ്ങളെ ഒരേ വേദിയിലിരുത്തി മതം തമ്മിൽ തല്ലാൻ പഠിപ്പിക്കുന്നില്ലെന്നും നമ്മളെ തമ്മിൽ തച്ച് രണ്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരെ നാം തിരിച്ചറിയണമെന്നും പറഞ്ഞു. അതിൻ്റെ സമാപനമായിരുന്നു പാലക്കാട് മുജാഹിദ് സമുത്ഥാന സമ്മേളനം കോട്ട മൈതാനിയിൽ. ആ സമ്മേളനം നടക്കുന്ന നമ്മൾ കൃത്യമായി ഓർക്കണം, ഏതൊരു ഡിസംബർ 6-നാണോ പള്ളി തകർന്നത്, അതേ ഡിസംബറിൻ്റെ അവസാന വാരത്തിൽ കേന്ദ്ര സർക്കാർ ആ സമ്മേളനം ബാൻ ചെയ്തുകൊണ്ട് ഓർഡർ ഇറക്കി. എന്നാൽ കേരള സർക്കാർ കെ കരുണാകരന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന അന്നത്തെ കേരള സർക്കാർ പ്രതിപക്ഷത്തിന്റെ കൂടി പിന്തുണ കൊണ്ട് ഇന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവനായിരുന്നു അന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഒന്നിച്ചിന്ന് കേരളം പറഞ്ഞു, കേരളം ആവശ്യപ്പെട്ടു ആ സമ്മേളനം നടക്കണം. ചുറ്റുഭാഗവും ക്ഷേത്രങ്ങൾ ധാരാളം മൂടി നിൽക്കുന്ന ആ ഒരു കോട്ട മൈതാനിയിൽ തന്നെ 4 ദിവസം താമസിച്ചുകൊണ്ട് മുജാഹിദ് സംസ്ഥാന സമ്മേളനം പറഞ്ഞു. മാതൃഭൂമിയാകുന്ന മലയാളത്തിലെ ദേശീയ പത്രം പറഞ്ഞു ഇന്ത്യയുടെ ഏറ്റവും വലിയ മതസമ്മേളനം എന്ന്. അഥവാ എന്തുകൊണ്ടത് സാധിച്ചു? ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം മാനവികതയുടേതാണ്. ആദർശ യുദ്ധമാണ് കേരളത്തിൽ നടന്നത്. ഇന്ത്യയെപ്പോലെയുള്ളൊരു രാജ്യത്ത് മുസ്ലിങ്ങൾ ആയുധമെടുത്തു പോരാടണം എന്നത് ഏത് ഖുർആൻ ആയത്ത് കൊണ്ട് തെളിയിക്കാൻ പറ്റും? നേരത്തെ നമ്മൾ കേട്ടതുപോലെ ഖുർആൻ ആയത്തുകളുടെ ദുർവ്യാഖ്യാനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. 1997 കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ മുസ്ലിം യൂത്ത് കോർഡിനേഷൻ അത് ഏറ്റെടുക്കുകയും എല്ലാവരും ഒരേ വേദിയിൽ ഇരുന്നു കൊണ്ട് കേരളത്തിലെ മുഖ്യ മതസംഘടനകളുടെ നേതാക്കന്മാരെല്ലാവരും ഒരേ വേദിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു ഇത്തരം പ്രവർത്തനങ്ങളുടെ പിന്നിൽ ഷിയാ തീവ്രവാദമാണ്, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണമെന്ന് കേരളത്തിലെ സുന്നികളും മുജാഹിദുകളും എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വർഗീയ ധ്രുവീകരണം തീവ്രവാദപരമായ മുന്നേറ്റങ്ങൾക്ക് കേരളത്തിൽ തടയിടാൻ സാധിച്ചു എന്ന് മാത്രമല്ല, എപ്പോഴും വിഷമത്തോടുകൂടി മാത്രം നമ്മൾ ഓർക്കുന്ന കൈവെട്ട് കേസ് മാത്രം എടുത്തോളൂ. ഏതാനും ആളുകൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന പ്രവാചകനെ നിന്ദിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടുള്ള ചോദ്യപേപ്പർ ആ തൊടുപുഴയിൽ പോയി ന്യൂമാൻസ് കോളേജുമായി ബന്ധപ്പെട്ട് അവിടെ പോയി പരിപാടി സംഘടിപ്പിച്ചു സലഫികൾ. അതോടൊപ്പം തന്നെ അവിടുത്തെ ക്രിസ്ത്യൻ എം പിയും ക്രിസ്ത്യൻ എം എൽ എയും എല്ലാവരും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു, ആ കോളേജ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഈ സന്ദർഭത്തിൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ സന്ദർഭത്തിലാണ് ഏതാനും യുവാക്കൾ പോയി അദ്ദേഹത്തിൻ്റെ കൈവെട്ടുന്നത്. പത്രത്തിൻ്റെ പിൻഭാഗത്തുണ്ടായിരുന്ന അദ്ദേഹം പത്രത്തിൻ്റെ മുൻഭാഗത്ത് വന്ന് ഹീറോ ആയി അവതരിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. നാം പറഞ്ഞു ഇതിന്റെ തെളിവെന്താണ്? അങ്ങനെ ഒരു പ്രവാചകനെ നിന്ദിച്ചു കഴിഞ്ഞാൽ കൈ അദ്ദേഹത്തെ ശിക്ഷിക്കണമെങ്കിൽ ആരാണ് തീരുമാനിക്കേണ്ടത്? അതിന് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്ത പ്രവർത്തനത്തിന്റെ ഇസ്ലാമികമായ തെളിവെന്താണ്? ആദർശ യുദ്ധം കേരളത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു തെറ്റ് വന്നാൽ മുസ്ലിങ്ങളല്ലേ, മുസ്ലിം യുവാക്കളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് വന്നപ്പോൾ അന്നുണ്ടായിരുന്ന തേജസ് പത്രം അതിൻ്റെ ലേഖനം എഴുതി മോശമായി പോയി, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്നും അങ്ങനെ അത് ചെയ്തതൊരു ജിഹാദാണെങ്കിൽ എന്തിനാണ് ഒളിവിൽ പോകുന്നത്? ഞങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാ കേസ് നടത്തുന്നത്? നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുക, ഞാനൊരു ജിഹാദ് ചെയ്ത് വന്നവനാണെന്ന് പറഞ്ഞാൽ പോരെ. അൽഹംദുലില്ലാഹ് അത് ന്യായീകരിച്ചവർ പോലും ഇന്ന് പറയുന്നു അത് തെറ്റായിരുന്നു, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഒരിക്കലും നമുക്കത് ന്യായീകരിക്കാൻ സാധ്യമല്ല എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരിക്കലും വർഗീയതയുമായി ഒരു തരത്തിലും സമരസപ്പെടാതെ, തെറ്റായ ജിഹാദുമായി ഒരു തരത്തിലും സമരസപ്പെടാത്ത രീതിയാണ്. കോഴിക്കോട് മാൻഹോളിൽ ഇതര സംസ്ഥാനക്കാരനായ ഒരു ഹൈന്ദവൻ വീണപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി എടുത്തു ചാടിയ നൌഷാദ് കുടിച്ചുകൊണ്ടിരിക്കുന്ന ചായ അവിടെ വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം എടുത്തു ചാടിയത്. രക്തസാക്ഷിയായി അദ്ദേഹം ഒരു പ്രതീകമാണ് നമ്മുടെ മുമ്പിലുള്ള. 18 കോടി രൂപ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ വെറും 1 ആഴ്ച കൊണ്ട് ആ 18 കോടി മുഹമ്മദ് എന്ന 1.5 വയസ്സുകാരന് നാം സംഘടിപ്പിച്ചെടുത്തപ്പോൾ അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല സംഭാവന നൽകിയത്, എല്ലാ മനുഷ്യ സ്നേഹികളും അങ്ങോട്ട് വന്നു. നമുക്കറിയാം അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൻ്റെ വാതിലിന് തീയിട്ട് കലാപമുണ്ടാക്കാൻ ശ്രമിച്ച സന്ദർഭത്തിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന മുസ്ലിം നേതാവ് ഇൻ്റലിജൻസിൻ്റെ പോലീസിൻ്റെ വിലക്ക് മാനിക്കാതെ അങ്ങോട്ട് ചെല്ലുകയും ആ തീ കെടുത്തുകയും ചെയ്തു. വിഴിഞ്ഞത്തും നമുക്കത് കാണാമായിരുന്നു. അഥവാ കേരളത്തിൻ്റെ മണ്ണ് ഒരിക്കലും വർഗീയതയോട് വിഭാഗീയതയോട് സമരത്തപ്പെട്ട് നിന്നിട്ടില്ല. അതിൻ്റെ തുടർച്ചയാണ് നമുക്ക് വേണ്ടത്. അതില്ലാതാക്കാൻ, വിള്ളലുകൾ ഉണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ ആ ശ്രമങ്ങൾക്കെതിരെ ആദർശപരമായി മുന്നേറുക, അതിന് നേതൃത്വം കൊടുക്കുക എന്നതും ജിഹാദിൻ്റെ ഭാഗം തന്നെയാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. ആ സമാധാനത്തിന് വേണ്ടിയുള്ള, സംതൃപ്തിക്ക് വേണ്ടിയുള്ള, ഒരുമയ്ക്ക് വേണ്ടിയുള്ള, സൗഹൃദത്തിന് വേണ്ടിയുള്ള ആ ജിഹാദിൽ നമ്മളെല്ലാവരും പങ്കുചേരുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഡയലോഗ് ജിഹാദും കേരള രാഷ്ട്രീയവും. ബഹുമാനനായ സി പി സലീം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: നമ്മുടെ ചിന്താ വോയിസ് ക്ലിപ്പാണ് ഇനി അല്ലേ.
1: മനുഷ്യൻ കുയിലിനെ കണ്ടപ്പോൾ കുയിലിനോട് പറഞ്ഞു, കുയിലേ, നിന്റെ പാട്ട് നല്ല അടിപൊളിയാണ്, പക്ഷേ നിന്റെ കളർ ഉണ്ടല്ലോ അത് കറുപ്പായിപ്പോയി. റോസാപ്പൂവിനെ കണ്ടപ്പോൾ പറഞ്ഞു, റോസാപ്പൂവെ, നിനക്ക് നല്ല ഭംഗിയാണ്, നല്ല മണവുമാണ്, പക്ഷേ നിനക്ക് ഭയങ്കര മുള്ളായിപ്പോയി. താമരപ്പൂവിനെ കണ്ടപ്പോൾ പറഞ്ഞു, നിനക്ക് നല്ല ഭംഗിയുണ്ട്, പക്ഷേ നീ നിൽക്കുന്നത് ചെളിയിലാണ്. പക്ഷേ ചെടികളും ജീവികളും എല്ലാം കൂടി മനുഷ്യനെ കണ്ടു പറഞ്ഞു, മനുഷ്യ, നീ അടിപൊളിയാണ്, പക്ഷേ എന്ത് കാര്യം കണ്ടാലും അതിൻ്റെ കുറ്റവും കുറവും കണ്ടെത്താനുള്ള നിന്റെ ആ വാസനയുണ്ടല്ലോ, അതാണ് നിന്റെ കുഴപ്പം.
2: അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ഒരു ഒരു വലിയൊരു പ്രശ്നമാണ്. സഹൽ സാർ എന്താ പറയുന്നത്?
0: എന്താ, ചെറിയ ഒരു ചിന്ത ചിന്തിപ്പിക്കുന്ന വോയിസ് ക്ലിപ്പ് തന്നെയാണ് ഇതും.
2: അത് മനുഷ്യനെ എല്ലാറ്റിലും കുറവ് കണ്ടെത്തുക, അതാ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ,
0: പോരായ്മകളും ന്യൂനതകളും മാത്രം പോസിറ്റീവ്
2: കാണാതിരിക്കുക. അപ്പൊ നേരത്തെ നമ്മൾ നേരത്തെ ചിന്തയിൽ അല്ല കഥയിൽ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ കഴിവുകൾ കാണുകയും അവരവന്റെ കുറവ് മനസ്സിലാക്കുകയും ചെയ്താലാണ് ഒരുപാട് ഗുണം അതിനുള്ളത്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇവിടെ മനുഷ്യൻ കുയിലുകളോട് ഒക്കെ പറഞ്ഞിട്ടുള്ളതും അതുപോലെ പൂവിനോട് പറഞ്ഞൊക്കെ അതിൻ്റെ അതൊരു കഥ, അത് ഒരു ചിന്തയാസ്പദമായൊരു കഥയാണെങ്കിലും കുറവുകളെക്കുറിച്ച് വേഗം എടുത്തു പറയുന്നു. ചിലപ്പോൾ നമ്മൾ ആൾ സംഗതി കുഴപ്പമില്ല, പക്ഷെ അവൻ പോക്കാണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ എന്ത് ചെയ്യും, എപ്പോഴും ആ നെഗറ്റീവ് പിടിച്ചിട്ട് പോസിറ്റീവ് ഒന്ന് പറഞ്ഞു വെക്കും, എന്നിട്ട് എന്ത് ചെയ്യും, എന്നാലും അത് പോക്കാണ് എന്ന് പറയുന്ന കുറവുകളിൽ നിന്ന് അവൻ അവമതിക്കുന്ന അവസ്ഥ ഇതും മനുഷ്യനിൽ കാണാം. അതുകൊണ്ടാണ് എല്ലാവരും തിരിച്ചു മനുഷ്യനോട് പറഞ്ഞു, എല്ലാറ്റിലും ആ കുറവ് കാണാനുള്ള ആ മനുഷ്യൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, അതാണ് മനുഷ്യനെ ഇല്ലാതെയാക്കുന്നത്.
0: ശരിക്കും അവന് പോക്കാണെന്ന് പറയുമ്പോൾ, ആ ഒരു പദം പറയുമ്പോൾ അവന് നല്ലതായിട്ട് അവന് ഉഷാറാണെന്ന് പറയാൻ പറ്റിയ ഒരുപാട് ഘടകങ്ങൾ അവനിലുണ്ട്. ശരിക്കും അതാണ് മുന്നിൽ കാണേണ്ടത്. ആ പോക്കാണെന്ന് പറയാൻ പറ്റുന്ന ആ കാര്യങ്ങൾ എന്താണോ അതാണ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് പിന്നെ പറഞ്ഞാൽ അതാ ആ വ്യക്തിക്കും പരസ്പരം ആ വ്യക്തിക്കുള്ള ഒരു ബന്ധം നിലനിർത്താനും ഒരു പരസ്പരം സഹകരണ മനോഭാവം വളർത്താനൊക്കെ അതാണ് ശരിക്കും എന്ത് ചെയ്യുക, ആക്കം കൂട്ടുക.
2: എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കും ഇതൊരു മനോഭാവം വളർത്തിയെടുക്കലാണല്ലോ, ആറ്റിറ്റ്യൂഡാണ് ഇത്. കുഞ്ഞുനാളിൽ നമ്മുടെ കുട്ടികളിൽ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റണം. ഇത് പലപ്പോഴും ചില ആളുകൾ ജീവിതത്തിൽ കടന്നു വന്ന വഴികളിൽ ഇത്തരം കുറ്റങ്ങൾ കുറവുകൾ കേട്ടും അനുഭവിച്ചും വന്ന ആളുകൾ അങ്ങനെ തന്നെയായി പോകും. അവർ ഈ ദോഷൈകതൃക്ക് എന്ന് പറയാൻ ദോഷൈകതൃക്ക് ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ കുറ്റം നോക്കുക, അത് പോക്കാണ് അറിയും. അപ്പം അവർക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. എല്ലാ ഒരു വീടിൻ്റെ എല്ലാം സെറ്റപ്പായൊരു വീട് കൂടി അതിൽ കൂടി അതിൻ്റെതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ മൊത്തം നോക്കിയിട്ട് കുറ്റം കാണാൻ കണ്ടില്ല എന്ന് പറഞ്ഞില്ല, നമ്മൾ പറയലുണ്ട്. അവസാനം പറഞ്ഞ് വീട് പൊളിക്കാൻ കുറച്ച് പണിയാവും,
0: ഒന്നുമില്ലാത്തതുകൊണ്ട്
2: അപ്പോൾ അവിടെയാണ് അതാണ് കണ്ടെത്തിയത് എന്നതുപോലെയുള്ള

0: ഒരു അപ്രീഷിയേഷൻ കൊടുത്ത ശേഷം പിന്നെ മുകളിൽ കയറി തെറ്റിപ്പോ ആ നിലക്ക് ചോദ്യം കുഴപ്പമില്ല. പക്ഷേ അത് തീരെ പരിഗണിക്കാതെ എന്ത് ചെയ്യാണ്, ആ തെറ്റിയെ ബാക്കി 5 മാർക്കിന് ഫയർ ചെയ്യുന്നത് മാത്രമാവുന്ന ഒരു സംഗതി ഇതെല്ലാ മേഖലയിലും ഉണ്ട്. ശരിക്കും
1: എല്ലാ മേഖലയും, മാതാപിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഒരു സെയിൽസ്മാൻ അവിടുത്തെ പിന്നെ ഓഫീസറുമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, സാമൂഹിക ജീവിയായ മനുഷ്യൻ മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ പോസിറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു ബന്ധവും നല്ല ഒരു ഒരു ഊർജ്ജസ്വലമായ മൈൻഡും ഉണ്ടാവും. അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്,
0: ശരിക്കും എനിക്ക് തോന്നുന്നു മനുഷ്യന് സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ സംഗതി ഉണ്ട് എന്ന് തോന്നുന്നു. ശരിക്കും നമ്മൾ ബോധപൂർവം ഇത് മനസ്സിലാക്കി മാറ്റിയെടുത്താൽ തന്നെ ഈ ഒരു സ്വഭാവം നമ്മുടെ നിന്നും വിട്ടുപോകുള്ളൂ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
1: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: ആധാർ സേവനങ്ങൾ നിർദ്ദേശങ്ങളുമായി ഐടി മിഷൻ. ആധാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങളുമായി നോഡൽ ഏജൻസിയായ സംസ്ഥാന ഐടി മിഷൻ. കുട്ടികളുടെ ആധാർ രജിസ്ട്രേഷൻ, നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ, മൊബൈൽ നമ്പർ, ഇമെയിൽ അപ്ഡേറ്റ് ചെയ്യൽ എന്നിവ സംബന്ധിച്ചാണ് ഐടി മിഷൻ നിർദ്ദേശം പുറത്തിറക്കിയത്. കുട്ടികളുടെ ആധാർ രജിസ്ട്രേഷൻ. നവജാത ശിശുക്കൾക്ക് ഉൾപ്പെടെ ആധാറിന് എൻറോൾ ചെയ്യാം. 5 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് സമയത്ത് അവരുടെ ബയോമെട്രിക്സ്, വിരലടയാളം, കൃഷ്ണമണി രേഖ എന്നിവ ശേഖരിക്കുന്നില്ല. മാതാപിതാക്കളുടെ ആധാറുമായി ബന്ധിപ്പിച്ചാണ് കുട്ടികൾക്ക് ആധാർ നൽകുന്നത്. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് മാത്രം ഹാജരാക്കിയാൽ മതിയാകും. കുട്ടികൾക്ക് ഭാവിയിൽ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ചയുടൻ തന്നെ ആധാർ എടുക്കാൻ ശ്രദ്ധിക്കണം. നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ. കുട്ടികൾക്ക് 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ, വിരലടയാളം, കൃഷ്ണമണിരേഖ, ഫോട്ടോ എന്നിവ നിർബന്ധമായും പുതുക്കണം. 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഈ നിർബന്ധിത പുതുക്കൽ 2026 സെപ്റ്റംബർ വരെ സൗജന്യമായി എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും ചെയ്യാവുന്നതാണ്. കൃത്യസമയത്ത് ബയോമെട്രിക്സ് പുതുക്കാത്ത ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാകാൻ സാധ്യതയുണ്ട്. സ്കോളർഷിപ്പുകൾ, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷനുകൾ, ഡിജി ലോക്കർ, അപ്പാർ, പാൻ കാർഡ് എന്നിവയ്ക്ക് ആധാർ അത്യാവശ്യമാണ്. സമയബന്ധിതമായി ഇത് പുതുക്കുന്നത് വഴി മത്സര പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. മൊബൈൽ നമ്പർ, ഇമെയിൽ അപ്ഡേറ്റ് ചെയ്യൽ. ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP വഴി മാത്രമാണ് വിവിധ സർക്കാർ വകുപ്പുകളുടെ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാകുന്നത്. അതിനാൽ നിലവിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ആധാറിൽ ചേർത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ആധാർ സേവനങ്ങൾ എവിടെ ലഭിക്കും? പുതിയ ആധാർ എടുക്കൽ, ബയോമെട്രിക് പുതുക്കൽ, മൊബൈൽ ഇമെയിൽ മാറ്റൽ തുടങ്ങിയ എല്ലാ സേവനങ്ങളും സംസ്ഥാനത്തെ എല്ലാ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് അംഗീകൃത ആധാർ കേന്ദ്രങ്ങൾ വഴിയും ലഭ്യമാകും. പരാതി പരിഹാരം. സിറ്റിസൺ കോൾ സെൻറ്റർ നമ്പർ 1800-4251-1800, ടോൾ ഫ്രീ 0471-233-5523, കേരള സ്റ്റേറ്റ് ഐടി മിഷൻ ആധാർ സെക്ഷൻ 0471-252542, ഇമെയിൽ UID helpdesk@kerala.gov.in.
2: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലും പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
3: പീസ് റേഡിയോ, tuned to reality.
4: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്ത ശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
5: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ നിന്നും ഏതാനും വചനങ്ങൾ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൽ നാം പഠിക്കുന്നത് സൂറത്ത് ഹുജുറാത്ത്. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ജാഫർ സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد وعلى آله وصحبه أجمعين أما بعد സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് ഹുജുറാത്തിലെ ഏഴാമത്തെ ആയത്താണ് നാം മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗമാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം പഠിക്കുന്നത്. നന്നായി ശ്രദ്ധിച്ച് അവസാനം വരെ കേട്ട് കൃത്യമായി മനഃപ്പാഠമാക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ആയത്തുകൾ നിരന്തരമായി നമ്മൾ ആവർത്തിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആറാമത്തെ ആയത്ത് മുതൽ പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം.

والفسوق والعصيان والفسوق والعصيان والفسوق والعصيان.

0: ശബ്ദം ശ്രദ്ധിച്ച് എല്ലാ ദിവസവും മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹുജറാത്ത്. ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ജഫർ സലഫി.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
3: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം. പരാജിതർ ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് അജീബ് കരുവാരക്കുണ്ട്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയ നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവനെ ഭയന്ന് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ കൃത്യമായി പാലിച്ചു കൊണ്ടുപോകുന്ന ആളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടുപോകേണ്ട, നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഓരോ കാര്യങ്ങൾ, അത് കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വതആല റസൂലുള്ളാഹ് അത് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹ് പഠിപ്പിച്ചു നൽകുകയും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി ഈ ഉമ്മത്തിന് അതെല്ലാം എത്തിച്ചു കൊടുക്കുകയും ചെയ്തതായി നമുക്കറിയാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അന്ത്യപ്രവാചകനായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരാജിതർ ആരാണെന്ന് ഈ ഉമ്മത്തിന് കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നുണ്ട്. റസൂലെല്ലാം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ആരാണ് ഈ ലോകത്തും പരലോകത്തും പരാജിതരായിട്ടുള്ളവർ, ആർക്കാണ് പരലോകത്ത് രക്ഷയില്ലാത്തവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് കാണാൻ സാധിക്കും. അൻ അബീ ദദ്ദിൻ അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ثلاثه لا يكلمهم الله يوم القيامه ولا ينظر اليهم ولا يزكيهم ولهم عذاب اليم قال فقراها رسول الله صلى الله عليه وسلم ثلاث مرار قال ابو ذر خابوا وخسروا من هم يا رسول الله الله سبحانه وتعالى رسول صلى الله عليه وسلم പറയുകയാണ്, മൂന്ന് വിഭാഗം ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവരോട് സംസാരിക്കുകയില്ല, അവരെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയുമില്ല, പാപശുദ്ധീകരണം അവരുടെ മേൽ നടത്തുകയുമില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ് പ്രിയപ്പെട്ടവരെ. അതാരെക്കുറിച്ചാണെന്ന് അബൂ ദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, മൻഹും യാ റസൂലുള്ളാഹ്, അക്കൂട്ടരാരാണ് പ്രവാചകരെ എന്ന് ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതാരാണെന്ന് പഠിപ്പിച്ചു നൽകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതാരാണെന്ന് വെച്ചാൽ അൽ മുസ്ബിലു വൽ മന്നാനു വൽ മുനഫിഖു സിലഅതഹു ബിൽ ഹൽഫിൽ കാദിബ്. അതാരാണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി പറയുകയാണ്, വസ്ത്രം വലിച്ചേഴ്ച്ച് നടക്കുന്നവരും ചെയ്ത നന്മകൾ എടുത്ത് പറയുന്നവനും കള്ളസത്യം ചെയ്ത് തൻ്റെ കച്ചവട സാധനങ്ങൾ വിറ്റൊഴിക്കുന്നവരുമാണ് അക്കൂട്ടരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുകയാണ്. പ്രിയപ്പെട്ടവർ, ആരെക്കുറിച്ചാണ് പറയുന്നത്? പരാജിതരായിട്ടുള്ള ആളുകളാണ് ഇക്കൂട്ടർ. ഇക്കൂട്ടർ മാത്രമല്ല പരാജിതർ, എന്നാൽ പരാജിതരുടെ കൂട്ടത്തിൽ ഏറ്റവും തരം താഴ്ന്ന ഇനക്കാരാണ് പ്രിയപ്പെട്ടവരെ ഈ രീതിയിൽ റസൂലുള്ള വിശേഷിപ്പിച്ച ആളുകൾ എന്നുള്ളത് നാം മനസ്സിലാക്കുക. നമ്മുടെ ജീവിതം ഈ രീതിയിലുള്ള ആളുകളുടെ കൂട്ടത്തിലാണോ ഉൾപ്പെട്ടിട്ടുള്ളത്? ഇത്തരത്തിലുള്ള ആളുകളിലാണോ നാം ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. വസ്ത്രം വലിച്ചേച്ച് നടക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ടാകും, സദഖകൾ ധാരാളം നൽകുന്നുണ്ടാകും, ധാരാളം പ്രവൃത്തികൾ, സൽക്കർമ്മങ്ങൾ, ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടാകും. എന്നാൽ അത് എടുത്തു പറയുക, അതിൽ പൊങ്ങച്ചം നടിച്ചുകൊണ്ട് അഹങ്കാരം നടിച്ച് നടക്കുന്ന ആളുകളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ നാശത്തിൽപ്പെട്ടവരാണ്, അവരൊക്കെ നഷ്ടക്കാരാണ്, പരാജിതരാണ് എന്നുള്ളതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ കള്ളസത്യം ചെയ്തുകൊണ്ട് തൻ്റെ കച്ചവടച്ചരക്ക് വിറ്റ് ഒഴിവാക്കുന്ന ആളുകൾ, ഇത് നല്ല സാധനമാണ്. ആളുകളെ വഞ്ചിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന, അളവിലും തൂക്കത്തിലും കള്ളത്തരം കാണിക്കുന്ന അത്തരം ആളുകളൊക്കെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ ആരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. അതാരാണ്? സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ. മൂന്ന് വിഭാഗം ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ സംസാരിക്കുകയോ അവരോട് നോക്കുകയോ കാരുണ്യത്തിൻ്റെ ഒരു നോട്ടമോ അവരെ തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കുകയോ ഒന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞ ആ കൂട്ടരാണ് പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് വിഭാഗം ആളുകൾ. നാം വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട വിഷയമാണ്, നാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ കച്ചവടം, നമ്മുടെ സംസാരങ്ങൾ, ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ചെന്നെത്തുന്നതാണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഒക്കെ നാം ചെയ്യുന്ന സമയത്ത് നാം ചിന്തിക്കേണ്ടത് ഇതൊക്കെ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചു കൊണ്ടാണ് ഞാനിതൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിനാൽ ഉറപ്പിച്ച് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കണം, ഞാനൊരു സദഖ നൽകുമ്പോൾ അതെത്ര ചെറിയ സംഖ്യയായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്കിതിന് പ്രതിഫലം നൽകണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ എടുത്തു പറയുവാൻ, മറ്റുള്ളവരെന്നെ പ്രശംസിക്കാൻ, ആ രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നാം ഇതൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നാം ഓരോരുത്തരും നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം എല്ലാ മേഖലകളും ഒന്ന് ശ്രദ്ധിച്ചു പോകേണ്ടത് അനിവാര്യമാണ്. കാരണം ഇത്തരം ദുസ്വഭാവങ്ങൾ, ഇത്തരം ചെയ്തികൾ, സംസാരങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ റബ്ബിനോട് നിരന്തരമായി തേടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഈ മൂന്ന് കൂട്ടം വിഭാഗക്കാരിൽ അള്ളാഹു കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കാത്ത, അള്ളാഹുവിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ സാധിക്കാത്ത, അള്ളാഹുവിൻ്റെ കോപം ചെന്നു പതിച്ച ഇത്തരം ആളുകളുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നാം ഒരിക്കലും ഉൾപ്പെട്ടു പോകരുത്. റബ്ബിനോട് നിരന്തരമായി അതിൽ നിന്ന് രക്ഷ ചോദിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴത്തെ കാലത്തെ ധാരാളം ട്രെൻഡുകളും ഫാഷനുകൾക്കും പിന്നാലെ നമ്മുടെ മക്കളും വിദ്യാർത്ഥി സമൂഹം മുഴുവൻ അതിന് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. നമുക്കവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കേണ്ടത് റസൂലുള്ളയുടെ ഈ തിരുവചനമാണ്, അള്ളാഹു നിങ്ങളുടെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല. അൽ മുസ്ബിൽ, വസ്ത്രം വലിച്ചേക്കുന്ന ആളുകളായി കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന നന്മകൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് പ്രദർശിപ്പിച്ച് മറ്റുള്ളവരിലേക്ക് എനിക്ക് പ്രശസ്തിയും പ്രൗഢിയും ലഭിക്കുവാൻ വേണ്ടി അത് കൂടുതലായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന, താൻ ചെയ്ത നന്മകൾ എടുത്തു പറയുന്ന ആളുകളായി നാം മാറരുത് എന്ന് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറച്ചുവെക്കേണ്ട സൽക്കർമ്മങ്ങൾ ധാരാളമുണ്ട്, അതൊക്കെ രഹസ്യമാക്കി ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന എൻ്റെ സദഖകൾ, ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന എൻ്റെ നമസ്കാരം, എൻ്റെ നമസ്കാരങ്ങൾ, അതൊക്കെ നാമും നമ്മുടെ റബ്ബും മാത്രം അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം കൃത്യമായി ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറഞ്ഞതെന്താ? യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ് വഅതീഉർ റസൂല വലാ തുബ്തിലു അഅമാലകും. നിങ്ങളുടെ അമലുകൾ, നിങ്ങളുടെ ഇബാദത്തുകൾ അത് നിങ്ങൾ പാഴാക്കിക്കളയുന്ന, ബാത്തിലാക്കിക്കളയുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാന തആല നമ്മോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇബാദത്തുകൾ പാഴാക്കിക്കളയുന്ന ഇത്തരം ദൂഷ്യ സ്വഭാവങ്ങൾ, അതിലൊന്നും അകപ്പെടാതെ കൃത്യമായി ജീവിതം ക്രമീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നൽകിയ ആ മൂന്ന് വിഭാഗം ആളുകളിൽ നാം ആരും ഉൾപ്പെടരുത് എന്നുള്ള ദൃഢബോധ്യം, ഒരാവശ്യം നമ്മുടെ സ്വന്തത്തോട് നമുക്കുണ്ടായിത്തീരേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാന വതാല യഥാർത്ഥ വിശ്വാസിയായി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നൽകിയ കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായി, ഒരു മുസ്ലിമായി, ഒരു മുഖ്ലിസായി നമ്മെ ഓരോരുത്തരെയും മാറ്റുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പരാജിതർ. ക്ലാസ് എടുത്തത് അജീബ് കരുവാരക്കുണ്ട്.
5: ആരോഗ്യമുള്ള മനസ്സ് അനുഗ്രഹീത സമൂഹം പീസ് റേഡിയോ ആരോഗ്യവിചാരം.
6: ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരോഗ്യവിചാരം പരിപാടിയിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ആരോഗ്യവിചാരം പരിപാടിയിൽ മഴക്കാലത്ത് കുട്ടികളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അസുഖങ്ങളും അതുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളും ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ ശ്രോതാക്കളോട് സംവദിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പമുള്ളത് ബഹുമാന്യനായ ഡോക്ടർ നീലാർ മുഹമ്മദ് പെരിന്തൽമണ്ണയാണ്. അദ്ദേഹം പെരിന്തൽമണ്ണ AR MC ഏജസ് ഹോസ്പിറ്റലിലെയും ആമിന ഹോസ്പിറ്റലിലെയും കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യനാണ്. ഡോക്ടർ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും
7: വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: മഴക്കാലവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വർത്തമാന കാലത്ത് ആളുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. കുട്ടികൾ മഴക്കാലത്ത് സ്കൂളിലേക്ക് പോകുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെ പലവിധ അസുഖങ്ങളും ജലദോഷം, പനി, ഇതുപോലെയുള്ള പലതും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കൾ. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി നമുക്ക് ഇത് ചർച്ച ചെയ്യുമ്പോൾ, മഴക്കാലത്ത് സാധാരണയായി ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങളടുത്ത് വരുന്ന കൂടുതൽ കേസുകൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ഒന്ന് തുടങ്ങാം നമുക്ക്.
7: നമുക്കറിയാം, മഴക്കാലമാകുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ കൂടുതലുണ്ടാകുന്ന സമയങ്ങളാണ്. അത് കുട്ടികളിൽ എന്ന് മാത്രമല്ല, മുതിർന്നവരിലും ഒരുപാട് അസുഖങ്ങളുണ്ടാകും, പ്രത്യേകിച്ച് പനി പോലെയുള്ള അസുഖങ്ങൾ. കുട്ടികളാകുമ്പോൾ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ അവർക്ക് പ്രതിരോധശക്തി വളരെ കുറവാണ്. ഈ പ്രതിരോധശക്തി കുറവുള്ളതുകൊണ്ട് ഏത് അസുഖവും ചെറുതായൊന്ന് ഏതൊരസുഖത്തിൻ്റെ വൈറസലണുക്കളോ ഏതെങ്കിലും ഈ കുട്ടികളെ ബാധിക്കണം, അവർക്ക് അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
6: പെട്ടെന്ന് പിടികൂടും.
7: അതുപോലെ തന്നെ മഴക്കാലമാകുമ്പോൾ ഇത് പകരാനുള്ള സോഴ്സുകൾ ഒരുപാടുണ്ട്. വെള്ളത്തിലൂടെയും അങ്ങനെ ഒരുപാട് സോഴ്സുകളുണ്ട്. മഴക്കാലമാകുമ്പോൾ ഇത്തരം അസുഖങ്ങൾ പകരാനുള്ള ഒരുപാട് സോഴ്സുകളുള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഈ അസുഖങ്ങൾ കൂടുതലായിട്ടും കാണാറാണ് പതിവ്.
6: മഴക്കാലത്ത് ഇങ്ങനെ രോഗങ്ങൾ വർദ്ധിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ സോഴ്സുകൾ പറഞ്ഞല്ലോ.
7: അതെ,
6: അത് സാധാരണഗതിയിൽ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ കളിക്കുമ്പോഴും ഒക്കെ വെള്ളം എന്നതാണല്ലോ പ്രശ്നം. വെള്ളം അത്യാവശ്യമാണ് താനും, പക്ഷേ ഈ രോഗം എങ്ങനെ പകരുന്നു? ചളി വെള്ളത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ പിന്നെ മറ്റ് ഏതെങ്കിലും, ഏതൊക്കെ രൂപത്തിൽ ഈ വെള്ളം വഴിക്ക് ഇവർക്ക് രോഗം പകരാം?
7: നമുക്കറിയാം, മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഈ ഇത്തരം അസുഖങ്ങൾ കാണുന്നത്. ഇത്തരം പകർച്ചവ്യാധികളാണ് ഒരുവിധം എല്ലാ അസുഖങ്ങളും ഈ മഴക്കാലത്തുണ്ടാകുന്നത്. മഴക്കാലത്ത് പല അസുഖങ്ങളും പകരുന്നത് ഒന്നല്ലെങ്കിൽ വെള്ളത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വായുവിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെക്ടേഴ്സ് ഉണ്ടാകും. ഉദാഹരണത്തിന് കൊതുക് അതുപോലെയുള്ള ജീവികളിലൂടെയും, അല്ലെങ്കിൽ എലി എന്ന ജീവികളിലൂടെയും ഈ അസുഖങ്ങൾ പകരാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് മഴക്കാലത്ത് ഉണ്ടാകുന്നത് എയർബോൺ ഡിസീസസാണ്. അതായത് വായുവിലൂടെ പകരുന്ന ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഫ്ലൂ നമുക്കറിയാം, സാധാരണ ജലദോഷം പനി എന്ന് പറയും. ഫ്ലൂ വൈറസാണ് അത് ഉണ്ടാക്കുന്നത്. ഇൻഫ്ലുവൻസ വൈറസും ഫ്ലൂ വൈറസാണ് ഇത്തരം അസുഖങ്ങളുണ്ടാകുന്നത്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഇത്തരം വൈറൽ അസുഖങ്ങളാണ് മഴക്കാലത്തുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇത് പകരുന്നത് ഒരു മനുഷ്യരിൽ നിന്ന്, ഒരാളിൽ നിന്നും ഒരു കുട്ടിയിൽ നിന്നും വേറെ കുട്ടിയിലോട്ടൊരു പകരുന്നത്. ചേച്ചി ഈ ക്ലാസ് റൂമിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് കുട്ടികൾ ഒരുമിച്ചിരിക്കുന്ന ക്ലാസ് റൂമാണ്, 10, 30, 50 പേരൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു കുട്ടിക്ക് ഇത്തരം ഒരു ഫ്ലൂ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായാൽ ബാക്കിയുള്ള കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കുട്ടിക്ക് ഉണ്ടായാൽ മറ്റു കുട്ടികൾക്കും ഇത്തരം പനികൾ വരാനും, അത് കൂടെ ഏറ്റവും വേഗത്തിൽ ഇത്തരം ഫ്ലൂ വൈറസ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും, ഈ ഫ്ലൂ ഇൻഫ്ലുവൻസ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാവാനും, ഈ ഫ്ലൂ ഉണ്ടാവാനും സാധ്യത കൂടുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് പ്രധാനമായിട്ടുണ്ടാവുന്ന ഈ പകർച്ച ഉണ്ടാകുന്ന അസുഖം വെള്ളത്തിലൂടെയാണ്. നമുക്കിടം വെള്ളത്തിലൂടെ പകരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ഈ മഴക്കാലത്ത് കാണുന്ന ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് നമ്മുടെ ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തംക്കാരെ അത് പകരുന്നത് വെള്ളത്തിലൂടെയാണ്. ഇപ്പോൾ വെള്ളത്തിലൂടെ പകരുന്നത് നമ്മൾ ഈ മഞ്ഞപ്പിത്തം ഉണ്ടായ ഒരു വ്യക്തിയുടെ മൂത്രത്തിലൂടെ അല്ലെങ്കിൽ മലത്തിലൂടെയാണ് ഈ വൈറസ് പുറത്തോട്ട് വരുന്നത്. ഈ വൈറസ് അല്ലെങ്കിൽ ഈ മലം ഏതെങ്കിലും വെള്ള സോഴ്സ് ആയിട്ട് അതുമായിട്ട്
6: ബന്ധപ്പെടുമല്ലോ.
7: അതെ, പ്രത്യേകിച്ച് കിണറ്റിൽ നിന്ന് ഉപയോഗിക്കുന്ന ഇത്തരം വെള്ളത്തിലൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ വൈറസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം മഴ പോകുമ്പോൾ പല ഭാഗത്തുനിന്ന് ഒലിച്ചു വരുന്ന വെള്ളങ്ങളൊക്കെ ഈ കിണറ്റിലേക്ക് വരും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇത് ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം വന്നിട്ട് ഇത് കുടിച്ചിട്ട് ഉണ്ടാകുന്ന കൊണ്ടാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ഏരിയയിൽ ഒരു കിണറ്റിൽ നിന്ന് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ ഹെപ്പറ്റൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്.
6: അങ്ങനെയാണെങ്കിൽ ഈ വെള്ളം, തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ്? അങ്ങനെയാണ്
7: നമ്മൾ കുട്ടികളോട് പറയേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, അവർ എപ്പോഴും പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോഴും അവർ കൊണ്ടുപോകുന്ന വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം. കാരണം നമുക്കറിയില്ല അതിൽ ചെറിയ കണ്ടാമിനേഷൻ ഉണ്ട് എന്നുള്ളത് നമുക്കൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടികൾ ഉപയോഗിക്കുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കുട്ടികൾക്ക്.
6: വീട്ടിൽ നിന്ന് തിളപ്പിച്ചാറിയ വെള്ളം വാട്ടർ ബോട്ടിൽ കൊടുത്തു വിടലാണ് കൂടുതൽ സേഫ്.
7: അതാണ്. അതോടൊപ്പം തന്നെ പിന്നെ രണ്ടാമതായിട്ടുണ്ടാവുന്ന വെള്ളത്തിലൂടെ പകരുന്ന മറ്റൊരു അസുഖമാണ് നമുക്കറിയാം ഡയറിയ എന്നുള്ള, അല്ലെങ്കിൽ വയറിളക്കം, ഛർദി കുട്ടികൾക്കുന്നത്. അത് ഇതേമാതിരി വെള്ളത്തിലൂടെയാണ് കണ്ടാമിനേഷൻ. അതായത് വെള്ളത്തിലൂടെയും അതോടൊപ്പം തന്നെ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ ആണ് ഇത്തരം അസുഖങ്ങൾ പകരുന്നത്. അതിൻ്റെ വൈറസ് ആയിരിക്കാം, ചിലപ്പോൾ ബാക്ടീരിയ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം എത്ര വൃത്തിയായിട്ടുള്ള ഭക്ഷണം മാത്രമേ കുട്ടികൾക്ക് നൽകാൻ പാടുള്ളൂ.
6: പുറത്തുനിന്നുള്ള ഐസ്ക്രീം പോലെയുള്ള
7: അത്തരം സാധനം കൊടുക്കും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് മഴക്കാലം ആകുമ്പോൾ. അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും ഹൈജീൻ, ഹാൻഡ് ഹൈജീൻ എപ്പോഴും അവർ ശീലിപ്പിക്കണം. അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ, കഴിച്ചതിന് ശേഷവും നല്ല സോപ്പിട്ട് കൈ കഴുകുന്ന ശീലം അവരെ ശീലിപ്പിക്കുകയും വേണം.
6: ഈ ജലദോഷം, പനി, ചുമ, സാധാരണ മഴക്കാലം വരുമ്പോൾ ആദ്യം കാണുന്ന അസുഖം ഇതാണല്ലോ. പൊതുവെ പഴമാരക്കാരൊക്കെ പറയുന്ന കേട്ട ഒരു എന്താ വെച്ചാൽ, ഇതൊരു അസുഖം എന്ന നിലയ്ക്ക് പരിഗണിക്കേണ്ടതൊന്നും ഇല്ല, തനിയെ അങ്ങനെ പോയിക്കോളും, സാധാരണ ഒരു ചെറിയ പനി, ജലദോഷം, ചുമ, ഇത് ശരിയാണോ? അതോ ഇങ്ങനെ ഡോക്ടറെ കാണാൻ പെട്ടെന്ന് കാണുമ്പോൾ, ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടറെ കാണേണ്ടതുണ്ടോ, അതോ ഒന്നോ രണ്ടോ ദിവസം വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ? എന്താണ് പി സി ഡി ശ്രോതാക്കൾക്ക് വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാനുള്ള നിർദ്ദേശം?
7: ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ഈ വൈറൽ ഫീവർ ആണത്. വൈറൽ ഫീവർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി വൈറസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. അതിന് വൈറസിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആൻറ്റി വൈറൽ ട്രീറ്റ്മെൻറ്റ് നമുക്കില്ലത്. ചില കോമൺ ആയിട്ട് എല്ലാത്തിനും ഉപയോഗിക്കുന്ന ആൻറ്റി വൈറൽ ഡ്രഗ്സ് ഉണ്ട്. പക്ഷേ ചില അസുഖങ്ങൾ ചിലപ്പോൾ ഇത്തരം വൈറൽ ഫീവറൊക്കെ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് തന്നെ തന്നെ മാറിപ്പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന കുറുക്കൗശല ഔഷധങ്ങളും അതോടൊപ്പം തന്നെ പാരസമോളൊക്കെ കഴിച്ച് ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും അത് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടും പനി മാറുന്നതിൽ ഒരിക്കലും വെച്ചിരിക്കരുത്. കാരണം ഇത്തരം അസുഖങ്ങൾ വേറെ ചില മറ്റേ കോംപ്ലിക്കേറ്റഡ് അസുഖങ്ങളുടെ ഒരു രൂപഭേദം മാത്രം ചിലപ്പോൾ ആയിരിക്കാം. ചിലപ്പോൾ അത് രണ്ടോ മൂന്ന് ദിവസം കൊണ്ട് കുറയാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള അസുഖങ്ങളുണ്ട്, ചിലപ്പോൾ പ്രത്യേകിച്ച് ഡെങ്കിപ്പനി, ഡെങ്കി അതേപോലുള്ള അസുഖങ്ങളൊക്കെ ഇതേപോലെ തന്നെ പ്രസൻറ്റേഷൻ. കാരണം ഒരുവിധം പനികളുടെ പ്രസൻറ്റേഷൻസൊക്കെ ഇതേപോലെ ജലദോഷവും പനിയും ബോഡി ഏക്കും ഒക്കെ ആയിട്ടായിരിക്കും.
6: അപ്പോൾ ഒന്നോ അല്ലെങ്കിൽ മാക്സിമം രണ്ടോ ദിവസത്തിനകം മാറുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കലാണ്
7: നല്ലത്, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യമാകുമ്പോൾ.
6: സംസാരത്തിനിടയിൽ വൈറസ് രോഗങ്ങളും ബാക്ടീരിയ രോഗങ്ങളും പറഞ്ഞു. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, രണ്ടും രോഗം പരത്തുന്ന രണ്ട്
7: അണുക്കളാണ്,
6: ഇവ തമ്മിലുള്ള വ്യത്യാസം
7: നമുക്കറിയാം. നമ്മൾ ഈ അണുക്കൾ എന്ന് പറഞ്ഞാൽ നേരെ ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, അതേ പ്രോട്ടോസോ ഉണ്ട്, അതേമാതിരി ഒരുപാട് അണുക്കളുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ അണുക്കൾ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഇത്തരം ബാക്ടീരിയൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസാണ് നമ്മൾ കാണുന്നത്. അതിന് നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വൈറൽ എല്ലാ വൈറൽ അസുഖങ്ങൾക്കും നമുക്ക് മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ അല്ല. ഇപ്പോൾ കുറേ ചില മരുന്നുകൾക്ക് വൈറസ് അസുഖങ്ങൾക്കൊക്കെ മരുന്നുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് അത്രയും കോമൺ ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ഒന്നാമത് അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ ഇത്തരം വൈറൽ അസുഖങ്ങൾ ചെറിയ രീതിയിലെ വൈറൽ അസുഖങ്ങൾ ഒന്നോ രണ്ടോ ദിവസം മാറി പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ ചികിത്സിക്കാതെ തന്നെ മാറിപ്പോകും. പക്ഷേ ഇതും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ചില അസുഖങ്ങൾ ചില വൈറൽ അസുഖങ്ങളൊക്കെ മാറാൻ ഒരുപാട് സമയം വേണ്ടി വരും.
6: അപ്പോൾ നമ്മൾ ബാക്ടീരിയ വരുത്തി വെക്കുന്ന രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് വെച്ച് ചികിത്സിക്കാമെന്നും വൈറസ് വരുത്തി വെക്കുന്ന രോഗങ്ങൾക്ക് തൽക്കാലം പ്രത്യേകിച്ച് ആൻറ്റിവൈറൽ ഡ്രഗ്സ് അങ്ങനെ പ്രബലമായി യൂസ് ചെയ്ത് തുടങ്ങാത്തത് കൊണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ മാറ്റം വരാം എന്നാണ് ഡോക്ടർ. ആൻറ്റിബയോട്ടിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം, പലപ്പോഴും ആളുകൾ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. പലപ്പോഴും അത് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരവസ്ഥ, ഒന്നോ രണ്ടോ ദിവസം കഴിച്ച് ശമനം വരുമ്പോൾ ആൻറ്റിബയോട്ടിക് നിർത്തുന്നൊരു സ്വഭാവം കാണും. എന്താണ് ഇതിൻ്റെ ഒരു ദൂഷ്യഫലം?
7: ആൻറ്റിബയോട്ടിക് കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. എന്നാലും 5 days അല്ലെങ്കിൽ 7 days, 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമ്മളൊരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു കഫക്കെട്ടായിട്ട് വരുമ്പോൾ നമ്മളൊരു ആൻറ്റിബയോട്ടിക്കും കൊടുക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ പാരസ്റ്റമോളും കൊടുക്കും. മിക്കവാറും നമ്മൾ പാരസ്റ്റമോള് കൊടുക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഈ അണുബാധ കുറയുമ്പോൾ പനി കുറയും. പനി കുറഞ്ഞാലും പക്ഷേ ഉള്ളിലുള്ള അണുബാധ മുഴുവനായിട്ട് പോയിട്ടുണ്ടാവില്ല,
6: രോഗാണു ശരിക്കും നശിച്ചിട്ടുണ്ടാവില്ല.
7: പക്ഷെ നമ്മൾ കൊടുക്കുന്ന പാരസ്റ്റമോളിൻ്റെ എഫക്റ്റ് കൊണ്ട് പനി കുറയുന്നുണ്ട്, പക്ഷേ ശരീരത്തിലുള്ള രോഗാണു മുഴുവനായിട്ട് നശിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എന്ത് ചെയ്യും, പല രോഗികളും 2 ദിവസം ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് അസുഖം മാറിയെന്ന് കാണുന്നു തോന്നുമ്പോൾ അത് നിർത്തി ആൻറ്റിബയോട്ടിക് നിർത്തത്. പക്ഷെ എന്താണെന്നു വെച്ചാൽ ഇതുകൊണ്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ 2-3 പ്രാവശ്യം ഇതേമാതിരി നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പോയി.
6: ബാക്ടീരിയ ഇതിനെതിരെ മരുന്നിനെതിരെ പ്രതിരോധശേഷി,
7: കാരണം കുറേ ആ ബാക്ടീരിയ വീക്കായിട്ടുണ്ട്, പക്ഷെ അത് മുഴുവൻ നശിച്ചു പോയിട്ടില്ല. അത്തരം ബാക്ടീരിയാസ് വീണ്ടും അത് അതിൻ്റെ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് അത് കൂടുതൽ വിറലൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും നമ്മൾ അടുത്ത തവണ ആ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ആ പ്രതിരോധിക്കാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വരികയും അപ്പോൾ ഡിസീസ് അടുത്ത
6: കൊടുക്കേണ്ടി
7: വരും. നമ്മൾ
6: അവസാനം മരുന്ന് കഴിച്ചിട്ടൊന്നും സുഖം മാറുന്നില്ല എന്നൊരു പരാതിയും
7: അതെ
6: രോഗിയുടെയും പിന്നെ കുടുംബത്തിൻ്റെ അടുത്ത്.
7: അതെ, കാരണം ഇതുകൊണ്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവുന്നൊരു വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്നതാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്.
6: ഒരു മിസ്യൂസ് ആണ് അതിന് കാരണം.
7: അതെ, മെയിനായിട്ട്
6: ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ആ രോഗാണു ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി നശിച്ചു പോകുന്നത് വരെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അതിലൊരു ബുദ്ധി.
7: അതെ അതെ അതെ.
6: മറ്റൊന്ന്, കുട്ടികളുമായി ഈ മഴക്കാല സാഹചര്യം ചർച്ച ചെയ്യുമ്പോൾ താങ്കൾ പറഞ്ഞല്ലോ കുട്ടികൾക്ക് പ്രതിരോധശേഷി പൊതുവെ കുറവാണ്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി കുട്ടികൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ?
7: അല്ല, അവർക്ക് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക. മെയിനായിട്ട് പ്രധാനമായിട്ട് അത് തന്നെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. അതായത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഫുൾ ജങ്ക് ഫുഡ്സിൻ്റെ പിന്നാലെ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. അതേമാതിരി നമ്മൾ പച്ചക്കറികളും ഇലക്കറികളും കഴിക്കുക. അപ്പോൾ ഇത്തരം ഈ ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
6: വൈറ്റമിൻ സി കൂടുതലടങ്ങിയ ചെറുനാരങ്ങ മുസംബി പോലത്തെ പ്രത്യേകിച്ച് എന്തെങ്കിലും റോൾ ഇതിലുണ്ടോ?
7: അതും ഒരു എന്താണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇതാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ചൊരു എഫക്റ്റ് ഉണ്ട് അതിന് വൈറ്റമിൻ സിക്കൊക്കെ.
6: സുലഭമായി നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന
7: അതെ
6: ചെറുനാരങ്ങൾക്ക്
7: ഉപയോഗിക്കാം.
6: മഴക്കാലത്ത് പൊതുവെ കണ്ടുവരുന്ന മറ്റൊന്നാണ് പനി, ചില ഡെങ്കി കേൾക്കാറുണ്ടല്ലോ. ഈ ഡെങ്കി പനി ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു മുൻകരുതൽ എന്ന നിലക്ക് നമ്മുടെ വീട്ടിലും ചുറ്റുപാടിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന്
7: വിശദീകരിക്കാം. ഡെങ്കി എന്ന് പറയുന്നത് ADS എന്നൊരു മോസ്കിറ്റോ ഉണ്ടാക്കുന്ന കൊതുക് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണത്. ഈ കൊതുക് വളരുന്നത് നമ്മളെ വീടിന് ചുറ്റുള്ള ചെറിയ ചിരട്ടകളിൽ വെള്ളം കെട്ടിയേക്കുമ്പോൾ, അതുപോലെ തന്നെ ചില ടയറിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇത്തരം നമ്മൾ വീടും ചുറ്റും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ടിന്നുകളിലും പാത്രങ്ങളിലും ചിരട്ടകളിലും ഒക്കെ, പ്രത്യേകിച്ച് നമ്മൾ എ സിയുടെ ഡ്രെയിൻ, അതേമാതിരി നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴെ കിടക്കുന്ന വാട്ടർ ഡ്രെയിനിൽ, ഇതൊക്കെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഈ കൊതുക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്താണ് ഇത് ഈ അസുഖങ്ങളൊക്കെ കൂടുതലുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊതുക് ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കണം. കാരണം നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം. ഇതേമാതിരി ചിരട്ടകളോ അല്ലെങ്കിൽ എല്ലാം ഉണ്ടെങ്കിൽ വെള്ളം കളഞ്ഞ് നമ്മളൊക്കെ വൃത്തിയായി നോക്കണം, കമഴ്ത്തി വെക്കണം. അതേമാതിരി പ്രത്യേകിച്ച് ആരും ശ്രദ്ധിക്കാത്ത ഒന്നാണ് നമ്മളെ ഈ നമ്മളെ ബാത്റൂം ടോയ്ലറ്റിൻ്റെ ഇതുണ്ട് എക്സോസ്റ്റും, അതുപോലെ തന്നെ ഈ പൈപ്പുകളും വെക്കുന്നത്, എയർ പൈപ്പുകളും വെക്കുന്ന, അതൊക്കെ നമ്മൾ സെപ്റ്റിക് ടാങ്കിൻ്റെ എയർ പൈപ്പ്, അതിൻ്റെ ഉള്ളിലും കൊതുക് വളരെ അതിലും കൂടെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ നല്ല നെറ്റിട്ടിട്ട് മൂടി അടച്ച് വെക്കേണ്ടതാണ്.
6: മറ്റൊരു രോഗം സാധാരണ കാണാറുണ്ടെങ്കിലും മഴക്കാലത്ത് കൂടുതൽ കണ്ടുവരാറുള്ള ഒന്നാണല്ലോ വയറിളക്കം പറഞ്ഞത്. വയറിളക്കം കുട്ടികൾ ഉണ്ടാവാനുള്ള പ്രത്യേക കാരണങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽ?
7: വയറിളക്കം ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ചിലപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കാം, വൈറലായിരിക്കാം. അപ്പോൾ ഇത് മെയിനായിട്ട് ഉണ്ടാകുന്ന ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന മെയിനായിട്ട് ഉണ്ടാകുന്ന വൈറൽ ഇൻഫെക്ഷൻസാണ്. പ്രത്യേകിച്ച് അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ നേരത്തെ പകർച്ചവ്യാധിയായിട്ട് വരുന്ന ഒരു അസുഖമാണ് ഈ വയറിളക്കം എന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട് ഷിഗല്ല എന്നൊരു അസുഖം, നമ്മുടെ മലപ്പുറത്തും ഒന്ന് രണ്ട് ഡെത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ഷിഗല്ല എന്ന് പറയും. അതും ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. പ്രത്യേകിച്ച് എല്ലാ പ്രായക്കാരിലും ഉണ്ടാകുന്ന ഒരു വയറിളക്കം അസുഖമാണ് ഷിഗല്ല എന്ന് പറഞ്ഞ്. അത് സാധാരണയായിട്ട് വയറിളക്കത്തോടൊപ്പം തന്നെ ചിലപ്പോൾ മലത്തിൽ രക്തം കഫം ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ശരീരവേദന ഉണ്ടാവും, പെട്ടെന്ന് നിർജ്ജലിനീകരണം ഉണ്ടാവും, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, അങ്ങനെ പെട്ടെന്ന് മരണം ഉണ്ടാവാനുള്ള സാധ്യത ഉള്ള ഇതാണ് ഷിഗല്ലോസ് എന്ന് പറയുന്നത്, ഷിഗല്ലോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കൃത്യമായ സമയത്ത് തന്നെ നമ്മൾ വേണ്ട ചികിത്സ എടുക്കാൻ നിർബന്ധമാണത്.
6: ഈ പകരുന്ന രോഗങ്ങളെക്കുറിച്ച് സംസാരത്തിനിടയ്ക്ക് വൃത്തി ഒരു നല്ലൊരു ഘടകമാണ്,
7: പ്രധാന ഒരു ഘടകം.
6: പൊതുവെ ചെറിയ കുട്ടികളെ ഈ നഖം വെട്ടുന്നിടത്തും നഖത്തിനടിയിൽ എന്തെങ്കിലുമൊക്കെ കുടുങ്ങാനുള്ള സാധ്യത കൂടുതലാണല്ലോ. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ആ വിഷയത്തിൽ, പ്രത്യേകിച്ച് ചിലരൊക്കെ നഖം നീട്ടി വളർത്തുന്ന ഒരു സ്വഭാവവും ഒക്കെ ഉണ്ടല്ലോ, രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ചില കുട്ടികൾ പൊതുവെ ചെറുപ്പത്തിൽ പൊതുവെ സ്വീറ്റ്സിനോട്, മിഠായി മധുരപലഹാരങ്ങളോട് കൂടുതൽ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ചില രക്ഷിതാക്കളൊക്കെ പറയുന്ന കേട്ടുണ്ട്, ഈ മധുരം കൂടുതൽ കഴിക്കുന്ന ദിവസങ്ങളിൽ ഇവർക്ക് കൃമിയുടെ ശല്യം ഉണ്ടാവുകയും കുട്ടികൾ അറിയാതെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ചൊറിയുകയും അങ്ങനെ കുട്ടി കൈ നേരെ വൃത്തിയാക്കാതെ, കുട്ടിയുടെ അഭിപ്രായം അതാണല്ലോ, ആ കുട്ടി ഭക്ഷണം കഴിക്കുകയും അത് വീണ്ടും വരാം, ഇതിനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? അതുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കൾക്ക് കൊടുക്കാവുന്ന നിർദ്ദേശങ്ങൾ.
7: ഇതൊരു സൈക്കിളാണ് നമ്മൾ ഈ വരാന്ന് പറഞ്ഞത്. നമുക്കറിയാം ഇത് യൂഷ്വലി ഇത് പകരുന്നത് ഒന്നും നമ്മളെ വിരലിൻ്റെ ഇടയിൽ കൂടെ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടെയാണ് നമ്മൾ ഈ വര പകരുന്നത്. പ്രത്യേകിച്ച് ചെറിയ കൃമി എന്ന് പറയുന്ന വൈറ്റ് കളറിൽ നൂല് പോലെയുള്ള വരകളുണ്ട്, അത് പിൻവം എന്ന് പറയും. അത് പകരുന്നത് നമ്മളെ ഭക്ഷണത്തിൽ കൂടെയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ നഖത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഈ പകരുന്നത്. അത് അങ്ങനെ അത് നമ്മൾ കൈ കഴുകാതെ, സോപ്പിട്ട് കഴുകാതെ, കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മളെ വായൽക്ക് പോവുകയും അത് നമ്മളെ ശരീരത്തിൽ ചെന്ന് കുടലിൽ ചെന്ന് അതിൻ്റെ മുട്ടകൾ വിരിഞ്ഞ് വീണ്ടും കൃമിയായിട്ട് പുറത്തേക്ക് വരും. അങ്ങനെ ഒരു സൈക്കിളാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കുട്ടികളുടെ നഖം വെട്ടിക്കൊടുക്കണം. കാരണം അവർ കുട്ടികൾ രാത്രി ചിലപ്പോൾ നമ്മളൊക്കെ കുട്ടികൾ ചിലപ്പോൾ ഈ ഇതും ട്രൗസറൊന്നും ഇടാതെ ആയിരിക്കും കിടക്കുന്നത്, പക്ഷെ അവരറിയാതെ അങ്ങനെ ചൊറിയും. ആ ചൊറി പ്രത്യേകിച്ച് ഈ കൃമിയൊക്കെ പുറത്തേക്ക് വരുന്ന സമയം രാത്രിയാണ്.
6: അതെന്താണ് ഈ രാത്രി?
7: രാത്രിയിലാണ് അതിൻ്റെ സൈക്കിൾ വരുന്നത്. രാത്രിയാണ് ഇത് കൃമി പുറത്തേക്ക് വരുന്നത്. നമ്മൾ മലദ്വാരത്തിലൂടെ പുറത്തേക്ക് വരും, പക്ഷെ അവിടെയൊക്കെ അവിടെ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ഭയങ്കര ചൊറിച്ചിലായിരിക്കും.
6: അപ്പോഴാണ്
7: അപ്പോൾ സമയത്താണ് കുട്ടികൾ ചൊറിയുന്നത്. ഈ ചൊറിയുമ്പോൾ ഇതിൻ്റെ വിരലിൻ്റെ ഇടയിലും നഖത്തിൻ്റെ ഇടയിലൊക്കെ പോകും.
6: മധുരവുമായി ബന്ധം ഇതിന് മധുരം കഴിക്കുന്നവരിൽ കൂടുതൽ അങ്ങനെ പറയുന്നുണ്ട്, അത് ശരിയാണ്?
7: മധുരം ഒരു അതിന് ചെറിയൊരു ഫാക്ട് മാത്രമേ ഉള്ളൂ അത്. കാരണം ഈ ഇത് ഈ വേംസ് ഉണ്ടാവുന്നത് ഈ മധുരം കഴിച്ചിട്ട് ആയിരിക്കും അതിൻ്റെ ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കുടലിൻ്റെ ഉള്ളിൽ വയറിൻ്റെ ഉള്ളിൽ കൂടുതൽ മുട്ടയിടാനുള്ള സാധ്യത കൂടുതലാണത്.
6: സ്കൂളുകളിൽ നിന്ന് പകരാൻ സാധ്യതയുള്ള ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ സ്കൂളിൽ കുട്ടികളാണല്ലോ, അവിടെ രക്ഷിതാക്കളൊന്നും കൂടല്ലല്ലോ, അധ്യാപകർക്ക് ശ്രദ്ധിക്കുന്ന പരിമിതികളുമുണ്ട്. അവിടെ കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും?
7: പ്രധാനമായിട്ടും കുട്ടികളിൽ ഉണ്ടാവുന്ന ഈ ഫ്ലൂ ആണ് സാധാരണ ജലദോഷപ്പനി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കുട്ടികൾക്ക് പകരുന്നത്. കാരണം അടുത്തിരിക്കുന്ന ഒരുപാട് ഒരു ക്ലാസ് ചെറിയ ക്ലാസ് റൂമിൽ 10, 40, 50 കുട്ടികളുണ്ടാകും. അപ്പോൾ അവിടുന്ന് തുമ്പുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഈ വൈറസ് മറ്റുള്ള കുട്ടികൾക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ എപ്പോഴും ഇങ്ങനെ അസുഖങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആ വൈറസ് അല്ലെങ്കിൽ ആ ഫ്ലൂ ഉള്ള കുട്ടികൾ മാസ്ക് ധരിച്ചിട്ട് വരാവൂ എന്നുള്ള നിബന്ധന എന്തായാലും സ്കൂൾ അധികൃതർ കൊണ്ടുവരണം. അങ്ങനെ വെച്ചാൽ ബാക്കിയുള്ള കുട്ടികളും ഒരു പരിധി വരെ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അത് അതോടൊപ്പം രണ്ടാമതായിട്ടുണ്ടാകുന്നത് ഈ നേരത്തെ പറഞ്ഞ വൈറൽ ഹെപ്പറ്റൈറ്റിസ്, അത് കോമൺ റിസോഴ്സാണ്. ഇത്തരം സാധനം ഇപ്പം ഒരു ഇപ്പോൾ സ്കൂളിലെ വെള്ളത്തിന് എന്തെങ്കിലും ഇതേമാതിരി കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്കൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
6: അപ്പോൾ രക്ഷിതാക്കളും അധ്യാപകരും ഒന്നിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് മാസ്ക്, മറ്റൊന്ന് കുടിവെള്ളം അഥവാ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിളപ്പിച്ചാറിയ വെള്ളം സ്കൂളിൽ നിന്ന് കൊടുക്കാവുന്ന ഒരു സംവിധാനം സ്കൂൾ മാനേജ്മെന്റും എടുക്കുന്നതായിരിക്കും.
7: പിന്നെ ഇതേമാതിരി പകർന്നു വരാൻ ചിക്കൻ പോക്സ് എന്ന അസുഖമാണ്. ചിലപ്പോൾ ഇത് അറിയാതെ ചില കുട്ടികളൊക്കെ ക്ലാസ്സിൽ വരും ചിക്കൻ പോക്സ് ആണ് എന്നറിയാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂളൊക്കെ മിസ്സാവണ ചിലർ മടിയുണ്ടാവും, അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയില്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലുകളുണ്ട്. ചില കുട്ടികളെ ഈ ചിക്കൻ പോക്സ് അസുഖം ഉണ്ടെങ്കിലും അത് പറയാതെ ക്ലാസ്സിൽ വരും. അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ മറ്റുള്ള കുട്ടികൾക്ക് ഇത് പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഇത്രയും ചിക്കൻ പോക്സ് എന്നൊക്കെ അസുഖങ്ങൾ.
6: ഏതായാലും നമുക്ക് അനുഭവിച്ച സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഈ വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിലും ധാരാളമുണ്ട്. ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇത് ഇന്ന് നമ്മുടെ ഈ കുട്ടികളുടെ മഴക്കാല രോഗങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് ബഹുമാനനായ ഡോക്ടർ നിലാർ മുഹമ്മദാണ്. അദ്ദേഹത്തിന് പീസ് റേഡിയോയുടെ അഗൈതവമായ നന്ദി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും
7: വറഹ്മത്തുള്ളാഹ്.
5: പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലൂടെ വളരെ വിലയേറിയ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങളുമാണ് നമുക്ക് കൈമാറിയിട്ടുള്ളത്.
8: أعوذ بالله من الشيطان الرجيم.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: മകൻ മാതാവിന് വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമുക്ക് ഒന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. മനസ്സില് സൃഷ്ടാവ് തോന്നിപ്പിച്ചത് ഞാനെപ്പോഴും സൃഷ്ടാവിനോട് ചോദിക്കാറുണ്ട്, നീ പരീക്ഷിക്കുമെന്ന് ഞങ്ങളെ ഖുർആനിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ ചോദിച്ചു, പഠിച്ചവനെ അനക്കിന്നിഷ്ടല്ലേ, നീ പരീക്ഷിക്കുന്നു പറയുന്നുണ്ടല്ലോ, ഞാനാണെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടില്ല, പരീക്ഷണം അങ്ങനെയാണല്ലോ എല്ലാവരും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു വാർത്ത കേൾക്കുന്നത്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലേക്ക് ഓടിയത് അതൊരു പരീക്ഷണമായിരിക്കും. അങ്ങനെ പിന്നെ ഡോക്ടർമാർ ഒരുപാട് കമ്പൾസ് ചെയ്തു അബോർട്ട് ചെയ്യാൻ. ഞങ്ങൾ ഉറച്ച തീരുമാനത്തിൽ നിന്ന് എന്തു വന്നാലും സ്വീകരിക്കുന്നില്ല.
1: പലപ്പോഴും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കുട്ടിയുടെ പിതാവാണ് സംസാരിച്ച് പിതാവിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. ആസിമിന്റെ പിതാവായിരുന്നു സംസാരിച്ചത്. ആസിം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഈ എടുത്ത് നടന്ന നാഷണൽ ഗെയിംസിൽ നീന്തലിൽ സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തി കൂടിയാണ്. പലപ്പോഴും നമുക്കെല്ലാം മാതൃകയാണ് ആസിം.
2: തീർച്ചയായിട്ടും
1: നമുക്ക് മാതൃകയാണ്. പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടും പരിമിതികളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടും അദ്ദേഹം മുന്നോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ ജനനസമയത്ത് അവരുടെ മാതാപിതാക്കൾ സഹിച്ച കുറച്ച് പ്രയാസങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഇൻ്റർവ്യൂവിൽ പറയുന്നത് നമ്മൾ കേട്ടത്.
2: പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല. കാരണം വെച്ചാൽ 4 മാസം ഡോക്ടർ പിന്നെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഉറച്ച് തീരുമാനം എടുത്തവിടെ. കാരണം ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ജനിതക പ്രശ്നങ്ങളുണ്ട്, അവയവങ്ങൾ ഉണ്ടാവില്ല, അതുപോലെ തന്നെ ബുദ്ധി ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എടുത്തൊരു തീരുമാനമുണ്ട്, പഠിച്ചവൻ എന്നെ പരീക്ഷിക്കുകയാണോ എന്നുള്ള ആ ഒരു ചിന്തയോടു കൂടി അതിൽ നിന്ന് അവർ പിന്മാറി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ വിധിയിലുള്ള വിശ്വാസത്തിൽ വിശ്വാസികളെ സംബന്ധത്തോളം മുസ്ലിമീങ്ങളെ സംബന്ധത്തോളം വിധിയിൽ ഏതൊരു കാര്യം വന്നാലും അത് പഠിച്ചവൻ്റെ വിധിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ ആശ്വാസം ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ അന്ന് അവരാലോചിച്ച ആ പ്രയാസത്തിന് ഇന്ന് ആ കുട്ടിയെ കൊണ്ട് അവർക്ക് സന്തോഷം മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
1: പറയണ്ട, ഞാൻ ആസിമിന്റെ ഉപ്പയാണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അറിയപ്പെടുന്നത് അങ്ങനെയാണ്.
2: വലിയൊരു പോയിന്റ് ആണത്. കാരണം ആ 4 മാസത്തെ കുട്ടിയെ അവർ അബോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് പറയാൻ പറ്റൂല. അന്നെടുത്തൊരു തീരുമാനത്തിൽ അത് പടച്ചു അങ്ങനെ തോന്നിച്ചിട്ടുണ്ടാവും. വലിയൊരു കാരണം ആദ്യത്തെ ഒരു കുട്ടിയെ ജനിതക പ്രശ്നത്തോടു കൂടി ലഭിക്കാന്ന് പറഞ്ഞ ഒരു പിതാവിന് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഏതൊരു മാതാപിതാക്കളും തൻ്റെ പ്രസവിക്കുന്ന കുഞ്ഞ് അത് ഒന്നല്ലാതെ 5-ാമത്തെ കുട്ടിയാണെങ്കിലും നല്ല ആരോഗ്യമുള്ള കുട്ടീനെ കിട്ടുന്ന ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. കുട്ടികളില്ലാത്ത എത്രയോ മാതാപിതാക്കളുണ്ട്, എത്രയോ പിന്നെ ദമ്പതിമാരുണ്ട്, ഉള്ളവർക്ക് നല്ല സ്വാലിഹത്തായ മക്കൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈ പ്രാർത്ഥന വലിയൊരു നമ്മുടെ വിശ്വാസിയുടെ ആയുധമാണ്. നമുക്കൊക്കെയും ദാമ്പത്യ ജീവിതത്തോട് ലഭിക്കുന്ന മക്കളൊക്കെ ആരോഗ്യപൂർണ്ണമായിട്ടുള്ള മക്കൾ ലഭിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യേണ്ടവരാണ്. പക്ഷേ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. ഇങ്ങനെയുള്ള പരീക്ഷണം നൽകിക്കൊണ്ട് അത് അവരെ പരീക്ഷിക്കല്ല, നമുക്കും കൂടി പരീക്ഷണമാണ്. ഇപ്പോൾ അവയവങ്ങളില്ലാതെ ജനിച്ച ആ കുട്ടിയെ സംബന്ധിച്ചോളം നമ്മളെ നാളിച്ച് നോക്കിയേ, കയ്യും കാലും കണ്ണും കാതൊക്കെ ഉണ്ടായിട്ട് നമ്മളെന്ത് നേടി, അവനിപ്പോൾ നേടിയ ആ ഒരു ലെവലും നമ്മുടെ ഒരു ലെവലും നാളിച്ച് നോക്കിയേ. അപ്പോൾ പഠിച്ചവനെ ഒരു കുറവ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് മറ്റൊരു എന്തെങ്കിലും പോസിറ്റീവ് അവർക്ക് അള്ളാഹു നൽകും എന്നും കൂടി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും.
1: തീർച്ചയായിട്ടും ആസിമും നമുക്ക് മാതൃകയാണ്, ആസിമിൻ്റെ മാതാപിതാക്കളും നമുക്ക് മാതൃകയാണ്.
2: തീർച്ചയായിട്ടും
1: ആസിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇല്ലായ്മകളെ പറയുന്നവരാണ് നമ്മൾ. നമ്മൾ ആദ്യം ലൈവിൻ്റെ ആദ്യത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ കാണുക ഇല്ലായ്മകളെക്കുറിച്ചാണ്. എന്നാൽ പരിമിതികളിൽ നിന്നുകൊണ്ട് ആസിം അവൻ്റെ നാട്ടിൽ കുറെ മാതൃകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒന്നാമതായി അവൻ പഠിക്കുന്ന LP സ്കൂൾ അവൻ മുഖ്യമന്ത്രിയെ കാണുകയും അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ കാണുകയും അങ്ങനെ അത് UP സ്കൂളാക്കി മാറ്റി വീണ്ടും ഹൈസ്കൂളാക്കാനുള്ള പരിശ്രമത്തിലാണ്.
2: അതിന്റെ നെട്ടോട്ടം അതിങ്ങനെ അതിൽ ഫുള്ള് കേട്ടാലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹൈക്കോടതി വരെ പരിഗണനയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് മറ്റുള്ള അത് അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് ശേഷം ഒരു തലമുറക്ക് തന്നെ ഇത് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ സമരം നടത്തുന്നത് കുട്ടി പറയുന്നുണ്ട്.
1: തീർച്ചയായിട്ടും. അപ്പോൾ പരീക്ഷണങ്ങൾ മുന്നിൽ വരുമ്പോൾ അതിൽ പതറാതെ, അത് റബ്ബിന്റെ പരീക്ഷണമാണ്. അദ്ദേഹം പറഞ്ഞ അസുവിന്റെ ഉപ്പ പറഞ്ഞ കേൾക്കാം, റബ്ബ് എന്താ എന്നെ പരീക്ഷിക്കാത്തത്, ഞാൻ ആദ്യം ആലോചിച്ചു. അപ്പോഴാണ് ഈ പരീക്ഷണത്തിന്റെ മുന്നിൽ വന്നത്. റബ്ബ് പരീക്ഷിക്കും തീർച്ചയാണ്. നമ്മുടെ ജീവിതം എന്നുള്ളത് പരീക്ഷണത്തിന് മാത്രമായിട്ട് നമ്മെ നിയോഗിക്കപ്പെട്ടതാണ്. പരീക്ഷണങ്ങൾ മുന്നിലുണ്ടാകും. പരീക്ഷണങ്ങൾ മുന്നിലുണ്ടാകുമ്പോൾ അത് തരണം ചെയ്യുകയും അതിൽ ക്ഷമിക്കുകയും ചെയ്യണം. അവിടെയാണ് ഒരു വിശ്വാസിയുടെ വിജയം എന്ന്
2: പറഞ്ഞു. പറഞ്ഞ കാര്യം കൂടിയാണ് സൂറത്തുൽ ബഖറ പറഞ്ഞത് പോലെ, നബ്ലുവന്നക്കും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ സന്തോഷിക്കുന്നവർ സന്തോഷ വാർത്ത അറിയിക്കുന്ന ആർക്കാണ്?
1: അപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരീക്ഷണങ്ങളെ നേരിടാനും അവിടെ ക്ഷമിക്കാനും എല്ലാം നമുക്ക് കഴിയേണ്ടതുണ്ട്. പല രീതിയിലും നമ്മെ പരീക്ഷിക്കും. ആയത്തിൽ തന്നെ കാണാം, ഹൗഫ് ഭയം കൊണ്ട് പേടി കൊണ്ട് ധന ആള് നഷ്ടം കൊണ്ട് എല്ലാം
2: നഷ്ടം
1: പല നഷ്ടം കൊണ്ട് എല്ലാം നമ്മെ

0: പരീക്ഷിക്കും. ഏതൊരു പരീക്ഷണത്തിന് മുമ്പിലും നിരാശപ്പെടാതെ, എന്തിനാ റബ്ബ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, എങ്കിൽ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, നമ്മൾ എന്ത് കുറ്റാ ചെയ്തത്, അത് നിരാശയുടെ ധിക്കാരത്തിന്റെ സ്വരങ്ങൾ. പലപ്പോഴും എന്ത് പരീക്ഷണം നാട്ടിൽ വന്നു കഴിഞ്ഞാല് നമ്മളൊക്കെ എന്ത് ചെയ്തിട്ട് നമ്മളെങ്ങനെ പരീക്ഷിക്കുന്നത്, ബാക്കിയുള്ളവർക്കും ഒന്നുമില്ലാലോ എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു സ്വരം നമുക്ക് കേൾക്കാൻ സാധിക്കും, ഒറ്റപ്പെട്ടാണെങ്കിൽ പോലും.
1: അതെ, ഈ പരീക്ഷണങ്ങൾ ലഭിക്കുന്ന സമയത്തും നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, പക്ഷെ അത് അതിനെക്കുറിച്ച് ആരും ആലോചിക്കുന്നില്ല. ഇല്ലായ്മയെ കുറിച്ച് മാത്രമാണ് പലപ്പോഴും ആൾക്കാർ സംസാരിക്കാറുള്ളത്. ഒരു ഉദാഹരണത്തിന്, ഒരാളുടെ കച്ചവടം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര മോശമാണെന്ന് പറയാം. ഇത് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അയാൾ ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ അപ്പുറത്തുള്ള പോസിറ്റീവ് കാണാതെ നെഗറ്റീവ് മാത്രം കാണുന്ന അവസ്ഥയിലാണ് പലപ്പോഴും ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ ആൾക്കാർ അതിലിങ്ങനെ പരിതപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം അള്ളാഹു നൽകിയ നിയമത്തിനെ തിരിച്ചറിയുകയാണെങ്കിൽ എന്തുണ്ടാവില്ല, ഈ പ്രയാസങ്ങൾ പറച്ചിലുണ്ടാവില്ല
0: തീർച്ചയായിട്ടും. അപ്പോൾ പരീക്ഷണങ്ങളിൽ പതറാതെ മുന്നോട്ട് പോവുക. പരീക്ഷണങ്ങൾ ഞാൻ മുന്നത്തെ ഒരു ലൈവിൽ സൂചിപ്പിച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എടുക്കൽ ഒരാൾ, ഒരു സ്വഹാബി കടന്നു വന്നു, ഒരു വ്യക്തി കടന്നു വന്നു. പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല പരീക്ഷണവും നേരിട്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു പരീക്ഷണം നേരിട്ടിട്ടില്ല, ഒരു പനി പോലും എനിക്ക് ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്, നരകാവകാശിയെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നോക്കിക്കൊള്ളട്ടെ എന്ന്. അപ്പോൾ പരീക്ഷണങ്ങളൊന്നുമില്ലാത്തവർ എല്ലാവരും നരകത്തിലാണ് എന്നല്ല, വഹിയുടെ അടിസ്ഥാനത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തി നരകത്തിലാണ് എന്ന് പഠിപ്പിച്ചത്. അപ്പോൾ അത് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്തെന്ന് വെച്ചാൽ, പരീക്ഷണങ്ങൾ ഉണ്ടായാലേ ജീവിതത്തിൽ നമുക്ക് സ്വർഗത്തിൽ, നമ്മൾ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിലെ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ സുഖപരമായി ജീവിച്ച് നമ്മൾ മരിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൻ്റെ നമുക്ക് ജീവിത വിജയത്തിലേക്ക് എത്താൻ സാധിക്കില്ല. പരീക്ഷണങ്ങൾ ഉണ്ടാവണം, അതിൽ നമ്മൾ ക്ഷമിക്കണം. അതൊരു വിശ്വാസിയുടെ ക്വാളിറ്റി കൂടിയാണ്. ഏതൊരു പരീക്ഷണത്തിൽ അവൻ ക്ഷമിക്കും, അതവന് ഹൈറാണ് എന്ന് റസൂൽ പഠിപ്പിച്ച കാണാൻ സാധിക്കും.
1: വിശ്വാസികളെ സമയത്തോളം ഒരുപാട് സന്തോഷങ്ങളാണ് വിശുദ്ധ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്ത് വന്നാലും അത് റബ്ബിൽ നിന്നുള്ള ഒരു വിധിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ ഒരു ആശ്വാസമാണ്. ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്ത് ബാധിക്കുകയാണെങ്കിലും അത് അള്ളാഹു മുമ്പേ തീരുമാനിച്ച കാര്യങ്ങളാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത്? അതിനുശേഷം നിരാശ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു വിഷയം കൂടിയാണ്. അൽഹംദുലില്ലാഹ്, ഏതൊരു പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഇഹലോകത്ത് പ്രയാസമാണെങ്കിലും പരലോകത്ത് അതിൻ്റെ വിജയമുണ്ട് എന്ന്

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാവപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി റിയാദു സ്വാലിഹിൻ, ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാദു സ്വാലിഹിൻ എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള പഠനം മുജീബ് റഹ്മാൻ സുലാഹി അവതരിപ്പിക്കുന്നു.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു ലത്തമാനിൽ അക്മലാനി അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ചിട്ടുള്ള സ്വർഗാവകാശിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ തുടർച്ചയാണ്, അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നാം പഠനവിധേയമാക്കുന്നത്. അവിടെ തനിക്ക് സ്വറുഅ ബാധിക്കാറുണ്ട് എന്നും, അഥവാ അപസ്മാരം അല്ലെങ്കിൽ ബോധരഹിതയായി ഞാൻ വീഴുന്ന വിധത്തിലുള്ളൊരു രോഗം, പലപ്പോഴും എൻ്റെ നഗ്നത അതുവഴി വെളിപ്പെടുമൊക്കെ ചെയ്യാറുണ്ട് എന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് പറഞ്ഞ ഒരു സ്വഹാബി വനിത, സുഹൈറ അൽ അസദിയ എന്ന് പറയുന്ന മഹദിയെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അവർ സ്വർഗാവകാശിയാണ് എന്ന ഹദീസിൽ നിന്നും മനസ്സിലായി. ഈ ഹദീസിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ള, രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം, സുറഅ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ സംഭവിക്കാം എന്നാണ്. ഒന്ന്, സുറഅ ബിസബബി തശന്നുജിൽ അസ്വാബ്, പേശികളിൽ ഉണ്ടാകുന്ന സങ്കോചം, അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുവഴി ബോധം നഷ്ടപ്പെട്ട് വീഴുക, അപസ്മാരം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ള ഈ ശാരീരികമായ അവയവങ്ങളെയൊക്കെ ബാധിക്കുന്ന വിധത്തിലുള്ള, അത് കാരണമായി ബോധരഹിതരായി വീഴുന്ന ആ വിധത്തിലുള്ള സുറുകൾ ഉണ്ട്. രണ്ടാമത്തെ ഒരു ഇനമായി പറയുന്നത് വഖിസ്മൻ ആഹർ ബി സബബി ഷയാത്തീൻ വൽ ജിൻ, ജിന്ന് ബാധ ഏൽക്കുക വഴി ഉണ്ടാകുന്നതാണ് രണ്ടാമത്തെ ഇനമായി പറയുന്നത്. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ആദ്യം പറഞ്ഞ ശരീരത്തിലെ അവയവങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ ബോധക്ഷയവും അപസ്മാരവുമൊക്കെ എല്ലാ അത്തിബ്ബാവും വിശഗ്ധരന്മാരും അംഗീകരിക്കുന്ന കാര്യമാണ്. രണ്ടാമത് പറയുന്ന ബാധ കാരണമായുണ്ടാകുന്നത്, അതിൽ അവർ അധികപേരും എന്നാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ള രേഖപ്പെടുത്തിയിട്ടുള്ളത്, അവരിൽ അധികപേരും അത് നിഷേധിക്കുന്നവരാണ്. ആദ്യം പറഞ്ഞതിനുള്ള ചികിത്സ അവരുടെ പക്കൽ ലഭ്യമാണ്. രണ്ടാമത് പറയുന്ന രീതിയിലുള്ള ബാധയേറ്റുകൊണ്ടുണ്ടാകുന്ന ഈ പ്രശ്നത്തിനുള്ള ചികിത്സ, അത് നമുക്ക് കൃത്യമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്നും, വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്നാണ് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുവഴി നമുക്ക് പറയാം. അതിന് മുമ്പ് ഇങ്ങനെ ബാധ മുഖേന ഇത് ഉണ്ടാകുമോ ഇല്ലേ എന്നതിൻ്റെ പ്രാമാണികത എന്താണ് എന്നതിനെ സംബന്ധിച്ച് സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്നാമതായി, സൂറ അൽ ബഖറയിലെ 275-ാമത്തെ വചനത്തിൽ, പലിശയുമായി ബന്ധപ്പെട്ട് വന്ന ഈ വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം: അല്ലദീന യഅക്കുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദി യതഹബ്ബതുഹു ശൈത്വാനു മിനൽ മസ്സി എന്ന് കാണാം. പലിശ മുതൽ തിന്നുന്നവർ ബാധ അഥവാ ഭ്രാന്ത് നിമിത്തം പിശാച്ച് മറിച്ചു വീഴ്ത്തുന്നവൻ എഴുന്നേൽക്കുന്ന പോലെയല്ലാതെ എഴുന്നേൽക്കുന്നതല്ല എന്ന് പറയുന്നതായി കാണാം. അപ്പോൾ ഈ ഹദീസിൻ്റെ, ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ, വഹാദ ദലീലുൻ അലാ അന്ന ശൈത്വാന യതഹബ്ബതുൽ ഇൻസാൻ മിനൽ മസ്സി, ബാധ കാരണം, ശൈത്താൻ്റെ അല്ലെങ്കിൽ പിശാച്ചു ബാധ, ജിന്നു ബാധ എന്നൊക്കെ പറയുന്ന ഈ ബാധ കാരണം അതുണ്ടാവാം എന്ന് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നു. അതേപോലെ ഇമാം അഹമ്മദ് റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീദിൻ്റെ വെളിച്ചത്തിലും പണ്ഡിതന്മാർ അത് പറഞ്ഞതായി കാണാം. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയൊക്കെ വിശദമായി ഈ കാര്യങ്ങൾ, അതുപോലെ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെല്ലാം വിശദമായി ഇത് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മളതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇവിടെ രണ്ട് തെളിവുകളാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, അൽ ബഖറയിലെ 275-ാമത്തെ വചനം. അതേപോലെ ഇമാം അഹമ്മദ് റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീ തൻ്റെ ഒരു കുട്ടിയുമായി വന്ന് ഈ കുട്ടിക്ക് ഇങ്ങനെ ബാധയുണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞ ഇമാം അഹമ്മദ് റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസും, അതേപോലെ ഇമാം ബുഖാരി മുസ്ലിമും സംയുക്തമായി ഉദ്ധരിക്കുന്ന, നാം ഇപ്പോൾ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന മുത്തഫഖുൻ അലൈഹിയായ ഈ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലൊക്കെ പണ്ഡിതന്മാർ അത് പറഞ്ഞതായി നമുക്ക് കാണാം. വേറെയും ധാരാളം തെളിവുകൾ ഇത് സംബന്ധമായി കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു ബാധ ഏറ്റുകഴിഞ്ഞാൽ അതിനുള്ള ഇസ്ലാമികമായ ചികിത്സ എന്താണ്? ഭൗതികമായ ചികിത്സകളൊക്കെ നമുക്ക് ചെയ്യാം. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള തനി തോഹീദിൽ അധിഷ്ഠിതമായ ചികിത്സാ രീതികളും നമുക്ക് സ്വീകരിക്കാം. അത് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പഠിപ്പിച്ചത്, ആ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകാതെ അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കണം അത്. അപ്പോൾ അതിൻ്റെ രണ്ട് രൂപങ്ങളാണ്, രണ്ട് ഇനങ്ങളാണ് അത് സംബന്ധമായി പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ദഫ്ആണ്, ഒന്ന് ദഫ്അ്, മറ്റൊന്ന് റഫ്അ്. ദഫ്അ് എന്ന് പറഞ്ഞാൽ ഈ രോഗം ഇങ്ങനൊരവസ്ഥ വരാതിരിക്കാനുള്ള മുൻകരുതലുകളും പ്രതിരോധവുമാണ്. അതെന്താണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലുമൊക്കെ നാം നിർവഹിക്കേണ്ടുന്ന ദിക്റുകളും പ്രാർത്ഥനകളും നിർവഹിക്കുകയാണ്. അതേപോലെ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ പിശാച്ച് നമ്മോട് അടുക്കുകയില്ല. രാത്രിയിൽ അത് പാരായണം ചെയ്താൽ നേരം പുലരുന്നതുവരെ പിശാച്ച് നമ്മെ സമീപിക്കുകയില്ല എന്ന് സ്വഹീഹ് ഹദീസുകളിൽ വന്നതുമൊക്കെ നമുക്ക് കാണാം. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ് പോലെയുള്ള ഈ മുഅവ്വിദാത്ത് ഇവ പാരായണം ചെയ്യലാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള മറ്റ് ദിക്റുകൾ, പ്രാർത്ഥനകൾ ഇതൊക്കെയാണ്. ഏതായിരുന്നാലും ഇത് കൃത്യമായി തൗഹീദിലൂടെയാണ് ഇതിനുള്ള ചികിത്സ എന്ന് പറയുന്നത്. മറ്റ് ഭൗതികമായ ചികിത്സകൾ സ്വീകരിക്കാം, അത് നമ്മളെതിരല്ല. പക്ഷേ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഈ കുറ്റമറ്റ തോഹീദിലധിഷ്ഠിതമായ ഈ ഒരു രീതിയും സ്വീകരിക്കേണ്ടതാണ്. രണ്ടാമത്തേത് റഫ്ആൻ. റഫ്ഖ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് വരാതിരിക്കാൻ, അതിനെ പ്രതിരോധിച്ച് നിർത്തുവാനുള്ള, ജീവിതത്തിലത് വരാതിരിക്കാനുള്ള മാർഗങ്ങളാണെങ്കിൽ രണ്ടാമത്തേത് റഫ്ആൻ. റഫ്ഉൻ ഉദ്ദേശിക്കുന്നത് വന്ന ആൾക്ക്, ഇതൊരു ബാധയേറ്റ ഒരാൾക്ക്, അത് ബാധിച്ച ഒരാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുവാനും സുഖം പ്രാപിക്കുവാനുമുള്ള മാർഗമാണ്. അതും ഇതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലും അള്ളാഹുവിനോട് ഇസ്തിആദ നടത്തലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലും, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള സ്ഥിരപ്പെട്ട ദിക്റുകളും പ്രാർത്ഥനകളുമൊക്കെ നിർവഹിക്കലാണ് അതിനുള്ള പരിഹാരമായി പണ്ഡിതന്മാർ ഇത്തരം ഹദീസുകളുടെയും ആയത്തുകളുടെയും ഒക്കെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിൽ നിന്ന് നമ്മുടെ അധ്യായമായുള്ള ബന്ധം, അവർ ക്ഷമ അവലംബിച്ചപ്പോൾ, ഈ ഒരു വിധത്തിലുള്ള രോഗം അവരെ ബാധിച്ചപ്പോൾ അവർ ക്ഷമ അവലംബിക്കുകയും ആ ക്ഷമക്ക് പകരമായി അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് സ്വർഗം നൽകുകയും ചെയ്തു. അത് റസൂൽ അവരെ അറിയിക്കുകയാണ് ഈ ഹദീസിലൂടെ ചെയ്യുന്നത് എന്നാണ്. ഈ ഹദീസിലുള്ള വേറെ ചില ഫവായിദുകൾ കൂടെ നാം പഠിക്കേണ്ടതുണ്ട്. വഫിൽ ഹദീസി ഫളുൽ മൻ യുസ്റാൾ, ഇങ്ങനെ ബാധയേറ്റ് വീഴുന്ന ഒരാൾക്കതിൽ ക്ഷമ അവലംബിക്കുകയാണെങ്കിൽ ഇയാൾക്ക് കിട്ടുന്ന പ്രതിഫലവും അതിൻ്റെ ശ്രേഷ്ഠതയും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ ദുന്യാവിൽ നമ്മെ ബാധിക്കുന്ന വിപത്തുകളിൽ ഒരാൾ ക്ഷമ അവലംബിക്കുകയാണെങ്കിൽ അയാൾക്കത് വഴി സ്വർഗം കിട്ടും എന്നും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു പാഠമാണ്. അതുപോലെ വഅന്നൽ അഖദ ബിശ്ശിദ്ദ അഫ്ളലു മിനൽ അഖദ ബിർറുസ്ഖ, ഇളവ് അനുവാദം അത് സ്വീകരിക്കുന്നതിനേക്കാൾ അഫ്ളൽ, ഇതുപോലെയുള്ള കരുത്തുറ്റ മാർഗം സ്വീകരിക്കൽ ആണ് നല്ലത് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ അതെല്ലാവർക്കുമല്ല. ലിമൻ അലിമ മിൻ നഫ്സിഹി അത്വാഖ, അതിന് കഴിയുമെന്ന് ദൃഢബോധ്യമുള്ള അറിവുള്ള ആൾക്കേ അങ്ങനെ സിദ്ധത്തിൻ്റെ മാർഗം സ്വീകരിക്കാൻ പാടുള്ളൂ. അതേപോലെ ഈ വഫീഹി ദലീലുൻ അലാ ജവാസി തിർക്കി തദാവി, ചികിത്സ ഒഴിവാക്കൽ അനുവദനീയമാണ് എന്നതിനും ഇതിൽ രേഖയുണ്ട്. എന്നാൽ ശരീരം അപകടത്തിൽ പെടും, അതിന് ജീവൻ തന്നെ ഹാനി സംഭവിക്കുമെന്നൊരു ഘട്ടം വരുമ്പോൾ അവിടെ ചികിത്സകൾ അനിവാര്യമായി മാറും. അതേപോലെ രോഗങ്ങൾക്കുള്ള ചികിത്സയിൽ ഏറ്റവും ഫലപ്രദവും ഏറ്റവും പ്രയോജനകരവുമായത് ഔഷധത്തെക്കാൾ, ഭൗതികമായ ഔഷധങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഫലപ്രദമായതും പ്രയോജനകരമായതും അള്ളാഹുവിലേക്ക് അഭയം തേടലും അവനോട് പ്രാർത്ഥിക്കലുമാണ് എന്നതെല്ലാം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ പണ്ഡിതന്മാർ പ്രധാനമായും രണ്ട് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രോഗി, രണ്ട് ആ രോഗിയെ ചികിത്സിക്കുന്ന ആൾ. ഇവർക്കൊക്കെ ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? രോഗിയാകുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാലും ഈ രീതി സ്വീകരിച്ചാലും എൻ്റെ രോഗം മാറുക തന്നെ ചെയ്യുമെന്ന സത്യസന്ധമായ വിശ്വാസവും ഉറച്ച ഈമാനും അയാൾക്കുണ്ടാവണം. അതേപോലെ മുദാവി, ചികിത്സിക്കുന്നവനാണെങ്കിലോ അവനും ശക്തമായ മനക്കരുത്ത്, തെക്കുവ കൊണ്ടും തവക്കുല കൊണ്ടുമൊക്കെ കരുത്താർജിച്ചിട്ടുള്ള മനസ്സും അയാൾക്കുണ്ടായിരിക്കണം. ഈ പറയപ്പെട്ട നിബന്ധനകളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ഫലപ്രദവും പ്രയോജനകരവുമായ കാര്യം, ഔഷധത്തെക്കാൾ പ്രയോജനകരമായ കാര്യം, അള്ളാഹുലേക്കുള്ള അഭയം തേടലും അവനോടുള്ള പ്രാർത്ഥനയുമാണ് എന്നൊക്കെ പണ്ഡിതന്മാർ ഈ ഉപാധികളോടുകൂടി പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ശരിയാംവിധം പഠിച്ചുൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിൻ്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഇന്ന് സൂറത്തുൽ ഇൻസാൻ ഏതാനും ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം ഷെയ്ഖ് അബൂബക്കർ അഷ്ശതുരി.

0: മധുരം ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ഇൻസാൻ ഏതാനും ആയത്തുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബൂബക്കർ അഷ്ശതുരി.
1: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. മനുഷ്യൻ്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പീസ് റേഡിയോ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടി ആരോഗ്യപരമായ ചില നിർദ്ദേശങ്ങൾ വ്യത്യസ്തമായ ഡോക്ടർമാരിൽ നിന്നും നൽകിക്കൊണ്ടിരിക്കുകയാണ്. പല ശ്രോതാക്കൾക്കും പലപ്പോഴും അത് ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം അറിയിക്കുകയാണ്. ഇന്നത്തെ ആരോഗ്യ ചിന്തകൾ പ്രോഗ്രാമിൽ തൊണ്ടയിലെ കഫം എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ സാദിഖ് ബിൻ ഖാസിം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ. തൊണ്ടയിൽ കഫം കെട്ടിക്കിടക്കുക ഇന്ന് ഒരുപാട് ആളുകൾ പറയുന്ന ഒരു പ്രയാസമാണ്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തൊണ്ടയിൽ കഫം കെട്ടിക്കിടക്കുന്നത് പോലെ തോന്നുന്നു. അധികം സംസാരിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കുമ്പോഴേക്ക് വായിലൂടെ കഫം വരുന്നു. എന്തുകൊണ്ടാകുന്നു ഇത്തരത്തിലുള്ള കഫം കെട്ടിക്കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്, പനി പോലെയുള്ള അസുഖങ്ങൾ വന്നതിന് ശേഷം തൊണ്ടയിലുണ്ടാകുന്ന ചെറിയ ഇൻഫെക്ഷൻ, അക്യൂട്ട് ഫാരിഞ്ചൈറ്റിസ് പോലെ ഉള്ള ആ ഇൻഫെക്ഷൻ, അത് പൂർണ്ണമായും ചികിത്സിക്കാത്തത് മൂലം അവിടെ തൊണ്ടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചില കഫങ്ങളാണ്. അത് തൊണ്ടയിലെ മ്യൂക്കസ് സെക്രീഷൻ കൂടുതലാകുന്നതിൻ്റെ ഫലമായിക്കൊണ്ട് സംസാരിക്കുന്ന സമയത്തും മറ്റുമൊക്കെ അവിടെ കഫമുണ്ടായി വരുന്നു. മറ്റൊന്ന്, സൈനസിലുണ്ടാകുന്ന പ്രശ്നം, സൈനസൈറ്റിസ് പോലെ നമ്മുടെ ശരീരത്തിലെ സൈനസിലെ കഫം കെട്ടിക്കിടക്കുന്ന ആ കഫം ഈ തൊണ്ടയിലേക്ക് ഇറങ്ങി വരുന്നതാണ് മറ്റൊരു കാരണം. പിന്നെ ഒന്ന്, നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ശ്വസന നാളികളിലൊക്കെയുള്ള കഫങ്ങൾ, അത് വായിലേക്ക് ഇറങ്ങി വരുന്ന ഒരവസ്ഥ. ഇത് മൂന്നും കൂടാതെ നമ്മുടെ വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ട് ഗേർഡ് എന്ന് പറയും, ഗ്യാസ്ട്രോ ഈസോഫാജിക് റിഫ്ലക്സ് ഡിസീസ്, അതുമൂലം നമ്മുടെ വായിലുള്ള വയറ്റിലുള്ള ആമാശയത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ അത് വായിലേക്ക് കയറി വന്ന് അല്ലെങ്കിൽ തൊണ്ടയിലേക്ക് കയറി വന്ന് അതുമൂലമുണ്ടാകുന്ന മ്യൂക്കസ് അല്ലെങ്കിൽ വളുവളുത്ത ദ്രവങ്ങൾ പുറത്തേക്ക് വരാം. ഇങ്ങനെ ഈ നാല് കാരണങ്ങൾ കൊണ്ടാകുന്നു പ്രധാനമായിക്കൊണ്ടും തൊണ്ടയിൽ കഫം വരുന്നത്. ഏത് കാരണം കൊണ്ടാകുന്നു ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി അതിനു വേണ്ട ട്രീറ്റ്മെൻ്റ് എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സൈനസ് കെട്ടിക്കിടക്കുന്ന കഫം കൊണ്ടാണ് മിക്ക ആളുകളിലും കഫം കാണുന്നത്. അപ്പോൾ ആ സൈനസൈറ്റിസിന് വേണ്ട, സൈനസിൻ്റെ ഇൻഫ്ലമേഷൻ മാറുന്നതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത് ആവി പിടിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ആവി പിടിക്കുക, സൈനസിനെ ഡ്രെയിൻ ചെയ്തെടുക്കാൻ, ആ കഫത്തെ നമുക്ക് പുറത്തേക്ക് കളയാൻ വേണ്ടി ചെയ്യേണ്ടതാണ് ആവി പിടിക്കുക. ആവി പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും വിക്സ് പോലെയുള്ള വേപ്പറുകൾ നമ്മൾ ഉപയോഗിക്കരുത്. സാധാ നോർമൽ വെള്ളം ഉപയോഗിച്ചാൽ മതി. ആ നോർമൽ വെള്ളത്തിൽ നമ്മൾ ആവി പിടിക്കാം. അതിലേക്ക് വേണമെങ്കിൽ അല്പം ഒരു ഉപ്പിടുകയോ കുറച്ച് മഞ്ഞളിടുന്നത് നല്ലതാണ്. ഉപ്പ് ആ ശരിക്ക് നമ്മുടെ സൈനസിലുള്ള കഫത്തെ പുറത്തേക്ക് തള്ളാൻ വേണ്ടി സഹായിക്കും. എന്നാൽ നമ്മൾ വിക്സ് പോലെയുള്ള വേപ്പറൈസർ നമ്മളിടുന്ന സമയത്ത് അത് ആ സമയത്ത് അവിടെ ഒരു ഡ്രൈനസ് ഉണ്ടാക്കുക, അവിടെ ആ കഫത്തെ ഇതാക്കി ഇത് ചെയ്യുന്നുള്ളൂ, ഒരിക്കലും കഫത്തെ പൂർണ്ണമായും പുറത്തേക്ക് കളയുന്നില്ല. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇനി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഗേർഡ് കൊണ്ട് അഥവാ ഗ്യാസ്ട്രോ ഈസോഫാജിക് റിഫ്ലക്സ് ഡിസീസ് കൊണ്ട് വയറ്റിലുണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള കഫങ്ങൾ തൊണ്ടയിൽ വരാറുണ്ട്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണ രീതിയാകുന്നു അതിനുള്ള ഒരു കാരണം. പ്രധാനമായിക്കൊണ്ട് നമ്മൾ രാത്രിയിലെ നേരം വൈകിയുള്ള ഭക്ഷണം കഴിക്കൽ, അഥവാ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഉടനെ ഉറങ്ങുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പുള്ള ഫ്രൂട്ട്സ് കഴിക്കൽ തുടങ്ങിയ അവസ്ഥകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശീലം ഒഴിവാക്കിയെടുത്താൽ അവർക്ക് ഈ പ്രശ്നം മാറും. അത്തരത്തിലുള്ള ഗേർഡുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുളിച്ചു തേട്ടലുകളും ഏമ്പക്കവും നെഞ്ചിരിച്ചിൽ പോലെയുള്ള ലക്ഷണങ്ങൾ കൂടെ കാണുന്നതാണ്. അപ്പോൾ എന്താകുന്നു നമ്മൾ ഈ കഫം കെട്ടിക്കിടക്കാനുള്ള കാരണം എന്നുള്ളത് മനസ്സിലാക്കി വേണ്ട രീതിയിലെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പൂർണ്ണമായി നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും കൃത്യമായ രീതിയിൽ ഡോക്ടറുടെ അടുത്ത് പോയി മെഡിസിൻ കഴിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ നമ്മുടെ ജീവിതശൈലിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്താൽ നമുക്കതിൽ നിന്ന് പൂർണ്ണമായി മുക്തമാകാൻ സാധിക്കുന്നതാണ്.
1: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ തൊണ്ടയിലെ കഫം എന്ന വിഷയത്തിൽ നമ്മോട് ഡോക്ടർ സാദിഖ് ബിൻ കാസിം സംസാരിച്ചതാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഞങ്ങളുടെ വീട്ടിൽ രാവിലെ ഫോണിൽ ആദ്യം തുറക്കുന്നത് പീസ് റേഡിയോ ആപ്പാണ്. അത്രത്തോളം ജീവിതവുമായി ചേർന്നു പോയിരിക്കുന്നു. അള്ളാഹു ഈ ദാവത്ത് പ്രവർത്തനം കൂടുതൽ വിജയിപ്പിക്കട്ടെ, ആമീൻ. പീസ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയ ശേഷം ഇസ്ലാമിക അറിവുകളോടുള്ള താൽപ്പര്യം വർദ്ധിച്ചു. അറിയാതെ പോയ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. ഇത് ഞങ്ങളുടെ കുടുംബത്തിന് വലിയ അനുഗ്രഹമാണ്. ചില റേഡിയോകൾ സമയം കളയുന്നു, എന്നാൽ പീസ് റേഡിയോ സമയം ഫലപ്രദമാക്കുന്നു. കേൾക്കുന്ന ഓരോ മിനിറ്റും എന്തെങ്കിലും പഠിക്കാനോ ചിന്തിക്കാനോ സഹായിക്കും.
5: മാഷാ, വളരെ ഒരു ഹൃദ്യമായ ഒരു, പിന്നെ എല്ലാവർക്കും ഒരു പാഠമാകുന്ന അല്ലേ ഒരു ഫീഡ്ബാക്കാണ് ആ ഒരു പേര് വെക്കാത്ത ഒരു ശ്രോതാവ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പം എന്തായിരുന്നാലും ഇതിൽ ഒരുപാട് ആളുകൾക്ക് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് സംവദിക്കാനുണ്ടാകും.
4: ഇതൊരു ആലങ്കാരിക വാർത്ത ഒന്നുമല്ല.
5: അതെ,
4: കാരണം സത്യമാണ് ഈ പറഞ്ഞത്. കാരണം നമുക്ക് വരുന്ന ഫീഡ്ബാക്കുകൾ, ആയിരക്കണക്കിന് ആളുകൾ അവർക്ക് ചെറിയ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും അറിയാതെ ചെയ്തു പോകുന്നതൊക്കെ, അതൊക്കെ തിരുത്താൻ പറ്റിയ ഒരുപാട് വിഷയങ്ങൾ അവർക്ക് പഠനം നടന്നു, അവർ അത് ജീവിതത്തിൽ പകർത്തി, നന്മകൾ മുന്നേറി, കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കൊണ്ടു. ഇതൊക്കെ റേഡിയോ വഴി ഉണ്ടായതാണ്.
5: അതെ അതെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങൾക്കും പങ്കുവെക്കാനുണ്ടാകും. മാത്രമല്ല ഈ പങ്കുവെക്കൽ എന്താണ്, ഒരു സന്തോഷമാണ്. ഈ നമുക്ക് കിട്ടിയ ഒരു നന്മ മറ്റൊരാൾക്ക് കൂടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അതൊരു വലിയൊരു സന്തോഷമായിട്ട് നമ്മൾ കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്.
6: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
7: قد زادت في الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم
8: وابوا മുതിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര, ബാലികാബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവക്കാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരം അന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർകോസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർ വീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: ചിലരോട് നമുക്ക് പിണക്കമാണ്, വേറെ ചിലരോട് നമ്മൾ മിണ്ടാറില്ല, വേറെ ചിലരെ നമുക്ക് വെറുപ്പാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? നമ്മിൽ ഒരു കുഴപ്പവുമില്ലാത്തത് കൊണ്ടാണോ? മറ്റൊരാളുടെ നേരെ വിരലുകൾ ചൂണ്ടുമ്പോൾ കയ്യിലെ ബാക്കി നാല് വിരലുകളും നമ്മുടെ നെഞ്ചിലേക്ക് ചൂണ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഓർക്കുമ്പോഴാണ് ആത്മപരിശോധന ആവശ്യമായി വരുന്നത്. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നോക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് പലപ്പോഴും നമ്മുടെ കുറവുകളെ നാം തിരിച്ചറിയുന്നത്. താടിരോമങ്ങൾക്കിടയിൽ കുടുങ്ങിയ വറ്റ് അപ്പോഴാണ് കണ്ടത്, അതുവരെ കണ്ടില്ല. പലരും അവരുടെ കണ്ണുകൾ പിൻവലിച്ച് മുഖം ചുളിച്ചു പോകുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അപ്പോൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുന്നൊരു വ്യക്തിക്കാണ് ജീവിതത്തിൽ മൂല്യമുള്ള ജീവിത സമീപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അതിനാവണം നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങൾ.
10: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സൊലാഹി, ഹംസ ഷാക്കിർ എന്നിവർ.
11: സഹവിന്റെ സുജൂദിനെ പറ്റി ഒരു ചെറു വിശദീകരണം നൽകാമോ എന്ന്.
12: നിസ്കാരത്തിൽ വല്ല കർമ്മങ്ങളും മറന്നുകൂടിയതിന്റെ പേരിലാണ് ഒരാൾ സഹവിന്റെ സുജൂദ് ചെയ്യുന്നത് എങ്കിൽ അദ്ദേഹം സലാം വീട്ടിയതിനു ശേഷം രണ്ട് സുജൂദുകൾ കൂടി ചെയ്യുക എന്നതാണ് ചെയ്യേണ്ടതെന്ന് അഭിപ്രായം കാണാൻ സാധിക്കും. ഇനി നിസ്കാരത്തിൽ വല്ല കുറവും സംഭവിച്ചതിന്റെ ഭാഗമായിട്ടാണ് സഹവിന്റെ സുജൂദ് ചെയ്യുന്നത് എങ്കിൽ സലാം വീട്ടുന്നതിന്റെ തൊട്ടുമുമ്പായി രണ്ട് സുജൂദ് ചെയ്യുകയാണ് വേണ്ടത് എന്ന അഭിപ്രായവും കാണാം. എന്നാൽ ചില മദഹബുകളിൽ അഥവാ പ്രത്യേകിച്ചും ഹനഫി മദഹബിലൊക്കെ സഹുവിൻ്റെ സുജൂദ് എന്ന് പറയുന്നത് എല്ലാം സലാം വീട്ടിയതിനു ശേഷമാണ് എന്ന അഭിപ്രായമാണ്. ഷാഫി മദഹബിലും ഹംബലി മദഹബിലൊക്കെ സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ടത് സലാം വീട്ടുന്നതിൻ്റെ തൊട്ടു മുമ്പാണ് എന്നും കാണാൻ സാധിക്കും. ഇവിടെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒന്നാമത് പറഞ്ഞ നിലപാടാണ് കൂടുതൽ ശരിയായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും കർമ്മങ്ങൾ കൂടുതൽ വരുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് അഥവാ മറന്ന് കൂടുതലായിക്കൊണ്ട് ഒരു റക്കായത്ത് കൂടി നിസ്കരിക്കുകയോ അതല്ലെങ്കിൽ ഒരു സുജൂദ് ഏറെ ചെയ്യുകയോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും കർമ്മങ്ങൾ കൂടുതൽ വന്നതിൻ്റെ ഭാഗമായി സഹുവിൻ്റെ സുജൂദ് ചെയ്യുകയാണെങ്കിൽ സലാം വീട്ടിയതിന് തൊട്ട് ശേഷം സഹുവിൻ്റെ സുജൂദ് ചെയ്യുന്ന രീതിയാണ് ശരിയായ നിലപാട്. ഇനി ഒരാൾ ഇതൊന്നും മുമ്പോ ശേഷമോ എന്നൊന്നും പരിഗണിക്കാതെ തൊട്ട് മുമ്പ് സലാം വീട്ടിയാലും തൊട്ട് ശേഷം സലാം വീട്ടിയാലുമെല്ലാം അഥവാ സഹുവിൻ്റെ സുജൂദിൻ്റെ തൊട്ടു മുമ്പ് സലാം വീട്ടി പിന്നീട് സഹുവിൻ്റെ സുജൂദ് ചെയ്താലും സലാം വീട്ടുന്നതിൻ്റെ തൊട്ടുമുമ്പ് സഹുവിൻ്റെ സുജൂദ് ചെയ്താലും എല്ലാം സഹുവിൻ്റെ സുജൂദായിക്കൊണ്ട് പരിഗണിക്കും എന്ന അഭിപ്രായമാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അഅലം.
11: മറഞ്ഞ മയ്യത്തിനു വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ?
13: സലാത്തുൽ ഗായിബ് അഥവാ മറഞ്ഞ മയ്യത്തിനു വേണ്ടിയുള്ള നമസ്കാരം, അതിന്റെ ഇസ്ലാമികമായ വിധി എന്ത് എന്നാണ്. ജനങ്ങൾക്കിടയിൽ വലിയ തർക്കമുള്ള ഒരു വിഷയമാണ് ഇത്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർമ്മശാസ്ത്ര ഫിഖ്ഹിയായ മസായിലുകളിൽ പണ്ഡിതന്മാർ അവരുടെ മുമ്പിൽ വച്ച തെളിവുകൾക്ക് അനുസരിച്ച് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മാനിക്കുവാനും പാലിക്കുവാനും കഴിയണം. ആ അഭിപ്രായ വ്യത്യാസങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നീക്കുപോക്കുകൾ ഉണ്ടാകാൻ പാടില്ല. ഉദാഹരണമായി പറഞ്ഞാൽ, വായിബായ മയ്യത്തിനു വേണ്ടി നമസ്കരിക്കുന്നവൻ അഥവാ മുമ്പിലില്ലാത്ത ഒരു മയ്യത്തിനു വേണ്ടി നമസ്കരിക്കുന്ന ആളുകൾ, അവരൊക്കെ മുബ്തദി ആണ്, അവർ തൗഹീദിന്റെ ആളുകളല്ല എന്ന് ഈ ഒരു ഫിഖ്ഹിയായ മസ്അല വെച്ച് അടിസ്ഥാനപരമായ മസ്അലയിലേക്ക് ഖിയാസ് ചെയ്യുവാൻ താരതമ്യം ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ മറഞ്ഞ മയ്യത്തിനു വേണ്ടി നമസ്കരിക്കാത്തവരാണ് യഥാർത്ഥത്തിൽ തൗഹീദിന്റെ ആളുകൾ എന്ന് അങ്ങനെ ഒരു ഫിഖ്ഹിയായ മസ്അല വെച്ച് ഉസൂലിലേക്ക് നമ്മൾ ഖിയാസ് ചെയ്യുവാൻ പാടില്ല. കാരണം ഫിഖ്ഹിയായ മസ്അലകളിൽ ഈ രൂപത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. മയ്യത്തിനെ അസാന്നിധ്യത്തിൽ നമസ്കരിക്കുക, ആ വിഷയത്തിൽ നാല് മദ്ഹബുകൾക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങൾ കാണുവാൻ സാധിക്കും. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു അനുവദനീയമാണ് എന്ന്, മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു ഇല്ല പാടില്ല എന്ന്. രണ്ട് വിഭാഗം ആളുകൾക്കുമുള്ള തെളിവ് നജാഷിയുടെ സംഭവമാണ്. ഇസ്ലാം വിശ്വസിച്ച് മരണപ്പെട്ട രാജാവായിരുന്നു എത്യോപ്യയിലെ രാജാവ് നജാഷി. നജാഷി മരണപ്പെട്ട വേളയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരമറിയിക്കുകയും പ്രവാചകൻ സഹായിമാരെയും കൂട്ടി സാധാരണ മയ്യിത്ത് നമസ്കരിക്കാറുള്ള പള്ളിയുടെ പുറത്ത് വെച്ചുകൊണ്ട് നജാഷിക്ക് വേണ്ടി സഫുകൾ കെട്ടി നമസ്കരിക്കുകയും ചെയ്തു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മറഞ്ഞ മയ്യത്തിന് നമസ്കരിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കും പ്രവൃത്തിയും അംഗീകാരവും ഒക്കെ സുന്നത്താണല്ലോ. ഇവിടെ നജാഷി അങ്ങകലെ എത്യോപ്യയിലാണ് മരണപ്പെട്ടത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിമാരെയും കൂട്ടി ആ മറഞ്ഞ മയ്യത്തിനു വേണ്ടി നമസ്കരിച്ചു. അതുകൊണ്ട് പ്രവാചകൻ ചെയ്ത സുന്നത്താണ്, അതുകൊണ്ട് നമസ്കരിക്കാം എന്നാണ് ആ വിവാഹം പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ രണ്ടാമത് അനുവദനീയമല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ ന്യായവും ഇതേ സംഭവം തന്നെയാണ്. അവർ പറയുന്നു, ഇസ്ലാമിക രോഗത്ത് എത്രയോ മഹാന്മാരായ സഹായിമാർ രക്തസാക്ഷികളായി അല്ലെങ്കിൽ സാധാരണ രൂപത്തിൽ മരണപ്പെടുകയുണ്ടായി. അവർക്കൊന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ രൂപത്തിൽ മയ്യിത്ത് നമസ്കരിച്ചിട്ടില്ല. ഉദാഹരണമായി മൂത്ത യുദ്ധത്തിൽ ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ രക്തസാക്ഷികളായിട്ടും അങ്ങകലെ മൂത്തയിൽ വധിക്കപ്പെട്ട രക്തസാക്ഷികളായ അവർക്ക് വേണ്ടി മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ അവർ രക്തസാക്ഷികളായി എന്ന വിവരം പറയുക എന്നല്ലാതെ അവർക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിച്ചിട്ടില്ല. എന്നാൽ നജാഷിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചത് അവിടെ ഇദ്ദേഹം ഒരു മുസ്ലിമായി ജീവിച്ചു എന്ന് അവിടെ അറിയപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു മയ്യത്തുമായി ചെയ്യേണ്ട ബാധ്യതകളൊന്നും അവിടെ ചെയ്തു കൊടുക്കാത്ത സ്ഥിതിക്ക് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചത് എന്ന് ഈ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. രണ്ട് വിഭാഗം ആളുകൾക്കുമുള്ള തെളിവ് ഒരേ സംഭവമാണ്, പക്ഷേ അതിൽ നിന്നുള്ള ഇസ്തിദ്ലാൽ തെളിവ് പിടിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി എന്ന് മാത്രം. ഈ സംഭവം മുന്നിൽ വെച്ചുകൊണ്ട് മഹാനായ ഷെയ്ഖ് അൽബാനിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, എവിടെയെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ദീനിയായ അവസ്ഥകൾ എന്തൊക്കെയാണ് എന്നൊന്നും ആളുകൾക്കറിയില്ല. ഒരാൾ എവിടെയെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വ്യാപകമായ മയ്യിത്ത് നമസ്കാരം അത് നിർവഹിക്കാൻ പാടില്ലാത്തതാകുന്നു. കാരണം ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിട്ടില്ല. അതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇനി ഒരാൾ ഇങ്ങനെയുള്ള ഗായിബായ രൂപത്തിൽ ഒരു മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിന് വിരുദ്ധമായ പ്രവർത്തനം ചെയ്തവനാണ്, അവൻ മുബ്തദി ആണ്, അവന് അഖീദയിൽ വ്യതിയാനം സംഭവിച്ചതാണ് എന്ന് മുദ്ര കുത്തുവാനും പാടുള്ളതല്ല. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന സമ്പ്രദായം എന്ത് എന്ന് വെച്ചാൽ, ഈ ഒരു മറഞ്ഞ മയ്യത്തിന്റെ പേരിൽ ധാരാളം അനാചാരങ്ങൾ നിലനിൽക്കുന്നു. എവിടെയെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പേപ്പറിലോ അല്ലെങ്കിൽ കത്തടിച്ചോ വ്യാപകമായി വിതരണം ചെയ്യും. ഈ മരിച്ച വ്യക്തി ആരായിരുന്നു, ദീനുമായിട്ട് അയാൾ എന്ത് ബന്ധമായിരുന്നു എന്നൊന്നും അറിയില്ല. രണ്ടാമത് അവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ, നാട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ഗൾഫിൽ ആളുകളെയെല്ലാം ഒരുമിച്ച് കൂട്ടി അത് ഒരു സാമ്പത്തിക സ്രോതസ്സായി സ്വീകരിക്കുന്ന പല ആളുകളുമുണ്ട്. ഒന്നിലധികം ആളുകൾക്ക് ഒരുമിച്ച് മയ്യിത്ത് നമസ്കരിക്കും, അവരിൽ നിന്നെല്ലാം കാശ് വാങ്ങുകയും അതിന്റെ പേരിൽ അന്നദാനം നടത്തുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അത് എതിർക്കപ്പെടേണ്ട ഒരു വിഷയമായി തീരുന്നു എന്ന സത്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്.
11: ഇദ്ദേഹിക്കുന്നവരെ ആർക്കൊക്കെ കാണാം എന്നാണ്.
14: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ്ദേഹിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പ്രത്യേകമായിട്ട് ഇന്ന ആളുകളെ ആ സന്ദർഭത്തിൽ കാണാൻ പാടില്ല എന്ന നിയമം ഇല്ല. സാധാരണ ആരെല്ലാം മഹറമല്ലാത്ത അന്യപുരുഷന്മാരാണോ അവരെല്ലാം ഈ സന്ദർഭത്തിലും അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നിരോധിച്ച മേഖലകൾ കടന്നു വരുമ്പോൾ ആദ്യ കാലത്തെ പോലെ തന്നെ ഈ സന്ദർഭത്തിൽ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതല്ലാതെ ഇദ്ദയിൽ ഇരിക്കുന്നു എന്നുള്ള കാരണത്താൽ ഇന്ന ആളുകൾ പ്രത്യേകം കാണൽ നിഷിദ്ധമാണ് എന്ന നിലക്കുള്ളൊരു നിയമം വേറെ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ സാധാരണ നിലക്ക് എന്നുള്ള ഇപ്പോൾ പത്രം വായിക്കുമ്പോൾ അതൊരു അന്യപുരുഷനെ കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല, അവർ പത്രം വായിക്കുന്നു എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പം അതുകൊണ്ട് ഇദ്ദേഹയിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ, ഒരു സഹോദരി പത്രം വായിക്കുന്നതിലോ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലോ തെറ്റൊന്നുമില്ല. ഇവിടെ ഇദ്ദ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭർത്താവിൻ്റെ മരണത്തിലുള്ള വേർപാടിലുള്ള ദുഃഖാചരണമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ സന്തോഷവേളകളിൽ ചെയ്യാറുള്ള കാര്യങ്ങൾ അതെല്ലാം സന്തോഷത്തിൻ്റെ മേഖലകൾ, അലങ്കാരത്തിൻ്റെ മേഖലകൾ അതെല്ലാം ഒഴിവാക്കി അന്യപുരുഷന്മാരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു ദുഃഖാചരണം എന്നുള്ളതാണ് ഇദ്ദേഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നിയമങ്ങൾ അവൾ കൃത്യമായി പാലിക്കണം എന്ന് മാത്രം.
11: സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഇസ്ലാമിൽ ഹറാമല്ലേ? ഹലാലായ ഓപ്ഷൻ വേറെ എന്താണ് ഉള്ളത് എന്നാണ്.
13: ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇത്. മുമ്പ് ഇജാബയിലൂടെ പല പ്രാവശ്യം വ്യക്തമാക്കിയ ഒരു കാര്യം കൂടിയാണ്. എന്തുകൊണ്ട് ഇൻഷുറൻസ് നിഷിദ്ധമാകുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻഷുറൻസ് നൽകി എന്ന് പറയുമ്പോൾ അനുവദനീയവും മറ്റുള്ള ആളുകൾ ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ ഹറാം എന്ന അർത്ഥത്തിലാണോ? ഇൻഷുറൻസിൽ ജഹാലത്ത്, ഗറർ എന്നിവ നിലനിൽക്കുന്നു. അവ്യക്തത, വഞ്ചന എന്നിവ നിലനിൽക്കുന്നു. ഇസ്ലാം കച്ചവടം അനുവദിച്ചപ്പോൾ എല്ലാ കച്ചവടങ്ങളും അനുവദിച്ചു. അല്പം ചില കച്ചവടങ്ങൾ മാത്രമാണ് നിഷിദ്ധമാക്കിയത്. അല്പം ചില ഇടപാടുകൾ മാത്രമാണ് ഹറാമാക്കിയത്. അതിൽ നിഷിദ്ധമാക്കുവാനുള്ള കാരണങ്ങളിൽ ഒന്ന്, ഈ ഇടപാടിൽ ഗറർ അല്ലെങ്കിൽ ജഹാലത്ത് കുടികൊള്ളുന്നു എന്നതാണ്. അവ്യക്തതയും വഞ്ചനയും നിലനിൽക്കുന്ന കച്ചവടം, ബൈഉൽ മുലാമസ, ഒരു കല്ലുകൊണ്ട് നിരത്തിവെച്ച ധാരാളം വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നിനെറിയുക, ഏതാണോ തട്ടിയത് അതെടുക്കുക, മുലാമസ, ഇതിൽ ജഹാലത്തുണ്ട്. തിമാർ അഥവാ ചൂതാട്ട സമാനമായ രീതിയുണ്ട്. അത് സത്യത്തിൽ ഇൻഷുറൻസിനും നിലനിൽക്കുന്നു. ഒരാൾ മെഡിക്കൽ ഇൻഷുറൻസായി ഒരു സംഖ്യ കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ആ വർഷത്തിനുള്ളിൽ അയാൾക്ക് ഒരു രോഗവും വരുന്നില്ല, അപ്പോൾ കമ്പനിക്ക് ലാഭമായി. അതല്ല, ആ രോഗിക്ക് വലിയ രോഗം വന്നു എങ്കിൽ താൻ കൊടുത്ത സംഖ്യയേക്കാൾ വലിയ തുക കമ്പനി കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ അതിൽ ജഹാലത്തും ഗററും അവ്യക്തതയും വഞ്ചനയും നിലനിൽക്കുന്നു. ഇതാണ് ഇൻഷുറൻസ് നിഷിദ്ധമാണ് എന്ന് പറയാനുള്ള കാരണം. അത് ഗവൺമെൻറ് നൽകിയാലും ശരി, വ്യക്തികളോ കമ്പനികളോ നൽകിയാലും ശരി. ഇപ്പോൾ ഇൻഷുറൻസ് പോളിസികൾ, വെഹിക്കിൾ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഇങ്ങനെ പല രൂപത്തിലുള്ള ഇൻഷുറൻസ് ഗവൺമെൻറ് പോലും നൽകുന്നുണ്ട്, കമ്പനികളും നൽകുന്നുണ്ട്. ആര് തന്നെ നൽകിയാലും അതിൽ ഈ പറഞ്ഞ ജഹാലത്ത് നിലനിൽക്കുന്നുവെങ്കിൽ, അവ്യക്തത നിലനിൽക്കുന്നുവെങ്കിൽ നിഷിദ്ധം തന്നെയാണ്. എന്നാൽ ഗവൺമെൻറ് തൻ്റെ പൗരന്മാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ട ചികിത്സ സഹായങ്ങൾ നൽകുക എന്നുള്ള രൂപത്തിൽ ചെയ്യുന്ന സംവിധാനങ്ങൾ, അതൊരു പക്ഷേ നാമമാത്രമായി ഇൻഷുറൻസ് എന്ന് പേര് വച്ചേക്കാം. ഒരു കുടുംബത്തിലെ 5 ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നു, അതിന് ഒരു മെമ്പർഷിപ്പ് എന്നുള്ള രൂപത്തിൽ 100 രൂപയോ 30 രൂപയോ അല്ലെങ്കിൽ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഒരു സംഖ്യ ഗവൺമെൻറ് വാങ്ങുന്നു എങ്കിൽ, അതുകൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ജനങ്ങളിൽ നിന്നും പൈസ പണം കളക്ട് ചെയ്ത് ഗവൺമെൻറ് കൊഴുക്കാം എന്നർത്ഥത്തിലല്ല, മറിച്ച് ആ ഗവൺമെൻറ് കീഴിലുള്ള പാവപ്പെട്ട ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യമാണുള്ളത്. ഈ ഒരു ലക്ഷ്യത്തിലല്ല പലപ്പോഴും കമ്പനികളും മറ്റും ഇൻഷുറൻസ് പദ്ധതികളുമായി മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസിനെക്കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
11: തശഹുദിൽ ചൂണ്ടുവിരൽ അനക്കുന്നതിനെക്കുറിച്ച് വിശദീകരണം പറയാമോ എന്നാണ്.
13: 2 രൂപമാണ് ഹദീസുകളിൽ അത് കാണുവാൻ സാധിക്കുക. ഒന്ന്, വലത് കൈയിൻ്റെ വിരലുകളെല്ലാം കൂട്ടിപ്പിടിക്കുകയും ചൂണ്ടുവിരൽ കൊണ്ട് കൈ ചൂണ്ടുകയും ചെയ്യുക, എന്നിട്ട് ആ ചൂണ്ടിയ വിരലിലേക്ക് നോക്കുകയും ചെയ്യുക. ഇതാണ് ഒരു രൂപം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ അപ്രകാരമാണ് കാണാൻ സാധിക്കുക. രണ്ടാമത്തെ രൂപം, ചെറുവിരലും മോതിരവിരലും കൂട്ടിപ്പിടിക്കുകയും തള്ളവിരലും നടുവിരൽ കൊണ്ട് ഒരു വട്ടം പോലെ ആക്കുകയും ചൂണ്ടുവിരൽ കൊണ്ട് ചൂണ്ടുകയും ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ രൂപമായി കാണുവാൻ സാധിക്കുക. നമസ്കാരത്തിൽ തശഹുദിൽ വിരലുകൾ ചലിപ്പിച്ച രൂപത്തിൽ ഹദീസുകൾ കാണുവാൻ സാധിക്കും. പൊതുവെ പ്രാർത്ഥനയുടെ വേളയിലാണ് അവ ചലിപ്പിക്കേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ ആ വിഷയമായി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തശഹുദിൽ ഇരിക്കുന്ന വേളയിൽ തന്നെ കൈവിരൽ ചൂണ്ടാവുന്നതാണ്. പ്രത്യേകമായൊരു പ്രാർത്ഥന എത്തുമ്പോൾ മാത്രമേ വിരലുകൾ ചൂണ്ടാൻ പാടുള്ളൂ എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. കൈ ചൂണ്ടുമ്പോൾ ആ വിരലിലേക്ക് നോക്കുകയാണ് വേണ്ടത്. മറ്റ് നമസ്കാരത്തിൽ മറ്റു വേളകളിലൊക്കെ സുജൂദിൻ്റെ സ്ഥലത്തേക്കാണ് നോക്കേണ്ടത് എന്നും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
11: യൂട്യൂബ് വരുമാനം ഹറാമാണോ ഹലാലാണോ? നിങ്ങളുടെ സ്നേഹക്കൂട എന്ന ചാനൽ ആഡ് വരുന്നത് കണ്ടു എന്നാണ്.
13: യൂട്യൂബ് വഴി സമ്പാദ്യം ഉണ്ടാക്കുന്നതിൻ്റെ വിധിയാണ് ചോദ്യത്തിൽ ഒന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാർത്താ മാധ്യമങ്ങൾ മുമ്പില്ലാത്ത വിധം വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ ഏത് മുക്കുമൂലയിലുള്ള വസ്തുക്കളും കേൾക്കുവാനും കാണുവാനും അറിയുവാനുമുള്ള സാഹചര്യം നിലവിലുണ്ട്. ഇത്തരം സെർച്ച് എഞ്ചിനുകൾ അവർ പലപ്പോഴും അവരുടെ താല്പര്യമാണ് മുന്നിൽ കാണുന്നത്. ഒരു പക്ഷേ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാതെ തന്നെ നമ്മുടെ ഫോണുകളിലേക്ക് അവരിഷ്ടപ്പെടുന്ന വസ്തുക്കളെ കൊണ്ടുവരുവാൻ അവർക്ക് സാധിക്കും, അങ്ങനെ ചെയ്യുന്നുമുണ്ട്. രണ്ടാമതായി, പലപ്പോഴും നമ്മുടെ ഫോണിൽ വരുന്നത് നാം സെർച്ച് ചെയ്യാതെ തന്നെ നമ്മളോട് അനുവാദം ചോദിക്കാതെ തന്നെ കടന്നു വരുന്ന രണ്ടാമത്തെ രംഗം. ഒരു പക്ഷേ നാമോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ മറ്റാരെങ്കിലും ദുരുപയോഗം ചെയ്യുമ്പോൾ അവർ ചെയ്ത സെർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ, അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് മേഖലയിലൂടെയാണോ അത് നീങ്ങിയിരിക്കുന്നത്, ആ മേഖലയിലേക്ക് നാം അറിയാതെ തന്നെ പിന്നീട് കടന്നു ചെല്ലുവാനും സാധ്യതയുണ്ട്. ഒരു മേഖലയിലൂടെ നാം സെർച്ച് ചെയ്യുമ്പോൾ പിന്നീട് പ്രത്യേകിച്ച് യൂട്യൂബ് ഒക്കെ അതിന് സമാനമായ വീഡിയോകൾ നമ്മോട് ചോദിക്കാതെ തന്നെ അവർ മുന്നിലേക്ക് ഇട്ടുതരും. നമ്മുടെ ഫോണുകൾ മറ്റാരെങ്കിലും ദുരുപയോഗം ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമുക്കിഷ്ടമില്ലാത്ത പലതും കടന്നു വരുവാൻ സാധ്യതയുണ്ട്. പീസ് റേഡിയോ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഉള്ള പീസ് റേഡിയോയുടെ വീഡിയോകളും മറ്റുമൊക്കെ യൂട്യൂബ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വരുമാനം ഉദ്ദേശിച്ചുകൊണ്ട് പീസ് റേഡിയോ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല, അത്തരം പരസ്യങ്ങൾക്ക് റേഡിയോ വകയായി അനുവാദം കൊടുത്തിട്ടുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ അത്തരം എഞ്ചിനുകൾ ആ മേധാവികൾ അവർ സ്വയം കൊണ്ടുവരുന്ന പരസ്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുന്ന നാം ഇഷ്ടപ്പെടാത്ത വീഡിയോകളൊക്കെ ആയിരിക്കും. യൂട്യൂബിൽ പലപ്പോഴും വരുന്ന പരസ്യങ്ങൾ, അവയിൽ ഹലാലുള്ള പരസ്യങ്ങളുണ്ട്, നിഷിദ്ധമുള്ള പരസ്യങ്ങളുണ്ട്, ഇസ്ലാമിനൊട്ടും അംഗീകരിക്കാൻ കഴിയാത്ത പരസ്യങ്ങളുമുണ്ട്. ഇതെല്ലാം കൂടിച്ചേരുന്നു എന്നതുകൊണ്ട് നമ്മളുടെ ഇഷ്ടപ്രകാരമല്ലാത്ത പരസ്യങ്ങൾ നാം അംഗീകരിക്കേണ്ടി വരികയും ആ രൂപത്തിലുള്ള ഒരു വരുമാനത്തിൻ്റെ സ്രോതസ്സായി തീരുകയും ചെയ്യും. അതുകൊണ്ട് അത്തരം വരുമാന മാർഗങ്ങൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. അല്ലാഹു തആല ആലം.
11: ഒരുപാട് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം കലാ വീട്ടേണ്ടതുണ്ടോ? ഒരു വീഡിയോയിൽ കേട്ടത് ഫർള് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കലാ വീട്ടാതെ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാൻ പറ്റില്ല എന്നാണ്. നഷ്ടപ്പെട്ട നിസ്കാരങ്ങളുടെ കാര്യത്തിൽ എന്താണ് മതവിധി എന്നത് വ്യക്തമാക്കാമോ എന്നാണ്.
12: നിസ്കാരം വലിയ പുണ്യമുള്ള ഇബാദത്താണ്. അത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അതിഗൗരവമുള്ള കാര്യവുമാണ്. ഒരു വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഇടയിലുള്ള അടയാളമായിക്കൊണ്ടാണ് ഇസ്ലാം നിസ്കാരത്തെ പരിചയപ്പെടുത്തുന്നത്. വിശ്വാസി നിസ്കരിക്കും, അവിശ്വാസി നിസ്കരിക്കുകയില്ല. ഇതാണ് ഒരു വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും മുമ്പിലുള്ള പ്രകടമായ വ്യത്യാസം തന്നെ. നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ എന്തു ചെയ്യണം എന്ന വിഷയത്തിൽ ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട്. ഭൂരിഭാഗ പണ്ഡിതന്മാരും പറഞ്ഞത് തനിക്ക് ഓർമ്മയുള്ള അത്ര കണ്ടത് നിസ്കരിച്ചു വീട്ടുക തന്നെ വേണമെന്നാണ്. നഷ്ടപ്പെടുത്തിയത് എത്രയാണെന്ന് ഓർമ്മയുണ്ടോ ആ ഓർമ്മയുള്ളത് മുഴുവനും നിസ്കരിച്ചു കൂട്ടണം. ഇനി ഓർമ്മയില്ലാത്ത അത്ര കണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ, ഏറെക്കുറെ ഞാൻ നിസ്കരിച്ചു തീർത്തു എന്ന് ഉറപ്പാകുന്ന എണ്ണം അത്രയും അവൻ നിസ്കരിക്കണമെന്നാണ് മഹാഭൂരിഭാഗ ഫുഖഹാക്കളും ആ വിഷയത്തിൽ പറഞ്ഞത്. എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ നഷ്ടപ്പെടുത്തിയ നിസ്കാരങ്ങൾ വീണ്ടെടുത്തതുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് ഇനി ചെയ്യേണ്ടത് പരിപൂർണമായും ഫർളു നിസ്കാരങ്ങളെ നഷ്ടപ്പെടാതെ നോക്കുകയും സുന്നത്തു നിസ്കാരങ്ങളെ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. അള്ളാഹു നമ്മിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വാജിബാത്തുകൾ, ആ നമ്മൾ നിർവഹിക്കുന്ന സുന്നത്തുകൾ കൊണ്ട് പരിഹരിച്ച് നൽകുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. ഹാദമ അൽഹറലി, വല്ലാഹു അഅലം.
11: സ്ത്രീ കറുപ്പ് നിറത്തിലുള്ള പർദ്ദ ധരിക്കുന്നതാണോ ഉത്തമം? കളർ പർദ്ദ ധരിക്കുന്നത് വിലക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ്.
15: പർദ്ദകളൊക്കെ കറുപ്പായിരിക്കണമെന്നുള്ള ഷർത്ത് ഇസ്ലാമിലില്ല. പൂർവികർ സച്ചരിതർ കറുപ്പല്ലാത്ത കളറും ധരിച്ചിട്ടുണ്ട്. പക്ഷെ ധരിക്കുന്ന പർദ്ദ അത് നേർത്ത് ആ പർദ്ദക്കുള്ളിലുള്ളതിനെ പുറം കാണിക്കുന്ന രീതിയിലാകാൻ പാടുള്ളതല്ല, കട്ടിയുള്ളതായിരിക്കണം. ഇടുങ്ങി ശരീരാവയവങ്ങളെ മുഴപ്പിച്ച് കാണിക്കും വിധം ടൈറ്റായതാകാൻ പാടുള്ളതല്ല. പിന്നെ ഈ ശുഹ്രത്തിൻ്റെ ഡ്രസ്സാവരുത് എന്ന് പറയും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവർക്കിടയിൽ വിളിച്ചറിയിക്കും വിധം, താൻ പ്രസിദ്ധയാകും വിധം, മറ്റൊരാൾക്ക് പരദൂഷണത്തിന് താൻ വിധേയയാകും വിധമുള്ള ലിബാസു ശുഹ്ര എന്ന് പറയും. താൻ എല്ലാവരുടെയും ഒരു നോട്ടപ്പുള്ളിയാവുക, താൻ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുക, ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കലാകാൻ പാടില്ല. ലിബാസ് ഷുഹ്റാബകടാണ്. ഇതൊക്കെയാണ് ഇസ്ലാമിൽ സ്ത്രീകളുടെ ജിൽബാബിൻ്റെ അല്ലെങ്കിൽ പർദ്ദയുടെ അബായയുടെ പ്രത്യേകത. കളറ് കറുപ്പായി കളണമെന്നുള്ള ഒരു ഷർത്തുമില്ല. അല്ലാഹു തആല ആണ്.
11: പണയം വെച്ച സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണോ?
13: പണയം വെച്ച സ്വർണത്തിന് സക്കാത്ത് നൽകേണ്ടതുണ്ടോ എന്നാണല്ലോ. സക്കാത്ത് നൽകേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിക്ക് മുമ്പായി മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ പണയം വെച്ചു എന്നായിരിക്കുമല്ലോ ചോദ്യത്തിലുള്ളത്, അതും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി. ആ പണയം വെക്കലിൽ തീർച്ചയായും പലിശ വന്നിരിക്കും. പണ്ടം കൊടുത്ത് കാശെടുക്കുമ്പോൾ താൻ നൽകിയ കാശിനേക്കാൾ കൂടുതൽ സംഖ്യ തിരിച്ചു കൊടുത്ത് ആയിരിക്കുമല്ലോ ആ പണ്ടം തിരിച്ചെടുക്കുക. അഥവാ സ്വാഭാവികമായും അതിൽ പലിശ കലർന്നിരിക്കും. പലിശയുടെ ഗൗരവം അറിയാത്തതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ നിസ്സാര കാര്യങ്ങൾ ഗൗരവമായ വിഷയമാണെന്ന് മനസ്സിലാക്കി തങ്ങളുടെ ആഭരണങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കുന്നത്.

0: ഇത്തരമുള്ള മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള മരണപ്പാച്ചിലുകളല്ല ബാങ്കിലേക്ക് അവർ ചെയ്യുന്നത്. മറിച്ച് ഒന്നുകിൽ കമാലിയാത്ത്, അവരുടെ ആവശ്യങ്ങൾ മോഡിഫൈ ചെയ്യുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയോ ആയിരിക്കും. അതൊരിക്കലും പലിശ അനുവദനീയമാവുന്ന മാർഗമല്ല. എന്തായിരുന്നാലും ശരി, പണയം വെച്ച വ്യക്തിയുടെ ആഭരണം അത് ഒരു വർഷം തികയുകയും നിസ്വാബ് എത്തുകയും ചെയ്തു എങ്കിൽ 85 ഗ്രാം സ്വർണം, 1.5 പവൻ സ്വർണം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അവർ അതിൻ്റെ സക്കാത്ത് കൊടുക്കണം. അത് ഒന്നുകിൽ പണയം വെച്ച വസ്തു തിരിച്ചെടുത്ത് അതിൽ നിന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ പണയം വെച്ച ആഭരണത്തിൻ്റെ സക്കാത്ത് ഇത്ര സംഖ്യയുണ്ട് എന്ന് ഉറപ്പിച്ച് ആ സംഖ്യ സക്കാത്ത് കൊടുക്കുകയോ ആണ് ചെയ്യേണ്ടത്. ഒരിക്കലും പണയം വെക്കപ്പെട്ട ആഭരണങ്ങൾ സക്കാത്തിൽ നിന്ന് ഒഴിവാകുന്നില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, ഹംസ ഷാക്കിർ എന്നിവർ.
2: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതകു തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിൻ്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറെ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവൾ അവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്ത രാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും ബ്രേക്കും ഉണ്ടാകും, നമ്മുടെ സുജൂദുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ സ്വരം, അള്ളാഹുവിൻ്റെ വിശേഷണമായ അലിമുൽ ഗൈബ് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. പീസ് റേഡിയോ സ്വരത്തിലൂടെ മലിക്കുൽ ജബ്ബാർ അല്ലാതെയില്ല മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവനായി എന്ന് തുടങ്ങുന്ന ഗാനം ആലാപനം അബ്ദുള്ള തിരൂർക്കാട്.

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതവരും പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്, പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും, തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ.
0: പീസ് റേഡിയോ. ഡോക്ടറോട് ചോദിക്കാം, ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്, രോഗത്തിന് കാരണങ്ങളും പലതാണ്, പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ. ഡോക്ടറോട് ചോദിക്കാം, ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വഞ്ചനയാണീ ദുനിയാവ്.
3: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 9020840840. www.peaceradio.com.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. മാന്യ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ കഴിഞ്ഞ ബലിപെരുന്നാൾ ദിവസങ്ങളിൽ നമ്മൾ സ്വീകരിച്ച ഒട്ടനേകം എൻട്രികൾ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്ക് അന്നത്തെ ദിവസങ്ങളിൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിലും അപ്പുറം കുട്ടികൾ നമ്മുടെ ഒരു പ്രോഗ്രാം ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ തുടർച്ചയെന്നോണം നമ്മൾ വീണ്ടും ചില പ്രോഗ്രാമുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ വന്ന ഓരോ പ്രോഗ്രാമുകളും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതൊന്നും ഒഴിവാക്കാതെ തന്നെ പീസ് റേഡിയോ കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ട് അവരുടെ പ്രോഗ്രാമുകൾ റേഡിയോ വഴി ആയിരങ്ങളിലേക്ക് എത്തിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും ഞാൻ അധികം നീട്ടി സംസാരിക്കുന്നില്ല. നിങ്ങളോടൊപ്പം സ്റ്റാർ ക്വസ്റ്റിൽ ഞാൻ ജൗഹർ ഒഴുകൂർ. ആദ്യമായിട്ട് നമ്മോടൊപ്പം ഒരു അറബിക് സ്പീച്ചുമായിട്ട്, ഒരു അറബി പ്രസംഗവുമായിട്ട് നെസ്ല ആണ് ചേരുന്നത്. മദ്രസത്തു സലഫിയ വല്ലപ്പുഴയിൽ നിന്നാണ് നമ്മോടൊപ്പം ഒരു അറബി പ്രസംഗവുമായിട്ട് ചേരുന്നത്. ഇൻഷാ അല്ലാ നമുക്കത് കേട്ടിട്ട് ബാക്കി കമൻറ്റുകൾ പിന്നീട് അറിയിക്കാം ഇൻഷാ അല്ലാ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അക്രമന ബിൽ ഇസ്ലാം വജഅല മിൻ ബർകതിൻ ഔലാദ സീനതൻ ലിൽ ഹയാതിദ് ദുനിയ. ഖാല തആല ഫിൽ ഖുർആനിൽ കരീം

0: قتلت البنات بأيدي آبائهن لأن زمان الزمان الجاهلية حول نبي
1: മാഷാ അല്ലാഹ്, നമ്മുടെ നസ്ലമോൾ വളരെ മനോഹരമായി 6-ാം ക്ലാസ്സുകാരിയാണ്. മനോഹരമായി തന്നെ ഒരു അറബി പ്രസംഗം നമ്മളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇത്രയും നല്ല പ്രോഗ്രാമുകൾ നമ്മളെങ്ങനെയാണ് ഒഴിവാക്കി മറ്റൊന്നിലേക്ക് കടക്കുക എന്നുള്ളത് സംശയം തന്നെയാണ്. ഏതായിരുന്നാലും വളരെ മനോഹരമായിട്ട് ഈ ഒരു പ്രോഗ്രാം അവൾ പൂർത്തിയാക്കി എന്നുള്ളതാണ്. പ്രസംഗങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. മോളത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്തു. പക്ഷേ തുടക്കത്തിലും അവസാനത്തിലും അതിൻ്റെ നടുഭാഗത്തുമെല്ലാം ഒരേ സ്പീഡ് എന്നുള്ളത് പ്രസംഗത്തിന് അത്ര തന്നെ നല്ലതല്ല എങ്കിലും കുറച്ചൊക്കെ നമ്മുടെ സംസാരത്തിൻ്റെ ശൈലി ഒന്ന് മാറ്റുന്നത് ഒന്നുകൂടെ ഭംഗി കൂട്ടും. നസ്ലമോളുടെ സംസാരം വളരെ ഭംഗിയുണ്ട്. എന്നിരുന്നാലും ഈ കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ ഇൻഷാല്ലാ അടുത്ത തവണ ഒന്നുകൂടെ മനോഹരമാക്കാൻ പറ്റും എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. ഏതായിരുന്നാലും നമ്മൾ അടുത്ത ഒരാളിലേക്ക് പോകുന്നു. അംന നാസിം കെ ടി, ഒരു മലയാള ഗാനമാണ്, 6-ാം ക്ലാസ്സുകാരിയാണ്. അംന നാസിം കെ ടി ഒരു മലയാള ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നു. ഇൻഷാല്ലാ നമുക്കതൊന്ന് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ബലിപെരുന്നാളിനെ കുറിച്ചുള്ള ഒരു പാട്ടുമായിയാണ് എത്തിയിരിക്കുന്നത്.

0: ഈ പാട്ട് ഇത്രയും പാടിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അംനാ നാസിം ഇത്രയും പാടിക്കൊണ്ട് നിർത്തിയത് ശരിയായില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ അത്രയും മനോഹരമായിരുന്നു അംനയുടെ പാട്ട്. ഏതായിരുന്നാലും ഇൻഷാല്ലാ ഇനിയും കൂടുതൽ കൂടുതൽ പാട്ടുകളുമായി റേഡിയോയോടൊപ്പം ചേരണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഇത്രയും നല്ല പ്രോഗ്രാമുകളൊക്കെ നമ്മളെന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ മോശമല്ലേ. അപ്പോൾ നമ്മളിലേക്ക് എത്തണം, ശ്രോതാക്കളിലേക്ക് എത്തണം ഇത്രയും നല്ല പ്രോഗ്രാമുകൾ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അന്ന് നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ കഴിയാത്ത പ്രോഗ്രാമുകൾ വീണ്ടും നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ സ്റ്റാർ കൊസ്റ്റിൽ തന്നെയാണുള്ളത്. ആരാണ് അടുത്ത ഒരു അതിഥി എന്ന് നമുക്ക് നോക്കാം. അൽഫ ഐലീൻ വീണ്ടും ഒരു മലയാള ഗാനവുമായിട്ടാണ് വരുന്നത്. ഇർഷാദിയ ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ എടവണ്ണയിൽ നിന്നാണ് നമ്മോടൊപ്പം ചേരുന്നത്. അൽഫ ഐലീൻ ഒരു മലയാള ഗാനവുമായിട്ട് നമ്മോടൊപ്പം ചേരുന്നു. ഇൻഷാല്ലാ നമുക്കൊന്ന് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: ശുക്രൻ.
1: മാഷാല്ലാ, നമ്മുടെ റേഡിയോയിലും അതുപോലെ തന്നെ നമ്മുടെ ഈണം ചാനലിലും ഒക്കെ നമ്മൾ കേട്ട് പരിചയിച്ച വളരെ മനോഹരമായ ഒരു ഗാനമാണ് അൽഫ ഐലീൻ പാടിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ശരിക്കും നമ്മളിങ്ങനെ വല്ലാതെ അതിങ്ങനെ കേട്ടിരുന്നു പോകും. പ്രത്യേകിച്ച് അൽഫയുടെ ഈ ഒരു വോയിസിൽ നമ്മളത് കേൾക്കുമ്പോൾ അതിന് ഭംഗി കൂടുതലാണ്. മാഷാല്ലാ, മോൾക്ക് ഇനിയും കൂടുതൽ കൂടുതൽ പാട്ടുകൾ അവതരിപ്പിക്കാനും റേഡിയോയോടൊപ്പം സഞ്ചരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ എന്നൊരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഇസ്ലാഹിയ ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അൽഫ ഐലീൻ ആണ്. അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നത് അംന ഫാത്തിമ, അഞ്ചാം ക്ലാസ്സുകാരിയാണ്. സെൻറ്റ് ജോസഫ് എൽ പി സ്കൂളിൽ നിന്നും ആലപ്പുഴ, അവിടെ നിന്നാണ് നമ്മോടൊപ്പം ചേരുന്നത്. മലയാള ഗാനവുമായിട്ട് കേൾക്കാം നമുക്ക് അംന ഫാത്തിമയുടെ മനോഹരമായ ഒരു ഗാനം.
0: അസ്സലാമു അലൈക്കും.

0: മാഷാല്ലാ, അംന ഫാത്തിമയുടെ മനോഹരമായ ഗാനം നമ്മൾ കേട്ട് കഴിഞ്ഞു. നേരത്തെ പാടിയ പാട്ടും ഇപ്പോഴത്തെ നമ്മൾ കേട്ട പാട്ടുമെല്ലാം ഉമ്മമാരുടെ അവരുടെ പ്രയാസങ്ങൾ, നമ്മൾക്ക് വേണ്ടി അവർ സഹിച്ച പ്രയാസങ്ങൾ വളരെ മനോഹരമായി വരികളാക്കി നമ്മൾക്ക് മുന്നിൽ വരച്ച് കാട്ടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അംന ഫാത്തിമയുടെ ഈ ഒരു വോയിസ് അത് കേൾക്കുമ്പോൾ വളരെ മനോഹരമാണ്. അഞ്ചാം ക്ലാസ്സുകാരിയായ കൊച്ചുകൂട്ടുകാരിയാണ് അംന ഫാത്തിമ. മാഷാല്ലാ, നന്നായിട്ട് തന്നെ അത് നമ്മളിലേക്ക് എത്തിക്കാൻ അവൾക്ക് കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മോടൊപ്പം അടുത്ത ഒരു വ്യത്യസ്ത പ്രോഗ്രാമുമായിട്ട് എത്തുന്നു മുഹമ്മദ് മാസിൻ, ഒരു മലയാളം പ്രസംഗവുമായിട്ടാണ് നമ്മോടൊപ്പം ചേർന്ന് ശ്രദ്ധിക്കേണ്ടത്. അൽഫിത്ര ഇസ്ലാമിക് പ്രൈമറി സ്കൂളിലെ ലെവൽ 4-ലുള്ള വളരെ ചെറിയ ഒരു കുട്ടിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. കേൾക്കാം നമുക്ക് മുഹമ്മദ് മാസിൻ്റെ മലയാള പ്രസംഗം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ എന്റെ പ്രിയ കൂട്ടുകാരെ, തൗഹീദ് എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിശാലമായ വിഷയത്തിൽ നിന്നും എന്റെ പരിമിതമായ അറിവാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. എന്താണ് തൗഹീദ്? ഏകദൈവ വിശ്വാസം. ഇസ്ലാമിലെ ഏറ്റവും മഹത്തരവും ശ്രേഷ്ഠവുമായ പ്രവർത്തനവും വിശ്വാസവുമാണ് തൗഹീദ്. മനുഷ്യ സൃഷ്ടിപ്പ് മുതൽ അള്ളാഹു ഈ ലോകത്തേക്ക് അനേകായിരം പ്രവാചകന്മാരെ നിയോഗിച്ചത് അവന്റെ തൗഹീദ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. വ്യത്യസ്ത ഭാഷാദേശങ്ങളിൽ നിന്നും അവന്റെ ദൂതന്മാർ വന്നു പറഞ്ഞതും കാണിച്ചു കൊടുത്തതും തൗഹീദ് എന്ന അടിസ്ഥാന ആശയമാണ്. പ്രവാചകന്മാർ പഠിച്ചതും പഠിപ്പിച്ചതും ലോകം മുസ്ലിങ്ങൾ തൗഹീദിനെ കലിമയായി പ്രഖ്യാപിച്ചതും ഒരേ വചനമാണ്. ആ വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാ. തൗഹീദിന്റെ അർത്ഥവും പൊരുളും പോരുഷയും പെരുമയും ഈ വചനത്തിലുണ്ട്. There is no god but Allah. അല്ലാഹു അല്ലാതെ ഒരു ആരാധനയില്ല എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാ അതിന്റെ ഭാഷാ അർത്ഥം. അള്ളാഹു പറയുന്നു ബക്കറ 21:22 ആയത്തിലൂടെ.

0: السماء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. ജനങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, അതിനാൽ നിങ്ങൾ അവനെ ആരാധിക്കുവിൻ. ഭൂമി നിങ്ങൾക്ക് വേണ്ടി ആകാശത്തെ മേൽക്കൂരയുമാക്കി തരികയും അതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട ഭക്ഷണക്കായനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു അവൻ. എന്നിട്ടും നിങ്ങൾ അവൻ സമന്മാരെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ? പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ പാദം പതരാതെ ചിഹ്നം ചിതറാതെ നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഊർജമാണ് തൗഹീദ്. അന്ധകാരത്തിന്റെയും ഇരുട്ടിന്റെയും ലോകത്ത് നമുക്ക് വഴി കാണിച്ചു തരുന്ന വെളിച്ചമാണ് തൗഹീദ്. നരകാഗ്നിയിൽ നിന്നും സ്വർഗ പൂന്തോട്ടത്തിലേക്ക് നമ്മെ രക്ഷപ്പെടുത്തുന്ന ദർശനമാണ് തൗഹീദ്. സൃഷ്ടികളുടെ അടിമത്തത്തിൽ നിന്നും സൃഷ്ടാവിന്റെ അടുക്കലേക്ക് നമ്മെ ഉയർത്തുന്ന മാർഗദീപമാണ് തൗഹീദ്. അധാർമികതയിൽ നിന്നും ധാർമികതയിലേക്ക് നമ്മെ വഴി നടത്തുന്ന വിശ്വാസത്തിന്റെ പേരാണ് തൗഹീദ്. പ്രിയമുള്ളവരെ, തൗഹീദിന്റെ തത്വം എത്രമേൽ മനോഹരമാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ഇഹപരവിജയം തൗഹീദിൽ മുറുകെ പിടിക്കുന്നതിലാണ്. അല്ലാഹു നല്ല ജീവിതവും നല്ല മരണവും തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മോട് മുഹമ്മദ് മാസിൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അവൻ്റെ സംസാരത്തിൽ ഏറ്റവും ഊന്നിയ ഒരു വിഷയം തൗഹീദാണ്. ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും അടിസ്ഥാന ഘടകമാണ് തൗഹീദ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഗൗരവം, അത് ഇല്ലെങ്കിലുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് മുഹമ്മദ് മാസിൻ്റെ സംസാരത്തിലൂടെ നമ്മൾ ശ്രവിച്ചിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലാണ് നമ്മളിലുള്ളത്. കൂട്ടുകാരുടെ വളരെ മനോഹരങ്ങളായ പ്രോഗ്രാമുകൾ അത് നമ്മളിലേക്ക് അയച്ചു തന്ന് അത് ആയിരങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമാണ് സ്റ്റാർ ക്വസ്റ്റ്. കഴിഞ്ഞ ബലിപെരുന്നാൾ സുദിനത്തിൽ നമ്മൾക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയ കുട്ടികളുടെ എണ്ണം കൊണ്ട് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയ പ്രോഗ്രാമുകളാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമുകൾക്കെല്ലാം ഒരു ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട, അതിൻ്റെ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ചായ്വുകളുണ്ടാകും, മെസ്സേജുകളുണ്ടാകും. എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ വരുന്നത് എന്ന് ആരും സംശയിക്കേണ്ടതില്ല. അന്ന് വന്ന പ്രോഗ്രാമുകളാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പീസ് റേഡിയോയുടെ കൂടെ തന്നെ സഞ്ചരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക് നൽകട്ടെ. അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മുതിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര, ബാലികാ ബാലന്മാർക്ക് കുട്ടിക്കാലത്തിൻ്റെ സാർത്ഥകമായ അനുഭവക്കാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരമന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർ ക്വസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർ വീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: سبيل الدموع سبيل مريح.
5: ഒരു വ്യക്തിയുടെ റൂമിലേക്ക്, അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹം അവിടെ കുറച്ച് കുട്ടികളെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകൻ. അപ്പോൾ മലയാളിയായ അദ്ദേഹം അറബിയായ ഒരു കുട്ടിയെയാണ് അവിടെ ട്യൂഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ വേറെ മറ്റു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ കുട്ടികളും അവിടെ ഉണ്ട് പഠിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ കുട്ടികളെ പറ്റി വെറുതെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയത്. അപ്പോൾ പറഞ്ഞു തന്നു, സ്കൂളിൽ ഈ കുട്ടി നല്ല മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു. അവൻ നന്നായി പഠിച്ചു, പക്ഷേ പഠനത്തിലൊന്ന് പിന്നോട്ട്, ചെറുതായിട്ട് അല്പം പിന്നോട്ട് പോയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിനെ കണ്ട സമയത്ത് രക്ഷിതാവിനോട് സൂചിപ്പിച്ചു അവനക്ക് എന്തോ ഒരു ഡിപ്രഷനുണ്ട്, ഒരു മാനസികമായ ഒരു പ്രയാസം അവൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, കുട്ടിക്ക് ഡിപ്രഷനാണ് എന്ന് പറഞ്ഞത് ആ രക്ഷിതാവ് വലിയ ദേഷ്യത്തിലാണ് അതെടുത്തത്. നിങ്ങൾ എന്നെ എൻ്റെ കുട്ടീനെ വെറുതെ കളിയാക്കുകയാണ്, അപമാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ആ കുട്ടിയെ കാര്യം പിന്നെ സ്വാഭാവിക രക്ഷിതാക്കളോട് പറഞ്ഞു, അതിൽ നിന്ന് പിന്മാറി ബസ്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് പോകാനുള്ള റീസൺ എന്താണെന്ന് രക്ഷിതാക്കൾ തിരിച്ചറിഞ്ഞു. കുട്ടിക്ക് അങ്ങനെ ഒരു മാനസിക പ്രയാസം ഉണ്ട് എന്ന് രക്ഷിതാക്കൾ, ഒരു മെൻ്റൽ ഡിസോർഡർ തന്നെ ശരിക്കും കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തിയതിന് ശേഷം പിന്നെ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലായത്? ഞങ്ങൾക്ക് വീട്ടിലുള്ള ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന്. അപ്പോൾ പറഞ്ഞു, നമ്മൾ ഇത്ര കൊല്ലമായി കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ കുട്ടികളുടെ ഓരോ ചെറുതും വലുതുമായ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ കൂടുതൽ അദ്ദേഹത്തോട് അടുക്കുകയും അവൻ്റെ പഠനകാര്യങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ മാറ്റി പൂർണ്ണമായി അദ്ദേഹത്തെ അവരുടെ പഠന ചുമതല ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മളോട് ഏത് രക്ഷിതാവിനും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു രക്ഷിതാവിനോട് ചോദിച്ചു, നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു മാനസിക പ്രയാസം ഉണ്ടല്ലോ, ഒരു മാനസിക വൈകല്യം ഉണ്ട്, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റോ മറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കിക്കൂടെ, എന്നാൽ കുട്ടിക്ക് അതിൻ്റേതായ കുറേ ആനുകൂല്യങ്ങളുണ്ടാവും, പത്താം ക്ലാസ് എത്തുമ്പോൾ പഠനത്തിന് പരീക്ഷ എഴുതാനൊക്കെ സൗകര്യം ഉണ്ടാവും, അങ്ങനെ ചെയ്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയാം ഇങ്ങനൊരു പ്രയാസം ഉണ്ടെന്നറിയാം. അപ്പോൾ അവർ പറഞ്ഞത്, പെൺകുട്ടിയല്ലേ, കല്യാണമൊക്കെ നോക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാണ്, അതിൻ്റേതായ ഒരു പ്രയാസം ഒരു പക്ഷേ ഉണ്ടാകുമെന്ന പേടിയായിരിക്കും. പക്ഷേ ഇത്തരം മാനസിക പ്രയാസങ്ങളുള്ള ആളുകളെ അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക പരിമിതികളുള്ള ആളുകളെ പറ്റി മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ, പ്രത്യേകിച്ച് അധ്യാപകരോ അല്ലെങ്കിൽ അധ്യാപകർക്ക് രക്ഷിതാക്കളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ അവർക്ക് അതിൽ ലഭിക്കേണ്ട ഒരു ചികിത്സ ഉണ്ട്, അല്ലെങ്കിൽ അതിന് ലഭിക്കേണ്ട ഒരു പരിഗണന ഉണ്ട്. ആ പരിഗണന നമ്മുടെ ഒരു നിലപാട് കാരണത്താൽ ആ പരിഗണന ഇല്ലാതെ പോകരുത് എന്നത് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ.
6: أعوذ بالله من الشيطان الرجيم.

0: വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞ് ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: من يرى ما في الضمير ويسمع انت المعد لكل.
3: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിന്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
0: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രമുഖരുടെ ജുമാ ഖുതുബകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന അൽമിംബർ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് പെരിന്തൽമണ്ണ സലഫി ജുമാ മസ്ജിദിൽ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേൾക്കുന്നത്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന മാസം.
5: അൽഹംദുലില്ലാഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ان عده الشهور عند الله 12 شهرا في كتاب الله في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة വഅലമൂ അന്നല്ലാഹ മഅൽ മുത്തഖീൻ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഹിജ്റയുടെ പുതിയ ഒരു വർഷത്തിന് ആരംഭം കുറിച്ചിരിക്കുകയാണ്. 1448 നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളറിയാതെ തലമുറകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു സന്ദർഭത്തിൽ ഒന്നിച്ചു മരിക്കുകയും ഒരു പുതിയ തലമുറ ജനിക്കുകയും അല്ല ചെയ്യുന്നത്. നമ്മളിൽ നിന്ന് ഓരോരുത്തർ നമ്മളറിയാതെ നമ്മളെ വിട്ടു പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഒരു 100 വർഷം പിന്നിലേക്ക് നോക്കിയാൽ അന്നുള്ളവരൊന്നും ഇന്നില്ല. ഇനി ഒരു 100 വർഷം കഴിയുമ്പോൾ നമ്മൾ ആരുമില്ല. ക്രമേണ ക്രമേണ നമ്മളറിയാതെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് നടന്നു നീങ്ങുന്നു എന്നതാണ് വസ്തുത. അതിന് സമയത്തിൻ്റെയോ കാലത്തിൻ്റെയോ വയസ്സിൻ്റെയോ ഒന്നും നിർണയങ്ങളില്ല. എനിക്കും നിങ്ങൾക്കും നിശ്ചയിച്ച അവധി എത്തുമ്പോൾ ഞാനും നിങ്ങളും തിരിച്ചു പോകും എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഒരു ജീവിത സമാപനം, ഞാനറിയാതെ എനിക്കൊരു മരണം സംഭവിക്കുമെന്ന ബോധം നമുക്കെല്ലാവർക്കും വേണം. നമുക്കറിയില്ലല്ലോ നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്ന ഈ പുതിയ ഹിജ്റ വർഷത്തിലാണോ നമ്മുടെ മരണത്തിൻ്റെ വർഷം കുറിക്കപ്പെട്ടതെന്ന് നമുക്കറിയില്ല. ഒരു തീയതിയുണ്ടല്ലോ കഴിഞ്ഞ്. നമുക്ക് മുമ്പ് മരിച്ചു പോയവർക്കെല്ലാം ഒരു വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ക്രിസ്തു വർഷം ഇന്ന വർഷത്തിലാണ് അവർ മരിച്ചത്, അതല്ലെങ്കിൽ നമ്മുടെ ഹിജ്റ വർഷം ഇന്ന വർഷത്തിലാണ് മരിച്ചതെന്നൊരു ഡേറ്റ് ഉണ്ടല്ലോ. അതെന്തായാലും എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അങ്ങനെ ഒരു തീയതിയുണ്ട്. ആ തീയതിയിലേക്കാണോ ഒരു പുതുവർഷം കിടക്കുമ്പോൾ ഞാനും നിങ്ങളും എത്തിയിരിക്കുന്നത് എന്ന് എനിക്കും നിങ്ങൾക്കും അറിവില്ലെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഓരോ വർഷങ്ങൾ മാറുമ്പോഴും ഈ വർഷം എൻ്റെ ജീവിത പരിസമാപ്തിയുടേതാണോ എന്ന് നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ്. ഇത് എന്തിനു വേണ്ടിയാണ്? ഒരു പുനർവിചിന്തനത്തിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. മനുഷ്യൻ സത്യത്തിൽ ബോധവാനാകുന്ന സമയം എന്നറിഞ്ഞാൽ അത് മരിക്കുമ്പോഴാണെന്നാണ്. യഥാർത്ഥത്തിൽ നാം പൂർണ്ണമായ ലക്ഷ്യബോധവും തിരിച്ചറിവും നമുക്കുണ്ടാകുന്നത് മരിക്കുമ്പോഴാണ്. അതാണ് ഖുർആൻ പറഞ്ഞ് അൽഹാക്കു മുത്തക്കാതുർ ഹത്താ സുർതുമുൽ മഖാബിർ. ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നത് വരെ മനുഷ്യൻ അശ്രദ്ധനായിരിക്കുന്നതാണ്. അതുവരെ ഒരു മരണത്തെക്കുറിച്ചോ ഒരു തിരിച്ചുപോക്കിനെ കുറിച്ചോ ഉള്ള വളരെ ശ്രദ്ധാപൂർവമുള്ള ഹൃദയത്തിൽ കടന്ന ഒരു ഓർമ്മയോ ഒരു ചിന്തയോ ഒരു ബോധമോ മനുഷ്യനെ യഥാർത്ഥത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാവില്ല. അത് പൂർണ്ണമായി മനുഷ്യനിൽ എത്തുന്നത് ഞാൻ മരിക്കുകയാണല്ലോ എന്നറിയുമ്പോഴാണ് ആ ബോധം മനുഷ്യനിൽ പരിപൂർണനാകുന്നത് എന്നാണ്. ഒരു വലിയ മാറ്റത്തെയാണ് യഥാർത്ഥത്തിൽ ഈ മാറ്റങ്ങളെ കുറിക്കുന്നത്. അതിനും ചരിത്രപരമായ ഒട്ടേറെ സംഭവങ്ങളും ഒട്ടേറെ സംഭവ ബഹുലമായ പാഠങ്ങളും ഉൾക്കൊള്ളുന്നതാണ് കഴിഞ്ഞ കാലത്ത്. ഹിജ്റ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, സാധാരണ ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് നമ്മളിറങ്ങാൻ മരിച്ച് മയ്യത്തിറക്കുമ്പോഴേ മനുഷ്യൻ ഇറങ്ങുള്ളൂ. സ്വന്തം വീട് വിട്ടു പോകാൻ ആഗ്രഹിക്കാത്തവരാണ് നമ്മൾ. ജീവിതത്തിൽ എപ്പോഴും ബെല്ലടിക്കുമ്പോൾ ഓടി വരുന്ന കുട്ടികൾ വീട്ടിലെത്താനാണ്, പെട്ടെന്ന് എത്തണം. ജോലി കഴിഞ്ഞ് ഒരുപക്ഷെ നിശ്ചയിച്ച സമയത്തെക്കാളും അരമണിക്കൂർ നേരത്തെ ഇറങ്ങാൻ ഉദ്യോഗസ്ഥന്മാർ ധൃതി കാണിക്കുന്നത് വീട്ടിലെത്താണ്. വീട്ടിൽ നിന്ന് വരുമ്പോൾ തിരിച്ച് വീട്ടിലെത്താനാണ് നമ്മുടെ ലക്ഷ്യം. ആ വീടുകൾ വിട്ടാണ് സ്വഹാബത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നത്. അതിലേക്ക് തിരിച്ചു വരുമോ എന്നറിയാതെ ആ ഒരു ഹിജ്റ പോക്ക് ജീവിതത്തിലെ ഏറ്റവും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ത്യാഗമാണ് അവർ ചെയ്തത്. ഒരുപക്ഷേ അവരെ നാടിൽ നിന്ന് ആട്ടിയിറക്കുമ്പോൾ ഇതൊരു വലിയ വിജയമാണെന്ന് അന്നത്തെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഏറ്റവും വലിയ ഒരു വിജയത്തിൻ്റെ മുന്നോടിയായിരുന്നു എന്നാണ് വസ്തുത. ആ മക്കയിലേക്ക് മക്കാ വിജയ സന്ദർഭത്തിൽ സമ്പൂർണമായ ഒരു തിരിച്ചുവരവ് മഹാനായ റസൂൽ കരീം സലാസ്മക്ക് ഉണ്ടായിട്ടുണ്ട്. അത് മക്കയെയും മദീനയെയും രണ്ട് വിശാലമായ പ്രദേശങ്ങളെ വിജയിച്ചടക്കാനായിരുന്നു ആ ഹിജ്റ എന്നാണ് പിൽക്കാലത്ത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതും. ഏതായിരുന്നാലും ആ ഹിജ്റ വർഷത്തിൻ്റെ ആദ്യത്തെ മാസമായ മുഹറം മാസത്തിലാണ് നമ്മളെല്ലാവരും ഈ സന്ദർഭത്തിലുള്ളത്. ഹിജ്റ വർഷത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വേണ്ടത് 33 വർഷം നമ്മുടെ ഈ പിന്നെ ക്രിസ്തുവർഷം 33 വർഷം നമ്മൾ പിന്നിടുമ്പോൾ സ്വാഭാവികമായും ഒരു വയസ്സ് നമ്മൾ അധികം കൂട്ടണം എന്നാണ് പറയണം. അതായത് ഹിജ്റ വർഷം കുറച്ച് കുറവാണ് ഹിജ്റ മാസങ്ങൾ. അതുകൊണ്ട് പൊതുവേ ഒരു 33 വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ ഒരു വയസ്സ് ഏറെ കൂട്ടണം എന്നാണ്. ഒരു 66 വയസ്സ് കഴിഞ്ഞാൽ 2 വയസ്സ് ഏറെ കൂട്ടണം എന്നാണ് സ്വാഭാവികമായും ഹിജ്റ വർഷപ്രകാരം. അപ്പോൾ ഞാനും നിങ്ങളും അറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. എന്തായിരുന്നാലും എത്ര ആളുകൾ ഇവിടെ ജീവിച്ചു അവരെവിടേക്കാണുള്ളത് എന്നൊക്കെ അള്ളാഹുവിന് അറിയാം. ഇൽമുഹ ഇൻദ റബ്ബി ഫീ കിതാബ് ലാ യളില്ലു റബ്ബി വലാ യൻസ. മുൻ തലമുറകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ മൂസാനബി അലൈഹിസ്സലാം പറഞ്ഞൊരു മറുപടിയാണ്, അതൊക്കെ എൻ്റെ റബ്ബിൻ്റെ രേഖയിലുണ്ട്. ഇവിടെ ആരൊക്കെ ജീവിച്ചു അവരെന്തൊക്കെ ചെയ്തു എന്നൊന്നും ലാ യളില്ലു റബ്ബി വലാ യൻസ, എൻ്റെ റബ്ബിന് തെറ്റിപ്പോകയില്ല, എൻ്റെ റബ്ബ് മറന്നു പോകില്ല എന്ന്. അതുകൊണ്ട് നമ്മളൊക്കെ ജീവിച്ചപ്പോൾ ചെയ്തതും ചെയ്യാത്ത നമ്മളുടെ സംഭവിച്ചതും എല്ലാ നന്മതിന്മകളെല്ലാം രേഖപ്പെടുത്തപ്പെട്ട ഒരു റെക്കോർഡിലേക്കാണ് നമ്മളെല്ലാവരും നടന്നു പോകുന്നത് എന്ന് ഈ മാറ്റങ്ങളിൽ നമ്മൾ ഓർമ്മിക്കണം. മുഹറം മാസം അള്ളാഹു വിശുദ്ധ മാസമായി പരിഗണിച്ചിട്ടുള്ള 4 മാസങ്ങളിൽ ഒരു മാസമായി പരിഗണിക്കപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ ഈ മുഹറം മാസം എന്ന് പറയുന്നത്. അള്ളാഹു ആദരിച്ച പരിശുദ്ധമായ ഒരു മാസമെന്ന നിലക്ക് ആ മാസത്തിനൊരു ആദരവുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ദാലിക വമൻ യുഅല്ലിം ഷഅഇറല്ലാഹ് ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളോട് ഉണ്ടാകുന്ന ഒരു ആദരവ് എന്ന് പറഞ്ഞാൽ അത് തഖ്വൻ്റെ ഒരു അടയാളമാണ്. നമ്മൾ അള്ളാഹുവിലും ഒക്കെ ശരിക്ക് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ആദരവ് ഉണ്ടാവുന്ന ആ ആദരവാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലൊരു കാര്യം. എത്രമാത്രം എന്ന് വെച്ചാൽ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിപ്പോൾ കാലൊക്കെ ഒന്ന് പിന്നെ കടയും പൊന്തിയും സഫിലിരിക്കുമ്പോൾ കാലൊന്ന് മുന്നോട്ടേക്ക് നീക്കി വെച്ചിരിക്കും, കാല് നീട്ടിയിരിക്കും, ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ. അപ്പോൾ കാണുന്ന ചില ആൾക്കാർ വിചാരിക്കുന്ന കാലങ്ങനെ ഒരാദരവില്ലാതെ വെച്ച് അതിലൊന്നും പ്രശ്നമില്ല. അപ്പോൾ എന്താണ് പള്ളി എന്നറിയുമ്പോൾ നമുക്കൊരാദരവുണ്ട്, ഖുർആൻ എന്നറിയുമ്പോൾ ഒരാദരവുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾക്കുള്ള ആദരവ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഭൂമിയിലുള്ള അടയാളങ്ങളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായിട്ട്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് അത് പറയുന്നത്. പല കാര്യങ്ങളിൽ സ്ഥലങ്ങളുണ്ട്. സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാ പള്ളിയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി കണക്ക് കൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും മസ്ജിദുൽ അഖ്സയും, അങ്ങനെ ചില സ്ഥലങ്ങൾക്ക് പ്രത്യേകമായ ചില പരിഗണനകളുണ്ട്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി പരിഗണിക്കപ്പെടും. അതുകൊണ്ടാണ് ഹജ്ജിൻ്റെ സ്ഥലങ്ങൾ അത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്. ഇന്ന സഫാ വൽ മർവത മിൻ ഷഅഇറില്ലാ, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് സഫയും മറുവയും എന്നാണ്. ഹജ്ജിൻ്റെ പിന്നെ ജബൽ അറഫാത്ത്, മുസ്ദലിഫ, മിന, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി പരിഗണിക്കപ്പെടുന്നു. കാലങ്ങളിൽ അങ്ങനെ ഉണ്ട്. പരിശുദ്ധമായ ഷെഹ്റു മുബാറക്ക് റമദാൻ കാലങ്ങളിൽ വിശിഷ്ടമായ അള്ളാഹു ആദരിച്ച ചിഹ്നങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതേപോലെ തന്നെ ശ്രേഷ്ഠമായ ദിവസങ്ങളുടെ യോമ അറഫയുണ്ട്. അതേപോലെ തന്നെ അഷർ ദുൽഹിജ്ജയുണ്ട്. ഹജ്ജ് ദുൽഹജ്ജ് മാസത്തിലായത്തെ 10 ദിവസങ്ങൾ, അതേപോലെ തന്നെ ആഷുറാ, അതേപോലെ എല്ലാ ആഴ്ചകളിലുമുള്ള വെള്ളിയാഴ്ച, ഇതൊക്കെ അള്ളാഹു പ്രത്യേകമായി അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി നമുക്ക് പരിചയപ്പെടുത്തപ്പെടും. ബാങ്ക്, ഇഖാമത്ത്, ഇതിനെയൊക്കെ ചിഹ്നങ്ങളായിട്ടാണ് നമ്മൾ നമസ്കാരം, നമസ്കാരങ്ങൾ അതെല്ലാം അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി. ബലിമൃഗങ്ങൾ, അറുക്കപ്പെടുന്ന ബലിമൃഗങ്ങളെയൊക്കെ ചിഹ്നങ്ങൾ, ആ ചിഹ്നങ്ങളോടൊക്കെയുള്ള ഒരാദരവുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെയും തഖ്വയുടെയും ഭാഗമാണെന്ന് എന്തിനേറെ പറയണം. ഇസ്ലാമികമായി നമ്മൾ സ്വീകരിക്കുന്ന ഒരു വസ്ത്രം പോലും, ഒരു സ്ത്രീ ധരിക്കുന്ന ഒരു ഹിജാബ് ഉണ്ടല്ലോ, അത് ഇസ്ലാമിൻ്റെ ഒരു ചിഹ്നമായിട്ടാണ്. എന്താണ് ഈ ചിഹ്നങ്ങളോടുള്ള ആദരവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, അതിനോടൊക്കെ എന്താണോ, എന്ത് സമീപനമാണോ നമ്മളോട് സ്വീകരിക്കാൻ പറഞ്ഞത് അത് ചെയ്യാം. ഇപ്പോൾ പള്ളിനെ ആദരിക്കാൻ എന്താണ്, പള്ളിക്കാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അപ്പോൾ 5 വക്തിനും പള്ളിക്ക് വരണമെന്നും ആ പള്ളിയിൽ ആരാധനകളും പ്രാർത്ഥനകളും ദിക്റുകളൊക്കെ നിർവഹിക്കണമെന്ന് അത് ചെയ്യുമ്പോഴാണ്, അതാണ് ആദരവ് എന്ന് പറഞ്ഞാൽ. ആദരവ് ബഹുമാനം എന്ന് പറഞ്ഞാൽ ഓരോന്നിനോടും നമ്മളോട് ഹജ്ജിൻ്റെ പിന്നെ ചിഹ്നങ്ങളെ എങ്ങനെയാണ് സ്ഥലങ്ങളെ എങ്ങനെ ബഹുമാനിക്കുക, അവിടെ നമ്മൾ എത്തുക, അവിടെ നിർണയിക്കപ്പെട്ട മുസ്ദലിഫയിൽ ഉറങ്ങലാണത്, അറഫയിൽ നിന്ന് പ്രാർത്ഥിക്കലാണത്, കാബന തവാഫ് ചെയ്യലാണത്, എന്താണോ നമ്മളോട് നിർവഹിക്കാൻ പറഞ്ഞത് അത് നമ്മൾ നിർവഹിക്കുക. അതേപോലെ തന്നെ ഇത്തരം മാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ മാസങ്ങളിൽ സംഭവിക്കുന്ന തെറ്റുകൾക്ക് കുറച്ചും കൂടി ഗൗരവമുണ്ട് എന്ന് പറയും. ആ മാസങ്ങളിലുള്ള സൽപ്രവർത്തനങ്ങൾക്ക് പുണ്യമുള്ള പോലെ തന്നെ അന്ന് ചെയ്യുന്ന തെറ്റുകൾക്കും അതേപോലെ തന്നെ കുറച്ച് കൂടുതൽ ഗൗരവമുണ്ട്. അപ്പോൾ കുറച്ചൊരു സൂക്ഷ്മതയോടുകൂടെ നമ്മൾ ജീവിക്കണം. യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും, ഇങ്ങോട്ട് യുദ്ധം വന്ന് നമ്മൾ പ്രതിരോധിക്കുക എന്നല്ലാതെ ഒരു യുദ്ധം ആ മാസങ്ങളിൽ തുടങ്ങാൻ പാടില്ല എന്നും അതിൻ്റെ പവിത്രതയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്. മാത്രമല്ല ഇത്തരം സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ, ഒരു റമദാൻ വരുമ്പോൾ നമുക്കതിലൊക്കെ ഒരു സന്തോഷം, പള്ളിയിൽ പോകുക അറിയുമ്പോൾ ഒരു മടിയല്ല ഒരു സന്തോഷം. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളോട് നമ്മുടെ ഹൃദയത്തിൽ തോന്നേണ്ട ഒരു കാര്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധ മാസങ്ങൾ 12 തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിൽ പറഞ്ഞപ്പോൾ അള്ള നമ്മളോട് നിർദ്ദേശിച്ചൊരു കാര്യമാണ്, ഫലാ തളലമൂ ഫീഹിന്ന അൻഫുസക്കും, നിങ്ങൾ ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ അക്രമം ചെയ്യരുത്. തെറ്റുകൾ ചെയ്യുന്നതിന് കുറച്ച് ഗൗരവമായിട്ട് വിലക്കിയിട്ടുണ്ട്. ഫീഹിന്ന എന്ന് പറഞ്ഞപ്പോൾ ഈ 12 മാസങ്ങളിലാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അല്ല ഈ വിശേഷമായി പറഞ്ഞ ഈ 4 എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. എന്തായിരുന്നാലും അതിനോടുള്ള ആദരവ് എന്നുള്ള നിലക്ക് പ്രത്യേകമായി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അല്പം കൂടെ ശ്രദ്ധ നമ്മൾ പതിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ മുഹറം മാസത്തെക്കുറിച്ച് പറയുമ്പോൾ നോമ്പിനൊരു പ്രത്യേക ശ്രദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തൊരു മാസമാണ് ഈ മുഹറം. നോമ്പിൻ്റെ കാര്യത്തിൽ നബി പ്രത്യേകമായൊരു ശ്രദ്ധ കൊടുത്തിരുന്നു. അതിലൊന്ന് സിയാമു യൗമ ആഷുറാ, ഈ 10 അന്നുള്ള നോമ്പാണ്. അഹ്തസിബു അലല്ലാഹി അൻ യുകഫ്ഫിറ സനത അല്ലതി ഖബലഹുന, മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് അത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിൽ സ്വീകരിച്ച സമീപനത്തെക്കുറിച്ച് പ്രത്യേകമായി തന്നെ സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. മാ റഅയ്തു നബിയ യതഹറാ സിയാമ യൗമി, ഈ ദിവസത്തിൽ നബി ശ്രദ്ധ കൊടുത്ത പോലെ, അതായത് നോമ്പിന് ഈ മാസങ്ങളിൽ ഈ മാസത്തിൽ നബി കൊടുത്ത ശ്രദ്ധ, ഫല്ലലഹു അലാ ഗൈരിഹിദാണ്, മറ്റു സന്ദർഭങ്ങളിലൊന്നും കാണിക്കാത്തൊരു ശ്രദ്ധ നോമ്പിന് ഈ മാസങ്ങളിൽ കാണിച്ചിരുന്നു. ഇല്ല ഹാദൽ യോം യോമ ആഷുറ, ഈ യോമ ആഷുറാനും വഹാദശകർ, ഈ റമദാൻ മാസത്തിലൊക്കെ നബി ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്തിരുന്നു എന്നും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാൻ പറ്റും. പിന്നെ നബി മദീനത്ത് ചെല്ലുന്ന സമയത്ത് ഈ മുഹറം 10 അന്ന് പിന്നെ ജൂതന്മാരെന്ത് ചെയ്തിരുന്നു, മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ആ ചരിത്ര സംഭവത്തെ ഓർത്തുകൊണ്ട് അവർ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പം നബി പറഞ്ഞൊരു വാക്കുണ്ടെന്ന്, മൂസാ നബിയോട് നിങ്ങൾക്കുള്ളതിനേക്കാളും വലിയ ബന്ധവും കടപ്പാടും ഞങ്ങൾക്കാണുള്ളത്, അൻതും അഹക്കുബി മൂസാ മിൻഹും, ഞങ്ങളാണ് മൂസാ നബിയോട് ഏറ്റവും, നിങ്ങളാണ് നബി സഹാബത്ത് പറഞ്ഞു, നിങ്ങളാണ് മൂസാ നബിയോട് ഏറ്റവും കടപ്പാടുള്ള ആളുകൾ, അതുകൊണ്ട് ഫാസൂമുഹു, നിങ്ങൾ നോമ്പ് നോൽക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായിട്ട് സ്വഹാബത്തിനോട് നിർദ്ദേശിച്ചതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നോമ്പിന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. നമ്മളും ആ ദിവസത്തെ നോമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനും ബനൂ ഇസ്രായേലിനും ചെയ്ത അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് ചെയ്യുന്നൊരു നന്ദി നോമ്പാണെന്നല്ലാണ്ട് അതൊരു വലിയ സന്ദേശം നമുക്ക് നൽകുന്നില്ലെന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ സത്യത്തിൽ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് വല്ല കയ്യും കാണക്കൊണ്ടോ സുഹൃത്തുക്കളെ? എത്രയോ ചരിത്രത്തിൽ എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പ് മൂസാ നബി അലൈഹിസ്സലാമൻ അള്ളാഹു കടൽ കടത്തിനാണ് ബനൂ ഇസ്രായേലിന് നോമ്പ് നോറ്റതും, ആ കടപ്പാടിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളാണ് നോമ്പ് നോൽക്കാൻ ഏറ്റവും കടപ്പെട്ടത് എന്ന് നബി ഇസ്ലാസ്മ പറഞ്ഞതും, നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ജീവിത സൗകര്യങ്ങളും സുരക്ഷിതത്വവും സമാധാനമൊക്കെ എത്രയേറെയാണ്. അപ്പോൾ അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും നമ്മുടെ ആരാധനകളെയും നമ്മുടെ നന്മകളെയും വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നതല്ലേ നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സന്ദേശം. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്യാണ്, പരസ്പരം നന്ദി ചെയ്യുക. അങ്ങനെ നന്ദി ചെയ്യുമ്പോൾ ഇൻ ശക്കർത്തും ലാസീദന്നക്കും, അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യം, അതേപോലെ തന്നെ നമ്മുടെ സമ്പത്ത്, നമ്മുടെ സന്താനങ്ങൾ, ഏത് വഴിക്ക് ചിന്തിച്ചാലും കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തന്നു.

ഇസ്രായേലുകാർ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവരുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. എന്താ സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു? നിങ്ങൾ സത്യത്തിൽ ഒരു ബനൂ ഇസ്രായേലുകാരനെയും ഈജിപ്തിൽ അവശേഷിപ്പിക്കാത്ത വിധം ആട്ടിയോടിക്കാൻ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഇവരെ ആട്ടി ഓടിക്കാൻ വേണ്ടി നാട്ടിന്ന് തുരത്താണ് നാട്ടിൽ എല്ലാവരും പാടെ കൂടിയിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുമ്പോൾ അവരെ ആട്ടി ഓടിക്കുന്നതിൻ്റെ ആവേശത്തിൽ പിറകെ വരുന്നവരാണ് ഫിറൗന്റെ സൈന്യം എന്ന് പറഞ്ഞാൽ. അവിടെ ഈ പ്രതിസന്ധികളൊക്കെ നിൽക്കുമ്പോഴും മൂസാനബി പറഞ്ഞ ഇന്ന റബ്ബീ സയഹ്ദീ എന്നാണ്, എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിക്കുന്നതാണ്, ഈ കടലിനപ്പുറത്തേക്ക് എത്താനും ഒരു വഴി എൻ്റെ റബ്ബുണ്ടാക്കുന്ന. കാരണം അള്ള പറഞ്ഞതാണ് മൂസാനബിനോട്, നാളെ രാവിലെ നിന്റെ ആളുകളെയും കൂട്ടി നിന്ന് ഇവിടുന്ന് പുറപ്പെടണമെന്ന് അള്ള പറഞ്ഞാണ്. അള്ള പുറപ്പെടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുറപ്പെട്ടതൊരു ലക്ഷ്യത്തിലെത്തും എന്ന ഉറപ്പ് മൂസാനബി അലൈഹിസ്സലാമിന് ഉണ്ടായിരുന്നു. ഇന്നാലെ മുദറക്കൂൻ എന്ന് കൂടെയുള്ളവർ നിലവിളിച്ച് പറയുമ്പോൾ മൂസാനബി അലൈഹിസ്സലാം അള്ളാഹുവിലുള്ള ആ വിശ്വാസത്താൽ ഒരിക്കലും പതറാതെ ഒരു ഭയവുമില്ലാതെ നിന്നു എന്നാണ്. ആ സമയത്താണ് അള്ളാഹു കടലിൽ അടിക്കാൻ പറഞ്ഞത്. കടലിൽ അടിച്ചപ്പോൾ എന്താണ് ഫംഫല കുല്ലു ഫിറക്കുന്നതാണ്, അതായത് എല്ലാ പിന്നെ ഗോത്രങ്ങൾക്കും ഓരോ വഴിയാണ് തുടർന്നത്. കടലിൽ ഓരോ ഗോത്രങ്ങൾക്കും മറികടന്നു പോകാനുള്ള ഓരോ വഴികൾ മനസ്സിലായി. ആ വഴികൾ കാണുമ്പോൾ ആവേശത്തോടുകൂടി ആ വഴിയിലേക്ക് ഇറങ്ങുകയാണ് ശത്രുക്കൾ ചെയ്യുന്നത്. അവസാനം എല്ലാവരും കരക്ക് കയറുകളും ആ ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കും. അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്ത് നമ്മൾ ആലോചിച്ച് നോക്കുന്നെങ്കിൽ ഇപ്പോൾ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, നമുക്കതിലൊക്കെ വലിയ സന്ദേശങ്ങളുണ്ട്. ഭൗതിക സന്നാഹങ്ങളോ ഭൗതിക സാഹചര്യങ്ങളോ നമ്മളെ നിരാശപ്പെടുത്തുമ്പോൾ നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. നമ്മൾ പണമാവട്ടെ ആരോഗ്യമാകട്ടെ എന്താവട്ടെ നമ്മുടെ പ്രതികൂലതകൾ അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള രംഗത്തുള്ള അക്രമങ്ങളാകട്ടെ ഒറ്റപ്പെടുത്തലാകട്ടെ എന്ത് വന്നാലും നമുക്ക് ഈ ശക്തികൾക്കൊക്കെ അപ്പുറത്താണ് അള്ളാഹുവിൻ്റെ ശക്തി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. നമ്മൾ ഭരമേൽപ്പിച്ചവൻ റബ്ബുൽ അർശാണ്. എന്താ റബ്ബുൽ അർശാണ്? ഏറ്റവും വലുത് അർശാണ്, അള്ളാഹുവിൻ്റെ സിംഹാസനമാണ് ആ റബ്ബുൽ അർശ്. ആ അർശിൻ്റെ ഉടമസ്ഥനായ അസ്ബി അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനില്ല, ആ പടച്ചോ മതിനിക്ക്, അലൈഹി തവക്കൽതു, അവനും ഞാൻ ഭരമേൽപ്പിച്ചു, വഹുവ റബ്ബുൽ അർശിൽ അളീം, അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനാണ്. ഇന്ന റബ്ബി സയഹദി, എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിക്കും എന്ന് പറഞ്ഞ് ആശ്വാസത്തോടെ സമാധാനത്തോടെ ഒരു പതറാതെ നിൽക്കാൻ മൂസാ നബി അലൈഹി സ്ലാമിന് പറ്റിയത് ആ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് സുഹൃത്തുക്കൾ. ഇത് മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ മാത്രം ചരിത്രമല്ല, പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രത്തിൽ ഇത്തരം സന്ദർഭങ്ങളെയും സമയങ്ങളെയും നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് ആ ചരിത്രം വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ട് ഓർമ്മിപ്പിക്കാൻ ഈ മുഹറം മാസം വരുമ്പോഴൊക്കെ ആ സംഭവം ഓർമ്മിക്കും. ഈ നോമ്പിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ മൂസാ നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ സംഭവം യഥാർത്ഥത്തിൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരും. അപ്പോൾ ആ ചരിത്ര സംഭവങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാലുണ്ടാകുന്ന വിജയത്തെക്കുറിച്ചും ഏത് കാലഘട്ടങ്ങളിലുമുള്ള ആളുകളെയും ഓർമ്മപ്പെടുത്താൻ ഈ ചരിത്രങ്ങൾക്ക് പറ്റും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുവാനും ഏത് പ്രതിസന്ധികളെയും അള്ളാഹുവിൻ്റെ വിശ്വാസം കൊണ്ട് തരണം ചെയ്യാനും നമുക്ക് പറ്റണം. ഈ വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ പവിത്രത മനസ്സിലാക്കുകയും ഓരോ സന്ദർഭത്തിലും ഇസ്ലാം നിർദ്ദേശിച്ച കാര്യങ്ങളെ അതറിയേണ്ട വിധം മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കി അതിനോട് അതിൻ്റെ ആദരവിലും ബഹുമാനത്തിലും പെരുമാറുക എന്നുള്ളത് വിശ്വാസികളായ നമ്മുടെ എല്ലാവരുടെയും കടമയാണ്, നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. അത് നിർവഹിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാം. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാനാണ്, സത്യവിശ്വാസികൾ മുഴുവനും സഹോദരങ്ങളാണ്. പരസ്പര സ്നേഹവും ബന്ധവും എല്ലാ കാലഘട്ടത്തിലും നിലനിർത്തിക്കൊണ്ടുകൊണ്ട് ആളുകൾ, ഈ വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹം അതാണ് സത്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും വലിയ ആത്മധൈര്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പം എനിക്കിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബം എന്താകുമെന്ന ചോദ്യത്തിനൊരു ഉത്തരമുണ്ട്. അത് നമ്മെ സ്നേഹിക്കുന്ന നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരേ പരലോകത്തിലും ഒരേ അള്ളാഹുവിലും വിശ്വസിക്കുന്ന വിശ്വാസികളാണെന്നല്ല. അതുകൊണ്ടാണ് വിശ്വാസികൾക്കിടയിൽ ആറ് കടമകൾ നിശ്ചയിച്ചത്. വിശ്വാസികൾ തമ്മിൽ ആറ് കടമകളുണ്ട്. ആ ആറ് കടമകൾ നോക്കും നിങ്ങൾ, നമ്മളെ പരസ്പര ബന്ധത്തിൽ സലാം പറയണം എന്നുള്ളതാണ്. സലാം പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യും, സ്നേഹിക്കുന്നതാണ്. പരസ്പര സ്നേഹമുണ്ടാകാൻ വേണ്ടി പറഞ്ഞ കാരണം ജനാസയെ പിന്തുടരും. ഒരാൾ മരിച്ചാൽ നമുക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളവിടെ എത്തണം എന്നാണ് ആ സ്നേഹബന്ധങ്ങൾ. ഇപ്പോൾ ജുമാഅക്ക് നമ്മൾ പങ്കെടുക്കുമ്പോൾ ആ സ്നേഹവും കൂട്ടായ്മയും പുതുക്കപ്പെടുന്നു. നമ്മൾ ജമാഅത്തുകൾക്ക് വരുമ്പോൾ ഒരു നാട്ടിലെ മുഴുവൻ ആളുകളും
ആ പ്രദേശത്ത് ഒരുമിച്ച് കൂടുമ്പോൾ

0: ആള് എന്നും പള്ളിയിൽ വരുന്ന ആൾ വന്നില്ലെങ്കിൽ നമ്മൾ ചോദിക്കും എന്താണ് അയാൾ വരാത്തതെന്ന്. പക്ഷെ പലപ്പോഴും ഇങ്ങനെ ഒരു ബന്ധം സമൂഹത്തോടും സമുദായത്തോടും വിശ്വാസികളോടും ചേർന്ന് നിൽക്കുക എന്നുള്ളതിൽ, നമ്മളൊക്കെ നമ്മുടേതായ ബിസിനസ്സുകളും നമ്മുടേതായ പരിപാടികളിലുപരി നമ്മുടെ നാട്ടിലെ പള്ളിയായിട്ടൊന്ന് സഹകരിക്കാം, അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഭാഗവാക്കാകാം, അവിടുത്തെ ആളുകളോട് നമ്മൾ ബന്ധപ്പെടുക, നമ്മൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ അവിടെ ജമാഅത്തിൽ പങ്കെടുക്കുക, നമ്മുടെ അയൽപക്കത്ത് ഒരു രോഗി ഉണ്ടെങ്കിൽ സന്ദർശിക്കാം. അതേപോലെ തന്നെ പരസ്പര ബന്ധങ്ങളെല്ലാം നമ്മളൊക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ പരസ്പരം ക്ഷണിക്കാം, പരസ്പരം സഹകരിക്കാം. ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പോകേണ്ട കാര്യമാണ്. എനിക്കതിനൊന്നും നേരമില്ല എന്നിലൊക്കെ നമ്മൾ നിൽക്കാൻ പാടില്ല. നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കണം, നമ്മളെ എല്ലാവർക്കും അറിയണം. ഒരു പക്ഷേ നമ്മളൊക്കെ മരിച്ച് പേര് പറഞ്ഞാൽ ഇന്ന ആള് പറഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവും കൂടി ഇല്ല. എപ്പോഴത് മനസ്സിലാകുക? നമ്മളെപ്പോഴും ആ എല്ലാ സമയത്തും ആ പള്ളിയിലുണ്ടാകുന്ന ആൾ, ആ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഫസ്റ്റ് വരുന്ന ജുമാക്ക ഫസ്റ്റ് വന്നെത്തുന്ന ആൾ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാവുക, ഈ സ്നേഹത്തിൽ നമ്മളിപ്പോൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തണം എന്ന് ഈ പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ അള്ളാഹുവിൻ്റെ നിയമനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് പോയ തെറ്റുകളെയും കുറ്റങ്ങളെയും ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. അള്ളാഹു നിൻ്റെ വിശാലമായ സ്വർഗത്തിൻ്റെ അഖിലകാരാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമെന്നാഥ. അള്ളാഹു നിൻ്റെ ഭയാനകമായ നരകശിക്ഷയെ ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുമ്മഗ്ഫിർ ലിൽമുഅ്മിനീന വൽ മുഅ്മിനാത്. റബ്ബന സ്വരിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറമ മുഖാമ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
1: ما شاء الله بارك الله فيكم. نام ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ പെരിന്തൽമണ്ണ സലഫി ജുമാ മസ്ജിദിൽ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം ഇപ്പോൾ കേട്ടത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാസം.

0: മുമ്പിലുള്ള മത്സ്യം ചൂണ്ടയിൽ കുടുങ്ങി പിടഞ്ഞ് പിടഞ്ഞ് അപ്രത്യക്ഷമാകുന്നത് കണ്ടാലും അടുത്ത ചൂണ്ടയിൽ കടിച്ചു തൂങ്ങാൻ പിറകിലുള്ള മത്സ്യങ്ങൾ മത്സരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ചില മനുഷ്യരുമുണ്ട്. മെസഞ്ചറിൽ ഹായ് എന്ന രണ്ടക്ഷരത്തിൽ തുടങ്ങുന്ന പല സൗഹൃദങ്ങളും കുറഞ്ഞ വാക്കുകളും കാലവും കൊണ്ട് പിരിയാൻ കഴിയാത്ത ബന്ധങ്ങളായി മാറുന്നതും ശരിയായ ഊരും പേരും തമ്മിലറിയില്ലെങ്കിലും ഒന്ന് നേരിൽ കാണണമെന്ന് പറയുമ്പോഴേക്ക് മക്കളെയും എന്നും കൂടെ നിൽക്കുന്ന മാതാപിതാക്കളെയും ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങിപ്പോകുന്നതും അവസാനം പ്രൊഫൈൽ പിക്ചറിൽ കണ്ട സുന്ദരനെയും സുന്ദരിയെയുമല്ല നേരിൽ കാണുന്നതെന്ന് അറിയുമ്പോഴേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ട്രാപ്പിലകപ്പെട്ടു പോകുന്നതും അയാൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടുതന്നെ ഭാര്യയും മക്കളുമൊക്കെയായി സമാധാനത്തോടെ ജീവിക്കുന്ന അയാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പിന്നാലെയൊന്നും പോകാൻ പാടില്ലായിരുന്നു. എന്നിട്ടും അതാരാണെന്നും എന്താണെന്നും അറിയാൻ അയാൾക്ക് വെറുതെ ഒരു ക്യൂരിയോസിറ്റി.
1: ഒരു പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്.
2: ഒരു ട്രാപ്പ് പോലെ അല്ലേ?
1: ഈ ഇൻസ്റ്റയിലാണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതൽ, ഇൻസ്റ്റാഗ്രാം. പക്ഷേ ഇന്ന് ഇന്നത്തെ യുവത്വം അല്ലെങ്കിൽ കുട്ടികളൊക്കെ കൂടുതലും അതിലാണ്. നമ്മളൊക്കെ നമ്മൾ കുറച്ച് മുതിർന്ന ആളുകൾ നമുക്ക് ആ ഇൻസ്റ്റയോട് അത്ര താല്പര്യം ഇല്ല എങ്കിലും കുട്ടികളൊക്കെ അതിൽ തന്നെയാണ്. അപ്പൊ അതിലെ ഫ്രണ്ട്സുകള്
2: നമുക്കറിയാത്ത കുറേ ലോകങ്ങൾ അതിൽ അവർ അല്ലേ സൃഷ്ടിച്ചെടുക്കുന്നു.
1: അതിൽ പരിചയപ്പെടുന്ന ചില പരിചയങ്ങൾ അതാരാണെന്ന് അറിയില്ല.
2: സാധാരണ വഴിവക്കിലും ബസ്സിന്റെ യാത്രയിലും അതേപോലെ തന്നെ ഓഫീസ് മീറ്റിങ്ങുകളിലൊക്കെ ഉള്ള പരിചയങ്ങൾ ഇന്ന് തീർത്തും ഓൺലൈനിലേക്ക് മാറിയിട്ടുണ്ട്. അവരുടെ കൂട്ടുകാര് അവരുടെ ബന്ധങ്ങള് ഒക്കെ ഇൻസ്റ്റാ
1: ഫേസ്ബുക്ക്.
2: അറിയില്ല,
1: അങ്ങനത്തെ ചില സൗഹൃദ വലയങ്ങളിൽ അകപ്പെട്ടു പോയ.
2: അതെ അതെ.
1: ആ സൗഹൃദ വലയങ്ങളിൽ ചാറ്റ് ചെയ്ത് സംസാരിച്ച് ആ ചാറ്റുകള് അതിരി കടന്ന് അവർക്കിടയിലുള്ള സൗഹൃദം വളർന്ന് അത് മറ്റൊരു തലത്തിലേക്ക് എത്തി പിന്നെ ഒക്കെ വലിച്ചെറിഞ്ഞ്
2: തീർച്ചയായും
1: കുടുംബത്തെ.
2: അതായത് ഒരു ഹായ് വിടുന്ന ആളുടെ മനസ്സ് എന്താണ് എന്ന് ഇപ്പുറത്തെ സ്ക്രീനിന്റെ അപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നില്ലല്ലോ. എന്റെ അപ്പുറത്തുള്ള നേരെ മറിച്ച് നമ്മൾ കണ്ട് സംസാരിച്ച് നമ്മൾ യാത്രയിൽ ഒരാളെ പരിചയപ്പെടുന്നത് പോലെയല്ല.
1: കണ്ട് സംസാരിക്കുമ്പോ പോലും ചിലപ്പോ നമുക്കത് കിട്ടൂല, ഇയാളെ മനസ്സ് കിട്ടൂല.
2: അതെ അതെ അതെ.
1: കാണുന്നില്ല എന്നുള്ളത്
2: അതെ അതെ
1: അത്ര വലിയ ഒരു ആഘാതം ഉണ്ടാക്കുന്നത്.
2: അതെ അതെ.
1: അതിനകത്ത് ഒരുപാട് വാർത്തകള് സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
2: നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും ഒക്കെ അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥികൾ സയ്യിദ് മുഹമ്മദ് ഷാക്കിർ, ജംഷീർ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കൂടിക്കാഴ്ചയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ അതിഥി പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷാക്കിർ നമ്മുടെ കൂടെയുണ്ട്. ഷാക്കിർക, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഉപ്പയെക്കുറിച്ചാണ് കാര്യമായിട്ട് പറഞ്ഞത്. ഒരു ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ തറവാട്ടിലാണ് സത്യത്തിൽ നിങ്ങൾ ജനിച്ചിട്ടുള്ളത്. ഉമ്മയും ഉമ്മയുടെ ഉപ്പയും അതേപോലെ മദീനത്തുൽ ഉലൂമിൻ്റെ പരിസരവും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പഴയ നേതാക്കളുടെ പശ്ചാത്തലവും ഒക്കെ എമ്പാടും നിങ്ങൾക്ക് പറയാണ്ട്. നമുക്ക് ഉപ്പയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഉമ്മയുടെ ഉപ്പയെക്കുറിച്ച് നമുക്ക് ഒരുപാട് പറയാനുണ്ട് അല്ലേ?
2: അതെ,
1: ഒന്ന് ഉമ്മയുടെ ഉപ്പയെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തി.
2: ഉമ്മയുടെ ഉപ്പയാണ് പി കെ മുസാ മൗലവി, നമ്മളെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ സംഘടനാ രംഗത്തുള്ള ആദ്യകാല നേതാക്കളിൽ പണ്ഡിതന്മാരിൽപ്പെട്ട വളരെ പ്രമുഖമായ സ്ഥാനമാണ് മുസാ മൗലവിക്കുള്ളത്. അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു, അതുപോലെ തന്നെ അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു, സംഘാടകനായിരുന്നു. അപ്പോൾ അദ്ദേഹം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1886 അദ്ദേഹത്തിൻ്റെ ജനനം. എന്ന് മാത്രമല്ല 105 വയസ്സ് അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. 1991 അദ്ദേഹം മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേയൊക്കെ കഴിച്ചു കൂട്ടാനുള്ള സമയം ചെലവഴിക്കാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യമുണ്ടായിട്ടുണ്ട്. മുസാ മൗലവി അവസാന കാലത്തൊക്കെ അദ്ദേഹം പ്രായമായെങ്കിലും പ്രായത്തിൻ്റെ അവശതകളില്ലാത്ത ഒരാളായിരുന്നു. മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് രോഗമൊക്കെ വന്ന് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ മുമ്പൊക്കെ നമുക്ക് കാര്യമായി മുസാ മൗലവിൻ്റെ അടുത്ത് പോയാൽ പത്രം വായിച്ചു കൊടുക്കലായിരുന്നു ഒരു പണി. കണ്ണിന് കാഴ്ച കുറച്ച് കുറവുണ്ടായതുകൊണ്ട് പത്രം പൂർണ്ണമായി വായിപ്പിക്കും നമ്മളെ കൊണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പൊതുവേ കുറച്ചൊക്കെ പ്രധാന വാർത്തകളൊക്കെ വായിച്ച് പോവുകയാണെങ്കിൽ സമ്മതിക്കൂല, അത് ഈ വായിച്ചില്ല എന്ന് പറയും, വേറെ ഭാഗം എല്ലാ വാർത്തകളും വായിപ്പിക്കും. അതുപോലെ തന്നെ വളരെ വലിയ സ്നേഹമായിരുന്നു. നമ്മൾ സ്കൂളൊക്കെ തുടങ്ങുന്ന സമയത്ത്, ഞാൻ 5 പഠിക്കുമ്പോൾ ഓർമ്മയുണ്ട്, എല്ലാ കൊല്ലവും എല്ലാ അധ്യയന വർഷത്തിൻ്റെയും തുടക്കത്തിൽ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് വല്യാപ്പൻ്റെ അടുത്ത് പോകാൻ നിർബന്ധമാണ്. അന്ന് സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കൊക്കെ വാങ്ങാനുള്ള പൈസ വല്യാപ്പന് തരാം, ഒരു അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഓർമ്മകളുണ്ട്. പിന്നെ അദ്ദേഹം വളരെ സുദീർഘമായി നിന്ന് രാത്രി നമസ്കരിക്കുന്ന ആളായിരുന്നു. അതിനുള്ള ഉറക്കെ തഹജ്ജുദ് നിസ്കാരം, അത് വല്യാപ്പൻ്റെ ശൈലി അനുസരിച്ച് അങ്ങനെ വലിയ സുഹൃത്തുക്കളൊക്കെ പാരായണം ചെയ്ത് ദീർഘമായി നിസ്കരിക്കും. അപ്പോൾ അതൊക്കെയാണ് മനസ്സിൽ ഉള്ള ഓർമ്മകൾ. അതുപോലെ വല്യാപ്പയെ കാണാൻ, മുസാ മൗലവിയെ കാണാൻ ഒരുപാട് ആളുകൾ വരുമായിരുന്നു. വലിയ വലിയ പണ്ഡിതന്മാർ, ഉമർ മൗലവിയൊക്കെ അടക്കമുള്ള ആൾക്കാരൊക്കെ എപ്പോഴും വന്നാലും, പുളിക്കൽ ഭാഗത്ത് വന്നാൽ അവർ നിർബന്ധമായും മുസാ മൗലവിൻ്റെ അടുത്തുനിന്ന് പോകും. അതിന് പ്രസ്ഥാന കക്ഷി ഭേദങ്ങളൊന്നുമില്ല. എനിക്ക് ഓർമ്മയുണ്ട് ജമാഅത്തെ ഇസ്ലാമിൻ്റെ അമീറായിരുന്ന കെ സി അബ്ദുള്ള മൗലവി, അദ്ദേഹം മുസാ മൗലവി മരിക്കുന്നതിന് കുറച്ച് മുമ്പാണ്, ഒരു 3-4 മുമ്പായിരിക്കും അദ്ദേഹം വന്നു. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലാണ് സിയാങ്കണ്ടത്ത് വന്ന, അദ്ദേഹവും വേറെ കുറേ പണ്ഡിതന്മാരുണ്ട് കൂട്ടത്തിൽ. അന്നത്തെ ഒരു ചെറുപ്പക്കാരൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നുണ്ട് കൂടെ, അവർ അന്വേഷിച്ച് വന്ന് എൻ്റെ അടുത്തെത്തി. ഞാനാണ് അവർക്ക് വഴി കാണിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അവരൊക്കെ വന്ന് മുസാ മൗലവിൻ്റെ അടുത്തൊക്കെ വന്ന് കുറേ നേരം സംസാരിച്ച് ഒക്കെ പോകുന്ന, അങ്ങനെ എല്ലാവരും വിസിറ്റ് ചെയ്തിരുന്ന, പോയി കണ്ട് പല ഉപദേശങ്ങളും തേടിയിരുന്ന ഒരു വലിയ പണ്ഡിതനായിരുന്നു മുസാ മൗലവി. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് വാജിയുടെ ശിഷ്യരായിട്ട് വാഴക്കാട് ദാറുൽ ഉലൂമിൽ പഠിച്ചു കെ മൗലവിയോടൊപ്പം. ചാലിലകത്തിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു മുസാ മൗലവി. അദ്ദേഹം അവിടെ ഡ്യൂട്ടി ഏൽപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ടൊരു അധ്യാപകനായിരുന്നു പി കെ മുസാ മൗലവി. അദ്ദേഹത്തിന് മലയാള ഭാഷയിൽ നല്ല കഴിവായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ എന്താ വെച്ചാൽ, ഇസ്ലാമിക സാഹിത്യങ്ങളൊക്കെ അധികം അറബി മലയാളത്തിലുണ്ടായിരുന്നു.
1: അറബി മലയാളത്തിൻ്റെ ഒരു കാലമായിരുന്നു.
2: ഭൂരിഭാഗം ഇസ്ലാമിക സാഹിത്യം അറബി മലയാളത്തിലായിരുന്നു. അപ്പോൾ ആ കാലത്തും മലയാള ഭാഷയിൽ എഴുതാനുള്ള കഴിവ് പിന്നുണ്ടായിരുന്നൊരു പണ്ഡിതനാണ് മുസാ മൗലവി.
1: അൽമനാറുമായി ബന്ധപ്പെട്ട്, പി കെ മുസാ മൗലവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാറുണ്ടല്ലോ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ക്യാൻ്റമ്മിൻ്റെ മുഖപത്രമായ അൽമനാറ് 1950 ശേഷം വരികയാണ്. പക്ഷെ അതിനു മുമ്പേ പി കെ മൂസ മൗലവി അതുമായി ബന്ധപ്പെട്ട്,
2: അൽമനാറ് കെ എൻ എം രൂപീകരണത്തിന് മുമ്പ് തന്നെ മൂസ മൗലവി ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണമാണ്. കെ എൻ എം രൂപീകരണം ഉണ്ടായപ്പോൾ പിന്നെ അതിൻ്റെ മുഖപത്രമായി അൽമനാർ മാറുകയായിരുന്നു. അതിൻ്റെ രൂപീകരണം മുതൽ 1991 മൂസ മൗലവി മരിക്കുന്നവരെ അദ്ദേഹമായിരുന്ന ഒരു ചീഫ് എഡിറ്റർ ദീർഘകാലം. അപ്പോൾ ആ പ്രസിദ്ധീകരണത്തിന് അദ്ദേഹവുമായി വലിയ ബന്ധമുണ്ട്. അതിനു പുറമെ 1920 മൂസ മൗലവിയുടെ നേതൃത്വത്തിൽ മൂസ മൗലവിയും കെ എം സീതി സാഹിബൊക്കെ ഒന്നിച്ചാണ് മുസ്ലിം ലിറ്ററേച്ചർ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടാക്കിയത്. അപ്പോൾ അന്നൊക്കെ വളരെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു മുസ്ലിം സമുദായത്തെ അവരെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരാനും അവരിൽ വൈജ്ഞാനിക താല്പര്യം ഉണ്ടാക്കാനൊക്കെ വേണ്ടിയുള്ള കുറേ സാഹിത്യ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ആ കൂട്ടത്തിലെ ഒരു വലിയ നാഴികക്കല്ലായിരുന്നു മുസ്ലിം ലിറ്ററേച്ചർ സൊസൈറ്റി. അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ ഖുർആൻ പരിഭാഷയുടെ രചനയൊക്കെ തുടങ്ങുന്നത്. മൂസ മൗലവി അമ്മ ജുസീൻ്റെ പരിഭാഷയൊക്കെ എഴുതി, പിന്നീട് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. പിന്നീട് അതൊരു വലിയ പ്രവർത്തനമായി മാറുകയും നമ്മുടെ പിൽക്കാലത്ത് മുജാഹിദ് പ്രസ്ഥാനം പ്രസിദ്ധീകരിച്ച അമാനി മൗലവിയുടെ തഫ്സീർ എന്നറിയപ്പെടുന്ന തഫ്സീറിൻ്റെ തുടക്കം സത്യത്തിൽ അങ്ങനെ ആണ് ഉണ്ടായത്. പിന്നീട് ഇതിന് മൂസ മൗലവിയും എടവണ്ണ അലവി മൗലവിയും അമാനി മൗലവി ഒന്നിച്ച കാര്യങ്ങൾ ചെയ്തു. പിൽക്കാലത്ത് അമാനി മൗലവിയാണ് അത് പൂർത്തീകരിച്ചത്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മറ്റൊക്കെ മൂസ മൗലവി കുറേ യാത്രകളൊക്കെ ഉണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് പരിപൂർണമായും ഇടപെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇതിൻ്റെ പൂർത്തീകരണം ഉണ്ടായത് അമാനി മൗലവിയിൽ നിന്നാണ്. എന്നാലും അതിൻ്റെ ഒരു വലിയ ഭാഗം അതിൽ മൂസ മൗലവിക്ക് വലിയ പങ്കുണ്ട്. പിന്നെ അതുമാത്രമല്ല, വേറെയും കുറേ സാഹിത്യരചനകൾ അദ്ദേഹം, പ്രവാചക ചര്യകൾ എന്നുള്ള പേരിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം, അത് പിന്നെ അൽ ഖിസ്താസുൽ മുസ്തഖീം എന്ന പേരുള്ള പുസ്തകം, പ്രവാചക ചര്യകൾ എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും അതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്ന് മാത്രമല്ല, കെ എൻ എം രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ വൈസ് പ്രസിഡൻ്റായിരുന്നു മൂസ മൗലവി. പിന്നീട് കെ എം മൗലവി 1964 മരിച്ചപ്പോൾ അടുത്ത പ്രസിഡൻറ്റ് മൂസ മൗലവി ആയിരുന്നു കെ എൻ എമ്മിൻ്റെ.
1: അപ്പോൾ ശരിക്ക് ആ 1950 അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ള കേരളത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് എഴുത്തും വായനയും മഹാഭൂരിപക്ഷത്തിനും അറിയാത്തൊരു കാലം. പിന്നെ ഈ മാലയും മൗലൂദും ഇങ്ങനെ അന്ധവിശ്വാസങ്ങളിലും ഷിർക്കിലും ഖുറാഫാത്തിലും ജീവിക്കുന്ന മഹാഭൂരിപക്ഷം സമുദായത്തിന് ഒരു നന്മയിലേക്ക് നയിക്കാനുള്ള വെളിച്ചം അത് മലയാള ശുദ്ധമായ മലയാളം ഭാഷയിൽ എഴുതുകയും അതുപോലുള്ള പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് വലിയൊരു വിപ്ലവമാണ് സത്യത്തിൽ അക്കാലത്ത് ചെയ്തു എന്നുള്ളത്. പിന്നെ ഇസ്ലാഹി കേരളത്തിലെ ഒരു വിപ്ലവമായിരുന്നു സത്യത്തിൽ ആ ഖുർആൻ്റെ തഫ്സീറും അതിൻ്റെ പരിഭാഷയും. അതിൻ്റെ തുടക്കം അവരാണ് നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷാക്കിർക്കാക്ക് ഷാക്കിർക്കാൻ്റെ ഉമ്മ പി കെ മൂസ മൗലവിയുടെ മകളാണ് പി കെ സുബൈദ മദനിയ. മദീനത്തുൽ ഉലൂം അറബിക് കോളേജിലെ ആദ്യത്തെ മദനിയാണ്. ഉമ്മയെക്കുറിച്ച് ഒരുപാട് നിങ്ങൾക്ക് പറയാനുണ്ടാകും.
2: ഉമ്മ പിന്നെ പി കെ മൂസ മൗലവിയുടെ ഏറ്റവും ഇളയ മകളാണ്. മൂസ മൗലവിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു ദീർഘമായ യാത്രകളും ഒക്കെ ഇന്നത്തെ കാലം പോലല്ല. യാത്ര എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴാണ് തിരിച്ചു വരിക എന്നുള്ളത് അറിയില്ല. അങ്ങനെയുള്ള ദീർഘമായ സഞ്ചാരങ്ങളുടെ ഒക്കെ ഒരാളായിരുന്നു മൂസ മൗലവി. ഓരോ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ ഓരോ ഭാഗത്ത് പോകും. പിന്നെ അധ്യാപനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇപ്പം അത്തോളിയിലൊക്കെ മൂസ മൗലവി അധ്യാപകനായിരുന്നു. കോഴിക്കോട് എം എം ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു. അത്തോളിയിൽ സി എച്ച് മുഹമ്മദ് ഗോയയുടെ അധ്യാപകനാണ് മൂസ മൗലവി. അത് സി എച്ചിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്, എം സി വടകര എഴുതിയ ജീവചരിത്രത്തിൽ. പിന്നെ പി കെ മൂസ മൗലവിയുമായും അതുപോലെ എം സി സി അഹമ്മദ് മൗലവിയുമായൊക്കെ വളരെ ചെറുപ്പത്തിൽ ബന്ധപ്പെടാനുള്ള അവസരം സി എച്ചിനുണ്ടായത് അദ്ദേഹത്തെ ചെറുപ്പത്തിലെ ഒരു കൊച്ചു മുജാഹിദാക്കി തീർത്തു എന്ന് എഴുതിയിട്ടുണ്ടതിൽ. അപ്പോൾ സി എച്ചിൻ്റെ വളരെ ഇഷ്ടപ്പെട്ടൊരു ഗുരുനാഥനായിരുന്നു മൂസ മൗലവി എന്ന് മാത്രമല്ല, പലപ്പോഴും സി എച്ച് മൂസ മൗലവിയെ സന്ദർശിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഉമ്മ അങ്ങനെ വളർന്നു വരുന്ന ഘട്ടത്തിൽ മദീനത്തുലുമൊക്കെ സ്ഥാപിതമായിട്ട് പിന്നെ ഉമ്മ ഉമ്മക്കൊരു 5-6 വയസ്സൊക്കെ ഉള്ള കാലത്തായിരിക്കും മദീനത്തുലുമിൻ്റെ രൂപീകരണം. എം സി സി ആണല്ലോ
1: സ്ഥാപകൻ.
2: അപ്പോൾ ഉമ്മ സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ, എൽ പി സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ നേരെ മദീനത്തുലുമിലേക്ക് പോയി ചേരുകയായിരുന്നു. പിന്നീട് അവിടെ സ്ഥാപകനും പ്രിൻസിപ്പാളൊക്കെ ആയിരുന്ന എം സി സി ആണ് ഉമ്മയുടെ രക്ഷിതാവും അധ്യാപകനൊക്കെ. എം സി സിയുടെ വലിയ പ്രോത്സാഹനം, ധാരാളമായി വായിക്കാനൊക്കെ നമുക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എം സി സി നന്നായി വായിക്കാൻ പറയും.
1: അതുകൊണ്ട് തന്നെ 1950s
2: ഉമ്മ അവിടെ ചേരുന്നത് 1950s
1: ആയിരിക്കണം
2: ഏകദേശം.
1: അന്നാണ് വായിക്കാനുള്ള
2: 50-51 കാലത്ത്. അപ്പോൾ ഉമ്മക്കന്ന് വളരെ ചെറിയ പ്രായമുള്ളൂ, ഒരു 9 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് മലയാളമൊക്കെ നന്നായിട്ട് വായിക്കാൻ വേണ്ടി പറയുന്നു എം സി സി. അപ്പോൾ അന്ന് മലയാളത്തിൽ സ്കൂളിൽ കൂടുതൽ പഠിക്കാത്തതുകൊണ്ട് മലയാള ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ ഇസ്ലാമികമായ സാഹിത്യം എഴുതാനും പ്രസംഗിക്കാനൊക്കെയുള്ള പ്രാപ്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണത് പറഞ്ഞിരുന്നത്. അപ്പം അന്ന് ലഭ്യമായിരുന്ന മലയാള സാഹിത്യമൊക്കെ നന്നായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അറബിയിലും നന്നായി വായിച്ചിരുന്നു. ആ വായനമ്മ ഒരുപാട് കാലം തുടർന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് അറബിയിലുള്ള വായന. ഞാൻ പുറത്തൊക്കെ പോണ സമയത്ത് നമുക്ക് പല സ്ഥലത്തുനിന്നും കിതാബുകളൊക്കെ കിട്ടുമ്പോൾ എനിക്കതൊരു പിന്നെ മനസാക്ഷി കുത്തില്ലാതെ വാങ്ങാൻ ധൈര്യം തന്നിരുന്നത് ഉമ്മത് വായിക്കുന്നുള്ളായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും അടുത്ത കാലം വരെ ഈ അറബി ഗ്രന്ഥങ്ങളൊക്കെ ധാരാളമായി വായിക്കുമായിരുന്നു. അപ്പോൾ മലയാളത്തിലുള്ള വായന നന്നായി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഉമ്മ നന്നായി എഴുതുമായിരുന്നു. ഒരുപാട് ലേഖനങ്ങൾ ഏകദേശം 1958-59 കാലം മുതൽ ഉമ്മ എഴുതിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഉമ്മൻ്റെ ലേഖനം പ്രസിദ്ധീകരിച്ചത് എൻ വി അബ്ദുസ്സലാം മൗലവിയുടെ മിഷ്കാത്തുൽ ഹുദ എന്ന പ്രസിദ്ധീകരണത്തിലാണ്. ഉമ്മ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, അന്ന് എൻ വി അബ്ദുസ്സലാം മൗലവി ഇങ്ങനെ വളരെ അധികം പ്രോത്സാഹിപ്പിച്ച് ലേഖനം എഴുതിച്ചു എന്ന് മാത്രമല്ല, അന്ന് അത് പ്രസിദ്ധീകരിച്ചപ്പോൾ ഒരു പ്രതിഫലമായിട്ട് 5 രൂപ അന്ന് എൻ വി അബ്ദുസ്സലാം മൗലവി അയച്ചു കൊടുത്തു എന്നാണ്.
1: കോളേജ് പഠിക്കുന്ന സമയത്താണ്
2: അത്, ഏതാണ്ട് പഠനം പൂർത്തിയാണ്
1: ആ സമയത്ത്. അപ്പോൾ
2: അതൊക്കെ ഒരു വലിയ സംഖ്യയാണ് അന്ന്. അന്നിപ്പോൾ ഒരു സ്കൂൾ അധ്യാപകൻ്റെ ശമ്പളം 30-40 രൂപയൊക്കെയാണ് മാസാന്ത ശമ്പളം. അപ്പോൾ പിന്നെ തുടർന്ന് അങ്ങോട്ട് ഒരുപാട് ലേഖനങ്ങൾ പല പ്രസിദ്ധീകരണങ്ങൾ എഴുതിയിട്ടുണ്ട്, അൽമനാറിൽ എഴുതിയിട്ടുണ്ട്, അതുപോലെ പൊതുവായ പ്രസിദ്ധീകരണങ്ങളിൽ മുസ്ലിങ്ങളുടെ തന്നെ, അതുപോലെ മറ്റുള്ള സോവനീറുകളിലും മാഗസീനുകളിലൊക്കെ ധാരാളം എഴുതി.
1: എഴുത്തുപോലെ തന്നെ ഉമ്മ നല്ല പ്രാസംഗികയായിരുന്നു കേട്ടിട്ടുണ്ട്.
2: ആ പ്രസംഗരംഗത്ത് ധാരാളമായിട്ട് ഒരുപാട് പരിപാടികൾക്ക് പോയി പ്രസംഗിച്ചിരുന്നു. ഇന്നത്തെ പോലെ ഒരുപാട് പ്രാസംഗികമാരൊന്നുള്ള കാലമല്ല, വളരെ അത്യപൂർവമായി ഉണ്ടായിരുന്നുള്ളൂ. മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ഒരു എം ഹലീമ ബിയെ പോലെയുള്ള ആളുകൾ അവർ ദക്ഷിണ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മ അങ്ങനെ പ്രസംഗികയായിരുന്നതുകൊണ്ട് നമ്മുടെ വേദികളിലും ഇനി പൊതുവേദികളിലൊക്കെ ധാരാളമായി പല സ്ഥലത്തും പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് ആലപ്പുഴയിലും തിരുവനന്തപുരം ഭാഗത്തും കോയമ്പത്തൂരിലൊക്കെ അങ്ങനെ പല സ്ഥലത്തും പരിപാടികൾക്ക് പോയി പ്രസംഗിച്ചത് കേട്ടിട്ടുണ്ട്.
1: അന്നത്തെ കാലത്തെ ഏക വനിതാ പ്രാസംഗികയായിരിക്കും. അപ്പോൾ
2: അതെ, വളരെ അപൂർവമായിരുന്നു.
1: പിന്നീടാണ്
2: ശേഷമാണ് മറ്റുള്ളവരൊക്കെ വന്നത്. ജമീല ടീച്ചറൊക്കെ പിന്നെ ഒരു അടുത്തൊരു ജനറേഷനിലാണ് അവരൊക്കെ വന്നിട്ടുള്ളത്.
1: ഉമ്മാൻ്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മദീനത്തുൽ ഉലൂമിൽ ഈജിപ്തിലെ ഒരു സംഘം വന്നതുമായി ബന്ധപ്പെട്ടൊരു സംഭവം കേട്ടിരുന്നു, അതിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു?
2: അത് മദീനത്തുൽ ഉലൂമിൽ ഈജിപ്ത് എന്നുള്ളൊരു പ്രതിനിധി സംഘം സന്ദർശിക്കുകയുണ്ടായി. അത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 1958 ആയിരിക്കണം. അപ്പോൾ അവർ കേരളം സന്ദർശിച്ച കൂട്ടത്തിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നത് പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന ഏറ്റവും പ്രിയങ്കരനായ സി എച്ച് മുഹമ്മദ് വയ സാഹിബാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ സി എച്ച് ആണെങ്കിൽ മദീനത്തുൽ ഉലൂമിൻ്റെ ഗുണകാംക്ഷിയായിരുന്നു, എം സി സി അബ്ദുറഹ്മാൻ മൗലവിയെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അപ്പോൾ മദീനത്തുൽ ഉലൂമിൽ സന്ദർശനം ഉണ്ടായ സമയത്ത് ഇവരെ മീറ്റിംഗ് ഉണ്ടായപ്പോൾ അതിൽ അറബിയിൽ പ്രസംഗിക്കാൻ വേണ്ടി എം സി സി ഉമ്മയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഉമ്മ അറബിയിൽ മനോഹരമായ ഒരു പ്രസംഗം നടത്തിയെന്നാണ്. ആ പ്രസംഗത്തിൽ ഉമ്മ പറഞ്ഞൊരു കാര്യം, മദീനത്തുൽ ഉലൂം ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ ആവശ്യമുണ്ടെന്നുള്ളതായിരുന്നു. അത് ആ സംഘം സ്വീകരിക്കുകയും അവർ തിരിച്ചുപോയ ശേഷം വലിയ തോതിലുള്ള ഗ്രന്ഥങ്ങൾ, വളരെ കനപ്പെട്ട ഗ്രന്ഥങ്ങൾ കപ്പൽ മാർഗം ഇവിടെ കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു വലിയ ഒരു മാറ്റമുണ്ടാക്കിയൊരു പരിപാടിയായിരുന്നു. ആ പ്രസംഗം വളരെ മനോഹരമായിരുന്നു എന്ന് സി എച്ച് പിന്നീട് എഴുതിയിട്ടുണ്ട്. സി എച്ച് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു വലിയൊരു ഈജിപ്ഷ്യൻ പ്രതിനിധി സംഘം മദീനത്തുൽ ഉലൂം സന്ദർശിച്ചപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് മനോഹരമായ അറബി ഭാഷയിൽ ഒരു വാചാ പ്രസംഗം നടത്തിയ മാപ്പിള പെൺകൊടിയെ ഞാൻ അഭിമാനപൂർവ്വം ഓർക്കുന്നു എന്നൊക്കെയാണ് സി എച്ച് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതൊരു വലിയ അറിയപ്പെട്ട സംഭവം തന്നെയായിരുന്നു. അത് സി എച്ച് ഒക്കെ അത് എടുത്ത് പിന്നീടും ലേഖനത്തിലൊക്കെ എഴുതണമെങ്കിൽ അത് വലിയ സ്വാധീനമുണ്ടാക്കി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
1: ഈ അടുത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിലും ഉമ്മയെ പരാമർശിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു.
2: ആ അതെ, അത് ഒന്ന് രണ്ട് പ്രസംഗങ്ങളിൽ അദ്ദേഹം അത് സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം കേരള മുസ്ലിം ചരിത്രം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ കേരള മുസ്ലിം നവോത്ഥാന ചരിത്രം പറയുമ്പോൾ ഒരു നമുക്കറിയാവുന്നതുപോലെ വക്കം അബ്ദുൽ ഖാദർ മൗലവി മുതലുള്ള ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് മുസ്ലിം സ്ത്രീകളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ പറയുമ്പോൾ അതിൽ ഉമ്മയുടെ പേര് പരാമർശിക്കപ്പെടാറുണ്ട്. കാരണം പ്രത്യേകിച്ചും അതിൽ ഈ ലേഖനങ്ങളൊക്കെ ധാരാളമായി എഴുതിയിരുന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ രേഖകൾ നിലനിൽക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കണം ഉമ്മയുടെ പേര് ആ നിലക്ക് പരാമർശിക്കപ്പെട്ടത്.
1: ശാഗർക്ക് എഴുത്തിലും വായനയിലും പ്രസംഗത്തിലൊക്കെ വളരെ മികവ് പുലർത്തി ഉമ്മ ചെറുപ്പം മുതൽ തന്നെ. ശേഷം ഉമ്മ ഒരു ജോലി തൊഴിൽ എന്തായിരുന്നു ഉമ്മക്ക്, ആ നിലക്കുള്ള തൊഴിൽ എന്തായിരുന്നു?
2: ഉമ്മ പഠനം പൂർത്തിയായ ഉടനെ തന്നെ പിന്നെ നമുക്ക് പല ജോലി അവസരങ്ങളുണ്ടായിരുന്നു, പക്ഷേ പലതും ദീർഘദൂരത്തൊക്കെ ഉള്ളതായതുകൊണ്ട് അത് ഒഴിവാക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഉമ്മാൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള പുത്തൂപ്പാടം എൽ പി സ്കൂളിലാണ് ഉമ്മ ദീർഘകാലം ജോലി, 36 വർഷത്തിലധികം ഇപ്പോൾ ഉമ്മ അധ്യാപികയായിട്ട് അവിടെ ജോലി ചെയ്തു.
1: മാഷാല്ലാ, ഏതായാലും വലിയൊരു ജീവിതം തന്നെയാണ് ഉമ്മാൻ്റെത്. കാരണം എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും അധ്യാപനത്തിലൂടെയും ഒക്കെ ഒരുപാട് ഈ സമൂഹത്തിനും തലമുറകൾക്കും വെളിച്ചം പകർന്ന പ്രിയപ്പെട്ട ഉമ്മ. ഉമ്മ ഇപ്പോൾ ഉമ്മാൻ്റെ ഒരു സ്റ്റേജ് അവസ്ഥ എന്താണ് ശാഗിർക്ക?
2: ഉമ്മ റിട്ടയർമെൻറ്റിന് ശേഷം ഉമ്മ പിന്നെ വെറുതെ ഇരുന്നിട്ടില്ല. ഉമ്മ ദിനം വായനയായിരുന്നു എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി. പിന്നീട് ഉമ്മ ജ്യേഷ്ഠന് കുടുംബസമേതം ജ്യേഷ്ഠനും അനിയനും ചെറിയ സഹോദരിയൊക്കെ സൗദിയിലായിരുന്നതുകൊണ്ട് എല്ലാ വർഷവും അവരുടെ നിർബന്ധപ്രകാരം അങ്ങോട്ട് യാത്ര പോവും. ഒരു 4-5 മാസം അവിടെ താമസിക്കാറാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു പോവുകയായിരുന്നു. അതിനിടയിൽ ഇങ്ങനെ ഉംറയും അതുപോലെ തന്നെ വായനയും പഠനമൊക്കെ ആയിട്ട്
1: ഇപ്പോഴും
2: ഏതാണ്ട് 2.5 വർഷത്തിലധികമായി നമുക്ക് ഒരു സ്ട്രോക്ക് വന്നു. ഇപ്പോൾ ഒരു വിശ്രമത്തിലാണ് ഉള്ളത്. വേറെ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു രോഗാവസ്ഥയിലാണ്. ഏതായാലും പിന്നെ അള്ളാഹു അതൊക്കെ
1: അള്ളാഹു പരിപൂർണ ഷിഫയും ആഫിയത്തും നൽകുമാറാകട്ടെ. ഈ 2-ാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സയ്യിദ് മുഹമ്മദ് ഷാക്കിർക്ക, അദ്ദേഹത്തിൻ്റെ ഉമ്മ പി കെ സുബൈദ മദനിയ, ഉമ്മയുടെ ഉപ്പ പി കെ മൂസ മൗലവി, അവരെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. തീർച്ചയായും ഒരുപാട് പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകിയ ചിന്തകളാണ് അദ്ദേഹം, ഓർമ്മകളാണ് നമ്മളുമായി പങ്കുവച്ചത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.
0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കൂടിക്കാഴ്ച. ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ഷാക്കിർ, ജംഷീർ സുലാഹി എന്നിവരാണ് ഇന്ന് കൂടിക്കാഴ്ചയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത്.
3: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രമറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടുത്തതായി പീസ് റേഡിയോയിൽ പ്രകാശതീരം, കച്ചവട രംഗത്തെ ഇസ്ലാമിക നിലപാടുകൾ, വില നിർണയത്തിലും മറ്റും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. നേതൃത്വം നൽകുന്നത് മുഹമ്മദ് സാദിഖ് മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ്, നഹ്മദുഹു വനസ്തഈനു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീ ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا اللهم صل وسلم وبارك على نعمل حبيبك ورسولك محمد صلى الله عليه وسلم وعلى اله واصحابه الفائزين برضا الله. اما بعد, اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. പ്രിയം ഉള്ള ശ്രോതാക്കളെ, കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ തുടർച്ചയായി നമ്മൾ ഈ സന്ദർഭത്തിൽ സംസാരിച്ചു വരുന്നത്. കച്ചവടം ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് വസ്തു കൊടുക്കുകയും മറുഭാഗത്തുനിന്ന് അതിന്റെ കാശ് അല്ലെങ്കിൽ വില മൂല്യം വാങ്ങുകയുമാണ് ചെയ്യാറുള്ളത്. പ്രസ്തുത വില ഒന്നുകിൽ മുൻകൂട്ടി തന്നെ നിർണയിക്കപ്പെട്ട വിലയായിരിക്കും, അതല്ല എങ്കിൽ മുൻകൂട്ടി നിർണയിക്കാതെ കച്ചവടം നടക്കുമ്പോൾ നിശ്ചയിക്കപ്പെടുന്ന വിലയായിരിക്കും. രണ്ട് രൂപത്തിലാണ് വില നിർണയം അല്ലെങ്കിൽ വില നിശ്ചയിക്കൽ ഉണ്ടാകുക. സ്വാഭാവികമായും ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്നത് പോലെ രണ്ട് രൂപത്തിലുള്ള വില നിർണയവും സ്വാഭാവികമാണ്. ഒന്നുകിൽ കച്ചവടക്കാർ മുൻകൂട്ടി തന്നെ ഓരോ വസ്തുവിന്റെയും വില നിർണയിക്കും. അത് നിർണയിക്കുന്നത് ഗവൺമെന്റോ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെടുത്തപ്പെട്ട ആളുകളോ, അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ അവിടെയുള്ള ഭരണാധികാരിയോ അല്ല, മറിച്ച് ഓരോരുത്തരും കച്ചവടക്കാർ പരസ്പരം, ഓരോ കച്ചവടക്കാരും അവരവർക്ക് തോന്നിയ ഒരു വില നിശ്ചയിക്കുകയും അതിന്റെ പേരിൽ അവർ ഏകോപിക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായി മത്സ്യ മാർക്കറ്റ്, അതേപോലെ തന്നെ മാംസം മാർക്കറ്റ്, മാംസം വിൽക്കുന്ന കടകളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും കച്ചവടക്കാർ നിശ്ചയിക്കുന്ന ഒരു വിലയായിരിക്കും. പ്രത്യേക സന്ദർഭങ്ങളിൽ അവർ ഒത്തൊരുമിച്ച്, പ്രത്യേകിച്ച് അവർക്കിടയിൽ ഒരു യൂണിറ്റിയും അവർക്കിടയിൽ ഒരു സംഘടനയും ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ നിശ്ചയിക്കുന്ന രൂപത്തിൽ, പ്രത്യേകിച്ച് മാംസത്തിനൊക്കെയാണെങ്കിൽ ബലിപെരുന്നാളാകുമ്പോൾ അല്ലെങ്കിൽ പെരുന്നാളുകളാകുമ്പോൾ മറ്റ് ആഘോഷ ദിനങ്ങളാകുമ്പോൾ അവരൊന്നിച്ച് എല്ലാ സ്ഥലങ്ങളിലും വില വർദ്ധിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരി അഥവാ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന വ്യക്തികൾ, അതിന് ഉത്തരവാദിത്തമുള്ള ആളുകൾ വില നിശ്ചയിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഉദാഹരണത്തിന് പറഞ്ഞാൽ റേഷൻ കട, റേഷൻ കടയിൽ എത്ര വിലക്ക് വസ്തുക്കൾ വിൽക്കണം എന്ന് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് തരത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെ പെട്രോൾ ഡീസൽ ഗ്യാസ് ഇതിനൊക്കെ കൃത്യമായും ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഒരു വിലയുണ്ട്. ഇതാണ് വില മുൻകൂട്ടി തന്നെ നിർണയിക്കുന്ന രീതി. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം മുൻകൂട്ടി വില നിശ്ചയിക്കൽ, അഥവാ ഗവൺമെന്റ് ഒരു വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് അതേ രൂപത്തിൽ തന്നെ വിൽക്കാൻ പാടുള്ളൂ, അതല്ല അതിൽ ഭേദഗതികൾ വരുത്താൻ പാടുണ്ടോ? ഒരു ഇസ്ലാമിക രാജ്യത്താണ് എങ്കിൽ ഇസ്ലാമിക ഭരണാധികാരി നിശ്ചയിക്കുന്ന വില, അയാൾക്ക് അങ്ങനെ വില നിശ്ചയിക്കുവാൻ അധികാരമുണ്ടോ എന്നിത്യാദി കാര്യങ്ങളാണ്. അതേപോലെ തന്നെ മുൻകൂട്ടി വില നിശ്ചയിക്കാത്ത കച്ചവടങ്ങൾ, അതാണ് അധികമായും ഉണ്ടാകുക. മുൻകൂട്ടി വില നിശ്ചയിക്കാത്ത കച്ചവടങ്ങൾ ഉണ്ടാവും. അത് ഓരോരുത്തരും, ആ ഓരോ കച്ചവടക്കാരനെയും മുമ്പിൽ ആരാണോ കടന്നു വരുന്നത് അവനിൽ എത്രമാത്രം തുക ഈടാക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെ വെച്ച് കച്ചവടം നടത്തുമ്പോൾ തുക തീരുമാനിക്കും. അല്ലാതെ കച്ചവട വസ്തുവിന്റെ പാക്കറ്റിൽ അതിന്റെ വില നിർണയിക്കുകയോ രേഖപ്പെടുത്തുകയോ ചെയ്തു കാണുകയില്ല. ഉദാഹരണമായി പറഞ്ഞാൽ ഫാൻസി വസ്തുക്കൾ, സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഫാൻസി ഉപകരണങ്ങൾ പലപ്പോഴും ഓരോ കടയിൽ, ഒരു നിശ്ചിത ഗ്രാമത്തിലെയോ പട്ടണത്തിലെയോ ഉള്ള അടുത്തടുത്തുള്ള കടകളിൽ പോലും ഒരേ സാധനത്തിന് വ്യത്യസ്ത വിലകളാണ് ഉണ്ടാകുക. മൺകലം വിൽക്കുക എന്ന് വിചാരിക്കുക, അതൊക്കെ അവരവർ നിശ്ചയിക്കുന്ന ഒരു വിലയാണ്. നമ്മുടെ നാടുകളിൽ ഇന്ന് കണ്ടുവരുന്ന അന്യ സംസ്ഥാനക്കാർ കച്ചവടം ചെയ്യുന്ന പുതപ്പുകൾ അവര് അപ്പോൾ നിർണയിക്കുന്ന വിലയാണുള്ളത്. അപ്പൊ രണ്ട് രൂപത്തിലും സമൂഹത്തിൽ ഇങ്ങനെ വിലയെ സംബന്ധിച്ച രണ്ട് കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. ഒന്ന്, മുൻകൂട്ടി അതിൽ തന്നെ പാക്കറ്റിൽ തന്നെയോ അല്ലെങ്കിൽ കച്ചവട വസ്തുവിൽ തന്നെയോ വില നിർണയിച്ച് രേഖപ്പെടുത്തി കാണും, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട തസ്തികകളിൽ ഇരിക്കുന്ന ആളുകൾ ഇത്ര വിലക്കേ ഈ വസ്തു വിൽക്കാൻ പാടുള്ളൂ എന്ന് നിർണയിച്ചിരിക്കും. രണ്ടാമത്തെ കാര്യം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻകൂട്ടി നിർണയിക്കാത്ത കച്ചവട വസ്തുക്കൾ. ഇവിടെ ചില രൂപങ്ങൾ അഥവാ മുൻകൂട്ടി വില നിശ്ചയിക്കുന്ന സന്ദർഭങ്ങൾ, ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് പലപ്പോഴും ഇങ്ങനെയുള്ള വില നിർണയം, അതിന് അറബി ഭാഷയിൽ അത്തസ്ഈർ, സിഇർ എന്ന് പറഞ്ഞാൽ വില എന്നാണ്, സിഇർ. അത്തസ്ഈർ എന്ന് പറഞ്ഞാൽ വില നിശ്ചയിക്കൽ. ആ വില നിശ്ചയിക്കൽ പല രൂപങ്ങളിലാണ്. ഒന്ന്, പ്രത്യേകിച്ച് ഒരു സമയമോ സന്ദർഭമോ ഇല്ലാതെ തന്നെ എല്ലാ കച്ചവട വസ്തുക്കൾക്കും അകാരണമായി വില നിശ്ചയിക്കുക. ഒരു കാരണം, പ്രത്യേകിച്ചൊരു കാരണമില്ല, പക്ഷേ ഗവൺമെന്റ് തലത്തിലുള്ള ഉദ്യോഗസ്ഥർ പറയുന്നു ഇതാ എല്ലാ വസ്തുക്കളും ഓരോ വസ്തുവിന് ഇന്ന ഇന്ന വില തീരുമാനിച്ചിരിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് വിൽക്കാൻ പാടുള്ളൂ എന്ന്. രണ്ടാമതാണ് ഈ കാരണം, ഒരുപക്ഷെ ഒരു പ്രദേശത്തെയോ അല്ലെങ്കിൽ ഏതാനും കച്ചവടക്കാർ തങ്ങൾക്ക് മാത്രം കച്ചവടം ലഭിക്കണം, കച്ചവടം തങ്ങളിൽ മാത്രം പരിമിതമാക്കപ്പെടണം എന്ന ലക്ഷ്യത്തോടുകൂടി മാർക്കറ്റിൽ ഉള്ള വിലയേക്കാൾ വില കുറച്ചു കൊടുക്കുന്നു. സ്വാഭാവികമായും തുടക്കത്തിൽ അവർക്ക് അല്പം നഷ്ടമുണ്ടാകുമെങ്കിലും പിന്നീട് നാനാ പ്രദേശങ്ങളിൽ നിന്നും കസ്റ്റമർ, ഉപഭോക്താക്കൾ ആ കച്ചവട സ്ഥാപനത്തിലേക്ക് എത്തുകയും അതുവഴി പിന്നീട് വരുമാനമുണ്ടാകുകയും ലാഭമുണ്ടാകും എന്ന കാഴ്ചപ്പാടാണ് അവരതിനെ പ്രേരിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ തങ്ങളുടെ കട അറിയപ്പെടണം, തന്റെ കച്ചവട സ്ഥാപനവും താൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുമൊക്കെ അറിയപ്പെടണം, അതിനൽപ്പം നഷ്ടം സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന രൂപത്തിൽ അവർ ഇങ്ങനെ കച്ചവട വസ്തുവിന് വില കുറക്കാറുണ്ട്. ആ സന്ദർഭത്തിൽ അത് മറ്റ് എല്ലാ കച്ചവടക്കാരെയും ബാധിക്കുന്നു. മറ്റ് കച്ചവടക്കാർക്ക് കച്ചവടം നഷ്ടമാകുകയും അവർക്കൊരുപക്ഷെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ വരികയും ചെയ്യുന്നു. ആ സന്ദർഭത്തിൽ ഭരണാധികാരി എല്ലാ വസ്തുക്കൾക്കും പ്രസ്തുത പ്രൊഡക്ഷൻ, പ്രസ്തുത കച്ചവട വസ്തു അതിന് ഇത്ര വിലക്ക് വിൽക്കാൻ പാടുള്ളൂ എന്ന് തീരുമാനിക്കും. മൂന്നാമത്തെ രൂപം അഥവാ എപ്പോഴൊക്കെയാണ് ഇങ്ങനെ വില നിർണയിക്കൽ സ്വാഭാവികമായും കണ്ടുവരുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ രൂപം, എല്ലാ ആളുകൾക്കും ആവശ്യമായി വരുന്ന വസ്തുക്കൾ, ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ അരി, ഗോതമ്പ്, എണ്ണ, സോപ്പ് മുതലായ വസ്തുക്കൾ എല്ലാ ആളുകൾക്കും എപ്പോഴും ആവശ്യമായി വരുന്ന വസ്തുക്കളാണ്. ആ വസ്തുക്കൾ ദൌർലഭ്യം നേരിടുകയും അഥവാ മാർക്കറ്റിൽ കുറവ് വരികയും ആവശ്യക്കാർ കൂടി വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടത്തെ ജനങ്ങളുടെയും രാജ്യത്തിന്റെയും നന്മയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടി അവിടെ വില നിശ്ചയിക്കൽ അനിവാര്യമായി വരും. കാരണം പ്രസ്തുത സന്ദർഭങ്ങളിലാണ് പലപ്പോഴും പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും നടക്കുന്നത്. അതുകൊണ്ട് പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും നടക്കാതിരിക്കുവാൻ വേണ്ടി ഈ വിലക്ക് മാത്രമേ എന്ന് തീരുമാനിക്കപ്പെടുന്നു. അങ്ങനെയും വില നിർണയിക്കപ്പെടാറുണ്ട്. അതേപോലെ തന്നെ ചില വസ്തുക്കൾക്ക് പ്രത്യേകിച്ച് വില വർദ്ധിക്കുക. സിമെന്റ്, കമ്പി, കെട്ടിട ഉപകരണങ്ങൾ, ഇഷ്ടിക, ഇതിലൊക്കെ പെട്ടെന്ന് മാർക്കറ്റിൽ വില കുതിച്ചുയരുന്നു. അതേപോലെ തന്നെ ഡീസൽ, മണ്ണെണ്ണ, പെട്രോൾ, ഗ്യാസ് ഇതിലൊക്കെ മാർക്കറ്റിൽ കുത്തനെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിൽ വില കുതിച്ചുയരുമ്പോൾ അത് തടയിടുവാൻ വേണ്ടി ഭരണാധികാരി പ്രസ്തുത വസ്തുക്കൾക്കൊക്കെ കൃത്യമായ ഒരു വില നിശ്ചയിക്കും. ഇങ്ങനെ പല രൂപത്തിലാണ് വില നിർണയിക്കുന്ന ഘട്ടങ്ങൾ കടന്നുവരുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ഇസ്ലാമിൽ കച്ചവട വസ്തുക്കൾക്ക് വില നിർണയിക്കുന്നതിന്റെ വിധി എന്താണ്? ഭരണാധികാരി അയാൾക്ക് അങ്ങനെ ഓരോ വസ്തുക്കൾക്കും വില നിർണയിക്കുവാൻ ഉള്ള അധികാരമുണ്ടോ? നേരത്തെ പറഞ്ഞ രൂപങ്ങൾ, അത് കച്ചവടക്കാർ പൂത്തിവെപ്പ് നടത്തുന്ന വേളയിലാകട്ടെ, അതല്ലെങ്കിൽ കച്ചവടത്തിന്റെ വസ്തുവിന്റെ വില വർദ്ധിക്കുന്ന വേളയിലാകട്ടെ, അതുമല്ല എങ്കിൽ ഒരു കാരണവുമില്ലാതെ ഭരണാധികാരി വില നിശ്ചയിക്കലാകട്ടെ, ഏതായിരുന്നാലും ശരി, ഇങ്ങനെ ഒരു വസ്തുവിനെ, കച്ചവട വസ്തുവിന് കൃത്യമായും വില സുനിശ്ചിതമാക്കുക, ക്ലിപ്തപ്പെടുത്തുക, അതിന്റെ ഇസ്ലാമികമായ വിധി എന്ത് എന്നാണ്. ഇവിടെ പ്രസ്തുത വിഷയത്തിൽ രണ്ട് കാഴ്ചപ്പാടുകളാണ് പണ്ഡിതന്മാർക്കിടയിലുള്ളത്. അതിലൊന്ന്, വില നിർണയിക്കൽ ഭരണാധികാരിക്ക് പാടില്ല, ഒരു നിശ്ചിത വില നിർണയിക്കുവാൻ പാടില്ല എന്ന അഭിപ്രായക്കാരുണ്ട്. രണ്ടാമത്തെ അഭിപ്രായം പിന്നെ വ്യത്യസ്തമായ അഭിപ്രായമാണ്, അത് വില നിർണയിക്കുന്നതിൽ കുഴപ്പമില്ല. ഇതല്ലാത്ത ധാരാളം അഭിപ്രായങ്ങൾ വളരെ കർമ്മശാസ്ത്ര വിഷയത്തിൽ വളരെ ഡീപ്പായി വളരെ വിശാലമായി പ്രതിപാദിക്കപ്പെടുന്ന വിഷയമാണ്. കാരണം എല്ലാ ജനങ്ങളെയും, കേവലം കച്ചവടക്കാരെ മാത്രമല്ല, എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പണ്ഡിതന്മാർ വളരെ വിശദമായ രൂപത്തിൽ ചർച്ച ചെയ്യുകയുണ്ടായി. ഇവിടെ ഒരു പക്ഷേ നമ്മൾ വില നിർണയിച്ചാലുള്ള നന്മ എന്താണ്, വില നിർണയിച്ചില്ലെങ്കിൽ അഥവാ വില കൃത്യമായും തിട്ടപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അതിന് വരുന്ന പോരായ്മകളും കുറവുകളും എന്ത് എന്ന് കൂട്ടത്തിൽ സൂചിപ്പിക്കണം. നേരത്തെ സൂചിപ്പിച്ചു, വില നിർണയിച്ചാൽ കച്ചവടത്തിനുള്ള കരിഞ്ചന്തങ്ങളും അതേപോലെ തന്നെ പൂത്തിവെപ്പുകളും വില വർദ്ധിക്കുമ്പോൾ ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത ഒരവസ്ഥയുണ്ടാകുവാനുമൊക്കെ വേണ്ടി വില നിർണയിക്കൽ നന്നായിരിക്കുമെന്ന് സൂചിപ്പിച്ചു. ഇതേപോലെ തന്നെ ഒരു പക്ഷേ വില നിർണയിച്ചാൽ വരുന്ന ചില പ്രത്യാഘാതങ്ങളുണ്ട്. എല്ലാ ആളുകളും, എല്ലാ കച്ചവടക്കാരും ഒരേ വിലക്ക് തന്നെ വസ്തുക്കൾ വിൽക്കണം എന്ന് പറയുമ്പോൾ അതിൽ കച്ചവടക്കാർക്കിടയിൽ വരുന്ന ചില പ്രയാസങ്ങളുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, മെയിൻ ടൗണുകളിൽ നിന്നും ചരക്കുകൾ വാങ്ങി ഉൾഗ്രാമങ്ങളിൽ കച്ചവടം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നാട്ടിലേക്ക്, അവർ കച്ചവടം ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് കച്ചവട വസ്തു കൊണ്ടുവരുവാനുള്ള യാത്രാ ചെലവുകളും സമയത്തിന്റെ ചെലവുമൊക്കെ പരിഗണിച്ച് ഒരു പക്ഷേ ടൗണിൽ ലഭിക്കുന്ന വിലയേക്കാൾ അല്പം വില കൂടുതലായിരിക്കും. എന്നാൽ അങ്ങാടികളിൽ അഥവാ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ടൗണുകളിൽ സ്വാഭാവികമായും അവർക്ക് വില കുറച്ചു വിൽക്കുവാനും സാധിക്കുന്നു. ഈ സന്ദർഭത്തിൽ എല്ലാ ആളുകളും ഒരേ വിലക്ക് തന്നെ വിൽക്കണം എന്ന് പറയുമ്പോൾ ഗ്രാമങ്ങളിലുള്ള കച്ചവടക്കാർക്ക് അത് പ്രയാസം സൃഷ്ടിക്കുന്നു. അതേപോലെ തന്നെ ഈ പ്രത്യേകിച്ച് പെട്രോൾ റിഫൈനറിയുള്ള സ്ഥലങ്ങളിലേക്ക് അടുക്കുംതോറും അവിടെയുള്ള പെട്രോൾ, ഡീസൽ, പാചക ഗ്യാസ് ഇതിനൊക്കെ വില കുറവായിരിക്കും. എന്നാൽ പ്രസ്തുത സ്ഥലങ്ങളിൽ അകലും തോറും പെട്രോളിന് അല്പം വിലയിൽ ഏറ്റ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ കച്ചവടക്കാർക്ക് ലഭിക്കുന്ന നഷ്ടങ്ങളാണ്. ഏതായിരുന്നാലും ശരി, ഈ വിഷയത്തിൽ ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവനയും പ്രസ്തുത വിഷയത്തിൽ ഇസ്ലാം എന്തു പറയുന്നു എന്നും നമ്മൾ അറിയേണ്ടതുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം, ഇങ്ങനെ ഭരണാധികാരിക്ക് കച്ചവടക്കാരുടെ മേൽ കൃത്യമായ ഒരു വില ക്ലിപ്തപ്പെടുത്തുവാൻ ഉള്ള അധികാരമില്ല, അത് പാടില്ലാത്തതാണ്, ഭരണാധികാരി ചെയ്യാൻ പാടില്ല എന്നതാണ് അതിലൊന്നാമത്തെ അഭിപ്രായം. അതിന് ഉപോത്ബലമായ ചില തെളിവുകൾ നമുക്ക് പരിശോധിക്കാം. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലെ 29-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, ഇല്ല അൻ തകൂന തിജാറത്തൻ അൻ തറാളിമിങ്കും. ആയത്തിലെ ഒരു അല്പം ഭാഗമാണ്.
4: നിങ്ങൾ നിങ്ങളുടെ ധനം അന്യായമായ രൂപത്തിൽ ഭുജിക്കാൻ പാടില്ല. ഇല്ലാൻ തക്കൂന തിജാത്ത് അൻ തറാളിമ്മിങ്കും, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട കച്ചവടമെന്ന മാർഗത്തിലൂടെയല്ലാതെ. അപ്പൊ കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരസ്പരം ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട രൂപത്തിലായിരിക്കണം. ഇവിടെ തൃപ്തിപ്പെടുക എന്ന് പറയുമ്പോൾ വാങ്ങുന്നവൻ ഉപഭോക്താവ് മാത്രമല്ല, വിൽക്കുന്ന കച്ചവടക്കാരനും തൃപ്തിയുണ്ടായിരിക്കണം. സ്വാഭാവികമായും ഭരണാധികാരി ഒരു കൃത്യമായ വിലക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അയാൾ മനസ്സിണങ്ങാത്ത രൂപത്തിൽ നിർബന്ധത്തിന് വഴങ്ങിയാണ് കച്ചവടക്കാരൻ പ്രസ്തുത വസ്തു വിൽക്കുന്നത്. അത് ഈ ആയത്തിന് വിരുദ്ധമാണ്. കാരണം അവിടെ അയാൾക്ക് തൃപ്തി വന്നിട്ടില്ല. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇസ്ലാം ഇങ്ങനെ കച്ചവട വസ്തുക്കൾക്ക് കൃത്യമായ ഒരു വില നിശ്ചയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓരോ കച്ചവടക്കാരനും അവന് തോന്നിയതുപോലെ വിൽക്കാം. എത്ര ലാഭം വേണമെങ്കിലും, ജനങ്ങളെ എത്ര പ്രയാസപ്പെടുത്തിയിട്ടാണെങ്കിലും എന്ത് ലാഭവും അയാൾക്ക് നേടിയെടുക്കാം എന്ന അർത്ഥത്തിലല്ല. ശരിയാണ്, ഇസ്ലാം കച്ചവടത്തിന് ഇത്ര ശതമാനം മാത്രമേ ലാഭം എടുക്കാൻ പാടുള്ളൂ. ഇത്ര ശതമാനത്തിലധികം ലാഭമെടുത്താൽ അത് നിഷിദ്ധമായ സമ്പാദ്യത്തിന്റെ, ഹറാമായ സമ്പാദ്യത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടും എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. എന്നാൽ അതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കച്ചവടക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇസ്ലാം പ്രത്യേകമായി ഉണർത്തി. ഒന്ന്, ഗുണഭോക്താക്കൾക്ക് ഉപകാരപ്രദമായ രൂപത്തിലുള്ള ഒരു തൈസീർ എളുപ്പമായിരിക്കണം. അത് കേവലം കച്ചവടത്തിലല്ല, എല്ലാ വിഷയത്തിലും ഒരു എളുപ്പവും ആയാസവും ഉള്ള രൂപത്തിലാണ് ഇടപാടുകൾ നടത്തേണ്ടത്. മാത്രമല്ല, അത് ബുദ്ധിപരമായി ചിന്തിച്ചാലും സത്യമാണ് എന്ന് ബോധ്യപ്പെടും. കാരണം ഏറ്റവും കൂടുതൽ വിലക്ക് വസ്തുക്കൾ വിൽക്കുന്ന കടയും എന്നാൽ വില കുറച്ചുകൊണ്ട് കച്ചവടം നടത്തുന്ന കടയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ മിക്കപ്പോഴും ലാഭം കൊയ്യുന്നത് കുറഞ്ഞ വിലക്ക് കച്ചവടം ചെയ്യുന്ന കടകളിലായിരിക്കും. കാരണം അല്പം വില കുറവുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഉപഭോക്താക്കൾ കൂടുതലായി പ്രസ്തുത സ്ഥാപനങ്ങളിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കച്ചവടം അവിടെയാണ് ലഭിക്കുക. എന്നാൽ ഏറ്റവും ഉയർന്ന വിലക്ക് കച്ചവടം നടത്തുമ്പോൾ ആളുകൾ ആ കട സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കുകയോ അവിടെ നിന്ന് കച്ചവടങ്ങൾ വാങ്ങുകയോ ചെയ്യാത്തൊരവസ്ഥ വരും. അപ്പോൾ കച്ചവടക്കാർ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം കൃത്യമായും കച്ചവടത്തിന് ഇത്ര ശതമാനം മാത്രമേ ലാഭമെടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നില്ലെങ്കിലും തങ്ങളുടെ കച്ചവടം ജനങ്ങൾക്കും തനിക്കുമൊക്കെ ലാഭകരമാകുന്ന, ജനങ്ങൾക്കതോടൊപ്പം പ്രയാസമില്ലാത്ത രൂപത്തിലുള്ള കച്ചവടമായിരിക്കണം എന്ന ബോധം കച്ചവടക്കാർക്കുണ്ടായിരിക്കണം. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. കച്ചവടം തൃപ്തിപ്പെട്ട രൂപത്തിൽ കച്ചവടം നടത്തണം എന്നാണ് ഈ ആയത്തിലൂടെ നമ്മൾ സൂചിപ്പിച്ചത്. രണ്ടാമത്തെ വിഷയം, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാല അന്നാസ് യാ റസൂലല്ലാഹ് ഖാല സിഉ ഫസഇർ ലനാ. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ആളുകൾ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, വസ്തുക്കൾക്കൊക്കെ വില വർദ്ധിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ വില നിർണയിക്കണം. കച്ചവട വസ്തുക്കൾക്ക് വില വിവര പട്ടിക നിങ്ങൾ നിശ്ചയിക്കണം. അതിന് മറുപടിയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹുവൽ മുസ്തഈറുൽ ഖാബിദുൽ ബാസിതുർ റാസിഖ് ഫഇന്നി ലഅർജു അൻ അൽഖല്ലാഹ വലൈസ അഹദു മിൻകും യത്ലുബുനി ബിമദ്ലമതിൻ ഫീ ദമിൻ വലാ മാൽ. ഇതിനൊക്കെ വില നിശ്ചയിക്കുന്നതും വില ചുരുക്കുന്നതും വിശാലമാക്കുന്നതും അന്നം നൽകുന്നതും ഉപജീവനം നൽകുന്നതും എല്ലാം തന്നെ അല്ലാഹു ആകുന്നു. അതുകൊണ്ട് അഥവാ ആ വാക്കിന്റെ അർത്ഥം, ഞാൻ ഒരു വില നിർണയിച്ച് കച്ചവടക്കാരെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം വൈനീല അർജുള്ള, ഞാൻ റബ്ബിനെ സുബ്ഹാനോ താലയെ നാളെ പരലോകത്ത് കണ്ടുമുട്ടുമ്പോൾ ഒരാളും ഞാൻ അവരോട് രക്തത്തിന്റെ വിഷയത്തിലോ അവരുടെ ധനത്തിന്റെ വിഷയത്തിലോ അവരോട് അക്രമം ചെയ്ത് അങ്ങനെ നാളെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അവർ എന്നിൽ നിന്നത് വാങ്ങുന്നൊരവസ്ഥ എനിക്കുണ്ടാകരുത്. അതുകൊണ്ട് ഞാൻ അത് വില നിർണയിക്കുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി. അപ്പൊ അതിന് വളരെ കൃത്യമാണ്, ഒരു വില നിർണയിക്കുവാൻ ഞാൻ തയ്യാറല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് പോലെ. മൂന്നാമതൊരു ഹദീസും ഇതോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു മാലംബ്രീൻ ഇല്ലാ ബിത്വീബിൻ മിൻ നഫ്സിഹി. ഒരാൾക്കും തന്നെ മറ്റൊരു മനുഷ്യന്റെ ധനം അത് അനുവദനീയമായി തീരുകയില്ല. അനുവദനീയമാകണമെങ്കിൽ ഇല്ലാ ബിത്വീബിൻ മിൻ നഫ്സിഹി, അയാളെ ശുദ്ധമായ മനസ്സോടുകൂടി നൽകിയതായിരിക്കണം. അത് കച്ചവടമാകട്ടെ, സംഭാവനയാകട്ടെ, എന്തു തന്നെയാകട്ടെ, അയാൾ തനിക്ക് നൽകുന്നത് അത് അയാൾ തൃപ്തിപ്പെട്ട് നല്ല മനസ്സോടുകൂടിയായിരിക്കണം. അപ്പോൾ കച്ചവടക്കാർക്ക് കൃത്യമായും ഭരണാധികാരി ഇന്ന വിലക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അയാൾ ഒരു പക്ഷേ പ്രയാസപ്പെട്ടുകൊണ്ട് നൽകലായിരിക്കും, കച്ചവടം ചെയ്യലായിരിക്കും. അത് അയാളുടെ മനസ്സറിഞ്ഞുകൊണ്ടോ ഇഷ്ടപ്പെട്ടുകൊണ്ടോ ആയിരിക്കില്ല, അതുകൊണ്ട് അവിടെ വിരോധിക്കപ്പെട്ടു എന്നാണ് ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ സത്യത്തിൽ ഒരു വസ്തു വിൽക്കുന്നത് അതിന്റെ ഉടമയാണ്. ആ ഉടമയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഉള്ള കൈകാര്യം ചെയ്യുവാൻ എന്ത് വിലക്ക് വിൽക്കണം, താൻ വിൽക്കണോ, സംഭാവന കൊടുക്കണോ, പാവപ്പെട്ട ആളുകൾ സ്വതക്കിയായി കൊടുക്കണോ, എല്ലാം തീരുമാനിക്കുവാനുള്ള ഒരു അധികാരം മിൽക്കിയത്ത് അത് ആ കച്ചവടക്കാരനാണ്. എന്നാൽ ആ കച്ചവടക്കാരൻ ഇന്ന വിലക്കേ വിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അയാളുടെ അധികാരത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്തലായിരിക്കും. ഇങ്ങനെ ധാരാളം കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞ് ഭരണാധികാരിക്ക് വില നിശ്ചയിക്കാൻ പാടില്ല എന്നുള്ളത്. അതേപോലെ തന്നെ ഒരു വിഷയം കൂടെ അതിലേക്ക് കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കേണ്ടതുണ്ട്. കച്ചവട വസ്തുക്കൾക്ക് വില നിർണയിക്കുമ്പോൾ സ്വാഭാവികമായും കച്ചവട മാന്ദ്യം, തകർച്ച നേരിടുവാനുള്ള സാധ്യതകളുമുണ്ട്. ഉദാഹരണമായി ഇന്ന വിലക്കേ കച്ചവടം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഇന്ന വിലക്കേ കച്ചവടം ചെയ്യുവാൻ പാടുള്ളൂ എന്ന് കച്ചവടക്കാരോട് പറഞ്ഞാൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന ലാഭവും തങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലും വിൽക്കാൻ സാധിക്കുകയില്ല എന്ന് കച്ചവടക്കാർ മനസ്സിലാക്കുകയും പ്രസ്തുത കച്ചവടത്തിൽ നിന്ന് ഭാഗികമായോ സമ്പൂർണമായോ അവർ പിൻവലിക്കുകയും ചെയ്യും. അപ്പോൾ കച്ചവടക്കാരൊക്കെ കച്ചവടം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ കച്ചവടത്തിൽ ഒരു ഉന്നതിയും പുരോഗതിയും ഇല്ലാത്ത രൂപത്തിലെ കച്ചവടക്കാർ നീങ്ങുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടെ മാർക്കറ്റിൽ അതിന്റെ വില വർദ്ധിക്കുകയും ജനങ്ങൾക്ക് പൊതുവെ പ്രയാസമുണ്ടായിത്തീരുകയും ചെയ്യുന്നു. ഇതൊക്കെ ഇക്കണ്ട തെളിവുകളുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇങ്ങനെ ഭരണാധികാരിക്ക് വില നിശ്ചയിക്കുവാൻ പാടില്ല എന്ന് ഇവിടെ പ്രത്യേകമായി പറഞ്ഞത്. രണ്ടാമത്തെ അഭിപ്രായം, അങ്ങനെ ഭരണാധികാരിക്ക് വില നിശ്ചയിക്കുവാനുള്ള അധികാരവും അവകാശവുമുണ്ട് എന്നാണ്. കാരണം വില നിശ്ചയിക്കുന്നതിലൂടെ ഒരു രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരി, അത് ഗവൺമെന്റ് ആകട്ടെ അല്ലെങ്കിൽ ഒരു രാജാവാകട്ടെ, എന്തു തന്നെയായിരുന്നാലും ശരി, അദ്ദേഹം കേവലം കച്ചവടക്കാരുടെ നന്മ മാത്രമല്ല നോക്കേണ്ടത്, മറിച്ച് പൊതുജനങ്ങളുടെയും ഗുണഭോക്താക്കളുടെയും എല്ലാവരുടെയും നന്മ അയാൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വസ്തുക്കൾക്കും കൃത്യമായ വില നിർണയിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ജനങ്ങൾ നന്മയാണ് വരുത്തുന്നത്. അത് ജനങ്ങളുടെ മൊത്തത്തിൽ കച്ചവടക്കാരാകട്ടെ അല്ലെങ്കിൽ പൊതുജനങ്ങളാകട്ടെ എല്ലാ ആളുകൾക്കുമുള്ള നന്മയും മസ്ലഹത്തും അതിലൂടെ കൈവരുന്നു എന്ന കാരണത്താൽ ഭരണാധികാരിക്ക് ഇങ്ങനെ വില നിശ്ചയിക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ്. മാത്രമല്ല ഒരു വസ്തുവിന് മുൻകൂട്ടി പലപ്പോഴും വില നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ പ്രസ്തുത വസ്തു വാങ്ങുവാൻ വേണ്ടി പോകുന്ന ഉപഭോക്താവിന് ഇതിന്റെ വില എത്രയാണ് എന്ന് മുൻകൂട്ടി അറിയാത്തത് കാരണത്താൽ അദ്ദേഹത്തിന്റെ പ്ലാനുകളും അദ്ദേഹം മുൻകൂട്ടി കണ്ട പല കാഴ്ചപ്പാടുകളും എല്ലാം തന്നെ തെറ്റിപ്പോകുന്നു. എന്നാൽ ഓരോ വസ്തുവിനും, പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കെട്ടിട വസ്തു സിമെന്റിന് ഇത്രയാണ്, കമ്പിക്ക് കിലോയിന് ഇത്രയാണ്, അതേപോലെ തന്നെ പിന്നെ മാർബിളിന് ഇത്രയാണ് റേറ്റ് എന്നൊക്കെ മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ തന്റെ വീട് നിർമ്മാണത്തിന് ഏകദേശം ഇത്ര സംഖ്യ വരും എന്ന് അറിയുവാനും അതിനനുസരിച്ച് മുന്നൊരുക്കം നടത്തുവാനും എല്ലാം കഴിയും. അതേപോലെ തന്നെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ നിർണിതമായൊരു സംഖ്യയ്ക്ക് വിൽക്കുമ്പോൾ തങ്ങൾക്ക് വരുന്ന ലാഭം എത്രയാണ് അല്ലെങ്കിൽ നഷ്ടം വരാതിരിക്കുവാൻ ഉള്ള കാഴ്ചപ്പാടുകളൊക്കെ അവർ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഏതായിരുന്നാലും ശരി, ഈ രണ്ട് രൂപമാണ് പ്രസ്തുത വിഷയത്തിലുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലേതാണ് ഏറ്റവും ഖൗലുർ റാജിഹ്, ഏറ്റവും ശരിയായ അഭിപ്രായം എന്നുള്ളതാണ്. ഏറ്റവും ശരിയായ അഭിപ്രായം അല്ലാഹു ആലം, ഭരണാധികാരി അദ്ദേഹത്തിന് തോന്നുന്നു ജനങ്ങളുടെ നന്മ, കച്ചവടക്കാരുടെയും പൊതുജനങ്ങളുടെയും നന്മ, അത് വില നിർണയിക്കലിലൂടെയാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ അവിടെ ഭരണാധികാരിക്ക് അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിർബന്ധമായും വില നിശ്ചയിക്കാവുന്നതാണ്. ആ വിലക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. അത് എല്ലാ സന്ദർഭങ്ങളിലുമല്ല, പ്രത്യേകിച്ച് എല്ലാ ജനങ്ങൾക്കും ആവശ്യം നേരിടുന്ന വസ്തുക്കൾ, പ്രധാന ആഹാരം, ഭക്ഷ്യവസ്തുക്കൾ, പ്രസ്തുത വസ്തുക്കൾക്ക് വില നിർണയിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത ഒരവസ്ഥ സംജാതമായിത്തീരുന്നു. അതേപോലെ തന്നെ സമൂഹത്തിൽ കച്ചവടക്കാർക്കിടയിൽ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും വഞ്ചനയുമൊക്കെ നടമാടുന്നു എന്ന് ബോധ്യമായിത്തീരുമ്പോൾ അത് നിർമാർജനം ചെയ്യുവാൻ വേണ്ടി കച്ചവടക്കാരെല്ലാം പ്രസ്തുത വില വിവരപ്പട്ടിക പ്രദർശിപ്പിക്കുകയോ ആ വിലയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം കച്ചവടം നടത്തേണ്ടത് എന്ന് തീരുമാനിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ ജനങ്ങൾക്ക് നന്മയാണ്, കച്ചവടക്കാർക്ക് നന്മയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ അഥവാ പൊതുജനങ്ങൾക്ക് കച്ചവടക്കാർക്ക് എല്ലാം ഗുണപരമാവുന്ന ഒരവസ്ഥയാണ് എങ്കിൽ ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ആ വിലക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് അയാൾക്ക് കച്ചവടക്കാർ നിർബന്ധിക്കാവുന്നതാണ്. എന്നാൽ പൊതുവായി എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ വസ്തുക്കൾക്കും ഇന്ന വിലക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് ഭരണാധികാരി തീർച്ചപ്പെടുത്തുവാൻ പാടില്ല. അത് എല്ലാ ആളുകൾക്കും അതുവഴി പ്രയാസകരമായിരിക്കും എന്നാണ് ഈ വിഷയത്തിൽ നമ്മൾ അറിയുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആലം. ഒരു വിഷയം കൂടെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചർച്ച അവസാനിക്കുകയാണ്. ബൈഉൽ മുസാവമ, വില പേശിയുള്ള കച്ചവടം, വില പേശിക.

0: ലേലക്കച്ചവടത്തിൽ വില കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പുതപ്പ് മറ്റ് കമ്പിളി വസ്തുക്കൾ എന്ന പേരിൽ വസ്തുക്കളുമായി നാട്ടിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആളുകൾ ഒരു 100 രൂപയുടെ വസ്തുവാണെങ്കിൽ അവർ 1000 രൂപ പറയും. അങ്ങനെ വില കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഒരു 200-300 വരെ അത് വിൽക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. ഏതായിരുന്നാലും ശരി, ഇസ്ലാമിൽ അതിന്റെ ഹുക്കും അങ്ങനെ വിലപേശി കച്ചവടക്കാരൻ വിലപേശുന്നു അല്ലെങ്കിൽ ഗുണഭോക്താവ് ഉപഭോക്താവ് വിലപേശുന്നുവെങ്കിൽ അതൊക്കെ അനുവദനീയമാണ്. അങ്ങനെ ഒരാൾ വിലപേശി ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ അയാൾ അറു പിശുക്കരാണ് എന്നോ അല്ലെങ്കിൽ അയാൾ ചെയ്ത കച്ചവടം കച്ചവടക്കാരൻ അതൃപ്തിയോടുകൂടി നൽകിയതാണ് എന്നോ അതുമല്ല എങ്കിൽ അയാൾ ചെയ്ത കച്ചവടം ഇസ്ലാമികമായി ഹറാമാണ് എന്നൊന്നും തീരുമാനിക്കുവാനുള്ള അവകാശം നമ്മൾക്കില്ല. അതൊക്കെ അനുവദനീയമാണ്. അതിലേക്ക് ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്തറാലിമിങ്കും വാങ്ങുന്നവനും വിൽക്കുന്നവനും പരസ്പരം മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ടുള്ള കച്ചവടം, അത് വിലപേശിയാലും ശരി ഇല്ലെങ്കിലും ശരി, അതെല്ലാം അനുവദനീയമാണ്.
1: ഇന്നത്തെ പ്രകാശ തീരത്തിൽ കച്ചവട രംഗത്തെ വില നിർണയവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക മര്യാദകളാണ് മുഹമ്മദ് സാദിഖ് മദീനി നമ്മോട് പങ്കുവച്ചത്.

0: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തു നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലുമൊരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
1: പീസ് റേഡിയോയിൽ ശ്രോതാക്കളിനി കേൾക്കുന്നത് ഹൃദയവസന്തം, സൂറത്തു റഅദിലെ 8-9 വചനങ്ങൾ. അള്ളാഹുവിന്റെ സൂക്ഷ്മജ്ഞാനി. ക്ലാസ് എടുക്കുന്നത് ഹസൻ അൻസാരി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അംബിയാ ഇവൽ മുർസലീൻ നബിയ്യനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പതിവ് പോലെ ഹൃദയവസന്തം പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഇരുത്തവും കേൾവിയും ഉഹ്റവിയായ ലോകത്ത് അവൻ ഇഷ്ടപ്പെടുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 13 അധ്യായം സൂറ റഅദിലെ 8 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ആയത്ത് ഒന്ന് ഓതി കേൾക്കാം. أعوذ بالله من الشيطان الرجيم الله يعلم ما تحمل كل أنثى وما تغيض الأرحام وما تغيض الأرحام وما تزداد وكل شيء عنده بمقدار. നമ്മൾ കഴിഞ്ഞ ആയത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ ഈ ക്ലാസിൻ്റെ ഒരു തുടർച്ചക്കെന്നോണം സൂചിപ്പിക്കുകയാണ്. തൊട്ടു മുമ്പുള്ള ആയത്തിലെ 7-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വയഖൂലുല്ലദീന കഫറു, അവിശ്വസിച്ചവർ പറയുന്നു, ലൗല ഉൻസില അലൈഹി ആയത്തും മിർ റബ്ബി, ഇവൻ്റെ റബ്ബിങ്കിൽ നിന്നൊരു പ്രത്യേക ദൃഷ്ടാന്തം ഇവന് അവതരിപ്പിക്കപ്പെടാത്തതെന്ത്? ഇന്നമാ അൻത മുൻദിർ നബിയെ, നീ ഒരു മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാകുന്നു. വലി കുല്ലി കൗമിൻ ഹാദ്, എല്ലാ ജനങ്ങൾക്കുമുണ്ട് ഒരു വഴികാട്ടി. ഇവരുടെ വഴികാട്ടി എത്രേ നീ എന്ന് പറഞ്ഞതാണ് നമ്മൾ അവസാനമായി പറഞ്ഞു വച്ചത്. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആയത്തിൻ്റെ വാക്ക്

0: അർത്ഥങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. അല്ലാഹു യഅലമു മാ തഹ്മിലു കുല്ലു ഉൻസാ വമാ തഗീദുൽ അർഹാമു വമാ തസ്ദാദ് വ കുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അല്ലാഹു യഅലമു, അല്ലാഹു യഅലമു മാന അല്ലാഹു അറിയുന്നു. അല്ലാഹു യഅലമു, അലിമ യഅലമു മാന അല്ലാഹു അറിയുന്നു. എന്താണ് അറിയുന്നത്? അല്ലാഹു നമുക്കൊരു വിവരം പറഞ്ഞു തരികയാണ്. അല്ലാഹു യഅലമു, അല്ലാഹു അറിയുന്നു. മാ തഹ്മിലു, തഹ്മിലു എന്ന് പറഞ്ഞാൽ ചുമക്കുക. ഇവിടെ അർത്ഥം ഗർഭം ധരിക്കുന്നതിന്, അതൊരു ചുമടാണല്ലോ. അറബിയിൽ ഹാമിൽ എന്ന് പറഞ്ഞാൽ ഗർഭിണിക്കാണ് ഹാമിൽ എന്ന് പറയുക. അപ്പോൾ മാ തഹ്മിലു എന്ന് പറഞ്ഞാൽ ഗർഭം ധരിക്കുന്നതിനെ അല്ലാഹു അറിയുന്നു. ഇനിയോ ആരാണ് ഗർഭം ധരിക്കുന്നത്? കുല്ലു ഉൻസ, ഉൻസ മാന പെണ്ണ്, സ്ത്രീ. അപ്പോൾ കുല്ലു ഉൻസ എന്ന് പറഞ്ഞാലോ എല്ലാ പെണ്ണും, എല്ലാ പെണ്ണും ഗർഭം ധരിക്കുന്നത് അല്ലാഹു അറിയുന്നു. തീർന്നില്ല, ഗർഭം ധരിക്കുന്നത് മാത്രമാണോ അല്ലാഹു അറിയുന്നത്? അല്ല. പിന്നെയോ, വമാ തഗീദു അല്ലർഹാമു, തഗീദു മാന കുറവ് വരുത്തുന്നത്, ചുരുങ്ങിപ്പോകുന്നത്. എന്താണ് ചുരുങ്ങിപ്പോകുന്നത്? എന്താണ് കുറവ് വരുത്തുന്നത്? അല്ലർഹാമു, അർഹാം എന്ന് പറഞ്ഞാൽ ഗർഭാശയം. അപ്പോൾ ഗർഭാശയം കുറവ് വരുത്തുന്നതും അല്ലാഹു അറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അല്ലാഹുവിൻ്റെ ഇൽമിനെക്കുറിച്ച് പറയാണ്. അവൻ്റെ അഗാധമായ അറിവ് വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്. അല്ലാഹു യഅലമു, അല്ലാഹു അറിയുന്നു. മാ തഹ്മിലു കുല്ലു ഉൻസ, എല്ലാ സ്ത്രീകളും അവർ ഗർഭിണിയാകുന്നത്, ഗർഭം ധരിക്കുന്നത് അല്ലാഹു അറിയുന്നു. വമാ തഗീദുൽ അർഹാമു, ഗർഭാശയം കുറവ് വരുത്തുന്നതും അല്ലാഹു അറിയുന്നു. അതേപോലെ തന്നെ വമാ തസ്ദാദു, സാദ യസീദു എന്ന് പറഞ്ഞാൽ സിയാദത്ത് മാന വർദ്ധനവ്. അപ്പം ഗർഭാശയം അധികരിപ്പിക്കുന്നതും അല്ലാഹു അറിയുന്നു. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ് കാര്യം. ഒരു ഗർഭത്തിലുള്ള കുഞ്ഞ്, ആ കുഞ്ഞിനെപ്പറ്റി അല്ലാഹു അറിയുന്നു. അതിൻ്റെ ഏറ്റക്കുറവുകൾ, ആ ഗർഭം എപ്പോഴുണ്ടാകുന്നു, എപ്പോഴാണ് പ്രസവിക്കുന്നത്, ആണാണോ പെണ്ണാണോ, അതല്ല പൂർണ്ണമായ ആരോഗ്യഗാത്രനാണോ, അതല്ല വൈകല്യമുള്ളവനാണോ, ഈ കുഞ്ഞ് ഭാഗ്യവാനാണോ നിർഭാഗ്യവാനാണോ, തടിച്ചതാണോ മെലിഞ്ഞതാണോ, നല്ല സ്വരൂപിയാണോ അതല്ല വിരൂപിയാണോ എന്നിത്യാദി കാര്യങ്ങളും, ഈ ഗർഭപാത്രത്തിൽ എത്ര കുട്ടികളുണ്ട്, എത്ര കുട്ടി അതിൽ ജനിക്കുന്നു, ഇതെല്ലാം അല്ലാഹുവിന് അറിയാമെന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ആശയത്തിൽ നിന്നുകൊണ്ട് അർത്ഥം വെച്ച് നോക്കിയാൽ വളരെ കൃത്യമാണ്. അല്ലാഹു യഅലമു മാ തഹ്മിലു, അല്ലാഹു അറിയുന്നു. മാ തഹ്മിലു, ഗർഭം ധരിക്കുന്നത്. കുല്ലു ഉൻസ, എല്ലാ സ്ത്രീകളും എല്ലാ പെണ്ണുങ്ങളും. വമാ തഗീദുൽ അർഹാമു, ഗർഭാശയം കുറവ് വരുത്തുന്നതും അല്ലാഹു അറിയുന്നു. വമാ തസ്ദാദു, അത് വർദ്ധനവ് വരുത്തുന്നതും അല്ലാഹുവിനറിയാം. എന്നിട്ടോ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു ഒരു സുപ്രധാനമായ കാര്യം പറയുന്നു. എന്താണത്? വകുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. വകുല്ലു ഷൈഇൻ, എല്ലാ കാര്യവും. വകുല്ലു ഷൈഇൻ മാന എല്ലാ കാര്യവും. ഇൻദഹു, അവൻ്റെ അടുക്കൽ, അല്ലാഹുവിൻ്റെ അടുക്കൽ. ബിമിഖ്ദാർ, ഒരു തോതനുസരിച്ചാണ്, ഒരു കണക്കനുസരിച്ചാണ്. അപ്പോൾ വകുല്ലു ഷൈഇൻ, എല്ലാ വസ്തുവും എല്ലാ കാര്യവും. ഇൻദഹു, അവൻ്റെ അടുക്കൽ. ബിമിഖ്ദാർ, ഒരു തോതനുസരിച്ചാണ് എന്ന് അല്ലാഹു പറയുന്നു. അപ്പോൾ നോക്കൂ, ഇവിടെ അല്ലാഹു പറഞ്ഞ കാര്യം ഓരോ വസ്തുവിനും ഓരോ കാര്യത്തിനും അത് ഇന്നിന്ന പ്രകാരമായിരിക്കണമെന്ന്. വക്കുല്ലു ഷെയ്ഇൻ ഇൻദഹൂബി മിഖ്ദാർ എന്ന് പറഞ്ഞല്ലോ, അത് ഇന്നിന്ന പ്രകാരമായിരിക്കണം. അങ്ങനത്തെ ഒരു കണക്കും തോതുമൊക്കെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ എല്ലാം സംഭവിക്കുകയുള്ളൂ എന്ന ഒരു കാര്യമാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ആയത്ത് തുടക്കം മുതലൊന്ന് വായിച്ചു നോക്കാം. അല്ലാഹു യഅലമു മാ തഹ്മിലു കുല്ലു ഉൻസാ വമാ തഗീദുൽ അർഹാമു വമാ തസ്ദാദ് വകുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. അല്ലാഹു യഅലമു, അല്ലാഹു അറിയുന്നു, മാ തഹ്മിലു ഗർഭം ധരിക്കുന്നതിനെ, കുല്ലു ഉൻസാ എല്ലാ സ്ത്രീകളും, വമാ തഗീദു കുറവ് വരുത്തുന്നതും ചുരുങ്ങിപ്പോകുന്നതും അല്ലാഹു അറിയുന്നു, അല്ലർഹാമു ഗർഭാശയങ്ങൾ, വമാ തസ്ദാദു അവ അധികരിപ്പിക്കുന്നതും അല്ലാഹു അറിയുന്നു, വകുല്ലു ഷൈഇൻ എല്ലാ കാര്യവും എല്ലാ വസ്തുവും, ഇന്ദഹു അവൻ്റെ അടുക്കൽ, ബിമിഖ്ദാർ ഒരു കണക്കനുസരിച്ചാണ്. അപ്പോൾ എല്ലാ ഓരോ പെണ്ണും ഗർഭം ധരിക്കുന്നതും അല്ലാഹു അറിയുന്നു, ഗർഭാശയങ്ങൾ കുറവ് വരുത്തുന്നതും അവക്ക് വർധനവ് വരുന്നതും അല്ലാഹു അറിയുന്നു, എല്ലാ കാര്യവും തന്നെ അവൻ്റെ അടുക്കൽ ഒരു നിശ്ചിത തോതനുസരിച്ചാകുന്നു എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ആയത്ത് നോക്കൂ, 9-ാമത്തെ ആയത്ത്. ആലിമുൽ ഗൈബി വശഹാദത്തിൽ കബീറുൽ മുതആൽ. എന്താണ് ഒരു ചെറിയൊരു കൊച്ചു ആയത്ത്, എന്നാലോ പറഞ്ഞ ആശയമോ, അത് വളരെ ഭാരമേറിയ ഒരു ആശയം കൂടിയാണ്. ആലിമുൽ ഗൈബി, വാക്കർത്ഥങ്ങൾ നമുക്ക് നോക്കുമ്പോൾ ആലിമുൽ ഗൈബ് എന്താണ്? ആലിമുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ ഗൈബ് നമുക്കൊക്കെ അറിയാം, അദൃശ്യം. അപ്പോൾ അദൃശ്യം ആലിമായവൻ, എന്താ അദൃശ്യം ആലിമായവൻ എന്ന് പറഞ്ഞാൽ അദൃശ്യത്തെ അറിയുന്നവൻ. അപ്പോൾ ആലിമുൽ ഗൈബി, അദൃശ്യത്തെ അറിയുന്നവൻ. അതേപോലെ തന്നെ വശഹാദ, ഷഹാദത്ത് എന്താണ്? ദൃശ്യത്തെയും. അപ്പോൾ ദൃശ്യത്തെയും അദൃശ്യത്തെയും അറിയുന്നവൻ, ആലിമുൽ ഗൈബി ഗൈബിനെ അറിയുന്നവൻ, വശഹാദ ദൃശ്യത്തെയും. മാത്രമല്ല അൽ കബീർ, അവൻ വലിയവനാണ്, മഹാനാണ്. അതേപോലെ തന്നെ മുത്താൽ, അവൻ മുത്താലാണ്, മുത്താൽമാന അത്യുന്നതനാണ്. അപ്പോൾ ആലിമുൽ ഗൈബി, അദൃശ്യത്തെ അറിയുന്നവൻ. അതേപോലെ തന്നെ വശഹാദത്തി, ദൃശ്യത്തെയും അറിയുന്നവനാണകൻ. അള്ളാഹുവിനെ പറ്റിയാണ് പറയുന്നത്. അൽ കബീർ, അവൻ വലിയവനാണ്, മഹാനാണ്. അതേപോലെ തന്നെ അൽ മുത്താൽ, അത്യുന്നതനായുള്ളവനാണവൻ. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് കൃത്യമാണ്. എന്താണ്? അള്ളാഹുവിന് രഹസ്യപരസ്യമെന്ന വ്യത്യാസമില്ലാതെ, അങ്ങനത്തെ ഒരു വ്യത്യാസം അള്ളാഹുവിനില്ല. രണ്ടും അവൻ ഒരുപോലെയാകുന്നു. ഉദാഹരണമായിട്ട് വളരെ കൃത്യമായി അള്ളാഹു നമ്മളോട് പഠിപ്പിക്കുകയാണ്, ആലിമുൽ ഗൈബ് ഗൈബായതും അതേപോലെ തന്നെ ഷഹാദത്തിലുള്ളതും, ദൃശ്യത്തെയും അവൻ അറിയുന്നു. അവൻ കബീറാണ്, അതേപോലെ തന്നെ അൽ മുത്താൽ, അത്യുന്നതനായിട്ടുള്ളവനുമാണ് എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് അർത്ഥം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ആലിമുൽ ഗൈബി വശഹാദത്തി, അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവനാണവൻ. അൽ കബീർ, അവൻ മഹാനാണ്. അൽ മുത്താൽ, അവൻ ആരാണ്? അത്യുന്നതനായിട്ടുള്ളവൻ കൂടിയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മഹത്വങ്ങളും ഗുണങ്ങളും എത്ര വർണ്ണിച്ചാലും അത് നമുക്ക് മതിയാകുന്നതല്ല. അത്രമേൽ വർണ്ണനക്കുണ്ടത്. എന്നാൽ ഈ വർണ്ണനകൾ ഓരോന്നും നമ്മുടെ മനസ്സിലേക്ക് പതിയുമ്പോൾ ദൃശ്യവും അദൃശ്യവും അറിയുന്ന റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലേക്ക് നമ്മൾ ഹാജരാക്കപ്പെടുന്ന വേള നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. ഒരു അണുമണിത്തൂക്കം പോലും ആ കോടതിയിൽ നിന്ന് മാറ്റിവെക്കാനോ മറച്ചു വെക്കാനോ ഒളിപ്പിക്കാനോ നമുക്ക് സാധ്യമല്ല എന്ന ഒരു തിരിച്ചറിവ് എനിക്കും കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഐഹിക ലോകം അത് ധന്യമായിത്തീരും. അതിന് റഹ്മാനായ റബ്ബ് ആ തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയ വസന്തം, അള്ളാഹുവിൻ്റെ സൂക്ഷ്മജ്ഞാനി, സൂറത്തു റഅദിലെ 8-9 വചനങ്ങൾ. ക്ലാസ് എടുത്തത് ഹസൻ അൻസാരി.
2: അവിടെ തിരൂര് നമ്മുടെ ദാറുൽ ഖുർആൻ ആലത്തൂർ പോയപ്പോഴേ അവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയ സമയത്തുണ്ട്, അവിടെ കുട്ടികൾ ഉദോക്കെ എടുത്ത് പള്ളിക്ക് കയറുന്ന സ്ഥലത്ത് ചെരുപ്പ് ഊരി വെച്ചത്. മാഷാല്ലാ, ഞാനത് അപ്പം തന്നെ ഫോട്ടോ എടുത്തു, ഫോൺ എടുത്തിട്ട് ഫോട്ടോ എടുത്തു. ജമാഅത്ത് തുടങ്ങണുള്ളൂ, തുടങ്ങിയിട്ടില്ല, നിസ്കരിക്കാൻ സമയമായിട്ടില്ല, എല്ലാവരും നേരത്തെ തന്നെ കയറിയാണ്. അവർ ചെരുപ്പ് വെച്ചതിൻ്റെ ഒരു ഒരു ഒരു രീതി കണ്ടിട്ട്, നമ്മൾ സാധാരണ എവിടെയും കാണലില്ല, അങ്ങനെ പൊതുവേ കാണലില്ല, പലയിടങ്ങളിലും ഇങ്ങനെ ഒരു പരത്തിയിട്ടിട്ടാണ് ഉണ്ടാവല്.
3: ഓടിക്കേറുന്ന
2: സിസ്റ്റം, ഒരു ചെരുപ്പ് ഒരു സ്ഥലത്ത് മറ്റത് വേറെ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ കുട്ടികൾ മാഷാല്ലാ വളരെ നീറ്റായി ഒരു സൊഫ് പോലെ ഒരു വരി ഇങ്ങനെ ഫുള്ളാക്കി അടുത്ത വരി വെച്ച് അങ്ങനെ ഒരു 3-4 വരികൾ കൃത്യമായിട്ട് വെച്ച് നമ്മൾ കണ്ടു. ഞാൻ അതപ്പോൾ തന്നെ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയൊക്കെ ജസ്റ്റ് ഒരു ഒരു ഒരു പിക്ചർ അയച്ചിട്ട് എൻ്റെ അടിയിൽ ക്യാപ്ഷൻ ഇട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് മാതൃകയാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഇത് കൊടുത്തു,
3: മെസ്സേജ്.
2: അതെ, മെസ്സേജ് കൊടുത്തു. അപ്പോൾ നമ്മൾ പിന്നെ അതൊരു അടക്കവും ഒതുക്കവും നമ്മുടെ ലൈഫിൽ മൊത്തത്തിൽ അവിടെ മാത്രമല്ല എല്ലാത്തിലും കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ശരിക്കും അത്.
3: നല്ലൊരു അധ്യാപനം ലഭിച്ചിട്ടുണ്ട് കുട്ടികൾക്ക്,
2: ശിക്ഷണം ലഭിച്ചിട്ടുള്ളതാണ്. അതേപോലെ പിന്നെ നമ്മൾ പലയിടത്തും പോകുമ്പോൾ നമ്മളെങ്കിലും അങ്ങനെ വെക്കുക, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ചെരുപ്പെങ്കിലും എടുത്തിട്ട് അങ്ങനെ നേരാക്കി വെക്കണം കണ്ടാൽ പിന്നീട് വരുന്ന ആളുകൾ എന്ത് ചെയ്യും, അത് ചിലപ്പോൾ അങ്ങനെ ആ ഒരു
3: ഒരു ഒരു മാർഗം സ്വീകരിച്ചേക്കാം.
2: കുഞ്ഞുണ്ണി മാഷ് പറയണ്ടല്ലോ, ലോകം മൊത്തം നന്നാവാൻ ഞാൻ ചെറിയൊരു രഹസ്യം പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് സ്വയം നന്നാവുകയാണ്. എല്ലാവരും ഓരോരുത്തരും നന്നായാൽ മതി, എന്താവും മൊത്തം എല്ലാവരും ശരിയാവും. ഇതുപോലെയുള്ള ശീലങ്ങൾ അടക്കം ഇപ്പോൾ അതേപോലെ വീട്ടിൽ പലപ്പോഴും പലരും ചോദിക്കണാണ്, എൻ്റെ ഇതെവിടെ, പിന്നെ പേന എവിടെ, എൻ്റെ സംഗതി എവിടെ, ബാഗ് എവിടെ. അത് വെക്കാനൊരു പ്രത്യേകമായ ഒരു പ്രോപ്പർ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങളും തിരഞ്ഞുകൊണ്ടുള്ള കുറേ സമയങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
3: കൃത്യമായ ജീവിതത്തിൽ കൃത്യമായൊരു ചട്ടക്കൂട് അല്ലെങ്കിൽ എങ്ങനെ ക്രമീകരണം പഠിപ്പിച്ചിട്ടുള്ളൊരു ഇതിന്റെ ആളുകളാണെങ്കിൽ, ഒരു വക്താക്കളാണെങ്കിലും,
2: ഇസ്ലാം എന്ന് പറഞ്ഞാല്
3: അതാണ്,
2: അതൊക്കെ പെടുന്നുണ്ട്, എല്ലാം ഉൾപ്പെടുന്നുണ്ട്,
3: ജീവിതഗന്ധിയായ മതാണല്ലോ.
2: എല്ലാ വിഷയങ്ങളിലും ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ സംഗതികൾ അടക്കും ഒതുക്കവും ലൈഫിൽ എപ്പോഴും നന്നായി പിന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് മാറ്റം മനസ്സിലാവും,
3: ഉണ്ടാവും.
2: പിന്നെ ഒരു ഒരു പടുത്തൊരു വായിച്ച പുസ്തകത്തിൽ പറയുന്നത് രാവിലെ നന്നായി തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു പണി എന്താ പറഞ്ഞത്, രാവിലെ ഉറങ്ങി എണീക്കണ പിന്നെ ആ നിമിഷം അവിടെ നമ്മൾ ഉപയോഗിച്ച പുതപ്പ് വിരിപ്പൊക്കെ ഒന്ന് നല്ലോണം തട്ടിക്കൂട്ടി പുതപ്പൊന്ന് നന്നാക്കി എന്ത് ചെയ്യുക, മടക്കി വെക്കുക. അത് ചെറിയ പണിയുള്ളൂ, ഓരോരുത്തർക്കും ചെയ്യാവുന്ന ചെറിയ പണിയാണ്. പക്ഷെ
3: എന്തെങ്കിലും
2: അതൊരു ഞാനൊരു സംഗതി ചെയ്തു എന്ന് രാവിലെ തന്നെ ഏറ്റവും നല്ലൊരു മനസ്സിന് എനർജി കൊടുക്കണമെന്നുള്ളതാണ് ആ പുസ്തകത്തിൽ വായിച്ചത്. മാഷാല്ല, ഇതുപോലുള്ള സംഗതികൾ നമ്മൾ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം,
3: കൃത്യമായ ഒരു ചട്ടക്കൂട് ക്രമീകരണം വരുത്തുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വ്യക്തിപരമായി നമുക്കും ഉണ്ടാകും, മറ്റുള്ള ആളുകളുടെയും നമുക്കൊരു ഒരു പ്രചോദനമാകാൻ സാധിക്കും.
4: أعوذ بالله من الشيطان الرجيم.

0: آيات ربه ولعذاب الآخرة أشد وأبقى.
1: أمسينا وأمسى الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വഉഷ്ഹിദു ഹമലത അർശിക വമലായികതക വജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വഅഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തിമാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഈവനിങ് ലൈവ് മുഖം കുട്ടികളോടൊപ്പം നമ്മളിവിടെ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ ഈവനിങ് ലൈവിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈവനിങ് ലൈവിൽ ഇവിടെ നമുക്ക് ആങ്കറിംഗ് ഡെസ്കിൽ എൻ്റെ കൂടെയുള്ളത് ഷമീം സാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിലേക്ക് വന്നിട്ടുള്ള രണ്ട് മിടുക്കന്മാരായിട്ടുള്ള രണ്ട് കുട്ടികൾ കൂടി നമ്മളെ കൂടെയുണ്ട്. ഒന്ന് ആദം, മറ്റൊന്ന് ഖൽഫാൻ. ആദം, അസ്സലാമു അലൈക്കും.
1: വലൈക്കും സലാം.
0: ഖൽഫാൻ, എന്തൊക്കെ വിശേഷം?
2: നല്ല വിശേഷം.
0: നല്ല വിശേഷം, ശരി. അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ വന്ന ആൾക്കാരെയൊക്കെ ഞാനിങ്ങനെ വായിക്കും. നിങ്ങളെ പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി, നിങ്ങളെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ വന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ പേരുകളൊക്കെ ഞാനിങ്ങനെ വായിക്കണം, അവർ സലാം പറയും അല്ലേ. അപ്പോൾ നമുക്ക് സലാം മടക്കാം. റയ്ഹാന ബാനു തോട്ടശ്ശേരി അറ,
3: ജമീല വി കെ
0: കാളിക്കാവ് അല്ലേ, വി കെ പോനൂർ, ഷംനാദ് ഖാൻ,
3: സഫ ഇസ്മായിൽ വട്ടം,
0: ഉമൈറ തൃശൂർ,
3: ഉമ്മുകുൽസൂം ചിറമംഗലം,
0: നഫീസ പി എ താമരശ്ശേരി,
3: സുബൈദ പുളിക്കൽ,
0: അതുപോലെ സഫ അത് നമ്മൾ പറഞ്ഞു, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ,
3: അമീർ ടി എടുത്തനാട്ടുകര,
0: ഓക്കെ. അപ്പോൾ അതുപോലെ മാഹിർ പർവീസ് വടകര, ഇവരൊക്കെ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. അവരെല്ലാവരും മാഹിർ പർവീസ് പറഞ്ഞു, ഞാനും കൂടെയുണ്ട്. ചെങ്ങരയിൽ നിന്ന് സുമയുണ്ട് മാഷാല്ലാ. അതുപോലെ പിന്നെ ആരൊക്കെ ഉള്ളത്? അപ്പോൾ ഇവരൊക്കെ ഇപ്പം നമുക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ ചെയ്യണ്ടേ? നമ്മൾ സലാം അടക്കണ്ടേ? ഈ വർഷമാണോ ഗ്രീൻ ഹോമിലേക്ക് വന്നത്? അതോ കഴിഞ്ഞ വർഷം?
2: കഴിഞ്ഞ
0: വർഷം. എന്താണ് ആദമിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് ഗ്രീൻ ഹോമിനെ കുറിച്ചുള്ളത്?
2: നല്ലതാണ്, പഠിക്കാൻ
0: പറ്റും,
2: കോൺഫിഡൻസ് ഉണ്ടാവും.
0: എന്തൊക്കെ ഇങ്ങനെ ഈ റേഡിയോ കുറിച്ച് ഇതിന്റെ കഴിഞ്ഞ വർഷം കേട്ടിരുന്നില്ലേ, പീസ് റേഡിയോ കുറിച്ച്? അപ്പോ ഇന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു ചാൻസ് പെട്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ? ഇല്ല. കിട്ടിയപ്പോ എന്ത് തോന്നി? ഭയങ്കര സന്തോഷം തോന്നി അല്ലേ. യെസ്, ഇന്ന് കുറച്ച് സങ്കടത്തിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ കുറെ മാറി, കുറെ സന്തോഷമായി അല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഉപ്പയും കൂടിയും ഇത് കേൾക്കുന്നുണ്ടാവും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പ മെസ്സേജ് അയക്കുമെന്ന് വിചാരിക്കുകയാണ്. ആദമിൻ്റെ ഉപ്പ ഉണ്ടാവും, കൂടെ കേൾക്കുന്നുണ്ടാവും. അതുപോലെ ഖൽഫാൻ, എന്താ വിശേഷം? ഖൽഫാൻ്റെ വീട് എവിടെയാ? ആദമിൻ്റെ വീട് എവിടെയാന്നൊന്നും പറഞ്ഞിട്ടില്ല. ഖൽഫാൻ്റെ വീടെന്ന് പറയും, തൃശ്ശൂരാണ്. ഖൽഫാൻ്റെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
2: വാപ്പ, ഉമ്മ, രണ്ട് അനിയന്മാര്.
0: പിന്നെ വീട്ടിൽ മറ്റു വിശേഷങ്ങളൊക്കെ പറയൂ.
2: നല്ല വിശേഷം,
0: നല്ല വിശേഷമാണ്. ഇവിടെ എങ്ങനെ ഗ്രീൻ ഹോമിനെ കുറിച്ച്, ഇങ്ങനെ സ്ഥാപനത്തെ കുറിച്ചൊക്കെ മനസ്സിലായത്?
2: മതപരമായിട്ടുള്ള കാര്യങ്ങൾ അധികം പഠിക്കാൻ പറ്റും, സ്കൂളാണെങ്കിലും നല്ലോണം പഠിക്കാൻ പറ്റും, പിന്നെ സെൽഫ് കോൺഫിഡൻസ് വരും.
0: ഇതിന്റെ മുന്നേ എവിടെ സ്കൂളായിരുന്നു?
2: പീസ് പബ്ലിക് സ്കൂൾ.
0: എവിടെ?
2: അവിടെത്തന്നെ മതിലകം എന്ന് പറയും.
0: അതെവിടെ? മതിലകം അല്ലേ, ആ ഭാഗത്ത്. ഓക്കെ, യെസ്, ഓക്കെ. പിന്നെ വേറെ മോനെ എവിടെ പഠിച്ചിരുന്നു? ആദമ എവിടെ സ്കൂളിൽ പഠിച്ചിരുന്നു?
2: ക്രസൻ പബ്ലിക് സ്കൂൾ.
3: സ്ഥലം എവിടെ?
2: ആലുവ.
3: ആലുവ.
2: എറണാകുളം.
3: വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വല്യമ്മ, ഉപ്പ, വല്യുപ്പ, അവര് മൂന്നേരം മാത്രം.
0: ഓക്കെ ഉണ്ട് അല്ലേ. വല്യമ്മന്റെ പേരോ അറിയോന്ന് ചോദിച്ചു നോക്കിയാലോ ആദമിന്. വല്യമ്മന്റെ പേരെന്താ?
2: റസിയ.
3: റസിയ.
0: വല്യപ്പാന്റെ പേരോ?
2: ഷംസുദ്ദീൻ.
0: ഷംസുദ്ദീൻ. വല്യപ്പാന്റെ അടുത്ത് നിനക്ക് വല്ല കഥയും കേൾക്കലുണ്ട്? വല്യപ്പന്റെ കഥ പറഞ്ഞു നിന്നോ, ഓർമ്മണ്ടോ? ഇല്ലേ. അപ്പൊ ഇനി പോവോ വല്യപ്പാന്റെ അടുത്ത് പോയി കഥയൊക്കെ ചോദിക്കണം അല്ലേ. പിന്നെ പിന്നെ വേറെ ആരൊക്കെ ഉള്ളത്? പിന്നെ വല്യമ്മയൊക്കെ അവരുണ്ട്. പിന്നെ ഈ ഈ കഴിഞ്ഞ ഗ്യാപ്പിൽ ഇപ്പൊ എത്ര ദിവസം ഗ്യാപ്പ് കിട്ടി ആദമിന്? എനിക്ക് തോന്നുന്നത് കുറെ ദിവസത്തെ ഗ്യാപ്പ് കിട്ടിയാണ്. ഏത്? പിന്നെ വെക്കേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ ഈ മുഹറത്തില്. എത്ര ദിവസം കിട്ടി നമ്മള്? എങ്ങനെ ഉണ്ടായിരുന്നു നാട്ടിൽ പോയിട്ട്? എറണാകുളത്ത് എവിടെയാണ്? ആലുവയിലാണോ? ആലുവയിലാണോ? പണ്ട് പേരെന്താ പറഞ്ഞില്ല?
2: ഫിറാഷ്.
0: പണ്ട് പേര് അല്ലേ. ഉപ്പ എനിക്ക് തോന്നുന്നത് ഇപ്പം ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയക്കുമായിരിക്കും ഇൻഷാല്ലാ ലൈവിൽ തന്നെ. അവർക്ക് ചിലപ്പോൾ ഫസ്റ്റാണ് ഉപ്പ. ഞാൻ ഉപ്പൻ്റെ അടുത്ത് പറഞ്ഞു, അതവൻ്റെ ഉപ്പൻ്റെ അടുത്ത് ഇങ്ങനെ മോന് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉപ്പ ഫസ്റ്റ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ ഇപ്പോൾ റേഡിയോ ഒക്കെ കേൾക്കും, കേൾക്കാനുള്ളൊരു കാരണം കൂടിയായി അല്ലേ. ശരി, ആദ്യം പഠിച്ച സ്കൂൾ ഏതായിരുന്നു ആദമേ? എൻ്റെ പേരെന്തായിരുന്നു ആ സ്കൂളിൻ്റെ പേര്? അത് ഇവിടെ തന്നെയാണോ? ആലുവയിൽ തന്നെയാണോ? ഇച്ചിരി ദൂരമുണ്ട്. ആദമന് എന്താവാനാണ് ആഗ്രഹം? പൈലറ്റ് ആവാൻ. ഖൽഫാൻ നല്ല ഫുട്ബോൾ പ്ലെയർ, ഫുട്ബോൾ ടീമിലൊക്കെ ഉണ്ടോ? സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നോ? നന്നായി കളിക്കോ? അത്യാവശ്യം കളിക്കും. അപ്പൊ വേറെ ഒരു കളിക്കാരൻ മാത്രം ഒരാൾക്കാവാൻ പറ്റുമോ? പിന്നെ എന്റെ കൂടെ എന്താവണം? പഠിക്കുകയും വേണം. പിന്നെ ഒരു നല്ല സ്വഭാവമുള്ള നല്ല മനുഷ്യനായ ഒരു കളിക്കാരന്, അതിന്റെ കൂടെ നല്ല പഠനം ഉണ്ടാവണം, പ്രത്യേകിച്ച് ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ നല്ല അറിവുണ്ടാവണം അല്ലേ ആദമേ? അനക്ക് വേണ്ടേ? അല്ലാതെ വെറും ഒരു കളിക്കാരനായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇല്ല. ശരി, നമുക്ക് ആരൊക്കെയാണ്? ഷമീം സാറെ, ആരൊക്കെ നമ്മളോട് ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, സലാം പറഞ്ഞ ആൾക്കാരുണ്ട്. പീസ് റേഡിയോയിൽ നിന്ന് നമസ്കാരത്തിൽ അവസാനത്തെ അത്തയ്യാത്തിൽ വിരൽ നിവർത്ത് ലാസ്റ്റ് സലാം വിട്ടതിന് ശേഷം വിരൽ താഴ്ത്തിയാൽ മതിയെന്ന് ഞാൻ കേൾക്കേണ്ട, എന്റെ സംശയമാണ്. ഇത് ഒരു സംശയമാണ്. ആ സംശയം നമുക്ക് അതെന്തിലേക്ക് അയക്കാം? അല്ലിജാബയിലേക്ക് അയക്കാം, കാരണം നമുക്കിവിടെ അതിന് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട്. പിന്നെ സൽമാൻ ഒരാടംബാലം സലാം പറഞ്ഞ കൂടെ ഉണ്ട്. വലൈക്കും സലാം വറഹമത്തുള്ള. സഫിയ ഇടപ്പാളുണ്ട്. ഫൗസിയ മമ്മു കാരുണ്യ കൊല്ലം. റാബിയ മീത്തൽ മങ്ങാട്. ജമീല വി പി കാളിക്കാവ്. പിന്നെയോ സഫിയ കെ തിരുരങ്ങാടി. ഹസീന നൂറുദ്ദീൻ തമ്മാം. അബൂബക്കർ സുലൈമാൻ. ഖദീജ കെ കെ കിണവക്കൽ.
3: റയ്ഹാന ബാനു തോട്ടശ്ശേരിയറ. ജമീല വി പി കാളികാവ്. സഫിയ കെ തിരുരങ്ങാടി. ജംഷീർ മുട്ടിൽ. സീനത്ത് പാലക്കാട്. അവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഷമീജ പാറൽ. മൈമൂന. അതുപോലെ തന്നെ സഫിയ എടപ്പാൾ. സഫിയ കെ തിരുരങ്ങാടി.
0: ഓക്കെ, നമ്മളിങ്ങനെ പിന്നെ പിന്നെ നേരത്തെ അയച്ചത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ തോന്നുന്നുണ്ട്. സമീറ പുറക്കാടുണ്ട്. പിന്നെ നഫീസ് കാടാമ്പുഴ. നഫീസ കാടാമ്പുഴ എന്നായിരിക്കും. ശരി, നമുക്ക് അപ്പോൾ ഇന്ന് ഒരു ഒരു പ്രോഗ്രാം എനിക്ക് തോന്നുന്നു, ഒരു പാട്ട്, ഖൽഫാൻ്റെ ഒരു പാട്ട് കൊണ്ട് തുടങ്ങാൻ തോന്നുന്നു. ഏത് പാട്ടാണ് ഖൽഫാൻ പാടുക?
2: മുസ്തഫ
0: മുസ്തഫ മുസ്തഫ ആ പാട്ടൊന്ന് പാടാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: എനിക്ക് തോന്നുന്നു അറബിക്ക് നഷീദ ഏറ്റവും ഇഷ്ടമല്ല. ഇതാണോ അറബിക്ക് നഷീദ പറഞ്ഞാല് മലയാള പാട്ടറിയോ? മലയാളം സോങ് ഒക്കെ
1: പാട്ട് പാടിയിട്ടില്ല, ഇതുവരെ
0: പാടിയിട്ടില്ല. അറബിക്ക് നഷീദ മാത്രമേ ഉള്ളൂ.
2: അബൂബക്കർ സുലൈമാൻ, മാഷാല്ലാ, സൂപ്പർ പാട്ടായിരുന്നു. ഖൽഫാനെ അഭിനന്ദനം നേർന്നുകൊണ്ട് അബൂബക്കർ സുലൈമാൻ. അതുപോലെ രാവിലെ റേഡിയോ കേൾക്കുന്നത് പോലെ തന്നെ മക്കളുടെ പരിപാടി കേൾക്കാനും വലിയ സന്തോഷം തന്നെയാണെന്ന് ജമീല വി കെ പൂനൂർ. അപ്പം നിങ്ങളുടെ പരിപാടി കേൾക്കാനും, പിന്നെ ഷൈബാൻ വളപട്ടണം എന്താ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, മുൻ നന്നായി പാടി, ബറക്കല്ലാ ഫീക്കും. അതുപോലെ ഇൽമുന്നിസ ഹംസ നമ്മുടെ കൂടെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. യൂസുഫ് അലി പയ്യനാടുണ്ട്, അപ്പം ഇവരൊക്കെ ഉണ്ട്. പിന്നെ ഖൽഫാനെ, ഖൽഫാന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോ? ഉപ്പാന്റെ പേര് പറഞ്ഞില്ലല്ലോ. ഉമ്മാന്റെ പേരോ?
1: ജസ്ന.
2: ജസ്ന. പിന്നെ വീട്ടിൽ വേറെ ആരൊക്കെ ഉള്ളത് പറഞ്ഞില്ലല്ലോ. രണ്ടനിയന്മാർ. അവരെന്ത് ചെയ്യുന്ന? എവിടെ? പീസ് സ്കൂളില്. അവന്റെ പേരെന്താ?
1: ഫൈസാൻ.
2: ഫൈസാൻ. ആ, ഖൽഫാൻ, ഫൈസാൻ. പിന്നെ?
1: പിന്നെ ചെറിയ അനിയൻ ഇപ്പൊ 3 വയസ്സാണ്.
2: ചെറിയ അനിയന് 3 വയസ്സാവുന്നു. വീട്ടിൽ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? 3 വയസ്സായ അനിയന്റെ.
1: കുഴപ്പമുണ്ടാവില്ല, അവനായിട്ട് കൊറേ
2: കളിച്ചു. അവന് എന്ത് ഇഷ്ടം, എന്ത് കളി കളിക്കാനാ കൂടുതൽ ഇഷ്ടം 3 വയസ്സായ അവന്? ഫുട്ബോളോ? എന്താ അവന്റെ പേരെന്തായിരുന്നു?
1: അസ്ലാൻ.
2: അസ്ലാൻ. ഇപ്പൊ വേൾഡ് കപ്പ് നടക്കണോണ്ട് ഫുട്ബോളിനാണ് വലിയ കമ്പം തോന്നലോ. തട്ടി തട്ടി കളിക്കും. എന്നിട്ട് നീ എത്ര സമയം എന്റെ കൂടെ കളിക്കും? കുറച്ച് കഴിഞ്ഞിട്ട് വല്ല മുങ്ങൂലേ? ഇനി മതി അറിഞ്ഞ ഇനി മുങ്ങൂലേ? ഇല്ല, അവനക്ക് ഇഷ്ടമുള്ള അത്ര നീ എന്റെ കൂടെ കളിക്കും.
1: ഒരു ദിവസം 2-3 മണിക്കൂറൊക്കെ കളിക്കും.
2: 2-3 മണിക്കൂർ ഒരു ദിവസം അവന്റെ കൂടെ കളിക്കലുണ്ട്.
1: മൊത്തം കൂട്ടുമ്പോ,
2: മൊത്തം കൂട്ടുമ്പോ നല്ല ഇട വിട്ട്. ആ, അടിപൊളി അടിപൊളി അടി. പിന്നെ പിന്നെ വേറൊരാളുണ്ടല്ലോ, അവന്റെ പേരെന്തേന്?
1: ഫൈസാൻ.
2: ഫൈസാന്റെ കൂടെ കളിക്കല്ലോ.
1: അവന്റെ കൂടെ പുറത്തു പോയി മറ്റേ കളിക്കണം.
2: അവനിപ്പ എത്ര ക്ലാസ്സിലാ? എത്ര ക്ലാസ്സിലാ?
1: 6-ൽ. 6-ൽ.
2: അവന്റെ കൂടെ പുറത്തു പോയിട്ട് ഫുട്ബോൾ ഗ്രൗണ്ടില്,
1: ഗ്രൗണ്ടുകളിൽ പോകും, സൈക്കിൾ ഓടിക്കാൻ പോകും.
2: ഇപ്പോ വെക്കേ അല്ല, എനിക്ക് തോന്നുന്നു ഹോസ്റ്റലിൽ വന്നിട്ട് ആദ്യമായിട്ട് വീട്ടിൽ ചെന്നല്ലേ. എങ്ങനെയുണ്ടായിരുന്നു വീട്ടിലെ എക്സ്പീരിയൻസ്?
1: കുഴപ്പമുണ്ടായിരുന്നില്ല
2: എന്ന് പറഞ്ഞാലും ഭയങ്കര സ്വീകരണം ഒക്കെ ഉണ്ടായിരുന്നില്ല.
1: ചെറുതായിട്ട്
2: സ്വീകരണമൊക്കെ ചെറുതായിട്ടുണ്ടായിട്ടുള്ളൂ. വെൽക്കം. സ്വീകരണമൊക്കെ കിട്ടിയില്ല. എല്ലാവരും ആ മോനെ, ഖൽഫാനെ, നീ വന്ന് എന്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ? ആരൊക്കെ എന്തൊക്കെ ഇങ്ങോട്ട്, ഇങ്ങനെ സ്പെഷ്യൽ എന്തായിട്ട്, എന്തോ ഒരു റിഗാർഡ് എന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു?
1: ഇങ്ങനെ മൊത്തം എന്നെ ഇരുന്ന് എല്ലാരും ഫോക്കസ് ചെയ്യണം.
2: ആ, അതന്നെയാണ്, അത് വരട്ടെ. പിന്നെ എന്നിട്ട് നീ എന്തൊക്കെ പറഞ്ഞു കൊടുത്ത അവരോടൊക്കെ?
1: ഞാൻ ഇവിടുത്തെ സിസ്റ്റംസ് ഒക്കെ പറഞ്ഞു
2: പറഞ്ഞു കൊടുത്തു.
1: ഇങ്ങനെ ഇത്ര മണിക്ക് എണീക്കാൻ അങ്ങനെ.
2: അപ്പോ അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായോ? ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ അവിടുത്തെ എന്റെ കൂട്ടുകാരെ കണ്ടോ? അവര് ചോദിച്ചില്ല എടാ നീ എവിടെ പോയടാ അല്ലേ? അവന്ത് പറഞ്ഞു?
1: അവര് ഞാൻ പറഞ്ഞിങ്ങനെ സ്ഥാപനത്തിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ആ അവന്റെ എപ്പോ വരുമെന്ന് ചോദിച്ചാ ഇൻഷാല്ലാ ഇത് പഠിച്ചു കഴിയുമ്പോ വരാന്ന് പറഞ്ഞു.
2: അപ്പൊ അവര്, അപ്പൊ അവരൊക്കെ അവരുടെ സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ അവരും പറഞ്ഞു അല്ലേ? ഓഹോ, അതില് വെള്ളിയാഴ്ച ഒക്കെ ഉണ്ടായിരുന്നില്ലേ?
1: വെള്ളിയാഴ്ച.
2: വെള്ളിയാഴ്ച എന്ത്? അപ്പൊ എവിടെ പോയി ജുമാക്ക്?
1: ജുമാക്ക് എല്ലാരെയും കണ്ടിരുന്നു.
2: എല്ലാരും കണ്ടിരുന്നു. ആദമിന് അവിടെ എത്തിയിട്ട് ആരൊക്കെ ഫ്രണ്ട്സിനെ, പഴയ ഫ്രണ്ട്സിനെ ആരെയും കണ്ടോ? ഫ്രണ്ട്സ് കണ്ടു. അവരൊക്കെ എന്താ പറഞ്ഞു?
3: എപ്പോഴാ വന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 21-ാം തീയതി പറഞ്ഞു. പിന്നെ പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല.
0: സ്കൂളൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തോ? നമ്മളെ സ്കൂള് ഗ്രീൻ വാലി.
2: അപ്പൊ ഇനിയിപ്പോ നേരത്തെ ആണിങ്ങനെ റേഡിയോ ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് പറയായിരുന്നു അല്ലേ? യെസ്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കട്ടായി പോകുന്നു. അതാ ഫിറാഷ് MS. ആരാണ് ഫിറാഷ്? ബാപ്പയാണ്, ആദമിന്റെ ഉപ്പയാണ് ഫിറാഷ്. ആദം ഇന്ന് ഇവിടെ വന്നപ്പോ, ഷമീം സാറേ, ആദം ഇന്ന് ഇവിടെ വന്നപ്പോ കുറെ ദിവസം ഒരാഴ്ചത്തെ ലീവ് ഇട്ടിട്ടാണ് നാട്ടിൽ പോയത്. വന്നപ്പോ ഒപ്പന് അങ്ങോട്ട് പോവാന്ന് പറയുമ്പോ ഭയങ്കര സങ്കടം. അത് കഴിഞ്ഞ് പിന്നെ പിന്നെ പിന്നെ പിന്നെ പിന്നെ ഇപ്പൊ അടിപൊളിയായി. അപ്പൊ അവന് ഇപ്പോ കാരണം, അപ്പൊ ഉപ്പ അവിടെ അവന് റേഡിയോ ലൈവിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഉപ്പക്ക് ഭയങ്കര സന്തോഷം. ഉപ്പ മെസ്സേജ് അയച്ചെന്താന്നോ? മാഷല്ലാ, ഗുഡ് ബോയ് ആദം. ആദമും അവിടെ പഠിക്കുന്ന കുട്ടികൾക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.
0: ആമീൻ.
2: അല്ലേ? അപ്പൊ എന്റെ ഇങ്ങനെ നല്ലൊരു അടിപൊളി അല്ലേ. ഇപ്പൊ ഇങ്ങനെ ലൈവിലൊക്കെ വന്നു ഉപ്പാന്റെ പ്രാർത്ഥന, ഇപ്പൊ ഈ ആമീൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോ എത്ര ആൾ ആമീൻ പറയണ്ടാവും അല്ലേ? ഒത്തിരി
0: ആൾക്കാരുണ്ട്.
2: പിന്നെ ജമീല സലാം, ഖുർആൻ ആദ്യമായി അച്ചടിച്ചത് എവിടെയാണ് എന്നൊരു ചോദ്യമുണ്ട്. അച്ചടിച്ചത് എവിടെയാണ് എന്നുള്ളത് അത് അറിയുന്ന ആളുകൾ അയച്ചോളൂ. പിന്നെ ബഷീർ എം കെ പോത്താം കണ്ടം,
0: മിസ്ഹബ് കെ കെ കൂത്തുപറമ്പ്, അമീർ ടി അടുത്തനാട്ടുകര. അമീർ ടി അടുത്തനാട്ടുകര
2: ഒരു ചോദ്യമുണ്ടല്ലേ, എന്താണ് ചോദ്യം?
0: ലോകത്തിലെ ഏറ്റവും പുരാതന നാഗരികതയുടെ അറിയപ്പെടുന്നത് ഏതാണ്? പുരാതന
2: ഏറ്റവും ഓൾഡസ്റ്റ് സിവിലൈസേഷൻ അല്ലേ ഏതാണ്? രണ്ടാക്കും അറിയില്ല, അപ്പൊ അറിയുന്ന ആൾക്കാരോട് കമന്റ് ചെയ്യാമായിരിക്കും, നോക്കാം നമുക്ക്. പിന്നെ ആദമിന് പാട്ട് പാടാൻ അറിയോ?
3: പാട്ട്
2: അല്ല, രണ്ടുപേരെയൊക്കെ പാടാൻ അറിയോ? നല്ല പാട്ട്, ഇസ്ലാമിക് സോങ്. ഓർത്ത് നോക്കേണ്ട, ഇടയ്ക്ക് വെച്ച് ചാൻസ് കിട്ടിയാൽ ആദമിന് പാടാം. അപ്പൊ ആദമിന് ഇന്ന് ഏതായാലും നമ്മൾ ആദമിനെ ഇവിടെ കൊണ്ടുവന്നത് ആദമിന്റെ സങ്കടക്കട മാറി ആരൊക്കെ എത്ര ആൾക്കാർ ആദമിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. ആദമിന് ഏത് പ്രോഗ്രാമാണ് നമ്മൾ അവതരിപ്പിക്കാനുള്ളത്? ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്, അതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ആ സ്റ്റോറി ടെല്ലിംഗിലേക്ക് പോണതിന്റെ മുന്നായിട്ട് നമുക്കൊരു സാരോപദേശം അല്ലേ?
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഈ ഭൂമിയിലെ ഏറ്റവും ശാന്തമായിരിക്കേണ്ട സ്ഥലം ഏതാണ്? യാതൊരു സംശയവുമില്ലാതെ പള്ളിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ എണീറ്റ് നിന്ന് നമസ്കരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, മനസ്സ് തുറന്ന് പടച്ച റബ്ബിനോട് സംവദിക്കുന്ന ഇടമാണ് പള്ളി. ആരാധനയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന, ഖുർആൻ പാരായണം, ദിക്ര ദുആ, ഇതല്ലാത്ത പുണ്യപ്രവർത്തനങ്ങളല്ലാതെ മറ്റൊന്നും പള്ളികളിൽ പാടില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പള്ളി അത്രയും ആദരവർഹിക്കുന്ന സ്ഥലമാണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ് മസാജിദുഹ, അള്ളാഹ്ക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം അത് അള്ളാഹുവിൻ്റെ പള്ളികളാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിലോടുള്ളൊരു സ്നേഹവും പള്ളിയോട് അടുക്കാനുള്ളൊരു ഇഷ്ടവും, ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് പോകാനുള്ളൊരു താല്പര്യവും നമുക്കുണ്ടാകണം. പള്ളിയിലേക്കുള്ള നടത്തം പോലും ആ ഒരു പള്ളിയോടുള്ള ആദരവ് അറിയിക്കുന്നതാണ്. ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ലിസാനി നൂറ വജഅൽ ഫീ സംഇ നൂറ വഫീ ബസറി നൂറ വജഅൽ ഫീ മിൻ ഖൽഫി നൂറ വമിൻ അമാമി നൂറ وَجَعَلْ مِنْ فَوْقِي نُورًا وَمِنْ تَحْتِي نُورًا اللَّهُمَّ أَعْطِنِي نُورًا എല്ലായിടത്തും പ്രകാശം നിറയ്ക്കണേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പോൾ പള്ളിയിലേക്ക് പോകേണ്ടത് നല്ല വസ്ത്രവും ശുദ്ധിയും എല്ലാം സ്വീകരിച്ച് സാവകാശത്തിൽ സമാധാനത്തോടെ സകീനത്തോടെ ഓടിക്കതച്ചു പോകാതെ സാവകാശത്തിൽ അവധാനതയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്. പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പ്രവാചകന്റെ പേര് സലാത്ത് ചൊല്ലി അല്ലാഹു മുഫ്തഹ്ലി അബൂ റഹ്മത്തിക്ക എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ. പള്ളിയിൽ കയറി ചെന്നാൽ ആദ്യം എടുക്കാനുള്ളത് മൊബൈലല്ല, മറിച്ച് തഹിയ്യത്ത് നമസ്കാരമാണ്. ഇദാ ദഖല അഹദുക്കും അൽ മസ്ജിദ് ഫല്യർകഅ റകഅതൈനി ഖബ്ല അൻ യജ്ലിസ്, അല്ലാഹുവിന്റെ പള്ളിയിൽ നിങ്ങൾ കയറിയാൽ ഇരിക്കും മുമ്പ് രണ്ട് റകഅത്ത് നിസ്കരിക്കണം, അത് തഹിയ്യത്ത് നമസ്കാരമാണ്. തഹിയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് നമസ്കാരം പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് നമ്മൾ വേണ്ടത്. ആ സമയം സംസാരിക്കുകയോ മറ്റു പല വിനോദങ്ങളിൽ ഏർപ്പെടുകയോ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുകയോ കച്ചവടത്തിലും രാഷ്ട്രീയത്തിലും മറ്റ് തർക്കങ്ങളും കച്ചറകളും ബഹളങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടാവുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുത്. കച്ചവടവും മറ്റു കാര്യങ്ങളൊക്കെ പള്ളിയിൽ നടത്തുന്ന ആളുകളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവൻ്റെ കച്ചവടം വിജയിക്കാതിരിക്കട്ടെ എന്നാണ്. നഷ്ടപ്പെട്ടു പോയ സാധനം പള്ളിയിൽ തിരയുന്ന ചോദിച്ച് നടക്കുന്നവനെക്കുറിച്ച് പറഞ്ഞത് അവൻ്റെ നഷ്ടപ്പെട്ടു പോയ സാധനം അവന് കിട്ടാതിരിക്കട്ടെ എന്നാണ്. അപ്പോൾ പള്ളി അത്രയും ആദരവർഹിക്കുന്നതാണ്. മാത്രവുമല്ല, നല്ല വൃത്തിയിലും വെടിപ്പിലും നല്ല വേഷത്തിലുമായിരിക്കണം നമ്മൾ പള്ളിയിൽ വരേണ്ടത്. ഉള്ളി നിന്ന് പള്ളിയിൽ വരരുത് എന്ന് പറഞ്ഞത് എന്തിനാണ്? നമസ്കാരക്കാർക്ക് ദുർഗന്ധമുണ്ടാക്കരുത്. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ, സുജൂദിൽ കിടക്കുമ്പോൾ, എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് മോശപ്പെട്ട ഗന്ധമുണ്ടാകരുത്. നമ്മുടെ വേഷത്തിൽ നിന്ന്, നമ്മുടെ വസ്ത്രത്തിൽ നിന്ന് വിയർപ്പിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് കാലം കൂട്ടിയിട്ടതിൻ്റെ, അലക്കാത്തതിൻ്റെ, ഉറങ്ങുന്ന ഡ്രസ്സായതിൻ്റെ സ്മെല്ലുകളൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത്രയും വൃത്തിയിൽ വേണം പള്ളിയിൽ നമ്മൾ പ്രവേശിക്കാനായിട്ട്. പള്ളിയിൽ മറ്റു സംസാരങ്ങളോ ശബ്ദകോലാഹലങ്ങളോ ഒന്നും ഉണ്ടാകാത്ത വിധം ആരാധനയ്ക്ക് വേണ്ടി പള്ളി ശാന്തമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഒരാൾ മാത്രമല്ല, എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളാൽ ഖുർആൻ ഓതിയിട്ട് പോലും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കരുത് പള്ളിയിൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് റീൽസും ഷോർട്സും മറ്റു കാര്യങ്ങളും പള്ളിയിൽ നിന്ന് കാണുകയും അത് കൂട്ടമായിരുന്ന് ആസ്വദിക്കുകയും ഗെയിം കളിക്കുകയും മറ്റ് കഥകൾ പറയുകയും ചെയ്യുന്നതിന് എങ്ങനെ നമുക്ക് നല്ല കാര്യമായിട്ട് കാണാൻ സാധിക്കും? അതുകൊണ്ട് പള്ളിയിൽ അത്തരം കാര്യങ്ങളൊന്നും പാടില്ലാത്തതാണ്. പള്ളിയിൽ നമസ്കാരവും ദിക്കറും ദുആയും ഖുർആൻ പാരായണവും ദിക്കറുകളും മറ്റുമാണ് പള്ളിയിൽ ഉണ്ടായിരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും പ്രാർത്ഥനയുണ്ടായിരിക്കണം. പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോഴും നമുക്ക് പ്രാർത്ഥനാ നിർഭരമായ നിലക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. പള്ളിയെ ഒരിക്കലും നമ്മൾ മലീമസമാക്കുകയോ പള്ളിയുടെ സ്വത്ത് അപഹരിക്കുകയോ പള്ളിയിൽ കലഹങ്ങളും വക്കാണങ്ങളും ഉണ്ടാക്കുകയോ പള്ളിയിൽ ആരാധനയ്ക്ക് വരുന്ന ആളുകൾക്ക് ഉപദ്രവമാകുന്ന രീതിയിൽ സ്ത്രീകൾ അത്ര പൂശി, സുഗന്ധം പൂശി പള്ളിയിൽ പ്രവേശിക്കുകയോ ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകൾ ആ അദബുകളെല്ലാം പാലിച്ചുകൊണ്ട് പള്ളിയിൽ പോകാനും 27 ഇരട്ടി പുണ്യം നേടാനും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ, ഖുർആൻ ഓതുന്നതിൻ്റെ മഹത്വം അറിഞ്ഞ് മനസ്സിലാക്കി അത് നേടിയെടുക്കാനുമുള്ളൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അപ്പോൾ ഇന്നത്തെ ഇതിന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഈ ക്ലാസ് കേട്ടല്ലോ, എന്താണ് മനസ്സിലായത്? പിന്നെ വേറൊരു പോയിന്റ് പറഞ്ഞല്ലോ,
3: അധികം
2: അമിതമായ മൊബൈൽ ഉപയോഗം.
0: വേറെ വേറൊരു പോയിന്റ് എന്താല്ലേ?
3: ഗെയിം.
0: ഇപ്പൊ പള്ളിയെ കുറിച്ച് പറഞ്ഞല്ലോ, പള്ളിയിലെ ആദാബിനെ കുറിച്ച്. പള്ളിയിലേക്ക് പോകുമ്പോഴും
3: പള്ളിയിലോട്ട് പോകുമ്പോ വൃത്തിയുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് പോവുക.
0: വൃത്തിയുള്ള ഡ്രസ്സ് ധരിച്ച് പള്ളിയിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥന ചൊല്ലി സക്കീനത്തോടു കൂടിയാണ് പള്ളിയിൽ കൊണ്ടത്. ഇപ്പോൾ പല ആളുകളും എന്താ നിസ്കാരത്തിൽ ഇപ്പോൾ റക്കാത്ത് റുക്കൂക്ക് പോകുമ്പോൾ തന്നെ ഉദോക്കെ അല്ലേ ചെയ്തിട്ട് പെട്ടെന്ന് ഓടി പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയല്ല, സക്കീനത്തോടു കൂടി ഉദു സാവധാനം എടുത്ത് വലിയ നടന്നു പോകുകയാണ് വേണ്ടത്. എന്നിട്ടോ കിട്ടിയറെ കാത്ത് നിസ്കരിക്കുക, ബാക്കി പൂർത്തിയാക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഓക്കെ,
2: മാഷാല്ലാ. അപ്പോൾ നിങ്ങളിത് കേട്ട് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ അതിൽ ഏറ്റവും പ്രധാനം പറഞ്ഞത്, കെൽഫാനെ, ഈ നാട്ടിൽ പോയപ്പോൾ കുട്ടികളൊക്കെ അവസ്ഥ എന്താ? ഫോണിലാണോ അധികം ആൾക്കാരും?
1: അധികം ആൾക്കാരും പള്ളിയിൽ വരുമ്പോ തന്നെ ഗെയിമിനെ കുറിച്ചാ പറയണേ.
2: അല്ലേ ആദമോ, അനക്ക് എന്താ എന്റെ എക്സ്പീരിയൻസ്? കുട്ടികളൊക്കെ ഫുൾ ഫോൺ അഡിക്ഷൻ ആണോ?
3: പിന്നെ എന്റെ ഒരു കസിൻ, അവനും ഇതുപോലൊക്കെ തന്നെ
2: ഫുൾ ഫോൺ ആണ്. അതില്
3: അവൻ ഇപ്പൊ ഖത്തറിലാണ്, പക്ഷെ ഫോൺ അഡിക്ഷൻ അങ്ങനെ ഇല്ല. പക്ഷെ ഫുഡിന്റെ കാര്യത്തില് ഇച്ചിരി ഭയങ്കര ഒരു കുസൃതി ഉണ്ട്. പിന്നെ ഫോണ് അധികം ഉപയോഗിക്കാറുണ്ട്. ഓൺലൈൻ ക്ലാസ് ഉള്ളോണ്ട് കാരണം കുഴപ്പമില്ല. ഒരു രാവിലെ 9 മണി തൊട്ട് 12 മണി വരെ ഇതുണ്ട് ക്ലാസ്
2: ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ കുട്ടികൾക്ക് എൽഫാൻ എല്ലാവർക്കും ഫോണില് ഗെയിം, അത് ചില കുട്ടികൾക്കൊക്കെ പൊതുവെ അല്ലേ. നമ്മൾ ഹോസ്റ്റലിൽ വന്നിക്കണോണ്ട് നമുക്ക് ആ ഒരു രക്ഷ, അതിൽ നിന്ന് രക്ഷ കിട്ടൂലേ. അതിനെ കുറിച്ചുള്ള സംസാരം. പിന്നെ ഒരു ബ്ലോഗ് ചാനല് അത് ഇത് അങ്ങനെ കുറെ അതിന്റെ പിന്നാലൊക്കെ ഉണ്ടാവും അല്ലേ. പക്ഷെ അതിലൊന്നും പ്രത്യേകിച്ച് നമുക്കൊരു ഗുണമില്ലാത്ത കുറെ കാര്യങ്ങളാണ് ഉണ്ടാവുക അല്ലേ ഗൽഫാനെ. യെസ്.
0: സലാം സാർ, മറ്റേ നമ്മൾ ചോദ്യം ചോദിച്ചല്ലോ, ഉത്തരം വന്നിട്ടുണ്ട്.
2: ആണോ?
0: നമ്മൾ
2: ആദ്യം ചോദ്യം ഏതായിരുന്നു? ചോദ്യം ഞാനൊന്ന് പറയട്ടെ. ഒന്ന്, ലോകത്തിലെ ഏറ്റവും പുരാതനമായ നാഗരികത അറിയപ്പെടുന്നത് ഏതാണ്? അത് അമീർ ടി അടുത്തനായിട്ട് ചോദിച്ച ചോദ്യമാണ്. അല്ലെ, ലോകത്തിലെ ഏറ്റവും പുരാതന ഏറ്റവും മോസ്റ്റ് ആൻഷ്യസ് ആയി, അതായത് ഏറ്റവും പഴയ ഒരു സിവിലൈസേഷൻ, ഓൾഡസ്റ്റ് സിവിലൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ഉത്തരവാദിത്വ ആൾക്കാരുണ്ട് അല്ലേ?
0: യെസ്, ഷംനാദ് ഖാൻ, അതുപോലെ തന്നെ സഫ ഇസ്മായിൽ വട്ടം ഒക്കെ അയച്ചിട്ടുണ്ട്, സൽമ ഫറൂഖ്. അപ്പോ ഉത്തരം പറയാല്ലേ? മെസപ്പൊട്ടോമിയാണ് ഉത്തരം.
2: ആ ഉത്തരവാദിത്വ ആൾക്കാരുണ്ട് അല്ലേ, കുറെ ആൾക്കാർ.
0: ഷംനാദ് ഖാൻ ആദ്യമായി അയച്ചത്, ഷംനാദ് ഖാൻ
2: ഫസ്റ്റ് ആയിട്ട് അയച്ചിട്ടുള്ളത് അല്ലേ, പിന്നെ അയച്ച ആളുകൾ ഉണ്ടാവും. പിന്നെ അതേപോലെ ഖുർആൻ ആദ്യമായി അച്ചടിച്ചത് എവിടെയാണ് എന്നതാണ്, അതിനും അതിൻ്റെ ആൻസറിലേക്ക് ചില കൺഫ്യൂഷനുകളൊക്കെ അതിലുണ്ട് ശരിക്ക്. പക്ഷെ ആൻസർ വ്യത്യസ്ത സ്ഥലങ്ങളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്, അത് നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്തൊരു ഒരു സംഗതിയാണ്. ലോകത്തിൽ ആദ്യത്തെ അച്ചടി ഖുർആൻ എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ അവർ പറഞ്ഞിട്ടുള്ളത് ജർമ്മനിയാണ്, പക്ഷെ ഇറ്റലിയിലാണ്, വെനീസിലാണ് എന്ന് പറയുന്ന അഭിപ്രായം 1537-38 അതുപോലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് റഷ്യയിലാണെന്ന് പറയും 1787 കുറച്ച് വ്യാപകമായി അച്ചടിച്ചിട്ടുള്ളത് അവിടെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ജർമ്മനിയിലാണെന്നുള്ള അഭിപ്രായം അത് പിന്നെ അത് അതാണ് നോക്കിയിട്ട് സെർച്ച് ചെയ്തതിന് ശേഷം ഒന്നുകൂടി കൺഫേം ചെയ്ത് പറയാവുന്നതാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയും

0: ഇൻഷാ സാരോപദേശത്തിലൂടെ വളരെ നല്ലൊരു ഉപദേശമാണ് കിട്ടിയിട്ടുള്ളത്. അൽഹംദുലില്ലാ.
1: ഷുഐബായും വള്ളപട്ടണം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുള്ള ജില്ല ഏതാണ്? വേം പറഞ്ഞോളൂ. അല്ല, അത് നിന്റെ നാടായിട്ട് നീ പറഞ്ഞല്ലേ. അതവന് അവന്റെ നാടായതുകൊണ്ടോ പറയണ എറണാകുളാണ്. ഏതാന്ന് നമുക്ക് നോക്കാം, പറയാം. നീ മലപ്പുറത്താണോ? അല്ല, തൃശ്ശൂരല്ലേ? ആ, നോക്കാം നമുക്ക്. അപ്പോൾ അടുത്ത ഉത്തരങ്ങൾ ബാക്കിയുള്ളവർ പറയട്ടെ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള ജില്ല. പിന്നെ ഇടയ്ക്ക് തീരെ ശബ്ദമില്ല എന്ന് പറഞ്ഞു. റെഡിയാണോ? ശബ്ദമുണ്ടല്ലോ അല്ലേ? ശബ്ദമൊക്കെ ഉണ്ട് തന്നെയാണ് വിചാരിക്കുന്നത്. ശബ്ദത്തിന് കുഴപ്പങ്ങളൊന്നുമില്ല. ആ ഉത്തരം വന്നിട്ടുണ്ട്. ജമീല വി പി കാളികാവിന്റെ ഉത്തരം വന്നിട്ടുണ്ട്. ഉത്തരം നമ്മൾ പറയാം, പക്ഷെ ഉത്തരം അയച്ചത് കാണുന്നുണ്ട്, ലാസ്റ്റ് പറയാം. ആദ്യമായിട്ട് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം വന്നിട്ടുള്ളത് ജമീല വി പി കാളികാവിൽ നിന്നാണ്. നമുക്ക് ആദ്യം നമുക്ക് ആ ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. യെസ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ വബർകാത്തു. മൈ നെയിം ഈസ് ആദം ഫിറാഷ്. ഐ ആം ഫ്രം ക്ലാസ് 6A. ഐ ആം ഫ്രം ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ, നെല്ലിക്ക പറമ്പ്. ഐ ആം ഗോയിങ് ടു റീഡ് എ സ്റ്റോറി അബൌട്ട് ദ AI ഫ്യൂച്ചർ. ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. വി സൗണ്ടഡ് എക്സൈറ്റഡ്. ഹി വാസ് ഓപ്പണിംഗ് ആൻ ഇമ്പോർട്ടൻറ്റ് ലുക്കിംഗ് ബോക്സ്. റിയാന സൈഡ്. ഇറ്റ് വാസ് ബോറിംഗ് ഇനഫ് ഫോർ ഹെർ ഹിയർ അറ്റ് ഗ്രാൻഡ്പാസ് ഹൗസ് വിത്തൌട്ട് ഹാവിംഗ് ടു കീപ് ആൻ ഐ ഓൺ ഹെർ യങ്ങർ ബ്രദർ ടു. ഹി ഡിഡിൻ്റ് ഓൾവേസ് ബിഹേവ് ഹിംസെൽഫ് ആൻഡ് ഹിസ് ക്യൂരിയോസിറ്റി ഓഫ് ടെൻ ഗോട്ട് ഹിം ടു ട്രബിൾ. വാട്ട് വാസ് ഹി അപ് ടു നൗ? റിയാന ലുക്ക് took a look inside the box. There appeared to be another one. It was similar and brown with Dairy 2015 printed on it in gold. A diary is like a daily blog, and this one was written in 2015. He said, trying to sound as if she weren't interested. Even thought he was now curious too. Wow, that means it's more than 100 years old, said Weiss. Had better ask grandpa before we touch it. റിയാന ന്യൂ അബൌട്ട് ബുക്സ് ഫ്രം ഹർ സൈബർ വിസിറ്റ് ടു എ മ്യൂസിയം ഇൻ ലണ്ടൻ. ദേ കുഡ് ഹിയർ ദർ ഗ്രാൻഡ് ഫാദർ മൂവിങ് എറൗണ്ട് ഇൻ ദ റൂം ബിലോ. റിയാന ടുക്ക് ഔട്ട് ഹെർ ഫോൺ ആൻഡ് സെൻഡ് ഹിം എ ഫോട്ടോ ഓഫ് ദ ബുക്ക് വിത്ത് സർപ്രൈസ് ഇമോജി ആൻഡ് എ ക്വസ്റ്റ്യൻ മാർക്ക്. വീസ് ആൻഡ് റിയാന വേർ at grandpa's house because nothing in their house was working. Hackers had broken into their home computer systems. The fridge suddenly started buying more food even though it was full. Tabs were turning on when you didn't need them, and meals were appearing on the kitchen table at all the wrong time. How annoying. The message came back. That is your great great grandfather diaries. You can have a look, but be careful because it's made up of paper and it's precious. Rihanna knew about paper too. No one made that anymore. She picked the book up carefully and some photographs fell down. We strapped a picture and spread his fingers over it, trying to enlarge it. Rihanna laughed silly. She said, it won't get any bigger.
1: Adam, ഇപ്പോ നമ്മൾ

0: ഇതങ്ങനെ വായിച്ചു പോകുമ്പോൾ എനിക്ക് ഇതുവരെ വായിച്ചതിൽ നിന്ന് എന്താണ് ഈ സംഭവം, എന്താണ് ഈ കഥ എന്നുള്ളത് ആദവന്റെ മനസ്സിൽ നിന്ന് എടുത്ത് പറയാൻ പറ്റൂ?
1: ഇതൊരു AI, അതിന് വെച്ചാൽ ഫ്യൂച്ചറിൽ നമ്മള് പഠിക്കുന്നതും പിന്നെ AI ആയിട്ടും പോലെയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നിന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു നമ്മളൊരു ഇവിടെ കയ്യിലൊരു വാച്ച് ഉണ്ടാവും, അതിനകത്ത് നിന്നാണ് നമ്മൾ ഈ ഡിജിറ്റൽ ഒരു ഡിജിറ്റൽ സ്ക്രീൻ ഓപ്പൺ ആയി വരും ആ വാച്ചിൽ നിന്ന്. അതിനകത്ത് നിന്ന് നമ്മൾ ഹോംവർക്കൊക്കെ ടീച്ചേഴ്സ് അയക്കും. അത് നമ്മൾ അതിന് വെച്ചാൽ അതിൻ്റെ കറക്റ്റ് ആൻസേഴ്സ് അതിനകത്ത് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ടീച്ചേഴ്സിനെ അത് കിട്ടും ആൻസേഴ്സ്. പിന്നെ ഇതൊരു AI ആയിട്ടാണ് ഫ്യൂച്ചറിൽ ഉള്ളത്.
0: അപ്പോൾ ഫ്യൂച്ചറിൽ AIയുമായി ബന്ധപ്പെട്ടുള്ള ഫ്യൂച്ചർ, AIയുടെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, ഇത് സ്റ്റോറി ഉള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, ആരൊക്കെ ആയിരിക്കും ഇതിലിങ്ങനെ പറയണത്?
1: വീസും റിയാനയും.
0: ആ ഇത് വീസും റിയാനയുള്ള കോൺവെർസേഷൻ ഒക്കെ പറയണ്ടല്ലോ അല്ലേ? ആ അതെന്താണ് സംഭവം?
1: അതൊരു അവരുടെ ഹൗസിലോട്ട് ഒരു ഹാക്കേഴ്സ് വന്നിട്ട് എന്തോ എല്ലാം സിസ്റ്റം ഹാക്ക് ചെയ്തു. പിന്നെ ചില സമയത്ത് ഫുഡ് ടേബിളിലുണ്ടാവും, ചില സമയത്ത് ഫ്രിഡ്ജ് വർക്കാവൂല, നന്നായിട്ട് വർക്കാവില്ല, കാരണം വെച്ചാൽ അവരുടെ എല്ലാം സിസ്റ്റം ഹാക്കായി കിടക്കാണ്. അതുകൊണ്ട് പറഞ്ഞു.
0: അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഈ സ്റ്റോറിയുടെ മൊത്തത്തിൽ അതിന്റെ ഒരു ഔട്ട്കം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നമ്മൾ വരാൻ പോകുന്നത് ഇങ്ങനെ ഒരു ലോകത്തേക്കാണ് അല്ലേ? എല്ലാർത്ഥത്തിലും AI നമ്മളെ ലൈഫിൽ മൊത്തം കടന്നു വരുന്ന ഒരു ലോകത്തെ കുറിച്ചാണ്. ജോബ് സാധ്യത പോലും AIയിലാണ്. ചില ആൾക്കാരുടെ ജോബ് പോലും ഇല്ലാതെയാക്കുന്നത് AI ആയിരിക്കും അല്ലേ? ശരി അല്ലെ ഗൽഫാൻ? യെസ്. അപ്പൊ നമുക്ക് വരിക, സമയത്തിന്റെ പരിമിതി കൊണ്ട് നമുക്ക് അതിന്റെ ഇനി അതിന്റെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് ബാക്കി അനുബന്ധമായി അവസാന ഈ കഥ സ്റ്റോറി എന്താവുന്നത് കൂടി അതിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുമോ? ഇതിൽ ലാസ്റ്റിലേക്ക് എന്താണ് ഇതാവുന്നത്? ആ യെസ്, അതിലേക്ക് നമുക്ക് നോക്കിയതിനു ശേഷം ബാക്കി കൂടി നമുക്ക് പറയാം.
2: യെസ് ഓക്കെ. നമ്മൾ കഴിഞ്ഞ ഇതിൽ ചോദിച്ചല്ലോ ഏറ്റവും കൂടുതൽ സ്കൂളിലെ ജില്ല ഏതാണ്, ഉത്തരം വന്നിട്ടുണ്ട്. അപ്പോൾ ഉത്തരം മലപ്പുറമാണ്. മലപ്പുറം അതായത് ഷംനാദ് ഖാൻ, അതുപോലെ തന്നെ സൽമാൻ, അതുപോലെ തന്നെ സൽമ ഫറൂഖ്, താഹിറ, അങ്ങനെ കുറെ ആൾക്കാർ ഉത്തരം വഹിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം, മിൻവ AK കൂത്തുപറമ്പ് ചോദിച്ചിട്ടുണ്ട്, ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട പ്രവാചകൻ ആരാണ്? ഉത്തരം അറിയോ? നിങ്ങൾക്ക് അറിയോ? ഏത് നബിയാണ്?
0: എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ? ഓക്കെ,
2: ഈസാ നബി. അല്ലല്ല, നമുക്ക് നോക്കാം, കമന്റ് വരട്ടെ.
0: പിന്നെ മറ്റൊരു ചോദ്യം വന്നത്, എത്ര കഴുകിയാലും വെളുക്കാത്തത് എന്താണ്?
2: ആ അടുത്ത,
0: എത്ര കഴുകിയാലും വെളുക്കൂല
2: എന്താണ്?
0: മരം കഴുകിയ. പിന്നെ പിന്നെ ഒരു ഒരു കടങ്കഥയും കൂടി ഉണ്ട്. കടങ്കഥ അറിയ ഖൽഫാനെ? കുറച്ചൊക്കെ അറിയാം. കൊക്കിരിക്കും കുളം വറ്റി വറ്റി, മീന്
2: ചത്തു
0: ചത്തു. കൊക്കിരിക്കുന്ന കുളം വറ്റി വറ്റി മീൻ ചത്തു. അത് വെരുക്കുന്ന ചിലപ്പോ അറിയില്ല, കാരണം അത് ബാക്കിയുള്ള ആളുകളൊക്കെ അയക്കില്ല. നമുക്ക് നോക്കാം. അപ്പൊ ഖുറാനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പ്രവാചകൻ, അത് നമ്മൾ അറിയേണ്ട ഒന്നാണ്. അതിലേക്ക് നമുക്ക് വരാം, ആരൊക്കെയാണുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ ഉത്തരം അത് പറഞ്ഞോ? നമ്മള്
2: പറഞ്ഞു
0: കേരളത്തിലെ
2: ഏറ്റവും കൂടുതൽ
0: സ്കൂളുകളിലെ ജില്ല
2: ഏതാ?
0: മലപ്പുറത്താണ്. ആദ്യം ആരും ഉത്തരം പറഞ്ഞു ചോദിച്ചിരുന്നു. ആ നീ പറഞ്ഞിരുന്നു, ശരിയാണ്. ഓക്കെ, പിന്നെ പുതിയ ആൻസറുകൾ വേറെ ഏതാ വന്നുണ്ടോ? യെസ്, കൊക്കിരിക്കുന്ന കുളം വറ്റി വറ്റി മീൻ ചത്തു. വിളക്ക്, ആ വിളക്കിന്റെ അകത്ത് എന്തുണ്ട്?
2: മണ്ണെണ്ണ.
0: മണ്ണെണ്ണ
2: മണ്ണെണ്ണ വിളക്ക്
0: കണ്ടോ? അതിങ്ങനെ വറ്റി വറ്റി വറ്റി അവസാനം മീൻ ചാവണത് ആ വെളിച്ചം കിടും അല്ലേ? യെസ്, വിളക്ക് എന്നുള്ളത് തന്നെയാണ് ആമീർ ടി എടുത്തനാട്ടുകാർ ഉത്തരം അയച്ചു. ആ പിന്നെ മറ്റു ചോദ്യത്തിന് ഏതാ വന്നത് സാറേ?
2: മറ്റേ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പ്രവാചകൻ,
0: അതിന്റെ ഉത്തരം അതാ ആദ്യം അയച്ചത് ആരാ?
2: മൂസ നബി. ഉത്തരം ആദ്യം അയച്ചത് ജമീല VP കാളികാവു.
0: യെസ്.
2: അതുപോലെ തന്നെ മുംതാസ് അയച്ചിട്ടുണ്ട്, ഷുഹൈബ, അമീർ ടി എടുത്തനാട്ടുകര, അങ്ങനെ കുറെ ആൾക്കാർ അയച്ചിട്ടുണ്ട്.
0: അപ്പൊ ആരാണ് മക്കളെ ഏറ്റവും കൂടുതൽ പ്രവാചകൻ, അല്ല പേര് പരാമർശിക്കപ്പെട്ട പ്രവാചകൻ ഖുറാനില്?
2: മൂസ നബി. 130-ലധികം മൂസാ നബിനെ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്.
0: അപ്പൊ മൂസാ നബി എന്നുള്ള ഉത്തരം കുറെ ആൾക്കാർ അയച്ചിട്ടുണ്ട്. ആദ്യ അയച്ചതാരാ പറഞ്ഞേ?
2: ജമീല വിപി കാളിക്കാവ്
0: അല്ലേ. പിന്നെ എത്ര കഴുകിയാലും വെളുക്കാത്തത് എന്ത് എന്നുള്ളതിന് മിൻവ കിണവ മിൻവ എക്കെ കൂത്തുപറമ്പ് ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റു ചില ആൻസറുകളുമായിട്ട് പലരും വന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്നോ, എത്ര കഴുകിയാലും വെളുക്കാത്തത് ബ്ലാക്ക് ബോർഡാണ്, എത്ര മായച്ചാലും കഴുകിയാലും വെളുക്കൂല ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് ബോർഡ് ഇല്ലേ, അതാണ് ജമീല വിപി കളിക്കാവ്.
2: സൽമ ഫറൂഖ്
0: കാക്ക വിളിച്ചാൽ കാക്ക എന്ന് പറഞ്ഞു അല്ലേ. മൂസാ അലൈഹി ഇസ്ലാം എന്നുള്ള ഉത്തരം പറഞ്ഞ ആളുകളുണ്ട്.
2: ആന പറഞ്ഞാണ്, ആന
0: ആന
2: സൽമാ ഫറൂഖ് തന്നെ ആന എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ആന കേക്കിയാ വിളിക്കോ?
2: വിളിക്കോ?
0: ഇല്ല. ബ്ലാക്ക് ബോർഡ് സൽമാ ഫറൂഖ് തന്നെ ബ്ലാക്ക് ബോർഡ്, ആന, കാക്ക അതൊക്കെ ഉൾക്കൊള്ളിക്കുന്നതാണ്. പിന്നെ ശരിക്കും അതിന്റെ ഉത്തരം എന്താ പറഞ്ഞെന്നോ ചോദിച്ചാൽ പറഞ്ഞത് മിന്നുവ പറഞ്ഞിട്ടുള്ളത് കൽക്കരി എന്നാണ്.
2: കൽക്കരി,
0: കൽക്കരി കഴുകിയ വെളുക്കൂല. കൽക്കരി ഇല്ലേ, യെസ്, ചർക്കോൾ, അത് കഴുകിയ വെളുക്കൂല എന്നതാണ് ഇവിടെ പറഞ്ഞത്.
2: നമ്മള് സമീറ പി പി ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, ആദം മോൻ പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്, ഈവനിങ് ലൈവിൽ ഇനിയും വരണം കേട്ടോ.
0: അതെ, എന്താ പറഞ്ഞു പറയണേട്ട്
2: സംസാരം നല്ല രസമുണ്ട്,
0: നന്നായിട്ട്
2: വരണം.
0: ഇൻഷാല്ലാ പാദമ ഒന്നുകൂടി. അപ്പൊ പുസ്തകങ്ങൾ നന്നായി വായിക്കണം. നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പം നമുക്ക് ഒരു ഏറ്റവും ഒരു ലോൺലിനെസ് വരുമ്പോ ഏറ്റവും നല്ല കൂട്ടുകാരനാരാ? പുസ്തകങ്ങളാണ്. ആദം കൂടെ വന്നിട്ട് ഏതൊക്കെ പുസ്തകം
1: വായിച്ചിട്ടുണ്ടാവും?
0: ഹൊററിൻ്റെതാണ്. കുറച്ചു അതിനേക്കാൾ അപ്പുറത്ത് എന്ത് ചെയ്യണം, കുറച്ചുകൂടി നമുക്ക് ഫിക്ഷൻ ആയിട്ടുള്ള നല്ല പുസ്തകങ്ങൾ, നോൺ ഫിക്ഷൻ ആയിട്ടുള്ള നല്ല പുസ്തകങ്ങൾ
1: വായിക്കണം. സൂപ്പർ ഹീറോസിന്റെ, പിന്നെ മറ്റേ പ്ലാനറ്റിനെ കുറിച്ചും നോളജ്.
0: യെസ്, അപ്പൊ നമുക്ക് നോളജ് അതൊക്കെ ഇടക്ക് ചില സ്റ്റോറീസ് ഒക്കെ വായിക്കാം. അതിന്റെ കൂടുതൽ നല്ല നോളജ് കിട്ടുന്ന പുസ്തകങ്ങൾ ഖൽഫാനെ അല്ലേ, അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ നമുക്ക് വായിക്കാം. മാഷാല്ലാ. വായ ഇല്ല പക്ഷെ സംസാരിക്കും, ചെവി ഇല്ല പക്ഷെ കേൾക്കും, അതെന്താണ്? വായല്ല സംസാരിക്കും, ചെവിയില്ല പക്ഷെ കേൾക്കും,
2: എന്താണ്?
0: മിൻവ മറ്റൊരു ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് ഈ ചോദ്യം. രസകരമായിട്ടുള്ള ചോദ്യമാണ്, ചിന്തിച്ചാൽ കിട്ടാവുന്നതാണ്. ആദമിന് കിട്ടുന്നില്ല, ആദം ചിന്തിച്ച് ചിന്തിച്ച് തല പുകയുന്നുണ്ട്.
1: എവിടെ
0: കേട്ടിട്ടുണ്ട് ഖൽഫാൻ? എവിടെ കേട്ടിട്ടുണ്ട്? പിന്നെ
2: ജമീല വി കെ പൂനൂര് അമ്മിക്കല്ല് പറഞ്ഞുണ്ട്. നമ്മൾ നേരത്തെ ചോദിച്ചല്ലോ
0: എന്തായിരുന്നു, അമ്മിക്കല്ലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മള്
2: സഹൽ പി എടപ്പനം ചോദിച്ചത്, നാല് പ്രാവശ്യം അത്തഹിയാത്ത് ഇരിക്കേണ്ടി വരുന്ന ഫർദ് നമസ്കാരം ഇതാണ്,
0: മഗ്രിബ്.
2: മഗ്രിബ് നമസ്കാരം,
0: അത് നമ്മള് ഇനി കൺഫ്യൂഷൻ ആണ്ട് വിചാരിച്ചിട്ട് ഞാൻ പറയാം. അതൊരു മഗ്രിബ് നമസ്കാരത്തിന്റെ അവസാനത്തിലേ ഒരാൾ പോയി തുടരുകയാണെങ്കിലേ അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. യെസ്. അപ്പോ കേൾക്കാത്തത് എന്ന് പറഞ്ഞത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു വായുണ്ട്, ചെവിയുണ്ട്, ചെവിയില്ല പക്ഷെ കേൾക്കും, വായല്ല പക്ഷെ സംസാരിക്കും. അതിന്റെ ഉത്തരം അയച്ചത് ആരൊക്കെയാണോ? അവിടെ ഷംനാദ് ഖാൻ ഉത്തരം അയച്ചിട്ടുണ്ട്,
2: അമീർ രണ്ടത്താണി
0: വന്നിട്ടുണ്ട്. ഓക്കെ, ഏതാന്ന് ഉത്തരം പറയട്ടെ. അതിൽ ആദ്യം ഉത്തരം അയച്ചാൽ ആരാന്നോ നമ്മൾ, അത് ആരാണ് സാറേ?
2: ആദ്യം
0: ഷംനാദ് ഖാൻ. മൊബൈൽ
2: ഫോൺ
0: ശരിയല്ലേ?
2: മൊബൈൽ ഫോൺ
0: ആലോചിച്ചേ ഉള്ളൂ.
2: വായല്ല
0: വിചാരിച്ചു, പക്ഷെ അത് പറയണം നമ്മള്. ഓക്കെ, പിന്നെ അപ്പോ നമുക്കിനി പാഠക്കുറിപ്പൂടി കേൾക്കണ്ടല്ലേ, കേട്ടതിന് ശേഷം തിരിച്ചു വരാം.
3: الحمد لله الحمد لله رب العالمين وبه نستعين ولا حول ولا قوه الا بالله العلي العظيم പ്രിയ നിറഞ്ഞവരെ, നമുക്ക് ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ധാരാളം കാര്യങ്ങൾ നേടിയെടുത്താൽ അത് നമുക്ക് അനുഭവിക്കാലോ? ജീവിതത്തിൽ ആസ്വദിക്കാലോ, ഇതായിരിക്കും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം. നമ്മൾ പല സ്വപ്നങ്ങളിലും പലതും കാണുന്നു, വലിയ വലിയ നേട്ടങ്ങൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ, നല്ലൊരു വീടുണ്ടായിരുന്നെങ്കിൽ, നല്ലൊരു വാഹനമുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. ഇതുപോലെ നമ്മൾ ആഗ്രഹിക്കേണ്ട ഏറ്റവും വലിയൊരു ഇടമാണ്, ഒരു സ്ഥലമാണ്, നമുക്ക് കിട്ടേണ്ട സൗഭാഗ്യത്തിൻ്റെ ഗേഹമാണ്, കേന്ദ്രമാണ് സ്വർഗം. ആ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊരു വീട് വെച്ച് തന്നാൽ എന്തായിരിക്കും നമ്മുടെ മനസ്സിൻ്റെ ആ അവസ്ഥ, സന്തോഷം എത്ര കണ്ടുണ്ടായിരിക്കും. ഒരു ഭവനം, ഒരു വീട് സ്വർഗത്തിൽ ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, അന സഈമുൻ ബിബൈതിൻ ഫീ റബലിൽ ജന്ന ലിമൻ തറകൽ മിറാ വ ഇൻ കാന മുഹിക്ക. സത്യത്തിലായിരുന്നിട്ടും തർക്കം ഒഴിവാക്കിയവന് സ്വർഗത്തിന്റെ താഴിഭാഗത്ത് ഒരു ഭവനമുണ്ടെന്ന് ഞാൻ ഗ്യാരണ്ടി നൽകുന്നു എന്നാണ് നബി പറയണത്. നമ്മളൊരു കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കാണ്, തർക്കത്തിലുള്ള ആ വിഷയത്തിൽ നമ്മളാണ് സത്യത്തിന്റെ ആള്, നമ്മുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആള് സത്യത്തിന്റെ ആളല്ല, അയാൾ കളവിന്റെ ആളാണ്, അയാൾ സത്യത്തിനെതിരാണ്. എന്നാൽ കൂടെ നമ്മൾ തർക്കം ഒഴിവാക്കുന്നു, തർക്കം അവസാനിപ്പിക്കുന്നു. അങ്ങനെയുള്ള ആൾക്ക് നബി പറയാണ്, അവന് വേണ്ടി സ്വർഗത്തിന്റെ റബൽ, ഏറ്റവും താഴ്ന്ന ഭാഗം ഞാൻ ഗ്യാരണ്ടി പറയാം, തർക്കം ഒഴിവാക്കിയാലേ ആ സ്ഥലം നമുക്ക് കിട്ടുള്ളൂ. അടുത്തത്, വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത്, നടുഭാഗത്ത്, ലിമൻ തറക്കൽ കദിബ, കളവ് ഉപേക്ഷിക്കുന്നവന്, വ ഇൻകാന മാസിഹ, പറയുന്ന കളവ് തമാശക്കാണെങ്കിൽ പോലും, ഒരു കളവ് പറയണം, തമാശക്കാണ് പറയേണ്ടത്, എന്നാൽ പോലും ആ കളവ് പറയാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത്, നടുഭാഗത്ത് അവന് ഞാനൊരു ഭവനം ഉറപ്പ് നൽകാമെന്ന് നബി പറയാണ്. വബിബൈത്തിൻ ഫീ അഅ്ലൽ ജന്ന, സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ ഞാനൊരു ഭവനം വാഗ്ദാനം ചെയ്യാം, ഗ്യാരണ്ടി പറയാം. ആർക്ക്? ലിമൻ ഹസുന ഖുലുഖഹു, തൻ്റെ സ്വഭാവം നന്നാക്കിയ വ്യക്തിക്ക് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങൾ ഇവിടെ പറയപ്പെട്ടു. നമ്മുടെ സ്വഭാവം നന്നാക്കുന്ന വിഷയം, അതുപോലെ തന്നെ തമാശക്കാണെങ്കിലും കളവ് പറയുന്ന വിഷയം, അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്താണ് സത്യമെങ്കിലും തർക്കം ഒഴിവാക്കി, കച്ചറ ഒഴിവാക്കി നമ്മൾ നല്ല ആളായി മാറാൻ ശ്രമിച്ചാൽ, കച്ചറയും തർക്കവും ഒഴിവാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ, നമുക്ക് സ്വർഗമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്യുന്നത്, സ്വർഗത്തിലെ ഭവനമാണ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അതാണ് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കേണ്ടത്. അള്ളാഹുവിനോട് നിരന്തരം ഈ നല്ല സ്വഭാവങ്ങളെയൊക്കെ ചോദിക്കാനും അതൊക്കെ ജീവിതത്തിൽ ലഭിക്കാനും നാളെ പാരത്രികോത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുമ്പോൾ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനാനുമതി ലഭിച്ചാൽ സ്വർഗത്തിലെ ഈ ഭവനം നേടുന്ന നല്ല മക്കളിൽ, കൂട്ടുകാരിൽ നമ്മൾ ഉൾപ്പെടണം അള്ളാഹു സുബ്ഹാനഹു വതആല. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. മാഷാ അല്ലാഹ്. പാഠഗ്രൂപ്പിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? എന്താ മനസ്സിലായത്? അതായത് സ്വർഗത്തിൽ ഭവനം ലഭിക്കും, എങ്ങനെ? ഒരു തർക്കം അല്ലേ, തർക്കം ഉണ്ടെങ്കിൽ ഒഴിവാക്ക. ശരി, നമ്മളെ ഭാഗത്താണെങ്കിലും ശരി, നമ്മളെ ഭാഗത്ത് മറ്റുള്ളത് ഞായല്ല. അത് നമ്മള് ആ തർക്കം ഒഴിവാക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ ഭവനമുണ്ട് എന്നുള്ളതാണ് അല്ലേ. ഇപ്പോ നമ്മളെ നാട്ടില് കുറെ ആൾക്കാർ തർക്കത്തിന് പോവുക ചെയ്യലേ, തർക്കത്തിൽ നിന്ന് മാറി നിന്നാല് അവർക്ക് സ്വർഗത്തിൽ ഒരു ഭവനമുണ്ടെന്ന് ഈ പാഠക്കുറിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഷാല്ലാ ഈവനിംഗ് ലൈവിന്റെ അവസാനത്ത് എത്തുമ്പോ കുറെ ആളുകൾ വീണ്ടും മെസ്സേജ് അയക്കുന്നുണ്ട്. ഷുഹൈബ എം മുളപ്പട്ടണം ചോദിച്ചിട്ടുള്ളത്, ചെടിയിന്മേൽ കായ, കായിന്മേൽ ചെടി, ഉത്തരം എന്താണ്? ചെടിയിന്മേൽ കായ, കായിന്മേൽ ചെടി, എന്താണ് ഉത്തരം? അറിയോ? എന്താണ്, എന്താണ് അറിയോ? ഉത്തരം നമുക്ക് നോക്കാം, ആൾക്ക് അയക്കൊന്ന് നോക്കാം. ചെടിയിന്മേൽ കായ, കായിന്മേൽ ചെടി. ഓക്കെ, നഫീസ പി എ താമരശ്ശേരി അയച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഓരോ ഉത്തരങ്ങൾ അയക്കുന്നത് നോക്കാം. അതുപോലെ തന്നെ ജമീല വി കെ പൂനൂര് പറഞ്ഞത്, മക്കൾ നന്നായി എല്ലാ പരിപാടിയും അവതരിപ്പിച്ചു, ഇനിയും മക്കൾ ഉയർച്ചയിൽ എത്തട്ടെ, ആമീൻ യാ റബ്ബുൽ ആലമീൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരം പറയല്ലേ, ഉത്തരം പറയല്ലേ. എന്താണ് നിങ്ങൾക്ക് അറിയോ? ഒന്ന് ഗസ് ചെയ്ത് നോക്ക്, എന്താണ്? എന്ത് ചക്ക? പൈനാപ്പിൾ അറിയോ? പൈനാപ്പിൾ കൈതച്ചക്ക, ആ അത് അതാണ്. അത് കുറെ ആൾക്കാർ ഉത്തരം അയച്ചിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരി, അതുപോലെ തന്നെ സഫിയ എടപ്പാൾ, ഷംനാദ് ജമീല വി പി കാളികാവ്, അതുപോലെ സഫിയ എടപ്പാൾ, മഹ്നാസ് ഗഫൂർ, അതുപോലെ തന്നെ സുലൈക്ക തിരുവാലി, ഇവരൊക്കെ പൈനാപ്പിൾ എന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് പൈനാപ്പിള്? ചെടിമേൽ കായ, കായന്മേൽ ചെടി. ഓക്കെ, അപ്പോൾ മറക്കരുത് ഇൻഷാ അല്ലാ. അപ്പോൾ ഈവനിങ് ലൈവ് അതിൻ്റെ അവസാനത്തിൽ എത്തുമ്പോൾ നമ്മൾ എന്നോ എല്ലാ ഈവനിങ് ലൈവിനും ഓർമ്മിപ്പിക്കുന്ന പോലെ നമ്മൾ അദ്ക്കാറുകൾ, അദ്ക്കാറുൽ മസ സുബാഹിൻ്റെ പോലെ തന്നെ അല്ലേ, രാവിലത്തെ പ്രാർത്ഥനയുടെ പോലെ തന്നെ അദ്ക്കാറുൽ മസ ഉണ്ട് അല്ലേ, വൈകുന്നേരം പ്രാർത്ഥന അല്ലേ, ആ പ്രാർത്ഥന ചൊല്ലുക ഇൻഷാ അല്ലാ. നമ്മൾ അവസാനിപ്പിക്കാൻ പോകണല്ലേ ഈവനിങ് ലൈവ്, അതിൻ്റെ അവസാനത്തിലേക്ക് പോവുകയാണ്. കുറെ ആൾക്കാർ ഇമ്രാൻ എം കെ, അതുപോലെ തന്നെ നഫീസ കാണാൻ പോയ പൈനാപ്പിൾ എന്ന് അയച്ചിട്ടുണ്ട്. ഉത്തരം ശരിയാണ്. അതുപോലെ തന്നെ സഫിയ കെ തിരുരങ്ങാടി, അസ്സലാമു അലൈക്കും, മക്കളുടെ എല്ലാ പരിപാടിയും ഉഷാറായി അൽഹംദുലില്ല, മക്കൾക്ക് ഉയർച്ചയിൽ പഠിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ.
0: മഗ്രിബിലെ ആദ്യത്തെ അത്തഹിയാത്തിൽ ചേരുന്ന ആളുകൾക്ക്,
2: ആ അത് ചോദിച്ചല്ലേ,
0: അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫെബിൻ, ഫെബിനൊക്കെ പുതിയ ആൾക്കാർ വന്നല്ലോ, കൈതച്ചക്ക. അപ്പൊ അതിന്റെ ഇടക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തു പോയി, അപ്പോഴത്തേക്കും ചോദ്യങ്ങൾ ഒരുപാട് ഇവിടെ വന്ന് പോയില്ലേ. യെസ് ഇമ്രാൻ എൻ വി കുമരന്നല്ലോ. അപ്പൊ ആ ചോദ്യം എന്തിന്റെ ആയിരുന്നു? പൈനാപ്പിൾ,
2: പൈനാപ്പിള് അതായത് എന്താ, ചെടിയിൽ മേൽ കായ, കായൽമേൽ ചെടി.
0: അടിപൊളി
2: ചോദ്യാണ്.
0: ഇനി നമ്മള് രണ്ടുപേർക്കും വല്ല ഇതുപോലെ വല്ല ചോദിക്കാൻ പറ്റിയ ടിപ്സ് ഒക്കെ ഉണ്ടാവില്ലേ? എന്തെങ്കിലും അറിയാം, എന്തെങ്കിലും ഒരു കടം കഥ ചോദിക്കാൻ പറ്റുമോ? എന്താണുള്ളത്? അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഒരു ഒരു ഒരു ക്വസ്റ്റ്യൻ, അതിന്റെ ഒരു കുസൃതി, ഖൽഫാനൊക്കെ എന്തെങ്കിലും ചോദിക്കാനുള്ളതുണ്ടെങ്കിൽ ചോദിക്കാം. അവസാനത്തെ ഈ ഇന്നത്തെ പ്രോഗ്രാമിന്റെ അവസാനത്തെ ചാൻസ് ആണ്. മുന്നിലെ വീട്ടിലുണ്ട്, പിന്നിലെ വീട്ടിലുണ്ട്, മുകളിലെ വീട്ടിലുണ്ട്, താഴത്തെ വീട്ടിലുണ്ട്, സ്വന്തം വീട്ടിലില്ല. അയ്യോ അടിപൊളി ചോദ്യം. സഫി എടപ്പളാണ് ചോദ്യം ചോദിച്ചത്. എങ്ങനെയാണ് തരുന്നു ചോദ്യം? എന്താണ്? മുന്നിലെ വീട്ടിലുണ്ട്, പിന്നിലെ വീട്ടിലുണ്ട്, മുകളിലെ വീട്ടിലുണ്ട്, താഴത്തെ വീട്ടിലുണ്ട്, സ്വന്തം വീട്ടിലില്ല. എന്തായിരിക്കും? ആലോചിച്ചോക്ക്. നല്ല രസമുള്ള ഉത്തരാണ്, അടിപൊളി. ഇങ്ങനത്തെ ഇങ്ങനത്തെ സഫി എടപ്പാളാണ് ഈ ഒരു ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ വരണം. ആ അത് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാല് സിമ്പിളായിട്ട് തോന്നും. ഉത്തരം പറയട്ടെ, ഉത്തരം വേറെ ആരൊക്കെ ഇവിടെ അയക്കണ്ടോ നോക്കട്ടെ. നമുക്ക് ഇവരോട് ആ തിരുങ്ങാടി അപ്പോഴേക്ക് അയച്ചു, ഇനി വേറെ ആരയക്കണം നോക്കട്ടെ. ഖൽഫാൻ നല്ല ഫുട്ബോൾ പ്ലെയർ ആണെന്ന് ടി കെ ഫിറോസ് ഖാൻ, ഫിറോസ് സാർ അവിടെ നിന്ന് മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നു. ഖൽഫാൻ ഇവിടെ വന്നിട്ട് നല്ല കളിച്ചോ? ഉഷാറായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പം കളിയും കളിയുടെ കൂടെ പഠനവും എല്ലാം ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലേ. ശരി, അപ്പൊ മുന്നിലെ വീട്ടിലുണ്ട്, പിന്നിലെ വീട്ടിലുണ്ട്, മുകളിലെ വീട്ടിലുണ്ട്, താഴത്തെ വീട്ടിലുണ്ട്, അതിന്റെ മേലത്തെ വീട്ടിലുണ്ട്, അതിന്റെ താഴത്തെ വീട്ടിലുണ്ട്, എല്ലാ വീട്ടിലുണ്ട്, സ്വന്തം വീട്ടിൽ മാത്രമല്ല, എല്ലാ വീട്ടിലും ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ വീടിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. എന്താന്ന് പറയട്ടെ ഉത്തരം? ഉത്തരം ആദ്യമായിട്ട് എന്റെ ഉത്തരയച്ചത് ആരാണ്?
2: സഫിയ കെ തിരുരങ്ങാടി.
0: അയൽക്കാർ,
2: നൈബേഴ്സ്,
0: ആൾക്കാര്. പക്ഷെ ആൾക്കാര് പറയുമ്പോ നൈബേഴ്സ്, നൈബേഴ്സ് ആണ്. മുന്നിലെ വീട്ടിലുണ്ട്, വേക്കൽ വീട്ടിലുണ്ട്, സ്വന്തം വീട്ടിലില്ല. സ്വന്തം വീട്ടിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നൈബേഴ്സ് വന്നെങ്കിൽ പറയാം, അപ്പുറത്തെ വീട്ടിൽ ഒരാൾ ഇവിടെ ഉണ്ട് അല്ലേ. ശരി ശരി. അപ്പൊ മാഷാല്ലാ, അപ്പൊ ഇന്നത്തെ ലൈവ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ലാ. ഇന്ന് അപ്പൊ ആരൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ കൂടെ? ഷമീം സാറേ,
2: നമ്മൾ അതിഥിയായിക്കൊണ്ട് ഖൽഫാൻ, തൃശ്ശൂർ ജില്ലയിലെ ഖൽഫാനും, അതുപോലെ തന്നെ ആദം, ആലുവയിലെ ആദമുമാണ്. കൂടെ ഞാൻ മുഹമ്മദ് ഷമീം ചുങ്കത്തറ.
0: ഓക്കെ, ഞാൻ വി ടി അബ്ദുൽ സലാം. പ്രേമുള്ളവരെ, നമ്മൾ മറ്റൊരു ദിവസം വീണ്ടും നമുക്ക് കാണാം. അബ്ദുൽ ഹമീദ്, സി കെ അഴിയൂരും, സഫി എടപ്പാളൊക്കെ അവൻ്റെ ഉത്തരങ്ങൾ അയച്ച് വന്നുകൊണ്ട് ലാസ്റ്റ് സമയത്ത് അയച്ചവരുണ്ട്. ഇന്നത്തെ മക്കൾ രണ്ടുപേരും ഉഷാറാണ്. ബാർക്കല്ലാ ഫീക്കും. രണ്ടാൾക്കും നല്ല അഭിനന്ദനം കിട്ടിയിട്ട് അപ്പം നന്നായി പഠിക്കണം, നല്ല പ്രചോദനമാണ് കേട്ടോ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അന്തിമ പ്രവാചകന്റെ അന്തിമോപദേശം. ഇമ്പമാർന്ന വരികളിലൂടെ ഗാനരചന ഇ കെ എമ്പന്നൂർ. ഗാനം അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ. ആലാപനം അബ്ദുള്ള തിരൂർക്കാട്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പിന്നിട്ട ജീവിത വഴികളിൽ 1000 കിടാവിളക്കുകൾ കൊളുത്തിയ കെ ഒമർ മൗലവിയുടെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. കെ ഒമർ മൗലവി രചിച്ച ഓർമ്മകളുടെ തീരത്ത് ഈ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഓർമ്മാ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ശ്രോതാക്കളിലേക്ക് എത്തുന്നു. അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ മുബാറക് ബിൻ ഒമർ, അദ്ദേഹത്തോടൊപ്പം ജാബിർ ചാലിയം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, തൗഹീദി പ്രബോധനത്തിനായി ജീവിതം സമർപ്പിച്ച ഒരു മഹത് വ്യക്തിത്വമായിരുന്നു കെ ഉമർ മൗലവി റഹിമഹുല്ലാഹുയുടേത്. ആളെ നോക്കേണ്ട തെളിവ് നോക്കുക എന്ന തന്റെ പ്രഖ്യാപിത ശൈലിയിൽ ഇസ്ലാമിക വിരുദ്ധ ആദർശങ്ങളെ അദ്ദേഹം നേരിടുകയും കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾക്ക് പോലും തന്റെ സെൽസബീരിൽ ഇടം നൽകുകയും മാന്യമായി പ്രതികരിക്കുകയും ചെയ്തു. മതപ്രബോധന രംഗത്ത് തികച്ചും പുതുമയുള്ളതായിരുന്നു ഈ ശൈലി. ആദർശകാര്യങ്ങളിൽ കാർക്കശ്യം പുലർത്തുമ്പോഴും യോജിക്കുന്നവരും വിയോജിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായി മാറി. സാധാരണക്കാരുടെ മനസ്സിലെന്ന പോലെ തന്നെ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയും മതപ്രബോധന വകുപ്പ് തലവനുമായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലുള്ള ലോകപ്രശസ്ത പണ്ഡിതന്മാരുടെ സദസ്സിലും ഷെയ്ഖ് ഉമർ അഹമ്മദ് മലൈബാരി എന്ന് അറബ് ലോകത്ത് അറിയപ്പെട്ട അദ്ദേഹം ആദരിക്കപ്പെട്ടു. 2000 ഫെബ്രുവരി 24 ഉമർ മൗലവി റഹമഹുല്ല റബ്ബിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഈ ലോകത്ത് നിന്ന് യാത്രയായപ്പോൾ കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്ന ഒരു പണ്ഡിതനെയാണ് നമുക്ക് നഷ്ടമായത്. ഉമർ മൗലവിയെ കേരളീയ സമൂഹം അംഗീകരിച്ചതിന് തെളിവായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പിറ്റേ ദിവസത്തെ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ മുഖപ്രസംഗം. വിജ്ഞാനപ്രദമായ നിരവധി രചനകൾ വിട്ടേച്ചുകൊണ്ടാണ് ഉമർ മൗലവി യാത്രയായത്. അദ്ദേഹത്തിൻ്റെ ഖുർആൻ തർജുമയും മറ്റു നിരവധി ഗ്രന്ഥങ്ങളും ആയിരക്കണക്കിന് ലേഖനങ്ങളും മലയാളികളോട് ഇപ്പോഴും സംവദിച്ചുകൊണ്ടിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന് അദ്ദേഹം നൽകിയ വിശദീകരണം ഷെയ്ഖ് ഇബ്നു ബാസ് തന്റെ ഫതാവായിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അതുവഴി ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ സന്ദേശം വായിക്കപ്പെടുന്നു. ഓർമ്മകളുടെ തീരത്ത് എന്ന ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ഉമർ മൗലവിയുടെ മകൻ മുബാറക് ബിൻ ഉമർ കൂടിയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: കേരള ഇസ്ലാഹി ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൻ്റെ ചരിത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഓർമ്മകളുടെ തീരത്ത് എന്ന ഈ ഗ്രന്ഥം തങ്ങളുടെ പിതാവ് മർഹൂം ഉമർ മൗലവി എഴുതാനുണ്ടായ സാഹചര്യം വിശദീകരിക്കാമോ?
2: യഥാർത്ഥത്തിൽ ഈ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകം ഒരു ദീർഘകാല പരിശ്രമത്തിൻ്റെ ഉൽപ്പന്നമാണ്. എൻ്റെ പിതാവ് പലപ്പോഴായി പല ഓർമ്മകളും ഇഷ്ടപ്പെട്ട സദസ്സിൻ്റെ മുമ്പിൽ വിവരിക്കാറുണ്ടായിരുന്നു. സദസ്സ് എന്ന് പറയുമ്പോൾ വലിയ ആൾക്കൂട്ടമല്ല, വളരെ അടുത്ത സുഹൃത്തുക്കളും ശിഷ്യന്മാരും അടങ്ങുന്ന 2, 3, 4 ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾ ഇടക്ക് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കുറിച്ചു വെക്കും. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എ ഹമീദ് സാഹിബ്, എ അബ്ദുൽ ഹമീദ് സാഹിബ്, അദ്ദേഹത്തെ എ ഹമീദ് സാഹിബ് എന്നാണ് അറിയപ്പെട്ട, കൊച്ചിക്കാരനാണ്. വാപ്പ സെൽസബീൽ എന്നൊരു മാസിക 1971 മുതൽ പ്രസിദ്ധീകരിച്ചിരുന്നു, ഏകദേശം 32 വർഷത്തോളം. കൊച്ചിയിൽ നിന്നുള്ള സൗഹൃദത്തിലാണ് എ ഹമീദ് സാഹിബിനെ കിട്ടിയത്. അദ്ദേഹം നന്നായിട്ട് എഴുതുകയും ഭംഗിയായി പ്രസംഗിക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ അത് കുറിച്ചു വെക്കും. ഇങ്ങനെ പലപ്പോഴായിട്ട് പറഞ്ഞ സംഭവങ്ങൾ ക്രോഡീകരിച്ചതിൻ്റെ ഭാഗങ്ങൾ ഉപ്പാക്ക് ഞങ്ങൾ വായിച്ചു കൊടുക്കും. കുറച്ച് ഭാഗങ്ങൾ സെൽസബീൽ മാസികയിൽ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് തിരൂരങ്ങാടി യത്തീംഖാനയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചരിത്രം സെൽസബീൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സെൽസബീൽ മാസിക ഉണ്ടായിരുന്ന കാലത്ത്, ഉപ്പായുടെ ജീവിതകാലത്ത് തന്നെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെയുള്ള ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ എഴുതി രേഖപ്പെടുത്തി വെച്ചു. വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആ കാലത്തെ കേരള മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ നേതാവും പണ്ഡിതനുമായിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ശിഷ്യനായിരുന്നു ഉപ്പ. ദീർഘകാലം അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനും സെക്രട്ടറിയെപ്പോലെ ഫത്വകൾ എഴുതി കൊടുക്കുക, അതുപോലെ മറ്റ് ഖിദ്മത്തുകൾ ചെയ്ത് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിട്ട് ഒരു സെക്രട്ടറിയുടെ സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വളരെ അവിചാരിതമായി കെ എം മൗലവിയുടെ സാന്നിധ്യത്തിലെത്തുന്നതും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി മാറുന്നതും. കേരള നവോത്ഥാന ചരിത്രത്തിലെ അതുല്യ നായകനും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന കെ എം മൗലവിയുടെ തിരുരങ്ങാടിയിലെ വസതിയിൽ ചെന്ന് കാണുകയും അങ്ങനെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അറബി മലയാളത്തിൽ ഒരു ഖുർആൻ പരിഭാഷ എഴുതി പൂർത്തിയാക്കി. മർഹൂം കെ എം മൗലവിയും ഇ കെ മൗലവിയും സി എ മുഹമ്മദ് മൗലവിയും മൂന്ന് പേരും ഈ പരിഭാഷ വ്യാഖ്യാന സഹിതമുള്ള അറബി മലയാളത്തിൽ എഴുതിയ പരിഭാഷ അവർ വായിക്കുകയും അവരുടെ സമ്മതപത്രത്തോടുകൂടി 1953 അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ഉപ്പ സൗദി അറേബ്യയിൽ പോയി റിയാദിലെ കുല്യത്തുൽ ഉഖൽ അറബിയയിൽ പഠിക്കുകയും ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാരുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം തിരിച്ച് നാട്ടിൽ വന്നു. 1971 സെൽസബിയിൽ മാസിക പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. ഇത് കേരള ഇസ്ലാഹി ചരിത്രത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. ആ മാസികയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒരു വിചാര വിപ്ലവം തന്നെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് പറയാനാകും. അതായത് ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് ഇസ്ലാമിക ഭരണമില്ലെങ്കിൽ ഇല്ല എന്ന വാദവുമായി മൗലാന അബുൽ അലാ മൗദൂദി രംഗപ്രവേശനം ചെയ്യുകയും ആ ആശയത്തിൻ്റെ ഇസ്ലാമുമായുള്ള അതിൻ്റെ ബന്ധം അന്നത്തെ ഉന്നത പണ്ഡിതന്മാരായിരുന്ന ഇസ്ലാഹി പണ്ഡിതന്മാരായിരുന്ന എം സി സി അബ്ദുറഹ്മാൻ മൗലവി, കെ എം മൗലവി, ഇ കെ മൗലവി തുടങ്ങിയ പണ്ഡിതന്മാർ മനസ്സിലാക്കുകയും അവരത് തുറന്നു പറയുകയും ചെയ്തിരുന്നു. പിൽക്കാലത്ത് ഇതിന് ഒരു പ്രചാരം കൊടുത്തത് സെൽസബിയിൽ മാസികയാണ്. രണ്ടാമത്തെ കാര്യം, ആരെയാണോ വിമർശിക്കുന്നത് അവരുടെ ലേഖനങ്ങൾ സെൽസബിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ ലേഖനങ്ങൾക്ക് മറുപടിയോ സഹിതം ആണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു സംഗതി, അന്നത്തെ കേരള യുക്തിവാദി സംഘത്തിൻ്റെ നേതാക്കളായിരുന്ന എം സി ജോസഫ്, പി സി കടലുണ്ടി തുടങ്ങിയ ഇവരുടെ ലേഖനങ്ങൾ സെൽസബിയിൽ പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ മറുപടി സഹിതം ഒരുപാട് ലക്കങ്ങളിൽ സുദീർഘമായ ഒരു സംവാദം നടത്തുകയും ചെയ്തു. ഈ ഖണ്ഡനമണ്ണൻ്റെ ലേഖനങ്ങൾ പിന്നീട് പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ 6-ാമത്തെ പതിപ്പ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വിസ്ഡം ബുക്സ് പുറത്തിറക്കുകയുണ്ടായി. അപ്പോൾ എതിരാളികളുടെ, ആദർശ വിരോധികളുടെ അല്ലെങ്കിൽ ആദർശ ശത്രുക്കളുടെ ലേഖനങ്ങൾ ഒരു മാറ്റവും കൂടാതെ പ്രസിദ്ധീകരിക്കുകയും അതിന് തക്കതായ മറുപടി ഖണ്ഡനം വിശദീകരിച്ചുകൊണ്ട് പ്രസിദ്ധീകരിക്കുക എന്ന സെൽസബീലിൻ്റെ ആ വ്യതിരിക്തത, ആ പ്രത്യേകത മറ്റൊരു പ്രസിദ്ധീകരണത്തിനും മാസികക്കും അല്ലെങ്കിൽ പത്രത്തിനും അതിൻ്റെ മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ചരിത്രങ്ങൾ, ഈ യുക്തിവാദികളുമായുണ്ടായ ഖണ്ഡന മണ്ഡനങ്ങൾ, അങ്ങനെ അവർ അവസാനം ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്, ഇതൊക്കെ അടുത്ത തലമുറക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്ന നിലക്കാണ് ഉപ്പാൻ്റെ ഈ ആദർശ ചരിത്രം, ആദർശ സമര ചരിത്രം എഴുതണമെന്നും ഇത് പ്രസിദ്ധീകരിക്കണമെന്നും അടുത്ത തലമുറക്ക് ഇത് കൈമാറണം എന്നും ഞങ്ങൾ ആലോചിച്ചത്. അങ്ങനെ ഹമീദ് സാഹിബും ഞാനും കൂടി ഈ കാര്യങ്ങൾ ശേഖരിക്കുകയും അങ്ങനെ അൽഹംദുലില്ല അത് എഴുതി തയ്യാറാക്കുകയും 2002 മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൽ ഇത് പ്രകാശനം ചെയ്യുകയും ചെയ്തു. എറണാകുളത്ത് നടന്ന ആ സമ്മേളനത്തിലാണ് ഇതിൻ്റെ 1-ാമത്തെ പതിപ്പ് പുറത്തിറങ്ങിയത്. പിന്നീട് അത് ഞങ്ങൾ തന്നെയാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. പിന്നീട് ഇതിൻ്റെ പ്രസിദ്ധീകരണാവകാശം ദാവാ ബുക്സിന് കൊടുക്കുകയും അങ്ങനെ അവരത് പലതവണ പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ 4-ാമത്തെ എഡിഷനാണ് ഇപ്പോൾ വായനക്കാരുടെ കൈകളിൽ ഉള്ളതാണ്. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ഏകദേശ ചരിത്രം എന്ന് ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്.
1: ഓർമ്മകളുടെ തീരത്ത് എന്ന നമ്മുടെ പ്രോഗ്രാമിൻ്റെ ആദ്യ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പീസ് റേഡിയോയിലൂടെ നമുക്ക് ശ്രവിക്കാം. അസ്സലാമു അലൈക്കും.
0: ജസാകുമുല്ലാഹു ഖൈറൻ. ഓർമ്മ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. അവതരിപ്പിച്ചത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ, അദ്ദേഹത്തോടൊപ്പം ജാബിർ ചാലിയം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. കരൾ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഫാറ്റി ലിവറൊക്കെ ഇന്ന് ഒരുപാട് ആളുകളിൽ കാണുന്ന ഒരു അസുഖമാണ്. പലപ്പോഴും നമ്മുടെ അനിയന്ത്രിതമായ ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളുമാകുന്ന ഇത്തരത്തിലുള്ള ഫാറ്റി ലിവർ പോലെയുള്ള അവസ്ഥകളിലേക്ക് കാരണമാകുന്നത്. നമുക്കറിയാം, ശരീരത്തിലെ ലിവറിൻ്റെ ധർമ്മങ്ങൾ അമിതമായി വരുന്ന പഞ്ചസാരകളെ ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞ് ലിവർ സ്റ്റോർ ചെയ്തു വെക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വേസ്റ്റുകളെയൊക്കെ പിന്നെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലൊക്കെ ലിവറിന് കൃത്യമായ പങ്കുകളുണ്ട്. അപ്പോൾ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഫാറ്റി ലിവറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പ്രധാനമായിക്കൊണ്ടും പഞ്ചസാര അടങ്ങിയ ഭക്ഷണം കുറക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഗ്ലൂക്കോസ്, അമിതമായി വരുന്ന ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കി ലിവറിൽ അടിഞ്ഞു കൂടുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന ചോറ് അരിഭക്ഷണങ്ങൾ, അത് ചോറായിക്കോട്ടെ, ഇനി അതല്ല പിന്നെ ദോശ, പുട്ട്, അങ്ങനെ എന്ത് ഭക്ഷണങ്ങളായാലും നമ്മൾ അരിഭക്ഷണമാകുന്നു പൊതുവെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അടങ്ങിയ ഭക്ഷണങ്ങൾ. ഇപ്പോൾ ചപ്പാത്തി ആയാലും അതിലെല്ലാം ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പൊതുവെ മലയാളികളുടെ ഭക്ഷണത്തിൽ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാകുന്നു, അഥവാ ഗ്ലൂക്കോസ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് പൊതുവെ നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ അതിനോട് കൂടെ തന്നെ നമ്മൾ ജ്യൂസ് കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ചായ തുടങ്ങിയ ഇടയ്ക്കിടയ്ക്കുള്ള മധുരം അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായി കൊണ്ട് ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. ഇതിലൊരു നിയന്ത്രണം വരുത്തിയാൽ തന്നെ നമുക്ക് അമിതമായി വരുന്ന ലിവറിലെ കൊഴുപ്പിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാകുന്നു പ്രധാനമായിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ലഡു പോലെ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് കഴിക്കുക, ചായയിൽ അമിതമായി മധുരമിടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഫാറ്റി ലിവർ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളതിൽ നിയന്ത്രിക്കേണ്ടതാകുന്നു. മറ്റൊരു കാര്യമാണ് കാർബണേറ്റഡ് ആയിട്ടുള്ള കോള പോലെ, സെവനപ്പ് പോലെയുള്ള പാനീയങ്ങൾ. അത് നമ്മുടെ ശരീരത്തിലെ ഈ കൊഴുപ്പിനെ, അല്ലെങ്കിൽ അതും ഒരുപാട് പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഈ കോളയായിക്കോട്ടെ മറ്റു അത്തരത്തിലുള്ള കാർബണേറ്റഡ് പാനീയങ്ങളിൽ ധാരാളം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. അതാകുന്നു നമുക്ക് ആ ഊർജം നൽകുന്നതും മറ്റുമൊക്കെ അതിലടങ്ങിയ പഞ്ചസാരകളാകുന്നു നമുക്കത് കുടിക്കുമ്പോൾ ഒരു ഉന്മേഷം കിട്ടുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ അവിടെയും പഞ്ചസാര തന്നെയാകുന്നു വില്ലനായി വരുന്നത്. മറ്റൊന്ന് അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം. അമിതമായ ഉപ്പിൻ്റെ ഉപയോഗവും നമ്മുടെ ലിവറിനെ ബാധിക്കുന്ന ഒരു ഘടകമാകുന്നു. അമിതമായ ഉപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേക്കറികൾ, ഇപ്പോൾ നമ്മൾ ചിപ്സ് പോലെയുള്ള ഐറ്റംസ് കഴിക്കുമ്പോൾ അതിൽ ഒന്നാമത് ഒരുപാട് ഓയിലിൽ ഇട്ടിട്ടാണ് അത് പൊരിക്കുന്നതും അല്ലെങ്കിൽ വറുത്തെടുക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൽ ഉപ്പിൻ്റെ അളവും കൂടുതലാണ്. പിന്നെ ഇതിന് പുറമെ നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ പുറമേ നിന്നുള്ള ഇതിലൊക്കെ ഉപ്പിൻ്റെ അളവ് ധാരാളമായി കൊണ്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ദോഷകരമായി കൊണ്ട് ബാധിക്കും. അപ്പോൾ ഇവയുടെ ഉപയോഗം ഒന്ന് നിയന്ത്രിക്കേണ്ടത്, കുറയ്ക്കേണ്ടത് കരൾ രോഗമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കരൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ ഒരു കാര്യമാകുന്നു. മറ്റൊന്നാകുന്നു റെഡ് മീറ്റ് അഥവാ ബീഫ് പോലെ, ആട്ടിറച്ചി പോലെയുള്ള ഭക്ഷണങ്ങൾ, അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാകുന്നു. ബീഫെല്ലാം ധാരാളമായി കഴിക്കുന്നത് കരൾ രോഗമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മൈദമാവ്. മൈദമാവിനെ സംബന്ധിച്ചിടത്തോളം മൈദമാവിൽ ഉള്ളതും ഫൈബർ തീരെയില്ല എന്നൊരു കാര്യമാകുന്നു. അപ്പോൾ അമിതമായിക്കൊണ്ട് മൈദമാവ് ഉപയോഗിക്കുന്നത് കരളിനെ നമുക്ക് അതിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഭക്ഷണങ്ങളെ നമ്മൾ ഇപ്പോഴും തന്നെ ശ്രദ്ധിച്ച് നമ്മുടെ ശരീരത്തിന് ഹാനികരമായി തോന്നുന്ന ഇത്തരം ഭക്ഷണങ്ങളുടെ അളവുകളിൽ നിയന്ത്രണം വരുത്തി പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കരൾ രോഗങ്ങളെ തടയുവാൻ സാധിക്കും. ഫാറ്റി ലിവർ പോലെയുള്ള അവസ്ഥകൾ തുടങ്ങി അത് കരളിൻ്റെ മറ്റു സിറോസിസ് പോലെയുള്ള അവസ്ഥകളിലേക്ക് പോകാതിരിക്കാനും മറ്റു തരത്തിൽ ബാധിക്കാതിരിക്കാനും നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കലാണ് ഏറ്റവും നന്നായിട്ടുള്ളത്.
0: പീസ് റേഡിയോ
3: കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്. ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രം, സാമൂഹികം. നമ്മോടൊപ്പം ചേരുന്നത് ഷഹൽ ആദം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇസ്ലാമിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ ഒരു സാമൂഹിക തലത്തിൽ നിന്നുകൊണ്ട് അതിനെ സ്പർശിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തെ ഒന്നാകെ ശുദ്ധീകരിക്കുന്ന ഒരു മാന്യമായ രീതികൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതായി കൊണ്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അത് വ്യക്തികളുടെ പേഴ്സണൽ ഫിനാൻസ് ആണെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ബേസിക് പ്രിൻസിപ്പിൾസ് ആണെങ്കിൽ അതങ്ങനെ. നമുക്കൊന്ന് രണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, കച്ചവട ഇടപാടുകൾ എന്നുള്ളതാണ്. ഇപ്പം പലപ്പോഴും പല ഓണ്ടർപ്രണേഴ്സും പല ബിസിനസ്മാൻസും കച്ചവടങ്ങളിൽ തമ്മിൽ ഏർപ്പെടുമ്പോൾ അവിടെ ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടതിന് ശേഷം വീണ്ടും അതിൽ നിന്നും തെറ്റുവരുത്തുകയും അല്ലെങ്കിൽ ആ അഗ്രിമെൻറ്റിനെ തിരുത്തായിക്കൊണ്ട് പല ചെയ്തികളും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഒരു മുസ്ലിമായ ഒരു ഓണ്ടർപ്രണറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമായ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ ഒരു തെറ്റായൊരു രീതിയിലേക്കൊരു ഇടപാടുകൾ അവന് കടന്നു ചെല്ലാനുള്ള ഒരു വ്യവസ്ഥയെ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ ഒരു ആയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അഥവാ യാ യുഹല്ലദീന ആമനു ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിലി ഇല്ലാ അൻ തകൂന തിജാറത്തിൻ അൻ തറാളി മിൻകും. അഥവാ ഏ വിശ്വസിച്ചവരെ, നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾക്കിടയിൽ തമ്മിൽ തമ്മിൽ നിങ്ങൾ അന്യായമായി തിന്നരുത്. നിങ്ങളിൽ നിന്നും അന്യോന്യം തൃപ്തിയോടുള്ള വല്ല കച്ചവടം ആയാലോയിക്കുക. അഥവാ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ രണ്ട് തരത്തിൽ വിശ്വാസികൾക്ക് കച്ചവടത്തിൽ വേണ്ടി ഇടപാടുകൾ ഇടപെടാൻ വേണ്ടി സാധിക്കും. അതിൽ ഒന്നാണ് ഇടപാട് നടക്കുന്ന അതേ സദസ്സിൽ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് അതൊന്നെങ്കിൽ ആ കരാർ ഉറപ്പിക്കുവാനോ അല്ലെങ്കിൽ അതിൽ നിന്നും പിന്തിരിയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഒരു സൈൻ ഓഫ് പീരിയഡിൽ ഇസ്ലാം നൽകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് സദസ്സിൽ നിന്നും പിരിഞ്ഞു പോയതിന് ശേഷം, അഥവാ സദസ്സിൽ നിന്നും പിരിഞ്ഞു പോയതിന് ശേഷം അവന് അവർക്ക് കുറച്ച് സമയമെടുക്കാം. ഈ ഒരു ബിസിനസ്സിൽ ഞാൻ ഏർപ്പെടണോ വേണ്ടയോ എന്നുള്ളൊരു ഒരു സമയം അവർക്കെടുക്കാം. പക്ഷെ അതിനൊരു നിബന്ധനകൾ വെക്കണം. ഇത്ര ദിവസം കൊണ്ട് ഇതിൽ പറ്റുമോ, ഈ കരാറിൽ ഏർപ്പെടാൻ പറ്റുമോ, ഈ ബിസിനസ് തുടരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു നിബന്ധന വെച്ചുകൊണ്ട് ആ ഒരു തീരുമാനമെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ ഇതിനപ്പുറത്തേക്ക് നിന്നുകൊണ്ടുള്ള ഒരു കാര്യം അംഗീകരിച്ചതിന് ശേഷം അതിന് വിരുദ്ധമായി കൊണ്ട് ചെയ്യുവാനുള്ളൊരു സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫോളോ ചെയ്യുന്ന ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ ഒരു കളവോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒരു അപഹരിക്കാനുള്ള ഒരു ത്വരയോ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യമാണ് സമ്പത്തൊരു സാമൂഹിക ബാധ്യതയാണ് എന്നുള്ളത്. അഥവാ ഇപ്പം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ബനൂൽ നദിയർ ഒഴിച്ചു പോയപ്പോൾ വിട്ടേച്ചു പോയ കുറച്ച് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. ആ സ്വത്തുക്കൾ യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് മാത്രമല്ല, അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്കും അവർക്ക് കുടുംബങ്ങൾക്കും പിന്നെ അവരുടെ അനാഥകൾ, സാധുക്കൾ, വഴിപോക്കർ എന്നിവർക്കുമാണ് ഈ അള്ളാഹു കൈവരിച്ചു കൊടുത്ത ഈ സ്വത്തുക്കൾ എന്നുള്ളത്.

ഉള്ളതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെയാണ് സക്കാത്ത് എന്നുള്ളൊരു സിസ്റ്റം, അഥവാ ഇന്ന് സൗദി അറേബ്യയിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു കച്ചവടക്കാരനാണെങ്കിലും അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ബിസിനസ്സാണ് അവൻ്റെ ആ ഒരു സ്ഥാപനം കമ്പനി ആണെങ്കിൽ പോലും അവർ ഇത്ര ശതമാനം 2.5% സക്കാത്ത് കൊടുക്കണം എന്നുള്ളത് അവിടുത്തെ ഒരു ഇൻകം ടാക്സ് ലോ ആണ്, അവിടുത്തെ നിയമമായിക്കൊണ്ട് മാറിക്കുകയാണ്. അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ സക്കാത്ത് പറയുന്ന ഒരു സിസ്റ്റമാണ്. അഥവാ താൻ സമ്പാദിച്ചതിൻ്റെ 2.5% എന്ന് പറയുന്നത് അത് അള്ളാഹു നിശ്ചയിച്ച ചില ആളുകൾക്കുള്ള ഇതാണ്, അത് തനിക്ക് അവകാശപ്പെട്ടതല്ല എന്നുള്ളൊരു ഒരു നരേഷൻ ആണ് ഇസ്ലാം ശരിക്കും മുന്നോട്ട് വെക്കുന്നത്. അതുവഴി താൻ സമ്പാദിക്കുന്ന സമ്പത്തുകളെല്ലാം തനിക്ക് മാത്രം ഉള്ളതല്ല എന്നുള്ളതും അത് സമൂഹത്തിനും കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ളൊരു സാമൂഹിക ഒരു ചിന്ത ഒരു മനുഷ്യരിലേക്കാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ നൽകുന്നത് എന്നുള്ളതാണ്. അതേപോലെ മറ്റൊരു കാര്യമാണ് എല്ലാ കരാറുകളും എഴുതി വെക്കുക എന്നുള്ളത്. ഇപ്പം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്രയിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, വിശ്വസിച്ചവരെ നിങ്ങളൊരു നിർണയിക്കപ്പെട്ട അവധി വരേക്ക് വെച്ചുകൊണ്ട് അന്യോന്യം വല്ല കടമിടപാടുകൾ നടത്തിയാൽ നിങ്ങളത് എഴുതി വെക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പൊതുവേ ഇന്ന് പല ആളുകളും പല സ്റ്റാർട്ടപ്പുകൾ ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് സിംഗിൾ ഓണ്ടർപ്രണേഴ്സ് പല കടങ്ങളും ഒക്കെ വാങ്ങും. എന്നാൽ അതിന് കണക്കോ കാര്യങ്ങളോ എവിടെയും എഴുതി വെക്കാതെ അവസാനം കടക്കാർ വന്ന് ചോദിക്കുമ്പോൾ ഒരു അതിന് പ്രോപ്പറായിക്കൊണ്ടൊരു കണക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഈയൊരു അങ്ങനെയൊന്നും ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനേ പാടില്ല. അവൻ കടം വാങ്ങുകയാണെങ്കിൽ കൃത്യമായി എഴുതി വെക്കുവാനും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു നാലാമത്തെ ഒരു കാര്യമാണ് കളവ് കാണിക്കരുത് എന്നുള്ളത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഔഫുൽ കൈല ഇദാ കിൽതും വസ്നു ബിൽ ഖിസ്താസിൽ മുസ്തഖീം ദാലിക ഖൈറും വഹ്സനു തഅ്വീല. നിങ്ങൾ അളന്നു കൊടുക്കുമ്പോൾ അളവ് പൂർത്തിയാക്കുകയും ചെയ്യുവൻ, കൃത്രിമമല്ലാതെ അഥവാ ചൊവ്വിന് നിലകൊള്ളുന്ന തുലാസ് കൊണ്ട് തൂക്കിക്കൊടുക്കുകയും ചെയ്യും. അത് കൂടുതൽ ഗുണകരവും ഏറ്റവും നല്ല പര്യവസാനമുള്ളതുമാണ്. ഇന്ന് നമുക്ക് പല പ്രൊഡക്റ്റുകളും ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ഇത് 100 ഗ്രാം ആണെന്ന് പറയും, എന്നാൽ അത് പൊളിച്ചു നോക്കുമ്പോൾ അതിലാകെ 80 ഗ്രാം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി 20 ഗ്രാം എന്ന് പറയുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റാത്ത എന്നാൽ പല സംഭവങ്ങളും അതിലിട്ടിട്ട് അതിൻ്റെ തൂക്കം കൂട്ടി വിൽക്കണതായി കൊണ്ട് പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം പേഴ്സണലി ഈ അടുത്ത് തന്നെ നമ്മളൊരു ഒരു ബിസിനസ്സിൻ്റെ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് അളക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ വിൽക്കുന്നത് 100 ഗ്രാമാണ്, പക്ഷെ അതിനുള്ളിലാകെ 80 ഗ്രാമേ സത്യത്തിൽ ആ പൊടിയുള്ളൂ, ബാക്കി 20 ഗ്രാം എന്ന് പറയുന്നത് അതിനോടനുബന്ധിച്ച് അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ തൂക്കി നമ്മൾ 100 ഗ്രാമാക്കി മാറ്റുകയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ വാങ്ങുന്നവൻ എന്താ വിചാരിക്കുന്നത്, ആ 100 ഗ്രാമും തനിക്ക് യൂസ്ഫുള്ളായ കാര്യമാണ്. അവിടെ യഥാർത്ഥത്തിൽ ഒരു കസ്റ്റമറെ വക്രീകരിക്കാനുള്ള അയാളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് അവിടെ കൊണ്ടുവരുന്നത്. എന്നാൽ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്താണോ പറയുന്നത് അത് നിങ്ങൾ വിൽക്കണം എന്നുള്ള കൃത്യമായ അളവും തൂക്കിലും സത്യസന്ധത കാണിക്കണം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യമാണ് പലിശ എന്നുള്ളത്. ഇന്ന് പല ഒരുപാട് പഠനങ്ങൾ ഇന്ന് വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ യുവാക്കൾക്കിടയിൽ EMI പോലെയുള്ള സിസ്റ്റം വ്യാപകമായതോടുകൂടി തന്നെ അവരുടെ ഒരു ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റിയെ കുറിച്ചിട്ട് പല ഫിനാൻഷ്യൽ ആളുകളും കൺസേൺ, ഇത് സമൂഹത്തിന് വളരെ ദോഷകരമാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ഏകദേശം ഒരു ഈ അടുത്ത് പല റിപ്പോർട്ടുകളും പ്രകാരം 40%+ യുവാക്കൾ അവരുടെ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലാത്ത ആളുകൾ ആണെന്ന് മാത്രമല്ല ഒരു മാസം പെട്ടെന്ന് അവർക്കൊരു ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മാസം പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള EMI ലോണുകൾ ബാധ്യത ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇന്നത്തെ യുവാക്കൾക്ക് എന്നുള്ളത്. അത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ നേരെ മറിച്ച് പല നാട്ടിലിറങ്ങുന്ന ഫോണുകളും ബൈക്കുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് EMI പോലെയുള്ള സിസ്റ്റത്തിലൂടെ അവർ പൈസ ഇട്ട് അങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ എക്സസ് മണി അവൻ എത്രയാണോ ആ ഒരു അസറ്റിൻ്റെ വാല്യൂ എത്രയാണോ അതിനനുസരിച്ച് ലോൺ എടുക്കുകയും തിരിച്ചടക്കുമ്പോൾ അതിനേക്കാൾ കൂട്ടി പലിശ അടക്കുന്ന ഒരു സിസ്റ്റമാണ് EMI എന്ന് പറയുന്നത്. അതിലൂടെ അവൻ കൂടുതൽ തൻ്റെ പൈസ കൂടുതൽ കൊടുക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇതുണ്ടാക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഇതാണ് ശരിക്കും പലിശ എന്നുള്ളൊരു സിസ്റ്റത്തിലൂടെ ഇസ്ലാം ഇല്ലാതാക്കുന്നത്, പലിശ നിരോധിക്കാനുള്ള കാരണങ്ങളിലൊക്കെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അഥവാ കൊടുക്കുന്നവൻ എന്നും പണത്തിൻ്റെ മേലവൻ പണം ഉണ്ടാക്കുന്നതാണ്, എന്നാൽ അത് വാങ്ങുന്നവനെ സംബന്ധിച്ചോളം പലിശ ആ ഒരു ലോണും കാര്യങ്ങളും എടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ കൂടുതൽ പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവന് കാര്യമായിക്കൊണ്ട് അതിൽ നിന്നുകൊണ്ടുള്ള നേട്ടമോ അല്ലെങ്കിൽ ആ ഒരു വരുമാനമോ അവന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം അതവനിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി കൂടി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാം വളരെയധികം പലിശയെ നിരോധിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പലിശ പോലുള്ള സിസ്റ്റം അത് പല പേരിട്ടുകൊണ്ട് സമൂഹത്തിൽ വന്നപ്പോൾ അതുണ്ടായ ഒരു ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്.
അതേപോലെ തന്നെ ആറാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ അസറ്റുകൾ കയ്യിലുണ്ടാവുക എന്നുള്ളത്. ഇപ്പം ETF പോലെയുള്ള പല സിസ്റ്റങ്ങളും ഇത് പലപ്പോഴും അത് ഹറാമാണെന്നുള്ള തരത്തിലുള്ള ഫത്വകളൊക്കെ വരാനുള്ള ഇതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലൊരു ഒരു വസ്തുവില്ലാതെ ആ വസ്തുവിനെ വെച്ചിട്ട്

0: സെയിൽ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇന്നുണ്ട്, മണി ചെയിൻ പോലെയുള്ള കാര്യങ്ങൾ. അവിടെ ശരിക്കും യഥാർത്ഥത്തിൽ വസ്തുവില്ല, പ്രൊഡക്റ്റ് ഇല്ല, എന്നാൽ വേറൊരു ഒരു ഡെമ്മി പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ ഒരു വിലയിട്ടുകൊണ്ട് അതിലേക്ക് ആളുകളെ കണ്ണി ചേർത്തുകൊണ്ട് വിൽക്കുന്ന ഒരു ഒരു മൾട്ടി ചെയിൻ ബിസിനസ്, മണി ചെയിൻ ബിസിനസ് ഇന്ന് വളരെ വ്യാപകമാണ്. ഇന്ത്യയിൽ അത് നിരോധിതമാണെങ്കിൽ കൂടി അതിനെ സാധൂകരിക്കുന്ന പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. ഇസ്ലാം ഇത് വളരെ തോതിൽ ഇസ്ലാം നിരോധിക്കും എന്നുള്ളതാണ്. അസറ്റ് കയ്യിലില്ലാതെ, വസ്തുവിൽ അധിഷ്ഠിതപ്പെടുത്താതെ ഒരു കച്ചവടം ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതേപോലെ തന്നെ ഏഴാമത്തെ കാര്യമാണ് കടക്കാരന് അവധി കൊടുക്കുക എന്നുള്ളത്. നമുക്ക് തഫ്സീറുകളിലൊക്കെ ഉദ്ധരിക്കപ്പെട്ട ആയത്തുകളുടെ വിശദീകരണത്തിൽ വന്നൊരു സംഭവം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിന് ചുരുക്കം എങ്ങനെയാണ്? അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഒരു കടക്കാരനെ തേടി ചെല്ലുമ്പോൾ കടക്കാരൻ വിളിക്കുവരാതെ ഒളിച്ചിരിക്കുകയുണ്ടായി. ഒരിക്കൽ അവർ തമ്മിൽ അങ്ങനെ കണ്ടുമുട്ടി. അങ്ങനെ കണ്ടുമുട്ടിയ സമയത്ത് ആ കടക്കാരൻ പറഞ്ഞു, ഞാൻ ഞെരുക്കക്കാരനാണ്, എനിക്ക് കടം തന്ന് തീർക്കുവാൻ കഴിവില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അബൂ ഖതാദ തിരിച്ചു ചോദിക്കുകയാണ്, അള്ളാഹുവിന് സത്യമായും അതെയോ, നിങ്ങൾക്ക് കടം വീട്ടാനുള്ള കഴിവില്ലേ ചോദിക്കുകയാണ്. അപ്പോൾ കടക്കാരൻ അതിന് ഉത്തരം പറയുകയാണ്, അള്ളാഹുവാണ് സത്യം, അള്ളാഹുവിൻ സത്യം, അതെ എനിക്കതിനുള്ള കഴിവില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഖിയാമത്തു നാളിലെ ദുഃഖങ്ങളിൽ നിന്നും അള്ളാഹു തന്നെ രക്ഷപ്പെടുത്തുന്നത് ആർക്കെങ്കിലും സന്തോഷമാണെങ്കിൽ അവൻ ഞെരുക്കക്കാരന് ആശ്വാസം നൽകുകയും അവന് വിട്ടുകൊടുക്കുകയോ ചെയ്തു കൊള്ളട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇവിടെ നമുക്കുള്ളൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വല്ല ഞെരുക്കക്കാരനോ അവൻ്റെ ഒരു നമ്മളടുത്തും കടം വാങ്ങി, എന്നാൽ അവൻ കടം പറഞ്ഞ സമയത്ത് അവൻ വീട്ടാനുള്ളൊരു കഴിവ് അവനില്ല എങ്കിൽ നമ്മളത് കണ്ടറിഞ്ഞുകൊണ്ട് അതിനൊരു അവധി കൊടുക്കണമെന്നുള്ളൊരു പാഠം നമുക്കുണ്ടാവുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, വല്ലവനും ഒരു ഞെരുക്കക്കാരന് താമസം ചെയ്തു കൊടുക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുന്ന പക്ഷം അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റു തണലില്ലാത്ത ആ ദിവസം അള്ളാഹു അവന് തണൽ നൽകുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ അതിനർത്ഥം കടക്കാരൻ അതിനെ മുതലെടുക്കുകയല്ല അതിന് ചെയ്യേണ്ടത്, നേരെ മറിച്ച് തനിക്ക് വസ്തുതാപരമായി കൊണ്ട് തനിക്ക് ഒരു അതിനിടയിൽ സാമ്പത്തിക ക്ലേശം, കടം വീട്ടണമെന്ന ഉദ്ദേശത്തോടുകൂടി വാങ്ങി, എന്നാൽ അതിനിടയിൽ ഒരു സാമ്പത്തിക ക്ലേശം വന്നു എങ്കിൽ അത് കടം നൽകിയവൻ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് അവധി കൊടുക്കുക എന്നുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുകയാണ്. ഇനി അവസാനമായി കൊണ്ടുള്ള ഒരു ആണ് ഇസ്ലാമിൻ്റെ ഒരു ഫാമിലി സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം ഫാദർലെസ് അമേരിക്ക പോലെയുള്ള പുസ്തകങ്ങൾ അമേരിക്കയിൽ വിറ്റഴിക്കപ്പെട്ട ഒരു ചരിത്രം നമുക്ക് പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. അഥവാ അവിടെയുള്ള കുടുംബങ്ങളിൽ നിന്നും സ്ത്രീകളും പുരുഷന്മാരും ഭാര്യയും ഭർത്താവും ഒരേ രൂപത്തിലേക്ക് ജോലിക്ക് പോവുകയും അങ്ങനെ പിറന്നു വീണെന്ന കുഞ്ഞിനെ ആരും നോക്കാനില്ലാത്തൊരു സിറ്റുവേഷൻ വരികയും അങ്ങനെ അച്ഛനമ്മമാർക്കിടയിലുള്ള ഡൈവോഴ്സുകളൊക്കെ വളരെയധികം കൂടുതലുണ്ടായി വരുന്നത്, അങ്ങനെ ഒരു ഫാമിലി ഇംബാലൻസ് ഉണ്ടായ ഒരു സിസ്റ്റം അമേരിക്കയെ പോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുണ്ടായിരുന്നു. ഇതിനൊരു മൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ രൂപത്തിൽ സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും ഒരേ രൂപത്തിൽ ഫാമിലിയുടെ വരുമാനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്കിടയിൽ ഒരു ഫാമിലിയിൽ ഇംബാലൻസ് ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത. ചേർത്തൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അഥവാ പുരുഷൻ ആരോഗ്യവും ഒക്കെ ഉള്ളൊരു പുരുഷൻ അവൻ സമ്പാദിച്ച് കുടുംബത്തിന് വരുമാനം നൽകുക എന്നുള്ളത് അവന്മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. അല്ലാത്ത പക്ഷം നാളെ പരലോകത്ത് അവൻ വിചാരണയ്ക്ക് വിധേയനമാകും എന്നുള്ളതാണ്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കഴിവിൽ നിന്നുകൊണ്ട് പല ജോലികൾക്ക് പോകും, എന്നാൽ ആ വരുമാനം ഒരിക്കലും കുടുംബത്തിന് നൽകാൻ അവർ ബാധ്യസ്ഥനല്ല. അള്ളാഹു ഒരിക്കലും ആ ഒരു ചോദ്യം ഒരിക്കലും അവർ നേരിടേണ്ടി വരികയില്ല എന്നുള്ളത്. അപ്പം ഇവിടെ ബാധ്യത ഒരാൾക്ക് മേൽ നൽകപ്പെടുകയും എന്നാൽ കുടുംബത്തെ നോക്കാനുള്ള ഒരു കാര്യം മറ്റൊരാൾക്ക് നൽകുകയും പേടിയുള്ള ഒരു പ്രോപ്പർ ബാലൻസിങ് സിസ്റ്റമാണ് ഇസ്ലാം ഒരു ഫിനാൻസ് മേഖലയിൽ കുടുംബത്തിന് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു ഒരു വ്യവസ്ഥാപിതമായിക്കൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ഫിനാൻസ് ബിസിനസ് പ്രിൻസിപ്പൾ എന്നൊക്കെ പറയുന്നത് അത് തീർത്തും സാമൂഹികപരമായ കൊണ്ട് ആണ് എന്നുള്ളതും, ഇതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ തീർച്ചയായിക്കൊണ്ടും ശാന്തിയും സമാധാനവും ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അങ്ങനെ ഇസ്ലാമും അള്ളാഹു സുബ്ഹാന തആല പഠിപ്പിച്ച കാര്യങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രാവർത്തികമാക്കിപ്പെട്ട കാര്യങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ ഒരുപാട് ഓണ്ടർപ്രണേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രം വായിച്ചു നോക്കിയാൽ കാണും. അവരൊക്കെ ഫോളോ ചെയ്തു വന്ന് കൃത്യമായി കൊണ്ട് ഫോളോ ചെയ്യുന്ന ഒരു ഇസ്ലാമിക് പ്രിൻസിപ്പിൾസിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുവഴി കൊണ്ട് നമ്മളിലൂടെ ഇസ്ലാമിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനും ഒക്കെയുള്ള ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുക. അള്ളാഹു സുബ്ഹാന തആല നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രം സാമൂഹികം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് സഹൽ ആദം.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: قد كفاني علم ربي من سؤالي.
4: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
5: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
4: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
5: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, വോയിസ് ഓഫ് പീസിലേക്കാണ് ഇൻഷാല്ലാ ഇനി നമ്മൾ പ്രവേശിക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
0: ലക്ഷ്യമുള്ളവരും ഇല്ലാത്തവരും എന്ന ആ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ നാസർ സ്വലാഹിയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസാരം നമുക്ക് കേൾക്കാം.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. അഭിനവ സംസ്കാരവും ടെക്നോളജിയും മനുഷ്യന് ചില ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും സന്തോഷവും മനസ്സമാധാനവും നൽകാൻ അതിന് കഴിഞ്ഞിട്ടില്ല. ആധുനിക സംസ്കാരത്തിലെ മനുഷ്യനെക്കുറിച്ച് വില്യം ലക്സ് പറയുന്നത് ഇങ്ങനെ: എ മാർക്ക് ഇൻ എവരി ഫേസ്, ഐ മീറ്റ് മാർക്ക് ഓഫ് വീക്ക്നെസ്, മാർക്ക് ഓഫ് വോ. ഞാൻ കാണുന്ന ഓരോ മുഖത്തും ബലഹീനതയുടെയും ദുഃഖത്തിന്റെയും അടയാളങ്ങളുണ്ട്. മൃഗങ്ങൾ സന്തുഷ്ടരാണ്, അവക്ക് ആരോഗ്യവും ധാരാളം തിന്നാൻ കിട്ടിയാലും മതി. ഈ സാഹചര്യത്തിൽ മനുഷ്യനും സന്തുഷ്ടനാകേണ്ടതാണ്. പക്ഷേ ആധുനിക ലോകത്ത് അധിക പേരും അങ്ങനെയല്ല. ബർട്രാൻഡ് റഷൽ. വിശപ്പും ദാഹവും ലൈംഗികാസക്തിയും പോലുള്ള ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതോടെ ജന്തുക്കൾ സംതൃപ്തരാകുന്നു. ജന്തുസഹജമായ വിശപ്പും വികാരങ്ങളും തീർക്കുക മനുഷ്യന്റെയും ആവശ്യമാണെങ്കിലും അവ നേടിയെടുക്കുന്നതിലൂടെ മാത്രം അവൻ സംതൃപ്തനാവുന്നില്ല. ശാന്തിയും സ്വസ്ഥതയും സമാധാനവും അവൻ കാംക്ഷിക്കുന്നു. സ്നേഹത്തിന് വേണ്ടി അവന്റെ മനസ്സ് ദാഹിക്കുന്നു. സൽസ്വഭാവം അവൻ ഇഷ്ടപ്പെടുന്നു. ധാർമ്മിക ജീവിതം അവന്റെ ജീവിതത്തെ ധന്യമാക്കുന്നു. ഇങ്ങനെ മനുഷ്യൻ പല നിലക്കും മൃഗങ്ങളിൽ നിന്നും തികച്ചും വ്യതിരക്തമായ വ്യക്തിത്വം വെച്ച് പുലർത്തുന്നവനാണ്. ഈ വ്യതിരക്തത മനുഷ്യന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന്റെ സംഭാവനയല്ല, അവന്റെ ആന്തരിക ചോദന എത്രയത്. ഭൗതികമായ അളവുകോൾ വെച്ചും കൊണ്ട് മാത്രം അത് അളക്കുക സാധ്യമല്ല. ജന്തുസഹജമല്ലാത്ത എന്തൊക്കെ മനുഷ്യരിലുണ്ടോ അതെല്ലാം തന്നെ ആത്മാവിന്റെ പ്രവർത്തനങ്ങളാണെന്ന് മതങ്ങൾ പറയുന്നു. ആത്മാവിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കാത്ത നാസ്തികർക്ക് ശരിയായ മനസ്സമാധാനവും സ്വസ്ഥതയും ശാന്തിയും കിട്ടാക്കനിയാണ്. ചിന്തയും അനുഭൂതിയും വികാരങ്ങളും കേവലം പദാർത്ഥത്തിന്റെ പരിണിത ഫലങ്ങളാണ്. കരൽ പിത്തനീരും വൃക്കമൂത്രവും സ്രവിക്കുന്നത് പോലെ തലച്ചോറിന്റെ പ്രവർത്തനം കൊണ്ടാണ് ചിന്തയും അനുഭൂതിയും വികാരങ്ങളും ഉണ്ടാവുന്നത്. അതിന്റെ അളവും സ്വഭാവവും തലച്ചോറിന്റെ രീതിയും പ്രവർത്തനവും അനുസരിച്ചായിരിക്കും. ചിന്തയും അനുഭൂതിയും വികാരങ്ങളും കേവലം പദാർത്ഥത്തിന്റെ പരിണിത ഫലങ്ങളാണ്. കരൾ പിത്തനീരും വൃക്കമൂത്രവും സ്രവിക്കുന്നത് പോലെ തലച്ചോറിന്റെ പ്രവർത്തനം കൊണ്ടാണ് ചിന്തയും അനുഭൂതിയും വികാരങ്ങളും ഉണ്ടാവുന്നത്. അതിന്റെ അളവും സ്വഭാവവും തലച്ചോറിന്റെ രീതിയിലും പ്രവർത്തനവും അനുസരിച്ചായിരിക്കും. ജീവിതത്തിലെ എല്ലാം തന്നെ പദാർത്ഥമോ അതിന്റെ ഭഗവേദങ്ങളോ ആണ്. ആത്മാവ് എന്നൊന്നില്ല, അത് ഭാവനയുടെ സൃഷ്ടി മാത്രമാണ് എന്ന് വാദിക്കുന്നവർക്ക് സമാധാനവും ശാന്തിയും എങ്ങനെ ലഭിക്കും? ശാസ്ത്രത്തിന്റെ മറ പിടിച്ച് പ്രകൃതിക്ക് അതീതമായ കാര്യങ്ങളിലുള്ള മതവിശ്വാസികളുടെ വിശ്വാസത്തെ തകർത്ത് മതധാർമ്മിക മൂല്യങ്ങളെ തളർത്താൻ ഭൗതികവാദികൾക്ക് ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. ഡോക്ടർ ലിയോൺ വോട്ടിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, മരണത്തോടെ മനുഷ്യൻ നശിക്കുന്നു എന്ന ഭൗതികവാദത്തിന്റെ ദുർമന്ത്രം അവന്റെ വികാരങ്ങളെ കയറുയിരിവിട്ടു. മൃഗീയമായ ഒരു തരം അത്യാർത്ഥി അവനിൽ ജന്മമെടുത്തു. വിവേകശൂന്യതയും ഇസ്ഥിരയും ചേർന്നുണ്ടായ മാരകമായ ഈ സാമൂഹ്യ രോഗം മനുഷ്യരാശിയെ മോചനമില്ലാത്ത അധോഗതിയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നു. ഖുർആൻ അതിനെ സംബന്ധിച്ച് ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്: വല്ലദീന കഫറു യത്തമത്തഊന വയഅക്കുലൂന കമാ തഅക്കുലുൽഅൻആമു. സത്യനിഷേധികളാവട്ടെ ഇഹലോകത്ത് സുഖമനുഭവിക്കുകയും നാൽക്കാലികൾ തിന്നുന്നതുപോലെ തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഖുർആനിലെ 47-ാമത്തെ അധ്യായം സൂറത്ത് മുഹമ്മദിലെ 12-ാമത്തെ സൂക്തം. അതായത്, കന്നുകാലികളെപ്പോലെ മരണപ്പെടുവോളം തിന്നണം, കുടിക്കണം, സുഖഭോഗങ്ങൾ അനുഭവിക്കണം എന്നതിൽ കഴിഞ്ഞ് അവർക്ക് ലക്ഷ്യങ്ങളില്ല. ഈ ജീവിതത്തിന് അപ്പുറം ഒരു ജീവിതമില്ല എന്ന കള്ളപ്രചാരണം മുഖേന ധാർമ്മികതയുടെ കെട്ടഴിഞ്ഞ് അധപ്പതനത്തിന്റെ അഗാധ ഗർത്തത്തിൽ അകപ്പെട്ട മനുഷ്യന് അസ്വസ്ഥം അനുഭവപ്പെടുന്നു. മെച്ചപ്പെട്ട ഒരു ജീവിതമുണ്ടായെങ്കിൽ എന്ന് ചിന്തിച്ച് നൊമ്പരപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പര്യാപ്തമായ സഹായം അവന് കിട്ടുന്നില്ല. ഈ ദുഷിച്ച ചിന്താഗതി മനുഷ്യത്വം ഇല്ലാതാക്കുന്ന ഉഗ്രവിഷമാണ്. മാരകമായ ഈ വിഷം നമ്മിൽ അവശേഷിപ്പിച്ച എല്ലാ നന്മകളെയും എല്ലാ സൽഗുണങ്ങളെയും മഹത്തരമായ മൂല്യങ്ങളെയും മലിനമാക്കുന്നു. ഹൃദയത്തിന്മേൽ സദാചാരത്തിനുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ മനുഷ്യനെ പിടിച്ചു നിർത്താൻ ഒരു മനുഷ്യനിർമ്മിത നിയമങ്ങൾക്കും സാധിക്കില്ല. അപ്പോൾ നാം അധപ്പതനത്തിൽ മുങ്ങി മരിക്കേണ്ടി വരും. വ്യക്തിത്വം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ സ്വന്തം നാശത്തിലേക്ക് നാം നടന്നടുക്കുകയുള്ളൂ. കാരണം തിന്മ ഈ ലോകത്തും പരലോകത്തും ശിക്ഷ ക്ഷണിച്ചു വരുത്തുന്നതാണ്. ഈ ലോകത്തിനപ്പുറം യാതൊരു ജീവിതവുമില്ല. അതുകൊണ്ട് തിന്നുക, കുടിക്കുക, ഭോഗിക്കുക എന്ന ഭൗതികവാദം മനുഷ്യ മനസ്സിൽ സൃഷ്ടിക്കുന്ന ദുഷ്പ്രവണതകളെ ഫ്രഞ്ച് സാഹിത്യകാരനായ വിക്ടർ ഹ്യൂഗോ ഇപ്രകാരം വിവരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു ദുരന്തമുണ്ട്, അർദ്ധ ദുരന്തം എന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്. എല്ലാ പരിഗണനകളെയും ഈ ജീവിതത്തിൽ ഒതുക്കി നിർത്താനുള്ള പ്രവണതയാണത്. ഭൂമിയിലെ ഭൗതിക ജീവിതമാണ് പരമലക്ഷ്യമെന്നും മരണാനന്തരം ഒരു ജീവിതമില്ല എന്നും മനുഷ്യൻ വിശ്വസിക്കുമ്പോൾ ജീവിത ക്ലേശങ്ങളും ഭാരങ്ങളും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നിർധനാവസ്ഥ അവന് ചിന്തിക്കാനേ കഴിയുന്നില്ല. എല്ലാ സാമൂഹ്യ മൂല്യങ്ങളുടെയും സ്ഥിതിയും ഇതുതന്നെ. സേവനങ്ങൾക്ക് മനുഷ്യരെ പ്രേരിപ്പിക്കുന്നതും കർമ്മോന്മുഖനാക്കുന്നതും വ്യക്തിയെ ശക്തനും സഹിഷ്ണുവും വിവേകവും ക്ഷമാശീലനും ധീരനും അതേസമയം വിനീതനും മഹാനുമാക്കുന്നതും സമ്പൂർണവും ശാശ്വതവുമായ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള അവന്റെ സ്ഥായിയായ ബോധമാണ്. അതുകൊണ്ട് ശിരസ്സുകൾ ആകാശത്തിലേക്ക് ഉയർത്തി നീതി സഫലമാവുകയും ഓരോരുത്തരും അവരവരുടെ കർമ്മഫലം അനുഭവിക്കുകയും ചെയ്യുന്ന മരണാനന്ദ ജീവിതത്തിലേക്ക് ആത്മാക്കളെ തിരിച്ചുവിടേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. 1850 പാരീസിൽ ചേർന്ന നിയമനിർമ്മാണ സമിതി യോഗത്തിൽ വിക്ടർ ഹ്യൂഗോ ചെയ്ത പ്രസംഗത്തിൽ നിന്നും, ഇസ്ലാമിക ചൈതന്യം എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തത്. ദൈവവിശ്വാസമില്ലാത്ത, പരലോക ജീവിതത്തെപ്പറ്റി ബോധമില്ലാത്ത മനുഷ്യ ജീവിതം അസമാധാനവും നിറഞ്ഞതും ലക്ഷ്യബോധമില്ലാത്തതുമാണ്. കാരണം എവിടെ നിന്ന് എന്തിനു വന്നു എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല. ഇനി എങ്ങോട്ട് എന്നത് അവർക്ക് ദുരൂഹത നിറഞ്ഞതാണ്. ജീവിതത്തിന്റെ തുടക്കവും ഒടുക്കവും മനസ്സിലാക്കാൻ കഴിയാത്ത ഹതഭാഗ്യവന്മാരാണവർ. ഒരു കവിയുടെ വാക്കുകളിൽ ഇങ്ങനെ പറയാം: ഞാനറിയാതെ ഞാൻ പിറന്നു, അറ്റമില്ലാത്ത ആലോചനകളാൽ മനസ്സു നീറി, ഒരു നാൾ ഞാനീ ധരിച്ച പുടവകൾ എടുത്തു മാറ്റപ്പെടും. ഞാനെന്തിനു പിറന്നു, എങ്ങോട്ടു പോകുന്നു, ഉത്തരം കിട്ടാതെ ഞാൻ കുഴങ്ങി. മറ്റൊരാളുടെ കാഴ്ചപ്പാട് ഇങ്ങനെ: എനിക്ക് ജന്മം നൽകുകയാൽ എന്റെ മാതാപിതാക്കൾ കൊടും പാതകമാണ് ചെയ്തത്. ഞാൻ ആ പാതകം ആവർത്തിക്കാതിരിക്കാൻ ഒരാൾക്കും ജന്മം നൽകുന്നില്ല. അവിവാഹിതനായി കഴിയുകയാണ്. ജന്മം നൽകപ്പെട്ടിട്ടില്ലാത്ത എന്റെ സന്താന പരമ്പര ഇല്ലായ്മയിൽ തന്നെ തുടരട്ടെ. എന്റെ ജന്മമോ മരണമോ ജീവിതമോ എന്നിഷ്ടപ്രകാരമല്ല. ഇനി എപ്പോഴെങ്കിലും എന്നിഷ്ടം നടക്കുമോ? ഭൗതികവാദത്തിന്റെ പുറകിൽ പോയി ജീവിത ലക്ഷ്യം അറിയാതെ ഉഴലുന്ന മനുഷ്യരുടെ ഗതികേടുകളാണ് നാം വായിച്ചത്. അതായത് അവരുടെ മനപ്രയാസത്തിന്റെ തേങ്ങലുകൾ. സൃഷ്ടാവിനെ, അവന്റെ ദിവ്യഗുണങ്ങളെ മനസ്സിലാക്കാത്ത, വിശ്വസിക്കാത്തവരുടെ അവസ്ഥയാണിത്. ഇത് കേവലം നിസ്സാരമല്ല, മനസ്സിനുള്ളിൽ നീറി പുകയുന്ന കനലുകളുടെ തീനാളങ്ങളാണ്. ഒരിക്കലും മണയാത്ത തീനാളം എന്നും എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. കിടക്കപ്പുറതിയില്ലാത്ത ദിനരാത്രങ്ങൾ, ഇരുൾമുറ്റിയ ജീവിതപാത എന്നും പ്രശ്നസങ്കീർണമായ അവസ്ഥ, ഇതാണതിന്റെ പരിണിതഫലം. ജീവിത നൈരാശ്യത്തിന്റെ തേരിലേറിയാണ് അവിശ്വാസിയുടെ സഞ്ചാരം. മോഹങ്ങളും മോഹഭംഗങ്ങളും അങ്ങുമിങ്ങും അവനെ തോണ്ടിവലിക്കുന്നു. ഏതാണ് ഉത്തമമെന്നറിയാതെ എല്ലാറ്റിലും ചാടി വീഴുന്നു. ജീവിക്കണോ അതോ ജീവനൊടുക്കണോ എന്നുവരെ അവൻ ചിന്തിക്കുന്നു. സൃഷ്ടാവിന്റെ ഒരു വചനം നമുക്കിങ്ങനെ വായിക്കാം: വമൻ അറല്ല അന്തിക്കിരി ഫഇന്നലഹു മഈസത്തുൻ ലങ്ക. എന്റെ ഉത്ബോധനത്തെ വിട്ട് വല്ലവനും തിരിഞ്ഞുകളയുന്ന പക്ഷം തീർച്ചയായും അവന് ഇടുങ്ങിയ ഒരു ജീവിതമാണ് ഉണ്ടായിരിക്കുക. ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് തോഹയിലെ 124-ാമത്തെ വചനം. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ സംതൃപ്തനാണ്. അവന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്നു. കാരണം അവൻ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, ജീവിത ലക്ഷ്യമെന്ത് എന്ന് അവന് വ്യക്തമായ ബോധ്യമുണ്ട്. ജീവിതം ദൈവകാരുണ്യമാണ്, മരണം ദൈവവിധിയും. ദൈവാരാധനയാണ് ഈ ജീവിതത്തിന്റെ പരമലക്ഷ്യം. അതിന്റെ ഫലം ലഭിക്കുക പരലോകത്തും. ദൈവമാർഗം അവലംബിച്ച് ജീവിക്കുന്നവൻ വിജയിക്കും, ധിക്കരിക്കുന്നവർ പരാജിതരുമാണ്. ഈ നശ്വര ഭൂമിയിൽ മനുഷ്യന്റെ ഉത്തരവാദിത്തം ശാശ്വത ജീവിതത്തിലേക്കുള്ള പാതയമൊരുക്കലാണ്. മരണമാകുന്ന വാതായനം കടന്നപ്പുറത്തെത്തിയാൽ പാരത്രിക ജീവിതത്തിന്റെ തുടക്കമായി. ഭൗതികവാദികൾക്ക് ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടാത്ത മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു സത്യവിശ്വാസി എളുപ്പം ഉത്തരം കണ്ടെത്തുന്നു. അഥവാ അവൻ ആരാണ്, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, എങ്ങോട്ടാണ് പുറപ്പാട്, എന്തിനാണ് ഈ ജീവിതം, എന്തിനാണ് ഈ മരണം, അതിനപ്പുറമെന്ത് എന്നിത്യാദി കുഴക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരിക്കലും പിഴക്കാത്ത, മറവിയില്ലാത്ത സ്രോതസ്സിൽ നിന്നും, ആത്മാവിന്റെ സൃഷ്ടാവിൽ നിന്നും അവന് ഉത്തരം കണ്ടെത്തുന്നു. ഭൗതികവാദി മരണവേളയിൽ വിലപിക്കുന്ന രംഗം ഒരു കവി ഉദ്ധരിക്കുന്നത് ഇങ്ങനെ: മരണം ആസന്നമായിരിക്കുന്നു, പുറപ്പാട് ഇനി ഒട്ടും താമസമില്ല, എങ്ങോട്ടാണ് എന്റെ യാത്ര, ഈ ദേഹത്തോട് വിട പറഞ്ഞും കൊണ്ട്. ആത്മാവ് എവിടേക്കാണ് പോകുന്നത്? ഈ ശരീരം മണ്ണിലെ കൃമികീടങ്ങളുടെ ഭക്ഷണമാകുമ്പോൾ ആത്മാവിന്റെ അവസ്ഥ എന്തായിരിക്കും? എന്നാൽ വിശ്വാസിക്ക് ഇതിന് വ്യക്തമായ മറുപടിയുണ്ട്: ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. തീർച്ചയായും സുകൃതവന്മാർ സുഖാനുഭവത്തിൽ തന്നെയായിരിക്കും, തീർച്ചയായും ദുർമാർഗികൾ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ തന്നെയായിരിക്കും. സൂറത്തുൽ ഇൻഫിത്താറിലെ 13-14 സൂക്തങ്ങൾ. അതായത് സത്യവിശ്വാസികളുടെ ലക്ഷ്യം സൃഷ്ടാവിന്റെ സംതൃപ്തിയാണ്. തന്റെ ലക്ഷ്യസാക്ഷാത്കാരത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ അവൻ പരിപൂർണ സംതൃപ്തനാണ്. അതുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും: ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ പാതയിൽ നീ ഞങ്ങളെ വഴി നടത്തണമേ എന്നാണ് അവന്റെ പ്രാർത്ഥന. ജീവിത ലക്ഷ്യം വ്യക്തമായതുകൊണ്ട് തന്നെ എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അവന് തരണം ചെയ്യാൻ സാധിക്കുന്നു. യുദ്ധമുഖങ്ങളെയും മരണത്തെയും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഹുബൈബ് റളിയല്ലാഹു പറഞ്ഞത് നമുക്കറിയാം, ദൈവമാർഗത്തിലാണ് എന്റെ മരണമെങ്കിൽ, മുസ്ലിമായാണ് ഞാൻ വധിക്കപ്പെടുന്നതെങ്കിൽ മർദ്ദനങ്ങൾക്ക് യാതൊരു വിലയും ഞാൻ കാണുന്നില്ല. ചിന്നിച്ചിതറി വീണ മാംസത്തുണ്ടുകളിൽ പോലും ദൈവാനുഗ്രഹം ഉണ്ടാവുന്നതാണ് തീർച്ച. അതായത് വിശ്വാസി ലക്ഷ്യബോധത്തോടെ ജീവിക്കുന്നു, അവൻ ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. ഭൗതികവാദികൾ ലക്ഷ്യമില്ലാതെ ഉഴലുന്നു. അവൻ ഈ ലോകത്തും പരലോകത്തും അസംതൃപ്തനും അസന്തുഷ്ടനും വീരുമായി ജീവിതം കഴിക്കുന്നു. ഖുർആൻ ചോദിക്കുന്നു, അഫമൻ യംസി മുഖിബൻ അലാ വജീഹി അഹദ അമ്മൻ യംസി സെവിയൻ അലാ സുറാത്തിം മുസ്തഖീം. അപ്പോൾ മുഖം നിലത്തു കുത്തിക്കൊണ്ട് നടക്കുന്നവനാണോ സന്മാർഗം പ്രാപിക്കുന്നവൻ, അതല്ല നേരെയുള്ള പാതയിലൂടെ ശരിക്ക് നടക്കുന്നവനോ? ഖുർആനിലെ 67-ാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്കിലെ 22-ാമത്തെ സൂക്തം. അതുകൊണ്ട് ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം നൽകുക, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക, ദൈവത്തെ അറിയുക. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾക്ക് ഈ ലോകത്തും പരലോകത്തും സമാധാനത്തോടുകൂടി ജീവിക്കാം. ഭൗതികവാദികൾക്ക് ഈ ലോകത്തും പരലോകത്തും അസ്വസ്ഥമായ ജീവിതമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ദൈവത്തിന്റെ വിളികേട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്. ലക്ഷ്യമുള്ളവരും ഇല്ലാത്തവരും ഈ വിഷയത്തിലായിരുന്നു ബഹുമാനനായ നാസർ സുലാഹി വോയിസ് ഓഫ് പീസിൽ സംസാരിച്ചത്.

0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ റിയാദുസ് സാലിഹീൻ, ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് 25-ഉം 27-ഉം ഇരട്ടി പ്രതിഫലം. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് നമുക്കൊപ്പം ചേരുന്നത് അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. റിയാദു സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന കിതാബിൽ നിന്ന് 191-ാമത്തെ ബാബ്, ബാബു ഫളി സ്വലാത്തിൽ ജമാഅ, സംഘടിതമായി നമസ്കരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്ന് 1065-ാമത്തെ ഹദീസ്. വഅൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുർ റജുലി ഫി ജമാഅത്തിൻ തുദഅഫു അലാ സ്വലാത്തിഹി ഫി ബൈത്തിഹി വഫി സൂഖിഹി 25 ദിഅഫ. وذلك أنه إذا توضأ فأحسن الوضوء ثم خرج إلى المسجد لا يخرجه إلا الصلاة لم يخطو خطوة إلا رفعت له بها درجة وحطت عنه بها خطيئة فإذا صلى لم تزل الملائكة تصلي عليه ما دام في مصلاه ما لم يحدث تقول اللهم صل عليه اللهم ارحمه ولا يزال في صلاة من تظر الصلاة متفق عليه وهذا لفظ البخاري. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജമാഅത്ത് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത അറിയിക്കുന്നതായ ഹദീസ് മഹാനായ സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി അൽയമാനി റളിയല്ലാഹു അൻഹു അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അഹ്ലുസ്സുഫയിൽപ്പെട്ട സ്വഹാബിയാണ്. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുള്ളത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹുവാണ്. 5374 ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുർ റജുലി ഫി ജമാഅത്തിൻ, ഒരാളുടെ സംഘടിതമായിക്കൊണ്ടുള്ള നമസ്കാരം, ജമാഅത്തായി നമസ്കരിക്കുന്നത്, തുദഅഫു അലാ സ്വലാത്തിഹി ഫി ബൈത്തിഹി വഫി സൂഖിഹി, അയാൾ തൻ്റെ മാർക്കറ്റിൽ, ഷോപ്പിൽ വെച്ചോ അതല്ലെങ്കിൽ വീട്ടിൽ വെച്ചോ നമസ്കരിക്കുന്നതിനേക്കാളും ഇരട്ടിയാണ്. 25 ഇരട്ടി പ്രതിഫലമാണ് ലഭിക്കുന്നത്. വദാലിക, അത് ലഭിക്കുന്നത് എങ്ങനെയാണ്? അന്നഹു ഇദാ തവദ്ദഅ, നിശ്ചയമായും അദ്ദേഹം വുദൂ ചെയ്തു. ഫഅഹ്സനൽ വുദൂഅ, ഏറ്റവും നല്ല രൂപത്തിൽ വുദൂ ചെയ്തു. സുമ്മ ഖറജ ഇലൽ മസ്ജിദി, പിന്നെ മസ്ജിദിലേക്ക് പുറപ്പെട്ടു. ലാ യുഖ്രിജുഹു ഇല്ല സ്വലാ, നമസ്കാരമല്ലാതെ അദ്ദേഹത്തെ പുറപ്പെടുവിപ്പിച്ചിട്ടില്ല. അതായത്, അദ്ദേഹം പുറപ്പെട്ടതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, അദ്ദേഹം പുറത്തിറങ്ങിയത് വീട്ടിൽ നിന്ന് വുളു ചെയ്ത് നമസ്കാരത്തിനു വേണ്ടി മാത്രമാണ് മസ്ജിദിലേക്ക്, വേറൊരാവശ്യങ്ങൾക്കല്ല. അങ്ങനെയെങ്കിൽ ലം യഖ്തു ഖത്വതൻ, ഒരു സ്റ്റെപ്പും അയാൾ വെക്കുന്നില്ല. ഇല്ല റുഫിഅത്തു ലഹു ബിഹാ ദറജ, അതുകൊണ്ട് അയാളുടെ ഒരു പദവി ഉയർത്തപ്പെട്ടിട്ടല്ലാതെ. വഹുത്വത് അൻഹു ബിഹാ ഖതീഅ, അദ്ദേഹത്തിന്റെ ഒരു തിന്മ തെറ്റ് മായ്ക്കപ്പെട്ടിട്ടല്ലാതെ. ഫഇദാ സല്ല, എന്നിട്ട് അയാൾ മസ്ജിദിലെത്തി നമസ്കരിച്ചാൽ. ലം തസലിൽ മലായിക്ക, മലക്കുകളായിക്കൊണ്ടേയിരിക്കും. തുസല്ലി അലൈഹി, ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മാദാമ ഫീ മുസല്ലാഹു, അദ്ദേഹത്തിന്റെ മുസല്ലയിൽ നമസ്കാരസ്ഥലത്തായിരിക്കുന്ന സമയമത്രയും. മാലം യുഹദിസ്, അദ്ദേഹത്തിന്റെ വുദു മുറിഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അയാൾ തിന്മകൾ തെറ്റുകൾ അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. തഖൂലു, മലക്കുകൾ പറയുന്നത് അല്ലാഹുമ്മ സല്ലി അലൈഹി, അല്ലാഹുവേ അയാളുടെ മേൽ അനുഗ്രഹം ചൊരിയണേ. അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുവേ ഇദ്ദേഹത്തിന് കരുണ ചെയ്യണേ. വലാ യസാലു ഫീ സലാത്തിൻ, അയാൾ നമസ്കാരത്തിലായിക്കൊണ്ടേയിരിക്കും. മൻസല്ലറ സ്വലാ, നമസ്കാരം കാത്തിരിക്കുന്ന സമയമത്രയും. മുത്തഫഖുൻ അലൈഹി, മുത്തഫഖുൻ അലൈഹി എന്നത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ കൊണ്ടുവന്നതായ ഹദീസുകൾ, അതായത് ഒന്നാം നമ്പർ ഹദീസ്, അതായത് ദുർബലതകളില്ലാത്ത ഹദീസുകൾ, അതാണ് ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്ന് പറയുമ്പോൾ അതിലെന്തില്ല, ളൈഫുകളില്ല, ദുർബലതകളില്ല, അത് സ്വീകാര്യയോഗ്യമായ ഹദീസാണ്. അതാണ് മുത്തഫഖുൻ അലൈഹി, അതിൻ്റെ മേൽ യോജിച്ചിട്ടുണ്ട് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ, സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹു മുസ്ലിമിലും വന്ന ഹദീസാണ്. വ്യത്യസ്തമായ റിവായത്തുകളിൽ ഇത് വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. തസീദു സ്വലാത്തുർ റജുലി ഫി ജമാഅത്തിൻ, ഒരാളുടെ ജമാഅത്തായിട്ടുള്ള നമസ്കാരം. തസീദ്, ഇവിടെ നമ്മൾ വായിച്ച ഹദീസിൽ തുളഅഫു, ഇരട്ടിയാക്കുമെന്നുള്ള തസീദു അലാ സ്വലാത്തിഹി, മറ്റൊരു റിവായത്തിൽ കൂടുതലായി വർദ്ധനവായി അയാൾക്കുണ്ടാകും എന്നത് അങ്ങനെ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഫൈദാ ദഖല അൽ മസ്ജിദ, അയാൾ നമസ്കാരത്തിന് വേണ്ടി മസ്ജിദിലേക്ക് പ്രവേശിച്ചാൽ. കാനഫി സ്വലാത്തി, അയാൾ നമസ്കാരത്തിലായിരിക്കും. മാക്കാനത്തി സ്വലാത്തു ഹിയ തഹ്ബിസുഹു, നമസ്കാരമാണ് അദ്ദേഹത്തെ അവിടെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ആ ഒരു മസ്ജിദിൽ, ആ മുസല്ലയിൽ അദ്ദേഹം ഇരിക്കുന്നത്. മാത്രമല്ല, മലക്കുകൾ അയാൾക്ക് വേണ്ടി നിങ്ങളിൽ ഓരോരുത്തർക്കും പ്രാർത്ഥിക്കും. മാദാമ ഫീ മജ്ലിസിഹി അല്ലദി സല്ലാ ഫീഹി, ഇപ്പോൾ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ പ്രവേശിച്ചാൽ സുന്നത്ത് നമസ്കരിച്ച് അവിടെ ഇരിക്കുകയാണ്, ആ സമയം അത്രയും മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. യഖൂലൂന, അവർ പറയുന്നത് ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ടിൽ കാണാം, അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുവേ ഇദ്ദേഹത്തിന് കരുണ ചൊരിയണേ, അല്ലാഹുവേ ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ എന്ന്. അല്ലാഹുമ്മ തുബ് അലൈഹി, അല്ലാഹുവേ ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം സ്വീകരിക്കണേ എന്ന്. മാലം യുഹ്ദി ഫീഹി, അദ്ദേഹം യാതൊരു ഉപദ്രവവും അവിടെ ചെയ്തിട്ടില്ല എങ്കിൽ. മാലം യുഹ്ദിസ് ഫീഹി, അതേപോലെ തന്നെ ധിക്കാരം തെറ്റുകൾ ചെയ്തിട്ടില്ല എങ്കിൽ. അതേപോലെ തന്നെ മറ്റൊരു വ്യാഖ്യാനം നൽകപ്പെട്ടത് വുദു മുറിഞ്ഞിട്ടില്ല എങ്കിൽ. ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ജമാഅത്ത് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വീട്ടിൽ നിന്ന്, ഷോപ്പിൽ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാളൊക്കെ ഉത്തമം. അത് 25 ഇരട്ടി എന്നും അതേപോലെ തന്നെ 27 ഇരട്ടി എന്നതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും സുമ്മ അച്ചൽ മസ്ജിദ, പിന്നെ അദ്ദേഹം വീട്ടിൽ നിന്ന് വുളു ചെയ്ത് പള്ളിയിലേക്ക് വന്നു. ലാ യുരീദു ഇല്ല സ്വലാത്ത്, നമസ്കാരമല്ലാതെ അയാൾ ഉദ്ദേശിക്കുന്നില്ല. ലാ യൻഹസുഹു ഇല്ല സ്വലാ, ലാ യൻഹസുഹു ഇല്ല സ്വലാ, നമസ്കാരമല്ലാതെ അയാളെ പുറപ്പെടുവിപ്പിച്ചിട്ടില്ല, അതായത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് ആ ഒരു ഉദ്ദേശത്തിലാണ്. അങ്ങനെയാവുമ്പോഴാണ് ഓരോ സ്റ്റെപ്പിനും അയാളുടെ പദവികൾ ഉയർത്തപ്പെടുന്നതും പാപങ്ങൾ പൊറുക്കപ്പെടുന്നതും മലക്കുകളുടെ ഈ പ്രാർത്ഥന ലഭിക്കുന്നതുമൊക്കെ. അഹദുക്കും ഫീ സ്വലാത്തിൻ മാക്കാനത്തി സ്വലാത്തു തഹ്ബിസുഹു, നിങ്ങളിൽ ഒരാൾ നമസ്കാരത്തിലാണ്, അയാളെ നമസ്കാരമാണ് അയാളെ അവിടെ ഇരിക്കാൻ പ്രേരിപ്പിച്ചത്, ആ ഒരു ഉദ്ദേശത്തിലാണ്, നിയ്യത്തിലാണ്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ഉദ്ദേശം എന്തൊരുദ്ദേശത്തിനു വേണ്ടിയാണോ, ഇന്നമല്ല അമാലു ബിന്നിയാത്ത്, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് നമ്മുടെ നിയ്യത്തിനനുസരിച്ചാണ്. ആ നമസ്കാരത്തിൻ്റെ ജമാഅത്തിൻ്റെ പ്രതിഫലം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മളവിടെ ഇരിക്കുന്നത് എങ്കിൽ നിശ്ചയമായും അത് ലഭിക്കുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഫളല് അത് വിശാലമാണ്. ഒരാൾ ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാളും ജമാഅത്തായി നമസ്കരിക്കുന്നതിലുള്ള ശ്രേഷ്ഠത, അത് നേരത്തെ പറഞ്ഞ ഹദീസ് 27 ഇരട്ടി എന്നുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നുണ്ട്, വല മുനാഫാത ബൈനൽ ഹദീസ്, നേരത്തെ പറഞ്ഞ സ്വലാത്തുൽ ജമാഅത്തി അഫുദലുമിൻ സ്വലാത്തിൽ ഫദ്ദി ബിസബഇം വഇശരീന ദർജ എന്ന ഹദീസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാളും ജമാഅത്തായി നമസ്കരിക്കുന്നതിന് 27 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന്. അപ്പോൾ ഈ ഹദീസിൽ 25 എന്നാണ്. ഒരിക്കലും അതെന്താകുന്നില്ല, അത് വൈരുദ്ധ്യമാവുന്നില്ല, എതിരാവുന്നില്ല. ബലി ഉഖദ് ബിസായിദ് കൂടുതൽ. അള്ളാഹു സുബ്ഹാന വ തആല ലി അന്ന ഫദ്ൽ അല്ലാഹി വാസിഉൻ, അള്ളാഹുവിൻ്റെ ഫദ്ല് വിശാലമാണ്, അള്ളാഹു കൂടുതൽ നൽകാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവണം. പൂർണ്ണമായി നല്ല ഇസ്ബാഹുൽ വുദു, അഹ്സനുൽ വുദു, അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഇങ്ങനെ ഓരോ സ്റ്റെപ്പും വെച്ച് വുദു ചെയ്ത് വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോൾ ഒന്നാമത്തേത് അന്നഹു യുർഫഉ ലഹു ബിഹാ ദർജ, അതുകൊണ്ട് അവൻ്റെ പദവി ഉയർത്തപ്പെടുന്നു എന്ന്. വസാനിയത്തു, രണ്ടാമത്തെ കാര്യം, അന്നഹു യുഹത്തു അൻഹു ബിഹാ ഖതീഅ, ആ കാര്യങ്ങളൊക്കെ ചെയ്ത് വുദു ചെയ്ത് നമസ്കാരം നിർവഹിക്കണമെന്ന നീയത്തോടുകൂടി അവൻ ഓരോ കാലടികളും വെക്കുമ്പോൾ അവൻ്റെ തിന്മ മായ്ക്കപ്പെടുന്നതാണ്. മാത്രമല്ല ഫൈദ സ്വല്ല, അവൻ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞു, അതായത് ദഖലൽ മസ്ജിദ് വസല്ല, പള്ളി കയറിയിട്ട് നമസ്കരിച്ചാൽ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, അള്ളാഹുമ്മ ഗ്ഫിർ ലഹു, അള്ളാഹുമ്മ റഹംഹു. ആ നമസ്കാരം കാത്തിരിക്കുന്ന സമയമത്രയും അയാൾ വേറെ തിന്മകളൊന്നും ചെയ്തിട്ടില്ല, പാപങ്ങൾ ചെയ്യുന്നില്ല, ധിക്കാരം കാണിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ വുളു നഷ്ടപ്പെട്ടിട്ടില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിൽ സഹോദരങ്ങളെ, വഹാദ അജുറുൻ അദീമുൻ, ഇത് ഏറെ മഹത്തായ പ്രതിഫലമാണ്. വഫദ്ലുൻ കബീറുൻ, വലിയ ശ്രേഷ്ഠതയാണിത്. ഓരോ ബുദ്ധിയുള്ള സത്യവിശ്വാസിയും ഇത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഇപ്പം നമ്മളോട് പറയുകയാണ്, നിന്റെ ഒരു കച്ചവട ചരക്ക്, അത് നീ വിറ്റാൽ 100 രൂപ കിട്ടും. എന്നാൽ നീ അത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി, ഇന്ന നാട്ടിൽ കൊണ്ടുപോയി വിറ്റാൽ അതിന് 110 കിട്ടും. എങ്കിൽ നീ അവിടേക്ക് യാത്ര ചെയ്യും, അതിലെന്താ, 100ൽ 10 കൂടുതൽ കിട്ടുകയാണ്. അത് നിനക്ക് ആ ഒരു യാത്ര പ്രയാസമാകുന്നില്ല. എത്രയോ ആളുകൾ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല വൽ ഇയാദു ബില്ല, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ, ഹുരിമുൽ ഖൈറ, അവർക്ക് ഖൈറുകൾ തടയപ്പെടുന്നു. തജിദുഹും, അവരെ നിനക്ക് കാണാം, ഖരീബീന മിനൽ മസ്ജിദി, പള്ളികൾ മസ്ജിദുകൾക്കടുത്ത് തന്നെയാണ് അവരുള്ളത്. യസ്റുക്കൂന ഹാദൽ ഫദ്ലൽ അദീം, ഈ മഹത്തായ ശ്രേഷ്ഠത അവർ നഷ്ടപ്പെടുത്തുകയാണ്. വഹാദൽ മക്സബൽ അദീം, ഈ വമ്പിച്ച സമ്പാദ്യം അവർ നഷ്ടപ്പെടുത്തുകയാണ്. അൽ വാഹിദു ബിസബഇൻ വഇശരീൻ ദുആഫ, ഇരട്ടി ഇരട്ടിയായിക്കൊണ്ട് 1 ന് 27 ഇരട്ടി നൽകും. അങ്ങനെ അവർ പള്ളിയിലേക്ക് പോകാതെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ ആഫിയത്തിനെ ചോദിക്കുക. ദുനിയാവിൻ്റെ ലാഭത്തെക്കാൾ സഹോദരങ്ങളെ, ദുനിയാവിൻ്റെ ലാഭം എന്നുള്ളത് നൈമിഷികമാണ്, നശ്വരമാണ്. എന്നാൽ നിലനിൽക്കുന്നതായ ലാഭം, അത് നീങ്ങിപ്പോകാത്ത ലാഭം, അത് ആഖിറത്തിലേക്കുള്ളതാണ് നാം ഈ ചെയ്യുന്ന പ്രവർത്തനം. ഫഇന്ന കുല്ലമാ ഫിദ്ദുനിയാ മിൻ നഈമിൻ ഫഇമ്മ സായിലുൻ അൻക, ദുനിയാവിൽ എന്തൊരു അനുഗ്രഹമാണെങ്കിലും അത് നിന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതാണ്. വഇമ്മ അൻസ സായിലുൻ അൻഹു വലാബുദ്ദ, അല്ലെങ്കിൽ നീ അതിൽ നിന്ന് നീങ്ങിപ്പോകും. ഒന്നുകിൽ ആ അനുഗ്രഹം നിന്നിൽ നിന്ന് നീങ്ങിപ്പോകും, അല്ലെങ്കിൽ ആ അനുഗ്രഹത്തിൽ നിന്ന് നീ നീങ്ങിപ്പോകുന്നതാണ്. എന്നാൽ സഹോദരങ്ങളെ, ലാ നഈമ ദായിമുൻ വലാ ഇഖാമത ദായിമുൻ അന്നഈമു ഫിദ്ദുനിയ ഇമ്മ അൻ യസൂൽ ഔ തസൂൽ അൻഹു, ഈ ദുനിയാവിലെ അനുഗ്രഹങ്ങൾ അത് ശാശ്വതമല്ല, ഇവിടത്തെ ജീവിതവും ശാശ്വതമല്ല, ദുനിയാവിലെ ഏതൊരു അനുഗ്രഹങ്ങളും അത് നഷ്ടപ്പെടുന്നതാണ്. വനഈമുൽ ആഖിറത്തി ബാഖിൻ, പരലോകത്തെ അനുഗ്രഹങ്ങൾ അത് അവശേഷിക്കുന്നതാണ്. അതുകൊണ്ട് എത്രയോ ആളുകൾ സഹോദരങ്ങളെ അത് നഷ്ടപ്പെടുത്തുന്നു, അതിന് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അവൻ്റെ ഫദ്ല് നൽകുന്നത്. റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. നസ്അലുല്ലാഹ തആല അൻ യുഈനനാ വഇയാകും അലാ ദിക്രിഹി വശുക്രിഹി വഹുസ്നി ഇബാദതിഹി. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിനോട് നമ്മൾ തേടണം, അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുമാറാവട്ടെ. റബ്ബിനെ ഓർക്കാനും റബ്ബിന് ശുക്ർ ചെയ്യാനും ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്തുകൾ നിർവഹിക്കുവാനുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ഏറെ വിഷയങ്ങൾ ഓരോന്നും ഇവിടെ വിശദീകരിക്കപ്പെടേണ്ടതാണ്. എത്രയെത്ര പുണ്യമാണ്, പ്രതിഫലമാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അത്രത്തോളം ശ്രേഷ്ഠതയും പ്രാധാന്യവും ജമാഅത്ത് നമസ്കാരത്തിനുണ്ട് എന്നുള്ള തിരിച്ചറിവ് വിശ്വാസികൾക്കുണ്ടാവണം. ദുനിയാവിൻ്റെ നശ്വരമായ നൈമിഷികമായ ലാഭങ്ങളും നേട്ടങ്ങളും അല്ല അതിനുവേണ്ടിയല്ല നമ്മൾ പണം ചെലവഴിക്കേണ്ടത്. നമ്മുടെ ആരോഗ്യം ചെലവഴിക്കേണ്ടത്, നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും വിനിയോഗിക്കേണ്ടത്, മറിച്ച് ഈയൊരു നിലനിൽക്കുന്ന പുണ്യം, മരണശേഷം നമുക്ക് ലഭിക്കുന്നതായ ഈ പ്രതിഫലം നഷ്ടപ്പെടാതിരിക്കാൻ, ഈ കാര്യങ്ങളിൽ ഒരു താല്പര്യമുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എളുപ്പമാക്കിത്തരും ദുനിയാവിലും ആഖിറത്തിലുമെല്ലാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ജമാഅത്ത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം അത് ഉൾക്കൊണ്ടുകൊണ്ട് നാം ഈ ഹദീസിനെ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ 25-ഉം 27-ഉം ഇരട്ടി പ്രതിഫലമാണ് ജമാഅത്ത് നമസ്കാരങ്ങൾക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയമാണ് ഇന്നത്തെ റിയാലുസ് സാലിഹീനിലൂടെ അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്ക് മുൻപിൽ വിശദീകരിച്ചത്.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
2: നാം ഫർള് നിസ്കാര ശേഷമോ മുമ്പോ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഒരാൾ നമ്മെ ഇമാമാക്കി തുടരാൻ നിന്നാൽ നാം എന്താണ് ചെയ്യേണ്ടത്? കൈകൊണ്ട് ആംഗ്യം കാണിക്കണോ? ഞാൻ സുന്നത്താണ് നിസ്കരിക്കുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്നാണ്.
3: സുന്നത്ത് നിസ്കരിക്കുന്നതിൻ്റെ പിറകിലൊരാൾ ഫർള് നിസ്കരിക്കുവാനായി തുടർന്നു കഴിഞ്ഞാൽ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉറക്കെ ഓതണമെന്ന് അയാൾ കരുതുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ഉറക്കെ ഓതാം. അതല്ല, പതുക്കെ ഓതുവാനാണ് ഇമാമ് വിചാരിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിന് പതുക്കെ ഓതാവുന്നതുമാണ്. ഫർള് നിസ്കാരങ്ങളിൽ എന്തെല്ലാം സുന്നത്തുകളാണോ ഉള്ളത് അതെല്ലാം സുന്നത്തു നിസ്കാരങ്ങളിലുമുണ്ട് എന്നതുകൊണ്ട് തന്നെ സൂറത്തും ഫാത്തിഹയും ഓരോ റക്കായത്തിലും ഫാത്തിഹയും സൂറത്തുകളും ഓരോ റക്കായത്തിലും ഓതിക്കൊണ്ട് നിസ്കരിക്കുക തന്നെയാണ് സുന്നത്ത് നിസ്കാരങ്ങളുടെയും പരിപൂർണ രീതി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അത് ഉറക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇമാമി എന്നുള്ള നിലക്ക് ഓതാം. അതല്ല, ഉറക്കെ ഓതുന്നില്ല എങ്കിൽ അത് പതുക്കെയും ഓതിക്കൊണ്ട് നിസ്കാരം നിർവഹിക്കാവുന്നതാണ്. അള്ളാഹു അഅലം.
2: പുരുഷന്മാർ മുടി വെട്ടുമ്പോൾ വിവിധ ഭാഗങ്ങളിൽ പല വലിപ്പത്തിൽ വെട്ടാമോ എന്നാണ്.
3: തലമുടിയുടെ ഭാഗമായി കൊണ്ട് പരിഗണിക്കപ്പെടുന്ന ഭാഗങ്ങൾ ഒരേ രൂപത്തിലാണ് വെട്ടേണ്ടത്. ഒരു ഭാഗത്ത് ഒരല്പം ചെറുതാക്കിയും ബാക്കി ഭാഗങ്ങൾ വളരാൻ വേണ്ടി വിടുകയും ചെയ്യുന്ന രീതി ഒരിക്കലും തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട രീതിയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുടി വെട്ടുന്ന സമയത്തും അതല്ലെങ്കിൽ മുടി മുറിക്കുന്ന സമയത്ത് മുടിയുടെ എല്ലാ ഭാഗവും ഒരുപോലെയാകുന്ന രൂപത്തിലായിരുന്നു മുടി മുറിച്ചിരുന്നത്. ഇന്ന് പലപ്പോഴും പല യുവാക്കളും പിന്തലയും അതുപോലെ തന്നെ ചെവിയുടെ ഭാഗങ്ങളും പറ്റ ചെറുതാക്കി വെക്കുകയും മുകൾ ഭാഗം മുടി അതുപോലെ നിലനിർത്തുകയുമെല്ലാം ചെയ്യുന്ന രീതി കാണാം. അതൊക്കെ ഇസ്ലാം വിലക്കിയ രൂപത്തിലുള്ള സമ്പ്രദായങ്ങളാണ്. ഫാഷൻ്റെ പേരിലാണെങ്കിലും മറ്റേതു പേരിലാണെങ്കിലും ഒരു മുസ്ലിമിന് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടുള്ളതല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പരമാവധി ഒരുപോലെ മുടിയുടെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ആകുന്ന രൂപത്തിലാണ് മുടി മുറിക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
2: ചോദ്യം ഇപ്രകാരമാണ്, എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയോട് ജുമാക്ക് പള്ളിയിൽ വരാൻ വേണ്ടി പറയുമ്പോൾ ഉമ്മ പറയുന്നത് സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം സ്ത്രീകൾ പള്ളിയിൽ പോകേണ്ടതില്ല എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ എനിക്ക് ഉമ്മയുടെ കൃത്യമായ ഉത്തരം പറയാൻ കഴിയുന്നില്ല. വ്യക്തമായ ഒരു ഉത്തരം പറഞ്ഞു തരാമോ എന്നാണ്.
4: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേകമായ പക്ഷാത്തരത്തിൽ പറഞ്ഞ ഒരു സംഭവമായിട്ടല്ല ഇത് കാണാൻ കഴിയുന്നത്. സ്വഹാബത്തിനോട് ഒരു പൊതു നിർദ്ദേശമായി നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ പള്ളിയിൽ നിന്ന് തടയാൻ പാടില്ല എന്ന് കൊടുക്കുകയും അതിൻ്റെ കൂടെ തന്നെ അവരുടെ വീടുകളാണ് അവർക്ക് ഉത്തമം എന്ന് പറയുകയും ചെയ്ത ഒരു സംഭവം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന അവരുടെ വീടുകളാണ് അവർക്ക് ഉത്തമം എന്ന് പറഞ്ഞത്. ആ ഖൈർ എന്ന അർത്ഥത്തിലാണ് അവിടെ ഖൈർ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഭാഷാ നിയമമാണത്. ഏറ്റവും ശ്രേഷ്ഠം എന്നാണ് അർത്ഥം. അപ്പോൾ ഒന്ന് ശ്രേഷ്ഠവും മറ്റൊന്ന് ഏറ്റവും ശ്രേഷ്ഠവുമാകുന്നു. പള്ളിയിൽ ശ്രേഷ്ഠതയുണ്ട്, അതോടൊപ്പം പള്ളി അല്ലാത്തടത്ത് അഥവാ വീട്ടിൽ അതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് ശ്രേഷ്ഠതകളാണ്, ഒന്ന് കൂടുതൽ ശ്രേഷ്ഠം, ഒന്ന് ശ്രേഷ്ഠം. പലപ്പോഴും ഈ താഴെയുള്ളത് അഥവാ ശ്രേഷ്ഠം മാത്രമായത് കൂടുതൽ ശ്രേഷ്ഠമായതിനേക്കാൾ മേലെ വരുന്നതും അതിനെ ഒപ്പം വരുന്നതുമായ പല സന്ദർഭങ്ങളുമുണ്ടാകും. കാരണം എന്തുകൊണ്ട് വീട് ഏറ്റവും ശ്രേഷ്ഠമായി? അതിന് ചില കാരണങ്ങളുണ്ടാകും. എന്നാൽ അതിനേക്കാൾ ഗുണകരവും അതിനേക്കാൾ പ്രതിഫലാർഹവും അതിനേക്കാൾ ചില ഉപകാരങ്ങളുള്ളതുമായ കാര്യങ്ങൾ പള്ളിയിൽ പോകുന്നതുകൊണ്ടും ഉണ്ടാകാം. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ പള്ളിയിൽ നിന്ന് തടയരുത് എന്ന് പറഞ്ഞത്. ഒന്ന് ശ്രേഷ്ഠവും മറ്റൊന്ന് ശ്രേഷ്ഠത ഇല്ലാത്തതുമാണെങ്കിൽ, ശ്രേഷ്ഠത ഇല്ലാത്ത ഒരു കാര്യത്തിനു വേണ്ടി പ്രവാചകൻ സ്വഹാബികളോട് വാദിച്ചു എന്ന് പറയേണ്ടി വരും. അത് ശരിയല്ല. മറിച്ച് ഏറ്റവും ഉത്തമമായതിലേക്കാണ് എപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി നടത്തുന്നത് ആ പ്രവാചകൻ്റെ അനുയായികളെ. അപ്പോൾ ചില സന്ദർഭങ്ങളിലെങ്കിലും സ്ത്രീകൾക്ക് പള്ളിയിൽ പോകേണ്ടുന്നതും വീട് ഏറ്റവും ശ്രേഷ്ഠമായതുപോലെ തന്നെ അതേപോലെ ഏറ്റവും ശ്രേഷ്ഠമാകുന്ന ഘട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ, പഠിച്ചറിയാൻ ക്ലാസുകൾക്ക് വേണ്ടി, അതേപോലെ തന്നെ പ്രവാചകൻ്റെ കൂടെ നമസ്കരിക്കുന്നതിനു വേണ്ടി, അങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ, പല കാര്യങ്ങളുണ്ടാകും. ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ലഭിക്കാൻ ജമാഅത്തുകൾക്ക് അല്ലെങ്കിൽ ജുമാ നമസ്കാരത്തിനുള്ള ഖുതുബകൾ കേൾക്കാൻ തുടങ്ങിയ പല ശ്രേഷ്ഠതകളും ഉണ്ടാകുന്ന രംഗങ്ങൾ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് പൊതുവിൽ വീടാണ് ഉത്തമം എന്ന് പറയുകയും എന്നാൽ പള്ളിയിൽ നിന്ന് അവരെ തടയാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ പൊതുവിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് വീടാണ്, എന്നാൽ ശ്രേഷ്ഠതയുള്ള പള്ളി, ആ പള്ളിയുടെ ശ്രേഷ്ഠത സ്ത്രീകൾക്കും ഉണ്ടാകുന്നത് തന്നെയാണ് എന്ന രൂപത്തിലാണ് അവിടെ സംസാരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ പ്രവാചകൻ്റെ സ്വഹാബികൾ ആരും ഈ പറഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും ശ്രേഷ്ഠമായ വീടുണ്ടായിട്ട് എന്തിനാണ് ഒരു ശ്രേഷ്ഠതയുമില്ലാത്ത പള്ളിയിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ശ്രേഷ്ഠമായതും അതിൻ്റെ താഴെ ശ്രേഷ്ഠമായതും തമ്മിലുള്ള ഒരു തഫാലുലാണ് അവിടെ നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ സ്വഹാബികൾ ഇതിൻ്റെ ഈ അഹയരിയത്ത്, ഏറ്റവും ശ്രേഷ്ഠത എന്ന് പറയുന്നതും പള്ളിയുടെ അതിൻ്റെ താഴെയുള്ള ശ്രേഷ്ഠത എന്ന് പറയുന്നതും തമ്മിൽ ഏറ്റവ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം, എന്നാ പിന്നെ എന്തിനാണ് ഈ ഏറ്റവും ശ്രേഷ്ഠമായത് ഉണ്ടായിട്ട് പിന്നെ ശ്രേഷ്ഠത ഒന്നുമില്ലാത്തടത്തേക്ക് പോകുന്നത് എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യം സ്വഹാബികൾ ചോദിക്കാത്തത് ഭാഷാപരമായ ഈ ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പൊതുവിലുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവായിട്ടും പറഞ്ഞു. എന്നാൽ ഇവിടെയുള്ള ഹൈറുകൾക്ക് വേണ്ടി സ്ത്രീകൾ നിങ്ങളോട് അനുവാദം ചോദിക്കുന്ന സമയത്ത് ആ ഹൈറിനെ തൊട്ട് നിങ്ങൾ തടയാൻ പാടില്ല എന്ന് പുരുഷന്മാരോട് വിലക്കുകയും ചെയ്തു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം.
2: നിസ്കാരത്തിൽ വസ്വാസ അനുഭവപ്പെടുന്നു, രക്ഷ തേടാനായി ഇടത്തോട്ട് തുപ്പുന്ന രൂപം കാണിച്ചു തരാമോ എന്ന്.
4: പലപ്പോഴും നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു സംഗതി തന്നെയാണ് നമസ്കാരത്തിൽ ഒരുപാട് ചിന്തകൾ കടന്നു വരിക. പലപ്പോഴും നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഈ ഒരു നമസ്കാരം തുടക്കം മുതൽ അവസാനം വരെ പരമാവധി ശ്രദ്ധയിൽ തന്നെ ആ പൂർണ്ണ പ്രതിഫലം കിട്ടുന്ന രൂപത്തിൽ തന്നെ നിർവഹിക്കാൻ ഞാൻ ശ്രമിക്കും എന്ന് നിക്ഷയദാർഢ്യത്തോടുകൂടി നമസ്കാരത്തിലേക്ക് കടക്കുകയും എന്നാൽ ഒരു റക്അത്തോ അല്ലെങ്കിൽ ഒരു റക്അത്തിൻ്റെ തന്നെ പകുതിയോ കഴിയുമ്പോഴേക്ക് വീണ്ടും വേറെ ഏതൊക്കെയോ ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് കയറിപ്പോവുകയും നമസ്കാരത്തെപ്പറ്റി കാര്യമായ ബോധമില്ലാതിരിക്കുകയും പിന്നീട് ചിലപ്പോൾ തിരിച്ചു വരികയും ഒരുപക്ഷെ കുറേ കഴിഞ്ഞ് ഒരു റക്അത്തിൽ പോയത് മൂന്നിലോ നാലിലോ ഒക്കെ തിരിച്ചു വരുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇത് സ്വാഭാവികമായി എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമസ്കാരത്തിൽ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ, ശ്രദ്ധയോടുകൂടി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ, തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചത് മുതൽ അല്ലെങ്കിൽ അവിടം മുതൽ രണ്ട് ഭാഗത്തേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് സലാം വീട്ടുന്നതുവരെ ഒരേ മനസ്സിൽ തന്നെ നിലനിൽക്കുക എന്നത് സാധാരണ മനുഷ്യരെ കൊണ്ടൊന്നും സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിലെ ഇഖ്ലാസും നമസ്കാരത്തിലെ ശ്രദ്ധയും എന്ന് പറയുന്നത് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ അതിനുള്ള ഒരുക്കത്തിലും ശ്രദ്ധ വേണം എന്ന ഉദ്ദേശത്തിലുമൊക്കെ നിൽക്കുകയും അതിനുവേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യുക. എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ? ഒന്ന്, നമ്മൾ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന ഫാത്തിഹ അടക്കമുള്ള ദിക്റുകളുടെയും നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകളുടെയും സുജൂദിലും റുക്കുഇലുമൊക്കെയുള്ള ദിക്റുകളുടെയും ഒക്കെ അർത്ഥങ്ങൾ ഗ്രഹിക്കുകയും ആ അർത്ഥങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് അവ പാരായണം ചെയ്യുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് വളരെ പ്രാധാന്യമുള്ള ഒന്ന്. അതേപോലെ തന്നെ സൂറത്തുകൾ ആണെങ്കിൽ, ഫാത്തിഹ കഴിഞ്ഞിട്ടുള്ള സൂറത്തുകൾ എപ്പോഴും ഒരു കുൽഹു അല്ലാഹു അഴുതും, ഒരു കുല്ലഅഉ റബ്ബിൽ ഫലക്കും, അതേപോലെ തന്നെ ഒരു കുല്യാ യുഹൽ കാഫിറൂൻ എന്നതിങ്ങനെ ഓതുക എന്നതിനപ്പുറത്ത് വ്യത്യസ്തങ്ങളായ സൂറത്തുകൾ മാറ്റി മാറ്റി മാറ്റി ഓതുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ ദിക്റുകളും, സുജൂദിലാണെങ്കിലും റുക്കൂഇലാണെങ്കിലും അതേപോലെ തന്നെ അത്തഹിയാത്തിന് ശേഷമുള്ളതിലാണെങ്കിലും വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഈ പ്രാർത്ഥനകൾ ഒന്നിലധികം പഠിച്ചു വെക്കുകയും അതിങ്ങനെ മാറ്റി ചൊല്ലുകയുമൊക്കെ ചെയ്യുന്നത് നമസ്കാരം കൂടുതൽ ശ്രദ്ധയോടുകൂടിയാകാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ്. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക, നിക്ഷയദാർഢ്യമുണ്ടാവുക, അതോടൊപ്പം തന്നെ നമ്മളുടെയൊക്കെ മനസ്സ് ഒരേ കാര്യത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് നിർത്തുക എന്ന് പറയുന്നത്, മനസ്സിൻ്റെ കാര്യം നമ്മുടെ കൈകളിലല്ലോ, റബ്ബിൻ്റെ കയ്യിലാണല്ലോ. അതുകൊണ്ട് നമ്മളെക്കൊണ്ട് ആകുന്ന പരിശ്രമങ്ങൾ നമ്മൾ നടത്തുകയും അള്ളാഹുവിൻ്റെ സഹായം തേടുകയും ചെയ്യുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധ തെറ്റിപ്പോകുമ്പോൾ കൂടുതൽ കാട് കയറാതെ വേഗം നമസ്കാരത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക എന്നത്. അപ്പോൾ രണ്ടോ മൂന്നോ തവണ നമ്മൾ തെറ്റിപ്പോയാലും ഒരു റക്അത്തിൽ തന്നെ വീണ്ടും വീണ്ടും വേഗത്തിൽ നമസ്കാരത്തിലേക്ക് വേണ്ടി തിരിച്ചു വരിക, നമ്മുടെ ശ്രദ്ധയെ നമസ്കാരത്തിലേക്ക് തന്നെ കൊണ്ടുവരിക, വളരെയധികം കാട് കയറിപ്പോകാതിരിക്കാനുള്ള പരിശ്രമം നടത്തുക എന്ന് പറയുന്നത്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ വ്യാപാരങ്ങൾ തന്നെ ധാരാളമുണ്ട്, അതിൻ്റെ പുറമെ നമ്മളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന പിശാജുണ്ട്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നമസ്കാരം എന്ന് പറയുന്നത്, നമ്മുടെ നമസ്കാരത്തിൽ തെറ്റിപ്പോകുന്നത് മുഴുവൻ പിശാജാണ് എന്ന ആ ഒരു ധാരണ നമ്മൾ തിരുത്തണം. നമ്മളുടെ ഒരു നിക്ഷയദാർഢ്യത്തിൻ്റെ കുറവ് ഒരു ഭാഗത്ത്, അതേപോലെ തന്നെ നമസ്കാരത്തിന് വേണ്ടിയുള്ള വേണ്ടത്ര ഒരുക്കം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നടത്താതിരിക്കുക എന്ന് പറയുന്നത്, ഇതൊക്കെ പ്രധാനമാണ്. നമ്മുടെ മനസ്സിൻ്റെ വ്യാപാരങ്ങളിൽ നിന്ന് മനസ്സിനെ ശുദ്ധമാക്കി നമസ്കാരത്തിലേക്ക് തന്നെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും മറ്റു കാര്യങ്ങളുമൊക്കെ ഒഴിവാക്കുക. പലപ്പോഴും അത്തരം ചിന്തകളൊക്കെ നമസ്കാരത്തിലാണ് കടന്നു വരിക. അവരോടുള്ള വെറുപ്പുകളും അവരോടുള്ള ചിന്തകളും, അവർക്ക് പണി കൊടുക്കുന്നതും അവരുടെ ഇതിന് എതിർ നിൽക്കുന്നതും, ഇതൊക്കെ ഈ ചിന്തകളൊക്കെ കടന്നു വരുന്നത് അത്തരം മനസ്സിനെ ശുദ്ധമാക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ മനസ്സിനെ സ്വസ്ഥമാക്കാത്തത് കൊണ്ടാണ്. അപ്പം മനസ്സിന് സ്വസ്ഥത നമ്മൾ നൽകുക മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ പറയേണ്ടുന്നത് പറഞ്ഞു തീർത്തുകൊണ്ടുമൊക്കെ സ്വസ്ഥത നൽകുക എന്ന് പറയുന്നതാണ്. എപ്പോൾ നമസ്കാരത്തിൽ തെറ്റിപ്പോയാലും, ഏതായാലും നമസ്കാരത്തിൽ മാത്രമല്ല മനുഷ്യനെ എപ്പോഴും വഴിതെറ്റിക്കുന്ന ഒരു പിശാജുണ്ട്, അത് മുഴുവൻ പിശാജിൻ്റെ ചുമലിലേക്ക് പഴിചാരുക എന്നത് ശരിയല്ല. പിശാജ് കുറ്റക്കാരൻ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം നിർവഹിക്കുക, അതോടൊപ്പം പിശാജ് നല്ലവണ്ണം നമസ്കാരത്തിന് നമ്മൾ കൈകെട്ടി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയും മറ്റത് ഓരോന്നും ഓർക്കാൻ വേണ്ടിയും പരിശ്രമിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ അവൻ ആ ബാങ്ക് കേൾക്കാത്ത അത്രയും ദൂരേക്ക് ഓടിപ്പോകുമെന്നും അത് കഴിഞ്ഞ് തിരിച്ചു വരുമെന്നും, ഇഖാമത്ത് കൊടുക്കുമ്പോൾ ഇഖാമത്തിൻ്റെ ശബ്ദം കേൾക്കാത്ത ദൂരത്തേക്ക് അവൻ ഓടുമെന്നും, അത് കഴിഞ്ഞ് വീണ്ടും അവൻ നമസ്കാരക്കാരൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുമെന്നും, അങ്ങനെ നമസ്കാരക്കാരൻ്റെ അടുക്കൽ വന്നിട്ട് ഉദുക്കുറുക്കഥ ഉദുക്കുറുക്കഥ, ഈ അതിനെപ്പറ്റി ഓർക്ക് ഇതിനെപ്പറ്റി ഓർക്ക് എന്ന രൂപത്തിൽ മനസ്സിലിങ്ങനെ ഉണ്ടാക്കുകയും നമ്മുടെ ഓർമ്മകൾ അവിടേക്ക് പോകുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ നിരാകരിക്കുകയല്ല, അത് ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളെക്കൊണ്ടാകുന്ന ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് വീണ്ടും നമസ്കാരത്തിൽ നമുക്ക് പ്രതീക്ഷിച്ച ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും കിട്ടുന്നില്ല എങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കുക പിശാജ് അവിടെ ഇടപെടുന്നുണ്ട് എന്ന്. ആ സന്ദർഭത്തിലാണ്, അത്തരം ഘട്ടങ്ങളിലാണ് നമ്മൾ ഇടതുഭാഗത്തേക്ക് തല തിരിച്ചുകൊണ്ടല്ല, ഒരൽപ്പം തല കുനിച്ചുകൊണ്ട് തുപ്പൽ പുറത്തു വരാത്ത രൂപത്തിലുള്ള തുപ്പ് എന്ന് പറയുന്ന രൂപത്തിലുള്ള തുപ്പലുണ്ടല്ലോ, ഈ രൂപത്തിൽ പ്രവർത്തിക്കുകയും അത് പിശാജിനെ നമ്മൾ പരിഗണിക്കുന്നില്ല എന്നും അവനെ നിസ്സാരനായി കാണുന്നുണ്ട് എന്നതിൻ്റെയും ഒരടയാളം കൂടിയാണ്. അങ്ങനെ അള്ളാഹുവിൽ ശരണം തേടുകയാണ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറയുകയും ചെയ്യാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു, എനിക്കിങ്ങനെ നമസ്കാരത്തിൽ എത്ര ശ്രദ്ധിച്ചിട്ടും എനിക്ക് നിൽക്കാൻ പറ്റണില്ല, ശ്രദ്ധ കിട്ടണില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് നീ ഈ രൂപത്തിൽ പ്രവർത്തിച്ചോ എന്ന് പറയുകയും അദ്ദേഹം അതേ രൂപത്തിൽ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ആ പ്രശ്നങ്ങൾ ഇല്ലാതാവുകയും ചെയ്തതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് അത് നമുക്കും ചെയ്യാവുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
2: ചോദ്യം ഇപ്രകാരമാണ്. എൻ്റെ ഒരു സുഹൃത്ത് അരവണ പായസം കൊണ്ട് തന്നു, എനിക്കത് കഴിക്കാൻ പറ്റുമോ? അത് ഇസ്ലാമിൽ പാടില്ലാത്ത കാര്യമാണോ? എന്താണ് അതിൻ്റെ വിധി എന്നാണ്?
4: ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഹദിയ എന്ന് പറയുന്ന അഥവാ ഒരാൾ മറ്റൊരാൾക്ക് പാരിതോഷികമായിട്ട് നൽകുന്ന ഒരു കാര്യം ഹദിയ. ഈ ഹദിയൻ്റെ അസില് അനുവദനീയമാണ് എന്നതാണ്. അത് മുസ്ലിമിൻ്റെ ഹദിയയും സ്വീകരിക്കാം, ആ മുസ്ലിമിൻ്റെ ഹദിയയും സ്വീകരിക്കാം. ആ വസ്തു ജായിസായ ഒരു കാര്യമാണെങ്കിൽ, ഇപ്പോൾ കള്ളു പോലുള്ളതൊരു ആ മുസ്ലിം തരികയാണ് എങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂലല്ലോ. ഹദിയാണ് എന്ന് കരുതിയിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അനുവദനീയമായ ഭക്ഷ്യവസ്തുക്കളാകട്ടെ അല്ലാത്ത വസ്തുക്കളാകട്ടെ, അത് നൽകുന്നത് മുസ്ലിമാകട്ടെ അല്ലാത്തവനാകട്ടെ, അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇതാണ് അസ്ല്. ഈ വസ്തു ഇനി ആര് നൽകുന്നു, എന്തുമായി ബന്ധപ്പെട്ട് നൽകുന്നു, ഈ വസ്തു എന്തുമായി ബന്ധപ്പെട്ടതാണ്, ഇത് മൂന്നും പ്രധാനമാണ്. ഉദാഹരണമായിട്ട് നമുക്ക് നൽകുന്ന വസ്തു ഒരു ആരാധന, അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന ഒരു ആരാധന, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റേതല്ലാത്ത ഒരു ആരാധന, ആ ആരാധന നിർവഹിക്കുമ്പോഴുള്ള ഒരു നിവേദ്യമായി ആരാധ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അമ്പലങ്ങൾ, അതേപോലെ തന്നെ ചർച്ചുകൾ തുടങ്ങിയ ഏത് ആരാധനാലയങ്ങളാണോ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു നിവേദ്യമാണ് എങ്കിൽ ഈ വസ്തു നമുക്ക് ഒരു ഹദിയ എന്ന നിലക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ആ സുഹൃത്ത് അല്ലെങ്കിൽ ആ വ്യക്തി നമുക്കത് നൽകുന്നത് അതൊരു പുണ്യവസ്തുവാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത്തരമൊരു പുണ്യം ഈ വസ്തുക്കൾക്ക് കാണാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഉദാഹരണമായിട്ട് അരവണം, ഇത് ഒരു ആരാധന നിർവഹിക്കുന്നതുമായും ഒരു തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു നിവേദ്യമാണ്. ആ നിവേദ്യം അതിൻ്റെ പുണ്യം സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ വസ്തു പുണ്യമായി കണക്കാക്കപ്പെടുന്നൊരു വസ്തു എന്ന നിലക്ക് അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ പറ്റില്ല. കാരണം അല്ല പുണ്യം നൽകിയതിനെ നമുക്കൊരു പുണ്യം കാണാൻ പറ്റൂ. ഞാനതിന് പുണ്യം കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വസ്തു പുണ്യവസ്തു അല്ലാതാകില്ല. പുണ്യം കൽപ്പിക്കപ്പെടുന്ന ഒരു വസ്തുവാണ്, നമ്മൾ അത് സ്വീകരിക്കാൻ പറ്റില്ല എന്നത് തന്നെയാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണമായിട്ട് നമുക്കൊരാൾ ഒരു വിഗ്രഹം നൽകി എന്ന് കരുതുക. ഞാനതൊരു ഒരു രൂപം എന്ന നിലക്ക് സ്വീകരിച്ചതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് വിഗ്രഹം, നാം എന്ത് കണ്ടാലും വിഗ്രഹം വിഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള നിവേദ്യങ്ങളായിക്കൊണ്ട് ലഭിക്കുന്ന വസ്തുക്കൾ, അത് ഭക്ഷ്യവസ്തുക്കളാകട്ടെ അല്ലാത്തവയാകട്ടെ, സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹുക്കുമും ഇവിടെ ഇതും തമ്മിൽ വ്യത്യാസമായതെന്തുകൊണ്ട്? നേരത്തെ ഹദിയ നൽകുന്നത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ അവൻ്റെ സന്തോഷത്തിന് നൽകുന്ന ഈ ഹദിയകൾ, അത് നമുക്ക് സ്വീകരിക്കാം എന്ന അടിസ്ഥാനത്തിലുള്ളതാണ്. രണ്ടാമത്തേത്,

0: നബിദിനം കഴിക്കുന്നു. അതൊരു ആഘോഷമാണ് അവനെ സംബന്ധിച്ചിടത്തോളം. ആ ആഘോഷം കഴിക്കുന്നതിനോടുള്ള വെറുപ്പ്, ഇസ്ലാമിൽ ഉരുന്ന് കടത്തിക്കൂട്ടിയതിനോടുള്ള വെറുപ്പ്, അത് പ്രകടിപ്പിക്കേണ്ടവനാണ് ഒരു മുസ്ലിം. ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു മതത്തെ അതിൻ്റെ ചിഹ്നങ്ങളിൽ, അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമങ്ങളെ അത് ഗൗരവമായി കാണേണ്ടവനാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് നൽകപ്പെടുന്ന ഹദിയകൾ സ്വീകരിക്കാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല, പാടില്ലാത്തതാണ്. അതേപോലെ തന്നെയാണ് വ്യത്യസ്തങ്ങളായ മുസ്ലിങ്ങൾക്കിടയിലുള്ള വേറെയും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത ആഘോഷകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നൽകുന്ന നിവേദ്യങ്ങൾ, അല്ലെങ്കിൽ ബന്ധപ്പെട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ. അത് നിവേദ്യങ്ങളല്ലെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഭക്ഷണമല്ലാത്ത മറ്റു ഹദിയകൾ, പാരിതോഷികങ്ങൾ, അവ നമുക്ക് സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. അത് ഇസ്ലാമിനോടുള്ള നമ്മുടെ ഇഷ്ടവും ഇസ്ലാമിലേക്ക് മറ്റു കാര്യങ്ങൾ കടന്നു കൂടുന്നതുകൊണ്ടുള്ള അതിനോടുള്ള നമ്മുടെ വെറുപ്പും അത് പ്രകടിപ്പിക്കുന്ന ഒരു രംഗമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. എന്നാൽ ഒരു അമുസ്ലിം, അവർക്ക് അവരുടെ ആഘോഷങ്ങൾ, അവരുടെ പ്രത്യേകമായ സാമൂഹികമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള ആഘോഷങ്ങൾ അനുവദിക്കപ്പെട്ടതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് നിർവഹിക്കാവുന്നതാണ്. അതവർ നിർവഹിക്കുന്ന സമയത്ത് അവർ നൽകുന്ന വല്ല പാരിതോഷികങ്ങളോ മറ്റോ ഉണ്ട് എങ്കിൽ അതിന് നേരത്തെ പറഞ്ഞ ഹദിയുടെ പാരിതോഷികങ്ങളുടെ അടിസ്ഥാനം ഹലാലാണ്, ജായിസാണ് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് നൽകുന്ന പാരിതോഷികങ്ങൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ്. ഒരു വസ്തു നമുക്ക് നമ്മളുള്ളിടത്തേക്ക്, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ഓഫീസിലേക്ക് നമുക്ക് സ്വതന്ത്രമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി നൽകുന്നതാണ് ഹദിയ എന്ന് പറയുന്നത്. ഒരാൾ ഒരു സദ്യയുണ്ടാക്കിയിട്ട് ആ സദ്യയിലേക്ക് ക്ഷണിച്ച് ആ സദ്യ പോയി ഭക്ഷണം കഴിക്കുന്ന, ഞാൻ എൻ്റെ ഭക്ഷണം നിങ്ങൾക്ക് ഹദിയയായിട്ട് നൽകുന്നു എന്നതല്ല. അവിടെ നടക്കുന്നത് ഒരു ആഘോഷത്തിൽ പങ്കുചേരുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ്. ഒരാഘോഷത്തിൽ പങ്കുചേരുക എന്ന പ്രവർത്തനമാണ്. അത് വീട്ടിലാകട്ടെ, സ്ഥാപനത്തിലാകട്ടെ, മറ്റു രൂപങ്ങളിലാകട്ടെ, ഉണ്ടാക്കുന്ന ഒരു ആഘോഷത്തിൽ മറ്റു മതസ്ഥരുടെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റേതല്ലാത്ത ഒരു ആഘോഷത്തിൽ പങ്കുചേരുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അവിടെ ഒരു ഹദിയ സ്വീകരിക്കലല്ല. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ആഘോഷങ്ങളല്ലാത്ത മറ്റൊരു ആഘോഷം പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയോ മറ്റുള്ളവർ സംഘടിപ്പിക്കുന്നതിൽ പങ്കുചേരുകയോ ചെയ്യാൻ പാടില്ല എന്നതാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും സദ്യകളിൽ പങ്കെടുക്കുക, ആഘോഷങ്ങളിൽ പങ്കുചേരുക, ഭക്ഷണം കഴിക്കുക എന്നതിനെ ഹദിയയുടെ വഴിയിലേക്ക് കൊണ്ടുവരികയും അത് ഹദിയ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങളെ അതിലേക്ക് കൂട്ടിക്കെട്ടുകയും ചെയ്യുന്ന പ്രവണത ഇവിടെയുണ്ട്. ഹദിയ വേറെയാണ്, അഥവാ പാരിതോഷികം നൽകുക എന്ന് പറയുന്നത് വേറെയാണ്, ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക, ആഘോഷങ്ങളിൽ പങ്കെടുക്കുക തുടങ്ങിയത് വേറെ ഒന്നാണ്. ഇതിനെ രണ്ടിനെയും ഒരേ പോലെയല്ല ഇസ്ലാം കണ്ടിട്ടുള്ളത്. ആഘോഷങ്ങളുടെ അടിസ്ഥാനം അത് തഅബ്ബുദിയാണ്. അത് പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെടുകയും അള്ളാഹുവും റസൂലും നിശ്ചയിക്കുകയും ചെയ്യേണ്ടുന്ന ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാൽ ഹദിയയുടെ, പാരിതോഷികത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ജായിസാണ്, അനുവദനീയമാണ്. ഇതിനെ പരസ്പരം താരതമ്യം ചെയ്ത് ഇതിൻ്റെ തെളിവെടുത്ത് മറ്റതിന് വെച്ചുകൊടുക്കുക എന്ന് പറയുന്ന ഈ പ്രവണത ഒന്നുകിൽ അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ അറിവുണ്ടായിട്ടും തിന്മക്കു വേണ്ടി കൂട്ടുപിടിക്കുക, പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുക എന്ന് പറയുന്ന ഒരു രൂപമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ കാര്യം വേർതിരിച്ച് മനസ്സിലാക്കുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ്. വല്ലാഹു അഅലം.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ, സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.

0: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാകും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: കീ കൊടുത്താൽ ഇളകി കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോയ്ക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
2: Peace Radio, tuned to reality.
3: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് റേഡിയോ നേർരേഖ ഒത്തുചേരുമ്പോൾ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നു പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹാബി അജ്മൈൻ അമ്മാ ബഅദ്. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുകയും നന്മ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളിലും അവരുടെ സാമ്പത്തിക ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റ് വാജിബാത്തുകൾ നിർബന്ധമായി ചെയ്യേണ്ട കർമ്മങ്ങൾ ഇതൊക്കെ വളരെ കൃത്യതയോടുകൂടെയും ഒക്കെ അനുഷ്ഠിക്കുന്ന ആളുകളിലും മുതിർന്നവരിലും അല്ലാത്തവരിലൊക്കെ നമ്മൾ കാണുന്നതാണ്. പലപ്പോഴും ഈ ഒരു അവിഹിതമായ ബന്ധങ്ങളിൽ, സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധങ്ങളിൽ പലപ്പോഴും അവർക്ക് അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്നു എന്നത് നമ്മളെ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. നമ്മളൊരിക്കലും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത പലരെക്കുറിച്ചും അത്തരം വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, എങ്ങനെ ഇവർക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. അതിൻ്റെ കാരണം വൈകാരികത എന്നുള്ളത് വിശപ്പ് പോലെ മറ്റു വികാരങ്ങളെപ്പോലെ മനുഷ്യനിലുള്ള ഒന്നാണ്. മാത്രമല്ല അതിന് അനുവദനീയമായൊരു വശവുമുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളെ ഒരു പുണ്യമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. വൈകാരികതയ്ക്ക് പുണ്യത്തിൻ്റെ ഒരു തലമുണ്ട്, ലൈംഗികതയ്ക്ക് പുണ്യത്തിൻ്റെ ഒരു തലമുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ ഇത് ഏതു സാഹചര്യത്തിലും മനുഷ്യൻ ഈ വഴിതെറ്റിപ്പോവാനുള്ള ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സാഹചര്യങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടി വളരെ ശക്തമായി ആവശ്യപ്പെട്ടത്. ഒരു സ്ത്രീ അവളുടെ ശരീരഭാഗങ്ങൾ ശരിയായ ഇസ്ലാമിക ഹിജാബോടുകൂടെ മറക്കുന്നില്ലെങ്കിൽ ലാ യജ്ദിന രീഹ എന്നാണ്, സ്വർഗത്തിൻ്റെ വാസന പോലും അവൾക്ക് ലഭിക്കില്ലെന്ന് പറയുമ്പോൾ എത്രമാത്രം ഒരു വസ്ത്രധാരണത്തിൽ ഒരു സ്ത്രീ ശ്രദ്ധിക്കണം എന്നത് ആ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സംസാരിക്കുമ്പോൾ പോലും അന്യപുരുഷന്മാരോട് സംസാരിക്കുമ്പോഴും അതിൽ പുലർത്തേണ്ട ശ്രദ്ധയെക്കുറിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളിടത്ത് ഇന്ന് പരാജയപ്പെട്ടു പോകുന്നതാണ്. പലവരിലും ഇത്തരം ചില അബദ്ധങ്ങളിലേക്ക് അവർ ചെന്ന് ചാടാനുള്ള ഏറ്റവും വലിയ സാഹചര്യങ്ങളുണ്ടാക്കുന്നത്. ഇതിൻ്റെ ദുരന്തം നമ്മൾ പറയേണ്ട കാര്യമില്ല. കുടുംബ ശൈഥില്യങ്ങൾ, അതായത് 3 കുട്ടികളും 4 കുട്ടികളൊക്കെ ഉള്ളൊരു കുടുംബം അതോടുകൂടെ അങ്ങനെ നശിക്കണം. മാത്രമല്ല അഭിമാന പ്രശ്നങ്ങൾ, സമൂഹത്തിൽ ഏറ്റവും നന്നായി ജീവിച്ചിരുന്ന പല ആളുകളും ഇത്തരം ആരോപണങ്ങളും പ്രശ്നങ്ങൾക്കും വിധേയമാകുന്നതോടുകൂടെ അവർക്ക് സമൂഹത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയാണ്. ഇനി പരലോകത്തെ അവസ്ഥ, ഖബറിലെ അവസ്ഥ, അതൊക്കെ ഇതിനേക്കാളും ഭയാനകമായ അവസ്ഥകളാണ്. അപ്പോൾ എന്താണ് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഈ പ്രവണതകൾ വർദ്ധിച്ചു വരാൻ കാരണം? നമുക്കറിയാം സോഷ്യൽ മീഡിയയാണ്, യാതൊരു സംശയമല്ല. എവിടെയും എന്താച്ചാൽ സ്ത്രീക്കും പുരുഷനും പരസ്പരം ഇടപഴകുവാനും അവർക്ക് സ്വകാര്യമായ സന്ദേശങ്ങൾ കൈമാറുവാനും അവർക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ഒരാണും പെണ്ണും ഒന്നിച്ചൊരു സ്ഥലത്ത് ഒരുമിച്ച് ചേരുന്നത് പോലെ അവർക്ക് 2 വ്യത്യസ്തമായ രാജ്യങ്ങളിലോ വീടുകളിലോ ലോകങ്ങളിലോ ഫ്ളാറ്റുകളിലോ ഇരുന്നിട്ട് തന്നെ അവർക്ക് എല്ലാ അർത്ഥത്തിലും ലൈവായി പരസ്പരം ഷെയർ ചെയ്യാനും പരസ്പരം സന്ദേശങ്ങൾ കൈമാറുവാനും ചിത്രങ്ങൾ കൈമാറുവാനും മൂവീസ് കൈമാറാനും ഒക്കെ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇതൊരു വലിയ അപകടമാണ്. ഈ അപകടത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആർക്കും ഈ പ്രശ്നങ്ങൾ സംഭവിക്കാം. മാത്രമല്ല അവിഹിത ബന്ധങ്ങൾ, വ്യഭിചാരങ്ങൾ വ്യാപകമാകുന്ന സ്ഥിതിവിശേഷങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്ന ഒരവസ്ഥാവിശേഷമുണ്ടാകും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഇങ്ങനൊരു മുഖവുര പറയാനുള്ളൊരു കാരണം, ഇപ്പോൾ ഇത്തരം സ്ത്രീ പുരുഷന്മാർ പരസ്പരം ബന്ധപ്പെടുവാനുള്ള അല്ലെങ്കിൽ പരസ്പരം കൂടിക്കലരാനുള്ള പല അവസരങ്ങളും സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ്, നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ആളുകളും പെണ്ണുങ്ങളും ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഫാമിലി ഗ്രൂപ്പുകൾ, ഫാമിലിയിൽപ്പെട്ട എല്ലാ ആളുകളും നമ്മുടെ മഹറമുകളൊന്നുമല്ല. ആ ഫാമിലി ഗ്രൂപ്പുകളിൽ പലപ്പോഴും എന്തു ചെയ്യും, ഇതുപോലെയുള്ള പേഴ്സണലായിട്ടുള്ള മെസ്സേജുകളും ബന്ധങ്ങളും അല്ല ഇനി പൊതുവായിട്ട് തന്നെയുള്ള മെസ്സേജുകളാണെങ്കിൽ പോലും അവർക്ക് എന്തു ചെയ്യാൻ പറ്റും, മറ്റുള്ളവരുടെ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം കമ്മ്യൂണിക്കേഷനുകൾ അപകടങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് നമുക്കറിയാം. എന്നാലൊരു പുതിയൊരു പ്രവണത, അതിനെക്കുറിച്ച് പറയാനാണ് ഈ ഒരു മുഖവുര പറഞ്ഞത്. അതായത് അലുമിനികൾ, അതായത് എന്നോ പരസ്പരം പഠിച്ചു പോയ ആളുകൾ, എസ് എൽ സിക്ക് ഒന്നിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾ, 30 കൊല്ലം 40 കൊല്ലം മുമ്പൊക്കെ ഒരേ ബാച്ചിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ആളുകൾ, ഇപ്പോൾ അവർക്കവിടെ നമ്പറുകൾ കിട്ടും. കാരണം ഈ പുതിയ സംവിധാനങ്ങളിലൂടെ വാട്സപ്പിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആരുടെയും നമ്പറുകളും ബന്ധങ്ങളും സ്ഥാപിക്കാൻ പറ്റുന്നതുകൊണ്ട് ഒരു കുട്ടി പോലും മിസ്സാവാതെ മരണപ്പെട്ടവരല്ലാത്ത മുഴുവൻ ആളുകളെയും ഇന്നത്തെ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ആളുകൾ ഗ്രൂപ്പിലുണ്ടാക്കി സംഗമങ്ങൾ നടക്കുന്നുണ്ട്. ഒരു സൗഹാർദ്ദത്തെയും ഒരു സ്നേഹത്തെയും നിരുത്സാഹപ്പെടുത്താനോ തെറ്റായി കാണാനല്ലോ ഇത് പറയുന്നത്. ഇതിന് ചില അപകടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇടപെടേണ്ടത്. അതായത് ഇന്ന് കൗൺസിലർമാരായിട്ടുള്ള ആളുകൾ പലപ്പോഴും പറയുന്നൊരു സംഭവമാണെന്ത്, പലപ്പോഴും പിന്നെ നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ വരുന്നൊരു കാര്യമാണ് എന്ത്, ഇത്തരം പഴയ പഠിതാക്കളും ആളുകളും സഹപാഠികളും ഒരുമിച്ച് കൂടുകയും അന്നെപ്പോഴോ കുട്ടിക്കാലത്ത് അപക്വമായ ജീവിതത്തിൽ അവർ തമ്മിൽ എന്തെങ്കിലും റിലേഷനുകൾ അഫെയറുകളൊക്കെ ഉണ്ടായിപ്പോയിട്ടുണ്ടായിരിക്കാം. അതൊക്കെ അന്നത്തെ പഠനം അവസാനിക്കുന്നതോടുകൂടെ വലിച്ചെറിഞ്ഞ് പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും 2-3 കുട്ടികളാവുകയും 10-30 കൊല്ലത്തെ ദാമ്പത്യം വളരെ സുന്ദരമായി പോവുകയും ചെയ്യുമ്പോഴാണ് ഈ പഴയ ബാച്ചിൻ്റെ സംഗമം നടക്കുന്നത്. അപ്പോൾ ആ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോവുകയാണ്, അവർക്ക് പരസ്പരം ബന്ധപ്പെടാനും ചാറ്റ് ചെയ്യാൻ അവസരം കിട്ടണം. ഇവിടെ നമ്മൾ ആലോചിക്കണം, അങ്ങനെ ഒരു ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതോടുകൂടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലല്ല, അത് പരിധി വിട്ടു പോകും. പോകുമ്പോൾ എന്താ സംഭവിക്കുക, ഈ രണ്ട് പേർക്കും ഫാമിലി ഉണ്ടാവും, ഈ രണ്ട് ഫാമിലിയും പ്രശ്നത്തിലാവും, അവിടെ ഭാര്യ ഭർത്താക്കന്മാർ പ്രശ്നത്തിലാവും, വലിയ ബുദ്ധിമുട്ടുകൾ ഈ കാര്യങ്ങളെ കൊണ്ട്. മാത്രമല്ല ഇത് അവിഹിതമായ ബന്ധങ്ങളിലേക്ക് അവരെ എത്തിക്കും. ഒരു പക്ഷേ ഇത് ഒരേ നാട്ടിലായിരിക്കും, പരസ്പരം ബന്ധപ്പെടാൻ പറ്റുന്ന സാഹചര്യമുണ്ടാകും. ഇതൊക്കെ ചിലപ്പോൾ ചില ആളുകൾക്ക് അസംതൃപ്തമായ കുടുംബ ജീവിത പശ്ചാത്തലങ്ങളുണ്ടായിരിക്കും, അപ്പോൾ അവരവിടെ കുടുംബ വിഷമങ്ങളും മറ്റു കാര്യങ്ങളും ഷെയർ ചെയ്യും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അത് ഒരു അവിഹിത ജീവിതത്തിലേക്ക് അവരെ വഴി നടത്താൻ ഒരു നിമിത്തമായിത്തീരുന്നു ഇത്തരം ബന്ധങ്ങൾ. മാത്രമല്ല ചില ആളുകളൊക്കെ ഇത്തരം പിന്നെ അലുമിനികളുടെ ഗ്രൂപ്പുകളെ അവർ ലൈവായി നിർത്തും. അപ്പോൾ നമുക്കെന്നെ അറിയാം, ചില ഗ്രൂപ്പുകളൊക്കെ 4-5 വർഷമായിട്ട് ആ ഗ്രൂപ്പ് നിലനിൽക്കുന്നുണ്ട്. എന്നും രാവിലെ ഒരു മെസ്സേജ് കൊടുത്ത് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് അവരുണ്ടാവുന്ന വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ പോവും. ഞാൻ പറഞ്ഞു, എന്താണ് അതിൻ്റെയൊക്കെ ഒരു ആവശ്യം നമ്മൾ ചിന്തിക്കണമല്ലോ. സൗഹാർദ്ദവും സ്നേഹമൊക്കെ ആവശ്യം തന്നെയാണ്. പക്ഷേ നമ്മൾ നിരന്തരമായി ഇത്തരത്തിലൊരു ബന്ധം സ്ഥാപിക്കേണ്ടതിൻ്റെ കാര്യം എന്താണ്, എന്താണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, എന്താണ് നമുക്ക് കൈമാറാനുള്ളത്, നമ്മൾ ഗൗരവപരമായി ഈ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ നമ്മുടെ ഒരു കുടുംബം ശിഥിലമായി പോകാൻ, പരലോകത്ത് നമുക്ക് ശാശ്വതമായ ഒരു നഷ്ടത്തിലേക്ക് എത്തിപ്പെടാനൊക്കെ ഇത്തരം കാര്യങ്ങൾ ഉപകരിക്കുമെങ്കിൽ ഇതൊക്കെ നമുക്ക് വലിയ നഷ്ടവും വലിയ ഖേദത്തിനും ഇടയാക്കുകയില്ലേ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അപ്പോൾ ഇത് സംഘടിപ്പിക്കുന്നവരും ഇതിൽ പങ്കെടുക്കുന്നവരുമൊക്കെ ഇത് എത്രമാത്രം തങ്ങൾക്ക് ഗുണകരമായിത്തീരും ദോഷകരമായിത്തീരും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും മറ്റുള്ളവരെ ഒരു കുടുംബ ശൈഥല്യത്തിലേക്കും തിന്മയിലേക്കും അവിഹിതങ്ങളിലേക്കും നയിക്കാൻ നമ്മുടെ സമീപനങ്ങളും പ്രവർത്തനങ്ങളും കാരണമായിത്തീരുമോ എന്നതിനെക്കുറിച്ചൊരു പുനരാലോചന നടത്തേണ്ടതുണ്ട്. കാരണം സാഹചര്യങ്ങളാണ് മനുഷ്യനെ ഇത്തരം തിന്മയിലേക്ക് എത്തിക്കുന്നതും ഏറ്റവും നല്ലവരെന്ന് വിചാരിക്കുന്നവർ പോലും ഇതിലേക്ക് എത്തിപ്പെടാൻ കാരണം സാഹചര്യങ്ങളാണ്. നമ്മൾ തിരിച്ചറിയണം, മനുഷ്യരാണ്. നമുക്ക് തിന്മകളുടെ ദൂരത്തു നിന്ന് സാഹചര്യങ്ങളെ പ്രതിരോധിക്കാനേ പറ്റുള്ളൂ. സാഹചര്യങ്ങൾ അതിജീവിക്കാൻ കഴിയാതിരുന്നാൽ പലപ്പോഴും തിന്മകൾ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അള്ളാഹു എല്ലാ തെറ്റുകളിൽ നിന്നും കുറ്റകളിൽ നിന്നും ഇത്തരം തെറ്റായ സാഹചര്യങ്ങളിൽ നിന്നും നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ.
0: മാഷാഅല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ, ഒത്തുചേരുമ്പോൾ എന്ന വിഷയം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക, വായിക്കുക.

0: പണ്ടൊരു ചൈനീസ് കർഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കുതിരയുണ്ട്. അപ്പം ആ കുതിര ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആലയിൽ നിന്നും കയറ് പൊട്ടിച്ച് കാട്ടിലേക്ക് പോയി. ഇത് കണ്ടപ്പോൾ ആളുകൾ അയൽവാസികളൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എന്തോ ഒരു നല്ല കുതിരയായിരുന്നു, അത് കയറ് പൊട്ടിച്ച് പോയല്ലോ, ഭയങ്കര കഷ്ടം തന്നെ, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഭാഗ്യക്കേട് തന്നെയാണല്ലോ, അങ്ങനെ പോകാൻ എന്ത് അങ്ങനെ സംഭവിച്ചു, അങ്ങനെ പോകാറില്ലല്ലോ കർഷകനോട്. അപ്പം കർഷകൻ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുതിര കാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കൂടെ 7 കുതിരകളുമുണ്ട്. 7 കുതിരകളായിട്ടാണ് തിരിച്ചു വരും. ഇത് വന്ന് നിൽക്കുന്ന കണ്ട പയൽവാസികളെല്ലാം ഒരുമിച്ച് കൂടി, ഓ ഭയങ്കര ഭാഗ്യം തന്നെയാണല്ലോ നിങ്ങൾക്ക് ഒന്നു പോയി എന്ന് വിചാരിച്ചു കൊടുത്തപ്പോൾ 8 എണ്ണമായത്. അപ്പം നിങ്ങൾക്ക് വല്ലാത്ത ഭാഗ്യമാണല്ലോ കിട്ടിയത്. അപ്പോളയാൾ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുതിരകളൊക്കെ ആയി. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഏക മകനാണുള്ളത്. മകൻ ഈ കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ മാറിക്കയറി 8 എണ്ണമുണ്ടല്ലോ. അങ്ങനെ അതിലൊരു കുതിരപ്പുറത്ത് കയറിയ സമയത്ത് അത് വിരളി പിടിച്ചു, അതിൻ്റെ പുറത്തുനിന്ന് മകൻ വീണ് കാല് പൊട്ടി. അപ്പം ആളുകൾ വന്ന് പറഞ്ഞു, ഓ ആ കുതിര വന്നതിപ്പോൾ ആകെ സ്ലിപ്പായില്ല, നിങ്ങളുടെ മോൻ ഇങ്ങനെയൊക്കെ കാല് പിടിച്ചൊന്നും ഇപ്പം നേരാൻ പോകുന്നില്ല, പെട്ടെന്നൊന്നും അത്രക്ക് പൊട്ട വന്നത്, നിങ്ങളൊരു കഷ്ടകാലം തന്നെയാണ്. അപ്പം അയാൾ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ മകൻ കിടപ്പിലായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചൈനയിലെ രാജാവിൻ്റെ പട്ടാളക്കാർ ഗ്രാമത്തിലേക്ക് വന്നു. പട്ടാളക്കാർ വന്നിട്ട് ഓരോ വീട്ടിൽ നിന്നും യുവാക്കളായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ ഒരു കൗമാരക്കാരായ കുട്ടികളെ നിർബന്ധിത സൈനിക സേവനത്തിന് പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നും അവർക്ക് ഇഷ്ടമല്ലല്ലോ മക്കളെ പറഞ്ഞത്, പക്ഷെ പിടിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോകണം. ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി ഇയാളെ വീട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ മകനുണ്ടെന്ന് പറഞ്ഞു, ചെറുപ്പക്കാരനാണല്ലോ. മകനെ അടുത്ത് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ മകന് കാല് പൊട്ടി കിടക്കണം. അപ്പം അത് കണ്ടവർ പറഞ്ഞു, കാല് പൊട്ടിയാളെ കൊണ്ടുപോയിട്ട് കാര്യം,
1: ആകൊരു മകനുള്ളൂ,
0: ആ ഒരു മകനുള്ളൂ, കാല് പൊട്ടിയത് പറ്റൂല, വേണ്ട എന്ന് അവർ ഇറങ്ങിപ്പോയി. എല്ലാം കഴിഞ്ഞപ്പോൾ അയൽവാസികൾ വന്ന്, നിങ്ങളെ മകനെ, ആ നിങ്ങളെ മകനെ കൊണ്ടുപോയില്ല, ഓ നിങ്ങളൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ആയിരിക്കാം. ഇതാണ് കഥ. നമ്മൾ പല കാര്യങ്ങൾക്കും ചില തീരുമാനങ്ങൾ എടുക്കുന്ന പല വിഷയങ്ങളുണ്ടാവും.
1: അതെ,
0: ഇതൊരു കഥയാണെങ്കിലും കണ്ട മാത്രയിൽ കേട്ട മാത്രയിൽ ചില നിലപാടുകൾ എടുത്ത് നമ്മൾ വിധി പറയുന്ന അവസ്ഥ നമുക്കൊന്ന് വേണ്ട. ഒന്ന് കാത്തിരുന്നാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു മറുവശം വന്നേക്കാം.
1: വിധി പറയുക എന്നതിനും അപ്പുറം ഒന്ന് ഉണ്ട്. ഒന്ന് നിങ്ങൾ സംഭവം കറക്റ്റാണ്, എന്തെങ്കിലും കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ കേൾക്കുമ്പോഴേക്ക് അറിയുമ്പോഴേക്ക് അതിനൊരു വിധി പറയുകയും ചാടിപ്പുറപ്പെടുകയും ചെയ്യാം. രണ്ടാമത്തെ ഒരു വിഷയമുണ്ട്, മിക്കവാറും ആളുകൾ ഈ ഒരു നഷ്ടത്തിൻ്റെ വിഷയം വരുമ്പോഴാണ് കൂടുതൽ ടെൻഷനാകുന്നു. രണ്ട്, അതിനെക്കുറിച്ച് ആലോചിച്ച് ടൈം കളയുക. അതല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ തീരുമാനിച്ച പല ജോലികളും ഇതിൻ്റെ പേരിൽ എടുക്കാൻ കഴിയാതെയാവുക, നമ്മുടെ ടൈം നഷ്ടപ്പെടുക, യാത്രകളില്ലാതെയാവുക, നമ്മുടെ പ്രോഗ്രാമുകൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാതെയാവുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പം കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക.
0: ഒന്ന് കലങ്ങിയിട്ട് തെളിയുമ്പോൾ എന്താന്നുള്ളതൊന്ന് കാത്തിരിക്കാൻ അത് കഴിയില്ല, അപ്പോഴേക്കും തന്നെ തീരുമാനം എടുത്ത് കഴിഞ്ഞു പോയി.
1: അതെ അതെ, കലങ്ങിത്തെളിയാൻ അല്പം സമയം കൊടുക്കുമ്പോൾ തീർച്ചയായും അവിടെ ആ തെളിച്ചത്തിന് കൂടുതൽ ഭംഗിയുണ്ടാകും, ആശ്വാസമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
0: ഇതൊക്കെ പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ ആ ഒരു കാത്തിരിപ്പ് എന്നുള്ളതിൻ്റെ വിധിയിലുള്ള ആ വിശ്വാസത്തിൻ്റെ ഒരു കരുത്തുണ്ടല്ലോ, അതുകൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ചിത്രം നമുക്ക് പൂർത്തിയായി കിട്ടുക.
1: അവിടെ അതിനാണ് ഒന്ന് ഒന്ന് എന്തിനും നമുക്കൊരു നന്മയായിരിക്കാം. റസൂലിൻ്റെ ഒരു ഹദീസ് തന്നെ അവിടെ ഉണ്ടല്ലേ, അജബല്ലി അംരിൽ മുഅ്മിൻ ഇന്നാ അംറുഹു കുല്ലഹു ലഹു ഖൈർ. ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണല്ലോ, അവനുണ്ടാകുന്ന ഏത് പ്രയാസത്തിലും ഏത് സന്തോഷത്തിലും അവന് ഒരു എൻഡ് അള്ളാഹുവിലേക്കായിരിക്കും, അതവന് ഖൈറായിരിക്കും എന്ന് റസൂലിൻ്റെ വചനം നമ്മളോട് കൂട്ടിവെക്കാം.
2: വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. മറിയം ബീവിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് 11-ാമത്തെ ഭാഗമാണ് ഇന്ന് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹദി മറിയം അലൈഹ സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മറിയം അലൈഹി സ്വലാത്തു വസ്സലാം ഗർഭിണിയായതും അങ്ങനെ അവർക്ക് പ്രസവവേദന വന്നതും ആ സമയത്ത് അള്ളാഹു അവർക്ക് ഭക്ഷണവും പാനീയവും ഒരുക്കി കൊടുത്തതുമെല്ലാം നമ്മൾ മനസ്സിലാക്കി. തുടർന്നുകൊണ്ട് സൂറത്തു മറിയമിൻ്റെ 26-ാമത്തായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫകുലി വശ്രബി വക്കരി ഐന, മറിയമേ നീ തിന്നുകൊള്ളുക, നീ കുടിച്ചുകൊള്ളുക, അങ്ങനെ നിന്റെ കണ്ണിന് കുളിർമയുണ്ടാക്കുകയും ചെയ്തുകൊള്ളുക, അഥവാ സന്തോഷിച്ചുകൊള്ളൂ എന്ന് അള്ളാഹു പറയുന്നു. അപ്പോൾ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന് ആവശ്യമായ ഭക്ഷണവും വിഭവവുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്തു. ഇനി എന്താണ് പ്രശ്നം? മറിയം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ കുഞ്ഞുമായി ജനങ്ങളിലേക്കിറങ്ങുകയാണ്, അവിടെയാണ് പ്രശ്നം. കാരണം മറിയം അലൈഹിസ്സലാത്തു വസ്സലാം വിവാഹിതയല്ല, അപ്പോൾ പിന്നെ എങ്ങനെ കുട്ടിയുണ്ടായി ആളുകൾ ചോദിക്കും. സ്വാഭാവികമായും വ്യഭിചാരത്തിലൂടെ ഒരു കുഞ്ഞുണ്ടായി എന്ന ആളുകൾ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ആളുകളോട് മറുപടി പറയണം മറിയം അലൈഹിസ്സലാത്തു വസ്സലാം വല്ലാതെ പ്രയാസത്തിലായി. അള്ളാഹു അപ്പോഴും മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന് അതിനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. അള്ളാഹു പറഞ്ഞു ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദൻ, ഇനി നീ മനുഷ്യരിൽ വല്ലവരെയും കാണുകയാണെങ്കിൽ ഫഖൂലി, നീ അവരോട് പറഞ്ഞോ ഇന്നീ നദർതു ലിർറഹ്മാനി സൗമാ, പരമകാരുണ്യകന് അഥവാ അള്ളാഹുവിന് ഒരു വ്രതം അനുഷ്ഠിക്കുവാൻ ഞാൻ നേർച്ച നേർന്നിരിക്കുകയാണ്. മറിയമേ നീ പറഞ്ഞാൽ മതി, നീയൊരു നേർച്ച നേർന്നിരിക്കുകയാണ്, ഒരു വ്രതത്തിലാണ്, ആ വ്രതം അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫലൻ ഉക്കല്ലിമൽ യൗമ ഇൻസിയ, ഇന്ന് ഞാൻ ഒരു മനുഷ്യനോടും സംസാരിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്. അപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് സൗമൻ വസുംതൻ, നോമ്പ് നോൽക്കുന്നു, മിണ്ടാതിരിക്കുന്നു, അങ്ങനെയുള്ളൊരു നേർച്ചയിലാണ് എന്നുള്ളതാണ്. വൽ മുറാദു, അതുകൊണ്ട് ഉദ്ദേശം അന്നഹും കാനു ഇദാ സാമു ഫീ ശരീഅത്തിഹിം, അവരുടെ അന്നത്തെ ആ ബനൂ ഇസ്രായേലുകാരുടെ ശരീഅത്ത് പ്രകാരം അവർ നോമ്പ് നോറ്റു കഴിഞ്ഞാൽ യഹ്റുമു അലൈഹിമു ത്വആമുൽ വൽ കലാം, അവർക്ക് ഭക്ഷണവും സംസാരവും ഹറാമായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് ഭക്ഷണവും സംസാരവും പാടില്ല. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുന്ന ആ വിഷയം, അത് ആ രൂപത്തിലുള്ള നോമ്പ് വ്രതം നമുക്ക് സ്വഹാബാക്കളുടെ വിഷയങ്ങളിലും കാണുവാൻ സാധിക്കും. അപ്പോൾ ഏതായിരുന്നാലും ആളുകളോട് എന്ത് പറയും, അതിനുള്ള ഉത്തരം മറിയം അലൈഹിസ്സലാമിന് അള്ളാഹു പറഞ്ഞു കൊടുത്തു. അതിനുശേഷം എന്തുണ്ടായി? അള്ളാഹു പറയുന്നു ഫഅതത് ബിഹി ഖൗമഹ തഹ്മിലുഹ്, അങ്ങനെ ആ ജനിച്ച ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി കുട്ടിയുമായി ആ കുട്ടിയെയും വഹിച്ച് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ആളുകളുടെ അടുക്കൽ ചെന്നു. ഖാലു, അപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി യാ മറിയം, ഓ മറിയമേ, ലഖദ് ജിഇതി ശൈഅം ഫരിയ, അത്യാശ്ചര്യകരമായ ഒരു കാര്യം നീ ചെയ്തിരിക്കുന്നു, ആക്ഷേപകരമായ ഒരു കാര്യമാണ് നീ ചെയ്തിരിക്കുന്നത്. ഇതൊരിക്കലും എന്തല്ല, ഒരു പ്രശംസനീയാർഹമായ കാര്യമല്ല, ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, ആക്ഷേപത്തിന് വിധേയമാകുന്ന ഒരു കാര്യമാണ്. ആളുകൾ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആക്ഷേപിക്കാൻ തുടങ്ങി. അംറൻ അലീമ, ഒരു വമ്പിച്ച തെറ്റാണ് മറിയമേ നീ ചെയ്തിട്ടുള്ളത് എന്ന രൂപത്തിൽ ആളുകൾ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറയാൻ തുടങ്ങി. എന്നാൽ ആളുകൾ അതിനുശേഷം പറഞ്ഞു യാ ഉഖ്ത ഹാറൂൻ, ഓ ഹാറൂൻ്റെ സഹോദരിയെ, മാ കാന അബൂകി മ്റഅ സൗഇൻ, നിന്റെ ഉപ്പ ഒരു മോശപ്പെട്ട ആൾ ആയിരുന്നില്ലല്ലോ, വമാ കാനത്ത് ഉമ്മുക്കി ബഗിയ, നിന്റെ ഉമ്മ ഒരു ദുർവൃത്ത അഥവാ തോന്യാസക്കാരിയും ആയിരുന്നില്ലല്ലോ, പിന്നെ നീ മാത്രമെന്താ ഇങ്ങനെയായി പോയത് എന്ന രൂപത്തിൽ ആളുകൾ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സംസാരിച്ചു. ഇവിടെ യാ ഉഖ്ത ഹാറൂൻ, ഹാറൂനിൻ്റെ സഹോദരി എന്നാണ് വിളിച്ചത്. അതുകൊണ്ടുള്ള ഉദ്ദേശം പല രൂപത്തിലും പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് യാ ഷബീഹത്ത ഹാറൂന ഫിൽ ഇബാദ, ആരാധനയുടെ വിഷയത്തിൽ ഹാറൂനിനെ പോലെ സാദൃശ്യമുള്ളവളെ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത് എന്നാണ്. അപ്പോൾ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹോദരനാണ്. അതുപോലെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഹാറൂൻ എന്നത് നുസിബത്ത് ഇലാ റജുലിൻ സാലിഹിൻ കാന ഫീഹി മുസ്മുഹു ഹാറൂൻ, ഇവിടെ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു നല്ലവനായ മനുഷ്യനായിരുന്നു ഹാറൂൻ. ഹാറൂൻ നബിയല്ല, മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബത്തിൽപ്പെട്ട നല്ലൊരു മനുഷ്യനായിരുന്നു ഹാറൂൻ. അദ്ദേഹം നല്ല ഭൗതിക വിരക്തിയുള്ള, നല്ല ആരാധനകൾ ചെയ്തിരുന്ന ആളുകൾക്കിടയിൽ നല്ലൊരു പ്രസിദ്ധിയാർജിച്ച മനുഷ്യനായിരുന്നു. അങ്ങനെയും അതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ കുടുംബത്തിലെ നല്ല ഒരാളിലേക്ക് മറ്റുള്ളവരെ ചേർത്ത് പറയുക എന്നുള്ളത് സാധാരണ ഒരു സംഭവമാണല്ലോ, അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഹാറൂനിലേക്ക് ചേർത്ത് മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനെ, നീ ഹാറൂൻ്റെ പോലെ അല്ലല്ലോ, ഉമ്മയുടെ ഉപ്പയുടെയും പോലെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ആക്ഷേപിക്കാൻ തുടങ്ങി. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, മറിയം ബീവി അലൈഹിസ്സലാം ഭാഗം 11 ഇന്ന് നാം കേട്ടത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.

0: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
3: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന, പ്രയാസങ്ങളിൽ നിന്ന് കരകയറാൻ. അല്ലാഹുമ്മ റബ്ബ സമാവാതി സബ്അി വറബ്ബൽ അർശിൽ അദീമി റബ്ബനാ വറബ്ബ കുല്ലി ഷൈഇൻ മുൻസില തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ ഫാലിഖൽ ഹബ്ബി വന്നവ അഊദു ബിക മിൻ ഷർരി കുല്ലി ഷൈഇൻ അൻത ആഖിദും ബിനാസിയതിഹി. ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായത്. ഇനി തുടർന്നുള്ള ഭാഗം നോക്കൂ നിങ്ങൾ. അൻതൽ അവ്വലു അൻതൽ അവ്വലു فليس قبلك شيء انت الاول انت الاول فليس قبلك شيء فليس قبلك شيء انت الاول فليس قبلك شيء وانت الاخر فليس بعدك شيء فليس قبلك شيء എന്നായിരുന്നു ആദ്യം. ഇപ്പോൾ فليس بعدك شيء وانت الاخر فليس بعدك شيء وانت الاخر فليس بعدك شيء وانت الظاهر وانت الظاهر فليس فوقك شيء فليس فوقك شيء وانت الظاهر فليس فوقك شيء وانت الباطن وانت الباطن فليس دونك شيء فليس دونك شيء وانت الباطن فليس دونك شيء اقضي عني اقضي عني الدين اقضي عني الدين واغنني من الفقر واغنني من الفقر واغنني من الفقر انت الاول فليس قبلك شيء وانت الاخر فليس بعدك شيء وانت الظاهر فليس فوقك شيء وانت الباطن فليس دونك شيء اقضي عني الدين واغنني من الفقر. ഇതുവരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഈ പ്രാർത്ഥനയുടെ പൂർണ്ണമായ രൂപം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചതും നമുക്ക് ഒന്ന് മുഴുവനായി കൊണ്ടൊന്ന് ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ റബ്ബ സമാവാതി സബ്അി ورب العرش العظيم ربنا ورب كل شيء منزل التوراة والإنجيل والقرآن فالق الحب والنوى أعوذ بك من شر كل شيء أنت آخذ بناصيته أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وانت الظاهر فليس فوقك شيء وانت الباطن فليس دونك شيء اقضي عني الدين واغنني من الفقر. ഈ പ്രാർത്ഥന നാം കൃത്യമായി കൊണ്ട് മനപ്പാഠമാക്കണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും നീക്കി നല്ല സൗകര്യത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരട്ടെ. അമീൻ. വാഹ്റ ദാവാന അനിൽഹമ്മദുലില്ലാഹി റബ്ബിലാലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സമകാലികം. ഹബീബ് റഹ്മാൻ കുടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്. ഹിജ്റ ചരിത്രം തിരുത്തിയ പലായനം. എഴുത്ത് ഹബീബ് റഹ്മാൻ കരുവൻപൊയിൽ. ദുൽഹജ്ജ് കഴിഞ്ഞ് മുഹറം മാസം ആരംഭിച്ചതോടെ ലോകം ഹിജ്റ വർഷം 1448 പ്രവേശിച്ചു കഴിഞ്ഞു. ഹിജ്റ വർഷത്തിലെ ആദ്യത്തെ മാസവും യുദ്ധം നിഷിദ്ധമാക്കിയ 4 മാസങ്ങളിലൊന്നുമാണ് മുഹറം. ഇസ്ലാമിക ചരിത്രത്തിൽ മുഹറം മാസത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശ സംരക്ഷണത്തിനു വേണ്ടി ജനിച്ചു വളർന്ന നാടും വീടും വിട്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത ത്യാഗോജ്ജ്വല ഓർമ്മ പുതുക്കലാണ് ഹിജ്റ. ഈ ഹിജ്റയെ ആസ്പദമാക്കിയതാണ് ഹിജ്റ കലണ്ടർ നിലവിൽ വന്നത്. പിറന്ന നാടിൻ്റെ ചൂടും ചൂരും അന്തരീക്ഷവും ത്യജിച്ച് തികച്ചും അനുയോജ്യമല്ലാത്ത ഒരു ഭൂമിയിലേക്ക് സത്യവും നീതിയും ധർമ്മവും സംരക്ഷിക്കാനായുള്ള ആദർശ പ്രതിബദ്ധത തേടിയുള്ള ഒരു യാത്രയായിരുന്നു ഹിജ്റ. ത്യാഗസന്നദ്ധതയും സഹജീവി ബോധവുമാണ് പുതിയ ലോകത്തിന് ഹിജ്റ നൽകുന്ന ഏറ്റവും പ്രസക്തമായ സന്ദേശം. ഈ ഹിജ്റ അടിസ്ഥാനമാക്കി രൂപീകരിച്ച ഹിജ്റ കലണ്ടർ AD 639 ഹിജ്റ 17 മുഹറം മാസത്തിലാണ് ഇസ്ലാമിൻ്റെ 2nd ഭരണാധികാരി ഉമർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത്. ഇസ്ലാമിക ചരിത്രത്തിൽ സുപ്രധാനമായ ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണിത്. പ്രവാചകൻ മൂസ അലൈഹിസ്സലാമിയെയും അനുയായികളെയും ഫറോവയിൽ നിന്ന് രക്ഷിച്ച ദിനമെന്ന നിലയ്ക്കാണ് ജൂതവിഭാഗങ്ങളും മുസ്ലിങ്ങളും ഇതിനെ പ്രാധാന്യത്തോടെ വീക്ഷിക്കുന്നത്. ഫറോവ കടലിൽ മുങ്ങിമരിക്കുന്നത് മുഹറം 10. ഇസ്ലാമിക ചരിത്രത്തിലെ കർബല സംഭവവും പ്രവാചക പൗത്രൻ ഹുസൈൻ്റെ രക്തസാക്ഷ്യവും ഈ ദിനത്തിലായിരുന്നു. യൂസുഫ് നബി അലഹിസ്സലാം കിണറിൽ നിന്നും യൂനിസ് നബി അലഹിസ്സലാം തിമിംഗല വയറ്റിൽ നിന്നും രക്ഷപ്പെട്ടതും ഈ മാസത്തിലാണ്. മുഹറം 10 അഥവാ ആഷൂറ ദിവസം കൊണ്ട് പ്രസിദ്ധമാണ് മുഹറം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ ജൂതസമൂഹം മുഹറം 10 വ്രതമനുഷ്ഠിക്കുന്നത് കണ്ട പ്രവാചകൻ അവരോട് ചോദിച്ചു, നിങ്ങളീ അനുഷ്ഠിക്കുന്ന നോമ്പ് എന്താണ്? അവർ പറഞ്ഞു, ഈ ദിവസത്തിലാണ് അള്ളാഹു മൂസയെയും ജനതയെയും രക്ഷിച്ചത്. ഈ ദിവസമാണ് ഫിറാവുനെയും കിങ്കരന്മാരെയും അള്ളാഹു മുക്കി നശിപ്പിച്ചത്. നന്ദി സൂചകമായി മൂസ അലഹിസ്സലാം വ്രതമനുഷ്ഠിച്ചിരുന്നു. അതിനെ പിന്തുടർന്ന് ഞങ്ങളും വ്രതമനുഷ്ഠിക്കുന്നു. അത് കേട്ടപ്പോൾ തിരുദൂതർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെക്കാൾ മൂസയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം വ്രതമനുഷ്ഠിക്കുകയും മറ്റുള്ളവരോട് അതിനായി കൽപ്പിക്കുകയും ചെയ്തു. ഹിജ്റ 2 റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതുവരെ മുഹറം നോമ്പിൻ്റെ നിർബന്ധ സ്വഭാവം നിലനിന്നിരുന്നു. പ്രവാചകൻ നിര്യാതനാകുന്നതിൻ്റെ 1 വർഷം മുമ്പ്, അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9 ഞാൻ വ്രതമനുഷ്ഠിക്കുമെന്ന് പറഞ്ഞതിനെ മുൻനിർത്തി ഇസ്ലാമിക ലോകത്ത് മുഹറം 9 ഉം 10 ദിവസങ്ങൾ നോമ്പൊരു പ്രധാനപ്പെട്ട അനുഷ്ഠാനമായി തന്നെ നിലനിൽക്കുന്നു. മുഹറം ഇസ്ലാമിൽ ഒരു ആഘോഷ ദിവസമോ മാസമോ അല്ല. മുഹറം ദുഃഖാചരണമാസവുമല്ല, മറിച്ച് അത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം ലഭിച്ച മാസമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് സൽക്കർമ്മങ്ങളിലൂടെ നന്ദി കാണിക്കുക എന്നതാണ് വിശ്വാസികൾക്ക് ഈ മാസത്തിൽ ചെയ്യാനുള്ളത്. മുഹറം മാസത്തിൽ പ്രവാചകൻ പ്രത്യേകം ചര്യയായി കാണിച്ചു തന്നിട്ടുള്ളത് 9-10 ദിവസങ്ങളിലെ നോമ്പ് മാത്രമാണ്. റമദാൻ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം നോമ്പാണ്. മുസ്ലിം 1163 ഹദീഫ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചതാണ്. കഴിഞ്ഞ 1 വർഷക്കാലത്തെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ് ആഷൂറായിലെ നോമ്പ് മുസ്ലിം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി. മുഹറമിനെ ദുഃഖസൂചകമായും അപശകനമായും കരുതുന്നവരുണ്ട്. കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു ദാരുണമായി കൊല്ലപ്പെട്ടത് ഹിജ്റ 61 മുഹറം 10. ഈ സംഭവത്തെ ആധാരമാക്കിയാണ് മുഹറം 10 ദുഃഖസൂചകമായും അപശകുനമായും ചിലർ ആചരിച്ചു വരുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട സംഭവം മുസ്ലിം ലോകത്തെ ഏറെ ദുഃഖിപ്പിക്കുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിലും ഇസ്ലാമിൽ വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് പരിശുദ്ധ ഗ്രന്ഥവും പ്രവാചകനും പഠിപ്പിച്ചു തന്നവയ്ക്ക് മാത്രം. മുഹറമിനെക്കുറിച്ച് ഷെഹറുല്ലാ അള്ളാഹുവിൻ്റെ മാസം എന്നാണ് പ്രവാചകൻ വിശേഷിപ്പിച്ചത്. അള്ളാഹുവിലേക്ക് ചേർത്തു പറഞ്ഞ മാസത്തെ അപശകുനമായി കാണാൻ വിശ്വാസികൾക്ക് പാടില്ല. ചുരുക്കത്തിൽ മുഹറം ആഘോഷത്തിൻ്റെ മാസമല്ല, ദുഃഖത്തിൻ്റെ മാസവുമല്ല, അതനുഗ്രഹത്തിൻ്റെ മാസമാണ്. അങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. മുഹറം മാസത്തിൽ അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചകമായി നിർദ്ദേശിക്കപ്പെട്ട പുണ്യകർമ്മങ്ങൾ നിർവഹിക്കുക എന്നതാണ് വിശ്വാസികൾക്ക് കരണീയം. കാലം അന്ത്യദിനം വരെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതിനിടയിൽ പലതും സംഭവിക്കും. സംഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ജീവിതത്തെ അള്ളാഹുവിൻ്റെ പ്രീതിക്കനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്യുക. സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും അള്ളാഹുവെ ഓർക്കുകയും അവനെ നന്ദി കാണിക്കുകയും അവനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കർത്തവ്യം. സത്യസന്ദേശം ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ തിരുനബിക്കും അനുചരന്മാർക്കും മാതൃഭൂമി ത്യജിക്കേണ്ടി വന്നതാണ് ഹിജറ ഉദ്ഘോഷിക്കുന്ന ത്യാഗസന്നദ്ധത. മുഹാജിറുകളെല്ലാം ഉപേക്ഷിച്ച് മദീനയിലെത്തിയപ്പോൾ അവർക്കു വേണ്ട സകല സൗകര്യങ്ങൾ നൽകുകയും അവരെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുകയും ചെയ്ത മദീന നിവാസികളുടെ ഊഷ്മള നിലപാടിൽ നിന്നാണ് നാം സഹജീവി സ്നേഹവും സാമൂഹ്യ പ്രതിബദ്ധതയുമൊക്കെ ഉൾക്കൊള്ളേണ്ടത്. പിൽക്കാലത്ത് ഈ സാഹോദര്യ സഹജീവി ബോധമാണ് ഇസ്ലാമിനെ അതിൻ്റെ അത്യുത്തര വിജയങ്ങളിലേക്ക് നയിച്ചത്. ചില ചരിത്രഘട്ടങ്ങളിൽ ലോകത്തിൻ്റെ വിധി തന്നെ മാറ്റിവരയ്ക്കാൻ ഇത്തരം പ്രവാസങ്ങൾക്കും ത്യാഗങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ത്യാഗങ്ങളാണ് അതിശക്തമായ ധർമ്മവ്യവസ്ഥകൾക്ക് രൂപം നൽകിയത്. ആരംഭത്തിൽ തന്നെ ഇസ്ലാം പ്രതിലോമകരമല്ലെന്നും സർവലോക ഐക്യമാണ് അതിൻ്റെ സ്വഭാവമെന്നുമുള്ള ദൈവീകമായ തിരിച്ചറിവാണ് ഹിജറ നിർവഹിച്ച മഹത്തായ ധർമ്മങ്ങളിലൊന്ന്. മാത്രമല്ല ഏതൊരു വ്യക്തിയെയും കൂട്ടായ്മയെയും ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളിലൂടെയും മൂല്യങ്ങളുടെ ശക്തവും ഊർജ്ജസ്വലവുമായ പ്രയോഗത്തിലൂടെയും പുനരാവിഷ്കരിക്കാം എന്ന നയപരമായ തത്വത്തെയാണ് ഹിജറ വിഭാവനം ചെയ്തത്. സത്യസന്ധവും നീതിയുക്തവുമായ ആദർശ ജീവിതത്തിന് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഇടം കിട്ടുമെന്നും ആ ഇടം നാം സ്വായത്തമാക്കണമെന്നും അവിടെ ഒരാദർശ ജീവിതം സാധ്യമാക്കണമെന്നും ഹിജ്റ ഉദ്ഘോഷിക്കുന്നു. ഇത്തരമൊട്ടനവധി സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാമിലെ ഹിജ്റ.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000 കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ഏവർക്കും സ്പോട്ട് ലൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ളത് ഞാൻ അബ്ദുൽ അഹദ്, എൻ്റെ കൂടെ ഉള്ളത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, അതേപോലെ തന്നെ ഡോക്ടർ റാഫി സലാഹി ചെമ്പ്ര. നമ്മൾ ഇന്ന് എടുക്കുന്ന ആദ്യത്തെ വിഷയം ഏതൊരു ജനങ്ങളുടെയും ഏതൊരാളുടെയും അവസാനത്തെ ഒരു അത്താണി എന്ന് പറയുന്നത് നീതിപാഠത്താണ്. നീതി കോടതിയിൽ ഞങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ളൊരു വിശ്വാസ്യത പലപ്പോഴും ആളുകൾക്കുണ്ട്. അതിനെ എതിരായിക്കൊണ്ട് ചില കാര്യങ്ങൾ ഇന്ത്യയിൽ പലപ്പോഴായി സംഭവിക്കാറുണ്ട്. 17 വർഷമായി ഒരു ചെറുപ്പക്കാരൻ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാംഗ്ലൂരു സ്ഫോടന കേസിൽ വിചാരണ നടന്നു, വിധി പറയാനിരിക്കെ കോടതി മാറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ സംഭവിച്ചു പോയി. ഇപ്പോൾ അടുത്ത് ജാമ്യാപേക്ഷ നിരസിക്കുന്നൊരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് സക്കരിയ എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ. ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ജയിലുകളിൽ കഴിയുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാവേണ്ട ഒന്നാണ് കോടതികൾ എന്നുള്ളത്. അവയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനല്ലേ ഇത് യഥാർത്ഥത്തിൽ ഉപകരിക്കുക?
1: അല്ല, ഭരണകൂടം പ്രത്യേകിച്ചും ഒരു ജനാധിപത്യ സംവിധാനത്തിലൊരു ഭരണകൂടത്തെ ജനം തിരഞ്ഞെടുക്കുന്നതാണ്. അത് അവരുടെ ആവശ്യങ്ങളെ പരിഹരിക്കുന്നതിന്, സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതത്തിന്, നീതിയുക്തമായ ഒരു സംവിധാനം നിലനിർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ജനങ്ങളത് ചെയ്യുന്നത്. പക്ഷെ അത്തരം ഭരണകൂടങ്ങൾ പലപ്പോഴും സ്ഥാപിത താല്പര്യങ്ങളുള്ള, സ്വകാര്യമായ ഇൻട്രസ്റ്റുകളുള്ള, അല്ലെങ്കിൽ നിഗൂഢമായിട്ടുള്ള പല പദ്ധതികളൊക്കെ ഉള്ള ഒരു ഭരണകൂടമായി മാറുമ്പോൾ അതിന് ഏറ്റവും ഭയപ്പെടേണ്ടി വരുന്നത് ഈ കോടതിയും നിയമ സംവിധാനങ്ങളുമൊക്കെ അതിൻ്റെ കുടലൂത്തുകാരായിട്ട് മാറുമ്പോഴാണ്. അപ്പോൾ ഭരണകൂടത്തെ തിരുത്തേണ്ടത്, അല്ലെങ്കിൽ ഭരണകൂടത്തിനൊരു നമ്മുടെ ചെക്ക് വെക്കേണ്ടത് ഇത്തരം നിയമ സംവിധാനങ്ങളാണ്. പക്ഷേ അവരുകൂടെ ഈ സംവിധാനങ്ങൾക്ക് അരു നിൽക്കുന്ന, പിന്തുണ നൽകുന്ന, നീതിരഹിതമായിട്ട് പെരുമാറുന്നൊരവസ്ഥ വരിക എന്നുള്ളത് അതീവ ഭീകരമായൊരവസ്ഥയാണ്. നമ്മൾക്ക് അത്ഭുതം തോന്നേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ വളരെ ആധുനികമെന്ന് നമ്മൾ പറയുന്നൊരു കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിലും ഒരു 20 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പഴയ രാഷ്ട്രീയ മീമാംസകരൊക്കെ പറഞ്ഞു വെച്ച തന്ത്രങ്ങൾ അതൊക്കെ അതേപോലെ ഇവിടെ വീണ്ടും പ്രയോഗിക്കപ്പെടുകയും അതിനൊന്നും ഒരു ജനങ്ങൾക്ക് പോലും മനസ്സിലാകാത്ത രൂപത്തിൽ അതിനെ മൂടി വയ്ക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പം എന്ന് വെച്ചാൽ ഈ മനുഷ്യൻ്റെ സ്വാഭാവികമായ പ്രതികരണങ്ങളെപ്പോലും ഭീകരവാദമായിട്ടൊക്കെയാണ് പറയുന്നത്. ഇപ്പം നോയിഡയിൽ അദാനിയുടെ ഒരു പ്ലാന്റിൽ ഇപ്പോൾ വർക്കേഴ്സ് അവരുടെ പല പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പിന്നെ കലാപം പോലെ നടത്തിയവർ, പക്ഷേ അതിൻ്റെ പിറകെ നടന്ന, പിന്നീട് നടന്ന അന്വേഷണങ്ങൾ, ഇതിൻ്റെ നേതാവിനെ തമിഴ്നാട്ടിൽ നിന്നാണ് പിടിക്കുന്നത്, അദ്ദേഹം പാകിസ്ഥാൻ ഏജൻ്റാണ് എന്നൊക്കെ രീതിയിലുള്ള വലിയ ചിത്രീകരണം ആണ് നടക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഈ കഴിഞ്ഞ ഈ മാസം തന്നെയാണ്, അതെ, ജൂൺ 17-ന് ഭരത് ഭൂഷൺ തിവാരി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു കോളേജ് സ്റ്റുഡൻ്റാണ്. ആ ചെറുപ്പക്കാരനെന്ന് വെച്ചാൽ ഈ ഭരണകൂടത്തിന് നടക്കുന്ന കറപ്ഷൻസ് ശരിക്കും ഭരണകൂടം എന്ന് പറയാൻ പറ്റില്ല, അതിന് അണ്ടറിലുള്ള പല സംവിധാനങ്ങളിൽ നടക്കുന്ന കറപ്ഷൻസിനെതിരെ

0: 2022 കണക്കനുസരിച്ച് വെച്ചാൽ ഒരു ദിവസം ഇന്ത്യയിൽ 3 ഇത്തരത്തിൽ എൻകൗണ്ടർ ഡെത്തുകൾ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ 3.5-4 ആയിട്ടുണ്ടാവും. അപ്പോൾ അത്രയും ഭീകരമായ തോതിലാണ് ഈ പോലീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സേനകൾ, അർദ്ധസൈനിക വിഭാഗങ്ങളൊക്കെ അവർക്കില്ലാത്ത അധികാരങ്ങൾ പ്രയോഗിക്കുന്നത്. അത് ആർക്കെതിരെയാക്കാരം? വളരെ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രം ഉണ്ടാകാം, ചിലപ്പോൾ ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകളുണ്ടാകും. ബാക്കിയെല്ലാം തന്നെ സർക്കാരിനെതിരെ ശബ്ദിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അവരുടെ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. എന്തായാലും ഈ UAPA പോലുള്ള പല കിരാത നിയമങ്ങളും, ഇത് ആദ്യത്തെ ഒരു സാധനം ഒന്നുമല്ല, അതിന് മുമ്പ് പോട്ട ഉണ്ടായിരുന്നു, പിന്നെ അതിനു മുമ്പ് മിസ ടാഡ ഉണ്ടായിരുന്നു, അങ്ങനെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പോട്ട പോലുള്ള കിരാത നിയമങ്ങൾ വരുന്നതോടെ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ അവർ സുരക്ഷിതമാണ് എന്ന് കരുതിയിരുന്ന ഭരണഘടനാപരമായ അവകാശങ്ങൾ ഇല്ലാതെയായി തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസിൽ, ഇപ്പോൾ ഈ സക്കരിയുടെ കേസിൽ വൃദ്ധയായിട്ടുള്ള ആ ഉമ്മ കൊടുത്ത ഒരു മറ്റേ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഉണ്ട്. അത് അതിലെന്താണ്, ഇതിനെ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാണ് അവർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു മലപ്പുറം ജില്ലയിൽ ഒരു സാധാരണ മുസ്ലിം സ്ത്രീക്ക് പോലും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇത്, മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്ന അല്ലെങ്കിൽ അതിനെ പിന്നെ അനുവദിക്കാത്ത ഒരു നിയമമാണെന്ന്. അതിങ്ങനെ 4 വർഷമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോടതിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, മാത്രം ഒന്നും ആകുന്നില്ല. എന്തായാലും നമ്മൾ ആലോചിച്ച് നോക്കൂ, 2008 ബാംഗ്ലൂരിൽ നടക്കുന്ന ഒരു ബ്ലാസ്റ്റ് കേസിലാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാരനെ പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടു മുമ്പ് നടക്കുന്ന വെച്ചാൽ അതിൻ്റെ മുമ്പത്തെ വർഷത്തിൽ 10 വർഷത്തിലധികം 11 വർഷത്തിലധികമായിട്ട് വിചാരണ നടത്തപ്പെട്ടിരുന്ന ഒരു കേസ്, അതായത് കോയമ്പത്തൂർ ഇത് ഒരു സ്ഫോടന കേസ്. ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്ന കേരളീയനായ മലയാളിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ മത നേതാവായിരുന്ന അബ്ദുൽ നാസർ മദനി, അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നു. ഈ കുറ്റവിമുക്തനാക്കിയ ശേഷം ഉടനെയാണ് എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് ഇയറിലാണ് ഈ ബാംഗ്ലൂർ ബ്ലാസ്റ്റ് നടക്കുന്നത്, അതിലേക്ക് ഇദ്ദേഹത്തെ പ്രതി ചേർക്കുന്നു. അപ്പോൾ ആലോചിക്കാൻ അദ്ദേഹത്തിനൊരു കാലില്ല, അദ്ദേഹം മറ്റേ രോഗിയാണ്, പ്രമേഹ രോഗിയാണ്, കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ് തുടങ്ങിയിരുന്നു. ഈ സമയത്ത് ഇദ്ദേഹം 3 തവണ കൊടുകിൽ പോയിട്ട് ഒരു ഭീകരവാദിയായ തടിയൻ്റെ നസീറുമായിട്ട് ഗൂഢാലോചന നടത്തി ഇങ്ങനൊരു ബ്ലാസ്റ്റ് സംഘടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ബ്ലാസ്റ്റിന് അങ്ങനെ ഒരു ഒരു വിശ്വാസ്യത വരുത്തണല്ലോ, ഇതിനു വേണ്ടി പല ഭാഗങ്ങളിൽ നിന്നുമുള്ള പിന്നെ ആളുകളെ പിടിച്ചു കൊണ്ടുവരാണ്. കൂട്ടത്തിൽ ആണ് ഈ പരപ്പനങ്ങാടിയുള്ള ഈ ഒരു ചെറുപ്പക്കാരൻ. ഇവൻ്റെ പേരിൽ ആദ്യം ആരോപിക്കപ്പെട്ടത് മറ്റേ ഈ ടൈമറ് ഉള്ള ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മറ്റേ
1: സിം കാർഡ്
0: ഇത് കൊടുത്തു, അതുപോലെ ബാറ്ററി വിറ്റു എന്നൊക്കെയായിരുന്നു. പിന്നീട് ഈ ടൈമർ സെറ്റ് ചെയ്യാൻ ഇവനൊരു ഇലക്ട്രോണിക് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന അല്പന്തോ പഠിച്ചിട്ടുള്ള ആ ഇലക്ട്രോണിക് ഇത് പഠിച്ചിട്ടുള്ള പയ്യനാണ്. അപ്പോൾ അതിന് അത് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത് ഉണ്ടാക്കി കൊടുത്ത് വളരെ കൃത്യമായി 19 വയസ്സാണെന്ന് ഈ കുട്ടിക്ക് പ്രായം. അപ്പോൾ കൃത്യമായിട്ടും ഇന്ന സ്ഥലത്ത് ബോംബ് സ്ഫോടനത്തിന് വേണ്ടിയുള്ളതാണെന്നും അല്ലെങ്കിൽ മദനിയുമായിട്ടും ആ സംഘവുമായിട്ടൊക്കെ അത്രയും അടുത്ത ബന്ധമുണ്ടാവണല്ലോ. അപ്പോൾ ഇവൻ അതിൻ്റെ ഒരു പ്രീ ഹിസ്റ്ററി ഉണ്ടാവണം.
1: അതെ,
0: കാരണം ഇപ്പോൾ ഒരു പെട്ടെന്ന് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരു സംഘടനയുടെ ഭാഗമാവുകയും ഒരു ഇത്തരമൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാൻ തയ്യാറാകുന്നില്ല.
1: അതെ,
0: അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരു 1-2 കൊല്ലത്തെങ്കിലും ഇതുണ്ടാവണം. പക്ഷേ 1-2 കൊല്ലം മുമ്പ് ഈ കുട്ടി എന്ത് ചെയ്തില്ല, ഇലക്ട്രോണിക് പഠിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അത് BCOM പഠിച്ചിരുന്ന ഒരു കുട്ടിയാണ്, BCOM പഠനം ഉപേക്ഷിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. കാരണം ഇവന് 10 വയസ്സാകുന്ന സമയത്താണ് ഉപ്പ മരിക്കുന്നത്, പിന്നെ ഈ 4 കുട്ടികളെയും ഉമ്മയാണ് വളർത്തുന്നത്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊക്കെ ഒരു ജോലി വേണമെന്നുള്ള ആഗ്രഹത്തിനാണ്. എന്തായാലും ഈ ഒരു ഈ അറസ്റ്റ് തൊട്ടടുത്ത വർഷം, അതായത് 2019 ഫെബ്രുവരിയിലാണ് എന്ത് ചെയ്യുന്നത്, അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 സാക്ഷികളായിരുന്ന ഒരു ഹരിദാസനും ഒരു നിസാമുദ്ദീനും, ഈ 2 സാക്ഷികളെ ചില പേപ്പറുകളിൽ പോലീസ് ഒപ്പിടിപ്പിക്കുന്നു. അത് കർണാടകയിലൊരു പോലീസ് മറ്റേ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഒന്ന്, രണ്ടാമത്തേത് അതിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന പേരിൽ ഉള്ള ഒരു സാധനവും. പക്ഷേ ഈ ട്രാൻസ്ലേഷൻ യഥാർത്ഥത്തിൽ ഈ കന്നഡയിലുള്ള സാധനത്തിൻ്റെ

0: എക്സാക്റ്റ് ട്രാൻസ്ലേഷൻ ആയിരുന്നില്ല എന്നും തങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഒപ്പുടിയിപ്പിച്ചതെന്ന് അവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. എന്നുവെച്ചാൽ സാക്ഷികൾ കൂറുമാറി എന്നർത്ഥം. അപ്പോൾ ഇവിടെ അതോടെ തന്നെ ശരിക്കും എന്താണ് ഈ കേസ് നിലനിൽക്കാൻ ഇടയില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു മാമൂൽ FIR ഉണ്ടാക്കിയിട്ട് ഒരു ഒരു പ്രതിയെ സൃഷ്ടിച്ചെടുത്താണ് ഈ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു കേസിൽ പോലും ഈ പറയുന്ന വിചാരണയൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പോലും ഒരു ജാമ്യം അനുവദിക്കാൻ, ആ ജാമ്യം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉമ്മ അസുഖക്കാരിയായിട്ടാണ്, അതായത് എൻ്റെ ഓർമ്മ ശരിച്ചാൽ 9 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഒരു ജാമ്യം കൊടുക്കുന്നത്, 2016. അത് ഈ ഒരു സഹോദരൻ്റെ വിവാഹത്തിന് വേണ്ടിയാണ്. പിന്നെ എൻ്റെ തൊട്ടടുത്ത വർഷം ആ സഹോദരൻ മരിച്ചിട്ടും എന്താണ് ഒരു ഇത് കൊടുക്കുന്നുണ്ട്, ഒരു പരോളം തീയുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത്രയൊരു പരോള് പോലും അനുവദിക്കാതിരിക്കാൻ മാത്രം വളരെ ശക്തനായ ഒരു പ്രതിയാണെന്നാണ് ഇവിടെ സ്ഥാപിച്ചെടുക്കുന്നത്. 19 വയസ്സുകാരനിൽ നിന്ന് മനസ്സിലാക്കണം അതിന് കാരണമുണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ എന്നിട്ട് ഈ പ്രോസിക്യൂഷന് പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ പ്രതി വീണ്ടും പഴയ പ്രതികളുമായി ബന്ധപ്പെടുകയും ഇത്തരത്തിലുള്ള ഗൂഢാലോചനകളോ അല്ലെങ്കിൽ മറ്റേ ഈ വിദ്വേഷ പ്രവർത്തനങ്ങളിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കോടതി എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ, അത്ര എല്ലാ കാര്യവും അതുപോലെ വിശ്വസിക്കാൻ തക്ക ബുദ്ധി വൈഭവമുള്ള കോടതികളാണ് എന്നർത്ഥം. എന്തായാലും ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇന്ത്യയിൽ ഇന്നുള്ള തടവുകാരിൽ 68% മുതൽ 70% വരെ വിചാരണ തടവുകാരാണെന്നാണ്. അത് പല രാജ്യങ്ങളിലെയും ജനസംഖ്യയേക്കാളും കൂടുതലാണെന്നാണ്. ലോകത്തിലെ പല രാജ്യത്തിലെയും ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകളാണ് ഇന്ത്യയിൽ ജയിൽ കിടക്കുന്നത്. ഇതിൽ തന്നെ 70% ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ. ഈ അടുത്ത കാലത്തൊരു കേസ് ഒന്നെന്ന് വെച്ചാൽ, ഒരു ഒരു പ്രതി ഈ ജയിലിൽ കിടക്കുന്ന കിടക്കുന്ന ഒരു വിചാരണ തടവുകാരൻ വർഷങ്ങളായിട്ട് ഈ ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ പുതിയ ഒരു ഈ ജയിലർ വന്ന സമയത്ത് എന്താണ് ഈ ഇദ്ദേഹത്തിൻ്റെ കേസ് എന്ന് ചോദിക്കും, ആർക്കും അറിയില്ല. ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കാറില്ല, ഒരു സമൻസും വരാറില്ല. അപ്പോൾ ഒടുവിൽ കോടതി മറ്റേ ജയിലിലെ രേഖകൾ നോക്കുമ്പോൾ ജയിലിലെ രേഖയിലും ഇങ്ങനെ ഒരു പ്രതിയുടെ ഒന്നുമില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, എന്തു കേസിൻ്റെ പേരിലാണ് ഇദ്ദേഹം ഈ വിചാരണ തടവുകാരനായി കിടക്കുന്നത് എന്ന് പോലും വ്യക്തമല്ല. അങ്ങനെയുള്ള ആളുകൾ, അതുകൊണ്ടാണെന്ന് വെച്ചാൽ 1953 റുദാൽ ഷാ എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ കേസുണ്ട്. 30 വർഷം അദ്ദേഹം, 68 അദ്ദേഹത്തെ കോടതി വിട്ടു കേസിൽ. പക്ഷേ അത് ഇവിടെ എത്തിയില്ല, ഇവിടെ ജയിലിൽ എത്തണ്ട്. പിന്നെയും 12 വർഷം അദ്ദേഹം ചെയ്തു, 18 വർഷം മറ്റേ പിന്നെയും കടന്നു. ഞാൻ 30 വർഷം അദ്ദേഹം വെറുതെ വിചാരണ തടവുകാരനായിട്ട് നിന്നു. ഇതുപോലെ തന്നെയാണ് ഈ ബൊക്കാ താക്കൂർ എന്ന് പറയുന്ന, 16 വയസ്സിലാണ് കൊണ്ടുപോയിട്ട് ഇടുന്ന, 36 വയസ്സ് വരെ അവിടെ 36 വർഷം കടന്നു. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മളുടെ ഈ ജയിൽ മുറികളിൽ കിടക്കുന്ന ആളുകൾ, ഇവർക്ക് നീതി ലഭിക്കണമെന്നുള്ള ഒരു സാമാന്യ ബോധം ഇത് ഇവിടുത്തെ നീതിപീഠങ്ങൾക്കില്ലാതെ പോയാൽ, അല്ലെങ്കിൽ അവരിൽ പലരും നിരപരാധിയാണ്, അവരുടെ ജീവിതമാണ്, അവരുടെ യൗവനമാണ്, അവരുടെ കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ഈ ജയിൽ മുറികൾക്കുള്ളിൽ വിങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ബോധം നമ്മുടെ നീതിപീഠത്തിനില്ലാതെ പോയി കഴിഞ്ഞാൽ വലിയ ഒരു ബാധകമായിട്ട് മാറാണ്. കാരണം ഇതൊരു കേവലൊരു നിയമ പോരാട്ടമല്ല, മറിച്ച് മനുഷ്യൻ്റെ ഒരു ഡിഗ്നിറ്റി ഉയർത്താൻ, നീതിയുടെ ഒരു ഒരു എന്താ പറയുക വ്യവസ്ഥ കൊണ്ടുവരാൻ ഒക്കെ വേണ്ടി നടക്കുന്നതാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ, ഇപ്പോൾ സക്കരയുടെ വിഷയത്തിൽ ഞാൻ കേട്ട ഒരു കാര്യമാണ്, ഈ കേസിൽ പലരും മാപ്പുസാക്ഷികളായി, 6 പേരോ മറ്റോ മാപ്പുസാക്ഷികളായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. മാപ്പുസാക്ഷികളാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരർത്ഥം എന്താ വെച്ചാൽ, ഒറ്റുകൊടുക്കുക എന്നുള്ളതാണ്. അതായത് പോലീസിന് അനുകൂലമായിട്ട് ഒരു മൊഴി കൊടുക്കാൻ തീയാന്ന്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ അതിന് തയ്യാറായില്ല എന്നാണ് നമ്മൾ കേൾക്കുന്നത്. എന്തായാലും അത്ര ഒരു വിൽ പവർ, അത് സ്വാഭാവികമായിട്ടും ഇവരെ വല്ലാണ്ട് വിരളി പിടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ബന്ധു തന്നെ വക്കീൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് എല്ലാവർക്കും പറയും ഈ ചെറുപ്പക്കാരൻ യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഇത്ര മാരകമായ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടൊരു കുട്ടിയൊന്നും അല്ല എന്നുള്ളത്. പക്ഷെ എങ്കിലും പിന്നെ എന്തുകൊണ്ട് ഈ തടവിൽ ഇട്ടുകൊണ്ടിങ്ങനെ നിലനിർത്തി പോരണമെന്നുള്ള ചോദ്യം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും. ഇതിന് പ്രധാനമായിട്ടും വെച്ചാൽ രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ഒന്ന് പറഞ്ഞാൽ ഈ മെറിറ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത്, അത് നാളെ ഡിസ്പ്രൂവ് ചെയ്യപ്പെടാൻ പാടില്ല, ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. കാരണം നീണ്ട അന്വേഷണങ്ങളുടെ ഒടുവിലാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതും. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പിന്നെ ഒരു മറ്റേ കോടതിയിലേക്ക് സമർപ്പിക്കുന്ന എത്രയോ വെച്ചാൽ 3000 പേജോ 4 പേജിലെ കുറ്റപത്രമാണ് സമർപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇത്തരം അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യത ഇല്ലാതെയാവും. ഓൾറെഡി അതില്ലാതെയായിട്ടുണ്ട്. കാരണം ഈ പൊട്ട പോലുള്ള കേസുകൾ 5% പോലും ഇപ്പോഴും തീർത്തിട്ടില്ല, കോടതികൾ വിധിച്ചിട്ടില്ല. അപ്പോൾ ഫലത്തിൽ എന്താ വെച്ചാൽ ഈ ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികൾക്ക് തുടർന്നും നിലനിൽക്കാൻ വേണ്ട ഒരു ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ ഏതെങ്കിലും രീതിയിൽ കുറ്റവാളികളാക്കി തന്നെ ചിത്രീകരിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ മദനയുടെ കേസിൽ പോലും ആലോചിച്ച് നോക്കൂ, അദ്ദേഹം ഒന്നാമത്തെ കുറ്റപത്രത്തിലില്ല, പിന്നെ രണ്ടാമത് സ്പെഷ്യൽ കുറ്റപത്രം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ നടന്ന ഒരു ആലോചനയോ ഗൂഢാലോചനയോ ഒക്കെ എന്താണെന്ന് വ്യക്തമാണല്ലോ. അങ്ങനെയാണ് അദ്ദേഹത്തെ പ്രതി ഏർക്കുന്നത്. എന്നിട്ട് ആലോചിച്ച് നോക്കുമ്പോൾ പോയി സെക്ഷൻ 153 അനുസരിച്ച് പിന്നെ മതസ്പർദ്ധ ഉണ്ടാക്കുക, കലാപാഹ്വാനം ചെയ്യുക, ഇങ്ങനത്തെ 150 കേസുകൾ മദനിക്കെതിരുണ്ടായിരുന്നു. ഒറ്റ കേസിൽ പോലും അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു പെറ്റി പോലും അടക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും സുതാര്യമാണ് ഈ കാര്യങ്ങളെല്ലാം. പക്ഷേ എങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള ഇതിൻ്റെ കടിയിൽ ഇങ്ങനെ കമൻ്റ് അടിക്കുന്ന കുറേ പേരുണ്ട്. എന്താണ് ഈ സക്രിയ കാരണം മരണപ്പെട്ട എന്താണ് ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ
1: അമ്മമാരുടെ
0: ഒറ്റയാളാണ്, ഒരേ ഒരാളാണ്. അപ്പം അതിന് ആ ആസൂത്രണം കണ്ടാൽ തന്നെ നമുക്കറിയാം അത് ഏതോ രീതിയിലൊരു ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി എന്ന്
1: സംഭവിക്കാന്നുള്ള മാത്രമായി
0: അതേ ലക്ഷ്യം. മാളക്കൊല്ലൽ പോലും എന്നില്ല, അതിനകത്തൂടെ ചിലരെ കൊടുക്കുക എന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പോകുന്ന ഈ ഈ പറയുന്ന ബ്ലാസ്റ്റുകളും അതിൻ്റെ സംവിധാനങ്ങളുടെയും മറുഭാഗം ആലോചിച്ച് നോക്കൂ, ശരിക്കും നടന്ന ബ്ലാസ്റ്റുകൾ അത് കൃത്യമായ പ്ലാനിങ് കൂടെ ചെയ്തതായിരുന്നു എന്നുള്ളത് ഹിന്ദുത്വ സംഘടനകളായിരുന്നു എന്നുള്ളത്. ഇനിയിപ്പോൾ കേരളത്തിലാണെങ്കിൽ ഏറ്റവും വലിയൊരു ബ്ലാസ്റ്റ് അതൊരു ക്രിസ്തീയ മറ്റേ വ്യക്തിയാണെന്ത് നടത്തിയിട്ടുള്ളത്. ഇതിനകത്തൊന്നും തന്നെ ടാടയും പോട്ടയും ഒന്നും വരുന്നില്ല. എന്നാൽ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വളരെ ചെറുപ്പക്കാരനായ ഒരു കുട്ടിക്കെതിരെ ഇത് ചുമർത്തപ്പെടുകയും അതിൻ്റെ എല്ലാ നിലയിലും അത് നീതിരഹിതമാണെന്ന് പ്രൂവ് ചെയ്യപ്പെടുമ്പോഴും കോടതികൾ അതിന് ഒരു അനുഗുണമായൊരു തീരുമാനമെടുക്കാതിരിക്കുകയും ചെയ്യുന്നു. അതൊക്കെ വെച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വെച്ചാൽ വെറൊരു വിശ്വാസ്യതയുടെ പ്രശ്നം മാത്രമല്ല, മറിച്ച് നമ്മുടെ നാടിലൊക്കെ ഭാവിയിലൊരു പക്ഷേ മനുഷ്യർ ഈ തങ്ങൾക്ക് കോടതികളിൽ പോലും വിശ്വാസമില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഇടയാക്കുന്ന കാര്യങ്ങളാണ്.
2: ഓക്കെ, തീർച്ചയായും നമ്മൾ ജസ്റ്റിസ് നീതിക്ക് വേണ്ടി ചെല്ലുന്ന ഇടങ്ങളാണ്, അവസാനത്തെ ഒരു അത്താണിയാണ് കോടതികൾ എന്നുള്ളത്. അവിടെയാണ് ഒരു നിയമത്തിൻ്റെ പേരിൽ ഒരാളെ വെറുതെ പിടിച്ചേണ്ട ഒരു യു എ പി എ ചുമത്തിയിട്ടാൽ കുറേ കാലം വിചാരണ നടത്താതെ തന്നെ വിചാരണ തടവുകാരനായി തന്നെ വെക്കാം എന്ന് വരുന്നൊരു സാഹചര്യം. അപ്പോൾ പ്രത്യേകിച്ച് ഇത് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് മുസ്ലിം ചെറുപ്പക്കാരുടെ നേരെയാണ്. അപ്പോൾ ഇത് നാളെ ആർക്കെതിരെയും പ്രയോഗിക്കാനുള്ള ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കുന്നവർക്കെതിരെ പ്രയോഗിക്കാനുള്ളൊരു സാഹചര്യമായി മാറുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിനും ഒക്കെയുള്ളൊരു ഭീഷണി തന്നെയായി മാറുന്നില്ലേ യഥാർത്ഥത്തിൽ?
1: അതെ, ഇപ്പോൾ അമിതമാഷ് പറഞ്ഞ പോലെ ഈ സക്കരിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ വിഷയം, അദ്ദേഹം പരപ്പനങ്ങാടി സ്വദേശിയും എൻ്റെ നാട് തിരൂരായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. തിരൂർ ഗൾഫ് മാർക്കറ്റിലൊരു ഷോപ്പിലായിരുന്നു അയാളുണ്ടായിരുന്നു. 19 ചെറുപ്പക്കാരനെ അന്ന് പിടികൂടി കൊണ്ടുപോയി ഇന്ന് 35-36 ഒരു വ്യക്തിയായി അദ്ദേഹം മാറുമ്പോൾ, ജയിലിൽ പുറം ലോകം കാണാതെ ജീവിക്കുമ്പോൾ ഏറ്റവും വലിയൊരു സങ്കടം, അത് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യാവകാശ സംഘടനകളും ഇനിയും അതിശക്തമായി ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു വിഷയമായി നിലനിൽക്കുകയാണ്. അപ്പം ഇന്ന് ഇപ്പം ഈ വൈകുന്നേരം ഞാൻ കണ്ട ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളെ കോക്രോച്ച് പാർട്ടിയുടെ നേതാവ് അഭിജീത് പറയുന്ന ഒരു കാര്യം, ഞാൻ ഈ ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കുന്നത് എൻ്റെ പേരെങ്ങാനും ഒരു ഖാലിദ് എന്നായിരുന്നെങ്കിൽ എപ്പോഴോ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേനെ എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ഇന്ത്യയിലുടനീളമുള്ള എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ തെരഞ്ഞുപിടിച്ച് ഉപദ്രവിക്കാൻ നിരന്തരമായി നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം ഞാൻ ഇക്കരയുമായി ബന്ധപ്പെട്ട ഇതേ 2009 അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ അടുത്ത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഒരാൾ, അബ്ദുൽ ഖാദർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, കൊടക് സ്വദേശി. അദ്ദേഹത്തിന് മരണം വരുമ്പോഴാണ് ഈ കേസ് ഒന്നുകൂടി പുറത്തേക്ക് വരുന്നത്. 17 വർഷം അദ്ദേഹം തടവിൽ കഴിഞ്ഞു. 45-ാമത്തെ വയസ്സിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒരു യൗവനത്തിൽ മധ്യവയസ്കതയിലുള്ള ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ട് 62-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം പ്രമേഹ രോഗിയായിരിക്കെ പ്രമേഹം മൂർച്ഛിച്ച് ജയിലിനുള്ളിൽ വെച്ച് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ചാർത്തപ്പെട്ട കേസുകളുടെ ഗതി വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ 3 വർഷമാണ് അദ്ദേഹത്തിന് മാക്സിമം തടവ് കിട്ടേണ്ടിയിരുന്നത്. അതിന് 17 വർഷം മേലെ വിചാരണ തടവുകാരനായി നിന്നു, ജാമ്യം വേണ്ടത്ര രൂപത്തിലുള്ള പുറത്തേക്ക് ഇറങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ടായില്ല, അവസാനം ജയിലഴിക്കുള്ളിൽ മരണപ്പെടുകയാണ്. ഇത് നമ്മുടെ സംവിധാനത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇവർക്കൊക്കെ ആര് ഇതിനൊക്കെ പരിഹാരം ചെയ്തു കൊടുക്കും? ഇവരുടെ കുടുംബങ്ങൾ, മക്കൾ, മാതാപിതാക്കൾ, അവരെ സ്നേഹിച്ചിരുന്ന മനുഷ്യന്മാർ, അവർക്കുണ്ടാകുന്ന മാനസികാഘാതങ്ങൾ, അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം, ഇതൊക്കെ ആര് പരിഹരിച്ചു കൊടുക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇതേപോലെ ഇത്രയോ അധികം ആളുകൾ ഇപ്പോൾ ഇന്ത്യയിലുടനീളം വലിയ അളവിൽ കഴിഞ്ഞ ഒരു 5 വർഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഉമർ ഖാലിദ് എന്ന് പറയുന്ന ജെ എൻ യുവിലെ വിദ്യാർത്ഥിയായിരുന്ന, PhD ഒക്കെ നേടിയിട്ടുള്ള, ജെ എൻ യുക്കാരനായിട്ടുള്ള, അവിടെ തന്നെ എല്ലാ ഡിഗ്രിയും PG എം ഫില്ലും PhD ഒക്കെ ജെ എൻ യുവിൽ പൂർത്തിയാക്കിയ ഒരു ചെറുപ്പക്കാരനെ ഡൽഹി കലാപത്തിൻ്റെ പേരിൽ അതിൻ്റെ ആസൂത്രകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിച്ച സംസാരങ്ങളൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ്. ഏതെങ്കിലും ഒരു കാര്യം ഒരു അൺലോഫുൾ ആക്ടിവിറ്റി ആണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാതെ ഇന്നും അയാളെയും ഒരു നിയമത്തിന് മുമ്പിലേക്ക് ജാമ്യത്തിലോ മറ്റോ കാര്യങ്ങൾ നൽകാതെ പിടിച്ചു വച്ചിരിക്കുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. സിദ്ദീഖാപ്പൻ്റെ കേസ് നമുക്കറിയാം, വളരെ ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തെ തടവിലാക്കിയ സാഹചര്യം. കഫീൽ ഖാൻ്റെ വിഷയം നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല, സഞ്ജീവ് ഭട്ടിൻ്റെ മകൻ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിലൊരു പോസ്റ്റ് ചെയ്തിരുന്നു, എൻ്റെ പിതാവിനോർത്ത് എനിക്ക് അഭിമാനമാണുള്ളത്, അദ്ദേഹം സത്യത്തിനും നീതിക്കും വേണ്ടി നിന്നതുകൊണ്ടാണ് ഭരണകൂടം അദ്ദേഹത്തെ ഇങ്ങനെ ആക്രമിക്കുന്നത്, ഇങ്ങനെ തടവിലിടുന്നത് എന്നു. ഇതെല്ലാം ഇങ്ങനെ ഈ ഭരണകൂടത്തിനെതിരെ വാക്കുകൾ കൊണ്ടോ നോക്കുകൾ കൊണ്ടോ സംസാരിക്കാൻ ശ്രമിച്ച ആളുകളെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സംവിധാനമാണ് പൊതുവെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്ത് സങ്കടകരമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ജക്കരിയ പോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഈ ഒരു തടവുകാലം നീണ്ടുപോകുന്നത് നമുക്കൊക്കെ വലിയ സങ്കടവും വലിയ അമർഷവും ഇന്ത്യയിലുടനീളമുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നേരത്തെ മാഷ് പറഞ്ഞ പോലെ നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന ജയിലറകൾക്കുള്ളിൽ കിടക്കുന്ന ആളുകളുടെ എണ്ണം നേരത്തെ പറഞ്ഞ 70% ഇത്തരം വിചാരണ തടവുകാരാണ്. അത് നമ്മുടെ ഭരണകൂടത്തിൻ്റെയും നീതിന്യായ വ്യവസ്ഥകളുടെയും ഒക്കെ കണ്ണു തുറപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ മുന്നിൽ വെക്കുന്ന വലിയൊരു നഗ്നമായ യാഥാർത്ഥ്യം.
2: ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരു വേൾഡ് കപ്പ് കാലത്തിലാണുള്ളത്. വേൾഡ് കപ്പ് നടക്കുമ്പോൾ ആര് ജയിക്കും ആര് തോൽക്കും തുടങ്ങിയ വാഗ്വാദങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഫുട്ബോള് ഇസ്ലാമിൻ്റെ ഒരു വിജയപ്രഖ്യാപനമാണ് എന്നുള്ള രൂപത്തിൽ ചില ചാനലുകൾ ഫുട്ബോൾ ജിഹാദ് അവിടെ ഇസ്ലാം കുത്തിക്കയറ്റുകയാണ്. വർഷങ്ങളായിട്ട് ഇസ്ലാം ബോധപൂർവം ഫുട്ബോളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ടീമും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ ടീമുകളുടെ സ്ഥാനത്തേക്ക് മുസ്ലിം രാജ്യങ്ങൾ അതേപോലെ ഈ രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം ഫുട്ബോളിനെ വിഴുങ്ങുന്നു എന്ന രൂപത്തിലൊക്കെ വലിയ ചാനൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഒരു വസ്തുത ഈ ഒരു കാര്യത്തിൽ, ഒരു ഫുട്ബോൾ ജിഹാദ് ഏത് കാര്യവും ജിഹാദാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഫുട്ബോൾ ജിഹാദ് എന്നൊക്കെ പ്രയോഗിക്കുന്നതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്?
1: ഇത് സത്യത്തിൽ വലിയ തമാശ കൂടിയാണ്. മുസ്ലിങ്ങൾ ഏതെല്ലാം രംഗത്ത് മുന്നിൽ വരുന്നുവോ, മുസ്ലിങ്ങളുടെ ഒരു പ്രകടമായ സാന്നിധ്യം ഏതെല്ലാം തലങ്ങളിലുണ്ടാകുന്നുവോ, അതിനെല്ലാം വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയിലെ സംഘപരിവാരത്തിൻ്റെ അടുക്കൽ നിന്ന് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി, പ്രത്യേകിച്ച് അവർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഫാസിസവും അതേപോലുള്ള ഇത്തരം വിനാശകരമായ ആശയങ്ങൾക്കൊക്കെ എപ്പോഴും ഒരു ശത്രുവിനെ മുന്നിൽ നിർത്തി, അപരനെ മുന്നിൽ നിർത്തി നിരന്തരം അവരെ ആക്രമിച്ചുകൊണ്ടാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാക്കുന്നവരാണ് നമ്മളെല്ലാവരും, ഇന്ത്യയിലുടനീളം ലോകത്തുടനീളമുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാമോഫോബിയയുടെ ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും ഫുട്ബോൾ ജിഹാദ് എന്ന് പറഞ്ഞ ഈ ചർച്ചയിലേക്ക് നമ്മൾ വരുമ്പോൾ ഏറ്റവും തമാശയായി തോന്നുന്നൊരു കാര്യം, കേരളത്തിലെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് ഉള്ള ഒരു ചാനൽ അതിൻ്റെ ഫ്ലോർ സമയത്തിലേറ്റവും പീക്കായിട്ടുള്ളൊരു സമയം ഇത്തരം ഒരു ചർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. എത്രമാത്രം ഒരു തരം താഴ്ന്ന സാഹചര്യമാണ് ഇവരൊക്കെ അനുഭവിക്കുന്നത് എന്നത് നമുക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, എല്ലാ മുസ്ലിം ഇഷ്യൂ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മായി ബന്ധപ്പെട്ട എത്രയെത്ര ജിഹാദി പരാമർശങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത്. ഇപ്പോൾ ലവ് ജിഹാദാണ് ഇതിലേറ്റവും ഒന്നാമതായി ജിഹാദുമായി കൂട്ടിക്കലർത്തി വരുന്ന ഒരു വിഷയം. ഇന്ത്യയിലെ കഴിഞ്ഞ 10-14 വർഷമായി ഇന്ത്യ ബി ജെ പിയുടെ ഭരണത്തിന് കീഴിലാണ്. ഒരുപക്ഷെ ഇന്ത്യൻ മുസ്ലിങ്ങളെ ഏറ്റവും അധികം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാമായിരുന്ന അല്ലെങ്കിൽ അവരെ പ്രതിക്കൂട്ടിൽ നിർത്താമായിരുന്ന ഒരു വിഷയമായിട്ടാണ് ലവ് ജിഹാദിനെ എൽക്കാലത്തും ബി ജെ പി ഉപയോഗിച്ചു വന്നത്. ആ വിഷയത്തിൽ എല്ലാ തലത്തിലുമുള്ള, ഇപ്പോൾ ഇന്ത്യക്ക് ഐ ബി ഉണ്ട്, പിന്നെ റോയ് ഉണ്ട്, ഇന്ത്യക്ക് ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ പല രൂപത്തിലുണ്ട്, സി ബി ഐ സംവിധാനങ്ങളുണ്ട്, എൻ ഐ എ ഉണ്ട്, ഇങ്ങനെയുള്ള എത്രയോ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ വളരെ ആഴത്തിൽ അവർക്ക് കിട്ടാവുന്ന മാക്സിമം കാര്യങ്ങൾ ഉപയോഗിച്ച് അന്വേഷിച്ചെങ്കിലും ഉത്തർപ്രദേശിൽ നിന്നോ കേരളത്തിൽ നിന്നോ ഈ മുസ്ലിങ്ങൾ മറ്റെവിടെയെങ്കിലും നിന്നോ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ സാധിക്കാതെ സുപ്രീം കോടതി വരെ തള്ളിക്കളഞ്ഞ ഒരു വിഷയമാണ്. എന്നാലും ഇപ്പോഴും ഇപ്പോൾ ഈ കഴിഞ്ഞ മാസവും ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിൽ വീണ്ടും ലവ് ജിഹാദ് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. മുസ്ലിങ്ങൾ ഭൂമി വാങ്ങിക്കൊടുത്തു. നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഈ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് മുസ്ലിം സാന്നിധ്യം കൂടുതലായപ്പോൾ ലാൻഡ് ജിഹാദ് എന്ന് പറഞ്ഞ് വരുന്ന സാഹചര്യം ഉണ്ടായി. പ്ലസ് ടു അടക്കമുള്ള വർഷങ്ങളായി മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമുദായിക സംഘടനകളും സാമൂഹിക സംഘടനകളും മുസ്ലിങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം കുട്ടികൾ ഹയർ സെക്കൻഡറിയിൽ നല്ല വിജയം കാഴ്ചവെക്കുകയും അവർ ഡൽഹി യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ, ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വലിയ നല്ലൊരു എണ്ണം അവർ വരികയും ചെയ്തപ്പോൾ ഡൽഹിയിൽ നിന്നൊരു പ്രൊഫസറുടെ അടുക്കൽ നിന്നാണ് മാർക്ക് ജിഹാദ് എന്നുള്ള പദം നമ്മൾ കേൾക്കുന്നത്,
2: എൻട്രൻസ് ജിഹാദ്
1: എന്നുള്ള പദം കേൾക്കുന്നത്. ഇങ്ങനെ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് വോട്ട് ഒരു പ്രത്യേക പാർട്ടിക്ക് ചെയ്യുന്നു എന്നുള്ളവർക്കുള്ള ജിഹാദി പരാമർശങ്ങൾ, ഭക്ഷണത്തോട് മുസ്ലിങ്ങൾക്ക് എക്കാലത്തും താല്പര്യം, മുസ്ലിങ്ങളാ നിലക്ക് അവരുടെ ബിസിനസ് രംഗത്തും ഹോട്ടൽ വ്യവസായമാണെങ്കിലും ഏത് കാലത്തും മുന്നോട്ട് പോയിട്ടുള്ളതാണ്. ഇന്ത്യയിലെ തന്നെ അതിപ്രസിദ്ധമായ എല്ലാ ഭക്ഷണ വിഭവങ്ങൾക്കും നോൺ വെജ് വിഭവങ്ങൾക്കും പിന്നിൽ മുസ്ലിം രാജാക്കന്മാരുടെയും അവരുടെ കുശിനിക്കാരുടെയും വലിയ പങ്കുണ്ടെന്നുള്ളതും ഒരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. അവിടെ ഹലാൽ ജിഹാദും തുപ്പൽ ജിഹാദും കൊണ്ടുവരാൻ ശ്രമിച്ച സാഹചര്യം, ഇങ്ങനെ യൂണിഫോമുമായി ബന്ധപ്പെട്ട, ഹിജാബുമായി ബന്ധപ്പെട്ട ജിഹാദി പരാമർശം, സിവിൽ സർവീസിൻ്റെ ചരിത്രമെടുത്താൽ എനിക്ക് തോന്നുന്നത് 5% സിവിൽ സർവീസിൽ മുസ്ലിം പ്രാതിനിധ്യം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ള, 5% താഴെ. അതൊരു എന്തോ ഒരു ബാരിയർ വെച്ചതുപോലെ 1000 ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ 50 ആളുകളിൽ മുസ്ലിങ്ങളവിടെ തടഞ്ഞു നിൽക്കും. 30, 40, 50, 52 മാക്സിമം പോയിട്ടുള്ളത്. അതിനെ സിവിൽ സർവീസ് UPSC ജിഹാദ് എന്ന് പറഞ്ഞു. ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട മറ്റൊരു ജിഹാദാണ് ജിം ജിഹാദ്. ജിംനേഷ്യത്തുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും മധ്യപ്രദേശ് ഉത്തരേന്ത്യയിലുണ്ടായ ഒരു സാധുവായ ഒരു മനുഷ്യൻ്റെ കട ആക്രമിച്ചപ്പോൾ അവിടെ പിന്നെ ഒരു ജിംനേഷ്യം നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ ഇടപെട്ട് അദ്ദേഹം മുസ്ലിം പേര് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലും പിന്നെ ജിംനേഷ്യവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് മുസ്ലിം പരാമർശങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലും ജിംനേഷ്യം, അതായത് പാലക്കാടും അവസാനം അത് മറ്റൊരു രൂപത്തിൽ അവതരിക്കേണ്ട ഒരു ബിസിനസ്സിനെ, ഒരു ചെറുപ്പക്കാരൻ എല്ലാവരും അവനവൻ്റെ ബിസിനസ്സിനെ കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ എന്ത് കസ്റ്റമൈസ്ഡ് സംവിധാനമാണ് എൻ്റെ ബിസിനസ്സിൽ കൊണ്ടുവരേണ്ടത് എന്ന് ആലോചിച്ച ഒരു പാവം ചെറുപ്പക്കാരൻ,
0: ഒരു ബ്രാൻഡിങ്
1: അയാൾ അയാളുടെ ബിസിനസ് കേന്ദ്രത്തിലേക്ക് കൂടുതൽ, അയാളുടെ പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരും കൂടുതൽ ഇതുവരെ കടന്നു വരാത്ത ആളുകൾ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്ന് ശ്രമിച്ചപ്പോൾ അയാൾ മ്യൂസിക് കുറേ ആളുകൾക്ക് തടസ്സമായി നിൽക്കുന്നുണ്ട്. ശരി, മ്യൂസിക് ഇല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു ഒരു ഇൻസ്ട്രുമെൻസിൻ്റെ മ്യൂസിക് ഇല്ലാത്ത ശബ്ദങ്ങൾ ഞാൻ എൻ്റെ കാണിക്കാം, അല്ലെങ്കിൽ എല്ലാവരും ഹിജാബ് ധരിക്കാതെ തുറന്നിട്ട ലൂസായ വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് ഇത്തരം ഫിസിക്കൽ ആക്ടിവിറ്റീസ് നടത്തുന്നത്. ശരി, എൻ്റെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഹിജാബ് ധരിച്ചിട്ടും ഫിസിക്കൽ ആക്ടിവിറ്റീസ് നടത്താം. ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു തൻ്റെ ബിസിനസ്സിനെ വളർത്താനുള്ളൊരു ചിന്തയെ എന്തോ മഹാ അപകടമാക്കി ചിത്രീകരിക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ടാവും. ഇതിനൊക്കെ മീഡിയയും സോഷ്യൽ മീഡിയയും ഒക്കെ അതിന് അവരുടെ സ്പേസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായൊരു കാര്യം എന്നുള്ളത്. തള്ളിക്കളയാൻ ഇപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ജിഹാദി പരാമർശങ്ങൾ നമ്മളുടെ നാട്ടിൽ ഒരു ചർച്ച വന്നു, ആളുകൾ അതിനുമായി പ്രതികരണങ്ങൾ നടത്തുന്നു. ഇപ്പോൾ നേരത്തെ ഉള്ളൊരു ചർച്ചയിൽ നമ്മൾ പറയുകയുണ്ടായി, ഏറ്റവും കൂടുതൽ ഈ കുടിയേറ്റ പശ്ചാത്തലമുള്ള ആളുകൾ ഫുട്ബോൾ രംഗത്തേക്ക്, ഇപ്പോൾ യൂറോപ്യൻ ടീമുകളിൽ കുടിയേറ്റ പശ്ചാത്തലമുള്ള ധാരാളം ആളുകൾ വെളുത്ത വർഗ്ഗക്കാർക്കിടയിൽ നമ്മൾ കറുത്ത കളിക്കാരെ കാണുമ്പോൾ തന്നെ, ഇപ്പോൾ ഏറ്റവും അവസാനം ഫ്രാൻസിൻ്റെ എംബാപ്പയോടൊപ്പം കളിക്കുന്ന ബാലൻഡിയോർ അവാർഡൊക്കെ നേടിയിട്ടുള്ള ഉസ്മാൻ ഡെംബലെ എന്ന കളിക്കാരൻ, അദ്ദേഹം ഇതുപോലെ ഒരു മാലി സ്വദേശിനിയായ അമ്മയുടെയും അതേപോലെ തന്നെ ഒരു എറിത്രിയനാണ് തോന്നുന്നു അച്ഛൻ്റെ ഗോത്രം, ആ സ്വദേശത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു മുസ്ലിം പശ്ചാത്തലമുള്ള കളിക്കാരനാണ്. പക്ഷെ അദ്ദേഹം ജനിച്ചതൊക്കെ ഫ്രാൻസിലാണ്. പക്ഷെ ഫ്രാൻസ് പോലെയുള്ള ലോകോത്തരമായ ഒരു ടീമിൽ ഒരു കളിക്കാരന് സ്പേസ് കിട്ടുക എന്നുള്ളത്, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഇപ്പോൾ സിനദിൻ സിദാൻ എന്ന് പറയുന്ന ഫ്രാൻസിൻ്റെ എക്കാലത്തെയും മികച്ച പന്ത് കളിക്കാരൻ്റെ ഫുട്ബോളറുടെ മൂന്ന് മക്കളുണ്ട് അദ്ദേഹത്തിന്. മൂന്ന് മക്കളും ഫുട്ബോളർമാരാണ്. പക്ഷെ ആ മൂന്ന് മക്കൾ ഒരാൾക്ക് പോലും ഫ്രാൻസിൻ്റെ ദേശീയ ടീമിലേക്ക് ഒരു സ്പേസ് കിട്ടിയില്ല, ഒരു അവസരം കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ അവരുടെ കളിയേക്കാൾ എത്രയോ മുകളിലാണ് മറ്റുള്ളവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്.
2: അൾജീരിയയുടെ ഗോൾകീപ്പർ,
1: അതെ. അപ്പോൾ അവസാനം അദ്ദേഹത്തിൻ്റെ വല്യച്ഛൻ അൾജീരിയയുടെ പിതാമഹൻ്റെ അൾജീരിയൻ സ്വദേശമായ അൾജീരിയയിലേക്ക് തിരിച്ചുപോയി അവിടെ നാഷണാലിറ്റി എടുത്ത് അതിൻ്റെ ഗോൾ കീപ്പറായിട്ടാണ് ലോകകപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിൽ ചാൻസ് കിട്ടാത്തതുകൊണ്ടാണ്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ തിരിച്ചറിയാതെ സ്പെയിനിൽ, പിന്നെ സ്പെയിൻ ഒക്കെ എക്കാലഘട്ടത്തിലും കാളപ്പോരിൻ്റെ നാട് എന്നാണ് സ്പെയിൻ പൊതുവെ അറിയപ്പെടുന്നതിന്, അതുപോലെ തന്നെ വംശപുറിയുടെയും വർണ്ണപുറിയുടെയും മൊറോക്കോക്കാരായ ആളുകൾ, ഇസ്ലാമിനോട് ഏറ്റവും വെറിയുള്ള ആളുകൾ, അത് അന്തലുസിയൻ കാലഘട്ടത്തിന് ശേഷം സ്പാനിഷ് ഒരു ഒരു ക്രൈസ്തവ അധിനിവേശം അവിടെ വന്നതിന് ശേഷം വലിയ അളവിൽ മുസ്ലിം വിരോധമുള്ള ആ നാട്ടിലാണ് ലാമിൻ യമാൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കളിമികവ് കൊണ്ട് മാത്രം ടീമിലെത്തുകയും അത് എത്തിയെന്ന് മാത്രമല്ല തൻ്റെ മുസ്ലിം ഐഡൻറ്റിറ്റി നിരന്തരം അറിയിക്കുകയും ഇപ്പോൾ ഫലസ്തീനോടൊക്കെയുള്ള ഐക്യദാർഢ്യം നിരന്തരം പറയുകയും സ്പാനിഷ് ടീമിന് തന്നെ അയാളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തതും. ജർമ്മനി നോക്കുകയാണെങ്കിൽ ജർമ്മനിയിൽ പിന്നെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജമാൽ മൂസിയാള എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലവും ഒരു മുസ്ലിം പശ്ചാത്തലവും, അദ്ദേഹം ഒരു പ്രാക്ടീസിങ് മുസ്ലിമാണ് എന്ന് പലപ്പോഴും അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മീഡിയകൾ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ തമാശയിൽ ഏതൊരു ചർച്ചയിൽ ഞാൻ കേട്ടതുപോലെ, ഇപ്പോൾ ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എന്ന് കേട്ടപ്പോൾ അത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെടുന്ന എന്തോ സാധനമാണെന്നുള്ളത് ഒരാൾ തമാശയിൽ പറയുന്നത് പോലെ, ഈ ലീഗ് എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ഇതൊക്കെ ഇസ്ലാമിന് എന്തോ കാര്യമാണ്, അല്ലെങ്കിൽ മുസ്ലിം ഏതെങ്കിലുമൊക്കെ മുസ്ലിം പേരുള്ള ആളുകൾ വല്ല ഇത്തരം ക്ലബ്ബുകളിലോ കാര്യങ്ങളിലോ, ഇപ്പോൾ ലോകത്തെ നമ്പർ വൺ ക്ലബ്ബുകളിലൊക്കെ മുസ്ലിം പേരുള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പി എസ് ജി പോലുള്ള ക്ലബ്ബുകളൊക്കെ ഖത്തർ വംശജരുടെ അധീനതയിലേക്ക് കഴിഞ്ഞ് ലോകകപ്പിനേശൊക്കെ വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവർ തെളിവായി ഉദ്ധരിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ കൂടി മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഈ വിമർശനം ഉന്നയിക്കുമ്പോൾ ആളുകൾ എന്താണ് ലോകത്ത് സംഭവിക്കുന്നത്, ആളുകൾ ഈ മതത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയാണ്, ആളുകൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ് ഈ ഈ ഓരോ പദ കേരളത്തിൽ പോലും സംഭവിക്കുന്നു, എന്താണ് ഫുട്ബോൾ ജിഹാദ്? അപ്പം ജിഹാദിനെ കുറിച്ച് കുറച്ചുകൂടി ആളുകൾ പഠിക്കും, കുറച്ചുകൂടി എന്തുകൊണ്ടാണ് മുസ്ലിം പേരുള്ള ആളുകൾ ഇത്തരം സ്ഥലങ്ങളിലേക്ക് വന്നിട്ടുള്ളത്, എന്താണ് ഇസ്ലാം, എന്താണ് മുസ്ലിം നാമം? ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം, അബുദാബിയിലെ ഷെയ്ഖ് സായിദ് മസ്ജിദ് ഉണ്ട്. ഷെയ്ഖ് സായിദ് മസ്ജിദിലേക്ക് ഏതൊരാളും കടക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ അവിടേക്ക് വരുമ്പോൾ ഒരു ഗൗണ് ധരിച്ചിട്ട് കടക്കണം എന്നുള്ളതാണ് അവിടുത്തെ നിയമം, എല്ലാവർക്കും അറിയാം. ആ ഗൗണ് ഇപ്പോൾ യൂറോപ്യൻസായ ധാരാളം ആളുകൾ മിനിസ്കർട്ട് ധരിച്ച് അവിടെ വരുന്നു. അവർ ഒരു ഫ്രഷായ ഗൗണാണ് അവിടെ കൊടുക്കുന്നത്, ഏറ്റവും വൃത്തിയുള്ള ഒരു പർദ്ദ, ഒരു അബായ അവരെ ധരിപ്പിക്കുന്നു. ആ പർദ്ദ ധരിക്കുന്നതുകൊണ്ട് മാത്രം ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക്, ഒരു വാക്ക് പോലും UAE ഗവൺമെൻറ് ഇസ്ലാമിനെ കുറിച്ച് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു ഗൗണ് ധരിക്കുന്നതോടുകൂടി ഈ വനിതകൾ പിന്നീടും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾ പറയുന്നത്, ഞങ്ങൾ ഇതുവരെ ഒരിക്കലും വിചാരിക്കാത്തൊരു കംഫേർട്ടും എനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ഞാൻ ഈ മതത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയും മുസ്ലിങ്ങളാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ജിഹാദി പരാമർശങ്ങൾ കേൾക്കുമ്പോൾ ഇസ്ലാമിക പ്രബോധകരും ഇസ്ലാമിക പ്രവർത്തകരൊക്കെ സന്തോഷിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. ഇതൊക്കെ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനുള്ള വഴികളായി മാറുന്നു, ഇസ്ലാമിലേക്ക് ആളുകൾ പഠിക്കാനും അറിയാനുള്ള വഴികളായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്.
2: ഫുട്ബോളിലും ജിഹാദ് എന്ന് കടത്തി കൊണ്ടുവരുന്ന ആളുകൾ ഇസ്ലാം ഇവിടെ ഒന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയെന്ന് പറയുകയും അതേസമയം തന്നെ എല്ലായിടത്തും ഇസ്ലാമും ജിഹാദും വരികയെന്ന് പറയുകയും ചെയ്യുന്നു. ഒരു മുസ്ലിം കളിക്കാരൻ സുജൂദ് ചെയ്യുമ്പോൾ അത് ജിഹാദാവുകയും നമ്മളെ ചെസ്സിലെ ചാമ്പ്യനായ പ്രജ്ഞാനന്ദയുടെ കുറി അതൊരു വലിയൊരു അടയാളമായി കാണുകയും ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ സൗത്ത് ഇന്ത്യൻ സിനിമാ താരങ്ങൾ അവരുടെ ഹിന്ദു ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുമ്പോൾ അതൊരു വലിയ സംഭവമായി പ്രചരിപ്പിക്കുകയും, നേരെ മറിച്ച് ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി ഒന്നും വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ പോലും ഒരു മുസ്ലിം പേരുണ്ടെങ്കിൽ അതൊരു ജിഹാദായി ചിത്രീകരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഇവിടെ നിലവിൽ നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ഇസ്ലാം ഐഡൻറ്റിറ്റിയെ കാണിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഫുട്ബോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ മുസ്ലിങ്ങൾ വളരുന്നു എന്നുള്ളത്, അത് യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ?
0: തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളുടെ ഒരു ബുദ്ധിയുടെ മുൻപിൽ ഈ തോറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എപ്പോഴും മുസ്ലിങ്ങളെ ഒരു മുഴം മുൻപേ എറിയാണ്. കാരണം ഇവരങ്ങനെ പിറകിൽ വന്ന് റിസർച്ച് ചെയ്ത് അയ്യോ ഇതിൽ ലാൻഡിൽ ദ ജിഹാദുണ്ട്, അങ്ങനെ ഓരോരോ കാര്യങ്ങളും അവരിങ്ങനെ വളരെ വിഷമിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം. വെച്ചാൽ അവരെന്നെ പറയുന്നതാണ് വലിയ തിങ്ക് ടാങ്ക്സുള്ള പ്രസ്ഥാനങ്ങളാണ് ഇതൊക്കെ. പക്ഷെ അവർക്കാർക്കും തന്നെ മുൻകൂട്ടി ഇതൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അത്രയും ബുദ്ധിപരമായി നിഗൂഢമായിട്ടാണ് ഈ ജിഹാദ് മുസ്ലിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ രഹസ്യമായിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ മാസ്റ്റർ പ്ലാനിൻ്റെ കുറച്ചൊക്കെ ചിലപ്പോൾ മുസ്ലിങ്ങൾ എന്തെയും പറഞ്ഞു കൊടുത്തേക്കുന്നതാണ് തോന്നുന്നത്. എന്തായാലും ഇത്രയും ഒരു അവജ്ഞ തോന്നിക്കുന്ന, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ കേട്ടാൽ പോലും കളിയാക്കാനിടയിലുള്ള രൂപത്തിലുള്ള ചർച്ചകളിലേക്ക് ഇതിനൊക്കെ കൊണ്ടുപോകുന്നത് ഒരു ജുഗുപ്സാവഹമാണെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ശരിക്കും ആലോചിച്ച് നോക്കുമ്പോൾ ക്രിക്കറ്റ് എടുത്താൽ, ഇപ്പോൾ ഒരു കാലത്ത് ഇപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അറിയാം, അന്ന് ക്രിക്കറ്റിലെ രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ കരീബിയക്കാരാണ്, വെച്ചാൽ വെസ്റ്റ് ഇൻഡീസ്. അവരുടെ ബൗളിങ്ങിനെ ഒന്നും നേരിടാൻ പറ്റുന്ന ആരും ഈ ലോകത്തിലെ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ചും എന്താണ് കഴിഞ്ഞിരുന്നില്ല, ഫാസ്റ്റ് ബൗളേഴ്സിൻ്റെയൊക്കെ ഉള്ളത്. അന്ന് പിന്നെ ഉള്ള പ്രമുഖ ടീം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, അതുപോലെ സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെയാണ്. പക്ഷേ പിന്നെ നമ്മൾ കാണുന്നു ഇന്ത്യയും ഈ പാകിസ്ഥാനും ഒക്കെ പോലുള്ള രാജ്യങ്ങൾ ഇതിലേക്ക് വരുന്നു, ഒടുവിൽ ലോകകപ്പ് വിജയിക്കുന്നിടത്തേക്ക് എത്തുന്നു. ഇപ്പോൾ കപിൽ ദേവിൻ്റെ നേതൃത്വത്തിൽ ലോകകപ്പ് ജയിക്കുന്ന സമയത്ത് അതുവരെ ഒരു ഒരു രാജ്യം, ഒരു ക്രിക്കറ്റിൻ്റെ ഒരു രാജ്യം നിറത്തിൽ ഇന്ത്യക്ക് അങ്ങനത്തെ അത്രയും വലിയ ഐഡൻറ്റിറ്റി ഇല്ല. ഇമ്രാൻഖാൻ്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ നിന്നു. അപ്പോൾ പിന്നീട് നമ്മൾ ശ്രീലങ്ക എന്ത് ചെയ്യുന്നുണ്ട് അല്ലേ, ഒരു വളരെ ചെറിയൊരു രാജ്യമായിട്ട് ശ്രീലങ്ക ഇതുപോലെ ലോകകപ്പ് നേടുന്നുണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന എന്താണ്, ഇപ്പോൾ ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, UAE പോലുള്ള രാജ്യങ്ങളൊക്കെ ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ആസൂത്രിതമായിട്ട് ഇങ്ങനെ പിന്നെ ഒരു ക്രിക്കറ്റ് ജിഹാദിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആരെങ്കിലും ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചാൽ അത് എത്രമാത്രം ഒരു ഒരു ഫലിതമാണെന്ന് നമ്മൾ പറയാം. പക്ഷെ ഇവിടെ ഒരേ ഒരു കാര്യമാണ് മനസ്സിലാക്കണം. ചിലപ്പോൾ ആലോചിച്ചപ്പം ഈ IPL വന്നു. IPL എന്താണ്? ഇതിനെ എങ്ങനെയാണ് കൂടുതൽ കമേഴ്സ്യലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ആലോചനയിൽ നിന്നുണ്ടായ ഒരു സാധനമാണ്. അത് ഇവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചോളവും അതുപോലെ തന്നെ ഈ പ്ലെയേഴ്സിനെ സംബന്ധിച്ചോളവും ക്രിക്കറ്റ് ബോർഡിനെ സംബന്ധിച്ചോളം ഒക്കെ വളരെയേറെ പിന്നെ അവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റിയൊരു സാധനമാണ്. കുറേ കാണികൾ എന്താണ് രാവും പകലുമില്ലാതെ ഇതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് മറ്റേ പരസ്യങ്ങൾക്ക് ചെവി കൊടുത്ത് ഒരുപാട് പിന്നെ നഷ്ടം സഹിച്ച് ഒരു പൈസ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ പി എല്ലിൽ സ്വാഭാവികമായിട്ടും ഐ പി എല്ലിൻ്റെ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഫ്രാഞ്ചൈസി സാധനം ഇതിപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഏറ്റെടുക്കുകയാണെങ്കിൽ അതിൻ്റെ പിറകിൽ എന്താണുള്ളത്? സാമ്പത്തിക താല്പര്യങ്ങളും ചില രാഷ്ട്രീയവും ഇതാണ് ഉണ്ടാവുക. സമാനമായ രീതിയിൽ നമുക്ക് ലോകത്തിലെ കുറേ വൻകിട ക്ലബ്ബുകളെ ഇന്ന് മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മറ്റേ വലിയ ബിഗ് ഷോട്ടുകളും ഇതിന് ഭരണകൂടങ്ങളും വാങ്ങിയിട്ടുണ്ട്. അതൊരു സത്യമാണ്. അതായത് ഇപ്പോൾ മറ്റേ നമ്മുടെ എന്താണ് അബുദാബിയിലെ ഷെയ്ഖ് എന്താ മൻസൂർ അൽ നഹിയാൻ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് മാത്രം 13 ക്ലബ്ബുകൾ എന്താണ് അദ്ദേഹത്തിന് ഉണ്ടല്ലോ. സൗദി അത് മറ്റേ ഈ എന്താണ് മാഞ്ചസ്റ്റർ സിറ്റി അടക്കമുള്ള വലിയ ക്ലബ്ബുകൾ ഇതുപോലെ തന്നെ സൗദി എന്ത് ചെയ്തിട്ടുണ്ട്, ന്യൂ കാസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഹോൾഡ് ചെയ്യുന്നത് അവിടുത്തെ ഇതാണ്. ഈജിപ്തിൻ്റെ ഖത്തറിൻ്റെ ഒക്കെ പല ഷെയ്ഖുമാരുടെയും കയ്യിൽ ഇത്തരം ഇതുകളുണ്ട്. അതെത്രയുള്ളൂ, അവരെല്ലാം തന്നെ ബിസിനസ് ഇൻവെസ്റ്റ്മെൻ്റാണ് നടത്തിയിട്ടുള്ളത്. അത് അവരെ സംബന്ധിച്ചോളം അവരുടെ കയ്യിലുള്ള പണം എങ്ങനെ ചാനലൈസ് ചെയ്യണം എന്നുള്ളൊരു ആലോചനയാണ്. ഉണ്ടായിട്ടുള്ള ഒരു പൈസ ഉണ്ടാക്കണം. ഇപ്പോൾ ഇന്ത്യയിൽ ആലോചിച്ചു വളരെ മുമ്പ് തന്നെ ഇപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും കേട്ടിരുന്ന 2-3 ക്ലബ്ബുകൾ ഉണ്ടായത് ബംഗാളിലുള്ള, അതിലൊന്ന് മുഹമ്മദ് അൻസായിരുന്നു. അതിനെക്കുറിച്ചുള്ള ചരിത്രം തന്നെ നമുക്കറിയാം. അവിടുത്തെ പ്രോഗ്രസീവ് മുസ്ലിംസ്, ആ ഭാഷയിൽ പറയുന്നതാണ് പ്രോഗ്രസീവ് മുസ്ലിംസ് ഉണ്ടാക്കിയ, ദേശീയ മുസ്ലിംസ് ഉണ്ടാക്കിയ ഒരു ഇതാണ്.
1: അപ്പൊ
0: അന്നിപ്പോ എന്തെങ്കിലും ജിഹാദ് ഉദ്ദേശിച്ചിട്ടല്ല, അത് ആ കളിയോടുള്ള കമ്പക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ താല്പര്യമുള്ളൊരു മേഖലയിൽ സ്വാഭാവികമായി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. പക്ഷെ ഇവിടെ രണ്ടാമത്തൊരു വിഷയം ഈ നേരത്തെ പറഞ്ഞ പോലെ അറബ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ മുസ്ലിം പ്ലെയേഴ്സ് ഈ രംഗത്തേക്ക് മെല്ലെ മെല്ലെ വരുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെയൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള പല പ്ലെയേഴ്സും സ്വാഭാവികമായും അവർ കളിക്കളത്തിൽ കാണിക്കുന്ന ഒരു സംസ്കാരം, അവരുടെ ഐഡൻറ്റിറ്റിയുടെ ഒരു പ്രതിഫലനം പലപ്പോഴും സ്വാധീന ശക്തിയായി മാറാനിടയുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അത് പല കമൻസും അവരാ രീതിയിൽ നടത്തുന്നത്. ഇപ്പോൾ മനയൊക്കെ നടത്തിയ കമൻസ് ഉണ്ട്, നിങ്ങൾ വെയിലിനെ പേടിക്കുമ്പോൾ ഞങ്ങൾ അള്ളാഹുനാണ് എന്ത് ചെയ്യുന്നത് പേടിക്കുന്നത്. പരസ്യമായിട്ട് ഇത്തരം പ്രസ്താവനകളൊക്കെ വരുമ്പോൾ ഒക്കെ ഉണ്ടാകാവുന്ന, ഇപ്പം നമുക്കറിയാം ഗസയിലെ യുദ്ധം ഒരുപാട് ആളുകളെ മുസ്ലിങ്ങളാക്കി എന്നുള്ളതാണ്. കാരണം അവിടെ സഹനത്തിൻ്റെ പിറകിലുള്ള ഒരു ശക്തി എന്താണ്, വിശ്വാസം എന്താണ് എന്ന് അന്വേഷിച്ചു പോയ പലരും അള്ളാഹുവിനെ മനസ്സിലാക്കാനും ഇസ്ലാമിനെ മനസ്സിലാക്കാനും ഒക്കെ സഹായിച്ചു എന്നുള്ളതിനാണ്. എന്തായാലും ഇപ്പം ഈ പല പ്ലെയേഴ്സും എന്നുവെച്ചാൽ എനിക്ക് ഇന്നത്തെ പല പ്ലെയേഴ്സിനെയും കാണുന്നതിന് ഇഷ്ടമല്ല. കാരണം വെച്ചാൽ വല്ല പിശാചുക്കളെ പോലെ മുഖം തൊട്ട് കാലിൻ്റെ അടി വരെയും പച്ച കുത്തിയവരാണ്. ഇപ്പം റൊണാൾഡോ അതിൽ നിന്നൊരു എക്സെപ്ഷനാണ്. അപ്പം അതിന് അദ്ദേഹം പറഞ്ഞ കാരണം, ഞാനെല്ലാ മാസോ അങ്ങനെ എന്തോ ബ്ലഡ് എന്ത്
1: ചെയ്യും,
0: ഡോണർ ആണ്. അപ്പോൾ ഈ പേഷ്യൻസിന് ഒരു അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റാണ്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റാണ് അദ്ദേഹത്തെ ഈ പറയുന്ന രൂപത്തിൽ വ്യതിരിക്തനാകുന്നത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഈ മുസ്ലിം പ്ലെയേഴ്സിന്, കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി അയാൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ജനിച്ചതൊന്നുമല്ല, പണുണ്ടാക്കാൻ വേണ്ടി ജനിച്ചതല്ല. അദ്ദേഹത്തിന് അതിനേക്കാൾ വലിയൊരു ലക്ഷ്യം ഉണ്ട്. സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, കരിയറിൽ, പ്രൊഫഷനിൽ ഒക്കെ ഇതിൻ്റേതായിട്ടുള്ള എലമെൻസ് ഉണ്ടാവും. ഇപ്പോൾ മുസ്ലിങ്ങളിപ്പോൾ ഇത് പിടിച്ചെടുത്ത് നോക്കുക കംപ്ലീറ്റ്, എന്താവും സംഭവിക്കുക? മദ്യം ഉണ്ടാവില്ല, ഗാംബ്ലിംഗ് ഉണ്ടാവില്ല, ഇത്തരത്തിലുള്ള ഈ ചുട്ടിപുത്തലും പച്ചപുത്തലും ഒക്കെ കുറേ എന്ത്
2: ചെയ്യും,
0: അതെ അത് കുറയും. ഉദ്ഘാടനത്തിന് വലിയ നഗ്നത പ്രദർശനമോ ഡാൻസോ എന്ത് ചെയ്യുന്നുണ്ടാവില്ല. അപ്പം കൂടുതൽ സഭ്യമായ കുടുംബങ്ങൾക്ക് കൂടെ ഇരുന്ന് വാച്ച് ചെയ്യാവുന്ന ഒരു ഗെയിമായിട്ട് ഫുട്ബോൾ കൺവേർട്ട് ചെയ്യപ്പെടും. ഇതേ സംഭവിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ യഥാർത്ഥ വിശ്വാസി ഒരു അപകടമാണ്. കാരണം അവൻ്റെ റെപ്രസെൻറ്റേഷൻ കുറച്ചുകൂടെ ആകർഷണീയമായി തോന്നാനിടയുണ്ട്. ഞാനിപ്പോൾ ഒരു അടുത്ത് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു വലിയൊരു ധനാഢ്യനായ ഒരു വ്യക്തി നെതർലാൻഡ്സ് അങ്ങനെ ഏതോ രാജ്യത്തു നിന്നുള്ളതാണ്, അദ്ദേഹം പറഞ്ഞാൽ ഖത്തർ വേൾഡ് കപ്പാണ് എന്നെ ഇസ്ലാമാക്കിയത് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ കാണുന്നുണ്ടായത്. ആ അപ്പോൾ അദ്ദേഹം പണ്ട് എൻ്റെ കോടികൾ വില മതിക്കുന്ന 10 കാറുകൾ എനിക്കുണ്ടായിരുന്നു. ഞാനൊരു ഒറ്റ കാറ് മാത്രം നിലനിർത്തി ബാക്കി 9 വിറ്റ് ഞാൻ ദാനം എന്ത് ചെയ്തു എന്നാണ്. അപ്പോൾ ഇതിലെ ഭയപ്പാടിന് കാര്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിൽ ചെയ്യേണ്ടത് എന്താണ്? യഥാർത്ഥത്തിൽ ഇവിടെ ഒരു വിശ്വാസി എന്നർത്ഥത്തിൽ മുസ്ലിങ്ങൾ കാണിക്കുന്ന ഈ ഒരു കൾച്ചറിനെ, ധാർമ്മികതയെ, റെപ്രസെൻറ്റേഷനെ യഥാരൂപത്തിൽ അളക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ മൂല്യത്തെ അംഗീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അതിനകത്ത് ജാതി കുത്തിക്കയറ്റുകയല്ല മാത്രമാണ്.
2: അതെ, വിശ്വാസം ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി അവിടെ കാണിക്കുമ്പം അതിലൂടെ ഇസ്ലാമിനെ പഠിക്കാനും അതിൻ്റെ നന്മ ആളുകൾ മനസ്സിലാക്കാനും തയ്യാറാവുകയാണ് ഇതിലൂടെ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയൊരു കാലയളവ് നീണ്ടുനിന്നൊരു കാര്യമാണ് അയോധ്യ എന്നുള്ളത്. അത് എല്ലാ കാലവും ഇങ്ങനെ കത്തിച്ചു കൊണ്ട് നടന്നു. അവസാനം അവിടെ ഒരു രാമക്ഷേത്രം നിർമ്മിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷവും വിവാദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യരെ തമ്മിലടുപ്പിച്ച് കൊണ്ട് ഉണ്ടാക്കിയൊരു മന്ദിരത്തിൽ, രാമക്ഷേത്രത്തിൽ, അവിടെ നടക്കുന്ന അടിമതിയുടെ, അവിടെ നിന്ന് കിട്ടുന്ന ദാനമായി ആളുകൾ നൽകുന്ന പണം, അതേപോലെ തന്നെ വെള്ളിയിഷ്ടികളൊക്കെ കട്ടുകൊണ്ടുപോയി, അതിൻ്റെ ഒരു രേഖയും അവിടെ ഇല്ല. അതിലെ ട്രസ്റ്റ് ഭാരവാഹികളടക്കം കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ അവിടെ നടന്നു എന്നുള്ളത്, ആളുകൾ സ്വന്തം പണം ദാനം ചെയ്യുന്ന സ്ഥലങ്ങളാണ്, അവിടെ നിന്ന് കൊണ്ടുപോകുന്ന 200 കോടിയുടെ അഴിമതി നടന്നു എന്നുള്ള രൂപത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് വാദിക്കുകയും ദൈവത്തിൻ്റെ പേരിൽ കലാപങ്ങൾ ഉണ്ടാക്കുകയും ശ്രമിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പം യഥാർത്ഥത്തിൽ അവരുടെ വിശ്വാസമല്ല മുഖ്യം, അവർക്ക് ഇതിന് മുന്നിൽ നിർത്തി വിശ്വാസം മുന്നിൽ നിർത്തിക്കൊണ്ട് വേറെ ചില കാര്യങ്ങളാണ് അവരുടെ ലക്ഷ്യം എന്നല്ല ഇതിൽ നിന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നു.
0: നമ്മൾ ഈ തെന്നാലി രാമൻ്റെയോ മറ്റൊരു കഥയുണ്ട്. ഒരു സ്ഥലത്ത് പണം കളഞ്ഞു കിട്ടിയപ്പോഴേ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ എന്താണ്, അയ്യോ ആളക്കൊല്ലി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ പെട്ടെന്ന് നിന്നു. അപ്പോൾ എന്താ പറയുന്ന വെച്ചു, നീ കാത്തു നിൽക്കുകയെന്ന് പറഞ്ഞു. പിന്നെ ആ രണ്ട് കൂട്ടുകാർ വരുന്നതും അവർ ആ പണത്തിന് വേണ്ടി പരസ്പരം കൊല്ലുന്ന ഒരു കഥ പറയുന്നുണ്ട്. അപ്പോൾ സമ്പത്ത് എന്നുള്ള ഒരു വസ്തു ഇത് വിശ്വാസവുമായി കൂട്ടിയിണക്കപ്പെടുകയാണെങ്കിൽ എവിടെ വേണമെങ്കിലും ആരുടെ വിഷയത്തിലും സംഭവിക്കാവുന്നൊരു കാര്യമാണിത്. ഇപ്പോൾ നമുക്ക് അതായത് ഇപ്പോൾ ചരിത്രത്തിൽ, ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും വലിയ കൊള്ളക്കാരനാണ് മഹമ്മൂദ് അൽ ഗസ്നി. അദ്ദേഹം 17 തവണ എന്ത് ചെയ്തു, ഒരേ അമ്പലം ആക്രമിച്ചു. എന്തിനാന്ന് വെച്ചാൽ എന്താണ്, അവിടെ എപ്പോഴും ഇങ്ങനെ കൂട്ടി വെച്ചിരുന്നു, അപ്പോൾ അത് കള്ളടിക്കാൻ
1: വേണ്ടിയിട്ട്.
0: അപ്പോൾ അദ്ദേഹം ഒരു കൊള്ളക്കാരൻ്റെ മനോഭാവത്തോട് വന്ന് അടിച്ചുപോയി എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ ഹൈന്ദവ പിന്നെ രാജാക്കന്മാർ തന്നെ ധാരാളമായിട്ട്
1: ക്ഷേത്രങ്ങൾ
0: കൊള്ളയടിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഒന്നുകിൽ എന്താണ്, അവർ വേറെ സെക്ടിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ ശൈവ വിശ്വാസികൾ വൈഷ്ണവ അത് കൊള്ളയടിച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിലും ചിലർ വിശ്വാസികളായിരുന്നില്ല. മറ്റൊരർത്ഥത്തിൽ അവർ
1: യുദ്ധത്തിൻ്റെ സ്വാഭാവിക ധാർമ്മികതയാണ് പണം,
0: അതാണ്
1: അപഹരിക്കാന്നുള്ളത്.
0: അത് സാമ്പത്തികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ രാജതരംഗിണി എന്നൊക്കെ പറയുന്ന കൽഹർണൻ്റെ ഒക്കെ പുസ്തകമുണ്ട് കാശ്മീരി രാജവംശങ്ങളെ കുറിച്ച്. അവരൊക്കെ കൊള്ളയടിച്ച ഈ മറ്റേ അമ്പലങ്ങളെ കുറിച്ചൊക്കെ അതിനകത്ത് ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതായത് റിച്ചാർഡ് എച്ച് ഡേവിഡിൻ്റെ ഒരു പുസ്തകമുണ്ട്, അദ്ദേഹം ഇതുപോലെ തന്നെ ഈ ലൂട്ടഡ് പിന്നെ അമ്പലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം പറഞ്ഞു വെച്ചാൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ ലൂട്ടിങ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ മറ്റേ ആരാധനാ കേന്ദ്രങ്ങളിൽ സമ്പത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പരിണാമമുണ്ട്. ഞാനിങ്ങനെ പറയുന്നത് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഹിന്ദു പ്രശ്നമാണ് എന്ന രീതിയിൽ കാണണ്ടല്ലോ. അപ്പോൾ അജ്മീറിനെ കുറിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു ലേഖനം വന്നിരുന്നു. അവിടെ 300 കോടിയുടെ വരുമാനം വർഷത്തിലുണ്ട്, ഒരു 1100 കുടുംബങ്ങളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്, അവർ ഗുണ്ടാ സംഘങ്ങളെ പോലെയാണ് പെരുമാറുന്നത്. അപ്പോൾ അവരത് എന്ത് ചെയ്യുന്നു, എല്ലാ രീതിയിലും അതിനെ മത്ത് പിടിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഈ പാവം ഭക്തന്മാർ കൊണ്ടുപോയിട്ട് 50-100 രൂപയായിട്ടോ അല്ലെങ്കിൽ 500-1000 രൂപയൊക്കെ ആയിട്ട് എന്താണ് ഇട്ട് കൊടുക്കുന്ന പണം അനുഭവിക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു വിഭാഗം അവിടെ ഉണ്ടാവുകയാണ്. നമുക്കറിയവിടെ പോയ ആർക്കൊക്കെ അറിയാം, പിന്നെ ഇങ്ങനെ വിളിക്കുകയാണ്, ഇവിടെ വരൂ ഇവിടെ വരൂ എന്നിട്ട് വിളിക്കുകയാണ്. എന്തിന്? സ്വർഗം വാങ്ങിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ടൊരു ഒരു ഒഴിച്ചിലോ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ രാഷ്ട്രീയവും മതവും കൂടിയാണ് ഇവിടെ കൂട്ടിക്കരപ്പെട്ടത്. ആത്മീയത തന്നെ ഈ സമ്പത്തുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇവിടെ രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തി അതിൽ നിന്ന് ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഈ അമ്പലം ഉണ്ടാവുന്നത്. വളരെ കൃത്യമായിട്ടൊരു ആണ്. എന്നിട്ട് ആ ഒരു അമ്പലത്തെ ഒരു വലിയ സാമ്പത്തിക സ്രോതസ്സാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഫണ്ടിങ് സോഴ്സ് പോലെയാണ്. ഇവിടെ ഇതിപ്പോൾ ഒരു ആദ്യമായിട്ടുണ്ടായൊരു ഒരാരോപണമല്ലോ. ചാൽ 1989 ഈ അദ്വാനി അന്നത്തെ നേതാക്കൾ എന്ത് ചെയ്തു, VHP നേതാക്കളടക്കമുള്ളവർ ശിലാന്യാസത്തിന് വേണ്ടി നിങ്ങൾ ശിലകൾ എന്ത് ചെയ്യണം, പിന്നെ ശേഖരിക്കണം, റെഡിയാക്കണം, അത് നമുക്ക് പിന്നെ അയോധ്യയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഇത് വന്ന സമയത്ത് തന്നെ ഈ ശിലകൾ, അത് രത്നവും സ്വർണ്ണമൊക്കെ പതിപ്പിച്ച ശിലകൾ അങ്ങോട്ട് എന്ത് ചെയ്തു കൊണ്ടുവന്നിരുന്നു. ഇതിൽ നിന്ന് 1200 ശിലകൾ കാണാതെ പോയി എന്നുള്ള ആരോപണം അന്നുണ്ട്.
2: ഇപ്പോഴും ആ വെള്ളി ഇഷ്ടികകൾ കാണാതായി എന്നുള്ളത്.
0: അല്ല, അപ്പോൾ ഇത് അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ, ഈ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ അവിശ്വാസികളൊക്കെ ചോദിക്കുന്ന ചോദ്യമില്ലേ, അല്ല ഈ ദൈവത്തിന് എന്താണ് ഇപ്പം എന്തിനായി സ്വർണം, എന്തിനായി രത്നം പതിച്ച കിരീടം, അല്ലെങ്കിൽ എന്തിനാണ് വെള്ളി എന്നൊക്കെ ചോദിച്ചാൽ ആ ചോദ്യത്തിനൊരു ഉത്തരം വേണമല്ലോ. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചോളം നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളോട് ഭക്ഷണം ആവശ്യപ്പെടുന്നില്ല, എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം പള്ളിയെ സംബന്ധിച്ചോളം, യഥാർത്ഥത്തിലൊരു മുസ്ലിം പള്ളിയെ സംബന്ധിച്ചോളം, അവിടെ അതിൻ്റെ നടത്തിപ്പിനൊക്കെ വേണ്ട ചെറിയ എന്തെങ്കിലും ഒരു ഫണ്ടോ സംഭാവന അല്ലാതെ അതിനപ്പുറം പോകുന്നൊരു ഭണ്ഡാരത്തിൻ്റെ ആവശ്യമില്ല. ഈ ഞാൻ ഒരു ഇവിടെ നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ ഒരു സ്വലാത്ത് നഗർ എന്ന് പറയുന്നൊരു, ഇപ്പോഴും ഉണ്ടോ എനിക്കല്ല, സംവിധാനം വന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരിക്കൽ അവിടുന്ന് കോഴിക്കോട് നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് റോഡ് സൈഡിൽ, അവിടെ സ്വലാത്ത് അങ്ങനെ ഗംഭീരമായിട്ട് നടക്കുകയാണ്, അപ്പോൾ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ മറ്റേ മയിൽക്കുറ്റി പോലെ നിരന്തരമായിട്ട് ഒരുപാട് വെച്ചിട്ടുണ്ടിങ്ങനെ നിറയെ നേർച്ച കുട്ടികൾ. അപ്പോൾ 100 എണ്ണ എണ്ണിയപ്പം ചെയ്തു, പിന്നെ നമ്മൾ എണ്ണക്കം നിർത്തി. അപ്പോൾ ആലോചിച്ച് നോക്കുക, അവിടെ അതിൻ്റെ താല്പര്യം എന്താണ്? വളരെ കൃത്യമാണ്, സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടിയുള്ള ഒരു ചൂഷണ കേന്ദ്രമാക്കിയിട്ടാണ് ഇതിനെ മാറ്റിയിട്ടുള്ളത്. ഇത് വിശ്വാസികൾക്ക് ബോധ്യപ്പെടാതിരിക്കുന്നിടത്തോളം വലിയ പിന്നെ ഇല്ലേ, ആധുനിക കാലത്തും അതങ്ങനെ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇതിനകത്തുള്ള ചില ഗൗരവമേറിയ പ്രശ്നങ്ങളുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ മാറ്റി മറിക്കാൻ കാരണമായ ഒരു ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ മത മിക്സിങ്ങിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. അതിന് ഈ ഇപ്പോൾ ഈ അമ്പലം വരുന്നതിൻ്റെ അത് തീരുമാനമാകുന്നതോടെ പ്രധാനമന്ത്രി നേരിട്ടാണ് ഈ ട്രസ്റ്റിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തുള്ളത്. എന്നുവെച്ചാൽ അതിൽ ഉത്തരവാദിത്വമുണ്ട് പ്രധാനമന്ത്രിക്കും BJP ഈ പാർട്ടിക്കും വരെ മറുപടി പറയേണ്ട ബാധ്യത ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനത്തെ കോർ നേതാക്കന്മാരെയാണ്. ഇപ്പോൾ VHPയുടെ ഒരു കോർ ലീഡറാണ്, BJPയുടെ കോർ ലീഡേഴ്സിനെയാണ് ഈ ട്രസ്റ്റ് അംഗങ്ങളാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങളില്ലാതെ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ എങ്ങനെയാണിത് മുന്നോട്ട് പോകുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ മഹിപാൽ സിംഗ് എന്ന് പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഈ ഇതിൻ്റെ അക്കൗണ്ടൻ്റ്, അദ്ദേഹം തന്നെ പറഞ്ഞാൽ 2 കൃത്യമായിട്ട് റെക്കോർഡുകൾ പോലും സൂക്ഷിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വളരെ അയഞ്ഞ ഒരു സ്ട്രക്ചറ്, ചില കണക്കുകൾ പറയുന്ന ഒരു ദിവസത്തിൽ 1 മറ്റേ സ്വർണം വെള്ളി ഇതിൻ്റെയൊക്കെ കാണിക്കുക എന്താണ് കിട്ടുന്നത് നമുക്കറിയില്ല. 15 20 എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ പോയാലും ശരി, 100-200 രൂപയെങ്കിലും ഈ നിലയ്ക്ക് വരുമാനം വരുന്നുണ്ടാവും. ഇത്രയും വലിയ സാമ്പത്തിക സ്രോതസ്സുള്ള ഒന്ന് ഇങ്ങനെ അക്കൗണ്ടബിൾ അല്ലാതെ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ പുറമേ ഈ ഇപ്പം ഇതിനകത്തേക്ക് ഫോറിൻ ഫണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളറിയാം FCRI വിവാദം നിലനിൽക്കുകയാണ്. അതായത് ഫോറിൻ ഫണ്ട് രാജ്യത്തെ മതവൽക്കരിക്കാനും അല്ലെങ്കിൽ രാജ്യദ്രോഹികളുടെ കയ്യിൽ ആയുധമാകാനും പോകുന്നു എന്നുള്ളതുകൊണ്ട് പല രീതിയിലുള്ള നിയമപരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ വരുന്ന ഫണ്ടുകൾ കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അത് പരിശോധിക്കപ്പെടേ? ED എന്താ വരാത്ത്? ഇതിനേക്കാൾ കുറഞ്ഞ പല പ്രശ്നങ്ങളിലും ED എന്താണ് വരികയും റെയ്ഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നാട്ടിലിപ്പം ഈ മറ്റേ 5 മെഡിക്കൽ കോളേജുകളിൽ എന്ത് ചെയ്തു, ED വന്ന് റെയ്ഡ് ചെയ്തു. എന്തായിരുന്നു, എന്തോ ഒരു അവയവ കച്ചവടത്തിൻ്റെ പ്രശ്നമുണ്ടെന്ന് കേട്ടപ്പോഴേക്ക്. അതിനേക്കാൾ ഇത്രയോ
1: മാരകവും
0: അതെ ഭീകരവുമായിട്ടുള്ള ഒരു തെഫ്റ്റ് കൊള്ള നടന്നിട്ടും മാത്രമല്ല അതിന് എല്ലാ രീതിയിലുള്ള ഈ വൈദേശികവും അടക്കമുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിട്ടും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, പിന്നെ ഒരിത് ED വരുന്നില്ല. പിന്നെ ഈ ഫണ്ട് ഒരു പ്രൈവറ്റ് ട്രസ്റ്റാണത്, ഈ ഫണ്ട് എവിടേക്ക് പോകുന്നു? എന്തിനു വേണ്ടി വിനിയോഗിക്കപ്പെടുന്നു. അപ്പോൾ അതിന് ആ രീതിയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും മറ്റേ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താണ് ഇതിൻ്റെ ഒരു ഒരു ഒരു അക്കൗണ്ടിൻ്റെ ഒരു ഷീറ്റ് എന്ത് ചെയ്യണം ഫൈനലി ജനങ്ങളുടെ മുമ്പിൽ, നമ്മുടെ മുമ്പിലൊന്നുമല്ല വിശ്വാസികളുടെ മുമ്പിൽ വെക്കണ്ടേ. അതിന് വേറൊരു കാരണം കൊണ്ട് ഇവിടെ ശരിക്കും ശ്രീരാമനല്ല പ്രതിഷ്ഠ, രാംലല്ലയാണ് എന്ന് വെച്ചാൽ കുട്ടിയായിട്ടുള്ള രാമനാണ്. അപ്പോൾ കാലാകാലം അത് കുട്ടിയായിരിക്കും, പ്രതിഷ്ഠ കുട്ടിയായിരിക്കും. അപ്പോൾ ആ കുട്ടിയുടെ അല്ലെങ്കിൽ രാംലല്ലയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ പറയുന്ന ട്രസ്റ്റ്. അപ്പോൾ എത്രമാത്രം വിശ്വാസികളെ വഞ്ചിക്കുന്ന കബളിപ്പിക്കുന്ന ഒന്നാണിത്. ഇനി ആലോചിച്ചു ഇതിൻ്റെ ഇത് ആരോപണം ആദ്യം വന്നാൽ ഇതിപ്പോൾ പൊട്ടിത്തെറിച്ചു മാത്രമേ ഉള്ളൂ. ഈ ഇതിന് മുമ്പ് എന്ത് ചെയ്തു, ലാൻഡുമായി ബന്ധപ്പെട്ട ഒരു ഡീലിൽ അല്ലേ 2.5 കോടി രൂപ കമ്മീഷൻ മറ്റേ ബ്രോക്കർമാർ വാങ്ങിയ സ്ഥലം 23 കോടിക്ക് ട്രസ്റ്റ് വാങ്ങുന്നു. എന്നുവെച്ചാൽ ഒരാഴ്ച കൊണ്ട് 23 കോടി ആ നഷ്ടം ആർക്കാണ്, വിശ്വാസികൾക്കും ഈ ട്രസ്റ്റിന് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇതിൽ മാത്രം, ഇപ്പോൾ ശബരിമലയിൽ സംഭവിച്ചതും ഇതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ അമ്പലമായിട്ടുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടുത്തെ രാജകുടുംബം കൊള്ള നടത്തിയെന്ന് പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ സമാനമായ രീതിയിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ നിഗൂഢമായിട്ടുള്ള പലതും നടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് ഇപ്പോൾ ഭയപ്പെടുന്ന കാര്യം വെച്ചാൽ ഇപ്പോൾ ഒരു SIT വെച്ചൊക്കെയാണ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചൊക്കെയാണ്, അന്വേഷണം നടത്തി അട്ടിമറിക്കുമോ എന്നുള്ളതാണ് ഒരു ഭയപ്പാട്. കാരണം ചിലവർ പറഞ്ഞു വെച്ചാൽ ഇത് യോഗിയെ വീഴ്ത്താൻ വേണ്ടി മോദി കൊണ്ടുവന്ന തന്ത്രമാണെന്നാണ്. വേറെ ചില വിഭാഗങ്ങൾ ഇപ്പോൾ മലയാളത്തിലാണ് ഞാൻ കണ്ട കാര്യമായിട്ട് ഇത് മുസ്ലിങ്ങളുടെ ഈ അന്വേഷണം ഈ അമ്പലത്തെ തകർക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളുണ്ടാക്കിയ ഗൂഢാലോചനയാണ് എന്നുള്ളതാണ് മുല്ലമാരെ. പക്ഷേ ഭാഗ്യത്തിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ നാൾവഴി നോക്കിക്കഴിഞ്ഞാൽ June 7 അഖിലേഷ് യാദവാണ് ആദ്യമായിട്ട് തൻ്റെ എക്സിൽ ഇത്തരത്തിലൊരു കുറിപ്പ് ഇടുന്നത്. ഇത് ചിലത് നടക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അദ്ദേഹം അതായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്താണ് June 16 സന്തോഷ് ദുബെ എന്ന് പറയുന്ന ഒരു പഴയ കർസേവകൻ, അദ്ദേഹം ഇപ്പോഴും പിന്നെ ഈ ഹൈന്ദവ പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം പോലീസിനെ സമീപിച്ചൊരു കേസ് എന്ത് ചെയ്തു, ഇത് ഇവിടുത്തെ സാമ്പത്തിക ഈ ക്രയവിക്രയങ്ങൾ ശരിയല്ല എന്നുള്ള രീതിയിൽ. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശരത് ശുക്ല, അദ്ദേഹം അതേ ദിവസം ഒരു പരാതി കൊടുത്തു. പിന്നെ 18 നമ്മളെ ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയ് സിംഗിൻ്റെ പേരിന് വേണ്ടിയും കേസ് കൊടുത്തു. ഇവരാരും മുസ്ലിങ്ങളല്ല. അപ്പോൾ ഭാഗ്യവശാൽ എന്ത് ചെയ്തു, മുസ്ലിങ്ങളാരും ഇല്ല, പരാതി കൊടുക്കുകയും ഇടപെടുകയും ചെയ്തിട്ടില്ല. മാത്രമല്ല കൃത്യമാണ് ഗൂഢാലോചന നടത്തിയവരും ഹിന്ദുക്കളോ ഹൈന്ദവ വിശ്വാസികളോ ആണെന്നുള്ളത്. എന്തായാലും ഇവിടെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായി തോന്നിയത് എന്താ അറിയോ, എങ്ങാനും ഈ ട്രസ്റ്റിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു സ്നേഹം തോന്നിയിട്ട് ഒന്നോ രണ്ടോ മുസ്ലിങ്ങളെ എങ്ങാനും ഉൾപ്പെടുത്തിയിരുന്നെങ്കിലോ, എങ്കിൽ ഇന്നത്തെ പ്രതികൾ ആരായിരിക്കും, അവരാകുമായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ എന്തില്ല, നമ്മളാരോ ഇന്നത്തില്ല. ഇനി തിരിച്ച് നമ്മൾ ആലോചിക്കണം, ഈ വഖഫ് ബോർഡിലേക്ക് മുസ്ലിങ്ങളല്ലാത്തവരെ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രയവിക്രയങ്ങളിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരികയാണെങ്കിൽ ആരായിരിക്കും പ്രതികൾ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമാണ്. എന്നാലും ഇതൊക്കെ കേട്ടിട്ടും പൊള്ളാത്ത ചില കപട വിശ്വാസികൾ ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് ന്യായീകരിക്കുന്നുണ്ട്. അവരെ വിശ്വാസികൾ തിരിച്ചറിയണം. ഇവരെല്ലാം ഒരേ താല്പര്യത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ LK അദ്വാനിയെക്കുറിച്ച് സ്വന്തം മരുമകൾ പറഞ്ഞൊരു കാര്യം അദ്ദേഹം വിശ്വാസിയായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും എല്ലാം ചേർത്ത് വായിച്ചു വെക്കുമ്പോൾ ഒരു ചിത്രം നമുക്ക് കിട്ടും. ഇത് മതവിശ്വാസത്തിൻ്റെ വിഷയമല്ല, മറിച്ച് മതത്തെ കച്ചവടവൽക്കരിക്കുന്നവരുടെ വിഷയമാണ്.
2: അതെ, വിശ്വാസത്തെ ഒരു കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഞങ്ങളോടുള്ള സ്നേഹം പണത്തിനോടുള്ള അധികാരത്തോടുള്ള സ്നേഹമായിരുന്നു എന്ന് തന്നെ വേണം നമുക്കത് മനസ്സിലാക്കാൻ.
1: അതെ, അധികാരം തോടുള്ള സ്നേഹം തന്നെയാണ് ഈ രാംലല്ലയുമായി ബന്ധപ്പെട്ട, ബാബരി മസ്ജിദിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇന്ത്യയിൽ BJP 2 പാർലമെൻറ്റ് അംഗങ്ങളിൽ നിന്ന് ഇന്ന് എത്തി നിൽക്കുന്ന, കഴിഞ്ഞ തവണ എത്തിയ ഏറ്റവും വലിയ ഒരു ഭൂരിപക്ഷത്തിലേക്ക്, 300+ പാർലമെൻറ്റ് അംഗങ്ങളിലേക്ക് എത്താൻ അവരേറ്റവും അധികം സഹായിച്ചൊരു ഘടകം ഈ രാംജന്മഭൂമി പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഇന്ത്യ കണ്ടിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ രാജ്യം അതിൻ്റെ ചരിത്രത്തിലുടനീളം കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ബി ജെ പിക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ ഒരു അടിയുടെ ഒരു തുടക്കമായി കാണാനാണ് ഓരോ ജനാധിപത്യ വിശ്വാസിയും ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായി കാണുന്നത് എന്ന് കാണാനാണ് ഞാൻ.
3: പീസ് റേഡിയോ അസ്മാ ഉൽ ഹുസ്ന. പ്രിയ ശ്രോതാക്കളെ, നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സ്രഷ്ടാവായ അള്ളാഹുവിനെ കൂടുതൽ അറിയുവാനും മനസ്സിലാക്കാനും സാധ്യമാവുന്നത് അള്ളാഹുവിനെക്കുറിച്ച് അറിയുമ്പോഴാണ്, അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് അറിയുമ്പോഴാണ്. ഏറ്റവും മഹത്വമേറിയ ഒരു നാമമായ അള്ളാഹു ഈ നാമത്തെക്കുറിച്ച് സംസാരിക്കുന്നു അബ്ദുറൌഫ് അൽ ഹിക്മി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അനുജന്മാരെ, അനുജത്തിമാരെ, നമ്മൾ എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ എന്താ പഠിച്ചു വരുന്നത്? ആ, അള്ളാഹുവിനെ കുറിച്ചാണല്ലേ. മാഷാ അല്ലാ. അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്താണ് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഹുസ്നയാണ്. മാഷാ അല്ലാ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതിമഹത്വമേറിയതാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഓക്കെ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെയാ കിട്ടുക? ആ, ഒന്ന് സ്വർഗം കിട്ടും അല്ലേ, രണ്ട് ഈമാൻ വർദ്ധിക്കും അല്ലേ, ആ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥൈര്യം ലഭിക്കും, അതുപോലെയുള്ള അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്തുകൾ ലഭിക്കും, സ്വർഗം ലഭിക്കും, ഒക്കെ നമ്മൾ പഠിച്ചു. ശരി, ഇനി ഇന്നു മുതൽ ഇൻഷാ അല്ലാ ഈ ക്ലാസ്സുകളിൽ പഠിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. അതിൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന നാമമാണ് അല്ലാഹു. എന്താണ് അല്ലാഹു? ഓക്കെ, അല്ലാഹു എന്ന നാമമാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു എന്ന നാമം മറ്റെല്ലാ നാമങ്ങളെയും ഉൾക്കൊള്ളുന്ന ഏറ്റവും സുപ്രധാനമായ, ഏറ്റവും മഹത്വമേറിയ, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു നാമമാണ് അല്ലാഹു എന്ന നാമം. ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന കാണുന്നു. ആ നിസ്കാരത്തിന് ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നി അഷ്ഹദു അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ അഹദു സ്വമദു ലദി ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ഈ പ്രാർത്ഥന ഇങ്ങനെ കേട്ടപ്പോൾ റസൂല്ല എന്ത് ചെയ്തെന്നറിയോ? റസൂല്ല ഇങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞ്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ പറഞ്ഞ്, ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ അതിൽ അല്ലാഹു എന്ന ആ ഒരു വാക്കാണ് ആദ്യം ഉച്ചരിച്ചത്. അല്ലാഹു എന്ന വാക്കാണ് ആദ്യം ഉച്ചരിച്ചത്. ആ വാക്ക് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ പ്രാർത്ഥന കേട്ടിട്ട് പറഞ്ഞത് വല്ലദി നഫ്സീ ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലഖദ് സഅലല്ലാഹ ബിഇസ്മിഹിൽ അളീം, അല്ലാഹുവിൻ്റെ ഏറ്റവും മഹത്വമേറിയ നാമത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ മനുഷ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പ്രത്യേകത പറഞ്ഞു കൊടുക്കാൻ, അങ്ങനെ അല്ലാഹുവിൻ്റെ ഈ മഹത്വമേറിയ അല്ലാഹു എന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ പ്രത്യേകത പറയാണ്, അല്ലദി ഇദാ ദുഇയ ബിഹി അജാബ. ആ വാക്കുകൊണ്ട്, ആ നാമം കൊണ്ട് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു ഉത്തരം ചെയ്യുന്നതാണ്. എന്താണ്? അല്ലാഹു ഉത്തരം ചെയ്യും. ഇപ്പം നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? അല്ലാഹു എന്ന നാമം മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. ഇപ്പം ചിലപ്പോൾ അല്ലാഹുമ്മ എന്ന പ്രാർത്ഥന തുടങ്ങാം. എത്രയോ പ്രാർത്ഥനകളാണ് അല്ലാഹുമ്മ എന്ന് പറഞ്ഞ് റസൂലുള്ള തുടങ്ങിയിട്ടുള്ളത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത്ത വ അഊദു ബിക മിനന്നാർ, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു, ഞാൻ നിന്നോട് നരകത്തിൽ നിന്ന് കാവൽ തേടുന്നു. ഇങ്ങനെ അല്ലാഹുമ്മ ആദ്യം തുടങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ കാരണമാകുന്നതാണ്. അപ്പം അല്ലാഹുവിൻ്റെ നാമങ്ങൾ എന്ത് ചെയ്യണം? മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ പ്രാർത്ഥന വേളകളിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ റസൂലുള്ള വീണ്ടും പറഞ്ഞു, വഇദാ സുഇല ബിഹി അഅതാ, എന്താണോ ആ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നത്, അല്ലാഹു എന്ന നാമം മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചാൽ അല്ലാഹു അത് തരും എന്നതാണ് ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, രണ്ട് കാര്യങ്ങൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഏതൊക്കെയാ? ആ, ഒന്നാമത്തത് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു എന്ന നാമം, അല്ലെങ്കിൽ അള്ളാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഒന്നാമതായി റസൂലുള്ള പറഞ്ഞു.

അഞ്ച് കാര്യങ്ങൾ. അതിലൊന്നാമത്തത്, ഈ നാമങ്ങൾ ശ്രേഷ്ഠമാകാനുള്ള കാരണങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഒന്നാമതായി പറഞ്ഞത്, നമ്മൾ മുസ്ലിം ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരാളിപ്പോൾ മുസ്ലിമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അപ്പോൾ അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ എന്താണ് ചെയ്യേണ്ടത്? ആ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയണം അല്ലേ. അതുപോലെ തന്നെ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് നമ്മൾ പറയണം. അപ്പോൾ അവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അവിടെ അള്ളാഹിന്റെ നാമമാണ് പറഞ്ഞത്. ഒരാൾ മുസ്ലിമായി കടന്നു വരുമ്പോൾ ആദ്യമായി ഉച്ചരിക്കുന്ന നാമം അല്ലാഹു എന്ന നാമമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മഹത്വമേറിയതാണ്. അതുപോലെ തന്നെ രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, മറ്റെല്ലാ നാമങ്ങളുടെയും അടിസ്ഥാനം അല്ലാഹു എന്നതാണ്. നമ്മൾ അല്ലാഹു ഹക്കീമാണ് എന്ന് പറയും, എന്നാൽ ഹക്കീം അല്ലാഹു ആണ് എന്ന് പറയില്ലല്ലോ. നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയോ? ഇല്ല, അല്ലാഹു ഹക്കീമാണ് എന്ന് പറയും, അല്ലെങ്കിൽ അല്ലാഹു അലീമാണ് എന്ന് പറയും. അപ്പൊ അല്ലാഹുവിന്റെ മറ്റു നാമങ്ങളെയെല്ലാം ഈ അല്ലാഹു എന്ന നാമത്തിലേക്കാണ് ചേർത്തു പറയുന്നത്. ശരി, ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഇബാദത്തുകളിൽ അധികവും അല്ലാഹു എന്ന നാമമാണ്. നിങ്ങളൊന്ന് പറഞ്ഞോക്കേ, നിങ്ങൾ ചെയ്യുന്ന, നമ്മളൊക്കെയും ചെയ്യുന്ന ഇബാദത്തുകളിൽ അധികവും അല്ലാഹുവാണ്. എവിടെയൊക്കെ സന്ദർഭങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു നോക്കിയേ. ആ ബാങ്ക് വിളിക്കുമ്പോൾ അല്ലാഹു എന്ന് പറയില്ലേ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നാ പറയുന്നത്. ഇഖാമത്ത് കൊടുക്കുമ്പോഴോ, അവിടെയും അല്ലാഹു എന്ന നാമമാണ് പറയുന്നത്. ഇനി നമ്മൾ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുമ്പോഴോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടും. അതല്ലാത്ത മറ്റ് തക്ബീറുകളും അല്ലാഹു അക്ബർ എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞാലോ സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. കണ്ടോ, സുബ്ഹാനല്ലാ അവിടെയും അല്ലാഹു, അൽഹംദുലില്ലാ അവിടെയും അല്ലാഹു, അല്ലാഹു അക്ബർ അവിടെയും അല്ലാഹു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ അഖിലവും അല്ലാഹു എന്ന നാമമാണ്. അതുകൊണ്ട് തന്നെ അത് മഹത്വമേറിയ നാമമാണ് എന്ന് പറയുന്നുണ്ട്. നമ്മളൊരിക്കലും അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന് പകരം റഹ്മാൻ അക്ബർ എന്ന് പറയില്ല. ബാങ്ക് വിളിക്കുമ്പോൾ റഹ്മാനു അക്ബർ എന്ന് പറയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ അല്ലാഹു എന്ന നാമം വളരെ മഹത്വമേറിയതും ശ്രേഷ്ഠതയുള്ളതുമാണ് എന്ന് ഈ കാരണങ്ങൾ കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകി. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ വന്നത് അല്ലാഹു എന്ന നാമമാണ്. 2697 തവണയാണ് അല്ലാഹു എന്ന നാമം വിശുദ്ധ ഖുർആനിൽ വന്നത്. എത്ര പ്രാവശ്യമാണ്? 2697 പ്രാവശ്യം അല്ലാഹു എന്ന നാമം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇനി നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അല്ലാഹു എന്നത് നമ്മൾ ആരും മറ്റൊരാളെ വിളിക്കൂലല്ലേ. നമ്മൾ ഒരാളെയും അല്ലാഹു എന്ന് വിളിക്കൂല. പക്ഷെ അല്ലാഹുവിൻ്റെ മറ്റു നാമങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അബ്ദുർ റഊഫ് അല്ലെങ്കിൽ അബ്ദുൽ ഹക്കീം എന്നുപോലെയുള്ള നാമങ്ങൾ, നമ്മളൊരു പക്ഷേ ആ അബ്ദു ഒഴിവാക്കിയിട്ട് റഊഫെ അല്ലെങ്കിൽ ഹക്കീമെ എങ്ങനെ വിളിക്കും? എന്നാൽ അബ്ദുല്ല എന്ന് പറയുന്ന നാമമുള്ള ഒരു വ്യക്തിയെ ഒരിക്കലും അല്ലാ എന്ന് വിളിക്കൂല അല്ലേ. നമ്മൾ വിളിക്കോ? നമ്മൾ ആരെങ്കിലും വിളിക്കോ? നമ്മൾ ആരും വിളിക്കൂല, നമ്മൾ അബ്ദുല്ല എന്ന് തന്നെ വിളിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അല്ലാഹു എന്ന നാമത്തെ മറ്റൊരു വ്യക്തിയെ വിളിക്കാൻ പാടില്ല. അത് അല്ലാഹുവിന് മാത്രമുള്ള പേരാണ്, അല്ലാഹുവിന് മാത്രമുള്ള പേരാണ്. അതുകൊണ്ട് വേറൊരാൾക്കും വിളിക്കാൻ പാടില്ല. അതാണ് നമ്മൾ നാലാമതായി മനസ്സിലാക്കേണ്ടത്. ഇനി അഞ്ചാമത്തത്, ഏത് നാമവും ഏത് നന്മയും ആരംഭിക്കുന്നത് അല്ലാഹു എന്ന നാമം ഉച്ചരിച്ചുകൊണ്ടാണ്. നമ്മൾ ബിസ്മിർ റഹ്മാൻ എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കൂലല്ലോ, നമ്മൾ ബിസ്മിർ റഹ്മാൻ എന്ന് പറഞ്ഞ് വസ്ത്രം ധരിക്കൂലല്ലോ, നമ്മൾ ബിസ്മിർ റഹ്മാൻ അല്ലെങ്കിൽ ബിസ്മിർ റഹീം, ബിസ്മിൽ ഹക്കീം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പ്രവേശിക്കൂല. എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ചു തന്നതും നമുക്ക് ചെയ്യാനുള്ളതും ഉരുവിടാനുള്ളതും എന്താണ്? നമ്മൾ എന്താ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ പറയല്? ആ ബിസ്മില്ലാ എന്ന് പറഞ്ഞാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോഴും വീട്ടിൽ കയറുമ്പോഴും ഒക്കെ നമ്മൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് ഏത് നന്മകൾ ആരംഭിക്കുമ്പോഴും അല്ലാഹു എന്ന നാമം ഉച്ചരിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അല്ലാഹു എന്ന ഈ ഇസ്മുൽ ജലാല, ഏറ്റവും മഹത്വമേറിയ ഈ നാമം, അലീമായ ഈ നാമം, അഅലമായ ഈ നാമം അല്ലാഹു എന്ന

0: ഈ നാമം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥന വേളകളിൽ ഈ നാമം മഹത്വമേറിയതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്ന നാമത്തെ കൂടുതൽ അടുത്തറിയാൻ നമ്മൾ പരിശ്രമിക്കണം. ആ അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, ആ അള്ളാഹുവാണ് നമ്മെ പരിപാലിക്കുന്നത്, ആ അള്ളാഹുവാണ് നമുക്ക് ഉപജീവനം നൽകുന്നത്, ആ അള്ളാഹുവിലേക്കാണ് നമ്മുടെ മടക്കവും എന്നത് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറ. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ച് പഠിക്കുന്ന അസ്മാഉൽ ഹുസ്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് നമ്മൾ അള്ളാഹു എന്ന നാമം ആയിരുന്നു പഠിച്ചത്. സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുർ റൗഫ് അൽ ഹക്കമി.

0: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
1: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
0: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
1: അതെ, ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
0: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
1: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
0: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
1: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
0: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
1: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: Peace Radio. Tune to reality.

0: ഇരു കിഡ്നികളും നഷ്ടപ്പെട്ട വ്യക്തിക്കു വേണ്ടി റോഡിന്റെ അരികിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം വന്നതിനു ശേഷം, എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം സർവവും വിറ്റ് കുടുംബത്തെയും മക്കളെയും മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിനു പകരം വളരെ കൃത്യമായ പരിശോധനകളും ചെക്കിങ്ങുകളും നമുക്ക് ജീവിതത്തിലെ ശീലമാക്കിക്കൂടെ? ജീവിതം ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ വരാൻ സാധ്യതയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന വളരെ പ്രധാനമാണ്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാൻ മടിക്കുകയും ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചോർത്ത് സഹതപിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കുറെ ആളുകൾക്ക് ബാധ്യതയാകുന്നത്? ആവശ്യമായ മുൻകരുതലുകളും സൂക്ഷ്മതകളും എടുക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതല്ലേ? ആരോ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന പേടിയോടുകൂടെ നാം ചികിത്സകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു വലിയ സമൂഹത്തിന്റെ ബാധ്യതയായി മാറുന്നുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടി ഒരു ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്ന സമിതി ഉണ്ടാകരുതെന്ന് നാം സ്വയം തീരുമാനിക്കേണ്ടതാണ്. വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അടുത്തതായി ശ്രോതാക്കൾ കേൾക്കുന്നത് യുഗചരിതം. ഉസൈൻ സലഫി രചിച്ച പ്രകാശം പരത്തിയ പ്രവാചകന്മാർ എന്ന പുസ്തകത്തിൽ നിന്നും ആകാശത്തുനിന്നും ഭക്ഷണത്തെളിക. ശബ്ദം നൽകുന്നത് സിദ്ദിഖ് സ്വലാഹി.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം പ്രോഗ്രാമിലൂടെ ഐസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ തുടർച്ച കേൾക്കാം. ശത്രുക്കളുടെ നിഷേധം നാൾക്കുനാൾ വർദ്ധിച്ചു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അവരുടെ ചെയ്തികളിൽ നിന്ന് അത് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം തന്റെ സമൂഹത്തോട് ചോദിച്ചു, ആരുണ്ട് എന്റെ കൂടെ ഉറച്ചു നിൽക്കാൻ? ആ സന്ദർഭത്തെ ഖുർആൻ ഇപ്രകാരം വിവരിക്കുന്നു. എന്നിട്ട് ഈസാക്ക് അവരുടെ നിഷേധ സ്വഭാവം ബോധ്യമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിങ്കലേക്ക് എന്റെ സഹായികളായി ആരുണ്ട്? ഹവാരികൾ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിൻ്റെ സഹായികളാകുന്നു, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ അല്ലാഹുവിന് കീഴ്പ്പെട്ടവരാണ് എന്നതിന് താങ്കൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്യണം. തുടർന്ന് അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, നീ അവതരിപ്പിച്ചു തന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുകയും നിന്റെ ദൂതനെ ഞങ്ങൾ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ സാക്ഷ്യം വഹിച്ചവരോടൊപ്പം ഞങ്ങളെ നീ രേഖപ്പെടുത്തേണമേ. അവർ സത്യനിഷേധികൾ തന്ത്രം പ്രയോഗിച്ചു, അല്ലാഹുവും തന്ത്രം പ്രയോഗിച്ചു. അല്ലാഹു നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവനാകുന്നു. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 52 മുതൽ 54 വരെയുള്ള വചനങ്ങൾ. ഈസാ നബി ജനങ്ങളെ ധാരാളം ഉപദേശിച്ചു, എന്നാൽ അധിക പേരും അവിശ്വസിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഭൂരിപക്ഷം ജനങ്ങളുടെയും ഈ സമീപനം സ്വാഭാവികമായും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിഷമിപ്പിച്ചു. ഈ ഘട്ടത്തിൽ ചോദിച്ച കാര്യങ്ങളാണ് മുകളിലെ സൂക്തങ്ങളിൽ നാം കണ്ടത്. ഞാൻ നിങ്ങളോട് പറയുന്ന ദൈവിക സന്ദേശം കളങ്കമില്ലാതെ ജനങ്ങൾക്കിടയിൽ പ്രബോധനം നടത്താനും അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, ഈസാ അല്ലാഹുവിന്റെ ദൂതനാകുന്നു എന്ന മാർഗത്തിൽ ഉറച്ചു നിന്ന് എന്നെ സഹായിക്കാനും നിങ്ങളിൽ ആരാണ് തയ്യാറുള്ളവർ എന്ന് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേലരോട് ചോദിച്ചു. ഈ ചോദ്യത്തിന് അവരിൽ കുറച്ചു പേർ ഉത്തരം നൽകി, അവരാണ് ഹവാരികൾ. ഹവാരിയ് എന്നതിന് സഹായി എന്നാണ് നമുക്ക് അർത്ഥം നൽകാൻ കഴിയുക. അഥവാ അല്ലാഹുവിന്റെ മതം പ്രചരിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് കഴിയുന്നതെല്ലാം ചെയ്യാം എന്നു പറഞ്ഞ് മുന്നോട്ട് വന്നവർ. ഇവരാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശിഷ്യന്മാരായി അറിയപ്പെട്ടത്. ഇവർ അപ്പോസ്തലന്മാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ അപ്പോസ്തലന്മാർ 12 പേരായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്ലാഹുവാണ് നന്നായി അറിയുന്നവൻ. അല്ലാഹുവാണ് എല്ലാം പടച്ചവനെന്നും അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളിലും നാമഗുണ വിശേഷണങ്ങളിലും അവൻ ഏകനാണെന്നും അവന് തുല്യനായി യാതൊരു വസ്തുവുമില്ല എന്ന് നിഷ്കളങ്കമായി ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നതായിരുന്നു അവരുടെ ആദ്യ പ്രഖ്യാപനം. ഞങ്ങൾ മുസ്ലിങ്ങളാണെന്നും അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണെന്നും അവർ അവിടെ വെച്ച് പരസ്യമാക്കി. അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു, ഞങ്ങളുടെ നാഥ, നീ അവതരിപ്പിച്ചു തന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുകയും നിന്റെ ദൂതനെ ഞങ്ങൾ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു, ആകയാൽ സാക്ഷ്യം വഹിച്ചവരോടൊപ്പം ഞങ്ങളെ നീ രേഖപ്പെടുത്തേണമേ. ഹവാരികൾ ആരാണെന്ന് നാം കേട്ടുവല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹവാരി എന്ന് പ്രയോഗിച്ചത് ഹദീസിൽ വന്നിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സാബ് യുദ്ധത്തിന്റെ ദിവസം ശത്രുസംഘത്തിന്റെ വിവരങ്ങൾ ആരാണ് എനിക്ക് കൊണ്ടുവന്നു തരിക? സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ. പിന്നെയും നബി ചോദിച്ചു, ശത്രുസംഘത്തിന്റെ വിവരങ്ങളുമായി ആരാണ് എനിക്ക് കൊണ്ടുവന്നു തരിക? സുബൈർ പറഞ്ഞു, ഞാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും എല്ലാ പ്രവാചകനും ഒരു ഹവാരിയുണ്ട്. എന്റെ ഹവാരി സുബൈറാകുന്നു. വിവിധ കക്ഷികൾ ചേർന്ന് മുസ്ലിങ്ങൾക്കെതിരിൽ പടക്കൊരുങ്ങിയ അപകടകരമായ ഒരു സന്ദർഭമായിരുന്നു അത്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായി ശത്രുപാളയത്തിന്റെ നീക്കങ്ങളെക്കുറിച്ച് അറിയൽ അനിവാര്യമായിരുന്നു. ആ വിവരം തനിക്ക് അറിയിച്ചു തരാൻ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ എന്നതായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. ആവർത്തിച്ച് ചോദിച്ചപ്പോഴും സുബൈർ റളിയല്ലാഹു അൻഹു ഞാനെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറഞ്ഞു, എല്ലാ പ്രവാചകനും ഒരു ഹവാരിയെ ഉണ്ട്. എന്റെ ഹവാരിയെ സുബൈറാകുന്നു. എന്ത് ത്യാഗം സഹിച്ചും സഹായിക്കാൻ സന്നദ്ധനാവുക എന്നതാണ് ഹവാരി എന്നതിന്റെ ഉദ്ദേശം എന്ന് ഈ ഹദീസും നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹവാരിയുകളെ ഉദാഹരിച്ചുകൊണ്ട് വിശ്വാസികളോട് അള്ളാഹുവിന്റെ സഹായികളാകാൻ ഉണർത്തിയത് ഖുർആനിൽ നമുക്ക് കാണാവുന്നതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളായിരിക്കുക. മറിയമിന്റെ മകൻ ഈസാ അള്ളാഹുവിങ്കലേക്കുള്ള മാർഗത്തിൽ എന്റെ സഹായികളായി ആരുണ്ട് എന്ന് ഹവാരിയികളോട് ചോദിച്ചതുപോലെ ഹവാരികൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാകുന്നു. അപ്പോൾ ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഒരു വിഭാഗം വിശ്വസിക്കുകയും മറ്റൊരു വിഭാഗം അവിശ്വസിക്കുകയും ചെയ്തു. എന്നിട്ട് വിശ്വസിച്ചവർക്ക് അവരുടെ ശത്രുവിനെതിരിൽ നാം പിൻബലം നൽകുകയും അങ്ങനെ അവർ മികവുറ്റവരായി തീരുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ 61:14. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണല്ലോ ഖുർആൻ ഈ കാര്യം നമ്മോട് ഉണർത്തുന്നത്. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുള്ള ഖുർആനിന്റെ അഭിസംബോധന വിശ്വാസികൾ കണ്ണും കാതും കൊടുത്ത് ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അള്ളാഹുവിന്റെ മതത്തെ വികലമാക്കി അവതരിപ്പിക്കുന്ന ഇസ്ലാമിന് പുറത്തും അകത്തും നിന്നുള്ള ശത്രുക്കളുടെ വികലവാദങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിച്ചും പഠിച്ചിട്ടുള്ളവ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നും മതം പ്രബോധനം ചെയ്തും അള്ളാഹുവിനെ സഹായിക്കാനാണ് ഈ സൂക്തത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. എന്നാൽ ഈ ആഹ്വാനത്തെ സ്വീകരിക്കാനും തിരസ്കരിക്കാനും ആളുകൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ ആഹ്വാനത്തെ സ്വീകരിക്കുന്നവർക്കാണ് വിജയമെന്നും അള്ളാഹു ഈ ആഹ്വാനത്തിലൂടെ വിശ്വാസികളെ അറിയിക്കുകയാണ്.
3: മാഷാ അല്ലാ. പ്രകാശം പരത്തിയ പ്രവാചകന്മാർ എന്ന പുസ്തകത്തിൽ നിന്നും ആകാശത്തു നിന്നും ഭക്ഷണത്തളിക അവതരിപ്പിച്ചത് സിദ്ദീഖ് സ്വലാഹി.
5: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: ഇന്ന് മൊഡ്യൂൾ 16 34 ക്ലാസ്സിൽ നോമ്പുകാരായ ദമ്പതികൾ. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 187 വചനം നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സവിസ്തരം പ്രതിപാദ്യമായ വചനം അതാണ് പഠിച്ചു വരുന്നത്. നമ്മൾ ഉഹില്ല ലകും ലൈലത സിയാമി റഫസു ഇലാ നിസാഇകും ഹുന്ന ലിബാസുൻ ലകും വഅൻതും ലിബാസുൻ ലഹുൻ അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും ഫതാബ അലൈക്കും വഅഫാ അൻകും. ഇതുവരെയാണ് ഏതാനും ക്ലാസ്സുകളിൽ പഠിക്കുകയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗബ സ്വീകരിച്ച, മാപ്പരുളിയ വിഷയം, ചില സഹാബികളിൽ നിന്ന് വന്നുപോയ ആത്മവഞ്ചനയുടെ വിഷയം, ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. ഈ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇനി ഫൽആന ബാശിറൂഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലകും എന്ന് പറഞ്ഞ ഭാഗമാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. നോമ്പിൻ്റെ രാവിൽ അന്നപാനീയങ്ങളും ഭാര്യ ഭർത്തൃ സംസർഗവും പാടില്ലെന്ന ബോധ്യത്തിൽ ചിലരിൽ നിന്ന് ഈ കാര്യങ്ങൾ സംഭവിച്ചു. അവതരണ പശ്ചാത്തലത്തിൽ നമ്മൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഭാര്യയെ പ്രാപിച്ചത്, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഭാര്യയെ പ്രാപിച്ചത്, അതുപോലെ ഖൈസ് ഇബ്നു സർമ അൽ അൻസാരി ഭാര്യ ഭക്ഷണം കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയി, അതിനാൽ അദ്ദേഹത്തിന് ഭക്ഷണം ആവശ്യമുണ്ടായിരുന്നു, കഴിക്കാതെ നോമ്പ് തുടർത്തിയതിനാൽ അദ്ദേഹത്തിനുണ്ടായ ദുരവസ്ഥ. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല മാപ്പ് നൽകി പശ്ചാത്താപം സ്വീകരിച്ചു. നോമ്പിൻ്റെ രാവിൽ ഭാര്യയെ പ്രാപിച്ചതിൻ്റെയും അതേപോലെ തന്നെ ഭക്ഷണപാനീയങ്ങളുടെയും വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇനി ഇളവ് അനുവദിക്കുകയാണ്. ഇവിടെ ഫ അൽ ആന ബാഷിറൂഹുൻ വബ്തഗൂ മാ കതബല്ലാഹു ലകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിൽ ഈ ഫസിഹത്തിൻ്റെ ഫയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരാശയം വ്യംഗ്യമാണ്, പാടില്ലാത്ത കാര്യം. അതേപോലെ തോബ സാക്ഷാത്കൃതമായി, മാപ്പും ലഭ്യമായി, ഇനി അൽ ആൻ ബാഷിറൂഹുന്ന എന്നാണ്. അൽ ആൻ എന്നാൽ അത് ഇസ്മുൽ ഇഷാറ ഇല സമനിൽ ഹാദിർ എന്ന് പറയും, വർത്തമാനകാലത്തേക്കുള്ള സൂചന തരുന്ന ഇസ്മുൽ ഇഷാറ, ഇപ്പോൾ ഇന്ന് എന്നൊക്കെ അർത്ഥത്തിൽ. അപ്പോൾ ഫൽ ആൻ പാടില്ലായ്മയ്ക്ക് ശേഷം, തൗബ സാക്ഷാത്കൃതമായതിന് ശേഷം, മാപ്പ് ലഭ്യമായതിന് ശേഷം, ഇപ്പോൾ ബാഷിറൂഹുൻ, ഇവിടെ ക്രിയ ബാഷറ, അതിൻ്റെ കൽപ്പനക്രിയയാണ് ബാഷിർ, ബാഷിറു. ബാഷറ മുബാഷറയെ അർത്ഥമാക്കുന്നു എന്ന് പറഞ്ഞാൽ, മുബാഷറ എന്ന് പറഞ്ഞാൽ എന്താ, ബഷറത്ത് എന്നാൽ തൊലിപ്പുറാണ്. ബഷറത്ത് ഇൽസാഖുൽ ബഷറത്തു ബിൽ ബഷറ, തൊലിപ്പുറം തൊലിപ്പുറവുമായി ചേരൽ, ഒട്ടൽ, അതിനാണ് മുബാഷറ എന്ന് പറയുക. അതിൽ നിന്നുള്ള ക്രിയയാണ് ബാഷറ, അതിൻ്റെ കൽപ്പനക്രിയയാണ് ബാഷിർ, ബാഷിറാ, ബാഷിറു, നിങ്ങൾ മുബാഷറ നടത്തുക എന്നുള്ളതാണ്. ഇവിടെ എന്താണ് ഉദ്ദേശം? കേവലം തൊലിപ്പുറം ചേരുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശം. ഈ മുബാഷറ എന്നാൽ അൽജിമാ, ഭാര്യ ഭർത്തർ ലൈംഗിക വീഴ്ചയാണ്, അതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത്. ഇവിടെ മുബാഷറത്ത് കൊണ്ട് ഉദ്ദേശം സംയോഗമാണ്. കാരണം ആയത്തിറങ്ങാൻ കാരണീഭവിച്ചത് അതാണ് വിഷയം. ഉമർ റളിയല്ലാഹു തആല അൻഹു ഭാര്യയെ സമീപിച്ചത്, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഭാര്യയെ സമീപിച്ച വിഷയം. ഫൽ ആന ബാഷിറൂഹുൻ, ഇപ്പോൾ നിങ്ങൾ, ഹുന്ന എന്ന് പറഞ്ഞെങ്കിൽ അവർ, ഭാര്യമാർ, അവരുമായി നിങ്ങൾക്ക് സംസർഗത്തിൽ ഏർപ്പെടാം എന്നുള്ളതാണ്. ചിലർ പറഞ്ഞത് മുബാഷറ എന്ന് പറഞ്ഞെങ്കിൽ സംയോഗവും അതുപോലെ എല്ലാവിധ ലൈംഗികമായിട്ടുള്ള ഉദ്ദീപനം, വികാരപ്രകടനം, ചേഷ്ടകൾ, ഇതാണ് ഉദ്ദേശം. ഈ മുബാഷറ എന്നുള്ളത് അങ്ങനെ പ്രയോഗിക്കും. ലാ യുബാഷിറു റജുലു റജുല വലൽ മർഅത്തുൽ മർഅ, ഹദീസിൽ കാണാം. ഒരു വസ്ത്രത്തിന് ചുവട്ടിൽ ഒരു ആണ് ആണോടൊത്ത് ചേർന്ന് കിടക്കരുത്, ഒരു സ്ത്രീ സ്ത്രീയോടൊത്ത് ചേർന്ന് കിടക്കരുത്. അവിടെ ബാഷറ യുബാഷിറു ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബാഷിറുൽ മർഅത മിൻ നിസാഇഹി വ യഹൈദ് ഇദാ കാന അലൈഹാ ഇസാറുൻ ഇലാ അൻസാഫിൽ ഫഖ്ദൈൻ അവ റുക്ബതൈൻ എന്ന് കാണാം. തൻ്റെ ഭാര്യമാർ ഋതുമതികളായിരിക്കെ അവർ, ഇതുപോലൊരു സംഭവം അൽ അസ്വദും മസ്റൂഖും ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഇവിടെ രണ്ട് ശിഷ്യന്മാരാണ്, അവർ പറയുന്നുണ്ട് അതൈന ആയിഷത്തൽ യത്നസ് അൽഹാനിൽ മുബാശറത്തിൽ ഇസ്സായിമി, ഞങ്ങൾ ആയിഷ റളിയല്ലാഹു തആലയുടെ അടുക്കലേക്ക് ചെന്നു നോമ്പുകാരന് മുബാശറയെ കുറിച്ച് ചോദിക്കാൻ. ഫസ്തഹ്യൈന, പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ലജ്ജയായി. ഫഖുംന ഖബ്ല അൻ നസ്അലഹ, അപ്പോൾ അവരോട് ചോദിക്കാതെ ഞങ്ങൾ എഴുന്നേറ്റു. ഫമശൈന അല അദ്രീക്കം, അങ്ങനെ കുറച്ച് ഞങ്ങൾ നടന്നു പോന്നപ്പോൾ എത്രയെന്ന് അറിയില്ല, കുറച്ച് നടന്നു. ഞങ്ങൾ പറഞ്ഞു ജീനാലി നസ്അലഹ ഹാജത്തിൻ സുമൻ അർജോ ഖബ്ല അൻ നസ്അലഹ, ഒരു വിഷയം ചോദിക്കാനാണ് നമ്മൾ വന്നിട്ട് ചോദിക്കാതെ മടങ്ങുകയോ? അങ്ങനെ എന്ത് ചെയ്തു, അവർ മടങ്ങി ചെന്നിട്ട് യാ ഉമ്മൽ മുഅ്മിനീൻ ഇന്നാ ജീനാലി നസ്അലക അൻഷൈൻ ഫസ്തഹ്യൈന, ഉമ്മ ഞങ്ങൾ വന്നത് ഒരു കാര്യം ചോദിക്കാനാണ്, പക്ഷെ ഞങ്ങൾക്ക് ലജ്ജയായി, അതുകൊണ്ട് ഫഖുംന, ഞങ്ങൾ എഴുന്നേറ്റ് പോയി. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു എന്താണത്? അപ്പോൾ തിരുദൂതർ നോമ്പുകാരനായിരിക്കെ യുബാഷിറു വഹുവ സായിം എന്നാണ്, മുബാശറത്ത് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉദ്ദേശം എന്താ? ആയിഷ റളിയല്ലാഹു അൻഹ മറുപടിയിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു വ യുബാശിർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ചുംബിക്കാറുണ്ട്. യുബാഷിർ എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യയോട് ചേർന്ന് കിടക്കുക എന്നുള്ളതാണ്. ലൈംഗികമായിട്ടുള്ള ബന്ധം പാടുള്ളതല്ല, പക്ഷേ ചേർന്ന് കിടക്കുന്നതിന് ചുംബിക്കുന്നതിന് അങ്ങനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ചെയ്തിരുന്നു. അപ്പം മുബാഷറ എന്ന് അതിന് പറയും. അങ്ങനെ ഇവിടെ അർത്ഥം പറഞ്ഞവരുണ്ട്. പക്ഷേ ഈ ആയത്തിന്റെ ഉദ്ദേശം എന്താണ്? ഫൽ ആന ബാഷി റൂഹുൻ എന്ന് പറഞ്ഞാൽ ഫ, ഇപ്പോൾ വിധി വ്യക്തമായി, നിങ്ങളിൽ നിന്ന് തൗബ വന്നു, അള്ളാഹുവിൽ നിന്ന് അഫുണ്ടായി, അള്ളാഹു നിങ്ങളുടെ തൗബ സ്വീകരിച്ചു. അൽ ആൻ, ഈ സമയം, ബാഷി റൂഹുൻ എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ രാവുകളിൽ നിങ്ങൾ ഭാര്യമാരുമായി സംസർഗത്തിൽ, ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടുകൊള്ളുക. അവിടെ ബാഷി റൂ എന്നുള്ള കൽപ്പന അതിലിബാഹ അനുവദനത്തെയാണ് അറിയിക്കുന്നത്, അനിവാര്യതയെയും നിർബന്ധത്തെയും അത് അറിയിക്കുന്നില്ല. അൽ അമ്രുലിൽ വുജൂബ്, കൽപ്പന നിർബന്ധ സ്വരത്തിന് എന്ന് ഒരു തത്വമാണ്. പക്ഷേ എല്ലായ്പ്പോഴും കൽപ്പന നിർബന്ധ സ്വരത്തിനല്ല. വിശുദ്ധ ഖുർആനിൽ തന്നെ അതിൽ ധാരാളം തെളിവുകളുണ്ട്. ഫൈദ ഖുദിയത്തി സ്വലാത്തു ഫന്തഷിറൂ ഫിൽ അർദ്, ജുമാ നമസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫന്തഷിറൂ ഫിൽ അർദ് പറഞ്ഞല്ലേ, മസ്ജിദിൽ നിന്ന് പുറപ്പെട്ട് പോകുന്ന വിഷയമാണ് പറഞ്ഞത്. അതൊക്കെ നിർബന്ധത്തിനല്ല. അതേപോലെയാണ് ഇവിടെയും കൽപ്പന നിർബന്ധത്തിനല്ല, അനുവദനീയം എന്നതിനെയാണ് അത് അറിയിക്കുന്നത്. ഫൽ ആന ബാഷിറൂഹുൻ വബ്തഗു മാ കതബല്ലാഹു ലക്കും. വബ്തഗു, ഇവിടെ ഇബ്തഗ എന്ന് പറഞ്ഞാൽ ഇബ്തിഗ എന്നാൽ തലബ്, ഉത്ലബു എന്നർത്ഥത്തിൽ, ഉത്ലബു നിങ്ങൾ തേടുക, അന്വേഷിക്കുക. വാവ് അത്ഫിന്, അപ്പോൾ വബ്തഗു നിങ്ങൾ അന്വേഷിക്കുകയും തേടുകയും ചെയ്യുക. മാ കതബല്ലാഹു ലക്കും, ഇവിടെ കതബ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ തന്നെ പലതവണ വന്ന നമ്മൾ വിശദീകരിച്ചൊരു പദമാണ്, മനസ്സിലാക്കിയ പദമാണ് ഈ കതബ. അതിൻ്റെ അർത്ഥം പല അർത്ഥങ്ങളിൽ വരുമെന്ന് പറഞ്ഞ് കുത്തിബ അലൈക്കും ഉൽ ഖിസാസ്, അതേപോലെ തന്നെ കുത്തിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത് എന്നുള്ളിടത്തൊക്കെ ഈ കതബ പല അർത്ഥത്തിന് വരുമെന്നുള്ളതും അതിൻ്റെ അർത്ഥങ്ങളുടെ പ്രത്യേകതയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കതബ എന്ന് പറഞ്ഞെങ്കിൽ ജാല, ആ അർത്ഥങ്ങളിൽ ജാല അല്ലെങ്കിൽ ഖവ ഖദ്ദറ എന്നൊക്കെ അർത്ഥം, വിധിച്ചു അല്ലെങ്കിൽ നിശ്ചയിച്ചു, ഖദ്ദറ കണക്കാക്കി, ഈ അർത്ഥത്തിലൊക്കെയാണ് ഇവിടെ കതബ. മാ എന്ന് പറഞ്ഞാൽ കണക്കാക്കിയ യാതൊന്ന് സ്മു മൗസൂല, അപ്പൊ മാ എന്നുള്ളത് അത് പൊതു അർത്ഥം തരുന്ന പദമാണ്, പ്രയോഗമാണ്. അപ്പൊ വബ്തഗു നിങ്ങൾ അന്വേഷിക്കുകയും തേടുകയും ചെയ്യുക. മാ കതബല്ലാഹു, അല്ലാഹു നിശ്ചയിച്ചതെല്ലാം, അല്ലാഹു വിധിച്ചതെല്ലാം ലഖും നിങ്ങൾക്ക്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ നോമ്പിന്റെ രാവിൽ പാടില്ലെന്ന് പറയപ്പെട്ടിരുന്ന അറിയപ്പെട്ടിരുന്ന ഒരു വിഷയം, ഭാര്യ ഭർത്താവിന്റെ ലൈംഗിക ബന്ധവും പാനം ചെയ്യലും ആഹരിക്കലും, അതിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇളവ് അവതരിപ്പിക്കുകയാണ് ഫൽ ആന ബാഷി റൂഹുൻ എന്ന കൽപ്പനയിലൂടെ. ഭാര്യമാരുമായിട്ട് നിങ്ങൾക്ക് മുബാശറയാകാം. മുബാശറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ ലൈംഗിക ബന്ധം, അതാണ് ഉദ്ദേശം. നമ്മൾ പറഞ്ഞു മുബാശറ എന്നുള്ളതിന് അതല്ലാത്ത അർത്ഥമുണ്ട്, പക്ഷേ ഇവിടെ ഉദ്ദേശം അൽജിമാ, അത് നിർണീതാണ്. കാരണം എന്തുകൊണ്ട്? വബ്തഹു മാ കതബല്ലാഹു ലക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് വിധിച്ചത് നിശ്ചയിച്ചത് എന്തുണ്ടോ അത് നിങ്ങൾ ആകാംക്ഷിക്കുകയും ചെയ്യുക എന്നതിൽ ഈ മാ കതബല്ലാഹു ലക്കും നിങ്ങൾക്ക് അല്ലാഹു വിധിച്ചത് എന്നുള്ളത് കൊണ്ട് കൂടുതൽ പണ്ഡിതന്മാരും പറഞ്ഞത് സന്താനമാണ്. ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലാഹു നിശ്ചയിച്ചതായി അവർ കാംക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനവും മുഖ്യവും സന്താനമാണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഭാര്യ ഭർത്തർ ലൈംഗിക ബന്ധം എന്നത് ഉദ്ദേശമാണ്, നിർണീതമാണ് എന്ന് പറയപ്പെടുന്നത്. പക്ഷെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല മാ എന്നാണ് പ്രയോഗിച്ചത്. മാ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വിധിച്ചത് എല്ലാം എന്നർത്ഥത്തിൽ, അല്ലെങ്കിൽ നിശ്ചയിച്ചതെല്ലാം എന്നർത്ഥത്തിൽ. അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശം എന്നതിൽ പ്രാമാണികർ പല തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു അൽ വലദ്, ഇബിൻ അബ്ബാസ്, മുജാഹിദ്, ഇക്രിമ, അൽ ഹസനുൽ ബസറി, അദ്ദഹാഖ് ഇങ്ങനെ തുടങ്ങി പല പണ്ഡിതന്മാരും പറഞ്ഞത് ഈ ഒരു തഫ്സീറാണ്. ചിലർ പറഞ്ഞത് ഫൽആൻ ബാഷിറൂഹുൻ, ഭാര്യമാരെ നിങ്ങൾക്ക് പ്രാപിക്കാം. ഭാര്യമാരെ പ്രാപിക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹു വിധിച്ചത് നിങ്ങൾ തേടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല വിധിച്ചത് ഭാര്യമാരെ പ്രാപിക്കാൻ അനുവദനീയമായ ഇടം സൂറത്തുൽ ബഖറയിൽ തന്നെ ഇനി നമുക്ക് പഠിക്കാൻ വരും. ഫതുഹുന്ന മിൻ ഹൈസു അമറകുമുള്ള അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചത് പ്രകാരം നിങ്ങൾ ഭാര്യമാരുടെ അടുക്കൽ ചെല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഭാര്യമാരെ പ്രാപിക്കേണ്ടത് അള്ളാഹു അനുവദിച്ചത് ഏത് ഭാഗത്തിലൂടെയാണോ ആ ഭാഗം അതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്. അതാണ് ഇവിടെ ഉദ്ദേശം എന്നാണ് ചിലർ പറഞ്ഞത്. വിലക്കപ്പെട്ടതിന് ശേഷമാണ് അള്ളാഹുവിൽ നിന്നുള്ള ഈ കൽപ്പന വന്നത്. അതുകൊണ്ട് തന്നെ വിലക്കപ്പെട്ടതിന് ശേഷം അള്ളാഹുവിൽ നിന്നുള്ള ഇളവും അനുവദനീയവുമാണ് ഈ മുബാശറ. അതുകൊണ്ട് വബ്തഹു നിങ്ങൾ അന്വേഷിക്കുക മാ കതബല്ലാഹു ലക്കും അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിശ്ചയിച്ച ഇളവിനെയും അനുവദനീയത്തെയും നിങ്ങൾ അന്വേഷിക്കുക എന്ന് തഫ്സീർ ചെയ്തവരുണ്ട് ചില മുഫസ്സിറുകൾ. ഇത് നോമ്പിൻ്റെ രാവുകളിലാണ് ഫൽ ആനബാഷി റൂഹുൻ എന്ന് പറഞ്ഞത്. നോമ്പിൻ്റെ രാവുകളിലാണ് ലൈലത്തുൽ ഖദർ അള്ളാഹുവിൽ നിന്ന് അവതീർണമാവുക. അപ്പം ഭാര്യമാരെ പ്രാപിക്കാൻ ഇളവ് നൽകി, പക്ഷേ ലൈലത്തുൽ ഖദറിൻ്റെ വിഷയം ശ്രദ്ധിക്കാൻ. അതാണ് വബ്തഹു മാ കതബല്ലാഹു ലക്കും അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിശ്ചയിച്ച ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അന്വേഷിക്കണം. ഇത് ആ അന്വേഷണത്തിന് തടസ്സമാകാൻ പാടില്ല എന്ന ധ്വനിയിൽ അതാണ് ഇവിടെ ഉദ്ദേശമെന്ന് പറഞ്ഞവരുണ്ട്. ഇതേപോലെ തഫ്സീറുകൾ ഫൽ ആനബാഷി റൂഹുൻ എന്ന് പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു തആല ഭാര്യമാരെ സമീപിക്കാൻ അനുവാദം നൽകി. അനുവാദം നൽകിയപ്പോൾ സമീപിക്കാൻ ഉള്ള അവസ്ഥകളുണ്ട്, സമയങ്ങളുണ്ട്. ആ അവസ്ഥകളിലും സമയങ്ങളിലും മാത്രം, ഇപ്പോൾ ഋതുമതിയായിരിക്കെ സമീപിക്കാൻ പാടില്ല, പ്രസവരക്തമുള്ളവളായിരിക്കെ സമീപിക്കാൻ പാടില്ല, ഇങ്ങനെ ചില അവസ്ഥകളുണ്ടല്ലോ. ഇദ്ദയുടെയും അതേപോലെ രിദ്ദയുടെയും ചില ഇദ്ദാകാലങ്ങൾ, അതേപോലെ തന്നെ രിദ്ദത്തിൻ്റെ അവസ്ഥകൾ, ഇതൊക്കെ ഉദാഹരിച്ചത് കാണാം. അവിടങ്ങളിലൊന്നും പാടില്ലല്ലോ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിശ്ചയിച്ചതായ അവസ്ഥകൾ, സമയങ്ങൾ, അത് നിങ്ങൾ അന്വേഷിക്കണം മുബാശറക്ക് എന്നാണ് ചിലർ തഫ്സീർ ചെയ്തത്. ഇതേപോലെ വേറെയും തഫ്സീറുകൾ വന്നിട്ടുണ്ട്. പക്ഷേ പ്രാമാണികരായ നമ്മൾ കേട്ടു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലുള്ളതായ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ അവരിൽ നിന്നൊക്കെ വന്നത് ഇവിടെ ഉദ്ദേശം എന്നാണ്. വബ്തഹു മാ കതബല്ലാഹു ലക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്തൃ സംസർഗത്തിൽ സന്താനത്തെ കാംക്ഷിക്കുക എന്നുള്ളത് സുപ്രധാനമാണ്. അതാണ് ഇവിടെ ഉദ്ദേശം എന്നുള്ളതാണ്. ഫൽ ആന ബാഷി റൂഹുന്ന വബ്തഹു മാ കതബല്ലാഹു ലക്കും. അള്ളാഹു സുബ്ഹാനഹു തആല ഈ കൽപ്പന നൽകിയത് കാരണത്താൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിൻ്റെ രാവുകളിൽ ഭാര്യമാരെ സമീപിക്കാറുണ്ടായിരുന്നു. മഹദി ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല എന്നെ തന്നെ പറഞ്ഞതായി കാണാം. ജാ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഫ്തീഹി വ അന അസ്മഉ മിൻ വറാഇൽ ബാബ് എന്നാണ്. ഒരു വ്യക്തി തിരുദൂതരുടെ സവിധത്തിലേക്ക് ഫത്വ ചോദിച്ചു വന്നു. വാതിലിന് പിന്നിൽ നിന്ന് ഞാൻ അത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അയാൾ, യാ റസൂലല്ലാഹ തുദ്രികുനി അസ്സലാത്തു വ അന ജുനുബ്, തിരുദൂതരെ ഞാൻ വലിയ അശുദ്ധിക്കാരനായിരിക്കെ നിസ്കാരം വന്നെത്തുന്നു എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ രാത്രി ഒരു വ്യക്തി അയാൾ ജനാബത്തുകാരനാണ്, ഭാര്യയെ പ്രാപിച്ച് അദ്ദേഹം ഫജറിൻ്റെ സമയത്ത് ബാങ്ക് വിളിച്ച് പിന്നെ നിസ്കാരത്തിനാണ് ഉണരുന്നത്. അപ്പോൾ നോമ്പ് തുടങ്ങുമ്പോൾ അയാൾ ജനാബത്തുകാരനാണ്, ജനാബത്തുണ്ടായ അവസ്ഥയിലാണ്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, അഫ അസൂമു, അങ്ങനെ ആണെങ്കിൽ ഞാൻ നോമ്പ് തുടർത്തണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആയിഷ പറയുകയാണ്, വഅന തുദ്രികുനി അസ്സലാത്തു വഅന ജുനുബ്, വഅന ഞാനും തുദ്രികുനി അസ്സല, നിസ്കാരം എന്നെ കണ്ടെത്തും, വഅന ജുനുബ്, ഞാൻ ജനാബത്തുകാരനായിരിക്കെ, ഫഅഗ്തസിലു വഅസു, ഞാൻ കുളിക്കും, നിസ്കാരത്തിന് വേണ്ടി കുളിക്കും, എന്നിട്ട് നോമ്പ് തുടർത്താറുണ്ട് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം. അപ്പൊ ആ ആഗതൻ, യാ റസൂലല്ലാ ഇന്നക ലസ്ത മിസ്ലന, തിരുദൂതരെ അങ്ങ് ഞങ്ങളെപ്പോലെയല്ല, ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വ മാ തഅഖർ, അങ്ങേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും കാലേക്കൂട്ടി ചെയ്തതും പിന്നീട് ചെയ്തതും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് പുറത്തിരിക്കുന്നു, മാപ്പാക്കിയിരിക്കുന്നു, അങ്ങ് ഞങ്ങളെപ്പോലെയല്ലോ. അപ്പൊ ആയിഷ റളിയല്ലാഹു പറയുന്നു, ഫഗദിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യം പൂണ്ടു എന്നാണ്. തിരുദൂതർ പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅർജു അൻ അകൂന അഖ്ഷാകും ലില്ലാ വ അഅലമകും ബിമാ അത്തഖി, വല്ലാഹി അല്ലാഹു ആണ് സത്യം, ഇന്നി ലഅർജു അൻ അകൂന അഖ്ഷാകും ലില്ലാ, നിങ്ങളെക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഭയപ്പെട്ടവനാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വ അഅലമകും ബിമാ അത്തഖി, ഞാൻ സൂക്ഷ്മത പുലർത്തുന്നതിൽ നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ബോധമുള്ളവനാകണം, അറിവുള്ളവനാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു എന്നാണ്. അദ്ദേഹം ആ പറഞ്ഞതിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ അനിഷ്ടമുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം തിരുദൂതരുടെ ആ പ്രയോഗം, വഅന തുദരികുനി അസ്സല വഅന ജുനുബ്, ജനാബത്തുകാരനായിരിക്കെ നിസ്കാരം, ഫജ്ർ നിസ്കാരം എനിക്കും വന്നെത്താറുണ്ട് എന്ന് പറയണേ എന്ന് പറഞ്ഞാൽ, ഫജറിന് മുമ്പ് രാത്രി ഭാര്യമാരുമായി ശയ്യ സഹനം നടത്തി ഫജറിൻ്റെ സമയം തുടങ്ങുമ്പോൾ ജനാബത്തുകാരനാണ് നിസ്കാരത്തിനും കുളിക്കുന്ന അവസ്ഥ, എന്നിട്ട് അത് നോമ്പ് തുടർത്തുന്ന അവസ്ഥ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അളവിൽ ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പോൾ അള്ളാഹുസ്ബാൻ തല നൽകിയ ഈ ഇളവ്, ഈ അനുവാദം, കൽപ്പന നിർബന്ധത്തിനല്ലെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ള ഈ അനുവാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗവൽക്കരിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഒരു ചരിത്ര സംഭവമുണ്ട്. അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആദ്യകാലത്ത് പറഞ്ഞിരുന്നത്, നോമ്പിൻ്റെ രാവിൽ ജനാബത്തുകാരനായിട്ടുണ്ടെങ്കിൽ ജനാബത്തുകാരനായി നോമ്പ് തുടങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അഥവാ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൽ നിന്ന് കുളിച്ച് ശുദ്ധി വരുത്തണം എന്ന നിലക്കാണ് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഒരു ചരിത്രം. മർവാൻ ഇബ്നുൽ ഹക്കം വിശുദ്ധ മദീനയുടെ ഗവർണറായിരിക്കെ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു ഹിഷാം ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയും അദ്ദേഹത്തോട് പറഞ്ഞ വിഷയം മർവാനോട് അവതരിപ്പിച്ചു. എന്താണ് അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു ഹിഷാമിനോട് ആയിഷയും ഉമ്മു സലമയും റളിയല്ലാഹു അൻഹുമ പറഞ്ഞത്? അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുദ്രികുഹുൽ ഫജ്റു ഫീ റമദാന വഹുവ ജുനുബ് മിൻ ജിമാഇൻ ലാ മിൻ ഹുൽമിൻ സുമ്മ യഗ്തസിലു വയസൂം വലാ യഖ്ദി. ഇതാണ് പറഞ്ഞത്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജർ കണ്ടെത്തും എന്ന് പറഞ്ഞാൽ ഫജറിൻ്റെ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റമദാൻ, റമദാനിൽ വഹുവ ജുനുബ് ജനാബത്തുകാരനായിരിക്കെ, ഫജറിൻ്റെ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണരുക. ആ ജനാബത്ത് മിൻ ജിമാഇൻ ലാ മിൻ ഹുൽമിൻ, ഭാര്യമാരെ പ്രാപിച്ചിട്ടാണ് ജനാബത്തുകാരൻ, അല്ലാതെ സ്വപ്നത്തിൽ അല്ലെങ്കിൽ ഉറക്കിൽ സ്ഖലനം ഉണ്ടായിട്ടല്ല. അപ്പോൾ നോമ്പ് തുടങ്ങുമ്പോൾ ഫജറിൻ്റെ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാബത്തുകാരനാണ്. സുമ്മയെ ഖത്തസിൽ പിന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുക. വയസൂമു വലാ യഖ്ദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തിരുന്നു, നോമ്പ് വീട്ടിയിരുന്നില്ല. ഇതാണ് മഹദികൾ പറഞ്ഞതായി ഈ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു ഹിഷാം മർവാനോട് പറഞ്ഞത്, മർവാൻ ഇബ്നുൽ ഹക്കമിനോട്. അപ്പം മർവാൻ ഇത് പറഞ്ഞ് അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസിനോട് പറഞ്ഞു, ഉഖ്സിമു ബില്ലാഹ് ലതുഖരിഅന്ന ബിഹ അബാ ഹുറൈറ, എങ്കിൽ ഞാൻ ഇതാണയിട്ട് പറയുന്നു, ഇത് നിങ്ങൾ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കാതിൽ എത്തിക്കുക തന്നെ വേണം, അബു ഹുറൈറയെ ഇത് കേൾപ്പിക്കണം. പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു ഹിഷാമിന് അപ്പോൾ അത് കേൾപ്പിക്കാൻ ഒരനിഷ്ടം ഉണ്ടായി, താല്പര്യപ്പെട്ടില്ല. പക്ഷേ പിന്നീട് അദ്ദേഹം പറയുന്നത്, അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ദുൽഹുലൈഫയിൽ, ദുൽഹുലൈഫ എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് 10 കിലോമീറ്റർ തെക്ക് മദീനക്കാരുടെ മീഖാത്തായ ഇന്ന് അബയാർ അലി എന്ന പേരിൽ അറിയപ്പെടുന്ന ദുൽഹുലൈഫ എന്ന സ്ഥലം, അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വീടുണ്ടായിരുന്നു, സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഇവർക്ക് ഒത്തുകൂടാൻ അവസരമുണ്ടായി, അബൂ ഹുറൈറക്കും അബ്ദുറഹ്മാനും റളിയല്ലാഹു അൻഹുമ. അപ്പോൾ അബ്ദുറഹ്മാൻ അബൂ ഹുറൈറയോട് പറഞ്ഞു, ഇന്നി ദാകിറു ലക അംറൻ ലൗലാ മർവാനു അഖ്സമ അലയ്യ ഫീഹി ലം അദ്കുറുഹു ലക്, എനിക്ക് താങ്കളോടൊരു കാര്യം ഉണർത്തണം, മർവാൻ എന്നോട് ആണയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിത് കേൾപ്പിക്കണമെന്ന്, അതില്ല എങ്കിൽ ഞാനത് പറയുമായിരുന്നില്ല. ഇതാണ് അബൂ ഹുറൈറയോട് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയും പറഞ്ഞത് അബൂ ഹുറൈറയെ കേൾപ്പിച്ചപ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു എന്നാണ്. അഹുമ ഖാലതാഹു ലക്, അവരിരുവരും അഥവാ ആയിഷയും ഉമ്മു സലമയും റളിയല്ലാഹു അൻഹുമ അവർ താങ്കളോട് ഇത് പറഞ്ഞോ? അപ്പോൾ അബ്ദുറഹ്മാൻ പറഞ്ഞു ഞാൻ. അപ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു, ഹുമാ അഅലമു, ആയിഷയും ഉമ്മു സലമയുമാണ് ഏറ്റവും നന്നായി അറിയുന്നവർ. കാരണം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, തിരുദൂതരോടൊപ്പം ശയ്യയിൽ കഴിഞ്ഞുകൂടിയവർ. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളവർ. എന്നിട്ട് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു ഹിഷാമിൻ്റെ പുത്രൻ അബൂബക്കർ എന്നവരാണ്. അദ്ദേഹം പറയുന്നത്, സുമ്മ റദ്ദ അബൂ ഹുറൈറത മാ കാന യഖൂലു ഫീ ദാലിക ഇലൽ ഫദ്ൽ ഇബ്നു അബ്ബാസ്. അപ്പോൾ അബൂ ഹുറൈറ പറയാണ്, ഞാൻ പറഞ്ഞിരുന്നത് ഫദ്ൽ ഇബ്നു അബ്ബാസ് പറഞ്ഞതിനാലാണ്. സമീത്തു ദാലിക മിനൽ ഫദ്ൽ വലം അസ്മഅഹു മിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടിട്ടില്ല. പിന്നെയോ ഫദ്ൽ പറയുന്നതാണ്, ഫദ്ൽ ഇബ്നു അബ്ബാസ് പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നിട്ട് റാവി പറയുന്നത്, ഫറജ അബൂ ഹുറൈറത അമ്മാ കാന യഖൂലു ഫീ ദാലിക, ഈ വിഷയത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നതിൽ നിന്ന് അദ്ദേഹം മടങ്ങി എന്നാണ്. അദ്ദേഹം തൻ്റെ അഭിപ്രായത്തെ പിൻവലിച്ചു. എന്നിട്ട് ആയിഷയും ഉമ്മു സലമയും റളിയല്ലാഹു അൻഹുമ പറഞ്ഞത് അദ്ദേഹം അതായിരുന്നു പിന്നീട് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാണ് ഇവിടെ ഈ സംഭവത്തിലുള്ളത്. ഒരു വിഷയത്തിൽ ഒരു സുന്നത്ത് ബോധ്യപ്പെട്ടാൽ, തിരുചര്യ സ്ഥിരപ്പെട്ടാൽ, പിന്നെ തൻ്റെ അഭിപ്രായത്തെ പിൻവലിച്ച് തിരുചര്യക്ക് സുന്നത്തിന് പ്രാമുഖ്യവും പ്രാധാന്യവും കൽപ്പിക്കുക എന്നുള്ളൊരു വിഷയം അതിവിടെ നമ്മൾ പഠിക്കുന്നു. അബൂ ഹുറൈറ എത്ര മഹാനായ സഹാബിയാണ്, തിരുദൂതരെ ഒരു നിഴൽ പോലെ പിന്തുടർന്ന് കേട്ടും അറിഞ്ഞും അനുഭവിച്ചും വളർന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. പക്ഷെ അദ്ദേഹം പറഞ്ഞതിന് വ്യത്യസ്തമായിട്ടാണ് സുന്നത്ത് വന്നത് എന്നതറിഞ്ഞപ്പോൾ അത് സ്ഥിരപ്പെട്ടപ്പോൾ അദ്ദേഹം തൻ്റെ അഭിപ്രായത്തെ വിഗണിച്ചു, സുന്നത്തിന് പ്രാധാന്യം കൽപ്പിച്ചു, അദ്ദേഹം തൻ്റെ ആ ഒഴിവ് കഴിവ് ഉണർത്തുകയും ചെയ്തു എന്നുള്ളത് നമ്മളിവിടെ വായിക്കുമ്പോൾ ആ വിനയവും താഴ്മയുമാണ് അവരെയൊക്കെ എന്നേക്കുമായി ഉയർത്തിയത് എന്ന് നമ്മളിവിടെ പഠിക്കുന്നു. ഇവിടെ വിഷയം നമ്മുടെ ആയത്തുമായി ബന്ധപ്പെട്ട് ഫൽആന ബാശിറൂഹുന്ന വബ്തഗു മാ കതബല്ലാഹു ലക്കും. നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമിൻ്റെ റമദാൻ്റെ രാവുകളിൽ ഭാര്യമാരെ സമീപിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാന തആല ഈ കൽപ്പിച്ചതനുസരിച്ച് നൽകിയ ഇളവ്, ഈ അനുവാദം അത് പ്രയോഗവൽക്കരിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ്. ഒപ്പം ഫജർ ഉദിക്കുന്ന അവസ്ഥയിലും ജനാബത്തുകാരനായി തുടർന്നു നിസ്കാര സമയത്തേക്ക് മാത്രമാണ് കുളിച്ച് ശുദ്ധി വരുത്തിയിരുന്നത് എന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചില മസാലകളുണ്ട്. ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ നമ്മൾ അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പഠിക്കും. വകുലു വശ്റബു ഹത്താ യതബയ്യന ലകുമുൽ ഖൈതുൽ അബ്യദു മിനൽ ഖൈതിൽ അസ്വദി മിനൽ ഫജർ എന്ന ഭാഗം വിശദീകരിക്കുമ്പോൾ ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അന്നൂർ വിശുദ്ധ ഖുർആൻ പഠന പദ്ധതി മൊഡ്യൂൾ 16 34 ക്ലാസ്സിൽ നോമ്പുകാരായ ദമ്പതികൾ. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്. ഇനി അദ്ദേഹത്തിന്റെ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
3: ചോദ്യം 1. ജനാബത്തുകാരനായ അവസ്ഥയിൽ ഫജറിൽ പ്രവേശിച്ച ഒരാളുടെ നോമ്പിന്റെ വിധി എന്താണ്? ഓപ്ഷൻ എ, നോമ്പ് അസാധുവാകും. ബി, കഫാറത്ത് നിർബന്ധമാകും. സി, നോമ്പ് സാധുവായിരിക്കും. ചോദ്യം 2. വബ്തഗു മാ കതബല്ലാഹു ലക്കും എന്നതിൻ്റെ പ്രധാന അർത്ഥമായി പല മുഫസ്സിറുകളും പറഞ്ഞത് എന്താണ്? ഓപ്ഷൻ എ, സന്താനലാഭം. ബി, വിജ്ഞാനാന്വേഷണം. സി, ധന സമ്പാദനം. ചോദ്യം 3. ഫൽആന ബാശിറൂഹുന്ന എന്ന് പറഞ്ഞതിലൂടെ അള്ളാഹു എന്താണ് അനുവദിച്ചത്? ഓപ്ഷൻ എ, വ്യാപാരം. ബി, ശാരീരിക ബന്ധം. സി, വേട്ടയാടൽ.
4: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: بسم الله الرحمن الرحيم.

0: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കുകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. നല്ല പര്യവസാനം ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് ജാസിം കരുളായി നമുക്കൊപ്പം ചേരുന്നു.
1: ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹിജ്റ 7 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറെ പ്രാധാന്യം നിറഞ്ഞിട്ടുള്ള ഒരു യുദ്ധം നടന്ന വർഷമാണ്. മദീനക്ക് കുറച്ചപ്പുറത്ത്

വസല്ലമ ആ ഖൈബർ യുദ്ധവേളയിൽ സഹാബാക്കളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഹാദാ മിൻ അഹ്ലിന്നാർ, ഈ മനുഷ്യനുണ്ടല്ലോ ഈ മനുഷ്യൻ നരകത്തിലാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും കൂടെയാണ് ആ മനുഷ്യൻ ഖൈബറിലേക്ക് ഇറങ്ങുന്നത്. അഥവാ മുസ്ലിം സൈന്യത്തിനോടൊപ്പമാണ് ആ മനുഷ്യൻ യുദ്ധമുഖത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ഇത് പറയുന്ന സമയത്ത് സഹാബാക്കൾ വല്ലാതെ അസ്വസ്ഥരാവുകയും, കാരണം അവരോടൊപ്പം തന്നെ യുദ്ധം ചെയ്യുന്നൊരു മനുഷ്യനാണ്, പക്ഷെ ആ മനുഷ്യൻ നരകത്തിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നീട് പറയുന്നുണ്ട്, പ്രവാചകരെ, ആ മനുഷ്യനെ താങ്കൾ കാണുന്നില്ലേ? ആ മനുഷ്യൻ നരകത്തിലാണെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിശക്തമായിക്കൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതുമുഖാന്തരം അദ്ദേഹത്തിൻ്റെ ശരീരമാസകലം മുറിവുകളുണ്ട്, എന്നിട്ടും ആ മനുഷ്യൻ നരകത്തിലാണെന്നാണല്ലോ പ്രവാചകരെ താങ്കൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു മിൻ അഹ്ലിന്നാർ, ആ മനുഷ്യൻ നരകത്തിൽ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, കുറച്ച് സമയം കഴിയേണ്ടുന്ന താമസം, യുദ്ധം ഇങ്ങനെ അതിശക്തമായിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മനുഷ്യന് വല്ലാത്ത ഒരു മുറിവ് ബാധിക്കുകയും അത് അതിൻ്റെ വേദന ആ മനുഷ്യന് കടിച്ചമർത്തുവാൻ സാധിക്കാത്ത വിധം അദ്ദേഹത്തെ അലട്ടുകയും ഫഹ്വ ബിയദിഹി ഇലാ കിനാനതിഹി ഫൻതസഅ മിൻഹാ സഹ്മൻ വൻതഹറ ബിഹാ, ആ മുറിവിൻ്റെ വേദന സഹിക്കവയ്യാതെ ആ മനുഷ്യൻ തൻ്റെ അമ്പുകൾ സൂക്ഷിച്ചിട്ടുള്ള ആ കൊട്ടയിൽ നിന്നും ഒരു അമ്പെടുക്കുകയും അത് നിലത്തോട് ചേർത്ത് തൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ച് ആ മനുഷ്യൻ തൻ്റെ ജീവനെടുക്കുകയും അഥവാ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ഒരു രംഗം സഹാബകൾ കാണുകയാണ്. ഇത് കണ്ട പാടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഇവരിങ്ങനെ ഓടി വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, യാ റസൂലല്ലാ, സദ്ദഖല്ലാഹു ഹദീസക, ഖദ് ഇൻതഹറ ഫുലാനുൻ ഫഖതല നഫ്സ, ആ മനുഷ്യൻ പ്രവാചകരെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം ഇവിടെ കൊണ്ട് കഴിയുന്നില്ല. അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ ബിലാൽ, ഖും ഫഅന്ദിൻ, ഖും ഫഅദ്ദിൻ, അല്ലയോ ബിലാൽ, താങ്കൾ എഴുന്നേറ്റുകൊണ്ട് ആളുകളോട് ഇങ്ങനെ പറയുക, ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിൻ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്വർഗത്തിലേക്ക് മുഅ്മിനല്ലാത്തൊരു മനുഷ്യനും കടന്നുകൂടുകയില്ല, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. വ ഇന്നല്ലാഹ ലയുഅയ്യിദു ഹാദദ്ദീന ബിർറജുലിൽ ഫജിർ, വളരെ ഗൗരവമുള്ള വാക്കാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദീനിന് മോശപ്പെട്ടിട്ടുള്ള തമ്മാടികളായിട്ടുള്ള മനുഷ്യരെ കൊണ്ടും ഈ ദീനിന് ശക്തി പകരുമെന്നുള്ളതാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദീനിനെ സഹായിക്കുവാൻ തിരഞ്ഞെടുക്കുക വെറും വിശ്വാസികളെ മാത്രമല്ല, അല്ലാത്ത മോശപ്പെട്ട മനുഷ്യരെ കൊണ്ടും ഈ ദീനിന് അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളെല്ലാം തന്നെ ഈ ദീനിന് വേണ്ടിക്കൊണ്ട് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ സഹായിക്കുന്നവരും അതിനു വേണ്ടിക്കൊണ്ട് പണിയെടുക്കുന്നവരുമാണ്. പക്ഷേ ഈ വാചകം എന്നുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം മുറക്കം കെടുത്തേണ്ടുന്ന വാചകമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മതത്തെ, ഈ ദീനിനെ മോശപ്പെട്ട ആളുകളെ കൊണ്ടും സഹായിക്കുമെന്നുള്ളതാണ്. ദീനിൻ്റെ മാർഗത്തിൽ അഹാരാത്രം പണിയെടുക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പര്യവസാനം നന്നാക്കുവാൻ അള്ളാഹുവിനോട് നിരന്തരം തേടേണ്ടുന്നത് വലിയ ആവശ്യകതയുള്ള കാര്യമാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ, അഥവാ ദീനിനു വേണ്ടിക്കൊണ്ട് ഇൽമ് കരസ്ഥമാക്കി അറിവ് നേടിയിട്ടുള്ള മനുഷ്യർ വരെ മരണത്തോടടുത്ത വേളയിൽ നരകത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നരകത്തിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്ന വളരെയധികം വേദനാജനകമായിട്ടുള്ള സംഭവങ്ങൾ എത്രയോ ഇസ്ലാമിക ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ, പ്രിയപ്പെട്ടവരെ, ഞാൻ ആവർത്തിച്ച് പറയുന്നത്, നമ്മുടെ പര്യവസാനത്തെ നന്നാക്കുവാൻ നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമാണ്. മഹാനായ പണ്ഡിതന്മാർ, നമ്മുടെ മുൻഗാമികൾ, അവരിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എന്നെല്ലാം ചില ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. അവരുടെ പ്രാർത്ഥന, അള്ളാഹു സുബ്ഹാനഹു വതആലയെ വിളിച്ചുകൊണ്ട് അവരുടെ അവസാനത്തെ നന്നാക്കുവാൻ വേണ്ടിക്കൊണ്ട് അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഏതാണ്ട് ഇങ്ങനെയാണ്, അല്ലാഹുമ്മ ജഅൽ ഖൈറ അമലി ഖാതിമ വഖൈറ ഉംരി ആഖിറ, അല്ലാഹുവേ, ഞങ്ങളുടെ ഏറ്റവും നല്ല പ്രവർത്തനം അത് ഞങ്ങളുടെ ഏറ്റവും അവസാനത്തെ പ്രവർത്തനമാക്കി തീർക്കണമേ, ഞങ്ങളുടെ ഏറ്റവും നല്ല ആയുസ് എന്നുള്ളത്, ജീവിതത്തിൽ ജീവിച്ചിട്ടുള്ള ഏറ്റവും നല്ല സമയം എന്നുള്ളത്

0: ഏറ്റവും അവസാനത്തെ സമയമാക്കി തീർക്കണമെന്ന് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അതുതന്നെയാണ് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹവും പ്രാർത്ഥിച്ചതായിക്കൊണ്ട് ഖുർആനിൽ കാണാം, തവഫനി മുസ്ലിമൻ വ അൽഹഖ്നി ബിസ്സാലിഹീൻ, അഥവാ മുസ്ലിമായിക്കൊണ്ട് മരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു, അതല്ല എങ്കിൽ ദീനിന് വേണ്ടിക്കൊണ്ട് നമ്മളിങ്ങനെ ഓടി നടക്കുന്നു എന്നതുകൊണ്ടൊന്നും തന്നെ നമുക്ക് സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുവാൻ സാധിക്കണമെന്നില്ല. അവസാന സമയത്ത് ഒരു കണ്ണിമ വെട്ടുന്ന നേരമെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആലയെ എതിർത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ചെയ്ത്, നരകക്കാരുടെ ഒരു പ്രവർത്തനം ചെയ്ത് നരകത്തിലേക്ക് വഴുതി വീണുന്ന വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് നമ്മളൊരിക്കലും എത്തിക്കൂടാ എന്നുള്ളത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുവാനുള്ളത്. അതുകൊണ്ട് നിരന്തരമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മുടെ അവസാനത്തെ നന്നാക്കുവാൻ, നമ്മുടെ ഏറ്റവും അവസാനത്തെ സമയത്തെ, മരണത്തോടടുക്കുന്ന വേളയെ ഏറ്റവും നല്ല രൂപത്തിലാക്കി തീർക്കുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഏറ്റവും നല്ല രൂപത്തിൽ കണ്ടുമുട്ടുവാനുള്ള വലിയ തോഫിയക്കോടുകൂടി ഈ ജീവിതത്തിൽ നിന്നും പിരിഞ്ഞു പോകാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കുകയും ചെയ്യുക. അതിനുള്ള ഒരു തോഫിയൊക്കെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അതാണ് വലിയ ഭാഗ്യമെന്ന് നമ്മൾ തിരിച്ചറിയുക. അതല്ലാതെ ഒരിക്കലും തന്നെ നമ്മൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മളൊരിക്കലും തന്നെ വഞ്ചിതരായി പോകുവാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർ ഒരു പക്ഷേ നമ്മെ നോക്കിക്കാണുന്നത് നല്ല രൂപത്തിലായിരിക്കാം. അതുകൊണ്ടാണ് ഖൈബർ യുദ്ധമുഖത്ത് ആ മനുഷ്യൻ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും പോരാടുമ്പോൾ സഹാബാക്കൾ വരെ ആശ്ചര്യപ്പെട്ടുപോയി, അല്ലയോ പ്രവാചകരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ മനുഷ്യൻ യുദ്ധം ചെയ്യുന്നത് സഹാബാക്കളോടൊപ്പം പ്രവാചകനോടൊത്ത്. പക്ഷേ ആ മനുഷ്യന്റെ അവസാനം എന്നുള്ളത് നിർഭാഗ്യകരം. ആ മനുഷ്യന്റെ, അള്ളാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യൻ അങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത്, നരകക്കാരുടെ പ്രവർത്തനം ചെയ്ത് നരകത്തിലേക്ക് എത്തിപ്പെടുന്ന വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരവസ്ഥയാണ് ആ മനുഷ്യൻ അകപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് തുടർച്ച വേണം. എല്ലാ സമയത്തും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് മാത്രമായിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏതൊരു പ്രവർത്തനയും നമ്മൾ ക്രമപ്പെടുത്തണം. ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കുന്ന രൂപത്തിലാവരുത്. ഇഖ്ലാസോടുകൂടി നിരന്തരമായിക്കൊണ്ട് കർമ്മനിരതരായിക്കൊണ്ട് ജീവിക്കുക. അവസാന സമയത്തെ ഏറ്റവും നല്ല രൂപത്തിലാക്കി തീർക്കുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിവെക്കുക. കാരണം നമുക്കറിയില്ല, ഒരുപക്ഷെ നമ്മൾ തിന്മയില്ലായിക്കൊണ്ടിരിക്കെ അള്ളാഹുവെങ്ങാനും നമ്മുടെ റൂഹിനെ പിടിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിലായിരിക്കും നമ്മൾ റബ്ബിനെ കണ്ടുമുട്ടുക. അതുകൊണ്ട് തിന്മകൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മളതിനെ ഭയപ്പെട്ടുകൊണ്ട് തന്നെ അതിൽ നിന്നും പിന്മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷേ ആ തിന്മയിലായിക്കൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ മരണപ്പെട്ടു പോവുക എന്നുള്ളത് കൂടി നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കുക, ഉറ്റാലോചിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കുക, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും തന്നെ ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല സമയത്ത് റബ്ബ് സുബ്ഹാനഹു വതആലയെ കണ്ടുമുട്ടുവാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലിസാഇലിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരിഞ്ഞുബിയോടൊപ്പം. നല്ല പര്യവസാനം. ക്ലാസ് എടുത്തത് മുഹമ്മദ് ജാസിം കരുളായി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൻ നഹലിലെ 95-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 95-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 93-ാമത്തെ ആയത്ത് മുതൽ ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: 95 ആയത്തുകളാണ് സൂറത്തുൻ നഹ്ലിൽ നിന്ന് നമ്മൾ മനഃപ്പാഠമാക്കിയിട്ടുള്ളത്. ആദ്യ വചനം മുതൽ എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കുന്നതോടൊപ്പം അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിൽ നിന്നും 95-ാമത്തെ വചനമാണ് നാം ഇപ്പോൾ പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിസ്ഡം സ്പോട്ട്ലൈറ്റ്. കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പുടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30. കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: സമയോചിതവും സരസവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്ന് നുറുങ്ങുകളിലൂടെ ആപ്പിലാക്കുന്ന ലോണുകൾ എന്ന നബീൽ പയ്യോളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: ആപ്പിലാക്കുന്ന ലോണുകൾ, എഴുത്ത് നബീൽ പയ്യോളി. സാമ്പത്തിക തട്ടിപ്പുകളുടെ വലയിലാകുന്നവരുടെ എണ്ണം ദിനേന കൂടി വരികയാണ്. എവിടെയും വില്ലൻ പണം തന്നെ. ആരും ആർക്കും ഒരു നയാപൈസ വെറുതെ കൊടുക്കുകയില്ല. ദാനധർമ്മങ്ങളും മറ്റും മാറ്റി നിർത്തിയാൽ നമുക്ക് പൊതുവെ ഉണ്ടാകേണ്ടുന്ന തിരിച്ചറിവാണിത്. സാമ്പത്തിക ഇടപാടുകൾ മനുഷ്യനെ വല്ലാതെ ബാധിക്കുന്നൊരു മേഖലയാണ്. വരവിനനുസരിച്ച് ചെലവ് നിയന്ത്രിക്കാനും അല്പം മിച്ചം വയ്ക്കാനും ശീലിക്കുക എന്നതാണ് പരിഹാരം. ആധുനിക സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വരവിനേക്കാൾ കൂടുതലുള്ള ചെലവുകളാണ്. ചുറ്റുമുള്ള മായാവലയത്തിൽപ്പെട്ട് ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്ന വേർതിരിവില്ലാതെ എല്ലാം വാങ്ങിക്കൂട്ടുകയും അത് ജീവിതം തന്നെ ദുസ്സഹമാകും വിധം ദുരിതക്കയത്തിൽ ചെന്ന് പതിക്കുകയും ചെയ്യുന്ന കാഴ്ച നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക അച്ചടക്കം ഏറ്റവും പ്രധാനമാണ്. അത് കുട്ടികളെ പരിശീലിപ്പിക്കാനും കുടുംബത്തെ അതിനനുസരിച്ച് പാകപ്പെടുത്താനും കുടുംബനാഥന്മാർ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ദരിദ്രരും ധനികരും പണക്കാരും പണിക്കാരും പട്ടിണിപ്പാവങ്ങളുമൊക്കെ നമുക്ക് ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളാണ്. നമ്മളെങ്ങനെ ഇങ്ങനെയായി എന്ന ചോദ്യത്തിനുത്തരം നമ്മോട് ചോദിക്കാതെ നമ്മെ സൃഷ്ടിച്ച സർവലോകരക്ഷിതാവിന്റെ തീരുമാനം എന്നതാണ് ഉത്തരം. അവൻ തന്നെയാണ് നമ്മുടെ സാമ്പത്തികാവസ്ഥയും തീരുമാനിക്കുന്നത്. സമൂഹമാധ്യമങ്ങളുടെ അതിപ്രസരം അതിതീർത്ഥമായാലോകത്തെ പ്രകടനപരതയാണ് ഒരു പരിധിവരെ സാമ്പത്തിക ചൂഷണങ്ങളുടെ വലയിലേക്കെടുത്തു ചാടാൻ കാരണമാകുന്നത്. സ്വന്തത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നാണ് നാം തുടങ്ങേണ്ടത്. ഒരു മെഡിക്കൽ റിപ്പോർട്ടിലോ കുതിച്ചെത്തുന്ന മലവെള്ളപ്പാച്ചിലോ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനത്തിലോ ജീവിതം മാറിമറിഞ്ഞേക്കാം. അതുകൊണ്ടുതന്നെ നാളെ അടച്ചു തീർക്കാം, നൽകാം എന്ന് കരുതി സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കി വയ്ക്കുന്നത് സ്വന്തത്തിന് മാത്രമല്ല കുടുംബത്തിനും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചാൽ നമുക്കത് ബോധ്യമാകും. വീട്, വാഹനം, വിദ്യാഭ്യാസം, വിവാഹം എന്നിങ്ങനെ അനിവാര്യമായി ജീവിതത്തിന്റെ ഭാഗമായി വരുന്ന സാഹചര്യങ്ങളെ സ്വയം തിരിച്ചറിവോടെ കൈകാര്യം ചെയ്യണം. ഓൺലൈൻ വ്യാപാരത്തിന്റെ പരസ്യപ്പെരുമഴയിൽ വീണ് EMI എന്ന ഓമനപ്പേരിൽ പലതും വാങ്ങിക്കൂട്ടുന്നവർ സ്വയം നാശം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ കൃത്യമായ ആലോചനയോടെയും ആസൂത്രണത്തോടെയുമാണ് വാങ്ങേണ്ടത്. എല്ലാം വാങ്ങിക്കൂട്ടുന്ന സംസ്കാരം ഒരിക്കലും നല്ലതല്ല. പണം അധ്വാനിച്ച് നേടേണ്ടതാണ്. അത് ഹലാലുമായിരിക്കണം. പലിശയിലേക്ക് പോകാൻ നമുക്ക് അനുമതിയില്ല. അത് വാങ്ങാനും കൊടുക്കാനും പാടില്ല. തവണ വ്യവസ്ഥയിൽ കിട്ടുമെന്ന് കരുതി വൻ തുകയ്ക്ക് ആവശ്യമില്ലാത്തതുപോലും വാങ്ങുന്നത് അവസാനിപ്പിക്കണം. ഉള്ളവർ അതിനനുസരിച്ച് ചെലവഴിക്കട്ടെ, ധൂർത്തു പാടില്ല. മറ്റുള്ളവർ അതിൽ അസൂയപ്പെടുകയോ ആശങ്കപ്പെടുകയോ വേണ്ട. സാമ്പത്തിക ബാധ്യതകളില്ലാതെ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുക എന്നത് വലിയ സൗഭാഗ്യമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും സത്യവിശ്വാസികൾക്ക് സാധിക്കണം.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ആപ്പിലാക്കുന്ന ലോണുകൾ. നബീൽ പയ്യോളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. സൂറത്തു സബയിലെ 44-45 വചനങ്ങൾ അറിവില്ലായ്മ നാശത്തിലേക്ക് എന്ന ഭാഗം വിശദീകരിക്കുന്നത് ജാസിൽ ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. സൂറത്തു സബയിലെ 43 ആയത്തുകളാണ് ഇതുവരെയായി നമ്മൾ വിശദീകരിച്ചത്. ഇനി വിവരിക്കാനുള്ളത് 44, 45 എന്നിങ്ങനെയുള്ള ആയത്തുകളാണ്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം.

ഖുർആനിനോട് അവിശ്വാസികൾ വെച്ചു പുലർത്തിയിരുന്ന നിലപാടുകളാണ് കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ പിതാക്കന്മാരുടെ മാർഗത്തെ തൊട്ട് അവരെ തടയുകയാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളം കെട്ടിച്ചമക്കുന്നവനാണെന്നുമെല്ലാം അവർ പറഞ്ഞുകൊണ്ടിരുന്നു. വിശുദ്ധ ഖുർആനിനെ അവഗണിക്കുവാൻ വേണ്ടി, വിശുദ്ധ ഖുർആനിൽ നിന്ന് ആളുകളെ അകറ്റാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിലുള്ള അപവാദങ്ങൾ അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. എന്നാൽ ഇങ്ങനെയൊരു അപവാദം അവർക്ക് പറയുവാൻ എന്ത് അടിസ്ഥാനമാണുള്ളത് എന്നും അവർ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, അതല്ല അവർക്ക് വല്ല ഒഴിവുകഴിവും പറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് നൽകാൻ സാധിക്കുമോ എന്നതാണ് 44-ാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള അപവാദങ്ങൾ അവർ പറഞ്ഞത് എന്നതിനെ വിശകലനം ചെയ്യുകയാണ് 44-ാമത്തെ ആയത്ത് നിർവഹിച്ചിട്ടുള്ളത്. വമാ ആതൈനാഹും മിൻ കുതുബിൻ യദ്റുസൂനഹ. വമാ ആതൈനാഹും, നാം അവർക്ക് നൽകിയിട്ടില്ല. മിൻ കുതുബിൻ, വേദഗ്രന്ഥങ്ങളിൽ നിന്ന് യാതൊന്നും എന്നാണ് അർത്ഥം വരിക. മിന്ന് എന്നത് അവിടെ തബഈലിൻ്റെ മിന്നാണ്. ഒന്നും, വേദഗ്രന്ഥത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഏട് പോലും അവർക്ക് നൽകിയിട്ടില്ല. എങ്ങനെയുള്ള വേദഗ്രന്ഥം? യദ്റുസൂനഹ, അവർക്ക് പഠിക്കാൻ ഉതകുന്നതായ യാതൊരു വേദഗ്രന്ഥവും അവർക്ക് നൽകിയിട്ടില്ല. വമാ അർസൽനാ ഇലൈഹിം ഖബ്ലക മിൻ നദീർ, താങ്കൾക്ക് മുമ്പ് ഒരു താക്കീതുകാരനെയും അവരിലേക്ക് നാം അയച്ചിട്ടില്ല എന്നാണ് ഈ ആയത്ത്. ഈ പറഞ്ഞ 44-ാമത്തെ ആയത്ത് എന്നത് 43-ാമത്തെ ആയത്തിൻ്റെ അവസ്ഥയെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവർ പറയുകയുണ്ടായല്ലോ, കാലു, അവർ പറഞ്ഞു, മാ ഹാദ ഇല്ലാ റജുലുൻ, ഇതൊരു റജുലാണ്, ഒരു മനുഷ്യനാണ്. യുരീദു അനിയ സുദ്ദക്കും അമ്മാ ഖാനു യഅബുദു ആബാഉകും, നിങ്ങളുടെ പിതാക്കൾ എന്തിനെയാണോ ആരാധിച്ചിരുന്നത് അതിനെ തൊട്ട് തടയാൻ വേണ്ടി വന്ന ഒരു മനുഷ്യൻ മാത്രമാണ് ഇദ്ദേഹം എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു. അവർ പറഞ്ഞത്, ഏതവസ്ഥയിലാണവർ ഈ വാക്ക് പറഞ്ഞത്? വമാ ആതൈനാഹും മിൻ കുതുബിൻ യദ്റുസൂനഹ, പഠിക്കാനായി യാതൊരു വേദഗ്രന്ഥവും നൽകപ്പെടാത്ത നിലയിലാണ് അവർ ഈ വാദങ്ങൾ പറഞ്ഞത് എന്നാണ്. അതേപോലെ പ്രവാചകന്മാർ അയക്കപ്പെടാത്ത ഒരു നിലയിലും വേദഗ്രന്ഥങ്ങൾ പഠിക്കാൻ വേണ്ടി നൽകപ്പെടാത്ത ഒരവസ്ഥയിലുമാണ് അവർ ഇങ്ങനെയുള്ള അപവാദങ്ങൾ പ്രചരിപ്പിച്ചത് എന്നാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രവാചകനെതിരെ സംസാരിക്കണമെങ്കിൽ ചുരുങ്ങിയത് അവരുടെ കയ്യിൽ വേദഗ്രന്ഥമുണ്ടാകണം, അതല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരു പ്രവാചകനെങ്കിലും ആ സമൂഹത്തിലേക്ക് വന്നിരിക്കണം. ഇതൊന്നുമില്ലാതെ അവരുടെ ദേഹേച്ഛയുടെയും അറിവില്ലായ്മയുടെയും അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അവർ ഇത്തരം വാദങ്ങൾ പറഞ്ഞു വെച്ചത് എന്നാണ്. അതുകൊണ്ട് 44-ാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, യാതൊരു അറിവുമില്ലാതെയാണ് മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെയുള്ള വിമർശനങ്ങൾ അഴിച്ചുവിട്ടത് എന്നും, അതോടൊപ്പം വിശുദ്ധ ഖുർആനിനെ അവർ പരിഗണിക്കാതിരുന്നതും അതേ ഒരു അടിസ്ഥാനത്തിൽ നിന്നാണ്. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അറിവില്ലാതെ ഒരു കാര്യം പറയാൻ പാടില്ല എന്നും അതവന് സാധിക്കില്ല എന്നുമാണ് ഈ ആയത്ത് സ്ഥിരപ്പെടുത്തുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം പറയുകയാണെങ്കിലും അതിന് ഖുർആനിൻ്റെയോ പ്രവാചകൻ്റെയോ പിൻബലമുണ്ടാകണം എന്ന വലിയ അത്യുത്തമമായ പാഠം ഈ ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അവസാനത്തെ ഖുതുബയിൽ, വിടവാങ്ങൽ ഖുതുബയിൽ, തൻ്റെ അനുചരന്മാരോട് വളരെ വികാരഭരിതനായിക്കൊണ്ട് പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോകുന്നു എന്ന്. ഒന്ന് ഖുർആനും മറ്റൊന്ന് സുന്നത്തുമാണ്. ഈ ആയത്തിലും അള്ളാഹു പറയുന്നത്, ഒരു പ്രവാചകനും അവർക്ക് കടന്നുപോയിട്ടില്ല, ഒരു വേദഗ്രന്ഥവും അവർക്ക് ലഭിച്ചിട്ടില്ല, എന്നിട്ടും പിന്നെ എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ കേൾക്കാതിരിക്കുക? പിന്നെ എങ്ങനെയാണ് പ്രവാചകനെ നിഷേധിക്കുക, പ്രവാചകനെ ബത്സിക്കുക? ഇതൊന്നും ഒരിക്കലും വേദഗ്രന്ഥം നൽകപ്പെടാത്ത, പ്രവാചകന്മാരയക്കപ്പെടാത്ത ഒരു സമൂഹത്തിന്
പാടില്ല എന്നും അതൊരിക്കലും അവർക്ക് ഭൂഷണമല്ല എന്നുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, ദീനിനെക്കുറിച്ച് സംസാരിക്കുന്നിടത്ത് വളരെ വലിയ ജാഗ്രത നമ്മൾ വെച്ചു പുലർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഒരു രോഗമാണ് എല്ലാ ആളുകളും ദീനിനെക്കുറിച്ച് സംസാരിക്കുകയും എന്താണോ തനിക്ക് ബോധ്യപ്പെട്ടത് ആ ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാണ് ദീന് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥ. നമ്മുടെ ബോധ്യപ്പെടലുകൾക്കപ്പുറം എന്താണ് യഥാർത്ഥ ദീൻ, എന്താണ് ഖുർആനിലും സുന്നത്തിലും പ്രതിപാദിച്ചിട്ടുള്ളത്, അതിനനുസൃതമായി അതിൽ നിന്ന് ഒരു നിലക്കും തെറ്റാതെ വഴിമാറാതെ ദീന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ നമ്മുടെ തോന്നലുകൾക്കോ നമ്മുടെ മനസ്സിലാക്കലുകൾക്കോ അല്ല അവിടെ പ്രസക്തി ഉള്ളത്. മറിച്ച് എന്താണ് അള്ളാഹുവും റസൂലും അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ ഉദ്ദേശമാണ് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ പ്രമാണമെന്നത് ഖുർആനും സുന്നത്തുമാണ്. അതിനെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ആ മുറുകെ പിടിക്കുന്നതിലൂടെയാണ് നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുക. അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ

0: رسلي فكذبوا رسلي فكيف كان نكير. ആയത്തിൻ്റെ ആശയം, ഇവർക്ക് മുമ്പുള്ളവരും നിഷേധിച്ച് തള്ളിയിട്ടുണ്ട്. അവർക്ക് നാം കൊടുത്തിരുന്നതിൻ്റെ പത്തിലൊന്ന് പോലും ഇവർക്ക് നേടിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ദൂതന്മാരെ അവർ നിഷേധിച്ചു തള്ളി. അപ്പോൾ എൻ്റെ രോഷം എങ്ങനെയുള്ളതായിരുന്നു. വിശുദ്ധ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കും യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത മക്കയിലെ മുശ്രിക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല താക്കീത് ചെയ്യുകയാണ് ഈ ആയത്തിലൂടെ. വഖദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, ഈ ഒരു ഭാഗം ഏതൊരു പ്രവാചകനും പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനമേകുന്ന ഒരു വാചകമാണ്. അതായത് നബിയെ, താങ്കളെ മാത്രമല്ല കളവാക്കിയിട്ടുള്ളത്, താങ്കളുടെ മുമ്പ് കഴിഞ്ഞു പോയ ഏതൊക്കെ പ്രവാചകന്മാരുണ്ടോ അവരെയെല്ലാം കളവാക്കിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ ഇതിൻ്റെ പേരിൽ വ്യസനിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന ഒരു ധ്വനിയാണ് ആയത്തിൻ്റെ ആദ്യ ഭാഗം നൽകുന്നത്. അതോടൊപ്പം തന്നെ പ്രവാചകനെ കൂടാതെ ആത്മാർത്ഥമായി പ്രബോധനം ചെയ്യുന്ന ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് വല്ലാത്ത സമാധാനം അവൻ്റെ മനസ്സിലേക്ക് നേടിത്തരും. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ ആത്മാർത്ഥമായി ആ ദീന് സ്വീകരിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടുകൂടി ക്ഷണിക്കുന്ന നേരത്ത് ചിലരെങ്കിലും അതിനെതിരെ കുത്തുവാക്കുകൾ പറയുകയും കളിയാക്കലുകൾ നേരിടേണ്ടി വരികയും ചെയ്യാറുണ്ട്. അവിടെയെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത്, പ്രബോധകന്മാർ മനസ്സിലാക്കേണ്ടത്, എല്ലാ പ്രവാചകന്മാരും കടന്നുപോയ ഒരു സുന്നത്താണ് പ്രബോധനത്തിൻ്റെ വീതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ യാതൊരു വ്യസനവും ഉണ്ടാകേണ്ടതില്ല. മറിച്ച് നമ്മൾ നമ്മുടെ പ്രബോധനത്തിലൂടെ അതിശീഘ്രം കുതിക്കുകയാണ് വേണ്ടത് എന്നാണ് ഈ ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വഖദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരും കളവാക്കിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു മുമ്പ് കളവാക്കിയ ആളുകളുടെ അവസ്ഥയും എന്നാൽ ഇപ്പോൾ കളവാക്കിക്കൊണ്ടിരിക്കുന്ന മക്കയിലെ മുശ്രിക്കുകളുടെ അവസ്ഥയും താരതമ്യം ചെയ്യുകയാണ് ഈ ആയത്തിലൂടെ ചെയ്തിട്ടുള്ളത്. അള്ളാഹു പറയുകയാണ്, വമാ ബലഗു മിഅശാറമാ ആതൈനാഹും. വമാ ബലഗു, ഇവിടെയുള്ള മക്കയിലുള്ള മുശ്രിക്കുകൾ എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. മിഅശാറ, മിഅശാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിലൊന്ന്. മാ ആതൈനാഹും, മാ ഒരു കാര്യം, ആതൈനാഹും നാം അവർക്ക് നൽകിയ ഒരു കാര്യത്തിൻ്റെ പത്തിലൊന്നിലേക്ക് പോലും ഇവിടെയുള്ള മക്കയിലുള്ള മുശ്രിക്കുകൾ എത്തിയിട്ടില്ല. എന്താണ് ആ കാര്യം? കുവ്വത്താണ്, ശക്തിയാണ്. പണ്ടുള്ള സമൂഹം എന്നത് നല്ല ശാരീരികമായ ശേഷിയുള്ള മല്ലന്മാരായ ആളുകളായിരുന്നു കഴിഞ്ഞുപോയ സമൂഹത്തിലെ ആളുകൾ. അവർക്ക് നൽകിയതിൻ്റെ ആ ശക്തിയും കഴിവും അതിൻ്റെ പത്തിലൊന്ന് പോലും മക്കയിലെ മുശ്രിക്കുകൾക്ക് നൽകിയിട്ടില്ല. എന്നാൽ ആ കഴിഞ്ഞുപോയ അത്രയും ബലവത്തുള്ള ശക്തവാന്മാരായ ആളുകളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ രോഷം അത് അതികഠിനമായിരുന്നു. എന്നിരിക്കെ ഈ പറയുന്ന മക്കയിലെ മുശ്രിക്കുകൾ എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല എന്നാണ്. അതുകൊണ്ട് അവർ ഭയപ്പെടേണ്ടതുണ്ട്, അവർ വിനയാനിതരായി അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതുണ്ട്. കഴിഞ്ഞുപോയ മല്ലന്മാരായ ആളുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോൾ വേണമെങ്കിലും നശിപ്പിക്കപ്പെടാം എന്ന ഒരു പേടി അവരുടെ മനസ്സിലിട്ട് കൊടുക്കുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ചെയ്തിട്ടുള്ളത്. സമാനമായ ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ്, ഒരു അടിസ്ഥാനമാണ് ആയത്തുകൾ കൊണ്ട് തന്നെ ആയത്തിനെ വിശദീകരിക്കുക എന്നുള്ളത്. അത്തരം വിഷയത്തിൽ വിശദീകരണ ഗ്രന്ഥങ്ങൾ തന്നെ, തഫ്സീറുകൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിന് സമാനമായ സൂറത്തു ഗാഫിറിലെ 82-ാമത്തെ ആയത്ത്, കാനു അക്സറ മിൻഹും വ അഷദ്ദ ഖുവ്വതൻ വ ആസാറൻ ഫിൽ അർദ്. ഭൂമിയിൽ സ്വാധീനമുണ്ടായിരുന്ന, നല്ല ശക്തിയുണ്ടായിരുന്ന, ഇപ്പോഴുള്ള എണ്ണത്തെക്കാളും അധികം എണ്ണമുണ്ടായിരുന്നവരായിരുന്നു കഴിഞ്ഞുപോയ നിഷേധികളായ ധിക്കാരികളായ ആളുകൾ. സൂറത്തു റൂമിലെ 9-ാമത്തെ ആയത്ത്, വ അസാറുൽ അർദ വ അമറൂഹ അക്സറ മിമ്മാ അമറൂഹ. ഇപ്പോൾ എത്ര കാലമാണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനേക്കാളും കൂടുതൽ കാലം ജീവിച്ചവരാണ് കഴിഞ്ഞു പോയ ധിക്കാരികളും നിഷേധികളുമായ ആളുകൾ. അതേപോലെ തന്നെ കൂടുതൽ ശക്തിയുള്ളവരും ഭൂമിയെ ഉഴിതുമറിക്കുകയും ചെയ്തവരാണ്. എന്നിട്ടും അവർ ശിക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് ഭയപ്പെടേണ്ടതുണ്ട്, ഭയപ്പാട് ഉണ്ടാകേണ്ടതുണ്ട് എന്ന താക്കീതാണ് ഈ ആയത്തിൽ പ്രധാനമായും ഉൾക്കൊണ്ടിട്ടുള്ളത്. ഫകദ്ദബു റുസുലി, ഫകദ്ദബു അങ്ങനെ അവർ കളവാക്കി. റുസുലി എൻ്റെ പ്രവാചകന്മാരെ, എൻ്റെ ദൂതന്മാരെ അവർ നിഷേധിച്ചു തള്ളി. കഴിഞ്ഞുപോയ സമൂഹം പ്രവാചകന്മാരെ നിഷേധിക്കുകയുണ്ടായി. ഫകൈഫ എങ്ങനെയായിരുന്നു, ക്യാനന കീർ എൻ്റെ രോഷം എങ്ങനെയായിരുന്നു, എൻ്റെ പ്രതികാരം എങ്ങനെയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെക്കുകയാണ്. അതായത് ഈ രണ്ട് ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ അനേകം പാഠങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളിലൂടെയും നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കാതുകളും നമ്മുടെ മനസ്സും ഒരുപോലെ ആ ആയത്തിൻ്റെ അർത്ഥതലങ്ങളിലൂടെ ആശയതലങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ, അതല്ലെങ്കിൽ അതിനെ സഞ്ചരിപ്പിക്കുവാൻ നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട്. കാതുകൾ കൊണ്ട് കേൾക്കുന്നതിലുപരി ഹൃദയം കൊണ്ട് കേൾക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. 44-45 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന അനേകം പാഠങ്ങളിൽ ചിലത്, ഒന്നാമത്തേത് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും ജീവിതത്തിൽ എപ്പോഴും മുറുകെ പിടിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടിയാകേണ്ട ഒന്നാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് മടങ്ങിക്കൊണ്ട് ആ സുന്നത്ത് അനുധാവനം ചെയ്ത് ജീവിക്കുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനെ നിഷേധിക്കുന്ന, അതല്ലെങ്കിൽ അതിൽ സംശയം വെച്ചു പുലർത്തുന്ന ഒരു പ്രവണത ഒരിക്കലും ഒരു മുഅ്മിനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ പാഠം, നമ്മൾ എന്തൊക്കെയോ ആണ് എന്ന തോന്നൽ പലപ്പോഴായി മനുഷ്യ മനസ്സിലേക്ക് കടന്നു വരാറുള്ള ഒരു ചിന്തയാണ്. വളരെ അപകടകരമായ ചിന്തയാണ് ആ ഒരു ചിന്ത. അതുതന്നെയാണ് പലപ്പോഴായി മക്കയിലെ മുശ്രിക്കുകൾക്കും ബാധിച്ചത്. ഞങ്ങൾ എന്തൊക്കെയോ ആണ്, ഞങ്ങൾ വലിയ ആളുകളാണ്, ഞങ്ങൾ പത്രാസുള്ളവരാണ് എന്നൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു അവരെ അഭിസംബോധനം ചെയ്യുന്നിടത്ത് പറഞ്ഞത്, നിങ്ങളെക്കാളും ശക്തിയുള്ള, നിങ്ങളെക്കാളും സ്വാധീനമുള്ള ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരെയും അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പാടോടുകൂടി കഴിയണം എന്ന ഒരു ധ്വനിയാണ് ആ ആയത്തിൽ നൽകിയിട്ടുള്ളത്. മറ്റൊരു പാഠം, മൂന്നാമത്തെ പാഠമെന്നത്, ദീനിൻ്റെ വിഷയത്തിൽ അറിവില്ലാതെ യാതൊന്നും തന്നെ നമ്മളാരും സംസാരിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള സംസാരമെന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ കോപത്തിന് നമ്മൾ ഓരോരുത്തരും ഇരയാകുമെന്നാണ് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് അറിയില്ല എന്ന് പറയുവാൻ നമ്മൾ ഓരോരുത്തരും സജ്ജരാകേണ്ടതുണ്ട്. എന്തൊരു ചോദ്യവും നമ്മൾ ചോദിക്കപ്പെടുമ്പോൾ ആ വിഷയത്തിൽ കൃത്യമായ അറിവ് നമുക്കില്ല എങ്കിൽ ലാ അദരി, എനിക്ക് അറിയില്ല എന്ന് ആത്മാർത്ഥമായി പറയാൻ നമുക്ക് സാധിക്കണം. കാരണം അള്ളാഹുവിൻ്റെ ദീൻ എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും സഹാബാക്കളിലൂടെയും ആണ് നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ആദിലീങ്ങളായ നീതിമാന്മാരായ ആളുകളിൽ നിന്നാണ് ദീൻ കൈമാറ്റം ചെയ്യപ്പെടുക. അതുകൊണ്ട് നമ്മൾ ദീൻ കൈമാറുമ്പോൾ ആ നീതി നമ്മൾ പാലിക്കേണ്ടതുണ്ട്, സത്യസന്ധത നമ്മൾ പുലർത്തേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനുത്തരം പറഞ്ഞ് ഞാൻ വലിയ ആളാണ് എന്ന് തോന്നിപ്പിക്കലല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് അള്ളാഹുവിൻ്റെ ദീൻ ആളുകൾ കൃത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊള്ളണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതല്ലാതെ നമ്മുടെ ലാഭത്തിനു വേണ്ടിയോ നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടിയോ നമ്മൾ ഒരിക്കലും ദീന് പറയുന്ന, അതല്ലെങ്കിൽ ദീനിനെ മറയാക്കി സ്വീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ ജീവിതത്തിലുടനീളം നെഞ്ചോട് ചേർത്ത് വെച്ച് അതിൻ്റെ പഠിതാവായി ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു സബയിലെ 44-45 വചനങ്ങൾ അവതരിപ്പിച്ചത് ജസിൽ ജാഫർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: Tune to reality.

0: ഒരു ഗോത്രം ഒരു മലയുടെ താഴ്വാരത്തിലാണ് താമസിക്കുന്നത്, ഒരു ഗോത്രം മലയുടെ മുകൾ ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പം താഴ്ഭാഗത്തുള്ള ആളുകൾക്ക് ആ താഴ്ഭാഗത്തിൻ്റെ പരിതസ്ഥിതിയിലാണ് അവർ ജീവിച്ചു പോകുന്നത്. മലയുടെ മുകളിലുള്ള ആളുകൾ കുറച്ചുകൂടി മുകളിലുള്ള ആ ഒരു രീതിയിൽ ജീവിച്ചു പോകുന്നു. പക്ഷേ ഈ ഗോത്രങ്ങൾക്കിടയിൽ അതിൻ്റെ ഇടയിൽ വെച്ചൊരു ഒരു പ്രശ്നം ഉണ്ടാവുന്നു. അപ്പോൾ മുകളിലുള്ള ആളുകൾ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി വന്ന് താഴെയുള്ള ആ ഗോത്രത്തെ ആക്രമിക്കുകയാണ്. അങ്ങനെ ആക്രമിച്ചപ്പോൾ അവസാനം അവരിലുണ്ടായിരുന്ന ഒരു കുട്ടി അവർ തട്ടിക്കൊണ്ടുപോയി, മുകളിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോൾ ആ കുട്ടിയെ പിടിക്കാൻ വേണ്ടിയിട്ട് താഴ്ഭാഗത്തുള്ള പലരും ആ മല കയറാൻ വേണ്ടി തുടങ്ങി. കുറെ ഇങ്ങനെ കയറി ഒരു പകുതി എത്തിയപ്പോഴേക്കും അവർക്ക് തിരിച്ചങ്ങട്ടന് വന്നു, കഴിയുന്നില്ലാന്നിട്ട്. അവൾ അത്രയും മുകളിലാണ്. അവരിങ്ങനെ നിരാശരായി നിൽക്കുമ്പോണ്ട് ഒന്നായിട്ട് പോയി കയറിയ സമയത്തുണ്ട് മുകളിൽ നിന്ന് ഒരു സ്ത്രീ കുട്ടിനെ കൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പൊ അവര് ചോദിച്ചു, നിങ്ങളെങ്ങനെ ഇപ്പൊ അവിടെ എത്തി, മുകളിലെത്തിയത്? അപ്പൊ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചത് കേവലം ഒരു കുട്ടിയാണ്, ഞാൻ അന്വേഷിച്ചത് എൻ്റെ കുട്ടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ മുകളിലുള്ള മലയോ അതിൻ്റെ പിന്നെ പരിചയമില്ലായ്മയോ അതൊന്നും എൻ്റെ മുന്നിൽ മനസ്സിലുണ്ടായിരുന്നില്ല. എനിക്കെൻ്റെ ലക്ഷ്യം എൻ്റെ കുട്ടിയെ കിട്ടണം എന്നുള്ളതായിരുന്നു. ഇതൊരു കഥയാണ്, പക്ഷേ
1: വെറുമൊരു കഥയല്ല.
0: അപ്പോൾ വെറുമൊരു കഥയല്ല എന്ന് നമുക്ക് പറയാം, ചേർത്ത് പറയാം. കാരണം നമ്മൾ അന്വേഷിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതോ ആയ കാര്യം എത്രമേൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് ആവശ്യമാണെന്ന്, അത് നിർബന്ധമാണെന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നത്, അതിൻ്റെ മുന്നിൽ പ്രതിസന്ധികളോ പ്രതിബന്ധങ്ങളോ തടസ്സം അല്ലേ ഒരു തടസ്സമാവാതെ വരുമ്പോൾ ഇതിനില്ല നമ്മുടെ ശ്രമം നമുക്ക് വിജയത്തിലെത്തിക്കാൻ കഴിയും.
1: ഇച്ഛാശക്തി അല്ലേ, ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ അത്, ആ ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ എത്ര വലിയ കടമ്പയും മറികടക്കാൻ സാധിക്കുന്നതാണ് ഈ കഥയിലൂടെ, സലാം ഖാൻ്റെ ഈ ഒരു കഥയിലൂടെ ആ ഉമ്മ കാണിച്ച ഒരു മാതൃക, അതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ.
0: സ്വയം പ്രചോദിതമായിട്ടുള്ള സ്വന്തമുള്ള പ്രചോദനം ഉണ്ടല്ലോ, അത്തരം പ്രവർത്തനങ്ങളാണ് അവർക്ക് യാത്രയിൽ വഴിമുടക്കമുണ്ടാവില്ല എന്ന്. സ്വയം പ്രചോദിതം, അപ്പൊ ആ സ്ത്രീ സ്വയം പ്രചോദിതയാണ്. ഗോത്രത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ ഉള്ളതല്ല,
1: സ്വന്തം
0: സ്വയം പ്രചോദിതമായ ഒരു സ്ത്രീ സ്വന്തം കുട്ടിക്ക് വേണ്ടിയിട്ട് അവരെ വഴിമുടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ഓരോ പിന്നെ അന്വേഷണത്തിലും അതിൻ്റെ ആഴം നിശ്ചയിക്കുന്നത് തേടുന്നവനും തേടപ്പെടുന്നവയും തമ്മിലുള്ള ആത്മബന്ധമാണ്. നമ്മൾ എന്തന്വേഷിക്കുന്നുവോ ആ അന്വേഷിക്കുന്നത് നമുക്ക് കിട്ടണം. ഏതൊരു കാര്യം ആവട്ടെ, നമുക്ക് ഇസ്ലാമികമായിട്ടുള്ള കാര്യം, എനിക്ക് ഖുർആൻ പഠിക്കണം. അപ്പൊ തേടുന്നതും തേടുന്നവനും തേടപ്പെടുന്നതും തമ്മിലുള്ള ആത്മബന്ധം എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ചാണത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. എനിക്ക് ഇന്ന ഇന്ന പരിപാടികൾ കേൾക്കണം അല്ലെങ്കിൽ ഇന്ന രൂപത്തിലാവണം. നമ്മൾ നിശ്ചയിക്കുന്ന നമ്മുടെ ആഗ്രഹം ഏതാണോ ആ ആഗ്രഹത്തോട് നമ്മളുടെ അവസ്ഥയോട് നമ്മുടെ ഒരു ബന്ധം. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കഥയിൽ നിന്ന് പാഠങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. നമുക്കൊക്കെ പാഠങ്ങൾ അതുപോലെ കേട്ട് ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് നമ്മൾ എത്തണം.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മാഷാല്ലാ. വെള്ളിയാഴ്ചകളിൽ സ്ഥിരമായി നമ്മൾ കേൾക്കാറുള്ള അല്ലേ ഒരു വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹസാബിൽ നിന്നും 70-71 ആയത്തുകളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്.
1: അള്ളാഹുവിനെ സൂക്ഷിക്കാനും വഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക് പറയാൻ, നേരായ വാക്ക് പറയാൻ, വാക്കിന് അത്രയും വലിയ ഊക്കുണ്ട്, അത്രയും പ്രസക്തി ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. വാക്ക് നന്നാക്കുമ്പോൾ അതുപോലെ കർമ്മങ്ങളും നന്നാക്കാനും പാപം പുറത്തു തരാനും അള്ളാഹുവിനെ അനുസരിക്കാനും റസൂലിനനുസരിക്കാനും അവർക്ക് വലിയ വിജയമുണ്ടെന്ന് പറയാനും ഈ വചനത്തിലൂടെ നമ്മളെ ശരിക്കും അത് ഉണർത്തുകയാണ് ചെയ്തിട്ടുള്ളത്.
0: അടുത്തൊരായത്തിൻ്റെ അർത്ഥം കൂടിയും പറയൂ.
1: അതാണ് ഞാൻ ചേർത്ത് വായിച്ച് പറഞ്ഞത്. അതായത് നമ്മളെ കർമ്മങ്ങൾ നന്നാക്കുക, പാപങ്ങൾ അള്ളാഹു പുറത്തു തരും, അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കുക, വലിയ വിജയമാണ് വരാനിരിക്കുന്നത്. ഫഖദ് ഫാസ ഫൗസൻ അലീമ. ഓക്കെ,
0: ഈ ഒരു വിശുദ്ധ ഖുർആനിലെ ഇത്രയും മനോഹരമായ ആയത്ത് വളരെ മനോഹര ശബ്ദത്തിലാണ് നമ്മൾ കേട്ടത്. ഈ ഖാരിയനെ ഒരുപക്ഷെ പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് നല്ല ഫെമിലിയർ ആയിരിക്കും. അബൂബക്കർ അശ്ശാത്രി, അദ്ദേഹം വളരെ മനോഹരമായ ഖുർആൻ പാരായണം ചെയ്യുന്നൊരു വ്യക്തിയാണ്.
1: വാക്കിനോളം തൂക്കമില്ല ഈ ഊക്കൻ ഭൂമിക്ക് പോലും എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. വാക്കിനോളം തൂക്കമില്ല ഈ ഊക്കൻ ഭൂമിക്ക് പോലും. വാക്ക് എന്ന് പറയുന്നത് അത് അത്രയും പ്രസക്തമാണെന്നല്ല. അപ്പം ഖുർആൻ തന്നെ കൂലു കൗല, അപ്പം നല്ലത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ആ വാക്കിൻ്റെ ഒരു കനം, അത് എത്രമാത്രം അതിൻ്റെ എന്താണ് നെഗറ്റീവായിരിക്കും ആളുകളിൽ ഉണ്ടാവുക, പോസിറ്റീവാണെങ്കിൽ എത്രമാത്രം എനർജിയാണ് കൊടുക്കുക എന്നുള്ളതൊക്കെ. അതുകൊണ്ട് വിശ്വാസിയാണ് ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഖുർആൻ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്.
0: ഈ പുതിയൊരു കാലഘട്ടത്തിലേ രണ്ട് ചെവി കേട്ട്, നമുക്ക് രണ്ട് ചെവി ഉണ്ടല്ലോ, ഈ രണ്ട് ചെവിയിലൂടെ നമ്മൾ കേൾക്കുന്ന ഒരുപാട് കേൾവികളുണ്ട്. പക്ഷേ അതിനേക്കാൾ നമ്മൾ ചെയ്യുന്ന അപകടം എന്താ വെച്ചാൽ ഒരൊറ്റ വായ വെച്ചിട്ട് ചെയ്യുന്നതാണ്.
1: അതെ അതെ,
0: വാക്കുകൾ നന്നായിട്ടില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് നമ്മളെ നയിക്കും. സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാലഘട്ടത്തിൽ തന്നെയാണ്. കേൾക്കുന്നതെല്ലാം വിളിച്ചു പറയുന്ന, കേൾക്കുന്ന എല്ലാ ശൈലികളും ഏറ്റെടുക്കുന്നവർക്ക് ഈ ഒരു വിശുദ്ധ ഖുർആനിലെ ആയത്തിൻ്റെ ഓക്കെ നേരായ വാക്ക് പറയാന്നുള്ളതാണ്. അപ്പോൾ അബൂബക്കർ ശാസ്ത്രിയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാം അല്ലേ. സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതലായി നമ്മൾ കേൾക്കപ്പെടുന്ന ഒരു ഖുർആൻ കാരി തന്നെയാണ് അബൂബക്കർ ശാസ്ത്രി. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിലെ വിശുദ്ധ ഖുർആൻ ഹിഫ്ളു പൂർത്തിയാക്കി. തുടർന്ന് പ്രശസ്തരായ ഒരുപാട് ഉസ്താദുമാരുടെ കീഴിലാണ് അദ്ദേഹത്തിൻ്റെ ഖുർആൻ പഠനം, തജ്വീദ്, ഖിറാഅത്ത് ശാസ്ത്രങ്ങൾ അദ്ദേഹം ഉയർന്ന നിലവാരത്തിലാണ് പഠനം പൂർത്തിയാക്കിയത്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് യോഗ്യത ശരിയത്ത് വിഷയത്തിൽ ബിരുദം കിട്ടിയിട്ടുണ്ട്. ഖുർആൻ ശാസ്ത്രത്തിലും തജ്വീദിലും അദ്ദേഹം വിവിധ ഉയർന്ന തല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി മസ്ജിദുകളിൽ ഇമാമായിട്ടും അതുപോലെ തന്നെ ഖാരിയായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടികളും യുവാക്കളും ലക്ഷ്യമിട്ട് ഹിഫ്ള് തജ്വീദ് പരിശീലന പരിപാടികൾ നയിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ കേൾക്കുന്നതാണ്, കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സെഷനുകൾ. അദ്ദേഹം പാരായണം ചെയ്യുന്ന, മക്കൾക്ക് വേണ്ടി അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്ന പല സെഷനുകളും സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങിനിടെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവാം. അബൂബക്കർ അശ്ശാത്രി ലോകമെമ്പാടുമുള്ള ഈ ഒരു ഇത്രയും പ്രശസ്തനാവാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ കാണുന്ന ചില പ്രത്യേകതകളാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ ലോകം മുഴുവൻ ശ്രോതാക്കളുടെ പ്രിയങ്കരനാക്കിയത് ആ സ്വരത്തിൻ്റെ മൃദുത്വവും ശുദ്ധിയും. സലാംക്ക, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്,
1: സൂറത്തുൽ
0: ഖിറാഅത്ത്. അതിലെ സൂറത്തുൽ അംബിയായിലെ പിന്നെ അയ്യൂബിൻ്റെ ചരിത്രം പറയുന്ന അയ്യൂബ ഇദ്നാദ റബ്ബഹു അന്നി മസ്സനിയ ദുർ, ആ ഒരു ആയത്ത് ഇങ്ങനെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നമ്മളെ രോഗ സന്ദർശന സമയത്തൊക്കെ ചില ആൾക്കാർ, കുറച്ചൊരു അങ്ങനത്തെ തലത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊന്ന് കേട്ടു നോക്കുകയാണെങ്കിൽ ഞാൻ കൊടുത്തു പോരലുണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലുള്ളൊരു പാരായണം അപ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ഖുർആൻ്റെ ആയത്തും അതിൻ്റെ അർത്ഥവുമൊക്കെ കൂടുതൽ നമ്മുടെ ബി സ്റ്റഡി ശ്രോതാക്കൾക്കൊക്കെ അത് അറിയുന്ന കാര്യമാണ്. എന്നാലും ഞായറാഴ്ചയാകുമ്പോൾ പുതിയ ആൾക്കാർക്കൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകൾ. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ചരിത്രത്തിന് ലഭിക്കുന്ന ചില സംഭവങ്ങൾ നമുക്ക് ഒന്നിലധികം ഗുണപാഠങ്ങളെ പലപ്പോഴും നമുക്ക് നൽകുന്നതാണ്. മാത്രമല്ല, അത്തരം ചരിത്ര സംഭവങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ അതുപോലെ നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റും മറ്റു കാര്യങ്ങളെക്കാൾ. അപ്പോൾ ആ സംഭവങ്ങൾ എപ്പോഴും നമുക്കൊരു വഴിവിളക്കായി, ഒരു വെളിച്ചമായി നമുക്കെപ്പോഴും വഴി കാട്ടിക്കൊണ്ടിരിക്കും. അത്തരമൊരു സംഭവമാണ് അംറു ബിൻ അബസ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിലേക്ക് അദ്ദേഹം കടന്നു വന്ന ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്.

അതായത് ഈ ജാഹിലിയ കാലഘട്ടത്തിലെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് തോന്നുന്നത് ഇതൊന്നൊരു ശരിയല്ല, ഇതൊന്നും ഒരു ശരിയായ രൂപങ്ങളല്ല, ആചാരങ്ങളല്ല എന്ന് അന്നത്തെ ബിംബാരാധനയെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് തോന്നിയിരുന്നു. അപ്പോൾ അതിലൊരു മടുപ്പിങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് എന്തു ചെയ്യണത്, മക്കയിൽ ഒരാൾ ഉണ്ടെന്നും അദ്ദേഹം ചില വിവരങ്ങൾ പറയുന്നുണ്ട് എന്നും അത് താൻ ആഗ്രഹിക്കുന്ന, താൻ തേടുന്ന അതേ ആശയങ്ങളും വിശ്വാസങ്ങളുമാണ് എന്ന് അദ്ദേഹം അറിയാനിടയായി. അങ്ങനെ വേഗം ഒരു വാഹനമെടുത്ത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ചെല്ലാണ്. ആ സമയത്ത് ശത്രുക്കളുടെ ശക്തമായ മർദ്ദനങ്ങൾ കാരണവും പീഡനങ്ങൾ കാരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒളിച്ച് താമസിച്ച് രഹസ്യ പ്രബോധനങ്ങൾ നടത്തുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. അങ്ങനെ അന്വേഷിച്ച അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം കണ്ടെത്തി മക്കയിലെത്തിയിട്ട്. അങ്ങനെ പിന്നെ നബിയോട് അദ്ദേഹം ചോദിച്ചു, മാനത്ത താങ്കൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പ്രവാചകനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ചോദിക്കുന്നത്, എന്താണ്, എന്തു കാര്യവുമായിട്ടാണ് താങ്കൾ നിയോഗിക്കപ്പെട്ടത്? അപ്പോൾ ഐ ഷെയ്ഇൻ അർസലക്ക, എന്ത് കാര്യവുമായിട്ടാണ് അള്ളാഹു നിന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി, അതായത് ഇസ്ലാം, ഒരു ഇസ്ലാമിനെക്കുറിച്ചൊരു ധാരണയുമില്ലാത്ത ഒരാൾ എന്താണ് താങ്കളുടെ ദൗത്യം എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മറുപടിയാണ് എന്താണ്, എന്നെ ഞാൻ നിയോഗിക്കപ്പെട്ടത് ബിസിലത്തിൽ അർഹാം, കുടുംബബന്ധങ്ങൾ ചേർക്കുക, വക്കസിലിൽ ഔസാൻ, അതേപോലെ തന്നെ അള്ളാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്ന പ്രതിരൂപങ്ങൾ അതിനെ തകർക്കുക, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സ്ഥാപിക്കാം, അവന് പങ്കു ചേർക്കാതിരിക്കുക, ഈ കാര്യങ്ങളാണ് പറയപ്പെട്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇസ്ലാമിനെ ഏറ്റവും തീവ്രമായും ശക്തമായും അതിനെ അക്ഷരം പ്രതി പാലിക്കണം എന്ന് വിചാരിച്ച് വാശി പിടിച്ച് മറ്റുള്ളവരുടെ എല്ലാം ഇസ്ലാമിനെ ചെറുതായി കാണുകയും ചെയ്യുന്ന ചില മനോഭാവങ്ങൾ ചില ആളുകൾക്ക് പെട്ടെന്നുണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുന്നൊരു കാര്യം, ഇസ്ലാം പ്രാഥമികമായി പഠിപ്പിക്കുന്നൊരു കാര്യമാണെന്ത്, കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. പക്ഷെ അവർ ഇസ്ലാമിക ആചാരങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കും വരുന്നതോടുകൂടെ വാപ്പക്കും ഉമ്മക്കും കൂടിയും അവരെ എന്തു ചെയ്യാണ്, അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്താം. കുടുംബങ്ങളിൽ നിന്ന് മുഴുവൻ ഒറ്റപ്പെട്ട്, നാട്ടിൽ നിന്ന് മുഴുവൻ ഒറ്റപ്പെട്ട്, ഒറ്റയാനായി ജീവിക്കുന്നൊരവസ്ഥ വിശേഷം ഉണ്ടാവുന്നത്. അതായത് അതുവരെ കുടുംബ ബന്ധങ്ങൾ പാലിച്ചിരുന്ന ആൾ കുടുംബങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾ വേണ്ടപ്പെടാത്തവനായിത്തീരും. ഇത് അവരുടെ ആദർശപരമായ കാര്യങ്ങൾ ഉപദേശിക്കുന്നുകൊണ്ട് വരുന്ന ഒറ്റപ്പെടലല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബത്തിൽ നിന്ന് ബഹിഷ്കരിക്കും. പക്ഷെ അതല്ലത്, സ്വാഭാവികമായും ഞാനൊരു മുസ്ലിമായി ജീവിക്കുമ്പോൾ എനിക്ക് മറ്റുള്ളവരുടെ കൂടെ ജീവിച്ചാൽ അതെൻ്റെ ഇസ്ലാമിനെ ബാധിക്കും എന്ന് വിചാരിച്ചുള്ള ഉൾവലിയലാണ്. അതേപോലെ തന്നെ സാധാരണഗതിയിൽ ഒരു മാതാപിതാക്കൾ എന്ന നിലക്ക് അവരുടെ അറിവില്ലായ്മകളും അവരുടെ അവസ്ഥകളെയും പരിഗണിച്ചുകൊണ്ട് എന്തായിരുന്നാലും അവിശ്വാസികളാണെങ്കിൽ പോലും മാതാപിതാക്കളുടെ ബന്ധം സ്ഥാപിക്കപ്പെടണമല്ലോ. അപ്പോൾ ഈ കുടുംബ ബന്ധങ്ങളൊക്കെ മുറിച്ചെറിഞ്ഞ് നമ്മൾ പോകുന്ന ഒരു ഇസ്ലാം, അതിനെന്തൊരു തെളിവുള്ളത്? ഇസ്ലാമിനെ തേടി വരുന്ന വ്യക്തിക്ക് മക്ക ജീവിത കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം, അർസലനി ബിസിലത്തിൽ അർഹാം, അള്ളാഹു എന്നെ നിയോഗിച്ചത് എങ്ങനെയാണ്, കുടുംബ ബന്ധങ്ങൾ ചേർക്കണം എന്ന് പറയാനാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞ എന്താണ്, തൗഹീദാണ്. അതായത് ഒരു മുസ്ലിം തൻ്റെ വിശ്വാസത്തിലും പ്രബോധനത്തിലും മുൻഗണനാക്രമത്തിലും ഒന്നാമത് കാണേണ്ട തൗഹീദാണ്. ഇസ്ലാമിലെ ഏറ്റവും മൈന്യൂട്ടായ കാര്യങ്ങളിൽ പോലും തീവ്രത പുലർത്തുന്നവർ ഒരാളോടെങ്കിലും അവൻ്റെ തെറ്റായ വിശ്വാസങ്ങളെക്കുറിച്ചോ ഷിർക്കിനെക്കുറിച്ചോ പറയാൻ മനസ്സ് വരാത്തൊരവസ്ഥയിലേക്കാവണം അവൻ്റെ ഇസ്ലാമിക വളർച്ച അവനെ എത്തിച്ചത്. അതെന്ത് ഇസ്ലാമാണ്? വിശ്വാസവും ദീനും നന്നായി പഠിച്ചപ്പോളേ അവരതിനു മുമ്പ് നടത്തിയിരുന്നൊരു പ്രാഥമിക, ആരെ കണ്ടാലും അള്ളാഹിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, അള്ളാഹുവിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞ് ഇവിടുത്തെ അന്ധവിശ്വാസങ്ങളെയും ഷിർക്കിനെയും എതിർത്തിരുന്ന വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ആ പ്രബോധന മനസ്സ് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ പ്രാഥമികമായി അവൻ ഉൾക്കൊള്ളേണ്ടതും പ്രബോധനം ചെയ്യേണ്ടതും എന്താണ്, തൗഹീദാണ്. ആ തൗഹീദിലുള്ളൊരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അതവന് നഷ്ടപ്പെട്ടു പോവുകയാണ്.

ഒരു പ്രതിസന്ധി നിറഞ്ഞ സമയത്ത് ഇസ്ലാമിനെ തേടി വന്നപ്പോൾ ആ മനുഷ്യനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്ന വാക്കം തരൂ, ഇന്നക്കലം തസ്തത്തി അദാലിക്ക യോമകഹാദ, ഇന്ന് നിനക്ക് എന്തു ചെയ്യാൻ പറ്റൂല, അത് എന്തു ചെയ്യാൻ പറ്റില്ല, സ്വീകരിക്കാൻ പറ്റൂല എന്നാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തോട് തിരിച്ചു പോകാൻ വേണ്ടി പറയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫ ഇദാ സമിഅത ബി ഖദ് ദഹർതു ഫഅതിനി, ഞാൻ ഇസ്ലാമികമായി വിജയിച്ചു എന്ന് കാണുന്നൊരു സമയം വരുമ്പോൾ നീ എൻ്റെ അടുക്കൽ വരണം, ആ സമയത്ത് നീ എന്തു ചെയ്യണം, എന്നിലേക്ക് വരണം എന്നാണ്. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോവുകയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയി മദീനത്തെത്തിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും വരികയാണ്. അങ്ങനെ വന്ന് അദ്ദേഹം മദീനത്ത് ചെന്നു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വീണ്ടും സംഗമിക്കണം. ഇത് നബിയോട് അദ്ദേഹം ചോദിച്ചു, ആ താരിഫിനി നിങ്ങൾക്ക് എന്നെ അറിയുമെന്ന് ചോദിച്ചു. അന്ന് കണ്ട് മടങ്ങിപ്പോയ വ്യക്തിയാണ്. അപ്പോൾ നബി പ്രതികരിച്ചത്, നഅം അൻതല്ലദീ ലഖൈതനി ബിമക്ക, മക്കയിൽ വെച്ചുകൊണ്ട് എന്നെ കണ്ടുമുട്ടിയ ആ ആളല്ലേ നീ എന്ന് ചോദിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്ക, അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതും എനിക്കറിയാത്തതുമായ കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം, എനിക്ക് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു തരണം എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം അതിൻ്റെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം, നമസ്കാരത്തിൻ്റെ സമയം അതിൻ്റെ വക്ത് ഓരോന്നും പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നമസ്കരിച്ചാലും അതേപോലെ തന്നെ ഒളിവെടുത്താലൊക്കെ കിട്ടുന്നതിൻ്റെ മഹത്വങ്ങൾ പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അതായത് നമ്മൾ പല ആളുകളും നിസ്കരിക്കാറും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ മഹത്വങ്ങൾ നമ്മൾ അറിയുമ്പോഴേ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ഇപ്പോൾ ഒളിവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരാൾ ഒളിവ് ചെയ്യുകയാണ്, അപ്പോൾ അയാൾ ശരിക്ക് കുപ്പിളിച്ച് അതേപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ വെച്ചാൽ, അങ്ങനെ ചെയ്യുമ്പോൾ ഇല്ലാ ഹറത്ത് ഹത്തായ വജീഹി, അവൻ്റെ മുഖം ശരിയായ രൂപത്തിൽ അവൻ കഴുകുമ്പോൾ അല്ലെങ്കിൽ അവൻ കുപ്പിളിക്കുമ്പോൾ അതേപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ അവൻ്റെ ഹൈഷൂമിലൂടെ അവൻ്റെ മൂക്കിലൂടെ അവൻ്റെ പാപങ്ങൾ പുറത്തു പോകുന്നു. പിന്നെ തുമ്മ ഇദാ ഗസല വജൂഹു കമ അമറഹുല്ലാ, അള്ളാഹ് നിർദ്ദേശിച്ച പോലെ അവനവൻ്റെ മുഖം കഴുകുകയാണെങ്കിൽ, ഇല്ലാ ഹറത്ത് ഹത്തായ വജീഹി മിൻ അത്രാഫി ലിഹിയത്തിഹി മഅൽമാ, ആ കഴുകണ വെള്ളം പുറത്തു പോകുമ്പോൾ അവൻ്റെ താടിയിലൂടെ തന്നെ എന്തു ചെയ്യും, അവൻ്റെ പാപങ്ങളും പുറത്തു പോകുന്നു. അപ്പോൾ ആലോചിച്ചു, നിങ്ങൾ നമ്മൾ മുഖം കഴുകണ സമയത്ത് നമുക്കിത് ഓർമ്മ വരികയാണെങ്കിൽ നമ്മൾ എത്ര കൃത്യമായി ചെയ്യും. കാരണം ഓരോ താടി രൂപങ്ങളിലൂടെയും നമ്മുടെ പാപങ്ങളാണ് പുറത്തു പോകും. നബി ഓരോന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലം പറയണം. പിന്നെ അവൻ്റെ സുമയംസഹു റഅ്സു, പിന്നെ തല തടവും, തല തടവിൽ ഇല്ലാ ഹറത്ത് ഹത്തായ റഅ്സിഹി മിൻ അത്രാഫി ശഅരിഹി മഅൽമാ, എന്തു ചെയ്യും, അവൻ്റെ തലമുടിയുടെ ഓരോ അറ്റങ്ങളിലൂടെയും എന്തു ചെയ്യും, അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും. നമ്മൾ തല തടവുമ്പോൾ തലയോട് ചേർത്ത് മുടിയോട് ചേർത്ത് അത് തടവുമാണ്. പിന്നെ കാല് കഴുകുമ്പോൾ, നെരിയാണി വരെ കാല് കഴുകുമ്പോൾ അവൻ്റെ കാൽവിരലിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്ന പോലെ പാപവും ഒഴുകിപ്പോവുകയാണെന്ന്. എന്നിട്ട് പിന്നെ നിസ്കരിച്ചു, ഫഹമിദല്ലാ വാസന അലൈഹി വ മജ്ജദഹു, അങ്ങനെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി. വ ഫറ കൽബഹുലില്ല, അള്ളാഹുവിന് വേണ്ടി അവൻ്റെ ഹൃദയത്തെ അവൻ എന്ത് ചെയ്തു, അങ്ങോട്ട് വേറൊരു ചിന്തയില്ലാതെ നമസ്കാരത്തിൽ മാത്രം കേന്ദ്രീകരിച്ചു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണ്, ഇല്ലൻ സറഫ മിൻ ഹത്തി അത്തിഹീം ക ഹൈ അത്തിഹീം യൗമ വലദത്തുഹു ഉമ്മുഹു, ഈ പറഞ്ഞ ആ ഒരു പെർഫെക്ഷനോടുകൂടെ ശരിയായ നിലക്ക് അവൻ ആ നിസ്കാരം നിർവഹിച്ചാൽ അവൻ ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ആവുന്നു. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് നമസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്ന രൂപമാണ് നമ്മൾ ഈ കാണുന്നത്. ഓരോന്ന് ചെയ്യുമ്പോഴും കിട്ടുന്ന ഫളിലുകൾ, ഫലായിലുകൾ എന്ന് മനസ്സിലാക്കണം. ഒരു സുബൈൻ്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന ഫളില്, അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് നിസ്കരിക്കാൻ തോന്നുള്ളൂ. ഈ ദുനിയാവിലുള്ളതെല്ലാം കിട്ടുന്നതിനേക്കാളും വലുതാന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ ഓർമ്മ വരുമ്പോൾ ആ നിസ്കാരം പിന്നെ പോവില്ല. അപ്പോൾ ഈ ഒരു വ്യക്തിയുമായി, ഈ സഹാബിയുമായി ബന്ധപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സഹവാസം, ആ പഠിപ്പിച്ചു കൊടുക്കൽ, ധാരാളം പാഠങ്ങളുണ്ടായില്ല, ധാരാളം ഗുണപാഠങ്ങൾ, പ്രബോധനത്തിൻ്റെ ചില മനഃശാസ്ത്രങ്ങൾ അതിലുണ്ട്. അതേപോലെ തന്നെ പ്രബോധനത്തിൻ്റെ വിഷയങ്ങളിലുള്ള

0: വിഘടനാക്രമത്തിൻ്റെ ചില കാര്യങ്ങൾ അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരാൾക്ക് എൽമ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ രൂപം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ നമ്മൾ മാതൃകകളായി സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ ഉൾക്കൊള്ളുവാനും പ്രബോധന രംഗത്ത് അത്തരമുള്ള മര്യാദകളെ കൈക്കൊള്ളുവാനും നമ്മൾ ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: Tune to reality.

0: ഈസ് റേഡിയോ കവർ സ്റ്റോറി പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: ലിപ്സ്റ്റിക്, ചുണ്ടുകളെ ചതിക്കുന്ന ചായങ്ങൾ. എഴുത്ത് ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പണ്ടുമുതലേ എന്ത് വില കൊടുത്തും സൗന്ദര്യവും ആകർഷണീയതയും നേടുക എന്നത് പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അനുപേക്ഷണീയമായ ഒന്നായിരുന്നു. അതിനായി വളരെ വിചിത്രമെന്ന് തോന്നാവുന്ന പല രീതികളും അവർ സ്വീകരിച്ചിരുന്നു. തിളങ്ങുന്ന കണ്ണുകളും തേജസ്സുള്ള ചർമ്മനിറവും ലഭിക്കാനായി ആർസനിക് എന്ന കൊടിയ വിഷം ഓസ്ട്രേലിയയിലെ ചില സ്ത്രീകൾ വിഴുങ്ങിയിരുന്നതായി 1850s തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന പോഷകങ്ങളെല്ലാം ശരീരത്തിൽ നിന്ന് വലിച്ചെടുത്ത് മെലിഞ്ഞ് കൂടുതൽ സുന്ദരിയാവാം എന്ന ഭ്രാന്തമായ ലക്ഷ്യത്തോടെ ടേപ്പ് വേം എന്ന ഒരിനം വിരകളുടെ മുട്ടകൾ വിഴുങ്ങുന്നവർ അക്കാലത്തുണ്ടായിരുന്നു. രൂപവും ഭാവവും മാറിയെങ്കിലും അത്തരം മാരകമായ സൗന്ദര്യഭ്രമം ഇന്നും ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കൂടുതൽ ഭീകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കമ്പോളങ്ങൾ സൃഷ്ടിക്കുന്ന പുതിയ നോർമൽ. ഇന്ന് ലിപ്സ്റ്റിക് ഉപയോഗിക്കുക എന്നത് വസ്ത്രം ധരിക്കുന്നതുപോലെ നോർമലായ ഒന്നായി മാറിയിരിക്കുന്നു. അല്ല, വിപണി അതിനെ അങ്ങനെ മാറ്റി തീർത്തിരിക്കുന്നു. നമ്മുടെ സൗന്ദര്യബോധം നമ്മെ കാണുന്നവരുടെ കണ്ണുകളിലാണ് എന്ന മിഥ്യാധാരണയെ വളരെ വിജയകരമായി സ്ത്രീജനങ്ങളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കമ്പോളങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പാർട്ടികളിലും വിവാഹാഘോഷങ്ങളിലും മാത്രമല്ല, മരണവീടുകളിൽ പോലും ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ മൃതദേഹത്തിനടുത്തിരുന്ന് കരയുമ്പോൾ ചുണ്ടിൽ ചായമില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് പലരും മാറിയിരിക്കുന്നു. ചെറിയ മക്കളെ അണിയിച്ചൊരുക്കുന്ന അമ്മമാർ മുതൽ കുട്ടികൾ അവരുടെ വളർച്ചയിൽ മാതൃകയാക്കുന്ന മോഡേൺ വയോധികമാർ വരെ ഈ സംസ്കാരത്തെ സ്വാഭാവികവൽക്കരിക്കുന്നതിൽ പങ്കാളികളാണ്. ഇത്തരം സൗന്ദര്യ സങ്കല്പങ്ങളുടെ മായിക വലയങ്ങളിൽപ്പെട്ട് വിപണി സൃഷ്ടിക്കുന്ന പുതിയ ശീലങ്ങളിലേക്ക് എത്തിപ്പെടാൻ നെട്ടോട്ടമോടുന്ന പുതിയ തലമുറയുടെ മനോഗതിയിൽ നമ്മെ ഭയപ്പെടുത്തുന്ന മറ്റൊരു സാമൂഹിക വശമുണ്ട്. സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്നവരും ഭിന്നശേഷി വിഭാഗത്തിലുള്ളവരുമെല്ലാം ഈ പറയപ്പെടുന്ന കൃത്രിമ സൗന്ദര്യത്തിൻ്റെ നോർമൽ മാനദണ്ഡങ്ങൾ പാലിക്കാൻ പല കാരണങ്ങളാൽ കഴിയാത്തവരാകുമല്ലോ. ഇത്തരം വികലമായ സൗന്ദര്യ സങ്കല്പങ്ങൾ ദുരിതങ്ങൾ പേർ ജീവിക്കുന്ന അവർ സമൂഹത്തിൽ കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെടാനും മുഖ്യധാരയിൽ നിന്നും അകന്നുപോകാനും കാരണമാകുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ലിപ്സ്റ്റിക്കിൻ്റെ വ്യാപനം ഒട്ടും നിഷ്കളങ്കമല്ല. വാനിറ്റി ബാഗിൽ നിന്ന് സ്കൂൾ ബാഗിലേക്കും അവിടെ നിന്ന് കൊച്ചു വിദ്യാർത്ഥിനികളുടെ പോക്കറ്റുകളിലേക്കുമുള്ള ലിപ്സ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ യാത്ര ഒരിക്കലും യാദൃശ്ചികമല്ല. കേവലം സൗന്ദര്യ പ്രദർശനത്തിനപ്പുറം ആത്മവിശ്വാസത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും സ്വന്തം അസ്തിത്വത്തിൻ്റെയും അതുവരെ പ്രതീകമായി അതിനെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രം ഒട്ടും നിഷ്കളങ്കവുമല്ല. ഇന്ത്യയടക്കമുള്ള മൂന്നാം ലോകരാജ്യങ്ങൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായിട്ടാണ് ഈ മേഖലയിൽ ഇത്രമേൽ സജീവമാകുന്നത്. ഇന്ന് LP ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ലിപ്സ്റ്റിക്കിൻ്റെ വിവിധ ഷേഡുകൾ മനഃപ്പാഠമാണ്. അവർ കാണുന്ന സെലിബ്രിറ്റികളുടെ മുഖത്തെ ചായങ്ങളും സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിംഗ് റീലുകളും വീഡിയോകളുമൊക്കെ ഓരോ ദിവസവും താൻ എങ്ങനെയായിത്തീരണമെന്ന് നമ്മുടെ മക്കളെ അക്ഷരാർത്ഥത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയാണ്. അതുകൊണ്ടാണല്ലോ ഈയിടെ ഒന്നാം ക്ലാസ്സിലെ ഒരു ടീച്ചർ തൻ്റെ അനുഭവം പങ്കുവച്ചപ്പോൾ, ഓരോ തവണ ബോർഡിൽ എന്തെങ്കിലും എഴുതാൻ ഞാൻ തിരിയുമ്പോഴേക്കും കുട്ടികൾ ഡെസ്കിനടിയിലേക്ക് തലതാഴ്ത്തുകയും പിന്നീട് തല പൊക്കുമ്പോൾ അവരുടെ ചുണ്ടുകൾ ചുവന്ന് തുടുത്തിരിക്കുന്നതും കാണാനായി എന്ന് പറഞ്ഞത്. കോവിഡും ലിപ്സ്റ്റിക് എഫക്റ്റും. കോവിഡിൻ്റെ സമയത്ത് നടന്ന രസകരവും എന്നാൽ പേടിപ്പിക്കുന്നതുമായൊരു പഠനം ലിപ്സ്റ്റിക് എഫക്റ്റിനെക്കുറിച്ച് പറയുന്നുണ്ട്. ലോക്ക്ഡൗൺ കാലത്തെ ഏകാന്തതയിലും മാസ്ക് ധരിക്കേണ്ടി വന്ന സാഹചര്യത്തിലും പോലും ഡിജിറ്റൽ സ്ക്രീനുകളിൽ സ്വന്തം മുഖം നിരന്തരം കണ്ട് തങ്ങളുടെ സ്വാഭാവിക ശരീരപ്രകൃതിയോട് വിരക്തി തോന്നുന്ന ബോഡി ഡിസ്ഫോർമിയ മറികടക്കാൻ സ്ത്രീകൾ ലിപ്സ്റ്റിക് പോലുള്ള താൽക്കാലിക ആഡംബരങ്ങളെ അമിതമായി ആശ്രയിച്ചിരുന്നുവെന്നാണ് ഈ മനഃശാസ്ത്ര പ്രതിഭാസം വ്യക്തമാക്കുന്നത്. ബാഹ്യ സൗന്ദര്യത്തിനു വേണ്ടിയുള്ള ഈ അന്ധമായ ഓട്ടം ഒടുവിൽ ചുണ്ടുകൾക്ക് നിറം നൽകിയില്ലെങ്കിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കടുത്ത മാനസിക അഡിക്ഷനിലേക്കാണ് മഹാമാരിയുടെ സമയത്ത് പോലും സ്ത്രീ സമൂഹത്തെ കൊണ്ടെത്തിച്ചത്. ലോക്ക്ഡൗൺ കാലത്ത് 30% വലിയ നഷ്ടമാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കമ്പോളങ്ങൾക്ക് ആഗോളതലത്തിലുണ്ടായത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വൈറസും വെറും 5 രൂപ വില വരുന്ന മാസ്കുകളും സർവ്വവ്യാപമായപ്പോൾ കോർപ്പറേറ്റുകൾക്ക് മുഖംപുത്തി ഓടേണ്ടി വന്നു. എന്നാൽ തുടർച്ചയായി മാസ്ക് ധരിച്ചതുമൂലം ചുണ്ടിനു ചുറ്റും താടിയിലുമുണ്ടാകുന്ന മുഖക്കുരുവും അലർജിയും കോവിഡ് കാലത്ത് വ്യാപകമായിരുന്നു. ഇതിനെ കൂടുതൽ കെമിക്കലുകളടങ്ങിയ മാസ്ക് പ്രൂഫ് ലിപ്സ്റ്റിക്കുകളും ആന്റി ആക്നെ ഫൗണ്ടേഷനുകളും വിപണിയിൽ ഇറക്കിക്കൊണ്ടാണ് കോസ്മെറ്റിക് ഇൻഡസ്ട്രി അന്ന് നേരിട്ടത്. എന്നിരുന്നാലും കോവിഡ് കാലത്തെ വലിയ നഷ്ടത്തിൽ നിന്ന് കരകയറാനുള്ള വ്യത്യസ്ത വിപണന തന്ത്രങ്ങൾ ഇന്നും മെനഞ്ഞുകൊണ്ടേയിരിക്കുകയാണവർ. അറിഞ്ഞു വീഴുങ്ങുന്ന അർബുദകാരികൾ, നിങ്ങൾ ആരെങ്കിലും ഒരു ഫേസ് ക്രീമോ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഒരു പുതിയ സോപ്പോ പേസ്റ്റോ വാങ്ങുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഉള്ളടക്കം എന്താണെന്ന് നോക്കാറുണ്ടോ? നോക്കാറില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ഈ അജ്ഞതയെ മുതലെടുക്കുന്ന കോസ്മെറ്റിക് ഇൻഡസ്ട്രികളുടെ കെണികളിൽ കുടുങ്ങുന്നവരാണ് 90% ആളുകളും. അമേരിക്കയിലെ പ്രശസ്തമായ ലോറൻസ് ബർക്കിംഗ് നാഷണൽ ലബോറട്ടറി നടത്തിയ പഠനമനുസരിച്ച് ലിപ്സ്റ്റിക്കുകൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നവർ ദിവസേന ഏകദേശം 24 mg പ്രൊഡക്റ്റ് അറിയാതെ വിഴുങ്ങുന്നുണ്ട്. എന്നാൽ അമിതമായി അല്ലെങ്കിൽ കൂടുതൽ തവണ ഉപയോഗിക്കുന്നവർ ദിവസേന ഏകദേശം 87 mg ഉള്ളിലാക്കുന്നുണ്ട്. ഒരു സ്ത്രീ തന്റെ ജീവിതകാലയളവിൽ ശരാശരി 1.5 മുതൽ 3 kg വരെ ലിപ്സ്റ്റിക് അറിയാതെയാണെങ്കിലും ഭക്ഷണത്തോടൊപ്പം വിഴുങ്ങുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. വർഷങ്ങൾ നീളുന്ന ഉപയോഗത്തിലൂടെ കിലോഗ്രാം കണക്കിന് മാരക വിഷാംശങ്ങൾ വൃക്ക അടക്കമുള്ള ശരീരത്തിലെ ഓരോ അവയവത്തിലേക്കും എത്തുന്നു. സ്ഥിരമായി ലിപ്സ്റ്റിക് ഉൾപ്പെടെയുള്ള മേക്കപ്പ് ഉപയോഗിക്കുന്നവരിൽ ഒട്ടനേകം ഗുരുതരമായ ശാരീരിക പാർശ്വഫലങ്ങളാണ് കണ്ടുവരുന്നത്. ഉൽപ്പന്നങ്ങളുടെ നിലവാരം ഉറപ്പാക്കാതെ സ്വന്തം സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ശ്രദ്ധിക്കാതെ, ബ്രഷുകളും ബ്ലൈൻഡറുകളും വൃത്തിയാക്കാതെ, ഉറങ്ങുമ്പോൾ പോലും അവയെ നീക്കം ചെയ്യാതെ വൃത്തിഹീനമായി നടക്കുന്നവരെല്ലാം വിവിധ അർബുദ രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുകയാണ്. ഇനി പറഞ്ഞ മുൻകരുതലുകളെ എല്ലാം സ്വീകരിച്ച് തന്നെ ഉപയോഗിച്ചാലോ? ലിപ്സ്റ്റിക്കിലും മേക്കപ്പിലുമടങ്ങിയ അതിമാരകമായ കെമിക്കലുകൾ അതിനുള്ള ഉത്തരം നൽകും. മെർക്കുറി, ലെഡ്, കാഡ്മിയം, ക്രോമിയം, അലുമിനിയം തുടങ്ങിയ ഹെവി മെറ്റലുകളാണ് ഇതിലെ പ്രധാന വില്ലന്മാർ. ലിപ്സ്റ്റിക്കുകൾ കേടുകൂടാതിരിക്കാനും മൃദുത്വം നൽകാനും ഉപയോഗിക്കുന്ന പാരാബെൻസ്, ഫ്ലാറ്റ്ലേസ് പോലുള്ള പ്രിസർവേറ്റീവുകൾ ശരീരത്തിലെ ഹോർമോൺ വ്യവസ്ഥയെ തെറ്റിക്കാൻ കെൽപ്പുള്ളവയാണ്. ഈ രാസവസ്തുക്കൾ ശരീരത്തിലെ ഈസ്ട്രജൻ അടക്കമുള്ള ഹോർമോണുകളുടെ അളവിൽ വലിയ വ്യതിയാനം വരുത്തുന്നു. ഇത് സ്ത്രീകളിൽ PCOD, വന്ധ്യത, സ്തനാർബുദം എന്നിവയ്ക്കുള്ള സാധ്യത വൻതോതിൽ വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല ലിപ്സ്റ്റിക്കുകളിൽ അടങ്ങിയിരിക്കുന്ന സിന്തറ്റിക് ഡ്രൈകളും പെട്രോളിയം ഉപോൽപ്പന്നങ്ങളും ചുണ്ടുകളിലെ മെലാനിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഹൈപ്പർ പിഗ്മെന്റേഷൻ കാരണമാവുകയും ചെയ്യും. ചുരുക്കത്തിൽ, ചുണ്ടുകൾ ചുവപ്പിക്കാൻ തേക്കുന്ന ചായം ഒടുവിൽ അവയുടെ സ്വാഭാവിക നിറം കെടുത്തുന്ന പാണ്ടായി മാറുമെന്നാണ് ആധുനികമായ ചില പഠനങ്ങൾ പോലും മുന്നറിയിപ്പ് നൽകുന്നത്. ലിപ്സ്റ്റിക് നൽകുന്ന സ്യൂഡോ കോൺഫിഡൻസ്. അമേരിക്കയിൽ ഈയിടെ നടന്ന ഒരു പഠനം വ്യക്തമാക്കുന്നത് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരിൽ 49% വനിതകളും ആത്മവിശ്വാസത്തിനു വേണ്ടിയാണ് ഇത് വാരിത്തേക്കുന്നതെന്നാണ്. 20% പേർ പ്രായമാകുന്നത് മറച്ചുവെക്കാനും ഉണ്ട്. ലിപ്സ്റ്റിക്കുകൾ ചുണ്ടുകൾക്ക് നൽകുന്ന ഈ വിധ നിറങ്ങൾ യഥാർത്ഥത്തിൽ സ്ത്രീകൾക്കൊരു സ്യൂഡോ കോൺഫിഡൻസ്, വ്യാജ ആത്മവിശ്വാസം മാത്രമാണ് നൽകുന്നത്. സ്വന്തം സ്വാഭാവിക ശരീരപ്രകൃതിക്കപ്പുറം വിപണി നിശ്ചയിക്കുന്ന കൃത്രിമ സൗന്ദര്യ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ തനിക്ക് സമൂഹത്തെ അഭിമുഖീകരിക്കാനാകൂ എന്ന തരത്തിലുള്ള ഒരു താൽക്കാലിക പ്രതിരോധ കവചമാണിത്. ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ എന്റെ കൂട്ടുകാരികൾക്കിടയിൽ ഞാൻ മോശക്കാരിയാകുമോ? എന്നെ കാണുന്ന പുരുഷന്മാർക്കിടയിൽ എനിക്ക് ശ്രദ്ധ ലഭിക്കാതെ പോകുമോ? ലിപ്സ്റ്റിക് ഇടാത്ത സമയത്തെങ്ങാനും ആരുടെയെങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ടി വരുമോ എന്നെല്ലാമുള്ള ഭയമാണ് യഥാർത്ഥത്തിൽ അവരെ വേട്ടയാടുന്നത്. കേവലം ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കഴുകിയാൽ ഒലിച്ചുപോകുന്ന ഈ വ്യാജ ആത്മവിശ്വാസത്തിനു വേണ്ടി മാരകമായ രാസവസ്തുക്കളെ ദിവസേന ഉള്ളിലേക്കെടുത്തുകൊണ്ട് സ്വന്തം ആരോഗ്യം പണയപ്പെടുത്തണോ എന്ന് ഓരോരുത്തരും ഗൗരവമായി തന്നെ ചിന്തിക്കണം. സ്വന്തം ശരീരത്തെയും വർണ്ണത്തെയും പ്രകൃതിയാലുള്ള നിമ്നോന്നതികളെയും അതിൻ്റെ സ്വാഭാവികതയിൽ ഉൾക്കൊള്ളാൻ പഠിക്കുകയും ഇതാണ് എന്റെ നോർമൽ എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് ആത്മവിശ്വാസം പാരമ്യത്തിലെത്തുക. പുരുഷന്മാരും ഇന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിറകിലല്ല. കുറച്ചു മുടി കൊഴിയുമ്പോഴേക്കും എവിടെയെങ്കിലും നരയ്ക്കുമ്പോഴേക്കും പേടിച്ച് ടെൻഷനടിച്ച് എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുകയും എത്ര പണം ചിലവഴിച്ചും അതിനുള്ള പരിഹാരം തേടി അലയുകയും ചെയ്യുന്ന യുവാക്കളും ഈ കമ്പോള സംസ്കാരത്തിന്റെ ഇരകളാണ്. ലിപ്സ്റ്റിക്കും മതധാർമ്മിക മൂല്യങ്ങളും വ്യക്തിത്വത്തിന്റെ വിശുദ്ധി അത് കെടുത്തിക്കളയുന്ന ഇത്തരം അമിത മേക്കപ്പ് സംസ്കാരം മതപരമായ മൂല്യങ്ങൾക്ക് തികച്ചും വിരുദ്ധമാണ് എന്നതിൽ സംശയമില്ല. സ്ത്രീയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള അവകാശം, സമൂഹമധ്യേ അവളുടെ രക്ഷാകർത്താവിൽ നിന്ന് കരാറിലേർപ്പെട്ട് അവളെ വിവാഹം കഴിക്കുന്ന ഭർത്താവിന് മാത്രമേയുള്ളൂ എന്നതാണ് മതത്തിന്റെ കാഴ്ചപ്പാട്. സ്വന്തം ഭർത്താവിന് മുന്നിൽ അണിഞ്ഞൊരുങ്ങുന്നതും അതിനായി ശരീരത്തിന് ഹാനികരമല്ലാത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതും മതം വിലക്കുന്നില്ല. ഒരു മുസ്ലിം സ്ത്രീയുടെ സൗന്ദര്യം അവൾ പരപുരുഷന്മാർക്ക് മുന്നിൽ കാണിക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് അങ്ങനെ അവളെ നോക്കാനും മതത്തിൽ അനുവാദമില്ല. ഇസ്ലാമിലെ സ്ത്രീയുടെ വസ്ത്രധാരണ രീതി പോലും അവളുടെ സൗന്ദര്യത്തെ കേവലം കച്ചവട ചരക്കാക്കി മാറ്റുന്ന പുതിയ കാല ഫാഷൻ ഇൻഡസ്ട്രികൾക്കുള്ള മികച്ച മറുപടിയാണ്. ഈ മതനിയമങ്ങൾ അവൾക്ക് നൽകുന്ന സംരക്ഷണവും സുരക്ഷിതത്വവും തിരിച്ചറിയാൻ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെയും സ്ത്രീ പീഡനങ്ങളുടെ കണക്കുകളിലെ വ്യത്യാസം മാത്രം പരിശോധിച്ചാൽ മതി. ബാഹ്യ സൗന്ദര്യത്തിനായി കൃത്രിമ ചായങ്ങളിലൂടെ ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്ന പ്രവണത വ്യക്തികൾക്ക് സമൂഹത്തിൽ അർഹമായ ബഹുമാനവും അന്തസ്സും ഇല്ലാതാക്കുകയുള്ളൂ എന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. പല മോശം പേരുകളിലും വിളിക്കപ്പെട്ട് സ്വന്തം മാന്യത കൈവിട്ടുപോകുന്ന അവസ്ഥ ഒടുവിൽ ആ വ്യക്തിക്ക് മാത്രമല്ല അവർ ഉൾപ്പെടുന്ന കുടുംബത്തിന് തന്നെയും വലിയ അപമാനം വരുത്തിവെക്കാൻ ഇടയാക്കുകയും ചെയ്യും. പരിഹാരങ്ങൾക്കായി ഒന്നിക്കാം. കൊല്ലം ജില്ലയിൽ ശിശുക്ഷേമ വകുപ്പിൻ്റെ പരിഹാരങ്ങൾക്കായി ഒന്നിക്കാം. കൊല്ലം ജില്ലയിൽ ശിശുക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈയിടെ നടപ്പിലാക്കിയ മാതൃകാപരമായ ലിപ്സ്റ്റിക് ഫ്രീ സ്കൂൾ പ്രഖ്യാപനം ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായതുപോലെ ഇന്ത്യയൊട്ടാകെ കേരളത്തെ മാതൃകയാക്കുന്ന രീതിയിൽ രാജ്യത്തെ എല്ലാ വിദ്യാലയങ്ങളും ഇത്തരം പ്രതിരോധ പരിപാടികൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. കേരളത്തിൽ വ്യാജവും ഗുണനിലവാരമില്ലാത്തതുമായ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിൽപ്പനയ്ക്കെതിരെ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തിവരുന്ന പരിശോധനയായ ഓപ്പറേഷൻ സൗന്ദര്യ പോലുള്ള പദ്ധതികൾ ഇനിയുള്ള നാളുകളിൽ കൂടുതൽ കാര്യക്ഷമവും ഊർജിതവുമായി മുന്നോട്ടു കൊണ്ടുപോകേണ്ടതും അനിവാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിലും വിപണികളിലും ഡ്രഗ്സ് കൺട്രോൾ ബ്യൂറോയിലുമെല്ലാം ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രമേ കൃത്രിമ സൗന്ദര്യഭ്രമത്തിൻ്റെ ഈ കടന്നുകയറ്റത്തെ നമുക്ക് ഒരു പരിധിവരെയെങ്കിലും തടഞ്ഞു നിർത്താൻ സാധിക്കുകയുള്ളൂ. ഒരു വിദ്യാലയത്തെ ലിപ്സ്റ്റിക് ഫ്രീ ആയി പ്രഖ്യാപിച്ച ഒരു പ്രധാനാധ്യാപികയുടെ അനുഭവം ഈയിടെ കേൾക്കുകയുണ്ടായി. ആ നിയമം നിലവിൽ വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇതറിയാതെ ടീച്ചർ ട്രെയിനിങ്ങിനായി വന്ന ഒരു പെൺകുട്ടി ലിപ്സ്റ്റിക് ഇട്ട് ക്ലാസ്സിലെത്തിയപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കൊച്ചുകുട്ടികൾ വലിയ പ്രതിഷേധവുമായി പ്രധാനാധ്യാപികയുടെ മുറി വളഞ്ഞുവത്രേ. ഈ സംഭവം നിയമങ്ങൾ കുട്ടികൾ എത്രമാത്രം ഗൗരവത്തോടെയാണ് ഉൾക്കൊള്ളുന്നത് എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ടുതന്നെ അധ്യാപകർ മാത്രമല്ല, വീട്ടിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ അനുകരിക്കുന്ന മാതാക്കളും മൂത്ത സഹോദരിമാരും ഈ സംസ്കാരത്തിൽ നിന്ന് സ്വയം മാറി നിൽക്കേണ്ടതുണ്ട്. കാരണം കുട്ടികളിലേക്ക് ഇത്തരം ഉൽപ്പന്നങ്ങൾ എത്തുന്നത് സ്വന്തം വീടുകളിൽ നിന്ന് തന്നെയാണ്. അടിസ്ഥാനപരമായി ഓരോ പെൺകുട്ടിയും തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം, നാളെ മണ്ണോട് ചേരേണ്ട നമ്മുടെ ഈ ശരീരത്തെ നാം എന്തുമാത്രം തേച്ചുമിനുക്കിയാലും അപ്രതീക്ഷിതമായി കടന്നുവരുന്ന മരണം വരെയുള്ള ആയുസ് മാത്രമേ അതിനുള്ളൂ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മണ്ണിനടിയിലെ പുഴുക്കൾക്ക് ഭക്ഷണമായി മാറേണ്ട വെറുമൊരു ഭൗതിക ശരീരത്തെ വൃത്തിയാക്കി നടക്കുക എന്നതിനപ്പുറം വെളുപ്പിക്കാനും ചുവപ്പിക്കാനും വേണ്ടി പണം ദൂർത്തടിക്കുമ്പോൾ ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ കൂടി നാം ഓർക്കണം. കമ്പോളങ്ങൾ ചുണ്ടിൽ പുരട്ടിത്തരുന്നത് വെറുമൊരു നിറമല്ല, വരും തലമുറയുടെ സ്വാഭാവിക സൗന്ദര്യത്തെക്കുറിച്ചുള്ള അപകർഷതാബോധം കൂടിയാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളോടുള്ള ഈ ഭ്രമത്തിന് വിരാമം കുറിക്കാനും നമ്മുടെ മക്കളെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാനും നമുക്കൊന്നിച്ച് കൈകോർക്കാം.
2: പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവം മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, മോർണിംഗ് ലൈവ് ഷോ അവസാനിച്ച് ഇപ്പോൾ ഇനി റേഡിയോ വൈബ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. റേഡിയോ വൈബ്സിൽ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ വി ടി അബ്ദുൽസലാം, കൂടെ നസ്രു. അപ്പോൾ പിന്നെ നസ്രു, ഫസ്റ്റത്തെ നമ്മൾ പ്രോഗ്രാം ഇൻസൈറ്റ് ആണല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്യ പുരുഷന്മാരോടൊപ്പം കണ്ടുവന്നു. ഒരു ചോദ്യവും അതിൻ്റെ വസ്തുത എന്താണ്, അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പല ആളുകളുണ്ട്, ശരിക്കും അതിൻ്റെ വസ്തുത എന്താണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഒന്നുകൂടിയും ക്ലാരിറ്റിയോടുകൂടി വിഷയത്തെ ഇൻസൈറ്റിലൂടെ നമുക്ക് പ്രതിപാദിച്ച് തരുന്നത് അജ്മൽ ഫൗസാനാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വലാഖിബത്തുൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വഉസല്ലിം അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മാഈൻ അമ്മാ ബഅദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ ജീവിതം, പ്രവാചകന്റെ വിവാഹങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ, സവിശേഷതകൾ, ഇതൊക്കെയും ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമിക ലോകത്ത് വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തപ്പെട്ട് കൈമാറിപ്പോന്ന വസ്തുതകളായി നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഇങ്ങനെ വളരെ സുതാര്യമായി നിലനിൽക്കുന്ന ഈ വസ്തുതകൾ ഉണ്ടായിട്ടും ഇസ്ലാമിൻ്റെ വിമർശകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പ്രവാചക കുടുംബത്തെയും പ്രവാചക പത്നിമാരെയും സ്വഹാബിമാരെയും ഒക്കെ ജനമധ്യത്തിൽ അവരെ ഇകഴ്ത്തിക്കാണിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പല കാര്യങ്ങളും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കാറുണ്ട്. പല ഹദീസുകളെയും അവർ കൊണ്ടുവരികയും അതിനെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയും അതിന് അങ്ങനെയുള്ള അർത്ഥങ്ങൾ കൊടുക്കുകയും അതിന് താഴെ അവരുടെ താല്പര്യങ്ങൾ പൂർത്തീകരിക്കുന്ന രൂപത്തിലുള്ള അടിക്കുറിപ്പുകൾ എഴുതി പരിഹാസ രൂപേണ സമൂഹ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് വിമർശകർ ഉന്നയിക്കാറുള്ള നിരവധി ആരോപണങ്ങളിൽ ഒന്നിനെക്കുറിച്ചാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് വിമർശകർ ഉന്നയിക്കാറുള്ളത് ഇപ്രകാരമാണ്. അതായത്, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവിടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ വീട്ടിനുള്ളിൽ മറ്റൊരു പുരുഷനുണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യമുണ്ടാവുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമാവുകയും ഇതാരാണെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ആയിഷ റളിയല്ലാഹു പറഞ്ഞു, ഇത് എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ നീ ഒന്ന് മനസ്സിലാക്കുക, ഒരു കുട്ടി പാൽ മാത്രം കുടിച്ച് ജീവിക്കുന്ന ഒരു പ്രായം, ആ പ്രായത്തിൽ മുല കുടിച്ചാൽ മാത്രമേ മുലകുടി ബന്ധം ഇസ്ലാമിൽ സ്ഥിരപ്പെടുകയുള്ളൂ എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. ഇമാം ബുഖാരി ഒക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് കൊണ്ടുവന്ന് വിമർശകനായ ഒരു മലിനമായ മനസ്സുള്ളൊരു മനുഷ്യൻ അതിന് താഴെ രേഖപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ എന്തായിരുന്നു അവിടെ സംഭവിച്ചു കൊണ്ടിരുന്നത് എന്ന് വായനക്കാർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വളരെ മോശമായി ചിന്തിച്ച് അയാൾ എഴുതുന്നതാണ്. ഈ വിമർശനത്തിൻ്റെ വസ്തുത എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി അടക്കമുള്ള ഇസ്ലാമിക ലോകത്തെ പ്രാമാണികരും പ്രഗത്ഭരുമായ ഹദീസ് പണ്ഡിതന്മാർ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയ ഒരു ഹദീസ് തന്നെയാണിത്. ഇമാം മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഉദ്ധരിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ വഅന്ദഹ റജുലുൻ അവരുടെ അടുക്കൽ ഒരു പുരുഷനുണ്ടായിരുന്നു. ഫകഅന്നഹു തഗയ്യറ വജ്ഹു അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കടന്നു വന്നപ്പോൾ റസൂലിൽ ഈ ഇങ്ങനെ ഒരു പുരുഷനെ കണ്ടപ്പോൾ പ്രവാചകൻ്റെ മുഖം വിവർണമായി. കഅന്നഹു കരിഹ ദാലിക് അത് പ്രവാചകൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്നഹു അഖി പ്രവാചകൻ ഇതെൻ്റെ സഹോദരനാണ്, അഥവാ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഉന്നുർന മൻ ഇഖ്വാനുകുൻ ആരൊക്കെയാണ് നിങ്ങളുടെ സഹോദരങ്ങൾ, അഥവാ മുലകുടി ബന്ധം സ്ഥിരപ്പെടുന്ന രൂപത്തിൽ തന്നെയുള്ളതാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. ഫഇന്നമ റളാഅതു മിനൽ മജാ ഒരു കുട്ടി പാൽ മാത്രം കുടിച്ച് ജീവിക്കുന്ന ആ ഒരു പ്രായം, തുടക്ക കാലഘട്ടം, ആ ശിശുവിൻ്റെ തുടക്ക കാലഘട്ടം, മുലപ്പാൽ മാത്രം കുടിച്ച് ജീവിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ മുല കുടിച്ചാൽ മാത്രമേ മുലകുടി ബന്ധം ഇസ്ലാമിൽ സ്ഥിരപ്പെടുകയുള്ളൂ, സഹോദരി ബന്ധം ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. ഇതിൻ്റെ പല റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലിഹി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ വിശദീകരിക്കുന്ന കാണാൻ കഴിയും. ദഖല അലൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്ദി റജുലുൻ എൻ്റെ അടുക്കൽ ഒരു പുരുഷനുണ്ടായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അവിടേക്ക് കടന്നു വന്നു. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു എന്നുകൂടി റിപ്പോർട്ടിൽ കാണാൻ കഴിയും, യാ ആയിഷ മൻ ഹാദ, ആയിഷ ഇത് ആരാണ്? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി കൊടുത്തു, ഖുൽതു അഖീ മിനർ റദാ, ഇതെൻ്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് പ്രവാചകരെ. അപ്പോൾ നേരത്തെ ഹദീസിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ, നേരത്തെ റിപ്പോർട്ടിൽ കണ്ടതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹയെ ആക്ഷേപിക്കാൻ വിമർശകർ കൊണ്ടുവരുന്നൊരു ഹദീസാണിത്. ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം അവർ നേരത്തെ എഴുതിയ വാചകങ്ങൾ നമ്മൾ പറഞ്ഞു. ഇത് വായിക്കുമ്പോൾ നബി കടന്നു ചെന്നപ്പോൾ അവിടെ എന്താണ് നടന്നുകൊണ്ടിരുന്നത് മനസ്സിലാക്കാൻ ആർക്കും പ്രയാസമില്ലല്ലോ എന്നൊക്കെയാണ് ചിലർ എഴുതിയത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കടന്നു വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു പുരുഷന് മുല കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അവർ ഇതുകൊണ്ട് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. ഏതായിരുന്നാലും എന്തിലും ലൈംഗികത മാത്രം കാണാൻ ശ്രമിക്കുകയും എവിടെയും മോശമായ ചിന്തകൾ മാത്രം വെച്ച് പുലർത്താൻ ശ്രമിക്കുന്ന അങ്ങനെയുള്ള മനസ്സുകളുടെ ഉടമകൾക്കാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇങ്ങനെ ഈ വ്യക്തമായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഉന്നയിക്കാൻ കഴിയുന്നത്. സ്വതന്ത്ര ലൈംഗികതയുടെ വക്താക്കളും എന്തിലും ഈ ലൈംഗികമായ കാര്യങ്ങൾ മാത്രം തിരയുന്ന ആളുകളുമൊക്കെയാണ് ഇങ്ങനെയുള്ള ചില ബാലിശമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യുക്തിവാദികളും നിരീശ്വരവാദികളും അടങ്ങുന്ന ഇസ്ലാം വിമർശകർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെ അപഹസിക്കാൻ വേണ്ടി യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഉന്നയിക്കുന്ന ഒരു ആരോപണം മാത്രമാണിത്. വിമർശകരുടെ ആരോപണത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു പുരുഷന് മുല കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഇവരുടെ ഒരു വിമർശനം. ഈ ഹദീസിൽ തന്നെ അതിനുള്ള മറുപടിയുണ്ട്. ഇതാരാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ സഹോദരനാണ് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ മുല കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഇതെൻ്റെ സഹോദരനാണെന്ന് പറയുക, എൻ്റെ മകനാണ്, എൻ്റെ മുലകുടി ബന്ധത്തിലെ മകനാണ് എന്നായിരുന്നില്ലേ ആയിഷ റളിയല്ലാഹു അൻഹ പറയേണ്ടിയിരുന്നത്? മാത്രമല്ല ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ ആ മനുഷ്യൻ അവിടെ ഇരിക്കുകയായിരുന്നു എന്ന്, അടുത്തിരിക്കുകയായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ വളരെ വ്യക്തമായി ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നു ഈ മനുഷ്യൻ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുലകുടി ബന്ധത്തിലുള്ള ഈ സഹോദരനായി എണ്ണപ്പെടുന്ന മനുഷ്യൻ ആരായിരുന്നു എന്ന വിഷയത്തിൽ, അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു എന്ന വിഷയത്തിൽ ചരിത്രത്തിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. വിഖ്യാത ഹദീസ് പണ്ഡിതനായിരുന്ന അലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഇബ്നു അബിൽ ഖ്വൈസ് എന്ന പേരുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായിരുന്നാലും മൂലകുടി ബന്ധത്തിലെ സ്വന്തം സഹോദരൻ തന്നെ സന്ദർശിക്കാൻ വന്നപ്പോൾ ആ ബന്ധം പരിഗണിക്കുകയും അയാളെ സ്വീകരിച്ച് വീട്ടിലിരുത്തുകയും ചെയ്യുക മാത്രമാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല അന്നത്തെ സാമൂഹിക സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂലകുടി ബന്ധങ്ങൾ വ്യാപകമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മൂലകുടി ബന്ധങ്ങൾക്ക് കൃത്യമായി അതിന് അംഗീകാരം നൽകുകയും അതിൻ്റെ അതിർവരമ്പുകൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല ചെറുപ്പകാലത്ത് ആരൊക്കെയാണ് ആരുടെയൊക്കെ ഏത് ഉമ്മയുടെയൊക്കെ മുല കുടിച്ചിട്ടുള്ളത് എന്ന് പലപ്പോഴും അന്നത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പമുണ്ടാകുന്ന ഒരു സംഗതി തന്നെയായിരുന്നു. ഒരു ഉമ്മയിൽ നിന്ന് ഒരുപക്ഷെ ഒരുപാട് കുട്ടികൾ മുല കുടിച്ചിട്ടുണ്ടാകും. അതൊക്കെയും വലുതാകുമ്പോൾ മുതിരുമ്പോൾ എല്ലാവർക്കും അത് അറിഞ്ഞുകൊള്ളണം എന്ന് തന്നെ ഇല്ല. ഒരുപക്ഷെ പലപ്പോഴും മുതിർന്ന ആളുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ.
0: പീസ് റേഡിയോ വൈബ്സിൽ ഇനി നുറുങ്ങുകൾ.
2: കുറഞ്ഞ വാക്കുകളിൽ വളരെ വലിയ വിഷയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിപാദ്യ വിഷയങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കേൾക്കാറുണ്ട് പല കാര്യങ്ങളിലും. എഴുത്തുകാരൻ ഇബ്നു അലി എടത്തനാട്ടുകരയാണ്.
3: അരോഗ ദൃഢഗാത്രയായ ഒരു ചെറുപ്പക്കാരി മുറ്റത്തുവന്ന് ഭിക്ഷയാചിച്ചു. വീടിനു മുന്നിൽ വെറ്റില മുറുക്കിയിരിക്കുന്ന എൻ്റെ അടുത്ത ബന്ധുവായ മുതിർന്ന സ്ത്രീക്ക് അതൊട്ടും പിടിച്ചില്ല. അവർ വീടിൻ്റെ പുറംതിണ്ണയുടെ മൂലയിലുള്ള ചൂല് ചൂണ്ടിക്കാണിച്ച് മുറ്റം മുഴുവൻ അടിച്ചു വൃത്തിയാക്കിയാൽ കൂലിയായി ക്യാഷ് തരാമെന്ന് പറഞ്ഞു. എന്നാൽ അവരെ പുച്ഛഭാവത്തിൽ നോക്കി അമർത്തിച്ചവിട്ടി ചെറുപ്പക്കാരി തിരിഞ്ഞു നടക്കുകയായിരുന്നു. അധ്വാനിക്കാതെ വിയർക്കാതെ പണം സംഘടിപ്പിച്ച് ജീവിക്കുക എന്നത് പലരുടെയും ദൗർബല്യമായി ഇന്ന് മാറിയിരിക്കുന്നു. സമ്പന്നരുടെ വീട്ടിൽ ഇടയ്ക്കിടെ പോയി കൊച്ചുവർത്തമാനം പറഞ്ഞ് ഒപ്പം മുതലാളിക്കിഷ്ടമില്ലാത്ത ആളെക്കുറിച്ച് രണ്ട് കുറ്റവും പറഞ്ഞ് രസിപ്പിച്ച് തിരിച്ചുപോകുമ്പോൾ കൈമടക്ക് വാങ്ങി പോക്കറ്റിലിടുന്ന ചില വിരുദ്ധന്മാരുണ്ട്. വേറെ ചിലരുണ്ട് വിദേശത്തു നിന്ന് നാട്ടിലെത്തുന്ന പ്രവാസികളുടെ വീട്ടിൽ യഥാസമയമെത്തി വർത്തമാനം പറഞ്ഞ് സന്തോഷിപ്പിക്കും. ഒടുക്കം അഥവാ പണമൊന്നും കിട്ടിയില്ലെങ്കിൽ ഇത്ര രൂപ ഇന്ന ആവശ്യത്തിന് വേണമെന്ന് ചോദിച്ച് വാങ്ങുകയും ചെയ്യും. കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവരോട് തന്നെക്കുറിച്ച് മോശമായി പറഞ്ഞുകൊടുക്കുമെന്ന് പേടിയുള്ളതുകൊണ്ട് പണം നൽകി തൃപ്തിപ്പെടുത്തി മടക്കി അയക്കുകയാണ് പ്രവാസികളുടെ പതിവ്. ഭാര്യയ്ക്കോ മക്കൾക്കോ ജോലിയുണ്ടെങ്കിൽ അവരുടെ ചെലവിൽ മാത്രം ജീവിക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. പ്രായം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഒരു പ്രയാസവുമില്ലാത്ത ഇവർ ജോലി ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും അസുഖം അഭിനയിക്കുകയാണ് പതിവ്. മതവേഷം കെട്ടി ദിക്കറുകളെ ഉപജീവനമാർഗമായി ഉപയോഗിച്ച് നടക്കുന്ന ചിലരുമുണ്ട്. ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ പേരിലും പിരിവ് നടത്താൻ മടിക്കില്ല ഇവർ. മുമ്പ് ജോലി ചെയ്തിരുന്ന പ്രദേശങ്ങളിൽ ഇടവിട്ട് ചെന്ന് പ്രമുഖരെ കണ്ട് കാശൊപ്പിക്കുന്നവരാണ് മറ്റു ചിലർ. കൂട്ടുകാരിലും ബന്ധുക്കളിലും സാമ്പത്തിക സുസ്ഥിതിയുള്ളവരെ സമർത്ഥമായി ഉപയോഗിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. ഇടയ്ക്കിടെ കടം വാങ്ങി തിരികെ കൊടുക്കാതിരിക്കുക എന്നതാണ് പതിവ് ശൈലി. ചിലപ്പോൾ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ച് സംരംഭം തുടങ്ങാനെന്ന് പറഞ്ഞ് പണം കൈപ്പറ്റുകയും ചെയ്യും. വൈകാതെ തിരികെ കൊടുക്കാം എന്ന ഉറപ്പിൽ പണം കിട്ടാൻ പല സമ്മർദ്ദങ്ങളും പ്രയോഗിക്കും ഇവർ. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് അവരാ സംരംഭം പൊളിക്കും. ഇത്തരക്കാർ മേലനങ്ങി ജോലി ചെയ്യുന്നവനൊന്നും മിനക്കെട്ടില്ല. അവർ ബോസായിരിക്കും. തൻ്റേതായി അര ക്യാഷ് പോലും നഷ്ടപ്പെടാനില്ല എന്നതിനാൽ അവർക്ക് യാതൊരു വിഷമവും ഉണ്ടാവുകയുമില്ല. പൊളിഞ്ഞ് പാളീസായ അവസ്ഥയിൽ ആരും പണം തിരികെ ചോദിക്കില്ല. ചോദിച്ചാലും കിട്ടില്ല എന്നുറപ്പാണല്ലോ. അഥവാ ചോദിച്ചാലും എവിടെ നിന്ന് എടുത്തു തരും എന്നാവും മറുചോദ്യം. കൊല്ലങ്ങൾക്ക് മുമ്പ് അയൽ സംസ്ഥാനത്തു നിന്ന് ഗ്രാനൈറ്റ് വാങ്ങി വിൽക്കാൻ രജിസ്ട്രേഷന് വേണ്ടി രണ്ടുപേർ വന്നതോർക്കുകയാണ്. ഒരാൾ വശം പണമുണ്ട്, രണ്ടാമന് നീണ്ട നാവും ആളെ സംസാരിച്ച് വശത്താക്കാനുള്ള സവിശേഷ കഴിവും. ക്രാന്തദർശിയായ എന്റെ അന്നത്തെ ഓഫീസർ പറഞ്ഞു, ആ സാമർത്ഥ്യക്കാരൻ മറ്റവനെ പറ്റിക്കുമെന്ന്. മാസങ്ങൾക്കുള്ളിൽ അപ്പറഞ്ഞത് ശരിയായി ഭവിച്ചു. ക്യാഷ് മുടക്കിയ പാവത്തിന് കുറേ നഷ്ടവും വരുത്തിവെച്ച് മറ്റയാൾ മുങ്ങി. വാങ്ങുന്ന കൈകൾ എപ്പോഴും താഴെയാണ്. അതെത്ര മേന്മയുള്ള കാര്യമൊന്നുമല്ല. അധ്വാനിച്ച് വിയർത്ത് സമ്പാദിച്ചതുകൊണ്ട് ജീവിക്കുന്നതിൻ്റെ സംതൃപ്തിയും മാന്യതയും മറ്റൊന്നിനും ലഭിക്കില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ച് ആഹരിക്കുന്നതിനേക്കാൾ ഉത്തമമായി ആരും ഭക്ഷണം കഴിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാം സ്വന്തം അധ്വാനത്തിലൂടെയാണ് ആഹരിച്ചിരുന്നത്. ബുഖാരി.
0: പ്രിയമുള്ളവർ, റേഡിയോ വൈബ്സിൽ നുറുങ്ങുകൾ ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. മനോഹരമായ മറ്റൊരു പഠനാർഹമായ സെഷനിലേക്ക് നമ്മൾ ഇനി പ്രവേശിക്കുന്നു. അസ്മാഉൽ ഹുസ്ന.
2: അസ്മാഉൽ ഹുസ്ന നമ്മൾ മുമ്പേ നമ്മൾ പറയാറുണ്ട്, ഓരോ വൈബ്സിൻ്റെ ഈ ഒരു സെക്ഷൻ എത്തുമ്പോഴേക്ക് തന്നെ നമുക്കറിയാം അസ്മാഉൽ ഹുസ്ന നമ്മൾ മറ്റൊരു പരിപാടി കേൾക്കുന്നത് പോലെ കേൾക്കേണ്ടതല്ല. കുറച്ചൊരു താല്പര്യപൂർവ്വം അതോടൊപ്പം തന്നെ ഒരു പഠിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെയും ഇത് പഠിച്ചാൽ നമുക്കുണ്ടാകുന്ന മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതായത് ആത്മീയമായിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ് പ്രകാരമുള്ള പ്രോഗ്രാമുകളിൽ. അതിൽപ്പെട്ട ഒന്ന് പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്, ഗഹനമായ പഠനമാണ്, അഥവാ പ്രാമാണികമായിരിക്കുന്ന ചർച്ചകളാണ്, സംസാരമാണ് ഇതിൽ നമ്മൾ കേൾക്കുക. തുടർച്ചയായിട്ട് ബഹുമാനനായ ഷമീർ മദീനിയാണ് നമ്മോടൊപ്പം അസ്മാഉൽ ഹുസ്ന പ്രോഗ്രാമിൽ ചേരാറുള്ളത്. ഇപ്പോൾ അസ്സമദ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള സംസാരമാണ്, അതിനെക്കുറിച്ചുള്ള വിവരണമാണ് അസ്മാഉൽ ഹുസ്നയിൽ നാം കേൾക്കുക.
4: بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهم الله سهودر ماري سهودر غلي അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി അത് സൂക്ഷിച്ച് പാലിച്ച് പടച്ചറബിനോട് തഖ്വയും നന്ദിയുമുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിനെ അറിയുക എന്നത് നാം കരസ്ഥമാക്കുന്ന വിജ്ഞാനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനമാണ്. കാരണം വേറെ ഏതൊരു വിജ്ഞാനമെടുത്തു നോക്കിയാലും അള്ളാഹുവുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഏതൊരു വിജ്ഞാനവും സൃഷ്ടികളുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങളാണ്. ഡോക്ടറായിരുന്നാലും എഞ്ചിനീയറായിരുന്നാലും മറ്റേത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നാലും ഒക്കെ അവർ കൈകാര്യം ചെയ്യുന്നതും പഠിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമൊക്കെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ
5: അള്ളാഹുവിനെ അറിയുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും അവൻ്റെ വചനങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള ഈ ചർച്ചയിൽ നാം കൈകാര്യം ചെയ്യുന്നത് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള വ്യത്യാസം പോലെ അത്യുത്കൃഷ്ടമായ വിജ്ഞാനത്തെ സംബന്ധിച്ചാണെന്നുള്ളൊരു ജാഗ്രതയും തിരിച്ചറിവും നമുക്കുണ്ടാകണം. അങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിശേഷണങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ പടച്ചറബ് നമ്മെ ഏറെ സ്നേഹിക്കും. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നല്ല ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടുമ്പോൾ ആത്മാർത്ഥമായി അവനെ സ്നേഹിക്കുവാനും അവൻ്റെ നിയമങ്ങൾ അംഗീകരിച്ച് അവന് കീഴ്പ്പെട്ട് അവൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം നയിക്കുവാനുമൊക്കെ നമുക്കതിന് പ്രാപ്തിയുണ്ടാക്കും. അള്ളാഹു ആ രൂപത്തിൽ ഒരു നാഫിയായ ഇൽമായി, ഉപകരിക്കുന്ന ജ്ഞാനമായി നമ്മുടെ ഈ സംസാരവും കേൾവിയും ചർച്ചയുമെല്ലാം പരിഗണിക്കുമാറാകട്ടെ. 38-ാമത്തെ നാമമായി നമ്മൾ പഠിക്കാനെടുക്കുന്നത് അൽ അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ അത്യുത്തമങ്ങളായ നാമങ്ങളുടെ കൂട്ടത്തിൽ 38-ാമത്തെ നാമമായി നമ്മൾ ഇന്ന് ചർച്ചക്കെടുക്കുന്നത് അസ്വമദ് എന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമമാണ്. അസ്വമദ് എന്ന് പറഞ്ഞാൽ സർവരുടെയും ആശ്രയമായിട്ടുള്ളവനും ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനും അവനാണ് സ്വമദ്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആശ്രയിച്ചുകൊണ്ടാണ് ചെറിയ ചെറിയ ജീവികൾ മുതൽ വലിയ വലിയ ജീവജാലങ്ങളടക്കം സർവവും നിലനിൽക്കുന്നത്. അല്ലദീ യസ്മുദു ഇലൈഹിൽ ഖലാഇഖു ഫീ ഹവാഇജിഹിം വമസാഇലിഹിം, മനുഷ്യന്മാരുടെ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമൊക്കെ ഒരു അത്താണിയായി അവലംബമായി ആശ്രയമായി കാണുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന 112-ാം അധ്യായത്തിലെ 1-2 ആയത്തുകളിൽ അള്ളാഹു അവനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, പറയുക, കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവപ്പെട്ട ഒന്ന് അള്ളാഹു ഏകനാണ് എന്നതാണ്. അള്ളാഹു സ്വമദ്, അവനെല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനും അവനാകട്ടെ പരാശ്രയമുക്തനാണ്, ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തവനാണ്. ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും എല്ലാം അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അവലംബിക്കുന്നത് ആശ്രയിക്കുന്നത് അള്ളാഹുവിനെയാണ്. പരിശുദ്ധ ഖുർആൻ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ 15-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാ, അല്ലയോ മനുഷ്യരെ, നിങ്ങളെല്ലാവരും പടച്ചവനിലേക്ക് ആവശ്യമുള്ളവരാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, നിങ്ങളുടെ രോഗം മാറാൻ, നിങ്ങൾക്ക് സന്താനങ്ങളില്ലെങ്കിൽ മക്കളെ കിട്ടാൻ, അതേപോലെ നിങ്ങളുടെ സാമ്പത്തിക പരാധീനതകളും പ്രയാസങ്ങളും നീങ്ങാൻ, ദാരിദ്ര്യമില്ലാതെയാക്കാൻ, വിശപ്പ് മാറാൻ, നിങ്ങളുടെ പട്ടിണി അകറ്റാൻ, നിങ്ങളുടെ എല്ലാ നിലക്കുമുള്ള ആശയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിച്ചു കിട്ടാൻ നിങ്ങൾക്ക് ആശ്രയിക്കാനുള്ളവൻ അവലംബിക്കാനുള്ളവൻ അള്ളാഹുവാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അസ്വമദായ റബ്ബിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ എല്ലാവരും ആശ്രയിക്കുന്ന ആ റബ്ബിനെയാണ് ഞാനും അവലംബിച്ച് ആശ്രയിച്ച് നിൽക്കുന്നത്. ആരെല്ലാം കൈയൊഴിച്ചാലും എനിക്ക് എല്ലാവരുടെയും ആശ്രയമായി വർത്തിക്കുന്ന, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത പടച്ചറബ്ബ് എന്നെ പിന്തുണക്കുവാനും സഹായിക്കുവാനും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും അതിജയിക്കാൻ, ഏത് പ്രയാസങ്ങളിൽ നിന്നും കരകയറാൻ എനിക്ക് സാധിക്കുമെന്ന ഒരു ഉത്തമ ബോധ്യവും വിശ്വാസവും ഉണ്ടാകും. സൂറത്ത് അൻആമിലെ 63-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ, ഖുൽ മൻ യുനജ്ജീകും മിൻ ളുലുമാത്തിൽ ബർരി വൽ ബഹർ, ആരാണ് നിങ്ങളെ കടലിലെയും കരയിലെയും അന്ധകാരങ്ങളിൽ നിന്ന്, കടലിലെ കൂരാക്കൂരിരുട്ടിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ ആരുണ്ട് എന്ന് ചോദിച്ചാൽ അവിടെയും അല്ലാഹു. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് ആശ്വാസം നൽകാൻ കഴിവുള്ള കെൽപ്പുള്ളവനാണ് അല്ലാഹു. അല്ലാഹുവിനെ എത്ര ആശ്രയിക്കുന്നുവോ അവനോട് എത്ര കണ്ട ആത്മാർത്ഥമായി നാം ചോദിച്ചുകൊണ്ടിരിക്കുന്നുവോ, നിരന്തരമായി പടച്ചവനോട് നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുവോ, അത്ര കണ്ട പടച്ചറബിന് മനുഷ്യരോട് ഇഷ്ടമാണ്, ചോദിക്കുന്ന ആളുകളോട് ഇഷ്ടമാണ് എന്ന്. സൃഷ്ടികൾ അങ്ങനെയല്ലല്ലോ, മനുഷ്യന്മാരങ്ങനെയല്ലല്ലോ. നമ്മളൊരാളോട് ഒരു തവണ ഒരു സഹായം ചോദിച്ചു, അല്ല വായ്പയായിട്ട് ഒരു തവണ ചോദിച്ചു, അത് നമ്മൾ കൊടുത്തു. പിന്നെയും പലതവണ നമ്മളിങ്ങനെ ചോദിക്കാൻ നിന്നാൽ, വായ്പയായിട്ടും അല്ലാതെ സഹായമായിട്ടും ഒക്കെ നമ്മൾ ചോദിച്ചു കൊണ്ടിരുന്നാൽ, സ്വാഭാവികമായും തരുന്ന ആളാണെങ്കിൽ പോലും നമുക്ക് ചോദിക്കാനും ഒരു മടിയായിരിക്കും. തരുന്ന ആളും തന്നെ ഇയാൾക്ക് തന്നെയുള്ളൂ പണി, ഇത് അയാളുടെ ഒരു തൊഴിലാണോ എന്ന രീതിയിൽ ഒരകൽച്ചയും വെറുപ്പും ഒക്കെ സ്വാഭാവികമാണ് മനുഷ്യന്മാരെ സംബന്ധിച്ച്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല. മല്ലം യസ്അലില്ലാഹ യഗളബ് അലൈഹി, അല്ലാഹുവിനോട് ചോദിക്കാത്തവരോടാണ് പടച്ച റബ്ബിന് ഇഷ്ടക്കേട്, ദേഷ്യമുള്ളത്. അല്ലാഹുവിനെ ഏത് കാര്യങ്ങളിലും ആശ്രയിച്ച് ഏത് കാര്യങ്ങളിലും അവലംബിച്ച് നിരന്തരം അവനോട് ആവശ്യങ്ങളും സങ്കടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് അല്ലാഹുവിന് ഇഷ്ടമാണ് എന്നാണ്. ഖൈറ് തേടാൻ, ഷെറിൽ നിന്ന് രക്ഷകിട്ടാൻ ഒക്കെ നമ്മൾ അല്ലാഹുവിനോടാണ് ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത്. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബി ഇൽമിക വ അസ്തഖ്ദിറുക ബി ഖുദ്റതിക വ അസ്അലുക മിൻ ഫളിക്കൽ അളീം, ഇസ്തിഖാറത്തിൻ്റെ ദുആയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. അല്ലാഹുവെ, ഞാൻ നിന്നോട് ഖൈറിനെ തേടുകയാണ്, നീയാണ് അറിയുന്നവൻ, നീയാണ് കഴിവുള്ളവൻ, എനിക്ക് കഴിവില്ല, എനിക്ക് അറിവില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഖൈറായതെന്തോ അത് നീ എനിക്ക് വിധിക്കണമേ, എളുപ്പമാക്കി തരണമേ. എനിക്ക് ദോഷകരമായ വല്ലതുമാണിത് എങ്കിൽ അതിനെ എന്നിൽ നിന്നും എന്നെ അതിൽ നിന്നും നീ അകറ്റിക്കളയണമേ. ഇങ്ങനെ ഏത് കാര്യത്തിലും അള്ളാഹുവിനെ ആശ്രയിക്കാൻ, ഒരു കാര്യം ഭാവിയിൽ വരാനിരിക്കുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്താണ് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും അപ്പുറത്തായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ, അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ഭാവിയിൽ വരാനിരിക്കുന്ന, നമ്മൾ ചെയ്യാനിരിക്കുന്ന ഒരു കച്ചവടത്തെ സംബന്ധിച്ചോ, ഒരു ഇടപാടിനെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കായി നാം തിരഞ്ഞെടുക്കുന്ന ഒരു കോഴ്സിനെ സംബന്ധിച്ചോ, നാം തുടങ്ങാനിരിക്കുന്ന ഒരു വ്യവസായത്തെ സംബന്ധിച്ചോ, ബിസിനസ്സിനെ സംബന്ധിച്ചോ, ഏതും എന്തും എല്ലാം അതിൻ്റെ ഭാവി അറിയുന്ന പടച്ചറബിനെ ആശ്രയിച്ചുകൊണ്ട് അവനോട് ഖൈറിനെ ചോദിക്കാൻ, ഷെറിൽ നിന്ന് രക്ഷ തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഖുർആനിലെ ഒരു ആയത്ത്, ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങൾക്കിത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരുന്നു എന്ന് സ്വഹാബത്ത് പറയുമ്പോൾ, ആ പ്രാർത്ഥനയുടെ മഹത്വവും ഈ പറഞ്ഞ ആശ്രയത്വത്തിൻ്റെ അർത്ഥവും നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. എല്ലാം അല്ലാഹുവിൻ്റെ കയ്യിലാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ, ഒരു വിശ്വാസി പടച്ചറബിൽ തവക്കുലാക്കുന്ന, അല്ലാഹുവിനോട് മാത്രം സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അവനിൽ മാത്രം അവലംബവും അവനെ മാത്രം ആശ്രയവുമായി കാണുന്ന ഒരു വിശ്വാസി എന്തിനു നിരാശപ്പെടണം, ആരെ പേടിക്കണം? അല്ലാഹുവാണ് എല്ലാറ്റിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവൻ, എല്ലാം അവൻ്റെ നിയന്ത്രണത്തിലാണ്, എല്ലാറ്റിൻ്റെയും സാക്ഷാൽ ഉടമസ്ഥൻ അവനാണ് എന്നറിയുമ്പോൾ, അതൊരു വിശ്വാസമായി നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുമ്പോൾ, തീർച്ചയായും നിർഭയത്വവും അതേപോലെ നിരാശയില്ലാത്ത, പേടിയില്ലാത്ത ഒരു ജീവിതവും നയിക്കാൻ വിശ്വാസിയെ അത് പ്രാപ്തമാക്കും. സൃഷ്ടികൾക്കാർക്കും അത്തരം ഒരു സവിശേഷതയില്ല. എത്ര വലിയ ധനാഢ്യനായ മനുഷ്യനാണെങ്കിലും, എത്ര വലിയ രാജാവും ചക്രവർത്തിയായിരുന്നാലും, പലരെയും അവർക്ക് ആശ്രയിക്കേണ്ടി വരും പല കാര്യങ്ങൾക്കും. എനിക്ക് നിങ്ങളുടെ ആരുടെയും ഒന്നും വേണ്ട എന്ന് വലിയ വർത്തമാനം പറയുന്ന ആളുകളുണ്ടാകും. ചിലപ്പോൾ അയാൾ ആ വർത്തമാനം പറയുമ്പോൾ ഇരിക്കുന്നത് ഏതൊക്കെയോ മനുഷ്യന്മാർ പടുത്തുയർത്തിയ വീട്ടിൽ, കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ടായിരിക്കും. അതേപോലെ അയാൾക്ക് പോലും അറിയാത്ത ഒട്ടേറെ ആളുകൾ അധ്വാനിച്ച, അവർ പണിയെടുത്ത് ചോര നീരാക്കി ഉണ്ടാക്കിയ വാഹനത്തിൽ കയറി ഇരുന്നു കൊണ്ടായിരിക്കും. അതല്ലെങ്കിൽ അവർ കെട്ടിയുണ്ടാക്കിയ ഏതെങ്കിലും സൗകര്യത്തിലോ കസേരയിലോ ഒക്കെ ഇരുന്നു കൊണ്ടും ആ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടുമൊക്കെയായിരിക്കും. ധരിക്കുന്ന വസ്ത്രം, കഴിക്കുന്ന ഭക്ഷണം, അവർ താമസിക്കുന്ന പാർപ്പിടം എന്ന് തുടങ്ങി ഏത് മേഖലയിലേക്ക് നോക്കിയാലും ഒട്ടേറെ ആളുകളുടെ സഹായവും അവരെയൊക്കെ ആശ്രയിച്ച് അവരുടെ എല്ലാം ആനുകൂല്യങ്ങൾ പറ്റിയുമാണ് ഈ ലോകത്ത് മനുഷ്യന്മാരാരും ജീവിക്കുന്നത്. എന്നാൽ പടച്ചറബിനെ സംബന്ധിച്ചിടത്തോളം അവനാണ് മനുഷ്യരെ മറ്റ് സൃഷ്ടികളെ എല്ലാവരെയും തീറ്റിപ്പോറ്റുന്നവൻ. ഹുവ യുത്ഇമു വലാ യുത്അം, അവൻ തീറ്റ നൽകുന്നു, അവനെ ആരും തീറ്റിപ്പോറ്റേണ്ടതില്ല. അവനാണ് എല്ലാവർക്കും ഉപജീവനം നൽകുന്നവൻ, അവനാണ് എല്ലാവർക്കും സംരക്ഷണം നൽകുന്നവൻ, അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിനാകട്ടെ ആരുടെയും ആശ്രയവും സഹായവും ആവശ്യമില്ല. അപ്പോൾ പടച്ചറബ്ബ് എല്ലാ അർത്ഥത്തിലും ആശ്രയം ആവശ്യമില്ലാത്ത പരാശ്രയമുക്തനാണ്, നിരാശ്രയനാണ്, ആശ്രയം വേണ്ടതില്ലാത്തവരാണ്. ആ അള്ളാഹുവിനെ എല്ലാവർക്കും ആവശ്യമുണ്ട്, ആശ്രയം ആവശ്യമുണ്ട്. അള്ളാഹു സ്വമദാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ആ ഒരു സമാധാനവും സ്വസ്ഥതയും അന്തസ്സും നമുക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. സമദാണെന്ന വിശ്വാസത്തിൽ തേടിയാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ എന്ന ഒരു വാദഗതി ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഒന്ന് മനസ്സിലെത്തേണ്ട ഒരു സംഗതിയാണ്. ഏതെങ്കിലും അള്ളാഹു അല്ലാത്ത ഒരാളോട് നമ്മൾ സഹായം തേടുന്നു, സങ്കടങ്ങൾ പറയുന്നു, പ്രാർത്ഥിക്കുന്നു, അവരുടെ മുന്നിൽ നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കുന്നു, അത് ശിർക്കാകണമെങ്കിൽ എന്ത് വേണമെന്ന് ചില മുസ്ലിയാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നാം വിളിച്ചു തേടുന്ന ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ശക്തി അവരാരായിരുന്നാലും അവർ അള്ളാഹുവിനെ പോലെ സ്വമദാണ്, ആരുടെ എല്ലാവരും ആശ്രയിക്കുന്ന, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത സ്വമദാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ, അഥവാ സ്വമദീയത്ത് അവരിൽ ആരോപിച്ചാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ എന്നതാണ്. അത് വളരെ അബദ്ധജടിലമായ ഗുരുതരമായ ഒരു പിശകാണ്, പിഴവാണ് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. കാരണം മക്കാ മുശ്രിക്കുകൾ പോലും അവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടിയത് ശിർക്കാണ് എന്ന് നമുക്കൊക്കെ അറിയുന്ന, അതുകൊണ്ടാണല്ലോ അവരെ മുശ്രിക്കുകൾ എന്ന് വിളിക്കുന്നത് തന്നെ. അവർക്ക് പോലും എന്ത് വിശ്വാസമില്ല, അള്ളാഹുവിനെ പോലെ എല്ലാം അടക്കി ഭരിക്കുന്ന എല്ലാറ്റിൻ്റെയും സാക്ഷാൽ ഉടമസ്ഥരും ബാക്കി എല്ലാവരും അവരെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് എന്ന് അവർ വിളിച്ചു തേടുന്ന അവരുടെ ദേവന്മാരെ, ദേവികളെ സംബന്ധിച്ച് പോലും അവർക്ക് അങ്ങനൊരു വിശ്വാസമുണ്ടായിരുന്നില്ല എന്ന്. അതെവിടെ നിന്ന് മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ തൽബിയത്തിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ കാണാം. മക്കയിലെ അബൂജഹലും ഉത്തുബത്തും ഷൈബത്തും ഒക്കെ തവാഫ് ചെയ്ത് ഹജ്ജ് ചെയ്യുമ്പോൾ ഉംറ ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞ തൽബിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൽബിയത്ത് പോലെ തന്നെ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞങ്ങളിതാ എത്തിയിരിക്കുന്നു, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നു, നിനക്ക് യാതൊരുവിധ പങ്കുകാരുമില്ല, നീയാണ് ഏറ്റവും വലിയവൻ, ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവർ പറയുന്ന ഒരു ചെറിയ വാൽക്കഷ്ണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എത്തുമ്പോൾ പറയും, നിർത്തു, മതി, നിങ്ങൾ ഇത്രയും പറഞ്ഞത് ശരിയാണ്. അവസാനം പറയുന്ന ആ ഭാഗം എന്താണ് അവർ പറഞ്ഞത്? ഇല്ലാ ശരീക്കൻ ഹുവലക്, നിനക്ക് ചില പങ്കുകാരുണ്ട്, ആ പങ്കുകാരുടെ പ്രത്യേകത തംലിക്കുഹു വമാമലക്. ഇല്ലാ ശരീക്കൻ ഹുവലക് തംലിക്കുഹു വമാമലക്, ഞങ്ങൾ നിന്നിലേക്ക് അടുക്കുവാൻ വേണ്ടി മധ്യവർത്തികളായി സ്വീകരിക്കുന്ന ഈ ദേവന്മാരും ദേവികളുമൊക്കെ അള്ളാഹുവെ നിന്നെപ്പോലെ സ്വതന്ത്ര കഴിവുള്ള ശക്തിയുള്ള ആളുകളാണെന്നല്ല, അവയെല്ലാം നിൻ്റേതാണ്, അവക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ അതിൻ്റെ എല്ലാം സാക്ഷാൽ ഉടമസ്ഥൻ നീയാണ്. എന്നിട്ടും ആ ഒരു വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചില്ല. അങ്ങനെ ഒരു പങ്കുകാരെ സങ്കല്പിച്ചുകൊണ്ട് അവരോട് സങ്കടങ്ങൾ പറഞ്ഞ്, അവരോട് ആവലാദികളും വേവലാദികളും ബോധിപ്പിച്ച്, അവരെ ആശ്രയിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടുക എന്നത്, അവരോട് തേടുക എന്നത് പാടില്ലാത്ത സംഗതിയാണ്. അപ്പോൾ അള്ളാഹുവിനെ പോലെ സ്വമദാണ് മറ്റുള്ളവർ എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്ക് വരികയുള്ളൂ എന്നത് അനുസരിച്ചാണെങ്കിൽ, അതാണ് ശരിയെങ്കിൽ, മക്കാ മുശ്രിക്കുകൾ പോലും അബൂജഹലും ഉത്തുബത്തും ഷൈബത്തും അടക്കം മുശ്രിക്കുകളുടെ, ബഹുദൈവാരാധകരുടെ നേതാക്കന്മാരായി നമ്മൾ മനസ്സിലാക്കുന്ന അവർ പോലും ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരും. ചുരുക്കത്തിൽ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ആശ്രയമായിട്ടുള്ളവനും അവനാകട്ടെ മറ്റാരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനുമാണ്. അങ്ങനെയുള്ള അള്ളാഹുവിനെ നാം റബ്ബായി സ്വീകരിക്കുമ്പോൾ നമുക്ക് നിർഭയത്വവും മനക്കരുത്തും സമാധാനവും ആത്മാഭിമാനവും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. റഹ്മാനായ റബ്ബ്, സ്വമദായ റബ്ബ് നമ്മുടെ എല്ലാവിധ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ സഹോദരങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാഹ്. ഷമീർ മദീനിയുടെ സംസാരമാണ് അസ്മാഉൽ ഹുസ്നയിൽ ഇതുവരെ നമ്മൾ കേട്ടത്. അള്ളാഹുവിന്റെ നാമമായ സ്വമദുമായി ബന്ധപ്പെട്ട പഠനം നമ്മൾ കേട്ടുകഴിഞ്ഞു. പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സിലിനി കഥ പറയാം.
2: പ്രിയ പ്രേക്ഷകരെ, നമ്മൾ കഥ പറയാം പ്രോഗ്രാം എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒന്ന് രണ്ട് വ്യക്തികളുണ്ട്. അതിൽ ഏറ്റവും കുട്ടികൾക്ക് കുട്ടികളോടൊപ്പം സഞ്ചരിക്കുന്ന ബഹുമാനായ അബ്ദുസ്സലാം വീട്ടി, അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. യുദ്ധഭൂമിയിൽ കണ്ടത് എന്ന ഈ ഒരു വിഷയത്തിൽ കുട്ടികളോടൊപ്പം കഥ പറയാം പ്രോഗ്രാമിൽ വീട്ടി അബ്ദുസ്സലാം മാസ്റ്റർ ചേരുന്നു.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുഞ്ഞുമക്കളെ, കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാം എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേരെന്താണോ? യുദ്ധഭൂമിയിൽ കണ്ടത് എന്നാണ്. യുദ്ധം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരുപാട് യുദ്ധങ്ങളുണ്ടല്ലേ ഇസ്ലാമിൽ. എന്നെ യുദ്ധങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? ബദർ യുദ്ധം, ഉഹ്ദ് യുദ്ധം, ഖന്ദഖ് യുദ്ധം. നമ്മളിപ്പോൾ അങ്ങനെ ഒരു യുദ്ധഭൂമിയിൽ നടന്നൊരു കാഴ്ചയാണ്. ആ കാഴ്ച കണ്ട് സ്വഹാബികൾക്ക്, ആരാണ് സ്വഹാബികൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള അനുചരന്മാർ, നബിയുടെ അനുയായികൾ അല്ലേ? അവർക്ക് ആ കാഴ്ച കണ്ട് വല്ലാത്ത സങ്കടമായി. ഒരുമ്മക്ക് അവരുടെ ചെറിയ മകനെ യുദ്ധക്കളത്തിൽ നഷ്ടമായതാണ് സംഭവം. എന്നിട്ട് ആ ഉമ്മ കുഞ്ഞിനെങ്ങനെ തെരയാണ്, എല്ലായിടത്തും ചുറ്റുഭാഗത്തേക്ക് കണ്ണുകളിങ്ങനെ നോക്കി നാനാദിക്കിലേക്കും ഓടിക്കൊണ്ടിരിക്കുന്നൊരു ഉമ്മ. എൻ്റെ കുട്ടി എവിടെയാണ്, എൻ്റെ മോനെവിടെയാണ് എന്നിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഉമ്മക്ക് ചില ശാരീരിക പ്രയാസങ്ങളൊക്കെ ഉണ്ട്, നടക്കാനൊന്നും വയ്യ അത്രക്കങ്ങ്. പക്ഷെ അതൊന്നും നോക്കാതെ ഉമ്മ ഓടുകയാണ് എൻ്റെ കുട്ടി എവിടെയെന്ന് നോക്കിയിട്ട്. ശരീരം തളർന്നിട്ടും തളരാത്ത മനസ്സുമായിട്ട് അവരോട്ടം തുടർന്നു. ഈ രംഗമാണ് നമ്മുടെ സഹാബികളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ തിരച്ചിലിനൊടുവിൽ അവർക്ക് ആ കുഞ്ഞിനെ കിട്ടി. കണ്ണു നിറഞ്ഞ ആ ഉമ്മ കുഞ്ഞിനെ തുരുത്തുരാ ചുംബിക്കാൻ തുടങ്ങി. വാരിയെടുത്തിട്ട് അണച്ചുപൂട്ടി ഉമ്മ വയ്ക്കുകയാണ്, എൻ്റെ മോനേന്ന് പറഞ്ഞിട്ട് അല്ലേ. ഈ കാഴ്ചയാണ് സഹാബികൾ നോക്കി നിൽക്കുന്നത്. ഇത് നോക്കി നിൽക്കുന്ന സഹാബികളോടായിട്ട് കൂട്ടത്തിൽ നമ്മുടെ നബിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ സഹാബികളോടൊരു കാര്യം ചോദിച്ചു. എൻ്റെ സഹാബികളെ, ആ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ആ ഉമ്മാക്ക് ആ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എന്തൊരു സ്നേഹമാണ് ആ ഉമ്മാക്ക് ആ കുഞ്ഞിനോട്. പിന്നെ എങ്ങനെ അങ്ങനെ സംഭവിക്കുക? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കണമെന്നോ? എന്നാൽ എൻ്റെ സഹാബികളെ, നിങ്ങൾ അറിയണം കേട്ടോ, ഈ ഉമ്മാക്ക് കുഞ്ഞിനോടുള്ള കാരുണ്യത്തേക്കാൾ, സ്നേഹത്തേക്കാൾ എത്രയോ പതിന്മടങ്ങ് ഇരട്ടി അള്ളാഹുവിന് തൻ്റെ അടിമകളോട് കാരുണ്യമുണ്ട്, സ്നേഹമുണ്ട്. ആരല്ലാൻ്റെ അടിമകൾ? നമ്മൾ തന്നെ. അപ്പം നമ്മളെ അള്ളാഹ്ക്ക് എന്തൊരിഷ്ടമാണ് എന്ന് ഈ സംഭവത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഉമ്മനേക്കാളും ഇഷ്ടമാണ്, ആ ഉമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യത്തെക്കാളും കാരുണ്യമാണ് അള്ളാഹുവിന് നമ്മോട്. അപ്പം നമുക്ക് നമ്മുടെ അള്ളാഹുവിനെ നമ്മളും ഇഷ്ടപ്പെടണ്ടേ? അള്ളാഹുവിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കണ്ടേ? തീർച്ചയായും. അപ്പം നല്ല മക്കളായിട്ട് നമുക്ക് വളരാൻ കഴിയട്ടെ. കഥ പറയാൻ പരിപാടിയിൽ മറ്റൊരിക്കൽ നമുക്കപ്പോൾ വീണ്ടും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ. കഥ പറയാം വളരെ ഇമ്പമാർന്ന, അതോടൊപ്പം ചിന്തയാർന്ന പ്രോഗ്രാം. കുട്ടികൾക്ക് ഈയൊരു കഥ കേൾക്കുക എന്നതിനപ്പുറം നമ്മുടെ കുട്ടികൾ അതിൽ കേട്ട കാര്യങ്ങൾ എഴുതി വെക്കുകയോ അതോടൊപ്പം അത് അവർക്ക് അവതരിപ്പിക്കാനുള്ള അവസരം വരെ വൈകുന്നേരത്തെ ലൈവിൽ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ലൈവിൽ നമ്മൾ നൽകാറുണ്ട്. ഈ ഒരു കഥയിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള കഥയിൽ കുട്ടിക്ക് അനുഭവപ്പെട്ടത് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയത് അവർ എഴുതി വെക്കട്ടെ. രക്ഷിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ പിതാവിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം അത് എഴുതി വെക്കട്ടെ. എന്നിട്ട് അവർ കുട്ടികളെ അവതരിപ്പിക്കട്ടെ അവരുടെ സ്കൂളുകളിലോ അല്ലെങ്കിൽ മദ്രസകളിലോ അതുപോലെ തന്നെ റേഡിയോയിലോ ഒക്കെ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ അവർക്കുണ്ട്. എന്തായാലും കഥ പറയാൻ പ്രോഗ്രാം നമ്മൾ കേട്ടു. വി ടി അബ്ദുസ്സലാം മാസ്റ്ററായിരുന്നു നമ്മോടൊപ്പം ചേർന്നത്. യുദ്ധഭൂമിയിൽ കണ്ടത് എന്ന കഥ.
0: ശ്രോ, നമ്മൾ ജനക്ഷേമം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഈ ജനക്ഷേമം വ്യത്യസ്ത വിഷയങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ റേഡിയോ വൈബ്സിലും നമ്മൾ വ്യത്യസ്ത വിഷയങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. ഇന്നിപ്പോൾ ജി എസ് ടി, MSME, അതുപോലെ ക്യാഷ്ലെസ് എക്കോണമി ഇങ്ങനെയുള്ള വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം എന്നതിൻ്റെ നാലാമത്തെ ഭാഗമാണ്. ശരിക്ക് സി എ അബ്ദുള്ള പി അലി.
2: അതെ, ഇതിൻ്റെ രണ്ട് മൂന്ന് ഭാഗങ്ങൾ മുമ്പ് നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞല്ലോ. സി എ അബ്ദുള്ള പി അലി
0: ഒരു സി എ, അദ്ദേഹത്തിൻ്റെ ഇനീഷ്യലും സി ആണ്, അദ്ദേഹം ഒരു സി എ
2: കാരനാണല്ലേ.
0: അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ഒരു പ്രോഗ്രാം, അത് നമുക്ക് കേൾക്കാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ജനക്ഷേമം പരിപാടിയുടെ ഈ എപ്പിസോഡിലും നമ്മുടെ കൂടെയുള്ള അതിഥി APTRN കമ്പനി ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ മാനേജിംഗ് പാർട്ട്ണറായിട്ടുള്ള സി എ അബ്ദുള്ള സാറാണ്. സാർക്ക് ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ സംസാരിച്ച ധാരാളം ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയിൽ അതുപോലെ തന്നെ അവസാനത്തെ ഒരു എപ്പിസോഡും കൂടിയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇപ്പോൾ എല്ലാ ആളുകളും പലപ്പോഴും ഒരു സി എ അല്ലെങ്കിൽ ഒരു ടാക്സ് റിട്ടേൺ പ്രിപ്പയേഴ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാറുള്ളത്. ഒരാൾക്ക് സ്വമേധയാ അത് ചെയ്യാൻ പറ്റുമോ എന്നാണ്?
7: നമുക്ക് സ്വമേധയാ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് വെബ്സൈറ്റ് ഉണ്ട്, www.incometax.gov.in. ആ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്തുകൊണ്ട്, നമ്മുടെ പാൻ കാർഡ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് സ്വമേധയാ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര്, പ്രത്യേകിച്ച് സാലറിയുടെ തൊട്ടുള്ള പ്രൊഫഷണൽസുകൾക്ക്, അവർക്ക് സ്വന്തം അവരുടെ ഈ ഓട്ടോമാറ്റിക്കലി TDS കട്ട് ചെയ്ത ഒരാളുടെ കേസ് ചെയ്യാൻ പറഞ്ഞു, അവർക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ ഫോംസ് ഫില്ലായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ചെക്ക് ചെയ്ത് ഫയൽ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ സാലറീഡ് മാത്രമുള്ള ആൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് എപ്പോഴും എക്സ്പേർട്ടായിട്ടുള്ള ഒരു കൺസൾട്ടൻ്റെയോ ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ സഹായത്തോടു കൂടി തന്നെ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. കാരണം ടാക്സിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചിലപ്പോൾ സാധാരണക്കാർ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണം എന്നില്ല, അത് എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൺസൾട്ടൻ്റിൻ്റെയോ ചാർട്ടേഡ് അക്കൗണ്ടൻ്റെയോ സഹായത്തോടു കൂടി ഫയൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ കറക്റ്റായിട്ട് വരികയും ഡിഫക്റ്റീവ് ആകാതിരിക്കുകയും ചെയ്യും. ഫീസ് കിട്ടാൻ വേണ്ടി പറയുന്ന കാര്യമില്ല, ചാർട്ടേഡ് അക്കൗണ്ട്സ് ഒബ്വിയസ്ലി ഫീസ് കൊടുക്കണം. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ റിട്ടേൺ ഡിഫക്റ്റീവ് ആയിരിക്കാൻ, ഭാവിയിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ട് വേറെ നോട്ടീസുകളോ വേറെ പ്രശ്നങ്ങളോ വരാതിരിക്കാൻ എപ്പോഴും നല്ലത്,
6: സേഫ് ആകാൻ നല്ലത്. ഒരു ഇതുപോലെ കൺസൾട്ടൻസി ചെയ്തിട്ടാണല്ലേ? ഓക്കെ. അതുപോലെ നമ്മളെ അടുത്ത ഒരു ചോദ്യം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, കേന്ദ്ര ഗവൺമെന്റിന്റെ ലാസ്റ്റ് ഫിനാൻസ് ബഡ്ജറ്റിൽ MSME അതിന് ഇൻകം ടാക്സ് നിയമത്തിൽ പ്രത്യേക ബെനിഫിറ്റ് ഉള്ളതായിട്ട് കണ്ടു, അതിനെ കുറിച്ച് എന്തോ പറയാൻ പറ്റും?
7: നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരാൾ MSME രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട്, ഒരുപാട് പേര് MSME ഇപ്പോൾ രജിസ്ട്രേഷൻ എടുക്കുന്നു, ഉദ്യോഗാധാർ എന്ന് പറയുന്നത്
6: രജിസ്ട്രേഷൻ.
7: MSME ആണ് മൈക്രോ സ്മോൾ മീഡിയം എന്ന രീതിയിൽ ഒരു ആക്ട് ഉണ്ട്, 2006 ഗവൺമെന്റ് പാസ്സാക്കിയ ഒരു ആക്ട്. ആ ആക്ട് പ്രകാരം ആ 250 crore വരെ ടേൺ ഓവർ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ആ ആക്റ്റിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ചെറുകിട എല്ലാ ബിസിനസ്സുകാർക്കും എന്ത് ചെയ്യാൻ പറ്റും, MSME ആക്റ്റിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ, ഒരു ചെറുകിട ബിസിനസ്സുകാർ മിക്കപ്പോഴും ക്രെഡിറ്റ് സെയിൽ നടത്താറുണ്ട്, കടമായിട്ട് എന്ത് ചെയ്യും, സാധനം കൊടുക്കും. അപ്പോൾ ഈ പൈസ കിട്ടാൻ പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കാറുണ്ട്. അപ്പോൾ MSME രജിസ്ട്രേഷനുള്ള ആളെ സംബന്ധിച്ചോളം MSME പ്രത്യേകമായ റെഗുലേഷൻസും കൗൺസിലൊക്കെ ഉണ്ട്. ഇപ്പം 45 days ആ പൈസ കൊടുത്തോളണം എന്നാണ് MSME ആക്ട് പറയുന്നത്. ഒരാൾക്ക് ക്രെഡിറ്റ് ആയിട്ട് പൈസ കൊടുത്താൽ പൈസ തിരിച്ച് 45 days കൊടുത്തോളണം, ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ MSME നമുക്ക് കേസിന് പോകാനും ഒക്കെ നിയമപരമായ വശങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഗവൺമെൻറ് MSME കുറേ പ്രൊമോട്ട് ചെയ്യുന്നത്, ചെറുകിട ബിസിനസ്സുകാരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഇൻകം ടാക്സിൽ കൊണ്ടുവന്ന നിയമം എന്താ പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രെഡിറ്റ് സെയിൽ നടത്തി, ഒരു MSME രജിസ്ട്രേഷനുള്ള ഒരാൾ നമ്മൾ ക്രെഡിറ്റ് സെയിൽ നടത്തി, ആ പൈസ കിട്ടിയില്ല എന്ന് വിചാരിക്കുക. കിട്ടിയില്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ നിയമം അനുസരിച്ച് ആരാണോ തരാത്ത ആൾ, ആ ആൾക്ക് ആ എത്ര എമൗണ്ടാണ് കൊടുക്കാനുള്ളത്? ഇപ്പോൾ 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല എങ്കിൽ ആ 1 ലക്ഷം രൂപയ്ക്കും അദ്ദേഹം ഇൻകം ടാക്സ് അടക്കേണ്ടി വരും, എക്സ്ട്രാ ഇൻകം ടാക്സ് അടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിയമം വെച്ചുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യും, കൃത്യമായിട്ട് പൈസ തരും. അപ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആവുന്ന സമയത്താണ്. അപ്പം 31 മാർച്ച് ആ എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു MSME, നമ്മളൊരു MSME രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പൈസ 45 ദിവസം കൂടുതൽ ഡ്യൂ ഉണ്ടെങ്കിൽ എന്തായാലും അദ്ദേഹം തരും. തന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇൻകം ടാക്സ് അടക്കേണ്ടി വരും, അതിന് 30% ടാക്സ് പോകും ഏകദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യും, പൈസ തരും. അപ്പോൾ അതാണ് ഏറ്റവും പുതിയ ബെനിഫിറ്റ് ആയിട്ട് ഇപ്പോൾ MSMEക്ക് പ്രത്യേകമായിട്ട് ബെനിഫിറ്റ് ഇൻകം ടാക്സിൽ കൊണ്ടുവന്നത്.
6: അതുപോലെ പിന്നെ ഇന്ത്യ, നമ്മുടെ ഇപ്പോൾ ഇന്ത്യ രാജ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്യാഷ്ലെസ് എക്കോണമിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് നിയമത്തിൽ ഇങ്ങനെ ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശരി ശ്രദ്ധിക്കേണ്ടത്?
7: ഡീമോണിറ്റൈസേഷൻ വന്ന സ്ഥിതി വന്ന തൊട്ട് ക്യാഷിന് എല്ലാവർക്കും പേടിയാണ്. സത്യം പറഞ്ഞു എപ്പോഴാണ് ക്യാഷ് നിരോധിക്കുക എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ഗവൺമെന്റ് ഒരുപാട് ഇൻകം ടാക്സിൽ ഒരുപാട് നിയമങ്ങളുണ്ട് ക്യാഷ് ട്രാൻസാക്ഷനെ ബന്ധപ്പെട്ട്. അത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണ മാത്രമേ അല്ല, പാൻ കാർഡ് ഉള്ളവർ മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാവരും നിയമം പാലിക്കേണ്ട നിയമങ്ങൾ ഇൻകം ടാക്സിൽ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നിയമമാണ് 2 ലക്ഷം മുകളിൽ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് ഒരു ട്രാൻസാക്ഷൻ നടത്താൻ പാടില്ല.
6: 2 ലക്ഷം മുകളിൽ ക്യാഷ് ട്രാൻസാക്ഷൻ
7: പറ്റൂല. നമുക്ക് കയ്യിലുള്ള ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഉദാഹരണമായി നിങ്ങൾക്ക് 2 ലക്ഷം മുകളിൽ ഒരു സെയിൽ നടത്തി, അതിൽ ക്യാഷ് ആയിട്ട് പൈസ മേടിക്കാൻ പറ്റൂല, അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിട്ട് മേടിക്കണം. അപ്പോൾ ഒരു ദിവസം ഒരു ട്രാൻസാക്ഷൻ 2 ലക്ഷം മുകളിൽ പാടില്ല. ഇനിയിപ്പോൾ ഒരു ഇവന്റ് നടത്തി, ഒരു കല്യാണം, മാരേജ് ഫംഗ്ഷൻസ്, ഒരുപാട് പൈസ മുടക്കുന്നൊരു ഫംഗ്ഷൻ ആണല്ലോ ഇപ്പോഴത്തെ മാരേജ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഒരു ഇവന്റ്, ഇപ്പോൾ ഇവന്റ് മാനേജ്മെന്റ് നമുക്ക് 2 ലക്ഷം രൂപ ക്യാഷ് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇവന്റ് ആണ്. ആ ഇവന്റ് 2 ലക്ഷം മുകളിൽ ക്യാഷ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എല്ലാ ട്രാൻസാക്ഷനും, ഒട്ടുമിക്ക ട്രാൻസാക്ഷൻ, എല്ലാ ട്രാൻസാക്ഷനും 2 ലക്ഷം എന്നുള്ള ലിമിറ്റ് ഇൻകം ടാക്സിൽ വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ 2 ലക്ഷം മുകളിലാണ് പൈസ കൊടുക്കുന്നതെങ്കിൽ ആ നിയമത്തിന് എതിരാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എമൗണ്ട്, എത്രയാണോ നിങ്ങൾ പൈസ കൊടുക്കുന്നത് ആ എമൗണ്ട് തന്നെ പെനാൽറ്റി ആയിട്ട് നിങ്ങൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കണം എന്നാണ് നിയമം. അപ്പോൾ ഇങ്ങനെ പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യേണ്ടി വരും, ആ എത്ര എമൗണ്ടാണ് ക്യാഷ് ആയിട്ട് ചെയ്തത്, ഇപ്പോൾ 5 ലക്ഷം രൂപയാണ് ക്യാഷ് ആയിട്ട് കൊടുത്തതെങ്കിൽ 5 ലക്ഷം രൂപ തന്നെ പെനാൽറ്റി ആയിട്ടും വരുന്നതാണ്.
6: അതുപോലെ ഈ ഫണ്ട് കളക്ഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ സംഭാവന പിരിവെടുക്കുന്നത്, അത് ശരിക്കും ഈ ടാക്സിൽ വരുന്നുണ്ടോ? ഇല്ലല്ലോ, അത് കഴിയും.
7: നിങ്ങൾ ചോദിച്ച ട്രസ്റ്റിന്റെ കേസിലാണ്,
6: ട്രസ്റ്റിന്റെ അതുപോലെ ഓരോ ഓർഗനൈസേഷൻ ഇങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ നമ്മളിപ്പോൾ ചാരിറ്റി ഫണ്ട് ആണെങ്കിലും അങ്ങനെയൊക്കെ പൈസ വാങ്ങുന്നുണ്ടല്ലോ, അതിലെങ്ങനെയാണ് അതിൻ്റെ?
7: ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രസ്റ്റ് അത് ഡൊണേഷൻ സ്വീകരിക്കാം, ട്രസ്റ്റിന് ഡൊണേഷൻ സ്വീകരിക്കാം, ആ ഡൊണേഷൻ നമുക്ക് ചെലവഴിക്കുകയും ചെയ്യാം. ഇൻകം ടാക്സ് നിയമത്തിൽ പറയുന്നത് 1 വർഷം 2.5 ലക്ഷം മുകളിലാണ് ഒരാൾക്ക് ഒരു ട്രസ്റ്റിന് വരുമാനം കിട്ടുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് വരുമാനം കിട്ടുമെന്ന് വിചാരിക്കുക. ആ 2 ലക്ഷം മുകളിൽ അത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും ട്രസ്റ്റ്. മാത്രമല്ല ഇൻകം ടാക്സിൽ പ്രത്യേകമായിട്ടൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഇൻകം ടാക്സിൽ പ്രത്യേകമായിട്ടൊരു രജിസ്ട്രേഷൻ ഉണ്ട്, 12A(b) രജിസ്ട്രേഷൻ എന്ന് പറയും. ഈ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. 2 ലക്ഷം മുകളിൽ ഡൊണേഷൻ ലഭിക്കുന്ന എല്ലാ ട്രസ്റ്റുകളും എന്ത് ചെയ്യണം, ഈ രജിസ്ട്രേഷൻ എടുക്കണം. ഇത് ഇൻകം ടാക്സിൽ 12A(b) എന്നുള്ള രജിസ്ട്രേഷൻ ഉണ്ട്. ആ രജിസ്ട്രേഷൻ എടുത്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. പക്ഷെ അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ടാക്സ് വരില്ല. പക്ഷെ 2 കാര്യം ശ്രദ്ധിക്കണം, 1, 12A(b) രജിസ്ട്രേഷൻ എടുക്കണം, 2, കൃത്യമായിട്ടും എല്ലാ വർഷവും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യും. മാത്രമല്ല അവരുടെ കണക്കിൽ ഓഡിറ്റ് ചെയ്യുകയും ചെയ്യണം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പൊ ഈ 3 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത പക്ഷെ അവരും നമുക്ക് ട്രസ്റ്റിന് കിട്ടുന്ന ഡൊണേഷന്റെ 35% ടാക്സ് വരുന്നതാണ്.
6: നമ്മളെ ഈ എപ്പിസോഡിന്റെ അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ തോന്നുന്നു. ഈ വ്യക്തികൾ തമ്മിലുള്ള പേഴ്സണൽ ലോൺ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് അവസാനമായിട്ട് നമുക്ക് എന്താ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം,
7: പേഴ്സണൽ ലോൺസ് ഇപ്പോൾ ഒരുപാട് പേര് വ്യക്തികളിൽ നിന്ന് ലോൺ മേടിക്കാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ട് ലോൺ കൊടുക്കാറുണ്ട്, മേടിക്കാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടതെന്ന് ഒന്ന്, ലോൺ ക്യാഷ് ആയിട്ട് മേടിക്കാനോ റീപേ ചെയ്യാനോ പാടില്ല. അതിൻ്റെ ലിമിറ്റ് ഇൻകം ടാക്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത് 20,000 രൂപയാണ്. എന്നുവെച്ചാൽ 20,000 രൂപയോ അതിൽ താഴെയോ ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് ലോൺ മേടിക്കാം, ക്യാഷ് ആയിട്ട് ലോൺ തിരിച്ചു കൊടുക്കാം. 20,000 മുകളിലാണ് ലോണെങ്കിൽ തീർച്ചയായിട്ടും ക്യാഷായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല. മാത്രമല്ല അതിന് മേടിച്ചൊന്നും പറയാനും പറ്റില്ല എവിടെയും,
6: അത് തന്നില്ലെങ്കിൽ പിന്നെ അതിന്റെ പേര് കേസിന് പറ്റൂല,
7: പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ 20,000 മുകളിൽ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, അക്കൗണ്ട് ത്രൂ തന്നെ ആയിട്ട് ചെയ്യുക.
6: 20,000 താഴെയാണെങ്കിൽ നമുക്ക് കേസ് അത് അതിന്
7: കേസ് കൊടുക്കാൻ പറ്റും. പക്ഷെ കേസ് റെലവൻസ് പ്രൂഫ് ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങളിപ്പോ നിങ്ങളുടെ റിലേറ്റീവ് ആണെങ്കിൽ പോലും ലോൺ മേടിക്കുവാണെങ്കിൽ ഒരു ലോൺ എഗ്രിമെന്റ് ചെയ്യുക, സ്റ്റാമ്പ് പേപ്പറിൽ പരസ്പരം ലോൺ എഗ്രിമെന്റ് ചെയ്തുകൊണ്ട് എപ്പോഴും ലോൺ ട്രാൻസാക്ഷൻസ് ചെയ്യുക എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഭാവിയിലാണെങ്കിലും ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിലാണ് പൈസ വരുന്നത്, അപ്പോൾ പൈസ വരുമ്പോൾ ഇൻകം ടാക്സ് ചോദ്യം ചോദിക്കാം എന്താണ് ഇതിൻ്റെ സോഴ്സ് എന്നുള്ളത്. അപ്പോൾ ഇൻകം അല്ല ലോണാണ് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഡോക്യുമെൻ്റ് വേണം ഒന്ന്. രണ്ട്, നാളെ ഈ ലോൺ തിരിച്ചതായിരുന്നാൽ നമുക്ക് അതെ കോടതിയിൽ നിന്ന് ലഭിക്കാൻ എവിഡൻസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ലോൺസ് ചെയ്യുന്നവർ രണ്ട് കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, ഒന്ന് അക്കൗണ്ട് ത്രൂ ആക്കുക, രണ്ട് ലോൺ എഗ്രിമെൻറ്റ് ചെയ്യുക.
6: തീർച്ചയായും പ്രിയമുള്ള ശ്രോതാക്കളെ, വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിലും സംസാരിച്ചത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഒരു പ്രൈമറി അവയർനെസ് എന്നുള്ള രൂപത്തിലുള്ള കുറേ വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ കടന്നു വന്നത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ കൂടെയുള്ളത് ഈ ഒരു എപ്പിസോഡുകളിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എ പി ടി ആർ ആൻഡ് കമ്പനി ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ മാനേജിംഗ് പാർട്ട്ണറായിട്ടുള്ള സി എ അബ്ദുള്ള സാറാണ്. സാർക്ക് ഈ ഒരു എപ്പിസോഡിൽ പങ്കെടുത്തതിന് പീസ് റേഡിയോയുടെ പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും ഈ പരിപാടി ശ്രവിച്ചതിന് പീസ് റേഡിയോയുടെ ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയോടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പ്രിയ പ്രേക്ഷകരെ, കഴിഞ്ഞ ജനക്ഷേമം പ്രോഗ്രാമിൽ നമ്മൾ കണ്ടതുപോലെ കേട്ടതുപോലെ തന്നെ വളരെ കൗതുകവും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള

0: കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുമ്പിലൂടെ പോകുന്ന സമയത്ത് ഉപ്പ പറഞ്ഞ ഒരു സംഭവം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത്. കാരണം നമ്മളൊരു പക്ഷേ കാറിലോ ബൈക്കിലോ ഒക്കെ ആയിരിക്കും നമ്മുടെ മുമ്പിലൂടെ പോകുന്ന മനുഷ്യന്മാര് എന്ത് തരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. ഒരു പക്ഷേ രോഗികളായിരിക്കും, അല്ലെ, വേണ്ടപ്പെട്ട ആളുകൾക്ക് രോഗം വന്നിട്ട് വെപ്രാളപ്പെട്ട് നടക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. ഇവരൊന്നും ഒരു പക്ഷേ നാല് ഭാഗത്ത് നോക്കിയിട്ടായിരിക്കും റോഡ് മുറിച്ച് എടുക്കുന്നു നമ്മുടെ മുമ്പിലൂടെ പോകുന്നൊക്കെ എന്തെങ്കിലും ഒരു മാനസികാവസ്ഥയിലായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വേറെ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിച്ചാലും ഒരു രോഗം വന്നു കഴിഞ്ഞാലും ഭാഗമൊത്തം ഇരട്ടായിരിക്കും മുമ്പിൽ.
1: ഈ ഒരൊറ്റ വാക്കുകൾ പലപ്പോഴും ഞാൻ ഈ ഒരു സമയത്ത് കേൾക്കുമ്പോൾ, ശരിക്കും അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഏതൊരു മെഡിക്കൽ കോളേജ് ആവട്ടെ, അതിൻ്റെ ഒരു കാഷ്വാലിറ്റിയുടെയും അതിൻ്റെയൊക്കെ മുന്നിൽ നമ്മളിങ്ങനെ പോയി ഹോസ്പിറ്റലുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് കോഴിക്കോട്ടിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അറിയാം, കുന്ദമംഗലത്തേക്കും പോകുന്നൊരു വഴി, നേരെ കുറ്റിക്കാട്ടൂർ വഴി അരീക്കോട് മാവൂർ അങ്ങോട്ടുള്ള റോഡ്, അതുപോലെ നേരെ ടൗണിലേക്കുള്ള റോഡ്, ഈ മൂന്ന് വഴികളിലൂടെ ആ ഒരു റൗണ്ട് എബൌട്ട് അതിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു നിമിഷം ഇങ്ങനെ വെറുതെ ഒന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്കുകളാണ് ശരിക്കും. കാരണം അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഇവരൊക്കെ ഏതൊക്കെയോ മാനസികാവസ്ഥകളിലൂടെ ആയിരിക്കും കടന്നു പോവുക. എത്രയോ മാരകമായ അസുഖങ്ങൾ ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന, കാലങ്ങളായി ഹോസ്പിറ്റലുകൾക്ക് കൂട്ടിയിരിപ്പിന് വന്നു നിൽക്കുന്ന ആളുകളുണ്ടാവും. ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുള്ള അവർ സ്വന്തം മകന് വേണ്ടിയിട്ട് കാലങ്ങളായി നിൽക്കുന്ന ഉമ്മമാരുണ്ടാവും, ഉപ്പക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന മക്കളുണ്ടാവും, ഉപ്പമാരുണ്ടാവും, മക്കൾക്ക് വേണ്ടി നിൽക്കുന്ന സഹോദരിക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഒറ്റപ്പെട്ട ആളുകൾക്ക് വേണ്ടി, ഉടയവർക്ക് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഓരോ വ്യക്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിൽ പറഞ്ഞിട്ടില്ലെന്ന് വെച്ചാൽ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ. കാരണം അതിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ അവരൊക്കെ പല ഹാലിലായിരിക്കും, അവർക്ക് ട്രാഫിക്കിൻ്റെ കാര്യങ്ങളൊന്നും ചിലപ്പം ഓർമ്മയിലുണ്ടാവില്ല, അല്ലേ? നമ്മളും ആ ഒരു സ്ഥാനത്ത് പലപ്പോഴൊക്കെ വന്നിട്ടുണ്ടാവില്ലേ, ഹോസ്പിറ്റലിൽ അങ്ങനെ പോയി നിൽക്കുന്നത്. ചിലപ്പം ആക്സിഡൻ്റായിട്ട് കാഷ്വാലിറ്റിയിൽ പോയിട്ട് വിവരം കേട്ട് ഓടി വരെയായിരിക്കും മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ. അപ്പം ആ വരുന്നൊരു മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കെ. ജീവിതത്തെ ശരിക്കും നമുക്ക് അടയാളപ്പെടുത്തുന്നത് ഇത്തരം നിമിഷങ്ങളിലാണ്. അത്രയും വലിയ ഒരുപാട് കാര്യങ്ങളാണ്, വലിയ വിഷമമാണ് എന്ന് വിചാരിച്ച എത്രയോ തലയിൽ കൊണ്ട് പുകഞ്ഞു നടന്നിരുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ മുന്നിലെത്തുമ്പോൾ അത്രമേൽ അത് നിസ്സാരമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് അവിടെ. ജീവിതം അത്രയേ ഉള്ളൂ, ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെയൊക്കെ ആയി പോകുന്നു. ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കാലങ്ങളായി ഈ ഹോസ്പിറ്റലിൻ്റെ വരാന്തകളിലൂടെയും ആ റോഡ് വക്കുകളിലൂടെയും റിസൾട്ടിന് വേണ്ടി ലാബിലേക്കും മെഡിക്കൽ ഷോപ്പുകളിലേക്കും വരാനിരിക്കുന്ന ഒരു നല്ല നാളെ പ്രതീക്ഷിച്ചുകൊണ്ടും അതീവ തീവ്രമായ ദുഃഖത്തോടുകൂടിയും ഓടി നടക്കുന്ന മനുഷ്യന്മാരെ ഒന്ന് മാറി നിന്ന് നമ്മൾ അവിടേക്കൊന്ന് ചിന്തിക്കണം. നമ്മളും അവരിൽ ഒരു ഭാഗമായി പലപ്പോഴും കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ജീവിതം കുറേ കൂടി ആഴമുള്ളതായി നമുക്ക് തോന്നും. ജീവിതത്തിൽ കുറച്ചുകൂടി ആഴങ്ങൾ ഉണ്ടാവണമെന്നും എന്തിനു വേണ്ടി ജീവിക്കണമെന്നും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുത്തുന്ന നിമിഷങ്ങളെ ആയിരുന്നു ആ ഒരു ക്ലിപ്പിലൂടെ

0: ഒരു വ്യക്തിയുടെ റൂമിലേക്ക്, അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യാം, ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹം അവിടെ കുറച്ച് കുട്ടികളെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകൻ. അപ്പോൾ മലയാളിയായ അദ്ദേഹം അറബിയായ ഒരു കുട്ടിയെയാണ് അവിടെ ട്യൂഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ വേറെ മറ്റു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള കുട്ടികളും അവിടെ ഉണ്ട് പഠിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ കുട്ടികളെ പറ്റി വെറുതെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയാണ്. അപ്പോൾ പറഞ്ഞു തന്നു, സ്കൂളിൽ ഈ കുട്ടി നല്ല മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു. അവൻ നന്നായി പഠിച്ചു, പക്ഷേ പഠനത്തിലൊന്ന് പിന്നോട്ട്, ചെറുതായിട്ട് അല്പം പിന്നോട്ട് പോയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിനെ കണ്ട സമയത്ത് രക്ഷിതാവിനോട് സൂചിപ്പിച്ചു, അവനക്ക് എന്തോ ഒരു ഡിപ്രഷനുണ്ട്, ഒരു മാനസികമായ ഒരു പ്രയാസം അവൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, കുട്ടിക്ക് ഡിപ്രഷനാണ് എന്ന് പറഞ്ഞത് ആ രക്ഷിതാവ് വലിയ ദേഷ്യത്തിലാണ് അതെടുത്തത്. നിങ്ങൾ എന്നെ എൻ്റെ കുട്ടീനെ വെറുതെ കളിയാക്കുകയാണ്, അപമാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ആ കുട്ടിയെ കാര്യം പിന്നെ സ്വാഭാവിക രക്ഷിതാക്കളോട് പറഞ്ഞു, അതിൽ നിന്ന് പിന്മാറി. ബസ് പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് പോകാനുള്ള റീസൺ എന്താണെന്ന് രക്ഷിതാക്കൾ തിരിച്ചറിഞ്ഞു. കുട്ടിക്ക് അങ്ങനെ ഒരു മാനസിക പ്രയാസം ഉണ്ട് എന്ന് രക്ഷിതാക്കൾ, ഒരു മെൻ്റൽ ഡിസോർഡർ തന്നെ ശരിക്കും കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തിയതിന് ശേഷം പിന്നെ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലായത്? ഞങ്ങൾക്ക് വീട്ടിലുള്ള ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു, നമ്മൾ ഇത്ര കൊല്ലമായി കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ കുട്ടികളുടെ ഓരോ ചെറുതും വലുതുമായ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ കൂടുതൽ അദ്ദേഹത്തോട് അടുക്കുകയും അവൻ്റെ പഠന കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ മാറ്റി പൂർണ്ണമായി അദ്ദേഹത്തെ അവരുടെ പഠന ചുമതല ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മളോട് ഏതൊരു രക്ഷിതാവിനും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു രക്ഷിതാവിനോട് ചോദിച്ചു, നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു മാനസിക പ്രയാസം ഉണ്ടല്ലോ, ഒരു മാനസിക വൈകല്യം ഉണ്ട്, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റോ മറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കിക്കൂടെ, എന്നാൽ കുട്ടിക്ക് അതിൻ്റേതായ കുറേ ആനുകൂല്യങ്ങളുണ്ടാവും, പത്താം ക്ലാസ് എത്തുമ്പോൾ പഠനത്തിന് പരീക്ഷ എഴുതാനൊക്കെ സൗകര്യം ഉണ്ടാവും. അങ്ങനെ ചെയ്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയാം ഇങ്ങനൊരു പ്രയാസം ഉണ്ടെന്നറിയാം. അപ്പോൾ അവർ പറഞ്ഞത്, പെൺകുട്ടിയല്ലേ, കല്യാണമൊക്കെ നോക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാണ്, അതിൻ്റേതായ ഒരു പ്രയാസം ഒരു പക്ഷേ ഉണ്ടാകുമെന്ന പേടിയായിരിക്കും. പക്ഷേ ഇത്തരം മാനസിക പ്രയാസങ്ങളുള്ള ആളുകളെ അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക പരിമിതികളുള്ള ആളുകളെ പറ്റി മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ, പ്രത്യേകിച്ച് അധ്യാപകരോ അല്ലെങ്കിൽ അധ്യാപകർക്ക് രക്ഷിതാക്കളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ, അതിൽ അവർക്ക് അതിൽ ലഭിക്കേണ്ട ഒരു ചികിത്സ ഉണ്ട് അല്ലെങ്കിൽ അതിന് ലഭിക്കേണ്ട ഒരു പരിഗണന ഉണ്ട്. ആ പരിഗണന നമ്മുടെ ഒരു നിലപാട് കാരണത്താൽ ആ പരിഗണന ഇല്ലാതെ പോകരുത് എന്നത് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ.
1: കുടുംബങ്ങളിൽ കുളിർത്തന്നലായി സ്നേഹക്കൂട്. സ്നേഹക്കൂടിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. ദാമ്പത്യം, സമയത്തിനൊരു ബജറ്റ് എന്ന വിഷയത്തിൽ സ്നേഹക്കൂടിൽ പ്രൊഫസർ കെ പി സഹദ് സാറാണ് നമ്മുടെ കൂടെ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, സമയ ക്രമീകരണം ദാമ്പത്യ ജീവിതത്തിൽ എന്ന ശീർഷകത്തിലാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സമയം എന്നുള്ളത് ഏറ്റവും അമൂല്യമായ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു സമ്പത്താണ്. സമയത്തെ ഏറ്റവും മൂല്യവത്തായി ചിലവഴിക്കാൻ സാധിക്കുന്ന ആളുകൾ വളരെ വിരളമാണ്. സാധാരണ പറയാറുണ്ട്, എവരിവൺ കംപ്ലെയിൻസ് അബൌട്ട് ടൈം, എല്ലാവരും സമയത്തെ സംബന്ധിച്ച് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈവൻ വെൻ ഐ ടോക്ക് അബൌട്ട് ടൈം, ടൈം ഈസ് ബിഫൂളിങ് മീ. സമയത്തെക്കുറിച്ച് ഞാൻ പരാതിപ്പെടുമ്പോഴും സമയം എന്നെ ബിഫൂൾ ചെയ്യുന്നു അല്ലെങ്കിൽ വിഡ്ഢിയാക്കുന്നു. യഥാർത്ഥത്തിൽ ദാമ്പത്യ ജീവിതത്തിലെ നട്ടെല്ലാണ് ശരിയായിട്ടുള്ള സമയപാലനം. പല ദമ്പതിമാർക്കിടയിലും അസ്വാരസ്യങ്ങൾ പുകയാനുള്ള പ്രധാനപ്പെട്ട കാരണം തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തെ സമയബോധത്തോടുകൂടി വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ജീവിതം സംതൃപ്തദായകമാവണമെങ്കിൽ ഇണകൾക്കിടയിൽ നല്ല സമയബോധം ഉണ്ടാവേണ്ടതുണ്ട്. സമയമില്ല എന്ന പരാതി സമയം ശരിയായി മാനേജ് ചെയ്യാൻ കഴിയാത്തവരുടെ ഉത്കണ്ഠയാണ്. എന്റെ സമയം മാന്യമായി കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിയണം എന്ന അനുകൂലമായ പോസിറ്റീവായിട്ടുള്ള ചിന്തയാണ് ആദ്യമായിട്ട് ഒരു വ്യക്തിക്കുണ്ടാവേണ്ടത്. കിട്ടിയ സമയത്തെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങൾ നിർവഹിക്കാനും ഭാഗിച്ചെടുക്കാൻ കുടുംബനാഥന് സാധിക്കേണ്ടതുണ്ട്. പ്രധാനമായി ദാമ്പത്യ വാഹനം മുന്നോട്ടു പോവണമെങ്കിൽ ഇണയും തുണയുമായി ജീവിക്കുന്ന ദമ്പതിമാർക്ക് ഒന്നിച്ചിരിക്കാൻ സമയം വേണ്ടതുണ്ട്. പല പ്രശ്നങ്ങളും ഒരു കൗൺസിലറുടെ മുമ്പിൽ എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നിച്ചിരിക്കാനും സംസാരിക്കാനും സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഭർത്താവ് വീട്ടിലെത്തിയാൽ അയാളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലാണ് ഏറിയ സമയവും ചിലവഴിക്കുന്നത്. ഭാര്യയും അതുപോലെ തന്നെ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയം പഠനത്തിന് വേണ്ടി ചിലവഴിക്കേണ്ട ഘട്ടത്തിൽ പഠനത്തിന് നീക്കിവെക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. കുട്ടികളെ ശരിയായിട്ട് രക്ഷാകർത്തൃത്വം നിർവഹിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല. ഭാര്യയും ഭർത്താവും സംതൃപ്തദായകമായ ജീവിതം നയിക്കാൻ അവർക്കും സാധിക്കുന്നില്ല. കാരണം സമയം മുന്തിയ പരിഗണന നൽകേണ്ടത് ഏത് വിഷയത്തിനാണ് എന്ന് ഒരു മുൻഗണനാ ക്രമം നിശ്ചയിക്കാൻ പലപ്പോഴും ദമ്പതിമാർ പരാജയപ്പെടുകയാണ്. ഇണകൾക്കിടയിൽ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കമ്മ്യൂണിക്കേഷനാണ്, ആശയവിനിമയമാണ്. എന്റെ കുടുംബത്തെ ഇസ്ലാമികമായ ഒരു സംസ്കാരത്തിൽ കൂടി ഞാൻ കൊണ്ടുപോവണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, സമയബന്ധിതമായി ചെയ്തു തീർക്കേണ്ടതുണ്ട്, ഏറ്റവും മുന്തിയ പരിഗണന ഏത് വിഷയത്തിനാണ് കൊടുക്കേണ്ടത്, ഏറ്റവും അർജന്റായി ചെയ്യേണ്ടത് എന്താണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, അപ്രധാനമായിട്ടുള്ളത് എന്താണ്, ഇതൊക്കെ വർഗീകരിക്കാനും സമയബന്ധിതമായി തീരുമാനിക്കാനും ദമ്പതിമാർക്ക് സാധിക്കണം. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്, ആശയവിനിമയം എന്നുള്ളത് ശരിയായി നടക്കണമെങ്കിൽ അതിന് സമയം വേണം. ആ സമയം എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. അത് ഒരു സാധാരണ കർഷകനാണെങ്കിലും ഒരു സാധാരണ കുടുംബിനിയാണെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും എല്ലാവർക്കും ഒരൊറ്റ സമയം 24 മണിക്കൂറാണുള്ളത്. അപ്പോൾ ഒരു കുടുംബിനി മനസ്സിലാക്കേണ്ടത് വീട്ടിലുള്ള ഗൃഹജോലികൾ ചെയ്തു തീർക്കാൻ ഒരു സമയപട്ടിക വേണം. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കോലാഹലങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം എന്താണ്? കുടുംബിനിക്ക് ഒരു തർത്തീബില്ല എന്നുള്ളതാണ്. ഏത് കാര്യം എപ്പോൾ എങ്ങനെ തുടങ്ങണം, ഒന്നാമത് എന്ത് തുടങ്ങണം, രണ്ടെന്ത് തുടങ്ങണം, മൂന്നെന്ത് തുടങ്ങണം, അങ്ങനെയുള്ള ഒരു വർഗീകരണമല്ല. കുറേ ചെയ്യുന്നുണ്ട് ചില കുടുംബിനികളെങ്കിലും. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, രാത്രി ലേറ്റായിട്ട് ഉറങ്ങുന്നു, ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് കിലോമീറ്ററുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ ഇഫക്റ്റീവായിട്ട് കാര്യക്ഷമതയോടുകൂടി ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനാവശ്യമായിട്ടുള്ള ഒരു മുഷാവറ കൂടിയാലോചന നടക്കുന്നില്ല. ഇണകളുടെ പരസ്പര ഇഷ്ടങ്ങൾ അറിഞ്ഞ് പെരുമാറണമെങ്കിൽ സമയ ബജറ്റ് വേണം. നമുക്കറിയാലോ നമ്മുടെ രാജ്യത്തിന് ഒരു ബജറ്റുണ്ട്. ഇത്ര ദിവസങ്ങൾ കൊണ്ട്, 100 ദിവസങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ 1 വർഷങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ട്. ഈ ഒരു പ്ലാനിംഗ് സമയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഉണ്ടാക്കിയാൽ മതി. എന്നാൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവുന്നതാണ്. ഗൃഹസന്ദർശനം, അതിന് നമ്മൾ കുടുംബം സന്ദർശിക്കാൻ സമയക്രമീകരണം വേണം. എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങൾ എത്ര ആളാണ് ആകെയുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, നിങ്ങൾക്ക് ഉപജീവനം വിശാലമാവണമെങ്കിൽ, നിങ്ങളുടെ ആയുസ് വർദ്ധിക്കണമെങ്കിൽ നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം. അപ്പോൾ കുടുംബബന്ധം ചേർക്കണമെങ്കിൽ നമുക്ക് സമയം വേണം. അത്യാധുനികമായ ഒരുപാട് സൗകര്യങ്ങൾ, മൊബൈൽ ഫോണുണ്ട്, നല്ല വാഹനങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ടും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെപ്പോലും കുടുംബത്തെപ്പോലും സന്ദർശിക്കാൻ നമുക്ക് സമയം കിട്ടാതെ വരുന്നു. കാരണം നമുക്ക് പ്ലാനിംഗ് ഇല്ല. അതുകൊണ്ട് ഗൃഹ സന്ദർശനത്തിന് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. പ്രത്യേകിച്ച് ഇണയുടെ വീടും കുടുംബവും സന്ദർശിക്കാൻ സമയക്രമീകരണം വേണം, തിരിച്ചും വേണം. ഭർത്താവിൻ്റെ കുടുംബത്തെയും അംഗങ്ങളെയും ബന്ധുക്കളെയും സന്ദർശിക്കാനുള്ള സമയം കണ്ടെത്തുക. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതിന് നമ്മൾ സാധാരണ പറയുക മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടൈം എന്നാണ്. നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള സമയത്തെ എങ്ങനെ ക്രമീകരിക്കണം എന്നതിന് ദമ്പതിമാർക്കിടയിൽ ഒരു പ്ലാൻ വേണം. പ്രധാനവും അപ്രധാനവും വളരെ അടിയന്തരവും അടിയന്തരവുമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതിനെ ഒരു പട്ടിക നിരത്തി വർഗീകരിക്കാൻ, ക്രമപ്പെടുത്താൻ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്നാൽ മതി. നമ്മുടെ ലക്ഷ്യപൂർത്തീകരണത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രയോറിറ്റി ടേബിൾ, മുൻഗണനാക്രമം ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് സ്നേഹത്തോടുകൂടി തയ്യാറാക്കണം. സമയത്തെ യഥാവിധം പ്രയോജനപ്പെടുത്തിയോ എന്ന ഒരു ഫീഡ്ബാക്ക്, അതായത് ഒരു മാസത്തെ ഒരു സമയപ്പട്ടിക ഉണ്ടാക്കിയതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ്, ടാർഗറ്റുകളാണ് നമുക്കുള്ളത്, അത് പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചോ എന്ന് ഒരു ഫീഡ്ബാക്ക്. സാധാരണ നമ്മൾ പ്രോഗ്രാമുകളൊക്കെ നടത്തുമ്പോൾ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ പരിപാടി വിജയിച്ചോ പരാജയപ്പെട്ടോ, എന്തൊക്കെയാണ് അതിൻ്റെ മൈനസ് പോയിൻ്റ്, ഇനി അടുത്തൊരു പ്രോഗ്രാം നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ തീരുമാനിക്കാറുണ്ട്. ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമയത്തിന് ഒരു ബജറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പോരായ്മകൾ പരിഹരിക്കാനുള്ള ഫീഡ്ബാക്ക് മെക്കാനിസം നമ്മൾ വർക്കൗട്ട് ചെയ്യണം. എങ്ങനെയാണ് നമ്മളുടെ സമയം നമ്മൾ ക്രമീകരിക്കേണ്ടത്? ഇത് സാധാരണ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പല കുടുംബിനികൾക്കും സമയത്തെ എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ളതറിയില്ല. അതിനുവേണ്ടി ചില നിർദ്ദേശങ്ങൾ ഞാൻ വെക്കുകയാണ്. എങ്ങനെയാണ് സമയത്തെ ക്രമീകരിക്കേണ്ടത്? കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ഒന്നാമതായിട്ട് എനിക്ക് ഉണർത്താനുള്ളത്, എഴുന്നേൽക്കുന്നതിനൊരു സമയം വേണം, എനിക്ക് കിടക്കാനും സമയം വേണം. പല രോഗങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ വന്നു ചേരുന്നത് നമ്മുടെ തെറ്റായ ശീലങ്ങൾ കൊണ്ടാണ്. വളരെ ലേറ്റ് ആയിട്ട് ബെഡിലേക്ക് പോകുന്നു, ലേറ്റായിട്ട് ഉണരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നമസ്കാരത്തിന് ശേഷം സംസാരിച്ചിരുന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇശാ നമസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി ഉറങ്ങണം എന്നാണ്. സാധാരണഗതിയിൽ ഒരു 9-9.5 മണിയാവുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു 3.5-4 മണിക്ക് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റും. അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ തഹജ്ജുദ് ഒരു 1.5 മണിക്കൂറോ 40 മിനിറ്റോ നിസ്കരിക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ പലപ്പോഴും പല കുടുംബങ്ങളിലും 12 മണിക്കും 12.5 മണിക്കും 1 മണിക്കൊക്കെയാണ് ഉറങ്ങാൻ പോകുന്നത്. എന്നിട്ട് അവർക്ക് സുബഹി നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് എഴുന്നേൽക്കാനുള്ള സമയവും ഉറങ്ങാനുള്ള സമയവും കൃത്യത വേണം. എൻ്റെ വീട്ടിൽ ഇത്ര സമയത്ത് ഉറങ്ങും, ഇത്ര സമയത്ത് എഴുന്നേൽക്കും, അതിനൊരു ചിട്ട വേണം. ആ ചിട്ടയോടുകൂടി നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെ പരിശീലിപ്പിക്കുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമതായി, ആരാധനാ കർമ്മം എന്നുള്ളത് നമ്മൾ നമ്മുടെ രക്ഷിതാവായ അള്ളാഹുമായി നടത്തുന്ന ആ ബന്ധത്തിൻ്റെ, സാക്ഷാത്കാരത്തിൻ്റെ, ബന്ധം നല്ല രൂപത്തിൽ പോവണം എന്നുള്ളതിൻ്റെ സാക്ഷാത്കാരമാണ് ആരാധനകൾ. ഈ ആരാധനകൾക്ക് വേണ്ടി സമയം നിശ്ചയിക്കുക എന്നുള്ളത് അത് ഏറ്റവും പ്രധാനമാണ്. കാരണം മരണപ്പെട്ട് ഖബറിൽ ചെല്ലുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അമലു സ്വാലിഹാത്തിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ആദ്യമായി ചോദിക്കുന്ന നിസ്കാരത്തെക്കുറിച്ചാണ്. ആ നിസ്കാരം എന്നുള്ള സംഗതി അത് നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ? പരലോകത്ത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം തൗഹീദ് കഴിഞ്ഞാൽ രണ്ടാമത്തേത് നമസ്കാരമാണ്. അപ്പം ആ നമസ്കാരത്തിനൊരു ക്രമം നമുക്കുണ്ടാവണം. വായന, ഉപകാരപ്രദമായിട്ടുള്ള അറിവ് സമ്പാദിക്കുക എന്നുള്ളത് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്ന ഒരു വിഷയമാവണം. കാരണം ഉപകാരപ്രദമായ അറിവ് വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വ റിസ്ഖൻ തയ്യിബ വ അമലൻ മുതഖബ്ബല. വിശുദ്ധ ഖുർആനിൽ വന്ന പ്രാർത്ഥന, റബ്ബി സിദ്നി ഇൽമ, രക്ഷിതാവേ നാഥ നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു നൽകണമേ. ഈ ഒരു പ്രാർത്ഥനയോടുകൂടിയാവണം കുട്ടികളെ നമ്മൾ എഴുന്നേൽപ്പിച്ച് പരിശീലിപ്പിക്കേണ്ടത്. എല്ലാ ദിവസവും രാവിലെ സുബഹ് നമസ്കാരത്തിന് ശേഷം ഈ പ്രാർത്ഥന ചൊല്ലാൻ ആ ഒരു തർബിയത്ത് നമ്മൾ കൊടുക്കണം. അതുപോലെ ഭക്ഷണം ഒരുക്കാൻ സമയം വേണം. ടിൻ ഫുഡ്, നമുക്കറിയാലോ റെഡിമെയ്ഡായിട്ടുള്ള ഫുഡ് സംവിധാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും പല രോഗങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളിൽ കൂടി നമ്മുടെ അടുത്തെത്തുന്നു. എന്നാൽ നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഒരുക്കാനുള്ള സമയം, അതിനൊരുപാട് സമയം വേണ്ടതില്ല. അതിന് എത്ര സമയം നീക്കി വെക്കണം, അത് ഭർത്താവും ഭാര്യയും ഒന്നിച്ച് ചെയ്യുന്ന തലത്തിലേക്ക് ഉയരേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും ഭാര്യയെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഒരാളായി മാറാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, നാലോ അഞ്ചോ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള ഒരു വീട്ടിൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായിരിക്കും. എന്നാൽ പലപ്പോഴും പല ഭർത്താക്കന്മാരും ഇത്തരം ഗൃഹജോലികളിൽ ഭാര്യമാരെ സഹായിക്കാറില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പം അത് പരിഹരിക്കപ്പെടണമെങ്കിൽ, ഭക്ഷണം നേരത്തെ ഒരുങ്ങണമെങ്കിൽ അതിനുള്ള ഒരു സമയം നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, പല വീടുകളിലും സമയത്തിന് ഭക്ഷണം കഴിക്കാറില്ല. എന്നിട്ട് പല ആളുകളും പല സമയത്താണ് ഭക്ഷണം വന്നിട്ട് കഴിക്കാറുള്ളത്. എന്നാൽ കൂട്ടത്തിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ ബർക്കത്തുണ്ട്. സൗദി അറേബ്യയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു സുപ്ര വിരിച്ചിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതിനൊരു ബർക്കത്തുണ്ട്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വിരോധിച്ചിട്ടുമില്ല. എന്നാൽ ബർക്കത്ത് ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. എന്നാൽ അതിന് കുറ്റം കണ്ടെത്തേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല. പിന്നെ അമിതമായിട്ട് ഭക്ഷണം വേസ്റ്റ് ആവുന്ന അവസ്ഥ ഉണ്ടാവില്ല. ആർക്കും മതിയാവാത്ത അവസ്ഥ ഉണ്ടാവില്ല. ഭാര്യയും മക്കളും ഭർത്താവും ഒന്നിച്ചിരുന്ന് ഒരു സുപ്രയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ. മറ്റൊന്ന്, പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സമയം, അത് ക്രമീകരിക്കപ്പെടണം. ചില വീടുകളിലെങ്കിലും പലർക്കും പല സമയമാണ്. ഇപ്പം ടോയ്ലറ്റ് പോവുകയാണെങ്കിൽ ചിലർക്ക് 5 മിനിറ്റ് മതി, ചിലർക്ക് 10 വേണം, ചിലർക്ക് 1 മണിക്കൂർ വേണം. ഈ രൂപത്തിൽ ഒരുപാട് സമയങ്ങൾ അനാവശ്യമായി ചിലവഴിക്കുന്ന ശീലങ്ങൾ കുട്ടികളിൽ ഉണ്ടെങ്കിൽ അതിൽ ഇടപെട്ട് ഏകദേശം എല്ലാവർക്കും വേണ്ട ഒരു സമയക്രമീകരണം നമ്മൾ നടത്തുകയാണെങ്കിൽ അതും ഭംഗിയായിട്ട് നടക്കും. അതുപോലെ ജോലി ചെയ്യാനുള്ള സമയം, വർക്ക് ഈസ് വർഷിപ്പ്. ജോലി എന്നുള്ളത് ഒരു ആരാധനയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ മുൻ പ്രവാചകന്മാരെല്ലാം തന്നെ ജോലി ചെയ്തവരാണ്. അവർ പ്രബോധനം നിർവഹിച്ചതോടൊപ്പം അവരൊക്കെ എന്തെങ്കിലും ഒരു കഴുത്തൊഴിൽ ചെയ്തവരായിരുന്നു. അതുകൊണ്ട് പ്രബോധനം നിർവഹിക്കുന്ന ആളുകൾ പോലും അതിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട്. നമ്മുടെ ജോലി എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. ആ ജോലി സമയം സൊറ പറഞ്ഞിരിക്കാതെ അത് ആത്മാർത്ഥമായി ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ബർക്കത്തുണ്ട്. ഇന്നമല്ല അഅ്മാലു ബിന്നിയാത്ത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒരു നല്ല നിയ്യത്തോടുകൂടിയാവണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകണം. ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ആ ഭർത്താവിന് വേണ്ടി ഭക്ഷണം ഒരുക്കുമ്പോൾ ഭാര്യ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ ഭർത്താവിനെ ഞാൻ ഒരുക്കുന്നതിൽ എനിക്ക് പ്രതിഫലമുണ്ട്, എൻ്റെ നാഥൻ അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകും. ഈ ചങ്ങാതി പിന്നെ ശപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാനെന്നും അടുക്കളയിൽ തന്നെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു പെണ്ണാണ് എന്നുള്ള നിലയിൽ ഭക്ഷണമുണ്ടാക്കാതെ, അള്ളാഹു എനിക്ക് നൽകിയ ഏറ്റവും വലിയ തൗഫീക്കാണ്, നന്മയാണ്, എൻ്റെ ഭർത്താവിന് പ്രിയപ്പെട്ട ഭർത്താവിന് ഉപജീവനം തേടാൻ വേണ്ടി പോകുമ്പോൾ അയാൾക്ക് ഭക്ഷണം ഒരുക്കുക എന്നുള്ളതൊരു സൽക്കർമ്മമാണ് എന്നുള്ള രീതിയിൽ പച്ചക്കറി നുറുക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഇസ്സത്തുണ്ട്, ഒരു മഹാത്മ്യമുണ്ട്. അതാണ് അവർ ചെയ്യേണ്ടത്. അതുപോലെ വിശ്രമിക്കാനുള്ള സമയം, ആസ്വദിക്കാനുള്ള സമയം. ആസ്വാദനങ്ങൾക്ക് സമയം വേണം, വിശ്രമിക്കാനുള്ള സമയം വേണം, യാത്ര ചെയ്യാൻ സമയം വേണം. യാത്ര എന്ന് പറഞ്ഞാൽ ജോലിക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, എന്നാൽ ടൂർ പോകാൻ സമയം കണ്ടെത്തണം, പിക്നിക്കിന് പോകാൻ സമയം കണ്ടെത്തണം. വീട്ടിൽ നിന്ന് ഒരിക്കലും പുറത്തിറങ്ങാത്ത ആളുകൾ, ഒരിക്കൽ പോലും ട്രിപ്പ് കൊണ്ടുപോകാത്ത ഭർത്താക്കന്മാർ, ഭാര്യമാർ മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നു. അവിടെ ഒരു മാസത്തിൽ ഞാൻ എൻ്റെ ഭാര്യയെയും മക്കളെയുമായിട്ട് ഒന്ന് പുറത്തു പോവും, അതിൽ വലിയ നഷ്ടങ്ങളൊന്നുമില്ല. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായി നടക്കുന്നതാണ്. അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് സമയം വേണം. പല്ല് കേടുവന്ന് വേദന വന്ന് അവസാനമാവുമ്പോഴാണ് ഡെന്റൽ ക്ലിനിക്കിലേക്ക് നമ്മൾ ഓടുന്നത്. അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയുണ്ട്, ബ്രഷ് ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരവും എൻ്റെ സമുദായത്തിന് പ്രയാസകരമാവുകയില്ല എങ്കിൽ ഞാൻ ദന്തശുദ്ധീകരണം നിർബന്ധമാക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, പല്ല് തേക്കുക എന്നുള്ളത് ഡെന്റൽ ക്ലിനിക്കിൻ്റെ ജോലിയല്ല, അത് നമ്മളുടെ കുടുംബങ്ങളിൽ മക്കളെയും നമ്മൾ തന്നെയും ശീലിക്കേണ്ട പവിത്രമായിട്ടുള്ളൊരു സുന്നത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ച കാര്യമാണ് പല്ല് തേക്കുക എന്നുള്ളത്, മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത്. അതൊരു പ്രബലമായ സുന്നത്താണ്. അത് നമ്മൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യത കൂടിയാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷവും കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പും, കിടന്നിറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് പല്ല് വെക്കുക. ആ ഒരു ശീലം നമ്മൾക്കില്ല. പലപ്പോഴും ഈ മാലിന്യങ്ങൾ വായിൽ കെട്ടി നിന്ന് രാവിലെ പല്ല് തേച്ചിട്ട് കാര്യമല്ല. കാരണം അതൊക്കെ ചീഞ്ഞ് അവിടെ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ആരോഗ്യ സംരക്ഷണം എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിൻ്റെ അളവ് നമ്മൾ ശ്രദ്ധിക്കണം. വയറ് നിറച്ചു ഉണ്ണാൻ പാടില്ല, വയറ് നിറയ്ക്കരുത്. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. എന്നാൽ നമ്മൾക്ക് ലക്കുലകാനും ഇല്ലാതെ എല്ലാം കൂടി വാരി വലിച്ച് നമ്മൾ തിന്നുന്നു, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു, എന്നിട്ട് നമ്മൾ രോഗിയായി ജീവിക്കുന്നു. കിഡ്നി ഫെയിലിയേഴ്സ്, അതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, സ്ട്രോക്കുകൾ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കാനുള്ള കാരണം എന്താണ്? ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു നിയന്ത്രണവും വരുത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം. ചവച്ചരച്ച് കഴിക്കണം, ബിസ്മില്ല ചൊല്ലണം, വെള്ളം കുടിക്കുമ്പോൾ വലത് കൈകൊണ്ട് കുടിക്കണം, ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈകൊണ്ട് കഴിക്കണം. ഇതൊക്കെ നമ്മൾ ശീലിക്കേണ്ട സുന്നത്തുകളാണ്. അതിൽ അതിൻ്റേതായിട്ടുള്ള ബർക്കത്തുണ്ട്. എൻ്റെ ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ കുളിക്കുക എന്നുള്ളത്, പല്ല് തേക്കുക എന്നുള്ളത്, നഖം വെട്ടുക എന്നുള്ളത്, എൻ്റെ ശരീരത്തിലെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ വൃത്തിയാക്കുക എന്നുള്ളത്, അതൊക്കെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ എൻ്റെ അയൽവാസികളുമായിട്ടുള്ള ബന്ധം, അതിന് ഞാൻ സമയം കണ്ടെത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തരാവകാശം പോലും നിർണയിക്കപ്പെടുമോ എന്ന് പേടിച്ച ഒരു ബന്ധമാണ് അയൽവാസികളുമായിട്ടുള്ളത്. ആ പവിത്രമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ നമ്മുടെ സമയത്തിലൊരു ബജറ്റ് വേണം. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു രോഗികളെ സന്ദർശിക്കുന്നതിൻ്റെ പ്രാധാന്യം. രോഗികളെ സന്ദർശിക്കുന്നത് രാവിലെയാണെങ്കിൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. വൈകുന്നേരമാണ് നമ്മൾ ഒരു രോഗിയെ സന്ദർശിക്കുന്നതെങ്കിൽ പകൽ രാവിലെ വരെ 70,000 മലക്കുകൾ ഈ സന്ദർശിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വെറുതെ പിന്നെ പോയാൽ പോരാ, അവിടെ സന്ദർശനം നടത്തിയ ആ രോഗിക്ക് വേണ്ടിയിട്ട് അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹബിൽ ബസ് വഷ്ഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാ അൻ ലാ യുഗാദിറു സഖ്മ എന്നുള്ള ഏറ്റവും സാരവത്തായ പ്രാർത്ഥന നിർവഹിക്കേണ്ടതുണ്ട്. അതൊരു സുന്നത്താണ്. അപ്പം അതിന് നമ്മൾ സമയം കണ്ടെത്തണം. ഒരാഴ്ചയിൽ ഞാൻ എത്ര രോഗികളെ സന്ദർശിക്കുന്നു? പ്രിയപ്പെട്ടവരെ, മനസ്സ് കലുഷിതമാവാനുള്ള കാരണം സ്വാർത്ഥത വർദ്ധിക്കുന്നതാണ്. സ്വാർത്ഥത വെടിഞ്ഞ് നന്മയ്ക്ക് വേണ്ടി, ജനസേവനത്തിന് വേണ്ടി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, ബന്ധങ്ങൾ നന്നാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലാഹു നമുക്ക് നൽകുന്നത് മാനസികാരോഗ്യമായിരിക്കും. അതുപോലെ കുടുംബ സന്ദർശനത്തിന് സമയം കണ്ടെത്തണം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ സമയം കണ്ടെത്തണം. ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ അനുഭവിക്കുന്നുണ്ട്. നീ മുഖേന ഒരാളുടെ പ്രയാസം നീക്കിക്കൊടുക്കുകയാണെങ്കിൽ ഒരു വലിയ നന്മയാണ് നീ ചെയ്യുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള ഒരു എംപതറ്റിക് അപ്രോച്ച്, സഹാനുഭൂതി നമുക്കുണ്ടാവണം, എന്നാലേ ആളുകൾ നമ്മളോട് പറയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സലാം വർദ്ധിപ്പിക്കുക, അഫ്ഷു സലാമ ബൈനക്കും, ജനങ്ങൾക്കിടയിൽ സലാം വർദ്ധിപ്പിക്കുക എന്നുള്ളത് സ്നേഹം വളർത്താനുള്ള ഒറ്റമൂലിയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സലാം പറയാൻ ഇന്ന് പലർക്കും മടിയാണ്. അത് ഗ്രൂപ്പ് നോക്കിയിട്ടല്ല, അറിഞ്ഞവർക്കും അറിയാത്തവർക്കും നിങ്ങൾ സലാം വർദ്ധിപ്പിക്കുക, സലാം പ്രചരിപ്പിക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു. അതുപോലെ സാമൂഹ്യ ബന്ധങ്ങൾക്ക്, നമ്മുടെ രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി, ആ പ്രതിസന്ധിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനും നന്മക്കും അഖണ്ഡതയ്ക്കും വേണ്ടി പോരാടാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. സാമൂഹ്യ ബന്ധങ്ങൾ വളർത്താൻ വേണ്ടി, അത് അന്യ സമുദായത്തിൽപ്പെട്ടുള്ള ആളുകൾക്ക് നമ്മെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകൾ നീക്കാൻ വേണ്ടി, അവരോട് സമ്പർക്കം പുലർത്താൻ വേണ്ടി, അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അതിനേക്കാൾ പ്രധാനപ്പെട്ട സംഗതിയാണ് ആദർശപ്രബോധനം. ആദർശപ്രബോധനം എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. മരണപ്പെട്ടതിന് ശേഷം നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഔദാര്യമായി നൽകിയിരിക്കുന്ന ആദർശത്തെ അറിവില്ലാത്ത ഒരുപാട് ആളുകൾ ഈ ആദർശത്തെ തെറ്റിദ്ധരിച്ചവരുണ്ട്. പലപ്പോഴും കമ്മ്യൂണിറ്റികൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ വർഗീയത പ്രചരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അറിവില്ലായ്മയാണ്. ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാം സമാധാനമാണ് എന്ന് സ്വന്തം ജീവിതത്തിൽ കൂടി, സ്വന്തം പ്രവർത്തനത്തിൽ കൂടി ആളുകൾക്ക് ബോധ്യപ്പെടുത്തേണ്ട ഏറ്റവും വലിയ ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് ആദർശപ്രബോധനം അതൊരു വാക്കാണെങ്കിൽ ആ ഒരു വാക്ക്, ഒരു മെസ്സേജ് എങ്കിൽ ഒരു മെസ്സേജ്, ഒരു ടെക്സ്റ്റ് എങ്കിൽ ഒരു ടെക്സ്റ്റ് അയക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. മറ്റൊന്ന്, നമ്മുടെ മാതാപിതാക്കളെ പരിചരിക്കുക. ഇന്ന് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? മാതാപിതാക്കളെ റെസ്ക്യൂ ഹോമുകളിലും ഓൾഡ് റെസ്ക്യൂ ഹോമുകളിലും കൊണ്ടുപോയാക്കുന്നു. എന്നാൽ വിശുദ്ധ ഖുർആന്റെ അധ്യാപനം തൗഹീദ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രാധാന്യം നൽകപ്പെട്ട വിഷയം എന്താണ് സഹോദരന്മാരെ? അത് മാതാപിതാക്കളെ പരിഗണിക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കളിൽപ്പെട്ട ഒരാളോ രണ്ടുപേരോ നിന്റെ അടുത്ത് വാർദ്ധക്യത്തിൽ എത്തിപ്പെട്ടാൽ വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വഹ്ഫിൽ ലഹുമാ ജനാഹദുല്ലി മിനർ റഹ്മ. വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്, നിങ്ങൾ അവരോട് ഛേ എന്ന് പോലും പറയരുത്. കാരുണ്യത്തിന്റെ ചിറക് നിങ്ങൾ അവർക്ക് വിരിച്ചു കൊടുക്കണം. നമ്മൾ കേട്ടല്ലോ, സൗദി അറേബ്യയിൽ പാരൻസിനെ കെയർ ചെയ്യുന്ന വിഷയത്തിൽ ജ്യേഷ്ഠനും അനിയനും തമ്മിൽ കേസ് ഉണ്ടായിട്ട് തർക്കിക്കുന്നത് മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന വിഷയത്തിലാണ്. എന്നാൽ നമ്മുടെ പല കുടുംബങ്ങളിലും അത് അനിയന്റെ ബാധ്യതയാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ ബാധ്യതയാണ് എന്നുള്ള രീതിയിലാണ് അതിനെ നോക്കിക്കാണുന്നത്. അല്ല, നമ്മെ ചെറുപ്പത്തിൽ എപ്രകാരമാണ് ത്യാഗത്തോടുകൂടി വഹിനൻ അലാ വഹിൻ, ക്ലേശത്തിൻ്റെ മുകളിൽ ക്ലേശം സഹിച്ചുകൊണ്ടാണ് മാതാപിതാക്കൾ നമ്മെ വളർത്തിയിരിക്കുന്നത്. ആ രൂപത്തിൽ പ്രായമാകുമ്പോൾ ബെല്ലും ബ്രേക്കും നഷ്ടപ്പെടുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് വളരെ മോശമായിട്ടുള്ള പ്രതികരണങ്ങളും സംസാരങ്ങളും പെരുമാറ്റങ്ങളും ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഏറ്റവും സ്നേഹത്തോടുകൂടി ആർദ്രതയോടുകൂടി കാരുണ്യത്തോടുകൂടി അവരോട് സംസാരിക്കാനും പെരുമാറാനും നല്ല ക്ഷമ ആവശ്യമാണ്, സഹിഷ്ണുത ആവശ്യമാണ്. അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു നന്മ. ആ നന്മ ചെയ്യാൻ നമ്മുടെ ഭാര്യയെ നമ്മുടെ മക്കളെ നാം പ്രാപ്തരാക്കണം. അതിനാദ്യം നമ്മൾക്ക് ആ ഒരു മനസ്സ് വേണം, ആ ഒരു മനോഭാവം വേണം. നമ്മളെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഭാര്യയും മക്കളും മാതാപിതാക്കളോടുള്ള സ്നേഹം പഠിക്കുക. മറ്റൊന്ന്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യം നന്മയിൽ മുന്നേറാൻ വേണ്ടി, മതേതരത്വം നിലനിൽക്കാൻ വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതുപോലെ ദുർബലരായിട്ടുള്ള, അവശത അനുഭവിക്കുന്ന, അനാഥരായിട്ടുള്ള, ആരോരുമില്ലാത്തവരെ സഹായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് ഇൽമ് വർദ്ധിക്കാൻ, നല്ല ക്ലാസുകൾ കേൾക്കാൻ പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങൾ ഒരുപാട് നന്മ നമ്മുടെ ലോകത്ത് ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് കേൾക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിന് മാറ്റമുണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാതായനമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പഠനം QHLS സംവിധാനം പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. അതെന്താണ്? വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിക്കാനുള്ള സംവിധാനമാണ്. ആ സംവിധാനം ഇവിടെ നിലനിൽക്കണമെങ്കിൽ അതിൽ നമ്മൾ പങ്കാളികളാവേണ്ടതുണ്ട്. അത്തരം ക്ലാസുകൾ കേൾക്കാൻ, കുടുംബസമേതം പോവാൻ, അത് മനസ്സമാധാനം കിട്ടാനുള്ള ഒരു വഴി കൂടിയാണ്. മറ്റൊന്ന്, ഫോൺ അഡിക്ഷൻ. നമുക്കറിയാലോ, ആ ഫോൺ അഡിക്ഷൻ എന്നുള്ളത് അതൊരു ലഹരിയാണ്, അതൊരു രോഗമാണ്. പലപ്പോഴും നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും, ഉമ്മമാരും ഉപ്പമാരും ഫോണിൻ്റെ ലഹരിയിലാണ്. ഒരാൾ വീട്ടിൽ കയറി വരുന്ന സമയത്ത് അവരോട് സംസാരിക്കാൻ പോലും പലർക്കും സമയം കിട്ടുന്നില്ല, കാരണം അവർ ഫോണിലാണ്. സഹോദരങ്ങളെ, നാം ശ്രദ്ധിക്കേണ്ടത് ഫോൺ എന്നുള്ളത് ഒരു ലഹരിയാവരുത്. നേരെ മുമ്പിൽ നിൽക്കുന്ന, മുമ്പിൽ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രഥമമായ പരിഗണന നൽകിയിട്ട് അയാളെ മൈൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഫോണിൽ മറ്റൊരാൾ നമ്മോട് സംസാരിക്കുമ്പോൾ ഞാൻ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞ് നമുക്ക് ഫോൺ വെക്കാം. ഈ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുപോലെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് വേണ്ടി ഒരുങ്ങാൻ, വൈവാഹിക ബന്ധങ്ങൾ ഡൈവേഴ്സിലേക്ക്, വിവാഹമോചനത്തിലേക്ക് നീങ്ങുന്നു. എന്താ കാരണം? കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭർത്താവിന് നൽകിയിട്ടുള്ള പരിഗണനയും ശ്രദ്ധയും സ്നേഹവും കുറച്ചു കഴിയുമ്പോൾ അതൊക്കെ നിർത്തിവെക്കുകയാണ്. മക്കളൊക്കെ ഉണ്ടായതോടുകൂടി ആ സ്നേഹവും പങ്കാളിത്തവും ഒക്കെ നഷ്ടപ്പെട്ട് ഒരു മൂലയിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. ഇതിന് ബദൽ എൻ്റെ ഭർത്താവിന് വേണ്ടി ഒരുങ്ങുന്ന, എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്ന, എൻ്റെ ഭർത്താവിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു ഭാര്യയായി തീരാൻ, ഭർത്താവിന് സന്തോഷം നൽകാൻ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങേണ്ടവളാണ് ഞാൻ എന്ന ബോധം പെണ്ണിന് വേണം. അതിന് പെണ്ണ് കുളിക്കണം, ഒരുങ്ങണം, സുഗന്ധം പൂശണം, നല്ല ഡ്രസ്സിടണം, ഭർത്താവിനെ മോഹിപ്പിക്കുന്ന രീതിയിലാണ് ബെഡ്റൂമിലേക്ക് കയറി ചെല്ലേണ്ടത്. അതിന് സമയം വേണം, അതിനുള്ള സമയം കണ്ടെത്തണം. എങ്കിൽ മാത്രമേ ദാമ്പത്യം എന്ന വാഹനം മുന്നോട്ട് പോവുള്ളൂ. അതുപോലെ തന്നെ കുടുംബത്തിൽ ചില തകരാറുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എല്ലാ കുടുംബത്തിലുമുണ്ട്. ആ പ്രതിസന്ധികൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാതെ കുടുംബ മീറ്റിംഗ് ഇടക്ക് മാസത്തിൽ ഒന്ന് നമ്മൾ വെച്ചിട്ട് അവിടെ വെച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും ഇരുന്ന് മക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും നമ്മൾക്ക് സാധിക്കുകയാണെങ്കിൽ അതിനും സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു വിനോദയാത്ര, അതും അനിവാര്യമാണ്, അതിനും സമയം വേണം. അതുപോലെ നമ്മുടെ അടുത്ത ബന്ധുക്കളുണ്ടാവും, അവരുടെ വിവാഹങ്ങൾ, അതുപോലെ മരണവീടുകൾ, ഇവിടെ പോവാൻ, അതിൽ സംബന്ധിക്കാൻ, എല്ലാറ്റിനും പ്രിയപ്പെട്ടവരെ സമയം ആവശ്യമുണ്ട്. സമയം എന്നുള്ളതിന് നമ്മളൊരു പട്ടിക തയ്യാറാക്കുകയാണെങ്കിൽ ഇതിനൊക്കെ നമുക്ക് സമയം കിട്ടും. എന്താണ് സമയം നമുക്ക് കിട്ടാത്തത്? നമ്മൾ സമയത്തെ ക്രമീകരിക്കുന്നില്ല, മുൻഗണനാക്രമം നിശ്ചയിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് എന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു പേപ്പറിൽ എഴുതുക. നാളെ എനിക്ക് ചെയ്തു തീർക്കേണ്ട 10 കാര്യങ്ങളുണ്ട്. അതിന് ഒരു മുൻഗണനാക്രമം നിശ്ചയിക്കുക. ആ 10 കാര്യങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ 10 കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർത്തോ എന്ന് പരിശോധിക്കുക. മിക്കവാറും 10-ൽ 4 മാത്രമേ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കി വരുന്ന 6 അടുത്ത ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന 6 ആദ്യം എഴുതിയിട്ട് 4 പിന്നെ ചേർക്കുക. അടുത്ത ദിവസം നോക്കുമ്പോൾ 5 പൂർത്തീകരിച്ചിട്ടുണ്ടാവും, 5 ബാലൻസ് ഉണ്ടാവും. അടുത്ത ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ 5 വീണ്ടും കൂട്ടുക. ഇങ്ങനെ 1-2 ആഴ്ചക്കുള്ളിൽ എഴുതിയിട്ടുള്ള 10 കാര്യങ്ങളും പൂർത്തീകരിക്കുന്ന തലത്തിലേക്ക്, സമയക്രമീകരണത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടാവും. ഇതെല്ലാം തന്നെ ഒരു പരിശീലനത്തിൽ കൂടി, തയ്യാറെടുപ്പിൽ കൂടി നമുക്ക് സാധ്യമാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതൊക്കെ ഒരു കുടുംബത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ, നടക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണക്കം വേണം, സ്നേഹം വേണം, മനസ്സിലാക്കണം. നമ്മുടെ ഈ വാഹനം മുന്നോട്ട് പോകുന്നത് പോസിറ്റീവ് എനർജിയോടുകൂടിയാവണം. പോരായ്മകൾ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും, എല്ലാ വ്യക്തികളിലും ഉണ്ടാവും, എല്ലാ ഭാര്യമാരിലും ഉണ്ടാവും. എന്നാൽ നമ്മൾ കണ്ടെത്തേണ്ടത് നന്മയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മോട് പഠിപ്പിച്ചു, അവളിലുള്ള തിന്മയെ നീ അവഗണിക്കുക, അപ്പം നീ ശ്രദ്ധിക്കേണ്ടത് അവളുടെ നന്മയാണ്. ആ തിന്മ പോലും നിനക്കതിൽ ഒരുപാട് ഖൈർ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്നുള്ള രൂപത്തിൽ പെണ്ണിന് ഒരു വളവുണ്ട്. ആ വളവ് നിലനിൽക്കാൻ നിനക്ക് ഉപയോഗിക്കാം. അത് നീർത്താൻ നീ പോവരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അതുകൊണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിൻ്റെ വളവ് നീർത്താൻ പോവാതെ അവളിലുള്ള ബലഹീനതകളും ന്യൂനതകളും പരിമിതികളും ഉൾക്കൊണ്ടുകൊണ്ട് അത് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി സ്നേഹം കൊണ്ട് ചികിത്സിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പരിവർത്തനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും എന്നുള്ളതിനൊരു സംശയവുമില്ല. ഇന്ന് അറിവ് കിട്ടാത്ത പ്രശ്നമല്ല നമുക്കുള്ളത്. കിട്ടുന്ന അറിവ് സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊള്ളാനും പരിവർത്തനത്തിന് തയ്യാറാവാനും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ മാറ്റം ഇവിടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. സമയക്രമീകരണം കുടുംബജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയ മാറ്റത്തെ സംബന്ധിച്ചാണ് എൻ്റെ സംസാരത്തിൽ കൂടി എൻ്റെ ശ്രോതാക്കളെ ഞാൻ ബോധ്യപ്പെടുത്തിയത്. കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ശ്രദ്ധിക്കുകയും നമ്മുടെ കുടുംബം എന്നുള്ള ഈയൊരു സംവിധാനം ഏറ്റവും കാര്യക്ഷമതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
1: മാഷാല്ലാ, സ്നേഹക്കൂടിൻ്റെ ഒരു മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡ് നമ്മൾ കേട്ട് കഴിഞ്ഞു. സ്നേഹക്കൂട് കഴിഞ്ഞ ഏകദേശം കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെയും കേട്ടവർക്കറിയാം, ഇതിൽ നമുക്ക് നമ്മൾ കേൾക്കുക എന്നതിനപ്പുറം മറ്റുള്ളവർക്ക് അഥവാ നമ്മളറിയുന്ന കുടുംബങ്ങളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യുന്നത് വളരെ ഗുണകരമാകുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ബോധപൂർവം നമ്മളറിയുന്ന ആളുകളിലേക്ക്, പ്രത്യേകിച്ച് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉള്ള ദമ്പതികളിലേക്ക് ഇത് നമ്മൾ ബോധപൂർവം അയച്ചു കൊടുക്കണം. ഇതെന്നല്ല, ഇതിൻ്റെ ഈ സ്നേഹക്കൂടിൻ്റെ ഇത്തരം പ്രോഗ്രാമുകൾ അവർക്ക് കേൾക്കുന്നതിന് വേണ്ടി മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ, അവരോട് അറിയിച്ചുകൊണ്ട് തന്നെ അത് അയച്ചു കൊടുക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ ദാമ്പത്യം സമയത്തിനൊരു ബജറ്റ്, ഈ ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. കെ പി സഹദ് സാറായിരുന്നു നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
3: റേഡിയോ വൈബ്സിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ അൽ ഉസൂൽ, ബഹുമാനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് അൽ ഉസൂലിൽ ഹദീസ് ഒരു പഠനം, അതിൻ്റെ ഭാഗം 4 അൽ ഉസൂലിൽ നമ്മൾ പ്രവേശിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പഠിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. സുന്നത്തിനെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം വിലയിരുത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അവിടുത്തെ സഹാബത്ത്, അതിനുശേഷമുള്ള താബിഴുകൾ, അതിനുശേഷം വന്നിട്ടുള്ള ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ, ഇവരെല്ലാം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അഥവാ ഹദീസുകൾ മതത്തിൻ്റെ അടിസ്ഥാന സ്രോതസ്സായി മനസ്സിലാക്കുകയും ആ രീതിയിൽ തന്നെ അതിനെ ഉൾക്കൊള്ളുകയും പ്രമാണമായി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ സംസാരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ സഹാബികളും, അതിൽ ശ്രേഷ്ഠതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 ഖുലഫാഉർ റാഷിദുകൾ അടക്കമുള്ളവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പാലിക്കുകയും അത് എടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും അത് എടുക്കുകയും ചെയ്തവരാണ്. ഇന്ന് അത്തരത്തിലുള്ള ചില ഉദാഹരണങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ പ്രവാചകൻ്റെ സുന്നത്തുകൾ, പ്രവാചകൻ്റെ സ്വഹാബത്ത് സ്വീകരിച്ചതിൻ്റെ ചില മാതൃകകൾ, സ്വഹാബത്തിൽ നിന്നും അല്ലാത്തവരിൽ നിന്നുമുള്ള ചില ഉദാഹരണങ്ങൾ. ഇതിവിടെ പറയുന്നത് പ്രവാചകൻ്റെ സുന്നത്തുകൾ നമ്മൾ സ്വീകരിക്കണം എന്നതിൽ മുസ്ലിം ലോകത്ത് ഭിന്നാഭിപ്രായമില്ല എന്നുകൂടി സൂചിപ്പിക്കുവാനാണ്. കാരണം പ്രവാചകൻ്റെ തിരുനാവിലൂടെ മതം പഠിച്ചവരാണ് പ്രവാചകൻ്റെ സ്വഹാബത്ത്. ശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിന് സാക്ഷികളായ ആളുകളാണവർ. അവൻ്റെ ഖുർആനിലൂടെ സഹാബികളെ അവൻ പുകഴ്ത്തി പറയുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ സഹാബികളെ അള്ളാഹു പുകഴ്ത്തി പറയുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായി 4 ഖലീഫമാരെ എടുത്ത് നമുക്ക് തുടങ്ങാം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഖലീഫയാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിച്ചപ്പോൾ ജനങ്ങൾക്ക് ഇമാമത്തായി നമസ്കരിക്കുവാൻ വേണ്ടി പ്രവാചകൻ നിയോഗിച്ച ഒരു മഹത് വ്യക്തിത്വം കൂടിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഒരു വാചകം, ലസ്തു താരിക്കൻ ഷൈഅൻ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ബിഹി ഇല്ലാ അമിൽതു ബിഹി وإني أخشى إن تركت شيئا من أمره أن أزيغ. لست تاركا شيئا. ഞാൻ ഒരു കാര്യവും ഉപേക്ഷിക്കുന്നവനല്ല. എന്താണ് ആ കാര്യത്തിൻ്റെ പ്രത്യേകത? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ബിഹി. പ്രവാചകൻ ആ കാര്യം പ്രവർത്തിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകൻ പ്രവർത്തിച്ച ഒരു കാര്യം, ദീനിയായി മതപരമായി കൊണ്ട് പ്രവർത്തിച്ച ഒരു കാര്യം ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഇല്ല അമിൽതു ബിഹി, ഞാൻ അതുകൊണ്ട് പ്രവർത്തിച്ചിട്ടല്ലാതെ. അഥവാ ഞാനത് പ്രവർത്തിച്ചിരിക്കും, പ്രവാചകൻ പ്രവർത്തിച്ചതാണോ എങ്കിൽ അത് ഞാനും പ്രവർത്തിക്കും. കാരണം വഇന്നി അഖ്ഷ, ഞാൻ ഭയപ്പെടുന്നു. ഇൻ തറത്തു ശൈഅൻ മിൻ അംരിഹി, പ്രവാചകൻ്റെ എന്തെങ്കിലും ഒരു കൽപ്പന ഞാൻ ഒഴിവാക്കിക്കളഞ്ഞാൽ എൻ്റെ ഹൃദയം തെറ്റിക്കപ്പെടുമോ ഞാൻ വഴിവിയപ്പിക്കപ്പെടുമോ എന്ന ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞതോ ചെയ്തതോ കൽപ്പിച്ചതോ ആയ ഒരു കാര്യവും, പ്രവാചകൻ്റെ ഒരു പ്രവർത്തനത്തെയും ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ, പ്രവാചകൻ്റെ എല്ലാ കൽപ്പനകളും പ്രവാചകൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുധാവനം ചെയ്യുകയും അതിനെ പിൻപറ്റുകയും ചെയ്തവരായിരുന്നു പ്രവാചകൻ്റെ സഹാബത്ത്. അതിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏറ്റവും മുമ്പന്തിയിലുണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകൻ്റെ സുന്നത്തുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയും, പ്രവാചകൻ്റെ സഹാബത്ത് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിലേക്കുള്ള ഒരു സൂചകവും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് വരാം. എൻ്റെ കാലശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു എന്ന് പഠിപ്പിച്ച പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായിയായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹജറുൽ അസ്വദിൻ്റെ അടുക്കൽ വന്നു നിന്നു. എന്നിട്ട് ആളുകൾ കേൾക്കുന്ന ശബ്ദത്തിൽ അദ്ദേഹം ഉറക്കെ ഉച്ചരിക്കുകയാണ്, ഉറക്കെ പറയുകയാണ്, ഇന്നി ലഅലം അന്നക ഹജർ വലൗലം അറ ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബലക വലാ ഖബ്ബൽതുക ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന. ഹജറുൽ അസ്വദിൻ്റെ അഥവാ കഅബാലയത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ഹജറുൽ അസ്വദ് ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ അടുക്കൽ സാമി അതിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ പ്രഖ്യാപിക്കുന്നു, നീ ഒരു കല്ലാണ്, അതെനിക്കറിയാം, പക്ഷേ എൻ്റെ ഹബീബായ പ്രവാചകൻ ചുംബിക്കുന്നത് നിന്നെ ചുംബിക്കും ഞാൻ കാണുന്നു. അതുകൊണ്ട് പ്രവാചകൻ ചെയ്തത് എനിക്ക് ഉപേക്ഷ വരുത്താൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു. കാരണം പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ അറിയിക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ അർത്ഥം ഹജറുൽ അസ്വദ് ഒരു സാധാരണ കല്ലു മാത്രമാണ് എന്നല്ല, അത് പ്രവാചകൻ ചുംബിച്ചതിലൂടെ തന്നെ അതിന് പ്രത്യേകത നൽകപ്പെട്ടു. അതിന് പുറമെയും പ്രവാചകൻ ചുംബിക്കാൻ കാരണമായത് വേറെ ചില പ്രത്യേകതകൾ ഹജറുൽ അസ്വദിനുള്ളതാണ്. അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട കല്ലാണ് എന്നൊക്കെ ഹദീസുകൾ വ്യക്തമാണ്. ചില ആളുകൾ അതിനെ നിഷേധിക്കുന്നുണ്ടെങ്കിലും വിശ്വാസികൾക്കൊരിക്കലും അത്തരത്തിലുള്ള നിഷേധങ്ങൾ ഭൂഷണമല്ല, അതവരുടെ ഈമാനിനെ തകർത്ത് കളയും എന്ന് സാന്ദർഭികമായി നാം മനസ്സിലാക്കുക. അപ്പോൾ ഹജറുൽ അസ്വദിനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചുംബിച്ചത് പ്രവാചകൻ ചുംബിച്ചതുകൊണ്ട്. അപ്പോൾ പ്രവാചകൻ എന്തു ചെയ്താലും അതിനെ അനുധാവനം ചെയ്യുക എന്നത്, ആ പ്രവൃത്തിയെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് സ്വഹാബത്തിൻ്റെ ഒരു രീതിയായിരുന്നു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ സംഭവം നമുക്ക് ഇമാം അഹമ്മദിൻ്റെ മുസ്നദിൽ നമുക്ക് കാണാൻ കഴിയും. സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, റഅയ്തു ഉസ്മാന ഖാഇദൻ ഫിൽ മഖാഇദ് ഫദഅ ബിതആമിൻ മിമ്മ മസ്സതുഹു നാർ ഫഅകലഹു. ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു സ്ഥലത്ത് നിൽക്കുകയും അപ്പോൾ ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വേവിച്ച ഭക്ഷണം ആണ് കൊണ്ടുവന്നത്, അതദ്ദേഹം ഭക്ഷിച്ചു. ثم قام الى الصلاه فصلى, അങ്ങനെ നമസ്കാരത്തിലേക്ക് നിന്നു, എന്നിട്ട് അദ്ദേഹം നമസ്കരിച്ചു. അദ്ദേഹം നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വേണ്ടി നിന്ന മുസല്ലയിൽ, പള്ളിയുടെ ആ ഇമാമിൻ്റെ സ്ഥാനത്താണ്. നമസ്കാരാനന്തരം ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖഅദതു മഖഅദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅകൽതു തആമ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലൈതു സലാത റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിപ്പോൾ ഇരിക്കുന്നത് അത് റസൂലുള്ളാഹിൻ്റെ ഇരിപ്പിടമാണ്, പ്രവാചകൻ ഇരുന്നിടത്താണ് ഞാൻ ഇരിക്കുന്നത്, ഞാൻ ഇരുന്നിട്ടുള്ളത്. ഞാൻ കഴിച്ച ഭക്ഷണം അത് പ്രവാചകൻ കഴിച്ചതുപോലെയാണ്. ഞാനിപ്പോൾ നമസ്കരിച്ച നമസ്കാരം അത് പ്രവാചകൻ്റെ നമസ്കാരമാണ്. നോക്കൂ നിങ്ങൾ, എല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചെയ്തത് പോലെ ചെയ്യുക. പ്രവാചകൻ ചെയ്ത കാര്യങ്ങൾ ചെയ്യുക, ചെയ്ത കാര്യങ്ങൾ പ്രവാചകൻ ചെയ്തതുപോലെ ചെയ്യുക, ഈ രണ്ടു കാര്യത്തിലും സ്വഹാബത്തിന് എന്തെന്നില്ലാത്ത ഒരു ശുഷ്കാന്തിയും ഒരു ഔത്സുഖ്യവും ഒരു താൽപര്യവും സ്വഹാബത്ത് പ്രകടിപ്പിച്ചിരുന്നു. അത് പ്രവാചകന്റെ സുന്നത്തുകളോടുള്ള, പ്രവാചകന്റെ കർമ്മങ്ങളോടുള്ള അനുധാവന മനോഭാവമാണ് അതിനവരെ പ്രേരിപ്പിച്ചത്. പ്രവാചക കർമ്മങ്ങളോടുള്ള അതിയായ സ്നേഹവും അത് പ്രവാചക സ്നേഹത്തിൻ്റെ അടയാളമായിക്കൊണ്ട് അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, കുന്തു അറബാത്തിൽ ഖദമൈൻ അഹഖു ബിൽ മസ്ഹി മിൻ ളാഹിരിഹിമ ഹത്ത റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു ളാഹിറഹുമ. പാദരക്ഷയിൽ തടവുമ്പോൾ അതിൻ്റെ അടിഭാഗം തടവണം എന്നതാണ് എൻ്റെ അഭിപ്രായമുണ്ടായിരുന്നത്. കാരണം അവിടെയാണല്ലോ ചളിയും പൊടിയുമെല്ലാം നിലകൊള്ളുക.

അള്ളാഹുവിൻ്റെ പ്രവാചകൻ എങ്ങനെയാണോ തടവിയത് അതു ഞാൻ തടവും. നോക്കൂ, നിങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ്, ഈ നാല് ഖലീഫമാരും പ്രവാചകൻ എന്തു ചെയ്തോ അതിന് അനുധാവനം ചെയ്യുക, പ്രവാചകൻ എന്തു വിലക്കിയോ അതിൽ നിന്ന് മാറി നിൽക്കുക, പ്രവാചകൻ എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കൽപ്പന കൊടുത്തിട്ടുണ്ടെങ്കിൽ, ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇതിൽ ഈ സ്വഹാബത്തിൻ്റെ ശുഷ്കാന്തി നോക്കൂ നിങ്ങൾ. ഈ ഒരു മനോഭാവമാണ് സ്വഹാബത്തിന് സുന്നത്തിനോടുണ്ടായിരുന്നത്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിൻ്റെ ഒരു സംഭവം കൂടി നോക്കൂ നിങ്ങൾ. അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിനു ഒരു ജനാസയിൽ പ്രവാചകൻ്റെ കൂടെ പങ്കെടുക്കുകയാണ്. അങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിനു പറഞ്ഞു, റഅയ്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസയിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. ഫഖുംന, അപ്പോൾ ഞങ്ങളെല്ലാവരും നിന്നു. വഖഅദ, കുറച്ചു കഴിഞ്ഞ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. ഫഖഅദന, അപ്പോൾ ഞങ്ങളും. ഒരു നിസ്സാരമായ കാര്യം, പ്രവാചകൻ എന്തു ചെയ്യുന്നു അത് ചെയ്യുക, എന്തു പറയുന്നു അതുപോലെ പറയുക. വല്ലാത്ത ഒരു അനുധാവനത്തിൻ്റെ മാതൃകയാണ് പ്രവാചകൻ്റെ സ്വഹാബത്ത് ലോകത്തിന് കാണിച്ചു കൊടുത്തത്. പ്രവാചകൻ്റെ വാക്കുകൾക്കും കൽപ്പനകൾക്കും എത്രമാത്രം വലിയ നിലയും വിലയുമാണ് സ്വഹാബത്ത് കൽപ്പിച്ചത് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചകളാണിതെല്ലാം. അപ്പോൾ പ്രവാചകൻ്റെ സുന്നത്തിനെ പിൻപറ്റുകയും പ്രവാചകൻ്റെ കർമ്മങ്ങൾ അനുധാവനം ചെയ്യുകയും ചെയ്യുന്നതിൽ സ്വഹാബത്ത് കാണിച്ച അതിയായ താല്പര്യം, ഇത് നാല് ഖലീഫമാരിൽ മാത്രം പരിമിതമല്ല. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. ജാഅത് ഇംറാഅത്തു ഇലാ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, ഒരിക്കൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഒരു പെണ്ണ് വന്ന് പറഞ്ഞു, അംബഅത അന്നക തൻഹ അനിൽ വാസില, മുടി വെച്ചു പിടിപ്പിക്കുന്ന സ്ത്രീകളെ, കൃത്രിമ മുടി വെക്കുന്ന ആളുകളെ നിങ്ങൾ ശപിക്കുന്നുണ്ട്, അത് വിരോധിക്കുന്നുണ്ട് എന്നെനിക്ക് വിവരം കിട്ടി, അത് ശരിയാണോ? ഖാല നഅം, അദ്ദേഹം പറഞ്ഞു അതെ. ഫഖാലത്ത്, ആ പെണ്ണ് ചോദിച്ചു, അശയ്ഉൻ തജിദുഹു ഫീ കിതാബില്ലാ അം സമിഅതഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വാക്കിന് നിങ്ങൾക്ക് ആധാരമായി അള്ളാഹുവിൻ്റെ ഖുർആനിലോ പ്രവാചകൻ്റെ സുന്നത്തിലോ അല്ലെങ്കിൽ പ്രവാചകനിൽ നിന്നോ നിങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടോ? ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, അജിദുഹു ഫീ കിതാബില്ലാ വഅൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ കിതാബിൽ ഞാനത് കണ്ടിട്ടുണ്ട്, പ്രവാചകൻ്റെ സുന്നത്തിലും ഞാനത് കണ്ടിട്ടുണ്ട്. ഈ പെണ്ണ് അത്ഭുതത്തോടുകൂടി ചോദിച്ചു, വല്ലാഹി ലഖദ് തസഫഹ്തു മാ ബൈന ദഫ്തൈ അൽ മുസ്ഹഫ് ഫമാ വജദ്തു ഫീഹി മിൻ അല്ലദീ തഖൂൽ, പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം, മുസ്ഹഫിൻ്റെ ഇരു ചട്ടകൾക്കുമുള്ളതിൽ മുഴുവനും അത് മുഴുവനും ഞാൻ മറിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷേ അതിൽ ഒന്നുപോലും എവിടെയും ഒന്നും എനിക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ പറയുന്ന ആയത്തിന് അത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഖാൽ, അദ്ദേഹം പറഞ്ഞു, ഫഹൽ വജത്തി ഫീഹി വമാ ആതാകും റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഇങ്ങനൊരായത്തുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നത് നിങ്ങൾ സ്വീകരിക്കുക, നിങ്ങൾക്ക് വിലക്കിയതെന്തോ അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. ഈ ഒരായത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഖാലത്ത്, അവർ പറഞ്ഞു, നഅം, അതെ, കണ്ടിട്ടുണ്ട്. എങ്കിൽ ഇന്നി സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാന നാസിമ വൽ വാശിറ വൽ വാസില വൽ വാശിമ ഇലാ മൻദ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിലുള്ള മുടി വെക്കുന്നവളെയും പച്ചകുത്തുന്നവളെയും അത് ആവശ്യപ്പെടുന്നവളെയും ഇങ്ങനെയുള്ള എല്ലാവരെയും ശപിക്കുന്നതായിക്കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.

0: പറഞ്ഞിട്ടുണ്ട് അത് പാടില്ല എന്ന്. അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. ആ പ്രവാചകൻ കൊണ്ടുവന്നതെല്ലാം സ്വീകരിക്കണമെന്ന് ഖുർആനിലുമുണ്ട്. അപ്പോൾ ഖുർആനിലും നിന്നും തെളിവ് കിട്ടും നിനക്ക് പാടില്ല എന്ന്, ഹദീസിൽ നിന്നും നിനക്ക് തെളിവ് കിട്ടും. അപ്പോൾ പ്രവാചകൻ്റെ സഹാബത്ത് ഖുർആനിനെ പോലെ തന്നെ ഹദീസിൽ നിന്നും ഖുർആന്റെ അതേ തെളിവുകൾ അവർ സ്വീകരിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണത്. ഇതേ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുനെ തന്നെ മറ്റൊരിക്കൽ പറഞ്ഞൊരു സംഭവം നോക്കൂ നിങ്ങൾ. അദ്ദേഹം പറഞ്ഞു, മൻസറഹു അയ്യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ ഫൽഹാഫിൽ അലാ ഹൗലൈ സ്സലവാത്തിൽ ഖംസ് ഹൈസു യുനാദാ ബിഹിന്ന. അള്ളാഹുവിനെ പരലോകത്ത് സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ഈ അഞ്ചു നേരത്തെ നമസ്കാരവും എവിടെ നിന്നാണോ വിളിക്കപ്പെടുന്നത് അവിടെ പോയി അത് അനുഷ്ഠിക്കട്ടെ, അഥവാ പള്ളികളിൽ പോയി അഞ്ചു നേരം നമസ്കരിക്കട്ടെ. അള്ളാഹു അവന്റെ പ്രവാചകന് സന്മാർഗത്തിന്റെ ഹുദകൾ ശരിയത്താക്കി നൽകിയിട്ടുണ്ട്. നമസ്കാരം, അഞ്ചു നേരത്തെ നമസ്കാരം എന്നത് സുനൻ ഹുദയിൽപ്പെട്ടതാണ്. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും വീട്ടിൽ നിങ്ങൾ നമസ്കരിക്കുന്ന ഒരു പള്ളിയുണ്ട്. ഫലോ സല്ലൈത്തും ഫി ബുയൂത്തിക്കും, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലുള്ള പള്ളികൾ നമസ്കരിച്ചാൽ, വത്തറക്തും മസാജിദക്കും, നിങ്ങളുടെ പള്ളികളെ നിങ്ങൾ ഒഴിവാക്കുകയും നിങ്ങൾ വീടുകളിലുള്ള പള്ളികളിൽ നിങ്ങൾ നമസ്കരിക്കുകയും ചെയ്താൽ, ലതറക്തും സുന്നത്ത് നബിയ്യക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ നിങ്ങളുടെ പ്രവാചകന്റെ സുന്നത്തിന് നിങ്ങൾ ഒഴിവാക്കലായിരിക്കും അത്. വലോ തറക്തും സുന്നത്ത് നബിയ്യക്കും ലവലൽതും, പ്രവാചകന്റെ സുന്നത്തിന് നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾ വഴികേടിലായി തീരുക തന്നെ ചെയ്യും. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. സഹാബത്തടക്കമുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ എത്രമാത്രം വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് കണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ ചില നഖചിത്രങ്ങളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. ഇൻഷാ അല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്കടുത്ത ക്ലാസുകളിൽ വിശദമായി പഠിക്കാം. അല്ലാഹു അവൻ്റെ മതം കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാഅല്ലാഹ്. അൽ ഉസൂൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഇതിൻ്റെ തുടർച്ചയെന്നോണം മുൻഭാഗം നമ്മൾ കേട്ടതാണ്. രണ്ട് മൂന്ന് എപ്പിസോഡുകളിലായി ഈ ഹദീസിൻ്റെ വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ഹദീസ് വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ബഹുമാനായ അബ്ദുൽ മാലിക് സലഫി നമ്മളുമായി പങ്കുവച്ചത്. ഇപ്പോൾ ഹദീസ് ഒരു പഠനം, അതിൻ്റെ നാലാം ഭാഗമാണ്.

0: നമ്മള് ഒരു അനുഭവം പറയാം.
1: ആ പറഞ്ഞോളൂ.
0: കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്ത സമയത്ത് നമ്മുടെ മുഫ്ലിസ് എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അതിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഒരാളുണ്ടാവും കുറ്റം പറയാൻ ഒരാള്, ആരാലോചിച്ചാലും ഒരാളെ പേര് കേട്ടാൽ അയാളെ പറ്റി കുറ്റം പറയലുള്ളൂ. ചിലപ്പോൾ ഭർത്താവായിരിക്കും, ചില സമയത്ത് ആങ്ങളെയായിരിക്കും, ചിലപ്പോൾ നാത്തൂനായിരിക്കും, ഭർത്താവിൻ്റെ അമ്മയായിരിക്കും, ഇങ്ങനെ ആരെങ്കിലും ഒരാളെ ഫിക്സാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മളെ കർമ്മങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നേരെ അവർക്ക് കൊടുക്കും ഈ കുറ്റം പറഞ്ഞ് ഇങ്ങനെ ചോർന്നു പോകുമെന്ന് പറഞ്ഞ്. ഇത് കർമ്മങ്ങളൊക്കെ എന്ത് ചെയ്യും, ചോർന്നു പോകുന്നതാണ്. അപ്പോൾ ഒരു സ്ത്രീ ചോദിച്ചാണ് എന്താ അവരതും ചോർന്നു പോകില്ലേ അവർ. അപ്പൊ എന്താ ആലോചിക്കണത്, എന്താ അവരതും ചോർന്നു പോകല സമാധാനം. ഞാൻ പറഞ്ഞ് നമ്മളെ കയ്യിൽ ദ്വാരമുള്ളൊരു ചാക്കുണ്ട്, അതിൽ കുറേ നെല്ലിക്കണ്ട്, നമ്മളതിങ്ങനെ ചോർന്നു പോകണ്ട്, അപ്പൊ വേറൊരാൾ പെറുക്കിയെടുക്കാണ്. അപ്പൊ അയാളെ കയ്യിലുള്ള ചാക്കിനും ഈ ദ്വാരം ഉണ്ട് എന്നുള്ള സമാധാനം. നമ്മളെ നെല്ലിക്ക നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണില്ല, ആലോചിക്കണില്ല, മറിച്ച് എന്താണ് അയാളെ നെല്ലിക്ക നഷ്ടപ്പെടുന്നത്. നമുക്കൊരു നഷ്ടം വന്നാൽ അടുത്ത ആൾക്ക് നഷ്ടം വന്നാൽ നമുക്ക് സമാധാനമായി, നമ്മൾ സന്തോഷമായി. നമ്മളെ നഷ്ടം അതിൻ്റെ ദുരന്തം എന്ത് ചെയ്യണില്ല, ആലോചിക്കണില്ല. അതേ മുമ്പ് ഒരു ഓൺലൈൻ ക്ലാസ്സിലൊരു സ്ത്രീ ചോദിച്ചു ഇങ്ങനെ നമ്മളീ കുനിഷ്ടും കുന്നായ്മയൊന്നും ഇല്ലാതെ ജീവിച്ചാൽ വളരെ വലിയ സമാധാനമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു ഭർത്താവിനോട് പരദൂഷണം പറയാൻ പാടുണ്ടോന്ന്. ഭർത്താവിനോട് ഭർത്താവിനോട് എല്ലാവരെയും കുറ്റം പറയാം, അതിലൊരു സുഖം. നമ്മൾ ഈ കുറ്റം പറയലൊരു സുഖമുണ്ട്, അത് ശൈത്താനീയത്തിൻ്റെ സുഖമാണെന്ന് നമ്മൾ എന്ത് ചെയ്യണില്ല, ആലോചിക്കണില്ല. ഭർത്താവിനോട് എന്തുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മൂന്നെണ്ണം പറഞ്ഞൂട അല്ലെങ്കിൽ നാലെണ്ണം പറഞ്ഞൂടാ, അല്ല പറയുന്നതിനൊന്നുമില്ല, എന്നാലും ഇത് പറയുമ്പോൾ സുഖം ഉണ്ടല്ലോ, സമാധാനം ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ഭർത്താവിനോട് ഈ കുറ്റം പറയുന്ന സമയത്ത് ഇത് ആ വ്യക്തി അറിഞ്ഞാൽ ആ വ്യക്തിക്ക് വിഷമം ഉണ്ടാവും, ഉണ്ടെങ്കിൽ അത് പാപമാണ്,
1: പരദോഷമാണ്. ആ
0: ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഭർത്താവിൻ്റെ ഉമ്മാനെ കുറിച്ച് കുറ്റം പറയുകയാണ് അല്ലെ, ഭർത്താവിൻ്റെ പെങ്ങളെ കുറിച്ച് കുറ്റം പറയുക. ഭർത്താവിനും വിഷമം ഉണ്ടാവും, പെങ്ങളറിഞ്ഞാൽ എന്ത് ചെയ്യും, പെങ്ങൾക്കും വിഷമമുണ്ടാവും. വിഷമമുണ്ടോ അതെന്താണ്, വേറെല്ലാവർക്കൊരു വിഷമം ഉണ്ടാക്കുന്നത് പാപമാണല്ലോ, അതുകൊണ്ട് നമ്മൾ പറയാൻ പാടില്ല. ആ ഇപ്പോൾ മനസ്സിലായി, ആളുകളുടെ ചിന്താഗതി അങ്ങനെയാണ്. സ്വയം ഉള്ള കാര്യത്തിൽ എങ്ങനെ നന്നാവണമെന്ന് അറിയില്ല, മറ്റുള്ളവരെ നന്നാക്കാനുള്ള സാമർഥ്യക്കാരാണ് എല്ലാവരും, അതിനു വേണ്ടി കൂടുതൽ പ്രയത്നിക്കും. അതിൻ്റെ ഒരു പത്തിലൊന്ന് പ്രയത്നിച്ചാൽ നമുക്ക് സ്വയം നന്നാവാൻ പറ്റുന്നില്ലൊരു ബുദ്ധിയും വിവേകവും എല്ലാവർക്കും ഉണ്ടായിരിക്കണം.
1: തീർച്ചയായിട്ടും നമുക്ക് ഈ നല്ല കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിനും തന്നെ ഒരു സുഖവും സന്തോഷമൊക്കെ നല്ല രൂപത്തിൽ കിട്ടുമല്ലോ, എന്തിനാണ് ഇങ്ങനെ ചീത്ത കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ളൊരു ക്വാളിറ്റി നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഈ മുഫ്ലിസ് എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മുഫ്ലിസ് എന്ന പ്രയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് പരലോകത്ത് ഒരുപാട് സൽക്കർമ്മങ്ങളുമായി വന്ന് അത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം അല്ലേ, നമ്മളിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയി പാപ്പരാകുന്ന സാഹചര്യം, അതൊരിക്കലും നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ, അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഉണ്ടാവുക.
2: ഞാനൊരു കഥ പറയാം. രണ്ടാളുകൾ തമ്മിൽ പരസ്പരം നല്ല നല്ല സുഹൃത്തുക്കളാണ്. ഒരേ സ്ഥലത്ത് കച്ചവടം ചെയ്യുന്ന രണ്ടാളുകളാണ്, ചെറിയ മിഠായി കച്ചവടം നടത്തുന്ന രണ്ടാളുകൾ. അപ്പോൾ തമ്മിൽ എന്തോ ചില പ്രയാസങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുകൂടാണ്. അങ്ങനെ വഴക്കുകൂടി ആദ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടൊക്കെ പറഞ്ഞു. അപ്പം ഭയങ്കര അസഭ്യവർഷങ്ങളിലേക്കെത്തി. ആദ്യം കുറച്ച് കുറച്ച് പറഞ്ഞു, പിന്നെ അങ്ങനെയല്ല വഴക്കാവുമ്പോൾ, പിന്നെ അങ്ങോട്ടും ഒന്ന് പറഞ്ഞു ഇങ്ങോട്ടും രണ്ട് പറഞ്ഞു, അപ്പം പിന്നെ ഭയങ്കര തെറിയാണ് പിന്നെ പറയുന്നത്. അപ്പോൾ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇത് കേൾക്കാൻ പറ്റാതെ എന്ത് ചെയ്തു, അവർ കുറച്ചങ്ങ് മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പം ആ തെറി കഴിഞ്ഞ് പിന്നെ എൻ്റെ ഇടയിൽ ഒരാൾ അടുത്ത ആളെ മിഠായി ഭരണിയിലുള്ള ഭരണി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ള മിഠായി എടുത്ത് പുറത്ത് വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ അയാൾ പുറത്തുള്ളതും വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ ആ മിഠായി പുറത്തെറിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു, മിഠായി എടുത്തിട്ട് ഓരോ എല്ലാവരും പോയി. അവൻ വലിച്ചെറിഞ്ഞ സാധനമല്ലേ. കുറേ കഴിഞ്ഞ് ഇവരുടെ ഇതൊക്കെ അവിടെ അടങ്ങി. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, നിങ്ങൾ സത്യത്തിൽ ഇങ്ങനെയുള്ളത് ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് പുറത്ത് വരുന്ന സമയമാണത്. നിങ്ങളുടെ ഉള്ളിലുള്ളത് നേരത്തെ നിങ്ങളൊക്കെ പുറത്തിട്ടു, അത് കഴിഞ്ഞിട്ട് പുറത്തൊരു മിഠായി ഭരണിൻ്റെ ഉള്ളിലുള്ളതും അങ്ങനെയുണ്ട്, ഉള്ളിലുള്ളത് പുറത്ത് കിട്ടുമല്ലോ. അത് മിഠായി ആയതുകൊണ്ട് ആളുകൾക്ക് എന്ത് ചെയ്തു, അത് സ്വീകരിക്കാൻ പറ്റി, അതൊരെടുത്ത് പോവുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളത് ഈ ഇതുണ്ടല്ലോ തെറികൾ, അതാരും സ്വീകരിക്കില്ല. അപ്പോൾ ആളുകൾ അതിൽ നിന്ന് മാറിയൊന്നും ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെന്ന വ്യക്തി, ഒരു മനുഷ്യൻ എന്ന വ്യക്തി, ആ വ്യക്തി കടന്നു വന്ന വഴികളിൽ അയാൾ അയാളുടെ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അയാളെന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വം എപ്പോഴും നമുക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാളെപ്പോഴും നമ്മളെ മനസ്സിലാക്കുക, അയാളുടെ ഒറിജിനൽ സ്വഭാവം, ഒറിജിനൽ രൂപം, അത് പ്രകടമാവുക അയാളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്, ഇമോഷണൽ ത്രട്ട് വരുമ്പോഴാണ്, അപ്പം മനസ്സിലാവും ഇതാണ് ഇയാളില്ലേ, അയാളുടെ ഉള്ളിലുള്ള സ്വഭാവം ഇതാണ്, അയാളെ അത്രയും വൃത്തികേടുകളാണ് പുറത്തേക്ക് വരുന്നത്, തെറിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് അയാൾ ഉള്ളിൽ വെച്ച അയാളെ വ്യക്തിത്വം അതാണ്. അപ്പം തമ്മിൽ കച്ചറ കൂടുമ്പോഴാണ് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞില്ല. അപ്പം നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ജന അറിയും നമ്മളെന്താ എന്നുള്ളത്. അപ്പം നമുക്ക് അവിടെയാണ് ഇസ്ലാമികമായിട്ടുള്ള ഒരു പാഠം, ഒരു മനുഷ്യനെ മനുഷ്യനാക്കി രൂപപ്പെടുത്തുന്ന വൈകാരികമായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആ നിയന്ത്രണങ്ങളില്ലാത്തൊരാൾ, അയാൾ എന്ത് പൊലിവുള്ള വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, അയാളെപ്പോഴും ഈ ക്ഷോഭം എപ്പോഴാണ്, അയാൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വരുന്ന സമയം ഉണ്ടാവാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം.
3: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് അറിയാമെന്ന് പഠിപ്പിച്ചു. അതിലൊന്ന് അദ്ദേഹവുമായി യാത്ര പുറപ്പെടുക എന്നുള്ളത്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ ഇമോഷനിലൂടെയും നമ്മൾ കടന്നു പോകും. രണ്ടാമത്തെ അദ്ദേഹമായി പണമിടപാട് നടത്താനവർ.
2: അതെ,
3: അപ്പോൾ ഇത് രണ്ടും എന്താ പറയുക, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഇമോഷൻ എവിടെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാളെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുഖംമൂടി അണിഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്.
2: ആ മുഖംമൂടി, പൊയ്മുഖം വീണ് പോകുന്നപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് സംഭവം, മറ്റൊന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ,
3: അതെ,
2: എന്തെങ്കിലും ഒരു അയാൾക്ക് അനിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനോട് അയാളെ പെട്ടെന്ന് പ്രതികരിച്ചു പോകും. അപ്പം മനസ്സിലാവും ആ ഇതാണ് ഇയാളല്ലേ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വൈകാരികമായ ഇതുണ്ടെങ്കിലും ആ വൈകാരികമായ തലങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അവൻ ഉൾക്കൊണ്ടിട്ടുള്ള ദീൻ. ആ ദീന് കൊണ്ട് അവൻ്റെ സ്വഭാവത്തെ നന്നാക്കാൻ അവന് പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്ഷമ കൈക്കൊണ്ടവർക്ക് വിജയം എന്ന് ഖുർആൻ പറയുന്ന സൂറത്തുൽ ബഖറയിലെ 155-156 വചനത്തിൻ്റെ ശ്രവണ മാധുര്യത്തിലേക്ക് നമുക്ക് ഇപ്പോൾ പ്രവേശിക്കാം. മധുരം ഖുർആൻ.
4: أعوذ بالله من الشيطان الرجيم.

0: ما شاء الله. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 185 186 വചനമാണ്. പ്രസിദ്ധനായ ഖാരി മുഹമ്മദ് അയ്യൂബിൻ്റെ ശബ്ദത്തിലൂടെ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. ജീവിതം എന്ന യാത്ര ഭയത്തിൻ്റെയും വിശപ്പിൻ്റെയും അതുപോലെ സ്വത്തുക്കളിലും ദേഹങ്ങളിലുമൊക്കെയുള്ള നഷ്ടത്തിൻ്റെയും എല്ലാം അടങ്ങിയിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമെന്നും അതിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക എന്ന് ബോധ്യപ്പെടുത്തുന്ന വചനം വബശ്ശിരി സ്വാബിരീൻ. മാത്രമല്ല, പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ വരുമ്പോൾ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, ദുരന്തങ്ങൾ ആപത്തുകൾ ബാധിച്ചു കഴിഞ്ഞാൽ ക്ഷമാശീലരായിട്ടുള്ള ആളുകളുടെ നാവുകളിലൂടെ പുറത്തു വരുന്ന വചനം ഇന്നാ ലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ എന്നതായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നൊരു വിശ്വാസിയുടെ മുഖമുദ്ര, അവരുടെ മനോഭാവം എങ്ങനെയായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന മനോഹരമായൊരു വചനമാണ് മധുരം ഖുർആനിലൂടെ ഇപ്പോൾ നമ്മൾ കേട്ടത്. പ്രസിദ്ധനായ ഖാരി മുഹമ്മദ് അയ്യൂബ് 1952 സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലുള്ള ഗ്രാമത്തിലാണ് ജനിച്ചത്. കുട്ടിക്കാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ പ്രാഗൽഭ്യം കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാത്ത് എന്നിവയിലെ കാലത്തിലുള്ള പഠനം നടത്തി. മധുരവും ഗൗരവവും അതുപോലെ തന്നെ ഹൃദയസ്പർശിയുമായിട്ടുള്ള ശബ്ദശൈലിയിലൂടെ അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പിൽ ഖാരി എന്ന നിലക്ക് അദ്ദേഹത്തെ ലോകപ്രസിദ്ധനാക്കി മാറ്റി. മസ്ജിദുൽ ഹറമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ ആസ്വാദകരുടെ അല്ലെങ്കിൽ ഖുർആൻ പ്രേമികരുടെ മനസ്സിൽ സ്ഥാനം നേടിയിട്ടുള്ള പ്രസിദ്ധനായ ഖാരിയാണ്. അപ്പോൾ മധുരം ഖുർആനാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കർമ്മസരണി. ഹദീസ് 15, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ ഭക്ഷിക്കുന്നത്, ഭാഗം 1. അവതരിപ്പിക്കുന്നത് ഹംസ മദീനി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ അല്ലദി ഹദാനാ ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമ. ബഹുമാന്യ സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അടിസ്ഥാനമാക്കി ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കർമ്മസരണിയിലൂടെ നമ്മൾ. 14-ാമത്തെ ഹദീസ് നമ്മൾ ചർച്ച ചെയ്തു. ഇനി 15-ാമത്തെ ഹദീസിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത്. ബുലൂഖുൽ മറാം എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മളെടുക്കുന്ന ഈ കർമ്മസരണി അൽഹംദുലില്ലാ കൂടുതൽ വിശദമായി ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിക്കാനുള്ള ഒരു അവസരമായി നമ്മൾ കാണേണ്ടതുണ്ട്. 15-ാമത്തെ ഹദീസ് ഹുസൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നമുക്കറിയാം ഹുസൈഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരുടെ കൂട്ടത്തിൽ സ്വാഹിബു സിർറി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു സ്വഹാബിയാണ്. കാരണം മദീനയിൽ മുസ്ലീങ്ങളായി അറിയപ്പെടുകയും എന്നാൽ ഉള്ളിൽ നിഫാഖ് കാപട്യം നിലനിർത്തുകയും ചെയ്തിരുന്ന പലരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അറിയിച്ചു കൊടുത്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹിയിലൂടെയുള്ള അറിവുകളായിരിക്കാം പിൽക്കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ വരാനിരിക്കുന്ന ഒരുപാട് ഫിത്നകൾ, കുഴപ്പങ്ങൾ, ആ കുഴപ്പങ്ങളുടെ സമയത്ത് അതിൽ ദിശാബോധം നൽകുന്ന, ഉമ്മത്തിന് വിവരങ്ങൾ നൽകുന്ന ഒരാൾ ജീവിച്ചിരിക്കണം എന്നതുകൊണ്ട് തനിക്ക് ശേഷം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരാളായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞതുകൊണ്ടായിരിക്കും കൂടുതൽ കാലം ജീവിച്ച ഹുസൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിനെ ഇത്തരം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. കാരണം പിൽക്കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സമൂഹത്തിലെ വ്യത്യസ്ത കുഴപ്പങ്ങൾ, രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളിലുമൊക്കെയുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ അതിന് നേതൃത്വം നൽകുന്നവർ പലപ്പോഴും ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇജ്തിഹാദ് നടത്തിയിട്ട് ആ ഇജ്തിഹാദിൽ പിഴച്ചതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ ഇസ്ലാം സ്വീകരിക്കുകയും അല്ലെങ്കിൽ ഇസ്ലാം മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുകയും എന്നാൽ അവസരം കിട്ടിയ ഒരു സന്ദർഭത്തിൽ അത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ പലരുമുണ്ടാകും. അതിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരിൽ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നവരെ തിരിച്ചറിയാൻ, അതറിയുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇവൻ്റെ അടിസ്ഥാനം ഇന്നതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ ജീവിച്ചിരിക്കണം എന്നതുകൊണ്ടേയായിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ചില രഹസ്യങ്ങൾ ഈ മനുഷ്യന് പറഞ്ഞുകൊടുത്തത്. ഏതായാലും അദ്ദേഹത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തഷ്റബു ഫി ആനിയത്തി ദഹബി വൽ ഫില്ല, നിങ്ങളൊരിക്കലും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കപ്പുകളിൽ കുടിക്കരുത്. വലാ തഅ്കുലു ഫി സിഹാഫിഹിമ, അവ രണ്ടും ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പ്ലേറ്റുകളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഒരു കാരണം, എന്തുകൊണ്ട് ഞാനിത് വിരോധിക്കുന്നു എന്ന് പറയാൻ, അതുകൂടി പറയുമ്പോഴാണല്ലോ ആളുകൾക്ക് ഒരു വിധി പറയും, ചെയ്യണം, ചെയ്യരുത്, അങ്ങനെയാകണം, ഇങ്ങനെയാകണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞാൽ കേൾക്കാൻ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല. എന്നാൽ അതിൻ്റെ കാരണം കൂടി അറിഞ്ഞാൽ വളരെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് ഉൾക്കൊള്ളാനും അത് അംഗീകരിക്കാനും കഴിയും. അല്ലെങ്കിലും മനസ്സുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ടാകും, അതിൻ്റെ പിന്നിലൊരു ഹിക്മത്ത് ഉണ്ടാകും, ഒരു കാരണമുണ്ടാകും എന്നറിയുന്നവരാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവരത് ഒഴിവാക്കേണ്ടത്, ഒഴിവാക്കുന്നതും ചെയ്യേണ്ടത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്, അങ്ങനെ തന്നെയായിരിക്കും. എന്നാലും ഒരു കാര്യത്തിൻ്റെ കാരണം കിട്ടുമ്പോൾ നമ്മുടെ ആ ഒരു പ്രാപ്യമായ അറിവ് അതുകൂടി കിട്ടുമ്പോൾ നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിന് കൂടുതലൊരു ബസീറത്ത്, കൂടുതലൊരു ഉൾക്കാഴ്ചയോടുകൂടി ആ കാര്യം നിർവഹിക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ, ചെയ്യാൻ ചെയ്യാതിരിക്കാൻ ഇതൊക്കെ നമുക്ക് കഴിയും. അതുകൊണ്ടായിരിക്കും പല കാര്യങ്ങളിലും, ഖുർആനാകട്ടെ ഹദീസുകളാകട്ടെ, ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ പറയും. പലപ്പോഴും പല കാര്യങ്ങൾ, ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടത് ചെയ്യണം എന്നത് കാരണങ്ങൾ പറയും. അതൊരു പ്രധാനമാണ്. നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ചില പാഠങ്ങളുണ്ടല്ലോ. നമ്മൾ വെറും കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നവരും വിരോധങ്ങൾ പറയുന്നവരും മാത്രമാകരുത്. നമ്മുടെ മക്കളോടാണെങ്കിലും നമ്മുടെ കുട്ടികളോട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് നമ്മുടെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരോട് പണി ചെയ്യുന്ന ആളുകളോട് അവരോട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് വെറും ഒരു കൽപ്പന മാത്രമല്ല, അവർക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നത് അവർക്കു കൂടി അത് ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്കൊരു ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ സാധിക്കും എന്ന ചില കാര്യങ്ങൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇതിലൊരു പാഠമാണ്. അല്ലാഹുക്കിപ്പോൾ നമ്മളോട് ഇന്നത് ചെയ്യണം അതിന്നതിനു വേണ്ടിയാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്കൊക്കെയുള്ള പാഠമാകാനും നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ചയോടുകൂടിയും മനസ്സറിഞ്ഞും അത് ചെയ്യാനും ഒരു സമാധാനത്തോടുകൂടി അത് നിർവഹിക്കാനുമുള്ള ഒരു അവസരം അതെല്ലാവർക്കും ഉണ്ടാകണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത് ആനിയത്തുൽ ദഹബ്, ആനിയത്തുൽ ഫില്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ, സ്വർണം വെള്ളി അവ രണ്ടിൻ്റെയും പ്ലേറ്റുകളും കപ്പുകളും പാത്രങ്ങൾ. അപ്പോൾ പാത്രങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളായിട്ട് ഒന്നും, അത് ഗ്ലാസ്സാകട്ടെ കപ്പുകളാകട്ടെ അതേപോലെ തന്നെ ബൗളുകളാകട്ടെ പ്ലേറ്റുകളാകട്ടെ ഇതുപോലുള്ളതൊന്നും നിങ്ങൾ അതിൽ കഴിക്കരുത് ഭക്ഷിക്കരുത് കുടിക്കരുത് എന്നതാണ് ഈ ഹദീസിലുള്ളത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ എന്തിനാണ് ഇത് വെള്ളവും ആയി ബന്ധപ്പെട്ട് പറയുന്ന അല്ലെങ്കിൽ ശുദ്ധിയുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് സ്വർണവും വെള്ളിയുടെയും പാത്രങ്ങൾ പറയുന്നത്? ഇതൊരു പ്രധാനമായൊരു കാര്യമാണല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണ്ഡിതന്മാർ ഈ ശുദ്ധിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ ശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെള്ളമാണ്. ഈ വെള്ളം അത് എടുത്തു വെക്കേണ്ടുന്ന പാത്രം എങ്ങനെയായിരിക്കണം, അത് പാത്രത്തിലാണല്ലോ എടുത്തു വെക്കേണ്ടത് സൂക്ഷിച്ചു വെക്കേണ്ടത്, അത്തരം ചില കാര്യങ്ങൾ അത് ഉപയോഗിക്കുന്നത് എങ്ങനെയുള്ള പാത്രങ്ങളിലായിരിക്കണം എന്നതുകൂടി ശുദ്ധീകരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിക്കൊണ്ട് ഇതൊരു ബാബായിട്ടാണ്, ബാബുൽ ആനിയ എന്ന് പറഞ്ഞിട്ട് ശുദ്ധീകരണത്തെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ പാത്രങ്ങളെ സംബന്ധിച്ച് പറയുക എന്നത് സാധാരണമാണ്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ശരിക്കിപ്പോൾ ഈ പാത്രങ്ങളെ സംബന്ധിച്ച് ഭക്ഷണം പാചകം ചെയ്യുക ഭക്ഷണം കഴിക്കുക എന്നതുമായി ബന്ധപ്പെട്ടാണ് അവിടെ വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട അശ്രീബത്ത് അതേപോലെ തന്നെ പാനീയങ്ങളുടെ കാര്യങ്ങൾ അതേപോലെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നിടത്ത് പറയാം. പക്ഷെ അതിനേക്കാളും ബന്ധം ഇവിടെയാണുള്ളത് എന്നതുകൊണ്ടാണ്, കർമ്മശാസ്ത്രപരമായുള്ള ബന്ധം ഇവിടെയാണ് എന്നതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇത് ചർച്ച ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊന്ന്, പാത്രങ്ങൾ പൊതുവിൽ ഏത് തരം പാത്രമാണെങ്കിലും അത് അനുവദനീയമാണ് എന്നതാണ് അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും ഒന്ന് ഹറാമാണ് എന്ന് പ്രത്യേകമായി ശരീഅത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊഴിവാക്കണം. അല്ലാത്തവയെല്ലാം അത് അനുവദിക്കപ്പെട്ടതാണ് എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഇപ്പോൾ ഏത് വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും, ഇപ്പോൾ ഒരു നജസായ വസ്തു കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം, കാരണം അത് നജസാണല്ലോ. നജസല്ലാത്ത മറ്റെന്ത് വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും അത് അനുവദനീയമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് എടുത്തു പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് സ്വർണം, രണ്ട് വെള്ളി. ഈ രണ്ട് വസ്തുക്കൾ നമുക്ക് പാത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ അഥവാ ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാനുള്ള പാത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുള്ളത്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നഹ ലഹും, അത് അവർക്കുള്ളതാണ്, ഫിദ്ദുനിയ, ദുനിയാവിൽ, അഥവാ അവിശ്വാസികളായ ആളുകൾക്ക് ദുനിയാവിൽ ഉപയോഗിക്കാനുള്ളതാണ് അത്, നിങ്ങൾക്ക് നാളെ പരലോകത്ത് ഉപയോഗിക്കാനുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ചില പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രങ്ങൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ. ആ കൂട്ടത്തിൽ ഒന്നാണ്, ഇത് മനുഷ്യർ പാത്രങ്ങളായിട്ടൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ കുറേ സ്വർണം, പാത്രങ്ങളായിട്ട് സ്വർണമായിട്ട് സമ്പത്തുള്ളവന് അങ്ങനെ വരും. അതോടുകൂടി സമ്പത്ത് എന്ന് പറയുന്നത് ഒരു സമ്പത്ത് വ്യവസ്ഥ അത് തകരും. കാരണം സ്വർണം വെള്ളിയാണല്ലോ പൈസയുടെ അല്ലെങ്കിൽ നാണയങ്ങളുടെയൊക്കെ മൂല്യമായിട്ടുള്ളത്. അങ്ങനെ മൂല്യമായിട്ടുള്ള ഈ സാധനം ഈ പാത്രങ്ങളായിട്ട് കിടന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അത് അങ്ങാടിയിലേക്ക് ഇറങ്ങേണ്ടുന്ന ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങേണ്ടുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ റസൂൽ അത് വിരോധിച്ചതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. മറ്റൊന്ന് പറഞ്ഞത് അത് ഭക്ഷണമായിട്ട് ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ട മനുഷ്യർ ഇത് കാണുമ്പോൾ അവനക്ക് ഭക്ഷണം വാങ്ങാനുള്ള പൈസ പോലും ഇല്ല. പൈസൻ്റെ അടിസ്ഥാനം സ്വർണവും വെള്ളിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ വാങ്ങാനുള്ള പൈസ ഭക്ഷണം വാങ്ങാനുള്ളത് പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ മറ്റുള്ളവൻ ഉള്ളവൻ അത് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള തളികയായിട്ടും വെള്ളം കുടിക്കാനുള്ള പാത്രമായിട്ടും ഉപയോഗിക്കുമ്പോൾ അവരുടെ മനസ്സ് എത്രമാത്രം പൊട്ടിപ്പോവും. അതുകൊണ്ട് പാവപ്പെട്ടവരുടെ മനസ്സിനൊരു ആശ്വാസവും സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എതിർത്തത്, ഇത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത് എന്നാണ്. മറ്റൊന്ന് സ്വർണത്തിൻ്റെ പാത്രത്തിൽ കുടിക്കുക, വെള്ളിയുടെ പാത്രത്തിൽ കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അഹങ്കാരത്തിൻ്റെയും അതേപോലെ തന്നെ ഒരു ആഡംബരത്തിൻ്റെയും ഒരു ഇസ്റാഫ് അമിതവ്യയത്തിൻ്റെയും ഒക്കെ മേഖലയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം അതിനെ എതിർത്തത് എന്ന്. പക്ഷേ ഈ ന്യായങ്ങളൊക്കെ ഇവിടെ ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ ഒരു പക്ഷേ ന്യായമായിട്ട് നമുക്ക് പറയാൻ പറ്റിയേക്കും. അതിനേക്കാൾ വലിയൊരു ന്യായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു ന്യായമുണ്ടെങ്കിൽ, ഒരു കാരണമുണ്ടെങ്കിൽ അതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ പാവപ്പെട്ടവൻ്റെ ഹൃദയം തകരും അതുകൊണ്ടാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവൻ്റെ ഹൃദയം അതിനേക്കാൾ വലിയ കാര്യങ്ങൾ കാണുമ്പോൾ തകരൂലേ? ഇപ്പോൾ വലിയ ഒരു മനുഷ്യന് അവൻ്റെ സമ്പത്തിൻ്റെ ഇതിനനുസരിച്ച് വലിയൊരു കൊട്ടാരം പോലെയുള്ള ഒരു വീടുണ്ടാക്കാം, മറ്റവൻ ഒരു ചാളയിൽ ഒരു ചെറിയ കുടിലിൽ കഴിയുന്ന ഒരവസ്ഥ. ഇസ്ലാമികമായിട്ട് തെറ്റൊന്നുമില്ലല്ലോ അതിനെ. അവനെ സഹായിക്കണം, എല്ലാം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അവന് ഭക്ഷണത്തിന് സഹായിക്കണം, വീടില്ല എന്നുണ്ടെങ്കിൽ വീടിനെ സഹായിക്കണം. ഇതേപോലുള്ള ഒരു കൊട്ടാരം അവനും ഉണ്ടാക്കി കൊടുത്താലേ എനിക്ക് ഈ കൊട്ടാരത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരാളൊരു ഒരു വാഹനം വാങ്ങാൻ തീരെ കഴിവില്ലാത്ത, അവനവൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരു വാഹനം ഇല്ലാത്ത ആളുകളുണ്ട്. എന്നാൽ വേണ്ടത്ര സമ്പത്തുള്ള കോടികളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അവൻ്റെ കോടികളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആയി അതെന്താ, ഇവിടെ എത്ര മനുഷ്യന്മാർ ഒരു വാഹനം ഒരു ബൈക്ക് പോലും ഇല്ലാത്തവരെത്ര ആൾക്കാരുണ്ട്, ഒരു സൈക്കിൾ പോലും വാങ്ങാൻ കഴിയാത്തവരെത്ര ആളുകളുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് വേറെയാണ്. അതുകൊണ്ട് അതൊരു ന്യായമായിട്ട് നമുക്ക് കാണാൻ പറ്റുകയില്ല. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് അതൊരു പ്രയാസമാകും. ആളുകൾ സ്വർണവും വെള്ളിയുമൊക്കെ സാമ്പത്തിക രംഗത്ത് ഉപയോഗിക്കേണ്ടുന്ന അങ്ങാടികളിലേക്ക് കച്ചവടത്തിനും അതേപോലെ തന്നെ ബിസിനസ് രംഗത്തേക്കുമൊക്കെ ഇറക്കേണ്ടുന്ന വസ്തു അതിങ്ങനെ പാത്രമാക്കിയിട്ട് തീന്മേശയിൽ വെക്കേണ്ട ഒരു സാധനമല്ല. അതുകൊണ്ടാണ് നബി വിരോധിച്ചത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതും ശരിക്കും പറയാൻ പറ്റിയ ഒരു കാര്യമല്ല. കാരണം ഒരാൾക്ക് എത്ര വേണമെങ്കിലും സ്വർണം ആഭരണമാക്കി ഉപയോഗിച്ചുകൂടെ? ആണിനോ പെണ്ണിനോ ആഭരണം എത്രയാണ്? അത് സ്ഥിരം ഉപയോഗിക്കുന്നതുണ്ടാകും, എടുത്തു വെച്ച് എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നതുണ്ടാകും. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഭരണം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കാം, അതൊക്കെ അനുവദിക്കപ്പെട്ടതാണല്ലോ. അപ്പോൾ അതായിരുന്നുവെങ്കിൽ ഇത്തരം കാര്യങ്ങളിലും ഒരു നിയന്ത്രണം, ഇത്രയേ ഒരു പെണ്ണിന് ആഭരണമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു നിയന്ത്രണം വെക്കേണ്ടിയിരുന്നു. അങ്ങനെയൊന്നും ഇസ്ലാം വെച്ചിട്ടില്ലാത്തതുകൊണ്ട് അതുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല അഹങ്കാരം വരും, ഒരു അമിതവ്യയം എന്ന നിലക്ക് അതുകൊണ്ടാണ് വിരോധിച്ചത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് എന്നും പറയാൻ പറ്റില്ല. കാരണം സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും ഒക്കെ എത്രയോ വില പിടിപ്പുള്ള വസ്തുക്കൾ ഇന്ന് ലോകത്തുണ്ടല്ലോ, ലോഹങ്ങളായിട്ട് തന്നെയുണ്ടല്ലോ, രത്നങ്ങളും അതേപോലെ തന്നെ മറ്റു പല വസ്തുക്കളുമായിട്ടുണ്ടല്ലോ. ഇത്തരം വസ്തുക്കൾ കൊണ്ട് ഒരു പാത്രം ഉണ്ടാക്കുകയാണ്, ഒരു ബൗളുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു കപ്പ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ഉണ്ടാക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമികമായിട്ട് അതിന് തെറ്റൊന്നുമില്ല. ഇസ്ലാമികമായിട്ട് അതിന് തെറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത് അതുകൊണ്ടുമല്ല. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച ഒരു കാരണം, ആ കാരണം എന്നേക്കും ശരിക്കുമുള്ള ഒരു കാരണം തന്നെയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതെന്താണ്? ഇന്നഹാ ലഹും ഫിദ്ദുനിയ വലകും ഫിൽ ആഖിറ എന്നതാണ്. ഇത് ദുനിയാവിൽ അവർക്കുള്ളതാണ്. ഈ ദുനിയാവിൽ അവർക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ദുനിയാവിൽ അവർക്ക് അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് അള്ളാഹ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്നല്ല, അവരുപയോഗിക്കുന്നതാണ് എന്നാണ് അതിനർത്ഥം. മാത്രമല്ല അവരെല്ലാവർക്കും അത് അള്ളാഹു അവർക്ക് നിക്ഷേപിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും അത് കിട്ടുമെന്നാണോ? അല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തന്നെ, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് എന്നാണ്. ദുനിയാവ് ആഗ്രഹിക്കുകയാണെങ്കിൽ, ആജിലത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവ്, പെട്ടെന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇത് കിട്ടണമെന്നൊരാൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഒന്ന്, അള്ളാഹ് ഉദ്ദേശിക്കുന്നതേ കൊടുക്കുള്ളൂ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്കേ കൊടുക്കുള്ളൂ. അപ്പോൾ എല്ലാ അമുസ്ലിങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ കാഫിറുകൾക്കും ദുനിയാവിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കപ്പ് പടച്ചവും കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്ലേറ്റുകൾ പടച്ചവും കൊടുക്കും എന്നൊന്നുമില്ല. അതിൻ്റെ ചിലർക്ക് കൊടുക്കും, അവർക്കത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് മതപരമായി നമ്മുടെ ഈ ഒരു ദീനിൻ്റെ ഈ ശരീഅത്തിൻ്റെ ഇതിൽ വിരോധമുണ്ട്. എന്നാൽ അവർ ഈ ശരീഅത്ത് സ്വീകരിക്കാത്തവരായതുകൊണ്ട് തന്നെ അവരങ്ങനെ ഉപയോഗിക്കുന്നു. അവരങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്ത് മറ്റൊന്നും അതിലില്ല. അത് അവരുപയോഗിക്കട്ടെ, അവരുപയോഗിക്കട്ടെ, നിങ്ങളത് ഉപയോഗിക്കാൻ നിൽക്കണ്ട എന്ന ഒരു സന്ദേശമാണ് അതിലുള്ളത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയാനും ഒരു കാരണമുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പിൽക്കാലഘട്ടത്തിൽ വലിയ സമ്പന്നനായി ജീവിച്ച ഒരാളാണ്. കാരണം ഇസ്ലാമിലെ ഒരാൾ ഇത്രയും സമ്പത്ത് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കണക്കൊന്നും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വരുമാനങ്ങളും, വലിയ സമ്പത്ത് ഉള്ള ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ സേവകരും ജോലിക്കാരും ഒക്കെ ആയിട്ടുള്ള വലിയ രൂപത്തിൽ തന്നെ ജീവിച്ച ഒരാളാണ് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. അതോടൊപ്പം അദ്ദേഹം ജീവിതത്തിൽ വളരെയധികം അത്തരം ഒരു ആഡംബരത്തോടു കൂടിയുള്ള ഒരു ജീവിത രൂപമുണ്ടെങ്കിലും അങ്ങേയറ്റത്തെ ദീനും തഖ്വയും ഒക്കെ നിലനിർത്തിയിരുന്ന, ഇബാദത്തുകളിലും മറ്റുമൊക്കെ വളരെയേറെ ശ്രദ്ധിച്ചിരുന്ന, ദീനീ കാര്യങ്ങളിൽ വളരെയേറെ സൂക്ഷ്മത പുലർത്തിയിരുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം തന്നെ പറയുന്നത് പിൽക്കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് എല്ലാവരും ഖൈറിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഞാൻ ഷെറിനെപ്പറ്റി ചോദിച്ചിരുന്നു. എന്തിനാണത്? ഖൈർ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ആരും ചോദിച്ചിട്ടില്ല എങ്കിലും അതിൻ്റെ വശങ്ങൾ ഇസ്ലാം വിശുദ്ധ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇബാദത്തുകളാണ് എങ്കിലും, അതേപോലെ തന്നെ ദാനധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട സദഖയും മറ്റു കാര്യങ്ങളുമാണ് എങ്കിലും, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ദിക്റുകളുടെയും പ്രാർത്ഥനകളുടെയും മേഖലകളാണെങ്കിലും ഇഷ്ടം പോലെ ദീനിലുണ്ട്, ഇബാദത്തുകളുടെയും ഇടപാടുകളുടെയും ഒക്കെ കാര്യത്തിൽ. എന്നാൽ ഷെറോ, ഷെറിനെ പറ്റി ആരും ചോദിക്കണില്ല. ഖുർആനും ഹദീസും ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങളുണ്ട് എന്നല്ലാതെ ആരും ചോദിച്ചറിയണില്ല. ഞാൻ അതായിരുന്നു ചോദിച്ചിരുന്നത്. കാരണം പിൽക്കാലഘട്ടത്തിൽ വരുന്ന ഷെറുകൾ, ഷെറിങ്ങനെ പിന്നീട് വന്നുകൊണ്ടിരിക്കുമല്ലോ. ശരിയത്ത് അത് ഖൈറ്, ആ ഖൈറിൻ്റെ മേഖല അല്ലെങ്കിൽ ഖൈറിൻ്റെ വഴികൾ, അത് ഇസ്ലാം പഠിപ്പിച്ചതാണ് ഖൈറിൻ്റെ വഴികൾ. ഷെറ് അത് പിന്നീട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മഹാഫത്ത അയ്യുതിരിക്കനീന, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചിരുന്നത് ഷെറിനെ പറ്റിയാണ്. അപ്പോൾ അത്രമാത്രം ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയിരുന്നു. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര വലിയ ആഡംബരത്തിൻ്റെയും സമ്പത്തിൻ്റെയും സുഭിക്ഷതയുടെയും കൊടുമുടിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോഴും അയാൾക്ക് ജീവിതത്തിൽ തഖ്വയും ജീവിതത്തിൽ സൂക്ഷ്മതയും ഒക്കെ പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് സ്വഹാബികളുടെ ഇത്തരം ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ നോക്കുക, ദാവൂദ് നബി അലൈഹി സ്വലാമും സുലൈമാൻ നബി അലൈഹി സ്വലാമും ആരാണ്? ഏറ്റവും വലിയ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കുടുംബത്തിന്, ദാവൂദ് അലൈഹി സ്വലാമിൻ്റെ കുടുംബത്തിനാണല്ലോ ഏറ്റവും വലിയ സമ്പത്തും ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകിയിട്ടുള്ളത്, അധികാരം നൽകിയിട്ടുള്ളത്. അതൊക്കെ ഉണ്ടാകുമ്പോഴും ലോകത്ത് ഇബാദത്തിൻ്റെ വിഷയത്തിലും തഖ്വയുടെ വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഇബാദത്ത്, ഏറ്റവും നല്ല ആബിദ് എന്ന നിലയ്ക്ക് നമുക്ക് എടുത്തു കാണിച്ചു തന്ന ആരാ? ദാവൂദ്. ദാവൂദ് അലൈഹിസ്സലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി പറഞ്ഞത് നിങ്ങളാരെങ്കിലും നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാവൂദ് അലൈഹിസ്സലാം നോമ്പെടുക്കുന്ന പോലെ എന്ത് ചെയ്യട്ടെ, നോമ്പെടുക്കട്ടെ, അതിലേറെ നിങ്ങൾ ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും സുഭിക്ഷതയുടെയും കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നമുക്ക് ഇബാദത്തിൻ്റെ രംഗത്തും അതേപോലെ തന്നെ ജീവിതത്തിലെ സൂക്ഷ്മതയുടെ രംഗത്തും ഒരേപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഹദീസ് ഹുദൈഫത്ത് ബിനുൽ യമാൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ എന്ന് തന്നെ നമുക്ക് പറയാം. അവിടെ അദ്ദേഹത്തിൻ്റെ സേവകനോട് എന്തോ ഒരു പാനീയം അദ്ദേഹത്തിന് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നത് ഒരു വെള്ളിയുടെ പാത്രത്തിലാണ്, വെള്ളിയുടെ കപ്പിലാണ് എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. അപ്പോൾ അദ്ദേഹം ആ പാത്രം വാങ്ങിയിട്ട് അദ്ദേഹത്തിനൊരു ഏറ് കൊടുത്തു. കാരണം എന്ത് എന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ സേവകന് ഇതിനു മുമ്പും ഇതുപോലെ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചെയ്യരുത്, ഇത് നമുക്ക് കുടിക്കാൻ പറ്റിയതല്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉപദേശം കൊടുത്തിരുന്നു. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇന്നി നഹൈതുഹു അയ്യസ്ഖിയനി ഫീഹി, ആ പാത്രത്തിൽ എനിക്ക് വെള്ളം തരരുത് എന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. എന്നിട്ടും ഒരുപക്ഷെ ഇവൻ മുസ്ലിം അല്ലാതിരിക്കാം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കാം, എന്നിട്ടും അദ്ദേഹത്തെ കൊണ്ട് ഇതിൽ കുടിപ്പിക്കണം, അള്ളാഹുവിൻ്റെ റസൂല് വിരോധിച്ച ഒരു കാര്യം ഇയാളെക്കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന ഒരു രൂപത്തിൽ അയാൾ പ്രവർത്തിച്ചതുകൊണ്ട് അദ്ദേഹം ആ കപ്പെടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു ഏറ് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം തന്നെ അപ്പുറത്തും നിൽക്കുന്ന ആളുകളോട് പറയാം, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ചെയ്ത് കണ്ടിട്ട് എന്തൊരു ക്രൂരതയാണ് ഞാൻ ചെയ്തത് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കാരണം ഇന്നി നഹൈതുഹു അയ്യസ്ഖിയനി ഫീഹി, ഈ പാത്രത്തിൽ കുടിക്കാൻ പാടില്ല എന്ന് ഞാൻ അവനോട്, എനിക്ക് വെള്ളം തരരുത് എന്ന് അവനോട് പറഞ്ഞിരുന്നു. ലാ തഷ്റബു ഫീ ആനിയത്തി ദഹബി വൽ ഫില്ല വലാ തഅകുലു ഫീ സിഹാഫിഹിമ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടും അവനിത് ചെയ്തതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക കൂടി ചെയ്യുന്ന ഒരു രംഗം, ഈ ഹദീസ് അദ്ദേഹം പറയാനുള്ള ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ചുരുക്കത്തിൽ ഈ ഹദീസ് ഇൻഷാല്ലാ ഇതിൻ്റെ ഗുണപാഠങ്ങളിലേക്ക്, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങളിലേക്ക് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ഒരു ദർസിൽ കടക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് കർമ്മസരണി ഹദീസ് 15, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ ഭക്ഷിക്കുന്നത് ഭാഗം 1. അവതരിപ്പിച്ചത് ഹംസ മദീനി.
5: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്ക് എത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
6: നമ്മളിപ്പോൾ പോകുന്നത് മധുരം ഖുർആനിലേക്കാണ്.
7: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷല്ല. ഇപ്പോൾ നമ്മൾ കേട്ടത് സൂറത്ത് തോബയിലെ 71-ാമത്തെ വചനമാണ്. ഖാരിയായ മരണപ്പെട്ടുപോയ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ളയുടെ ഖിറാഅത്താണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. പ്രശസ്ത ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം, അല്ലേ?
1: അതെ, യെസ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അദ്ദേഹം സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയും മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള, നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് അയ്യൂബ്.
0: മസ്ജിദ് നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഇമാമായിട്ടുണ്ടല്ലേ. ഇന്നത്തെ ആയത്ത് 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 71-ാമത്തെ വചനമാണ് കേട്ടത്. വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ട സഹനത്തെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്. അതായത് ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്സാരമെന്ന് പറഞ്ഞാൽ, സൃഷ്ടാവായ ശക്തിയെ, ആ മഹാശക്തിയെ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ ആളുകൾ, അത് എല്ലാവരും സൃഷ്ടികൾ തന്നെയാണ് എങ്കിലും മനുഷ്യരിൽ ആ സൃഷ്ടാവിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ആ സൃഷ്ടാവ് നമ്മിലേക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, അത് മുൻകഴിഞ്ഞു പോയവരാവട്ടെ, മരണപ്പെട്ടു പോയവരാവട്ടെ, ഇപ്പോൾ ജീവിച്ച് ഇരിക്കുന്നവരാവട്ടെ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാവട്ടെ, അതിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ സമുദായമാവട്ടെ, ആ സൃഷ്ടാവിൻ്റെ അടുത്ത് നിന്ന് വന്ന, ആ സമയത്ത് വന്ന വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി അതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരും തിരിച്ചറിയാതെ ജീവിക്കുന്നവരും തമ്മിൽ അഭേദ്യമായ വലിയ വ്യത്യാസമുണ്ട് എന്നും, ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ആ നിലക്കുള്ള മനുഷ്യരും ആ സൃഷ്ടാവിനോട് കാണിക്കുന്ന വല്ലാത്ത വണക്കവും കീഴ്വഴക്കവും, മാത്രമല്ല അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചറിവും സൂക്ഷ്മതയും ഭക്തിബോധവും അവരെ വേറിട്ട് നിർത്തുകയും, ആ നിലയ്ക്ക് തിരിച്ചറിഞ്ഞ ആളുകൾ തമ്മിലുള്ള വല്ലാത്ത ഒരു ആത്മീയമായ ഒരു ആത്മബന്ധം, ഒരു മാനസികമായ ബന്ധം അവിടെ സൃഷ്ടിക്കപ്പെടുകയും, മാത്രമല്ല അവരെല്ലാവരും, അത് ഏത് രാജ്യത്തുള്ളവർ, ഏത് അടുത്തുള്ളവർ അകലെയുള്ളവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രവർത്തിക്കുന്നത് നന്മക്ക് വേണ്ടിയാണ്. നന്മ ആളുകളോട് പറയാനും ആ നന്മ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനും ആ സൃഷ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിലക്കുകൾ ഓരോന്നും, അഥവാ ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മകളെ സംബന്ധിച്ച് കൃത്യമായി ആളുകളോട് പറഞ്ഞുകൊടുത്ത് സ്വന്തത്തെയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും, ആ സൃഷ്ടാവിന് വേണ്ടി കൂടുതൽ ഓർക്കാനും കൂടുതൽ അടുക്കാനും വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആരാധനാക്രമങ്ങൾ, നമസ്കാരം, അതുപോലെ തന്നെ സമ്പത്തിനെ പരിശുദ്ധിപ്പെടുത്താനുള്ള സക്കാത്ത് സിസ്റ്റം, ഇതിലൊക്കെ അവർ ഏകോപിച്ച് ഒരേപോലെ അതൊക്കെ കൃത്യമായി സമയോചിതമായി നിർവഹിക്കുകയും, അങ്ങനെ ആ അള്ളാഹുവിനെയും ആ അള്ളാഹുവിൻ്റെ സന്ദേശത്തെ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും കൃത്യമായി അനുസരിക്കുകയും ചെയ്യുന്നവരാണവർ. ആ നിലക്ക് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരേ ഞാളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഈ നിലക്കുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ, ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹവും ബറക്കത്തും റഹ്മത്തും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ആ യുക്തിമാനായ, യുക്തിസമ്പൂർണനായ, പ്രതാപശാലിയായ ആ അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകുന്നത്.
2: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം വിനയമുള്ളവരാവുക. വിഷയം അവതരിപ്പിക്കുന്നു അജീബ് കരുവാരകുണ്ട്.
3: ഏറെ പ്രിയനിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ദീനിൻ്റെ മാർഗത്തിൽ ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തൻ്റെ സ്വഹാബത്തിന് അവിടുത്തെ ജീവിതത്തിൽ നിന്ന് ധാരാളം സ്വഭാവഗുണ വിശേഷണങ്ങൾ പഠിപ്പിച്ച് നൽകുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഇത്തരം ഓരോ സൽസ്വഭാവങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും ദുസ്വഭാവങ്ങളിൽ നിന്ന് സ്വഹാബത്തിനെ വിലക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ രീതിയിലുള്ള ദുസ്വഭാവങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ടതായിട്ടുള്ള ദുസ്വഭാവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കേണ്ട സ്വഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധി, അതിനുള്ള പരിഹാരം നാം ഓരോരുത്തരും തേടേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് അക്രമം ഉണ്ടാക്കുന്ന സംസാരം, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ, ആ രീതിയിലുള്ള സ്വഭാവം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൂടാ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു നൽകുന്നൊരു സ്വഭാവമാണ് ഇൻഷാല്ലാ നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിങ്ങൾ വിനയമുള്ളവരാകൂ, ഒരാളും മറ്റൊരാളുടെ മേൽ ദുരഭിമാനം നടിക്കരുതെന്നും അതിക്രമം കാണിക്കരുതെന്നും അള്ളാഹു എനിക്ക് ബോധനം നൽകിയിരിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞതെന്താ പ്രിയപ്പെട്ടവരെ, ഇന്നല്ലാഹ ഔഹ ഇലയ്യ അൻ തവാളു. അള്ളാഹു സുബ്ഹാന വതാല റസൂലുള്ളാഹിക്ക് ബോധനം നൽകിയിരിക്കുന്നത് എന്താ, അൻ തവാളു, നിങ്ങൾ വിനയം കാണിക്കുക, വിനയമുള്ളവരായിത്തീരുക. എത്രത്തോളം എന്ന് വെച്ചാൽ, മറ്റുള്ളവരുടെ മേൽ നിങ്ങൾ അഹങ്കാരം നടിച്ച്, മറ്റുള്ളവരുടെ മേൽ ദുരഭിമാനം നടിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനും ഈ ഉമ്മത്തിനൊട്ടാകെ പഠിപ്പിച്ചു നൽകുക. വലാ യബ്ഗി അഹദുൻ അലാ അഹദിൻ, ഒരാൾക്കും മറ്റൊരാളുടെ മേൽ ദുരഭിമാനം നടിക്കാൻ പാടില്ല. അത് നമ്മോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള ദൂഷ്യ സ്വഭാവങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ദൂഷ്യ സ്വഭാവങ്ങൾ, ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കും, നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ റിസ്ഖിൽ, നമ്മുടെ പരലോക ജീവിതത്തിലും അത് വളരെയധികം ബാധിക്കുമെന്ന്, ദോഷകരമായി ബാധിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു വിലയും ഇല്ലാതെയാകുന്ന രീതിയിൽ, അതിനൊക്കെ പുറമെ അള്ളാഹുവിൻ്റെ അടുക്കൽ വിലയില്ലാത്ത ഒരവസ്ഥ നമുക്കുണ്ടാകും. പ്രിയപ്പെട്ടവരെ, തിന്മകൾ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അവരുടെയൊക്കെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകാരയോഗ്യമാക്കി തീർക്കുന്നതിൽ അത് പിന്തള്ളിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതാല ധാരാളം കരുണയുള്ളവനാണ്, നമുക്ക് ധാരാളം പുറത്തു നൽകുന്നവനാണ്. എന്നിരുന്നാലും നാം മനസ്സിലാക്കേണ്ടത് ആ റബ്ബ് നമ്മോട് കൽപ്പിച്ച കാര്യമാണ്, നിങ്ങൾ നല്ല നിലക്ക് വർത്തിക്കുക, നല്ല സ്വഭാവമുള്ളവരാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ട ഒരു സ്വഭാവമാണ് വിനയം ഉണ്ടാവുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വിനയം നാം ഓരോരുത്തരും ഓർക്കേണ്ടത്. പല സ്വഹാബിമാരും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ ഒരാൾക്കൂട്ടത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണെന്ന് സംശയിക്കുന്ന വിധത്തിലായിരുന്നു റസൂലുള്ളാഹിയുടെ നടത്തവും ഇരുത്തവും ഒക്കെ. കാരണം പ്രത്യേകിച്ച് റസൂലുള്ളാഹിക്ക് ഒരു അടയാളമില്ല, പ്രത്യേകിച്ച് ഒരു ആഡംബരമില്ല, പ്രത്യേകിച്ച് ഒരു കടന്നുവരവോ അങ്ങനെ ആർഭാടമോ ഒന്നുമില്ലാത്ത നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹിയുടെ പാതയാണ് നാം സ്വീകരിക്കേണ്ടത്. അത്രയും അഷ്റഫുൽ ഖൽഖായ, ഈ ലോകത്തിനെല്ലാവർക്കും മാതൃകയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനോട് വർത്തിച്ചിരുന്നത് എത്ര വിനയത്തോടുകൂടിയാണെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കാൻ സാധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ള നമ്മോട് പഠിപ്പിച്ചു നൽകിയത്. റബ്ബ് സുബ്ഹാനഹു വതാല റസൂലുള്ളക്ക് ബോധനം നൽകിയിരിക്കുന്നത് നിങ്ങൾ വിനയമുള്ളവരാവുക എന്നുള്ളതിനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിനയമുള്ളവരായി നമ്മുടെ അയൽപ്പക്കാരോടും കുടുംബക്കാരോടും മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും എല്ലാവരോടും നല്ല നിലയിൽ വർത്തിക്കാൻ അഹങ്കാരമോ അസൂയയോ ഒന്നും വെച്ചു പുലർത്താതെ അത്തരത്തിലുള്ള സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവർ, നാം മനസ്സിലാക്കേണ്ടത് ഈ അഹങ്കാരം കൊണ്ടോ അഹംഭാവം കൊണ്ടോ ദുരഭിമാനം നടിക്കുന്നതിലൂടെയോ നമുക്കൊന്നും നേടാൻ സാധിക്കുകയില്ല. ധാരാളം വെറുപ്പ് സമ്പാദിക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കാം. മറ്റൊരു ഉപകാരവും ഇത്തരത്തിൽ നടന്നതുകൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടായിത്തീരുന്നതല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരേണ്ടത് വിനയത്തിൻ്റെയും സൽസ്വഭാവത്തിൻ്റെയും നല്ല വർത്തമാനത്തിൻ്റെയും പുഞ്ചിരിയുടെയും നിഷ്കളങ്കതയുടെയും മനസ്സാണ്. ആ സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ടത്. പലർക്കും ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അവരുടെ നടത്തത്തിലും ഇരുത്തത്തിലും വർത്തമാനത്തിലും മറ്റുള്ളവരോട് ഇടപഴകുന്ന രീതിയിൽ വലിയവരോട് എങ്ങനെ സംസാരിക്കണമെന്നറിയാത്ത തൻ്റെ ബന്ധുക്കളോട് അയൽപ്പക്കാരോട് അവരോടൊക്കെ ഏത് രീതിയിലാണ് വർത്തിക്കണം എന്നറിയാത്ത ധാരാളം ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ അയൽക്കാരോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ ബന്ധുമിത്രാദികളോട് സംസാരിക്കുമ്പോൾ വിനയത്തോടുകൂടി താഴ്മയോടുകൂടി അവർക്ക് ഒരു ഉപദ്രവവും നമ്മുടെ സംസാരത്തിൽ നിന്ന് ഉണ്ടായിക്കൂടാ എന്നുള്ള ദൃഢബോധ്യത്തോടുകൂടി സംസാരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് മാതൃകയാക്കാവുന്ന ധാരാളം ആളുകളുണ്ട്. ചരിത്ര താളുകൾ എടുത്തു നോക്കിയാൽ ധാരാളം സലഫ് സ്വാലിഹീങ്ങൾ, അവരുടെയൊക്കെ ജീവിതം നമുക്ക് മാതൃകയാക്കാൻ സാധിക്കും. കാരണം അവരൊക്കെ ജീവിച്ചു വന്ന സന്ദർഭങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ അവരൊക്കെ തൻ്റെ മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും ഏതൊരു ഘട്ടത്തിലും ഏതൊരു സാഹചര്യത്തിലും താഴ്മയോടും വിനയത്തോടുകൂടി സംസാരിക്കുന്ന, അഹങ്കാരത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും ഒരംശം പോലും മനസ്സിൽ വെക്കാതെ സംസാരിക്കാൻ, ഇടപഴകാൻ, സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ദീനിൻ്റെ മാധുര്യം മറ്റുള്ളവരിലേക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചത്. ഇന്ന് പലരും ഈ ദീനിനെ വേറെ രൂപത്തിൽ ചിത്രീകരിച്ച് കാണിക്കുന്ന അവസ്ഥയാണ്. ദീനെന്ന് പറഞ്ഞാൽ, ഇസ്ലാമെന്ന് പറഞ്ഞാൽ അത് തീവ്രവാദമാണ്. ആ രീതിയിലുള്ള സംസാരവുമൊക്കെയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഈ മഹത്തായ ദീൻ ഇസ്ലാം ഒരു പുഞ്ചിരിക്ക് പോലും സ്വതക്ക കൽപ്പിച്ച, പ്രതിഫലമുണ്ടെന്ന് കൽപ്പിച്ച ഈ മഹത്തായ ദീൻ ഇസ്ലാമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചുമലുന്നത്. നാം ഓരോരുത്തരും ഏറ്റെടുത്ത് നടത്തേണ്ടത് ഈ മഹത്തായ ദീൻ ഇസ്ലാമാണ്. അത്രത്തോളം മഹത്തരമുണ്ട് ഈ ദീനിനെന്ന് നാം മനസ്സിലാക്കണം. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനം പകർന്നു നൽകുന്നതിൻ്റെയും മതമാണ് ഈ ദീൻ ഇസ്ലാമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹും അവൻ്റെ റസൂലും നമുക്ക് പഠിപ്പിച്ച് നൽകിയതും അതുതന്നെയാണ്. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതും കൊണ്ടു നടക്കേണ്ടതും മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകേണ്ടതുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വിനയമുള്ള ആളുകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞില്ലേ, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല എന്താ പറഞ്ഞത്? ഇബാദുർ റഹ്മാൻ, ഇബാദുർ റഹ്മാൻ ആരാണെന്നാ പറഞ്ഞത്? അവർ ഭൂമിയിലൂടെ ഈ ലോകത്ത് താഴ്മയോടുകൂടി വിനയത്തോടുകൂടി നടക്കുന്ന സൽസ്വഭാവികളായ ആളുകളാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, റസൂലുള്ളയും അള്ളാഹു സുബ്ഹാനഹു തആലയും നമ്മോട് കൽപ്പിക്കുന്നത് വിനയമുള്ളവരായി താഴ്മയോടുകൂടി ജീവിക്കാനാണ്. അഹങ്കാരത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും ആളുകളായിട്ടല്ല നാം ജീവിക്കേണ്ടത്, മറിച്ച് എല്ലാവരോടും നല്ല നിലയിൽ വർത്തിച്ചുകൊണ്ട് ജീവിക്കാൻ, എല്ലാവർക്കും താഴ്ന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവർ, നമുക്ക് മറ്റുള്ളവർക്ക് താഴ്ന്നു കൊടുത്തു, മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് താഴ്മയോടുകൂടി വർത്തിച്ചു സംസാരിച്ചു എന്നുള്ളത് പേരിൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ ദരജ വർദ്ധിപ്പിച്ച് നൽകുക തന്നെയുള്ളൂ, മറ്റൊരു കുറവും നമുക്കുണ്ടാവുകയില്ല. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നമ്മുടെ ദരജ വർദ്ധിപ്പിച്ച് നൽകും, നമുക്ക് ഔന്നിത്യം നൽകും. നാം മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, ആ രീതിയിലുള്ള ജീവിതം നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ നിസാര

0: വ്യക്തമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് ആ രീതിയിൽ ജീവിച്ച് മരിച്ചു പോകുന്ന യഥാർത്ഥ വിശ്വാസികളുടെ വിശ്വാസിനികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ചതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം വിനയമുള്ളവരാവുക. വിഷയം അവതരിപ്പിച്ചത് അജീബ് കരുവാരക്കുണ്ട്.
2: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി വോയിസ് ഓഫ് പീസ്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ റേഡിയോയിൽ വോയിസ് ഓഫ് പീസിൽ നമ്മൾ കേൾക്കുന്നത്.
4: പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭരണപക്ഷത്തുള്ള കക്ഷി പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ അതിനോട് ശക്തമായ നിലപാട്, അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ്. പക്ഷേ ഇപ്പോൾ പി എം ശ്രീ പദ്ധതി തൊട്ടു മുന്നുള്ള സർക്കാർ അതിൽ ഒപ്പുവെച്ചു എന്നതിൻ്റെ പേരിൽ അത് നടപ്പാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പത്തിൽ, അല്ലെങ്കിൽ അതിനോടൊരു കൃത്യമായ നിലപാട് പറയാൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യമുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ സർക്കാർ ചെയ്തിട്ടുള്ളത് ഒരു 4-അംഗ മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിക്കുകയും അവരോട് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ പോലും നമുക്ക് അതിനെതിരാണ്, അത് ഏതു വിധേനയും നടപ്പാക്കാതിരിക്കാനാണ് എന്നു പറയാൻ കഴിയുന്ന ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻ്റ് എവിടെയും കാണാനും പറ്റുന്നില്ല. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പി എം ശ്രീ എതിരെയുള്ള നിലപാടിൽ നിന്നുള്ള ഒരു പിന്നാക്കം പോക്കായി നിലവിലെ സാഹചര്യത്തെ കാണേണ്ടി വരുമോ?
5: നമ്മൾ ഇവിടെ ഈ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള വിഷയത്തിൽ ഈ കടുത്ത ആശങ്ക കേരളത്തിൽ നിലനിന്നൊരു സമയത്ത് നമ്മളന്ന് പറഞ്ഞൊരു നിലപാടുണ്ട്, എന്താ വെച്ചാൽ വി ഡി സതീഷിനൊരു അവസരം നൽകണം എന്നാണ്. അത് നമ്മൾ അന്ന് പറഞ്ഞൊരു കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലൊരു രാഷ്ട്രീയ വ്യക്തത നമ്മൾക്ക് പലപ്പോഴും കാണാൻ കഴിയാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഇന്ന് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതേ വ്യക്തത എല്ലാ കാര്യങ്ങളും നമ്മളുണ്ടാകുമെന്നാണ് പറയുന്നത്. അവിടെ എന്തോ ഒരു അവ്യക്തതയോ അല്ലെങ്കിൽ ഒരു സുതാര്യതയില്ലായ്മയോ നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ നിന്ന് വെച്ചാൽ നമ്മൾ ഈ നിയമസഭ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ സംവാദങ്ങൾ എന്ന് പറയുന്നതൊക്കെ നുണ പറയാനുള്ളൊരു വേദിയാക്കി മാറ്റുന്നതിൽ കാര്യമില്ല. അല്ലെങ്കിൽ ആർക്കാണ് ഏറ്റവും നന്നായിട്ട് കളവ് പറഞ്ഞ ആളുകളെ കബളിപ്പിക്കാൻ പറ്റുക, ഓരാണ് വിജയിച്ചത് എന്ന രൂപത്തിൽ ചിന്തിക്കേണ്ടതില്ല. അപ്പോൾ തൻ്റെ സംസാരിക്കാനുള്ളൊരു കഴിവ് കൊണ്ട് തൽക്കാലം മറിച്ചിടാം എന്നാണ് ചിന്തിക്കുന്നത് വെച്ചാൽ അതൊന്നും കേരളത്തിൽ നടപ്പാവില്ല. മാത്രം ആധുനിക കാലത്ത് തീരെ നടക്കില്ല. കാരണം അതിങ്ങനെ തെരുവുകളുടെയൊക്കെ ചെറിയ ചെറിയ ചിത്രങ്ങളായി ചെറിയ ചെറിയ ക്ലിപ്സായിട്ടിങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നൊരു കാലമാണ്. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ യൂട്യൂബുകളിൽ അതുണ്ട് എപ്പോഴും. അപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ഒരൊറ്റ ചോദ്യം എന്താ വെച്ചാൽ ഇത് നടപ്പാക്കാമോ ഇല്ലയോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്, ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഈ ഒരു ചോദ്യമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒന്ന് പിന്നെ ചില നുണകൾ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നുവെച്ചാൽ ഒന്നിപ്പോൾ ഇത് ഒപ്പിട്ടതുകൊണ്ടും ഒപ്പിടുക മാത്രമല്ല അതിൻ്റെ പേരിൽ പണം വാങ്ങിയിട്ടുണ്ട്, ഇനി നമുക്കത് പിൻവാങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. സത്യത്തിൽ എന്താണ്, PMC പേരിൽ പണം വാങ്ങിയിട്ടില്ല, മറിച്ച് എന്തുള്ളൂ, നേരത്തെ ഈ SSIയുടെ പേരിൽ കിട്ടേണ്ട പണത്തിൻ്റെ ഒരു ചെറിയ അംശം പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം കൊടുത്തു എന്നുള്ളതാണ്. നമുക്കറിയാം കഴിഞ്ഞ മന്ത്രിസഭ ഒരുപാട് ഈ വിമർശനങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഒടുവിലെടുത്ത നിലപാടെന്തായിരുന്നു, ഇത് തൽക്കാലം നടപ്പാക്കുന്നതിന് സാവകാശം വേണം എന്ന് പറഞ്ഞൊരു കത്ത് കൊടുക്കുന്നു, എന്നിട്ടൊരു ഉപസമിതിയെ നിശ്ചയിക്കുന്നു. ആ ഉപസമിതി ചേർന്നെടുക്കുന്ന തീരുമാനത്തിനനുസൃതമായിട്ട് പോകാം ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അതൊരു ബോധപൂർവം എടുത്തൊരു തന്ത്രമൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. എന്നുവെച്ചാൽ അതിന് പൂർണ്ണമായൊരു ബെനിഫിറ്റ് എന്ന് ഇടതുപക്ഷ സർക്കാരിനും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവിടെ പിന്നെ ഇത് എന്ത് തരത്തിലുള്ള ഒരിതാണ്, ഇതൊരു MOU എന്നാണ് പറയുന്നത്. നമ്മൾ കണ്ട നമ്മൾ അന്ന് കഴിഞ്ഞ സമയത്ത് നമ്മളൊക്കെ എന്താണ് പരിശോധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനൊരു പിന്നെ മെമ്മോറാണ്ടം എന്ന് പറയുമ്പോൾ അതിനെത്രമാത്രം ബൈൻഡിങ് ആണെന്നുള്ളത്, ഇനിയിപ്പോൾ അതിൽ മാക്സിമം എന്താ ചെയ്യുക, ഇപ്പോൾ ഈ എഗ്രിമെൻറ്റിൽ നിന്ന് പിൻവാങ്ങിയാൽ മന്ത്രിസഭ പിരിച്ചുവിടും,

0: ഇല്ലല്ലോ, ഒരുത്തരം പറഞ്ഞിട്ടുള്ളൂ ഈ ഫണ്ട് നൽകില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഫണ്ട് തരാൻ പറ്റില്ല എന്നുള്ളതാണ്. അവിടെ രണ്ട് ചോദ്യങ്ങൾ, ഒന്ന് ചിലപ്പോൾ ഈ നമ്മുടെ സർവശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത് ഇത് ഈ എൻ ഇ പി ഒക്കെ വരുന്നതിന് മുൻപുള്ളതാണ്, പി എം സി വരുന്നതിന് മുൻപുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഇപ്പോൾ ഒരിതിലേക്ക് ക്ലബ് ചെയ്യുകയാണ് ചെയ്തത്. അതിൻ്റെ ഫണ്ട് നൽകാനും ഈ എൻ ഇ പി അല്ലെങ്കിൽ പി എം സി എന്ത് ചെയ്യണം, അംഗീകരിക്കണം എന്നുള്ളതിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അത് തീർച്ചയായും കോടതികളിൽ ചോദ്യം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. കാരണം അതിൻ്റെ പർപ്പസ് തന്നെ വളക്കുകയെന്ന് വെച്ചാൽ കുട്ടികൾക്കുള്ള ഉച്ചകഞ്ഞി അടക്കമുള്ള കാര്യങ്ങളാണത്. അതൊക്കെ എങ്ങനെ തടഞ്ഞു വയ്ക്കുക? അതൊരു വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ അടിസ്ഥാന അവകാശത്തിൽപ്പെട്ട കാര്യങ്ങൾ ഇത് ഒരു കണ്ടീഷണലായിട്ട് തടഞ്ഞു വയ്ക്കുന്നത് മാനുഷിക വിരുദ്ധമാണ്. ആർ ടി ഐക്കും വിരുദ്ധമല്ലേ കുട്ടികളെ റൈറ്റിന്? കുട്ടികൾ ഇതിൻ്റെ പേരിൽ ഒരു പെറ്റീഷനുമായിട്ട് കോടതിയിൽ പോവുകയാണെങ്കിൽ ഏത് സർക്കാരിനാണ് നിൽക്കാൻ പറ്റുക? അത് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല, ഞങ്ങൾ ചെലവിക്കേണ്ട ഭക്ഷണം കിട്ടാത്ത ഈ ഫണ്ട് തടഞ്ഞു വെച്ചുകൊണ്ടാണ് എന്ന് വാദിക്കപ്പെടുകയാണെങ്കിൽ, അപ്പോൾ തീർച്ചയായിട്ടും എന്താ വെച്ചാൽ നിയമപരമായി നിലനിൽക്കില്ല എന്ന് ഞാൻ കരുതുന്ന ചില ഒരു എന്താണ് വൈഡർ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന ഒരു ഒരു മറ്റേ സുപ്രീം കോടതിയോ ഒരു കോടതിയാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ മുൻപിൽ നിലനിൽക്കാൻ ഇടയില്ലാത്ത ഒന്നാണ് ഇപ്പോൾ വയ്ക്കുന്ന ഈ കണ്ടീഷൻസും അല്ലെങ്കിൽ ഫണ്ട് തടഞ്ഞു വയ്ക്കലും. അതുകൊണ്ട് തന്നെ അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ തമിഴ്നാട് എന്ത് ചെയ്തിട്ടുണ്ട്? കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒന്നുകിൽ അതിൽ കക്ഷി ചേരുകയോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് പെറ്റീഷൻ നൽകുകയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇവിടെ തൽക്കാലം എന്ത് ചെയ്യും, ഈ ഫണ്ട് കിട്ടുമെന്ന് കരുതിയിട്ടാണെങ്കിൽ ആലോചിക്കും, ഇത്ര ഔദാര്യമല്ലല്ലോ, ഇത് അവകാശത്തിൻ്റെ ഭാഗമാണല്ലോ. കാരണം നമ്മുടെ നികുതിയുടെ എല്ലാ പിന്നെ രൂപവും മാറ്റി ജി എസ് ടി വരികയും അങ്ങനെ എല്ലാത്തിൻ്റെയും മുകളിൽ കേന്ദ്ര സർക്കാരിന് മോണോപോളി വരികയും അതിൽ നിന്ന് ചില പ്രത്യേക അനുപാതത്തിലാണിപ്പോൾ എല്ലാം വിതരണം ചെയ്യുന്നത്. ഇനി എന്തനുപാതമായിക്കോട്ടെ, അതിൽപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസത്തിന് നൽകേണ്ട ഫണ്ട് എന്ന് പറയുന്നത്. അത് നൽകുക എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ ഔദാര്യമാകാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, പറ്റില്ല. അവിടെ ഈ പറയുന്നത് പിന്നെ ഒപ്പ് മറ്റേ വെച്ചു എന്നതിൻ്റെ പേരിൽ നമ്മൾക്ക് പിൻവാങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നില്ല. രണ്ടെന്താ വെച്ചാൽ ഒപ്പ് വെച്ചാലും പ്രശ്നമില്ല എന്ന് അടുത്തൊരു വാദം. കാരണം നമ്മൾ ഭയപ്പെടേണ്ട വിഷയം കരിക്കുലം എന്നുള്ള ഇവിടെ നാം ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത ഒരു ഇതിൽ ഇപ്പം ഇപ്പോഴും ഫണ്ട് കിട്ടിയിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ ഫണ്ടിൽ പകുതി കൊടുത്തു അല്ലെങ്കിൽ ഒരു വർഷത്തെ ഫണ്ട് കൊടുത്തു എന്നിട്ട് പറയണം അടുത്ത് തരണമെങ്കിൽ എന്ത് ചെയ്യണം, കരിക്കുലത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വേണം എന്നാ പറയുന്നുള്ളെങ്കിലോ? ആ ചെറിയ ചെറിയ മാറ്റങ്ങൾ നടപ്പാക്കാതെ ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് ഈ ഏതും ഒരു അപകടവും ഉണ്ടാകാൻ വഴിയില്ല എന്ന ആളുകളെ തെറ്റിദ്ധരിച്ചു പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യമല്ല. ഇതിലൊരു ഏറ്റുമുട്ടലാണ് ഭയക്കുന്നതെങ്കിൽ നീതിപൂർവമായ ഒരു ഏറ്റുമുട്ടൽ, അതൊരിക്കലും ഒരു ജനത പിന്നെ കൂടെ നിൽക്കും. ഈ മന്ത്രിസഭയുടെ ഈ ഒരു യു ഡി എഫിൻ്റെ കൂടെ നിൽക്കും, ഈ ഇടതുപക്ഷവും കൂടെ നിൽക്കൂലേ. ഇടതുപക്ഷം എന്താ പറയുന്നത്? നടപ്പാക്കരുത് തന്നെ പറയുന്നത്. ഇപ്പോൾ പണ്ട് കാലത്ത് എന്തൊക്കെ പറഞ്ഞോയിക്കോട്ടെ, ഞങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അത് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ സംബന്ധിച്ചോളം ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരു പോരാട്ടത്തിന് തുടക്കം കുറിക്കട്ടെ. രണ്ടുപേരും ചേർന്നിട്ട് എന്ത് ചെയ്യട്ടെ, സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ മറ്റു കോടതികളിലോ ഇത് മൂവ് ചെയ്യട്ടെ. ഒരു കോമൺ പെറ്റീഷൻ എന്ത് ചെയ്യട്ടെ, മറ്റേ സർക്കാർ പ്രസിഡൻ്റ് അടുത്തൊക്കെ പോകട്ടെ. അപ്പോൾ ഞാൻ മനസ്സിച്ചാൽ ഇവിടെ ഇപ്പോൾ ഈ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൽപ്പെട്ട ചില സ്റ്റേറ്റുകൾ ഈ ത്രിഭാഷാ പദ്ധതി, അതും ഇതിൻ്റെ ഭാഗമാണ്. ത്രിഭാഷാ പദ്ധതി എന്ത് ചെയ്യണം, നടപ്പാക്കണമെന്ന്. അത് ഞങ്ങളുടെ സ്റ്റേറ്റുകളിൽ നടപ്പാക്കുന്നതിൽ ഞങ്ങൾക്ക് മറ്റേ റിലീഫ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. അതിനവർ പറഞ്ഞൊരു കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നാഗാലാൻഡ് അല്ല, അതാണ് ഒരു ഏതൊരു സ്റ്റേറ്റ് ഉണ്ട് അല്ലാണ്ട് എനിക്ക് വ്യക്തമായിട്ടുണ്ട്. ആ സ്റ്റേറ്റിൽ പറഞ്ഞാൽ അവിടെ മാത്രം 19 ഭാഷകളുണ്ട്. ഈ 19 ഭാഷകളും പ്രത്യേകം പ്രദേശങ്ങൾ സംസാരിക്കുന്നവരുണ്ട്. ഇതിലേത് ഭാഷയാണ് അവർ പിന്നെ ഈ ത്രിഭാഷാ പദ്ധതിയിൽ എന്ത് ചെയ്യണം, രണ്ടെണ്ണം നേറ്റീവ് ഇതാവണം എന്നാണ്. അപ്പോൾ ഒന്നിപ്പോൾ ഹിന്ദി എടുത്താൽ തന്നെ മറ്റേതിനകത്ത് ഏതെടുക്കുക? ഇതിനകത്തെല്ലാം കൂടെ എക്സാം നടക്കുമോ, നടത്താൻ പറ്റുമോ? ഒരു സർക്കാരിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഈ യൂണിറ്റിയെ തന്നെ, ഒരു മറ്റേ വിദ്യാഭ്യാസത്തിനകത്തുള്ള യൂണിറ്റിയെ തന്നെ നഷ്ടപ്പെടുത്തുന്നതല്ലേ? അപ്പോൾ അതുകൊണ്ടതിന് ഇളവ് തരണം എന്നാണ് ഞാൻ കരുതുന്ന. ഇളവ് കൊടുക്കേണ്ടി വരും, അതല്ലാതെ ഈ പറയുന്ന സർക്കാരിൻ്റെ മുമ്പിൽ നിലപാട് വേറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു ഇളവ് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ, അത് കൃത്യമായി സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇത്തരം നയങ്ങൾ നടപ്പാക്കുന്നതിന് ചില അടിസ്ഥാനപരമായ ബുദ്ധിമുട്ടുകളുണ്ട് എന്നായിരിക്കും. അതൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട വിഷയങ്ങൾപ്പെട്ടതാണ്. പിന്നെ ഒന്നിപ്പോൾ എന്ന് വെച്ചാൽ പ്ലസ് ടുവിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നടപ്പാക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാലോ, അത് പ്ലസ് ടുവിൽ പഠിപ്പിക്കുന്ന NCERTയിലാണ്. ഞാൻ പറഞ്ഞത് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ കേന്ദ്ര NCERTയെ പോലും സ്റ്റണ്ടാക്കുന്ന രൂപത്തിലുള്ള, അവർക്ക് പോലും അത്ഭുതം തോന്നിക്കുന്ന രൂപത്തിലുള്ള മനോഹരമായിട്ടുള്ള പുസ്തകം എന്ത് ചെയ്യണം, NCERT കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. അതിനുള്ള വിദ്യാഭ്യാസ വിദഗ്ധരും ഒക്കെ കേരളത്തിലുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു അടിമത്തം ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? മാത്രമല്ല, ആലോചിച്ച് നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ മാറ്റങ്ങൾ അവർ കൊണ്ടുവരുന്നത് എന്തിലാണ്? ചില പ്രത്യേക മേഖലകളിലൊക്കെയാണ്, അല്ലെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഇപ്പോൾ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സയൻസ് മാറേണ്ടതില്ലല്ലോ. മാത്സ് മൊത്തം മാറേണ്ടതുണ്ടോ? ഇംഗ്ലീഷ് മാറേണ്ടതുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു സിലബസ്, ഒരു കരിക്കുലവും ഒരു സിലബസും ഒക്കെ രൂപപ്പെടുത്താൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല, ഒരു പക്ഷേ നല്ല രീതിയിൽ ഇതിനെ, ഈ പുസ്തകത്തേക്കാൾ നല്ല രീതിയിലുള്ള ഫോർമാറ്റിൽ, അതിൻ്റെ മറ്റേ ക്വാളിറ്റിയിലൊക്കെ ഉള്ള പുസ്തകങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഒരു പക്ഷേ അത് മറ്റു പല സ്റ്റേറ്റുകൾ പോലും അതിനെ സ്വാഗതം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഈ മൂവ്മെൻറ്റ്സ് നടത്തുന്നതിന് പകരം ഒരു കീഴടങ്ങളിലേക്ക് പോകുന്നു എന്നതാണ് ഒരു പ്രശ്നം.
1: നാം ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്.
2: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്ന ഒരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: അടുത്തതായി പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത് സ്നേഹക്കൂട്. സങ്കടങ്ങൾ പങ്കുവെക്കാം. നമ്മോടൊപ്പം ചേരുന്നത് ഹാരിസ് ബിൻ സലീം, സുഹൈർ പാണ്ടിക്കാട്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ പൊതുവെ ഒരുപാട് സൗകര്യങ്ങൾക്ക് നടുവിലാണ് ഉള്ളത്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും മനസ്സമാധാനം ലഭിക്കുന്നില്ല. ഇവിടെയാണ് ഇത്തരം പ്രോഗ്രാമുകളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൽ പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീമാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹാരിസ്ക, ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത് അവർക്ക് ദേശത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കല്യാണം കഴിച്ചിട്ടുണ്ട്, 3 മക്കളൊക്കെ ഉണ്ട്. ദേഷ്യം കൂടുതൽ കാണിക്കുന്നത് മക്കളോടാണെന്നാണ് പറയുന്നത്. ഇത് എന്നെ എൻ്റെ ജീവിതം ഇതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുമോ, എന്തെങ്കിലും രോഗം ആയി മാറുമോ എന്നൊക്കെ ഒരു ആശങ്കയാണ് ഈ ഒരു ശ്രോതാവ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്.
3: നേരത്തെ അദ്ദേഹത്തിന് ഇല്ലാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് അദ്ദേഹം അതിനെക്കുറിച്ചൊരു പ്രതിവിധി ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അയാളുടെ ഒരു ജീവിത പ്രകൃതി അനുസരിച്ച് ദേഷ്യമായി പെരുമാറുന്ന ഒരു സ്വഭാവക്കാരനല്ല. അപ്പോൾ അടുത്ത കാലത്തായിട്ട് വന്നു ചേർന്നതാവുന്നതായിരിക്കണം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം. ഇപ്പോൾ നമ്മൾ പൊതുവേ ദേഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഒരാളോട് ഏറ്റവും സ്നേഹത്തിൽ പെരുമാറുന്ന ആളാരാന്ന് വെച്ചാൽ ഉമ്മയാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളോട്, അവരോടൊരു ഉമ്മ വളരെ വാത്സല്യപൂർവ്വമാണ് പെരുമാറുക. പക്ഷെ നമ്മളൊക്കെ നമ്മളെ വീടുകളിൽ കാണാറുണ്ട്, ഏറ്റവും അധികം ആ കുട്ടിനോട് ജീവിതത്തിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവുക ആരായിരിക്കും? ഉമ്മയായിരിക്കും. അതെങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ദേഷ്യം എന്നുള്ളത് ഒരു സ്നേഹമില്ലായ്മ കൊണ്ടുണ്ടാവുന്നതല്ല, അത് അവർ തന്നെ വിചാരിക്കാതെ അവരിൽ നിന്ന് സംഭവിച്ചു പോകുന്നൊരു കാര്യമാണ്. അവർക്കത് നിയന്ത്രണ വിധേയമാവുകയും സ്വാഭാവികമായും അയാൾ ബോധപൂർവം ചെയ്യുന്നതുമാണെങ്കിൽ ഒരു ഉമ്മയിൽ നിന്ന് ഒരിക്കലും കുട്ടിയോടൊരു ദേഷ്യം ഉണ്ടാവില്ല. അപ്പോൾ ആ ദേഷ്യം അടിയായി മാറും, ഭയങ്കര കലാപമായി മാറും, അതൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഈ ദേഷ്യത്തിൻ്റെ ഒരു പല കാരണങ്ങളിൽ ഒരു കാരണം എന്നുള്ളത് മാനസിക സമ്മർദ്ദമാണ്. നമ്മൾ വളരെയധികം മാനസികമായൊരു സമ്മർദ്ദത്തിലായിരിക്കും. അതിപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവിടെ വീട്ടിലെ ജോലികളുണ്ടായിരിക്കും, ജോലി ഭാരങ്ങളുണ്ടാവും, അവിടെ സ്വന്തമായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഭാരങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികൾ ഭയങ്കര ലോഡാണ് നൽകുക, അവിടെ പെരുമാറ്റങ്ങൾ, അവിടെ ആവശ്യങ്ങൾ. അപ്പോൾ വരുമ്പോൾ എന്ത് ചെയ്യും? അവർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അത് പൊട്ടിത്തെറിക്കണം എന്താണെന്ന് വെച്ചാൽ പുറത്തൊരാളോടാവുമ്പോൾ എന്ത് ചെയ്യും? അത് ബുദ്ധിമുട്ടുകളാവും. പക്ഷെ അത് ഭർത്താവിനോടോ അല്ലെങ്കിൽ ഭാര്യയോടോ മക്കളോടോ ആവുമ്പോൾ പൊതുവെ പോലെ അത് സഹിച്ച് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവരത് പ്രകടിപ്പിക്കുന്നതിൻ്റെ കാര്യം, അവരറിയാതെ പ്രകടിപ്പിക്കണം. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യവും. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് മാനസിക സമ്മർദ്ദങ്ങൾക്കുള്ള കാരണങ്ങൾ, ആ സാഹചര്യങ്ങൾ ശരിക്കും എന്ത് ചെയ്യണം? പരിശോധിക്കണം. ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് പല ലോഡുകൾ വരും. അപ്പോൾ അയാളുടെ ജോലി, അത് അവനവൻ്റെ ജോലി തന്നെ അവനൊരു വലിയൊരു ഭാരമായിരിക്കും. പിന്നെ കുടുംബപരമായ ചുമതലകൾ, ചിലപ്പോൾ എന്തെങ്കിലും സംഘടനാപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയകൾ, അതേപോലെ തന്നെ വേറെന്തെങ്കിലും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്, ഫാമിലി, കുട്ടികൾ. അപ്പോൾ ഇങ്ങനെ ഒരു 100 കാര്യങ്ങൾ എന്താണ് ഒരു വ്യക്തിക്ക് താങ്ങാവുന്നതിലേറെ ലോഡായിട്ടാണ് എന്ത് ചെയ്യുക ഇന്നത്തെ കാലത്ത് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സമ്മർദ്ദത്തിലാവും. അപ്പോൾ നമുക്കൊരു റെസ്റ്റ് ഉണ്ടാവില്ല, നമ്മളെപ്പോഴും ഓട്ടത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ കുട്ടികളിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പോൾ, എന്തെങ്കിലും ചെറിയ സംശയം, അപ്പോൾ പൊട്ടിത്തെറിക്കും. ഈ പൊട്ടിത്തെറിക്കുമ്പോൾ എന്താണ്ടാവണമെന്ന് വെച്ചാൽ ഈ കുട്ടി ചെയ്ത പ്രവൃത്തി ഇദ്ദേഹം കാണിക്കുന്ന കോപത്തിന് മാത്രമുള്ള ഒരു കാരണമാവില്ല. അത്ര വലിയ തെറ്റൊന്നും ആ കുട്ടി ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളീ പ്രകടിപ്പിക്കുന്നത് ആ തെറ്റിനോടുള്ള ദേഷ്യമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു വികാരമാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ പൊട്ടിത്തെറികൾ എന്ത് ചെയ്യും? കുട്ടികൾ ഭയങ്കര ആഘാതം ഉണ്ടാക്കും. പിന്നെ നമ്മൾ തന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിനപ്പോൾ ഞാൻ ഇത്രമാത്രം ദേഷ്യപ്പെട്ടതെന്ന് അയാൾക്കാണ് തോന്നും. ആ കുറ്റബോധത്തിൽ നിന്നാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് ചെയ്യേണ്ടത് ഒന്ന്, നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ കുറക്കുക. എന്താണ് എൻ്റെ പ്രശ്നങ്ങൾ? നമുക്ക് കഴിയാവുന്ന ലോഡല്ലേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. എത്രമാത്രം എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ജീവിത പരീക്ഷണങ്ങൾ പോലും അയാൾക്ക് താങ്ങാവുന്നതേ കൊടുക്കുള്ളൂ. നമുക്കൊരു പരീക്ഷനായിട്ട് ഇപ്പോൾ രോഗമോ ബുദ്ധിമുട്ടോ കാടൊക്കെ തരികയാണെങ്കിൽ അത് നമുക്ക് താങ്ങാൻ പറ്റുന്നേ തരുള്ളൂ എന്നാണ്. ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസാഹ എന്ന് പറയുന്നതിന് അങ്ങനെ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് താങ്ങാനാവാത്ത എന്തിനാണ് നമ്മൾ വെറുതെ നിൽക്കുന്നത്? നമ്മൾ നമ്മുടെ ഒരു പാകത്തിനനുസരിച്ച്, നമ്മുടെ സമയത്തിന്, നമ്മുടെ ഉറക്കം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ കുടുംബം ഒക്കെ നോക്കി പോകാവുന്ന ഒരു സമാധാന ജീവിതം നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ദേഷ്യം കുറയും. പിന്നെ എപ്പോഴും നമ്മളെന്താ വെച്ചാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും രാവിലെയും വൈകുന്നേരമുള്ള അധികാരങ്ങളൊക്കെ നമ്മൾ ശരിക്ക് ചെല്ലുക. നമ്മൾ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. നല്ല നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ആശയങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ നമ്മുടെ വൈഫിനോടൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മുടെ മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഒന്ന് സമാധാനപ്പെടുത്തുക. അങ്ങനെ പരിഹരിക്കാൻ പറ്റും. അങ്ങനെ ഒന്നും പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ എന്തായിരിക്കാം, എന്തെങ്കിലും ചെറിയ ഡോക്ടർമാരെ കണ്ട് ചിലപ്പോൾ ചെറിയ ചികിത്സകൾ എടുക്കേണ്ടി വരും.
2: മനസ്സിനെ ശാന്തമാക്കാൻ
3: കഴിഞ്ഞാൽ ദേശത്തെ ശാന്തമാക്കാൻ പറ്റും.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റായി മെസ്സേജുകൾ അയക്കാവുന്നതാണ്. ഈ ഒരു പ്രോഗ്രാമിൽ ഇത്തരം നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ ആരിസ് മൗലവിയുടെ മറുപടിയിലൂടെ കിട്ടുന്നത്. മറ്റൊരു ശ്രോതാവ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഭർത്താവിൻ്റെ വിഷയത്തിൻ്റെയാണ്. ഭർത്താവിന് നിസ്കാരമില്ല എന്നാണ് പറയണത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ജുമാക്കൊക്കെ ആണെങ്കിൽ വളരെ അപൂർവമായിട്ടാണ് ജുമാക്ക് പോകുന്നത്, നിസ്കാരമില്ലാത്ത ഒരു അവസ്ഥയാണുള്ളത്. പിന്നെ മക്കളും തന്നെ വലിയ മക്കളായി വരികയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പിന്നെ നിസ്കാരമില്ലാത്തതുകൊണ്ട് തന്നെ മറ്റു പല പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് മുക്തമാവാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് കുറച്ച് സുദീർഘമായ ഒരു മെസ്സേജിലൂടെ ഈ ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്.
3: എന്താ വെച്ചാൽ ഒരു ദീൻ എന്നുള്ളത് ഒരാളിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. അതെന്തായാലും ഒരു വ്യക്തിക്ക് ദീൻ ഉണ്ടായിരിക്കണം. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കുന്നത് ദീൻ പിന്നെ ഉണ്ടാക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നത് അത്ര ശരിയല്ല. അതുകൊണ്ടായിരിക്കണം നബി ഇസ്ലാസ് വിവാഹത്തിൻ്റെ സമയത്ത് ആ ദീൻ നോക്കണം എന്ന് പറയണത്. സമ്പത്ത് നോക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ സമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് വന്നു ചേരും. പക്ഷെ ഒരു വ്യക്തിയുടെ ദീൻ എന്നുള്ളത് പിന്നീട് വന്ന് ചേർന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇവരെ വിവാഹം ഏതായാലും കഴിഞ്ഞു, നമ്മളെ മക്കളേക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ദീനി പശ്ചാത്തലങ്ങളുള്ള ആളുകൾക്ക് തന്നെ ചെയ്തു കൊടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് ഉണ്ടാവല് പ്രയാസമായിരിക്കും. അതിലുപരി ദീനില്ലാത്തതിനെ കുറിച്ച് ദമ്പതികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഭർത്താവിന് ദീനില്ലാന്ന് പറയാനുള്ള കാരണം, ദീൻ എന്നുള്ളത് അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും പ്രതികൂലമായി ബാധിക്കും. ഇപ്പോൾ ഭർത്താവിന് ദീനില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി പരമായി നമ്മളെടുക്കുന്ന ഏത് തീരുമാനങ്ങളും എന്തായിരിക്കും, റോങ് ആയിരിക്കും. കാരണം എല്ലാറ്റിലും അള്ളാഹുവിൻ്റെ ദീൻ സമ്പൂർണ്ണമായ മാർഗനിർദ്ദേശം നൽകുന്നത് കൊണ്ട് നമ്മൾ ദീനിയായി പോകണവർക്ക് അതനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഭാര്യ ദീനനുസരിച്ച് നിൽക്കുന്ന തീരുമാനങ്ങൾ ഭർത്താവിന് സ്വീകാര്യമാവില്ല. അപ്പോൾ അവിടെ കോൺട്രഡിക്ഷൻ വരും. തമ്മിലെപ്പോഴും അവർ തമ്മിൽ വഴക്കായിരിക്കും. അപ്പോൾ ദീനില്ലാന്നുണ്ടെങ്കിൽ ഒരു ദാമ്പത്യം എന്താണ് ആത്യന്തികമായി പ്രശ്നമാണ്. അതുകൊണ്ടാണ് എങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടും എന്താണ് ഭർത്താവിൻ്റെ ദീനില്ല എന്നുള്ളത് അവരുടെ ഫാമിലി ലൈഫിന് അത്രമാത്രം പ്രതികൂലമായി ബാധിക്കുന്നത് കൊണ്ടാണ് അവർ ചോദിക്കണം. ഇനിയിപ്പോൾ നമ്മുടെ മുന്നിലെ മാർഗം എന്താണെന്ന് വിചാരിച്ചാൽ, ഏതൊരു വ്യക്തിയിലും എന്താണ് ശരിയായ ബോധം എത്തിച്ചു കൊടുത്താൽ അയാൾ എന്താവാം, പരിവർത്തിക്കപ്പെടാമെന്നാണ് പറയുന്നത്. ബോധപൂർവം മതത്തെ നിരാകരിക്കാത്ത ഒരാളെ സംബന്ധിച്ചു അറിവില്ലായ്മ കൊണ്ട് പിന്നെ ദീനിനെ നിഷേധിക്കുന്ന, ദീനനുസരിച്ച് ജീവിക്കാത്ത ആളുകളിൽ ഒരു പ്രബോധകനെ പ്രതീക്ഷയുണ്ടെന്നാണ് പറയാം. ഒരു പ്രബോധകനെ പ്രതീക്ഷയുള്ളത് ആരിലാണ്? അറിവില്ലായ്മ കൊണ്ട് ദീന് ഇല്ലാതെ പോകുന്ന ആളുകൾക്കാണ്. അപ്പോൾ അറിവില്ലാത്ത ആളുകളെ എന്ത് ചെയ്യാം, അറിവ് കൊടുത്താൽ അവർ ദീനിലേക്ക് വരും. അപ്പോൾ ഇവിടെ ചെറിയ പ്രസന്ധി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഭർത്താവിനെ ഭാര്യ ഉപദേശിക്കുമ്പോൾ അയാൾക്കൊരു ഈഗോ വർക്ക് ചെയ്യും. എന്ത്, നീ എന്നെ പറഞ്ഞ നന്നാക്കണ്ട എന്നുള്ളതായിരിക്കും. മക്കൾ പിതാവിനെ ഉപദേശിക്കുമ്പോൾ അപ്പോൾ എന്തായിരിക്കണം, തന്ത്രപരമായിട്ട് എന്ത് ചെയ്യണം, ഒരു ഹിക്മത്തിൽ എന്ത് ചെയ്യണം, അങ്ങനെ ഉദോളിലാസബിൽ ഹിക്മ, ഒരു ഹിക്മത്തിലും മൗഇദത്തുൻ ഹസന, നല്ല സ്നേഹപൂർവ്വമുള്ള ഉപദേശങ്ങളിലൂടെയും ഏതൊരു വ്യക്തികളെയും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. ആ നിലക്ക് എന്ത് ചെയ്യുക, ഒരു ശ്രമം ഇവർ നടത്തി വെക്കാം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ജീവിതത്തിൽ നല്ല നല്ല ആശയങ്ങൾ ഷെയർ ചെയ്യും. നമ്മുടെ പാചകത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച്, വാഹനത്തെക്കുറിച്ച്, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ എന്തായിരുന്നാലും ഭാര്യ ഭർത്താക്കന്മാർ സംസാരിക്കൂലേ. അപ്പോൾ നല്ല നല്ല ആശയങ്ങൾ പറയുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പരസ്പരം സ്വീകരിക്കാറുണ്ടല്ലോ. അതേപോലെയുള്ള നല്ല ആശയങ്ങളായി, യുക്തിപൂർവമായിട്ടുള്ള നല്ല ലോജിക്കുള്ള സംസാരങ്ങളായിട്ട് വന്നാൽ തീർച്ചയായും എന്ത് ചെയ്യും, അതവർ ആക്സെപ്റ്റ് ചെയ്യും. നേരെ വെച്ച് നമ്മളിപ്പോൾ അവരെങ്ങനെ തന്ത്രപരമായിട്ട് എന്തെങ്കിലും കാസറ്റോ സീപ്പിനൊക്കെ ഇട്ടുകാട്ട്, അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ വെച്ചുകാണ്ട് എങ്ങനെയും കേൾപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ എന്ത് ചെയ്യും, അതൊക്കെ അവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ അത്തരം ശ്രമങ്ങളെയൊക്കെ അവർ നിരാകരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട നമ്മളെങ്ങനെയാണോ മാറിയത്, ആ ആശയങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, ഇവർക്ക് സാന്ദർഭികമായി, കുടുംബമല്ലേ, ഇഷ്ടംപോലെ അവസരങ്ങൾ കിട്ടും, സാന്ദർഭികമായി നമ്മൾ എന്ത് ചെയ്യണം, ആ ആശയങ്ങൾ കൊടുത്താൽ ആ മാറ്റം സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പടച്ചവനെക്കുറിച്ചും ഒക്കെയുള്ള ബോധമുണ്ടായേ ക്രമേണ മാറും. എന്തായാലും മാറിയേ പറ്റൂ എന്നുള്ളതാണ്. പിന്നെ ഒരു പരിധിവരെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടും അദ്ദേഹം ഒരു ദുർവാശി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ദാമ്പത്യം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ദീനിയായിട്ടുള്ള ഒരു പരിവർത്തനോട് സാധ്യമാകുള്ളൂ എന്നൊരു കണിശമായ തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരും. ആ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ അവർ മാറാൻ തയ്യാറാകും. മാറാൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മളെ വഴി നോക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ശ്രമം നടത്തിയാൽ ഒരു പക്ഷേ അദ്ദേഹത്തെ പിന്നെ നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കും. ഇന്നാക്ക് ഹിദായത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു ഉത്തരം തരുന്നതുകൊണ്ട് സ്വാഭാവികമായും ഒരു ഉണ്ടാകും. ഏതായാലും സഹോദരിയുടെ നല്ല ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ.
2: ആമീൻ. ഹരിസ് മൗലവി പറഞ്ഞതുപോലെ അവർക്കിതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം, എന്നിട്ടും ഇങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്.
3: ആ അതെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു നിർബന്ധം പിടിക്കുക. അതായത് ദീനിയായിട്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളങ്ങനെ നിസ്കാരം പരിപാടി ഒന്നുമില്ലെങ്കിൽ മതപരമായി എനിക്ക് നിങ്ങളുടെ കൂടെ നിന്ന് പോകാൻ തടസ്സങ്ങളുണ്ട്, അപ്പോൾ എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വരുന്നതാണ്. അതിന് ഉത്തരവാദി അവരല്ല, അയാളാണല്ലോ. കാരണം ഇവർ ഒരു മുസ്ലിം സ്ത്രീയാണെന്ന് അറിഞ്ഞുകൊണ്ടും നിസ്കാരം നോമ്പൊക്കെ ഉള്ള ആളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അയാൾ കല്യാണം കഴിച്ചത്. അപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണം? ആ ദീനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു ഫ്രീഡം അയാൾ കൊടുക്കണം. അയാൾക്ക് അതിനോടൊന്നും യോജിപ്പില്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യണം? അങ്ങനത്തെ ഒരാളല്ലേ കല്യാണം കഴിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ഒരു ശക്തമായൊരു തീരുമാനത്തേക്ക് പോകുമെന്ന് അറിയുമ്പോൾ അത്തരം ആളുകൾ മാറി ചിന്തിക്കും.
2: അല്ല, മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, ഇപ്പോൾ പൊതുവേ കുട്ടികൾക്കിടയിൽ ഉള്ളൊരു മൊബൈലിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, മൊബൈൽ അഡിക്ഷൻ. അപ്പോൾ അത് ഈ ഒരു ശ്രോതാവ് ചോദിച്ചത്, 3 വയസ്സുള്ള കുട്ടികൾക്ക്, 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഫോൺ കൊടുക്കാൻ പാടുള്ളൂ, ഫോണ് അതല്ലാത്ത കുട്ടികൾക്ക് ഞാൻ ഫോണ് കൊടുത്താൽ പ്രശ്നമല്ലേ, ഈ കുട്ടി കുറച്ച് വലുതായി കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടി ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളൊക്കെ കാർട്ടൂണിലെ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ കുട്ടിക്ക് മാത്രമൊന്നും അറിയാത്തൊരവസ്ഥ വരുമോ, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്.
3: അതെ അതെ അതെ അതെ. ഈ ഫോണ് കൊടുക്കുക കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇല്ല ശരിക്കും. അങ്ങനെ ഉണ്ടെന്ന് നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം ഒരു വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ 5 പേർക്ക് ഫോൺ ഉണ്ടാവും. അവരുടെ അവർ 8 മണിക്കൂർ ഉറക്കം കഴിഞ്ഞാൽ ബാക്കി വരുന്ന 16 മണിക്കൂർ അവരെന്താണ് ശരിക്കും എല്ലാ ആളുകളും ഫോണിലാണ്. ആ ചുറ്റുപാടിൽ ജീവിക്കുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഞാൻ ഒരിക്കലും ഈ ഫോണിൻ്റെ സ്ക്രീൻ കാണിച്ചു കൊടുക്കില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ അത് നടക്കാവുന്നൊരു കാര്യമാണോ? പോസിബിളല്ല. പിന്നെ ഫോണ് 3 വയസ്സുകാരന് പറ്റില്ല, 30 വയസ്സുകാരന് പറ്റും, 60 വയസ്സുകാരന് പറ്റും. ഫോണിൽ ഫോൺ പറ്റാതിരിക്കുന്നതിൻ്റെ 2 കാരണങ്ങൾ, ഒന്ന് ഫോൺ സ്ക്രീന് നമ്മളെ ആരോഗ്യപരമായി എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. അത് ഒരു പരിധിവരെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. ഏറ്റവും മിനിമം ഒരു കഴുത്തുവേദനയെങ്കിലും വരാത്ത ആൾക്കാരുണ്ടാവില്ല, ഏറ്റവും മിനിമം. അപ്പോൾ ഫിസിക്കലി നമ്മളത് ബാധിക്കുന്നതിൻ്റെ കാര്യം. അത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കൂടാം, പക്ഷേ എല്ലാവരിലും അതുണ്ട്. അതിൻ്റെ പേരിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം? ഫോണിനെ നിയന്ത്രിക്കണം. മറ്റൊന്നെന്താ വെച്ചാൽ ഫോണിലുണ്ടാകുന്ന എന്താണ് ആശയങ്ങളുടെ പ്രശ്നങ്ങളാണ്. അതുണ്ടാകുന്ന മോശപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ വെറുതെ സമയം കളയുന്ന കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. നമ്മുടെ സ്വഭാവങ്ങളെയും പെരുമാറ്റങ്ങളെയും മാറ്റി നമ്മളെ കോൺസെൻട്രേഷൻ നശിപ്പിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പിന്നെ തകരാറുകൾ പിന്നെ ഫോൺ കൊണ്ടുണ്ട്. അതാണെങ്കിലും അതെല്ലാവരെയും ബാധിക്കുന്നതാണ്, എല്ലാ ആളുകളെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോണിനോടുള്ള സമീപനം എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്ന്, ഈ ഫോണ് കുട്ടിക്ക് കൊടുക്കുന്നത് നമ്മളാണല്ലോ. നമ്മളാണ് ഈ ഫോണ് കുട്ടിക്ക് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഫോണ് കുട്ടിക്ക് കൊടുക്കുമ്പോൾ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ ആ കുട്ടി എന്ത് ചെയ്യും ആ ഫോൺ കൊണ്ട് എന്ന് കൊടുക്കുന്ന ഒരാളും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ആ ഫോൺ അവൻ്റെ കയ്യിൽ കിട്ടിയ അവൻ എന്താ നോക്കുക, എവിടേക്കാണ് പോവുക എന്നതിനെക്കുറിച്ച് ഒരിക്കലും. അപ്പോൾ നമ്മൾ ഫോൺ കൊടുക്കുന്നിടത്ത് നമ്മളത് ബുദ്ധിപൂർവം ആ കുട്ടിയുടെ ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഉപയോഗിക്കാൻ കൂടെ അവനെ ശീലിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. അപ്പോൾ നമ്മൾ ഫോണ് കൊടുക്കുമ്പോൾ ഒന്ന് ആദ്യം ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്ത ടൈം സോണുകൾ നമ്മൾ നിശ്ചയിക്കുക. ഒരിക്കലും ആ സമയത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ടൈം നമ്മളും കീപ്പ് ചെയ്യുക. എമർജൻസി ആയ കോളുകളോ അല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യരുത്. നമ്മളിപ്പോൾ രാത്രി 9 മണി കഴിഞ്ഞാൽ രാവിലെ 1-7 മണി വരെ ആരും ഫോൺ ഉപയോഗിക്കണ്ട എന്ന് തീരുമാനിക്കുക. വെറും കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പാരൻസ് വെച്ച് വെച്ചാൽ നമുക്കതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും വായിക്കാനോ മറ്റ് ക്രിയേറ്റീവായി ചെയ്യാനോ വൈഫിനോട് ഒരു വർത്തമാനം പറഞ്ഞിരിക്കാനോ കുട്ടികളെ പാഠ കാര്യങ്ങൾ സ്വീകരിക്കാനൊക്കെ ഒരു ടൈം സോൺ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നിശ്ചയിക്കണം. അപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഫോണ് വലിയൊരു ഭാഗം ഫോണും എല്ലാവരും ഒന്ന് മാറി നിന്നു. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോണ് കൊടുക്കുമ്പോൾ ആ ഫോണ് എന്തിനുപയോഗിക്കണം, എന്ത് കാണണം, എന്ത് ചെയ്യണം എന്നതിന് ഒരു രൂപം നമ്മൾ ഉണ്ടാക്കണം. കഴിയുകയാണെങ്കിൽ നമ്മൾ കൂടെ ഇരുന്ന് കാണിച്ചു കൊടുക്കുക. ഫോൺ കുട്ടീൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ നമ്മളും കൂടെ ഇരിക്കുക. ഇപ്പോൾ ഒരു പിന്നെ ജെമിനൈ നോക്കാമെന്ന് പറയുക, അപ്പോൾ അവനോട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പറയാം, നീ ചോദിക്ക, നിൻ്റെ കാര്യങ്ങൾ ചോദിക്ക്, അപ്പോൾ അവനെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കാം, അപ്പോൾ ഇതിന് മറുപടി കിട്ടും, ആ മറുപടി നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അല്ലെങ്കിൽ ലാംഗ്വേജ്, ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു, അപ്പോൾ ഇംഗ്ലീഷിൽ തിരിച്ച് കേൾക്കുന്നു, അല്ലെങ്കിൽ അറബിയിൽ പറയുന്നു, അറബി തിരിച്ച് കേൾക്കുന്നു, ഏത് ലാംഗ്വേജ് മാറ്റിയാലും ആ ലാംഗ്വേജിൽ സംസാരിക്കുമല്ലോ. അപ്പോൾ നീ അവരെ, അവർക്ക് രസമായിരിക്കും. അപ്പോൾ നമ്മൾ അവരെ കൂടെ നിന്ന്, അപ്പോൾ അവരുടെ കൂടെ ഫോൺ ഉപയോഗിക്കുമ്പോൾ അത് ക്രിയാത്മകമായി ചെയ്യാൻ നമ്മളുടെ ഗൈഡൻസിൽ പറ്റും. ഇനി സ്വന്തമായി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നതെ കാണാൻ പാടുള്ളൂ, ഇന്നതേ നോക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ കണിശമായി നിൽക്കും. അപ്പോൾ അവരാ ഏരിയ നോക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഭാവിയിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫോണ് തന്നെയാണ് ഇനി ഭാവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു മൾട്ടിപ്പിൾ വ്യത്യസ്തമായ പർപ്പസുകൾക്ക് ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങുന്നതോടു കൂടെ ഫോണിലായിരിക്കും ആളുകൾ എല്ലാ സമയത്തും എന്നതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കാനുള്ള ശരിയായ രീതി പഠിപ്പിക്കുക, അത് പ്രയോജനപ്രദമായി ഉപയോഗിക്കാൻ വേണ്ടി പഠിപ്പിക്കുക, പിന്നെ തെറ്റിലേക്ക് പോകുന്ന കാരണങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധം കൊടുക്കുക. എവിടെ പോയാലും തെറ്റ് തെറ്റാണെന്ന് ശരി തെറ്റ് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാകുമ്പോൾ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിലും നാട്ടിൽ സഞ്ചരിക്കുകയാണെങ്കിലും ടൂർ പോകുകയാണെങ്കിലും ഒക്കെ തെറ്റിന്ന് മാറി നിൽക്കാനും നന്മയിൽ പോകാനുള്ളൊരു മനസ്സുണ്ടാകും. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു കൺട്രോളിലും നിയന്ത്രണത്തിലും ഗൈഡൻസിലും ഫോൺ കുട്ടികൾക്ക് ദോഷകരമല്ലാതെ നൽകുക എന്നുള്ളതേ പരിഹാരമുള്ളൂ.
2: ഒരു മറ്റൊരു ശ്രോതാവ് പറഞ്ഞിട്ടുള്ളത്, ഒരു 15 വർഷം കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായ ഒരു ഭർത്താവാണ് ചോദിച്ചിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞ് 15 വർഷമായിട്ട് ഭാര്യയ്ക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ അത് അത്ര തന്നെ ഇഷ്ടമല്ല. അദ്ദേഹം നന്നായി പിന്നെ ജോലി ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല നിലയിൽ കുടുംബം പോറ്റുന്നുണ്ട്. അവരെ ഗൾഫിൽ അവരുടെ കൂടെ ഒരുമിച്ച് തന്നെയാണ് താമസം, മക്കളും ഒക്കെ ആയിട്ട് താമസം. പിന്നെ വൈഫിൻ്റെ വീട്ടുകാർക്കും തന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് സഹായങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം അദ്ദേഹത്തിന് മാനസികമായി ഇഷ്ടപ്പെടുന്നില്ല ഈ ജോലിക്ക് വിടുന്നതിനെ കുറിച്ച്. അപ്പോൾ എങ്ങനെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്.
3: നമ്മൾ പിന്നെ പൊതുവെ സ്ത്രീകൾ പിന്നെ ജോലിക്ക് പോകാൻ താല്പര്യപ്പെടുന്നതിൻ്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഇവരെ ഒരു ജോലിക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നതെന്നുള്ളത്. ഒന്ന്, ഇപ്പോൾ വളരെ വലിയ ഡിഗ്രികളും കാര്യങ്ങളൊക്കെ കരസ്ഥമാക്കിയത് ഒരു MBBS അല്ലെങ്കിൽ ഒരു ഹോമിയോ മെഡിസിൻ BHMS അല്ലെങ്കിൽ എന്തെങ്കിലും മാനേജ്മെൻറ്റ് സയൻസൊക്കെ കുറേ കാലം കഷ്ടപ്പെട്ട് പഠിച്ചാൽ, ഇത്രയൊക്കെ ഞാൻ പഠിച്ചിട്ടും എനിക്കൊരു ജോലി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ കൂടെയുള്ളവരൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്നാണ്. അപ്പോൾ അവിടെ ജോലിൻ്റെ ഉദ്ദേശം ശമ്പളമൊന്നുമല്ല, ഞാൻ ഇത്ര കാലം പഠിച്ചിട്ട്, അതൊരു ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ ഒരാൾക്ക് എന്ത് ചെയ്യണം, അത്യാവശ്യം അയാളുടെ പ്രൊഫഷൻ അനുസരിച്ച് കൊണ്ടുള്ള നമ്മുടെ ഫാമിലിയും കുട്ടികളെന്നും ബാധിക്കാത്ത രൂപത്തിലുള്ള ഭാഗികമായൊരു ജോലി അനുവദിച്ച് കൊടുക്കാതെ ഒരിക്കലും അവിടെ ടെൻഷൻ പോവില്ല, അത് ലൈഫ് ലോങ് നിലനിൽക്കും. ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, അന്ന് ഇന്നെ ജോലിക്ക് അനുവദിച്ചില്ലല്ലോ എന്നുള്ള പരാതി കാരണം പ്രായമായി കഴിഞ്ഞാൽ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊരു കാരണമാണ്. മറ്റൊരു കാരണം, ഈ സ്ത്രീകൾ ജോലിക്ക് പോകാൻ കാരണം അവർക്ക് ഉള്ള എക്സ്പെൻസുകൾക്ക് സ്വന്തമായൊരു പോക്കറ്റ് മണി വേണ്ടേ. നമ്മൾ പലപ്പോഴും നമ്മൾ സംഭാവന കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഭർത്താവ് കൊടുക്കാഞ്ഞിട്ടല്ല, നമ്മൾ നമ്മുടെ പണം സ്വതന്ത്രമായി യൂസ് ചെയ്യും. ഏറ്റവും പോട്ടെ, ഭർത്താവിനൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു, ഭർത്താവിനൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കണം, ആഗ്രഹിച്ചൂടെ. അപ്പോൾ അതിനൊരു പോക്കറ്റ് മണി വേണ്ടേ? അതിനിപ്പോൾ എന്തായിരുന്നാലും വാപ്പനെ ആശ്രയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഇയാളിൽ നിന്ന് കിട്ടിയെന്ന് തന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ ഒരു പോക്കറ്റ് മണി ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യമാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ഒരു പോക്കറ്റ് മണി എന്ത് ചെയ്യാണ്, നമ്മൾ സ്ഥിരമായി കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രശ്നമില്ല, അവരുടെ കയ്യിൽ അതുണ്ടായിരിക്കും, അത് അവർ സ്വന്തം പൈസ പോലെ എന്ത് ചെയ്യും, ഉപയോഗിച്ച് പോകും. അപ്പോൾ ഒരു പോക്കറ്റ് മണിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് എങ്ങനെ നമുക്ക് അവർ ജോലിക്ക് പോവാത്തതിന് നമുക്ക് നീ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലേ, അപ്പോൾ നിൻ്റെ ആ സേവനം ഇവിടെ കിട്ടുകയാണെങ്കിൽ എനിക്കതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ നിനക്ക് പോയി പുറത്ത് പോയാൽ എത്ര എനിക്കൊരു സാലറി കിട്ടുക, അതിൻ്റെ ഒരു 50% സാലറി ജോലിക്ക് പോകാതെ തന്നെ ഞാൻ എന്ത് ചെയ്യാം, തരാം, അതെൻ്റെ സാലറിയാണ്, അത് എനിക്ക് അവകാശപ്പെട്ട പണമാണെന്ന് പറയാം. നമ്മൾ വൈഫിനും എത്ര പൈസ കൊടുത്താലും നമ്മുടെ കുടുംബത്തിന് അത് പുറത്ത് പോകണില്ല, നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും, അത് കറങ്ങി തിരിഞ്ഞ് നമ്മളിത് തന്നെ എത്തുമല്ലോ. അപ്പോൾ എത്ര കൊടുക്കുന്നതിനും പ്രശ്നമില്ല. അപ്പോൾ അതാണ് പ്രശ്നമെങ്കിൽ അത് അങ്ങനെ പരിഹരിക്കണം, ഇത് പോക്കറ്റ് മണി കിട്ടാത്തതാണ് പ്രശ്നം. മറ്റൊന്ന് എന്താ വെച്ചാൽ, ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ അവർക്ക് പുറത്തിറങ്ങണം, അവരവരുടേതായ ഡ്രസ്സിങ് അതേ മറ്റു കാര്യമൊക്കെ വെച്ച് നല്ല വസ്ത്രമൊക്കെ വെച്ച് എന്ത് ചെയ്യണം, ഒന്ന് പുറത്തിറങ്ങണം. പുറത്തിറങ്ങാന്നുള്ളതിന് പല താല്പര്യങ്ങളുണ്ടല്ലോ, വീട്ടിലൊതുങ്ങി ഇരിക്കുന്നതിൽ നിന്നൊരു സ്വാതന്ത്ര്യമാവാം, അല്ലെങ്കിൽ ആളുകളേക്ക് ഒന്ന് പരിചയപ്പെടലാവാം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആക്ടിവിറ്റീസ് ആവാം. അപ്പോൾ പുറത്തിറങ്ങണം എന്നുള്ള അതിയായ ആഗ്രഹം. അപ്പോൾ പുറത്തിറങ്ങണമെങ്കിൽ ഒരു കാരണം വേണ്ടേ? അപ്പോൾ എന്നും എപ്പോഴും പുറത്തിറങ്ങാനുള്ള ഒരു കാരണമാണെന്ത്? ജോലി. അപ്പോൾ ജോലിക്ക് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ ഔട്ടിങ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ തിരക്കിനിടയിൽ ചിലപ്പോൾ നടക്കേണ്ടായിരിക്കില്ല. അതാണ് അങ്ങനത്തെ ഒരു ടെൻഡൻസി വരാൻ കാരണം. അപ്പോൾ ഒരു പക്ഷേ ഒരു ഷെഡ്യൂൾഡായി കൃത്യമായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഒക്കെ ഔട്ടിങ് നടത്താൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ അത് പരിഹരിച്ചു തരും. അപ്പോൾ ഇദ്ദേഹം എന്താണ് ഇവർ ജോലിക്ക് പോകണമെന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള വികാരം, ഒരു ലക്ഷ്യമുണ്ട്, അത് സോൾവ് ചെയ്യാൻ അയാൾക്ക് പറ്റുമെങ്കിൽ അതിന് അവരെന്തെയും പിൻവാങ്ങും. അത് സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്താണ്, സ്വാഭാവികമായും നമ്മുടെ ദീനിനും നമ്മുടെ കുടുംബജീവിതത്തിനും മക്കൾക്കൊന്നും ദോഷകരമല്ലാത്ത രൂപത്തിലൊരു പാർട്ട് ടൈമായിട്ട് ഒരു എന്തൊരു ജോലിയാണ് ചെയ്യാൻ പറ്റുക എന്നതിനെ പറ്റി ചിന്തിക്കുന്നതിനും തെറ്റൊന്നുമില്ല. ഇത്രയും പേര് പറയാൻ പറ്റും.
2: മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, ഞാൻ വളരെ സങ്കടത്തോടെയാണ് ഈ ഒരു മെസ്സേജ് അയക്കുന്നത്, പേഴ്സണലി അറിയില്ലെങ്കിലും സീനിയറായി പഠിച്ച ഒരു പെൺകുട്ടി 4 വർഷത്തെ പ്രണയത്തിന് ശേഷം വിവാഹിതയായി. എന്നാൽ സങ്കടമെന്ന് പറയട്ടെ, ആ പെൺകുട്ടിയുടെ ഭർത്താവ് എനിക്ക് മെസ്സേജ് അയച്ചു. എന്നാൽ എൻ്റെ പ്രതീക്ഷക്കപ്പുറം അവരുടെ ഓരോ ചിത്രങ്ങളൊക്കെ ചോദിക്കുന്നൊരവസ്ഥയാണ് ഉള്ളത്. കുറച്ച് മോശമായ രീതിയിലാണ് അവരോട് പെരുമാറുന്നത്. റൂം എടുക്കുന്ന കാര്യമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കാരണം അവരുടെ ജീവിതം ഇനി തകരുമോ, ആ പെൺകുട്ടി വിഷമിക്കുമോ എന്നോർത്ത് എനിക്ക് പറയാൻ കഴിയുന്നില്ല. വളരെ മാനസിക ബുദ്ധിമുട്ടോടുകൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. എന്താണ് അവരോട്
3: ചോദിക്കുന്നത്? സ്ത്രീയാണോ ചോദിക്കുന്നത്? അവർക്ക് വേറൊരു ഒരു അന്യ പുരുഷനുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവർ വിവാഹിതയാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ ഇത് വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു സംഗതിയാണത്. ഇത് നമ്മൾ പല സന്ദർഭങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ, ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, അവൻ്റെ നിലനിൽപ്പിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ത്, അവനെ അവനുമായി ഏറ്റവും ബന്ധപ്പെട്ട് സ്നേഹത്തോടുകൂടെ അവനോട് ഗുണകാംക്ഷ പുലർത്തി നിൽക്കുന്ന ഒരു ഓപ്പോസിറ്റ് സെക്സിൽപ്പെട്ട ഒരാളുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ, ഒരാണിനൊരു പെണ്ണ് വേണം, പെണ്ണിനൊരാണ് വേണം. ആ ഒരു പെണ്ണിൽ നിന്നൊരാണിനും ഒരാണിൽ നിന്നൊരു പെണ്ണിനും കിട്ടുന്ന കാര്യം അതെന്തെല്ലാമാണോ അതൊന്നും നമുക്ക് വേറൊരാളിൽ നിന്ന് കിട്ടില്ല. അത് പറഞ്ഞാൽ ഒരാണിനൊരാണിൽ നിന്ന് കിട്ടില്ല, ഒരു പെണ്ണിന് ഒരു പെണ്ണിൽ നിന്ന് കിട്ടില്ല, പാരൻസിൽ നിന്ന് കിട്ടില്ല, നമ്മുടെ റിലേഷൻസിൽ നിന്നൊന്നും കിട്ടില്ല. ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് തികച്ചും വ്യതിരിക്തമായിട്ടുള്ള ഒരു സ്നേഹമാണ്. അപ്പോൾ സത്യം എന്താ വെച്ചാൽ, ഈ സ്നേഹം മനുഷ്യന് ഭയങ്കരമായ ദാഹമുള്ളൊരു കാര്യമാണ്. ഇപ്പം ഇതുകൊണ്ട് ഈ പെൺകുട്ടികളൊക്കെ ഈ അഫെയറിൽ പെട്ടു പോണത്, അതായത് സത്യത്തിൽ ഈ അഫെയറിൽ പെടുന്നത് വരെ ഇത്രയും ആസ്വാദകരമായ ആശ്വാസകരമായിട്ടുള്ള ഒരു ബന്ധമാണ് ആൺ പെൺ ബന്ധമെന്ന് ഈ പെൺകുട്ടിയൊക്കെ അങ്ങോട്ടേക്കൊന്നും അറിയില്ല. അവർ പ്രേമിച്ച് തുടങ്ങുമ്പോഴാണ് അറിയുക. അപ്പോൾ അത്തരമൊരു ബന്ധമാണ് അത് എന്നതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ്, ഒരു ബോധം അവർക്ക് നേരത്തെ ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷണാവില്ല. ഇതന്നെയാണ് ഏതിലും സംഭവിക്കണത്, അറിയോ, ഈ വിവാഹം കഴിഞ്ഞ ആൾക്കാരിലും സംഭവിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ പഴയ കാലഘട്ടങ്ങളിൽ പഠിച്ച ബാച്ച് സംഗമങ്ങൾ, ഗ്രൂപ്പുകൾ ഒക്കെ ഉണ്ടാവില്ല, ഏറ്റവും അധികം ഫാമിലികളെ തകർത്ത് കളയുന്നൊരു സംഗതിയാണത്. അത് എന്താ സംഭവിക്കണം അറിയോ, നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മളൊരു കുട്ടീനെ പ്രേമിക്കണമെന്നില്ല, പക്ഷെ നമ്മൾക്ക് സൗഹൃദങ്ങൾ ഉണ്ടാകുകയാണ്. അടുത്ത സൗഹൃദങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളറിയാതെ എന്തുണ്ടായിരിക്കും, നമ്മുടെ മനസ്സിലൊരു റിലേഷൻ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഫോം ചെയ്ത റിലേഷൻ അവിടെ കിടക്കും. നമ്മൾ 40 കൊല്ലം പിന്നിട്ട് വേറെ കുടുംബമായിട്ട് ജീവിച്ചിട്ട് പിന്നെയും നമ്മളെന്താണ് അത് ഓർമ്മപ്പെടുത്താനൊരു അവസരം കിട്ടിയാൽ അതെന്ത് ചെയ്യും, അതേപോലെ നമ്മുടെ മനസ്സിലേക്ക് വരും. അതാണ് ഈ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ഒരു ഗാഢത, അത്ര വലുതാണ്. പിന്നെന്ത് ചെയ്യും, എനിക്ക് മക്കളും കുട്ടികളൊക്കെ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യും, ഒരു മറക്കും. അപ്പം ഈ ഒരു ആളിലേക്ക് എത്തുവാനുള്ള ആഗ്രഹമുണ്ടല്ലോ, ആ ആഗ്രഹമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്തും ബലി കഴിച്ച് എത്തുന്നതാണത്. അതുകൊണ്ടാണ് പെൺകുട്ടികൾ പാപ്പാനെ മനിട്ട് പോണത്, അതുകൊണ്ടാണ് കാമുകന് വേണ്ടി ഭർത്താവിനെ കൊല്ലണത്, അതിനുവേണ്ടിയാണ് കുട്ടികളെ വിഷം കൊടുത്ത് നശിപ്പിക്കുന്നത്. മനസ്സിലേ? ഇപ്പോൾ ഒരു കക്ഷി ഭാര്യയും കുട്ടികളൊക്കെ പാടെ കൊണ്ടുപോയിട്ട് ഒരു വെള്ളക്കെട്ടിലേക്ക് തള്ളിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അയാൾക്ക് വേറൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ബന്ധത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്ര തീവ്രമാണത്. അപ്പോൾ എന്താണറിയോ, ഇത്തരം ഏതൊരു നമ്മുടെ ചുറ്റുപാട് ജീവിക്കുന്ന ഏതൊരു പുരുഷനാണെങ്കിലും ആ പുരുഷനുമായി ഞാൻ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ എന്തുണ്ടാകും, ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യും എന്നതിനെക്കുറിച്ച് നല്ല ബോധം ആർക്ക് വേണം. അതുകൊണ്ടാണ് നോക്കരുത്, കാണരുത്, സ്പർശിക്കരുത്, സംസാരിക്കരുത് എന്നൊക്കെ പറയണമെന്ന് വെച്ചാൽ ഇതൊക്കെ അതിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം അതിനെയൊക്കെ നിഷിദ്ധമാക്കിയത്. ഒരു പക്ഷേ എത്രമാത്രം എന്ന് വെച്ചാൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശാരീരിക ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ വ്യഭിചാരം എന്ന് പറയുന്നത്. ആ ശാരീരിക ബന്ധം പോലെയാണ് നോട്ടത്തെ അള്ളാഹ് പറഞ്ഞത്. നോട്ടം വ്യഭിചാരമാണെന്ന്, സംസാരം വ്യഭിചാരമാണെന്ന് എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഈ ആസ്വാദനങ്ങളും ബന്ധങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സഹോദരി ചെയ്തത് വലിയൊരു അപകടമാണ്. കാരണം ഈ റിലേഷൻ അവർക്ക്, ഈ റിലേഷൻ അവർ തുടരുമ്പോൾ അത് എത്ര നല്ല റിലേഷനാണെന്ന് പറഞ്ഞാലും അത് അവരെ അപകടത്തിലേക്ക് നയിക്കും. കാരണം അയാളെ കൂടെ ജീവിക്കണം എന്നതിലേക്കാണ് എത്തുക. അപ്പോൾ ഇവളെ കൂടെ ജീവിക്കണം, ഇവളെ കിട്ടണം എന്നതിലേക്ക് അയാൾ എത്തി. ഇനി അവളെ കിട്ടിയേ അയാൾ അടങ്ങും. ഇനി ഒന്നുമില്ലെങ്കിൽ എന്താ വെച്ചാൽ കൊന്നിട്ടെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളിടത്തേക്കാണ് എന്ത് ചെയ്യണത്, ഇത്തരം മാനസിക അവസ്ഥയിൽ എത്തുന്നത്. അപ്പോൾ എല്ലാ സഹോദരിമാരും സൂക്ഷിക്കേണ്ട കാര്യമാണ്, എല്ലാ സഹോദരന്മാരും സൂക്ഷിക്കേണ്ട കാര്യമാണ് സ്ത്രീ പുരുഷന്മാർ തമ്മിലുണ്ടാകുന്ന കണക്ഷൻ. ആ കണക്ഷനിലേക്ക് എത്തുന്ന എല്ലാ വഴികളെയും നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്കവിടെ പറയാനുള്ളത്. അതുകൊണ്ട് ഈ കണക്ഷൻ പെട്ടെന്ന് അവസാനിപ്പിക്കുക, ബ്ലോക്ക് ചെയ്യുക, എല്ലാ മെസ്സേജസും നിർത്തുക. അയാളൊരു അന്യനാണ്, ഓരോ മിനിറ്റും ചെയ്യുന്നത് തെറ്റാന്ന് ബോധ്യപ്പെട്ട് ഒഴിവാക്കുക. നമ്മുടെ ഭർത്താവിനെയും നമ്മുടെ നമുക്ക് അള്ളാഹു അനുവദിച്ച് തന്നവരിലൊക്കെ ആശ്വാസവും സമാധാനവും കണ്ടെത്താൻ ശ്രമിക്കുക.
2: ഓക്കെ, ഇന്നത്തെ ലൈവ് കൗൺസിലിങ്ങിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ജസാകല്ലാഹു ഖൈറ, ബാറകല്ലാഹു ഫീക്കും.
1: മാഷാ അല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്, സങ്കടങ്ങൾ പങ്കുവെക്കാം എന്ന പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നത് ഹാരിസ് ബിൻ സലീം, സുഹൈർ പാണ്ടിക്കാട്.
4: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പ്രിയമുള്ളവരെ, ഒരു മരത്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്നത്തെ ചിന്തയിൽ 400 വർഷം പഴക്കമുള്ള ഷജറത്തുൽ ഹയാത്ത്, ജീവന്റെ മരം എന്ന് പറയുന്ന ഒരു മരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കമൻ്റ് ചെയ്യാം. ബഹ്റൈനിലാണ് ആ മരമുള്ളത്. നമുക്ക് ഗൂഗിളിൽ അടിച്ചെടുത്താൽ തന്നെ ആ മരത്തിൻ്റെ ചിത്രം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു മരമാണ്. ഒരു 9-10 മീറ്റർ ഉയരമുള്ള ഒരു മരം. ശുദ്ധജലങ്ങളൊന്നും അതിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊന്നുമില്ല. പക്ഷെ അതിൻ്റെ വേരുകൾ സാധാരണ ഒരു മരത്തിൻ്റെ നെക്കളപ്പുറത്ത് ഒരു 50 മീറ്റർ ആഴത്തിലേക്ക് അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ആ പ്രദേശത്ത് മഴ വെള്ളത്തിൻ്റെ സാധ്യതകളൊക്കെ വളരെ വിരളമാണ്. ഒരു 40 മീറ്റർ അകലെയായിട്ടൊക്കെയാണ് ഇതിൻ്റെ ബഹ്റൈൻ തലസ്ഥാനമായിട്ടുള്ള മനാമയിൽ നിന്ന് 40 മീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു മരമുള്ളത് എന്നപ്പം മരത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വരണമെന്ന് വെച്ചാൽ മരത്തിൻ്റെ എന്നെ വിശേഷം പറയാനല്ല, ഈ ഒരു മരത്തിൻ്റെ സവിശേഷത പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തനീയമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കൂട്ടത്തിൽ പറയുന്നത് അബ്ദുൾ സാറിന് എങ്ങനെ തോന്നിയിട്ടുണ്ടെന്നറിയില്ല, വയനാട്ടിലൂടെ കൂടെ ഒക്കെ പോകുമ്പോൾ ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ചെറിയ യാത്രയാണെങ്കിൽ പോലും ഈ മരങ്ങൾ എങ്ങനെ എപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. ചില മരങ്ങൾ അതിമനോഹരമായ സൗന്ദര്യമുള്ള മരങ്ങൾ, ഓരോ മരങ്ങൾക്കും അതിൻ്റെ ഇലകളാവട്ടെ അത് റോട്ടിലേക്ക് ഇങ്ങനെ തോന്നി എന്തൊക്കെയോ നമ്മോട് പറയുന്ന പോലെ നമുക്ക് തോന്നും. പ്രത്യേകിച്ച് വയനാട്ടിലേക്കുള്ള യാത്രയിലൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഒരുപാട് മരങ്ങൾ കാണാനുണ്ട്. ഇപ്പോൾ ഡെയിലി നമ്മൾ പോകുന്ന പ്രദേശങ്ങളിലൂടെയൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് റോഡ് സൈഡിലൊക്കെയുള്ള മരങ്ങൾക്ക് ചില സവിശേഷതകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. മരത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിലൊക്കെ മരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ ഇലയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്, ഒക്കെ നമുക്ക് ഒരു കണക്ഷൻ അവിടെ ഉണ്ട്. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു മരം ഷജറത്തുൽ ഹയാത്ത്, അത് പ്രതികൂലമായ ഒരു നിലക്കും നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത, ചുറ്റും ഒരു മരങ്ങളുടെ സാന്നിധ്യമില്ലാത്തൊരു പ്രദേശത്ത് ഒരു മരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ 400 വർഷത്തിലധികം ആയിട്ട് നിലനിൽക്കുന്ന ഒരു മരം, ഇതെന്താണ് നമുക്ക് നൽകുന്ന പാഠം? പ്രകൃതിയിലുള്ള ഓരോ പ്രതിഭാസങ്ങളിലും ചില അപൂർവതകളിൽ ചില സാധാരണമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ പ്രകൃതിയിലുണ്ടാവും. ഇതിലൊക്കെ ഒരു മനുഷ്യനെ നർത്ഥത്തിൽ നമുക്ക് എന്ത് ചിന്തിക്കാനുണ്ട്?
7: തീർച്ചയായും വളരെയധികം കാര്യങ്ങൾ ഉണ്ട്. പ്രതികൂലമായ കാലാവസ്ഥകൾ അല്ലെ, മനുഷ്യനും ഒരുപാട് വരാം പ്രതികൂലമായ. സാമ്പത്തികമായുള്ള കമ്മി, അതൊരു പ്രതികൂല അവസ്ഥയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്, അതേപോലെ ബുദ്ധിപരമായ ചില വെല്ലുവിളികളൊക്കെ, അല്ലെങ്കിൽ പിന്നെ അവയവങ്ങൾക്കുള്ള പരിമിതികൾ ഒക്കെ മനുഷ്യന് വെല്ലുവിളികളാണ്. പക്ഷേ ഈ ഒരു മരത്തെപ്പോലെ ആ വെല്ലുവിളികളെ അതിജീവിച്ച് ഒരു സർവൈവ് ചെയ്യുക എന്നുള്ളത് മനുഷ്യന് ഈ മരത്തിൽ നിന്നുള്ള വളരെ വലിയ ഒരു പാഠം തന്നെയാണ്.
6: സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് നിലനിന്നു പോവുക എന്ന് പറയുന്നതല്ല മികവ്, പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ കഴിയുക, സർവൈവ് ചെയ്യാൻ കഴിയുക എന്നതും മനുഷ്യനിൽ അങ്ങനൊരു കഴിവുണ്ട്. അത് ഈ പ്രകൃതിയിൽ പലതിനും വന്ന് കൊടുത്ത പോലെ നമുക്കതുണ്ട്. അങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്, ഇവിടെ ഇങ്ങനെ ജീവിച്ച് സർവൈവ് ചെയ്ത് പോകുന്നുള്ളതല്ല, ജീവിതത്തിൻ്റെ ഒരു എയിമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര, അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മരണാനന്തരമാണ്. പക്ഷെ മരിക്കുന്നവരെ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ജീവിതത്തിന് ചില ലക്ഷ്യങ്ങളുണ്ടാവും, ചില താല്പര്യങ്ങൾ നമുക്കുണ്ടാവും. അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾക്ക് ജീവിതം കടന്നു പോകണം, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. അതിൽ നമുക്ക് പല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തരണം ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത് നമ്മൾ തേടി പിടിക്കേണ്ട കാര്യങ്ങളുണ്ട്. മരത്തിൻ്റെ വേര് പറയുന്നൊരു കാര്യം, മരത്തിൻ്റെ വേര് അവിടെ അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള നനവ് മാത്രം ഉൾക്കൊണ്ട് അങ്ങോട്ട് നനവ് വന്നതല്ലോ, ഈ അതിൻ്റെ ഒരു 50 മീറ്റർ ആഴത്തിലേക്ക് അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ട് എന്ന് വരെ നിഗമനം പറയുന്ന ശാസ്ത്രീയം അതിൻ്റെ കയ്യിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വേര് നനവിനെ വെള്ളത്തെ തേടി പോവുകയാണ്. അപ്പോൾ ആ തേടിപ്പോകുന്നതിൽ നമ്മൾ പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ തേടിപ്പോവുക തന്നെ വേണ്ടി വരും. കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും സക്സസ് ആകാൻ ചാൻസ് കുറവാണ്.
7: നമ്മളെ കേരളീയരെ സംബന്ധിച്ച് ഇത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് പറയേണ്ടതുണ്ടെങ്കിലും ഒരു കാലത്ത് നമുക്കിത് പറയേണ്ടതില്ല. കാരണം കേരളത്തിലെ ഒരു ദാരിദ്ര്യമായ സാഹചര്യം, അതിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയ ആളുകൾ, ആദ്യം ബർമ്മയിലേക്കാണ് ആളുകൾ പോയിരുന്നത്, പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലേക്ക്, ഇപ്പൊ യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കൊക്കെ പോകുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ ആ മരുഭൂമിയിൽ ആളുകൾ ചെന്ന് കഷ്ടപ്പെട്ട് അവിടുത്തെ സാഹചര്യങ്ങളോട് മല്ലിട്ട് നമ്മുടെ നാട്ടിലേക്ക് ക്യാഷ് അയച്ച് കുടുംബത്തിനെയും വളർത്തി നാടിനെയും വളർത്തി കേരളം ഇന്ന് കാണുന്ന ഒരു എല്ലാ വിഷയത്തിലും നമ്പർ 1 ആയതിൻ്റെ ഒരു പ്രധാന കാരണം ഗൾഫിലുള്ള ആളുകളുടെ അധ്വാനം തന്നെയാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലേക്ക് പറിച്ചു നട്ടാലും അവിടെ സർവൈവ് ചെയ്ത് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള കഴിവ് നമ്മുടെ പഴയ തലമുറക്ക് ഉണ്ടായിരുന്നു.
6: അതുപോലെ തന്നെ ഇതിൽ ചേർത്ത് ഇപ്പം നല്ല പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറഞ്ഞത്. അതുപോലെ എനിക്ക് തോന്നിയ കാര്യം, ഈ നമ്മൾ ഏതൊരു സംഗതിയുടെയും ബാഹ്യവും ആന്തരികവുമായ കാര്യമുണ്ട്. ആന്തരികമായ വളർച്ചയാണ് പലപ്പോഴും ബാഹ്യമായ വളർച്ചയ്ക്ക് കരുത്തായി തീരുന്നത്. അപ്പോൾ ആ മരത്തിൻ്റെ ആന്തരികമായൊരു വളർച്ച ആ വേരിൻ്റെ വളർച്ചയാണ്. ആ വേരിൻ്റെ വളർച്ചയാണ് അതിൻ്റെ ബാഹ്യമായ ആ മരം അത്രയും ഉയരത്തിൽ അവിടെ ഇപ്പോഴും പച്ചപ്പോടുകൂടി നിലനിൽക്കുന്നത് വേര് വളരുന്നതുകൊണ്ടാണ്. ഒരു മനുഷ്യൻ വളരുന്നത് അവൻ്റെ ആന്തരിക വളർച്ച ഉണ്ട്, മനസ്സിൻ്റെ വളർച്ച. ആ മനസ്സിൻ്റെ വളർച്ച ഏറ്റവും അധികം ആ വളരാൻ അവനെ അതിന് ആ വളർച്ചയ്ക്ക് ഏറ്റവും ജീവൻ കൊടുക്കുന്നത് ആത്മാവിൻ്റെ ആ ഒരു ജീവൻ തന്നെയാണ്. ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതോടുകൂടി ശരീരത്തിൻ്റെ കനമോ ശരീരത്തിൻ്റെ മുടിപ്പോ ഇതിനൊന്നും പ്രസക്തിയില്ലാതെ പോണം. അപ്പോൾ ആത്മാവിനെ വളർത്താൻ വേണ്ട പോഷണമാണ് അത് തേടി പിടിച്ച് നമ്മൾ എത്തുമ്പോൾ നമ്മളെന്ന മനുഷ്യൻ വളരുന്നു.
7: വളരണം, ജീവിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം, അതോടൊപ്പം തന്നെ ഈ തവക്കുൽ, ഇസ്തിഖാമ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഭാഗം തന്നെയാണ് അല്ലേ.
6: പിന്നെ ഒരു വേറെ പുസ്തകത്തിൽ വായിച്ചു ഓർക്കുന്നുണ്ട്, നമ്മൾ ഈ ചെടികൾ നട്ടു വളർത്തിയ ചെടികളൊന്നും വലിയ മരങ്ങളാവാറില്ല, മറിച്ച് സ്വയമേ വളർന്ന് സ്വന്തം അതിൻ്റെ നനവ് കണ്ടെത്തിയ അല്ലെങ്കിൽ വേരുകൾ സ്വന്തമായിട്ട് വളർന്ന മരങ്ങളാണ് വലിയ മരങ്ങളായി മാറാറുള്ളത്. നട്ടു വളർത്തുന്നൊക്കെ ചെറിയ കുഞ്ഞു ചെടികളായിട്ട് നിലനിൽക്കും. അപ്പോൾ ഒരു എന്താണ് സ്വന്തമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണമെങ്കിൽ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കണ്ടെത്തി അന്വേഷിച്ച് മറ്റുള്ളവരുടെ തണലിൽ നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ആളുകളായി മാറുമ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു ഐഡൻറ്റിറ്റി അവിടെ ഉണ്ടാവില്ല.
7: അപ്പോൾ അതൊക്കെ കൂടി
6: അതിൽ നമുക്ക് ചേർത്ത് വെക്കാം. വീഡിയോ വരുമ്പോൾ ഇൻഷാല്ലാ നമുക്ക് ആ മരത്തിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചേർത്ത് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷജറത്തുൽ ഹയാത്ത് അല്ലെങ്കിൽ പിന്നെ ജീവൻ എന്താണ് ജീവമരം, ട്രീ ഓഫ് ലൈഫ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ നമുക്ക് ആ മരത്തെക്കുറിച്ച് കാണാൻ പറ്റും.
7: അതോടൊപ്പം തന്നെ ഇതേപോലെയുള്ള എന്തെങ്കിലും ശ്രദ്ധേയമായ കാര്യങ്ങൾ, മരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് ഫീഡ്ബാക്ക് സെഷനിലൂടെ കൈമാറാം.

0: ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. കുട്ടികളോട് ദീൻ പറയുമ്പോൾ ക്ലാസ് എടുത്തുകൊണ്ട് ഷംജാസ് കെ അബ്ബാസ് നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, നമ്മൾ പലപ്പോഴും കുട്ടികളുമായി ബന്ധപ്പെട്ട ഇടപെടലുകളിൽ അവർക്ക് ദീന് പറഞ്ഞു നൽകുന്ന കാര്യങ്ങളിലെല്ലാം പുതിയ കാലത്തെ ഭാഷകൾ ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും ബാധ്യതയാണ്. പുതിയ തലമുറയെക്കുറിച്ചുള്ള നമ്മുടെ പരാതികളെല്ലാം യഥാർത്ഥത്തിൽ നമ്മളെ തന്നെയാണ് തിരിഞ്ഞു നോക്കുന്നത്. പുതിയ തലമുറ ദീനിനെ ഉൾക്കൊള്ളുന്നില്ല, അവർക്ക് കൃത്യമായി മനസ്സിലാവുന്നില്ല, അവർ ഇബാദത്തുകൾ കൃത്യനിഷ്ഠത പാലിക്കുന്നില്ല, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, അവിടെയെല്ലാം യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ദീന് പറഞ്ഞു കൊടുക്കുന്ന ഭാഷയിലാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് നമ്മൾ ഉൾക്കൊള്ളണമെന്നുള്ളതാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നിടത്ത് ഒരു 10 വർഷങ്ങൾക്ക് മുൻപോ 5 വർഷങ്ങൾക്ക് മുൻപോ വേണ്ട, നമ്മളൊരു 2 വർഷം മുൻപ് പോലും നമ്മൾ ഇസ്ലാമികമായ വിഷയത്തെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തതുപോലെയല്ല ഇന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇന്നലെയോ മിനിഞ്ഞാണോ സംഭവിച്ച കാര്യങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ദീന് പറഞ്ഞു നൽകേണ്ടത്. പണ്ട് കാലത്തൊക്കെ ഈ ദീനിയായ കാര്യങ്ങളെ ഒരു സമൂഹത്തിന് പഠിപ്പിച്ചു നൽകുന്നതിൽ ചില രീതിശാസ്ത്രങ്ങളുണ്ടായിരുന്നു. അത് പൊതുവിൽ അതിൻ്റെ തത്വങ്ങളിൽ നിന്നുകൊണ്ടുള്ള പഠനങ്ങളായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ദർസ് പോലെയുള്ള രീതികളിലും മദ്രസ സിസ്റ്റങ്ങളിലുമെല്ലാം ഉള്ള ഒരു രീതിശാസ്ത്രമുണ്ട്. അത് നമ്മൾ ഇന്നും അതുപോലെ തന്നെ മുറുകെ പിടിക്കുന്നുമുണ്ട്. അത് അങ്ങനെ തന്നെ മുറുകെ പിടിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാന കർമ്മങ്ങൾ, അടിസ്ഥാനമായ തത്വങ്ങൾ, അതെല്ലാം യഥാർത്ഥത്തിൽ ഒരു സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ അതങ്ങനെയാണ് പഠിപ്പിക്കപ്പെടേണ്ടത്. പക്ഷേ കുടുംബങ്ങളിൽ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഉപ്പ എന്ന നിലക്ക്, ഒരു ഉമ്മ എന്ന നിലക്ക് നമ്മുടെ കുട്ടികൾക്ക് ദീന് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. 3 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായും പറയാനുള്ളത്. 1. നമ്മൾ ദീനിയായ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും അതിനെല്ലാം യഥാർത്ഥത്തിൽ നല്ല കൃത്യമായ അവരുടെ ജീവിതത്തെ കണക്ട് ചെയ്യുന്ന ഉദാഹരണങ്ങൾ ആവശ്യമാണെന്നുള്ളതാണ്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വമാണ് ദീനിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം. തൗഹീദ് എന്ന് പറയുന്ന, അള്ളാഹു അഹദ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്കൃഷ്ടമായ ആ ഒരു ആദർശം, അള്ളാഹു ഏകനാണ് എന്നത് ഒരു കുട്ടി ഉൾക്കൊള്ളേണ്ടതിൻ്റെ അടിസ്ഥാനം എന്താണ്, നമ്മളത് കൃത്യമായും പഠിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ മദ്രസകളിൽ കുട്ടികളെക്കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് ഇസ്ലാം കാര്യങ്ങൾ 5 പറയും. 1. കലിമത്ത് തൗഹീദാണെന്ന് പറയും. ലാ ഇലാഹി ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാണെന്ന് പറയും. പക്ഷേ അതെല്ലാം അവിടെ തത്വത്തിൽ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിലും ജീവിത മേഖലകളിൽ കുട്ടികൾക്ക് ഇത് കൃത്യമായും പറഞ്ഞു നൽകേണ്ട സാഹചര്യമുണ്ട്. അവിടെയാണ് ഒരു രക്ഷിതാവിൻ്റെ കൃത്യമായ റോൾ കൃത്യമായി നമ്മൾ വരുന്നത്. 1. രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയം അവരോടൊപ്പമാണ് ചിലവഴിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. സ്കൂളുകളിലും കോളേജുകളിലൊക്കെ കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ അവരൊരു രാവിലെ 9 മുതൽ 4 വരെയൊക്കെ അവർ സ്കൂളിലായിരിക്കും ചിലവഴിക്കുന്നുണ്ടാവുക. അപ്പോൾ പല രക്ഷിതാക്കളും പറയാം, കുട്ടികളൊപ്പം സമയേ കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ 24 ദിവസത്തിൽ ഒരു 4-5 സ്കൂളുകളിലോ മറ്റോ പോയാൽ പോലും കുട്ടികൾ ബാക്കിയുള്ള ഒരു 19 മണിക്കൂർ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. അവരുടെ ഉറക്കത്തിലും അല്ലാതെയും എല്ലാം ഒരു രക്ഷിതാവിൻ്റെ കൂടെയാണുള്ളത്. അപ്പോൾ 1 രാവിലെ ചില സമയങ്ങളിലോ മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ അധ്യാപനം കൊണ്ട് മാത്രം അവർ ദീൻ ഉൾക്കൊള്ളുമെന്നുള്ള തെറ്റിദ്ധാരണ നമുക്കുണ്ടാവരുത്. അതാണ് ഞാൻ പറഞ്ഞത്, പുതിയ കുട്ടികളുടെ ഭാഷയിലേക്ക് നമ്മളെല്ലാവരും മാറണം. അതിന് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, നമ്മുടെ നിലപാടുകളിലെല്ലാം, നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങളിൽ ദീനിന് നമ്മൾ കണ്ടു തുടങ്ങണം. ഇപ്പോൾ അള്ളാഹുവിൻ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നിടത്ത് നമുക്ക് ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ പറയുന്ന അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു കുട്ടിയും ഉപ്പയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, സംഭാഷണം ഖുർആനിൽ കൃത്യമായും പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം സൂറത്തുൽ ഉഖ്മാനിലാണത്. 31 സൂറത്തുൽ ഉഖ്മാനിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ കൃത്യമായും ഖുർആൻ ലിബ്നിഹി വഹുവ യഅലുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ. അള്ളാഹുവിൻ്റെ അടിമയായ ലുഖ്മാൻ അലൈഹി ഇസ്ലാം, അദ്ദേഹം ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് ലാ തുശ്രിക് ബില്ലാ എന്നാണ്, നീ ഒരിക്കലും ശിർക്ക് ചെയ്യരുത് എന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, എന്താ ഒരു കുട്ടി ശിർക്ക് ചെയ്യുക, ഒരു കുട്ടിക്ക് ശിർക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ അറിയേണ്ടത്, ഒരു കുഞ്ഞു മനസ്സിലേക്ക് ഒരു തത്വത്തെ കൃത്യമായും സന്നിവേശിപ്പിക്കാൻ സാധിച്ചാൽ. നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുക എന്നാണ് പറയുക. പഠിപ്പിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ടീച്ചിങ് എന്നാണ്, പഠിപ്പിക്കുക. എന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത് ഇൻസ്റ്റില്ലിംഗ് ആണ്, ടീച്ചിങ് അല്ല, ഇൻസ്റ്റില്ലിംഗ്, സന്നിവേശിപ്പിക്കലാണ്. പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മുതിർന്ന പക്വതയുള്ള മനസ്സുകളിൽ മാത്രം പറ്റുന്ന കാര്യമാണ്. കുട്ടികളുടെ സ്കൂളുകളിലാണെങ്കിലും മറ്റ് ഏത് പഠനങ്ങളിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് ഇൻസ്റ്റില്ലിംഗ് ആണ്, സന്നിവേശിപ്പിക്കലാണ്. എന്താ സന്നിവേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, കുട്ടികളുടെ മനസ്സിൽ അത് കോറിയിടുക എന്നുള്ളതാണ്. എങ്ങനെയാണ് കോറിയിടാൻ സാധിക്കുക? അത് നമ്മൾ സ്കൂളുകളിലും മറ്റും പഠിപ്പിക്കുന്നത് പോലെ കുറേ തവണ റിപ്പീറ്റഡായി പറയാന്നുള്ളതല്ല. നീ അള്ളാഹുവിൽ ശിർക്ക് ചെയ്തത്, അള്ളാഹുവിൽ ശിർക്ക് ചെയ്തത് നമ്മൾ 10 പറഞ്ഞാൽ കുട്ടിക്ക് അത് പഠിക്കാൻ മനസ്സിലാവുന്നുള്ളതല്ല. എന്നല്ല ഇതിൻ്റെ അർത്ഥം. മറിച്ച് കുട്ടികൾക്ക് അള്ളാഹു ശിർക്ക് അതെന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റണം. അവിടെ ചില ഉദാഹരണങ്ങൾ അനിവാര്യമാണ്. ഒരുപക്ഷെ മദ്രസയിൽ ഉസ്താദ ഉദാഹരണമൊക്കെ പറഞ്ഞു

0: പക്ഷേ നമ്മളും നമ്മുടെ മോനും നമ്മളിങ്ങനെ ഒരു യാത്ര ചെയ്യാണ്. ആ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വഴിയരികിൽ ഒരു വിഗ്രഹാരാധനയുടെ മറ്റ് ഏതെങ്കിലും രൂപത്തിലുള്ള അനാചാരങ്ങൾ എന്തെങ്കിലും സാഹചര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മോനും നമ്മളും അതിങ്ങനെ സംസാരിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ പറയാണ്, അത് അവർ കണ്ടു അവരാരെയും പരാതിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആ ജനസമൂഹത്തിന് പറഞ്ഞുകൊടുത്ത ഷിർക്കിൻ്റെ ചില പാഠങ്ങൾ നമുക്ക് പറഞ്ഞുകൊടുക്കാൻ സാധിക്കും. അസ്തമിക്കുന്ന സൂര്യനെയോ അസ്തമിക്കുന്ന നക്ഷത്രങ്ങളെയോ ഞാൻ ആരാധിക്കില്ല, പൊട്ടിപ്പോകുന്ന വിഗ്രഹങ്ങളെ ഞാൻ ആരാധിക്കില്ല, പൊളിഞ്ഞു പോകുന്ന അത്തരം ആരാധനാപാത്രങ്ങളെ ഞാൻ ആരാധിക്കില്ല. ഇതെല്ലാം ഇബ്രാഹിം അലൈഹി ഇസ്ലാം വളരെ യങ്ങായ വളരെ യൗവനത്തിൽ നിൽക്കുമ്പോഴാണ് ഇതെല്ലാം ആ സമൂഹത്തിനോട് പഠിപ്പിച്ച് നൽകുന്നത്. അതുപോലെ നമ്മുടെ സംസാരങ്ങളിൽ അള്ളാഹു വരുമ്പോൾ മാത്രമാണ് ഒരു കുട്ടിക്ക് അള്ളാഹനെ ബോധ്യപ്പെടുക. അപ്പോൾ ഷിർക്ക് അങ്ങനെ പറഞ്ഞുകൊടുക്കുക എന്നുള്ളതാണ്. ഷിർക്ക് അങ്ങനെ പറഞ്ഞുകൊടുക്കൽ മാത്രമല്ല, പല സമയങ്ങളിലും നമ്മുടെ വീടുകളിൽ തന്നെ പല കാര്യങ്ങളിലും തെറ്റായ ചില നിലപാടുകൾ ദീനിയായി തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളിലോ മറ്റൊക്കെ എടുക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവിടെ എല്ലാം അത് തിരുത്തി കൊടുക്കുമ്പോൾ കുഞ്ഞു കുട്ടിയല്ലേ, അവനിപ്പോൾ എന്താ മനസ്സിലാവുക എന്നല്ല നമ്മൾ പറയേണ്ടത്, മറിച്ച് അവൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് തന്നെ അവനോട് തന്നെ അത്തരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. പല രക്ഷിതാക്കളും നിസ്സാരമായി കാണുന്നൊരു വിഷയമാണിത്. അതൊക്കെ ഇപ്പോൾ കുട്ടികൾക്ക് എങ്ങനെ മനസ്സിലാവുക, അവർക്ക് എങ്ങനെ ബോധ്യപ്പെടുക? പക്ഷേ സുഹൃത്തുക്കളെ, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡുകളാണ്, നമ്മൾ സെറ്റ് ചെയ്യുന്ന ലിമിറ്റുകളാണ് യഥാർത്ഥത്തിൽ കുട്ടികളുടെ ആകാശം എന്ന് പറയുന്നത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ പാറിപ്പറക്കേണ്ട ആകാശത്തെ സെറ്റ് ചെയ്യുന്ന അവൻ്റെ രക്ഷിതാവാണ്. എന്നും പഠിക്കാൻ പറയുന്ന, സ്കൂൾ വിട്ടു വന്നാൽ ഒരുപാട് ചീത്ത പറയുന്ന, ദേഷ്യപ്പെടുന്ന രക്ഷിതാവിൻ്റെ മുമ്പിൽ ആ കുട്ടിയുടെ ആകാശം വളരെ ചെറുതാണ്. അവൻ്റെ ആകാശം എന്ന് പറയുന്നത് അവനെ പഠിക്കണം എന്നുള്ളത് മാത്രമാണ്. അവിടെ പറക്കാനുള്ള സ്പേസ് ഒന്നും ഉണ്ടാവില്ല. മറിച്ച് നിരന്തരം ഉപ്പയും ഉമ്മയും സംസാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ആ കാര്യങ്ങളൊക്കെ അവൻ്റെ അവന് കൂടി തർജ്ജമ ചെയ്ത് കൊടുക്കുന്നില്ല, അവന് കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒന്നിപ്പോൾ നമ്മൾ ശിർക്ക് പറഞ്ഞു, ഇനി തൗഹീദിൻ്റെ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ നമ്മൾ തീർച്ചയായും അറിയേണ്ട ഒരു കാര്യമാണ്, ഒരു കുട്ടി വളർന്ന് വലുതാവുന്ന സാഹചര്യങ്ങളെ കാണുമ്പോൾ, നമ്മുടെ ചുറ്റുമുള്ള അത്ഭുതങ്ങളെ കാണുമ്പോൾ, ഊട്ടിയിലേക്ക് കുടുംബമായിട്ട് ടൂർ പോകും, ഊട്ടി പോയി നല്ല അടിപൊളിയായി തിരിച്ചു വരും, പക്ഷേ ഊട്ടിയിൽ ചെന്ന് ഓരോ കാഴ്ചകൾ കാണുമ്പോഴും, നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു യാത്രയാണെങ്കിൽ പോലും, നമ്മൾ പോകുന്ന ഏത് സ്ഥലങ്ങളാണെങ്കിലും, നമ്മൾ സന്ദർശിക്കുന്ന എവിടെയാണെങ്കിലും, അവിടെ ചെന്ന് നമ്മളെന്തൊരു അത്ഭുതം കാണുമ്പോൾ, സുബ്ഹാനല്ലാഹ്, എത്ര വലിയൊരു സംഭവമാണിത്, എത്ര ഭംഗിയുള്ളതാണിതെന്ന് പറയുമ്പോൾ ഒപ്പം നമ്മൾ കുട്ടിയെ ചേർത്ത് വെച്ചുകൊണ്ട് പറയണം, ഇതെല്ലാം ഹാദാ ഖൽഖുല്ലാ, ഇതെല്ലാം അള്ളാഹു ഉണ്ടാക്കിയല്ലേ. ഈ ഒരു അത്ഭുതം സ്വന്തം ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും വായയിൽ നിന്നും കേൾക്കുന്ന, ശ്രവിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവൻ ഇനി കാണുന്ന എല്ലാ കാഴ്ചകളിലും അവൻ അള്ളാഹുവിനെ കാണാൻ സാധിക്കുന്നതാണ്, അള്ളാഹുവിൻ്റെ ആ ഒരു അടയാളങ്ങളെ കാണാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും ഇങ്ങനെ ആയിരിക്കണം നമ്മൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ദീനിയായ വിഷയങ്ങൾ പറയുന്നിടത്തെ നമ്മുടെ അടിസ്ഥാനപരമായ ആദർശ വിഷയങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ കുറേ ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അയാൾക്ക് ആവിഷ്കരിക്കാൻ സാധിക്കും. ഇപ്പോൾ പ്രവാചകനെക്കുറിച്ച് പറയുമ്പോൾ ആരാണ് പ്രവാചകൻ, എപ്പോഴാണ് പ്രവാചകനെ കണ്ടിട്ടുള്ളത്, അതൊന്നും ആ കുട്ടിക്കറിയില്ല. അവൻ ഇന്നേവരെ അറിയാത്ത ഒരാളെ പറ്റിയാണ് അവൻ മദ്രസയിൽ പഠിക്കുന്നത്. പക്ഷേ ആ പ്രവാചകനെക്കുറിച്ച് അവൻ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കാണും. എപ്പോഴാണെന്നറിയോ, അവൻ്റെ ഉപ്പയും ഉമ്മയും എടുക്കുന്ന നിലപാടുകളെല്ലാം ആ പ്രവാചകൻ പറഞ്ഞതുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴായിരിക്കും അത്. നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ എന്ന് പറഞ്ഞ് നമ്മൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ യാത്ര ചെയ്യുമ്പോഴും ആ കുതിരപ്പുറത്ത് കയറുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നത്രേ. ഇത് ഒന്നോ രണ്ടോ തവണ നമ്മൾ പറയുമ്പോൾ തന്നെ ആ കുട്ടിക്ക് ഇത് ഏതോ ഒരു പ്രവാചകൻ, ഞാൻ ഇന്നേ വരെ കാണാത്ത ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ ഉപ്പയും ഉമ്മയും സ്വീകരിച്ചാണെന്നുള്ള തലയിൽ കയറും. പിന്നീട് ആ പ്രവാചകൻ ആരാണ്, അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഡിസ്കസ് ചെയ്യണം. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും നമ്മുടെ ഇടങ്ങളിലുമെല്ലാം ഈ ഡിസ്കഷൻ നമ്മൾ വരണം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, ആദർശപരമായി ഇപ്പോൾ പ്രവാചകനും അതുപോലെ തന്നെ അള്ളാഹുവിനെയും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഖുർആൻ എന്നുള്ള വിഷയം. ഇപ്പോൾ ഖുർആനെക്കുറിച്ച് പറയുമ്പോൾ ഒരു വീട്ടിൽ ഖുർആൻ എങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നുള്ളത് എന്നുള്ളതാണ് ഒരു കുട്ടിയുടെ മനസ്സിൽ ആ ഖുർആൻ എവിടെയാണെന്നുള്ളതിന് കൃത്യമായ അടയാളം. നമ്മുടെ വീട്ടിലെ ഷെൽഫിനുള്ളിൽ എപ്പോഴും പൊടിതട്ടി വെക്കുന്ന ഒരു ഗന്ധമാണെങ്കിൽ നമ്മുടെ കുട്ടിയുടെ മനസ്സിലും അത് എപ്പോഴും പൊടിതട്ടി വെക്കുന്ന ഗന്ധമായിരിക്കും. നമ്മുടെ വീട്ടിലെന്നും ഉമ്മയുടെയും ഉപ്പയുടെയും കയ്യിലൂടെ ഓടിക്കളിക്കുന്ന ഗ്രന്ഥമാണെങ്കിൽ നമ്മുടെ കുട്ടിയുടെയും കയ്യിൽ ഓടിക്കളിക്കുന്ന ഗ്രന്ഥമായി അത് മാറും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ഭാഗം അങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആദർശപരമായ കാര്യങ്ങൾ കുട്ടികൾക്ക് പ്രാക്ടിക്കലായി പറഞ്ഞുകൊടുക്കാൻ ശ്രദ്ധ ഉപ്പാക്കും ഉമ്മാക്കും ഉണ്ട് എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും ഇത് ഏറ്റവും നന്നായി സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ സാധിക്കില്ല, നമ്മൾ സ്റ്റേജിൽ കയറി ഒരു 5000 ആളുകളുടെ മുമ്പിൽ നമുക്ക് വലിയ പ്രഭാഷണം നടത്താൻ ചിലപ്പോൾ സാധിച്ചോളുന്നില്ല, നമ്മളൊരു വലിയ ക്ലാസ് എടുക്കാനോ നമുക്ക് വലിയ തഫ്സീറുകൾ വായിച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് കൂളിയിട്ടിറങ്ങാൻ നമുക്ക് സാധിക്കണമെന്നില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ ഡിസ്കഷനുകളിലെല്ലാം അള്ളാഹുവിനെയും ഇസ്ലാമിനെയും എല്ലാം കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളതാണ്. അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ആദർശപരമായ വിഷയങ്ങൾ പോലെ തന്നെ നമ്മുടെ ആരാധനാ കർമ്മങ്ങളിലും ഈ ഒരു മാതൃക വേണമെന്നുള്ളതാണ്. സാധാരണ പറയാറുണ്ട്, നമ്മുടെ കുട്ടി നമ്മൾ പറയുന്ന ഒരു കാര്യം കേൾക്കുന്നില്ല എന്നതിനേക്കാൾ നമ്മൾ ഭയക്കേണ്ടത് അവൻ നമ്മൾ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതാണെന്നാണ്. അവൻ നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുന്നില്ല എന്നതിനേക്കാൾ നമ്മൾ ഭയക്കേണ്ടത് നമ്മൾ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ വ്യക്തമാണ് അല്ലേ? നമ്മൾ പറയുന്നത് കേൾക്കണില്ല എന്ന് നമുക്ക് ഭയങ്കര ടെൻഷനാണ്. നിസ്കരിക്കാൻ എത്ര പറഞ്ഞ് കേൾക്കണില്ല, പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ കേൾക്കില്ല, ഖുർആൻ ഓതാൻ പറഞ്ഞാൽ കേൾക്കില്ല, ഭയങ്കര ടെൻഷനാണ്. പക്ഷെ ആ ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിനേക്കാൾ വലിയ ടെൻഷൻ നമ്മൾ നിസ്കരിക്കാൻ പോകണ്ടോ എന്ന് കാണുന്നതാണ് കുട്ടി. നമ്മൾ രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോകുന്ന ഉപ്പയാണോ, നമ്മൾ സമയമായിക്കയിൽ മുസലെടുത്ത് നിസ്കരിക്കുന്ന ഉമ്മയാണോ, അങ്ങനെയാണെങ്കിൽ ആ കുട്ടി തീർച്ചയായിട്ടും അത് കാണുന്നുണ്ട്. ആ കാണുന്നതിൽ തെറ്റുപറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ കുട്ടിക്ക് അത് സ്വീകരിക്കാൻ ഒരു നല്ല മാതൃകയില്ലാതായി പോകും. പക്ഷേ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് മാതൃക കാണിച്ചു കൊടുത്തത് ശീലിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ദീനിയായ ആരാധനാ കർമ്മങ്ങളെല്ലാം നമ്മൾ ആദ്യം ചെയ്യുന്നുണ്ടോ നമ്മൾ ഉറപ്പിക്കണം. ഇപ്പോൾ ഖുർആൻ പാരായണം, അല്ലെങ്കിൽ നമ്മൾ വായിക്കണം വായിക്കണം, കുട്ടിയെടുത്ത് പഠിക്കണം പഠിക്കണം എന്ന് പറയും. പക്ഷെ ഉപ്പ വീട്ടിൽ വന്നാൽ ഫുൾ ഫോണിലാണ്, അതിൽ ഉമ്മ എപ്പോഴും തിരക്കിലാണ്, അടുക്കളയിലാണ്, നമ്മളങ്ങനെ പഠിക്കുന്ന ഒരാളൊന്നുമല്ല, കുട്ടി ഇങ്ങനെ പഠിക്കാൻ നമ്മൾ പറയാണ്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് എത്ര തന്നെ ആത്മാർത്ഥമായി പഠിക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ നമുക്കൊരു സൂക്ഷ്മത ഉണ്ടാവണം എന്നുള്ളതാണ്. അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ആരാധനാകർമ്മങ്ങൾ പോലെ തന്നെ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം. ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ആദർശമാണ്, രണ്ട് ആരാധനയാണ്, മൂന്ന് വിശ്വാസമാണ്. എന്താ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ? സുഹൃത്തുക്കളെ, നമ്മുടെ കുട്ടികൾ ദീൻ ഉൾക്കൊള്ളുന്നിടത്ത് ജീവിതത്തിൻ്റെ ഇടവേളകളിലെല്ലാം അവർക്ക് ദീൻ കൃത്യമായി ഉൾക്കൊള്ളാൻ സാധിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലയിലും അള്ളാഹു ആശ്വാസം നൽകുന്ന, അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിലപാടെടുക്കാൻ സാധിക്കുന്ന അവസ്ഥ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. തവക്കുലുമായി ബന്ധപ്പെട്ട് നമ്മൾ കുട്ടികൾക്ക് പറയാൻ നിങ്ങൾ അള്ളാഹുവിൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശിച്ചു. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ മൊബൈലിൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ കാണുമ്പോൾ അവിടുത്തെ കുട്ടികൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വെല്ലുവിളികൾ അനുഭവിക്കുമ്പോഴൊക്കെ ഹസ്ബുൻ അല്ലാഹുവിൻ അമൽ വക്കീൽ എന്ന് പറയുന്നത് നമ്മളെ മോനിങ്ങനെ കാണിച്ചു കൊടുത്ത്, നമ്മുടെ മോൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട്, ഇത് കണ്ടോ നമ്മുടെ അതേ പ്രായമുള്ള കുട്ടിയല്ലേ, അവൻ എത്ര ബുദ്ധിമുട്ടില്ലേ, ആരെക്കുറിച്ചാണ് പറയണത്? അതാണ് യഥാർത്ഥത്തിൽ തവക്കുലിൻ്റെ പാഠം. നമ്മുടെ വിശ്വാസ രംഗങ്ങളിലെല്ലാം നമ്മളിത് പാലിക്കണം. സുഹൃത്തുക്കളെ, വലിയ രീതിയിൽ കുട്ടികൾ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന കാലമാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ അത്തരത്തിലുള്ള വലിയ ടെൻഷനുകൾ, പ്രഷറുകളെല്ലാം അനിയന്ത്രിതമായിട്ട് കാരണങ്ങളില്ലാതെ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പഠന മേഖലയിലെല്ലാം വലിയ ആത്മഹത്യകൾക്കും വലിയ ഡിപ്രഷനും എല്ലാം കാരണമാവുന്നു. ഇന്ന് കേരളക്കരയിൽ തന്നെ വലിയ രീതിയിൽ ഈ സൈക്കോളജി തെറാപ്പി സെന്ററുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണമൊക്കെ പലപ്പോഴും പുതുതലമുറയിൽ ഇത്തരം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ്. അവർ സ്ക്രോൾ ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആണെങ്കിലും ഒക്കെ കമ്പയർ ചെയ്യാനും നിരന്തരം താരതമ്യം ചെയ്ത് ഞാനൊന്നും ആയിട്ടില്ല, എനിക്കെന്തൊക്കെയോ കുറവുണ്ടെന്നൊക്കെ തോന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയെല്ലാം നമ്മുടെ മക്കൾക്ക് ഇസ്ലാമികമായ വിശ്വാസം ഒരു ദൃഢമായ ആശ്വാസമായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായി തർജ്ജമ ചെയ്ത് നൽകണം എന്നതാണ്. ഒരു കുട്ടി താരതമ്യം ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു നബി പ്രൊഫസലം പറയുന്നുണ്ട്, പ്രവാചകന്റെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, നിങ്ങളെപ്പോഴും മുകളിലേക്കല്ല താഴേക്കാണ് നോക്കേണ്ടത്. ഈ പാഠത്തെ എങ്ങനെ നമുക്ക് നൽകാൻ സാധിക്കും? ഈ പാഠം ഒരു കുട്ടിക്ക് പറഞ്ഞു നൽകേണ്ടത് ഹദീസ് വായിച്ച് മദ്രസയിൽ പഠിപ്പിക്കുന്ന രീതിയിലല്ല, മറിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു സൗകര്യമില്ലെങ്കിൽ അവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ തൊട്ട് താഴെയുള്ള ഈ സൗകര്യം പോലും ഇല്ലാത്തൊരു വീട്ടിലേക്കാണ് എന്ന് പറയാൻ, നിരന്തരം പരാധീനകളുടെ കഥകൾ പറഞ്ഞ് എപ്പോഴും അത്തരം പരാതികളും ദീനതകളും മാത്രമായി പോകുന്ന രക്ഷിതാക്കളുടെ സംസാരങ്ങൾക്കിടയിൽ ഇങ്ങനെ നിലപാടുകൾ മാറിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ എന്ത് പരാതികൾ ഉണ്ടാകുമ്പോഴും അവൻ താഴേക്ക് നോക്കും, എന്നെക്കാളും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെന്ന് അവൻ ഉൾക്കൊള്ളും. അതുകൊണ്ട് അത്തരം ആ ഒരു തരത്തിലുള്ള വിശ്വാസം ജീവിതത്തിൽ ഇടപെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കുട്ടികൾ മാറണം. മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ആദർശപരമായ വിഷയങ്ങളിലെ നമ്മുടെ രക്ഷാകർത്തൃത്വമാണ്. രണ്ടാമത്തത് നമ്മുടെ ആരാധന കർമ്മങ്ങളിലെ മാതൃകകളാണ്. മൂന്നാമത്തത് നമ്മുടെ വിശ്വാസ കാര്യങ്ങളിലെ ആശ്വാസമാണ്. ഈ മൂന്ന് കാര്യങ്ങളും തീർച്ചയായും ഉൾക്കൊള്ളുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിത മേഖലകളിലെല്ലാം അള്ളാഹു നമുക്ക് ആ ഒരു ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാ ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, കുട്ടികളോട് ദീൻ പറയുമ്പോൾ. ക്ലാസ് എടുത്തത് ഷംജാസ് കെ അബ്ബാസ്.

0: ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് തിരുമൊഴികളിലേക്ക്.
1: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
3: മഴ അപകടകരമായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ തിരുമൊഴികൾ നമ്മൾ കേൾക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന സുദീർഘമായൊരു ഹദീസിലെ ഒരു ഭാഗമാണ് ഇന്ന് നാം തിരുമൊഴികളിൽ പരിചയപ്പെടുന്നത്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിനു നിവേദനം ചെയ്യുന്ന ആ ഹദീസിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ഒരു വെള്ളിയാഴ്ചയിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ ഒരാൾ ഒരു വാതിലിലൂടെ മിമ്പറിന് നേരെയുള്ള വാതിലിലൂടെ കടന്നു വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില പ്രയാസങ്ങൾ പറയുന്നുണ്ട്. റസൂലെ, കന്നുകാലികളൊക്കെ ചത്തുടങ്ങി, ഒരുപാട് പ്രയാസത്തിലാണ്, അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മഴ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ രണ്ട് കൈകളും ഉയർത്തി അള്ളാഹു മിസ്കിന, അള്ളാഹുവെ ഞങ്ങൾക്ക് മഴ നൽകണേ എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞായിട്ട് കാണാം. സഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങളന്ന് പള്ളി വിട്ടിറങ്ങിയപ്പോൾ മഴമേഘങ്ങൾ വരികയും മഴ പെയ്തു തുടങ്ങുകയും ചെയ്തു. ചില റിപ്പോർട്ടുകളിൽ പറയുന്ന ഒരാഴ്ചയോളം, ആറോ ഏഴോ ദിവസത്തോളം മഴ നീണ്ടു നിന്നു എന്നാണ്. അടുത്ത ആഴ്ചയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചുകൊണ്ടിരിക്കെ ഒരാൾ കയറി വന്നു, അത് നേരത്തെ വന്ന ആൾ തന്നെയാണ് എന്നും ചില വിശദീകരണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞ പരാതി പറഞ്ഞ, യാ റസൂൽ അല്ലാഹ, ഹലക്കത്തിൽ അംവാൽ, സമ്പത്തൊക്കെ നശിച്ചുപോയി, വങ്കതായത്തി സുബുൽ, വഴികളെല്ലാം വെള്ളം കയറി, വഴിയില്ലാത്ത അവസ്ഥ എത്തി, ഫദഉ അല്ലാഹ യുംസികുഹ, ആ മഴയെ ഒന്ന് പിടിച്ചു നിർത്താൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അനസറല്ലാഹുവിന് പറയുന്നു, അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ രണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുമ്മ അലൽ ആഖാമി വൽ ജിബാലി വൽ ആജാമി വൽ ദിറാബി വൽ ഔദിയത്തി വ മനാബിത്തി ശജർ, അല്ലാഹുവേ, ഈ മഴ ഞങ്ങളുടെ മേൽ വർഷിക്കാതെ ഇനി ഞങ്ങൾക്ക് ചുറ്റുഭാഗത്തേക്ക് നീ മാറ്റിയണമേ. ഹവാലൈന വല അലൈന, ഞങ്ങളുടെ മേലല്ലാതെ മറ്റു ചുറ്റുഭാഗത്തേക്ക് നീ മഴയെ ആവശ്യമുള്ളിടത്തേക്ക് മാറ്റിക്കൊടുക്കണേമേ. അള്ളാഹുമായൽ ആഖാം, അള്ളാഹുവെ, ആഖാമുകളിൽ, ആഖാം എന്ന് പറയുമ്പോൾ അഖമത്ത് എന്നതിൻ്റെ ബഹുവചന രൂപമാണ്, ചെറിയ കുന്നുകൾക്കാണ്, കുന്നിൻ പ്രദേശങ്ങൾക്കൊക്കെയാണ് ആഖാമുകൾ എന്ന് പറയുക, ചെറിയ കുന്നുകൾ അങ്ങോട്ടോ, അൽജിബാൽ അല്ലെങ്കിൽ പർവ്വത ശിഖരങ്ങളിലേക്കോ, വൽ ആജാം അല്ലെങ്കിൽ അജമത്തിൻ്റെ ബഹുവചനമാണ് ആജാം, അജമത്ത് എന്നതിൻ്റെ ബഹുവചനം അജമ് ഉജുമ് അജമാത്ത് എന്നൊക്കെയാണെന്നും അതിന് ജമ്മുൽ ജം ആണ് ആജാമ് എന്നും കാണാം, കുറ്റിക്കാടുകൾ വനം പ്രദേശങ്ങൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കുന്നിൻമുകളിലേക്ക്, മലമ്പ്രദേശങ്ങളിലേക്ക്, വനപ്രദേശങ്ങളിലേക്ക്, വൽ ദിറാബ്, ദിറാബ് പറഞ്ഞാൽ ചെറിയ മലകൾക്കാണ് പറയുക, അതിൻ്റെ അള്ളരിബ് എന്നതാണ് അതിൻ്റെ ഏകവചനം, അല്ലെങ്കിൽ ഉയർന്ന കല്ലുകൾ ഉയർന്നു നിൽക്കുന്ന, കല്ലുകൾ കൂടിക്കിടക്കുന്ന ചെറിയ മലകൾക്കാണ് അത് പറയുക, അങ്ങോട്ടേക്കാകാം. വല്ല ഉദിയ അല്ലെങ്കിൽ മഴച്ചാലുകളുള്ള പർവ്വശിഖരങ്ങളിൽ നിന്ന് മഴവെള്ളം ഒലിച്ച് താഴോട്ട് പോകുന്ന ഔദിയകളിൽ, താഴ്വരകളിലേക്ക്, ഒമനാബിത്തി ശജർ, സസ്യലതാദികൾ മുളച്ചു പൊന്തുന്ന, വെള്ളം ആവശ്യമുള്ള ആ മേഖലയിലേക്കൊക്കെ ഈ മഴയെ നീ മാറ്റണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു എന്നാണ്. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുമ്മ അലൽ അഖാമി വൽ ജിബാലി വൽ ആജാമി വൽ ദിറാബി വൽ ഔദിയത്തി ഒമനാബിത്തി ശജർ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി പ്രാർത്ഥന കഴിഞ്ഞ് അധികം വൈകിയില്ല, മഴ നിന്നു. വഖറജന നംഷി ഫി ശംസ്, നല്ല സൂര്യവെളിച്ചത്തിൽ, സൂര്യപ്രകാശത്തിൽ ഞങ്ങൾ നടന്ന് പോവുകയുണ്ടായി എന്ന് അനസ് റളിയല്ലാഹു അൻഹു അറിയിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ സുഹൈൽ ബുഖാരിയിൽ തന്നെ വന്നത്, അദ്ദേഹം വന്നുകൊണ്ട് തഹദ്ദമൽ ബിനാ വഗരിക്കൽ മാൽ, റസൂലെ, വീടുകളൊക്കെ തകർന്നു വീണുപോയി മഴ കാരണത്താൽ, മഴ കൂടിയത് കാരണത്താൽ സമ്പത്തൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയി, അതുകൊണ്ട് പ്രാർത്ഥിക്കണേയെന്ന് പറഞ്ഞായിട്ട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യുയർത്തി അല്ലാഹു മഹവാലൈന വല അലൈന എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പോൾ ഇത്രയെങ്കിലും മഴ ആശങ്കപ്പെടുമ്പോൾ, മഴ വർദ്ധിക്കുമ്പോൾ, മഴ മൂലം അപകടങ്ങളുണ്ടാകുമ്പോൾ അല്ലാഹു മഹവാലൈന വല അലൈന എന്നെങ്കിലും പ്രാർത്ഥിക്കാൻ വിശ്വാസികൾക്ക് ആകേണ്ടതുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ അയാൾ വന്നുകൊണ്ട് തഹദ്ദമത്തിൽ ബുയൂത്ത്, വീടുകളെല്ലാം തകർന്നുപോയി എന്ന് പറഞ്ഞായിട്ട് കാണാം. വഹലക്കത്തിൽ മവാശി, കന്നുകാലികൾ നശിച്ചു, അതുകൊണ്ട് അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുകയും എന്നിട്ട് അല്ലാഹുമ്മ ഹവാലൈന വല അലൈന എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് കാണാനാവുക. അപ്പോൾ പ്രിയമുള്ളവരെ, മഴ അപകടകരമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പലപ്പോഴും മഴ ദുരിതങ്ങളും മഴ ദുരന്തങ്ങളും അനുഭവിച്ചവരും കേട്ടവരും അറിഞ്ഞവരോണ നാമൊക്കെ മഴ അനിവാര്യമാണ്. പക്ഷേ അത് ദുരന്തമാകുന്നത് വലിയ പ്രയാസവുമാണ്. അതുകൊണ്ട് ആ സന്ദർഭത്തിലൊക്കെ അങ്ങനെ വരുമ്പോൾ ഈ പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ പ്രാർത്ഥന, അതായത് പ്രയാസം നീരാനുള്ള, പ്രയാസം നീങ്ങിപ്പോകാനുള്ള ഈ പ്രാർത്ഥന നാം നിർവഹിക്കണം. അതേ പ്രാർത്ഥന റബ്ബിനോട് മാത്രമാകണം. മഴ ശക്തമായി അപകടങ്ങളുണ്ടാവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ദുആ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. എല്ലാ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് തിരുമൊഴികൾ. തിരുമൊഴികളിൽ നമ്മോട് സംസാരിച്ചത് KV മുഹമ്മദ് അലി. മഴ അപകടകരമായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് എന്ന വിഷയത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഒരു ചെറിയൊരു കഥ പറയാം. ഓസ്ട്രേലിയയിലാണ് ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ കണ്ടതാണ്. ഒരു മെസ്സേജായിട്ട് തോന്നുന്നത് കൊണ്ടാണ് ഇവിടെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓസ്ട്രേലിയയിൽ ഈ കുരങ്ങനെ പിടിക്കുന്ന ആളുകൾ അവർ ഉപയോഗിക്കുന്നൊരു സൂത്രത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അവരല്പം വലിയ ഒരു കായ, അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് നല്ല കട്ടിയുള്ള പുറന്തോടുള്ളൊരു കായ എടുക്കും. എന്നിട്ട് അതിൻ്റെ പുറന്തോട് ബാക്കിയാക്കി അകത്തുള്ളതൊക്കെ ഒഴിവാക്കും. എന്നിട്ട് ആ കായക്കുള്ളിൽ നല്ല സ്മെല്ലടിക്കുന്ന ഈ കാഷ്യൂനട്ട് പോലെയുള്ള, അല്ലെങ്കിൽ കുരങ്ങിന് ഇഷ്ടപ്പെട്ട ചെറിയ വിഭവം അതിൻ്റെ അകത്തേക്ക് വെക്കും. പക്ഷെ കായയുടെ ദ്വാരം എന്ന് പറയുന്ന ഒരു കുരങ്ങിൻ്റെ കൈ അതിൻ്റെ അകത്തേക്ക് ഇടാൻ മാത്രമുള്ളൊരു ദ്വാരം അതിന് ഉണ്ടാവുക. എന്നാൽ ആ കായക്കുള്ളിൽ കയ്യിൽ പിടിക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള കുരങ്ങിനെ ആകർഷിക്കുന്നൊരു ഭക്ഷണം ഉണ്ടാവും, വെച്ചിരിക്കും ഒരു ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ഇര അതിൻ്റെ ഉള്ളിൽ വെക്കും. അങ്ങനെ അതിനെ ഈ കായ മരത്തിനോട് ബന്ധിപ്പിക്കുമെന്നാണ്. ഒരു സ്ഥലത്ത്, നിശ്ചിത സ്ഥലത്ത് ആ കായ ബന്ധിപ്പിച്ചിരിക്കും. ആ കായ എടുക്കാൻ കഴിയില്ല, പക്ഷെ കായക്കുള്ളിലൂടെ കൈയിട്ടിട്ട് ആ ഉള്ളിലുള്ള വസ്തു എടുക്കണം. അപ്പോൾ കുരങ്ങ് സ്വാഭാവികമായും മരത്തിൽ നിന്നെന്ത് ചെയ്യും, ഈ കായക്കകത്തേക്ക് ഈ ഭക്ഷണം തേടിക്കൊണ്ട് കൈയിടും. കൈയിട്ട് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ കയ്യിൽ അതെന്ത് ചെയ്യും, ആ വസ്തു അതിന് പിടിക്കാൻ പറ്റും. കൈ മുഷ്ടി ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കായക്കകത്തുനിന്ന് മുഷ്ടി കയ്യിൽ പിടിച്ചു വച്ചിരിക്കുന്ന നിലയിൽ ആ ദൂരത്തിൽ നിന്നത് പുറത്തെടുക്കാനും കഴിയില്ല കൈ. എന്നാൽ സാധനം വിട്ടാൽ തിരിച്ചു കിട്ടും ചെയ്യും. പക്ഷേ ഈ കുരങ്ങ് എന്ത് ചെയ്യും, തനിക്ക് കിട്ടിയ വസ്തുവിനെ കയ്യിൽ മുറുകെ പിടിച്ച് തന്നെ നിൽക്കും. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് കൈ പിടിച്ചു വലിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, പക്ഷെ ഒരിക്കലും അതിന് കിട്ടൂല, കൈ കിട്ടൂല. ആ മുഷ്ടി ചുരുട്ടിയത് അല്ലെങ്കിൽ കയ്യിൽ പിടിച്ച സാധനം വിടാതെ പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല. പക്ഷേ കുരങ്ങനത് വിടൂല. അപ്പോഴേക്കും കുരങ്ങനെ പിടിക്കേണ്ട ആളുകൾ വന്നിട്ട് കുരങ്ങിൻ്റെ തലക്ക് അടിച്ച് അല്ലെങ്കിൽ കുരങ്ങനെ വല മറ്റു രൂപത്തിലൊക്കെ പിടിച്ച് അവർ കൊണ്ടുപോകുമെന്നതാണ് ഒരു കഥ. അപ്പോൾ ഇത് വായിച്ച സമയത്ത് ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. അതായത് ചില ആളുകൾ, നമ്മൾ ചില മനുഷ്യന്മാരെങ്ങനെ തന്നെയാണ്. ഇതൊരു കുരങ്ങൻ്റെ കഥ മാത്രമാണെങ്കിൽ കുരങ്ങന് സ്വയം രക്ഷപ്പെടാമായിരുന്നു. കാരണം കിട്ടാത്തൊരു സംഗതി അത് ഒഴിവാക്കിയിട്ട് കയ്യിൽ നിന്ന് ആ സാധനം ഒഴിവാക്കി തിരിച്ചെടുത്താൽ സ്വാഭാവികമായും ഈസിയായിട്ട് കൈ വലിച്ചെടുക്കാം. പക്ഷെ കയ്യിലുള്ള സാധനം വിടാൻ കുരങ്ങ് തയ്യാറാകാതിരിക്കുന്നത് കൊണ്ടാണ് കുരങ്ങ് അപകടത്തിൽപ്പെടുന്നതും വല വിരിച്ച ആളുകളുടെ അല്ലെങ്കിൽ മറ്റുള്ള ആരെയാണോ ലക്ഷ്യം വെച്ചത് അവർക്കുള്ളിൽ അകപ്പെടുന്നത്. പലപ്പോഴും മനുഷ്യൻ ജീവിതത്തിൽ ഇങ്ങനെ ചില അനാവശ്യമായ കാര്യങ്ങൾ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പിടുത്തം വിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ അയാൾ രക്ഷപ്പെടില്ല. കാരണം ഈ പിടിവാശികൾ അത് പിടിച്ചു വെച്ച് തന്നെ മുന്നോട്ട് പോകും. എന്നിട്ട് ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ട എല്ലാ പ്രയാസങ്ങളും അവർ അനുഭവിക്കുകയും ചെയ്യും. അവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല തൻ്റെ ഈ പിടിവാശിയും അല്ലെങ്കിൽ കുരങ്ങ് കയ്യിൽ പിടിച്ചു വെച്ചതുപോലെ മനസ്സിൽ പിടിച്ചു വെക്കുന്ന ചില പിടിവാശികൾ മനുഷ്യനെ നശിപ്പിക്കുന്നുണ്ട് എന്ന് അവർ തിരിച്ചറിയാതെ പോകുന്നു. എന്നിട്ട് പരസ്പരമുള്ള ജീവിതത്തിലെ പരസ്പരമുള്ള ബന്ധങ്ങൾക്കിടയിലും പരസ്പര സഹവർത്തിത്വങ്ങൾക്കിടയിലും ഇതൊരു വലിയ ഭാരമായി ജീവിതം തന്നെ നശിപ്പിക്കുന്നതായി മാറുന്നു. ചില വിട്ടുവീഴ്ചകളും ചില ഒഴിഞ്ഞുകൊടുക്കലുകളും ചിലത് വേണ്ടെന്ന് വെക്കലുകളും ഈ വേണ്ടെന്ന് വെക്കാൻ കഴിയാത്തിടത്താണ് പരാജയപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
7: പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറ ബക്കറ 38-39 വചനങ്ങൾ അവതരിപ്പിക്കുന്നു ഷഹൽ അരിപ്പഴ.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു അർസലഹു ബിൽഹുദ വദീനിൽ ഹഖ് ലിയുൻഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون. ഏറെ പ്രേം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാനടക്കം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കലാം പഠിക്കുന്ന ആ ഒരു ഉദ്ദേശത്തോടുകൂടി പരിശുദ്ധ ഖുർആൻ നിവർത്തി വെച്ച് അതിലെ വരികൾ നോക്കി, പദങ്ങൾ നോക്കി പാരായണം ചെയ്യുമ്പോൾ മനസ്സിലതുപോലെ ഖുർആൻ നോക്കി ഓതുകയും ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന ഈ നിലയ്ക്കൊരു ഖുർആൻ്റെ സദസ്സിലാണ്, ഖുർആൻ പഠിക്കുന്ന സദസ്സിലാണ് ഇരിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി ഇരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു കർമ്മത്തെ നമ്മിൽ നിന്ന് സ്വർഗം ലഭിക്കാൻ നിമിത്തമാകുന്ന അമലായി ഗണിക്കുമാറാവട്ടെ. രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 38-39 വചനങ്ങളാണ് നമ്മളിപ്പോൾ ആമുഖമായി ഓതി വെച്ചത്. തിലാവത്തിൻ്റെ ചില നിയമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ അത് പാരായണം ആവർത്തിക്കാം. ഖുൽന ബിഖൂ മിൻഹാ ജമീഅ. നേരത്തെ പറഞ്ഞ പോലെ ഖുൽന ബിഖൂ, ഖുൽന അഹ്ബിതൂ എന്നൊന്നും ഓതാൻ പാടില്ല. അത് കൂട്ടി ഓതുമ്പോൾ ഖുൽന ബിഖൂ, ഖുൽന ബിഖൂ, ത്വാ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ജമീഅ എന്ന് വഖഫ് ചെയ്യാൻ പാടില്ല. ജമീഅ ഫഇമ്മാ യതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ വഖഫ് ചെയ്യുമ്പോൾ ഹുദായ ഫമൻ തബിഅ ഹുദായ അന്നേരക്കാണ് വഖഫ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തു ഓതണം. വഖഫില്ലാത്ത ഏത് സ്ഥലത്ത് നമുക്ക് നിർത്താം, പക്ഷേ നിർത്തിയടത്ത് വെച്ച് തന്നെയാണ് തൊട്ട് മുമ്പെന്ന് എടുത്ത് ഓതേണ്ടതുണ്ട്. ഇവിടെ ഫലാ ഖൗഫുൻ അലൈഹിം, ഖൗഫുൻ ഇളഹാറാണ്, ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഹും കിട്ടുള്ള ആണ് തൊണ്ടക്കുഴിയിൽ നിന്ന് വരുന്ന മഹ്റജ് അക്ഷരമാണത്. പിന്നെ യഹ്സനൂൻ, ഒന്ന് ഹ ആണ് പിന്നെ ഹ ആണ്. വലഹും യഹ്സനൂൻ. 39-ാമത്തെ വചനം നോക്കൂ. വല്ലദീന കഫറു വകദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുന്നാർ. വകദബൂ ദാലിന് ശബ്ദമാണ്. വകദബൂ ബിആയാതിനാ അനൂന് ഉലായിക്ക അതിനോട് ചേർത്ത് നമ്മൾ ഓതുമ്പോൾ അവിടെ മദ്ദുണ്ട്, മദ് മുൻഫസുലാണ്. ഉലായിക്ക അവിടെ മദ് മുത്തസുലാണ്, മദ്ദുൽ ഫറാഴിയാണ്. അസാമാന്യമായി നേട്ടം നൽകേണ്ടതുണ്ട്. അസ്ഹാബുന്നാർ, അസ്ഹാബു എന്ന് പറയാൻ പാടില്ല, അസ്ഹാബുന്നാർ. ഹും ഫീഹാ ഖാലിദൂൻ. ഇങ്ങനെയാണ് അതിൻ്റെ തിലാവത്തിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ചില സ്ഥലങ്ങൾ സൂചിപ്പിക്കാനായി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല തൊട്ട് മുമ്പിൽ സൂചിപ്പിച്ചു, മുമ്പുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് വചനങ്ങൾ സൂചിപ്പിച്ചു, പിശാജ് ആദം ഹവ അലൈഹി അസ്സലാത്തു വസ്സലാം ഈ രണ്ടുപേരെയും പിശാജ് എന്ത് ചെയ്തു, അരുത് എന്ന് പറഞ്ഞ ആ മരത്തിലേക്ക് അവർ പിശാജിൻ്റെ ദുർബോധനം കാരണം അതിലേക്ക് അടുത്തു, അതിൽ നിന്നവർ ഭക്ഷിച്ചു, അത് കാരണം നിങ്ങൾ ഇറങ്ങിപ്പോയിക്കൊള്ളുക, ഭൂമിയിൽ നിങ്ങൾക്ക് സ്ഥിരവാസമുണ്ട്, പാർപ്പിടവും വിഭവവുമുണ്ട് ഒരു കാലം വരെ, പക്ഷേ നിങ്ങൾ ചിലർ ചിലർക്ക് ശത്രുവാണ് എന്നൊക്കെ അള്ളാഹു ബോധ്യപ്പെടുത്തി. അവർ ചെയ്ത തെറ്റിന് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങുകയും ചെയ്തു. അങ്ങനെ അള്ളാഹു അവരുടെ പശ്ചാത്തപം സ്വീകരിച്ചു. അള്ളാഹു തവ്വാബാണ്, റഹീമാണ്, ഏറ്റവും കൂടുതൽ പശ്ചാത്തപം സ്വീകരിക്കുന്നവരും കരുണാനിധിയുമാണ് എന്നൊക്കെ പറഞ്ഞു. ശേഷം അള്ളാഹു തുടരുന്നു, നാം പറഞ്ഞു, മുമ്പ് പറഞ്ഞ വാക്കാണല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വാക്ക് തന്നെയാണ് ആ വാക്ക്, ഇഹ്ബിത്തു നിങ്ങൾ ഇറങ്ങിപ്പോകുവിൻ, മിൻഹ അതിൽ നിന്ന്, ഇതിൽ നിന്ന്, ജമീഅൻ മുഴുവനായും നിങ്ങൾ മുഴുവനും ഇറങ്ങി പുറപ്പെട്ടു കൊള്ളുവിൻ, ഇറങ്ങിപ്പോയിക്കൊള്ളുവിൻ. ഫഇമ്മായത്തിയന്നക്കും എന്നിട്ട് നിങ്ങൾക്ക് നിശ്ചയമായും, യഅതിയന്നക്കും അത്തയത്തിയെന്ന വന്നു എന്നാണ്, യഅതിയന്നക്കും നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് നിശ്ചയമായും വരുമ്പോൾ, മിന്നി മിന്നി എന്നിൽ നിന്ന്, എന്ത്, എൻ്റെ പക്കൽ നിന്ന് എന്ത് വരിക, ഹുദൻ ഒരു മാർഗദർശനം, സന്മാർഗം, ആ മാർഗദർശനം എൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് വരുമ്പോൾ, ആ വരുന്ന സമയത്ത്, ഫമൻ തബിഅ ഹുദായ, ഫമൻ തബിഅ, ഫ അപ്പോൾ ആര്, ഫമൻ അപ്പോൾ ആര്, തബിഅ പിൻപറ്റിയോ, തബിഅ എന്ന് പറഞ്ഞാൽ പിൻപറ്റി, ഹുദായ എൻ്റെ മാർഗദർശനം, എൻ്റെ ആ ഹുദായ ഹിദായത്ത്, എൻ്റെ സന്മാർഗദർശനത്തെ ആര് പിൻപറ്റിയോ, ഫലാ ഖൗഫുൻ അലൈഹിം, ഫലാ ഖൗഫുൻ എന്നാൽ ഒരു ഭയവുമില്ല, അലൈഹിം അവരുടെ മേൽ, അവരുടെ മേൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല, വലാഹും, വലാഹും അവരല്ലതാനും, യഹ്സനൂന ഹസിന ദുഃഖിച്ചു, യഹ്സനൂൻ അവർ ദുഃഖിക്കുക, അവർ ദുഃഖിക്കേണ്ടി വരികയും ചെയ്യുകയില്ല. അപ്പോൾ അള്ളാഹു പറയാണ്, നാം പറഞ്ഞു, ഇഹ്ബിത്തൂ മിൻഹ ജമീഅ, നിങ്ങൾ മുഴുവനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളുക, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദ, എന്നിട്ട് എൻ്റെ പക്കൽ നിന്ന് വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വരികയാണെങ്കിൽ, ഫമൻ തബിഅ ഹുദായ, അപ്പോൾ എൻ്റെ മാർഗദർശനം ആര് പിൻപറ്റിയോ, ഫലാ ഖൗഫുൻ അലൈഹിം അവരുടെ മേൽ യാതൊരു ഭയവുമില്ല, വലാഹും യഹ്സനൂന അവർ വ്യസനിക്കുകയുമില്ല, ദുഃഖിക്കുകയുമില്ല, ദുഃഖിക്കേണ്ടി വരികയുമില്ല. വല്ലദീന കഫറു, വല്ലദീന ഒരു കൂട്ടർ കഫറു, അവർ നിഷേധിച്ചു, അവർ അവിശ്വസിച്ചു, അവ കെതബു അവർ കളവാക്കി, അവർ വ്യാജമാക്കുകയും ചെയ്തു, കളവാക്കുകയും ചെയ്തു, ബി ആയാത്തിന ആയത്ത് ജമ്മു ആയാത്ത് ബി ആയാത്തിന, നമ്മുടെ ആയത്തുകളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ കളവാക്കുകയും ചെയ്തു. ഉലായിക്ക അക്കൂട്ടരാണ്, ഹാ ഉലായി എന്നാണ് ഈ കൂട്ടർ, ഉലായിക്ക എന്നാണ് അക്കൂട്ടർ, അക്കൂട്ടർ അസ്ഹാബുന്നാർ, സ്വാഹിബ് അതിൻ്റെ ജമ്മാണ്, ബഹുവചനാണ് അസ്ഹാബ്, അവർ ആളുകളാണ്, ആൾക്കാരാണ്, അന്നാർ എന്തിൻ്റെ, നരകത്തിൻ്റെ ആൾക്കാരാണ്, അസ്ഹാബുന്നാർ നരകക്കാരാണവർ അക്കൂട്ടർ, ഹും അവരാകട്ടെ, ഫീഹ അതിൽ ആ നരകത്തിൽ, ഖാലിദൂന സ്ഥിരവാസികളായിരിക്കും, ശാശ്വതന്മാരായിരിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സൂചിപ്പിക്കുകയാണ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അവിടുത്തെ ഇണയായ ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഇബ്ലീസിനെയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ, പുറത്താക്കിയപ്പോൾ, ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ, അതായത് ആ മനുഷ്യ സന്തതികളെ മൊത്തത്തിലാണ് ഉദ്ദേശം, അവിടെ എന്തു ചെയ്യും, ആ മനുഷ്യവർഗത്തിൻ്റെ മാതാപിതാക്കളായ ആദമിനെയും ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഭൂമിയിലേക്ക് അയക്കുമ്പോൾ, ഇബ്ലീസുണ്ടല്ലോ കൂടെ, അവർ മുഖാന്തരം ഒരു മനുഷ്യ സന്താനങ്ങൾക്ക് ആഗമാനം വേണ്ടി അള്ളാഹു നൽകിയ മറ്റൊരു അറിയിപ്പാണിത്. എന്ത്, അപ്പോൾ സന്മാർഗം എൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് വന്നു കിട്ടുമ്പോൾ, ഫമൻ തബിഅ ഹുദായ എൻ്റെ ആ സന്മാർഗം ആര് പിൻപറ്റിയോ, അവർക്കെന്ത് ചെയ്യണ്ട, അവർക്ക് പേടിയോ ദുഃഖമോ ഒന്നും അനുഭവിക്കേണ്ടി വരൂല എന്ന് മുന്നറിയിപ്പ് കൊടുക്കണം. നല്ലതും ചീത്തയും, ഗുണവും ദോഷവും, നന്മയും തിന്മയും, സുഖവും ദുഃഖവും കലർന്നൊരു ജീവിതമാണ് നിങ്ങൾക്കവിടെ ആ ഭൂമിയിൽ നേരിടാനുള്ളത്. നിങ്ങളുടെ നന്മക്കും ഗുണത്തിനും ആവശ്യമായ മാർഗദർശനങ്ങൾ ഞാൻ നൽകിക്കൊണ്ടേയിരിക്കും. അതായത് സയൻസിലു അൽ കുത്തുബ വയബഅസു അൽ അംബിയാ, വേദഗ്രന്ഥങ്ങൾ അള്ളാഹു ഇറക്കിത്തരും, പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചയക്കും, വർറുസുല ദൂതന്മാരായേക്കും, കമാ ഖാല അബുൽ ആലിയ അൽ ഹുദ അയ്യ അൽ അംബിയാ വർറുസുൽ, ഹുദ ആ മാർഗദർശനം സന്മാർഗത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അത് പ്രവാചകന്മാരും ദൂതന്മാരുമാണ്. വൽ ബയ്യിനാത്ത് വൽ ബയാൻ, വ്യക്തമായ തെളിവുകളും അവർ നൽകുന്ന വിശദീകരണങ്ങളുമാണ്. അതാണ് ആ ഹുദ കൊണ്ട് ഉദ്ദേശമെന്നാണ്. അങ്ങനെ ഫമൻ തബിയ ഹുദായ, എൻ്റെ ആ ഹിദായത്ത്, എൻ്റെ ആ സന്മാർഗത്തിൻ്റെ വഴി, ആ മാർഗദർശനം ആര് പിൻപറ്റിയോ, ഐമൻ അക്ബല അലാമ അൻസൽതു ബിഹിൽ കുതുബ വ അർസൽതു ബിഹിർ റസുല, ഞാൻ അയച്ച വേദഗ്രന്ഥങ്ങൾ, ഞാൻ ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥങ്ങൾ കൃത്യമായി സ്വീകരിച്ചവർ, ഞാൻ ആ വേദഗ്രന്ഥങ്ങളുമായി അയച്ച പ്രവാചകന്മാരെ ദൂതന്മാരെ കൃത്യമായി അവരിൽ വിശ്വസിച്ചവർ, അങ്ങനെയുള്ള ആളുകൾക്ക് ഫലാ ഖൗഫുൻ, അപ്പോൾ ആ ഭൂമിലോകത്ത് പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, സന്ദേശങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ മുതലായവ വഴി നിങ്ങൾക്കാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് എൻ്റെ പക്കൽ നിന്ന് ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. ആ മാർഗദർശനങ്ങൾ സ്വീകരിച്ച് ഫലാ ഖൗഫുൻ അലൈഹിം ഐ ഫീമാ യസ്തഖ്ബിലുനഹു മിൻ അംരിൽ ആഖിറ, പരലോകത്തിൻ്റെ കാര്യത്തിൽ അവർ സ്വീകരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും വളരെ ആത്മാർത്ഥമായി സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയപ്പെടേണ്ടി വരികയില്ല. വലാഹും യഹ്സനൂൻ, വലാഹും യഹ്സനൂൻ അലാമാ ഫാതഹും മിൻ ഉമൂരി ദുനിയ, ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ നിന്ന് അവർക്ക് നഷ്ടപ്പെട്ടത് ഓർത്ത് ദുഃഖിക്കുകയും ചെയ്യേണ്ടി വരികയില്ല എന്നാണ്. സൂറത്ത് ത്വാഹയിൽ അള്ളാഹു പറഞ്ഞത് കാണാം, ഖാല ഹബിത്താ മിൻഹാ ജമീഅ, നിങ്ങൾ മുഴുവനായും അതിൽ നിന്ന് ഇറങ്ങിക്കൊള്ളുവിൻ. ബഅദുക്കും ലിബഅദിൻ അദുവ്, നിങ്ങൾ ചിലർ ചിലർക്ക് ശത്രുവാണ്. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ, മാർഗദർശനം എൻ്റെ പക്കലിൽ നിന്ന് നിങ്ങൾക്ക് വന്നു കിട്ടുമ്പോൾ, വന്നു കിട്ടുകയാണെങ്കിൽ, ഫമനിത്തബഅ ഹുദായ, ആ എൻ്റെ മാർഗദർശനമാരെ പിൻപറ്റുന്നുവോ, ഫലാ യദില്ലു വലാ യഷ്ഖാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ത്വാഹയിലെ 123-ാമത്തെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഫലാ യദില്ലു ഫിൽ ദുനിയ, ദുനിയാവിൽ അവൻ വഴിപിഴച്ചു പോവുകയില്ല. അള്ളാഹു നൽകിയ ഹുദയെ പിൻപറ്റിയയാൾ, വലാ യഷ്ഖാ എന്ന് പറഞ്ഞാൽ വലാ യഷ്ഖാ ഫിൽ ആഖിറ, പരലോകത്ത് അവർക്ക് ദൗർഭാഗ്യം ഉണ്ടാവുകയുമില്ല. ഖുർആനിൽ തന്നെ കാണാം, സൂറത്ത് ത്വാഹയിൽ തന്നെ 123-124 ആയത്തിൽ കാണാം, വമൻ അഅദ അൻ ദിക്രി ഫഇന്ന ലഹു മഅയ്ഷത ദൻക, ഈ ആയത്തിൻ്റെ വിശദീകരണമായിക്കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ആയത്തുകളാണ് ഓർമ്മപ്പെടുത്തുന്നത്. വമൻ അഅദ അൻ ദിക്രി, എൻ്റെ ഉത്ബോധനത്തെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളയുന്ന പക്ഷം, ആര് തിരിഞ്ഞു കളഞ്ഞുവോ, ഫഇന്ന ലഹു മഅയ്ഷത ദൻക, അവന് ഇടുങ്ങിയ ജീവിതം നയിക്കേണ്ടി വരും. വനഹ്ഷുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ, ഖിയാമത്ത് നാളിൽ, ആ ദിവസം അന്ധനായി നാം അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണമെന്നോണം പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യം വളരെ കൃത്യമാണ്. ഈ ദുനിയാവിൽ വെച്ച് അല്ലേ, അവർ ദുനിയാവിലേക്ക് അയക്കപ്പെട്ടു. ബിലീസിനടക്കം ആദം അലൈഹിസ്സത്തു വസ്സലാമയും ഹവ്വാ അലൈഹിസ്സത്തു വസ്സലാമയും ഒക്കെ അയച്ചു. ഇന്ന് നമുക്ക് ദുനിയാവിൽ ഈ ഭൂമിലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്. ആ ഭൂമിലോകത്ത് ജീവിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ ഫത്രത്തിലായിക്കൊണ്ട്, ഓരോ കാലയളവിലായിക്കൊണ്ട് പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളുമായി, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ദൈവിക ഗ്രന്ഥങ്ങളുമായി, അല്ലെ, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ, അല്ലേ, മൂസ, ഈസ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം, അജ്മായൻ, അസ്സലാം, ഖുർആൻ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ വേദഗ്രന്ഥങ്ങളുമായി പ്രവാചകന്മാരെ, അല്ലെ, സുഹഫുകളെ കൊണ്ട്, സുഹഫ് ഇബ്രാഹിമ മൂസ, ആ ഏടുകളെ കൊണ്ട് പറഞ്ഞയച്ചു. അങ്ങനെ ദൈവത്തിങ്കിൽ നിന്നുള്ള ദൈവിക ഗ്രന്ഥങ്ങളും ദൈവത്തിങ്കിൽ നിന്ന് അയക്കുന്ന ദൂതന്മാരും പ്രവാചകന്മാരും അവരിൽ പറയുന്ന സത്യനിർദ്ദേശങ്ങളും അള്ളാഹുവിൻ്റെ ദിവ്യബോധനപ്രകാരം, വഹയപ്രകാരം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കുകയും കേട്ടും മനസ്സിലാക്കിയും അവരെ പിൻപറ്റിയും നിൽക്കുന്ന ആളുകൾക്ക് അതാണ് ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ആ എൻ്റെ പക്കൽ നിന്നുള്ള ഹിദായത്തിനെ പിൻപറ്റിയവരാരോ അവർക്ക് ഈ ദുനിയാവിൽ ദുഃഖിക്കേണ്ടി വരികയോ അവർക്ക് ഭയപ്പെടേണ്ടി വരികയോ ഇല്ല. ദുനിയാവിനെക്കുറിച്ചും ആഖിറത്തിനെക്കുറിച്ചും അവർക്കൊരു സങ്കടം വേണ്ട, ഒരു ഭയം വേണ്ട. വലുതിനെ കഫറൂ, അങ്ങനെ പ്രവാചകന്മാരായേക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സമാവിയായ വാലോകത്തു നിന്നുള്ള ദൈവികമായ വേദഗ്രന്ഥങ്ങൾ ആ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങൾ ഇറക്കി കൊടുക്കുമ്പോൾ ആ പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാർ പറയുന്ന അള്ളാഹുവിൻ്റെ റിസാലത്തിനെയും സന്ദേശങ്ങളെയും വല്ലതിനെ കഫറൂ, കളവാക്കുന്നവർ, വല്ലതിന് ഒരു കൂട്ടർ കഫർ അവർ കളവാക്കി, അവർ അവിശ്വസിച്ചു. വക്കദബു അവർ കളവാക്കി, കഫറന്നാ അവിശ്വസിച്ചു, കദബെന്ന് പറഞ്ഞാൽ കളവാക്കി. വക്കദബു ബി ആയാത്തിന, നമ്മൾ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അവർ കളവാക്കുകയും ചെയ്തു. ഉലായിക അക്കൂട്ടർ അസ്ഹാബു നാർ, അവരാണ് നരകവാസികൾ, നരകത്തിൻ്റെ ആളുകൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ നിത്യവാസികളുമായിരിക്കുമെന്നാണ്, സാക്ഷതരായി കഴിയേണ്ടവരും. ഐ മുഖല്ലദൂന ഫീഹാ ലാ മഹൈദ ലഹും അൻഹ വലാ മഹൈസ്, അവർക്കതിനെ തൊട്ട് തെന്നിമാറിപ്പോകാൻ വേറൊരു സ്ഥാനം, വേറൊരു സ്ഥലവും ഉണ്ടാവില്ല, അവർക്ക് വേറൊരു അഭയകേന്ദ്രം ഉണ്ടാവില്ല. അവർ ആ നരകത്തിൽ തന്നെ അവിടുത്തെ നരകാഗ്നി ആസ്വദിച്ച്, അത് രുചിച്ച്, സഹിക്കാൻ പറ്റാത്ത ആ ചൂടനുഭവിച്ച് കാലാകാലം കഴിയേണ്ടി വരുന്ന അവസ്ഥയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കളവാക്കിയ, അള്ളാഹു ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥങ്ങളെ കളവാക്കിയ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള സന്ദേശങ്ങളെ അതിന് മനസ്സുവെക്കാതെ അതിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞ ആളുകൾക്ക് വളരെ ഇടങ്ങേറ് പിടിച്ച, പ്രയാസം നിറഞ്ഞ ജീവിതമാണ് പരലോകത്ത് നരകത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഓരോന്നും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ഖുർആൻ ഇറക്കിക്കൊടുത്തു. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനിൽ നാം വിശ്വസിക്കണം. അതിൽ മാത്രമല്ല, മുൻകഴിഞ്ഞ പ്രവാചകന്മാരിലും മുൻകഴിഞ്ഞ മുമ്പ് ഇറക്കിക്കൊടുത്തിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലുമെല്ലാം വിശ്വസിക്കേണ്ടതുണ്ട് അല്ലേ. വിശ്വാസികളെന്ന് പറയുമ്പോൾ വിശ്വാസപരമായ മുഴുവൻ കാര്യങ്ങളിലും 6 കാര്യങ്ങളിലും കൃത്യമായി വിശ്വസിക്കേണ്ടതുണ്ട് അല്ലേ. ഏതെങ്കിലും ഒരു പ്രവാചകനെ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ വിശ്വസിക്കാത്ത പക്ഷം അവൻ്റെ വിശ്വാസം പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് ആ രൂപത്തിൽ വിശ്വസിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും കൃത്യമായി വിശ്വസിച്ച് അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് റബ്ബ് നിശ്ചയിച്ചൊരു നിശ്ചിത സമയമുണ്ട്, നിശ്ചിത ടാർഗറ്റുണ്ട്. ആ നിശ്ചിത സമയമെത്തുമ്പോൾ നമ്മുടെ ജീവിതം അവിടെ അവസാനിക്കും. അതുവരെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായി ധിക്കാരം കാണിക്കാതെ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ റബ്ബിൻ്റെ ആയത്തുകളെ കളവാക്കാതെ, റബ്ബ് വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നിഷേധിക്കാതെ, റബ്ബിൻ്റെ വക്കിൽ നിന്നുള്ള ഹിദായത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ച്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ സബ്ബിത് ഖൽബി അലാ ദീനിക് അല്ലേ, ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്ന അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ തമ്പുരാനെ എന്നുള്ള പ്രാർത്ഥനാ വാചകത്തോടുകൂടി നമ്മൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളായി മാറാൻ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മരണം വരെ ഹിദായത്തിലായിക്കൊണ്ട് ജീവിക്കാനുള്ള മഹൽ ഭാഗ്യം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണശേഷം അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹത്തായ ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവാബുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
7: ഇന്നത്തെ ഹൃദയ വസന്തത്തിൽ നിങ്ങൾ കാതോർത്തത് സൂറ അൽ ബഖറ 38-39 വചനങ്ങൾ, അവതരിപ്പിച്ചത് ഷഹൽ അരിപ്ര.
9: ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി, ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
5: Peace Radio. Tuned to reality.
10: Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillah, alhamdulillahi rabbil alameen. Wassalatu wassalamu ala rasulihi al-ameen wa ala alihi wa sahbihi ajma'in. Amma ba'd. Priyapatta satyavishwasikale sahodarangale. അടിമകൾ തമ്മ തമ്മിലുള്ള അവകാശങ്ങളെ നിസ്സാരമാക്കുന്നതിൻ്റെ അപകടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മുസ്ലിമായ വ്യക്തി മരണപ്പെട്ട ആ ഒരു അവസരത്തിൽ പ്രവാചകൻ്റെ അടുക്കൽ നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുള്ളവരോട് ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ മേൽ കടമുണ്ടോ? അപ്പോൾ കൂടെ വന്ന ആളുകൾ പറഞ്ഞു, നഅം അലൈഹി ദീനാറാനി, അള്ളാഹുവിൻ്റെ റസൂലെ, കടമുണ്ട്, 2 ദീനാറാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യുത്തരമായി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി നിസ്കരിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, എത്ര വലിയൊരു ഉപദേശമാണ് ഇവിടെ നമുക്ക് നൽകപ്പെട്ടത്. ഒരു മുസ്ലിമായൊരു വ്യക്തി, അള്ളാഹുവിനെ സാക്ഷ്യം വഹിച്ച, ലാ ഇലാഹ ഇല്ലല്ല അംഗീകരിച്ചൊരു വ്യക്തി, നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ കൂടെ ജിഹാദിൽ വരെ ഏർപ്പെടാനുള്ള അവസരമുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഈ പറയുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, രണ്ടു ദീനാറാണ്. ആ രണ്ടു ദീനാറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം ഗൗരവമുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അടിമകളുടെ അവകാശങ്ങൾ അതൊരിക്കലും നിസ്സാരമായി എഴുതി തള്ളേണ്ടുന്ന ഒരു കാര്യമല്ല എന്നുള്ളതിൻ്റെ ഒരു ഗൗരവമാണ് ഇവിടെ ഉണർത്തുന്നത്. വിശുദ്ധ ഖുർആൻ എത്ര ഇടങ്ങളിൽ അത് പറഞ്ഞു, ഇന്നല്ലാഹയ ഉമറു ബിൽ ആദിലി വൽ ഇഹ്സാനി വഈതാ ഇദിൽ ഖുർബ വയൻഹാനി ഫഷാഇ വൽ മുൻകരി വൽ ബഖി. മറ്റൊരു ആയത്തിൽ പറഞ്ഞത് വലാ തബ്ഖസുൻ നാസ അഷ്യാഅഹും എന്നുള്ളതാണ്. മറ്റൊരായത്തിലൂടെ പറഞ്ഞത് വഔഫൂ ബില്ലഹദി ഇന്നല്ലഹദ കാന മസ്ഊല. അപ്പൊ ഇവിടങ്ങളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾ കരാറുകളെ നിങ്ങൾ പാലിക്കണം. തീർച്ചയായും കരാറുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന വ്യക്തമായ നിർദ്ദേശമാണ് വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികൾക്ക് നൽകുന്നത്. ഹജ്ജത്തുൽ വിദാഇന്റെ അവസരത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് കൊടുക്കുന്ന വസീയത്തിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ കാര്യം നമുക്കെല്ലാവരും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാളക്കും അലൈക്കും ഹറാമുൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം, അത് തമ്മിൽ നിങ്ങൾക്ക് ഹറാമാണ്. ഈ ഒരു ദിവസത്തിൻ്റെ പവിത്രത പോലെ, ഈ ഒരു ദിവസത്തിന് എത്രമാത്രം പവിത്രതയുണ്ടോ അത്രമാത്രം പവിത്രതയുണ്ട് നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ അഭിമാനത്തിനും സമ്പത്തിനും രക്തത്തിനും എന്നൊക്കെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അൽ മുസ്ലിമു അഹുൽ മുസ്ലിമി, ഒരു മുസ്ലിമായൊരു വ്യക്തി തൻ്റെ സഹോദരൻ്റെ, തൻ്റെ മുസ്ലിമായ വ്യക്തിയുടെ സഹോദരനാണ്, ഒരിക്കലും അവനെ പിന്നെ അക്രമിക്കുകയില്ല, ചതിക്കുകയില്ല, അതേപോലെ തന്നെ അവനെ നിന്ദിക്കുകയില്ല എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമാണ് കാര്യം. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പാപ്പരായ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവനാണ്. തദറൂന മനിൽ മുഫ്ലിസ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം ഇതായിരുന്നു, ആരാണ് പാപ്പരായ വ്യക്തി? അപ്പം ഞങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, പാപ്പരായ വ്യക്തി എന്ന് പറഞ്ഞാൽ മല്ല ദീനാറ വല ദിർഹമലോ, ദീനാറോ ദിർഹമോ ഇല്ലാത്തവനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വലിയൊരു പാഠം സഹാബത്തിന് പകർന്നു നൽകുകയാണ്. ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ പാപ്പരായ വ്യക്തി എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ സ്വലയായും സ്വലാത്തുമായിട്ട് വരും, സിയാമമായിട്ട് നോമ്പായിട്ട് വരും, സക്കാത്തു കൊടുത്ത് വരും. അങ്ങനെ അവൻ വരുന്ന സമയത്ത് അവൻ ചീത്ത പറഞ്ഞ വ്യക്തി, അവൻ ആക്ഷേപിച്ച വ്യക്തി, അവൻ അന്യരുടെ മുതൽ ഭക്ഷിച്ച വ്യക്തി, അതേപോലെ തന്നെ രക്തം ചിന്തിയ വ്യക്തി, ഇവരെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു തആല നിരത്തി നിർത്തിക്കൊണ്ട് അവിടെ പരലോകത്ത് ദീനാറോ ദിർഹമോ ഉപകാരപ്പെടുകയില്ലല്ലോ. പിന്നെ എന്താണ് അവിടെ ഫലവത്താകുക? അമലുകളാണ്. ഈ നോമ്പുമായി വന്ന, അതേപോലെ തന്നെ സക്കാത്തുമായി വന്ന വ്യക്തിയുടെ അമലു സ്വാലിഹാത്തുകളിൽ നിന്ന് അള്ളാഹു ഇവർക്കൊക്കെയും വീതം വെച്ച് കൊടുക്കാൻ ആരംഭിക്കുന്നു. അങ്ങനെ വീതം വെച്ച് അവസാനം വീതം വെക്കാനില്ലാതെ വരുമ്പോൾ അവരുടെ തിന്മകളെ ഈ ഒരു സൽക്കർമ്മിയിലേക്ക് ചേർത്ത് വെക്കുകയും അങ്ങനെ ഒരുപാട് അമലു സ്വാലിഹാത്തുകളുമായിട്ട് വന്ന വ്യക്തി നരകത്തിലേക്ക് പോവുകയും ചെയ്യുന്നൊരു കാഴ്ച അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാപ്പരത്തം എന്നാണ് അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇതിൻ്റെ ഗൗരവം, നമ്മളുടെ അടിമകൾ തമ്മിലുള്ള ഹക്കിടപാടുകളെക്കുറിച്ചുള്ള അത് വളരെ ഗൗരവമായി നമ്മൾ എടുക്കണം. രണ്ട് ദിനാറിൻ്റെ വിഷയത്തിൽ പ്രവാചകൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദിനാറോ അതല്ലെങ്കിൽ മൂന്ന് ദിനാറോ അല്ല, ലക്ഷങ്ങളാണ് പലർക്കും കടമായിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വീണ്ടു വിചാരം നമ്മുടെ മനസ്സിലുണ്ടാവണം. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
11: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
12: നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി,
13: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
14: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
15: പ്രിയമുള്ള